വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നത്. പിശാചിൻ്റെ ഈ തന്ത്രത്തിൽ നിന്ന് നാം രക്ഷപ്പെടണം എങ്കിൽ നമുക്ക് മനസ്സമാധാനത്തോടുകൂടി ഒരു സാമൂഹ്യ ജീവിതം നയിക്കാം. നമ്മുടെ മനസ്സ് എപ്പോഴും സമാധാനപൂർണമായിരിക്കും, എപ്പോഴും സന്തുഷ്ടമായിരിക്കും സമൂഹത്തിൽ നമ്മുടെ ജീവിതം. മറ്റുള്ളവരെപ്പറ്റി ചീത്ത കാര്യങ്ങൾ കേട്ടാൽ പോലും അത് നല്ലത് വിചാരിക്കുക എന്നതല്ലാതെ മറ്റുള്ളവരെപ്പറ്റിയുള്ള കേട്ട ചീത്തകൾ പ്രചരിപ്പിക്കാൻ നാം ഒരിക്കലും തയ്യാറാവരുത്. പരിശുദ്ധ ഖുർആൻ പറയുന്നത് കാണാം, ലൗലാ ഇദ് സമിഉതുമൂഹു വല്ലൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തു ബി അൻഫുസിഹിം ഖൈറ. ആയിഷ റളിയല്ലാഹു അൻഹയെ പറ്റിയും അതുപോലെ സഫ്വാൻ റളിയല്ലാഹു അൻഹുവിനെ പറ്റിയും പരസ്പരം കൂട്ടിഘടിപ്പിച്ചുകൊണ്ട് കപടവിശ്വാസികൾ ചില ദുഷ്പ്രചരണങ്ങൾ നടത്തിയപ്പോൾ അള്ളാഹു വിശ്വാസികൾക്ക് നൽകിയ താക്കീതാണ്, ഇതുപോലെയുള്ള ദുഷ്പ്രചരണങ്ങൾ കേട്ടപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ ആ മനുഷ്യരെപ്പറ്റി നല്ലത് വിചാരിച്ചില്ല? നല്ലത് വിചാരിക്കുക എന്നതാണ് മനുഷ്യൻ്റെ ഒരുമക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. മനുഷ്യൻ്റെ മനസ്സിൽ സംശയങ്ങളില്ലാതിരിക്കാൻ, മറ്റുള്ളവരെപ്പറ്റിയുള്ള അകൽച്ചയില്ലാതിരിക്കാൻ അതാണ് ആവശ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവം ഉമ്മുൽ മുഅ്മിനീൻ സഫിയ ബിൻതു ഹുയൈയ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്നുണ്ട്. സഫിയ റളിയല്ലാഹു അൻഹ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പള്ളിയിൽ ഇഴ്തിക്കാഫിരിക്കുന്ന സന്ദർഭമാണ്. ഞാൻ നബിയെ കാണാൻ വേണ്ടി, സന്ദർശിക്കാൻ വേണ്ടി ചെന്നു. രാത്രിയായിരുന്നു അത്. നബിയുമായി ചില കുടുംബകാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. ഞങ്ങൾ സംസാരം കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. നബിയും എൻ്റെ കൂടെ എൻ്റെ വീട്ടിലേക്ക് എത്തിക്കാൻ, അടുത്താണ് വീടെങ്കിലും രാത്രിയാണല്ലോ, എന്നെ വീട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടി എൻ്റെ കൂടെ വന്നു. ഉസാമത്ത് ബിനു സെയ്ദ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീടിൻ്റെ അടുത്താണ് അന്ന് ഞാൻ താമസിച്ചിരുന്നത്. ഞാനും നബിയും കൂടി എൻ്റെ വീട്ടിലേക്ക് രാത്രിയിൽ നടന്നു വരുമ്പോൾ രണ്ട് സഹാബിമാർ ആ വഴിക്ക് നടന്നുപോയി. ഞങ്ങളെ കണ്ടപ്പോൾ അവർ വേഗത്തിൽ നടന്നു, പെട്ടെന്ന് നടന്നങ്ങോട്ട് പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് കണ്ടപ്പോൾ അവരെ വിളിച്ചു, അല റിസ്ലിക്കുമ, നിക്കി, നിങ്ങളങ്ങനെ ഓടിപ്പോകരുത്. ഇന്നഹാ സഫിയ ബിൻതു ഹുയൈ, എൻ്റെ കൂടെയുള്ള ഈ സ്ത്രീ എൻ്റെ ഭാര്യ സഫിയയാണ്. അവർ രണ്ടുപേരും പരിഭ്രമിച്ചു, വല്ലാതെയായിപ്പോയി. അവർ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, അള്ളാഹുവാണ് പരിശുദ്ധൻ, ഞങ്ങൾ നിങ്ങളെപ്പറ്റി ഒന്നും വിചാരിച്ചിട്ടില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്ന ശൈത്താന യജ്രി മിനൽ ഇൻസാൻ മജറദ്ദം, പിശാച്ച് മനുഷ്യൻ്റെ രക്തം സഞ്ചരിക്കുന്നയിടത്തെല്ലാം സഞ്ചരിക്കും. വ ഇന്നി ഖശീതു അൻ യഖ്ദിഫ ഫീ ഖുലൂബികുമ ശർറ ഔ ഖാല ശൈഅ, ഞാൻ ഭയപ്പെടുകയാണ് നിങ്ങളുടെ മനസ്സിൽ പിശാച്ച് വല്ല തിന്മയും അല്ലെങ്കിൽ വല്ല ദുർവിചാരങ്ങളും നിങ്ങളുടെ മനസ്സിലുണ്ടാക്കിത്തരുമോ എന്ന് ഞാൻ ഭയപ്പെട്ടതുകൊണ്ടാണ് ഞാനിത് എൻ്റെ ഭാര്യ സഫിയയാണ് എന്ന് നിങ്ങൾക്ക് വ്യക്തമാക്കി തരുന്നത്. സഹോദരങ്ങളെ, ആരാണിവിടെ ഈ പ്രതികൾ? ഈ സഹാബിമാർ ഓടിയതും ഇവരെപ്പറ്റി സംശയിക്കുമെന്ന് നബി ഭയപ്പെട്ടതും ആരാണ്? അല്ലാഹുവിൻ്റെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ സഫിയ റളിയല്ലാഹു അൻഹയാണ്. എന്നിട്ട് പോലും ആ റസൂലിനെ എത്രയും സ്നേഹിക്കുന്ന ആ സഹാബിമാരോട് നബി പറഞ്ഞത്, ഇത് ഞാനും ഇതെൻ്റെ ഭാര്യയുമാണ്, നിങ്ങൾ സംശയിക്കരുത്, പിശാച്ച് ഏതൊരു മനുഷ്യൻ്റെയും മനസ്സിൽ തിന്മകളിട്ട് കൊടുക്കും എന്നാണ്. സഹോദരങ്ങളെ, നല്ലത് വിചാരിക്കണം. മറ്റുള്ളവരെപ്പറ്റി ദുർവിചാരങ്ങൾ ഉണ്ടാവരുത്. മറ്റുള്ളവരെപ്പറ്റി ദുർവിചാരങ്ങൾ ഉണ്ടാവരുത് എന്നത് ഒരു നല്ല കാര്യം മാത്രമല്ല, നിർബന്ധമായ ഒരു ബാധ്യതയും കൂടിയാണ്. തൻ്റെ കുടുംബത്തെപ്പറ്റി, തൻ്റെ ഭാര്യ ഭർത്താക്കന്മാരെപ്പറ്റി, തൻ്റെ അടുത്ത ബന്ധുക്കളെപ്പറ്റി, അയൽവാസികളെപ്പറ്റി, സുഹൃത്തുക്കളെപ്പറ്റി, സഹപ്രവർത്തകരെപ്പറ്റി, തൊഴിൽ മേഖലകളിലും സമൂഹത്തിലുമുള്ള സഹപ്രവർത്തകരെപ്പറ്റി, ഭരണാധികാരികളെപ്പറ്റി, നമ്മുടെ നയിക്കുന്ന നേതാക്കന്മാരെപ്പറ്റി ഒരു ദുർവിചാരവും നമ്മുടെ മനസ്സിൽ നമ്മൾ ഉണ്ടാക്കി വെക്കരുത്. അങ്ങനെയുള്ള നല്ല വിചാരമാണ് രാജ്യത്തിൻ്റെ ഐക്യത്തിന് നല്ലത്, കുടുംബത്തിൻ്റെ സമൂഹത്തിൻ്റെ ഒരുമക്ക് നല്ലത്. അതാണ് നമ്മുടെ ശക്തി, അങ്ങനെയായിരിക്കണം. ഇസ്ലാമിൻ്റെ ശത്രുക്കൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് നമ്മൾ ഭിന്നിക്കാനാണ്. നമ്മൾ ഭരണീയരും ഭരണാധികാരികളും തമ്മിൽ ഭിന്നിക്കാൻ,
കുടുംബങ്ങളും കുടുംബാംഗങ്ങൾ തമ്മിൽ ഭിന്നിക്കാൻ, സമൂഹങ്ങൾ തമ്മിൽ ഭിന്നിക്കാൻ, അതാണ് പിശാചിൻ്റെ ആവശ്യം. അതിന് നാം വകവെച്ച് കൊടുക്കരുത്. നാം നല്ലതു മാത്രം വിചാരിക്കുകയും വലാ തനാസഉ ഫതഫ്ഷലു വതദ്ഹബ റീഹുക്കും, നിങ്ങൾ പരസ്പരം തർക്കിക്കരുത്, പിടിവലി കൂടരുത്, നിങ്ങൾ ദുർബലരായിപ്പോകും, നിങ്ങളുടെ ശക്തി നശിച്ചു പോകും എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കുക, എല്ലാവരെയും പറ്റി നല്ലത് വിചാരിക്കുക, അവർ നമുക്ക് വേണ്ടി നന്മ ചെയ്യുകയുള്ളൂ എന്ന് വിചാരിക്കുക, അഥവാ അവരിൽ നിന്ന് തിന്മയാണ് വരുന്നതെങ്കിൽ അള്ളാഹു നമ്മളെ കാത്തു രക്ഷിച്ചുകൊള്ളും എന്ന് നാം മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സഹാബി ചോദിക്കുന്നു, നബിയെ, ആരാണ് ഏറ്റവും നല്ല മനുഷ്യൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, കുല്ലു മഖ്മൂമിൽ ഖൽബി സദൂഖിൽ ലിസാൻ, സത്യം മാത്രം പറയുന്ന മഹ്മൂമായ ഹൃദയമുള്ള ഒരാളാണ് നല്ലവൻ. സഹാബിമാർ ചോദിച്ചു, നബിയെ, സത്യം മാത്രം പറയുന്ന സദൂഖുൽ ലിസാൻ ഞങ്ങൾക്ക് വേഗം മനസ്സിലായി, മഹ്മൂമായ ഹൃദയമുള്ളവൻ എന്ന് പറയുന്നത് ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നല്ല മനസ്സിൻ്റെ ഉടമ, ശുദ്ധമായ മനസ്സിൻ്റെ ഉടമ. ആ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു കലർപ്പില്ല, ആരോടും വിരോധമില്ല, ആരോടും വിദ്വേഷമില്ല, ആരോടും അസൂയയില്ല. അങ്ങനെയുള്ള തെളിഞ്ഞ മനസ്സുകളാണ് മഹ്മൂമുൽ ഖൽബ്. ആ മഹ്മൂമുൽ ഖൽബാണ് ഏറ്റവും നല്ല മനുഷ്യൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, അതുകൊണ്ട് നല്ല മനസ്സിൻ്റെ ഉടമകളായി, നേരിൻ്റെ ആളുകളായി, പരസ്പരം സ്നേഹത്തോടുകൂടിയും സൗഹാർദ്ദത്തോടുകൂടിയും ജീവിക്കുന്ന ആളുകളായി നാം മാറുക. ഒരിക്കലും മറ്റുള്ളവരെ പറ്റിയുള്ള ചീത്ത വിചാരങ്ങളിൽ നിന്ന് നാം അകന്നു നിൽക്കുക. ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരികളും അവിടെയുള്ള പ്രജകളും പരസ്പരം ഒന്നിച്ച് ജീവിക്കേണ്ടവരാണ്. അത് സമൂഹത്തിൻ്റെ ആവശ്യമാണ്. അതുകൊണ്ട് അവർ അങ്ങനെയായിരിക്കാം, അവരുടെ ചെയ്തികൾ ഇങ്ങനെ സംശയകരമാണ്, അതൊന്നും നമ്മൾ ആളുകളെപ്പറ്റി ആരെപ്പറ്റിയും നമ്മൾക്ക് ഉണ്ടാവാൻ പാടില്ല, ചിന്തിക്കാൻ പാടില്ല. നേരെ മറിച്ച് എല്ലാം അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് ഉറച്ച മനസ്സോടുകൂടി, തെളിഞ്ഞ ഹൃദയത്തോടുകൂടി ജീവിക്കാൻ തയ്യാറാവണം. മനുഷ്യൻ്റെ ഹൃദയം എപ്പോഴും തെറ്റിപ്പോകാൻ സാധ്യതയുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കാണാം, മനുഷ്യരുടെ ഹൃദയങ്ങൾ റഹ്മാനായ അള്ളാഹുവിൻ്റെ രണ്ട് കൈവിരലുകൾക്കിടയിലാണ്. ആ വിരലുകൾ മറിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഹൃദയങ്ങളും മറിഞ്ഞുകൊണ്ടിരിക്കും എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. അതുകൊണ്ട് നാം നമ്മുടെ ഹൃദയത്തെ ഉറപ്പിച്ചു നിർത്തുക, അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചു നിർത്തുക, ആരോടും വിരോധം വെച്ച് പുലർത്താതിരിക്കുക. ആരോട് നമ്മൾ വിരോധം, അനാവശ്യമായ വിദ്വേഷവും വിരോധവും ദുർവിചാരങ്ങളും വെച്ച് പുലർത്തിയോ അതിൻ്റെ ദൂഷ്യങ്ങൾ നമ്മിലേക്ക് തന്നെ തിരിച്ചടിക്കും എന്ന ബോധ്യം നമുക്കുണ്ടായിരിക്കുക. അള്ളാഹു എല്ലാ ശത്രുതയിൽ നിന്നും, എല്ലാ ശത്രുക്കളിൽ നിന്നും, എല്ലാ ചീത്ത വിചാരങ്ങളിൽ നിന്നും, ചീത്ത പ്രവർത്തനങ്ങളിൽ നിന്നും മുസ്ലിം സമൂഹത്തെ കാത്തു രക്ഷിക്കുമാറാവട്ടെ, നമ്മുടെ രാജ്യത്തെ അള്ളാഹു തആല രക്ഷിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: അത്ഭുതമാണ് ഈ വിശ്വഗ്രന്ഥം.
1: ചരിത്രവും വർത്തമാനവും ഭാവിയും ഒരുപോലെ പ്രതിപാദ്യം.
0: പ്രതിപാദ്യ വിഷയങ്ങളിലും ആഖ്യാനങ്ങളിലും വൈകല്യമോ വൈരുദ്ധ്യമോ തൊട്ടു തീണ്ടിയിട്ടില്ല.
1: യുഗാന്തരങ്ങളേറെ കഴിഞ്ഞിട്ടും പ്രവചനങ്ങളിൽ പോലും കണിശതയും കൃത്യതയും കാത്തുസൂക്ഷിക്കുന്നു.
0: മനുഷ്യ ജീവിതത്തിൽ സന്തോഷത്തിന്റെ വഴികാട്ടിയായി അത് വർത്തിക്കുന്നു.
1: ഇടറിപ്പോയ ജീവിതങ്ങളെ അർത്ഥസാന്ദ്രമാക്കുന്നു.
0: അസന്തുഷ്ടി നിറഞ്ഞ ജീവിത വഴികളിൽ സ്വസ്ഥവും ശാന്തവുമായ പരവതാനി വിരിക്കുന്നു.
1: പ്രതിസന്ധികളിൽ അത് പരിഹാരമാകുന്നു.
0: ഹൃദയങ്ങൾക്ക് മേന്മയുറ്റ അഭിവാദനമായി മാറുന്നു.
1: പക്ഷേ നമ്മുടെ ജീവിത സഹചാരിയായി
0: ഇനിയും ഈ ഗ്രന്ഥം മാറിയിട്ടില്ലേ?
1: വിശുദ്ധ ഖുർആൻ പഠിക്കാനും പകർത്താനും അസുലഭ അവസരമൊരുക്കി ജനകീയമായൊരു പഠന സംരംഭം,
0: മലയാളത്തിൽ പ്രചുര പ്രചാരം നേടിയ ഖുർആൻ പഠന സംരംഭം,
1: അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
0: പ്രാമാണികമായ പഠനം,
1: പ്രായോഗികമായ പഠനക്രമം,
0: പണ്ഡിതോചിതമായ പ്രതിപാദനം,
1: വിവിധ നിലവാരത്തിലുള്ള പഠിതാക്കൾക്ക് സുഗ്രാഹ്യമായ വിവരണ രീതി,
0: ലളിത സുന്ദരമായ അവതരണം,
1: അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
0: പഠനം, ഗവേഷണം, ജോലി, ബിസിനസ് എന്നു വേണ്ട,
1: ജീവിതത്തിലെ ഏത് തിരക്കുകൾക്കിടയിലും അനുധാവനം ചെയ്യാൻ പീസ് റേഡിയോ റിവൈൻഡ് ഓപ്ഷൻ എന്ന രീതിയും.
0: വരൂ, അനർഗമായ ഈ അസുലഭാവസരം ജീവിതത്തെ വിജയപാന്താവിലെത്തിക്കാൻ താങ്കൾക്കും സഹായകമാകും.
1: ഓരോ ജീവിത നിമിഷത്തെയും അത് മൂല്യവത്താക്കും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
0: പീസ് റേഡിയോയിലെ കോഴ്സ് ഓപ്ഷൻ വഴി രജിസ്റ്റർ ചെയ്ത് ഇന്നു തന്നെ ഈ ജനകീയ ഖുർആൻ പഠന പദ്ധതിയിൽ പങ്കാളിയാവൂ.
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം രാത്രി 10 മണിക്ക്.
0: കൂടാതെ പ്രക്ഷേപണം ചെയ്തു കഴിഞ്ഞ് 48 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് കേൾവിയും.
1: പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. പീസ് റേഡിയോ.

0: ജനത്തെ ജീവിതമെടുത്ത വാർത്തകൾക്കു പിന്നാലെ അവർക്കു വേണ്ടി ഭക്ഷണവും വസ്ത്രവുമൊക്കെ ഒരുക്കുന്ന നേരങ്ങളിൽ തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ആളുകൾ അടുക്കിവെച്ച ഒരിക്കലും തൊടാത്ത ഭംഗിയുള്ള വസ്ത്രങ്ങൾ വലിയ ചാക്കിലാക്കി ഇത്തരം കേന്ദ്രങ്ങളിൽ കൊണ്ടുവന്നിടാറുണ്ട്. ഇത് കാണുമ്പോൾ പലപ്പോഴും തോന്നാറുള്ളത്, വീട്ടിലെ വിവിധ പ്രായക്കാരായ കുട്ടികൾക്ക് പരസ്പരം നൽകാവുന്ന ഈ വസ്ത്രങ്ങൾ, പക്ഷേ അവൻ്റെ കുട്ടി ഉപയോഗിച്ച വസ്ത്രം എൻ്റെ കുട്ടി ഇനി എങ്ങനെ ഉപയോഗിക്കും, അല്ലെങ്കിൽ എൻ്റെ കുട്ടി ഉപയോഗിച്ച വസ്ത്രം അവർക്കെങ്ങനെ കൊടുക്കും എന്നൊക്കെ ചിന്തിച്ച് പലപ്പോഴും അത് മൂലയിലിട്ട് നശിപ്പിക്കാറാണ് പതിവ്. ഒരു പുതിയ കൾച്ചർ നമുക്കിടയിൽ വരണം. ജ്യേഷ്ഠനും അനിയനും പെങ്ങളും അങ്ങനെ അങ്ങനെ കുടുംബബന്ധത്തിലെ വ്യക്തികൾക്കിടയിൽ അവരുടെ മക്കൾക്ക് വേണ്ടി വില കൂടിയ വസ്ത്രങ്ങൾ വാങ്ങിയിട്ടുണ്ടാകും. ആ വില കൂടിയ വസ്ത്രങ്ങൾ അത് കൃത്യമായി വൃത്തിയാക്കി പരസ്പരം ഉപയോഗിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കുന്ന ഒരു പുതിയ സംസ്കാരത്തിന്, നമ്മുടെ ബജറ്റിനെ നിയന്ത്രിക്കാനും നമ്മുടെ കുടുംബ സംവിധാനങ്ങൾക്കിടയിൽ പുതിയ ആത്മബന്ധങ്ങൾക്ക് തുടക്കം കുറിക്കാനും നമ്മുടെ ഇടയിലെ ഈഗോ ക്ലാഷുകളെ ഇല്ലാതാക്കാനും ഏറെ ഉപകരിക്കും. മാത്രമല്ല, ദൂർത്തിനെതിരെയുള്ളൊരു പാഠം കുട്ടികൾക്ക് പകരാനും ആ ഒരു പുതിയ വഴിയിൽ അവരുടെ ചിന്തകളെ തിരിച്ചുവിടാനും പറ്റും. നമ്മുടെ കുട്ടിയുടെ ഉപയോഗിച്ച വസ്ത്രം നാട്ടിലേതെങ്കിലും ദരിദ്രർക്ക് മാത്രം കൊടുക്കാനുള്ളതല്ല. ദരിദ്രർക്ക് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ നല്ലത് പുതിയത് വാങ്ങി നമുക്ക് കൊടുക്കാം. അനിയന്റെ കുട്ടിക്കും ജ്യേഷ്ഠന്റെ കുട്ടിക്കും പെങ്ങളെ കുട്ടിക്കുമൊക്കെ പരസ്പരം കൈമാറുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ആ വസ്ത്രങ്ങൾക്ക് കേടുപാട് വന്നിട്ടില്ലെന്ന് ഉറപ്പിച്ചാൽ മതി. ഏറ്റവും ചുരുങ്ങിയത് വീടുകളിൽ നിന്നെങ്കിലും ഉപയോഗിക്കാൻ പലപ്പോഴും ഇത് പറ്റും. വിജയകരമായി പരീക്ഷിക്കപ്പെട്ട ഈ ഒരു ആശയത്തിൻ്റെ സാധ്യതയെ ഓരോരുത്തർക്കും അവരുടെ ജീവിത പരിസരത്ത് നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കാവുന്നതാണ്.
1: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده
1: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشر ما بعده ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിൻ്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വഇലൈക നുശൂർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
0: اللهم بك أصبحنا وبك أمسينا وبك نحيا وبك نموت وإليك النشور
2: سيد الاستغفار
0: اللهم أنت ربي لا إله إلا أنت
1: اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهوه നീയാണ് എൻ്റെ നാഥൻ. നീയല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു. നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക്കൽ ഹംദു വലക്കൽ ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്ന് മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: اللهم ما اصبح بي من نعمه او باحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم
0: حسبي الله ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. എനിക്ക് അല്ലാഹു മതി, അവനല്ലാതെ ആരാധ്യനില്ല. അവനിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു. അവൻ മഹത്തായ സിംഹാസനത്തിൻ്റെ നാഥനാണ്.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم.

ഓരോ ഉറക്കവും ഒരു ചെറിയ മരണമാണ്. ഓരോ ഉണർച്ചയും ഒരു പുനർജന്മവുമാണ്. കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങളിൽ നിന്നും വലിയ മാറ്റങ്ങളിലേക്കുള്ള പ്രയാണത്തിന് ഓരോ ദിനവും കാരണമാവട്ടെ. പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം.

0: സെഷൻ ഹോസ്റ്റ് ചെയ്യുന്നത് ഹനീഫ വണ്ടൂരിന്റെ കൂടെ ഞാൻ അബ്ദുള്ള ചെർപ്പുളശ്ശേരി.
1: ഇന്ന് 2026 സെപ്റ്റംബർ 25 വെള്ളി
0: 1448 റബീഉൽ ആഖർ 13
1: കൊലവർഷം 1202 കന്നി 9.

0: എന്താണ് അബ്ദുള്ള സർഫി വിശേഷങ്ങൾ? നിങ്ങളുടെ നാട്ടിൽ മഴ ഉണ്ടോ?
1: അൽഹംദുലില്ലാ, മഴ ഒരു അല്പം പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വരുന്ന വഴിയിലേക്ക്.
0: ഇന്നലെ രാത്രി മുതൽ
1: രാത്രി മഴ തുടങ്ങിയിട്ടുണ്ട് അൽഹംദുലില്ലാ. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കണ്ടൂരും അങ്ങനെ തന്നെയാണ്.
0: ഓ, ഇന്നലെ രാത്രി പോകുമ്പോൾ തുടങ്ങിയ മഴയാണ്, ഇപ്പോഴും ഇന്ന് വരുമ്പോഴും മഴ തന്നെ.
1: തീർച്ചയായും നമ്മുടെ പ്രേക്ഷകരിലെ അഭിപ്രായങ്ങൾ ഇൻഷാല്ലാ നമുക്ക് നോക്കാം. ധാരാളം ആളുകൾ നമ്മോടൊപ്പം ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവരിലേക്ക് ഒരല്പസമയം. ബുഷറ കെ മുറയൂർ,
0: സമീറ കെ എം താനൂർ,
1: അബിദ കര,
0: ഷാജിദ വീട്ടി വല്ലപ്പുഴ,
1: ഫസില പൊത്താങ്കണ്ടം,
0: സീനത്ത് പകര,
1: സഫിയ എടപ്പാൾ, സക്കീന ഉദരമ്പൊയിൽ, ഖദീജ ചിരട്ടക്കുളം, നസീമ വടുവഞ്ചാൽ, നൌഷിദ ഷംസുദ്ദീൻ നടുവന്നൂർ, നബീസത്ത് കൊല്ലം അഞ്ചലമൂട്,
0: ഹുസൈൻ വി എം എടത്തനാട്ടുകര, സീനത്ത് പാലക്കാട്, സീനത്ത് തിരൂരങ്ങാടി,
1: അസ്മാബി പെരിന്തൽമണ്ണ, ഹൈറനീസ ആലുവ, റസിയ ചങ്ങനി, കുമ്മക്കുൽസു ചെറുമംഗലം,
0: ഫാത്തിമ പി വി, രാമനാട്ടുകര, ജുമൈലത്ത് തുറക്കൽ, റജീന കൂട്ടുമല, ഇവരൊക്കെ സലാം പറഞ്ഞ് നമ്മുടെ കൂടെ.
1: വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മുടെ പതിവ് പ്രോഗ്രാമുകളിലേക്ക് നമുക്ക് പ്രവേശിക്കേണ്ടതുണ്ട്. കേൾക്കാം മധുരം ഖുർആൻ.
2: أعوذ بالله من الشيطان الرجيم.

0: സൂറത്തുന്നിസായിലെ 56-ാമത്തെ വചനമാണ് നമ്മളിവിടെ മധുരം ഖുർആനിൽ നിന്നും കേട്ടത്. നിശ്ചയമായും നമ്മുടെ ആയത്ത്, അതായത് ലക്ഷ്യം, ആയത്തുകളിൽ അവിശ്വസിച്ചവർ വഴിയെ നാം അവരെ അഗ്നിയിൽ കടത്തിയെരിയിക്കുന്നതാണ്. അവരുടെ തൊലികൾ വെന്തു പോകുമ്പോഴെല്ലാം അവർക്ക് നാം അതല്ലാത്ത വേറെ തൊലികൾ പകരമാക്കുന്നതാണ്. അവർ ശിക്ഷ രുചിച്ചറിയുവാൻ വേണ്ടി നിശ്ചയമായും അള്ളാഹു പ്രതാപശാലിയും അഗാധജ്ഞാനമാകുന്നു എന്നാണ് ഈ ആയത്തിൻ്റെ വിശദീകരണം.
1: അള്ളാഹുവിൻ്റെ ലക്ഷ്യദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കാത്ത എല്ലാവരും അനുഭവിക്കേണ്ടി വരുന്ന ശിക്ഷയാണ് നരകം. ശിക്ഷ പുതുക്കിക്കൊണ്ടിരിക്കുവാനും വേദനയും യാതനയും വർദ്ധിച്ചു കൊണ്ടിരിക്കുവാനും വേണ്ടി അവരുടെ തൊലികൾ അള്ളാഹു മാറ്റിക്കൊണ്ടിരിക്കും. നരകാഗ്നിയുടെ ഉഗ്രത എത്രമേൽ കഠിനമാണെങ്കിലും അതുമൂലം അതിലെ ആളുകൾ മരണപ്പെട്ടു പോവുകയുമില്ല. എന്നാൽ വല്ലപ്പോഴും ഒരാശ്വാസം ലഭിച്ച് അല്പനേരമെങ്കിലും സ്വൈര്യജീവിതം കൊള്ളുവാൻ അവർക്ക് സാധിക്കുമോ? അതിനും കഴിയില്ല. ലായമൂത്തു ഫീഹാ വലാ യഹ്യ. ഖുർആൻ പറഞ്ഞത് എത്ര വാസ്തവം! നമ്മുടെ അഗ്നിയേക്കാൾ എത്രയോ മടങ്ങ് ഉഷ്ണമേറിയതാണ് നരകാഗ്നി. എന്നിട്ട് പോലും ശരീരം മുഴുവൻ വെന്തുരുകി നശിക്കാതെ തൊലികൾ മാത്രം വെന്തുരുകി പോവുകയോ? എന്തുകൊണ്ട് തൊലികൾ മാത്രം മാറ്റപ്പെടുന്നു? ഇതിനൊന്നും മറുപടി പറയുക നമുക്ക് സാധ്യമല്ല. അള്ളാഹുവിനറിയാം. നമ്മുടെ വിഭാവനകൾക്കും നമ്മുടെ അറിവിനും അതീതമാണ് സ്വർഗനരകങ്ങളിലെ സ്ഥിതിഗതികൾ. പരലോകകാര്യങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ്. ഇതുമാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. അവിശ്വാസികളുടെ സ്ഥിതി അതായിരിക്കുമെങ്കിൽ സത്യവിശ്വാസികളുടെ സജ്ജനങ്ങളുടെ സ്ഥിതിയും പരിശുദ്ധ ഖുർആനിൽ തുടർ വചനങ്ങളിൽ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തു നിസായിൻ്റെ 56-ാമത്തെ വചനമാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ കാതോർത്തത്. ഷെയ്ഖ് മിഷാരി റാഷിദ് അൽ അഫാസിയുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. ലോകമെമ്പാടുമുള്ള ശ്രോതാക്കളുടെ ഹൃദയം കീഴടക്കി ഏറ്റവും പ്രശസ്തരായ ഖുർആൻ കാരികളിൽ ഒരാളാണ് ഷെയ്ഖ് മിഷാരി റാഷിദ് അൽ അഫാസി. കുവൈത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ചെറുപ്പത്തിൽ തന്നെ ഖുർആൻ ഹിഫ്ളു പൂർത്തിയാക്കുന്നുണ്ട്. പിന്നീട് തജ്വീദ്, ഖിറാത്ത് എന്നിവയിൽ ഉന്നത പഠനം നടത്തുകയും ചെയ്യുന്നുണ്ട്.
0: അതെ, ഇസ്ലാമിക് സർവകലാശാല മദീനയിൽ നിന്ന് ഖിറാത്ത്, തജ്വീദ് വിഷയങ്ങൾ ബിരുദം, മുഖാമത്ത്, ശബ്ദ പരിശീലനം, ഇൻഷാദ് മേഖല പ്രത്യേക പഠനം, അന്താരാഷ്ട്ര ഖുർആൻ സമ്മേളനങ്ങളിൽ സർട്ടിഫൈഡ് അംഗീകാരം ഒക്കെ നേടിയ ആളാണ് മിഷാരി റാഷിദ് അൽ ഹഫാസി എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിൽ ഈ ആയത്തിൽ പറഞ്ഞ ഒരൊറ്റ കാര്യം നമ്മൾ സൂചിപ്പിക്കുകയാണെന്ന് വെച്ചാൽ, ഇപ്പം ശരിക്കും നമ്മുടെ വേദനിപ്പിക്കുന്നത് തൊലികളാണ്. ഖുർആൻ എടുത്ത് പറഞ്ഞൊരു സംഭവമാണത്. അപ്പോൾ ഒരു ലോക പ്രശസ്തനായി അറിയപ്പെടുന്ന ഒരാൾ ഖുർആനെ കളിയാക്കിക്കൊണ്ട് ഈ ഒരു സംഭവം പറഞ്ഞു, നിങ്ങളിപ്പോൾ നരകത്തിലിട്ട് കരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തൊലിയാണ് കരിഞ്ഞു പോയാൽ പിന്നെ നമുക്ക് വേദനിക്കൂല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ആയത്താണ് അദ്ദേഹത്തിന് ഓതി കൊടുത്തത്. അദ്ദേഹം ആ സമയത്ത് അത്ഭുതപ്പെട്ടു പോയിരുന്നു. പിന്നീട് ഇതിൻ്റെ അനുയായി എന്നൊക്കെ ചരിത്രത്തിൽ കാണാൻ പറ്റും.
1: തീർച്ചയായും വൈദ്യശാസ്ത്ര പ്രകാരം പിന്നീട് കണ്ടുപിടിച്ച ഒന്നാണല്ലോ. ഇപ്പോൾ ഈ തൊലിക്ക് പുറത്താണ് മനുഷ്യൻ്റെ വേദന.
0: അതെ,
1: ആ വേദന എന്ന ഒരു ഇമോഷൻ കിട്ടുന്നത് അത് യഥാർത്ഥത്തിൽ തൊലിക്ക് മുകളിലാണ്. തൊലിക്കുള്ളിലുള്ള മാംസങ്ങളോ അതൊന്നുമല്ല. അപ്പം യഥാർത്ഥത്തിൽ ആ തൊലി വീണ്ടും വീണ്ടും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ എന്ന് ഖുർആൻ പറയുന്നതോടുകൂടി വലിയ ഒരു എന്താണ് യാഥാർത്ഥ്യം ജനങ്ങളെ അള്ളാഹു പഠിപ്പിക്കുകയും ചെയ്യും.
0: ഖുർആനിൻ്റെ ഒരു അമാനുഷികത കൂടി അതിലൂടെ വ്യക്തമാവുകയും ചെയ്യുകയാണ്. തീർച്ചയായിട്ടും നമുക്ക്
1: മധുരം ഖുർആനാണ് നാം ഇതുവരെയും
0: കേട്ടത്.
1: കാതോർത്തു

0: നമ്മോടൊപ്പം ചേർന്നു കൊണ്ടിരിക്കുന്നുണ്ട്. റുക്സാന ഹുസൈൻ ഉപ്പുകുളം, ഖദീജ സാലിഹ്ക്കൊപ്പം മുഹമ്മദ് കബീർ പുള്ളിപ്പടം, ഉസ്മാൻ കൂട്ടിലങ്ങാടി സലാം പറഞ്ഞു കൂടെ ചേരുന്നുണ്ട്. ജമീല വി കെ പൂനൂർ പറയുന്നത്, സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മധുരം ഖുർആനും അതിൻ്റെ വിശദീകരണവും നല്ല അർത്ഥവത്തായ വാക്കുകളാണ്. അൽഹംദുലില്ല, എല്ലാ ദിവസവും പീസ് റേഡിയോയിലൂടെ കേൾക്കുന്നത് അൽഹംദുലില്ല എന്നവരാണ് അഭിപ്രായപ്പെടുന്നത്. സൈദലവി തോട്ടശ്ശേരിയറ, റസിയ മാളിയക്കല്ല് അരീക്കോട് എൻപുറമുട്ടിൽ വയനാട്, സനിയ കെ എ കാഞ്ഞിരമറ്റം, ഉമൈറ തൃശ്ശൂർ വള്ളറക്കാട്, മൈമുന ചിക്കിലോട്, സഫിയ കെ തിരുരങ്ങാടി, ജസീനാം തിരുവമ്പാടി, റീഹാന ബാനിഷോ തോട്ടശ്ശേരിയറ സലാം അറിയിച്ച് കൂടെ ചേരുന്നുണ്ട്.
1: അതുപോലെ തന്നെ പിന്നെ റസിയ ചെങ്ങാനി, ഹൈറുനിസ തേക്കിൽ, റഹീന താഴേക്കോട്, സൗദാമുട്ടം, അമീറ ബിൻതി യാസിർ, അതുപോലെ തന്നെ സുഹൈറ കൽപ്പറ്റ, കെ വി കബീർ പാലക്കാട്, ഇവരെല്ലാം നമ്മുടെ കൂടെ കൂടിയിട്ടുണ്ട്.
0: സലിം സലിം ബിൻ സാദിഖ് ഇടത്തനാട്ടുകരയിൽ നിന്ന് അസ്സലാമു അലൈക്കും, ഒപ്പമുണ്ട് എന്ന് പ്രതികരിക്കുന്നുണ്ട്. സൈനബ കടമ്പഴിപ്പുറം, സമീറ എം പി പുളിക്കൽ കൂടെ ചേരുന്നുണ്ട്. ഹസൈൻ വി എം പറയുന്നത്, ചെറിയ തോതിൽ മഴ ഇടത്തനാട്ടുകരയിൽ ലഭിക്കുന്നുണ്ട് എന്നാണ്. സുഹൈബ വളിപട്ടണം, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി അല്ലാഹു, നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സും ഇൽമിൽ ബർക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ, ആമീൻ എന്നവർ പറയുന്നു. കണ്ണൂർ ജില്ലയിൽ ഇപ്പോഴും മഴ തുടരുന്നു എന്ന് പറയുന്നു.
1: അതേസമയം കൊടുങ്ങല്ലൂർ ഭാഗത്ത് നിന്ന് അവിടെ മഴ ഇല്ല എന്നും അബ്ദുള്ള സാറിന്റെ കൂട്ടുകാരൻ എവിടെയെന്നും ചോദിക്കുന്നുണ്ട്. അസ്സൻ അൻസാരിനെ കുറിച്ചാണ്.
0: ലീവാണ്.
1: അതെ, അദ്ദേഹത്തിന്റെ ഫോണിന്റെ ഡിസ്പ്ലേ പോയിന്റോ തോന്നുന്നുണ്ട്, ഫോൺ എടുക്കുന്നില്ല, കാണാത്തതുകൊണ്ടായിരിക്കും തോന്നുന്നത്.
0: അദ്ദേഹം ഒരു പക്ഷേ എന്തോ സാഹചര്യങ്ങൾ, അദ്ദേഹം ലീവാണ്, ലീവ് അറിയിച്ചിട്ടുണ്ട്. റസിയ ചെങ്ങാനി, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. ഇന്നലത്തെ മധുരം ഖുർആനിൽ മനുഷ്യരും കല്ലുകളും കത്തിക്കപ്പെടും എന്ന വചനമാണ് ഓതിയത്. എന്നും അതുപോലെ നരകശിക്ഷയെക്കുറിച്ചാണ്. അല്ലാഹുവേ ഞങ്ങളെല്ലാവരെയും നരകത്തിൻ്റെ തൊട്ട് കാത്തുകൊള്ളണേ എന്നാണ് ചെങ്ങാനിയിൽ നിന്ന് റസിയ അഭിപ്രായപ്പെടുന്നത്.
1: നാദിറ ഇടിമുഴക്കൽ, അൽഹംദുലില്ല ഇന്നും ഒരായത്ത് കേട്ടു, മനസ്സിനെ ഭയം കൊണ്ടും ഭയം കൊണ്ട് ഉടുപ്പിക്കുന്ന ഒരായത്ത്, എന്നും ഇങ്ങനെ ഓരോ ആയത്ത് കേൾക്കാൻ കഴിയുന്നു. അതുപോലെ ജീവിതം ചിട്ടപ്പെടുത്താനും പിയർ പ്രവർത്തകരുടെ സംരംഭം മൂലം സാധിക്കുന്നു എന്ന് അവർ എഴുതിയിട്ടുണ്ട്.
0: സജന ഇടത്തനാട്ടുകര നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഷിഹാബ് കൽപ്പറ്റ വയനാട് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സാജിദ ബിബി ചുണ്ടമ്പറ്റ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സജന ഇടത്തനാട്ടുകര പറയുന്നത്, പുതിയ വിജ്ഞാനത്തിനും വിഭവങ്ങൾക്കുമായി കാത്തിരിക്കുന്നു, ഒപ്പമുണ്ട്. അതേപോലെ തന്നെ സീനത്ത് പുളിഞ്ഞാൽ വയനാട്, ഐഷ നാദാപുരം, ഐഷ പത്തപ്പിരിയം, ഉമ്മർകുട്ടി കോട്ടക്കൽ, വഹീദ അത്തിക്കോട്ട് സലാം അറിയിച്ച് കൂടെ ചേരുന്നുണ്ട്. മാഷാല്ലാ, വളരെ മധുരമുള്ള ഒരു പാരായണവും വിശദീകരണവും കിട്ടി, അൽഹംദുലില്ല എന്ന് പറയുന്നുണ്ട്. അൽഹംദുലില്ല ഇന്നും ഒരായത്ത് കേട്ടു, നാദിറാം ഇടിമൊഴിക്കൽ, മനസ്സിനെ ഭയം കൊണ്ട് ഉടുപ്പിക്കുന്ന ഒരായത്ത്, എന്നും ഇങ്ങനെ ഓരോ ആയത്ത് കേൾപ്പിക്കാൻ കഴിയുന്നത്, അതുമൂലം ജീവിതം ചിട്ടപ്പെടുത്താനും പി ആർ പ്രവർത്തകരുടെ സംരംഭം മൂലം സാധിക്കുന്നു എന്ന് നാദിറ ഇടിമൊഴിക്കൽ അഭിപ്രായപ്പെടുന്നുണ്ട്.
1: ജമീല കുമരനല്ലൂർ പറയുന്നു, പുലരിയിൽ നല്ല മധുരം, ഖുർആനും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി തന്നു, അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്നവർ പ്രാർത്ഥിക്കുന്നു.
0: അനീഫ് മൗലവി, നമ്മുടെ മധുരം ഖുർആനിനു ശേഷം നമുക്ക് നമ്മുടെ പീസ് ടൈമിലേക്ക് പോകേണ്ടതുണ്ടെന്ന് തോന്നുന്നു. പീസ് ടൈം എന്നത് പീസ് റേഡിയോ ശ്രോതാക്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതിൽ നിന്ന് സെലക്ട് ചെയ്ത് ഇത് എടുത്ത് വായിക്കുന്ന ഒരു സ്ലോട്ടാണ്. ആ ഒരു സ്ലോട്ടിൽ ഇന്ന് ഇൻഷാല്ലാ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ശ്രോതാവിൻ്റെതായി വന്ന പ്രതികരണം ഫീഡ്ബാക്ക് ഇപ്രകാരമാണ്. ഹൃദയത്തോട് സംസാരിക്കുന്ന ശബ്ദം, അറിവ് നൽകുന്ന മാധ്യമങ്ങൾ അനേകം, എന്നാൽ അറിവിനൊപ്പം ആത്മബോധവും നൽകുന്ന മാധ്യമങ്ങൾ വിരളം, അതിൽ വേറിട്ടൊരു പേരാണ് പീസ് റേഡിയോ. മാഷാല്ലാ, ഒരുപാട് ശ്രോതാക്കൾ ഇത്തരത്തിൽ
1: എഴുതാറുണ്ട്,
0: വളരെ മനോഹരമായി അവരെഴുതാറുണ്ട്. ശരിക്കും അവരുടെയൊക്കെ മനസ്സിൽ തട്ടിയ വാക്കുകൾ, ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെന്ന വാക്കുകൾ, പീസ് റേഡിയോ അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ, പീസ് റേഡിയോയുമായി ബന്ധപ്പെട്ട് അവർക്ക് മറക്കാനാവാത്ത, വിലമതിക്കാനാവാത്ത നിമിഷങ്ങൾ. ഇതൊക്കെ പങ്കുവെക്കുന്ന മനോഹരമായ നിമിഷങ്ങളാണ് നമ്മൾ പീസ് ടൈമിലൂടെ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
1: നമ്മുടെ ശ്രോതാക്കൾക്ക് എന്തായാലും അവർക്കൊക്കെ അനുഭവങ്ങളോ അല്ലെങ്കിൽ അവർ പീസ് റേഡിയോ കണ്ടെത്തിയതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അനുഭവങ്ങൾ അല്ലെങ്കിൽ പീസ് റേഡിയോയിൽ നിന്ന് അവർക്ക് കിട്ടിയ എന്തെങ്കിലും ഒരു മാറ്റം അതൊക്കെ അവർക്ക് എന്ത് ചെയ്യാം, പങ്കുവെക്കാം. നമ്മൾ അവരുടെ പേര് വെച്ച് തന്നെ നമ്മളത് ഇൻഷാല്ലാ എല്ലാ ദിവസവും വായിക്കുന്നതാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി നമുക്ക് സ്ലോട്ടിലേക്ക് പോകാം.
0: തീർച്ചയായും നമ്മുടെ സ്ലോട്ടിലേക്ക് മടങ്ങി പോകാം. അടുത്തതായി നമ്മൾ കേൾക്കുന്നത് പുലരിവട്ടം.
2: പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവട്ടം.
1: വീട്ടിൽ സ്വാതന്ത്ര്യമില്ലെന്നോ എന്ന വിഷയത്തിൽ ഇന്ന് പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം നമ്മോട് സംസാരിക്കുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസ്ഹബി അജ്മഈൻ അമ്മാ ബഅദ്. നമുക്ക് കുട്ടികളോട് വളരെയധികം സ്നേഹമുള്ളതുകൊണ്ട് ആ സ്നേഹം പലപ്പോഴും നമ്മൾ അവരെങ്ങനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കും. അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതൊരു സ്വാഭാവികമായ പ്രക്രിയയാണ്, എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്. നമ്മുടെ കുട്ടികളെ ഒരു അപകടത്തിൽപ്പെട്ടു പോകണ്ട, അവരുടെ ജീവിതത്തിൻ്റെ ഭാവി തകരാറാവണ്ട എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ അത് ചെയ്യണം ഇത് ചെയ്യണ്ട എന്നൊക്കെ പറയുന്നത്. പക്ഷെ നമ്മളൊരു വീടിൻ്റെ ഉള്ളിൽ നിരന്തരമായി അങ്ങനെ

0: ആൺകുട്ടികളെ ഫ്രണ്ട്സായിട്ട് അഫെയറായിട്ട് ഒക്കെ വരുമ്പോൾ അവർക്കത് അവരിലൂടെ ഒരു ഭയങ്കരമായൊരു സ്വാതന്ത്ര്യം ലഭിക്കുന്ന പോലെ അവർക്ക് അനുഭവപ്പെടും. കാരണം അവരവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഇവർക്കെല്ലാം അനുവദിച്ചു കൊടുക്കും. അവർക്ക് ശരി തെറ്റുകൾ നോക്കേണ്ട കാര്യമില്ല, അവർ പറയുന്നതെല്ലാം മൂളിക്കേൾക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാം എല്ലാം ഇയാളാണ് എന്നൊരു ധാരണയിലേക്ക് വരികയും ഭയങ്കരമായ വിശ്വാസം വരികയും അവരെ കൂടെ ഇറങ്ങിപ്പോകുന്നൊക്കെ സാഹചര്യങ്ങളിൽ ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ ഇറങ്ങിപ്പോയ ഒരു കുട്ടിയെ 18-ാമത്തെ വയസ്സിൽ ഇറങ്ങിപ്പോയി 4 മാസം ഗർഭിണിയായി തിരിച്ചു വന്നൊരു പെൺകുട്ടിയുടെ ഒരുമായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ കേട്ടു. അപ്പോൾ അതിൽ അവൾ എന്തുകൊണ്ടാണ് നിനക്ക് ഇത്രയും വളർത്തിക്കൊണ്ട് വന്ന ഇഷ്ടപ്പെട്ട മാതാപിതാക്കളെ ഉപേക്ഷിച്ചു കൊണ്ട് പോവാനുള്ള സാഹചര്യം എന്തായിരുന്നു എന്ന് അവളോട് ചോദിക്കുന്നുണ്ട്. അപ്പം ആ സമയത്ത് അവൾ മറുപടിയായിട്ട് പറയണത്, വീട്ടിലെപ്പോഴും ചില നിയന്ത്രണങ്ങളും സ്വാതന്ത്ര്യക്കുറവുകളും ഉണ്ടാകുന്നു എന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു സ്വാതന്ത്ര്യക്കുറവ് എന്ന് പറയുന്നത് കുട്ടികൾ മുതിർന്നു വരുമ്പോൾ അവരെ അപകടത്തിൽ പെട്ടു പോകണ്ട എന്ന് വിചാരിച്ച് മാതാപിതാക്കൾ ഉപദേശിക്കുന്ന ഉപദേശങ്ങളെയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സമയത്ത് ഇങ്ങനെ ഒരു പരിചയം ഉണ്ടായപ്പോൾ അവരെ നമ്മൾ 100% വിശ്വസിച്ചു. മാതാപിതാക്കൾ ഇറങ്ങി പോകണ്ട എന്നൊക്കെ പറഞ്ഞെങ്കിലും അതിനൊക്കെ അതിജീവിച്ച് ഞാൻ പോയി. ചെന്ന് ഒരു 4 മാസം ഗർഭിണിയായ സമയത്ത് അയാൾക്ക് മറ്റൊരു ബന്ധമുള്ളത് ശ്രദ്ധയിൽപ്പെട്ടു എന്നാണ്. അപ്പോൾ അത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അവൾ അദ്ദേഹത്തോട് പറഞ്ഞു, എന്നാൽ നിങ്ങൾ സ്വൈരായിട്ട് ജീവിച്ചോളിയും, എനിക്കത് സഹിക്കാനും ഉൾക്കൊള്ളാനും പറ്റില്ല എന്ന് പറഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ അവൾ അവിടെ നിന്ന് പുറത്താക്കപ്പെടുകയാണ്, പോരുകയാണ്. പക്ഷെ മാതാപിതാക്കൾ അവളെ സ്വീകരിക്കാതിരിക്കുകയാണ്. എന്നിട്ട് പിന്നെ സ്വന്തമായി ജീവിക്കുന്നതിൻ്റെ ദുരന്തകഥകളെക്കുറിച്ചും ഒറ്റയ്ക്ക് ആ പ്രസവവും കാര്യങ്ങളൊക്കെ നിർവഹിക്കേണ്ടി വന്നതിൻ്റെ അപകടങ്ങളെക്കുറിച്ചിട്ടാണ് പറയുന്നത്. മറ്റൊരു രക്ഷിതാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞു, പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഫോൺ വന്നു. അപ്പോൾ ഞാൻ വളരെ പ്രയാസപ്പെട്ട് 3 മണിക്കൂർ യാത്ര ഉണ്ട്, അത്രയും ദൂരെയാണ് ആ സ്റ്റേഷനുള്ളത്. ഞാനിവിടെ നിന്ന് ഒരു ടാക്സിയൊക്കെ എടുത്തിട്ട് ഓടിച്ചെന്നു, നിങ്ങളുടെ മോള് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഫോൺ. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ അവൾ എൻ്റെ ദേഹത്തേക്ക് വീണ്, അവൾ പറഞ്ഞു, പപ്പ എനിക്ക് പിന്നെ അബദ്ധം പറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണം, എന്നോട് പൊറുക്കണം എന്നാണ്. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചപ്പോൾ അവിടുത്തെ പോലീസുകാർ പറഞ്ഞു, ഞങ്ങൾ പെട്രോളിങ്ങിന് വേണ്ടി പോയ സമയത്ത് എന്തു ചെയ്തു, ഒരു പെൺകുട്ടി ഇങ്ങനെ നിലവിളിച്ച് ഓടുന്നുണ്ട് എന്നാണ്. അപ്പോൾ ഞങ്ങൾ അവളെ വിളിച്ചു സംസാരിച്ചു. അപ്പോൾ അവൾ പറഞ്ഞത് എന്താ, ഈ പയ്യൻ്റെ കൂടെ പോയിട്ട് ആ പയ്യൻ അവളെ കൂട്ടിക്കൊണ്ടു പോയിട്ടുള്ള ഹോട്ടൽ മുറിയിൽ എന്തുണ്ട്, വേറെയും 2-3 ആളുകളുണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടെ ചേർന്ന് അവളെ പീഡിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അവിടുന്ന് അവളെ ഇറങ്ങി ഓടിയതാണ്. അപ്പോഴാണ് ഈ പോലീസുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അപ്പോൾ എത്രമാത്രം വിശ്വസിച്ചിട്ടാണ് കൂടെ പോയത്? ഒരു ദിവസം പോലും ആ പോക്കിന് ആയുസ് ഉണ്ടായില്ല എന്നുള്ളതാണ് വസ്തുത. ഇപ്പോൾ നമ്മൾ വീടുകളിൽ കുട്ടികൾക്കുണ്ടാകുന്ന നിയന്ത്രണങ്ങൾ, ആ നിയന്ത്രണങ്ങൾ സ്വാഭാവികമാണ് എന്ന് കുട്ടികളെ മനസ്സിലാക്കി കൊടുക്കുകയും അതവരുടെ ഗുണത്തിന് വേണ്ടിയാണെന്ന് വരികയും അവർക്ക് വീടുകളിൽ ജീവിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള അസ്വസ്ഥമായൊരു സാഹചര്യം സൃഷ്ടിക്കാതിരിക്കുകയും അവരുടെ വളരെ നല്ല സൗഹാർദ്ദപരമായി നമ്മൾ നിലനിൽക്കുകയും അവർക്കെപ്പോഴും മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുകയും പ്രായപൂർത്തിയാകുന്നതിനനുസരിച്ച് കൊണ്ട് അവരെ നമുക്ക് വിശ്വാസം വരികയാണെങ്കിൽ അവർക്ക് സ്വാതന്ത്ര്യം അനുവദിക്കുകയും ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളൊരു ആവശ്യമാണ്. രണ്ടാണ്, ഒന്ന് കുട്ടികൾക്ക് ഇത് മനസ്സിലാക്കി കൊടുക്കണം, രണ്ടാമത്തെ നമ്മൾ അവർക്കൊരു പ്രയാസമില്ലാത്ത രൂപത്തിൽ അവരെ ഉപദേശിക്കാനും അവരെ മാർഗദർശനം ചെയ്യാനും നമ്മൾ ഉദ്ദേശിക്കണം. പക്ഷേ ഈ വീടിൻ്റെ തടങ്കലിൽ നിന്ന് മോചനം നേടുന്നു എന്ന് പറഞ്ഞ് അവരെത്തിപ്പെടുന്നതാകട്ടെ ഏറ്റവും വലിയ തടവറകളിലാണെന്നതാണ് യാഥാർത്ഥ്യം.
1: നമ്മളിതുവരെയും കാതോർത്തത് പുലരിവട്ടം. പുലരിവട്ടത്തിൽ ബഹുമാന്യനായ ഹാരിസ് ബിൻ സലീം അവർകളാണ് നമ്മോടൊപ്പം ചേർന്നത്. വീട്ടിൽ സ്വാതന്ത്ര്യമില്ലെന്നോ എന്ന വിഷയത്തെ കുറിച്ചാണ് അദ്ദേഹം നമ്മോട് സംവദിച്ചത്.
2: പുലരിവട്ടത്തിൽ ഹാരിസ് മൗലവി പറഞ്ഞത് ഏതാനും ചില അനുഭവങ്ങൾ മാത്രമാണ്. പക്ഷെ ഇങ്ങനത്തെ ആയിരക്കണക്കിന് പ്രശ്നങ്ങൾ നമ്മുടെ ചുറ്റുപാടും നടക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ കുടുംബങ്ങൾ ഉള്ള കുട്ടികളും പാരൻസും മനസ്സിലാക്കണമെന്നതാണ് നമ്മളും ഓർമ്മിക്കേണ്ടത്.
1: തീർച്ചയായും കൂട്ടിലങ്ങാടിയിൽ നിന്ന് ഉസ്മാൻ അഭിപ്രായപ്പെടുന്നതും അപ്രകാരം തന്നെയാണ്. പുലരിവട്ടം വീട്ടിൽ കുട്ടികളുടെ സ്വാതന്ത്ര്യക്കുറവ് അത് രക്ഷിതാക്കളുടെ കരുതലാണ്.
2: അതെ,
1: അതെല്ലാ കുട്ടികളും മനസ്സിലാക്കിയാൽ എത്ര നന്നാകുമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്.

0: പുലരിവട്ടം കാലികമായ ഒരു ഓർമ്മപ്പെടുത്തൽ. നമ്മുടെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം, അപകടങ്ങൾ സംഭവിച്ച ശേഷം പരിഹരിക്കുന്നതിനേക്കാൾ ഉപരി അപായങ്ങൾ വരാതെ സൂക്ഷിക്കുന്നതാണല്ലോ നല്ലത്. പാരന്റിങ് പ്രശ്ന കലുഷിതമായ കാലത്ത് ഇന്നത്തെ മറുപടി ഏറ്റവും ശ്രദ്ധേയമായി. പി ആർ ഫാമിലിക്ക് അഭിനന്ദനങ്ങളെന്ന് സജന ഇടത്തനാട്ടുകാര നമുക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട്.
1: റുബീന താനൂർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നാഫിയ പൊന്നാനിയും അബുബക്കർ സുലൈമാൻ പെരുമ്പട്ടയും സമീജ പാറലും സലാം അറിയിച്ച് കൂടെ ചേരുന്നുണ്ട്. ഖദീജ തൊടുപുക, മാഷാ അല്ലാ, ഇപ്പോൾ ഇസ്രഡിയാണ് രാവിലത്തെ എനർജി. മതപരമായ അറിവുകളും മാനസികമായ പ്രയാസങ്ങളും എല്ലാറ്റിനും പിസ്രഡിയോ പരിഹാരം തരുന്നു. ഈ നന്മ എന്നും നിലനിൽക്കട്ടെ, ആമീൻ എന്നാണ് അവരഭിപ്രായപ്പെടുന്നത്.
0: സാദിഖ് മാത്തൂർ, പാലക്കാട്. ഞങ്ങളുടെ ഭാഗത്ത് നല്ല മഴ ഇല്ല, എങ്കിലും നേരം വെളുക്കുവോളം ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. അൽഹംദുലില്ല, ഇന്നത്തെ പുലരിവട്ടം പാരന്റിങ് ആയിരുന്നു. നല്ല ഉപദേശം. ഹാരിസ് മല്ലിക്കും ബി ആർ കുടുംബത്തിലെ എല്ലാവർക്കും അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ, ആമീൻ എന്ന് അദ്ദേഹം നമുക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട്.
1: ഇരിക്കൂരിൽ നിന്ന് ആയിഷ കെ അഭിപ്രായപ്പെടുന്നത്, അതേപോലെ തന്നെ ഹംസ സി പി വട്ടമണ്ണപുറവും നസീറ കെ എസ് പാലക്കാടുമൊക്കെ അവരൊക്കെ പുലരിവട്ടവുമായി ബന്ധപ്പെട്ട നല്ല അഭിപ്രായങ്ങൾ പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട്. തസ്കിയ, മധുരം ഖുർആൻ കേൾക്കാൻ പറ്റിയില്ല പുലരിവട്ടവും എന്ന്
0: പറയും. പുലരിവട്ടം വളരെ അർത്ഥവത്തായ ഒരു സന്ദേശം തന്നെ. അതുപോലെ തന്നെ സുഹറ കൽപ്പറ്റ, അസ്സലാമു അലൈക്കും. എല്ലാ രക്ഷിതാക്കളും അറിഞ്ഞിരിക്കേണ്ട നല്ലൊരു മെസ്സേജാണ് ഇന്ന് ഹാരിസ് മൗലി നൽകിയത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ,
1: ആമീൻ. മൈമുന കരിവാരക്കൊണ്ട് ചുള്ളിയോട്, മാഷാ അല്ലാഹ്, മൗലവിയുടെ നല്ലൊരു ഉപദേശം. വീട്ടിൽ സ്വാതന്ത്ര്യം കൂടുതൽ കൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും മക്കളെ നാഥൻ കാത്തുരക്ഷിക്കുമാറാകട്ടെ, ആമീൻ എന്നാണ് അവർ പറയുന്നത്. നജ്മ കെ കെ, മുംതാസ് ബീഗം, എം സി സി തിരൂരും ജമീല വി പിയും സലാം അറിയിച്ച് കൂടെ ചേരുന്നുണ്ട്. സുഹൈല മംഗലശ്ശേരി മഞ്ചേരി പറയുന്നത്, പുലരിവട്ടം വളരെ അർത്ഥവത്തായ ഒരു സന്ദേശമാണ്. കൽപ്പറ്റയിൽ നിന്ന് ഷിഹാ പറയുന്നത്, എല്ലാ രക്ഷിതാക്കളും അറിഞ്ഞിരിക്കേണ്ട മെസ്സേജാണ് ഇന്ന് മുതൽ നൽകിയത്, അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്നാണ് അവർ പ്രാർത്ഥിക്കുന്നത്. ധാരാളം ആളുകൾ നമ്മോടൊപ്പം ചേർന്ന്, വാഹിദ പരപ്പനങ്ങാടി, നസീറ
0: പൂഞ്ചോല,
1: പൂഞ്ചോല, മൂടാടി. മൂടാടി എന്ന് പറയുമ്പോൾ കോഴിക്കോടാണല്ലേ?
0: മൂടാടി എന്ന് പറഞ്ഞാല് വടകര, കോഴിക്കോട് നിന്ന് വടകരയിലേക്ക് വന്നതിന്റെ അടിയിലൊരു സ്ഥലമാണ് മൂടാടി.
1: പയ്യോളി,
0: അതെ, പയ്യോളി കഴിഞ്ഞിട്ട് ആ ഭാഗത്ത്.
1: പയ്യോളി നിങ്ങൾക്ക് നല്ല പരിചയമുണ്ട്. പയ്യോളി അവിടുന്ന് അങ്ങോട്ട് കുറച്ചുള്ളിലേക്ക് പോയി, നിങ്ങൾ അവിടെ ഒരു കൊത്തുപൊക്ക് ഉണ്ടായിരുന്നല്ലോ.
0: അതെ അതെ.
1: കുറച്ച് കാര്യം, എന്താ സ്ഥലത്തിന്റെ പേര്?
0: പയ്യോളി എന്ന് എന്താ, പയ്യോളി അങ്ങാടിയോ, അങ്ങനെ എന്തോ സ്ഥലത്തിന്റെ
1: ഹമീദ് ചെന്നറ, റഹിയ താനാളൂർ, സുബൈദ ഇസ്മായിൽ മടിക്കേരി, ധാരാളം ആളുകൾ സലാം അറിയിച്ച് കൂടെ ചേരുന്നുണ്ട്.
0: റഹാന ബാനു തൊട്ടശ്ശേരി അറ, അസ്സലാമു അലൈക്കും വറഹ്മത്ത്. നല്ലൊരു അറിവാണ്, അപകടം വന്നതിന് ശേഷം ബാക്കിയൊന്നും എഴുതിയിട്ടില്ല, അവരൊന്നും പ്രതീക്ഷിക്കുന്നു അല്ലേ.
1: മക്കളോടുള്ള കാഴ്ചപ്പാട് െ പറ്റി പറഞ്ഞു തന്ന ഹാരിസ് മൗലവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് റുക്സാന ബാലുശ്ശേരി അഭിപ്രായപ്പെടുന്നു. കുട്ടി അഹമ്മദ് പേരശന്നൂർ, മൈമുന ചിക്കിലോട്ട് സലാം അറിയിച്ച് കൂടെ ചേരുന്നുണ്ട്.
0: മൈമുന ചിക്കിലോട് എഴുതിയത്, എല്ലാ അസുഖങ്ങൾക്കുള്ള ഒരു ദിവ്യ ഔഷധമാണ് പീസ് റേഡിയോ എന്നുള്ളതാണ്.
1: ദിവ്യ ഔഷധമാണ് റബ്ബി സംരംഭം എന്ന നിലനിർത്തി തെറ്റ, ആമീൻ എന്നുകൂടി അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. ഫാത്തിമ നസീർ ഈസ്റ്റ് കോടൂരും ഫസു ഫസീല വയലത്തൂരും സലാം അറിയിച്ച് കൂടെ ചേരുന്നുണ്ട്. അഫ്സ ഈ കോഴിക്കോട് പുനരിവട്ടത്തെ പറ്റി നല്ലൊരു അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൈറുനിസ അഷ്റഫ് പടിഞ്ഞാറത്തറ, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി, ഇന്നത്തെ പുനരിവട്ടം നല്ലൊരു മെസ്സേജാണ് ഉസ്താദ് നൽകിയത്, അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്നവർ പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരുപാട് ശ്രോതാക്കൾ നമ്മോടൊപ്പം ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
0: പാലക്കാട് സലാം പറഞ്ഞു കൂടിയിട്ടുണ്ട്. ഫാത്തിമ നസീർ ഈസ്റ്റ് കോടൂർ, അവർ സലാം പറഞ്ഞ് നമ്മുടെ കൂടെ കൂടിയിട്ടുണ്ട്. അങ്ങനെ അങ്ങനെ ഈ ആളുകൾ വന്ന് ചേർന്നുകൊണ്ടേയിരിക്കുന്നു.
1: ഇൻഷാല്ലാ എല്ലാവരിലേക്കും ഒരു പക്ഷേ എത്താൻ സാധിച്ചു വേണമെന്നില്ല, കാരണം അത്രയധികം ആളുകൾ മെസ്സേജുമായി കൂടെ ചേരുന്നുണ്ട്. ഇൻഷാല്ലാ പറ്റാവുന്ന മെസ്സേജുകളൊക്കെ, ഫീഡ്ബാക്കുകളൊക്കെ നമുക്ക് വായിക്കാൻ ശ്രമിക്കാം. ഇപ്പോൾ സമയം 6:24:30. ഇനിയൊരു 30 സെക്കൻഡുകൾ കൊണ്ട് ഇൻഷാല്ലാ നമുക്ക് നമ്മുടെ മോർണിംഗ് ലൈവ് ക്വിസ് തുടങ്ങേണ്ടതുണ്ട്. മോർണിംഗ് ലൈവ് ക്വിസ് മോർണിംഗ് ലൈവ് ഷോയുടെ ഏറ്റവും ഹൃദ്യമായൊരു പ്രോഗ്രാമാണ്, ഹൈലൈറ്റ് പ്രോഗ്രാമാണ്. അപ്പോൾ അതിൻ്റെ നിയമാവലികൾ പുതിയ പ്രേക്ഷകരെ കൂടി ഉദ്ദേശിച്ചുകൊണ്ട് ഒരാവർത്തി പറയുകയാണ്. മൂന്ന് തവണയാണ് നമ്മൾ ചോദ്യം ചോദിക്കുക. മൂന്നാമത്തെ തവണ ചോദ്യം ചോദിച്ചതിനു ശേഷം ഇൻഷാല്ലാഹ് അഫ്സൽ പ്രൊഡക്ഷൻ ടീമിലെ അഫ്സൽ നമ്മുടെ ടെക്നിക്കൽ ടീമിൽ നിന്ന് അദ്ദേഹം ഒരു ബട്ടൺ അമർത്തും. ആ ബട്ടൺ 25 സെക്കൻഡ് ബീപ് സൗണ്ടിൻ്റെ ബട്ടണ്. ആ സെക്കൻഡിൻ്റെ ശബ്ദം കേൾക്കുന്നതോടുകൂടി നിങ്ങളുടെ സമയം അവസാനിക്കും. അതിനുള്ളിൽ ഉത്തരങ്ങൾ രേഖപ്പെടുത്തണം. ഉത്തരം രേഖപ്പെടുത്തേണ്ട ഫോർമാറ്റ് പ്രകാരമാണ് നിങ്ങളുടെ ഫോൺ പീസ് റേഡിയോ ഓപ്പൺ ചെയ്തു കിട്ടുമ്പോൾ ലഭിക്കുന്ന ഫീഡ്ബാക്ക് എന്ന ഓപ്ഷനിൽ ആ ഒരു പേജിലാണിത് ചെയ്യേണ്ടത്. അതിലേറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഏറ്റവും മുകളിലായി പേരിൻ്റെ കൂടെ സ്ഥലം ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. തൊട്ട് താഴെ പ്രോഗ്രാം എന്നുള്ളത് സെലക്ട് ചെയ്യുമ്പോൾ ലഭിക്കുന്ന അനവധി നിരവധി പീസ് റേഡിയോ പ്രോഗ്രാമുകളിൽ നിന്ന് ലൈവ് ക്വിസ് എന്നത് മാത്രം സെലക്ട് ചെയ്ത് വെക്കുക. താഴെയുള്ള കമൻറ്റ് ബോക്സിൽ നമ്മുടെ ഉത്തരങ്ങൾ അതിൻ്റെ കോഡ് ലെറ്ററുകൾ AOR BOR CORD രേഖപ്പെടുത്തി സബ്മിറ്റ് ബട്ടൺ അമർത്തുന്നതോടുകൂടിയാണ് ഇന്നത്തെ നമ്മുടെ ആ ഒരു ക്വിസിൽ പങ്കെടുക്കുന്നത്. ഇന്നത്തെ ചോദ്യം വായിക്കാം.
0: ചോദ്യം ഇതാണ്: പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരുമകൻ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ് അബൂ ത്വാലിബിൻ്റെ യഥാർത്ഥ പേര് എന്താണ്? ഓപ്ഷൻ എ അബ്ദുൽ മുത്തലിബ്, ഓപ്ഷൻ ബി ഹാഷിം, ഓപ്ഷൻ സി കിനാബ, ഓപ്ഷൻ ഡി അബ്ദു മനാഫ്.
1: ചോദ്യം രണ്ടാമത് ആവർത്തിക്കട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരുമകൻ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ് അബൂ ത്വാലിബിൻ്റെ യഥാർത്ഥ പേരെന്ത്? ഉത്തരങ്ങൾ: ഓപ്ഷൻ എ അബ്ദുൽ മുത്തലിബ്, ഓപ്ഷൻ ബി ഹാഷിം, ഓപ്ഷൻ സി കിനാബ, ഓപ്ഷൻ ഡി അബ്ദു മനാഫ്. ചോദ്യം മൂന്നാമതും അവസാനത്തേതും തവണ ആവർത്തിക്കുകയാണ്.
0: പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരുമകൻ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവിൻ്റെ പിതാവ് അബൂ ത്വാലിബിൻ്റെ യഥാർത്ഥ പേരെന്താണ്? ഓപ്ഷൻ എ അബ്ദുൽ മുത്തലിബ്, ഓപ്ഷൻ ബി ഹാഷിം, ഓപ്ഷൻ സി കിനാബ, ഓപ്ഷൻ ഡി അബ്ദു മനാഫ്.
1: കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരുമകൻ അലി റളിയല്ലാഹുവിൻ്റെ പിതാവായ അബൂ ത്വാലിബിൻ്റെ പേര് എന്നാണ്. അതിന് ഡയറക്റ്റ് ആക്കുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അളാപ്പ അബൂ ത്വാലിബിൻ്റെ യഥാർത്ഥ പേരെന്തെന്നും വേണമെങ്കിൽ ഡയറക്റ്റ് ആക്കുക. ഏതായാലും സമയം അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ് ഇൻഷാ അള്ളാ. എല്ലാവരും ഓക്കെ, സമയം അവസാനിച്ചു.

0: മുംതാസ് പാലപ്പുഴ കാക്കേങ്ങാട്, ഒരു ഓപ്ഷൻ തെറ്റിച്ചാണ് കൊടുത്തിട്ടുള്ളത്. അഥവാ പ്രോഗ്രാം എന്നുള്ളത് ലൈക്കിസ് എന്നാണ് സെലക്ട് ചെയ്യേണ്ടിയിരുന്നത്. അവരത് പരിപാടികളെ കുറിച്ചുള്ള അഭിപ്രായം എന്നിടത്താണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെയാണ് നമുക്കത്, അവരുടെ ഉത്തരം ഇവിടെ കിട്ടിയിട്ടുണ്ട്. മുംതാസ് പാലപ്പുഴ കാക്കേങ്ങാടിൻ്റെ ഇവിടേക്ക് അല്ലാതെ അയക്കേണ്ടത്, ലൈക്കിസിലേക്കാണ് അയക്കേണ്ടിയിരുന്നത്. ശ്രദ്ധിക്കണം ഇൻഷാല്ലാ. ഫത്തിമ സ്വാലിഹ ചുങ്കത്തറ, ചോദ്യം കേട്ടില്ല ഉത്തരം അയച്ചു എന്നാണ് പറയുന്നത്. അനീഫ് മോലേ, ഒരു ടെക്നിക്ക് പിടികിട്ടിയിട്ടില്ല, കറക്കി കുത്തിയതായിരിക്കും എന്ന് വിചാരിക്കുന്നു ഇൻഷാല്ലാ. ഏതായിരുന്നാലും ഷാമില ഷംസുദ്ദീൻ വയൽക്കരയിൽ അവരുടെയും ഉത്തരം ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇവിടെയല്ല അത് കിട്ടേണ്ടത്, പ്രോഗ്രാം എന്നുള്ളിടത്ത് ഓപ്ഷൻ കൊടുക്കുന്നത് തെറ്റിപ്പോയിട്ടുണ്ട്.
1: പ്രധാനപ്പെട്ട ശരിയാണെങ്കിലും അവരെന്ത് വിജയികളിൽ പെടൂല,
0: ശരിയാണോ അല്ലേ?
1: അതല്ല, ഉത്തരം ശരിയാണെങ്കിൽ പോലും വിജയികൾ ഉൾപ്പെടുകയില്ല, കാരണം ഓപ്ഷൻ മാറിയിട്ടുണ്ട്.
0: അതെ അതെ. ഓക്കെ, ഷംസാദ് തലശ്ശേരി കറക്കി കുത്തി എന്ന് വളരെ സത്യസന്ധമായി അദ്ദേഹം പറയുന്നുണ്ട്. മാഷാല്ലാ,
1: പലരും കറക്കി കുത്തി എന്ന്,
0: നഗരമുടിക്കടിമൊഴിക്കലും കറക്കി കുത്തി എന്ന് തന്നെയാണ്.
1: എന്നാൽ ഇന്നത്തെ ചോദ്യം സൂപ്പർ എന്ന് പറഞ്ഞവരും ഉണ്ട്.
0: മാഷാല്ലാ, അത് പറഞ്ഞിട്ടുള്ളത് സക്കീന കുതിരമ്പോയിലാണ്.
1: അബ്ദുറസാഖ് കുഞ്ചത്തൂർ, അദ്ദേഹം ഒരു പ്രാർത്ഥന. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോയിലെ എല്ലാ അണിയറ പ്രവർത്തകർക്കും എല്ലാ ശ്രോതാക്കൾക്കും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ
0: എന്ന് അദ്ദേഹം. വീട്ടി എന്നൊരു ശ്രോതാവ് പറയുന്നത്, ഇടയ്ക്ക് ചങ്കിൽ പിടിക്കുന്ന ചോദ്യം നല്ലതാണെന്നാണ്.
1: അതെ,
0: അപ്പൊ എപ്പോഴും ചങ്കിൽ പിടിക്കാത്ത കരളിന് പിടിക്കുന്ന ചോദ്യമാണ് ചോദിക്കുക.
1: നബിയിലായ പെരിന്തൽമണ്ണ പുതുമയുള്ള ചോദ്യമായിരുന്നു. അപ്പൊ പുതിയ അറിവുകൾ നമുക്ക് ലഭിക്കണല്ലോ.
0: അതെ അല്ലേ? ആൻസർ ശരിക്കും അറിയില്ലായിരുന്നു. ഇൻഷാല്ലാ, കാത്തിരിക്കാമെന്നാണ് കാസർഗോഡ് നിന്ന് സെറീന ബിൻസ് അബ്ദുറഹ്മാൻ അഭിപ്രായപ്പെടുന്നത്. ഇന്നത്തെ പരിപാടി കറക്റ്റ് സമയത്ത് നടക്കുന്നുണ്ട് എന്ന ഒരു അപ്രീഷിയേഷൻ, ഒരു സർട്ടിഫിക്കറ്റ്, ഒരു നമ്മളൊരു അഭിനന്ദനം ഉസ്മാൻ കുട്ടിലങ്ങാടി നൽകിയിട്ടുണ്ട്. ബറക്കല്ലാഹു ഫീക്കും. അതുപോലെ തന്നെ സാജിദ കപ്പ് പറമ്പും സുഹൈല മംഗലശ്ശേരിയും അബ്ദുൽ കരീം തൂമിനാടും സലാം അറിയിച്ചു കൂടെ ചേരുന്നുണ്ട്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറക്കാത്തു. ധാരാളം ആളുകൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഷെരീഫ പെരിങ്ങോട്ട് കുറിശ്ശി, അവരും പറയുന്നത് കറക്കിക്കുത്തി എന്നാണ്. അതോടൊപ്പം റംല പി സി ചിങ്ങപുരം, കറണ്ട് പോയി,
1: കറണ്ട് പോയി,
0: സ്വാഭാവികം. കറണ്ട് പോയത് കാരണം നെറ്റും പോയി, ചോദ്യം കേട്ടില്ല, ക്വിസ് മിസ്സായി എന്നാണ്. കറണ്ട് പോകുമ്പോ എനിക്ക് തോന്നുന്നത് ഒരു വൈഫൈ മോഡം
1: ഉപയോഗിക്കുന്നതാണ്.
0: അപ്പൊ നമ്മുടെ വീട്ടിലെ ഇൻവെർട്ടർ ഉണ്ട് എങ്കിൽ വൈഫൈ മോഡം ഇൻവെർട്ടറുമായി ബന്ധിപ്പിച്ചാൽ ഒരു പരിധി വരെ
1: അത് വേഗത്തിൽ കണക്ട് ചെയ്യാം. നാളെ ഇനി കറണ്ട് പോകുമ്പോ അല്ലേ,
0: ഇൻവെർട്ടർ ഉണ്ടാവാം, ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞ കാര്യമല്ല. ഏതായിരുന്നാലും വൈഫൈ മോഡം വെച്ച സ്ഥിതിക്ക് ഒരു ഇൻവെർട്ടർ കൂടി വീട്ടിൽ വെക്കാം എന്നാണ് അഭിപ്രായപ്പെടുന്നത്.
1: അതെ, വീട്ടിൽ പറയുന്നത് ചോദ്യം കേൾക്കാതെ ഉത്തരം അയക്കുന്നവരെ പ്രത്യേകം പരിഗണിക്കണമെന്നാണ്.
0: തീർച്ചയായും അതൊരു പ്രത്യേക ടെക്നിക്കാണ്. നമ്മളത് എങ്ങനെയാണെന്ന് ആ ഒരു ശ്രോതാവ് തന്നെ ഇൻഷാല്ലാ അത് അറിയിക്കേണ്ടത്.
1: നിങ്ങൾ മറുപടി പറയേണ്ട ഒരു ആവശ്യം. അത് അജുവാബ് അജിഹി ചോദിക്കുന്നു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള അബ്ദുള്ള സാർ, ഹസ്സൻ അൻസാരി അവിടെ, നിങ്ങൾ മറുപടി പറയണ്ടേ?
0: ഹസ്സൻ അൻസാരി അദ്ദേഹം കുടുംബത്തിന്റെ ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ട ഒരു യാത്രയിലാണ്. ഇൻഷാല്ലാ ഒരുപാട് ശ്രോതാക്കൾ ചോദിക്കുന്നുണ്ട്, നമ്മൾ വായിക്കാതെ.
1: അദ്ദേഹത്തിന് ഒരു ചെറിയ എന്തൊരു വരാനൊരു പ്രയാസം. ഇൻഷാല്ലാ അടുത്ത ആഴ്ചകളിൽ അദ്ദേഹം സജീവമായി നമ്മോട് ജോയിൻ ചെയ്യുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്.
0: ഉമ്മുഗുൽസു ചെറമംഗലം, ഇടയ്ക്കിടെ പ്രയാസമുള്ള ചോദ്യങ്ങൾ വേണം, ഒരറിവ് കിട്ടുമല്ലോ എന്നവർ,
1: അതാണ് നമ്മുടെ ഒരു ലക്ഷ്യമായി കാണേണ്ടത്.
0: അത് തന്നെയാണ് സുബൈദ ഇസ്മായിൽ മടിക്കേരിയും പറയുന്നത്. ഉത്തരം അറിയാമെങ്കിലും ഓപ്ഷൻ തെറ്റിയിട്ടു എന്നാണ് ജമീല വി പി കെ കെ വി അഭിപ്രായപ്പെടുന്നത്.
1: ഫസീല വയലത്തൂർ, അസ്സലാമു അലൈക്കും, എൻ്റെ താത്താൻ്റെ ഹസ്ബൻഡ് സൈലൻ്റ് അറ്റാക്ക് വന്നു, ഞങ്ങൾ നിന്ന് വിട്ടുപിരിഞ്ഞു. പി ആർ ഫാമിലിയിൽ എല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം, അവരുടെ കുടുംബത്തിന് ക്ഷമ നൽകാൻ ആത്മാർ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്.
0: അല്ലാഹു അവരുടെ ഖബറടും വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ, കുടുംബത്തിന് സമാധാനവും റാഹത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ, മാഷാഅല്ലാ,
1: സമകാലിക പ്രസക്തിയുള്ള വിഷയമാണ് ഇന്ന് ഹാരിസ് ഉസ്താദ് പറഞ്ഞത്. എല്ലാ മക്കളും ഇതുപോലെ സംസാരം കേട്ടിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. നമ്മുടെ മക്കൾക്ക് നല്ല ബുദ്ധി, നല്ല ബുദ്ധിയും നല്ല മനസ്സും നൽകട്ടെ എന്ന്.
0: വിജയികളെ പറഞ്ഞില്ലെങ്കിലും ഉത്തരം അറിഞ്ഞാൽ നല്ലതായിരുന്നു എന്ന് ജമീല വി കെ പൊന്നൂർ പറയുന്നുണ്ട്.
1: കുറച്ചു നേരം വെയിറ്റ് ചെയ്താൽ നമ്മൾ പറയും.
0: വിജയികളെ മാത്രമല്ല ഉത്തരം ഇൻഷാല്ലാ പറയും, ഒക്കെ പറയും ഇൻഷാല്ലാ. അതേപോലെ തന്നെ അമീർ ടി അടത്തനാട്ടുകാരൻ റിയാദിൽ നിന്ന് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്, ഇന്നലെ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ചിലർ ഇന്ന് ഈ പ്രഭാതം കാണുന്നില്ല, പക്ഷേ നാം കാണുന്നു. അതുകൊണ്ട് ഈ പ്രഭാതം വെറും ഒരു പുതിയ ദിവസമല്ല, അള്ളാഹു നമുക്ക് നൽകിയ മറ്റൊരു അവസരമാണ്. കഴിഞ്ഞുപോയ നിമിഷങ്ങളെ തിരികെ കൊണ്ടുവരാൻ കഴിയില്ല, പക്ഷേ വരാനിരിക്കുന്ന നിമിഷങ്ങളെ തൗബയിലൂടെയും നന്മകളിലൂടെയും മാറ്റിമറിക്കാൻ കഴിയും. ഹൃദയം തളർന്നോ അള്ളാഹുവിനെ ഓർക്കുക, വഴികൾ അടഞ്ഞുപോയോ അള്ളാഹുവിൽ തവക്കുല് ചെയ്യുക, പാപങ്ങൾ ഓർത്ത് മനസ്സുവേദനിക്കുന്നുണ്ടോ അവൻ്റെ കരുണയിൽ പ്രതീക്ഷ കൈവിടരുത്. കാരണം നാം കാണുന്നത് നമ്മുടെ ഇന്നലെയാണ്, പക്ഷേ അള്ളാഹു കാണുന്നത്
1: നമ്മുടെ നാളെയാണ്.
0: ഇന്ന് ആരെയും വേദനിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കാം, ആരുടെയെങ്കിലും കണ്ണീരിന് കാരണമാകാതിരിക്കാൻ ശ്രമിക്കാം, ഒരു നല്ല വാക്ക് പറയാം, ഒരു പുഞ്ചിരി നൽകാം, ഒരു ദ്വായിൽ മറ്റൊരാളെ കൂടി ഓർക്കാം. റിയാദിൽ നിന്ന് അമീർ ടി അടത്തനാട്ടുകരയാണ് മനോഹരമായ വരികളുമായി നമ്മോടൊപ്പം ചേർന്നത്.
1: നല്ലൊരു മെസ്സേജാണ് അദ്ദേഹം നമുക്ക് വേണ്ടി എഴുതി തന്നിട്ടുള്ളത് അല്ലേ.
0: തീർച്ചയായും നമ്മുടെ സ്ലോട്ടുകളിലേക്ക് മടങ്ങിപ്പോകേണ്ടതുണ്ട് എന്ന് തോന്നുന്നു.
1: അതെ,
0: 1 മിനിറ്റ് ടോക്കാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്. മുസ്തഫ മദനി മമ്പാടിൻ്റെ ഇസ്ലാം വിലക്കിയത് ഇത്രമാത്രം എന്ന വിഷയത്തിലുള്ള 1 മിനിറ്റ് ടോക്ക് കാതോർക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ. പരിശുദ്ധ ഇസ്ലാം ദൈവികമായ മതമാണ്. ഒരുപാട് കാര്യങ്ങൾ ഇസ്ലാം നമുക്ക് അനുവദിച്ച് നൽകിയിട്ടുണ്ട്. എന്നാൽ 5 കാര്യങ്ങൾക്ക് വിഘാതമാകുന്ന തിന്മകളെ നമ്മളോട് വിലക്കിയിട്ടുണ്ട്. അത് മനുഷ്യൻ്റെ 5 കാര്യങ്ങളെ സംരക്ഷിച്ചു കൊണ്ടുകൂടിയാണ്. മനുഷ്യ ശരീരത്തെയും അവൻ്റെ മനസ്സിനെയും അവൻ്റെ സമ്പത്തിനെയും അവൻ്റെ കുടുംബത്തെയും അവൻ്റെ സമൂഹത്തെയും ബാധിക്കുന്ന തിന്മകൾ മാത്രമാണ് ഇസ്ലാം നിഷിദ്ധമാക്കിയിട്ടുള്ളത്. ശരീരത്തിന് രോഗകാരണിയാകുന്ന, മനസ്സ് മലീമസമാകുന്ന, സമ്പത്ത് അത് സാമ്പത്തിക തിന്മകൾക്ക് കാരണമാകുന്ന, ഒരു കുടുംബത്തിൻ്റെ ഭദ്രതയ്ക്ക് തടസ്സമാകുന്ന, സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് ഭീഷണിയാകുന്ന തിന്മകൾ മാത്രമാണ് ഇസ്ലാം നമ്മളോട് വിലക്കിയിട്ടുള്ളത്. എല്ലാ അനുവദനീയങ്ങളെയും തുറന്നു തന്ന ഈ മതത്തെ അടുത്തറിയാൻ ശ്രമിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
0: വഅലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ 1993 ദിവസങ്ങളിലായി നമ്മൾ ഒരു നിമിഷം കൊണ്ട് പല നല്ല ചിന്തകളും അറിവുകളും കേട്ടുകൊണ്ടിരിക്കുന്ന 1 മിനിറ്റ് ടോക്കിൻ്റെ 1005-ാമത്തെ എപ്പിസോഡിനാണ് ഇന്ന് നമ്മൾ സാക്ഷിയായത്.
1: അതെ.

0: അപ്പോൾ സലഫി, നമ്മളിങ്ങനെ ഓരോ നമ്മുടെ ജീവിതയാത്രയിൽ പല അനുഭവങ്ങളും നമുക്ക് കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ യാത്രയിൽ ഉണ്ടായ ഒരു ചെറിയ അനുഭവം ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് എന്താ വെച്ചാൽ, നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ്, കൊറോണൻ്റെ ഒക്കെ മുമ്പ്, ഞാൻ സ്ഥിരമായി ബാംഗ്ലൂരിലേക്ക് പോയിരുന്ന ഒരാളാണ്. അവിടെ ഇരുന്ന് ജോലി, ആഴ്ചയിൽ അവിടെ ജോലി, തിരിച്ച് നാട്ടിലേക്ക് വരുന്ന അങ്ങനത്തെ ഒരു ജോലിയായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഞാൻ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കയറാൻ നിൽക്കുമ്പോൾ, ട്രെയിനിൽ കയറാൻ പോലും സ്ഥലമല്ല, ഒരു വെക്കേഷൻ കഴിഞ്ഞ് പോകുന്ന സമയമാണ്. ഇപ്പോൾ സാധാരണ നമ്മൾ ജനറൽ അന്നൊന്നും അത്ര വലിയ തിരക്കൊന്നും ഉണ്ടാവാറില്ല, ജനറൽ കമ്പാർട്ട്മെൻറ്റ് കയറി പോകാറാണ്. ഇത് ജനറലും കയറാൻ പറ്റുന്നില്ല, അതുപോലെ അതോടൊപ്പം തന്നെ നമ്മൾ ടിക്കറ്റ് എടുത്തു പോകുന്ന
1: സ്ലീപ്പർ കോച്ചിലും
0: കയറാൻ സമ്മതിക്കുന്നില്ല, സ്ലീപ്പറിൽ കയറാൻ സമ്മതിക്കുന്നില്ല. പക്ഷേ ജനറൽ കയറാൻ ഒരു, നമുക്ക് ആ ട്രെയിന് പോയാൽ പിന്നെ മറ്റൊരു ട്രെയിനും ഇല്ല, നമുക്ക് ഈ ഏരിയയിൽ ആകെ ഒരു ട്രെയിനാണ് പോകുന്നത്.
1: ചില അനിവാര്യ ഘട്ടങ്ങളിൽ ചില ടിമാര് സ്ലീപ്പർ കോച്ചുകളുടെ സീറ്റ് ഉണ്ടെങ്കിൽ അനുവദിക്കാറുണ്ട്, പക്ഷേ അത്രയും റഷാണ്,
0: അത്രയും റഷാണ്. ഒരിക്കലും അതിൽ കയറാൻ കഴിയാത്തൊരവസ്ഥയിൽ ഒരു നൂറുകണക്കിന് ആളുകൾ പുറത്ത് നിൽക്കുന്നൊരവസ്ഥയാണ്. കുറേ പെൺകുട്ടികളും ആൺകുട്ടികളും, കുട്ടികളൊക്കെ ഉണ്ട്, പഠിക്കാൻ പോകുന്നവരൊക്കെ ഉണ്ട്. ഇനി എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ നിസ്സഹായനായി നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഞാനറിയാത്തൊരു പയ്യൻ വന്നിട്ട് ഇക്ക നിങ്ങളെ എങ്ങോട്ടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മോനെ ഈ വണ്ടിയിൽ പോകാനാണ്, ഇതിപ്പോൾ കഴിയില്ല, ഇനി എന്താ ചെയ്യാന്ന് വെച്ചു. അപ്പം പറഞ്ഞു, ഒരു വഴിയുണ്ട്, നിങ്ങൾ വരുന്നതാണ്. ഞാനിവനെ അറിയൊന്നുമില്ല, ഞാനവിടെ നിന്നിട്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യുക, കാരണം എനിക്കാണെങ്കിൽ അതിന് പോയേ പറ്റുള്ളൂ, വേറെ ട്രെയിനില്ല, പിന്നെ പിറ്റേന്ന് രാത്രിയുള്ളൂ പിന്നെ ആ ട്രെയിന്. അങ്ങനെ അവൻ പറഞ്ഞു വരും എന്ന് പറഞ്ഞാൽ അങ്ങനെ കൊണ്ടുപോയി. എന്നിട്ട് ഇവൻ എഞ്ചിൻ്റെ മുന്നിലൂടെ അപ്പുറത്തേക്ക് പോയി, എന്നിട്ട് ഗ്യാരേജ് ഉണ്ടല്ലോ, ഗ്യാരേജിൻ്റെ അവിടെ വന്നിട്ട് അതിലൂടെ കയറാൻ പറഞ്ഞു. അപ്പോൾ അവിടെ ചെറിയൊരു വാതിൽ ഇങ്ങനെ ചെറുതായിട്ട് തുറന്നിട്ടുണ്ട്. അപ്പം പറഞ്ഞു, ഇതിലോ, ആ ഇതിലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കയറാൻ ഒന്ന് പേടി, എനിക്ക് ഒരു മടിയും പേടിയുണ്ടായിരുന്നു. അതിൽ ആദ്യം അവൻ കയറി, അപ്പോൾ കയറിയപ്പോൾ ഞാനും പിന്നാലെ കയറി. അപ്പോൾ സാധാരണ കമ്പാർട്ട്മെൻ്റ് അല്ലല്ലോ, അതിൽ ലൈറ്റോ മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല. കയറി വന്നാണ് കയറുന്നതോടുകൂടി ഒരാൾ കൈ തന്നിട്ടുണ്ട് വലിച്ച് കയറ്റി അതിനുള്ളിലേക്ക്. ആ അപ്പോൾ കുറേ ആളുകളുണ്ട് അതിനുള്ളിൽ. അപ്പോൾ ഭയങ്കര സ്വീകരണം, ആ വരി ഇരിക്കുകയും അതാ പേപ്പർ കൊടുക്കുകയും ആ ചട്ടക്കടലാസ് വിരിച്ചിരുന്നോളി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര സ്വീകരണം. ഞാനാകെ അത്ഭുതപ്പെട്ടു പോയി. അപ്പോൾ ചെറിയൊരു വെളിച്ചത്തിൽ, അതായത് ഡോറ് ഫുള്ള് തുറക്കാതെ ചെറിയൊരു അരണ്ട ഇതിലാണല്ലേ, അങ്ങനെ ട്രെയിൻ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവർ വാതിൽ തുറന്നു, ഫുള്ള് തുറന്നു. കാരണം ഇതിൽ ലൈറ്റൊന്നും ഇല്ല, കാറ്റും വെളിച്ചമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ വണ്ടി പോകുമ്പോൾ എന്ത് ചെയ്യും, ഇത് തുറക്കും. എന്നിട്ട് അപ്പോൾ കുറേ ആളുകൾ അതിലുണ്ട് സ്ഥിരമായി. അപ്പോൾ ഓരോരുത്തരെങ്ങനെ സംസാരിച്ച് പരിചയപ്പെട്ടപ്പോൾ സ്ഥിരമായി ഇതിൽ യാത്ര ചെയ്യുന്ന, ടിക്കറ്റ് പോലും എടുക്കാതെ സ്ഥിരമായി യാത്ര ചെയ്യുന്ന കുറേ ആളുകൾ. അപ്പോൾ ഒരു ഒരു പയ്യൻ പറയുകയാണ്, ഞാൻ മാർക്കറ്റിൽ എവിടേക്കും മാർക്കറ്റിൽ ഒരു സാധനം വാങ്ങാനൊക്കെ പോകുന്നു, ഇതിലാണ് പോകാറ്. അപ്പോൾ ഞാൻ ഇത് അടക്കൂലേ, അടക്കൊന്നുമില്ല.
1: നിങ്ങൾ ഏത് ഭാഗം, ട്രെയിനിൻ്റെ ഏത് ഭാഗം എന്ന് പറഞ്ഞത്?
0: എഞ്ചിൻ, അതായത്
1: എഞ്ചിൻ്റെ ഫ്രണ്ട് ഭാഗം.
0: ആ ഫ്രണ്ട് ഭാഗത്തൂടെ, അതായത് നമ്മളിപ്പോൾ സ്റ്റേഷനിൽ നിർത്തുമ്പോൾ അതിൻ്റെ ആ ഭാഗം തുറക്കൂല, അപ്പം അപ്പുറം ഭാഗം തുറക്കുക. രണ്ട് ഭാഗം ഉണ്ടാവും, രണ്ട് സൈഡ് ഉണ്ടാവുമല്ലോ. അപ്പുറത്ത് കൂടെ കയറിപ്പോയി, ഇപ്പുറത്താണെങ്കിൽ ഇപ്പുറത്ത് തുറക്കും ഇവർ. അപ്പോൾ സ്ഥിരമായി യാത്ര ചെയ്യുന്നു. പക്ഷേ എനിക്കൊരു പേടിയുണ്ടായിരുന്നു, ഈ കുട്ടിയാണെങ്കിൽ തിരുപ്പൂർ വരെയുള്ളൂ, അവനവിടെ എന്തോ പഠിക്കാൻ പോകും, തിരുപ്പൂർ വരെ അവണ്ടായി. പിന്നെ മൊബൈലിൽ ചെറിയ വെളിച്ചവും വേറെ ടോയ്ലറ്റോ അല്ലെങ്കിൽ ഒരു ലൈറ്റോ ഒന്നുമില്ല. കുറേ ആളുകൾ, വ്യത്യസ്ത ആളുകളെ തിരുപ്പൂരിൽ നിന്ന് ഇവൻ ഇറങ്ങുള്ളൂ. അതുപോലെ തന്നെ കുറേ തമിഴ് ഫാമിലിയിൽ കയറി, ഭയങ്കര ബഹളം, സ്ത്രീകളും കുട്ടികളും ഒക്കെ ആയിട്ട്. അപ്പോൾ അവിടെ നമ്മളിങ്ങനെ ഒരു ഒരു മൂലയിൽ ഇങ്ങനെ ഇരുന്ന്, സത്യം ഒന്ന് അന്ന് പേടിച്ചിട്ട് ഒരു ഉറക്കം ഉറങ്ങുക, അങ്ങനെ നമുക്കൊന്നും ഉണ്ടായില്ല.
1: അപ്പം അങ്ങോട്ട് ടി ടി ഒന്നും വരില്ല,
0: അവിടേക്ക് ആരും ആരും വരില്ല. അവരെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, സ്റ്റേഷനെത്തുമ്പോൾ ഇവരെന്ത് ചെയ്യും, ഇത് നടക്കും, ഈ ഡോറ് നടക്കും. അപ്പോൾ എനിക്ക് പേടിയെന്ന് വെച്ചാൽ ഈ ഡോറെങ്ങാൻ അവർ ക്ലോസ് ചെയ്ത് പോയാൽ നമ്മൾ അതിൽ പെട്ടുപോയി. പിന്നെ അവരെപ്പോഴെങ്കിലും തുറക്കുക, കാരണം ഇതിൽ ഗ്യാരേജിലൊന്നുമില്ല, എടുക്കാനുമില്ല. അത് അതവറ്റ അടച്ചിട്ട് പോയാൽ, ലോക്ക് ചെയ്ത് പോയാൽ പിന്നെ നമുക്ക് തുറക്കാൻ കഴിയാം. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഒരു സേലൊക്കെ എത്തിയപ്പോൾ ഞാൻ മെല്ലെ ഇറങ്ങി. അപ്പുറത്ത് തിരക്കാണെങ്കിലും മെല്ലെ, കുറച്ചൊക്കെ റഷ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, കാരണം കണ്ടമാനം കുട്ടികൾ തിരുപ്പൂരും സ്ഥലത്തൊക്കെ ഇറങ്ങിപ്പോയിരുന്നു. അങ്ങനെ അവിടെ പോയി അതിൽ കയറിയിരുന്നു. ഞാൻ പിന്നെ എപ്പോഴും ട്രെയിന് വരുമ്പോഴൊക്കെ ഞാൻ ഇപ്പോഴും എന്ത് ചെയ്യും, വർഷങ്ങൾ കഴിഞ്ഞു, ഇപ്പോഴും ഞാനിങ്ങനെ നോക്കും ഗ്യാരേജ് കാണുമ്പോൾ. അത്രമാത്രം ഒരു ഒരു വലിയ പേടിയുള്ളൊരു, കാരണം അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം ഇവർ ആരൊക്കെയാണ് ഇതിൽ കയറുകയെന്ന് അറിയാൻ പറ്റില്ല, നമ്മളെന്തെങ്കിലും ചെയ്യുമെന്നും അറിയാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഒരു വല്ലാത്തൊരു.
1: നിങ്ങളെ ഈ അനുഭവത്തിൽ രണ്ട് കാര്യങ്ങളിൽ എനിക്കൊരു വ്യക്തത എന്ന് പറഞ്ഞാൽ, എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാൽ, ഒന്ന് ആ പയ്യൻ നിങ്ങളെ വിളിച്ചു കൊണ്ടുപോയതിലെ ആ ഒരു യുക്തി, രണ്ട് നിങ്ങളവിടെ ചെന്നപ്പോൾ ആളുകളൊക്കെ നിങ്ങളെ സ്വീകരിച്ചിരുത്തിയതിലുള്ള ആ ഒരു യുക്തി. എനിക്ക് തോന്നുന്നത് നമ്മളോ കുടുങ്ങി, ഇനി മുമ്പിനും കുടുങ്ങട്ടെ. അപ്പോൾ അങ്ങനെയുള്ളവർ സന്തോഷത്തിൽ ആ നമ്മുടെ അയൽ വീട്ടിൽ കറണ്ട് ഇല്ലെങ്കിൽ, നമ്മുടെ വീട്ടിൽ കറണ്ട് ഇല്ലെങ്കിൽ, അയൽ വീട്ടിലും കറണ്ട് ഇല്ലെങ്കിൽ ഉള്ളൊരു ആശ്വാസം ഉണ്ടല്ലോ. അപ്പൊ പിടിക്കുമ്പോ ഇനിയും കൂടി പിടിച്ചോട്ടെ എന്നുള്ള ഉദ്ദേശത്തിലാണ്.
0: നമ്മളടുത്ത് ടിക്കറ്റ് ഒക്കെ ഉണ്ട്, ഇനിയിപ്പോ അഥവാ പിടിച്ചാലും എന്താ നമുക്ക് പക്ഷേ അതുകൊണ്ടെന്ന് പറയാൻ നമുക്കൊരു ന്യായീകരണമുണ്ട്. ഇവന്മാരടുത്ത് അധികം ആളുകൾക്ക് ടിക്കറ്റ് പോലും ഇല്ല, സ്ഥിരമായി യാത്ര ചെയ്യുന്നു എന്ന് അങ്ങനെ അവരെന്നോട് പറഞ്ഞു. എനിക്ക് നല്ല പേടിയായിരുന്നു, കാരണം ഒക്കെ ഒരു തരം എന്താ പറയുക, ഒരു എവിടെ എന്തും ചെയ്യാൻ പറ്റാവുന്ന, ഇപ്പം ഇനി അഥവാ ഇനി അങ്ങനെ വന്നാൽ തന്നെ ഇവർക്കൊക്കെ ഇറങ്ങി ഓടാനും കഴിയും, നമ്മളിപ്പോൾ ഒന്ന് പോയി പോയിട്ട് നിന്നുകൊടുക്കാൻ.
1: ഇതൊക്കെ പ്രതീക്ഷിച്ച് കയറിയവരാണ്, നമ്മളിത് അപ്രതീക്ഷിതമായിട്ട് കയറിയതാണ്. വിളിച്ചു കൊണ്ടുപോയപ്പോൾ അവിടെ എവിടെയെങ്കിലും സീറ്റ് ഉണ്ടാവുന്ന കരുതിയത്,
0: ഞാൻ അങ്ങനെ കരുതിയത്.
1: കയറി കഴിഞ്ഞപ്പോഴും ചിലപ്പോൾ ഇരിപ്പിടായിരിക്കും എന്നൊക്കെ കരുതി, പക്ഷെ കയറി കഴിഞ്ഞ് നോക്കുമ്പോഴാണ് ഇത് ഗാരേജ്.
0: അതിനുള്ളിലുള്ളവർക്കൊക്കെ എന്താ വെച്ചാൽ, നമ്മൾ ചെല്ലുമ്പോൾ അവർക്ക് ഇരിക്കാൻ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ന്യൂസ് പേപ്പർ ചട്ടക്കടലാസൊക്കെ അവർ തരുന്നത്, അതൊക്കെ അവർ അതിൽ എന്താണ് അവൈലബിൾ ആണ്.
1: എന്തായാലും നല്ല വരവേൽപ്പായിരുന്നു.
0: അതെ അതെ,
1: മഷാല്ലാ, അതൊരു മനോഹരമായ അനുഭവം തന്നെയാണ് യാത്രകള്. സത്യത്തിൽ യാത്രകൾ സത്യത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയ അനുഭവങ്ങളും ഉള്ളുന്ന യാഥാർത്ഥ്യങ്ങളും നൽകുന്നത് തന്നെയാണ് ഈ ഖിതാഅത്ത് ഖൽബ്. ഖിതാഅത്ത് മറ്റേ ഞാർ, നരകത്തിന്റെ ഒരു കഷ്ടം
0: തന്നെ
1: യാത്ര എന്ന് വിശ്വാസം പറഞ്ഞത് സത്യമാണത്. അപ്പൊ നിങ്ങൾ അന്ന് അനുഭവിച്ച ആ ഒരു മനപ്രയാസം, ശാരീരിക പ്രയാസമൊക്കെ എത്ര ഉണ്ടാകും. അതേപോലെ ഓരോ യാത്രകളും മനോഹരമായിരുന്നു. ബാറക്കല്ലാഹു ഫീക്കും.

0: റൈഹാന ബാനു തോട്ടശ്ശേരി അറ. നല്ല പേടിണ്ടായിട്ടുണ്ടാവില്ലേ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട് അവിടെ കയറുമ്പോഴേ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി, യാക്കോബ് ചെറുപ്പുളശ്ശേരി, മുനീർ ചമ്മനാട് സലാം അറിയിച്ച് റജിയത്ത് മാറഞ്ചേരി വരുന്നുണ്ട്. ക്വിസും മിസ്സായി എന്നും കൂടി മാറഞ്ചേരി റസി റജിയത്ത് പറയുന്നുണ്ട്. ഇൻഷാല്ലാഹ് നാളെ നമുക്ക് നോക്കാം.
1: ഇന്നൊരു ഓർമ്മപ്പെടുത്തൽ വന്നിട്ടുണ്ട്, ഇന്ന് ജുമാ ദിവസമാണ്, എല്ലാവരും സലാത്ത് വർദ്ധിപ്പിക്കുക, അൽകാഫ് ഓതുക, അതുപോലെ തന്നെ ദിക്കറുകൾ ദുആകൾ വർദ്ധിപ്പിക്കുക, ഈ സംരംഭത്തിന് വേണ്ടി അകമഴിഞ്ഞ് പ്രാർത്ഥിക്കുക, അതുപോലെ തന്നെ കൂടെ സദഖ ചെയ്യുക എന്ന് അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ, അദ്ദേഹം നമുക്ക് വേണ്ടിയിട്ട് നല്ലൊരു മെസ്സേജ് അദ്ദേഹം എഴുതിയിട്ടുണ്ട്.
0: നമ്മുടെ ഫസീല വൈലത്തൂർ ഒരു മെസ്സേജ്, ഇന്നാലില്ലാഹി വഇന്നാലിഹി റാജിഊൻ, അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു, ബാംഗ്ലൂർ രാമമൂർത്തി നഗർ, ഖുർആൻ ക്ലാസ്സിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന ഖുർആൻ പഠിതാവ്. വൈകുന്നേരങ്ങളിലുള്ള പ്രോഗ്രാമുകൾക്ക് കടയിൽ ജോലിയായത് കാരണം വരാൻ പറ്റുന്നില്ലല്ലോ, നമുക്ക് വേണ്ടി രാത്രിയിൽ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കണം, ഒരിക്കൽ നവാസ് സാഹിബ് എന്നോട് പറഞ്ഞതാണ്. ജോലി തിരക്കിനിടയിലും ദീനി ക്ലാസ്സുകളോടുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യം, രാവിലെയുള്ള ഖുർആൻ ക്ലാസ്സിലെ സ്ഥിരം പഠിതാവ്, നമ്മുടെ ഓഫീസ് വാടകയിൽ സഹായിച്ചുകൊണ്ടിരുന്ന സഹോദരൻ, എല്ലാ നന്മകളും ഖബറിൽ അദ്ദേഹത്തിന് വെളിച്ചമാക്കി മാറ്റണേ റബ്ബേ, ആമീൻ എന്ന ഒരു പ്രാർത്ഥനാ വസിയത്താണ് നൽകുന്നത്. അല്ലാഹു അദ്ദേഹത്തിൻ്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ആയിഷ കൊയിലാണ്ടി, ഇതുപോലെ ഇപ്പോഴും യാത്ര ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങളോട് ചോദിക്കുന്നുണ്ട്. ഇതുപോലെ ഇപ്പോഴും യാത്ര ചെയ്യുന്നുണ്ടാകുമോ? പിന്നെ തീർച്ചയായും അങ്ങനെ യാത്ര ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ടാകും
1: അല്ലേ,
0: ആ ഒരു സ്പേസ് ഉപയോഗപ്പെടുത്തുന്ന ആളുകളുണ്ടാകും. ഉനൈസ, പാരന്റിങ് ക്ലാസ് ഇന്നലത്തെ
1: ക്ലാസിന്റെ വീഡിയോ
0: കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്.
1: ടെക്നിക്കൽ ഇഷ്യൂ ആയിരിക്കും,
0: ഒരു പക്ഷെ അവർക്ക് മാത്രമായിരിക്കാം, കുഴപ്പമൊന്നും ഉണ്ടാവില്ല നോക്കാൻ. അബ്ദുൽ കരീം തൂമിനാട്, അങ്ങനെയും യാത്രയിൽ ഒരല്ലാഹുവിന്റെ സഹായം ഉണ്ടായി അൽഹംദുലില്ലാ എന്ന് തുമിനാട് കരീംച അഭിപ്രായപ്പെടുന്നുണ്ട്. അബ്ദുൽ കരീം തുമിനാട് സൻസാരിയുടെ പ്രിയ സ്നേഹത്തിനാണെന്ന് തോന്നുന്നു, ഞാൻ കൂടെ ഇരിക്കുമ്പോ എപ്പോഴും
1: കരീംച്ചിട്ടുണ്ട്.
0: കരീംച്ചാന്റെ മെസ്സേജ് കാണുമ്പോ മൂപ്പർക്ക് മൂപ്പരുടെ കണ്ണുകളിൽ ഞാൻ ആ തിളക്കം കാണാറുണ്ട്.
1: കരീംച്ച മുനീർച്ചൊക്കെ നമ്മളെ എന്നും നമ്മുടെ കൂടെയുള്ള അല്ലേ ആളുകളാണ്.
0: ഷംസാദ് തലശ്ശേരി, ചിന്തിക്കേണ്ട അനുഭവം എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ സെറീന ബിൻത് അബ്ദുറഹ്മാൻ കാസർഗോഡ്, അനുഭവം കേട്ടപ്പോൾ നമ്മളും പേടിച്ചു പോയി. അതിന് മുമ്പ് ഞാനേ പേടിച്ചു പോയി. ഈ അനുഭവം കേട്ടപ്പോൾ ഞാൻ ഒരുപാട് പേടിച്ചു, നിങ്ങളും പേടിച്ചു എന്നറിഞ്ഞതിൽ സന്തോഷം. മാഷ, കാരണം അത്രയും പേടിയുള്ളൊരു അനുഭവം തന്നെയാണ്. കാരണം ഈ സ്പേസ് എവിടെ നിനക്ക് ഇപ്പോഴും പിടുത്തം കിട്ടിയില്ല കേട്ടോ. നിങ്ങൾ പറഞ്ഞ ഗ്യാരേജ് എന്നുള്ള സ്ഥലം ട്രെയിനിൻ്റെ ഏത് ഭാഗത്താണ് എനിക്ക് ഇപ്പോഴും പിടുത്തം
1: കിട്ടിയില്ല.
0: ബോഗിയാണോ? അപ്പൊ കുഴപ്പമില്ല, അതിനകത്ത് കയറും പ്രശ്നമേ. ഞാൻ എന്നാ കരുതിയത് നിങ്ങള് മറ്റേ എൻജിൻ റൂം ചിലപ്പോ ഇങ്ങനെ ഇതായി തുറന്നു നടക്കുമല്ലോ, അതിനകത്താണെന്ന്
1: കരുതി. കേസായില്ലേ?
0: അപ്പൊ ഇത് ഓക്കെ ഇത് കുഴപ്പമില്ലാത്ത. സലീമ ഒതുക്കുങ്ങൽ പ്രാർത്ഥനക്ക് ആമീൻ പറഞ്ഞിട്ടുണ്ട്. നസീമ പി അറിയിക്കൽ, നല്ല മഴയാണ് കേൾക്കാൻ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്.
1: മാഷാല്ലാഹ്,
0: നല്ല മഴയാണ് കേൾക്കുമ്പോ തന്നെ ഒരു ആശ്വാസം. അറിയിക്കൽ കണ്ണൂരാണെന്ന് തോന്നുന്നു.
1: ജമീല വി പി, അനുഭവം കേട്ടപ്പോൾ സഹതാപം തോന്നി, ആ സന്ദർഭം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് റബ്ബ് എല്ലാവർക്കും സംരക്ഷണം നൽകട്ടെ.
0: ഉമ്മു ഗുൽസു ചെറമംഗലം പറയുന്നത്, ഹനീഫ വണ്ടൂരിന്റെ അനുഭവം കേട്ടപ്പോൾ സൗമ്യ വധക്കേസാണ് ഓർമ്മ വന്നത് എന്നാണ്. തീർച്ചയായും അങ്ങനെ ധാരാളം.
1: ആയിഷ കൊയിലാണ്ടി, എന്നാൽ ഇനി യാത്ര പോകുമ്പോൾ ആ ഭാഗം ഒന്ന് നോക്കണം, ഈ കഥ ഓർമ്മിക്കാമല്ലോ.
0: അത് ആ ഭാഗം എനിക്കിപ്പോൾ മനസ്സിലായിട്ടോ നിങ്ങൾ പറഞ്ഞതുകൊണ്ട്. ഈ പ്രത്യേകിച്ച് ഈ ന്യൂസ് പേപ്പറുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ലഗേജുകളൊക്കെ വെക്കാൻ,
1: പകലാണെങ്കിൽ അത്ര പേടി ഉണ്ടാവില്ല, ഇത് രാത്രിയാണ്, അതിലൊരു ലേറ്റും ഉണ്ടാവില്ല. എവിടെയെങ്കിലും സ്റ്റേഷനെത്തുമ്പോൾ മാത്രമേ എന്തുള്ളൂ, ഈ വാതിൽ തുറന്നാൽ ലേറ്റ് ഉണ്ടാവും.
0: അപ്പൊ അതിനകത്തുള്ള ലഗേജിൽ എടുക്കാൻ വേണ്ടിട്ട് ഓരോ സ്റ്റേഷനിലും ആളുകള്,
1: അങ്ങനെ അതിൽ അന്ന് ആ സമയത്ത് കണ്ടിട്ടില്ല.
0: ചിലപ്പോ അത് ബാംഗ്ലൂരിലേക്കുള്ള ലഗേജ് ആയിരിക്കും, ഡയറക്റ്റ് അത് ഈ റെയിൽവേ സ്റ്റേഷൻ ബുക്കിംഗിലൂടെ കൊണ്ടുപോകുന്ന ലഗേജുകളായിരിക്കും. ആളില്ലാതെ കൂടെ ആളിൽ ചിലപ്പോ ആളുണ്ടാവാം, അതിന് പ്രത്യേകം നമ്മൾ ബൈക്കൊക്കെ കയറ്റി കൊണ്ടുപോകില്ലേ, അതുപോലെ അല്ലേ? യെസ്, ഓക്കെ. വീണ്ടും ഷാമില ഷംസുദ്ദീൻ വയൽക്കര, അവർക്ക് താങ്കളെ കണ്ടപ്പോൾ അത്ഭുതം വന്നു കാണും. മാന്യമായി തോന്നുന്ന ആൾ അവിടെ വന്നല്ലോ എന്ന് ഓർത്തു എന്നാണ് ഷാമില ഷംസുദ്ദീൻ വയൽക്കരയിൽ പറയുന്നത്. അങ്ങനെ ഒരു മാന്യത ഇല്ലാത്തൊരു പ്രവർത്തനമല്ല അത്, കാരണം അത്രയും അതൊരു സ്പേസ് തന്നെയാണ്, ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ അവിടെ ഉണ്ട്. യഥാർത്ഥത്തിൽ ഐഷാനാഥാപുരം അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും പേടി തോന്നും, എന്നാലും അള്ളാഹു രക്ഷപ്പെടുത്തിയല്ലോ, അൽഹംദുലില്ലാ. നിങ്ങൾ ഒരു വല്ലാത്തൊരു യാത്രാനുഭവമാണ് പറഞ്ഞത്. നിങ്ങളെ യാത്രാനുഭവം പറഞ്ഞപ്പോൾ ഒരു കൂട്ടത്തിൽ ചേർക്കാൻ ആഗ്രഹിക്കുകയാണ് അനീഫ കൊണ്ട്. ഒരു നാളെ ഒരു യാത്ര പോവുകയാണ് ഇൻഷാഅല്ലാഹ്. അല്ലേ?
1: അതെ അതെ, നാളെ പോകുന്നു
0: ഇൻഷാഅല്ലാഹ്.
1: നാളെ ഉംറക്ക് വേണ്ടി നാളെ ഒരു 6 മണിക്ക് ഫ്ലൈറ്റ് ഇൻഷാഅല്ലാഹ്. ഒരു 15 ദിവസത്തെ യാത്ര നാളെ നമ്മൾ പോകുന്നു.
0: അള്ളാഹു ഖൈറാക്കട്ടെ. പ്രത്യേകം ദുആ ചെയ്യണം. ഫസീല മുണ്ടക്കൽ, അസ്സലാമു അലൈക്കും, എൻ്റെ മോന് വേണ്ടി ദുആ ചെയ്യണം. അവന് 25 വയസ്സുണ്ട്. അവൻ ഇന്നലെ കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. എല്ലാവരും ദുആ ചെയ്യണം എന്നവരഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു ആ മോന് ഏറ്റവും നല്ല സമാധാനവും റാഹത്തും ഷിഫയും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഗ്യാരേജ് ഒരുമാതിരി സ്മെല്ലുണ്ടാവുമല്ലോ എന്നാണ് ഇരിക്കൂരിൽ നിന്ന് അബ്ദുള്ള പറഞ്ഞത്. എന്തുകൊണ്ടാണ് അബ്ദുള്ള അങ്ങനെ പറയാൻ കാരണം നിങ്ങൾ തോന്നിയിട്ടുണ്ടോ? അബ്ദുള്ള അതിലെ സ്ഥിരം യാത്രക്കാരനാണ് തോന്നുന്നു, ഇരിക്കൂറിലെ അബ്ദുള്ള. അപ്പൊ ഗ്യാരേജിലെ സ്മെല്ല് അറിയണമെങ്കിൽ ഒരുപക്ഷെ അതിലെ സ്ഥിരം യാത്രക്കാരൻ. തീർച്ചയായും അങ്ങനെ ധാരാളം ആളുകൾ. പാരന്റിങ് വീഡിയോ എനിക്കും വർക്കാവുന്നില്ല എന്ന് സാഹിറയും റംലയും ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിൽ എന്തോ ഒരു കാര്യമുണ്ട്
1: ഇൻഷാല്ലാ.
0: അത് പ്രൊഡക്ഷൻ ടീമിലെ പ്രധാനി തന്നെയാണ് അനീഫ വണ്ടൂർ. ഈ മെസ്സേജുകൾ അദ്ദേഹം ഡയറക്റ്റ് ആയിട്ട് അത് വായിച്ചു കൊണ്ടിരിക്കുന്നുമുണ്ട്. അത് ഇൻഷാല്ലാ അതിന്റെ ഒരു പരിഹാരം ഉണ്ടാകും.
1: ഇനി നമുക്കൊരു സ്ലോട്ടിലേക്ക് തന്നെ തിരിച്ചു പോയാലോ?
0: തീർച്ചയായും. നമ്മൾ ഇനി കേൾക്കുന്നത് ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ.
1: അതെ.

0: മാഷാഅല്ലാഹ്, മനോഹരമായ ഖുർആൻ പാരായണം ഇന്നത്തെ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ ആണ് നമ്മൾ കാതോർത്തത്. അടുത്തതൊരു പ്രോഗ്രാം പ്രൊമോഷൻ സ്ലോട്ടാണ്. നമ്മൾ ഈ ഒരു സമയത്ത് ഒരു പുതിയ പ്രോഗ്രാം നമ്മൾ പരിചയപ്പെടുകയാണ്. നമുക്ക് സുപരിചിതമായ ധാരാളം പ്രോഗ്രാമുകൾ ഉണ്ടാകാം, നമ്മൾ പ്രത്യേകം കേൾക്കാൻ ആഗ്രഹിക്കുന്ന പ്രോഗ്രാമുകളും പീസ് റേഡിയോയ്ക്ക് ഉണ്ടാകാം. ഈ സമയത്ത് നമ്മളിപ്പോൾ പരിചയപ്പെടുന്നു പ്രാർത്ഥനാ പഠനം. പ്രാർത്ഥനാ പഠനം ഓരോ പ്രാർത്ഥനകൾ നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഒരു സ്ലോട്ടാണ്. ആവർത്തിച്ച് ആവർത്തിച്ച് പ്രാർത്ഥന അതിലെ ഓരോ വാക്കുകളും പഠിപ്പിക്കുന്ന ഒരു സ്ലോട്ടാണ്. എല്ലാ ദിവസവും രാവിലെ 8:15 ഉച്ചക്ക് 2:05 ശനിയാഴ്ച ഒഴികെയുള്ള ദിവസങ്ങൾ രാത്രി 8:15 ശനി രാത്രി 8:05 ഇത്
1: ലൈവായും മറ്റു സമയങ്ങളിലായി കിട്ടുന്നത്.
0: ഇബ്രാഹിം സലഫി പുരാമന്തൂർ, അബ്ദുള്ള മഹസിൻ വണ്ടൂർ എന്നിവരാണ് അതിന് നേതൃത്വം നൽകുന്നത്. ഇപ്പോൾ നമ്മൾ കാതോർക്കുന്നത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സെഷനാണ്, മരിച്ചവരുടെ ബന്ധുക്കളെ അനുശോചിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥന. പ്രാർത്ഥന പഠിപ്പിക്കുന്നത് അബ്ദുള്ള മുഹ്സിൻ ഇബിൻ ഹനീഫ വണ്ടൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായി ഖബർ സിയാറത്ത് നടത്തുമ്പോൾ നാം പ്രാർത്ഥിക്കേണ്ട, ഖബറിൽ കിടക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് നമ്മൾ പഠിക്കുകയുണ്ടായത്. എന്നാൽ ഇന്ന് ക്ലാസ്സിൽ നാം പഠിക്കുന്നത് മരിച്ച വ്യക്തിയുടെ കുടുംബാംഗങ്ങൾക്ക് അനുശോചനം അറിയിക്കുവാനുള്ള പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന ഇപ്രകാരമാണ്: ഇന്ന ലില്ലാഹി മാ അഖദ വലഹു മാ അഅത വകുല്ലു ഷൈഇൻ ഇൻദഹു ബിഅജലിൻ മുസമ്മ ഫൽതസ്ബിർ വൽതഹ്തസിബ്. പ്രാർത്ഥനയുടെ അർത്ഥം: നിശ്ചയമായും അള്ളാഹുവിനാണ്, അവൻ സ്വീകരിച്ചതും അവൻ നൽകിയതും ഒക്കെ അള്ളാഹുവിനുള്ളതാണ്. എല്ലാ വസ്തുക്കളും അവൻ്റെ അടുക്കൽ ഒരു നിർണിത അവധി വരെയാണ്. അതുകൊണ്ട് ക്ഷമിക്കുക, അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിക്കുക. ഇതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. ഇന്ന ലില്ലാഹി മാ അഖദ വലഹു മാ അഅത വകുല്ലു ഷൈഇൻ ഇൻദഹു ബിഅജലിൻ മുസമ്മ ഫൽതസ്ബിർ വൽതഹ്തസിബ്. ഇന്ന ലില്ലാഹി ഇന്നലില്ലാഹി മാ അഖദ വലഹു മാ അഅത വകുല്ലു ഷൈഇൻ ഇൻദഹു ബിഅജലിൻ മുസമ്മ വകുല്ലു ഷൈഇൻ ഇൻദഹു ബിഅജലിൻ മുസമ്മ ഫൽതസ്ബിർ വൽതഹ്തസിബ് ഇന്നലില്ലാഹി മാ അഖദ വകുല്ലു ഷൈഇൻ ഇൻദഹു ബിഅജലിൻ മുസമ്മ ഫൽതസ്ബിർ വൽതഹ്തസിബ് ഇന്ന ലില്ലാഹി മാ അഖദ വലഹു മാ അഅത വകുല്ലു ഷൈഇൻ ഇൻദഹു ബിഅജലിൻ മുസമ്മ ഫൽതസ്ബിർ വൽതഹ്തസിബ്. ഈ പ്രാർത്ഥന നാം കൃത്യമായി മനഃപ്പാഠമാക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം. മരിച്ച ആളുകളുടെയൊക്കെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അവരെ അനുശോചിക്കാൻ ഈ ഒരു പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

0: ശ്രോതാക്കളെ, നമ്മൾ പ്രാർത്ഥനാ പഠനമാണ് ഇതുവരെ കേട്ടത്. പ്രാർത്ഥനാ പഠനം പ്രാർത്ഥനാ പഠനത്തെ ഒരു നല്ല പുതിയ ഒരു പ്രാർത്ഥന നാം പഠിക്കുകയുണ്ടായി. നമ്മൾ ഇവിടെ അമീർ ടി അടുത്തനായിട്ട് കയറാം. അദ്ദേഹം പറയുന്നു, പേടിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഹൂതി ആക്രമണത്തിൻ്റെ ഭാഗമായി ഇന്നലെ സൗദിയിലെ ജിസാനിൽ അവിടുത്തെ ആളുകളൊക്കെ സുരക്ഷാപരമായ സ്ഥലങ്ങളിലേക്ക് മാറാൻ സിവിൽ ഡിഫൻസ് അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ഇവിടെ തൊട്ടടുത്ത എയർപോർട്ടിൽ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തിരുന്നു. ആളപായമൊന്നും ഉണ്ടായില്ല, അൽഹംദുലില്ല. ആത്മാർത്ഥമായ പ്രാർത്ഥന ഉൾപ്പെടുത്തണേ എന്ന് അദ്ദേഹം റബ്ബി ജിയൽ ഹദാ ബലദൻ ആമിന. അതെ, ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക. ഇനി നസീറ പൂഞ്ചോല പറയുന്നു, പാരൻറ്റിങ് കോഴ്സ് വീഡിയോ ആണ് കിട്ടാത്തത്, ഓഡിയോ കിട്ടുന്നുണ്ട്. അത് റേഡിയോയിൽ ഓഡിയോ പോകുന്നുണ്ട്, അത് റിവൈൻഡ് ഓപ്ഷനിൽ അതുണ്ടാവും. അത് ആളുകൾ എന്ത് ചെയ്യാം, ഇപ്പോൾ തൽക്കാലം നമുക്ക് അത് സെറ്റാകുന്നത് വരെ ആ ഓഡിയോ നമ്മൾ കേൾക്കുക എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. സാദിഖ് മാത്തൂർ പാലക്കാട്, ഉംറയിൽ പ്രയാസങ്ങളൊന്നുമില്ലാതെ എല്ലാ കർമ്മങ്ങൾ ചെയ്യാൻ അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ. മുസ്ലിം വരുന്നുണ്ടോ കൂടെ, അതോ അമീറായിട്ടാണ് പോകുന്നത്? മുസ്ലിം വരുന്നില്ല, അമീറായിട്ടാണ് പോകുന്നത്. എൻ്റെ ഭാര്യ ഉണ്ട് കൂടെ, മുസ്ലിൻ്റെ ഉമ്മ കൂടെയുണ്ട്. വളരെ ഉപകാരപ്രദമായ പ്രാർത്ഥനയാണ് ഇതുവരെ കേട്ടത് എന്നാണ് സക്കീന ഉദിരംബോയിൽ നമ്മോട് പറയുന്നത്. ഇംതിയാസ് തിരുവമ്പാടി ചോദിക്കുന്നത്, ഇത് ഹനീഫ്കയുടെ മകനാണോ? അതെ, എൻ്റെ മോനാണ് മുഹ്സിൻ എന്നുള്ളതാണ് അറിയിക്കുന്നത്. സുലൈഖ ബി വി എം കെ ചോദിക്കുന്നത്, ഖബർ സിയാറത്ത് ചെയ്യേണ്ട ഏറ്റവും ശരിയായ രീതി ഒന്ന് പഠിപ്പിക്കാമോ? സിയാറത്ത് ചെയ്യുന്ന ആൾ നിൽക്കുന്ന രീതി, പറയേണ്ട കാര്യങ്ങൾ, രീതിയാണ് ഇത്. ഇൻഷാ അല്ലാ ഈ ചോദ്യം അൽ ഇജാബ എന്ന നമ്മുടെ പ്രോഗ്രാമിലേക്ക് നമ്മൾ കൈമാറും. അതിലൂടെ നിങ്ങൾ അറിയിക്കും ഇത്, ഇതിൻ്റെ മറുപടി വരുമ്പോൾ, ഉത്തരം വരുമ്പോൾ എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ജമീല വി പി, മാഷാ അല്ലാ, അൽഹംദുലില്ലാ, ഹറമിൽ വെച്ച് എല്ലാവരെയും ദുആയിൽ ഉൾപ്പെടുത്തണം. അവിടെ ഒന്ന് എത്തിപ്പെടാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. തീർച്ചയായിട്ടും ഇൻഷാ അല്ലാ നമ്മുടെ ശ്രോതാക്കൾ, നമ്മുടെ പി ആർ ഫാമിലി, റേഡിയോ എന്നുള്ളവർക്കെല്ലാം തന്നെ എൻ്റെ പ്രാർത്ഥന ഉൾപ്പെടുത്തുന്നതാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഹൈറുനിസ അഷ്റഫ് പടിഞ്ഞാറത്തറ പറയുന്നു, ഞങ്ങൾക്ക് മഴ കുറേ ദിവസമായി കാത്തു നിൽക്കുന്നു. കൃഷികളെല്ലാം ഉണങ്ങിക്കിടക്കുകയായിരുന്നു. ഇന്നലെ രാത്രി മഴ കിട്ടി, അൽഹംദുലില്ല. ഒരുപാട് ആളുകൾ മഴയ്ക്ക് വേണ്ടിയിട്ട് ഇതേപോലെ തന്നെ വലിയ ഒരു ആകാംക്ഷയിലായിരുന്നു. ഏതായിരുന്നാലും അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഇന്നലെ നമുക്ക് എല്ലാവർക്കും കിട്ടി. സഫിയ തിരുരങ്ങാടി പറയുന്നു, ഖുറാൻ സ്റ്റാറ്റസ് വീഡിയോ എല്ലാം സ്റ്റാറ്റസ് വെക്കാറുണ്ട്. ഖുറാൻ സ്റ്റാറ്റസ് വീഡിയോയിൽ അർത്ഥസഹിതം പഠിക്കാനും കഴിയുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സെറീന വി പി വളാഞ്ചേരി, തീർച്ചയായും വീഡിയോ മാത്രമേ ഇല്ലാത്തതുള്ളൂ, ഓഡിയോ കിട്ടുന്നുണ്ട്. പാരൻറ്റിങ് കോഴ്സിനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, നമ്മുടെ റേഡിയോയിൽ നിന്നും റിവൈൻഡ് ഓപ്ഷനിലും അതുപോലെ തന്നെ അതിൻ്റെ ഓഡിയോ ലഭ്യമാണ്.
1: ഓഡിയോ ധാരാളമായി ഇൻഷാല്ലാ ഉപയോഗപ്പെടുത്താൻ പരിശ്രമിക്കുക. വീഡിയോയുടെ സാഹചര്യം ഇൻഷാല്ലാ ശരിയാകുമെന്ന് പ്രതീക്ഷിക്കാം.
0: സലീം ബിൻ സാദിഖ് അടുത്തനാട്ടുകാര, ഹനീഫ് ഉസ്താദിൻ്റെ അനുഭവം വളരെ ഹൃദ്യമായി. പ്രയാസകരമാണ് ഓരോ യാത്രകളും, എന്നാൽ അവ ഏറെ ആസ്വാദികരവുമാണ്. യാത്രകളോടുള്ള സമീപനമാണ് നമ്മുടെ യാത്ര ആയാസരഹിതമാക്കുന്നത്. യാത്രയിലെ പ്രയാസങ്ങളെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുകയാണെങ്കിൽ ഏറ്റവും ക്ലേശകരമായിരിക്കും നമ്മുടെ യാത്ര. എന്നാൽ യാത്രയിൽ ലഭിക്കുന്ന പുതിയ അനുഭവങ്ങൾക്കായി ഓരോ നിമിഷവും കാത്തിരുന്നാൽ യാത്ര ഹൃദ്യവുമായിരിക്കും. ഏതായാലും താങ്കളുടെ യാത്ര അന്ന് അള്ളാഹു അങ്ങനെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ട്രെയിനിലെ ഈ സ്ഥലം ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഇത്രയും പബ്ലിക്കായ ട്രെയിനിൽ ഇങ്ങനെയും ഒരു സീക്രട്ട് പ്ലേസ് ഉണ്ടോ? അതാണ് ഇന്നത്തെ അനുഭവത്തിലെ ഏറ്റവും വലിയ വിജ്ഞാനം. അടുത്ത യാത്രയിൽ ഒന്ന് തിരഞ്ഞു നോക്കണം എന്നാണ് അവർ പറയുന്നത്.
1: അമീർ ടി ഇടത്തനാട്ടുകർ റിയാദിൻ്റെതായി വന്ന മെസ്സേജ് വായിച്ചിട്ടില്ല തോന്നുന്നു. പേടിയുടെ കാര്യം പറഞ്ഞപ്പോൾ
0: അത് വായിച്ചു.
1: യെസ്, നമ്മുടെ അതോടൊപ്പം
0: അൻവർ
1: ടി മുട്ടി
0: വായിച്ചോളൂ.
1: വയനാട്, കാതിനും മനസ്സിനും സന്തോഷത്തിനും സമാധാനം നൽകുന്ന എത്രയെത്ര പരിപാടികൾ, അതും വ്യത്യസ്തരായ അവതാരകരുടെ ശബ്ദത്തിലൂടെ. അൽഹംദുലില്ലാ എന്നാണ് അൻവർ എൻ ടി മുട്ടിൽ വയനാട് പറയുന്നത്. ധാരാളം ആളുകൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇൻഷാല്ലാ അവരിലേക്ക് നമുക്ക് വീണ്ടും തിരിച്ചു വരാം. ഇനി നമ്മൾ കേൾക്കുന്നത് മറ്റൊരു മനോഹരമായ പ്രോഗ്രാമാണ്, തിരുമൊഴികൾ.
2: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ, തിരുമൊഴികൾ.
1: ഇന്ന് നമ്മൾ കേൾക്കുന്ന തിരുമൊഴി ഭക്ഷണം കഴിച്ചു തുടങ്ങാത്ത കുട്ടികളുടെ മൂത്രം വസ്ത്രത്തിലായാൽ എന്ന വിഷയത്തിൽ കെ വി മുഹമ്മദ് അലി മൗലവിയുടെ സംസാരമാണ്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദുലില്ലാ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ ഫീ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അൻ ലുബാബ ബിൻത് അൽ ഹാരിസ് ഉമ്മുൽ ഫദ്ൽ റളിയല്ലാഹു അൻഹ ഖാലത്ത് ബാല ഹുസൈൻ ബിൻ ആലി ഫീ ഹിജ്റ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖുൽതു يا رسول الله أعطني ثوبك والبس ثوبا غيره فقال إنما ينضح من بول الذكر ويغسل من بول الأنثى بريا شدق ليا جميع الصغير نام وايكنا ورحديثان يقول كل بيشد إمام ابن باجا إمام أبو داود إمام محمد وبرك تنغلوڈ سنة لغلوم اي حديث ودري چطوند لبابا بنت الحارث لبابا بنت الحارث رضي الله عنه يعني حديث لن يبعدك أم الفضل എന്ന പേരിലാണ് അവർ അറിയപ്പെടുന്നത്. ലുബാബത്തുൽ കുബറ ഉമ്മുൽ ഫളൽ ലുബാബത്തുൽ കുബറ എന്ന പേരിൽ അവർ പ്രസിദ്ധിയാണ്. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹയുടെ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹയുടെ ഉമ്മയാണ് ലുബാബത്തുൽ കുബറ എന്ന ലുബാബ ബിന്ദുൽ ഹാരിസ് എന്ന ഈ മഹദി അഥവാ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹുവിൻ്റെ പത്നിയാണ് ഭാര്യയാണ് എന്നർത്ഥം. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് അതേപോലെ ഫളലുബിൻ അബ്ബാസ് രണ്ടുപേരും പ്രസിദ്ധരാണ്. അവർ രണ്ടുപേരുടെ ഉമ്മയാണ് ഈ സ്വഹാബി വനിത ലുബാബ ബിന്ദുൽ ഹാരിസ്. ലുബാബത്തുൽ കുബറ എന്നവരെ വിളിക്കാൻ കാരണം ലുബാബത്തുൽ സുഗറ എന്നൊരു മകൾ കൂടി അവർക്കുണ്ട്, മാതാപിതാക്കൾക്കുണ്ട്. അതുകൊണ്ട് വേർതിരിക്കാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ഈ പേരിൽ അവർ അറിയപ്പെട്ടത്. ഹിജർ 30 അവരുടെ മരണം. ഹിജറ 30 ഹാരിസ് ബിൻ ഹസൻ എന്നാണ് ലുബാബ റളിയല്ലാഹു അൻഹയുടെ പിതാവിൻ്റെ പേര്. അവരുടെ അവരുടെ സ്ഥാനം എന്തെന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപത്നി മൈമൂന റളിയല്ലാഹു അൻഹയുടെ സഹോദരി കൂടിയാണ് അവർ. മൈമൂന ബിന്ദുൽ ഹാരിസ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരുടെ ഒരാളാണ്. മൈമൂന ബിന്ദുൽ ഹാരിസ് റളിയല്ലാഹു അൻഹ അവരുടെ സഹോദരിയാണ് ഈ ലുബാബ ബിന്ദുൽ ഹാരിസ് എന്ന് നാം മനസ്സിലാക്കുക. ലുബാബ റളിയല്ലാഹു അൻഹ പറയുന്നു, ബാലൽ ഹുസൈൻ ബിൻ അലി ഫി ഹിജ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ ഹുസൈൻ ബിൻ അലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മകനാണ് ഹുസൈൻ. കുഞ്ഞായിരിക്കെ മുലപ്പാൽ മാത്രം കുടിച്ചുകൊണ്ടിരിക്കുന്ന പ്രായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മടിയിലിരിക്കെ മൂത്രമൊഴിക്കുകയുണ്ടായി. ബാല എന്ന് പറഞ്ഞാൽ മൂത്രമൊഴിച്ചു എന്നാണ്. അൽ ഹുസൈൻ ബിൻ അലി ഫി ഹിജ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ മടിത്തട്ടിൽ. അപ്പോൾ അത് കണ്ട ലുബാബ റളിയല്ലാഹു അൻഹ പറഞ്ഞു, യാ റസൂലല്ലാഹ് അല്ലാഹുവിൻ്റെ ദൂതരെ, അഅ്തുനി സൗബക്, നിങ്ങളുടെ വസ്ത്രം തരൂ. അൽബസ് സൗബൻ ഗൈറഹു, അതല്ലാത്തൊരു വസ്ത്രം എടുത്തോളൂ. അത് ആ കുഞ്ഞു മൂത്രമൊഴിച്ചല്ലോ, നജസായില്ലേ, വൃത്തികേടായല്ലോ, അതുകൊണ്ട് ആ വസ്ത്രം മാറ്റി അങ്ങ് വേറെ വസ്ത്രം ധരിച്ചോളൂ എന്ന് ഞാൻ നബിയോട് പറഞ്ഞു എന്നാണ് അവർ നമ്മെ അറിയിക്കുന്നത്. ഫക്കാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമായുൻ ലഹു മിൻ ബൗലി ദക്കരി വയുഗ്സലു മിൻ ബൗലി ഉൻസ. ഇന്നമായുൻ ലഹു യുൻ ലഹു മിൻ ബൗലി ദക്കരി, ആൺകുട്ടിയുടെ മൂത്രം ആയാൽ അവിടെ വെള്ളം തെളിച്ചാൽ മതിയാവും. യുൻ ലഹു, തെളിക്കപ്പെടും. മറ്റൊരു റിപ്പോർട്ടിൽ യുറഷു എന്നാണ്. യുറഷു, തെളിക്കുക, വെള്ളം തെളിക്കുന്നതിനാണ് അത് പറയാം. വയുഗ്സലു മിൻ ബൗലി ഉൻസ, പെൺകുട്ടിയുടെ മൂത്രമായാൽ അവിടെ അത് കഴുകപ്പെടുകയും ചെയ്യണം, അവിടെ കഴുകുകയാണ് വേണ്ടത് എന്നും സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചതായിട്ടാണ് ലുബാബ റളിയല്ലാഹു അൻഹ നമ്മെ അറിയിക്കുന്നത്. ചില വചനങ്ങളിൽ ഭക്ഷണം കഴിച്ചു തുടങ്ങാത്ത കുട്ടിയുടെ മൂത്രം എന്ന രൂപത്തിലുമുണ്ട്. അപ്പോൾ ആൺകുട്ടിയുടെ ഭക്ഷണം കഴിക്കാത്ത, മുലപ്പാൽ മാത്രം കുടിക്കുന്ന ആൺകുട്ടിയാണെങ്കിൽ ആൺകുട്ടിയുടെ മൂത്രമായാൽ അവിടെ വെള്ളം തെളിച്ചാൽ മതിയാകും. പെൺകുട്ടിയുടെ മൂത്രമാണെങ്കിൽ ആ ഭാഗം കഴുകുകയോ അല്ലെങ്കിൽ ആ വസ്ത്രം മുഴുവൻ കഴുകുകയോ ചെയ്യേണ്ടതുണ്ട് എന്ന് വിശദീകരണയിൽ കാണാം. ഇതേ ആശയമുള്ള ഹദീസ് അലി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തതായിട്ടും വന്നിട്ടുണ്ട്. അവിടെ അലി റളിയല്ലാഹുവിൻ്റെ നിവേദനത്തിൽ നാം കാണുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, യുഗ്സലു മിൻ ബൗലിൽ ജാരിയ വയുല്ലഹു മിൻ ബൗലിൽ ഗുലാം മാ ലം യത്അം. പെൺകുട്ടിയുടെ മൂത്രമായാൽ അതവിടെ കഴുകണം, ആൺകുട്ടിയേതാണെങ്കിൽ വെള്ളം തെളിച്ചാൽ മതി, അവൻ ഭക്ഷണം കഴിച്ചിട്ടില്ല എങ്കിൽ. അപ്പോൾ ഭക്ഷണം കഴിച്ചാൽ രണ്ടും ഒരേപോലെ തന്നെ, ഭക്ഷണം കഴിച്ചു തുടങ്ങിയാൽ ഒരേപോലെ കഴുകേണ്ടതുണ്ട് എന്നതാണ്. അപ്പോൾ ഇവിടെ മതപരമായ ഒരു കർമ്മശാസ്ത്രപരമായ ഒരു വിധി എന്ന രൂപത്തിലാണ് ഈ ഹദീസിനെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്, നാം മനസ്സിലാക്കുന്നത്. മറ്റേ റിപ്പോർട്ടിൽ ഇങ്ങനെ കൂടി പറഞ്ഞിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്ക് കുട്ടി മൂത്രമൊഴിച്ചപ്പോൾ ഈ വിഷയം, യുഗ്സലു മൗലിഹുൽ ബൗലി മിനൽ ബൗൽ ഇദാ കാനൽ ബൗലു മിൻ സവിയ സഗീറ, അതായത് ആ മൂത്രമായ സ്ഥലത്ത് ആ വെള്ളം കുടയുകയോ അല്ലെങ്കിൽ വെള്ളം തെളിക്കുകയോ അതല്ലെങ്കിൽ വെള്ളം കഴുകുകയോ ചെയ്താൽ മതിയാകും. ഈ ആശയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഭക്ഷണം കഴിച്ചു തുടങ്ങാത്ത കുട്ടിയുടെ വിധിയാണ് ഇതെന്ന് കാണാം. എന്നാൽ മദ്ഹബുകളിൽ അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ഒരു കാര്യം കൂടിയാണ്. മാലിക് മദ്ഹബിലും അപ്രകാരം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹിയുടെ വഖൗലുമൊക്കെ രണ്ടും ഒരേപോലെ തന്നെയാണ് കഴുകേണ്ടത് എന്നർത്ഥം എന്ന രൂപത്തിൽ ചർച്ചയുണ്ട്. എന്നാൽ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഇങ്ങനെ കൂടി പറഞ്ഞു, ഭക്ഷണം കഴിക്കാത്ത ആൺകുട്ടിയുടെ മുതൽ നജസല്ല, എന്നാൽ പെൺകുട്ടിയുടെ ആണെങ്കിൽ നജസാണ് എന്ന അഭിപ്രായമാണ് ഷാഫി റഹ്മഹുള്ള പറഞ്ഞിട്ടുള്ളത്. പൊതുവെ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത് രണ്ടും നജസാണ് എന്ന കാര്യത്തിൽ സംശയമില്ല, എന്നാൽ ശുദ്ധീകരണത്തിൻ്റെ കാര്യത്തിൽ മാത്രമാണ് വ്യത്യാസം എന്നതാണ് പൊതുവെയുള്ള കാഴ്ചപ്പാട്. അങ്ങനെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഹദീസ് വായിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നു രണ്ടും നജസ് തന്നെയാണ്, പക്ഷേ ആ നജസ് വൃത്തിയാക്കുന്നത് രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മാതൃക മതിയാവും. കാരണം അത് വഹീന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ള പറഞ്ഞത്, അതിൽ നാം ചർച്ച ചെയ്യേണ്ടതില്ല എന്നതാണ് അവരുടെ ഭാഗം. അപ്പോൾ ആൺകുട്ടിയുടെ മൂത്രമാണെങ്കിൽ അവിടെ വെള്ളം കുടയുക, മറ്റൊരാൾ കഴുകുക, രണ്ടും നജസല്ല എന്ന അർത്ഥത്തിലല്ല ഈ ഹദീസ് പ്രയോഗിച്ചിട്ടുള്ളത്. എന്നാൽ കഴുകേണ്ട രൂപത്തിൽ മാത്രമാണ്, വൃത്തിയാക്കലിൽ മാത്രമാണ് വ്യത്യാസമെന്നും നമുക്ക് കാണാനാകും. ദീനിൻ്റെ ഏതൊരു വിഷയവും അല്ലാഹു റസൂൽ പഠിപ്പിച്ചത് അത് ഉൾക്കൊള്ളാനും അത് മനസ്സിലാക്കാനുമാണ് ഓരോ വിശ്വാസികളും ശ്രദ്ധിക്കേണ്ടതും ശ്രമിക്കേണ്ടതും. ദീനിൻ്റെ ഓരോ ചെറുതും വലുതുമായ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: وعليكم السلام ورحمة الله وبركاته
0: آمين
1: ما شاء الله വളരെ മനോഹരമായ ഒരു വിഷയവുമായാണ് നമ്മൾ ഇന്നത്തെ തിരുമൊഴികൾ കാതോർത്തത്. കെ വി മുഹമ്മദ് അലി മൗലവിയാണ് നമ്മോടൊപ്പം ചേർന്നത്. ഭക്ഷണം കഴിച്ചു തുടങ്ങാത്ത കുട്ടികളുടെ മൂത്രം വസ്ത്രത്തിലായാൽ എന്ന വിഷയത്തിലുള്ള ഹദീസുകളും അതിലെ വിശദീകരണങ്ങളും ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഉള്ള വ്യത്യാസങ്ങളുമൊക്കെയാണ് അദ്ദേഹം നമ്മെ പഠിപ്പിച്ചത്. ബാറക്കല്ലാഹു ഫീക്കും.

0: ധാരാളം ആളുകൾ നമ്മോടൊപ്പം ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് അവരിലേക്ക് മടങ്ങേണ്ടതുണ്ട്. ജമീല കുമരനല്ലൂർ, പുലരിവട്ടവും തിരുമൊഴിയും നല്ല അറിവുകൾ പറഞ്ഞു തന്നു, അൽഹംദുലില്ലാ. അമീർടി ഇടത്തനാട്ടുകര, പാരന്റിങ് ക്ലോസ് കാസ്റ്റിൻ്റെ എട്ടിൻ്റെ വീഡിയോ ഇൻഷാല്ല ഉടനെ വരും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഷംസാദ്
1: തലശ്ശേരി, ഹജ്ജിന് പോകാൻ ആഗ്രഹമുണ്ട്, ഉസ്താദ് ദുആ ചെയ്യണം എന്നുള്ളതാണ്.
0: നിങ്ങൾക്ക് ഈ മംഗ്ലീഷ് വായിക്കാൻ പ്രത്യേക ഒരു
1: കഴിവ്? ഞാൻ ജനിച്ചല്ലേ, തന്തവൈബല്ലല്ലോ.
0: ഞാനിത് വായിക്കാൻ വേണ്ടി പ്രയാസപ്പെടുക. നിങ്ങളിത് വളരെ പെട്ടെന്ന് വായിച്ചു. ഹജ്ജിന് പോകാൻ ആഗ്രഹമുണ്ട്, ഉസ്താദ് ദുആ ചെയ്യണം.
1: ഞാനിത് പറയാം, ഞാനിത് പറഞ്ഞാൽ എന്താ അറിയോ, ഞാൻ എനിക്ക് ഒരാള് ഇതുപോലെ നമ്മളെ ഫീഡ്ബാക്കിൽ കുറെ മംഗ്ലീഷ് എഴുതിയിട്ടിരുന്നു. അപ്പൊ ഞാനവർക്ക് മറുപടി വെച്ചു, നിങ്ങൾ മംഗ്ലീഷ് ഒഴിവാക്കിയിട്ട് വോയിസ് ഇട്ടോടി. അപ്പൊ എന്നോട് പറഞ്ഞു, നിങ്ങള് വയസ്സായ ആളായതുകൊണ്ടാണ്, ഓഫീസിൽ ജനിച്ച കുട്ടികൾ നിങ്ങൾ
0: കൊടുത്താ മതി. ഷമീന ബുഹാരി അത്താണിക്കൽ, യാത്രയിൽ അള്ളാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ. ഞങ്ങൾ നാല് മക്കളിൽ മൂന്ന് പേരും ഉംറ ചെയ്തു, എനിക്ക് സാധിച്ചിട്ടില്ല, എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് എന്ന് സെമീന ബുഹാരി അത്താണിക്കൽ പ്രത്യേകം ദുആവസിയത്ത് നടത്തിയിട്ടുണ്ട്. അനീഫ മൗലവി നിങ്ങളോടാണ്. അൻവർ എൻ ടി മുട്ടിൽ വയനാട്, സലാം അറിയിച്ച് കൂടെ ചേരുന്നുണ്ട്. അതേപോലെ തന്നെ ഷാഹിദ വെള്ളാങ്കല്ലൂരും ചേരുന്നുണ്ട്. ജമീല തൈലക്കടം, നാളത്തെ യാത്ര സീറ്റ് കിട്ടാതിരിക്കണ്ട, അഥവാ സീറ്റ് കിട്ടിയില്ലെങ്കിൽ പ്ലെയിനിൻ്റെ ലഗേജ് റൂമിൽ കയറുക. വളരെ നല്ലൊരു നിർദ്ദേശം തന്നെയാണ് നൽകിയിട്ടുള്ളത്. കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ കയറിക്കോളൂ. നിങ്ങൾക്കിപ്പോൾ എന്തായാലും കയറി പരിചയം ഉണ്ടല്ലോ ലഗേജ് റൂമിൽ. ഇൻഷാല്ലാ അനുഭവം ക്ലിക്കായി നിർത്തും ആളുകൾക്ക്. സീനത്ത് സിറ്റി എരഞ്ഞിമങ്ങാടും സലാം അറിയിച്ച് കൂടെ ചേരുന്നുണ്ട്.
1: പുലരിവട്ടവും തിരുമൊഴിയും നല്ല അറിവുകൾ പറഞ്ഞു തന്നു, അല്ലാഹു അനുഗ്രഹിക്കട്ടെ എന്ന് ജമീല കുമരനല്ലൂർ. സഫിയ തിരുരങ്ങാടി, അസ്സലാമു അലൈക്കും, തിരുമൊഴിയും കേട്ടാൽ അൽഹംദുലില്ലാ പുലരിവട്ടത്തെ പോലെ തന്നെയാണ്, എന്നും നല്ല അറിവാണ് കിട്ടാറുള്ളത്. അറിയുന്നതാണെങ്കിലും വീണ്ടും കേൾക്കുമ്പോൾ അറിവ് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്, അള്ളാഹു ഹുസാൻ ആഫിയത്ത് നൽകട്ടെ എന്ന് എന്നും ഒരു ഹദീസ് പഠിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്.
0: ഹൈറുനിസ അഷ്റഫ് പടിഞ്ഞാറത്തറ പറയുന്നത്, ഞങ്ങൾ മഴക്ക് കുറേ ദിവസമായി കാത്തു നിൽക്കുന്നു, കൃഷികളെല്ലാം ഉണങ്ങിക്കിടക്കുകയായിരുന്നു, ഇന്നലെ രാത്രി മഴ കിട്ടി, അൽഹംദുലില്ലാ.
1: റജീന സുനീർ മാളികം പിടിക, അസ്സലാമു അലൈക്കും, ഉംറക്ക് പോകാൻ ആഗ്രഹമുണ്ട്, പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് അവർ. തീർച്ചയായും അവർക്ക് കുടുംബസമേതം ഒരു ഉംറ ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ എന്ന്, എല്ലാവർക്കും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്.
0: നിങ്ങൾക്ക് അവിടെ ചെന്ന് യാത്ര നിങ്ങളുടെ ഉംറയുമായി ബന്ധപ്പെട്ട് ധാരാളം പ്രാർത്ഥനാ വസീയത്തുകൾ ഉണ്ട് ഇൻഷാല്ലാ. 2025 ഞങ്ങളും ഹനീഫ വണ്ടൂരിൻ്റെ നേതൃത്വത്തിൽ ഉംറക്ക് പോയിരുന്നു എന്നാണ് മുംതാസ് ബീഗം MCC പറയുന്നത്. നിങ്ങളെ കൂടെ
1: അവര് വന്നിരുന്നു, ഹസ്ബൻഡും അവരുടെ കൂടെ ഉണ്ട്.
0: നിങ്ങളും നാളെ അപ്പോ നേതൃത്വത്തിൽ ഞങ്ങൾ അമീറായിട്ടാണ് പോണത്.
1: അതെ, അമീറായിട്ടാണ്.
0: ബാർക്കല്ലാഹു.
1: ഭാര്യയുണ്ട് കൂടെ?
0: കൂടെ ഭാര്യയുണ്ട്.
1: ഭാര്യയുണ്ട്.
0: ആ മാഷാല്ലാഹ്. അപ്പോ രണ്ടാം അമീറായി, ഒരമീറയും
1: അതെ അയച്ചില്ലേ മെസ്സേജ് മുംതാസ്? അവര് അന്ന് പോയെന്നു, വൈഫ് ഉണ്ടായിരുന്നു. വൈഫ് അന്ന് ആദ്യമായിട്ടാണ് വന്നത്, അന്ന് വൈഫ് ഉണ്ടായിരുന്നു കൂടെ, ഇന്നും വൈഫുണ്ട് പോകുമ്പോൾ.
0: മാഷാല്ലാഹ്, ബറക്കല്ലാഹു ഫീക്കും. ഖദീജ ചിരട്ടകുളം എടത്തനാട്ടുകര, പാരന്റിങ് കോഴ്സിൻ്റെ വീഡിയോ, ധാരാളം ആളുകൾ അതുമായി ബന്ധപ്പെട്ട ഇത് ഒരു, അവർ തന്നെ യഥാർത്ഥത്തിൽ ആ ശ്രോതാക്കൾ തന്നെ അത് പറയുന്നുണ്ട്, സാങ്കേതിക തടസ്സം നേരിട്ട്. മാഷാല്ലാഹ്, ശരിയാകും, അല്ലാഹു ഖൈറാക്കട്ടെ. അതുപോലെ തന്നെ ഹബീബ പടന്ന, ഉംറയിലുടനീളം പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നുണ്ട്. ഹനീഫ് കാക്കയുടെ മകൾ,
1: നർമ്മിന്റെ പ്രോഗ്രാം
0: ഇനി എപ്പോഴാണ്? കുറേ ദിവസമായി
1: അവൾ സജീവമായിട്ട് ആദ്യം നമ്മൾ റേഡിയോയിൽ ടെലിഗിസിനും അതുപോലെ മറ്റ് പ്രോഗ്രാമിലൊക്കെ ഉണ്ടായിരുന്നു.
0: നർമ്മിൻ,
1: ആയിഷ നർമ്മിൻ, ഇപ്പൊ അവള് കുറെ ദിവസമായിട്ട് വരാറില്ല.
0: എന്താ വരാത്ത?
1: വരും ഇൻഷാല്ലാഹ്. ഇപ്പൊ സ്കൂളിലൊക്കെ ഇങ്ങനെ തിരക്കാണല്ലോ,
0: എല്ലാ കുട്ടികളും സ്കൂളിൽ തന്നെയാണ്, കൊണ്ടുവരണം ഇൻഷാല്ലാഹ്. റയ്ഹാന ബാബു, ഈ മെസ്സേജ് കുട്ടിനെ കാണിക്കണം. എന്തായാലും ശ്രോതാക്കൾ നർമ്മിനെ കാത്തിരിക്കുന്നുണ്ട്, ചോദിക്കുന്നുണ്ട് ഇൻഷാല്ലാഹ്. ഏതായിരുന്നാലും ഷുഹൈബ വളപട്ടണവും മക്ബൂലും അബറൂറുമായ ഉംറ നിർവഹിക്കുവാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഏത് ഗ്രൂപ്പിലാണ് പോകുന്നത് എന്ന് റെഹാന ബാനു തോട്ടശ്ശേരി അറ ചോദിക്കുന്നുണ്ട്.
1: നമ്മുടെ തിരൂരുള്ള നമ്മുടെ
0: ഒരു ഗ്രൂപ്പിലാണ്. അതേപോലെ തന്നെ ഹബീബ പടന്ന പ്രാർത്ഥന വസീയത്ത് ചെയ്തിട്ടുണ്ട്. റെഹാന ബാനു തോട്ടശ്ശേരിയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നു.
1: സമീജ പാറൽ, ഇവിടെ നല്ല മഴയാണ്. പാറലമ്മയുടെ തൊട്ടടുത്ത സ്ഥലമാണല്ലേ, നല്ല മഴയാണ് എന്നാണ് പറഞ്ഞത്
0: തോന്നുന്നു. പക്ഷെ ഇവിടെ മഴ ഇല്ലല്ലോ.
1: ഇവിടെ ഇല്ല, സാധാരണ ഈ ഏരിയയിലാണ് നല്ല മഴ ഉണ്ടവർ.
0: തൊട്ടടുത്താണ് പാറൽ. ആ പാറൽ തന്നെയാണ് ഈ പാറലെങ്കിൽ
1: അതെ,
0: അതൊരു
1: പെരിന്തൽമണ്ണ അടുത്ത പാറലാണെങ്കിൽ
0: ഇവിടെ ഒന്നും മഴന്റെ ഒരു
1: സാധാരണ ഈ ഏരിയ ഉണ്ടല്ലോ, നമ്മുടെ ഈ ടൗൺ ഏരിയ നല്ല മഴ ഉണ്ടാവാറുണ്ട്.
0: ഒരു സാധ്യത തോന്നുന്നു, കാരണം പാറൽ ഈ അടുത്ത പാറൽ തന്നെയാണോന്ന് നോക്കണം. ഇൻഷാല്ലാ അവരെ ഏതായാലും.
1: സീനത്ത് മങ്കട പറയുന്നു, അസ്സലാമു അലൈക്കും, എൻ്റെ മോളെയും കൊണ്ട് ഹോസ്പിറ്റലാണ്, ലേബർ റൂമിലാണ് മോള്. മോള് പ്രാർത്ഥന ഉൾപ്പെടുത്തണെ, അള്ളാഹു എല്ലാ നിലക്കുമുള്ള ഖൈർ അവർക്ക് നൽകട്ടെ.
0: സമാധാനപൂർണമായ ഒരു പ്രസവവും കുട്ടിയും ഉമ്മയും ഒക്കെ ഖൈറായിരിക്കുവാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ

0: വ്യാഴം ദിവസങ്ങളിൽ രാത്രി 10 മണിക്കാണ് ക്ലാസ്സുകൾ. ക്ലാസ് 8 വരെ കോഴ്സ് ഓപ്ഷൻ ലഭ്യമാണ്. എൻറോൾമെൻ്റ് പീസ് റേഡിയോ ആപ്പിലെ കോഴ്സ് ഓപ്ഷൻ നിങ്ങൾക്ക് എൻറോൾ ചെയ്യാം.
1: അതേപോലെ തന്നെ അറബി ഭാഷാ പഠനത്തിൻ്റെ 2-ാമത്തെ മൊഡ്യൂളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സലീം സുലമിയാണ്
0: അറബി ഭാഷ,
1: അറബി ഭാഷാ പഠനം നടത്തുന്നതിൻ്റെ നേതൃത്വം നൽകുന്നത്.
0: ജൂലൈ 25 ആരംഭിച്ചിട്ടുണ്ട്. ഖുർആനും ഹദീസും കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ക്രമബദ്ധമായ പരിപാടിയാണ്.
1: രാത്രി 10 മണിക്ക്
0: സെൽഫ്. ഈ നമ്മുടെ ഈ പാരന്റിങ് കോഴ്സ് ഉണ്ടല്ലോ, അതിൻ്റെ ഫീഡ്ബാക്ക് നമുക്ക് വരാറുണ്ട്. ഇന്നലെ ഒരു സഹോദരി അയച്ചത്, ഞാൻ ഒരു ക്ലാസ് കേട്ടപ്പോൾ ഞാൻ കരഞ്ഞുപോയി. കാരണം ഞാൻ എൻ്റെ കുട്ടിയോടുള്ള സമീപനം ഇങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടിയിരുന്നത് എന്നും പെട്ടെന്ന് മനസ്സിലായി.
1: ശരിക്കും നമ്മൾ കുട്ടികളുമൊക്കെയുള്ള ദീർഘദൂര യാത്രകളിലൊക്കെ ഈ കോഴ്സുകളുടെ ഓരോ എപ്പിസോഡുകൾ നമ്മളും കുട്ടികളും രക്ഷിതാക്കളും ഒരുമിച്ചിരുന്ന് കേൾക്കണം അല്ലേ? അവർ മാത്രം കേൾക്കേണ്ട ഒന്നല്ലല്ലോ. അപ്പോൾ ഒരുമിച്ച് കേൾക്കേണ്ട ഉണ്ടാവും, ഒറ്റയ്ക്ക് കേൾക്കേണ്ടതുണ്ടാകും. എന്തായാലും കുടുംബസമേതം ഇരുന്ന് കേൾക്കുമ്പോൾ അതിനൊരു വൈബ് വേറെ തന്നെയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികൾ ഇസ്ലാമിക അധ്യാപനങ്ങളോടും ദീനി വിജ്ഞാനങ്ങളോടും പൊതുവെ പുറംതിരിഞ്ഞ ഒരു നിലപാട് കുട്ടികളിൽ കണ്ടു വരുന്നുണ്ട്. എല്ലാ കുട്ടികളിലുമല്ല, പക്ഷേ അങ്ങനെ അടച്ചാക്ഷേപിക്കുകയുമല്ല. എന്നിരുന്നാലും അത് ഇന്നത്തെ കാലത്ത് മാത്രമല്ല, എല്ലാ കാലഘട്ടത്തിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമാണ്, ഷെയ്ത്താൻ്റെ പണി എല്ലാ കാലത്തും ഉണ്ടല്ലോ. ആ പണി ഇപ്പോഴും നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ കുടുംബം രക്ഷപ്പെടാൻ വേണ്ടി, ഷെയ്ത്താൻ്റെ ആ ഒരു ഇടപെടലുകളിൽ നിന്ന് മോചിതരാകാൻ വേണ്ടി നമ്മൾ കുടുംബസമേത ഈ ഒരു കറി ഇങ്ങനെ ഇതൊരു ചാൻസാണ്.
0: അതെ,
1: ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അപാരമായ ഒരു അനുഗ്രഹം തന്നെയാണ്. ശരിക്കും ഒരു പാരൻറ്റിങ് കോഴ്സ് ഒക്കെ ലഭ്യമാവണമെങ്കിൽ ഭീമമായ സംഖ്യ യഥാർത്ഥത്തിൽ ഫീസ് അടക്കണം. പിന്നെ അതുമല്ല, അതിനുവേണ്ടി സമയം
0: ചെലവഴിച്ച്
1: അതിനുവേണ്ടി എവിടെയെങ്കിലും പോയി അതിരുന്ന് കേൾക്കണം. രജിസ്ട്രേഷനും മറ്റൊക്കെ നടത്തി കൃത്യമായ ഒരു ഒരു മൊഡ്യൂള് പോലെയാണ് പോവുക. പക്ഷെ അതിനേക്കാൾ വ്യവസ്ഥാപിതമായി ഏറ്റവും നല്ല കൗൺസിലേഴ്സിൻ്റെയും ഡോക്ടർമാരുടെയും ഇസ്ലാമിക പണ്ഡിതന്മാരുടെയും നേതൃത്വത്തിൽ ഇസ്ലാമിക് പാരൻറ്റിങ് കോഴ്സ് നമ്മുടെ വിരൽ തുമ്പിൽ, നമ്മുടെ മൊബൈൽ ഫോണുകളിൽ, നമ്മുടെ വീട്ടിലെ സ്പീക്കർ സെറ്റുകളിലൂടെ, നമ്മുടെ വാഹനത്തിൻ്റെ സൗണ്ട് സ്റ്റീരിയോകളിലൂടെ, നമ്മുടെ കർണപടങ്ങളിലേക്ക് എത്തിക്കാൻ അള്ളാഹു നമുക്ക് അത്രയും വലിയൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തന്നിട്ടും അത് ഉപയോഗപ്പെടുത്താതിരിക്കുന്നവർ അങ്ങേയറ്റത്തെ ദൗർഭാഗ്യവാന്മാരാണ് എന്ന് ഇവിടെ പറയാതിരിക്കാൻ കഴിയുന്നില്ല. ഇൻഷാല്ലാ നമുക്ക് അടുത്തൊരു സ്ലോട്ടിലേക്ക് പോകാം എന്ന് തോന്നുന്നു. നമ്മളിനി കാതോർക്കുന്നത് സ്വരമാണ്. ഇന്നത്തെ സ്വരത്തിൽ അബ്ദുള്ളയാണ് നമ്മോടൊപ്പം ചേരുന്നത്. അബ്ദുള്ള ചെറുപ്പുളശ്ശേരിയല്ല, അബ്ദുള്ള പുളിക്കലാണ്. ഏകൻ അള്ളാഹു എന്ന ഒരു ഈരടികളാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്.

0: മഷാല്ലാ, ദുള്ള പുളിക്കൽ, മാഷാല്ലാ, മനോഹരമായ പാട്. പാട്ടില്ലേ ശരിക്കും അതിന്റെ സംഗതികളൊക്കെ ഉണ്ട്, ക്ലിയർ ആയിട്ടുണ്ടല്ലേ. എന്തായാലും ഫോണ്ടൂർ ഒന്ന് അതിനെ പറ്റി പറയൂ.
1: സൂപ്പർ പാട്ടല്ലേ,
0: സംഗതികളൊക്കെ ക്ലിയർ ആയി വന്നിട്ടുണ്ട്.
1: നമ്മുടെ പാട്ടുകൾ എന്ന് പറഞ്ഞാല് പാട്ട് കേൾക്കാൻ തന്നെ ഒരു ഇമ്പമാണ്. പിന്നെ അതിലെ ആശയങ്ങളോ നമുക്ക് കണ്ണുനിന്ന് കണ്ണുനീര് വരും, അല്ലെങ്കിൽ നമുക്കൊരു പ്രചോദനം ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്കൊരു സന്തോഷം ഉണ്ടാവും. എന്താണോ അതിൽ അടങ്ങിയിട്ടുള്ളത് അതിന്റെ ഒരു ഫീലിംഗ് നമുക്ക് ലഭിക്കും. ആലോചിക്കാത്ത ആ മ്യൂസിക്കുള്ളതാണെങ്കിൽ നമുക്ക് ഒന്നും മനസ്സിലാക്കാൻ കഴിയില്ല,
0: മനസ്സിലാവില്ല. ആ മ്യൂസിക് അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നല്ലാതെ പാട്ടിന്റെ വരികളും അതിൽ അടങ്ങിയിരിക്കുന്ന ആശയങ്ങളും നമ്മുടെ ഹൃദയാന്തരങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലൂല. അപ്പൊ ഇന്നലെ മോള് അറവാമറിയം, അവള് ഒന്നാം ക്ലാസ്സിലാണ് മദ്രസയിലും സ്കൂളിലേക്ക്. അപ്പോൾ മദ്രസയിൽ ഇപ്പം മറ്റു പരിപാടി നടക്കാനുള്ള തുടങ്ങാനുള്ള
1: സർഗവസന്തം.
0: അപ്പോൾ ഉസ്താദ് പറഞ്ഞുക്കണു ഒരു പാട്ട് പഠിച്ചു വരണം. അപ്പോൾ ഇന്നലെ കുറച്ച് സമയം എന്നെ വട്ടം കറക്കി എനിക്കൊരു പാട്ട് തരണം. പാട്ട് തരാതെ വിടൂല, നിങ്ങൾ പീസ് റേഡിയോയിലൊക്കെ പാടാറുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഓള് എന്നെ പിടിച്ചു വെച്ചു. അപ്പം ഞാൻ വേഗം ജമീൽ ആപ്പ് തുറന്നു, എന്നിട്ട് ഓൾക്ക് കൊടുത്തു. അപ്പം അതിൽ ഏത് പാട്ട് എടുക്കണമെന്നാ ഓൾക്ക് പ്രശ്നം.
1: അത്രയും
0: അത്രയും നല്ല പാട്ടുകളാണ് അതിൽ. അതിലിങ്ങനെ ഓരോ ഈണം ചാനലൊക്കെ എടുത്ത് നോക്കിയാൽ പ്ലേലിസ്റ്റ് പ്രകാരം അതിൽ ഓരോ ഫോൾഡറിൽ അവസാനം ഒരു പാട്ട് ഉപ്പാനെ പറ്റിയുള്ള പാട്ടാണ് ഓള് തിരഞ്ഞെടുത്തത്. പൊഞ്ഞുപ്പാന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാട്ട്. അപ്പൊ അത് എടുത്തപ്പോ എനിക്ക് വലിയ സന്തോഷമായി, ഉപ്പാനെ പറ്റിയുള്ള പാട്ടുകളെടുത്തു. മാഷാല്ലാ. ഏതായിരുന്നാലും നമ്മുടെ ചാനലുകളൊക്കെ, അത് ഈണം ചാനലാകട്ടെ, ജമീൽ ആപ്പാകട്ടെ, അതുപോലെ തന്നെ പ്യൂസ് റേഡിയോയുടെ സ്വരം തിലൂടെ ആകട്ടെ, നല്ല നല്ല പാട്ടുകൾ തന്നെയാണ് നമുക്ക് പുറത്തുവിടാൻ കഴിയുന്നത്. നമ്മുടെ ഗായകർ അതേപോലെ തന്നെ ഗായികമാരും ഒക്കെ അല്ലാഹു ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
1: ഇപ്പൊ ഞങ്ങൾ ഫാമിലിയായിട്ട് യാത്ര പോകുമ്പോഴും അധികം കേൾക്കുക എന്നാണ് ഈ സ്വരത്തിലെ. കാരണം കുട്ടികൾക്കത് ഇഷ്ടമാണ് കേൾക്കാനും പഠിക്കാനും. ഇപ്പൊ നേരത്തെ പറഞ്ഞ നർബിൻ പെട്ടെന്ന് പാട്ട് എന്തായാലും ക്യാച്ച് ചെയ്യുമ്പോൾ പഠിക്കും. കുട്ടികളൊക്കെ വേഗത്തിൽ പാട്ട് ഇഷ്ടമാണ്.
0: തീർച്ചയായും നിങ്ങൾ വാഹനത്തിൽ യാത്ര പോകുന്നതുമായി ബന്ധപ്പെട്ട് എന്താണ് പറഞ്ഞപ്പോൾ, അങ്ങനെ ഒരുപാട് കുടുംബങ്ങൾ യാത്രയിൽ അത് ഉപയോഗിക്കാറുണ്ട്. അള്ളാഹു ഹൈറാക്കട്ടെ. നമുക്ക് നമ്മുടെ ശ്രോതാക്കളിലേക്കൊന്ന് മടങ്ങി പോകേണ്ടതുണ്ട്. അതിന് മുമ്പ് ഇൻഷാ അള്ളാ നമ്മുടെ ഇന്നത്തെ ചോദ്യത്തിന് ഉത്തരം പറയണം.
1: അതെ,
0: എന്തായിരുന്നു ഇന്നത്തെ ചോദ്യം?
1: ചോദ്യം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരുമകൻ അലി റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് അബൂ ത്വാലിബിന്റെ യഥാർത്ഥ പേരെന്താണ്? ഓപ്ഷൻ കൊടുത്തത് ഓപ്ഷൻ എ അബ്ദുൽ മുത്തലിബ്, ഓപ്ഷൻ ബി ഹാഷിം, ഓപ്ഷൻ സി കിനാബ, ഓപ്ഷൻ സി അല്ല ഡി അബ്ദുൽ മനാഫ്.
0: തീർച്ചയായും ശരി ഉത്തരം ഓപ്ഷൻ എ അബ്ദുൽ മുത്തലിബ് അല്ല.
1: അല്ല
0: അല്ല,
1: അത് വല്യപ്പാന്റെ പേരാണ്,
0: പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ഓപ്ഷൻ ബി ഹാഷിമും അല്ല, ഓപ്ഷൻ സി കിനാബയും അല്ല, ഓപ്ഷൻ ഡി അബ്ദുൽ മനാഫാണ്.
1: അതെ, അബ്ദുൽ മനാഫാണ് ഇന്നത്തെ ചോദ്യത്തിനുള്ള ശരി
0: ഉത്തരം. കേൾക്കാൻ വേണ്ടി കുറെ ആളുകൾ നിൽക്കുന്നുണ്ട്.
1: പിന്നെന്താ,
0: നോട്ട്ബുക്കിൽ എഴുതാൻ വേണ്ടിയിട്ട്, കാരണം അതൊരു ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ചങ്കിൽ പിടിക്കണ ചോദ്യമാണെന്നാണ് ഒരു ശ്രോതാവ് പറഞ്ഞത്. എന്തായാലും അബൂ താലിബ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരാണ് ചോദിച്ചത്. ഓപ്ഷൻ ഡി ആണ് അബ്ദു മനാഫ്. ഇന്നത്തെ ശരി ഉത്തരം ധാരാളം ആളുകൾ നൽകിയിട്ടുണ്ട്. അതിൽ നിന്ന് 13 പേരെ സിസ്റ്റം തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പ്രോസസ് നടക്കുകയാണ്. അത് ഒരു അല്പസമയം കഴിയുമ്പോൾ നമുക്ക് ഇൻഷാല്ലാ
1: പ്രഖ്യാപിക്കാം. മാഷാല്ലാ, സ്വരം സ്വരം സൂപ്പർ. എ വെച്ച് അക്ഷരം കൂടുതലുള്ള പാട്ട്, അള്ളാഹുവിനെ കുറിച്ച് കൂടുതൽ വന്ന വരികൾ, അൽഹംദുലില്ലാന്നായിരിക്കും. അത് തെറ്റിപ്പോയതായിരിക്കും. മാഷാല്ലാ സൂപ്പർ ഗാനം എന്ന് ആയിഷ നാദാപുരം, അതുപോലെ തന്നെ സുമയ്യ അർഷൽ തിരൂർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു, ലൈവ് എല്ലാം കേട്ടു, ആരിസ്മനോട് സംസാരം പതിവ് പോലെ ഉഷാറായിരുന്നു, ഗാനം സൂപ്പർ, അള്ളാഹുവിൻ്റെ മഹത്വം എത്ര മനോഹരമായിട്ടാണ് ഓർമ്മപ്പെടുത്തിയത്, സക്കീന ഉദരംപൊയിൽ. ഹൈറുനിസ അഷ്റഫ് പടിഞ്ഞാറത്തറ, സ്വരം സൂപ്പർ. സാദിഖ് മാത്തൂർ പാലക്കാട് ചോദിക്കുന്നു, നല്ല സ്വരം, പുതിയതാണോ, ഇതിനു മുമ്പ് കേട്ടിട്ടില്ല എന്നുള്ളത്.
0: സുമയ്യ അർഷൽ തിരൂർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, ലൈവ് എല്ലാം കേട്ടു, ആരിസ്മനോട് സംസാരം പതിവ് പോലെ ഉഷാറായിരുന്നു. കിസ് കറക്കി കുത്താൻ സമയം കിട്ടിയില്ല, ട്രെയിൻ പോകുമെന്ന് വിചാരിച്ച് വണ്ടി നിർത്തിയില്ല, പാസ്പോർട്ട് ഓഫീസിൽ പോകുന്നു.
1: മനാഫ് ബാലക്കഴി പറയുന്നത്, നിങ്ങളെ ചങ്കാണല്ലോ, എന്റെ പേരായിട്ട് പോലും ഇന്നത്തെ ഉത്തരം തെറ്റിപ്പോയി.
0: മനാഫിന് വലിയ പരാതിയാണ്, എന്റെ പേര്
1: വരുന്നില്ല,
0: ഇന്നെ സിസ്റ്റം തെരഞ്ഞെടുക്കുന്നില്ല എന്ന്. ഇൻഷാല്ലാ നോക്കാം, നമുക്ക് ഇന്ന് തെരഞ്ഞെടുക്കണോ നോക്കാം. പക്ഷെ ഇന്ന് എന്തായാലും തെരഞ്ഞെടുക്കൂല, തെറ്റിപ്പോയല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ജമീല വിക്ക പോയിനോർ, ഉത്തരം അറിയാമായിരുന്നു
1: എന്നിട്ടും തെറ്റിപ്പോയി.
0: പക്ഷെ തെറ്റിപ്പോയി, അതെങ്ങനെയാണത് ആ ടെക്നിക്ക്? ഉത്തരം അറിഞ്ഞിട്ടും തെറ്റിപ്പോയി എന്നുള്ളത് ഒരു പക്ഷേ മാറിക്കുത്തിയതായിരിക്കാം.
1: അതാ കറക്കി കുത്തിയത് സെറീന താമരശ്ശേരി അവരുടെ വീടിന്റെ തൊട്ടടുത്ത്, പുനൂര് താമരശ്ശേരി ഏകദേശം അടുത്തടുത്താണ്. അവർ കറക്കി കുത്തിയപ്പോ
0: ശരിയായി, മറ്റേയാള് ഉത്തരം അറിഞ്ഞു പക്ഷേ മാറിക്കുത്തി. എല്ലാം സംഭവിക്കാം ഇതില്.
1: അതെ, എന്റെ ഉത്തരവ് ശരിയായി. എന്റെ മോൻ പറഞ്ഞു തന്നതാണ്, അവനെ കഴിഞ്ഞ ക്ലാസ്സിൽ മദ്രസ പഠിപ്പിച്ചിരുന്നു എന്ന് പറഞ്ഞു ആയിഷ കൊയിലാണ്ടി.
0: മോനാണ് പറഞ്ഞു കൊടുത്തത്. അപ്പൊ ഇൻഷാല്ലാ ആയിഷ കൊയിലാണ്ടി ലിസ്റ്റിൽ വന്നാൽ മോനെ പരിഗണിക്കണം.
1: അതെ,
0: മോനെ പ്രത്യേകം പരിഗണിക്കണം ഇൻഷാല്ലാ. ലിസ്റ്റ് വായിക്കുന്ന സമയത്ത് ആയിഷ കൊയിലാണ്ടി ആ പേരുണ്ടെങ്കിൽ മോന്റെ പേര് ഇൻഷാല്ലാ മെൻഷൻ ചെയ്യണം, നമുക്കത് പ്രഖ്യാപിക്കേണ്ടതുണ്ട്. കാരണം ആയിഷ കൊയിലാണ്ടിയുടെ കൂടെ മോൻ കൂടി അതിന് അർഹനാണ്. അപ്പൊ അത്രയും സമയം ആയിഷ കൊയിലാണ്ടി ലൈവിൽ നിൽക്കണം എന്തായാലും.
1: മാത്രല്ല, അവർ വിജയാണെങ്കിൽ മോൻ എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങി കൊടുക്കും.
0: അത് കൊടുക്കും വേണം, ഇവിടെ പേര് പറയും വേണം,
1: പറയും വേണം
0: ഇൻഷാല്ലാ. അപ്പോൾ കുളക്കാട് വായിക്കൂ ഹനീഫ മൊലി.
1: എന്റെ ഉത്തരം ശരിയാണ്, നബി ചരിത്രത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ അവരത് കേൾക്കാറുണ്ട് എന്നുള്ളതാണ്. ഉത്തരം തെറ്റിപ്പോയി എന്നാലും അറിവ് കിട്ടിയല്ലോ. സുലൈഖ തിരുവാലി. ഉത്തരം കറക്കി കുത്തിയതാണ് എങ്കിലും എന്തായി, ശരിയായി പോയി, ശരിയായി എന്നുള്ളത് അവർ മറ്റൊരാൾ രേഖപ്പെടുത്തുന്നു. അൽഹംദുലില്ലാ, എൻ്റെ ഉത്തരം ശരിയാണ്. അൽഹംദുലില്ലാ, ഒരു അറിവ് കിട്ടി. സിസ്റ്റം തിരഞ്ഞെടുത്തിട്ടില്ലെങ്കിലും ഒരറിവ് ആണല്ലോ വലുത് എന്ന് സഫിയ തിരുരങ്ങാടി. ബുഷറ ഷിഹാബ് പട്ടാമ്പി പറയുന്നു, എൻ്റെ ഉത്തരം ഓക്കെ ആണ് എന്ന് അവർ പറയുന്നു. ആയിഷ കരുമ്പിൽ, എൻ്റെ ഉത്തരം തെറ്റിപ്പോയി എന്നാലും ഒരു അറിവ് കിട്ടി. അൽഹംദുലില്ലാ, എല്ലാ പരിപാടികളും ഒന്നിനൊന്ന് മെച്ചമാണ്. റെഹാനുബാനത്തോട്ട് ശരിയറ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. എൻ്റെ ഇത് തെറ്റി, സിസ്റ്റം തിരഞ്ഞെടുക്കില്ലെന്ന് ഉറപ്പായി. ഉത്തരം തെറ്റിയാൽ പിന്നെ തിരഞ്ഞെടുക്കില്ല. നൗഷിദ ശംസുദ്ദീൻ നടുവന്നൂർ പറയുന്നു, ഉത്തരം ശരിയായിട്ടുണ്ട്. അങ്ങനെ കുറേ ആളുകൾ ഈ നമ്മുടെ കിസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലരും അവരുടെ കാര്യങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയമാണ്, ഇനി നമുക്ക്
0: നമ്മുടെ ശ്രോതാക്കൾ ധാരാളം ആളുകൾ നമ്മോടൊപ്പം ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഷാല്ലാ അവരിലേക്ക് നമുക്ക് മടങ്ങി വരാം. നമ്മൾ അടുത്തൊരു സ്ലോട്ട്
1: വഴിവിളക്കാണ്, നമ്മുടെ
0: വഴിവിളക്കാണ്.
1: അതെ,
0: എല്ലാ ദിവസവും പോലെ ഇന്നത്തെയും വഴിവിളക്ക് ഏറ്റവും മനോഹരമാണ്. മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി, ഉർദു, കന്നഡ, തെലുഗ്, നേപ്പാളി, ബംഗ്ല, മറാഠി, ടെഗലോഗ് എന്നീ ഭാഷകളിലൊക്കെ ലഭ്യമാണ് വഴിവിളക്ക്. ഇന്നത്തെ വഴിവിളക്ക്,
1: ഇന്നത്തെ വഴിവിളക്ക് 2666-ാമത്തതാണ് അല്ലേ. അപ്പോൾ അതാണ് ഇന്നത്തെ വഴിവിളക്കിൽ. സത്യത്തിൻ്റെ കൂടെ നടക്കുക, തെറ്റുപറ്റാനിടയുണ്ടെന്ന ബോധ്യവും പരിശോധിക്കാനും തിരുത്തുവാനുമുള്ള സന്നദ്ധതയും സത്യത്തിലേക്കുള്ള വഴി എളുപ്പമാക്കുക തന്നെ ചെയ്യും എന്നാണ് ഇന്നത്തെ വഴിവിളക്ക്.
0: അപ്പോൾ
1: മനുഷ്യരായാലും അബദ്ധങ്ങളുണ്ടാവും എന്ന് ഉറപ്പാണ്. മനുഷ്യനാണല്ലോ, തെറ്റുകളെ നിസ്സാരമായി നമ്മൾ കാണാൻ പാടില്ല. തെറ്റുപറ്റുമെന്ന് വിചാരിച്ചിട്ട് തെറ്റുകൾ നിസ്സാരമായി കാണാനും പാടില്ല. അവ സ്വയം തിരിച്ചറിഞ്ഞ് തിരുത്തുവാൻ നാം വിനയം കാണിക്കണം എന്നുള്ളതാണ് അതിനോടൊപ്പം കൂട്ടിച്ചേർത്ത് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ സത്യത്തിൻ്റെ, സത്യം കയ്പുള്ളതാണെങ്കിലും എന്ത് ചെയ്യണം, അതിൻ്റെ കൂടെ നടക്കുക. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനും അവരെ എന്താ പറയുക, അവരുടെ ഒരു ഇത്, എന്താ, അവരുടെ താല്പര്യം, അവരുടെ ഇഷ്ടം കൂടാൻ വേണ്ടിയിട്ട് സത്യത്തെ അവഗണിക്കാനും നമ്മൾ പാടില്ല എന്നുള്ളതാണ്.
0: സത്യസന്ധത ശരിക്കും ഒരു വിശ്വാസിയുടെ മുഖമുദ്ര കൂടിയാണ്.
1: അതെ,
0: എത്ര വലവുക്കാന മുറൻ, എത്ര കയ്പുള്ളതായാലും സത്യം മാത്രം
1: പറയുക
0: പറയുക എന്നുള്ളത് കൂടിയാണല്ലോ. സൈനുൽ ആബിദിൻ അലി ഇബിൻ ഹുസൈൻ, അദ്ദേഹത്തിൻ്റെതായി വന്ന ഒരു കവിത ഏറെ മനോഹരമാണ്, അതിലേറെ ഹൃദ്യവുമാണ്.

0: കഫനീം, എത്ര വിശാലമാണ് അതിൻ്റെ അർത്ഥം. അദ്ദേഹം പറയുന്നത് ലൈസൽ ഗരീബ് ഗരീബ ശാമി വലിയ അമനി. ഈ ഗരീബ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പരദേശി അല്ലെങ്കിൽ വിദേശി എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്. ഗരീബായ അല്ലെങ്കിൽ വിട്ടുപോയ ആൾ എന്നൊക്കെയാണ് അറബിയിൽ ഉപയോഗിക്കുക. അതിന് യഥാർത്ഥത്തിൽ വിട്ടുപോയ ആൾ അല്ലെങ്കിൽ വിദേശി എന്ന് പറഞ്ഞാൽ യമനിലും ഷാമിലൊക്കെ യാത്ര പോയവരല്ല എന്ന് പറഞ്ഞാൽ, ഒരു അറബി പശ്ചാത്തലത്തിൽ തൊട്ടടുത്ത നാടുകളിലേക്കൊക്കെ കച്ചവടത്തിനും മറ്റും യാത്ര പോയ ഒരു യാത്രക്കാരൻ, അങ്ങനെ ഒരു വിദേശിയല്ല യഥാർത്ഥത്തിലുള്ള വിദേശി. കാരണം അവരൊക്കെ സ്വദേശത്തേക്ക് മടങ്ങി വരാനുള്ള സാധ്യത ഉണ്ട്. ഇനിയിപ്പോൾ എത്രയൊക്കെ ആണെങ്കിലും ഇനി വിദേശത്താണെങ്കിലും അവിടെ കഴിച്ചു കൂട്ടുന്നുണ്ട്. പക്ഷേ ഇന്നൽ ഗരീബ ഗരീബുൽ ലഹദി വൽ കഫനി, യഥാർത്ഥത്തിലുള്ള വിദേശി എന്ന് പറഞ്ഞാൽ, യഥാർത്ഥത്തിലുള്ള ഗരീബ് എന്ന് പറഞ്ഞാൽ അവൻ ലഹദിലേക്ക് എത്തിച്ചേർന്ന, ഖബറിലേക്ക് എത്തിച്ചേർന്ന, തൻ്റെ കഫൻ പുടവകളുമായി ലഹദിലേക്ക് എത്തിച്ചേർന്നവനാണ് യഥാർത്ഥ വിദേശം അനുഭവിക്കുന്നവൻ. അവനാണ് ഏറ്റവും വലിയ ഗരീബ് എന്ന് അദ്ദേഹം തൻ്റെ കവിതയിലൂടെ പഠിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വരികൾ തന്നെയാണിത്. ഓരോരുത്തരും എത്തിച്ചേരേണ്ട ഒരു ഗരീബായ അവസ്ഥയെ സംബന്ധിച്ചാണ് കവി ഈ ഒരു കവിതയിലൂടെ സൂചിപ്പിക്കുന്നത്. എത്ര തന്നെ ലോകത്തിൻ്റെ ഏതൊക്കെ ദിക്കുകളിലേക്ക് ചെന്നാലും അവർ സ്വദേശത്തേക്ക് മടങ്ങി വരാനുള്ള സാധ്യത ഉണ്ട്. പക്ഷേ വീടിനോടും നാടിനോടും യാത്ര പറഞ്ഞ് തൻ്റെ ആ കഫൻ പുടവയിലൂടെ ലഹദിലേക്ക്, ഖബറിൻ്റെ ആ ഇടുക്കിലേക്ക് അവൻ എത്തിപ്പെട്ടാൽ അവിടെ അനുഭവിക്കുന്ന ആ ഒരു ഒരു ഒരു വിദേശത അതിനോളം വലിയത് മറ്റൊന്നില്ല എന്ന കവിതാ ശകലങ്ങളാണ് ഇന്നത്തെ ചിന്തയായി പിസ്റോഡിയോ ശ്രോതാക്കൾക്ക് മുമ്പിൽ സമർപ്പിക്കാനുള്ളത്.
1: മാഷാല്ലാ, നല്ലൊരു ചിന്തയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ചിന്തിക്കേണ്ടതാ. ഇപ്പോൾ ഈ പറഞ്ഞത് പോലെ തന്നെ നമ്മളെവിടെ പോയാലും നമ്മളെ നാട് എന്നുള്ളത് നമ്മൾ വലിയൊരു സ്വപ്നമാണല്ലോ. നമ്മൾ എവിടെ താമസം ആരംഭിച്ചാലും നാട്ടിലേക്ക് എന്നുള്ളതൊരു വലിയ പ്രതീക്ഷയാണ്. നാട്ടിൽ പോയിട്ട് നമ്മളിപ്പോൾ എവിടെ പോയി നാട്ടിലെത്തിയിട്ട് ചെയ്യാം, നാട്ടിലെത്തിയിട്ട് വിളിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു വലിയ പ്രതീക്ഷയാണ്. പക്ഷെ ഖബറിൽ ചെന്നാൽ പിന്നെ അങ്ങനെ വിളിയില്ലല്ലോ. അതോടുകൂടി പിന്നെ എന്തായി,
0: നമുക്കുമില്ല, നമ്മളെ കാത്തിരിക്കുന്നവർക്കും
1: ആർക്കും ഇല്ല,
0: പിന്നെ അങ്ങനെ ഒന്നുമില്ല. പിന്നെ വിദേശി തന്നെയാണ്, തിരിച്ചു വരാത്ത വിദേശികൾ.
1: അപ്പോൾ ശരിക്കും അതന്നെയാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതും ചിന്തിക്കേണ്ടതും. ഒരു വല്ലാത്തൊരു ചിന്ത തന്നെയാണ് ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് അല്ലേ.

0: ധാരാളം ആളുകൾ നമ്മോടൊപ്പം ചേർന്നു കൊണ്ടിരിക്കുന്നുണ്ട്. അൽഹംദുലില്ല, എൻ്റെ ഉത്തരം ശരിയാണ്, ഭാര്യ പറഞ്ഞു തന്നതാണ്. സിസ്റ്റം കനിഞ്ഞാൽ ഈ മാസം 4 തവണ വിന്നറാകുമെന്നാണ് പാലക്കാട് നിന്ന് സാദിഖ് മാത്തൂർ പറയുന്നത്. ഇൻഷാല്ലാ നിങ്ങളെ പേര് ലിസ്റ്റിൽ വന്നാൽ നിങ്ങൾ എന്തായാലും ഭാര്യക്ക് ട്രീറ്റ് കൊടുക്കണം.
1: അതെ അതെ അതെ,
0: ഭാര്യ ഇത് കേൾക്കുന്നുണ്ടാകും. സാദിഖ് മാത്തൂരിനെ വിടരുത്, ഇനിയിപ്പോൾ പേര് വന്നിട്ടില്ലെങ്കിലും ഇൻഷാല്ലാ.
1: നല്ല ഗുണമുള്ള കവിത, അർത്ഥവത്തായ രചന, സൂപ്പർ. അള്ളാഹു നമ്മുടെ ഖബർ ജീവിതം നിലനിലാക്കട്ടെ, ആമീൻ എന്ന് സാദിഖ് മാത്തൂർ തന്നെ മറ്റൊരു മെസ്സേജായി നമുക്ക് അയച്ചിട്ടുണ്ട്. സമീറ കെ എം താനൂർ, അവരൊരു ചോദ്യമാണ്. ആ ചോദ്യം നമുക്ക് എന്ത് ചെയ്യാം, അത് അലിജാബയിലേക്ക് കൊടുക്കാം. അത് നമ്മളിവിടെ വായിക്കുന്നില്ല. അലിജാബയിൽ അവർക്ക് ആ ചോദ്യം കൊടുത്ത് അവരെ നമ്പറിൽ ഇതിന് ചോദ്യത്തിന് ഉത്തരം നൽകുന്ന സമയത്ത് അവരെ വിളിക്കും. ഇൻഷാല്ലാ അവരെ ബന്ധപ്പെടും.
0: സുഫീന എടപ്പാൾ, മഷാല്ലാ, എൻ്റെ 3 വയസ്സായ പേരക്കുട്ടി ഇപ്പോഴും പറയും പീസ് റേഡിയോയിലെ പാട്ട് വെച്ച് കൊടുക്കാൻ. ഈണത്തിലൊരുവിധം പാട്ടുകളൊക്കെ അവളെ കേൾപ്പിക്കാറുണ്ട്. അൽഹംദുലില്ലാ എന്നൊരഭിപ്രായമാണ് അവർ പറയുന്നത്. പിന്നെ ഉമ്മു കുൽസു പാവറട്ടി അല്ലേ,
1: പാവറട്ടി
0: മാഷാല്ലാ സൂപ്പർ എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്.
1: അതെ, അതുപോലെ തന്നെ ഇന്നത്തെ ലൈവ് മാഷാല്ലാ നമുക്ക് അറിവിൻ്റെ മുതൽക്കൂട്ടാണ്, ഇന്നത്തെ ആങ്കർമാർക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു എന്ന്
0: മൈമുന ചിക്കലോട് മാഷാല്ലാ സൂപ്പറായിട്ട് പാടി നന്നായി വിശദീകരിച്ചു, ബാറക്കല്ലാഹു ഫീക്കും എന്ന് പറയുന്നുണ്ട്.
1: ഞാൻ വായിച്ചത് റുക്സാന ബാലുശ്ശേരിയുടെ ഒരു മെസ്സേജ് ആയിരുന്നു. മാഷാല്ലാ താങ്കളുടെ കവിത സൂപ്പർ, കുറച്ചുകൂടി പാടാമായിരുന്നു. നല്ല ശബ്ദത്തിൻ്റെ ഉടമയാണ്, അള്ളാഹു നിലനിർത്തിയിട്ട് കൂടുതൽ പഠിക്കാനാവട്ടെ. ആമീൻ. നിങ്ങളത് കേട്ട് ചിരിക്കണ്ട, എന്താ വെച്ചാല് ഓരോ ശബ്ദത്തിനും എന്തുണ്ട്, ഓരോ പ്രത്യേകതകൾ. ഇല്ല അപ്പൊ നിങ്ങൾ ചിരിക്കണ്ട, നല്ല ശബ്ദമാണ് എന്നല്ല പറഞ്ഞത്.
0: സഫ്ന മുഹമ്മദ് പാണക്കാട്, മാഷാല്ലാ ഇന്നത്തെ ചിന്ത നന്നായി എന്ന് പറയുന്നുണ്ട്. മാഷാല്ലാ എന്താണ്, ധാരാളം ഈ ഒരു കവിതയെ പറ്റി, കവിതകൾ ശരിക്കും നമ്മളെ അറബി കവിതകൾ അതൊരു വല്ലാത്ത സ്വാധീനം ചെലുത്തുന്നതാണ്. പ്രത്യേകിച്ച് അറബിയിലെ ആ ഭാഷയുടെ ആ ഒരു പ്രത്യേകത. ഞങ്ങളെ കവിത പഠിപ്പിച്ചത് അബ്ദുൽ നാസർ ഉമരിയാണ്. അപ്പോൾ അദ്ദേഹം അതിങ്ങനെ പഠിപ്പിക്കുമ്പോൾ പ്രത്യേകിച്ചിൽ അതിലെ ചില വരികളൊക്കെ നമ്മൾ അന്ന് ആ ഒരു പഠിക്കുന്ന സമയത്ത് നമ്മൾ അങ്ങനെ അങ്ങോട്ട് ബൈഹാട്ടാക്കും, കാരണം അത്രയും മനോഹരമായിട്ടായിരുന്നു അദ്ദേഹം പഠിപ്പിച്ചിരുന്നത്. അദബുൽ ഇസ്ലാമി നമ്മളെ ഡിഗ്രി ലെവലിൽ അഫ്ദൽ അലമയിലെ ഒരു വിഷയം തന്നെയായിരുന്നു, പഠിച്ചവർക്ക് അറിയാം. ഏതായിരുന്നാലും ആബിദ കാര പറയുന്നത് എൻ്റെ ഉത്തരം തെറ്റിപ്പോയി, അൽഹംദുലില്ല പുതിയൊരു അറിവ് കിട്ടി. പക്ഷേ നമുക്ക് ആ വിജയികളെ അങ്ങോട്ട് പറഞ്ഞാലോ?
1: പറയണോ?
0: തീർച്ചയായും. അത് രണ്ടാളുകള് ചുളിവിൽ രക്ഷപ്പെട്ടവരുണ്ട്. ഒന്ന് മോൻ പറഞ്ഞു കൊടുത്തിട്ട് മറ്റൊന്ന് ഭാര്യ പറഞ്ഞു കൊടുത്തിട്ട്. ഓല ഇതിൽ പൊട്ടുകണോന്ന് നമുക്ക് നോക്കാം. ഏതായിരുന്നാലും 13 പേർ ഇവരാണ്: മുഹമ്മദ് പാലപ്പുഴ, സുഫൈജ കാപ്പാട്ട്, സെറീന വി പി വളാഞ്ചേരി,
1: ഇത് ആദ്യത്തെ 3 പേര്. ഇനി 10 പേരെ വായിക്കാം.
0: ലൈല ആമയൂർ,
1: ബഷീർ എം കെ പോത്തങ്കണ്ടം,
0: സീനത്ത് പകരാം,
1: ഹസൻ തിരൂർ,
0: ഉമ്മു സൽമ വളാഞ്ചേരി,
1: ഫാസില എ ജി പോത്തങ്കണ്ടം,
0: നസീബ വി പി കുനിയിൽ,
1: സഹലത്ത് പയ്യന്നൂർ,
0: ഐഷ അങ്ങാടിപ്പുറം,
1: അബ്ദുൽ മജീദ് പട്ടില.
0: മാഷാല്ലാ, ഇന്നത്തെ ചോദ്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരുമകൻ അലി അർലാൻ്റെ പിതാവിൻ്റെ യഥാർത്ഥ പേര്, അബൂ താലിബിൻ്റെ യഥാർത്ഥ പേരെന്തായിരുന്നു എന്നാണ്. ശരിയ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, അബ്ദുൽ മനാഫാണ്. തെരഞ്ഞെടുത്തവർ ഒരിക്കൽ കൂടി പറയുന്നു: മുഹമ്മദ് കെ പാലപ്പുഴ, സുഫൈജ കാപ്പാട്, സെറീന വി പി വളാഞ്ചേരി,
1: ലൈല ആമയൂർ, ബഷീർ എം കെ പോത്തങ്കണ്ടം, സീനത്ത് പകര, ഹസൻ തിരൂർ, ഉമ്മു സൽമ വളാഞ്ചേരി, ഫാസില എ ജി പോത്തങ്കണ്ടം, നസീബ വി പി കുനിയിൽ, സഹലത്ത് പയ്യന്നൂർ, ആയിഷ അങ്ങാടിപ്പുറം, അബ്ദുൽ മജീദ് പട്ടില അല്ലേ.
0: തീർച്ചയായും വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. അടുത്ത മൊഡ്യൂൾ കൂടി തുടങ്ങിയാൽ ആഴ്ചയിൽ എല്ലാ ദിവസവും കോഴ്സ് ഫില്ലാകും ഇൻഷാല്ലാ. ഇത്തരം ക്ലാസ്സുകൾ എൻഗേജ് ആവുക എന്നത് വലിയ അനുഗ്രഹമാണെന്നാണ് അമീർ ടി എടത്തനാട്ടുകര പറയുന്നത്. അന്നൂർ മൊഡ്യൂൾ, അടുത്ത മൊഡ്യൂൾ ഇൻഷാല്ലാ
1: തുടങ്ങും. സജന എടത്തനാട്ടുകാരെ പറയുന്നു: എന്നും ഉത്തരം ശരിയാകാറുണ്ട്, ഇന്നും ഉത്തരം ശരിയായിട്ടുണ്ട് അൽഹംദുലില്ലാ, പക്ഷെ സിസ്റ്റം തിരഞ്ഞെടുക്കാറില്ല.
0: കോപ്പി അടിക്കുന്നവരെ സിസ്റ്റത്തിന് അറിയാമെന്നാണ് തോന്നുന്നത് എന്ന് സലീം ബിൻ സാദിഖ്
1: എടത്തനാട്ടുകാരെ
0: പറയുന്നുണ്ട്.
1: അപ്പോൾ സജന അടുത്താണോട് പറയാനുള്ളത്, നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇതേപോ ഇതിലിപ്പോൾ ആയിരക്കണക്കിന് ആകെ 13 പേരെ നമ്മൾ വായിക്കുക, ആയിരക്കണക്കിന് ആളുകൾ എന്തുണ്ട് ഉത്തരം വായിക്കുന്നുണ്ട്, അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്നു.
0: സുഹറ കൽപ്പറ്റ വിജയികൾക്ക് അഭിനന്ദനങ്ങൾ നേർന്ന് കൂടെ ചേരുന്നുണ്ട്. നമുക്ക് നമ്മുടെ പതിവ് സ്ലോട്ടുകളിലേക്ക് മടങ്ങാം.
1: അതെ,
0: ഒഴിവിളക്കാണ് കഴിഞ്ഞത്,
1: ചിന്ത
0: നമ്മൾ കഴിഞ്ഞു.
1: ഇനി ഒരു ചോദ്യം, ഒരു ഉത്തരവും.
0: തീർച്ചയായും.
1: അല്ല, ഒരു അറിയാമൊരു നന്മ അല്ലേ, അറിയാമൊരു നന്മയിലൂടെ
0: സുൽസബീൽ വെങ്കടങ്ങിലുള്ള നമ്മുടെ ആ ഒരു സാഹചര്യമാണ് പറയുന്നത് ഇൻഷാല്ലാ. അതോടൊപ്പം ഇപ്പം നമ്മുടെ സ്ഥാപനങ്ങൾ ധാരാളം ദീനീപരമായ വിജ്ഞാനം നുകരുന്ന സ്ഥാപനങ്ങളുണ്ട്, പ്രത്യേകിച്ച് ഖുർആനും ഹദീസും പഠിപ്പിക്കപ്പെടുന്ന സ്ഥാപനങ്ങൾ, ഹിഫ്ള് സ്ഥാപനങ്ങൾ. അതൊക്കെ നമ്മുടെ മക്കൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുവാനും അത് അവിടെ ചേരുക്കുവാനും ദീനീപരമായ വിജ്ഞാനം നേടുവാനും നമ്മൾ പ്രാപ്തരാകണം. റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
1: ആമീൻ.
0: അടുത്ത നമ്മളെ ഒരു ചോദ്യവും ഒരു ഉത്തരവും അലിജാബയുടെ ഇതായി വന്ന ഒരു സെഷനാണ്. ഇന്നത്തെ ചോദ്യത്തിന് വേണ്ടി നമ്മോടൊപ്പം ചേരുന്നത് ബഹുമാന്യനായ ഹംസ മദിനിയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്.
2: ഞാൻ ഛത്തീഗഡ് റായ്പൂർ എന്ന സ്ഥലത്താണ്. ഇവിടെ പള്ളിയിലെ ബാങ്ക് വിളിക്കുന്നത് ളുഹർ, അസർ, ഇഷ എന്നും ഒരേ സമയത്താണ്. എന്നാൽ ഞാനൊരു നിസ്കാരത്തിൻ്റെ ആപ്പ് നോക്കിയപ്പോൾ വലിയ വ്യത്യാസം കാണുന്നുമുണ്ട്. എന്താണ് ഈ സാഹചര്യത്തിൽ ഞാൻ പരിഗണിക്കേണ്ട സമയം എന്നാണ് അദ്ദേഹം അന്വേഷിക്കുന്നത്.
3: നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ പ്രദേശങ്ങളിലൊക്കെ ഹനഫി മദ്ഹബാണ് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് നമസ്കാര സമയങ്ങളിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ നമസ്കാരത്തിൻ്റെ സമയം ശ്രദ്ധിക്കുകയും നോക്കുകയും ചെയ്യുക, അത് ഇത്തരത്തിലുള്ള ആപ്പുകൾ ഉപയോഗിക്കുക, ഇതാണ് ഏറ്റവും കരണീയമായിട്ടുള്ളത്. അവിടെയുള്ള ബാങ്ക് നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്.
1: നമ്മുടെ അലിജാബയിൽ വരുന്ന
0: ഒരു ചോദ്യവും ഒരു ഉത്തരവുമാണ് നമ്മൾ ഇതുവരെ കേട്ടത്. ഹംസ മദിനിയാണ് നമ്മോടൊപ്പം ചേർന്നത്. ഛത്തീസ്ഗഡിലെ റായ്പൂർ എന്ന സ്ഥലത്തുള്ള ഒരാളുടെ അതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഒരു ചോദ്യവും അതിനോടുള്ള പ്രതികരണവുമാണ് നമ്മൾ കാതോർത്തത്.

0: ധാരാളം ആളുകൾ നമ്മോടൊപ്പം ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഷാല്ലാ ഞാൻ വിജയിച്ചു എന്നൊക്കെ പറഞ്ഞ് ചേരുന്നുണ്ട്. ഇൻഷാല്ലാ ഏതായിരുന്നാലും നമുക്ക് ഒരു പ്രോഗ്രാമിലേക്ക് പോകേണ്ടതുണ്ട്. ഏറ്റവും മനോഹരമായ സ്ലോട്ട് നമ്മൾ കേൾക്കുകയാണ്, ഖുർആൻ പാഠങ്ങൾ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫി വസ്സലാത്തു വസ്സലാമു അലാ നബിയിൽ മുസ്തഫ വസ്ഹാബി ശുറഫ വമൻ തബിഅഹും ബിഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ ഖുർആൻ പാഠങ്ങളിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു പ്രാർത്ഥനയുടെ, ഒരു ദിക്കറിൻ്റെ ഒരു വാചകമാണ്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും നിർവഹിക്കേണ്ടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രാർത്ഥനകൾ വിശുദ്ധ ഖുർആനിലും പ്രവാചകൻ്റെ ചര്യയിലും ധാരാളമായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും തനിക്ക് ഒരു തുണയും ഒരു കരുത്തുമായി മാറുന്നത് പ്രാർത്ഥനയാണ്. പക്ഷെ പലരും ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലൂടെ കടന്നുപോകുമ്പോഴും തൗഹീദിൽ നിന്ന് മാറി അന്ധവിശ്വാസങ്ങളിലേക്കും അനാചാരങ്ങളിലേക്കും പോവുകയും അവസാനം പ്രയാസങ്ങൾക്ക് മേൽ പ്രയാസങ്ങൾ ആകുമ്പോൾ ആത്മഹത്യയിൽ അഭയം തേടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ വിശ്വാസികളെ, നമുക്ക് എപ്പോഴും കരുത്തായിരിക്കണം നമ്മുടെ റബ്ബിനോടുള്ള പ്രാർത്ഥനകൾ. അപ്രകാരം ഒരു വിശ്വാസി, ആ വിശ്വാസിക്ക് ഏറെ ഗുണം ചെയ്യുന്ന, ഇഹലോകത്തും പരലോകത്തും ഏറെ ഉപകാരമുള്ള ഒരു പ്രാർത്ഥനയാണ് ലാ ഹൗല വല ഖുവ്വത ഇല്ലാ ബില്ലാ എന്നുള്ളത്. നിസ്സാരമായ ചെറിയ ഒരു പ്രാർത്ഥനാവാക്യം, ഉച്ചരിക്കാൻ ഒരു പ്രയാസവുമില്ല. ധാരാളം നന്മകൾ ഇഹലോകത്തും പരലോകത്തും ലഭിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. എത്ര നന്മകളെയാണ് നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞത്! എത്രയോ അവസരങ്ങൾ ഇത് ചൊല്ലാനുള്ള അവസ്ഥയുണ്ടായിട്ട് പോലും പലപ്പോഴും നമ്മൾ ചെല്ലാതെ പോയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യാത്രയെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ ഈ വാചകങ്ങൾ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അബി ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, അക്സിർ മിൻ ഖൗൽ, നീ നിന്റെ വാക്കുകളിൽ, പ്രാർത്ഥനകളിൽ, സംസാരങ്ങളിൽ അധികരിപ്പിക്കുക. ലാ ഹൗല വല ഖുവ്വത ഇല്ലാ ബില്ലാ, ലാ ഹൗല വല ഖുവ്വത ഇല്ലാ ബില്ലാ എന്ന് നീ പ്രാർത്ഥിക്കുക. ഫഇന്നഹ മിൻ കൻസിൽ ജന്ന, അത് സ്വർഗത്തിൽ നിന്നുള്ള ഒരു നിധിയാണ്. വളരെ ഗാംഭീര്യമുള്ള ഒരു പ്രാർത്ഥനയാണ് പ്രിയപ്പെട്ടവരെ ലാ ഹൗല വല ഖുവ്വത ഇല്ലാ ബില്ലാ എന്നുള്ളത്. ഹൗൽ എന്ന് പറഞ്ഞാൽ ഒരു അവസ്ഥയിൽ നിന്ന് മറ്റൊരു അവസ്ഥയിലേക്കുള്ള മാറ്റമാണ്. അതിനാവശ്യമായ ശക്തിയും കഴിവുമൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഥവാ നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന ദുഃഖം, പ്രയാസം, ദുരിതം, കഷ്ടപ്പാടുകൾ, ഇവയിൽ നിന്ന് ഒരു സമാധാന ജീവിതം നേടിയെടുക്കാൻ അതിനുവേണ്ടിയുള്ളൊരു പ്രാർത്ഥന. അനാരോഗ്യത്തിൽ നിന്ന് ആരോഗ്യമുള്ള അവസ്ഥയിലേക്ക് മാറാൻ, ദാരിദ്ര്യത്തിൽ നിന്ന് സാമ്പത്തികമായ ഒരു ഭദ്രതയിലേക്ക് മാറാൻ, അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും അതുപോലെ തന്നെ അനീതിയിൽ നിന്ന് നീതിയിലേക്കും, അധർമ്മങ്ങളിൽ നിന്ന് ധർമ്മത്തിലേക്കും, ശിർക്കിൽ നിന്ന് തൗഹീദിലേക്കും, ബിദഅത്തിൽ നിന്ന് സുന്നത്തിലേക്കുമുള്ള ഒരു മാറ്റം, ഇവയിൽ നിന്ന് എല്ലാം മാറുവാൻ സർവശക്തനായ അള്ളാഹുവിനെ കൊണ്ട് മാത്രമേ സാധിക്കൂ. ഈ അവസ്ഥയിൽ നിന്ന് മാറ്റം വരുത്താൻ അള്ളാഹനെ കൊണ്ടല്ലാതെ വേറെ ഒരാൾക്കും സാധ്യമല്ല. അതുകൊണ്ടാണ് ലാ ഹൗല വല ഖുവ്വത ഇല്ലാ ബില്ലാ, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒരു ശക്തിയും ഒരു കഴിവുമില്ല എന്ന് അവൻ പ്രഖ്യാപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥന ഒരു വിശ്വാസിയുടെ തൗഹീദിൻ്റെ, തവക്കുലിൻ്റെ വ്യക്തമായ ഒരു ശബ്ദമാണ്. നമുക്ക് ലഭിച്ച അനുഗ്രഹം ജീവിതത്തിൽ സമാധാനവും സന്തോഷവും അതുപോലെ തന്നെ എല്ലാം രൂപത്തിലുമുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാവണമെങ്കിൽ അള്ളാഹുവിൻ്റെ സഹായം കൂടിയേ മതിയാവൂ. അതുകൊണ്ട് ഈ പ്രാർത്ഥന എത്രത്തോളം ഗൗരവപ്പെട്ടതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നു. സൂറത്ത് കഹ്ഫിൽ ഒരു തോട്ടക്കാരന്റെ ചരിത്രം വിവരിക്കുന്നിടത്ത് അഹങ്കാരിയായ തോട്ടക്കാരന്റെ ആ തോട്ടത്തിന്റെ ഉടമസ്ഥനോട് കൂട്ടുകാരൻ ഉപദേശിക്കുന്ന കാര്യം അള്ളാഹു സുബ്ഹാനഹു വതആല ആ സൂറത്തിലൂടെ കൃത്യമായി പരാമർശിക്കുന്നുണ്ട്. അതിൽ പറയുന്ന ഒരു വാചകമാണ് യഥാർത്ഥത്തിൽ ഇതിലേറെ ശ്രദ്ധയാകർഷിക്കുന്നത്. അവിടെ തന്റെ നിഷേധിയായിട്ടുള്ള കൂട്ടുകാരൻ ആ കൂട്ടുകാരനോട് പറയുന്ന ഒരു വാചകം, വലൗല ഇദ് ദഖൽത ജന്നതക ഖുൽത മാഷാ അല്ലാ ലാ ഖുവത ഇല്ലാ ബില്ലാ ഇൻ തറനി അന അഖല്ല മിൻക മാലം വവലദ. നിന്റെ ഈ തോട്ടത്തിൽ പ്രവേശിച്ചാൽ അല്ലെങ്കിൽ പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ നിനക്ക് ഇങ്ങനെ പറഞ്ഞുകൂടായിരുന്നു, എന്ത്? മാഷാ അല്ലാ ലാ ഖുവത ഇല്ലാ ബില്ലാ, അള്ളാഹു ഉദ്ദേശിച്ചതത്രേ ഇതെല്ലാം, അവനെക്കൊണ്ടല്ലാതെ യാതൊരു ശക്തിയും ആർക്കും ഇല്ല എന്ന് നിനക്ക് പറഞ്ഞുകൂടായിരുന്നു. ഇൻ തറനി അന അഖല്ല മിൻക മാലം വവലദ, നിന്നേക്കാൾ ധനവും സന്താനവും കുറഞ്ഞവനായി എന്നെ നീ കാണുന്നുവെങ്കിൽ എനിക്കൊന്നുമില്ല. നിന്റെ അത്ര സമ്പത്തോ നിന്റെ അത്ര അധികാരമോ നിന്റെ അത്ര സംവിധാനങ്ങളോ എനിക്കൊന്നുമില്ല. ഞാൻ നിന്നേക്കാൾ ഏറ്റവും താഴ്ന്നവനാണ്, സമ്പത്തില്ലാത്തവനാണ്, സ്വാധീനമില്ലാത്തവനാണ്. എന്നാൽ നിനക്കിതെല്ലാമുണ്ട്. നിന്റെ തോട്ടത്തിൽ പ്രവേശിച്ച സന്ദർഭത്തിൽ നിനക്കിങ്ങനെ പറഞ്ഞുകൂടായിരുന്നു. അഹങ്കാരത്താൽ അവൻ ഇതെല്ലാ കാലത്തും എനിക്ക് നിലനിൽക്കും എന്ന് മാത്രമല്ല അവൻ പറഞ്ഞത്, എനിക്കിതിനേക്കാൾ മെച്ചപ്പെട്ടത് ഇനിയും കിട്ടും, ഇനി ഇതൊന്നും നശിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നേയില്ല എന്നാണ് അവൻ പറഞ്ഞത്. എന്നിട്ട് എന്ത് സംഭവിച്ചു? പിറ്റേന്ന് നേരം വെളുത്തപ്പോഴേക്കും അങ്ങനെ ഒരു തോട്ടം അവിടെ ഇല്ലാത്തതുപോലെ നിശേഷം അത് തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു എന്നതാണ്. പ്രിയപ്പെട്ടവരെ, റബ്ബ് തന്ന ഒരു അനുഗ്രഹത്തിന് നമ്മൾ ഉപയോഗിക്കേണ്ടുന്ന ഏറ്റവും വലിയൊരു പ്രാർത്ഥനാ വാചകമാണത്. അത് അല്ലാഹ് തരുന്നതാണ്. നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ബിസ്മില്ലാ തവക്കൽതു അലല്ലാ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, എത്ര ഘട്ടങ്ങളിലാണ് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ രാവിലെയും വൈകുന്നേരമുള്ള പ്രാർത്ഥനകളിൽ അതുപോലെ മറ്റവസരങ്ങളിലെല്ലാം നമ്മൾ ഉപയോഗിക്കേണ്ടതാണ് ഈ ഒരു പ്രാർത്ഥന. അത് നമ്മുടെ വിശ്വാസത്തെ സുദൃഢമാക്കാനുള്ളതാണ്. എല്ലാ ഘട്ടങ്ങളിലും ഇതെനിക്ക് റബ്ബ് നൽകിയതാണ്. ഈ അനുഗ്രഹം ഏത് സെക്കൻഡിലും നഷ്ടപ്പെടാം, ഏത് സെക്കൻഡിലും പടച്ചറബത് തിരിച്ചെടുക്കാൻ സാധ്യതയുണ്ട്. ഈ ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. അതുകൊണ്ട് ഏറെ ഗൗരവപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ എന്ന് പറയുന്നത്. അങ്ങനെ ഒരാൾ പ്രാർത്ഥിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നോക്കൂ, നിങ്ങൾ ഏതെല്ലാം ഘട്ടങ്ങളിലൂടെ അത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്, മൻ അക്കല ത്വആമൻ ഫഖാല അൽഹംദുലില്ലാഹില്ലദി അത്അമനി ഹാദ ത്വആമ വറസഖനീഹി മിൻ ഗൈരി ഹൗലി മിന്നി വലാ ഖുവ. അങ്ങനെ ഒരാൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ മുമ്പ് കഴിഞ്ഞുപോയ പാപങ്ങൾ അല്ലാഹു പൊറുക്കപ്പെടുമെന്നാണ്. അപ്പൊ അവിടെയും ഈ വാചകങ്ങളുണ്ട്. ഇനി വമൻ ലബിസ സൗബൻ, ഒരാൾ ഒരു വസ്ത്രം ധരിച്ചു, ഫഖാല എന്നിട്ട് അവൻ പറയാണ് അൽഹംദുലില്ലാഹില്ലദി കസാനി ഹാദ വറസഖനീഹി മിൻ ഗൈരി ഹൗലി മിന്നി വലാ ഖുവ. അങ്ങനെ ഒരാൾ പ്രാർത്ഥിച്ചാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖർ, അവനെ വരാനിരിക്കുന്ന അതുപോലെ അവന്റെ മുമ്പ് കഴിഞ്ഞുപോയ ചെറുദോഷങ്ങൾക്കുള്ള പരിഹാരമാകുന്നു എന്നതാണ്. എത്രയെത്ര ഘട്ടങ്ങളിൽ ഈ ഒരു പ്രയോഗം നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇനി മാത്രമല്ല, വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സന്ദർഭത്തിൽ ഇങ്ങനെ പറഞ്ഞാൽ ഹസ്ബുക ഖദ് കുഫീത വഹുദീത വവുഖീത, എല്ലാം അതുകൊണ്ട് അവന് മതിയത്, അത്രമാത്രം സുന്ദരമായ ശക്തമായ ഒരു വാചകമാണ്. അതുകൊണ്ട് തന്നെ അവനോട് പറയപ്പെടും ഖദ് ഹസ്ബുക ഖദ് കുഫീത, നിനക്കത് മതിയായിരിക്കുന്നു. വഹുദീത, നിനക്ക് മാർഗദർശനം നൽകപ്പെട്ടിരിക്കുന്നു. വവുഖീത, നീ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇത് അവനോട് പറയപ്പെടുമെന്നാണ്. മാത്രമല്ല, ഷെയ്ത്താൻ മറ്റൊരു ഷെയ്ത്താനോട് പറയുന്ന വാചകമുണ്ട്, കൈഫലക ബിറജുലിൻ ഖദ് കുഫിയ വഹുദിയ വവുഖിയ, എങ്ങനെ അവനെ പേൾപ്പിക്കാൻ സാധിക്കും? അവന് ഹിദായത്ത് കിട്ടിയിരിക്കുന്നു, അവന് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു, അവൻ എല്ലാ രംഗത്തുമുള്ള സംരക്ഷണം ലഭിച്ചിരിക്കുന്നു. ഇനി എങ്ങനെ അവനെ പഴപ്പിക്കാൻ സാധിക്കുമെന്നാണ്. അതുകൊണ്ട് ഗൗരവത്തിലുള്ളൊരു പ്രാർത്ഥനയാണ് ല ഹൗല വല ഖുവത ഇല്ലാ ബില്ലാ. അള്ളാഹുവിൻ്റെ തൗഹീദിനെ, അള്ളാഹുവിൻ്റെ വഹദാനിയത്തിനെ, അവൻ്റെ സിഫാത്തുകളെ അത് പുകഴ്ത്തുന്ന, അതിനെ കൃത്യമായി എടുത്തു പറയുന്ന ആ ഒരു വാചകം, അള്ളാഹുവിനെ പുകഴ്ത്തി പറയുന്ന, പടച്ചവനോട് പ്രാർത്ഥിക്കുന്ന, അവൻ്റെ തൗഹീദ് ഉറപ്പിക്കുന്ന ആ ഒരു പ്രാർത്ഥന ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും ഉരുവിട്ടുകൊണ്ടിരിക്കണം, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, മനസ്സറിഞ്ഞുകൊണ്ട് ചൊല്ലിക്കൊണ്ടിരിക്കണം. അങ്ങനെ ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളിൽ, മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
0: മാഷാഅല്ലാഹ്, വളരെ മനോഹരമായ വിശദീകരണം ഉൾക്കൊള്ളുന്ന ഖുർആൻ പാഠങ്ങളാണ് നാം ഇതുവരെയും കാതോർത്തത്. ധാരാളം ആളുകൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഹാരിഫ എം പി വെട്ടത്തൂർ.
2: അൽഹംദുലില്ലാ, നാഥൻ ഈ തന്ന ഈ വലിയ അനുഗ്രഹത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഞങ്ങൾക്ക് നീ ഇതൊക്കെ എപ്പോഴും നിലനിർത്തി തരണേ, ആമീൻ എന്നാണ് അവർ പ്രാർത്ഥനയോടുകൂടി.
0: ആമീൻ. സൽമാബിയും മങ്കട അല്ലേ? സൽമാബി അവർ പറയുന്നത് അസ്സലാമു അലൈക്കും, ഹജ്ജിൻ്റെ വെയിറ്റിംഗ് ലിസ്റ്റിൽ 3000 സെലക്ഷൻ കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം.
2: പൂർണ്ണ ആരോഗ്യത്തോടെ ഹജ്ജ് കർമ്മം നിർവഹിക്കാനും വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. തോഫിക്ക് നൽകട്ടെ.
0: ഹലീമ കെ മുഹമ്മദ് പാങ്, അവരൊരു വളരെ പ്രധാനപ്പെട്ട ഒരു മെസ്സേജിലാണുള്ളത്. അവർ പറയുന്നത് അസ്സലാമു അലൈക്കും, ഞാൻ ലൈവ് കേട്ടുകൊണ്ടിരിക്കുന്നു, പക്ഷേ മെസ്സേജ് ഒന്നും അയച്ചിട്ടില്ല. ഞാൻ ഉപ്പാന്റെയും ഉമ്മാന്റെയും അടുത്താണ്, പത്തിരിയും ചിക്കൻ കറിയും ഉണ്ടാക്കുന്ന തിരക്കിലാണെന്ന് പറയുന്നത്.
2: അപ്പൊ
0: അതൊരു നല്ല മെസ്സേജാണ് ഇൻഷാല്ലാ. എന്തായാലും ഉപ്പാനെയും ഉമ്മാനെയും പരിചരിക്കുക, അവർക്ക് നല്ലൊരു പത്തിരിയും ചിക്കൻ കറിയും കഴിക്കാനുള്ള തോഫിക്ക് ഉണ്ടാവട്ടെ.
2: മാഷാ അല്ലാ, ഇത്തരം പ്രാർത്ഥനകൾ നിലനിർത്തിക്കൊണ്ട് പോകാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ.
0: ആമീൻ. ഹനീഫ ഖാന്റെ അനുഭവം കേട്ട് ചിരി വന്നുപോയി. ആള് ധൈര്യവാനാണെന്നാണ് മുനീർ ചെമ്മനാട് പറയണത്.
2: നഫീസ പി എ താമരശ്ശേരി, സദാസമയവും അള്ളാഹുവിനെ ഓർത്ത്, അള്ളാഹുവിനെ വഴിപ്പെട്ട് പ്രാർത്ഥിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടത്തിൽ നാം എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ എന്നവർ പ്രാർത്ഥിക്കുന്നു. ആമീൻ. നൗഷിദ ശംസുദ്ദീൻ നടുവന്നൂർ, അവർ ആ പ്രാർത്ഥനയ്ക്ക് ആമീൻ പറഞ്ഞുകൊണ്ട് ആമീൻ യാ റബ്ബിൽ ആലമീൻ എന്നവർ മെസ്സേജ് ചെയ്തിട്ടുണ്ട്.
0: ധാരാളം ആളുകൾ ഇനിയും നമ്മോടൊപ്പം ചേരുന്നുണ്ട്, പക്ഷേ എന്നിരുന്നാലും നമുക്ക് കൂടുതൽ ആളുകളിലേക്ക് മടങ്ങിപ്പോവാൻ കഴിയില്ല. ഇന്നിപ്പോൾ നമ്മൾ മധുരം ഖുർആൻ മുതൽ നമ്മൾ തുടങ്ങി വെച്ച മോർണിംഗ് ലൈവിലെ ഏറ്റവും മികച്ച പ്രോഗ്രാമുകൾ, അതിലെ പുലരിവട്ടമൊക്കെ മക്കളുമായി ബന്ധപ്പെട്ട അവരുടെ സ്വാതന്ത്ര്യം അകവെച്ച് കൊടുക്കുന്നതിലെ ചില കണിശതകളും ഇസ്ലാമിക മാനങ്ങളും അവതരിപ്പിച്ച ബഹുമാന്യനായ ഹാരിസ് ബിൻ സലീം അവർകളുടെ പുലരിവട്ടം ഏറെ ഹൃദ്യമായിരുന്നു. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് നമ്മുടെ ലൈവ് ക്വിസിലെ ചോദ്യം ഒരു വേറിട്ട ചോദ്യമാണ് ഇന്നുണ്ടായത്. ഒരുപാട് ആളുകൾക്ക് സുപരിചിതമല്ലാത്ത ഒരു ചോദ്യമാണ്, പ്രത്യേകിച്ച് ഒരു പുതുമയാർന്ന ചോദ്യമാണെന്ന് ഒരുപാട് ആളുകൾ അഭിപ്രായപ്പെട്ടു. ഒരുപാട് അനുഭവങ്ങൾക്ക് ഇന്നത്തെ ചോദ്യം സാക്ഷിയായി. ഉത്തരം അറിയാമായിരുന്നിട്ടും തെറ്റുത്തരം സബ്മിറ്റ് ചെയ്തവരും, ഉത്തരം അറിഞ്ഞിട്ടും ഓപ്ഷൻ തെറ്റിച്ചവരും, ഉത്തരം അറിയാതിരുന്ന് കറക്കിക്കുത്തിയവരും, ഉത്തരം ചോദ്യം കേൾക്കാതെ ഉത്തരം അയച്ചവരൊക്കെ ഇന്നത്തെ കൂട്ടത്തിലുണ്ട്. വലിയ സംഭവമായിട്ടുണ്ട് ഇന്നത്തെ എന്തായാലും ചോദ്യങ്ങൾ. അതിലേറെ സംഭവമായത് അനുഭവമാണ്. വല്ലാത്ത ധൈര്യവാനാണ് അനീഫാക്ക എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. നാളെ ഒരു യാത്ര പോവാണ് അദ്ദേഹം. ട്രെയിൻ പോലെ ആവില്ല, എന്തായാലും സീറ്റൊക്കെ ഉറപ്പിച്ചിട്ടാണല്ലോ ഫ്ലൈറ്റിൽ ടിക്കറ്റ്
2: കിട്ടുക.
0: അള്ളാഹു യാത്ര എളുപ്പാക്കി തരട്ടെ. പ്രത്യേകം ദുആ ചെയ്യുകയാണ്. അതോടൊപ്പം മറ്റൊരുപാട് പരിപാടികൾക്ക് നമ്മൾ ഇന്ന് സാക്ഷിയായി. ഇതിൻ്റെ ഈ ഒരു പരിസമാപ്തിയിലേക്ക് എത്തുമ്പോൾ ഒരുപാട് ആളുകൾ ഈ ഒരു മോർണിംഗിൽ നമ്മോടൊപ്പം ചേർന്ന് സലാം അറിയിച്ചും അതല്ലാതെ നിരന്തരം മെസ്സേജുകൾ അയച്ചും അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയും കളിയും ചിരിയും ഒരുപാട് കാര്യങ്ങളുമായി നമ്മോടൊപ്പം ചേർന്നവരുണ്ട്. അള്ളാഹു ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകം ദുആ ചെയ്യുകയാണ്. നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം. പീസ് റേഡിയോയുടെ എല്ലാ ചാനലുകൾക്കും വേണ്ടിയും ദുആ ചെയ്യണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ ഇന്നത്തെ ഈ ഒരു മോർണിംഗ് ലൈവ് ഷോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇൻഷാ അള്ളാഹ്. മറ്റൊരു ദിവസം പുതുമയാർന്ന പരിപാടികളുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാല്ലാ. ഇതുവരെ പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിൽ നിന്നും നിങ്ങളോടൊപ്പം ചേർന്നത് ഹനീഫ വണ്ടൂരിൻ്റെ കൂടെ ഞാൻ അബ്ദുള്ള ചെറുപ്പുളശ്ശേരി. നമുക്കിനി വൈബ്സിലേക്ക് പ്രവേശിക്കാം.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള ബിസ്മില്ലാ അൽഹംദുലില്ലാ. പീസ് റേഡിയോ വൈബ്സിലാണ് നമ്മളിപ്പോ ഉള്ളത് അല്ലേ?
1: ഓക്കെ,
0: അപ്പോ ഇന്നത്തെ വൈബ്സില് ഞാൻ അദീപ് ഷാൻ സിയാം, എന്നോടൊപ്പം ഉള്ളത് മുസ്തഫ മാഷെ പിക്കാട്.
1: അതെ.
0: ഓക്കെ, അപ്പോ ഇന്നത്തെ വൈബ്സിലെ ആദ്യം നമ്മൾ കിടക്കണത് ഇൻസൈറ്റിക്കാണ്.
1: ഇൻസൈറ്റിക്ക് ആദ്യം പോലെ
0: ഇൻസൈറ്റ് പോ.
1: എന്താ ഇൻസൈറ്റിൽ നിന്ന് ഇപ്പൊ എന്താണ് പരിപാടി?
0: അള്ളാഹുവിനെ അറിയുക എന്ന വിഷയത്തില് സജ്ജാദ് ബിൻ അബ്ദുർ റസാഖ്.
1: സജ്ജാദ് ബിൻ അബ്ദുർ റസാഖ് ആണ് അല്ലേ? നമ്മള് ശരിക്കും സജ്ജാദ് അൻസാരിയാണ്, നമ്മളൊക്കെ ജൂനിയർ ആണ്. ഏതായാലും മാഷാല്ലാ, ഇന്നത്തെ ഇൻസൈറ്റ് ഒന്ന് കേട്ട് വരാം.
2: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ. ബിസ്മില്ലാ അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما وتقا وهدى وفقهنا في الدين. ഏ റബ്ബഹ്മാനമുള്ള ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും നമ്മളെല്ലാം വർഷിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. നാഴികക്ക് 40 വട്ടം ദൈവമില്ല ദൈവമില്ല എന്ന് പ്രഖ്യാപിച്ചതുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ നാവുകൊണ്ട് പറഞ്ഞതുകൊണ്ട് ഒരിക്കലും ഒരു ദൈവം ഇല്ലാതാകുന്നില്ല എന്ന് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കണം. മനുഷ്യരെത്ര കണ്ട് നിഷേധിക്കാൻ വേണ്ടി ശ്രമിച്ചാലും, അതിനെന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞൊപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയാലും, പ്രപഞ്ചത്തിലെ സെൽഫ് എവിഡൻ്റായ ഒരു ട്രൂത്താണ് ദൈവമുണ്ട് എന്നത്, സ്വയം സ്ഥാപിതമായ ഒരു സത്യമാണത്. പലപ്പോഴും ദൈവത്തിൻ്റെ അസ്തിത്വത്തെ നിഷേധിക്കുന്നയാളുകൾ, ദൈവാസ്തിത്വം നിഷേധിക്കുന്നവർ, പടച്ചവൻ്റെ ഗോഡിൻ്റെ എക്സിസ്റ്റൻസിനെ ഡിനൈ ചെയ്യുന്ന ആളുകൾ, അവർ പറയാറുള്ളൊരു ന്യായീകരണമാണ് ദൈവമുണ്ട് എന്നതിന് എന്താണ് തെളിവ്? അപ്പോൾ സാധാരണഗതിയിൽ സംഭവിക്കാറുള്ള ഒരു കാര്യം എന്താ? ദൈവമുണ്ട് എന്നതിനുള്ള തെളിവുകളെല്ലാം നമ്മൾ ഉദ്ധരിക്കും. സത്യത്തിൽ നമ്മൾ അങ്ങനെ തെളിവ് ഉദ്ധരിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ ചോദിക്കേണ്ട ഒരു മറുചോദ്യമുണ്ട്. സെൽഫ് എവിഡൻ്റായ ഒരു ട്രൂത്തിനെ, സ്വയം സ്ഥാപിതമായ ഒരു സത്യത്തെ നിഷേധിച്ച് സംസാരിക്കുന്നവരാണ് തെളിവ് ഹാജരാക്കേണ്ടത്. ദൈവമുണ്ട് എന്ന് പറയുന്നത് സ്വയം സ്ഥാപിതമായ ഒരു സത്യമാണ്. സ്വയം സ്ഥാപിത സത്യമാണെന്ന് പറയാനുള്ള കാരണം എന്താണ്? അതിന് 4 നിബന്ധനകൾ വേണം. ഒന്നത് ഇൻറ്റൂറ്റീവ് ആവണം, ആ കാര്യം അവബോധജന്യമായ അറിവായിരിക്കണം, ഉള്ളിൽ നിന്ന് തരുന്ന ബോധമായിരിക്കണം. രണ്ടാമത്തത് അൺടോട്ടായിരിക്കണം, ആരും പുറത്തുനിന്ന് പഠിപ്പിക്കേണ്ടതില്ലാത്ത ഒരു ബോധമായിരിക്കണം. മൂന്നാമത്തത് ദ ഡയറക്റ്റ് അപ്രിസിയേഷൻ ഓഫ് നേച്ചർ, പ്രകൃതിയെ നേരിട്ട് സമീപിച്ചു കഴിഞ്ഞാൽ, അതിനെ നോക്കിക്കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എത്തിച്ചേരാവുന്നൊരു നിഗമനമായിരിക്കണം. അതായത് പ്രപഞ്ചത്തെയും പ്രകൃതിയൊക്കെ നിരീക്ഷിക്കുമ്പോൾ ഇതിൻ്റെ പിന്നിലൊരു കാരണമുണ്ടായേ തീരൂ എന്നുള്ളൊരു ചിന്ത നമ്മളിലുണ്ടാകുന്നു, അങ്ങനെയായിരിക്കണം. നാലാമത്തത് ആ വിശ്വാസം ഏതെങ്കിലും ഒരു കാലത്തിൽ മാത്രം പരിമിതപ്പെടുന്നതാകരുത്, അത് യൂണിവേഴ്സലാകണം. ഈ 4 നിബന്ധനകളും ചേർന്ന് വരുന്നത് ദൈവത്തിൻ്റെ അസ്തിത്വത്തിലാണ്, ദൈവമില്ല എന്ന് പറയുന്ന കാര്യത്തിലല്ല. അതുകൊണ്ട് ബേർഡൻ ഓഫ് പ്രൂഫ് ഉള്ളത് ആർക്കാണ്? തെളിയിക്കാനുള്ള ബാധ്യത ഇവിടെ ആർക്കാണുള്ളത്? ദൈവമില്ല എന്ന് പറയുന്നവർക്കാണ്, ദൈവത്തിൻ്റെ അസ്തിത്വത്തെ നിഷേധിക്കുന്നവർക്കാണ്. അവർക്കാണ് ബേർഡൻ ഓഫ് പ്രൂഫ് ഉള്ളത്. നമ്മൾ അവരോടാണ് പറയേണ്ടത്, ദൈവമില്ല എന്ന് പറയാൻ നിങ്ങളുടെ കയ്യിൽ എന്താണ് തെളിവ്? പറയുന്ന ന്യായീകരണങ്ങളാണ് ഏറ്റവും വലിയ രസം. ഇവിടെ ഭൂമിയിൽ കുറേ അക്രമങ്ങളും അനീതികളും, അല്ലെങ്കിൽ കുറേ പ്രളയങ്ങളുണ്ടായില്ലേ, അതുപോലെ തന്നെ വലിയ വലിയ മാറാരോഗങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായില്ലേ, കൊറോണ ഉണ്ടായില്ലേ, അല്ലെങ്കിൽ ചില വ്യക്തികളെടുത്തിട്ട് അവർക്ക് ചില ദുരനുഭവങ്ങൾ ഉണ്ടായില്ലേ, അതുകൊണ്ട് ദൈവമില്ല എന്ന്. ഇതൊക്കെ ഉണ്ടായാൽ ഇങ്ങനെ ദൈവമില്ലാതാവൽ? അതുമാത്രമാണോ? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിൽ, ഈ ലോകത്ത് കുറേ പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും എന്നുള്ളത് പോലും ദൈവത്തിൻ്റെ നടപടിക്രമമാണ്. ഇപ്പോൾ പരിശുദ്ധ ഖുർആൻ്റെ തന്നെ ഒരു വചനം പരിശോധിക്കുക. 2 155 വചനം. വലനബ്ലുവന്നക്കും ബിശൈഇ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സി മിനൽ അംവാലി വൽ അംഫുസി വസ്സമറാത് വബശ്ശിരിസ് സാബിരീൻ. കുറച്ചൊക്കെ ഭയം, പട്ടിണി, ജീവനഷ്ടം, വിഭവനഷ്ടം, ധനനഷ്ടം എന്നിവ കൊണ്ട് നാം നിങ്ങളെ പരീക്ഷിക്കന്നെ ചെയ്യും. ആരാണിത് പറയണത്? നമ്മളെ സൃഷ്ടിച്ച സ്രഷ്ടാവ്, പ്രപഞ്ചനാഥനായ അള്ളാഹു പറയാണ്, മനുഷ്യരോട് പറയാണ്, കുറച്ചൊക്കെ ഭയം കൊണ്ട്, പട്ടിണി കൊണ്ട്, ജീവനഷ്ടം, വിഭവനഷ്ടം കൊണ്ടൊക്കെ ഞാൻ നിങ്ങളെ പരീക്ഷിക്കും. പരീക്ഷണം ഈ ഭൂമി ലോകത്തുണ്ടാകും. ക്ഷമിക്കുന്നവർക്ക് നബിയെ താങ്കൾ സന്തോഷ വാർത്ത അറിയിക്കുക. പരലോകമുണ്ട്, സ്വർഗമുണ്ട്. ഇതൊക്കെ ആരാ സംവിധാനിച്ചത്? അള്ളാഹു തന്നെ സംവിധാനിച്ചതാണ്. അതുകൊണ്ട് ഭൗതികമായി കുറേ പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ഇവിടെ ചില മാറാരോഗങ്ങളും അതേപോലെ തന്നെ പ്രകൃതി പ്രക്ഷോഭങ്ങളും വിഷയങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ദൈവമില്ലാതെ എങ്ങനെയാണ്? ലോജിക്കിന് യോജിക്കാത്ത കാര്യമല്ലേ അത്? അതുകൊണ്ട് ദൈവമുണ്ട് എന്നല്ല നമ്മൾ തെളിയിക്കേണ്ടത്. അത് തെളിയിക്കേണ്ട ആവശ്യം പോലും ഇല്ല. ആ റിയലായ ഒരു യാഥാർത്ഥ്യത, ആ സത്യത്തെ നിഷേധിക്കുന്ന ആളുകൾക്കാണ് ബേർഡൻ ഓഫ് പ്രൂഫ് ഉള്ളത്, തെളിയിക്കാനുള്ള ബാധ്യതയുള്ളത്. അവരാണ് തെളിയിക്കേണ്ടത്, അവരാണ് പറയേണ്ടത്. അപ്പോൾ ദൈവമില്ല എന്ന് പറയാൻ ന്യായീകരണമുണ്ടോ? ഇല്ല. പിന്നെ അവർ സയൻസിന്, ശാസ്ത്രത്തെയാണ് ഇത്തരം ആളുകൾ പരമാവധി കൂട്ടുപിടിക്കാൻ ശ്രമിക്കുക. അതുകൊണ്ടാണ് ഒരു കാലത്ത് മതമാത്രവാദം നിലനിന്ന സമയത്ത് മതത്തെ പാടയെ നിഷേധിച്ചുകൊണ്ട് ശാസ്ത്രമാത്രവാദം ന്യൂ എത്തീസത്തിൻ്റെ അതുപോലെ തന്നെ നവനാസ്തികതയുടെ വിശ്വാസപരമായ അടിത്തറ എന്ന് പറയുന്നതന്നെ സയന്റിസമാണ്, ശാസ്ത്രമാത്രവാദമാണ്. ഒരു കാര്യം ഞങ്ങൾക്ക് ബോധ്യപ്പെടണമെങ്കിൽ അത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ ഉൾക്കൊള്ളൂ എന്ന തരം ഒരു തരം പിടിവാശി അല്ലെങ്കിൽ ഒരു തരം ചിന്താഗതി, ഈ ആശയത്തെയാണ്, ഈ ഒരു കാര്യത്തെ ആണ് നമ്മൾ സയന്റിസം എന്ന് പറയുന്നത്, ശാസ്ത്രമാത്രവാദം എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, ശാസ്ത്രീയമായി ദൈവത്തെ തെളിയിച്ചരണമെന്ന് പറയുന്ന പ്രയോഗം തന്നെ എത്ര തെറ്റാണ്. കാരണം ശാസ്ത്രം എന്ന് പറയുന്നത് തന്നെ ഈ പ്രപഞ്ചം എങ്ങനെ പെരുമാറുന്നു, എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നറിയാനുള്ള ഒരു മേഖല മാത്രമാണ്, അതിനുള്ള ഒരു മേഖല മാത്രമാണ് ശാസ്ത്രം. ആ ശാസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ മെറ്റീരിയൽ വേൾഡിനപ്പുറത്തുള്ള പദാർത്ഥ പ്രപഞ്ചത്തിനപ്പുറത്തുള്ള പദാർത്ഥ പ്രപഞ്ചം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നറിയാനുള്ള മാർഗമാണ് ശാസ്ത്രം. ആ ശാസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് പദാർത്ഥാതീതനായ ദൈവത്തെ കാണിച്ചരണം അളക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെ നടക്കുക? അത് ശാസ്ത്രത്തിൻ്റെ മേഖലയല്ല, ശാസ്ത്രം ചർച്ച ചെയ്യുന്ന കാര്യമല്ല അത്. എന്നാൽ ശാസ്ത്രീയമായ പല പഠനങ്ങൾ അത് ദൈവത്തിലേക്ക് എത്തുന്നില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ പടച്ചോനുണ്ട് എന്നുള്ളത് എത്ര നിഷേധിച്ചാലും ഇതാകുന്നല്ല. അതിന് പല ആൾക്കാരും പറയുന്ന കുറേ ന്യായീകരണങ്ങളൊക്കെ ഭയങ്കര രസമാണ്, വലിയ ലോജിക്കാണ്, വലിയ ഫിലോസഫിയാണെന്നൊക്കെ തോന്നിപ്പോവും. ഈ അടുത്ത് ടൊവിനോ തോമസ് എന്ന് പറയുന്ന ഒരു ഫിലിം ആക്ടറുടെ ഒരു ചർച്ച കാണാനിടയായി. അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, ഇവിടുത്തെ ദൈവവിശ്വാസികളും ദൈവനിഷേധികളും വലിയ മാറ്റം എന്താണുള്ളത്? ദൈവവിശ്വാസികളായ ആളുകൾ അവരവരുടെ ദൈവത്തിൽ വിശ്വസിക്കുന്നു, ബാക്കി എല്ലാ ദൈവങ്ങളെയും അവർ ഡിനൈ ചെയ്യുന്നു, നിഷേധിക്കുന്നു, മാറ്റി നിർത്തുന്നു. ദൈവനിഷേധികളായ ആളുകളോ അവർ ആ ഒരു ദൈവത്തെയും കൂടി മാറ്റി നിർത്തുന്നു, അത്രേ ഉള്ളൂ, വലിയ മാറ്റങ്ങളില്ല എന്നാണ് പറയുന്നത്. ഒന്നുകൂടി പറഞ്ഞാൽ, ഇപ്പോൾ ഒരു 10 പേര്, ഈ 10 ആളുകളും 10 മതവിശ്വാസികളാണെങ്കിൽ 10 പേരും 10 പേരുടെ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ഒരാൾ അയാളുടെ ദൈവത്തിൽ വിശ്വസിക്കുന്നു എങ്കിൽ ബാക്കി 9 ദൈവവിശ്വാസത്തെയും കോൺസെപ്റ്റ് ഓഫ് ഗോഡിനെയും അവർ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്, മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. ആ ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നു. നിരീശ്വരവാദികളായ ആളുകളോ ആ ഒരു ദൈവത്തെയും കൂടി നിഷേധിക്കുന്നു, അത്രേ ഉള്ളൂ. പെട്ടെന്ന് കേൾക്കുമ്പോൾ തോന്നും ഭയങ്കര എന്തോ വലിയ ലോജിക്കാ പറഞ്ഞതെന്ന്. പക്ഷേ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, ഇപ്പോൾ ഒരു കുട്ടിയുടെ പിതൃത്വം അവകാശപ്പെട്ടുകൊണ്ട് ഒരു 10 പേര് വന്നു, കുട്ടിയുടെ പിതാവ്, ബാപ്പ, ഞാനാണ്, അച്ഛൻ ഞാനാണെന്ന് പറഞ്ഞിട്ട് 10 പേര് വന്നു എന്നായിരിക്കുക. സ്വാഭാവികമായിട്ടും ഒരു കുട്ടിയുടെ 10 പേര് ഒരു കുട്ടിയുടെ അച്ഛനാവില്ലല്ലോ. അപ്പോൾ DNA ടെസ്റ്റ് നടക്കേണ്ടി വരും. DNA ടെസ്റ്റ് നടത്തിയാൽ ആ കൂട്ടത്തിൽ നിന്ന് 9 ആളുകൾ ഔട്ടാവും, ഒരാൾ മാത്രമേ അതിൽ ശരിയാവുള്ളൂ. അപ്പോൾ ആ ഒരാളായിരിക്കും കുട്ടിയുടെ പിതാവ്, ബാപ്പ. അപ്പോൾ പുറത്തുനിന്നൊരുത്തം വന്നിട്ട് പറയാണ്, നിങ്ങൾ 9 വാപ്പാരെയും നിഷേധിച്ചില്ലേ, ഞാൻ ആ ഒരു വാപ്പാനെയും കൂടി ആ ഒരു അച്ഛനെയും കൂടി നിഷേധിച്ചു, അപ്പോൾ നിങ്ങൾ ഒരു തന്തയുള്ളവനായി, ഞങ്ങൾ തന്തയില്ലാത്തവരായി. ആലോചിക്കാണിത്, അങ്ങനെ തന്തയില്ലാത്ത ഒരു തരം വിശ്വാസവും സ്വഭാവവുമാണ് സത്യത്തിൽ ഇവിടെ ദൈവത്തിൻ്റെ അസ്തിത്വത്തെ നിഷേധിക്കുന്ന ആളുകൾ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പറയുന്നത് എന്താണ്? പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനായ സ്രഷ്ടാവ് ഇത് അല്ലാഹുവാണ്. അത് നമുക്ക് കൃത്യമായി ബോധ്യപ്പെടുന്ന കാര്യമാണ്. ഈ ഒരു സത്യം നമ്മളിലേക്ക് എത്തുന്നത് പരിശുദ്ധ ഖുർആനിലൂടെയാണ്, അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബിയിലൂടെയാണ്. നമുക്കറിയാം, ഒരു അറിവ് നമ്മളിലേക്ക് വരുമ്പോൾ ശാസ്ത്രം മാത്രമല്ല അറിവിൻ്റെ സ്രോതസ് എന്ന് പറയുന്നത്, ആണോ? അല്ല. ലോജിക്ക്, അതേപോലെ തന്നെ ഹിസ്റ്ററി, ഇതൊക്കെ നമുക്കറിയാം, ഈ ചരിത്രമൊക്കെ അറിവിൻ്റെ സ്രോതസ്സുകൾ തന്നെയാണ്, ചരിത്രങ്ങളെല്ലാം. അപ്പോൾ ലോകത്തേക്ക് വന്ന എല്ലാ നബിമാരും ഒരാളെക്കുറിച്ചാണ് പറഞ്ഞത്, ഒരു ശക്തിയെക്കുറിച്ചാണ് പറഞ്ഞത്, അത് അള്ളാഹുവിനെ കുറിച്ച് തന്നെയാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ സ്രഷ്ടാവാണ്. ബാക്കി കുറേ ദൈവവിശ്വാസങ്ങൾ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് എങ്ങനെയാണ് അള്ളാഹു എന്നുള്ള ദൈവം, സാക്ഷാൽ ദൈവം, പടച്ചോൻ ഇല്ലാതാകുന്നത്? അതിനെ നിഷേധിക്കാൻ കഴിയുക? അപ്പോൾ ഇപ്പോൾ 1+1=2 1+1=3 1+1=4 എന്നൊരാൾക്ക് ഉത്തരം കിട്ടി എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ശരിയാവണമെന്നുണ്ടോ? കുറേ ഓപ്ഷൻസുകൾ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ കുറേ ആൻസറുകൾ വന്നു, കുറേ ഉത്തരങ്ങൾ വന്നു, അല്ലെങ്കിൽ കുറേ അഭിപ്രായങ്ങൾ വന്നു എന്ന് വിചാരിച്ചിട്ട് അതിൽ ശരി ഉത്തരമില്ല എന്നുണ്ടോ? അല്ലല്ലോ, അതിലൊന്ന് ശരിയുത്തരായിരിക്കും. പ്രപഞ്ചനാഥനായ അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് സ്രഷ്ടാവ്. അള്ളാഹു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അൽ ഇലാഹാണ് അള്ളാഹു, യഥാർത്ഥ ആരാധ്യൻ, സാക്ഷാൽ ആരാധ്യൻ. ഇലാഹ് എന്ന് പറഞ്ഞാൽ ആരാധ്യൻ, അതിലേക്ക് അലിഫും ലാമും ചേർന്നാൽ അൽ ഇലാഹ്, യഥാർത്ഥ ആരാധ്യൻ, ദ റിയൽ ഗോഡ്, അതാണ് അള്ളാഹു. നമ്മൾ ആരെയാണോ യഥാർത്ഥത്തിൽ വാസ്തവത്തിൽ സത്യത്തിൽ ആരാധിക്കേണ്ടത് അവനാണ്. അത് ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ മാത്രം സൃഷ്ടാവാണോ? അല്ലല്ലോ സഹോദരങ്ങളെ. അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ അതിൽ എന്തിനാണ് ഒരു വിഭാഗീയത? മുസ്ലിങ്ങൾ അള്ളാഹു അക്ബർ പറയുന്നുണ്ട്, അത് അവരുടെ ദൈവത്തെ പ്രകീർത്തിക്കലല്ല. അല്ല, മുസ്ലിങ്ങൾ അള്ളാഹു അക്ബർ പറയുന്നത് ഏതെങ്കിലും ഒരു ദേശത്തിൻ്റെ വിഭാഗത്തിൻ്റെ ദൈവത്തെക്കുറിച്ചല്ല. അള്ളാഹുവാണ് ഏറ്റവും വലിയവെന്ന് പറയുമ്പോൾ എങ്ങനെയുള്ള അള്ളാഹിനെക്കുറിച്ചാണ് പറയുന്നത്? ഈ കാണുന്ന മഹാപ്രപഞ്ചവും അതിലുള്ള സർവ്വ വസ്തുക്കളെയും, സചേതനവും അചേതനവുമായ എല്ലാത്തിനെയും സൃഷ്ടിച്ചവനായ ദൈവത്തെ വിളിക്കുന്ന പേരാണ് അള്ളാഹു എന്നുള്ളത്. അങ്ങനെയുള്ള അള്ളാഹു ഏറ്റവും വലിയവനാന്ന് പറയുമ്പോൾ അതിലെന്താ തെറ്റുള്ളത്? അപ്പോൾ ഇതൊരു യാഥാർത്ഥ്യമാണ്. ഈ വസ്തുത തിരിച്ചറിഞ്ഞുകൊണ്ട് ആ സ്രഷ്ടാവിൻ്റെ അസ്തിത്വം മനസ്സിലാക്കിക്കൊണ്ട് അവന് കീഴ്പ്പെട്ട് ജീവിക്കുക എന്നതാണ് വരാനിരിക്കുന്ന മരണാനന്തര ലോകത്തുള്ള വിജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: മാഷാല്ല, നമ്മൾ വളരെ ആഴത്തിലുള്ള ഒരു പിന്നെ വിഷയത്തെക്കുറിച്ചാണ് കേട്ട് കഴിഞ്ഞത്. ഇൻസൈറ്റിൽ, ഇൻസൈറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഉൾക്കാഴ്ച എന്നതാണ്, അൽ ബസീറ.
0: യെസ്. അപ്പോൾ ഇന്നത്തെ ഇൻസൈറ്റിൽ അള്ളാഹുവിനെ പറ്റി നമ്മൾ കൂടുതൽ ആയത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
1: അതിനുള്ളൊരു അവസരം നമുക്ക് കിട്ടി.
0: യെസ്. ഇന്നത്തെ ഇൻസൈറ്റിൽ കാര്യങ്ങൾ പങ്കുവച്ചത് സജ്ജാദ് ബിൻ അബ്ദുൽ റസാഖ്.
1: യെസ്. അപ്പോൾ ഈ റേഡിയോസിൻ്റെ ഒരു സമയം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഏകദേശം നമ്മൾ രാവിലത്തെ ഒരു തിരക്കൊക്കെ ഇങ്ങനെ മുറുകുന്നൊരു സമയമാണ്.
0: യെസ്.
1: അല്ലേ? രാവിലെ ഏകദേശം ഒരു 8 മണി കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം നമ്മുടെ മക്കളുടെ സ്കൂൾ പോക്കും ഒരുക്കങ്ങളും അല്ലേ,
0: മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട്.
1: അതെ. എന്നാൽ ചില ആളുകൾക്ക് വളരെ ഏറ്റവും ബെസ്റ്റ് സമയമാണ്. കാരണം എന്താ വെച്ചാൽ അവരുടെ ചായ കുടിയൊക്കെ കഴിഞ്ഞ്
0: റിലാക്സ് ആയിട്ട്.
1: അതെ അതെ. മറ്റു ജോലികളൊന്നും ഇല്ലാത്ത ആളുകളുണ്ടാവുമല്ലോ, വീട്ടിലൊക്കെ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് പറ്റിയ നല്ലൊരു സമയമാണ്. അപ്പോൾ എന്തായാലും അവർക്ക് സന്തോഷത്തിന് വേണ്ടി നമുക്കൊരു പാട്ട് കേൾക്കാം.
0: ഓക്കെ. സ്വരം.
1: യെസ്.
0: അപ്പോൾ സ്വരത്തിൽ ഒന്ന് പോയി വരാം.
1: ഇൻഷാ അല്ലാ.

0: മഷാല്ലാ, നല്ല ഇമ്പമാർന്ന ഒരു സ്വരമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഈ ഒരു സമയത്തേ ഇപ്പോൾ നമ്മളിവിടെ ഒരു തണുപ്പിലാണ് ഇരിക്കുന്നത്. സ്റ്റുഡിയോയിലെ എ സി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ തണുപ്പുള്ള സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്.
1: അത് ഈ തണുപ്പ് എന്തിനെ കുറിച്ചാണെന്നുള്ള നമുക്കൊന്ന് കേൾക്കാം. എന്തായാലും ആരോഗ്യപരമായിട്ടുള്ളൊരു വിഷയമാണ് നമ്മളെ ചർച്ച, കാരണം നമ്മൾ ആരോഗ്യ വിചാരത്തിലേക്കാണല്ലോ പോണത്.
0: അതെ അതെ.
1: അപ്പൊ സ്വാഭാവികമായിട്ട് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു തണുപ്പിനെ ആയിരിക്കും അല്ലെ?
0: തീർച്ചയായും.
1: ഇൻഷാല്ലാ നമ്മളെ കൂടെ ആരാ ഉള്ളത്?
0: ഡോക്ടർ സഫീർ നബീൽ പയ്യോളി.
1: ഇൻഷാല്ലാ ആരോഗ്യ വിചാരം കേട്ടുവരാം.
2: പീസ് റേഡിയോയുടെ പ്രിയ ശ്രോതാക്കൾക്ക് ആരോഗ്യ വിചാരം പ്രോഗ്രാമിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ആരോഗ്യ വിചാരം ചർച്ചക്കെടുക്കുന്നത് തണുപ്പ് പ്രതിരോധ മാർഗങ്ങളും ആരോഗ്യവും എന്ന വിഷയമാണ്. പലപ്പോഴും നമ്മുടെ അറിവില്ലായ്മ പല രോഗങ്ങൾക്കും അതേപോലെ തന്നെ മരണത്തിന് വരെ കാരണമാകുന്ന ഗുരുതരമായ പ്രയാസങ്ങൾക്കും ഇടയാക്കുന്ന ഒരു സാഹചര്യമാണ് തണുപ്പ് കാലത്ത് നമ്മൾക്കുണ്ടാവാറുള്ളത്. തണുപ്പിനെ കൃത്യമായി പ്രതിരോധിക്കാതിരുന്നാൽ ഉണ്ടാകാവുന്ന ഇത്തരം അപകടങ്ങളെ ഒഴിവാക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇന്ന് ആരോഗ്യ വിചാരം വിശദമായി ചർച്ച ചെയ്യുന്നു. ഇൻഷാല്ലാ ഇന്നത്തെ ഈ ചർച്ചയിൽ നമ്മോടൊപ്പം റിയാദ് സ്റ്റുഡിയോയിൽ റിയാദ് ബഥയിലെ അൽ റിയാൻ പോളിക്ലിനിക് ജനറൽ ഫിസിഷ്യൻ ഡോക്ടർ സഫീർ എന്നാറാണ് പങ്കുചേരുന്നത്. അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. എന്താണ് പ്രാഥമികമായി നമ്മൾ തണുപ്പിനെ പ്രതിരോധിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങൾ?
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഈ ചർച്ചയിലേക്ക് ക്ഷണിച്ച പീസ് റേഡിയോയ്ക്ക് ആദ്യമായി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. തണുപ്പ് കാലാവസ്ഥ തുടങ്ങും മുമ്പ് തന്നെ നമ്മൾ അതിനുള്ള ഒരുക്കങ്ങൾ ചെയ്യണം. അതിൽ പ്രധാനമായിട്ട് നമ്മൾ തണുപ്പ് കാലത്ത് ഉപയോഗിക്കാനുള്ള വസ്ത്രം, അതുപോലെ തന്നെ ഗ്ലൗസ്, തൊപ്പി എന്നിവ കരുതേണ്ടത് വളരെ നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ താമസിക്കുന്ന സ്ഥലം, അതായത് നമ്മൾ വർക്ക് ചെയ്യുന്ന ഓഫീസുകൾ എന്നിവിടങ്ങളിൽ നിന്ന് പ്രധാനമായിട്ടും പുറത്തു നിന്നുള്ള തണുത്ത കാറ്റ് ഉള്ളിലേക്ക് പ്രവേശിക്കാതിരിക്കാനുള്ള സംവിധാനം ഞങ്ങൾ ഏർപ്പെടുത്തണം. ജനാലയും മറ്റും നന്നായി സീൽ ചെയ്യുക. തണുപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖം വരുന്ന ആളാണെങ്കിൽ അതിനുള്ള പ്രതിരോധ മാർഗങ്ങൾ, പ്രധാനമായിട്ട് ഇൻഫ്ലുവൻസ വാക്സിനേഷൻ പോലുള്ളത് എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും.
2: തണുപ്പിനെ പ്രതിരോധിക്കാൻ ഏറ്റവും പ്രാഥമികമായി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ താമസിക്കുന്ന വീട്, അതേപോലെ തന്നെ ജോലി ചെയ്യുന്ന ഓഫീസ് ഇവിടങ്ങളിലൊക്കെ തണുത്ത കാറ്റ് തണുപ്പ് ഉള്ളിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയുള്ള പ്രൊട്ടക്ഷൻ, നമ്മുടെ പിന്നെ ജനലുകൾ, അതേപോലെ തന്നെ എന്തെങ്കിലും ഹോളുകൾ ഉണ്ടെങ്കിൽ, അതേപോലെ തന്നെ എ സി, അതുമായി ബന്ധപ്പെട്ട് തണുപ്പ് അകത്തേക്ക് കടക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ പ്രാഥമികമായി ചെയ്യണം. അതോടൊപ്പം പ്രധാനമാണ് വസ്ത്രങ്ങൾ, തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള വസ്ത്രങ്ങൾ, നമ്മുടെ പിന്നെ തൊപ്പിയായാലും അതേപോലെ തന്നെ കോട്ടായാലും ശരീരത്തിൽ ചൂട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയ വസ്ത്രങ്ങൾ നമ്മൾ കരുതേണ്ടത് അത്യാവശ്യമാണ്. അതാണ് തണുപ്പുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. പലപ്പോഴും നമ്മൾക്കൊക്കെ ഉണ്ടാകുന്നൊരു ആശങ്ക, തണുപ്പ് കാലത്ത് വരുമ്പോൾ തണുപ്പിന് തല മറക്കണോ, നെഞ്ച് മറക്കണോ, അതേ കാല് മറക്കണോ എന്നൊരു ആശങ്കയുണ്ട്. ശരീരത്തിൽ ഏത് ഭാഗത്തിനാണ് തണുപ്പ് കൂടുതൽ ബാധിക്കുക, ഏത് ഭാഗമാണ് നമ്മൾ പ്രാഥമികമായി മറക്കേണ്ടത്?
3: ഈ പറഞ്ഞ എല്ലാ ഭാഗങ്ങളും മറക്കുന്നതാണ് ബെസ്റ്റ്. അതിപ്പം ചെവിയായാലും ശരി, കൈയായാലും ശരി, കാല് കാൽപാദങ്ങളായാലും ശരി, ഇതിലെ കൂടെ എല്ലാം നമുക്ക് തണുപ്പ് കൂടുതലായി ശരീരത്തിനെ ബാധിക്കാനുള്ള ചാൻസ് കൂടുതലാണ്.
2: അപ്പോൾ ശരീരത്തിലെ ഏത് ഭാഗം എന്നതിനപ്പുറം ശരീരം മൊത്തം തണുപ്പ് പിന്നെ ആർജിക്കാനും ശരീരത്തിൻ്റെ ബോഡി ടെമ്പറേച്ചർ താഴ്ന്നു പോകാനുള്ളൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് നമ്മുടെ ചെവിയും അതേപോലെ തന്നെ തലയും നമ്മുടെ കൈയും അതേപോലെ തന്നെ കാൽപാദങ്ങളും മറക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ശരീരത്തിലെ ഏത് അവയവത്തിനാണ്, നമ്മൾ നേരത്തെ പറഞ്ഞത് ഭാഗമാണ്, ഏത് അവയവത്തിനാണ് തണുപ്പ് പ്രയാസങ്ങൾ പ്രാഥമികമായി ഉണ്ടാവുക അല്ലെങ്കിൽ ഗുരുതരമായ രീതിയിൽ ഉണ്ടാവുക?

0: തണുപ്പ് കാലത്ത് ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് റെസ്പിറേറ്ററി ഡിസീസ്, അതായത് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളാണ് കൂടുതൽ കാണുന്നത്. ഇതിൽ പ്രധാനമായും വൈറൽ ഇൻഫെക്ഷൻ, അതുപോലെ തന്നെ അലർജി, ENT ഡിസീസ് അതായത് കഫക്കെട്ട്, സൈനസൈറ്റിസ് എന്നീ രോഗങ്ങളാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അതിനു പുറമെ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളും കൂടുതലായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ അവയവത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ റെസ്പിറേറ്ററി സിസ്റ്റത്തിനെയാണ് കൂടുതലായിട്ട് ബാധിക്കുന്നത്.
1: ഇതിൽ പിന്നെ നമ്മുടെ ശരീരത്തിലെ റെസ്പിറേറ്ററി സിസ്റ്റത്തിനാണ് കൂടുതലായി ബാധിക്കുന്നത്. അപ്പോൾ വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏത് തരത്തിലുള്ള വസ്ത്രം ധരിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് തണുപ്പ് കാലത്ത്?
0: പരമാവധി ഫുള്ളായി കവർ ചെയ്യുന്ന വസ്ത്രമാണ് ഏറ്റവും ഉത്തമം. പാശ്ചാത്യ രാജ്യങ്ങളിൽ അവർ ചെയ്യുന്നത് ലെയർ ഡ്രസ്സിംഗ് ആണ്, അതായത് ഉള്ളിലുള്ള ഇന്നർ ഡ്രസ്സിങ്, അതായത് ചർമ്മത്തോട് ഒട്ടിയിട്ടുള്ള
1: ഒട്ടി നിൽക്കുന്ന
0: വസ്ത്രങ്ങൾ യൂസ് ചെയ്യുക. അതിനു പുറമെ കുറച്ച് ലൂസായിട്ടുള്ളത്, അതിനു പുറമെ നമ്മൾ കോട്ട് യൂസ് ചെയ്യും. അപ്പം അതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കുന്ന വെച്ചാൽ നമുക്ക് ശരീരത്തിന്റെ ഊഷ്മാവ് നിലനിർത്താൻ
1: സഹായിക്കും. അതാണ്
0: ഏറ്റവും ഉത്തമം. അതുപോലെ തന്നെ കട്ടിയുള്ള ഷൂ, വിന്റർ ഷൂസ് യൂസ് ചെയ്യാം, വൂളൻ സോക്സ്, ഗ്ലൗസ്, ചെവി അടക്കം അറിയുന്ന ക്യാപ്പുകൾ, ഇതൊക്കെ വളരെ നല്ലതാണ്.
1: ശരീരത്തിന്റെ ഊഷ്മാവ് നിലനിർത്താൻ ആവശ്യമായ വസ്ത്രങ്ങൾ, അതിൽ നമ്മുടെ മങ്കി ഡ്രസ്സ് പോലുള്ള ശരീരത്തിലെ ഏറ്റവും ഒട്ടി നിൽക്കുന്ന കുറച്ച് പിന്നെ ചൂട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാവുന്ന ഡ്രസ്സുകൾ, അതേപോലെ തന്നെ കോട്ട് പോലുള്ള കുറച്ച് ലൂസായ ശരീരത്തിന് പിന്നെ പുറത്തുള്ള വസ്ത്രങ്ങൾ കൂടി നമ്മൾ ധരിക്കുന്നത് കുറച്ചുകൂടി തണുപ്പിനെ പ്രതിരോധിക്കാൻ സഹായകമാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി സ്വാഭാവികമായും തണുപ്പ് ബാധിക്കുന്നവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ പുറത്ത് ജോലി ചെയ്യുന്ന ആളുകൾ, നമ്മുടെ പിന്നെ തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾ, ഇവർ പ്രത്യേകിച്ച് തണുപ്പ് കാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
0: തീർച്ചയായും ഇങ്ങനെയുള്ള ആൾക്കാർക്ക് കൂടുതലായിട്ട് തുറന്ന സ്ഥലത്ത് കാറ്റ് കൂടുതലായിരിക്കും. തണുത്ത കാറ്റ് മൂലം പല അസുഖങ്ങളും വരാനുള്ള ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് സന്ധി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ അവർക്ക് കൂടുതലാണ്. കൂടുതലായും പേഷ്യൻസ് വരുന്നത് ഈ നടുവേദന, കൈകാല വേദന, ജോയിൻറ്റ് വേദന, ഇത് നമുക്ക് ഇതുവരെ എപ്പോഴും കണ്ടുവരുന്നൊരു പ്രശ്നമാണ്. അത് രണ്ടാം സ്ഥാനത്താണ്. ആദ്യമായിട്ടുള്ളത്, പ്രധാനമായിട്ടുള്ളത് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് തന്നെയാണ് അവർക്കും കൂടുതലായിട്ട് കാണുന്നത്. പിന്നെ ഇതിനടുത്ത് കൂടുതലായിട്ട് ENT റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ കണ്ടുവരുന്നുണ്ട്. ഈ ചെവിയിലും മൂക്കിലും കാറ്റടിച്ച് കഫക്കെട്ട് പ്രധാനമായിട്ട് കണ്ടുപോയി. ഇങ്ങനെയുള്ള ആൾക്കാരാണ് തലവേദന, ഇങ്ങനെയുള്ള ആൾക്കാർ പരമാവധി കവർ ചെയ്യുക. മറ്റുള്ളവരെക്കാൾ കൂടുതൽ കെയർ അവർക്ക് കൊടുക്കുന്നത് നല്ലതായിരിക്കും.
1: ഇനി തണുപ്പ് കാലത്ത് ഇത്തരത്തിലുള്ള വസ്ത്രങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ ശരീരത്തിന് ഊഷ്മാവ് മെയിൻറ്റെയിൻ ചെയ്യണം. തണുപ്പ് കാലത്ത് പ്രധാനമായും കണ്ടുവരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്?
0: പ്രധാനമായും ഞാൻ നേരത്തെ പറഞ്ഞ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ്, അതായത് ശ്വാസകോശത്തിന് വരുന്ന അസുഖങ്ങൾ, അതിൽ വൈറൽ ഇൻഫെക്ഷനാണ് കൂടുതൽ. അതിലുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ തണുപ്പ് കാലത്ത് നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി സാധാരണയേക്കാൾ കുറവായിരിക്കും. അപ്പം പല വൈറൽ ഇൻഫെക്ഷൻ, ഇൻഫ്ലുവൻസ പോലുള്ള പല വൈറൽ ഇൻഫെക്ഷൻ നമുക്ക് വരാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്. രണ്ടാമത് നോക്കുകയാണെങ്കിൽ ചർമ്മ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, തണുപ്പ് കാലത്ത് ഈ തണുപ്പ് കാറ്റ് കൂടുതലടിക്കുമ്പോൾ നമ്മുടെ ചർമ്മത്തിലുള്ള ജലാംശം കുറയും, അവിടെ ഡ്രൈനസ് ഉണ്ടാവുകയും ചൊറിച്ചലും പൊട്ടലുകളൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്, സാധ്യത വളരെ വളരെ കൂടുതലാണ്.
1: അപ്പോൾ പിന്നെ ഈ കാലത്ത് വരാൻ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം നമ്മുടെ ശ്വാസകോശവുമായി ബന്ധപ്പെട്ട രോഗങ്ങളാണ്. അതേപോലെ തന്നെ നമ്മുടെ തൊലി, ചർമ്മം ഡ്രൈ ആവുന്നു, അതേപോലെ തന്നെ അത് പൊട്ടുന്നു, അത് വ്രണമായി ചിലപ്പോൾ മാറുന്നൊരവസ്ഥ വരെ ഗുരുതരമായ അവസ്ഥകൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ഈ തണുപ്പിനെ പ്രതിരോധിക്കാൻ ശരീരം സ്വയം എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ?
0: തീർച്ചയായും നമ്മുടെ ശരീരം തണുപ്പ് കാലാവസ്ഥയിൽ ശരീരത്തിൽ പല മാറ്റങ്ങളുണ്ടാവുന്നു. ഇത് വളരെ സങ്കീർണമായിട്ടുള്ള ഒരു കാര്യമാണ്. ശരീര ഊഷ്മാവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഒട്ടുമിക്ക ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനങ്ങളും നടക്കുന്നത്. അപ്പം എൻസൈമിൻ്റെ വർക്കായാലും ശരി, രക്തചംക്രമണത്തിലെ ഇതായാലും ശരി, എല്ലാം ശരീരത്തിൻ്റെ ഊഷ്മാവ് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ അതായത് കുറയുന്ന സമയത്ത് ഹൈപ്പോതെർമിയ എന്ന ഒരു അവസ്ഥ, അതായത് ബോഡി ടെമ്പറേച്ചർ 36 ഡിഗ്രിയിൽ താഴെ വരികയാണെങ്കിൽ
1: ഒരവസ്ഥക്കാണ് ഹൈപ്പോതെർമിയ
0: പറയുന്നത്. ആ സമയത്ത് നമുക്ക് ഷിവറിങ് അനുഭവപ്പെടും, വിറയല്. അത് നമ്മുടെ ഒരു പ്രതിരോധ സംവിധാനമാണ്. ഈ വിറയുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഊഷ്മാവ് ജനറേറ്റ് ചെയ്യും, അതൊരു പ്രതിരോധം,
1: സ്വയം ചൂടാവുന്നു.
0: ഇതൊക്കെ നിയന്ത്രിക്കുന്നത് നമ്മളെ തലച്ചോറിലുള്ള ഹൈപ്പോതലാമസ് എന്ന് പറഞ്ഞൊരു ഭാഗമാണ്. അതുപോലെ തന്നെ ഫാറ്റ് അക്യുമുലേറ്റ് ചെയ്തിട്ട് അത് ബേൺ ചെയ്ത് നമ്മളെ ശരീരത്തിലെ ഊഷ്മാവ് കാത്തു സൂക്ഷിക്കാനും, ഇങ്ങനെയുള്ളതൊക്കെ ശരീരം തന്നെ സ്വന്തം പ്രതിരോധിക്കുന്ന ഒരു കാര്യമാണ്.
1: ശരീരത്തിൽ വിറയൽ വന്നിട്ടും അതേപോലെ തന്നെ ശരീരത്തിൽ ഉണ്ടാകുന്ന കൊഴുപ്പുകൾ,
0: അതെ,
1: അത് പിന്നെ അതിൽ നിന്നും പിന്നെ ശരീരത്തിന്റെ
0: ഊഷ്മാവ് നിലനിർത്താൻ
1: ശരീരം തന്നെ പ്രതിരോധിക്കും. അതിനപ്പുറത്താണ് അത് ഒരു അപകടകരമായ അവസ്ഥയിലേക്ക് പോകുന്നതിന്
0: തടയാനാണ്
1: നമ്മൾ ഇത്തരത്തിലുള്ള പ്രതിരോധ മാർഗങ്ങൾ.
0: തീർച്ചയായിട്ടും.
1: അപ്പോ നമ്മുടെ ശ്രോതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ നമ്മുടെ ശരീരത്തിന് കൃത്യമായ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ ശരീരം ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് പോവാതിരിക്കാൻ നമ്മൾ സ്വയം പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഇല്ലെങ്കിൽ നമ്മൾക്ക് അനിയന്ത്രിതമായ പ്രയാസങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സാധാരണയായി തണുപ്പ് കാലത്ത് നമ്മളൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, വെള്ളം കുടിക്കാൻ എല്ലാവർക്കും മടിയായിരിക്കും, കാരണം ഇടക്കിടക്ക് മൂത്രമൊഴിക്കേണ്ടി വരും, ടോയ്ലറ്റിൽ പോകേണ്ടി വരും എന്നൊരു മാനസികാവസ്ഥ. സത്യത്തിൽ തണുപ്പ് കാലത്ത് എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യം തണുപ്പ് ആണ്, അതുകൊണ്ട് ബോഡിയിൽ വെള്ളം ഉണ്ടാകും, അധികം വെള്ളം കുടിക്കേണ്ടതില്ല, ചൂടുകാലത്ത് അത്ര വെള്ളം കുടിക്കേണ്ടതില്ല. സത്യത്തിൽ ഈ തണുപ്പ് കാലത്ത് കുടിക്കുന്ന വെള്ളത്തിന്റെ ഗുണത്തിലും അതേപോലെ തന്നെ ക്വാണ്ടിറ്റിയിലും എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ?
0: അതൊരു നല്ലൊരു ചോദ്യമാണ്. കാരണം വെച്ചാൽ നമ്മൾ തണുപ്പ് കാലത്ത് നമുക്ക് ദാഹം കുറവായിരിക്കും, അതുകൊണ്ട് ആരും വെള്ളം കുടിക്കില്ല. ശരിയാണ്. പക്ഷേ നേരെ മറിച്ച് നമുക്ക് തണുപ്പ് കാലത്ത് കൂടുതൽ വെള്ളം കുടിക്കേണ്ടത് വളരെ അനിവാര്യമാണ്.
1: വെള്ളം കൂടുതൽ കുടിക്കണം.
0: അത് തണുത്ത വെള്ളം ഒഴിവാക്കിയിട്ട് ചൂടുള്ള പാനീയങ്ങളാണ് ഏറ്റവും ബെറ്റർ. ഒരു മിനിമം ഒരു 2.5 ലിറ്റർ, അതൊരു 12 ഗ്ലാസ് വെള്ളം എങ്കിലും കുടിച്ചിരിക്കേണ്ടതാണ്.
1: ഡെയിലി കുടിക്കണം.
0: മൂത്രം ഒഴിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ്. ഇപ്പം ഡ്രൈവറെ സംബന്ധിച്ചിടത്തോളം, അവർക്ക് ട്രെയിലേഴ്സൊക്കെ വർക്ക് ചെയ്യുന്ന ഡ്രൈവേഴ്സ്, അവർ ലോങ് റൂട്ടിലൊക്കെ പോകുന്ന അവർക്ക് വെള്ളം കൂടി വളരെ മോശമായിരിക്കും,
1: അവർ
0: പ്രയാസമായിരിക്കും. അവർക്ക് മൂത്രം ഒഴിക്കാനുള്ള സ്ഥലം കണ്ടുപിടിക്കാനും, അതെ, അവർക്കൊക്കെ ഈ മൂത്ര ആശയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, അത് മൂത്രക്കല്ലുകളൊക്കെ വരാനുള്ള ചാൻസ് അവർക്ക് വളരെ കൂടുതലാണ്. അതുമാത്രമല്ല,
1: നമ്മുടെ ഒരു സൗകര്യത്തിന് വേണ്ടി വെള്ളം കുടിക്കാതിരുന്നാൽ മറ്റൊരു ഭാഗത്ത് നമ്മൾക്ക് അസുഖം വിളിച്ചു വരുന്ന ഒരു അവസ്ഥ ഉണ്ട്.
0: തീർച്ചയായിട്ടും. ഇപ്പം വെള്ളം കുടിയില് കൂട്ടണം എന്നാണ് ശാസ്ത്രം പറയുന്നത്.
1: അതില് പിന്നെ ക്വാളിറ്റി, അപ്പോ സാധാരണയായി നമ്മുടെ നാട്ടിലൊക്കെ പിന്നെ ഈ തണുപ്പ് കാലമായാൽ ഈ പറഞ്ഞ കരിങ്ങാലി അതേപോലെ തന്നെ പതിമുഖം അതുപോലത്തെ കാര്യങ്ങൾ ഉപയോഗിച്ച് പിന്നെ ജീരകം ഒക്കെ വെള്ളം കുടിക്കും, അങ്ങനെ എന്തെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടോ?
0: ജിഞ്ചർ ടീയൊക്കെ നമുക്ക് വളരെ ഉപകാരപ്രദമാണ്, അത് കുറച്ച് ചൂടൊക്കെ ഉണ്ടാക്കും ശരീരത്തിൽ. അങ്ങനെ നോക്കി ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തായി കഴിഞ്ഞാലും ചൂടുവെള്ളം അതാണ് ബെറ്റർ, അതാണ് നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് അവൈലബിൾ ആയിട്ടുള്ള സാധനം. ഇപ്പം ജിഞ്ചർ ടീ പരത്തി പോയി കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കൂല. അപ്പം പെട്ടെന്ന് നമുക്കൊരു ദാഹം മാറ്റുക അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ് മെയിൻറ്റെയിൻ ചെയ്യാന്നൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് സാധാരണ വോം വാട്ടർ, അത്രയേ ഉള്ളൂ.
1: ചൂടുവെള്ളം തണുപ്പ് കാലത്ത് നമ്മൾ മടിക്കാതെ തന്നെ ഒരു ദിവസം 12 ഗ്ലാസ് എങ്കിലും
0: ചൂടുവെള്ളം
1: കുടിച്ചാൽ
0: മാത്രമേ
1: നമ്മുടെ രോഗങ്ങൾ ഇല്ലാതെ തണുപ്പ് കാലത്ത് നമ്മുടെ ബോഡിയെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ.
0: അത് മാത്രമല്ല, ഈ വെള്ളം കുടിക്കുന്നതിന് ഇതിൻ്റെ ഒരു വശം എന്ന് പറഞ്ഞാൽ നമ്മളെ കാർഡിയോ വാസ്കുലർ സ്ട്രെയിൻ കുറക്കും. തണുപ്പ് കാലത്ത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഹാർട്ട് അറ്റാക്ക്. ഇതിനുള്ള സാധ്യത വളരെ വളരെ കുറവായിരിക്കും കൂടുതൽ വെള്ളം കുടിക്കുന്നവർക്ക്. അതായത് നമ്മളെ കാർഡിയോ വാസ്കുലർ രക്തധമനികളൊക്കെ ചുരുക്കും തണുപ്പ് കാലത്ത്, അതുമൂലം ഹാർട്ട് അറ്റാക്ക് വരാനുള്ള ചാൻസ് വളരെ
1: ബാധിക്കും.
0: തീർച്ചയായിട്ടും. അപ്പം നമ്മൾ കൂടുതലായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ കാർഡിയാക് സ്ട്രെയിൻ കുറയും. അപ്പം അതിൽ നിന്ന് നമുക്ക് ഹാർട്ട് അറ്റാക്ക് പോലുള്ള മാരകപരമായിട്ടുള്ള അവസ്ഥകളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും.
1: കേവലം നമ്മുടെ ഒരു ഒരു മടി, ഒരു പ്രയാസം കൊണ്ട് നമ്മൾ വെള്ളം കുടിക്കാതിരുന്നാൽ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം ഹാർട്ട് അതിൻ്റെ പ്രവർത്തനം നിലക്കുന്ന ഒരവസ്ഥയിലേക്ക്, നമ്മുടെ ശരീരത്തിലെ രക്തോട്ടം പ്രയാസപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു എന്ന് ഡോക്ടർ പറഞ്ഞത് വളരെ സീരിയസ് ആയി നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. ശ്രോതാക്കൾ, നമ്മുടെ വീട്ടിലുള്ള പ്രത്യേകിച്ച് സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ വീട്ടിലെ പുരുഷന്മാരും നമ്മുടെ കുട്ടികളുമൊക്കെ ആവശ്യത്തിന് വെള്ളം അവരുടെ ഓഫീസിലേക്കും സ്കൂളിലേക്കും കൊണ്ടുപോകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. ഒരു ദിവസം 12 ഗ്ലാസെങ്കിലും വെള്ളം കുടിക്കാതെ നമ്മൾ തണുപ്പ് കാലത്ത് മുന്നോട്ട് പോയാൽ അത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും എന്ന് പ്രത്യേകം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു. ഈ തണുപ്പ് കാലത്ത് ഇത്തരത്തിലുള്ള ഒരു ശ്രദ്ധയില്ലെങ്കിൽ ഉണ്ടാകാവുന്ന പ്രയാസങ്ങൾ, ഗുരുതരമായ ആരോഗ്യ പ്രയാസങ്ങൾ എന്തൊക്കെയാണ്?
0: തണുപ്പ് പ്രതിരോധിക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ തീർച്ചയായും നേരത്തെ പറഞ്ഞ മാരകപരമായിട്ടുള്ള അസുഖങ്ങൾ, കാർഡിയാക് ഡിസീസ്, അതുപോലെ തന്നെ റെസ്പിറേറ്ററി ഡിസീസ്, ഇങ്ങനെയുള്ള അസുഖങ്ങൾ നമ്മൾ വരുത്തും. അപ്പോൾ അതിനെ കാര്യമായി പ്രതിരോധിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഈ പറഞ്ഞതുപോലെ നന്നായി ഡ്രസ്സ് ചെയ്തും എനർജി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, നന്നായി വെള്ളം കുടിക്കുക, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രത്യാഘാതങ്ങളിൽ നിന്നും ഒഴിവാകാൻ പറ്റും.
1: അപ്പോൾ നമ്മുടെ ആരോഗ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ഭക്ഷണമാണ്. അപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ തണുപ്പ് കാലത്ത് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങൾ, കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണത്തിൽ, അങ്ങനെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ടോ? സ്വാഭാവികമായും ഒരു നോർമലായി ചൂടാക്കാത്ത ഭക്ഷണം കഴിക്കുന്ന ആളുകളുണ്ടാവും. അതേപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് ഇത് വലിയൊരു ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒരു വലിയ പ്രയാസമാണ്. എന്താണ് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ തണുപ്പ് കാലത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്?
0: തണുപ്പ് കാലത്ത് പ്രധാനമായിട്ടും നോൺ വെജ് കഴിക്കാൻ പറ്റിയ ഒരു കാലാവസ്ഥയാണ്. സൂപ്പ്, പിന്നെ ഓട്സ്, പിന്നെ ചിക്കൻ, അതുപോലെ തന്നെ അങ്ങനെയുള്ള റെഡ് മീറ്റൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് തണുപ്പ് കാലം. അത് ആ സമയത്ത് ഇപ്പം കഴിക്കാൻ പാടില്ലാത്ത ആൾക്കും കുറച്ച് കഴിക്കാം, അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റും ഫുഡിൽ.
1: ഒരവസരമാണ്,
0: അവർക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ്, എനർജിക് ആയിട്ടുള്ള ഫുഡാണ് ഉത്തമം.
1: ഇത്തരത്തിലുള്ള പിന്നെ മാംസാഹാരങ്ങൾ കഴിക്കുന്നത് കൊണ്ട് ശരീരത്തിലെ ടെമ്പറേച്ചർ കൂടുന്നു എന്നുള്ളൊരു ഒരു കാര്യം കൊണ്ടായിരിക്കാം അങ്ങനെ നിർദ്ദേശിക്കുന്നത്.
0: തീർച്ചയായിട്ടും എനർജി നമുക്ക് ഈ തണുപ്പ് കാലത്ത് വളരെ നിർവാരമാണ്. അപ്പം ഹെൽത്തി എനർജിക് ആയിട്ടുള്ള ഫുഡാണ് ഏറ്റവും നല്ലത്.
1: പിന്നെ അതിൽ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ സാധാരണയായി മറ്റു രാജ്യങ്ങളിലെ ആളുകൾ കഴിക്കുന്നൊരു തണുപ്പ് കാലത്തെ സ്പെഷ്യൽ ഫുഡ് എന്ന് പറയാവുന്ന രീതിയിലാണ് സൂപ്പ്. അതായത് വെജിറ്റബിൾ സൂപ്പ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ മറ്റു പിന്നെ ആടിൻ്റെതായാലും അല്ലെങ്കിൽ നമ്മുടെ പോത്തിൻ്റെതായാലും അങ്ങനത്തെ സൂപ്പുകൾ കഴിക്കുന്ന, ചിക്കൻ സൂപ്പായാലും അങ്ങനത്തെ സൂപ്പുകൾ കഴിക്കുന്നൊരു ഒരു രീതി നമ്മുടെ നാട്ടിൽ അങ്ങനെ കണ്ടുവരാറില്ല, വിദേശ രാജ്യങ്ങളിൽ കണ്ടുവരാറില്ല. എന്താണ് അതിൻ്റെ ഒരു ഗുണം?
0: നാട്ടിൽ സത്യം പറഞ്ഞാൽ അതിൻ്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം വെച്ചാൽ നാട്ടിൽ അത്രമാത്രം തണുപ്പ് നമുക്കില്ല,
1: നമ്മുടെ ഏരിയകളിലൊന്നും
0: ഇല്ല. നേരെ മറിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ ആണെങ്കിലും ഓക്കെ, കാശ്മീരിലോ അങ്ങനെയൊക്കെ ആണെങ്കിലും ഓക്കെ. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള വളരെ ഇതായിട്ടുള്ള റെഡ് മീറ്റ് ഒന്നും കഴിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. സാമാന്യ ആവശ്യത്തിനുള്ളത് മാത്രം കഴിച്ചാൽ മതി. പിന്നെ വിദേശ രാജ്യങ്ങളിൽ അവർക്ക് ഇത് വളരെ വളരെ നിർബന്ധമാണ്. ഈ നിങ്ങൾ പറഞ്ഞ പോലെ ആട്ടിൻ്റെ സൂപ്പും അതുപോലെ തന്നെ മീറ്റാണ് അവർ കൂടുതലും യൂസ് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ ഈ ബ്ലാക്ക് ബീൻസിൻ്റെ സൂപ്പൊക്കെ വളരെ നല്ലതാണ്. ഇപ്പോൾ ഫ്രൂട്ട്സ് ആണെങ്കിൽ അവക്കാഡോ, പിന്നെ പംപ്കിൻ സൂപ്പ് ഒക്കെ വളരെ നല്ലതാണ്. പിന്നെ ആപ്പിൾ ആണെങ്കിലും നല്ലതാണ്. ആപ്പിൾ ബേക്ക് ചെയ്തിട്ടൊക്കെ ആപ്പിൾ പാശ്ചാത്യ രാജ്യങ്ങളൊക്കെ അവർ യൂസ് ചെയ്യാറുണ്ട്. ആപ്പിൾ ബേക്ക് ചെയ്യും, വളരെ വളരെ നല്ലതാണ് തണുപ്പ് കാലത്ത്.
1: അങ്ങനെ ചൂടുള്ള കുറെ കൂടി എനർജി കിട്ടാവുന്ന ആഹാരങ്ങളാണ് തണുപ്പ് കാലത്ത് കഴിക്കാൻ ഏറ്റവും ഉത്തമം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ എല്ലാ പ്രയാസം, ഇപ്പോൾ നാട്ടിലാണെങ്കിലും ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നമ്മൾ താമസിക്കുന്ന രാജ്യങ്ങളിലാണെങ്കിലും ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താ വെച്ചാൽ, കുട്ടികൾ പിന്നെ കുറച്ച് ദൂരമുള്ള സ്കൂളുകൾ പഠിക്കുന്നു, രാവിലെ നേരത്തെ വളരെ നേരത്തെ സ്കൂളുകളിലേക്ക് പോകുന്ന ഒരവസ്ഥ ഉണ്ട്. അതേപോലെ തന്നെ ദീർഘ ദൂരം ജോലിക്ക് പോകുന്ന ആളുകൾ, അങ്ങനെ കുട്ടികളെ പിന്നെ അവരുടെ പിന്നെ തയ്യാറാക്കുമ്പോൾ, സ്കൂളിലേക്ക് പോകാനൊക്കെ തയ്യാറാക്കുമ്പോൾ രക്ഷിതാക്കൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
0: ഇവിടെ ഇപ്പോൾ സൗദി അറേബ്യയിലെ സ്കൂൾ ഷെഡ്യൂൾ നോക്കുകയാണെങ്കിൽ രാവിലെ 5:30 ആകുമ്പോഴത്തേക്കന്നെ കുട്ടികൾ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകും അല്ലേ. അതിപ്പം പോകുന്നത് ചില കുട്ടികൾ അടുത്തുള്ളതാണെങ്കിൽ നടന്നു പോകും, ചില കുട്ടികൾ വാനിൽ പോകും, സ്കൂൾ ബസ്സിൽ പോകും. അപ്പം കാറ്റടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം നന്നായി ഡ്രസ്സ് ചെയ്യിക്കുക, നേരത്തെ പറഞ്ഞ പോലെ തൊപ്പിയും ഗ്ലൗവും അവർ ചെവിയൊക്കെ മറച്ച് ഒരു 3 ലെയർ ഡ്രസ്സിങ് ഒക്കെ ഇട്ട് സ്കൂളിലേക്ക് വിടുന്നതാണ് വളരെ നല്ലത്. അതുപോലെ തന്നെ കുട്ടികളെ നന്നായി ഹൈഡ്രേറ്റ് ചെയ്യുക, രാവിലെ തന്നെ ചൂടുള്ള പാനീയങ്ങൾ കൊടുക്കുക, ബ്രേക്ക്ഫാസ്റ്റ് നിർബന്ധമായിട്ട് കൊടുക്കുക. അത് വളരെ വളരെ
1: തിരക്കിൽ മറന്നു പോകുന്നൊരു കാര്യമാണ്.
0: അതെ അതെ, ബ്രേക്ക്ഫാസ്റ്റ് നിർബന്ധമായിട്ടും കൊടുക്കുക, അത് വളരെ നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്.
1: ഈ ബ്രേക്ക്ഫാസ്റ്റ് സത്യത്തിൽ പ്രവാസ ലോകത്തുള്ളൊരു വലിയൊരു പ്രയാസം. എന്തെങ്കിലും ഒരു പിന്നെ ബിസ്ക്കറ്റോ അല്ലെങ്കിൽ ഒരു കേക്കോ ആണ് സാധാരണയായി ബ്രേക്ക്ഫാസ്റ്റ് ആയി കൊടുക്കാറുള്ളത്. സത്യത്തിൽ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് ആയി കഴിക്കാൻ നല്ലത്?
0: ശരിക്കു പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമ്മളെ മെയിൻ ഫുഡ്.
1: ഒരു ദിവസം ഏറ്റവും പ്രധാനമായി
0: ബാക്കിയെല്ലാം രണ്ടാം സ്ഥാനം.
1: രണ്ടാം സ്ഥാനമാണല്ലോ.
0: അതിപ്പം ഞാനായാലും പറച്ചിലും മാത്രമേ ഉള്ളൂ. ഒരു ഗൾഫുകാരനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പറയാൻ മാത്രമേ പറ്റുള്ളൂ, പക്ഷേ പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ട്. എന്നാലും പരമാവധി ഞങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. കിട്ടുന്ന രീതിയിൽ ബ്രേക്ക്ഫാസ്റ്റ് നല്ല രീതിയിൽ കഴിക്കും. കാരണം വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റിലെ താണ് മെയിൻ നമ്മളെ ഒരു ദിവസത്തെ എനർജി കിട്ടുന്ന ഒരു സംഭവം. മാത്രമല്ല ബ്രേക്ക്ഫാസ്റ്റ് കൂടുതൽ കഴിച്ചുകൊണ്ട് അമിത വണ്ണം വെക്കുകയോ ഒന്നും ചെയ്യില്ല. നേരെ മറിച്ച് രാത്രികാല ഫുഡ് കൂട്ടിക്കഴിഞ്ഞാൽ അമിതവണ്ണം അതുപോലെ തന്നെ കൊളസ്ട്രോളും കാര്യങ്ങളൊക്കെ കൂടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം രാവിലത്തെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ വൈകുന്നേരം വരെ അത് ബേൺ ചെയ്യാനുള്ള ആ എനർജി ബേൺ ചെയ്യാനുള്ള സമയവും സന്ദർഭവും ഞങ്ങൾക്കുണ്ട്.
1: സ്വാഭാവികമായി നമ്മൾ ജോലിക്ക് പോകുന്നത് കൊണ്ട്
0: തീർച്ചയായിട്ടും
1: ഊർജ്ജം, അതിനാവശ്യമുള്ള ഊർജ്ജം സംഭരിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിലൂടെ
0: ആ ഊർജ്ജം വൈകുന്നേരത്തെ ആകുമ്പോഴത്തേക്ക് അതിലൂടെ പോവുകയും ചെയ്യുന്നു.
1: അപ്പൊ ശരീരത്തിൽ പ്രത്യേകിച്ച് ഒരു പ്രയാസം
0: ഉണ്ടാക്കുന്നില്ല. നേരെ മറിച്ച് ഇവിടെ ഗൾഫുകാരെ സംബന്ധിച്ചിടത്തോളം രാത്രി വയറ് നിറയെ വെട്ടി വിഴുങ്ങി നമ്മൾ കിടന്നുറങ്ങും. അപ്പൊ അത് പല പല അസുഖങ്ങൾക്കും
1: കാരണമായി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ പോയാൽ എന്താണ് നമുക്ക് പ്രയാസം ഉണ്ടാവും?
0: തീർച്ചയായിട്ടും ഒരു 12-1 മണിയൊക്കെ ആകുമ്പം ഹൈപ്പോഗ്ലൈസീമിയ പോലുള്ള സിറ്റുവേഷനിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതായത് ശരീരത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവൊക്കെ കുറയും. അതിനോടനുബന്ധിച്ചിട്ടുള്ള ക്ഷീണവും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ മൈഗ്രെയിൻ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ ഗാസ്ട്രൈറ്റിസ്, നമ്മൾ ഉദരസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വളരെ വളരെ കൂടുതൽ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക് കാണാറുണ്ട്.
1: നമ്മളെ പിന്നെ ഉറക്കമോ അല്ലെങ്കിൽ മറ്റോ മടിയോ കൊണ്ട് ഒരിക്കലും നമ്മുടെ പ്രാതൽ കഴിക്കാതെ നമ്മളോ അല്ലെങ്കിൽ നമ്മളെ കുട്ടികളോ അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന നമ്മുടെ ഭർത്താക്കന്മാരോ ഭാര്യമാരോ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പോകാൻ പാടില്ല. നമ്മുടെ ഒരു ദിവസത്തെ മുഴുവൻ ജോലിയുടെയും ഊർജം സംഭരിക്കുന്നത് പ്രാതലിലൂടെയാണ്. ഏറ്റവും കനത്തിൽ തന്നെ ഏറ്റവും ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയുമുള്ള ഭക്ഷണം രാവിലെ കഴിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് സാറ് സൂചിപ്പിക്കുന്നത്. ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തത് തണുപ്പുമായി ബന്ധപ്പെട്ട പ്രതിരോധ മാർഗങ്ങളാണ്. പ്രാഥമികമായി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, വെള്ളം കുടിക്കേണ്ടതിൻ്റെ പ്രാധാന്യം, അതേപോലെ തന്നെ അവസാനം നമ്മൾ പറഞ്ഞു നിർത്തിയത് പ്രാതൽ നമ്മുടെ പ്രഭാത ഭക്ഷണം കഴിക്കേണ്ടതിൻ്റെ പ്രാധാന്യമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. കുട്ടികളുടെ സ്കൂളിൽ പറഞ്ഞേക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും നമ്മൾ പറഞ്ഞു നിർത്തി. ഇൻഷാല്ലാ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ ഇതിൻ്റെ തുടർഭാഗങ്ങൾ നമ്മൾ ഇൻഷാല്ലാ ചർച്ച ചെയ്യും. ഈ എപ്പിസോഡിൽ നമ്മളുമായി സമയം പങ്കുവച്ച ബഹുമാന്യനായ ഡോക്ടർ സഫീർ സാറിനെ, പീസ് റേഡിയോ ശ്രോതാക്കൾക്കും പീസ് റേഡിയോയുടെ അണിയറ പ്രവർത്തകർക്കും വേണ്ടി ഹൃദ്യമായ നന്ദി അറിയിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: അപ്പോൾ തണുപ്പിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളുടെ ഭാഗം ഒന്നാണ് ആദ്യത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മളിപ്പോ കേട്ടിട്ടുള്ളത്.
3: ഇത് എന്താ പറയുക, വിശാലമായ ഒരു സംഭവമാണ് അല്ലേ, ഒരുപാട് കാര്യങ്ങൾ കേൾക്കാനും അറിയാനുമുണ്ട്.
2: ഇൻഷാല്ലാ നമുക്കത് ശ്രമിക്കാം. പിന്നെ ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ പങ്കെടുത്തത് ഡോക്ടർ സഫീർ നബീൽ പയ്യോളി.
3: നമ്മള് ജീവിതത്തില് എത്ര പരിശ്രമിച്ചാലും ചില ആളുകളൊക്കെ പറയാറുണ്ട് എന്താ ഒന്നും ശരിയാവണില്ല, എന്താപ്പൊ ചെയ്യ എന്നൊക്കെ ഇങ്ങനെ പറയും. എനിക്കിപ്പോ ഈ സമയത്ത് ഇങ്ങനെ ഓർമ്മ വരുന്നത് ഒരു കഥയാണ്. അപ്പോൾ എന്താ കഥ എന്ന് വെച്ചാൽ, ഒരു സ്ഥലത്ത് കുറേ പിന്നെ വിത്തുകൾ ഉണ്ടായിരുന്നു ഭൂമിക്കടയിൽ. ഒരു 100-100 വിത്തുകൾ ഇങ്ങനെ ഭൂമിക്കടയിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. അതിൽ പിന്നെ എല്ലാ വിത്തുകളും ഒരു മഴയൊക്കെ പെയ്തപ്പോൾ എന്ത് ചെയ്തു, മുളച്ച് മേലോട്ട് വന്ന് വെളിച്ചം കാണാൻ തുടങ്ങി. പക്ഷെ ഒരു വിത്തിന് മാത്രം എന്ത് ചെയ്യാൻ പറ്റില്ല,
2: മുളക്കാൻ
3: പറ്റില്ല. അതിന് കാരണം എന്താ വെച്ചാൽ, ആ വിത്ത് നിൽക്കുന്നതിൻ്റെ മുകളിൽ ഒരു പാറയുടെ കല്ലുണ്ടായിരുന്നു. എത്ര ശ്രമിച്ചിട്ടും എന്ത് ചെയ്യാൻ പറ്റണില്ല, ഈ പിന്നെ വിത്തിന് മുകളിലേക്ക് വരാൻ കഴിയുന്നില്ല. അങ്ങനെ ദിവസങ്ങളൊക്കെ കടന്നുപോയി, ഈ മറ്റു വിത്തുകളൊക്കെ വളർന്ന് വലിയ മരങ്ങളായി മാറി. അങ്ങനെ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കുറച്ച് ഉറുമ്പുകൾ ഈ പാറക്കല്ലിൻ്റെ അടുത്ത് ഇങ്ങനെ കൂട്ടം കൂടിയിരിക്കണം. അപ്പം ആ ഉറുമ്പുകളവിടെ കൂട്ടം കൂടിയിട്ട് അവിടെ ചെറിയൊരു എന്തു വന്നു, ഒരു ഒരു ദ്വാരം വന്നു ഭൂമിയിലേക്ക്. അപ്പം അതിലൂടെ ഒരു മഴ പെയ്തപ്പോൾ കുറച്ച് വെള്ളം ചെന്നിട്ട് എന്ത് ചെയ്തു,
2: ആ വിത്ത്
3: ആ വിത്തിലേക്ക് വെള്ളം ഇറങ്ങി എന്ന് പറയാം. പക്ഷേ ആ ഒരു സമയത്തൊക്കെ വിത്ത് എന്ത് തീരുമാനിച്ചറിയോ, തനിക്ക് മുളച്ച് പുറത്തേക്ക് പോരാൻ പറ്റാത്തൊരു സമയം ഉണ്ടായിരുന്നല്ലോ, ആ സമയത്ത് വിത്ത് നിന്ന് തിരിച്ചു ചിന്തിച്ചു, ഞാനൊന്ന് താഴോട്ട് വളരാം. മറ്റു വിത്തുകളൊക്കെ വളർന്ന് വലിയ മരങ്ങളൊക്കെ ആയി മാറിയപ്പോൾ ഈ വിത്ത് എന്ത് തീരുമാനിച്ചു, ഒന്ന് താഴോട്ട് വളരാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഈ പറഞ്ഞതുപോലെ ഉറുമ്പുകളൊക്കെ വന്ന് അവിടെ കൂട്ടം കൂടി അവിടെ ഒരു ദ്വാരമുണ്ടായപ്പോൾ സ്വാഭാവികമായിട്ട് ആ ദ്വാരത്തിലൂടെ മഴ പെയ്ത വെള്ളവും ഇറങ്ങി. അങ്ങനെ ഈ വിത്ത് എങ്ങനെയോ ചെറിയൊരു ഗ്യാപ്പിലൂടെ, ആ പാർക്കെല്ലാം അവിടെ ഉണ്ട്, എന്നിട്ടും ഒരു ഗ്യാപ്പിലൂടെ ഇങ്ങനെ വളരാൻ തുടങ്ങി. വളർന്നപ്പോൾ അത് പെട്ടെന്ന് വളരാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ അവിടെ ആ പിന്നെ കാട്ടിൽ ഒരു വലിയ കൊടുങ്കാറ്റ് വരികയാണ്. കൊടുങ്കാറ്റ് വന്ന സമയത്ത് എല്ലാ മരങ്ങളും പിന്നെന്ത് ചെയ്തു,
2: കടപുഴകി വീണു,
3: വീഴാന്ന് പറയില്ലേ, എല്ലാം വീണു. അപ്പോൾ കടപുഴകി വീണപ്പോൾ സ്വാഭാവികമായിട്ട് ഈ മരം ഒന്നും സംഭവിച്ചില്ല. ഇത് നമ്മൾ
2: മുളച്ച
3: മരം ഒന്നും സംഭവിച്ചില്ല. അതില് ആളുകളൊക്കെ പിന്നെ വീണ മരങ്ങളൊക്കെ മുറിച്ചു മാറ്റാൻ വേണ്ടി എല്ലാവരും അതിനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്തു. പക്ഷെ ആളുകൾക്ക് ഈ മരത്തെ തൊടാൻ പറ്റിയില്ല, കാരണം അത് ഭയങ്കര ശക്തവാനാണ്. പല ആളുകളും പല നാട്ടിൽ നിന്നൊക്കെ വന്നിട്ട് ഈ മരം കാണാനൊക്കെ വന്നു. ഇത്രയും മരങ്ങൾ കടപുഴകി വീണിട്ട്
2: ഈ ഒരു
3: മരം ഒന്നും സംഭവിച്ചില്ല. അതിങ്ങനെ അതിൻ്റെ വലിയ വളർച്ചയിൽ ഇങ്ങനെ നിൽക്കുകയാണ്, ഒരു കേടുപാടുകളും വരാതെ. അപ്പോൾ തൊട്ടടുത്തുള്ളൊരു ചെടി ചോദിക്കുകയാണ്, അല്ല എല്ലാ മരങ്ങളും വീണിട്ട് നിനക്ക് എങ്ങനെ ഇങ്ങനെ പിടിച്ചിരിക്കാൻ സാധിച്ചതെന്ന് വെച്ചു. അപ്പോൾ ഈ മരം പറയാണ്, പിന്നെ എല്ലാവരും വളർന്ന് മുകളിലോട്ട് വലിയ വൃക്ഷങ്ങളായി മാറിയപ്പോൾ, ആകാശം മുട്ടെ വളർന്നപ്പോൾ ഞാൻ താഴോട്ട് വളരാൻ ശ്രമിച്ചു. ഈ വെള്ളവും വെളിച്ചവും ഒന്നുമല്ല എന്നെ ഇങ്ങനെ വളരാൻ സഹായിച്ചത്, എൻ്റെ പ്രതിബന്ധങ്ങളായിരുന്നു. എൻ്റെ മുമ്പിൽ വളരാനുള്ള, പുറത്തേക്ക് വരാനുള്ള, വെളിച്ചം കാണാനുള്ള ചില പ്രതിബന്ധങ്ങളെ ഞാൻ അതിജയിച്ചു. അതുകൊണ്ട് തന്നെ ഒരു വലിയ പ്രശ്നം വന്നപ്പോൾ
2: അതിനെ മറികടക്കാൻ
3: എനിക്ക് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കുന്ന ആളുകൾക്ക് ഒരുപാട് സന്ദേശങ്ങൾ നൽകുന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് പറയാൻ സാധിക്കും? നമുക്കൊക്കെ ജീവിതത്തിൽ എന്തുണ്ടാകും? പ്രതിസന്ധികളുണ്ടാകും. പക്ഷെ ആ പ്രതിസന്ധികൾ ഒരിക്കലും നമ്മളെ തളർത്താനുള്ളതല്ല. ഇന്നത്തെ പോരാട്ടം നാളത്തെ പിന്നെ വിജയത്തിലേക്കുള്ള ഒരു
2: ചവിട്ടുപടി,
3: അതാണ് ഒരു പ്രചോദനമാണ് അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നമുക്ക് ചില പരാതികളും പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാവും. നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടാൻ പറ്റുന്നില്ല, അതല്ലെങ്കിൽ നമുക്ക് പിന്നെ വേണ്ട രൂപത്തിലൊരു സാറ്റിസ്ഫാക്ഷൻ ജീവിതത്തിൽ കിട്ടുന്നില്ല. എന്നാൽ അത്തരം ഒരു സമയത്ത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമായ ഒന്നാണ് അവൻ്റെ ജീവിതത്തിലെ
2: പ്രാർത്ഥനകൾ.
3: ഏതായിരുന്നാലും ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ,
2: കളിയായും കാര്യമായും കരുതി കൂട്ടിയും വന്നുപോയ നമ്മളിൽ വന്നുപോകുന്ന തെറ്റുകൾ അത് പൊറുക്കപ്പെടാൻ
3: യെസ്
2: എന്നുള്ളൊരു വിഷയത്തിൽ അബ്ദുള്ള മുഹസിൻ വണ്ടൂരാണ് ആ പ്രാർത്ഥന നമുക്ക് പഠിപ്പിച്ചിരുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിക്കുകയുണ്ടായത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിപ്പോകുന്ന, നമ്മൾ അറിയാതെയാണെങ്കിലും അറിഞ്ഞുകൊണ്ടാണെങ്കിലും ഇനി കരുതിക്കൂട്ടി നമ്മൾ ചെയ്യുന്നതായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹുവിനോട് നമ്മൾ അതിനുവേണ്ടി അത് പൊറുക്കാനുള്ള പ്രാർത്ഥനയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിക്കുകയുണ്ടായത്. കഴിഞ്ഞ ക്ലാസ്സിൽ അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ പഠിച്ചത്, ഈ ഒരു ക്ലാസ്സിൽ അതിൻ്റെ മുഴുവനായ ഭാഗം നമ്മൾ പഠിക്കും എന്നുകൂടെ സൂചിപ്പിക്കുകയുണ്ടായി. اللهم اغفر لي خطيئتي وجهلي واسرافي في امري وما انت اعلم به مني. ഇവിടെ വരെയാണ് നാം പഠിക്കുകയുണ്ടായത്. ഇനി അതിന്റെ തുടർന്നുള്ള ഭാഗം, اللهم اغفر لي هزلي وجدي وخطايا وعمدي وكل ذلك عندي. ഇനി പഠിക്കാനുള്ളത് ഈ ഒരു ഭാഗമാണ്, വളരെ ചെറിയൊരു ഭാഗമാണ്. നമുക്ക് ഉഷാറായിട്ട് വേഗത്തിൽ എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കുന്നതാണ്. ആവർത്തിക്കാം. اللهم اغفر لي هزلي وجدي وخطايا وعمدي وكل ذلك عندي. اللهم اغفر لي هزلي وجدي اللهم اغفر لي هزلي وجدي وخطايا وعمدي وخطايا وعمدي اللهم اغفر لي هزلي وجدي وخطايا وعمدي اللهم اغفر لي هزلي وجدي وخطايا وعمدي وكل ذلك عندي وكل ذلك عندي اللهم اغفر لي هزلي وجدي وخطايا وعمدي وكل ذلك عندي اللهم اغفر لي هزلي وجدي وخطايا وعمدي وكل ذلك عندي ഇതാണ് നമ്മുടെ പ്രാർത്ഥനയുടെ പൂർണ്ണമായ രൂപം. കഴിഞ്ഞ ക്ലാസ്സിൽ ചിലപ്പോൾ ചില ആളുകൾക്ക് അതിൻ്റെ ആദ്യത്തെ ഭാഗം പഠിക്കാൻ സാധിച്ചിട്ടില്ലായിരിക്കാം. അവർക്ക് വേണ്ടി ആ ഒരു പ്രാർത്ഥന പൂർണ്ണമായി കൊണ്ടൊന്ന് ചൊല്ലുകയാണ്. അല്ലാഹുമ്മ ഗഫിർ ലി ഖതീഅത്തി വജഹ്ലി വ ഇസ്റാഫി ഫി അംരി വമ അൻത അഅലമു ബിഹി മിന്നി. اللهم اغفر لي هزلي وجدي وخطايا وعمدي وكل ذلك عندي اللهم اغفر لي خطيئتي وجهلي وإسرافي في أمري وما أنت أعلم به مني اللهم اغفر لي هزلي وجدي وخطايا وعمدي വക്കുല്ലു ദാലിക ഇന്ദി. ഇതാണ് നമ്മുടെ പ്രാർത്ഥന. ഈ ഒരു പ്രാർത്ഥന നമ്മൾ മനഃപ്പാഠമാക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അള്ളാഹു നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും നമുക്ക് പുറത്തു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
3: മാഷാല്ലാ, ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ നാം കേട്ടത് ഓരോ ദിവസവും റേഡിയോ വൈബ്സിൻ്റെ ഒരു സമയത്ത് പ്രാർത്ഥനകൾ കേൾക്കാൻ പഠിക്കാൻ, കേൾക്കാൻ മാത്രമല്ല കൂടെ കേട്ട് പറഞ്ഞ് ചൊല്ലി പഠിക്കാനുള്ളൊരവസരമാണ് റേഡിയോ വൈബ്സിൽ നൽകുന്നത്. ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ നമ്മൾ പഠിച്ചത് കളിയായും കാര്യമായും കരുതി കൂട്ടിയും വന്നുപോയ തെറ്റുകൾ പൊറുക്കപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു.
2: ഓക്കെ, അടുത്തതായി നമ്മൾ പോകുന്നതേ പൂമരത്തണലിലാണ്. നമ്മളെ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രോഗ്രാമാണ് പൂമരത്തണൽ. അപ്പോൾ ഇന്നത്തെ പൂമരത്തണലിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കാരുണ്യവാനായ അള്ളാഹുവിനെ കുറിച്ച് കുട്ടികളോട് കൂടുതൽ ആഴത്തിൽ പറഞ്ഞു കൊടുക്കുക ആ ഒരു വിഷയത്തിലാണ് ഇന്നത്തെ പൂമരത്തണലിൽ വരുന്നത്. ഇന്നത്തെ പൂമരത്തണലിൽ നമ്മോടൊപ്പം ഉള്ളത് അമീൻ അഹമ്മദ് മങ്കട, അതുപോലെ തന്നെ മുഹമ്മദ് മിൻഹാജ് വെള്ളില, ബാസിം വെള്ളില.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
6: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
5: ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അള്ളാഹുമ്മ റബ്ബി ഷഹ്ലി സദരി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പീസ് റേഡിയോ നമ്മുടെ കൊച്ചു കുരുന്നുകൾക്ക് വേണ്ടി ഒരുക്കുന്ന പൂമരത്തണലിൽ എന്ന പ്രോഗ്രാമിൻ്റെ പുതിയ എപ്പിസോഡാണ് നാം എല്ലാവരും ഇപ്പോൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് അല്ലേ. നമ്മൾ പലപ്പോഴും പീസ് റേഡിയോ യൂട്യൂബ് ചാനലിലും ഇതിലൊക്കെ കൃത്യമായി കാണുന്നവരാണ്. ഇന്ന് നമ്മൾ പറയുന്നത് കാരുണ്യവാനായ അള്ളാഹു എന്നുള്ള വിഷയമാണ് അല്ലേ. ആരാണ് അള്ളാഹു? അള്ളാഹു നമ്മെ
6: സൃഷ്ടിച്ചവനാണ്.
5: നമുക്ക് എല്ലാ സംവിധാനങ്ങളും ചെയ്തു തരുന്നവനാണ് അള്ളാഹു സുബ്ഹാന വ തആല അല്ലേ. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഒരു ബോക്സ് തരികയാണ്, ഒരു ചെറിയ ബോക്സ് നിങ്ങൾ രണ്ടു പേരുടെയും കയ്യിൽ ഞാൻ തരികയാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ എന്ത് ചെയ്യാണ് ആ ബോക്സിൽ നിങ്ങൾ ഇടുകയാണ്. എന്തൊക്കെ നിങ്ങളിടും? മുട്ടായി ഇടും. ആ, നമ്മള് ചെറിയ കുട്ടികളാണ്, അപ്പൊ നമ്മള് മുട്ടായി ഇടും. പിന്നെ
6: വാച്ച്,
5: അങ്ങനെ സകല സാധനങ്ങളാണ് നമ്മള് അതിലിടുക അല്ലേ. ഒരുപാട് സാധനങ്ങൾ നമ്മളിടും. ഈ സാധനങ്ങളൊക്കെ നമ്മൾ എവിടുന്നാ വാങ്ങുന്നത്? ആ, കടയിൽ നിന്നാ വാങ്ങുന്നത്. പക്ഷേ ഇത് നമുക്ക് നൽകുന്ന ഒരാളുണ്ട്. എന്താണ്? ആരാണ്?
6: അല്ലാഹു.
5: അല്ലാഹു സുബ്ഹാനഹു വതആലയാണ് നമുക്ക് ഈ സാധനങ്ങളൊക്കെ നമുക്ക് നൽകുന്നത് അല്ലേ. അപ്പോ ഈ അള്ളാഹു സുബഹാനഹു വതആല നൽകുന്ന ഈ സാധനങ്ങൾ എന്താണ്? അള്ളാഹ് നൽകുന്ന അനുഗ്രഹങ്ങളാണ് അല്ലേ. അള്ളാഹു സുബഹാനഹു വതആല നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് മേൽ നമ്മൾ നന്ദി കാണിക്കണം, അത് നമ്മുടെ ബാധ്യതയാണ്. അതിനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഒരുപാട് അനുഗ്രഹം നൽകുന്നത്. പക്ഷേ നമ്മുടെ സമൂഹത്തിലെ പല ആളുകളും അള്ളാഹ് തരുന്ന അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ അവനെ മറന്നു പോവാണ്. അവനെ മറക്കാൻ പറ്റുമോ? നമ്മൾ ഇല്ല, ഒരിക്കലും അവനെ നമ്മൾ മറക്കാൻ പറ്റൂല. അതാണ് നമ്മൾ പറഞ്ഞത്, അള്ളാഹു സുബ്ഹാനഹു വതആലയെ നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് അനുസരിക്കണം. നിങ്ങൾ അനുസരിക്കലുണ്ടോ? ഉണ്ടോ? എങ്ങനെ അനുസരിക്കുക? അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വതആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന പഠിപ്പിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം അല്ലേ. അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ടത് അല്ലേ. അല്ലേ, ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വതആലയാണ്. ആ അള്ളാഹു സുബ്ഹാനഹു വതആല കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആരെ ഇഷ്ടപ്പെടേണ്ടത്?
6: മുഹമ്മദ്
5: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഇഷ്ടപ്പെടേണ്ടത്. അപ്പോ ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അള്ളാഹുവെ ഒക്കെ ഇഷ്ടപ്പെടുമ്പോ നമ്മൾ എന്തൊക്കെ ചെയ്യണം? നമ്മൾ നിസ്കരിക്കണം, നോമ്പ് നോൽക്കണം, അതുപോലെ തന്നെ മറ്റുള്ള സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യണം അല്ലേ. എന്നാലും മാത്രമേ ഉള്ളൂ അള്ളാഹുക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ പ്രവാചകന് ഇഷ്ടപ്പെട്ട ഒരാളായി നമ്മൾ മാറുള്ളൂ. നമ്മൾ പ്രവാചക സ്നേഹികളാവുകയുള്ളൂ, നമ്മൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാവുകയുള്ളൂ. ഇനി ഞാൻ നിങ്ങൾക്കൊരു ചെറിയ എൻ്റെ ചെറിയൊരു അറിവ് നിങ്ങളിലേക്ക് തരികയാണ്. അള്ളാഹിനെ അനുസരിക്കുന്ന കുട്ടികളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സ്ഥിരമായി നിസ്കരിക്കണം. നിസ്കരിക്കാറുണ്ടോ? എത്ര വക്ത് നിസ്കാരമുണ്ട്? അഞ്ച് വക്ത് നിസ്കാരമുണ്ട്. ഏതൊക്കെയാണ്? സുബ്ഹി, ളുഹർ,
6: അസർ, മഗ്രിബ്, ഇശ.
5: ഇങ്ങനെയുള്ള അഞ്ച് വക്ത് നമസ്കാരങ്ങളുണ്ട്. ഇത് നമ്മൾ കൃത്യമായിട്ട് നിസ്കരിക്കണം. ആൺകുട്ടികളാകുമ്പോൾ കൃത്യമായി ജമാഅത്തിന് പോയി പള്ളികളിൽ പോയി പങ്കെടുക്കണം, നിസ്കരിക്കണം. ഇമാമിന്റെ കൂടെ മഅമുമായി നിന്ന് നിസ്കരിക്കണം. നിസ്കരിക്കലുണ്ടോ? മഅമുമായി നിസ്കരിക്കലുണ്ടോ? ഉണ്ടോ? അയ്യോ മാഷാ. അപ്പോ നമ്മുടെ കൂടെ ഉള്ള കുട്ടികളൊക്കെ ഉഷാറാണ്. ഇനി ഇത് കേൾക്കുന്ന നമ്മുടെ കുട്ടികൾ, നിങ്ങൾ പള്ളിയിലേക്ക് പോകാറുണ്ടോ എന്ന് നിങ്ങൾ അവിടുന്ന് എനിക്ക് ഉത്തരം പറയണം ഇൻഷാല്ലാ. അപ്പോ അങ്ങനെ നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വതആലയെ അനുസരിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലേ. നിസ്കരിക്കുന്ന ആളുകൾ അള്ളാഹിനെ അനുസരിക്കുന്ന ആളുകളാണ്. അതുപോലെ തന്നെ നമ്മൾ അള്ളാഹിനെ ഇഷ്ടപ്പെടുന്ന, നമ്മൾ ആ ഒരു കാരുണ്യം നൽകുന്ന അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ അനുസരിക്കണം അല്ലേ. അനുസരിക്കലുണ്ടോ? ഉമ്മച്ചി പറയാണ്, മോനെ ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളത് രണ്ട് കുട്ടികളാണ്. നമ്മള് എന്താണ് പേര്?
6: മിൻഹാജ്
5: ടി പി ആണ്. മിൻഹാജ് ടി പിന്റെ വീട് എവിടെയായിരുന്നു?
6: വെള്ളില.
5: ആ ഈ മിൻഹാജ് ടി പി നമ്മളോട്, മിൻഹാജിനോട് അവന്റെ ഉമ്മ വന്ന് പറയാണ്, എന്താ പറയണത്? മോനെ മിൻഹാജ് ഒന്ന് കടയിലേക്ക് പോകണം, ഇന്ന സാധനങ്ങൾ വാങ്ങണം. അപ്പൊ എന്താ മിൻഹാജ് പറയാ? ഞാൻ പോകാന്ന് പറയണം. ഓക്കെ, ഞാൻ പോയിക്കോളാം എന്ന് പറയണം. പക്ഷെ ചില കുട്ടികളുണ്ട്, ചില കുട്ടികള് ഉമ്മച്ചി സാധനം വാങ്ങാൻ പറയുമ്പോ എന്താ ഇവിടെ ഇത്താത്തല്ലേ, അല്ലെങ്കിൽ ഇക്കാക്കല്ലേ, എനിക്ക് മാത്രമേ കടയിലേക്ക് പോകാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്, കുട്ടികളുണ്ട്. അങ്ങനെ പറ്റുമോ? ഇല്ല. അവരെപ്പോഴാണ് നമ്മോട് കടയിലേക്ക് പോകാൻ പറയുന്നത്? അപ്പൊ നമ്മൾ അവരെന്ത് പറഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യണം? അവരെ അനുസരിക്കണം. അവരോടുള്ള ബാധ്യത നിറവേറ്റേണ്ടതുണ്ട്. അവരോടുള്ള ബാധ്യത ഒരുപാടാണ് അല്ലേ. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞൊരു കാര്യമാണ് എന്താ വെച്ചാല്, സൂറത്തുൽ ഉഖ്മാൻ കേട്ടിട്ടുണ്ടോ? സൂറത്തുൽ ഉഖ്മാൻ ഖുർആനിലെ 31-ാമത്തെ അധ്യായമാണ്. 31-ാമത്തെ അധ്യായം. അതില് അള്ളാഹു സുബ്ഹാനഹു വതആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ഇറക്കിയതിലൂടെ പറഞ്ഞു കൊടുക്കുന്നു. ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം തൻ്റെ മകന് കൊടുക്കുന്ന ഉപദേശമുണ്ട്. അതിലൊരു ഉപദേശമാണ്, എന്താ അറിയോ? വവസ്വൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലതുഹു ഉമ്മുഹു. അഥവാ വവസ്വൈനൽ ഇൻസാൻ ബിവാലിദൈഹി, മനുഷ്യനോ അവൻ്റെ മാതാപിതാക്കളോട് സ്നേഹം വർദ്ധിക്കണം, അവരുടെ മാതാപിതാക്കളെ സ്നേഹിക്കണം എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിക്കുകയാണ്. കൽപ്പിച്ചിട്ടില്ലേ? അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ഖുർആനിൽ കൽപ്പിക്കുക. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അതിലൂടെ പറയുന്നുണ്ട്, വവസ്വൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ ഹമലതുഹു ഉമ്മുഹു. അവന്റെ മാതാവേ അവനെ ഗർഭം ചുമന്നത് വഹ്നൻ അലാ വഹ്ൻ, ക്ഷീണത്തിനുമേൽ ക്ഷീണത്തോടു കൂടിയാണ് അല്ലേ. 10 മാസം അല്ലെങ്കിൽ 9 മാസം ആ വയറ്റിൽ കിടത്തിയിട്ട് വേദനകൾ സഹിച്ചിട്ടാണ് നമ്മുടെ ഉമ്മ നമ്മളെ നൊന്ത് പ്രസവിച്ചിട്ടുള്ളത് അല്ലേ. ആ ഉമ്മാക്ക് ആ സമയത്ത് എന്ത് ചെയ്തിട്ടില്ല, ഉമ്മാക്ക് നേരവണ്ണം കിടന്നുറങ്ങാൻ പറ്റിയിട്ടുണ്ടാവില്ല, ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ ചില മക്കൾ ഇതൊന്നും ചിന്തിക്കണില്ല, അവര് അവരിഷ്ടത്തിനനുസരിച്ച് ജീവിക്കുക. നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ അനുസരിക്കണം. ഞാനൊരു കൊച്ചു കഥ പറയാം. ആരുടെ കഥ അറിയോ? ഞാൻ എൻ്റെ കഥ പറയാം. എൻ്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല, നിങ്ങൾ കേട്ടില്ല. എന്നാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടും എൻ്റെ ഈ കഥ കേൾക്കുന്ന കുട്ടികളോട് കുട്ടികൾക്ക് വേണ്ടിയിട്ടും ഞാനൊരു കഥ പറയാം, ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ എൻ്റെ ചെറുപ്പകാലത്തിൽ ഞാൻ ഒരു 2ാം ക്ലാസ്സുകാരനായിരുന്നു. ഏകദേശം നിങ്ങളതൊക്കെ നിങ്ങളെ നിങ്ങളെ എത്ര ക്ലാസ്സിലാ? എന്താ പേര് പറഞ്ഞത്?
6: ബാസിം.
5: ബാസിം എത്രാം ക്ലാസ്സിലാ?
6: 4ാം ക്ലാസ്സിലാ.
5: എവിടെ വീട്? എവിടെയാണ്? വെള്ളില. അപ്പോ വെള്ളിലയിലുള്ള ബാസിമ 4ാം ക്ലാസ്സിലാ. പക്ഷെ ബാസിമെ ഞാന് 2ാം ക്ലാസ്സിലെത്തിയിട്ടുള്ളൂ. എത്ര ക്ലാസ്സിലാണ്?
6: 2ാം ക്ലാസ്സിലെത്തിയിട്ടുള്ളൂ.
5: ആ സന്ദർഭത്തില് ഞാനും എൻ്റെ ഉമ്മയും എൻ്റെ ഇത്താത്തയും ഞങ്ങളുടെ ഫാമിലി മുഴുവനും എൻ്റെ ഉമ്മയുടെ വീട്ടിലേക്ക് ഒരു ചെറിയ ഫംഗ്ഷന് പോയി. സൽക്കാരം, നമ്മുടെ നാട്ടില് സൽക്കാരം എന്ന് പറയും. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് പോയി അവിടെ എല്ലാ കുടുംബത്തോടൊപ്പം അടിച്ച് പൊളിച്ച് ഉഷാറാക്കി. അങ്ങനെ അത് കഴിഞ്ഞ് അയൽവാസിയായ ഒരാൾ, ഓരോ ഓട്ടോറിക്ഷക്കാരുണ്ട്, അദ്ദേഹത്തിൻ്റെ വണ്ടി വിളിച്ചുകൊണ്ട് എൻ്റെ വീട്ടിലേക്ക് പോരാ. ഏകദേശം ഒരു അരമണിക്കൂറോളം യാത്രയുണ്ട്, അരമണിക്കൂറോളം യാത്രയുണ്ട്. അങ്ങനെ ആ ഒരു അരമണിക്കൂറോളം യാത്രയുള്ള യാത്രയിൽ നമ്മൾ സാധാരണ ഒരു ഓട്ടോറിക്ഷയിൽ ഇരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഉറങ്ങിപ്പോവും അല്ലേ? ഉറങ്ങിപ്പോവും. ആ ഓട്ടോറിക്ഷയിലേക്ക് കയറുന്നതിന് മുമ്പ് എനിക്ക് എൻ്റെ ഇത്താത്ത ഒരു ചെറിയ സ്റ്റിക്കർ വാങ്ങി തന്നിരുന്നു. സ്റ്റിക്കർ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സ്റ്റിക്കർ ഞാൻ എൻ്റെ കയ്യിൽ പിടിച്ചു. ഞാൻ എൻ്റെ ഉമ്മയുടെയും എൻ്റെ ഇത്താത്തയുടെയും എൻ്റെ അനിയൻ്റെ കൂടെ ഇങ്ങനെ പോവാണ്. ഓക്കെ. അങ്ങനെ പോയോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഉറങ്ങിപ്പോയി. ഉറങ്ങുമ്പോൾ എന്ത് ചെയ്യും? കയ്യിലുണ്ടാവുന്ന സ്റ്റിക്കർ പാറിപ്പോവും. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് എത്താൻ ഇനി വെറും 2 മിനിറ്റോ 3 മിനിറ്റോ മാത്രം ബാക്കിയുള്ളൂ. ആ സന്ദർഭത്തിലേ ഞാൻ എണീറ്റപ്പോൾ എൻ്റെ കയ്യിൽ സ്റ്റിക്കർ കാണാനില്ല, അപ്പോൾ ഞാൻ എൻ്റെ ഉമ്മയോട് വാശി പിടിച്ചു. ഉമ്മ, എനിക്ക് ആ സ്റ്റിക്കർ വേണം. എൻ്റെ സ്റ്റിക്കർ എവിടെയാണെന്ന് ചോദിച്ചു. ഉമ്മ പറഞ്ഞു, അത് നീ ഉറങ്ങിയപ്പോൾ പോയിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ സ്റ്റിക്കർ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പുതിയ സ്റ്റിക്കർ വേണം. നമ്മൾ വാശി പിടിക്കൂലേ, നമ്മൾ വാശി പിടിക്കാൻ പറ്റുമോ? ഇല്ല, നമ്മൾ അവരെ വാശി പിടിക്കാൻ പറ്റൂല. നമ്മൾ അവർ പറഞ്ഞത് കേട്ടിരിക്കണം. അങ്ങനെ ഞാൻ വാശി പിടിച്ച ഉമ്മ എന്നെ കൊണ്ട് കഷ്ടപ്പെടുകയാണ്, എന്നെ കൊണ്ട് ബുദ്ധിമുട്ടാണ്. ഉമ്മ ഓട്ടോറിക്ഷക്കാരനെ പറഞ്ഞു, കാക്ക നിങ്ങളെ വണ്ടി നിർത്തി, ഈ കുട്ടി വല്ലാതെ പ്രയാസപ്പെടുത്തുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കാക്ക വണ്ടി ചവിട്ടി ഒരു കട എതിർവശത്താണ്, ഒരു മറുവശത്താണ് കട ഉള്ളത്. അവിടെ ഞാൻ ഈ വശത്താണ്, ഒരു വശത്ത്, മറുവശത്താണ് ഞാൻ ഇറങ്ങിയത്. അപ്പോൾ ഈ വണ്ടി നിർത്തിയതും ഞാൻ ഇറങ്ങി ഓടിയത് ഒപ്പായിരുന്നു. ഒരു സമയത്തായിരുന്നു ഞാൻ ഇറങ്ങി ഓടിയത്. ആ സമയത്ത് ഒരു വലിയ ബൊലേറോൻ്റെ പിക്കപ്പ് ഒന്നിനെ ഇടിക്കുകയാണ്. ഞാൻ എങ്ങോട്ടോ തെറിച്ചു, ഞാനറിയില്ല. ഞാൻ എങ്ങോട്ടോ തെറിച്ചു എന്നില്ല, എനിക്കറിയില്ല. പിന്നെ അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ നിന്ന് ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു, ഇനി ഒരു പ്രതീക്ഷയും വെക്കണ്ട, നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചോളിയും, പ്രാർത്ഥിച്ചോളി, ഇനി അതന്നെയുള്ളൂ രക്ഷ എന്ന് പറഞ്ഞു. എല്ലാവരും കരയാണ്. എനിക്ക് ജീവിതം തിരിച്ചു കിട്ടൂല എന്ന് ഡോക്ടർ വിധി എഴുതുമ്പോൾ അവരെന്ത് ചെയ്യാണ്? കരയാണ്. അങ്ങനെ അവരെല്ലാവർക്കും വിളിച്ച് പറയാണ് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട്. അങ്ങനെ 12 ദിവസം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ശരീരത്തിലെ ചില ചലനങ്ങൾ വരുന്നത്, എന്താ അവസ്ഥ നമ്മൾ ആലോചിക്കണം. ഉമ്മയെ അനുസരിക്കാത്തത് കൊണ്ട് ഞാൻ അനുഭവിച്ചതാ. അങ്ങനെ 12 ദിവസം കഴിഞ്ഞപ്പോൾ ചെറിയ ചലനങ്ങൾ, എന്നാലും ശരിയായിട്ടില്ല, സംസാരിക്കാൻ കഴിയില്ല, നടക്കാൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ കുറച്ച് ദിവസവും ചികിത്സ ചെയ്ത് ആളുകളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെ 24 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ റൂമിലേക്ക് മാറ്റിയാണ്, ഞാൻ അറിഞ്ഞിട്ടില്ല റൂമിലേക്ക് മാറ്റിയത്. സാധാരണ ICU റൂമിലേക്ക്, ICU അവിടുന്ന് റൂമിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അറിയേണ്ടതാ. പക്ഷെ ഞാൻ അറിഞ്ഞിട്ടില്ല. റൂമിലേക്ക് എത്തി ഏകദേശം 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് എനിക്ക് കൂടുതൽ സംസാരിക്കാൻ കഴിയില്ല, എനിക്ക് നടക്കാൻ വയ്ക്കൂല. പിന്നെ കുറേ തെറാപ്പി ചെയ്ത് അള്ളാ തന്ന അനുഗ്രഹം, അള്ളാൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് എനിക്ക് അള്ളാ എന്ത് ചെയ്തു, സംസാരിക്കാനും നടക്കാനുള്ള കഴിവ് തന്നു. അപ്പോൾ ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? മാതാപിതാക്കളെ അനുസരിക്കണം അല്ലേ, മാതാപിതാക്കളെ അങ്ങേയറ്റം അനുസരിക്കണം. മാതാപിതാക്കളെ അനുസരിക്കാതിരിക്കുക എന്ന് പറയുമ്പോൾ അത് ഹറാമായിട്ടുള്ള കാര്യമാണ്. ഹറാമായ കാര്യങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയതാണ് മാതാപിതാക്കളെ അനുസരിക്കാതെ ഇരിക്കുക എന്നുള്ളത്. അപ്പോൾ കൃത്യമായി അവര് ഓരോരുത്തരെയും നമ്മൾ അനുസരിക്കേണ്ടതുണ്ട്. അത് നിർബന്ധമാണ്, അത് വാജിബാണ്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ഖുർആനിലൂടെ പറയുന്നുണ്ട്, എന്താറിയോ, വഖലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന ഇമ്മാ യബ്ലുഗന്ന ഇൻദക അൽകിബറ അഹദുഹുമ ഔ കിലാഹുമ ഫലാ തഖുൽ ലഹുമ ഉഫ്ൻ വലാ തൻഹർഹുമ വഖുൽ ലഹുമ ഖൗലൻ കരീമ എന്നൊരു ആയത്ത് പറയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അവൻ്റെ ഖുർആനിലെ ഫസ്റ്റ് എന്താ പറയുന്നത് അറിയോ, നിങ്ങൾ എന്ത് ചെയ്യണം, എന്നെ അല്ലാതെ നിങ്ങൾ ആരാധിക്കരുത്, നിങ്ങൾ എന്നെ ആരാധിക്കണം. അള്ളാഹുവിനെ ആരാധിക്കണം, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം. എന്നിട്ട് അള്ളാഹു അവൻ്റെ ഖുർആനിലൂടെ പറയുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ മാതാപിതാക്കളിൽ ഒരാളോ അവർ രണ്ടു പേരോ തന്നെയോ അവരുടെ മാതാപിതാക്കളെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ അനുസരിക്കണം. അള്ളാഹു തരുന്ന കൽപ്പനയാണ്. അള്ളാഹനെ അനുസരിക്കണം എന്ന് പറഞ്ഞ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല എന്ത് പറഞ്ഞാണ്, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ അനുസരിക്കണം. എപ്പോ അവര് വാർദ്ധക്യത്തിൽ, ഇപ്പൊ നമ്മളെ മാതാപിതാക്കൾ വയസ്സാവും അല്ലേ, പ്രായം ചെന്നവരാവും, ആ സന്ദർഭത്തിലും അവരെന്ത് ചെയ്യണം, അനുസരിക്കണം. അവരൊന്ന് കൈപിടിച്ച് നമ്മൾ നടത്താൻ പറയുമ്പോൾ നമ്മൾ വിട്ടുമാറാൻ പറ്റുമോ? ഇല്ല. അവർ എങ്ങനെയാണോ ചെറുപ്പത്തിൽ നമുക്ക് താങ്ങും തണലുമായി നിന്നത്, അതുപോലെ നമ്മൾ അവർക്ക് കൊടുക്കണം അല്ലേ. നമ്മുടെ ഉമ്മ ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ ഉമ്മ നമ്മൾ ചെറുപ്പത്തിൽ നടക്കാനൊന്നും ആയിട്ടില്ല. ആ ഒരു പ്രായത്തിൽ നമ്മെ മടിത്തട്ടിൽ വെച്ച് നമുക്ക് മുലപ്പാലൊക്കെ ഊട്ടിങ്ങനെ അല്ലേ, എന്ത് സന്തോഷത്തിലാണ് ഉമ്മ നമ്മളെ വളർത്തിയത്. ആ സന്തോഷം തിരിച്ചു ഉമ്മക്ക് നമ്മൾ കൊടുക്കണ്ടേ? നമ്മൾ കാരണം ഉമ്മക്ക് ഇപ്പം കൊടുക്കണ്ടേ അല്ലേ? എത്ര ചരിത്രങ്ങളാണ് ഉമ്മയെയും ഉപ്പയെയും അനുസരിക്കാത്തതിൻ്റെ പേരിൽ എത്ര അപകടങ്ങളാണ്. നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് അപകടങ്ങൾ വർദ്ധിക്കുന്നുണ്ട്. കാരണം എന്താ, ഉമ്മയും ഉപ്പയും അനുസരിക്കണില്ല. ഉമ്മ ഇങ്ങോട്ട് വാന്ന് പറയുമ്പോൾ അങ്ങോട്ടേ പോകുള്ളൂ നമ്മളെ കുട്ടികൾ. അങ്ങനെ പറ്റുമോ? ഇല്ല. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, അവരോട് നിങ്ങൾ ചേ എന്ന വാക്ക് പോലും പറയാൻ പറ്റൂല. ചേ എന്ന് പറയുമ്പോൾ അവരോട് ധിക്കരിച്ച് സംസാരിക്കാൻ പറ്റൂല. എന്താണ്
7: അവരെ
5: സംസാരിക്കാൻ പറ്റൂല? സംസാരിക്കലുണ്ടോ? ഇല്ലല്ലോ. ഇല്ല. നല്ല കുട്ടികളായി മാന്യമായി കൊണ്ട് അവരെക്കാൾ ശബ്ദത്തിൽ നമ്മൾ സംസാരിക്കാൻ പറ്റൂല. പറ്റോ?
7: പറ്റൂല.
5: ഇത് ആര് പറഞ്ഞതാ? പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ഖുർആനിലൂടെ നമ്മോട് പറഞ്ഞതാ. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുന്നുണ്ട്. വഹ്ഫിളഹുമ ജനാഹദ്ദുല്ലി മിനർ റഹ്മ വഖുർ റബ്ബിർഹംഹുമ കമ റബ്ബയാനി സഗീറ. എന്താ ഇതിൽ പറയുന്നത്? നിങ്ങളെ ചെറുപ്പത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയോട് പറയാ, എന്റെ രക്ഷിതാവേ, ചെറുപ്പത്തിൽ ഇവർ ഇരുവരും എന്നെ പോറ്റി വളർത്തിയതുപോലെ ഇവരോട് നീ കരുണ കാണിക്കണമേ എന്ന് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കലുണ്ടോ? എന്താ പ്രാർത്ഥിക്കല്? അപ്പോ ഇത് കേൾക്കുന്ന എല്ലാ കുട്ടികളും എന്ത് ചെയ്യണം, ഈ പ്രാർത്ഥന പഠിക്കണം. അഞ്ചു വക്ത് നിസ്കാര ശേഷം നമ്മള് മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. റബ്ബി റഹ്മുഹുമ കമ റബ്ബയാനി സഗീറ. അറിയുന്ന കുട്ടികൾ ഉണ്ടായിരിക്കും, പക്ഷെ ഇതറിയാത്ത കുട്ടികൾ എന്ത് ചെയ്യണം, ഇതിനെ കുറിച്ച് കൃത്യമായി പഠിക്കണം. ഇതെന്തിനറിയോ, ഇതെന്തിനാ പ്രാർത്ഥിക്കുന്നത്? അവർക്ക് അള്ളാഹുവിൽ നിന്നൊരു കാരുണ്യം, അള്ളാഹുവിൽ നിന്നുള്ളൊരു ഹൈറ് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അവർക്ക് വേണ്ടേ? നമുക്ക് മാത്രം മതിയോ? അവർക്ക് വേണം. പിന്നെ നമ്മൾ പ്രാർത്ഥിക്കണം, അള്ളാഹ് എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും നീ ആഫിയത്തും ആരോഗ്യം നൽകണേന്ന് പ്രാർത്ഥിക്കണം. അതൊക്കെ നമ്മളെ ചെറുപ്പത്തിൽ അവർ നമുക്ക് വേണ്ടി പണിയെടുത്തതിൻ്റെ, നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടതിന് അവർക്ക് നൽകുന്ന ശുക്രാണ്. നമ്മുടെ മാതാപിതാക്കൾ അവർ മരിച്ചു പോകുമ്പോൾ അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ മുതൽക്കൂട്ടാണ് നമ്മുടെ പ്രാർത്ഥന. നമ്മുടെ ചിലരെ ഉപ്പയും ഉമ്മയൊക്കെ ചിലപ്പോൾ മരിച്ചു പോയിട്ടുണ്ടാവും അല്ലേ. അവർക്ക് വേണ്ടി ആത്മാർത്ഥ പ്രാർത്ഥിക്കണം. അവർക്ക് വേണ്ടി അല്ലാ എൻ്റെ മരണപ്പെട്ടു പോയിട്ടുള്ള ഉമ്മാക്കും ഉപ്പാക്കും അവരുടെ നീ വിശാലമാക്കി കൊടുക്കണേ, അവർക്ക് പ്രയാസം ഉണ്ടാക്കല്ല അല്ലാന്ന് ആത്മാർത്ഥ പ്രാർത്ഥിക്കണം. അതെന്താണ്? അത് നമ്മുടെ ബാധ്യതയാണ്, നമ്മുടെ കടമയാണ്. ഒരിക്കലേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു സഹാബി വന്ന് ചോദിക്കുകയാണ്, എന്തോ ചോദിക്കണം, നിങ്ങൾ കഥ ആ ദിവസങ്ങൾ കേട്ടിരിക്കണോ അറിയില്ല. സ്വാഭ്യം ഒന്ന് ചോദിക്കാം, പ്രവാചകരെ, മനുഷ്യരുടെ കൂട്ടത്തിലെ എനിക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് ആരോടാ? അപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്താ പറഞ്ഞേ?
7: ഉമ്മയോട്.
5: ഉമ്മയോട് കേട്ടിട്ടുണ്ടോ? ഇല്ലാതെ ഒരാൾ കേട്ടിട്ടുണ്ട്, ഒരാൾ കേട്ടിട്ടില്ല. അപ്പോ ഇത് കേൾക്കാത്തവരും കേട്ടവരും ഉണ്ടാവും, നല്ല ശ്രദ്ധിച്ച് കേൾക്കണം. ഉമ്മാനോട് ഇന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു. അങ്ങനെ വീണ്ടും ചോദിക്കാം, പിന്നാരോടാ ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത്?
7: വീണ്ടും
5: പറഞ്ഞു,
7: ഉമ്മയോട്.
5: ഉമ്മയോട്. അങ്ങനെ മൂന്ന് തവണ നിന്റെ ഉമ്മയോടെന്ന് പറഞ്ഞു, നിന്റെ ഉമ്മയോട് പറഞ്ഞു അല്ലേ. വീണ്ടും പറഞ്ഞു, ചോദിച്ചു, പിന്നാരോടാ പ്രവാചകരെ ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് എന്ന് ചോദിച്ചപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ പറയാണ്, നിന്റെ ഉപ്പയോട് അല്ലേ. ഉമ്മയോട് അത്രയും കടപ്പാടാണ്, ഉമ്മയോട് അത്രയും കടപ്പാടാണ്, ഉപ്പയോടും കടപ്പാടുകൾ ഒരുപാടുണ്ട്. നമുക്ക് വേണ്ടി അല്ലേ, ഊണും ഉറക്കവും ഇല്ലാതെ നമുക്ക് വേണ്ടി പണിയെടുത്ത് നടക്കണം നമ്മുടെ ഉപ്പ അല്ലേ. ചിലപ്പോ രാത്രി വീട്ടിലേക്ക് വരാൻ വൈകും, ചിലപ്പോ ഉറക്കം തന്നെ ഉണ്ടാവില്ല. ഫുള്ള് നമുക്ക് വേണ്ടി, ആ ഒരു നമ്മളെ പോറ്റാൻ വേണ്ടിയിട്ട്, നമ്മളെ വളർത്താൻ വേണ്ടിയിട്ട് ഉപ്പ സമ്പാദിക്കായിരിക്കും. ഉപ്പാനെ കഷ്ടപ്പാടാ, നമ്മളതിന് ഉപ്പാനോട് നന്ദി കാണിക്കണ്ടേ? അതിനാണ് നമ്മൾ ഉപ്പയോട് നന്ദി കാണിക്കണം, ഉപ്പയോട് ഉപ്പയ്ക്ക് വേണ്ടി ഉമ്മക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞത്. ഇനി എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ സമൂഹത്തിലുണ്ടല്ലോ വൃദ്ധസദനം എന്ന് കേട്ടിട്ടുണ്ടോ? വൃദ്ധസദനം എന്താ വൃദ്ധസദനം?
7: വയസ്സായകള്.
5: ഞാനേ ഒരു ചെറിയ കാഴ്ച ഞാൻ കാണാണ്ടായി, ഒരു ഒരു ഒരു വീഡിയോയിലാ തോന്നുന്നു, ചെറിയൊരു കാഴ്ച. എന്താ വെച്ചാല് ഒരു റോട്ടില് ഒരു മുത്തശ്ശി കിടക്കുകയാണ്, ഒരു വല്യമ്മ കിടക്കുകയാണ്. പ്രായം ചെന്ന നേരെ വണ്ണം എണീറ്റ് നടക്കാൻ വയ്ക്കാത്ത ഒരു വല്യമ്മ കിടക്കുകയാണ്. ആ വല്യമ്മനോട് അവിടെ നാട്ടുകാരൊക്കെ ചെന്ന് ചോദിച്ചപ്പോ വല്യമ്മ പറഞ്ഞു, എൻ്റെ മക്കളൊക്കെ എന്നെ ഉപേക്ഷിച്ച് പോയതാണ്. അവർക്ക് മാതാപിതാക്കളുടെ കയ്യിലുണ്ടാവുക പണം ഉണ്ടാവുമ്പോൾ അവർക്ക് എന്ത് ചെയ്യേണ്ടതില്ല? മാതാപിതാക്ക അവർക്ക് എന്ത് വേണം? മാതാപിതാക്കളെ വേണം. പക്ഷേ മാതാപിതാക്കളെ അവരുടെ കൈ അവർ അവശ നിലയിലായാൽ അവരിൽ നിന്നും ഒന്നും കിട്ടുകയില്ല എന്ന് തോന്നുമ്പോൾ അവരൊഴിവാക്കുന്ന ഒരു സന്ദർഭം. എന്നിട്ട് അവരെ വൃദ്ധസദനമിൽ അഥവാ വേറൊരാളുകളിലേക്ക് ഏൽപ്പിക്കുക. നമ്മളേൽപ്പിക്കേണ്ടവരാണോ? ഒരിക്കലും നമ്മൾ അവരെ ഏൽപ്പിക്കേണ്ടവരല്ല. അപ്പോൾ ഇത്രയും നമ്മൾ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ആ മാതാപിതാക്കളെ അനുസരിക്കണം. എന്നാലാണ് നമ്മൾ അവരോട് സ്നേഹമുള്ളവരായി മാറുകയുള്ളൂ, അതുപോലെ തന്നെ അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ആളുകളായി മാറുകയുള്ളൂ. എന്നാൽ മാത്രമാണ് അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്ക് ലഭിക്കുകയുള്ളൂ. ഏതായാലും ഈ ഒരു പീസ് റേഡിയോ ഒരുക്കുന്ന പൂമരത്തണൽ എന്ന പ്രോഗ്രാമിൻ്റെ ഈ ഒരു സംസാരം അവസാനിപ്പിക്കുകയാണ്. ഇൻഷാല്ലാ നമുക്ക് അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
7: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: പൂമരത്തണൽ ഏതായാലും നമ്മൾ കേട്ട് കഴിഞ്ഞു. ഈ പൂമരത്തണലില് ഇന്നത്തെ ഒരു വിഷയത്തിൻ്റെ ഒരു പ്രാധാന്യം എന്താന്ന് ചോദിച്ചാൽ, നമുക്കറിയാം നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്ത് ചുറ്റുഭാഗത്ത് ഒരുപാട് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മൾ ആസ്വദിക്കുന്നുണ്ട്. വില കൊടുത്ത് വാങ്ങാത്ത നമ്മുടെ ഓക്സിജനും നമ്മുടെ വെള്ളവും ഭക്ഷണവും വില കൊടുക്കാത്തെന്ന് പറയുമ്പോൾ, കുട്ടികളായ നമുക്കൊരിക്കലും അതിൻ്റെ ഒരു പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ അറിയാതെ നമ്മൾ പോകുന്നൊരു സമയം പ്രായമാണ്.
2: യെസ്.
3: എന്നാൽ ഇതൊക്കെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളാണ് എന്നൊരു തിരിച്ചറിവിലേക്ക് കുട്ടികളെ വഴികാട്ടുന്ന സംസാരമാണ് പൂമരത്തണലിൽ നമ്മൾ കേട്ട് കഴിഞ്ഞത്. നമ്മോടൊപ്പം ചേർന്നത് അമീൻ അഹമ്മദ് മംഗളയും മുഹമ്മദ് മിൻഹാജ് വെള്ളില ആൻഡ് ബാസിം വെള്ളില ഈ കുട്ടികളുമാണ് ഉണ്ടായിരുന്നത്.

0: അടുത്തതായി നമ്മൾ പോകുന്നത് നുറുങ്ങുകൾ എന്ന സെഷനിലേക്കാണ്. നന്മയുടെ ഉറവ് വറ്റാതെ സൂക്ഷിക്കുക.
1: നന്മയുടെ ഉറവ് വറ്റാതെ സൂക്ഷിക്കുക. മാനവ സമൂഹം ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ സ്വപ്നതുല്യമായ നേട്ടങ്ങൾ കൈവരിച്ച് മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണിന്ന്. എന്നാൽ അതോടൊപ്പം അശാന്തിയുടെയും അസമാധാനത്തിൻ്റെയും അക്രമങ്ങളുടെയും വിളനിലമായി ലോകം മാറിക്കൊണ്ടിരിക്കുകയാണോ എന്ന് ന്യായമായും സംശയിക്കേണ്ടിയിരിക്കുന്നു. പ്രശ്നകലുഷിതമല്ലാത്ത രാജ്യമേത്? സമൂഹമേത്? പ്രസ്ഥാനമേത്? അറിവിൻ്റെ കനികൾ പറിച്ചെടുക്കാനുള്ള കലാലയങ്ങൾ കലാപമുക്തമാണോ? പ്രശ്നരഹിതമായ കുടുംബ ബന്ധങ്ങളും വ്യക്തിബന്ധങ്ങളും അപൂർവമായിക്കൊണ്ടിരിക്കുകയല്ലേ ഇന്ന്? അത്യന്തം ഹീനമായ കുറ്റകൃത്യങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുകയല്ലേ? അറബ് രാഷ്ട്രങ്ങളിലും ചൈനയിലും മറ്റും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വധശിക്ഷയെ രൂക്ഷമായി വിമർശിച്ചിരുന്നവർ പോലും ഇന്ത്യയിൽ വധശിക്ഷ നടപ്പിലാക്കുവാൻ മുറവിളി കൂട്ടുന്ന അവസ്ഥ സംജാതമായതിൻ്റെ രഹസ്യം അജ്ഞാതമല്ല. തിന്മയുടെ സുനാമി തിരകൾ ആർത്തലയ്ക്കുമ്പോൾ നന്മയെ സ്നേഹിക്കുന്നവർ വേദനിക്കുക സ്വാഭാവികം. നന്മയെയും തിന്മയെയും കുറിച്ചുള്ള ചിന്തകളും ചർച്ചകളും തർക്കങ്ങളുമെല്ലാം മനുഷ്യലോകത്തിൽ മാത്രമാണുള്ളത്. ഇതര ജന്തുലോകത്തിൽ നന്മ തിന്മകളില്ല, ധർമാധർമ്മ വേർതിരിവില്ല. നന്മകൾ കൈക്കൊള്ളുവാനും തിന്മകൾ വെടിയുവാനും മനുഷ്യൻ തയ്യാറാകുന്നില്ലെങ്കിൽ അവൻ വെറുമൊരു ജന്തുവാണെന്നർത്ഥം. നന്മതിന്മകളെക്കുറിച്ച് പറയുമ്പോൾ മതങ്ങളെ ഒഴിച്ചു നിർത്തുവാൻ ഒരിക്കലും കഴിയില്ല. നന്മകൾ വളരണം, തിന്മകൾ ക്ഷയിക്കണം. തത്വത്തിൽ ഇതെല്ലാ മതങ്ങളും പറയുന്ന കാര്യമാണ്. ഇസ്ലാം മനുഷ്യന്റെ ആത്യന്തിക ലക്ഷ്യമായി പഠിപ്പിക്കുന്നത് സ്വർഗപ്രവേശനമാണ്. സ്വർഗാവകാശിയായി മാറുവാനും ശാശ്വത നരകത്തിൽ നിന്ന് രക്ഷ ലഭിക്കുവാനുമായി നന്മകൾ ചെയ്യുവാൻ ഇസ്ലാം അനുശാസിക്കുന്നതിനാൽ ഒരു മുസ്ലിം നന്മകൾ ചെയ്യുന്നവനും തിന്മകൾ വെടിയുന്നവനുമായിരിക്കും. അഥവാ അങ്ങനെയായിരിക്കണം. നന്മയെന്ത്, തിന്മയെന്ത് എന്ന് സ്വയം തീരുമാനിക്കുവാൻ മനുഷ്യർക്ക് സാധ്യമേയല്ല. ഒരുവന്റെ നന്മ മറ്റൊരാൾക്ക് തിന്മയും തിന്മ മറ്റൊരാൾക്ക് നന്മയുമായിരിക്കാൻ സാധ്യതയുണ്ടാകുമെന്നതിൽ തർക്കമില്ല. മനുഷ്യന്റെ സൃഷ്ടാവിനെ അറിയൂ. മനുഷ്യന് ഗുണമുള്ളതും ദോഷമുള്ളതുമായ കാര്യങ്ങളെപ്പറ്റി. അതുകൊണ്ട് അന്തിമ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അദ്ദേഹത്തിന് അവതരിപ്പിച്ചു കൊടുത്ത അന്തിമ വേദമായ ഖുർആനിലൂടെ സകല നന്മകളെക്കുറിച്ചും തിന്മകളെക്കുറിച്ചും അറിയിച്ചു തന്നിട്ടുണ്ട്. ഇസ്ലാം മനുഷ്യൻ മനുഷ്യനായിത്തീരുവാനുള്ള സകല കാര്യങ്ങളും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അന്തിമ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന അള്ളാഹു മാനവരാശിയെ നന്മ തിന്മകളെക്കുറിച്ച് പഠിപ്പിച്ചു. മനുഷ്യരെ ചൊവ്വായ പാതയിലേക്ക് നയിക്കുവാൻ അവസാനത്തെ വേദഗ്രന്ഥമായ ഖുർആൻ അവൻ അവതരിപ്പിക്കുകയും ചെയ്തു. തീർച്ചയായും ഈ ഖുർആൻ ഏറ്റവും ശരിയായതിലേക്ക് വഴികാണിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന സത്യവിശ്വാസികൾക്ക് വലിയ പ്രതിഫലമുണ്ട് എന്ന സന്തോഷവാർത്ത അറിയിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ ഖുർആൻ 17:9.
2: യെസ്, നുറുങ്ങുകൾ സാധാരണ നമുക്കേ ഒരു വലിയ സന്ദേശങ്ങളും പിന്നെ വായനയുടെ ലോകത്തുള്ള സാധ്യതകളെയും കേൾപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അഥവാ ചില രചനകളുടെ ശബ്ദാവിഷ്കാരം കേൾക്കാനുള്ള ഒരു അവസരമാണ് നുറുങ്ങുകൾ നമുക്ക് നൽകുന്നത്.
0: അതെ,
2: നന്മയുടെ ഉറവ് വറ്റാതെ സൂക്ഷിക്കുക എന്ന രചനയുടെ ഒരു ശബ്ദാവിഷ്കാരമാണ് നാം ഇപ്പോൾ നുറുങ്ങുകളിൽ കേട്ടുകഴിഞ്ഞത്. അടുത്തതായി ഇൻഷാല്ലാ വളരെ ഉത്തമമായ ഒരു മഹത്തായ അള്ളാഹുവിൻ്റെ നാമത്തെക്കുറിച്ച് പഠിക്കാനുള്ള ഒരു സെക്ഷനിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്.
0: അസ്മാഉൽ ഹുസ്ന.
2: യെസ്, ഇന്നത്തെ അസ്മാഉൽ ഹുസ്നയിൽ നമ്മോടൊപ്പം ചേരുന്നത്
0: അബ്ദുർ റൌഫ് അൽഹിക്കമി, തിരുവനന്തപുരം.
2: ഇന്നത്തെ അസ്മാഉൽ ഹുസ്നയിൽ അള്ളാഹുവിൻ്റെ നാമത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത് അൽമുഅ്മിൻ അല്ലേ? യെസ്. അപ്പോൾ ഏതായിരുന്നാലും അസ്മാഉൽ ഹുസ്ന കേട്ടുവരാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, والعاقبه للمتقين ولا عدوان الا على الظالمين وصلى الله على نبينا محمد وعلى اله وصحبه اجمعين ومن تبعهم باحسان الى يوم الدين اما بعد اللهم رب اشرح لي صدري ويسر لي امري واحلل عقده من لساني يفقهوا قولي اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما نافعا ايها സ്നേഹാദരി നരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടമായ നാമങ്ങളാണ് നാം പഠിച്ചു വരുന്നത്. സ്വർഗത്തിലേക്കുള്ള ഒരു വഴിയാണ് എന്നത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ നാമങ്ങൾ പഠിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമുക്കതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ അതിമഹത്തായ നാമങ്ങളിൽ

അല്ലാഹു അലൈഹി വസല്ലമയാണ്. ഇനിയൊരു പ്രവാചകൻ വരാനില്ല. മുൻകഴിഞ്ഞ മുഴുവൻ പ്രവാചകന്മാരെയും അതുപോലെ തന്നെ നമ്മുടെ പ്രവാചകനായ അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ പ്രബോധന ദൗത്യമേൽപ്പിക്കുമ്പോൾ ആളുകൾ പ്രവാചകന്മാരെ സത്യപ്പെടുത്തണം. അതിന് ചില അമാനുഷികമായ സംഭവങ്ങൾ വെളിവാകണം. സ്വാഭാവികമായും ഒരാൾ പെട്ടെന്നൊരു പ്രത്യേക സാഹചര്യത്തിൽ വന്നുകൊണ്ട് ഞാൻ പ്രവാചകനാണ് എന്ന് പറഞ്ഞാൽ ആളുകൾ വിശ്വസിക്കണമെന്നില്ല. അതിന് കൃത്യമായ തെളിവുകൾ ഉണ്ടാകണം. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല മുർസലീങ്ങളെ അയക്കുകയും ആളുകളിലേക്ക് പ്രബോധനവുമായി കൊണ്ട് ദീനുമായി കൊണ്ട് പ്രവാചകന്മാരെ നിയോഗിക്കുകയും ആ പ്രവാചകന്മാർ അത് അള്ളാഹുവിൻ്റെ ദൂതൻ തന്നെയാണ് എന്ന് സത്യപ്പെടുത്തുകയും ചെയ്തു. അതാണ് അൽ മുക്മിൻ. മുഅ്ജിസത്തുകളിലൂടെ പ്രവാചകന്മാരെ സത്യപ്പെടുത്തി. മഹാനായ മൂസ നബി അലൈഹി ഇസ്ലാം, നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന വടിയുമായി അതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ 40 മാന്ത്രികന്മാർ ഇസ്ലാം സ്വീകരിച്ച സംഭവം നമുക്കറിയാം. ഫിർഔനിൻ്റെ മുന്നിൽ വടി നിലത്തിട്ടു പാമ്പായി. ഫിർഔൻ മൂസ നബി അലൈഹി ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി 40 സാമിരിമാരെ കൊണ്ടുവരികയും അവർ മാന്ത്രിക ജാലത്തിലൂടെ പാമ്പായിക്കൊണ്ട് അവരുടെ കയ്യിലുള്ളതിനെ ജ്വലിപ്പിച്ചപ്പോൾ മൂസ നബി അലൈഹി ഇസ്ലാമിൻ്റെ കയ്യിലുണ്ടായിരുന്ന വടി നിലത്തിട്ടു. ആ നിലത്തിട്ട സമയത്ത് പാമ്പായി. ആ പാമ്പ് മറ്റുള്ളത് മുഴുവതിനെയും വിഴുങ്ങുന്ന അവസ്ഥയിലേക്കെത്തി. അങ്ങനെ അവിടെ ഫിർഔനിൻ്റെ കൂട്ടരായ സാമിരിമാർ മാന്ത്രികർ അവർ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. ഇതാണ് മൂസ നബി അലൈഹി ഇസ്ലാം ശരിയായ പ്രവാചകനാണ്, വെറുമൊരു മാന്ത്രികനല്ല എന്ന് തെളിയിക്കുന്ന രൂപത്തിൽ അള്ളാഹു മുഅ്ജിസത്തുകൾ നടപ്പിലാക്കി. ആ വടി കൊണ്ട് തന്നെ എത്ര അത്ഭുതങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നടപ്പിലാക്കിയിട്ടുള്ളത്. കടലിലടിച്ചപ്പോൾ കടൽ രണ്ടായി പിളർന്നു, അവർക്ക് വഴിയായി അത് അനുഭവപ്പെട്ടു, അതിലൂടെ അവർ സഞ്ചരിച്ചു. എന്നാൽ അതേ വഴിയിലൂടെ പ്രവേശിച്ച ഫിറാവുനും കൂട്ടരും മുങ്ങി നശിക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ആ വടി പാറയിലടിച്ചപ്പോൾ 12 അരുവികൾ പൊട്ടി ഒഴുകിയെന്നാണ്. പല സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ ഈസാ നബി അലൈഹി ഇസ്ലാം, ഈസാ നബി അലൈഹി ഇസ്ലാം മറിയം ബീവിക്ക് ജാരസന്തതിയായി ജനിച്ചതാണ് എന്ന് ജൂതന്മാർ പറഞ്ഞപ്പോൾ, മറിയം ബീവി അലൈഹിസ്സലാമയെ ആളുകൾ കുറ്റപ്പെടുത്തിയപ്പോൾ, മറിയം ബീവി ബഗിയാണ്, മോശപ്പെട്ട സ്ത്രീയാണ്, നിൻ്റെ ഉമ്മയും ഉപ്പയൊന്നും നിൻ്റെ കുടുംബക്കാരൊന്നും ബഗിയായിരുന്നില്ലല്ലോ, പിന്നെ എന്തു പറ്റി നിനക്ക് എന്ന് പറഞ്ഞ ആളുകൾ കുത്തിനോവിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല തൊട്ടിലിൽ കിടത്തിക്കൊണ്ട് ഈസാ നബി അലൈഹിസ്സലാമിനെ സംസാരിപ്പിച്ചു. അതൊരു മുഅ്ജിസത്താണ്. ആ തൊട്ടിലിൽ കിടന്നുകൊണ്ട് ചെറിയ കുട്ടി സംസാരിക്കുകയാണ്. അത് അള്ളാഹു സുബ്ഹാനഹു വതആല ഈസാ നബി അലൈഹിസ്സലാമിനെ പ്രവാചകനായി കൊണ്ട് നിയോഗിക്കുകയും അങ്ങനെ ആ പ്രവാചകൻ സംസാരിക്കുകയും മാത്രമല്ല, ഉബുരി ഉൽ അക്മഹ വൽ അബ്റസ വഉഹിയൽ മൗത ബി ഇദ്നില്ല എന്ന് വിശുദ്ധ ഖുർആനിൽ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്. അതായത് അള്ളാഹു സുബ്ഹാനഹു വതആല ഈസാ നബി അലൈഹി ഇസ്ലാം പ്രവാചകനാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി സത്യനിഷേധികളായ ആളുകളുടെ മുമ്പിൽ അള്ളാഹു ചില മുഅ്ജിസത്തുകൾ, അമാനുഷികമായ ചില കഴിവുകൾ ആ ഒരു സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം അവിടെ നടക്കുകയും ഈസാ നബി അലൈഹി ഇസ്ലാം അത് കാണിച്ചു കൊടുക്കുകയും ചെയ്യുകയാണ്. ഇനി നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഏറ്റവും വലിയ മുഅ്ജിസത്താണ് വിശുദ്ധ ഖുർആൻ എന്നുള്ളത്. ആ വിശുദ്ധ ഖുർആൻ ഇറക്കിക്കൊണ്ട് സത്യപ്പെടുത്തുകയാണ്. സൂറത്തുൽ കഹ്ഫ്, അത് ഇറങ്ങാനുള്ള സാഹചര്യം നമ്മളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ, മക്കയിലെ മുശ്രിക്കുകളായ പ്രത്യേകിച്ച് തീവ്രമായി ആ വിഷയത്തിൽ പ്രവാചകനെ എതിർക്കുന്ന ആളുകൾ മദീനത്ത് ചെന്ന് അവിടെയുള്ള ജൂതന്മാരിൽ നിന്ന് ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി പ്രവാചകനെ കൊടുക്കണമെന്ന അവസ്ഥയിൽ തിരിച്ച് മക്കയിൽ വന്ന് പ്രവാചകനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. അതിൽ പ്രധാനമായി 3 കാര്യങ്ങളാണ് ചോദിക്കുന്നത്. കഴിഞ്ഞുപോയ ഗുഹാവാസികളെക്കുറിച്ച് ചോദിക്കുന്നു, ദുൽഖർനൈനിനെ കുറിച്ച് ചോദിക്കുന്നു, യഅജൂജ് മഅജൂജിനെ കുറിച്ച് ചോദിക്കുന്നു. അങ്ങനെ ചില വിഷയങ്ങൾ ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പറയാൻ കഴിഞ്ഞില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല വാനലോകത്തു നിന്ന് വഹി ഇറക്കി ആ വിഷയങ്ങളെക്കുറിച്ച് കൃത്യമായി ഉത്തരം നൽകി. ആ വിശുദ്ധ ഖുർആൻ എന്നതും അത് ആളുകൾക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനാണ് എന്ന് തെളിയിക്കുവാനുള്ള ഏറ്റവും വലിയ മുഅ്ജിസത്താണ്.

0: ഇങ്ങനെ പ്രവാചകന്മാരെ നിയോഗിക്കുകയും ആ പ്രവാചകന്മാരെ സത്യപ്പെടുത്തുന്ന രൂപത്തിലുള്ള മുഅ്ജിസത്തുകൾ വെളിവാക്കുകയും ചെയ്യുന്ന ആ പ്രവാചകന്മാരെ സമൂഹത്തിൻ്റെ മുമ്പിൽ ഇത് പ്രവാചകനാണ് എന്ന് സത്യപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളിൽ സത്യപ്പെടുത്തുകയും ചെയ്യുന്നവനാണ് അൽ മുക്മിൻ. അതാണ് അൽ മുക്മിൻ എന്ന് അള്ളാഹുവിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ പ്രവാചകൻ നിർഭയനാണ്. അവിടെ പ്രവാചകത്വം വാദിച്ചുകൊണ്ട് വന്ന് അത് പ്രവാചകനാണ് എന്ന് അള്ളാഹു തെളിയിക്കുകയുമാണ് ചെയ്യുന്നത്. അങ്ങനെ പ്രവാചകന് നിർഭയത്വം നൽകുന്നു, പ്രവാചകന്മാർക്ക് നിർഭയത്വം നൽകുന്നു. അപ്പോൾ മുർസലീങ്ങൾക്ക് മുഅ്ജിസത്ത് നടപ്പിലാക്കിക്കൊണ്ട് ആ പ്രവാചകന്മാരെ നിർഭയത്വത്തിലാക്കുന്നവൻ അൽ മുക്മിൻ എന്ന അർത്ഥം നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി രണ്ടാമത്തേത്, അള്ളാഹു സുബ്ഹാനഹു വതാല മുഴുവൻ മുക്മിനീങ്ങൾക്കും അവൻ്റെ നിർഭയത്വം വാഗ്ദാനം നൽകിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ കാണാം, വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സാലിഹാത്ത്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾക്ക് ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമസ്തഖ്ലിഫന്ന വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സാലിഹാത്ത്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്താണ് ആ വാഗ്ദാനം? ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമസ്തഖ്ലഫന്നല്ലദീന മിൻ ഖബ്ലിഹിം വലയുമക്കിനന്ന ലഹും ദീനഹും അല്ലദിർത്തലാ ലഹും വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംന. ഇവിടെ മൂന്ന് കാര്യങ്ങൾ പറയുകയാണ്. ഒന്നാമത്തേത്, ഭൂമിയിൽ ആധിപത്യം നൽകും എന്നാണ്. വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് ഭൂമിയിൽ ആധിപത്യം നൽകും. രണ്ടാമത്തേത്, മേൽക്കോയ്മ നൽകും. മൂന്നാമത് അള്ളാഹു പറയാണ്, വലയുബദ്ദിലന്ന മിൻ ബഅദി ഖൗഫിഹിം അംന, ഭയത്തിനു ശേഷം ഒരു നിർഭയത്വം നൽകുന്ന, സമാധാനം നൽകുന്നവനാണ് അൽ മുക്മിൻ. അതാണ് അള്ളാഹു. അള്ളാഹുവിൻ്റെ നാമങ്ങൾ പരിശോധിക്കുമ്പോൾ അതിൽ അൽ മുക്മിൻ എന്ന നാമം നമുക്ക് പഠിപ്പിച്ചു നൽകുന്ന രണ്ടാമത്തെ അർത്ഥം, ഭയത്തിനുശേഷം നിർഭയത്വം നൽകുന്നവനാണ് അള്ളാഹു എന്നാണ്. എന്നിട്ട് ആ ആയത്തിൻ്റെ ബാക്കി, യഅബുദൂനനി വലാ യുശ്രിക്കൂ നബി ഷൈഅ, എന്നെ മാത്രം നിങ്ങൾ ആരാധിക്കണം, അള്ളാഹുവിൽ പങ്കുചേർക്കാൻ പാടില്ല, എങ്കിൽ നിങ്ങൾക്ക് അംന് നൽകാൻ അള്ളാഹു തയ്യാറാണ് എന്ന് വിശുദ്ധ ഖുർആൻ. മറ്റൊരായത്തിൽ അള്ളാഹു വീണ്ടും പറയുന്നു, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. അള്ളാഹ് പറയാണ്, അല്ലദീന ആമനു, വിശ്വസിച്ചവർ, അവർ എങ്ങനെയുള്ളവർ, വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ, അവരുടെ വിശ്വാസത്തിൽ ഒരു അണുമണി തൂക്കം പോലും ദുൽമില്ല. ദുൽമ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശം ഷിർക്കാണ്. ഒരു അണുമണി തൂക്കം പോലും ശിർക്ക് ചെയ്യാത്ത ആളുകൾക്ക് അള്ളാഹു പറയാണ്, ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ, അവർക്കാണ് നിർഭയത്വമുള്ളത്, അവർക്ക് യാതൊന്നും പേടിക്കാനില്ല, അവർക്ക് യാതൊരു ഭയപ്പാടും ഉണ്ടാവുകയില്ല. ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. അപ്പോൾ ആ നിർഭയത്വം ആരാണ് നൽകുന്നവൻ? അത് അൽ മുക്മിനായ അള്ളാഹു. അപ്പോൾ മുക്മിൻ എന്ന് പറഞ്ഞാൽ നിർഭയത്വം നൽകുന്നവൻ എന്ന അർത്ഥമാണ് നമുക്ക് രണ്ടാമതായി മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ നിർഭയത്വം അള്ളാഹു സുബ്ഹാനഹു വതാല ദുനിയാവിലും നൽകും, നാളെ പരലോകത്തും നൽകും. ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു സുബ്ഹാനഹു വതാല നിർഭയത്വം നൽകുമെന്നാണ്. വിശുദ്ധ ഖുർആനിൽ കാണാം, അല ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരെ സംബന്ധിച്ചിടത്തോളം, ഔലിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യാതൊന്നും ഭയപ്പെടേണ്ടതില്ല, അവർക്ക് വ്യസനിക്കേണ്ടതുമില്ല. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല മറ്റൊരായത്തിൽ പറഞ്ഞത്, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു സുമ്മസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായികത്തു അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറു ബിൽ ജന്നത്തി ലതി കുന്തും തുഅദൂൻ. അള്ളാഹ് പറയാണ്, വിശ്വസിക്കുകയും എന്നിട്ട് എൻ്റെ റബ്ബ് അള്ളാഹു ആണ് എന്ന് പ്രഖ്യാപിക്കുകയും അതിൽ അടിയുറച്ചു നിൽക്കുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മരണസമയത്ത് മലക്കുകൾ ഇറങ്ങി വന്നുകൊണ്ട് പറയുമെന്നാണ്, അല്ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾ പ്രയാസപ്പെടേണ്ടതില്ല, വ്യസനിക്കേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല. വഅബ്ശിറു ബിൽ ജന്ന, നിങ്ങൾ സ്വർഗം കൊണ്ട് സന്തോഷിച്ചുകൊള്ളുക. അല്ലത്തി കുന്തും തു അതുൻ, നിങ്ങൾക്ക് വാഗ്ദാനം നൽകപ്പെട്ട ആ സ്വർഗത്തിൻ്റെ വിഷയത്തിൽ നിങ്ങൾ സന്തോഷിച്ചുകൊണ്ട് യാത്ര ആരംഭിച്ചുകൊള്ളുക എന്ന് മലക്കുകൾ പറയുന്ന ഒരവസ്ഥയുണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ ലോകത്തും നാളെ പരലോകത്തും നിർഭയത്വം നൽകുന്നവനാണ് അൽ മുക്മിനായ അള്ളാഹു. മറ്റൊരായത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല അൽ മുക്മിൻ എന്ന് പഠിപ്പിക്കുമ്പോൾ ഹൃദയങ്ങൾക്ക് ശാന്തി നൽകുന്നവൻ എന്ന ഒരർത്ഥം നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാ അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ല പറയാണ്, അള്ളാഹു ഹൃദയത്തിന് ശാന്തി വച്ചിരിക്കുന്നത് എവിടെ? പല ആളുകളും മാനസികമായ അസ്വസ്ഥതകളിലാണ്. ശമനം എവിടെ ലഭിക്കും എന്ന് തേടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ്. എന്നാൽ അള്ളാഹ് പറയാണ്, അലാ അറിയണേ ബിദിക്രില്ലാഹി, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ എന്നത് തത്മഇന്നുൽ ഖുലൂബ്, അതാണ് ഹൃദയങ്ങൾക്ക് ശാന്തി ലഭിക്കുന്നത് എന്ന് പറയുമ്പോൾ, ഹൃദയത്തിന് ശാന്തി ലഭിക്കുന്നത് റബ്ബിനെക്കുറിച്ചുള്ള സ്മരണ എന്ന് പറയുമ്പോൾ, അവനെക്കുറിച്ചുള്ള സ്മരണ ഒരു അടിമ നടത്തിക്കഴിഞ്ഞാൽ അവൻ്റെ മനസ്സിന് സമാധാനം നൽകുന്നവൻ എന്നതും അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മനസ്സുകൾക്ക് ശാന്തി നൽകുന്നവൻ എന്ന അർത്ഥവും അൽ മുക്മിൻ എന്ന നാമത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊരായത്തിൽ അല്ല പറഞ്ഞത് ഉദ്ഖുലൂഹ ബിസലാമിൻ ആമിനിൻ, നാളെ പരലോകത്ത് വിശ്വാസികൾക്ക് അള്ളാഹു നിർഭയത്വം നൽകും എന്ന, പരലോകത്തും നിർഭയത്വം ലഭിക്കും, അൽ മുക്മിനായ അള്ളാഹു വിശ്വാസികൾക്ക് പരലോകത്ത് നിർഭയത്വം നൽകും എന്നതിനുള്ള മറ്റൊരു തെളിവാണ് ദുഹുലൂഹ ബിസലാമിൻ ആമിനിൻ. അള്ളാഹു പറയാണ്, നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുക ശാന്തിയോടുകൂടി, സമാധാനത്തോടുകൂടി, നിർഭയത്വത്തോടുകൂടി നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക എന്ന് അള്ളാഹ് പറയുമെന്നാണ്. ഇനി മറ്റൊരർത്ഥം അൽ മുക്മിൻ എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ നാമത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന മറ്റൊരർത്ഥമാണ്, ആരെയും അള്ളാഹു സുബ്ഹാനഹു വതാല ആക്രമിക്കുകയില്ല, അനീതി കാണിക്കുകയില്ല. അള്ളാഹ് പറയാണ് വലാ യസ്ലിമു റബ്ബുക അഹദ, അള്ളാഹു ഒരാളോടും അനീതി കാണിക്കുകയില്ല. അപ്പോൾ നീതി കാണിക്കുന്നവൻ അവനാണ് അൽ മുക്മിൻ, അവനാണ് അള്ളാഹു. മറ്റൊരായത്തിൽ അല്ല പറയുന്നു ഇന്നല്ലാഹ ലാ യസ്ലിമു മിസ്ഖാല ദറ, ഒരു അണുമണി തൂക്കം പോലും ഒരാളോടും അനീതി കാണിക്കുകയില്ല, അവനാണ് അൽ മുക്മിൻ. അപ്പോൾ അനീതി കാണിക്കാത്ത രൂപത്തിൽ നിർഭയത്വം നൽകുന്നവൻ എന്ന അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരാളോടും അനീതി കാണിക്കുകയില്ല. ആരാണോ അണുമണി തൂക്കം നന്മ ചെയ്തവൻ, അവന് അള്ളാഹു അതിൻ്റെ പ്രതിഫലം നൽകും. ഫമയ്യഅമൽ മിസ്ഖാല ദറത്തിൻ ഖൈറയറ വമയ്യഅമൽ മിസ്ഖാല ദറത്തിൻ ഷറയറ, ഈ രൂപത്തിൽ അള്ളാഹു ഖൈറും ഷറും കൃത്യമായി കണക്കാക്കി അവന് വേണ്ടത് ഒരു അക്രമവും അനീതിയും പക്ഷപാതിത്വവും കാണിക്കാത്ത രൂപത്തിൽ കൃത്യമായി നൽകുന്നവൻ, അതാണ് അൽ മുക്മിൻ. അള്ളാഹു അൽ മുക്മിൻ എന്ന് പറയുമ്പോൾ അനീതി കാണിക്കാത്തവൻ എന്ന അർത്ഥവും നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരർത്ഥം ആക്രമിക്കപ്പെട്ടവന് ആശ്വാസം നൽകുന്നവൻ എന്ന അർത്ഥവും അൽ മുക്മിൻ എന്നതിൽ നമുക്ക് കാണാൻ സാധിക്കും. കാരണം നമുക്കത് അറിയാം, പ്രവാചകൻ സ്ഥലസ് നമ്മുടെ ഹദീസിൽ ഒരു മനുഷ്യൻ അവൻ ആക്രമിക്കപ്പെടുകയും അവൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ അവൻ്റെ പ്രാർത്ഥന അള്ളാഹു കൈവെടിയുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ആക്രമിക്കപ്പെട്ടവന് ആശ്വാസം നൽകുന്നവൻ എന്ന അർത്ഥവും അൽ മുക്മിൻ എന്ന നാമത്തിനുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. മറ്റൊരർത്ഥം അൽ മുക്മിൻ എന്ന നാമം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരർത്ഥം വാഗ്ദാനങ്ങളെ സത്യമായി പുലർത്തുന്നവൻ. അള്ളാഹു ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. അതിലേറ്റവും വലിയ വാഗ്ദാനമാണ് സ്വർഗം ലഭിക്കുക എന്നുള്ളത്. അങ്ങനെ സ്വർഗത്തിലേക്ക് ആളുകൾ പ്രവേശിക്കുമ്പോൾ, സ്വർഗനിവാസികൾ പ്രവേശിക്കുന്ന സമയത്ത് ഖാലുൽ ഹംദുലില്ലാഹി അല്ലദീ സദഖന വഅദ വഔറസന അൽഅർദ നതബവ മിനൽ ജന്നതി ഹൈസു നശ, അല്ലാഹ് പറഞ്ഞ ആ വാഗ്ദാനം ഇവിടെ വിശ്വാസികൾക്ക് സ്വർഗമായി നൽകുന്ന സമയത്ത് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകൾ, സ്വർഗനിവാസികൾ പറയുമെന്നാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാണ് സർവസ്തുതിയും, അവൻ എങ്ങനെയുള്ളവനാണ്, അല്ലദി സദഖന വഅദ, നമുക്ക് നൽകിയ വാഗ്ദാനത്തെ സത്യപ്പെടുത്തിയവനാണ്. അപ്പോൾ വാഗ്ദാനങ്ങളെ സത്യപ്പെടുത്തുന്ന അൽ മുക്മിൻ, അവനാണ് അല്ലാഹു എന്നിങ്ങനെയുള്ള ധാരാളം അർത്ഥങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇതിലേറ്റവും മർമ്മപ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അൽ മുക്മിൻ എന്ന് പറഞ്ഞാൽ നിർഭയത്വം നൽകുന്നവൻ. ആർക്കാണ് നിർഭയത്വം നൽകുന്നത്? അത് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും അള്ളാഹുവിൽ യാതൊന്നും പങ്കുചേർക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു നിർഭയത്വം നൽകും. അവർക്കാണ് അള്ളാഹു സ്വർഗം നൽകുമെന്ന് വാഗ്ദാനം നൽകിയതും. അതുപോലെ തന്നെ തഖ്വയോടുകൂടി ജീവിക്കുന്ന ആളുകളാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കളെന്ന് പറഞ്ഞു. ആ ഔലിയാക്കൾക്കും ലാ ഖൗഫുൻ അലൈഹിം വലഹും യഹ്സനൂൻ എന്ന് അള്ളാഹ് പറഞ്ഞു. അപ്പോൾ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഈ നാമം പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തീർക്കേണ്ടത് ഒന്ന് ശരിയായ വിശ്വാസമാണ്, രണ്ട് അതോടൊപ്പമുള്ള സൽക്കർമ്മവുമാണ്. ഇങ്ങനെ വിശ്വാസവും സൽക്കർമ്മവും നന്നാക്കിക്കഴിഞ്ഞാൽ അതിലടിയുറച്ച് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ മരണവേളയിൽ മലക്കുകൾ ഇറങ്ങി വന്നുകൊണ്ട് നമുക്ക് സമാധാനത്തിൻ്റെ വാക്കുകൾ നൽകും. ഈ ലോകത്തും നാളെ പരലോകത്തും അല്ലാഹു സുബ്ഹാനഹു വതാല നമുക്ക് നിർഭയത്വം നൽകി അല്ലാഹു നമ്മുടെ കൂടെയുണ്ടാകും. അതുകൊണ്ട് ആ രൂപത്തിൽ അല്ലാഹുവിൻ്റെ നാമത്തെ പഠിക്കുന്നതോടൊപ്പം ഈ നാമ അർത്ഥമാക്കുന്ന തേട്ടങ്ങളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് നമ്മൾ ജീവിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: മാഷാഅല്ലാ, അല്ലാഹുവിൻ്റെ ഒരു നാമത്തെ പറ്റിയാണ് ഇന്നത്തെ അസ്മാഉൽ ഹുസ്നയിലെ നമ്മൾ മനസ്സിലാക്കിയത്. അബ്ദുറഹൂഫ് അൽഹിക്കമിയാണ് നമ്മളോടൊപ്പം സംസാരിച്ചത്.
2: നമ്മളൊരു കഥയൊക്കെ പറഞ്ഞു അല്ലേ?
1: ആ, നമ്മളൊരു കഥ പറഞ്ഞു.
2: പക്ഷേ നമ്മളെ കഥ ഇപ്പം അങ്ങനെയാണ് കേട്ട് ഇങ്ങനെയാണ് പോകൂലേ. പക്ഷേ നമ്മളെ വീട്ടിയങ്ങളുടെ കഥ ഒന്നും കൂടെ പിന്നെ കുട്ടികൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണല്ലോ. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് കഥ പറയാം, പ്രോഗ്രാമിലേക്ക് പോകാം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്
1: വീട്ടിസാറന്നെയാണ്.
2: എന്താണ് ഇന്നത്തെ കഥ?
1: കൊച്ചു മനസ്സുകളിലെ സുഗന്ധം, ഗൾഫിൽ നിന്നൊരു വിമാനം
2: എന്ന പുസ്തകത്തിലെ
1: അല്ലെ 25-ാമത്തെ ഭാഗമാണ് ഇന്നത്തെ കഥയിലൂടെ നമ്മളെ മനസ്സിലാക്കുന്നത്
2: ഇൻഷാല്ലാ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രമുഖ ബാലസാഹിത്യകാരൻ ഇ കെ എം പന്നൂരിൻ്റെ രചന ഗൾഫിൽ നിന്ന് ഒരു വിമാനം. അധ്യായം 25, കൊച്ചു മനസ്സുകളിലെ സുഗന്ധം. അടുത്തയാഴ്ച സമീറും ഉമ്മയും ഗൾഫിൽ നിന്ന് വരും എന്ന് ചെറിയാപ്പ പറഞ്ഞപ്പോൾ സുമയുടെ മനസ്സ് പിടയാൻ തുടങ്ങി. അടുത്തയാഴ്ച സമീറും ഉമ്മയും ഗൾഫിൽ നിന്ന് വരുമെന്ന് ചെറിയാപ്പ പറഞ്ഞപ്പോൾ സുമയുടെ മനസ്സൊന്ന് പിടയാൻ തുടങ്ങി. സമീർക്കൊക്കെ തന്നെ ഇഷ്ടപ്പെട്ടാൽ എന്തു ചെയ്യും? ഉപ്പയുടെയും ഉമ്മയുടെയും ചെറിയാപ്പയുടെയും താൽപ്പര്യത്തോട് സമീർക്കയുടെ താൽപ്പര്യം കൂടി ചേർന്നാൽ എങ്ങനെ താനത് നിരസിക്കും? അവളുടെ വസ്ത്രം വിയർപ്പിൽ നനയാൻ തുടങ്ങി. അമ്മായി, ഒരാഴ്ച കഴിഞ്ഞാൽ ഞങ്ങളെ ഉപ്പ വരും, ബല്യമ്മയും വരും. ഒലിവിടെ 6 മാസം താമസിക്കും, ഇവിടെ വീടുണ്ടാക്കും. വർദ്ധയുടെ വാക്കുകൾ അവളെ ചിന്തയിൽ നിന്നുണർത്തി. സന്തോഷകരമായൊരു പ്രതികരണമാണ് തന്നിൽ നിന്ന് അവൾ പ്രതീക്ഷിക്കുന്നത് എന്ന് സുമയ്ക്ക് തോന്നി. പക്ഷേ ഒരുതരം നിർവികാരതയാണ് തൻ്റെ മനസ്സിൽ. അമ്മായി എന്തോ ഒന്നും പറയാത്തത്? എൻ്റെ ഉപ്പ വരുന്നത് അമ്മായിക്ക് ഇഷ്ടല്ലേ? അതെ മോളെ, അവൾ വെറുതെ ചേർത്ത് പിടിച്ച് തലോടി. അല്പം കഴിഞ്ഞപ്പോൾ ജാഫറും റുഷ്തയും ഓടി വന്നുകൊണ്ട് പറഞ്ഞു, ഉമ്മ, വർദ്ധൻ്റെയും നസീമിൻ്റെയും ഉപ്പ വരുമ്പം കുറേ ഗൾഫ് സാധനങ്ങളും കൊണ്ടുവരും പോലെ. ഉമ്മക്കെന്താ അത് കേട്ടിട്ട് ഒരു മെയിൻ്റില്ലാത്തത്? റുഷ്ത ഇത് ചോദിച്ചപ്പോൾ സുമയൊന്ന് ഞെട്ടി. കുട്ടികളായാലും അവർക്കും മുഖഭാവം നോക്കി മാനസികാവസ്ഥ ഏകദേശം മനസ്സിലാക്കാൻ കഴിയുന്നു എന്ന് അവൾക്ക് തോന്നി. ഉടനെ ഭാവം മാറ്റി ചോദിച്ചു, ജാഫു വലിയ ആളാവുമ്പോൾ ഇതേപോലെ ഗൾഫിൽ പോയി കുറേ സാധനങ്ങൾ കൊണ്ടുവരൂലേ? അപ്പോ ഉമ്മക്കും ഇത്താത്തക്കും വലിയ സന്തോഷമായിരിക്കും. പിന്നെ ഞാൻ ഗൾഫ് പുതപ്പും ടോർച്ചും മിക്സിയും എല്ലാം കൊണ്ടുവരും. പിന്നെ എനിക്കൊരു പേടിയുണ്ടമ്മ, ഇവരെ ഉപ്പയും വല്യമ്മയും തിരിച്ചു പോകുമ്പോൾ ഇവരും പോകുമോ? അപ്പോ ഞങ്ങൾക്ക് സങ്കടമായിരിക്കും. കളിക്കാനും വർത്താനം പറയാനും ആരുണ്ടാവൂല. മക്കൾക്ക് വർദ്ധയെയും നസീമിനെയും വല്ലാതെ ഇഷ്ടപ്പെട്ടതിൻ്റെ ലക്ഷണമാണിതെല്ലാമെന്ന് സുമയ്ക്ക് തോന്നി. ഉപ്പയും ചെറിയാപ്പയും പറഞ്ഞ കാര്യത്തിന് അനുകൂലമായ സംഗതിയാണിത്. മക്കൾ 4 പേരും ഇത്രയധികം മെഴുകിച്ചേരുമ്പോൾ താൻ വിവാഹത്തിന് തയ്യാറാകാതിരുന്നാൽ അവർക്കത് പ്രശ്നമാവും. എന്തു ചെയ്യും? വേണ്ടെന്നോ വേണമെന്നോ തീരുമാനിക്കാൻ കഴിയുന്നില്ലല്ലോ. ജാഫർ മോൻ തൻ്റെ പ്രതികരണം പ്രതീക്ഷിച്ചുകൊണ്ട് മുഖത്തേക്ക് നോക്കുന്നത് അവൾ ശ്രദ്ധിച്ചു. മോനെ, അതിനൊക്കെ ഒരു പരിഹാരമുണ്ടാവും, അവർ വരട്ടെ. വർദയും നസീമും ഇവിടത്തെ മദ്രസയിലെ സ്കൂളിലല്ലേ പഠിക്കുന്നത്? അവര് ഇവിടെ തന്നെ പഠിച്ചോട്ടെ എന്നാണല്ലോ ചെറിയാപ്പ പറഞ്ഞത്. നാലുപേരുടെയും മുഖം ഇത് കേട്ട് തിളങ്ങുന്നത് സുമിയ ശ്രദ്ധിച്ചു. ഇനി അധികം ആലോചിച്ച് നിൽക്കാൻ സമയമില്ല, ഒരു തീരുമാനമെടുക്കുക തന്നെ. മക്കളെ, നിങ്ങളെല്ലാവരും കൂടി മുറ്റത്തെ ചെറിയ പുല്ലുകളൊന്ന് പറക്കി, എന്നിട്ട് കുറച്ച് കളിച്ചോളൂ. നേരം 5 മണിയായല്ലോ, 6 മണിവരെ കളിച്ചോളൂ. അവർ മുറ്റത്തേക്കൂടി. ജാഫർമോൻ ചോദിച്ചു, ആദ്യം കളിയും പിന്നെ പുല്ലു പറയും, അങ്ങനെ ആയാൽ പറ്റുമോ? ഓ, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ, സുമയ്യ പറഞ്ഞു. ഉമ്മ ചായ തയ്യാറാക്കി വിളിച്ചപ്പോൾ സുമയ്യക്ക് ജാളിയത തോന്നി. എന്നും താൻ ചായ ഉണ്ടാക്കി ഉമ്മക്കും ബാപ്പക്കും കൊടുക്കലാണ് പതിവ്. ഉമ്മ, ചായ ഉണ്ടാക്കാൻ ഞാൻ മറന്നതാട്ടോ, ബാപ്പെന്താ വിചാരിക്ക, നേരെ 5 മണിയായില്ലേ? അതിന് ബാപ്പയാണ് മറുപടി പറഞ്ഞത്, സുമി, ഞങ്ങൾ രണ്ടാളെയെ ഇന്നോ ഇന്നലെയും മാത്രം കാണാൻ തുടങ്ങിയതല്ലോ. നിന്റെ മനസ്സിലിപ്പോൾ പല പല ചിന്തകളും ഉണ്ടാവും, അത് എനിക്കും തിരിയും. ഏത് പെണ്ണിനുണ്ടാവുന്ന കാര്യം അത്? ആ ജാതി വിഷയമാണ് ഞങ്ങൾ നിന്റെ മനസ്സിലിട്ട് തന്നത്. മോള് അക്കാര്യത്തിൽ എന്താ തീരുമാനിച്ചത്? എനിക്ക് 2 ദിവസം കൂടി സമയം വേണം ബാപ്പാ. ആയിക്കോട്ടെ. എത്രയും ദിവസമായിട്ടും തീരുമാനമെടുക്കാൻ കഴിയാത്തതിൻ്റെ പ്രധാന തടസ്സം എന്താ മോളെ? അതും എനിക്കറിയില്ല ബാപ്പാ. എനിക്കെന്തോ ഒരു പേടി, ഒരസ്വസ്ഥത ബാപ്പാ. അഥവാ ഈ വിവാഹം നടന്നാൽ താമസിക്കൽ എവിടെയാവും? ബാപ്പാനും ഉമ്മാനെയും പിരിയാനിക്ക് കഴിയൂല. അൻവർക്ക് ഏൽപ്പിച്ച കാര്യമാണത്. ഉമ്മാക്കും ബാപ്പാക്കും ഞാൻ ഇവിടെ ഇല്ലാത്ത വിഷമം അറിയിക്കരുത് എന്ന് അന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അൻവർക്ക് ഗൾഫിലായിരിക്കുമ്പോൾ എന്നാണ്. പക്ഷേ ഇന്ന് അൻവർക്ക് ഖബറിലാണല്ലോ. മോളെ, ഞങ്ങളും ഈ 2 സ്ഥലത്താവുന്ന സ്ഥിതി നിന്റെ ചെറിയപ്പം ഉണ്ടാക്കൂല. ഓനൊരു കാര്യത്തിൻ്റെ എല്ലാ വശവും ചിന്തിച്ച് പരിഹാരം കാണുന്നോനാ. അതുകൊണ്ട് നമുക്ക് 2 കാര്യമേ നോക്കേണ്ടതുള്ളൂ. ഒന്ന്, നിന്റെ മനസ്സ് സമീറുമായിട്ടുള്ള വിവാഹത്തിന് പാകപ്പെടുന്നുണ്ടോ എന്ന്. 2, സമീറിൽ നിന്ന് എന്നെ പറ്റുമോ എന്ന്. പിന്നെ ബാപ്പ വാചകം പൂരിപ്പിക്കാതെ നിർത്തിയപ്പോൾ അവൾ ചോദ്യഭാവത്തിൽ മുഖത്തേക്ക് നോക്കി. ഉമ്മയും ബാപ്പയുടെ മുഖത്തേക്ക് നോക്കുന്നത് അവൾ ശ്രദ്ധിച്ചു. ഉമ്മ ചോദിച്ചു, നിങ്ങളെന്താ പിന്നെയെന്ന് പറഞ്ഞ് നിർത്തിക്കളഞ്ഞത്? അതോ, മനുഷ്യൻ്റെ മനസ്സ് വല്ലാത്തൊരു യന്ത്രമാണ്, അത് എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുക എന്ന് ആർക്കും തീരുമാനിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാനൊരു അപകടം ഒഴിവാക്കാൻ വേണ്ടി മുൻകരുതലായിട്ട് പറയാണ്, സുമീൻ്റെ മനസ്സ് ഇന്നോ നാളെയോ വിവാഹത്തിന് പാകപ്പെട്ടെന്നും സമീർ ഇതിന് തയ്യാറായില്ല എന്നും വന്നാൽ മോക്ക് പ്രയാസമുണ്ടാവരുത്. ഓൻ ഈ വിഷയം തീരെ അറിഞ്ഞിട്ടില്ല. വന്ന ശേഷം ഓനോട് പറയാമെന്നാ ചെറിയാപ്പ പറഞ്ഞത്. അത് സാരല്ലപ്പാ, ഏതാണോ ഖൈർ അത് അല്ലാഹു നൽകട്ടെ, സുമയ്യ പറഞ്ഞു.
2: മാഷാല്ലാ, അപ്പൊ നല്ലൊരു കഥ കേട്ടുല്ലേ. എന്നും നമുക്ക് ഓരോ കഥകൾ കേൾക്കണം. ഞാൻ അങ്ങനെ പറയാറുണ്ട്, പിന്നെ നമുക്ക് പണ്ടത്തതുപോലെ കഥ പറഞ്ഞു തരാൻ വല്യപ്പന്മാരും വല്യമ്മമാരും ഇല്ലാത്ത വീടുകളൊക്കെ ഉണ്ടാവും. അപ്പം അവിടെ അവരുടെ ആ ഒരു കുറവും കുറച്ചിലുകളും അസാന്നിധ്യവും പിന്നെ നമുക്ക് ഈ കഥ പറയാൻ പ്രോഗ്രാമിലൂടെ ചെറിയ രൂപത്തിലെങ്കിലും ഒരു വിടവ് നികത്താൻ പറ്റും.
1: തീർച്ചയായും.
2: അപ്പം നമ്മുടെ ഓരോ ദിവസത്തെയും കടന്നുറങ്ങാൻ പോകുമ്പോൾ കുട്ടികളെ ശരിക്കും ഇതൊന്ന് കേൾപ്പിച്ചാൽ ഭംഗിയാവൂലേ അല്ലേ?
1: അതെ,
2: ഇൻഷാല്ലാ. അപ്പം നാം ഇതുവരെ കേട്ടത് കഥ പറയാം പ്രോഗ്രാം കൊച്ചു മനസ്സുകളിലെ സുഗന്ധം എന്ന ഒരു ഭാഗമാണ്. ഗൾഫിൽ നിന്നൊരു വിമാനം എന്ന പുസ്തകത്തിൽ നിന്നും എടുത്ത കഥ നാം കേട്ടത് അബ്ദുസ്സലാം വീട്ടിയുടെ ശബ്ദത്തിലൂടെ.
1: നമ്മൾ ഇങ്ങനെ യാത്രയൊക്കെ പോവുകയാണല്ലോ, അപ്പോൾ പലരും പല സ്ഥലത്തേക്ക് യാത്ര പോകാറുണ്ട്. അതിൽ നമ്മൾ മെഹ്റാജ് എന്ന് പറഞ്ഞ ഒരാളെ, അവർ പോയ ജനവാസമില്ലാത്തൊരു ദ്വീപിലേക്ക് അവരൊരു യാത്ര പോവുകയുണ്ടായി. അത് അവരൊരു പുസ്തകമാക്കി അല്ലെങ്കിൽ അവർ രചിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രചനയുടെ ഒരു ശബ്ദാവിഷ്കാരമാണ് നമ്മളതിന് ദൃശ്യത്തിലൂടെ നമ്മൾ കേൾക്കാൻ പോകുന്നത്. അതിന് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
4: ഇതൊരു സഞ്ചാരമാണ്. സ്ഫടിക സമാനമായ കടലിൻ്റെ മധ്യേ പവിഴം പോലെ തിളങ്ങുന്ന ജനവാസമില്ലാത്ത ഏകാന്തവും പ്രശാന്തവുമായ ചെറിയം എന്നുപേരുള്ള സുന്ദരിയായ ദ്വീപിലേക്കുള്ള യാത്ര. ഡാനിയൽ ഡിഫോ എഴുതിയ റോബിൻസൺ ക്രൂസോ എന്ന നോവൽ നിങ്ങളിൽ എത്ര പേർ വായിച്ചിട്ടുണ്ട്? ലോകത്തിലെ ഏറ്റവും മഹത്തായ കൃതികളിൽ ഒന്നായി വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു സഞ്ചാര നോവലാണ് റോബിൻസൺ ക്രൂസോ. ലോകം ചുറ്റിക്കാണാനിറങ്ങിയ ഒരു യുവാവായിരുന്നു റോബിൻസൺ ക്രൂസോ. കടൽ യാത്രക്കിടയിൽ അദ്ദേഹത്തിൻ്റെ കപ്പൽ അപകടത്തിൽപ്പെടുന്നു. തുടർന്ന് മനുഷ്യവാസമില്ലാത്ത ഒരു ദ്വീപിൽ എത്തിച്ചേർന്ന ക്രൂസോയ്ക്ക് നീണ്ട 28 വർഷം അവിടെ ഒറ്റയ്ക്ക് കഴിയേണ്ടി വന്നു. പ്രകൃതിയുടെ മടിത്തട്ടിൽ ഒറ്റപ്പെട്ടുപോയ മനുഷ്യൻ്റെ അവസ്ഥ സൂക്ഷ്മമായി ആവിഷ്കരിക്കാൻ എഴുത്തുകാരൻ ഡിഫോയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാകാം ഈ കൃതി ലോകമെങ്ങും വായിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്തത്. ഒറ്റപ്പെട്ട ആ ദ്വീപിൻ്റെ ഭീകരത വായിക്കുമ്പോഴും എല്ലാ വ്യഥകളും മറന്ന് അത്തരമൊരു ദ്വീപിൽ കുറച്ചുകാലം താമസിക്കാനായെങ്കിൽ എന്ന് ആഗ്രഹിക്കാത്തവരുമുണ്ടാവില്ല. അത്തരമൊരു ദ്വീപിലേക്കായിരുന്നു ഞാൻ സുഹൃത്തിൻ്റെ അനിയനായ കരീമിനെയും കൂട്ടി യാത്ര തിരിച്ചത്. കൽപ്പേനി ദ്വീപിന് സമീപമുള്ള നാടാണ് ചെറിയം എന്ന ദ്വീപ്. കൽപ്പേനി ദ്വീപിൽ നിന്ന് നോക്കിയാൽ കാണാമെങ്കിലും ബോട്ടിൽ 3/4 മണിക്കൂറിനടുത്ത് യാത്ര ചെയ്ത് വേണം ചെറിയം ദ്വീപിൽ എത്താൻ. കഴിഞ്ഞ ദിവസം രാവിലെ 7 മണിക്കായിരുന്നു സുഹൃത്ത് മുസ്തഫ വിളിച്ചു പറഞ്ഞത് ചെറിയത്ത് പോകാൻ ബോട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്ന്. ഉടനെ ബാഗ് പാക്ക് ചെയ്ത് ഉറങ്ങുന്ന കരീമിനെയും വിളിച്ചുണർത്തി അവനെയും പൊക്കി ദ്വീപിൻ്റെ ഈസ്റ്റേൺ ജെട്ടിയിൽ ഞങ്ങളെത്തി. മിനിക്കോയ് ദ്വീപിലെ സ്കൂളിൽ പഠിക്കുന്ന കരീമിന് പിന്നെ ആവേശത്തിൻ്റെ നിമിഷങ്ങളായിരുന്നു. കൽപ്പേനി ദ്വീപിന് തെക്ക് ഭാഗത്ത് കടലിലേക്ക് നീണ്ടുകിടക്കുന്ന വെളുത്ത ചായം പൂശിയ കൈവരിയുള്ള കടൽപ്പാലമാണ് ഈസ്റ്റേൺ ജെട്ടി. ഞങ്ങൾ നേരത്തെ തന്നെ ബാഗുമായി അവിടെ എത്തി. പാലത്തിലേക്ക് അടുപ്പിച്ച് 2 ഉരുകെട്ടിയിരിക്കുന്നത് കാണാം. ദൂരെ ചില മത്സ്യബന്ധന ബോട്ടുകളും കടലിൽ നങ്കൂരമിട്ടിരിക്കുന്നു. ബോട്ടി വീശിയടിക്കുന്ന കാറ്റിൽ ആടി ഉലയുന്നതനുസരിച്ച് തെളിഞ്ഞ കടൽ വജ്രം കണക്ക് തിളങ്ങുന്നുണ്ട്. ഞങ്ങളുടെ കൂടെ യാത്രയിൽ മറ്റൊരു കുടുംബവും കൂടി, എൻ്റെ ഭാര്യയുടെ നാടായ ആന്ത്രോത് ദ്വീപിലെ യാസീനും സഹീറും. യാസീൻ ലക്ഷദ്വീപിലെ പോലീസുകാരനാണ്. ഞങ്ങൾ സംസാരിച്ചു തുടങ്ങിയപ്പോഴേക്ക് യാത്ര ചെയ്യാനുള്ള ബോട്ടുമായി സലീമിക്ക ജെട്ടിയിലെത്തിയിരുന്നു. സലീമിക്കയുടെ പ്രധാന തൊഴിൽ മത്സ്യബന്ധനമാണ്. ചെറിയത്ത് അദ്ദേഹത്തിന് ഒരു ചെറിയ ക്വാർട്ടേഴ്സും തെങ്ങുകളടങ്ങുന്ന ഭൂമിയുമുണ്ട്. ചെറിയം ദ്വീപിലെ ഭൂമി കൽപ്പേനി ദ്വീപിലെ തന്നെ 40 കുടുംബങ്ങളുടേതാണ്. ഞങ്ങളെല്ലാവരും ബോട്ടിൽ കയറി. ബോട്ട് ഞങ്ങളെയും കൊണ്ട് തെളിമയാറുന്ന കടലിലെ ചേതോഹരവും മനോഹരവുമായ ദൃശ്യങ്ങളിലൂടെ ചെറിയം ലക്ഷ്യമാക്കി മുന്നോട്ട് കുതിച്ചു. ദൂരെ കേരവനങ്ങളെ പുലുകി നിൽക്കുന്ന ദ്വീപ്, കൽപ്പേനിക്കും ചെറിയത്തിനുമിടയ്ക്ക് ഉൾക്കടലിലേക്ക് നീണ്ടുകിടക്കുന്ന ലഗൂൺ ഇവിടുത്തെ മനോഹര കാഴ്ചകളിലൊന്നാണ്. തെളിഞ്ഞ ആകാശത്തെ നിഴൽപ്പാടുകളെ വ്യാപിപ്പിക്കുന്ന നേർത്ത കണ്ണാടി പോലെ ശാന്തമായി ഒഴുകുന്ന കടലലകൾ, അതിൽ പല വർണ്ണങ്ങളിലുള്ള കടൽ മത്സ്യങ്ങൾ കണ്ണിന് കുളിർമയേകുന്നതാണ്. സ്ഫടികം പോലെ തെളിഞ്ഞ ജലാശയത്തിൽ ആഴം കുറവായി തോന്നിയെങ്കിലും ചിലയിടത്ത് നിലം കാണാത്ത ആഴമാണുള്ളത്. 100 മുമ്പ് ഈ ദ്വീപുകളെല്ലാം ഒന്നായിരുന്നുവെന്നാണ് ചരിത്രം. 1847 ഭീമാകാരനായ കടൽക്ഷോഭത്താൽ നീണ്ടുകിടന്ന ഈ ദ്വീപ് 5 മുറിക്കപ്പെട്ടു. തിലാക്കം എന്ന 2 പിറ്റിയും ചെറിയവും കൽപ്പേനിയുമായിരുന്നു ആ 5 അരമണിക്കൂർ യാത്ര ചെയ്തപ്പോഴേക്കും ബോട്ട് ചെറിയം ദ്വീപിൽ എത്തിയിരുന്നു. കടലിൻ്റെ തെളിമ കണ്ട് കൂടെയുള്ള സഹീറിൻ്റെ മകൾ നൂറമോൾ കടലിലേക്കെടുത്തു ചാടി. എന്നാൽ അവളെ ഭയപ്പെടുത്തി കടൽ അവളെ മുഴുവനായി മുക്കിക്കളഞ്ഞു. നിലകിട്ടാതെ പിടിച്ച നൂറയെ സലീമിക്ക പൊക്കിയെടുത്ത് കരയിലിട്ടു. അവളുടെ ഭയന്നുള്ള കരച്ചിൽ കൂടെയുള്ളവർക്ക് ചിരിയാണ് സമ്മാനിച്ചത്. ഞാൻ ചെറിയമെന്ന ആ ദ്വീപിലൂടെ ഏകനായി പതിയെ മുന്നോട്ട് നടന്നു. മനുഷ്യനെ പേടിച്ച് പ്രകൃതി ഒളിപ്പിച്ചുവച്ച മനോഹരമായ മറ്റൊരു ലോകമായിട്ടാണ് എനിക്ക് തോന്നിയത്. എവിടെയും പച്ചപ്പ് മാത്രം. കുന്നുകളും സമതലങ്ങളും പുൽമേടുകളും തെങ്ങുകളും പൊന്തക്കാടുമെല്ലാം തല ഉയർത്തി നിൽക്കുന്നു. എന്നാൽ ബീച്ചരികിൽ ചില പ്ലാസ്റ്റിക് വേസ്റ്റുകൾ കാണാമായിരുന്നു. ഒഴുകി വന്നതായിരിക്കാം. ഞാൻ ക്വാർട്ടേഴ്സിലേക്ക് നടന്നു. അവിടെ സലീമിക്കയും കൂടെയുള്ളവരും ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ദ്വീപിലെ സ്പെഷ്യലായ തേങ്ങാച്ചോറ് പാചകം ചെയ്യുന്ന തിരക്കിലായിരുന്നു. കരീം എൻ്റെ കൈപിടിച്ച് നേരെ കടലിലേക്ക് കൊണ്ടുപോയി. കയ്യിലെ അണ്ടർ വാട്ടർ ഗ്ലാസ്സുമിട്ട് ഞാനും കടലിൻ്റെ അടിത്തട്ടിലേക്ക് സ്നോർക്കലിനായി മുങ്ങി. വെള്ളത്തിനടിയിൽ വെച്ച് ശ്വസിക്കാനുപയോഗിക്കുന്ന പൈപ്പ്, ഈ പൈപ്പ് ഉപയോഗിച്ച് ശ്വസിച്ച് വെള്ളത്തിൻ്റെ അടിഭാഗം കാണാൻ ശ്രമിക്കുന്നതിനെയാണ് സ്നോർക്കലിംഗ് എന്ന് പറയപ്പെടാറുള്ളത്. പല നിറങ്ങളിലുള്ള പവിഴപ്പുറ്റുകളും ജലസസ്യങ്ങളും എൻ്റെ കണ്ണുകൾക്ക് വിരുന്നേകി. കടൽ സസ്യങ്ങൾക്കിടയിലൂടെ നീങ്ങുമ്പോൾ എന്നെ തൊട്ട് പാഞ്ഞുപോകുന്ന എന്തെല്ലാം തരം മത്സ്യങ്ങൾ, വിദേശ മാർക്കറ്റുകളിൽ കോടികൾ വില വരുന്ന കടൽ വെള്ളരികൾ കടലിൻ്റെ അടിത്തട്ടിൽ നിരന്നു കിടക്കുന്നു. ദ്വീപുകാർ കോക്ക എന്ന് വിളിക്കുന്ന കടൽ വെള്ളരികൾ ഒരത്ഭുതം തന്നെയാണ്. നൈട്രജനും ഫോസ്ഫറസും ഉൽപ്പാദിപ്പിച്ച് സമുദ്ര അടിത്തട്ടിനെ പോഷക സമ്പുഷ്ടമാക്കി കൂടുതൽ കൂടുതൽ കടൽ ജീവികളെ വളരാൻ അനുവദിക്കുകയാണ് ഇവ ചെയ്യുന്നത്. ഇവയുടെ പാരിസ്ഥിതിക പ്രാധാന്യം തിരിച്ചറിഞ്ഞ് കേന്ദ്ര സർക്കാർ കടൽ വെള്ളരി ശേഖരിക്കുന്നതും വിൽക്കുന്നതും നിയമവിരുദ്ധമാക്കിയിട്ടുണ്ട്. കോടികളുടെ കള്ളക്കടത്താണ് ചിലർ കടൽ വെള്ളരി വഴി നടത്തുന്നത്. ശ്രീലങ്ക വഴി ചൈനയിലേക്ക് കള്ളക്കടത്തുകാർ ഇതിനെ കയറ്റി അയക്കാറുണ്ടെന്ന് ദ്വീപുകാർ എന്നോട് മുമ്പേ പറഞ്ഞതോർത്തു. സെലിമിക്കയുടെ വിളി കേട്ടാണ് ഞാൻ കടലിൽ നിന്നും തല ഉയർത്തിയത്. അവർ ഞങ്ങൾക്ക് കഴിക്കാനുള്ള മീൻ വലയിട്ട് പിടിക്കുന്ന തിരക്കിലായിരുന്നു. അവരുടെ വലയിൽ ആ സമയത്താണ് രണ്ട് വലിയ മത്സ്യം കുടുങ്ങിയിരിക്കുന്നത് കണ്ടത്. കറുക്കൻ അതായിരുന്നു ആ മീനിൻ്റെ പേര്. അതിന് രണ്ടിനെയും എൻ്റെ കയ്യിൽ തന്നു. വളരെ ശ്രദ്ധയോടെ പിടിച്ച് ഞാനതിൻ്റെ തൊലിയുരിഞ്ഞു. ശ്രദ്ധിച്ചില്ലെങ്കിൽ കറുക്കൻ്റെ ചിറക് തട്ടി കൈ അരിഞ്ഞു പോകാൻ സാധ്യതയുണ്ടെന്ന് യാസീൻ എന്നോട് സൂചിപ്പിച്ചിരുന്നു. അത്ര മൂർച്ചയുണ്ട് അതിൻ്റെ ചിറകുകൾക്ക്. വാലിലെ ചെറിയ ബ്ലേഡ് തട്ടി വിരലിൽ നിന്ന് രക്തം പൊടിയുകയും ചെയ്തു. എങ്കിലും കറുക്കൻ്റെ തോലുരിഞ്ഞ് മസാല തേച്ച് കനലിൽ വെച്ച് ചുട്ടെടുത്തു. അപ്പോഴേക്കും എല്ലാവർക്കും വിശപ്പിൻ്റെ വിളി തുടങ്ങിയിരുന്നു. ടേബിളിൽ വെച്ചതും എല്ലാ കൈകളും നീണ്ട് മീനങ്ങ് കാലിയായി. നമസ്കാര സമയമായതും ഞാൻ ദ്വീപിലെ പള്ളിയിലേക്ക് നടന്നു. കാട് വെട്ടിത്തെളിച്ച് പേരിന് മാത്രമുള്ള വഴിയിലൂടെ ഞാൻ തനിയെ അങ്ങ് നീങ്ങി. പച്ച പുതച്ചു നിൽക്കുന്ന കാടിനു മധ്യേ ഒരു പഴയകാല ഓടുമേഞ്ഞ പള്ളി. അതിനു മുന്നിലായി ഒരു കുഞ്ഞു കുളവും കാണാം. ഞാൻ അംഗശുദ്ധി വരുത്തി പള്ളിയിലേക്ക് കയറി. ദൈവത്തിനും എനിക്കുമിടയിൽ ഈ ദ്വീപും കടലും മാത്രം. തിരികെ ക്വാർട്ടേഴ്സിൽ എത്തിയപ്പോഴേക്ക് സലീമിക്കയുടെ കൂടെ ഉള്ളവരും വലയിൽ പിടിച്ച മീനുമായി വന്ന് ഞങ്ങൾക്ക് തേങ്ങാച്ചോറും മീൻകറിയും തയ്യാറാക്കിയിരുന്നു. സമയം അപ്പോഴേക്ക് 4 മണിയായിരുന്നു. ചോറും മീൻകറിയും കഴിച്ച് ഞാൻ ആ ദ്വീപിലെ കാടിനകത്തുകൂടെ വെറുതെയൊന്ന് നടന്നു. നിലം നിറയെ കല്ലുകളിലേക്കാൾ കൂടുതൽ ഇഴഞ്ഞു നീങ്ങുന്ന ദ്വീപുകാർ കൊമ്പ് എന്ന് വിളിക്കുന്ന ശംഖുകളായിരുന്നു. തലയിൽ ഒരു കൂരയുമായി നീങ്ങുന്ന ഒരു പാവം ജീവി. എൻ്റെ കാലൊച്ച കേൾക്കുമ്പോൾ അവ ആ ശംഖുകൾക്കകത്തേക്ക് വലിഞ്ഞു പോകുന്നത് കാണാൻ വല്ലാത്തൊരു കൗതുകമാണ്. ദോഷം പറയരുത്, എനിക്ക് ചുറ്റിലും മനുഷ്യരക്തം കിട്ടാതെ അലയുന്ന രക്തദാഹികളായ കൊതുകുകൾ എന്നെ വിടാതെ ആഘോഷമാക്കുകയായിരുന്നു, എന്നെ വിടാതെ പിന്തുടരുകയായിരുന്നു. ഇടയ്ക്കെപ്പോഴെങ്കിലും കിട്ടുന്ന സദ്യ അവർ ആഘോഷിക്കും. കരീം വീണ്ടും കടലിലേക്ക് എടുത്തു ചാടുന്നത് കാണാമായിരുന്നു. ചെറിയ ദ്വീപിന് വിശാലമായ ലഗൂണായതിനാൽ ചുറ്റിലും അധികം ആഴമില്ലാതിരുന്നതിനാലും അവനെ ഞാൻ കൂടുതൽ നിയന്ത്രിക്കാൻ പോയില്ല. ലക്ഷദ്വീപിലെ കടലോരം മുഴുവനും വെള്ളനിറത്തിലുള്ള പവിഴപ്പുറ്റിൻ കഷ്ണങ്ങൾ കാണാം. കൂമ്പാരമായി കൂട്ടിയിട്ട വെളുത്ത പവിഴപ്പുറ്റുകൾ കണ്ടാൽ ആരോ കൊണ്ടുവന്ന് നിരത്തിയതാണെന്ന് തോന്നും. പവിഴപ്പുറ്റിലെ ജീവികൾ ചത്ത് പവിഴപ്പുറ്റിൻ്റെ ജീവൻ നിലയ്ക്കുമ്പോഴാണ് അത് വെള്ളനിറമാകുന്നത്. കടലോരത്ത് കാണുന്നതെല്ലാം ബ്ലീച്ച് ചെയ്യപ്പെട്ട പവിഴപ്പുറ്റുകളാണ്. ചൂടുകൂടുമ്പോൾ കോറലിനുള്ളിലെ ആൽഗകളെ ജീവികൾ പുറന്തള്ളും. ചൂടുള്ള ഉച്ചസമയത്ത് പുറന്തള്ളപ്പെട്ട ആൽഗകൾ കടലിലൂടെ ഒഴുകി നടക്കുന്നത് കാണാം. അവ ദ്വീപിലെ ജനങ്ങൾ വാരിയെടുത്ത് കെട്ടിട നിർമ്മാണത്തിന് ഉപയോഗിക്കാറുണ്ട്. ദൂരെ എല്ലാവരും കൽപ്പേനിയിലേക്ക് തിരികെ പോകാനുള്ള ഒരുക്കം തുടങ്ങുന്നത് കാണാമായിരുന്നു. മിനിക്കോയി ദ്വീപിലെത്തേണ്ട എനിക്ക് കപ്പലിൽ നിന്നും യാദൃശ്ചികമായി കൽപ്പേനി ദ്വീപിൽ ഇറങ്ങേണ്ടി വന്നത് ചിലപ്പോൾ ഇത്തരം ഹൃദ്യമായ കാഴ്ചകൾ കാണുവാനായിരിക്കാം. ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ഞാൻ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയും അനുഭവേദ്യമായ യാത്ര ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു. ഇവിടെ ഒരു രാത്രി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് വ്യഥാ മോഹിച്ചുപോയി. അപ്പോഴേക്കും ബോട്ട് സ്റ്റാർട്ട് ചെയ്തിരുന്നു. മനസ്സില്ലാ മനസ്സോടെ ഞാൻ ബാഗുമെടുത്ത് ഊഷ്മളമായൊരു സൗഹൃദാലിംഗനത്തോടെ ചെറിയം എന്ന ദ്വീപിനോട് യാത്ര പറഞ്ഞ് കൽപ്പേനിയിലേക്ക് ബോട്ട് തിരിച്ചു. എന്നും ചേർത്തുപിടിക്കാൻ ഒരു പിടി ഓർമ്മകളുമായി തിരികെ.
2: മാഷാല്ല, നമുക്ക് ഈ ദൃശ്യം കേൾക്കുമ്പോൾ എന്താ പ്രശ്നം വരുന്ന വെച്ചാലേ, ചില സ്ഥലത്തേക്കൊക്കെ പോകാനുള്ള ആഗ്രഹങ്ങൾ കൂടുകയാണ്.
1: അതെ.
2: അപ്പോൾ ഓരോ ദിവസവും ദൃശ്യം കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ കേൾക്കപ്പെട്ട സ്ഥലങ്ങളെ കുറിച്ചുള്ള ഒരു അന്വേഷണവും സെർച്ചിങ്ങും അങ്ങോട്ട് പോകാനുള്ള എക്സ്പെൻസും ഇതൊക്കെ നോക്കുന്ന ഒരു സ്വഭാവം നമുക്കൊക്കെ ഉണ്ട് അല്ലേ. പ്രത്യേകിച്ച് നമ്മളോട് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെ ഇന്ന സ്ഥലം അടിപൊളിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എങ്ങനെയെങ്കിലും അവിടേക്ക് പോകാൻ അല്ലേ. ഒരു വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ കാണാനും അറിയാനും മനസ്സിലാക്കാനുള്ള ഒരു അവസരമാണ് യാത്രയിലൂടെ അവൻ ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം ആ ഒരു സമാധാനം ഉണ്ടാകും. എന്നാൽ അതിൻ്റെ കൂടെ നമ്മൾ പിന്നെ വലിയൊരു ആഗ്രഹം യാത്രയോടും ഒക്കെ ഉണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിലൊരു ഉംറ ചെയ്യാനും കൂടിയുള്ള ഒരു ശ്രമങ്ങളും ലക്ഷ്യങ്ങളൊക്കെ മനസ്സിൽ കാണണം. അത് നമുക്ക് പുണ്യകരവുമാണ്, ആസ്വാദകരവുമാണ്, ആനന്ദകരമാണ് അല്ലേ,
1: മനസ്സിനൊരു സംതൃപ്തി ലഭിക്കുന്നുള്ളതാണ്
2: തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ ദൃശ്യത്തിൽ ഇതുവരെ കേട്ടത് അബ്ദുസ്സമദ് കല്ലടിക്കോടിൻ്റെ ശബ്ദത്തിൽ എം മിഹ്റാജ് സഹോദരൻ്റെ ഈ യാത്ര ജനവാസമില്ലാത്ത ദ്വീപിലേക്ക് എന്ന ഒരു രചനയുടെ ഒരു ശബ്ദാവിഷ്കാരമാണ് ഇന്നത്തെ ദൃശ്യത്തിലൂടെ നാം കേട്ടുകഴിഞ്ഞത്.

0: അടുത്തതായിട്ടേ നമ്മള് ഫീസ് റേഡിയോയുടെ ഏറ്റവും ടോപ്പ് പ്രോഗ്രാമുകളിൽപ്പെട്ട ഒരു പ്രോഗ്രാമിലേക്കാണ് നമ്മൾ കിടക്കുന്നത്, സ്നേഹക്കോട്. അപ്പൊ ഇന്നത്തെ സ്നേഹക്കോടില് നമ്മളിപ്പോ ഈ ഒരു സാഹചര്യത്തിൽ, ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ കുട്ടികൾ എന്ന് പറയുന്നത് അവര് ലഹരിയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു ലഹരി ഉപയോഗത്തിന്റെ പശ്ചാത്തലത്തില് താജുദ്ദീൻ സൊലാഹിയും അതുപോലെ തന്നെ ആരിസ് പ്രിൻസിലെയും അവരുകൾ ചർച്ച ചെയ്ത പഫുകൾ പുകക്കുന്ന ജീവിതങ്ങൾ എന്ന സ്നേഹക്കൂടിന്റെ എപ്പിസോഡാണ് ഇൻഷാല്ലാഹ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. പീസ് റേഡിയോ സ്നേഹക്കൂടിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് ഹൃദ്യമായ സ്വാഗതം. ചെറിയൊരു ഇടവേളക്കു ശേഷം തികച്ചും കാലികവും ഏറെ പ്രസക്തവുമായ ഒരു വിഷയവുമായി നിങ്ങളോടൊപ്പം ചേരുകയാണ്. കഴിഞ്ഞ ഈ ഒരാഴ്ച നമ്മളെടുത്ത് പരിശോധിച്ചാൽ നമ്മൾ കാണുന്നത് എല്ലാ സാമൂഹ്യ മാധ്യമങ്ങളോട് ഉൾപ്പെടെ മാസ് മീഡിയ കംപ്ലീറ്റ്, പ്രത്യേകിച്ചും കുട്ടികൾക്കിടയിലുള്ള ലഹരി ഉപയോഗത്തെക്കുറിച്ചുള്ള ധാരാളം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. ഓരോ ബ്രേക്കിംഗ് ന്യൂസുകളും ഓരോ കുടുംബത്തിൻ്റെ നൊമ്പരങ്ങളും വേദനകളുമാണ് എന്നത് തിരിച്ചറിയുമ്പോഴാണ്, നമ്മളും നമ്മുടെ കുട്ടികളും സുരക്ഷിതരല്ലെന്ന ബോധ്യമുണ്ടാകുമ്പോഴാണ് ഇത്തരം വിഷയങ്ങളുടെ പഠന സാധ്യതയെ അല്ലെങ്കിൽ പഠനത്തിൻ്റെ ആവശ്യത്തെ ഗൗരവപൂർവ്വം നമ്മൾ പരിഗണിക്കുന്നത്. നമ്മൾ ആദ്യം ചില ചാനൽ ബൈറ്റുകളിലേക്ക് പോവുകയാണ്. ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയും ഈ എപ്പിസോഡിൻ്റെ തുടർച്ചകളിൽ കൂടുതൽ ശ്രദ്ധയോടുകൂടെ ഒരുപക്ഷെ ആവർത്തിച്ചൊരു തവണ കൂടി കേൾക്കണമെങ്കിൽ അതിനുവേണ്ടിയുമൊക്കെ ആദ്യം ചില ചാനൽ ബൈറ്റുകളിലേക്ക്.
2: കണ്ണൂരിൽ സ്കൂൾ കുട്ടികൾക്കിടയിലടക്കം പിടിമുറുക്കി ലഹരി മാഫിയ. മയക്കുമരുന്ന് സംഘത്തിന്റെ വലയിൽ നിന്ന് രക്ഷപ്പെട്ട പെൺകുട്ടിയും കുടുംബവും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി രംഗത്തുവന്നു. ലഹരി സംഘത്തിന്റെ വലയിൽപ്പെട്ട സഹപാഠിയെ തന്നെ ലഹരി നൽകി പീഡിപ്പിച്ചുവെന്നാണ് കുട്ടിയുടെ വെളിപ്പെടുത്തൽ. 10-ലധികം പെൺകുട്ടികൾ ഇത്തരത്തിൽ ചൂഷണത്തിന് വിധേയരായിട്ടുണ്ട് എന്ന് അതിജീവിതയായി.
3: ആന്ധ്രയിൽ നിന്ന് ട്രെയിനിൽ കടത്തിയ 9 കിലോ കഞ്ചാവുമായി 3 യുവാക്കൾ കോട്ടയത്തെ പോലീസിന്റെ പിടിയിലായി.
4: ഇടുക്കി എയർ ക്യാമ്പിലെ പോലീസുകാരൻ MDMA പിടിയിൽ.
5: കഞ്ചാവ് തന്നിട്ട് ശേഷം ആ ലഹരിയിലായി പോയി.
2: സോഷ്യൽ മീഡിയ വഴി ബന്ധപ്പെട്ടാണ് ലഹരി മരുന്ന് കൈമാറ്റം. സംഭവത്തിന് പിന്നിൽ മുതിർന്ന ആൺകുട്ടികളുമുണ്ട് എന്നാണ് പെൺകുട്ടിയുടെ വെളിപ്പെടുത്തൽ.
6: വിൽപ്പനയ്ക്ക് കൊണ്ടുവന്ന മയക്കുമരുന്നുകൾ സഹിതം 3 പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു.
7: കേരളത്തിലെ MDMA ഉപഭോഗവും വ്യാപാരവും കുത്തനെ ഉയർന്നതായി സർക്കാർ കണക്കുകൾ. പോയ വർഷത്തിന്റെ 10 ഇരട്ടി MDMA ആണ് കേരളത്തിൽ ഈ വർഷം മാത്രം എക്സൈസ് പിടികൂടിയത്. ലഹരി കടത്തിന് 21 വയസ്സിൽ താഴെയുള്ളവർ പ്രതികളായ 163 കേസുകളാണ് 4 മാസത്തിനിടെ രജിസ്റ്റർ ചെയ്തത്.
8: കൊല്ലത്തെ MDMA കഞ്ചാവുമായി ദമ്പതികൾ ഉൾപ്പെടെ 4 പേർ പോലീസ് പിടിയിലായ കേസിൽ കൂടുതൽ അറസ്റ്റുണ്ടാകുമെന്ന സൂചന.
1: നമ്മളിവിടെ കണ്ടതൊക്കെ കാഴ്ചകളാണ്. ചാനലുകൾ ഈ ഇഷ്യൂ ഉണ്ട് എന്ന് പറഞ്ഞു പോവുക മാത്രമാണ് ചെയ്യുന്നത്. നേരമറിച്ച് ഈ ഇഷ്യൂവിന്, ഈ പ്രശ്നങ്ങൾക്ക് യഥാർത്ഥത്തിൽ പരിഹാരമുണ്ട്. ആ പരിഹാരത്തെക്കുറിച്ചാണ് പീസ് റേഡിയോ സ്നേഹക്കൂടി ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. ആദരണീയനായ പീസ് റേഡിയോയുടെ CEO ഹാരിസ് ബിൻ സലീം നമ്മളോടൊപ്പം ഈ ഒരു ചർച്ചയിൽ ചേരുകയാണ്. ഹാരിസ്, കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഓൾറെഡി ഇത് നന്നായിട്ടുണ്ട്, പക്ഷേ നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കൂടുതൽ കേസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ കൈമാറുന്നതിൻ്റെ CCTV വീഡിയോസ്, പ്രത്യേകിച്ചും പെൺകുട്ടികൾ, പെൺകുട്ടികൾ ലഹരിക്ക് അടിപ്പെട്ടതിൻ്റെ ഉദാഹരണങ്ങൾ, അതൊക്കെ മുമ്പുണ്ടായിരുന്നതിലേറെ കുറച്ച് വ്യാപകമായി കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പണ്ട് സർവകലാശാലകളിൽ മാത്രം ഉണ്ടായിരുന്നത് ഇന്ന് വിദ്യാലയങ്ങളിൽ എത്തുന്നൊരു സാഹചര്യമുണ്ട്. പൊതുവെ നിങ്ങളടുത്ത് ഒരുപാട് കൗൺസിലിംഗ് കേസുകളൊക്കെ ഈ വിഷയകമായി വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒരു കാരണമായി തോന്നുന്നത് എന്താണ്? ആ കാരണത്തെയാണല്ലോ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്, ചികിത്സിക്കേണ്ടത്.
9: അതെ, തീർച്ചയായും ഇവിടെ പറഞ്ഞതുപോലെ തന്നെ നമ്മളിപ്പോൾ പല കാഴ്ചകൾ കണ്ടു. ഇപ്പോൾ കുറച്ച് പിന്നെ ആൺകുട്ടികൾ യൂണിഫോമിൽ അവരെന്ത് ചെയ്യണം, ഒരു ഒഴിഞ്ഞ പ്രദേശത്ത് ലഹരി ഉപയോഗിക്കുന്നതും അവർ നടക്കുമ്പോൾ വീഴുന്നതും അവർ വളരെ മരിച്ച പോലെ കിടക്കുന്ന രംഗങ്ങൾ, അതേപോലെ ഇപ്പോൾ ഒരു പെൺകുട്ടി ഈ എന്ത് ചെയ്തു ലഹരി കൊടുത്ത് പീഡിപ്പിച്ച്, ഇങ്ങനത്തെ കുറച്ച് വാർത്തകൾ ഒന്നിച്ച് വന്നപ്പോൾ അത് പൊതുവെ ഒരു സാമൂഹികമായ മാധ്യമങ്ങളിലൊക്കെ ഒരു ചർച്ചയായി വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കാരണങ്ങളെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ, മിക്കവാറും നമ്മളിപ്പോൾ ഡി അഡിക്ഷൻ സെൻ്ററുകളിലും അതല്ലെങ്കിൽ ഇങ്ങനത്തെ ആളുകളൊക്കെ സംസാരിക്കുമ്പോൾ അവരവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം എന്നുള്ള നിലക്കാണ് അവരത് പലപ്പോഴും ഉപയോഗിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു വെച്ചാൽ സ്കൂളുകളിൽ ഇതിനെ ബോധപൂർവം പ്രൊമോട്ട് ചെയ്യുന്ന കുട്ടികളുണ്ടാവും, ഇതിൻ്റെ ഏജൻറ്റുമാരുടെ ആളുകളായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളുണ്ടായിരിക്കും. പക്ഷെ അതിലുപരി എന്താണെന്ന് വിചാരിച്ചാൽ, ഒരു കുട്ടി ഇതിൽ വീഴുന്നതിൻ്റെ അടിസ്ഥാനപരമായ ഒരു കാരണം അവനോട് പറയണത് ഞാനിത് ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷെ ഒരിക്കൽ ഉപയോഗിച്ചു എന്ന് വെച്ചിട്ടുള്ള ഇതില്ല,
1: ഇതിന്
9: സ്ഥിരമായിട്ടൊന്നും ഇതിന്റെ ആളാവൊന്നുമില്ല. അപ്പൊ ഇത് വേറെ നീ ഉപയോഗിച്ചു നോക്കിയത്, ഇത് ഓരോന്നിനും ഓരോ അനുഭവങ്ങളാണ്. അപ്പൊ നിനക്കൊരു ഭയങ്കരമായ ഒരു റിലാക്സേഷൻ കിട്ടും, സുഖം കിട്ടും എന്ന് പറയുമ്പോഴാണ് സുഹൃത്തുക്കളുടെ സമ്മർദ്ദങ്ങളിൽ നിന്നാണ് ഇത് എന്ത് ചെയ്യണത് വരുന്നത്. പക്ഷെ സുഹൃത്തുക്കൾ സമ്മർദ്ദം ചെലുത്തിയാലും ഒരു കുട്ടി അതിലേക്ക് പോവാതിരിക്കാം. അപ്പൊ പോവുന്നുണ്ടല്ലോ, അപ്പൊ അതിന് ചില കാരണങ്ങളുണ്ട്. അതിലൊന്ന് എന്താന്ന് വിചാരിച്ചാൽ, ഇന്ന് മിക്കവാറും ഫാമിലികളൊക്കെ ബ്രോക്കൺ ഫാമിലികളാണ്. അതായത് വീടുകളിൽ അവർക്ക് എന്തില്ല, സ്വസ്ഥതയും സമാധാനവും ഇല്ല. അപ്പോൾ മിക്കവാറും പിന്നെ മാതാപിതാക്കൾ തമ്മിലുള്ള ഫൈറ്റ്, അല്ലെങ്കിൽ ഉമ്മയ്ക്ക് അവരുടെ ഭർത്തൃ വീട് എന്നുള്ള പീഡനങ്ങൾ, അതല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധികൾ, അങ്ങനത്തെ പല ബുദ്ധിമുട്ടുകളും എന്തുണ്ട്, വീടുകളിൽ ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞൊരു പ്രാവശ്യം ഒരു കൗൺസിലിംഗ് കേസിൽ വളരെ ദയനീയമായൊരു രംഗം ഞാൻ കണ്ടു. അതായത് ഒരു ഭാര്യയും ഭർത്താവും അവർ കൗൺസിലിംഗ് വന്നപ്പോൾ അവരുടെ ചെറിയ കുട്ടിയും കൂടെ കൂടെ വന്നിട്ടുണ്ട്. അപ്പം ഈ ഉമ്മ അവരുടെ ജീവിത വിഷമങ്ങൾ പറയാണ്. അപ്പം ആ വിഷമങ്ങൾ പറയുന്ന സമയത്ത് അവർ വളരെയധികം വികാരധീനയായിട്ട് കരയുന്നുണ്ട്. അപ്പം ആ കരച്ചിൽ നോക്കി നിൽക്കുന്ന ആ കുട്ടിൻ്റെ ഒരു ദയനീയ മുഖം എന്ന് പറഞ്ഞാൽ ഭയങ്കര. അപ്പം നമ്മൾ ഈ വീടുകളിൽ എന്നും മക്കൾ കാണുന്നത്
1: ഇങ്ങനത്തെ രംഗങ്ങൾ.
9: അപ്പം നമ്മൾ വളരെ ഒരു കുട്ടി വളരെ സ്മൂത്തായിട്ട് വളരണമെങ്കിൽ എന്ത് വേണം, വളരെ സന്തോഷമുള്ള ആഹ്ലാദഭരിതമായ ശാന്തമായ ഭക്തി നിർഭരമായ ഒരു വീടിൻ്റെ പശ്ചാത്തലമുണ്ട്. അവിടെ മാത്രമേ ഒരു കുട്ടി സൽസ്വഭാവിയായി നല്ല മനസ്സോടുകൂടെ വരും. കാരണം മാനസികമായ സ്വസ്ഥതയും സമാധാനമാണല്ലോ മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, അതില്ലെങ്കിൽ അവൻ്റെ പഠനം നടക്കൂല, ജീവിതം നടക്കൂല, ഒന്നും നടക്കൂല. അപ്പം ഇങ്ങനത്തെ കുടുംബ പശ്ചാത്തലങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നിനക്കൊന്ന് റിലാക്സ് ചെയ്യുക, ഒരു സമാധാനം കിട്ടും എന്ന് പറയുമ്പോൾ വളരെ പെട്ടെന്ന് അതിൽ വീഴാനുള്ള സാധ്യത. ഞാൻ സുഹൃത്തുക്കളുടെ പ്രേരണയാണെന്ന് പറയുമ്പോൾ തന്നെ സുഹൃത്തുക്കൾ പ്രേരിപ്പിക്കുമ്പോഴേക്ക് എങ്ങനെ ഇതിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്.
1: അവനങ്ങനത്തെ ഒരു ആവശ്യമുണ്ട്,
9: അതെ, അങ്ങനത്തെ ഒരു ആവശ്യമുള്ള ഒരു പശ്ചാത്തലത്തിലാണ് അവരെന്തിനു ജീവിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ തലമുറകളും കുട്ടികളൊക്കെ മാറുന്നുണ്ടെങ്കിലും നമ്മുടെ കുട്ടികളെ ട്രീറ്റ് ചെയ്യുന്നതും കുട്ടികൾക്ക് കൊടുക്കുന്ന ഉപദേശങ്ങളും അവരെ കെയർ ചെയ്യുന്നതും ഒക്കെ പഴയ സമ്പ്രദായ
1: പ്രകാരം.
9: അതെ, നമ്മുടെ തലമുറ മാറ്റത്തെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഒരിക്കലും ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രശ്നം. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ക്യാമ്പസുകളിലൊക്കെ ഇത് വളരെ വ്യാപകമായിട്ട് വരുമ്പോൾ, നമ്മുടെ കുട്ടി ക്യാമ്പസിലേക്ക് പോവുകയാണ്, പ്ലസ് വണ്ണിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ പിന്നെ ഒരു പാരാമെഡിക്കൽ കോഴ്സിലേക്ക് പോവുകയാണെങ്കിൽ ബാംഗ്ലൂരിലേക്ക് പോവുകയാണ്, അപ്പോൾ നമ്മുടെ കുട്ടിയെ തേടിയിരിക്കുന്ന അല്ലെങ്കിൽ കാത്തിരിക്കുന്ന ഈ ലഹരി അവനെ എന്താക്കും എന്നതിനെക്കുറിച്ച് അവനൊരു ഒരു അവയർനെസ്, ഇതവൻ്റെ മുന്നിലേക്ക് വരുമ്പോൾ അതിനെ നിരാകരി, അതാ ഉമ്മ പറഞ്ഞ അല്ലെങ്കിൽ ഉപ്പ പറഞ്ഞ അല്ലെങ്കിൽ അന്ന് അയാൾ പറഞ്ഞെന്ന് അല്ലെങ്കിൽ ആ ക്ലാസ് കേട്ട് ആ സംഗതി ഇതാണല്ലോ എന്ന് അവന് അഡ്വാൻസ് ചെയ്യാൻ പറ്റണില്ല. അത് പറയുന്നത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ വളരെ ചെറുതായിട്ട് പറയാം, ഇപ്പോൾ ഈ സാധാരണഗതിയിൽ ഈ ലഹരി ഉപയോഗിക്കുന്ന കുട്ടികൾ അതിൻ്റെ
1: കാരിയറാവും.
9: കാരണം അവർക്ക് അതിന് പൈസ കിട്ടാതെ വരുമ്പോൾ പിന്നല്ലേ എളുപ്പമുള്ള മാർഗം ഇതിൻ്റെ വിതരണം തന്നെയാണ്. അപ്പോൾ ഈ വിതരണക്കാരായിട്ട് ഈ കുട്ടികൾ എന്ത് ചെയ്യും, ഇതിലേക്ക് വരുന്നതോടുകൂടെ എന്ത് ചെയ്യും, സ്വാഭാവികമായും അവർ എന്തായാലും നിയമക്കുരുക്കുകളിൽ പോടും. അപ്പോൾ ഒരു കഞ്ചാവ് കേസിൽ അല്ലെങ്കിൽ ഒരു MDMA ഉപയോഗിച്ചതിൻ്റെ ഒരു കേസിൽ ഒരു കുട്ടിൻ്റെ കയ്യിൽ നിന്ന് ഇത്ര സാധനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഇന്നത്തെ നിയമ വകുപ്പ് പ്രകാരം അകത്തായാൽ 10 കൊല്ലം അവൻ പുറങ്ങാണില്ല. അതുകൊണ്ട് പോലീസിൻ്റെ കയ്യിലും ജയിലിലൊക്കെ വെച്ച് കരഞ്ഞ് കഴിയുന്ന എത്ര എത്ര പയ്യന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പം ഈ ഒരു അവസ്ഥ വരുമെന്ന് ഒരു കുട്ടിക്ക് ബോധ്യപ്പെട്ടാൽ ഓ അവനിതിൻ്റെ വിതരണക്കാരനാവോ? നാളെ അവൻ്റെ പിന്നെ രൂപമടക്കം പത്രത്തിൽ വന്ന് അവൻ്റെ പേരും അഡ്രസ്സും വന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞു. പക്ഷെ എന്ത് ചെയ്യുന്നു, ഒരു കുട്ടിയോട് ഇത് പറയണില്ല. പിന്നെ അതേപോലെ തന്നെ ഇപ്പം നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടൊരു ഡോക്ടറുടെ ടോക്ക് നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ഒരു സീസണിൽ നമ്മൾ കേട്ടു. അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ, ഒരു പിന്നെ കുട്ടികൾ വന്നിട്ട് എന്ത് ചെയ്യും, ഇതൊന്ന് ഉപയോഗിച്ച് നോക്കുമെന്ന് പറയും. എന്നിട്ട് അവന് ഒരിക്കൽ ഉപയോഗിച്ചു, പിന്നെ 3 മാസം കണ്ട ഉപയോഗിക്കണേ, പിന്നെ അവൻ 2 മാസം കഴിഞ്ഞ് ഉപയോഗിക്കും, പിന്നെ 1 മാസം കഴിഞ്ഞ് ഉപയോഗിക്കും, പിന്നെ 1 ആഴ്ചക്ക് ഉപയോഗിക്കും.
1: അങ്ങനെയാണ്,
9: അങ്ങനെ അങ്ങനെ ഉപയോഗിച്ച് വന്നാൽ അവസാനം എന്ത് ചെയ്യുന്നറിയോ, ഇവൻ ഇതിന് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നത്തെ സ്റ്റേജ് അദ്ദേഹം പറയുന്നത് അഡിക്ഷൻ വരുന്നതോടുകൂടെ പിന്നെ അവൻ എന്ത് ചെയ്യണം, ഒരു സ്വസ്ഥമായ ഒരു സ്ഥലത്ത് നിൽക്കണമെങ്കിൽ, അതായത് അവൻ മുമ്പുണ്ടായിരുന്ന ആ ഒരു സമാധാനാവസ്ഥയിൽ അവന് നിൽക്കണമെങ്കിൽ എന്ത് വേണം, ലഹരി വേണം. ലഹരി ഇല്ലെങ്കിൽ അവൻ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ കാണുന്നത് എന്താ വെച്ചാൽ ലഹരി കൊണ്ട് മാത്രം 6 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂർ കൂടുമ്പോൾ ലഹരി ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ അവന് ലൈഫ് മുന്നോട്ടുണ്ടാകാൻ
0: പറ്റുള്ളൂ.
9: അതില്ലെങ്കിൽ അവൻ എന്ത് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ലഹരിൻ്റെ പേരിൽ പിടിക്കപ്പെട്ട ആളെ ലോക്കപ്പിലിട്ടപ്പോൾ എന്ത് ചെയ്തു, ആ പയ്യൻ കൃത്യം 11 മണിയായപ്പോൾ അവൻ എന്ത് ചെയ്തു, പാവം പയ്യനാണ് പെട്ടെന്ന് വയലൻ്റായി, എന്നിട്ട് അവൻ തല കൊടുത്തിട്ട് എന്ത് ചെയ്തു, ഗ്രില്ലെടുക്കാൻ തുടങ്ങി, തല പൊട്ടി രക്തം വന്നു, പോലീസുകാർ തുറന്നിട്ട് എന്ത് ചെയ്തു, കൈയും കാലും ബന്ധിച്ചിട്ടു. അപ്പോൾ ഡോക്ടർ ഇത് കൊണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു അവൻ 11 മണിക്കാണ് കഴിക്കല്, 11 മണിക്ക് അത് കിട്ടിയില്ലെങ്കിൽ
0: അവൻ്റെ
9: പ്രശ്നമാണ്. അപ്പോൾ പിന്നീട് അവർക്ക് ഇതൊരു മെഡിസിനാണ്. ഈ ഒരു സ്റ്റേജിലേക്ക് വരാൻ ഇപ്പോഴത്തെ ഈ തീവ്രമായ ലഹരി പദാർത്ഥങ്ങളൊന്നും അഡിക്ഷനിലേക്ക് പോകാൻ വർഷങ്ങൾ വേണ്ട,
0: ആഴ്ചകൾ
9: മാത്രം മതി,
0: ഒരു പഫ്
9: അത് മാത്രം മതി. അപ്പം അതുകൊണ്ട് ഇതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് ഉണ്ടെങ്കിൽ അതിനെ ദൂരെ കാണുമ്പോഴേക്കും അവരെന്ത് ചെയ്യും, ഓടിയാകലും. നമ്മൾ എന്ത് സംവിധാനമാണ്, അല്ലെങ്കിൽ രക്ഷിതാക്കൾ എന്താണ് ഈ കുട്ടികൾ, അതായത് ഒരു സംശയം വരുന്ന സമയത്ത് നമ്മളൊരു കൗൺസിലർ അന്വേഷിക്കുന്നു എന്നല്ലാതെ ഈ കുട്ടികൾക്ക് ഈ പ്രായവും സമയവും കണ്ടിട്ട് ഒരു അവയർനെസ് കൊടുക്കാൻ എന്ത് പരിപാടികൾ. അപ്പം അതില്ല, ഈ സാധനങ്ങൾ കാണുമ്പോൾ ഇതെനിക്ക് ഉപയോഗിക്കാൻ പറ്റാത്തതാണ്, ഇതെൻ്റെ ജീവിതത്തെ നശിപ്പിക്കുന്നതാണ് എന്നുള്ള ഒരു ബോധം നേരത്തെ ഇല്ല എന്നതും ഇതിലേക്ക് എത്തുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തരമൊരു ബോധം, ഇത് മതപരമായത് തെറ്റാണ്, നിന്റെ ജീവിതം മുഴുവനായി നശിപ്പിക്കുന്ന ഒന്നാണ്, നിൻ്റെയും നിൻ്റെ കുടുംബത്തിൻ്റെയും മാനം കളയും, കാലാകാലം എന്ത് ചെയ്യേണ്ടി വരും, ജയിലറകൾക്കുള്ളിൽ കടക്കേണ്ടി വരും, അതൊക്കെ വിദേശ നാടിലേക്കാണ് ഇതിൻ്റെ കടത്തലുണ്ടെങ്കിൽ എന്ത് ചെയ്യും, തല പോവും എന്നൊക്കെ എന്ത് ചെയ്യണം, അവർക്കൊരു ബോധ്യം, ശിക്ഷകളുണ്ടല്ലോ, അതിനെക്കുറിച്ചുള്ള പേടിയാണല്ലോ മനുഷ്യനെ പിന്തിരിപ്പിക്കുന്നത് ഇതിൻ്റെ അപകടങ്ങളെക്കുറിച്ച്. അപ്പം അത്തരത്തിലുള്ള ബോധവൽക്കരണങ്ങൾ എന്ത് ചെയ്യണം, മഹല്ലടിസ്ഥാനത്തിൽ, കുടുംബയോഗങ്ങൾ, നമ്മുടെ കുടുംബങ്ങൾ ഒന്നിച്ചു കൂടുന്ന സ്ഥലങ്ങളിൽ, അതേപോലെ തന്നെ നമ്മുടെ പിന്നെ കുട്ടികൾ പഠിക്കുന്ന മദ്രസകളിൽ, അതേപോലെ സ്കൂളുകളിൽ ഒക്കെ എന്ത് ചെയ്യണം,
0: ബോധവൽക്കരണങ്ങൾ
9: നടക്കണം.
0: ഇതിൽ പിന്നെ നിങ്ങൾ പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട് ഇതിൽ. ഇപ്പോൾ വീട്ടിലെ മാനസിക സംഘർഷം എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ ഈ കേൾക്കുന്ന ഓഡിയൻസിലെ വലിയൊരു വിഭാഗം ആളുകൾ അതുള്ളവരാണെങ്കിലും ഒട്ടും ഇല്ലാത്തവരും ഉണ്ട്. പക്ഷേ ഇവരുടെയൊക്കെ വീട്ടിലുണ്ടാകുന്ന വേറൊരു പ്രശ്നം, ഇപ്പം നമ്മളെടുത്ത് വന്ന ഇവിടെ വന്നൊരു കേസിലുള്ളത്, 10ാം ക്ലാസ് പഠിക്കുന്ന പയ്യൻ ഇതുപയോഗിച്ച് നമ്മളെ പിന്നെ ഡി അഡിക്ഷൻ സെൻ്ററിൽ കഴിയുന്ന സമയത്ത് ഞാൻ അവനെ പോയി കണ്ടിരുന്നു അവൻ്റെ പാരൻസ് വിളിച്ചിട്ട്. അപ്പോൾ ഇവന് A+ കിട്ടാനുള്ള പാരൻസിൻ്റെ പ്രഷറാണ്. അപ്പോൾ ഈ പഠനത്തിൻ്റെ ഈ ലോഡ് വന്നിട്ട് ആ ലോഡിന്ന് ഒരു ഫ്രീ കിട്ടാൻ എന്ത് ചെയ്യും, ഇവനൊരു സിഗരറ്റ് കത്തിക്കും. അപ്പം ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചു, ഇതിങ്ങനെ ഈ ലോഡ് ഫ്രീ കിട്ടാൻ ഒരു സിഗരറ്റാണ് കത്തിക്കേണ്ടത്, എനിക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു. അപ്പം ചെറിയ പ്രായം മുതൽ സിനിമ കാണുന്ന ആളാണ്. അപ്പോൾ ഒരു സ്റ്റണ്ടിൻ്റെ മുമ്പോ, ഒരു അടിൻ്റെ മുമ്പോ, അല്ലെങ്കിൽ അടിക്ക് ശേഷമോ, അല്ലെങ്കിൽ ഒരു പ്രശ്നം വരുമ്പോഴോ, ഹീറോയിനും അതേപോലെ തന്നെ ഹീറോയും ഒക്കെ സിനിമയിലെ സിനിമാ നടനും ബാക്കിയൊക്കെ ചെയ്യണം എന്താണ്. അപ്പോൾ ശരിക്കും അവൻ ചെറിയ പ്രായം മുതൽ ഈ ഫിലിം കണ്ട് വന്നത് ഇങ്ങനത്തെ ഒരു സമയം വന്നപ്പോൾ എന്ത് ചെയ്തു, അവനത് മാച്ചായി വരികയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ പറയണത് ഇതിൽ ശരിക്ക് പാരൻസ് ഇപ്പം നമ്മൾ കുടുംബയോഗങ്ങളിൽ ബോധവൽക്കരിക്കണ അരിസ്ക പറഞ്ഞു, മഹലിൽ ബോധവൽക്കരിക്കണ പറഞ്ഞു, ശരിക്ക് വീട്ടിലെ ബോധവൽക്കരണം ഒരു പ്രധാന സംഗതി അല്ലേ? ആ കാര്യം ഒന്നും കൂടി ഒരു ക്ലാരിറ്റിയിൽ ഒരു ചർച്ചയ്ക്ക് വരണം തോന്നുന്നുണ്ട്.
9: അതായത് എന്താന്ന് വിചാരിച്ചാൽ, പിന്നെ നമ്മൾ സമയോചിതമായി നമ്മുടെ കുട്ടികൾക്ക് നൽകുന്ന ഉപദേശങ്ങൾ വളരെ ഫലപ്രദമായ കാര്യങ്ങളാണ്. ഇപ്പോൾ ഒരു ഉമ്മ പറഞ്ഞു, എനിക്ക് 6 പെൺകുട്ടികളാണ്, എൻ്റെ പെൺകുട്ടികൾ വളരെ ഭംഗിയുള്ള നല്ല കുട്ടികളാണ്,
0: പക്ഷെ
9: ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, എൻ്റെ 6 കുട്ടികളിൽ ഒരു കുട്ടി ഒരു പ്രേമത്തിൽ പെട്ടിട്ടില്ല, അവരിവിടെയല്ലേ ജീവിക്കുന്നത്. ഞാൻ അവരോട് സ്കൂളിൽ പോകുമ്പോൾ പറയുന്ന കാര്യം എന്താണ്, ഒരു പ്രേമത്തിൽ പെട്ട് ഇങ്ങോട്ട് വന്നാൽ ഞാൻ എന്ത് ചെയ്യും, വേട്ടിക്കൊന്ന് ഈ തെങ്ങിന്റെ ചുവട്ടിൽ എന്തെങ്കിലും കുഴിച്ചിടുന്നു എന്ന് പറയുന്നത് ഒരു വികാരത്തിൽ പറയുന്നതാണെങ്കിലും അതിന്റെ തീവ്രത അവരിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്,
0: എത്തുന്നുണ്ട്.
9: അപ്പോ ഉമ്മനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നം ഈ പ്രേമമായിരിക്കുന്നതാണ്. അപ്പോൾ ഒരുത്തൻ ഒരു കമന്റ് അടിച്ച് 2ാമത്തെ കമന്റിന് വരുമ്പോഴേക്കും ഇത്
0: ഓർമ്മ വരും.
9: അത് ഞാൻ പറഞ്ഞ അങ്ങനത്തെ ഒരു തീവ്രമായ ഉപദേശം എന്ന് മാത്രമല്ല, നമ്മളൊരു കാര്യത്തെക്കുറിച്ച് ശരിക്കും ഒരു അവയർനെസ് കൊടുക്കുക. ഇന്ന് നടക്കണം എന്താ വെച്ചാൽ, ഞാൻ കുറേ പറഞ്ഞു നോക്കി എന്ന് പറയും, ഞാൻ കുറേ പറഞ്ഞു നോക്കിയെന്നാണ്
0: എപ്പോഴാണ്,
9: നമ്മൾ ഒരു കുട്ടിയൊരു സംശയം തോന്നുമ്പോൾ ആ കുട്ടിയെ എങ്ങനെ ഇരുന്ന് കുറ്റപ്പെടുത്തി വിഷമിപ്പിക്കുന്നത് അല്ലല്ലോ ഉപദേശം. നന്നായി നമ്മൾ വളരെ സ്നേഹപൂർവ്വം എന്ത് ചെയ്യുക, ഇരുന്നിട്ട് മോളെ നാളെ ഇപ്പോൾ പ്ലസ് വണ്ണിലേക്ക് ആദ്യത്തെ ക്ലാസ്സാണ്, അതുകൊണ്ട് എന്ത് ചെയ്യണം, നീ ശ്രദ്ധിക്കണം, എന്ത് ചെയ്യണം, ആൺകുട്ടികൾ മിക്സഡ് ആണ് സംഗതി, ആൺകുട്ടികൾ വരും, അവർ ഫ്രണ്ട്സ് ആയിട്ടേ കയറി വരിക, പക്ഷെ എന്ത് ചെയ്യും, കൂടുതൽ സംസാരിച്ച് അടുത്ത് വരുമ്പോൾ എന്ത് ചെയ്യും, പ്രശ്നമാവും. എന്ന് ഒരു പ്ലസ് വണ്ണിന് 10-ാം തീയതി രാവിലെ കോളേജിലേക്ക് പോകുന്നതിന് മുമ്പ് ആര് പറഞ്ഞു കൊടുത്തു? ഇപ്പോൾ നമ്മുടെ കോളേജിൽ ഇപ്പോൾ അഡ്മിഷൻ നടക്കുന്ന സമയമാണ്. അപ്പോൾ ഇപ്പോൾ ഫസ്റ്റ് ഇയർ വന്ന പ്ലസ് വണ്ണിൽ വന്ന കുട്ടികൾക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോൾ 5 ദിവസം ഇനി ക്ലാസ്സാണ് അവർക്ക്, അവയർനെസ് ക്ലാസ്സാണ്. ഇന്ന് നമ്മൾ ക്ലാസ് കൊടുത്തത് എന്താണെന്ന് വിചാരിച്ചാൽ, എങ്ങനെ നമുക്കൊരു സമാധാനമുള്ളൊരു മനസ്സിനെ സൃഷ്ടിക്കാമെന്ന്. അതെന്തിനാ, സമാധാനമുള്ളൊരു മനസ്സുണ്ടെങ്കിൽ മാത്രമേ തിന്മകളിൽ നിന്ന് പ്രതിരോധിക്കാൻ പറ്റുള്ളൂ, ക്ലാസ്സിൽ കോൺസെൻട്രേഷൻ കൂടി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കുട്ടികൾക്ക് വീട്ടിൽ നിന്ന് എന്ത് ചെയ്യണം, ശരിയായ ബോധം, എന്ത് ഇനി അവർക്ക് വരാൻ പോകുന്ന അപകടങ്ങൾ, ബുദ്ധിമുട്ടുകൾ അവരോട് എന്ത് ചെയ്യണം പറയണം. മാത്രമല്ല അവരെ നിരീക്ഷിക്കും വേണം. ഇപ്പോൾ ലഹരി ഉപയോഗിക്കുന്നൊരു കുട്ടി ലഹരി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? തീർച്ചയായും അത് പാരൻസിനാണ് ഫസ്റ്റ് മനസ്സിലാവുക. കാരണം ഒരു പാരൻസ് ഈ കുട്ടികളുടെ എല്ലാ നീക്കങ്ങളും ചലനങ്ങളും അറിയുന്ന ആളാണ്. അപ്പോൾ സംസാരിക്കാത്തൊരു കുട്ടി ഓവറായി സംസാരിക്കുന്നു, സംസാരിച്ചിരുന്ന കുട്ടി പെട്ടെന്ന് മോഡ് ഓഫിലേക്ക് പോകുന്നു, മനസ്സിലെ, ആ സമയങ്ങളിൽ ഉറങ്ങുന്നു, ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു ചിന്താനിമഗ്നനായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു, അല്ലെങ്കിൽ വെറുതെ ചിരിക്കുന്നു, അല്ലെങ്കിൽ എല്ലാ സമയത്തും എന്ത് ചെയ്യുന്നു, അവൻ പുറത്തു പോകുന്നു, അല്ലെങ്കിൽ കൃത്യസമയത്ത് പുറത്തു പോകുന്നു, പലതും അവൻ്റെ റൂമിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ വിചാരിക്കാത്ത വസ്തുക്കൾ നമുക്ക് കിട്ടുന്നു. ഇതൊക്കെ ആർക്ക് കണ്ടുപിടിക്കാൻ പറ്റുക? ഈ വ്യത്യാസങ്ങൾ മുഴുവനും
1: പാരൻസിനാണ്.
9: അപ്പോൾ പാരൻസിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് പറഞ്ഞു കൊടുക്കാനും ഇത് കണ്ടുപിടിക്കാനും പിന്തിരിപ്പിക്കാനും പറ്റുള്ളൂ. പിന്നെ അതിലേറെ വലിയൊരു കാര്യം നമ്മൾ കാണുന്നത് വെച്ചാൽ, ഏതൊരു കുട്ടിക്കും അവനാകെ ഭയപ്പെടുന്നത് പാരൻസിനെ മാത്രമാണ്. ഇപ്പം നമ്മൾ കോളേജിൽ നിന്നെ പുറത്താക്കും, അല്ലെങ്കിൽ നിന്റെ കോഴ്സ് നഷ്ടപ്പെടും എന്നൊക്കെ പറഞ്ഞാലും അവൻ എന്ത് ചെയ്യും, നവർ മൈൻഡിൽ നിൽക്കും. എൻ്റെ വാപ്പാൻ നമ്പറുണ്ടാ, അല്ലെങ്കിൽ ഉമ്മ നമ്പറുണ്ടാന്ന് പറഞ്ഞാൽ, അല്ലെ പറയതേ സാറേ വീട്ടിൽ പറയതേ പറ്റി പറഞ്ഞ്, ഉമ്മക്ക് അല്ലെങ്കിൽ തന്നെ ടെൻഷനാണ്, ഉമ്മ അത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നം. ഇപ്പൊ പാരൻസ് എന്നുള്ളൊരു വികാരം കൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ തലമുറയെ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവർ പറഞ്ഞാൽ അതിന് സ്വാധീനമുണ്ടാകും, അവർക്കേ അത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അവരുടെ ആ സ്നേഹത്തിലും അവരോടുള്ള ബഹുമാനത്തിലും നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് അവരെ കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അവർക്ക് തന്നെയാണ് അതിലൊരു പ്രധാന റോളുള്ളത്.
1: ഓരോ ഇപ്പോൾ നിങ്ങൾ ഈ പിന്നെ അഡ്മിഷന്റെ സമയം എന്ന് പറഞ്ഞ പോലെ, യൂത്ത് ഹോസ്റ്റലിന്റെ സമയം, അങ്ങനെ ഒക്കേഷണലി അല്ലേ, പ്രത്യേക സന്ദർഭങ്ങളിൽ ഈ കാര്യം വരിക എന്നുള്ളത് പ്രധാനമാണ്.
9: ഇപ്പൊ
1: നമ്മൾ ഈ ചെറിയ കുട്ടികളുടെ കാര്യത്തിലൊക്കെ പലപ്പോഴും കാണുന്നത് സ്കൂളിലെ ഈ പാരന്റ്സ് ഇഷ്ടംപോലെ പൈസ അവർക്ക് കൊടുക്കും, എന്നിട്ട് ഇപ്പൊ ഈ ലവ് ബേർഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, ചെറിയൊരു പാക്കറ്റാണ്. ഈ പാക്കറ്റ് ഭയങ്കര ഈ പാക്കിന്റെ സ്മെല്ലാണ്, ഇതെന്നെ അടിച്ചാൽ തന്നെ ഒരു ഇതാണ്. അപ്പൊ ശരിക്കും മയക്കുമരുന്ന് ലോകത്തെ ഏറ്റവും വലിയൊരു ബിസിനസ് ആണല്ലോ. ഇന്ന് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിന്റെ എല്ലാ മോഡലിലും ഉള്ള മിഠായികൾ കഴിക്കാണ്ട്, ഇപ്പൊ സ്റ്റിക്കർ ഉണ്ടെങ്കിൽ സ്റ്റിക്കറിന്റെ സമാന മോഡലുണ്ട്, അതേപോലെ ഇങ്ങനെ വലിച്ചെടുക്കണ ഇതിന്റെ കറക്റ്റ് മോഡലുണ്ട്. അപ്പം ഈ ബോധവൽക്കരണത്തോടൊപ്പം തന്നെ കുട്ടി ഇതിൽ അകപ്പെടുന്ന സാധ്യതകളെ
9: മനസ്സിലാക്കുക.
1: ഇപ്പം ഫിലിം നല്ലൊരു, ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു സാധ്യതയാണ്. ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടി പാരന്റ്സ് അഡ്രസ് ചെയ്യേണ്ടതുണ്ടല്ലോ.
9: അതെ അതെ അതെ,
1: ഈ ഒരു രീതിയിൽ
9: അല്ല, അത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി നമ്മളിപ്പോൾ സാധാരണ എന്താ വെച്ചാൽ, ഒരു മനുഷ്യൻ എന്ത് തെറ്റ് ചെയ്താലും, അതിപ്പോൾ ഒരു പഫ് എടുക്കലായാലും, അല്ലെങ്കിൽ ഇതിപ്പോൾ ലഹരി ആയാലും, വേറെ ഏതൊരു സെക്സ് ആയാലും, എന്തായാലും അതിൽ നിന്ന് കിട്ടുന്ന സുഖം നമ്മുടെ തലച്ചോറിലുണ്ടായിരിക്കും. അപ്പൊ ഒരു ടെൻഷൻ വരുമ്പോൾ എന്താ ഉണ്ടാവുക, ആ സുഖത്തെ ഉറപ്പെടുത്തും. അതുകൊണ്ടാണ് ആ കുട്ടി എന്ത് ചെയ്യണത്, ടെൻഷൻ വരുമ്പോൾ ഞാനൊരു എനിക്കൊരു സിഗരറ്റ് വേണമെന്ന് പറയണത്. അതുകൊണ്ട് അപ്പൊ എന്ത് ചെയ്യും, നമ്മൾ ഈ ശീലിക്കുന്ന എല്ലാ ശീലങ്ങളും അവരൊരു അഡിക്ഷനിലേക്ക് നയിക്കും. ഇത് നമുക്ക് അവർക്ക് കൊടുക്കേണ്ട ഒരു അവയർനെസ് ആണ്. ഇപ്പൊ നമ്മളിപ്പോ ഈ സന്ദർഭത്തിൽ ഈ ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് പല ഡോക്ടേഴ്സും അതേപോലെ സൈക്കോളജിസ്റ്റുകളൊക്കെ പറഞ്ഞ ധാരാളം കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ ക്രോഡീകരിച്ചിട്ട് എന്ത് ചെയ്യണം, ശരിക്കും നമ്മുടെ മക്കൾക്ക്
1: പറഞ്ഞു കൊടുക്കുക
9: എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ ആ ഡോക്ടർ വ്യക്തമായിട്ട് പറഞ്ഞു, നിങ്ങളുടെ കുട്ടി ഒരു പ്രാവശ്യം ഈ പറയപ്പെട്ട ഏതെങ്കിലും ലഹരി ഉപയോഗിച്ചാൽ അവന് പിന്നെ നഷ്ടപ്പെട്ടു
1: പോയി,
9: അവനെ നഷ്ടപ്പെട്ടു. ഇവരുടെ അടുത്ത ഘട്ടങ്ങൾ മുഴുവനും അതാണ്, അവൻ്റെ പഠനം, അവൻ്റെ എല്ലാ പരിപാടികളും അതോടുകൂടെ എന്ത് ചെയ്തു, അവൻ്റെ വിവാഹം. ലഹരി ഉപയോഗിക്കുന്ന ഒരാളാണെന്ന് അറിഞ്ഞാൽ ഏതെങ്കിലും ഒരു പെൺകുട്ടി ഒരു വിവാഹത്തിന് തയ്യാറാകും, ഏതെങ്കിലും പാരൻസ് മക്കൾ കല്യാണം കഴിച്ചു കൊടുക്കും എന്ന് പറഞ്ഞാൽ എന്തായാലും ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്ന് നാട്ടിലറിയാൻ ഒരു താമസം ഉണ്ടാവില്ല. അപ്പം എന്തുമാത്രം അപകടങ്ങളിലേക്കാണ് നമ്മുടെ കുട്ടികൾ പോകുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് ഏറ്റവും അധികം ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട അവൻ ഡോക്ടർ ആവണോ എഞ്ചിനീയർ ആവണോ എന്നുള്ളതല്ല, അവൻ ഇത്രയും അതുപോലെ അപകടങ്ങളിൽ നിന്ന് അവൻ എന്ത് ചെയ്യണം, സുരക്ഷിതനായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് യഥാർത്ഥത്തിൽ പാരന്റ്സ് ഏറ്റവും അധികം ചിന്തിക്കേണ്ടത്.
1: നമ്മൾ ഈ ഒരു ചർച്ച ഇതുവരെ എത്തുമ്പോൾ ഇതിൽ നിന്ന് എനിക്കൊന്ന് പിൻ പോയിന്റ് ചെയ്ത് പറയാൻ തോന്നുന്നത്, അല്ലെങ്കിൽ ആ റിസ്ക് ഒന്നുകൂടി കൃത്യമായി പറയേണ്ടത്, ഇപ്പം നമ്മുടെ ആളുകളൊക്കെ ഇപ്പം ഡ്രൈവിങ് പഠിച്ചിട്ടുള്ള മനസ്സിലാണ്, നീന്തൽ, പാചകം, ജീവിതോപാധികളൊക്കെ അങ്ങനെയാണ്. പക്ഷെ പാരന്റിങ് വായുവൊന്നും ഇങ്ങട്ട് അല്ലേ, നല്ല ടോക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും പലപ്പോഴും അത് അങ്ങനെ തന്നെ ശ്രദ്ധിക്കാറില്ല. ഓരോ പ്രായത്തിനും അനുസരിച്ചുള്ളൊരു ഒരു ഒരു പാരന്റിങ് മൊഡ്യൂൾ ഉണ്ടല്ലോ ശരിക്ക്.
9: തീർച്ചയായും ഉണ്ട്. പാരന്റിങ് എന്നുള്ളത് വളരെ വലിയൊരു ഉത്തരവാദിത്വം തന്നെയാണ്. പലപ്പോഴും ആളുകൾ നമ്മൾ അവർക്ക് സമയത്ത് ഭക്ഷണം കൊടുക്കുക, അവരുടെ പഠനത്തിന് സൗകര്യം ചെയ്തു കൊടുക്കുക, അവർക്കുള്ള ഡ്രസ്സ് കൊടുക്കുക, ഇതൊക്കെ എല്ലാ രക്ഷിതാക്കളും അതിനെക്കുറിച്ച് ബോധവാന്മാരാണ്. എവിടുന്നെങ്കിലും പണം കടം വാങ്ങിയിട്ടെങ്കിലും ഒരു പെരുന്നാക്കൊരു ഡ്രസ്സ് വാങ്ങാതിരിക്കും. പക്ഷെ സത്യത്തിൽ എന്താണെന്ന് വിചാരിച്ചാൽ അതിലൊക്കെ എന്തുള്ള നീ ധരിക്കുന്നുവെങ്കിൽ അവരെ ധരിപ്പിക്കുക. നമുക്ക് കഷ്ടപ്പാടാണെങ്കിൽ ആ കഷ്ടപ്പാടിൽ കുട്ടികൾ പങ്കുചേരാന്നുള്ളേ ഉള്ളൂ. അല്ല, ഓർക്ക് കാറും ലോറിയും വാങ്ങിക്കൊടുത്ത് നമ്മൾ കടത്തിലും പരിശീലനം വിടാന്നില്ല, അതിലൊക്കെ അത്രയേ ഉള്ളൂ. എന്നാൽ ഒരു കുട്ടി നരകത്തിലേക്ക് പോകാതിരിക്കുക, അതിന് വേണ്ട പരിശ്രമം നടത്തുക എന്നുള്ളത് അള്ളാഹു നേരിട്ട് രക്ഷിതാക്കളെ വിളിച്ച് ഏൽപ്പിച്ചൊരു കാര്യമാണ്. വാഹലിയേക്കും ആറാറിനാൽ അതിന് വേറെ അർത്ഥമല്ലല്ലോ, നരകത്തുനിന്ന് നിങ്ങളെയും നിങ്ങളെ കുടുംബത്തെയും രക്ഷപ്പെടുത്തുന്നു. അപ്പൊ ഇതൊക്കെ നരകത്തേക്കുള്ള യാത്രകളല്ല. അപ്പൊ അങ്ങനത്തെ ഒരു അപകടങ്ങളിൽ നമ്മുടെ കുട്ടികൾ പെടാതിരിക്കുക എന്നതാണ് പാരന്റിങ്, ഇസ്ലാമിക് പാരന്റിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട വശം. എന്ത് ചെയ്യുക, ഇത്തരം അപകടങ്ങളിലേക്ക്, നരകത്തിലേക്ക് എത്തിക്കുന്ന, സ്വന്തം ജീവിതത്തെ നശിപ്പിക്കുന്ന തിന്മകളിലേക്ക് അവരെത്തിപ്പെടാതിരിക്കാൻ രക്ഷിതാക്കൾ. അതിന് ഏറ്റവും പ്രധാനം എന്താണെന്ന് വെച്ചാൽ, ഒരു കുടുംബം എന്ന് പറയുന്നത് നമ്മളെന്താന്ന് വിചാരിച്ചാൽ അത് ഒരു ശരിക്കും എന്താണ്, ഒരു രാഷ്ട്രമാണ്, ഒരു രാജ്യമാണ്. ഭരണാധികാരിയുള്ള എല്ലാം, പിന്നെ ധനമന്ത്രിയുള്ള, ഭക്ഷ്യമന്ത്രിയുള്ള ഒരു നല്ല ഒരു ഒരു ഇതാണ്. അപ്പം അവിടെ എന്താന്ന് വിചാരിച്ചാൽ അവിടുത്തെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം, അരിജാൽ കവ്വാമുനാൽ നിസാണ്, അത് ആണായിട്ടുള്ളത് ആരാണോ, വാപ്പയാകാം, ജ്യേഷ്ഠനാവാം, അല്ലെങ്കിൽ ഭർത്താവാകാം, ആരാവട്ടെ, അയാളാണ് ആ കുടുംബത്തിൻ്റെ. അപ്പം കുടുംബം എവിടെ വ്യതിചലിക്കുന്നു, എവിടെ പ്രശ്നമുണ്ട്, എന്തപ്പം എൻ്റെ വീട്ടിലത്തെ പ്രശ്നം എന്ന് ഡയഗ്നോസ് ചെയ്ത് അതിൽ ഇടപെടേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്, വാപ്പക്കാണ്. അത് അങ്ങനെ ഒരാണിന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അത് അയാൾ എന്ത് ചെയ്യണം, ശരിക്കും നിർവഹിക്കണം. അപ്പം അവിടെ നമ്മൾ കാണുന്നൊരു കാര്യം, ഇപ്പം പൊതുവെ വീടുകളിലൊക്കെ എന്താ വെച്ചാൽ പെണ്ണുങ്ങളുടെ ഏൽപ്പിക്കുക, ഓരങ്ങോട്ട് നടത്തുക, കുട്ടികളെ ഹോംവർക്ക് അവർ ചെയ്ത് കൊടുക്കണം, കുട്ടികൾക്ക് പോകാനുള്ള ചൂട്ടും പാത്രം അവർ ശരിയായി കൊടുക്കണം, മനസ്സിലല്ലേ, കുട്ടികളെ ഡ്രസ്സ് അവർ അലക്കി കൊടുക്കണം, മദ്രസ്സിലെ PTA പെൺകുണ്ണുങ്ങളെ ഉമ്മാരല്ലേ അധികം വരിക,
1: ആണുങ്ങൾ പോകില്ല.
9: അപ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ എല്ലാ കാര്യങ്ങളും സത്യത്തിൽ എന്താണെന്ന് വിചാരിച്ചാൽ ആ കുട്ടീൻ്റെ വിദ്യാഭ്യാസം, ആ കുട്ടീൻ്റെ ഇതിലൊന്നും എന്തില്ല, ഒരു ഷൂറ ഒരു കൂടിയാലോചന. ഞാൻ പറഞ്ഞത് എല്ലാം ഉമ്മ ചെയ്തോട്ടെ, പക്ഷെ എല്ലാം വാപ്പയുടെ അറിവോടുകൂടെയും നേതൃത്വത്തിലും ചെയ്യണം.
1: ആഭ്യന്തരമന്ത്രി വാപ്പയാണ്
9: അതിന് ഏറ്റവും നിർണായകമായ കാര്യങ്ങൾ ചെയ്യുന്നിടത്ത് അയാളാണ്. അത് അത് ഇസ്ലാം കൊടുത്തൊരു ചുമതലയാണ്. അറിജാല് കവ്വാമുന, സ്ത്രീകളുടെ എല്ലാ കാര്യങ്ങളും, ഇപ്പൊ പെണ്ണ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും, ഒരു പെണ്ണിന്റെ കാര്യങ്ങളിലും എന്ത് ചെയ്യണം, നേതൃപരമായ പങ്ക്, അത് നേരെ ചൊവ്വെ കൊണ്ടെടുക്കുക എന്നുള്ള ഉത്തരവാദിത്വം അയാൾക്കാണുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ കുട്ടികളെ വളർത്തുന്നിടത്ത് എന്തില്ല, ഒരു കൂട്ടായ ശ്രമമോ ഒരു കൂട്ടായ ചർച്ചയോ കൂട്ടായ മുന്നോട്ട് പോക്കോ ഇല്ല എന്നത്

0: പണ്ട് എന്തെങ്കിലും നമുക്ക് വാപ്പാനെന്ത് പൈസ ആണെങ്കിൽ
1: വീട്ടിൽ
0: അത് നമുക്ക് ഉമ്മനോട് എന്തുമാവാം. പക്ഷെ ഇന്ന് കുട്ടികൾക്കൊക്കെ പേടി ഉമ്മാനെയാണ്. അതെന്തുകൊണ്ടാണ്? വാപ്പമാര് അവരുടെ പങ്കുകൾ നിർവഹിക്കാതിരിക്കുമ്പോൾ വാപ്പയും ഉമ്മയും ആകേണ്ടി വരികയാണ് ആര്? ഉമ്മ. അപ്പോൾ ഒരു സപ്പോർട്ട് ഇല്ല. അപ്പോൾ കുട്ടികൾക്ക് വിഷമങ്ങൾ വന്നാൽ വിഷമങ്ങൾ അവർ സഹിക്കും, അത് ഷെയർ ചെയ്യാൻ പറ്റൂല, അത് പറയാൻ പറ്റൂല. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ എന്താണ് വെച്ചാൽ പലപ്പോഴും ഉമ്മമാർ ഒറ്റപ്പെട്ടു പോവുകയും കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ശാസിക്കേണ്ടടുത്ത് ശാസിക്കാനോ സ്നേഹിക്കേണ്ടത് സ്നേഹിക്കാനോ അവരുടെ പ്രശ്നങ്ങൾ പറയാനോ ഒന്നും അവസരങ്ങൾ കിട്ടാതെ വരുന്നു. അപ്പോൾ സത്യത്തിൽ നേരത്തെ പറഞ്ഞ മാതിരി പാരൻറ്റിങ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ സത്യത്തിൽ സ്കൂളിൽ നമ്മൾ പി ടി എകൾ നടക്കും, അല്ലെങ്കിൽ മദ്രസയിലെ മാതൃസംഗമങ്ങൾ, അല്ലെങ്കിൽ പാരൻ്റ് അതിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കുട്ടികളെ മദ്രസയിൽ അവർക്ക് വിജ്ഞാനം പകർന്നു നൽകുന്ന പോലെ തന്നെ എന്ത് ചെയ്യണം, മദ്രസയിലൂടെ നമ്മൾ ലക്ഷ്യമാക്കുന്നത് എന്താണോ ആ സംസ്കാരവും ദീനും കുട്ടികൾക്ക് വരാൻ അവരെ കൂടെ ഗൈഡ് ചെയ്യേണ്ടത് ആരാണ്? പാരൻസ്. അപ്പൊ പാരൻസിനും കൂടി ഒരു മദ്രസ എന്ത് ചെയ്യണം, മദ്രസയോടൊപ്പം പാരലായിട്ട് നടക്കണം. ഇനി അങ്ങനെ ഇല്ലാന്നുണ്ടെങ്കിൽ വളരെ പ്രയാസകരമായ ഒരു അവസ്ഥയിലേക്കാണ് പോവുക. പിന്നെ നമ്മളിപ്പോ ഈ കുട്ടികളെ പരിശോധിക്കുമ്പോൾ പല കുട്ടികളും വരുന്ന വീടുകൾ പരിശോധിച്ചാൽ അവിടെ രക്ഷിതാക്കൾക്ക് ഒഴിവേയില്ല. വാപ്പക്ക് ജോലി, ഉമ്മക്ക് ജോലി, കുട്ടികൾ തികച്ചും എന്താണ് ഒരനാഥരായി വളരെയാണ് ചെയ്യണത്.
1: രക്ഷിതാക്കൾ
0: അപ്പോ പിന്നെ ഈ പ്രീ സ്കൂളിലെ ഒരു ടീച്ചർ പറഞ്ഞു, സ്കൂള് വിട്ടിട്ട് കുട്ടി ചോദിച്ചു, ഞാൻ ടീച്ചറെ കൂടെ വരട്ടെ. അപ്പോൾ ഒരു ടീച്ചർക്ക് ഈ ഒരു 3 മണിക്കൂർ കൊണ്ട് കുട്ടിയോടുണ്ടായ ഒരു അറ്റാച്ച്മെന്റ് ഉമ്മക്ക് എന്ത് ചെയ്തിട്ടില്ല, 4 കൊല്ലം കൊണ്ട്
1: ഉണ്ടായിട്ടില്ല.
0: അപ്പോൾ എനിക്ക് ഉമ്മ നിങ്ങളാണ്, എനിക്ക് ഞാൻ നിങ്ങളെ കൂടെയാണ് വരുന്നത് എന്ന് ടീച്ചറോട് പറയണമെങ്കിൽ നമ്മുടെ വീടുകളിൽ എന്ത് നടക്കുന്നു പുതിയ തലമുറയിൽ നമ്മൾ എന്ത് ചെയ്യണം ആലോചിക്കണം. അതുകൊണ്ട് നല്ല ഒരു പിന്നെ ആരോഗ്യകരമായൊരു മനസ്സും ആരോഗ്യകരമായൊരു ശരീരവും ഒരു ദീനി പശ്ചാത്തലവും ഒരു സമാധാന അന്തരീക്ഷങ്ങളും ഒന്നുമില്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ വഴിതെറ്റിപ്പോകുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അതുകൊണ്ട് രക്ഷിതാക്കൾ വളരെ വിജിലൻ്റായി കാര്യങ്ങളെക്കുറിച്ച് നല്ല ബോധത്തോടുകൂടെ വരേണ്ട ഒരു സമയം തന്നെയാണ് ഇപ്പോൾ.
1: ഇതിൽ പാരൻസിനോട് ഇവിടെ ആരിസ്ക പറഞ്ഞതിൻ്റെ ഒരു കൺക്ലൂഷൻ പറയാൻ ഞാൻ ശ്രമിക്കുകയാണ്. ശരിക്ക് വീട്ടിൽ തന്നെ പാരൻറ്റിങ് സെഷൻ വെക്കാവുന്ന വിധം മനോഹരമായ ഒരുപാട് പ്രഭാഷണങ്ങളും അതുപോലെ തന്നെ ക്ലാസ്സുകളൊക്കെ ഉണ്ട്. ഒരുപക്ഷെ പീസ് റേഡിയോ പ്രൊമോട്ട് ചെയ്യുന്ന പാരൻറ്റിങ് രംഗത്തെ വളരെ ബൃഹത്തായ പദ്ധതി തന്നെയുണ്ട്. ഇതൊന്നും പക്ഷേ നമ്മുടെ ആളുകൾ ഉപയോഗിക്കുന്നില്ല. ഈ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളോട് ഞാൻ പറയണം, ഇപ്പോൾ വ്യത്യസ്തമായ രീതിയിൽ ഇപ്പോൾ ആരിസ് ബിൻ സലീം നടത്തിയ നല്ല പ്രഭാഷണങ്ങളുണ്ട്. കുട്ടികളുടെ അഡോളസൻസ് അനുബന്ധ കാര്യങ്ങളിലൊക്കെ അങ്ങനത്തെ മേഖലകളിൽ ഡോക്ടർ ജൗഹർ മുനവറിനെ പോലത്തെ ആളുകൾ നടത്തിയ നല്ല പ്രഭാഷണങ്ങളുണ്ട്. ഞാൻ 2 വ്യക്തികളെ സാമ്പിളിന് വേണ്ടി എടുത്തതാണ്. പാരൻറ്റിങ് സെഷനുകൾ നിങ്ങളൊന്ന് യൂട്യൂബ് സെർച്ച് ചെയ്താൽ, അല്ലെങ്കിൽ പീസ് റേഡിയോ പ്രോഗ്രാമുകൾ ശ്രദ്ധിച്ചാൽ ധാരാളം നിങ്ങൾക്ക് കിട്ടും. അതോടൊപ്പം തന്നെ ഇപ്പം പീസ് റേഡിയോ പുതിയ ഒരു രംഗത്തേക്ക് കടക്കുകയാണ്. നേരത്തെ പ്രകാശതീരം എന്ന പേരിൽ ആദരണീയനായ സാദിഖ് മദീനി കുടുംബജീവിതത്തെക്കുറിച്ച്, ഇസ്ലാമിലെ കുടുംബജീവിതത്തെക്കുറിച്ച് സമഗ്രമായി അവതരിപ്പിച്ച 100 ചില്ലാനം ക്ലാസ്സുകൾ പീസ് റേഡിയോ ലൈഫ് കോഴ്സിൻ്റെ മൊഡ്യൂളായിട്ട് വരാൻ പോവാണ്. ഓരോ ക്ലാസ് 20 മിനിറ്റിൻ്റെ ക്ലാസ്, അതിൻ്റെ 3 ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമ്മൾ കുടുംബജീവിതം തന്നെ ഒന്ന് സമഗ്രമായി പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വാപ്പാകണം എങ്ങനെ ആകണം, ഉമ്മ എങ്ങനെ ആകണം എന്നൊക്കെ നമുക്ക് പഠിക്കാൻ കഴിയും. കുറച്ച് സബറോടുകൂടെ ആ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് പോകുന്നൊരു സ്വഭാവം നമുക്ക് ഉണ്ടാകണം. ഇനിയിപ്പം കുട്ടികൾക്ക് ഓരോ സമയത്തും കിട്ടേണ്ട ഗൈഡൻസ്, ഈ 2ാം തീയതിയോടുകൂടെ പീസ് റേഡിയോ അതിൻ്റെ ഈ മദ്രസ അവധിക്കാല കോഴ്സ് ആരംഭിക്കുകയാണ്. ഇപ്പോൾ ജെൻഡർ ന്യൂട്രാലിറ്റിയാണ് കുട്ടികളോട് അതിലെ ചില ക്ലാസ്സുകളിലൂടെ നമ്മൾ പറയാൻ വിചാരിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് അവരെ അവരെടുത്ത് വരാൻ പോകുന്ന കാര്യങ്ങൾ നേരത്തെ അഭിമുഖീകരിക്കുക എന്നവിടെ ആരിസ് മൗലവി പറഞ്ഞ ആ ഒരു കാര്യം പ്രായോഗികമായി നടക്കുകയാണ്. കുട്ടികൾക്ക് ഗെയിമാണ് കുട്ടികളുടെ പ്രശ്നമെങ്കിൽ പീസ് റേഡിയോ അതിൻ്റെ ഈ മദ്രസ വഴി, ആക്ടിവിറ്റി വിൻഡോ വഴി ആ ഗെയിം കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്ക് ഗെയിം കളിക്കാൻ യഥാർത്ഥത്തിൽ അവസരം കൊടുക്കുന്നുണ്ട്. ആ ഗെയിം ഒരിക്കലും തെറ്റായ വശത്തേക്ക് പോകുന്നില്ല. അപ്പോൾ വെള്ളം വെള്ളം സർവത്ര, തുള്ളു കുടിപ്പാനില്ലത്ര എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ ആളുകളുടെ ഒരു ഒരു സാഹചര്യം എന്നുള്ളത് ഇവിടെ ഒന്ന് പ്രത്യേകം ഈ ഒരു സന്ദർഭത്തിൽ പോയിൻ്റ് ഔട്ട് ചെയ്യണം. ഇനി ആരിസ്ക നമ്മൾ പോകേണ്ട ഒരു മേഖല, ആ ഒരു ഭാഗം കൂടി കഴിഞ്ഞാൽ നമുക്ക് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാൻ തോന്നുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെ അകപ്പെട്ട കുറച്ച് കുട്ടികളുണ്ടല്ലോ, അകപ്പെട്ടുപോയ കുട്ടികളുണ്ട്. ഇപ്പോൾ ഈ ടീൻ സ്പേസ് വ്യാപകമായി നടന്നപ്പോൾ കുറേ

0: ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നിട്ടുണ്ട്. അതിലൊരു പെൺകുട്ടി ടീൻ സ്പേസ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഒരു സ്ലിപ്പ് എൻ്റെ കയ്യിൽ തന്നു. അതിൽ എഴുതിയതാണ്, അതിൽ വിശദമായ കുട്ടി എഴുതിയിട്ടുണ്ട്, ഇത്ര വരെ എഴുതിയിട്ടുണ്ട്, എൻ്റെ കന്യകത്വം അടക്കം നഷ്ടപ്പെട്ടു എന്നടക്കം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഇവളെ സ്നേഹിച്ചിരുന്നു എന്ന് പറയുന്ന വ്യക്തി ലഹരി ഉപയോഗിക്കുന്ന ആളാണ്. ലഹരിയിൽ നിന്നൊരു ചെറിയ വ്യത്യാസത്തിലാണ് അവൾ രക്ഷപ്പെട്ട്. ഈ കയ്യിൽ കിട്ടിയത് ലഹരിയാണെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് മാത്രം എന്ത് ചെയ്തു, അവൾ ഉപയോഗിക്കാതെ രക്ഷപ്പെട്ടു. ആ ഞെട്ടലിൽ നിന്നാണ് അവൾ എന്ത് ചെയ്യുന്നത്, ടീൻ സ്പേസിലേക്ക് വരുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇതിൽ അകപ്പെട്ട കുട്ടികളെ കൈകാര്യം ചെയ്യുന്നിടത്ത് വലിയ വീഴ്ചകൾ പൊതുവെ വരാറുണ്ട്, അതെങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ളതാണ്.
1: അതായത് നമ്മൾ എന്തായാലും തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് കഴിയും, അതിന് യാതൊരു സംശയവുമില്ല. പക്ഷെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ എന്ത് വേണം വെച്ചാൽ ഈ വ്യക്തി സന്നദ്ധനാവുക എന്നുള്ളതാണ്
0: ആദ്യത്തെ.
1: നമുക്കിപ്പോൾ രക്ഷിതാക്കൾക്ക് ആഗ്രഹം ഉണ്ടാവും ഇത് കാണുമ്പോൾ ഇവനെ എവിടെയെങ്കിലും ആക്കാൻ. അപ്പോൾ സാധാരണഗതിയിൽ എന്താണെന്ന് വിചാരിച്ചാൽ നമ്മൾ തെളിവുകളോടുകൂടെ ഇത് പിടിക്കപ്പെടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഇത് തെറ്റ് സംഭവിച്ചു, എനിക്ക് പ്രശ്നമില്ല, ഞാൻ ശരിയാകാൻ തയ്യാറാണ് എന്ന് പറയുന്ന അവസ്ഥകളുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കുട്ടികളെ നിരീക്ഷിക്കണം, ഇങ്ങനെ വല്ല സംഭവങ്ങളുണ്ടോ എന്ന് സുഹൃത്തുക്കളോട് നമ്മൾ അവർക്ക് അഭിമാനത്തിന് പ്രശ്നം വരാത്ത രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് കണ്ടുപിടിക്കാൻ ശ്രമിക്കണം. എപ്പോഴും നമ്മൾ അധ്യാപകന്മാരോട്, അധ്യാപകന്മാർക്ക് വലിയ പങ്കുണ്ട്, അവരോട് നമ്മൾ അവനെ ക്ലാസ്സിൽ വളരെ ശ്രദ്ധിക്കുന്നുണ്ടോ, എന്തോണം അരസത ഉണ്ടോ, എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ എന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കണം. അപ്പം അങ്ങനെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ് നമ്മളതിനെ ചെക്ക് ചെയ്ത് കണ്ടുപിടിച്ചാൽ പലപ്പോഴും അവർ നമ്മളെ അംഗീകരിക്കാൻ നിർബന്ധിതരാകും. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരെ കിട്ടും. കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, അവരെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കൗൺസിലിംഗ് കൊടുത്തിട്ട് അവരെ സംസാരിച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഡിഅഡിക്ഷൻ സെൻ്റർ ഉണ്ട്, ഇനി അതല്ലെങ്കിൽ അത് ബോധവൽക്കരിച്ചിട്ട് നമുക്കൊരു സമയം കൊടുക്കാം. ആ സമയം കൊണ്ട് അവർ കയ്യിൽ നിന്ന് പിൻവാങ്ങാൻ സ്വയം പറ്റുന്നെങ്കിൽ കുഴപ്പമില്ല. അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഡിഅഡിക്ഷൻ സെൻ്ററുകളിൽ നമ്മളിപ്പോൾ ചെയ്യണത് എന്താ വെച്ചാൽ, ചെയ്യുന്ന കാര്യം, ഒരാൾ ലഹരിയിൽ നിന്ന് മോചിതനാവുക എന്നത് ഒരു രോഗം മാറുന്നു എന്നുള്ളത് മാത്രമേ സംഭവിക്കുന്നുള്ളൂ. പക്ഷേ അവൻ ഒരു ലഹരിയിലേക്ക് എത്തിപ്പെട്ട ജീവിത സാഹചര്യങ്ങളും പശ്ചാത്തലങ്ങളും അതുപോലെ നിലനിൽക്കുന്നു. മനസ്സിലായില്ലേ? ഇപ്പം നമ്മളൊരു സാധാരണഗതിയിൽ ഒരു ഇൻഫെക്ഷൻ വന്നിട്ട് ഒരു ആൻറ്റിബയോട്ടിക് കഴിച്ചു, അത് മാറി, വീണ്ടും അതേ ഇൻഫെക്ഷൻ വരാവുന്നൊരു സാഹചര്യത്തിൽ തന്നെയാണ് അയാൾ ജീവിക്കുന്നതെങ്കിൽ അതുകൊണ്ട് അയാൾ ഇപ്പൊ രോഗമുക്തി നേടിയ ആളാണ്. പക്ഷേ അയാൾക്ക് അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാച്ചാൽ, നമ്മൾ അവനൊരു ഒരു ലൈഫ് എന്നൊരു ക്രമീകരണം നമ്മൾ ഉണ്ടായി കൊടുക്കണം. അവൻ്റെ കോഴ്സ്, എന്ത് കോഴ്സിന് അവൻ പോകണം, പഠിക്കണം, അതിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാകാൻ പറ്റൂല. പാരൻസുമായുള്ള റിലേഷൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നെങ്കിൽ അതൊരു കൗൺസിലോട് അവരെ ഒന്നിച്ചിരുത്തി അത് പരിഹരിച്ചു കൊടുക്കണം. അവൻ എന്തെങ്കിലും സാമ്പത്തികമായ പിന്നെ പ്രയാസങ്ങളിൽ പെട്ടുപോയിട്ടെങ്കിൽ എന്ത് ചെയ്യണം, അത് കണ്ടുപിടിച്ച് നമ്മൾ പരിഹരിച്ചു കൊടുക്കണം. പിന്നെ എങ്ങനെ മുന്നോട്ട് പോകണം, അവൻ്റെ അഞ്ച് നേരം നമസ്കാരം, അവൻ്റെ പ്രാർത്ഥന, അവൻ്റെ ഖുർആൻ പാരായണം, അവൻ്റെ ദീനിയായിട്ടുള്ള അടിസ്ഥാന ബോധം, ഇതെല്ലാം കൊടുത്ത് വളരെ സ്മൂത്തായ ഒരു ലൈഫിലേക്ക് അവനെ ഗൈഡ് ചെയ്ത് അതിൽ ലൈവായി നിലനിർത്തിക്കൊണ്ട് പോയാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇത് പരിഹാരം. അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് നമ്മൾ സാധാരണ ന്യൂ ഹോപ്പ് പോലുള്ള ഡിയഡിഷൻ സെൻ്ററിലുണ്ടായത്. അവിടെ ഉള്ളിൽ തന്നെ പള്ളിയുണ്ട്, അവിടെ ഇമാമുണ്ട്, മനസ്സിലായി? അവിടെ മൂന്ന് നേരം നാലിന് ക്ലാസ് ഉണ്ട്, കൗൺസിലിംഗ് ഉണ്ട്, ഇനി ഡോക്ടർ നോക്കിയിട്ട് ഇനി മെഡിസിൻ കൊടുക്കേണ്ടത് മെഡിസിൻ കൊടുക്കും. അങ്ങനെ വരുമ്പോൾ 10-21 ദിവസം അവരൊരു പുതിയ ലൈഫ് സ്റ്റൈൽ എന്ത് ചെയ്യാണ്, ശീലിക്കണം. അത് പിന്നെ അതേപോലെ പുറത്തു പോയി ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവികമായും ഒരു സ്മൂത്തായ
0: ദിവസം പോലെ തന്നെ.
1: പിന്നെ സ്വാഭാവികമായിട്ട് പുറത്ത് എന്ത് ചെയ്യുക, അവർക്ക് ഇതിനൊരു സപ്പോർട്ട് കൊടുക്കാൻ പറ്റിയ നാട്ടിലെ ദീനി പ്രവർത്തകന്മാരായിട്ട് ബന്ധപ്പെടുത്തിയിട്ടോ, അല്ലെങ്കിൽ അവൻ അങ്ങനത്തെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെടുത്തി കൊടുത്തിട്ടോ, അല്ലെങ്കിൽ പാരൻസ് ആ കാര്യം ശ്രദ്ധിച്ചിട്ടോ അങ്ങനെ കൂടെ നിന്ന് കൊടുത്താൽ അങ്ങനെ റെഡി.
0: നോൺ മുസ്ലിംസ് അടക്കം മാറുന്നുണ്ടല്ലോ.
1: ഓ, ആർക്കാണെങ്കിലും നമുക്ക് അത് കൊടുക്കാൻ പറ്റും. ഒരു അവർക്കൊരു ബോധം ഉണ്ടായി കഴിയുമ്പോൾ അവരനുസരിച്ച് എന്ത് ചെയ്യും, മാറ്റങ്ങൾക്ക് വിധേയമാകും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു സംശയം തോന്നി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, നിരീക്ഷിച്ച് കണ്ടുപിടിച്ച് നമ്മളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും അത് പരിഹരിക്കാവുന്ന വിഷയങ്ങളേ ഉള്ളൂ.
0: ഓക്കെ, ചുരുക്കത്തിൽ നമ്മൾ വളരെ അപകടകരമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് പോകുന്നത്. നൊന്തു പ്രസവിച്ച ഉമ്മയും അവനുവേണ്ടി ജീവിതം തന്നെ സമർപ്പിച്ച ഉപ്പയൊക്കെ മനസ്സിൽ കണ്ട സ്വപ്നങ്ങളെല്ലാം തകർത്ത് ഒരു ദിവസം പത്രത്തിലെ ചിത്രത്തിലോ അല്ലെങ്കിൽ ബ്രേക്കിംഗ് ന്യൂസിലെ വർത്തമാനങ്ങളിലോ അവൻ്റെ പേര് വരുന്ന അപമാനം മാത്രമല്ല ഇവിടുത്തെ ഏറ്റവും അടിസ്ഥാന പ്രശ്നം. ആ കുട്ടിയുടെ, നമ്മുടെ മകളുടെ, നമ്മുടെ മകൻ്റെ പരലോകം യഥാർത്ഥത്തിൽ നഷ്ടപ്പെടുകയാണ്. നമ്മുടെ മുതുകെല്ലിൻ്റെ പിന്നാമ്പുറത്ത് നിന്ന് ആരംഭിക്കുന്ന ഒരു പുതിയ തലമുറയിൽ നമ്മുടെ അനന്തരഗാമികളിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു തലമുറ, നമുക്ക് വേണ്ടി അള്ളാഹുവോട് സംസാരിക്കുന്ന ഒരു തലമുറ ഉണ്ടാകണമെന്നൊക്കെ ആഗ്രഹിച്ചത് അസ്ഥാനത്താകുമ്പോഴുണ്ടാകുന്ന നൊമ്പരമാണ് ഇതിലെ ഏറ്റവും പ്രധാന പ്രശ്നം. അതുകൊണ്ട് നിങ്ങൾ അനുഭവിക്കുന്ന സംഘർഷങ്ങളുണ്ടാകും. ചെറിയ ഇത്തിരി സമയമെടുത്തിട്ടാണെങ്കിലും അത്തരം വിഷയങ്ങൾക്കൊക്കെ ഇൻഷാല്ലാ ഈയൊരു സ്നേഹക്കൂട് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇനിയും മറുപടി പറയും. ഈ എപ്പിസോഡ് സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, ചിലപ്പോൾ വളരെ സമർത്ഥമായി ഇത് പ്രതിരോധിച്ചതിൻ്റെ നല്ല ഉദാഹരണങ്ങളുണ്ടാകും. ചില പാരൻസിന് നല്ല സജഷൻസ് പറയാനുണ്ടാകും. ആ സജഷൻസ് നിങ്ങൾ പറഞ്ഞോളൂ, നമുക്കത് ക്രോഡീകരിച്ച് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാം. പ്രായോഗികമായി നമ്മൾ കണ്ടെത്തിയ വഴികൾ വേറൊരാൾ സ്വീകരിച്ചു തുടങ്ങുമ്പോൾ ഒരുപാട് കുഞ്ഞുങ്ങളെ ഈ കെണികളിൽ നിന്ന് രക്ഷപ്പെടുത്തിയതിൻ്റെ പുണ്യം നമുക്ക് നേടാൻ കഴിയും എന്ന ഒരു സന്തോഷവും കൂടി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. തുടർ എപ്പിസോഡുകളിൽ വീണ്ടും കാണാനും ചർച്ചകളിൽ പങ്കെടുക്കാനും സമയവും സന്ദർഭവും സാഹചര്യവും ഒക്കെ അതിനനുസൃതമായി വിശാലമാകാനുമുള്ള പ്രാർത്ഥന നിങ്ങളിൽ നിന്നുണ്ടാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: ഇവിടെ യഥാർത്ഥ ജീവിതം എന്ത് എന്ന് തിരിച്ചറിയാത്ത കുട്ടികൾ, അവരാണ് യഥാർത്ഥത്തിൽ ദുനിയാവിൻ്റെ ലഹരിയിൽ ഇങ്ങനെ ആനന്ദം കണ്ടെത്താം. നേരമറിച്ച് എൻ്റെ ശരീരവും ആരോഗ്യവും ഞാൻ എങ്ങനെ ചെലവഴിക്കേണ്ടതുണ്ട്, എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ ആരോഗ്യം എനിക്ക് എങ്ങനെ ആസ്വദിക്കാൻ കഴിയും, ഇപ്പോൾ കുറച്ച് കാലത്തേക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഇങ്ങനെ തട്ടിമുട്ടി പോകും, പക്ഷേ അത് കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ ഒറ്റപ്പെടലുകളും ഏകാന്തതകളും വരുന്ന സമയത്ത് എൻ്റെ ആരോഗ്യം എനിക്ക് നഷ്ടപ്പെടുമല്ലോ എന്നതെങ്കിലും ചിന്തിച്ച് ലഹരികളിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കേണ്ടതുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട് വലിയൊരു സന്ദേശമാണ് ഇന്നത്തെ സ്നേഹക്കൂടിൽ പങ്കുവച്ചത്. കുട്ടികളിലെ ലഹരി ഉപയോഗത്തിൻ്റെ പശ്ചാത്തലത്തിൽ നടത്തിയ ഒരു ചർച്ചയുടെ ഒരു ഭാഗമാണ് പഫുകൾ പുകക്കുന്ന ജീവിതങ്ങൾ എന്ന തലക്കെട്ടിൽ ബഹുമാനനായ താജുദ്ദീൻ സലാഹിയും പ്രൊഫസർ ഹാരിസ് ബിൻ സലീമും സ്നേഹക്കൂടിൽ പങ്കുവച്ചത്. ഇനി നമ്മൾ
3: ഈ അൽ ഉസൂലിൽ നമ്മൾ സാധാരണ ചർച്ച ചെയ്യാറുള്ളത് ഹദീസിന്റെ ഭാഗങ്ങളാണല്ലോ. അപ്പോ വിവിധ തലത്തിലുള്ള പണ്ഡിതന്മാരാണ് അൽ ഉസൂലിൽ നമ്മളൊപ്പം ഉണ്ടാവാറുള്ളത്. ഇന്നത്തെ സെഷനിൽ അബ്ദുൽ മാലിക് സലഫിയാണ് നമ്മോടൊപ്പം ഉള്ളത്. അൽ മുസ്ഹഫ് എന്ന ഭാഗത്തിലെ രണ്ടാമത്തെ ഒരു ക്ലാസ്സാണ് നമ്മൾ ശ്രവിക്കാൻ പോകുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ഇന്നൽഹംദുലില്ലാ الذي أنعم علينا بنعمة الإسلام والصلاة والسلام على نبيه محمد صلى الله عليه وسلم وعلى آله وأصحابه أجمعين أما بعد പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഉസൂലുൽ ഹദീസിലെ മുസഹഫ് എന്നു പറയുന്ന വിഭാഗത്തെ സംബന്ധിച്ചുള്ള വിശദീകരണങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വിശദീകരിച്ചത്. മുസഹഫായ ഹദീസിനെ ആ തസ്ഹീഫ് സംഭവിക്കുന്ന സ്ഥലങ്ങളെ സംബന്ധിച്ചും അതിൻ്റെ ഉറവിടത്തെ സംബന്ധിച്ചും അതല്ലെങ്കിൽ അതിൻ്റെ ഉറവിടത്തെ അടിസ്ഥാനമാക്കി പണ്ഡിതന്മാർ വിവിധ ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ സനദിൽ തസ്ഹീഫ് സംഭവിക്കാം, അഥവാ അക്ഷരങ്ങളിൽ വരുന്ന അബദ്ധങ്ങൾ സംഭവിക്കാം. അതുപോലെ മത്തനിൽ, ഹദീസിൻ്റെ ടെക്സ്റ്റിൽ, അതിൻ്റെ ഉള്ളടക്കത്തിൽ സംഭവിക്കാം. ഉദാഹരണങ്ങൾ നമ്മൾ വിശദീകരിച്ചു. അപ്രകാരം തന്നെ അതിൻ്റെ മൻഷ, കേൾവി കുറവ് കൊണ്ടോ അതല്ലെങ്കിൽ കാഴ്ച കുറവ് കൊണ്ടോ അബദ്ധങ്ങൾ സംഭവിക്കാം. ഇന്ന് നമുക്ക് അതിൻ്റെ ബിഇതിബാരി ലഫ്ലിഹി ഔ മഅനാഹു, തസ്ഹീഫിനെ പണ്ഡിതന്മാർ അതിൻ്റെ ലഫ്ലിൻ്റെ അടിസ്ഥാനത്തിൽ അതല്ലെങ്കിൽ അതിൻ്റെ മഅനയുടെ അടിസ്ഥാനത്തിൽ രണ്ട് ഭാഗമായി തിരിച്ചത് നമുക്ക് വിശദീകരിക്കാം. തസ്ഹീഫിനെ പ്രധാനമായും തസ്ഹീഫും ഫിൽ ലഫ്ലി, വാക്കുകളിൽ, അക്ഷരങ്ങളിൽ, ലഫ്ലുകളിൽ വരുന്ന തസ്ഹീഫ് ഉണ്ട്. വഹുവൽ അക്സറു, തസ്ഹീഫിൻ്റെ ഇനങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ വാക്കിൽ വരുന്ന അപകടങ്ങളാണ് അല്ലെങ്കിൽ അബദ്ധങ്ങളാണ് കൂടുതൽ സംഭവിക്കുക. ഇഹ്തജമ എന്നുള്ളതിന് ഇഹ്തജറ എന്നാക്കിയതുപോലെ. അതുപോലെ തന്നെ അൽ അവ്വാം ബിൻ മുറാജിം എന്നുള്ളത് അൽ അവ്വാം ബിൻ മുസാഹിം എന്നതുപോലെ. മൻ സ്വാമ റമദാന വഅത്ബഉഹു സിത്തം മിൻ ശവ്വാൽ എന്നതിനെ വഅത്ബഉഹു ശൈഅം മിൻ ശവ്വാൽ എന്നാക്കി, സിത്തൻ എന്നതിനെ ശൈഅൻ എന്നാക്കിയുള്ള അല്ലെങ്കിൽ അങ്ങനെ ആയിപ്പോയ തസ്ഹീഫുകൾ. ഇതൊക്കെ ലഫ്ളിൽ വരാവുന്ന തസ്ഹീഫുകൾക്കുള്ള ഉദാഹരണങ്ങളാണ്. അപ്പോൾ തസ്ഹീഫ് എന്നുള്ളത് സനദിലും അതിൻ്റെ അഥവാ പരമ്പരയിലും അതിൻ്റെ മത്തൻ അഥവാ ഹദീസിൻ്റെ ആശയത്തിലും സംഭവിക്കാം. മാനുഷികമായ ചെറിയ പിഴവുകളാണത്. രണ്ടാമതായി തസ്ഹീഫും ഫിൽ മഅന, ആശയത്തിൽ വരുന്ന തസ്ഹീഫ്. ആശയത്തിൽ വരുന്ന തസ്ഹീഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഐ അൻ യുബഖിയ റാവി അൽ മുസഹഫ് അൽ ലഫ്ള الراوي المصحف اللفظ على حاله تصحيف ചെയ്യുന്ന റാവി റിപ്പോർട്ടർ തസ്ഹീഫ് ചെയ്യപ്പെടുന്ന വാചകത്തെ ഒരു മാറ്റവുമില്ലാതെ തന്നെ നിലനിർത്തിയിട്ടുണ്ടാകും. അഥവാ വാക്കുകളിലോ അക്ഷരങ്ങളിലോ കുത്തുകളിലോ അല്ലെങ്കിൽ കോമയിലോ പിന്നെ ഹർക്കത്തുകളിലോ ഒന്നും ഒരു മാറ്റവും ഉണ്ടാവുകയില്ല. ലാക്കിൻ എന്നാൽ യുഫസ്സിറുഹു തഫ്സീറൻ, ആ വാക്കിനെ ആ ലഫ്ളിനെ ഈ മുസഹിഫായ റാവി വിശദീകരിക്കുന്നു. ഇങ്ങനെ യദുല്ലു അല അന്നഹു ഫഹിമ മഅനാഹു ഫഹ്മൻ ഗൈറ മുറാദിൻ, ഈ ലഫ്ള് കൊണ്ട് എന്താണോ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കപ്പെടുന്നത് ആ അർത്ഥമല്ലാത്ത മറ്റൊരു അർത്ഥമാക്കി ഈ ഹദീസിൻ്റെ റിപ്പോർട്ടർ മനസ്സിലാക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ മനഃപൂർവം ചെയ്യുന്ന തസ്ഹീഫുൽ ലഫ്ളി പോലെ തന്നെ മനഃപൂർവം ചെയ്യുന്ന ഒന്നല്ല. അതേസമയത്ത് ആ റാവി ആ ലഫ്ളിനെ മനസ്സിലാക്കിയത് മറ്റൊരു അർത്ഥത്തിലാണ് എന്നർത്ഥം. ഉദാഹരണമായി അബു മൂസ അൽ അനസി, അദ്ദേഹത്തിൻ്റെ ഒരു വാചകം കാണാം. നഹ്നു ഖൗമുൻ ലനാ ഷറഫ്, ഞങ്ങളൊരു സമുദായമാണ്, ഞങ്ങൾക്ക് ഷറഫുണ്ട്, ഞങ്ങൾ മാന്യന്മാരായ മഹത്തുക്കളായ ആളുകളാണ് ഞങ്ങൾ. നഹ്നു മിൻ അനസ, ഞങ്ങൾ അനസയിൽ നിന്നാണ്, അനസയിൽപ്പെട്ടവരാണ്. സ്വല്ല ഇലൈന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളിലേക്ക് നമസ്കരിച്ചിട്ടുണ്ട്, ഞങ്ങളിലേക്ക് തിരിഞ്ഞ് നമസ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നഹനു മിൻ അനസ, അനസ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഗോത്രത്തിൻ്റെ പേരാണ്. അതുകൊണ്ടാണ് അൽ അനസി എന്ന് അദ്ദേഹത്തിൻ്റെ ഗോത്രത്തിലേക്ക് ചേർത്തിക്കൊണ്ട് നിസ്ബ് ചെയ്തിട്ടുള്ളത്. പക്ഷേ സ്വല്ല ഇലൈന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളിലേക്ക് തിരിഞ്ഞ് നമസ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളിലേക്ക് തിരിഞ്ഞ് നമസ്കരിച്ചു എന്ന് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഖബീല സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഖബീലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചു എന്ന അർത്ഥമാണ് അതുകൊണ്ട് വരിക. സ്വല്ല ഇലൈന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുമ്പോൾ ആ രീതിയിലാണ് അതിൻ്റെ മാന അർത്ഥം ലഭിക്കുക. ഇവിടെ നഹ്നു മിൻ അനസ സ്വല്ല ഇലൈന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അദ്ദേഹം പറയാനുള്ള കാരണം മറ്റൊരു ഹദീസാണ്. അതായത് അന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ല ഇല അനസ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനസയിലേക്ക് തിരിഞ്ഞുകൊണ്ട് നമസ്കരിച്ചു എന്ന ഒരു ഹദീസുണ്ട്. ഈ ഹദീസിനെ അബൂ മൂസ അൽ അനസി അദ്ദേഹം മനസ്സിലാക്കിയത് അദ്ദേഹത്തിൻ്റെ ഗോത്രത്തിലേക്ക് തിരിഞ്ഞുകൊണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചു, അത് ഞങ്ങൾക്കുള്ള ഒരു ഷറഫാണ്, അത് ഞങ്ങൾക്കുള്ള ഒരു മഹത്വമാണ്. പ്രവാചകൻ ഞങ്ങളുടെ ഗോത്രത്തിലേക്ക് ഞങ്ങളിലേക്ക് തിരിഞ്ഞുകൊണ്ട് നമസ്കരിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം ഈ ഹദീസിന്റെ അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലാ ഇലാ അനസ എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ആ വാക്ക് പറഞ്ഞിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇവിടെ എന്താണ് സംഭവിച്ചത്? അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലാ ഇലാ അനസ എന്ന ഹദീസ് സഹീഹാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനസയിലേക്ക് തിരിഞ്ഞുകൊണ്ട് നമസ്കരിച്ചു. അപ്പോൾ ഈ ഹദീസിൽ പറയുന്ന അനസ എന്നുള്ളത് അബൂ മൂസ അൽ അനസിയുടെ ഗോത്രമാണോ ആണെന്നാണ് അബൂ മൂസ അൽ അനസി അദ്ദേഹം തെറ്റിദ്ധരിച്ചത്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. അൽ അനസ എന്ന് പറഞ്ഞാൽ ഈ ഹദീസിൽ പറയപ്പെട്ട അനസ കൊണ്ട് ഉദ്ദേശം അൽ അനസത് ഹിന അൽ ഹറബ തുൻസബു ബൈന യദൈ അൽ മുസല്ലി, നമസ്കരിക്കുന്നവൻ്റെ മുമ്പിൽ നാട്ടപ്പെടുന്ന കുന്തം, ആ കുന്തത്തിനും അനസ എന്ന് പേരുണ്ട്. അപ്പോൾ ആ കുന്തത്തിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗോത്രവും അനസയാണ്, ഈ കുന്തത്തിനും അനസ എന്ന് പറയും. അപ്പോൾ അദ്ദേഹം മനസ്സിലാക്കി ഞങ്ങളുടെ ഗോത്രത്തിലേക്ക് തിരിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചിട്ടുണ്ട്, അത് ഞങ്ങൾക്കൊരു ഷറഫാണ്. ഇത് തസ്ഹീഫും ഫിൽ മഅനയാണ്, അഥവാ അദ്ദേഹം മനഃപൂർവ്വം ചെയ്തതല്ല. ഒരു റാവി, ഒരു മുസഹിഫായ തസ്ഹീഫ് ചെയ്യുന്ന റാവി ഹദീസിൻ്റെ ഒരു ലഫ്ലിനെ അങ്ങനെ തന്നെ നിലനിർത്തുന്നു. അതേസമയം ആ ഹദീസിൻ്റെ ഉദ്ദേശ്യം ഈ റാവി പറയുന്ന ഉദ്ദേശ്യം ആയിരിക്കുകയില്ല. തെറ്റിദ്ധരിച്ചുകൊണ്ട് ഈ ഒരു അർത്ഥം റാവി പറയുമ്പോൾ, ഇത് പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞിട്ടുള്ളത് തസ്ഹീഫും ഫിൽ മഅന, ആശയത്തിൽ വരുന്നൊരു തസ്ഹീഫാണ്. സ്വാഭാവികമായിക്കൊണ്ടും മനുഷ്യന്മാരാണ്. അതിൻ്റെ ഓരോ ഹദീസിൻ്റെയും അതിൻ്റെ കോണ്ടക്സ്റ്റുകളും അതിൻ്റെ സാഹചര്യങ്ങളും വിശാലമായ അർത്ഥ വ്യത്യാസങ്ങളുമൊന്നും പൂർണ്ണമായും ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാൻ പ്രയാസമുണ്ടാകാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ മനഃപൂർവ്വമല്ലാതെ വരുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇത്. അപ്പോൾ തസ്ഹീഫ് അതിൻ്റെ ലഫ്ലിൻ്റെയും മാനയുടെയും അടിസ്ഥാനത്തിൽ നമ്മൾ രണ്ടായിട്ട് തിരിച്ചു. ലഫ്ലിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറഞ്ഞു അക്ഷരങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ, ഇഹ്തജമ എന്നുള്ളതിന് ഇഹ്തജറ എന്നാക്കിയത്, അതുപോലെ തന്നെ മൻസ്വാമ റമളാന വഅത്ബഉഹു സിദ്ധൻ എന്നതിന് ഷൈഅൻ മിൻ ശവ്വാൽ എന്നാക്കി മാറ്റിയത്, ഇതൊക്കെ ലഫ്ലിൽ വരുന്ന തസ്ഹീഫിൻ്റെ ഉദാഹരണങ്ങളാണ്. അതേപോലെ തന്നെ മഅനയിൽ വരുന്നത് നമ്മൾ പറഞ്ഞു അനസ എന്നതിൻ്റെ ഉദാഹരണം. മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാ, അദ്ദേഹം തസ്ഹീഫിനെ മറ്റൊരു തരത്തിൽ വിഭജിച്ചിട്ടുണ്ട്. വഖദ് ഖസ്സമൽ ഹാഫിദ് ഇബ്നു ഹജർ അത്തസ്ഹീഫ തഖ്സീമൻ ആഖറ. ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാ അദ്ദേഹം തസ്ഹീഫിനെ മറ്റൊരു തരത്തിൽ വിഭജിച്ചിട്ടുണ്ട്. ഫജഅലഹു ഖിസ്മൈൻ, എന്നിട്ട് അദ്ദേഹം രണ്ട് ഖിസ്മാക്കിക്കൊണ്ട് തസ്ഹീഫിനെ മാറ്റുകയാണ്. ഒന്ന് അൽ മുസഹഫു, മുസഹഫ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അടുക്കൽ, വഹുവ മാ കാന തഗ്യീറു ഫീഹി ബിന്നിസ്ബതി ഇലാ നഖ്തിൽ ഹുറൂഫ് മഅ ബഖായി സൂറത്തിൽ ഖത്തി, അഥവാ വഹു മാക്കാന തഗ്യീർ ഫീഹി, ഇതിൽ വരുന്ന തഗ്യീറുകൾ മാറ്റങ്ങൾ, ബിന്നിസ്ബത്ത് ഇല നഖ്തുൽ ഹുറൂഫ് ഹറഫുകളുടെ നുഖതകളുടെ അടിസ്ഥാനത്തിലാണ്, അഥവാ പുള്ളി ബ എന്നുള്ളതിൻ്റെ പുള്ളി അത് ത ആയി മാറുക അല്ലെങ്കിൽ യ ആയി മാറുക. മഅ ബഖായി സൂറത്തിൽ ഖത്ത്, ആ ഖത്തിൻ്റെ എഴുത്തിൻ്റെ രൂപം മാറുന്നില്ല. ഏതുപോലെ ചോദിച്ചാൽ ബ എന്നത് അതേ രൂപത്തിൽ തന്നെയാണ് നമ്മൾ ത എഴുതുന്നതും സ എഴുതുന്നതും ഒക്കെ. അപ്പോൾ ബ എന്നുള്ളത് ത ആയി മാറുക, അതല്ലെങ്കിൽ ത എന്നത് സ ആയി മാറുക. അപ്പോൾ അക്ഷരങ്ങളുടെ സൂറത്തുൽ ഖത്ത്, അക്ഷരങ്ങളുടെ രൂപത്തിൽ വ്യത്യാസം വരാതെ നുക്തകളിൽ അഥവാ പുള്ളികളിൽ മാത്രം മാറ്റം വന്നുകൊണ്ടുള്ള തഗയീർ, മാറ്റത്തെ ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അതാണ് അൽ മുസഹഫു. രണ്ടാമത്തെ അദ്ദേഹം പറഞ്ഞ കാര്യം അൽ മുഹറഫ്, അൽ മുഹറഫ് എന്നാണ്. അതിന് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി കൊടുക്കുന്ന വിശദീകരണം, ബഹുവ മാ കാനത് തഗയീറു ഫീഹി, ഈ ഹദീസിൻ്റെ ലഫ്ളുകളിൽ വരുന്ന മാറ്റം, ബിന്നിസ്ബത്ത് ഇല ശക്കിലിൽ ഹുറുഫ്, ഹറഫുകളുടെ ശക്കിലിൽ തന്നെ വരുന്ന മാറ്റം, മാ ബഖായി സൂറത്തിൽ ഖത്തി, ഖത്തിൻ്റെ സൂറത്തിൽ മാറ്റമില്ല. ഏതുപോലെ എന്ന് ചോദിച്ചാൽ, ഇപ്പം നൂൻ അതേ രീതിയിൽ തന്നെയാണ് ഏകദേശം ബായും എഴുതുക, അപ്പോൾ അതിൻ്റെ ശക്കിലിൽ ചില മാറ്റങ്ങൾ വരുന്നു, പക്ഷേ സൂറത്തിൽ മാറ്റം വരുന്നില്ല. അതിൻ്റെ മൊത്തത്തിൽ അതിൻ്റെ രൂപം അതുതന്നെയാണ്, പക്ഷെ അതിൻ്റെ ചെറിയ ഒരു ശക്കിലിൽ വ്യത്യാസം വരുന്നുണ്ട്. ഖത്തിൻ്റെ സൂറത്തിൽ അങ്ങനെ തന്നെ നിലനിൽക്കുന്നു, പക്ഷേ ശക്കിലിൽ, അപ്പോൾ അതിൻ്റെ മുഹറഫ്, ഇപ്പം നൂനിനെ ത ആയിക്കൊണ്ടോ അതല്ലെങ്കിൽ പിന്നെ സ ആയിക്കൊണ്ടോ ഒക്കെ വരുന്ന മാറ്റങ്ങൾ, ഇപ്പോൾ പുള്ളികളിൽ വരുന്ന മാറ്റം, അത് തസ്ഹീഫ്, മുഹറഫ്, മുസഹഫ് എന്ന പേരിൽ അറിയപ്പെടും. ഇത് ഷക്കിലിൽ വരുന്ന മാറ്റങ്ങളാണ്, മഅ ബഖായി സൂറത്തിൽ ഖത്തി. അപ്പോൾ ആദ്യത്തതും രണ്ടാമത്തതും തമ്മിലുള്ള വ്യത്യാസമെന്ത്? മുസഹഫ് എന്ന് പറയുമ്പോൾ നുഖത്തകളിൽ, പുള്ളികളിലാണ് മാറ്റം സംഭവിക്കുന്നത്, രൂപത്തിൽ വരുന്നില്ല. അഥവാ ത എന്നത് ഒരു പുള്ളി കൂടി സ ആയി കൊണ്ടുവരുന്ന രീതികൾ. അതുപ്രകാരം തന്നെ ബ എന്നുള്ളത് യ ആയി മാറുക, ഈ രീതിയിലുള്ള മാറ്റങ്ങൾക്കാണ് മുസഹഫ് എന്ന് പറയുക. അതേസമയത്ത് മുഹറഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശക്കിലിൽ ചില മാറ്റങ്ങൾ വരുന്നു, ഇപ്പം നൂൻ എന്നുള്ളത് ത എന്ന അർത്ഥത്തിൽ വരുന്നു. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഇങ്ങനെ തസ്ഹീഫുകൾ സംഭവിക്കുന്ന ഒരു റാവി, അതായത് അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസുകളിൽ തസ്ഹീഫുകൾ വ്യാപകമായി കൊണ്ട് സംഭവിക്കുന്നു, അല്ലെങ്കിൽ തസ്ഹീഫ് സംഭവിച്ചിട്ടുണ്ട്, അക്ഷരങ്ങൾ മാറുന്നു, അതുപോലെ തന്നെ അതിൻ്റെ പുള്ളികൾ മാറി ഉദ്ധരിക്കുന്നു, അപ്രകാരം ആശയത്തിൽ വരുന്ന തസ്ഹീഫുകൾ സംഭവിക്കുന്നു, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന റാവിയുടെ ഹദീസുകൾ സ്വീകാര്യമാണോ, അതല്ല ഈ റാവിക്ക് അതുകൊണ്ട് ഈ തസ്ഹീഫ് സംഭവിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സിഹത്തിൽ, സ്വീകാര്യതയിൽ വല്ല കദഹകളും വല്ല പോരായ്മകളും സംഭവിക്കുന്നുണ്ടോ എന്നുള്ളത് പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇദാ സദറ തസ്ഹീഫ് മിൻ റാവി നാദിറൻ, ഒരു റാവിയിൽ നിന്ന്, ഒരു റിപ്പോർട്ടറിൽ നിന്ന് ഇത്തരത്തിലുള്ള അക്ഷരങ്ങളിലോ പുള്ളികളിലോ വരുന്ന അബദ്ധങ്ങൾ, അത് വളരെ അപൂർവമായി കൊണ്ടാണ് സംഭവിക്കുന്നതെങ്കിൽ, ഫഇന്നഹു ലാ യഖദഹു ഫീ ളബ്തിഹി, അത് അദ്ദേഹത്തിൻ്റെ ളബ്തിൽ, അഥവാ ഒരു റാവി, ഒരു റിപ്പോർട്ടറുടെ സ്വീകാര്യതയ്ക്കുള്ള മാനദണ്ഡമാണ് ആ റാവി ളാബിതായിരിക്കണം, അഥവാ എഴുത്തിലും ഹിഫുലിലും അയാൾ 100% മികവുറ്റവനായിരിക്കണം. അത് ഈ റാവിയിൽ നിന്ന് അപൂർവമായിക്കൊണ്ട് ഇത്തരത്തിലുള്ള പുള്ളികളിലോ അക്ഷരങ്ങളിലോ ഉള്ള മാറ്റം അപൂർവമായിക്കൊണ്ട് സംഭവിക്കുന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തിൻ്റെ ലബത്തിന് അഥവാ ആ ഹിഫുലിനോ അതുപോലെ തന്നെ കിതാബത്തിനോ ഉള്ള ആ ഒരു സ്വീകാര്യതയ്ക്ക് ഒരിക്കലും കോട്ടം സംഭവിക്കുന്നില്ല എന്നാണ് പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞത്. കാരണം ലിഅന്നഹു ലാ യസ്ലിമു മിൻ ഖത്അഇ വത്തസ്ഹീഫി അൽഖലീലി അഹദുൻ, വളരെ അപൂർവമായി കൊണ്ട് സംഭവിക്കുന്ന തസ്ഹീഫുകളിൽ നിന്നും അതുപോലെ തന്നെ അബദ്ധങ്ങളിൽ നിന്നും ഒരു മനുഷ്യനും മുക്തനല്ലല്ലോ. മാനുഷികമായി വരുന്ന അബദ്ധങ്ങളാണിതൊക്കെ, ഒരിക്കലും മനഃപൂർവ്വമായി സംഭവിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ മാനുഷികമായ ഇത്തരം അബദ്ധങ്ങളിൽ നിന്ന് ഒരാളും മുക്തമല്ലാത്തത് കൊണ്ട് തന്നെ അതൊരു ലബത്തിലുള്ള കഥഹായി, അദ്ദേഹത്തിൻ്റെ സ്വീകാര്യതയിലുള്ള ഒരു ന്യൂനതയായിക്കൊണ്ട് പറയാൻ പറ്റില്ല. എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രമാത്രം സൂക്ഷ്മമായ ഒരു പുള്ളിയിൽ വരുന്ന മാറ്റത്തെപ്പോലും മുഹദ്ദിസുകളായ പണ്ഡിതന്മാർ റഹിമഹുമുല്ലാഹു ജമീഅൻ, അള്ളാഹു സുബ്ഹാനഹു വതാല അവർക്ക് റഹ്മത്ത് ചെയ്യുമാറാവട്ടെ, അത്രമാത്രം സൂക്ഷ്മമായ പരിശോധനയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ അവർ സംരക്ഷിച്ചിട്ടുണ്ട്. ഒരു പുള്ളിയിൽ വരുന്ന മാറ്റങ്ങൾ പോലും തിരിച്ചറിയാൻ നമ്മുടെ പണ്ഡിതന്മാർക്ക് കഴിയും. റഹിമഹുമുല്ലാ, അൽഹംദുലില്ലാ. ഇസ്ലാമിന് മാത്രം അവകാശപ്പെട്ട, ഇസ്ലാമിൻ്റെ ഹദീസിൻ്റെ ഉസൂലുകൾക്ക് മാത്രം അവകാശപ്പെട്ട ഒരു അദ്വിതീയമായ, ഒരു അനർഹമായ ഒരു സവിശേഷതയാണ് യഥാർത്ഥത്തിൽ ഈ തസ്ഹീഫിൻ്റെ വിഷയമൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലേക്ക് വരേണ്ട ഒരു കാര്യമതാണ്. ഒരു പുള്ളി പോലും ഒരു ഹദീസിൽ മാറിയിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തുകയും ആ മാറിയത് എങ്ങനെയാണെന്ന് വിശദീകരിക്കുകയും ചെയ്യപ്പെടുന്ന ഒരു ശാസ്ത്രശാഖ അള്ളാഹുവിൻ്റെ ഭൂമിയിൽ നിലവിലുണ്ടെങ്കിൽ അത് അള്ളാഹുവിൻ്റെ ദീനുമായിക്കൊണ്ട് ബന്ധപ്പെട്ട, ഉസൂലുൽ ഹദീസുമായിക്കൊണ്ട് ബന്ധപ്പെട്ട ശാസ്ത്രമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഈ വിഷയത്തിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം തികച്ചും അഭിമാനാർഹമായ, അഭിമാനിക്കാൻ വക നൽകുന്ന ഒരു കാര്യമാണിത്. പ്രവാചകൻ്റെ ഹദീസിൽ ആരെങ്കിലും റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു വാക്ക് മാറിയാൽ, ഒരു പുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ, അത് കണ്ടെത്താൻ പോലുമുള്ള സംവിധാനങ്ങൾ, കൃത്യവും വ്യക്തവും കുറ്റമറ്റതുമായ സൂക്ഷ്മമായ നിയമങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത്, ഒരു മാനുഷികമായി വരുന്ന അബദ്ധങ്ങൾ ഒരു പുള്ളിയിലോ അതല്ലെങ്കിൽ ഒരു വാക്കിലോ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന മനഃപൂർവ്വമല്ലാത്ത രീതിയിലുള്ളതാണെങ്കിൽ അതൊരിക്കലും അദ്ദേഹത്തിൻ്റെ അല്ലാഹുവിലുള്ള ഖദഹല്ല. അതേസമയത്ത് വഇദാക്ക സുറദാലിക മിൻഹു, ധാരാളമായിക്കൊണ്ട് അദ്ദേഹം ഉദ്ധരിക്കുമ്പോഴൊക്കെ തന്നെ ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഫഇന്നഹു യഖദഹു ഫീ ലബ്തിഹി, അത് അദ്ദേഹത്തിൻ്റെ ലബ്തിൽ പോരായ്മയുണ്ടാക്കും. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ വയദുല്ലു അലാ ഹിഫത്തി ലബ്തി, അദ്ദേഹത്തിൻ്റെ ഹിഫ്ളിൻ്റെ കുറവാണത്. മനഃപ്പാടമാക്കിയത് സമ്പൂർണമല്ല എന്നുള്ളതിൻ്റെ തെളിവാണ്. അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ പോരായ്മയുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ്. അങ്ങനെ വരുമ്പോൾ അന്നഹു ലൈസ മിൻ അഹ്ലി ഹാദ ശഅൻ, ഈ ഹദീസിൻ്റെ റിപ്പോർട്ടറാകുവാൻ അല്ലെങ്കിൽ ഹദീസിൻ്റെ റിപ്പോർട്ടിംഗ് രംഗത്ത് അതിൻ്റെ ഒരു വ്യക്തിയായിക്കൊണ്ട് അറിയപ്പെടുവാൻ അദ്ദേഹത്തിന് അർഹത നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള റാവിമാരാണെങ്കിൽ അവരുടെ ഹദീസിനെ നമ്മൾ തള്ളിക്കളയും. കാരണം ലബത്തില്ല. ഒരു റാവി സിഖത്തായി വരണമെങ്കിൽ ആ റാവിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ലാബിത്താകണം എന്നുള്ള കൃത്യമായ മാനദണ്ഡങ്ങൾ ഉണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള തസ്ഹീഫുകൾ സംഭവിക്കാറുള്ളത് റാവികളില്ലെന്ന് അതുകൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം. അധികവും സംഭവിക്കാറുള്ളത് പണ്ഡിതന്മാർ പറഞ്ഞു, ഗാലിബൻ മാ യകൂനു സബബ് ഫീ വുഖുഇ റാവി ഫി തസ്ഹീഫി, തസ്ഹീഫുകളിൽ ഇത്തരത്തിൽ ഉള്ളിക്കുത്തുകളിലോ അതുപോലെ തന്നെ ചെറിയ അക്ഷരങ്ങളുടെ മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നത്, അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഹുവ അഖദൽ ഹദീസ് മിൻ ബുതൂനിൽ കുതുബി വസുഹഫ്, സുഹൈഫുകളിൽ നിന്നും, ഏടുകളിൽ നിന്നും, കിതാബുകളിൽ നിന്നും ഹദീസുകൾ സ്വീകരിക്കുമ്പോഴാണ്. അഥവാ ഗ്രന്ഥങ്ങൾ, എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളിൽ നിന്ന് മാത്രം, അതിനെ മാത്രം അവലംബിച്ചുകൊണ്ട് ഹദീസുകൾ പഠിക്കുമ്പോഴാണ്. വഅദമു തലഖീഹി അനി ശുയൂഖി വൽ മുദർരിസീൻ, ഷെയ്ഖന്മാരിൽ നിന്നും മുദർരിസുകളിൽ നിന്നും, അധ്യാപകരിൽ നിന്നും, ഉസ്താദുമാരിൽ നിന്നും നേരിട്ട് പഠിക്കാതെ ഗ്രന്ഥങ്ങളെ മാത്രം അവലംബിച്ചുകൊണ്ട് ഹദീസുകളെ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ വരുന്ന അബദ്ധമാണിത്. കാരണം ഷെയ്ഖന്മാരിൽ നിന്ന് പഠിക്കുമ്പോൾ അബദ്ധങ്ങൾ കുറവായിരിക്കും. അവർ വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് അവർ കൈകാര്യം ചെയ്യുക. ഗ്രന്ഥത്തിൽ ചിലപ്പോൾ ഹദീസ് ഷെയ്ഖ് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൽ നഖൽ ചെയ്യുന്ന സന്ദർഭത്തിൽ അബദ്ധങ്ങൾ സംഭവിച്ചേക്കാം. ഒരു പക്ഷേ ഷെയ്ഖ് രണ്ടാമത് പരിശോധിച്ചു കൊള്ളണമെന്നില്ല. നേരെ മറിച്ച് ഷെയ്ഖിൽ നിന്ന് നേരിട്ട് മുവാജഹത്തൻ, അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് നേരിട്ട് കേട്ട് പഠിക്കുമ്പോൾ അബദ്ധങ്ങൾ കുറയും. അതുകൊണ്ടാണ് വലിയ ولذلك حذر الائمه من اخذ الحديث عمن هذا شانهم. ഇത്തരത്തിൽ ഹദീസുകളെ സ്വീകരിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ ഗ്രന്ഥങ്ങളിൽ നിന്ന് പഠിച്ച് ഉസ്താദുമാരുടെ സ്വഹബത്തും അതുപോലെ തന്നെ അവരുടെ ശിഷ്യത്വവും കുറവുള്ള ആളുകളിൽ നിന്ന് ഹദീസുകൾ സ്വീകരിക്കുന്നതിനെ പണ്ഡിതന്മാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അവർ പറഞ്ഞു, ലാ യുഖദുൽ ഹദീസു മിൻ സഹഫിയിൻ, സഹഫിയിൽ നിന്ന് അഥവാ ഗ്രന്ഥത്തെ മാത്രം അവലംബിച്ച് പഠിക്കുന്നവരിൽ നിന്ന് ഹദീസുകൾ നിങ്ങൾ സ്വീകരിക്കരുത് എന്ന് വരെ പണ്ഡിതന്മാർ പറഞ്ഞു വച്ചിട്ടുണ്ട്. അപ്പോൾ അബദ്ധങ്ങൾ സംഭവിക്കാനുള്ള മേഖലയാണ് അത്. നമുക്ക് ലാഹിർ തന്നെ കാണാൻ കഴിയും, ഗ്രന്ഥങ്ങളെ മാത്രം അവലംബിച്ചുകൊണ്ട് പഠനങ്ങൾ നടത്തുന്ന അഥവാ ഗുരുമുഖത്തിൽ നിന്നുള്ള പഠനം കുറവും അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അബദ്ധങ്ങൾ കൂടാൻ സാധ്യതയുണ്ട്. അത് സമകാലിക ലോകത്തും ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഉദാഹരണം കാണാൻ കഴിയും. അപ്പോൾ ചുരുക്കത്തിൽ, ഒരു സഹഫി മാത്രം ആയിട്ടുള്ള ഒരാളിൽ നിന്ന് ഹദീസുകൾ സ്വീകരിക്കുക എന്നുള്ളത് പണ്ഡിതന്മാർ താക്കീത് നൽകിയ കാര്യമാണ്. ഈ വിഷയത്തിൽ എഴുതപ്പെട്ട പ്രസിദ്ധമായ ഗ്രന്ഥങ്ങളാണ് ഇമാം ദാറഖുത്തിനിയുടെ അത്തസ്ഹീഫ് എന്ന് പറയുന്ന ഗ്രന്ഥം, അതേപോലെ തന്നെ ഇമാം ഖത്താബി റഹ്മത്തുള്ളാഹി അലൈഹി രചിച്ച ഇസ്ലാഹുൽ ഖത്തഇ, ഇസ്ലാഹു ഖത്തഇൽ മുഹദ്ദിസീൻ, ഇസ്ലാഹു ഖത്തഇൽ മുഹദ്ദിസീൻ, മുഹദ്ദിസുകൾക്ക് സംഭവിച്ച അബദ്ധങ്ങളെ തിരുത്തുക, തിരുത്തൽ എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട്. അതുപോലെ തന്നെ അബു അഹമ്മദ് അൽ അസ്കരി റഹ്മത്തുള്ളാഹി അലൈഹി രചിച്ച തസ്ഹീഫാത്തുൽ മുഹദ്ദിസീൻ, മുഹദ്ദിസുകളുടെ തസ്ഹീഫാത്തുകൾ എന്ന് പറയുന്ന ഗ്രന്ഥവും വളരെ പ്രസിദ്ധമാണ്. അപ്പോൾ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ നൽകിയ സേവനങ്ങളും അവർ ഈ വിഷയത്തിൽ നടത്തിയിട്ടുള്ള പ്രയത്നങ്ങളുമൊക്കെ ആണ് ഈ ഗ്രന്ഥത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടി നിങ്ങളുടെ മനസ്സിലേക്ക് വരിക, പരിശുദ്ധ ഇസ്ലാമിൻ്റെ മാത്രം പ്രത്യേകതയാണ് ഈ ഒരു രംഗം. ഒരു പുള്ളിയിൽ പോലും, ഒരു കോമയിൽ പോലും, ഒരു അക്ഷരത്തിൽ പോലും മാറ്റം വന്നാൽ അത് കണ്ടെത്താൻ സുബ്ഹാനല്ലാഹ് അതിനുള്ള മാർഗവും അതിൻ്റെ ശാസ്ത്രവും വളരെ വ്യവസ്ഥാപിതമായ മാനദണ്ഡങ്ങളോടുകൂടിയ കാര്യങ്ങളും ഉസൂൽ ഹദീസിൻ്റെ മാത്രം പ്രത്യേകതയാണ്. ആ ഉസൂൽ ഹദീസുകൾ പഠിക്കുമ്പോഴാണ് ഇസ്ലാമിൻ്റെ മഹത്വവും ഹദീസുകളുടെ ഗാംഭീര്യവും ഹദീസുകളുടെ ഔന്നിത്യവുമൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരിക. ഈ ഹദീസുകളെയൊക്കെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന, അതിനെ കൊച്ചാക്കുന്ന ആളുകളൊന്നും ഈ രീതിയിൽ ഹദീസുകളെ സമീപിക്കുകയോ ഹദീസുകളെ പഠിക്കുകയോ മനസ്സിലാക്കുകയോ വൈജ്ഞാനികമായി മുന്നേറുകയോ ചെയ്തവരല്ല. കേവലം നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഗ്രന്ഥങ്ങളിൽ നിന്ന് എന്തെങ്കിലും വായിച്ച് പഠിച്ച് പ്രവാചകൻ്റെ ഹദീസുകളെ കുതിര കയറാൻ ശ്രമിക്കുകയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഹദീസുകളെന്നും തേജസ്സയോടുകൂടി അതിൻ്റെ പ്രഭയോടുകൂടി സമൂഹത്തിൽ നിലനിൽക്കും. ഇത് അള്ളാഹു ഏറ്റെടുത്തതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദീൻ ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കുവാനും അതനുസരിച്ച് കൊണ്ട് ജീവിക്കുവാനും ഉള്ള മഹാസൗഭാഗ്യം അള്ളാഹു നമുക്ക് നമ്മുടെ കുടുംബത്തിനും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാല്ലാ, അലുസൂലിൻ്റെ ക്ലാസ് എപ്പോഴും കുറച്ച് ഗാംഭീര്യവും അതുപോലെ തന്നെ വളരെ ഗൗരവപരമായ വിഷയങ്ങളെക്കുറിച്ചുള്ളൊരു ചർച്ച നടക്കുന്ന ഒരു പംക്തിയാണ്. ഏതായിരുന്നാലും കേൾക്കാനുള്ള അവസരം നമുക്ക് റേഡിയോ വൈബ്സ് ഒരുക്കിയത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു ഇൽമിൻ്റെ ശേഖരണത്തിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്നൊരവസരമാണ്. ഇന്നത്തെ അലുസൂലിൽ നമ്മോടൊപ്പം ചേർന്നത് അബ്ദുൽ മാലിക് സലഫി ആയിരുന്നു. അൽ മുസഹഫ് എന്നതിൻ്റെ ഭാഗം 2 നാം ഇതുവരെ കേട്ടുകഴിഞ്ഞത്. റേഡിയോ വൈബ്സ് ഇവിടെ അവസാനിക്കുമ്പോൾ തീർച്ചയായും ജീവിതത്തിൽ ഒരു ഇൽമ നേടാനുള്ള അവസരമായിക്കൊണ്ട് നമ്മളിതിനെ കാണണം. ഇന്നത്തെ റേഡിയോ വൈബ്സ് ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ കൂടെ അദീബ് ഷാൻ, കൂടെ ഞാൻ മുസ്തഫ മസ്റ്റർ റബ്ബിക്കാട്.
3: അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് വീണ്ടും അടുത്ത വൈബ്സിൽ കണ്ടുമുട്ടാം എന്ന് പറഞ്ഞ് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് റേഡിയോ അടുത്തതായി അവതരിപ്പിക്കുന്നു ഹിഫ്ളുൽ ഖുർആൻ. സൂറത്ത് ഇബ്രാഹിമിന്റെ 30 മുതൽ 31 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ഹിഫ്ളാക്കുന്നത്. ഫവാസ് ഫൈറൂസ് ആണ് നമ്മോടൊപ്പം ചേരുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്ത് ഇബ്രാഹിമിലെ 29 വചനങ്ങളാണ് നാം പഠിച്ചു വന്നത്. ഇൻഷാല്ലാ ഇന്നത്തെ ക്ലാസ്സിൽ 30-31 വചനങ്ങളാണ് നാം പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത്.

وجعلوا لله أندادا.

سرا وعلانية، سرا

0: അൽഹംദുലില്ലാ, സൂറത്ത് ഇബ്രാഹിമിലെ 30-31 വചനങ്ങളാണ് നാം ഇതുവരെ പഠിച്ചത്. ശ്രോതാക്കൾ, ഈ രണ്ടു വചനങ്ങളും മനഃപ്പാഠമാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ബാറക്കല്ലാഹു ഫീക്കും, ജസാകുമുല്ലാഹു ഖൈറ. ഇന്നത്തെ ഹിഫ്ളുൽ ഖുർആനിൽ ഫവാസ് ഫൈറൂസ് സൂറത്ത് ഇബ്രാഹിമിന്റെ 30 മുതൽ 31 വരെയുള്ള വചനങ്ങളാണ് നമ്മെ പഠിപ്പിച്ചത്.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840. www.peaceradio.com.
3: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
4: ഹജ്ജ് തീർത്ഥാടകർക്കൊപ്പം കൂടുതൽ വളണ്ടിയർമാർ. യാത്രയിൽ ഹജ്ജ് തീർത്ഥാടകർക്കൊപ്പം സൗദിയിൽ സേവനം ചെയ്യുന്നതിനുള്ള വോളണ്ടിയർമാരുടെ എണ്ണം കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി വർദ്ധിപ്പിക്കുന്നു. ഇത്തവണ 135 തീർത്ഥാടകർക്ക് ഒരു വോളണ്ടിയർ വീതമുണ്ടായിരിക്കും. കഴിഞ്ഞ തവണ 150 തീർത്ഥാടകർക്ക് ഒരാൾ വീതമായിരുന്നു. നേരത്തെ 200 പേർക്കും 300 പേർക്കും ഓരോ വോളണ്ടിയർ വീതമായിരുന്നു. യാത്രയിൽ തീർത്ഥാടകർക്കൊപ്പം യാത്ര ചെയ്ത് ഹജ്ജ് തീർത്ഥാടന കാര്യങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുകയാണ് സ്റ്റേറ്റ് ഹജ്ജ് ഇൻസ്പെക്ടർമാരുടെ ജോലി. 135 തീർത്ഥാടകർക്ക് ഒരു വോളണ്ടിയർ വീതമാകുമ്പോൾ ഇന്ത്യയിൽ നിന്ന് ആകെയായി ഇത്തവണ 900 വോളണ്ടിയർമാർ ഉണ്ടായിരിക്കും. സൗദി അറേബ്യയിൽ തീർത്ഥാടകർക്ക് മികച്ച സേവനം ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. അതിനായി വോളണ്ടിയർമാരുടെ എണ്ണം കൂട്ടണമെന്ന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടിരുന്നു. സൗദിയിൽ വിവിധയിടങ്ങളിൽ ഭക്ഷണ വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി കൂടുതൽ വോളണ്ടിയർമാരുടെ സേവനം ആവശ്യമായി വന്നിരുന്നു.
5: قد كفاني علم ربي من سؤالي
6: അയ്യോ, ഞാൻ ഏത് വിശ്വസിക്കണം? ഞാൻ ഏത് അവിശ്വസിക്കണം? അദ്ദേഹം ഇങ്ങനെ പറയുന്നു, ഇദ്ദേഹം അങ്ങനെ പറയുന്നു. കൺഫ്യൂഷൻ, കൺഫ്യൂഷൻ.
7: മതപരമായ അറിവുകളിൽ യുവതലമുറയുടെ ആത്മവിലാപം. എന്തിനെ സ്വീകരിക്കണം, ഏതിനെ നിരാകരിക്കണം? ഇതാ
6: ആത്മീയ രംഗത്ത് മലയാളിക്ക് വഴികാട്ടിയായി, ധാർമ്മിക സംസ്കൃതിയുടെ വീണ്ടെടുപ്പിനായി, അശാന്തി പുകയുന്ന കുടുംബങ്ങളിൽ ശാന്തി ദൂതുമായി,
7: അറിവന്വേഷിക്കുന്നവർക്ക് അറിവിന്റെ വിളക്കുമാടമായി, മലയാളിയുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ച സമാധാനത്തിന്റെ ശബ്ദം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: അതെ, സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാവട്ടെ.

0: പീസ് റേഡിയോ അതിൻ്റെ ജൈത്രയാത്ര തുടരുകയാണ്. അടുത്തതായി നുറുങ്ങുകൾ. ഇസ്ലാം പഠിപ്പിക്കുന്ന ഉത്തമ സ്വഭാവങ്ങളിൽപ്പെട്ട ഒരു സ്വഭാവമാണ് സമാധാന ചിത്തത. അബ്ദുൽ ജബ്ബാർ മദീനി രചിച്ച ആ ഭാഗമാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: അടക്കവും ഒതുക്കവും സമാധാന ചിത്തതയും വലിയ അനുഗ്രഹമാണ്. വിശിഷ്യാഭീതിയും ഭയപ്പാടും തീക്ഷ്ണവും തീവ്രവുമാകുമ്പോൾ, മനസ്സും മസ്തിഷ്കവും മറ്റു ശരീരാവയവങ്ങളും സമാധാനപ്പെടുമ്പോൾ മനുഷ്യനുണ്ടാകുന്ന അനുഭൂതി വിവരണാതീതമാണല്ലോ. സമാധാനം കൈക്കൊള്ളാനുള്ള ആജ്ഞകൾ പ്രമാണവചനങ്ങളിൽ നമുക്ക് കാണാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം: അദ്ദേഹം അറഫാ ദിനം തിരുനബിയോടൊപ്പം പുറപ്പെട്ടു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പിന്നിൽ ഒട്ടകങ്ങളെ ശക്തമായി വിരട്ടി തെളിക്കുന്നതും അടിക്കുന്നതും ഒച്ച വയ്ക്കുന്നതുമായി കേട്ടു. ഉടൻ തന്റെ ചമ്മട്ടി കൊണ്ട് അവരെ ചൂണ്ടി തിരുമേനി പറഞ്ഞു: ജനങ്ങളെ, നിങ്ങൾ സമാധാനം കൈക്കൊള്ളുക. ബുഖാരി. ഉസാമയെ തന്റെ പിന്നിലിരുത്തി അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്ക് പോകുമ്പോൾ തിരുമേനി ജനങ്ങളോട് മൊത്തത്തിൽ ഇപ്രകാരം പറഞ്ഞു: ജനങ്ങളെ, സമാധാനം കൈക്കൊള്ളുക, സമാധാനം കൈക്കൊള്ളുക. മുസ്ലിം. അബൂഹുറൈറ റളിയല്ലാഹുഅൻഹുവിൽ നിന്ന് നിവേദനം: തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: നിങ്ങൾ ഇഖാമത്ത് കേട്ടാൽ നമസ്കാരത്തിലേക്ക് നടന്നുപോവുക. നിങ്ങളുടെ മേൽ സമാധാനവും അടക്കവും ഉണ്ടാകണം. നിങ്ങൾ വേഗത കൂട്ടരുത്. നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങൾ നമസ്കരിക്കുക, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് പൂർത്തിയാക്കുക. ഇഖാമത്ത് വിളിച്ച് നമസ്കാരത്തിന് തിരക്ക് കൂട്ടി എഴുന്നേൽക്കുന്നവരോട് തിരുമേനി ഉപദേശിച്ചു: നിങ്ങൾ എന്നെ കാണുന്നതുവരെ എഴുന്നേൽക്കരുത്. നിങ്ങളുടെ മേൽ സമാധാനമുണ്ടാകണം. സമാധാനവും ശാന്തിയും അല്ലാഹുവിൽ നിന്നുള്ള ദാനവായ്പാകുന്നു. പ്രസ്തുത ദാനത്തിന്റെ ഫലങ്ങളും പ്രാധാന്യവും ധർമ്മവുമെല്ലാം അറിയിക്കുന്ന ഏതാനും വിശുദ്ധ വചനങ്ങളുണ്ട്. പിന്നീട് അല്ലാഹു അവന്റെ ദൂതനും സത്യവിശ്വാസികൾക്കും അവന്റെ പക്കൽ നിന്നുള്ള മനസ്സമാധാനം ഇറക്കിക്കൊടുക്കുകയും നിങ്ങൾ കാണാത്ത ചില സൈന്യങ്ങളെ ഇറക്കുകയും സത്യനിഷേധികളെ അവൻ ശിക്ഷിക്കുകയും ചെയ്തു. വിശുദ്ധ ഖുർആൻ അധ്യായം 9:26. അദ്ദേഹം തന്റെ കൂട്ടുകാരനോട്: ദുഃഖിക്കേണ്ട, തീർച്ചയായും അല്ലാഹു നമ്മുടെ കൂടെയുണ്ട് എന്ന് പറയുന്ന സന്ദർഭം, അപ്പോൾ അല്ലാഹു തന്റെ വകയായുള്ള സമാധാനം അദ്ദേഹത്തിന് ഇറക്കിക്കൊടുക്കുകയും നിങ്ങൾ കാണാത്ത സൈന്യങ്ങളെക്കൊണ്ട് അദ്ദേഹത്തിന് പിൻബലം നൽകുകയും സത്യനിഷേധികളുടെ വാക്കിനെ അവൻ അങ്ങേയറ്റം താഴ്ത്തിക്കളയുകയും ചെയ്തു. വിശുദ്ധ ഖുർആൻ അധ്യായം 9:4. അവനാകുന്നു സത്യവിശ്വാസം.

0: 18. സത്യനിഷേധികൾ തങ്ങളുടെ ഹൃദയങ്ങളിൽ ദുരഭിമാനം, ആ അജ്ഞാനയുഗത്തിന്റെ ദുരഭിമാനം വെച്ചുപുലർത്തിയ സന്ദർഭം, അപ്പോൾ അള്ളാഹു അവന്റെ റസൂലിന്റെ മേലും സത്യവിശ്വാസികളുടെ മേലും അവന്റെ പക്കൽ നിന്നുള്ള മനസ്സമാധാനം ഇറക്കിക്കൊടുത്തു. വിശുദ്ധ ഖുർആൻ അധ്യായം 48 വചനം 26. അബൂ ഹുറൈറയിൽ നിന്ന് നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു വിഭാഗം അള്ളാഹുവിന്റെ ഭവനങ്ങളായ പള്ളികളിൽ ഒരു പള്ളിയിൽ ഒരുമിച്ചുകൂടുകയും അള്ളാഹുവിന്റെ കിതാബ് പാരായണം ചെയ്യുകയും അവരതന്യോന്യം പഠിക്കുകയുമായാൽ അവരുടെ മേൽ സമാധാനം വന്നിറങ്ങുകയും റഹ്മത്ത് അവരെ മൂടുകയും മലക്കുകൾ അവരെ പൊതിയുകയും അള്ളാഹു തന്റെ അടുക്കലുള്ളവരിൽ അവരനുസ്മരിക്കുകയും ചെയ്യും. തീർച്ച. അൽ ബറാ ഇബ്നു ആസിബിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറഞ്ഞു, ഒരു വ്യക്തി സൂറത്തിൽ കഹ്ഫ് പാരായണം ചെയ്യുകയായിരുന്നു. അയാൾക്കരികിൽ രണ്ടു കയറുകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടൊരു കുതിരയുണ്ട്. അപ്പോൾ അയാളെ ഒരു കാർമുകിൽ മൂടി. അങ്ങനെ ആ കാർമുകിൽ അയാളോട് അടിക്കാനായി തുടങ്ങി. അയാളുടെ കുതിരയാകട്ടെ വിരണ്ടോടാനും തുടങ്ങി. പ്രഭാതമായപ്പോൾ അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലെത്തുകയും തിരുമേനിയോട് അത് ഉണർത്തുകയും ചെയ്തു. അപ്പോൾ തിരുമേനി പറഞ്ഞു, ഖുറാൻ കാരണത്താൽ വന്നിറങ്ങിയ ശാന്തി എത്രയത്. ബുഖാരി മുസ്ലിം. ശാന്തതയും അടക്കവും ഒതുക്കവും സമാധാന ചിത്തതയും തിരുനബിയുടെ സ്വഭാവഗുണമായിരുന്നു. തിരുനബിയെക്കുറിച്ച് പ്രിയപത്നി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, നിറുത്തം ഇരുത്തം എന്നിവയിൽ നബിയോടുള്ള അനുദാവനത്തിലും സ്വഭാവത്തിലും ഒതുക്കത്തിലും നബിപുത്രി ഫാത്തിമയോളം തിരുനബിയോട് സാദൃശ്യമുള്ളവയായി ആരെയും ഞാൻ കണ്ടിട്ടില്ല. സുനനു അബൂദാവൂദ്, അൽബാനി സുഹൈഹ് എന്ന് വിശേഷിപ്പിച്ചത്.
1: മാഷാ അല്ലാഹ്, ഇന്നത്തെ നുറുങ്ങുകളിൽ സമാധാന ചിത്തതയെക്കുറിച്ചാണ് നമ്മൾ ശ്രവിച്ചത്. രചന അബ്ദുൽ ജബ്ബാർ മദിനി, ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
2: പീസ് റേഡിയോ IT ജാലകം. ആപ്പുകൾ ശല്യം ചെയ്യുമ്പോൾ അവതരിപ്പിക്കുന്നു ഡോക്ടർ ഷാനിദ് മലയിൽ.
3: അസ്സലാം വലൈക്കും. ഫോണ് വളരെ ഉപകാരമുള്ള സംഗതിയാണെങ്കിലും ചില സമയത്ത് അതൊരു ഡിസ്റ്റർബൻസായി തോന്നാറുണ്ട്. പ്രത്യേകിച്ച് ഈ നോട്ടിഫിക്കേഷൻസ് വരാം. ഇപ്പം നമ്മളൊരുപാട് അപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നതായിരിക്കും. ചില അപ്ലിക്കേഷൻ നമുക്ക് നോട്ടിഫിക്കേഷൻ ആവശ്യമുണ്ടാവില്ല. നമുക്കതൊരു പിന്നെ ഡിസ്ട്രാക്ഷൻ ആയിരിക്കും. നമുക്ക് ആവശ്യമില്ലാതെ ഇങ്ങനെ പിന്നെ എന്താ പറയുക, നമ്മുടെ ഒരു സമയത്തിന് പിന്നെ ബുദ്ധിമുട്ടിക്കുന്ന സംഗതിയായിരിക്കും. അപ്പം നോട്ടിഫിക്കേഷൻ അവിടെ മെയിൻ പ്രശ്നം. അപ്പം നമുക്ക് ആപ്പിൻ്റെ അകത്ത് പൊതുവേ നോട്ടിഫിക്കേഷൻ ഓഫാക്കാനുള്ള സംവിധാനങ്ങളുണ്ടാവും ഏത് ആപ്പിൻ്റെ അകത്തും. എന്നാൽ നമുക്ക് ഫോണിൻ്റെ അകത്ത് എന്ത് ചെയ്യാം, നമുക്ക് പുറത്തുനിന്ന് എന്ത് ചെയ്യാൻ പറ്റും, ആ നോട്ടിഫിക്കേഷൻ ഓഫാക്കിയിട്ട് കഴിഞ്ഞാൽ പിന്നെ അതൊരു പ്രശ്നമേ ഉണ്ടാക്കില്ല. അതങ്ങനെ ചെയ്യാൻ നോക്കാം. നമ്മൾ ആപ്പ് എടുക്കുക. ചില ഫോണിൽ ചില മാറ്റങ്ങളുണ്ടാവും. നേരെ ആപ്പ് അമർത്തി പിടിക്കുക. അതിൽ സെറ്റിങ്സ് ഉണ്ടാവും. സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ ആപ്പുമായി ബന്ധപ്പെട്ട പെർമിഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവിടെ നോട്ടിഫിക്കേഷൻ എന്നുള്ള സംഗതി കാണാൻ പറ്റും. ഇപ്പോൾ വാട്സപ്പ് എടുത്തു, അത് നോട്ടിഫിക്കേഷൻ. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓണാക്കാനും ഓഫാക്കാനും പറ്റും. അപ്പോൾ അത് ഓഫ് ആക്കി കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യൂല, ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യൂല, വരെ ചെയ്യൂല എന്നുള്ളതാണ്. അതുപോലെ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കാത്ത അപ്ലിക്കേഷനൊക്കെ ആണെങ്കിൽ ഇവിടെ ഫോഴ്സ് സ്റ്റോപ്പ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഫോഴ്സ് സ്റ്റോപ്പ് ഓക്കെ എന്ന് കൊടുത്താൽ ആ അപ്ലിക്കേഷന് എന്ത് ചെയ്യൂല, നിങ്ങളുടെ ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യൂല. അതായത് പുറത്ത് സാധാരണ നമ്മൾ കാണൂല, പക്ഷെ അകത്ത് എന്ത് ഉണ്ടാവും, താഴെ വർക്ക് ചെയ്യുന്നുണ്ടാവും. പല ആപ്പുകളും ഫുൾ ടൈം ഇങ്ങനെ ചെറിയ രൂപത്തിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഫുള്ളി നമുക്ക് എന്ത് ചെയ്യാം, ആപ്പുകൾ സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്ഥിരം ഉപയോഗിക്കാത്ത ആപ്പുകളാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കത് എന്ത് ചെയ്യാം, ഓഫ് ചെയ്തിടാം. അതുപോലെ ചില സമയത്ത് നമുക്ക് ഫുള്ളി ഡു നോട്ട് ഡിസ്റ്റർബ് മോഡിലേക്ക് പോകണമെങ്കിലൊക്കെ എന്ത് ചെയ്യാം, ഈ ഒരു സംഗതി നമ്മളെ ഏകാഗ്രത കൂട്ടാൻ വളരെയധികം സഹായിക്കും. ഇനി നേരിട്ട് നമുക്കിത് ക്ലിക്ക് ചെയ്യുമ്പോൾ സെറ്റിങ്സ് ഇവിടെ കാണാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ആപ്പിൻ്റെ സെറ്റിങ്സിൽ പോവാം. സെറ്റിങ്സിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആപ്പ് സെർച്ച് ചെയ്താൽ മതി. ആപ്പ് സെറ്റിങ്സ് ഉണ്ടാവും, പല പേരിലാണ് ഉണ്ടാവുക. അപ്പം നമുക്ക് ആപ്പ്സ് എന്നുള്ള രൂപത്തിൽ സെറ്റിങ്സിലുണ്ടാവും. ആപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള എല്ലാ ആപ്പുകളോടെ അങ്ങനെ കാണിക്കും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാം, നോട്ടിഫിക്കേഷൻ ഓപ്ഷൻ ഉണ്ടാവും. അത് അവിടെ പോയിട്ട് എന്ത് ചെയ്യുക, ഓഫ് ചെയ്തിടാം. അതുപോലെ തീരെ ആവശ്യമില്ലാത്തതാണെങ്കിൽ എന്ത് ചെയ്യാം, ഫോഴ്സ് സ്റ്റോപ്പ് ചെയ്തിടാം. അപ്പോൾ എന്ത് ചെയ്യും, നമുക്കത് കംപ്ലീറ്റ്ലി എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ ഇതാക്കാൻ പറ്റും, അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതുപോലെ പിന്നെ ആപ്പിൻ്റെ ഒരു ബാറ്ററി യൂസേജ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും പലയിടത്ത്. അപ്പോൾ അവിടെ അലോ ബാക്ക്ഗ്രൗണ്ട് യൂസേജ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ ഓഫ് ആക്കിയിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യൂല, ബാക്ക്ഗ്രൗണ്ടിൽ ഫുൾ വർക്കിംഗ് എന്ത് ചെയ്യും, ആൾ ഓഫാക്കി, ഓട്ടോമാറ്റിക് ഓഫ് ആക്കണം. നമ്മൾ ആപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് മാത്രം എന്ത് ചെയ്യുള്ളൂ, അത് വർക്ക് ചെയ്യുള്ളൂ, നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വരുള്ളൂ. അല്ലാത്ത സമയത്ത് നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യൂല, ആപ്പ് നമ്മൾ ഫോണിൽ വർക്ക് ചെയ്യേ ഇല്ല. അപ്പോൾ അത് അത്യാവശ്യങ്ങൾക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഉപയോഗിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് IT ജാലകം. വിഷയം അവതരിപ്പിച്ചത് ഡോക്ടർ ഷാനിദ് മലയിൽ.
0: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്ത ശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാരവികാരങ്ങൾക്കാധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്.

0: ചരിത്രരേഖയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിന്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.
1: തന്നെ വിഴുങ്ങാൻ വന്ന പാമ്പിനെ കണ്ടപ്പോൾ മിന്നാമെനിങ് പാമ്പിനോട് ചോദിച്ചു, പാമ്പേ, ഞാനൊരു മൂന്ന് കാര്യം ചോദിച്ചോട്ടെ? ആ ഓക്കെ, ചോദിച്ചോ, എന്തൊക്കെയാ നിനക്ക് അറിയേണ്ടത്? ഒന്ന്, ഞാൻ നിന്റെ ഭക്ഷണ ശൃംഖലയിൽ പെട്ടതാണോ? അല്ലല്ലോ, പാമ്പ് മറുപടി പറഞ്ഞു. രണ്ട്, ഞാൻ നിന്നെ എപ്പോഴെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടോ? പാമ്പ് പറഞ്ഞു, ഇല്ലല്ലോ. അപ്പൊ തിരിച്ച് മിന്നാമിനിങ് ചോദിച്ചു, നീ പിന്നെ എന്തിനാണ് എന്നെ വിഴുങ്ങാൻ നിൽക്കുന്നത്? അപ്പൊ പാമ്പ് ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, നീ ഈ ഇരുട്ടത്ത് പോലും തിളങ്ങി നിൽക്കുന്നത് കാണുമ്പോ എനിക്ക് സഹിക്കുന്നില്ല, അത് മാത്രമേ കാരണമുള്ളൂ.
2: ചിന്തയിൽ നമ്മളിപ്പോ കേട്ടത് കുറഞ്ഞൊരു ഒരു ക്ലിപ്പാണ്. പക്ഷെ അതില് നമ്മൾ ഒരുപാട് കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പൊ ഇതൊരു പാമ്പിന്റെ ഒരു ഒരു ഒരു കഥയുടെ ഒരു ഭാഗം ശകലമായിട്ടുള്ളതാണ്. എന്താണ് നീ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത് കാണാൻ എനിക്ക് കഴിയുന്നില്ല? ചുരുക്കി പറഞ്ഞാൽ അസൂയ. അതാണ് നമ്മൾ തുടക്കം മുതലേ നമ്മളിന്ന് കേട്ടുവരുന്ന ഒരു ഭാഗമാണ്. മനസ്സിൻ്റെ ഒരു മറ്റുള്ളവരുടെ ഒരു ചെറിയ ഗുണങ്ങളിൽ പോലും സംതൃപ്തി ഇല്ലാത്ത അസ്വസ്ഥമാകുന്ന മനസ്സ്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ? നമ്മൾ അന്ന് ആ ഒരു കഴിഞ്ഞ പുലരിവട്ടം മുതൽ ഇങ്ങനെ ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ ആളുകളുടെ അപ്പോഴേ തന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ മറ്റുള്ളവർക്കുണ്ടാവുന്ന ഗുണങ്ങളിൽ അസ്വസ്ഥരാകുന്നത്? അതിൻ്റെ അസ്വസ്ഥമാവുന്നതിൻ്റെ കാരണം എന്തായിരിക്കും?
3: ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു പ്രവാചക വചനം ഉണ്ടല്ലോ, എപ്പോഴും നമ്മൾ നോക്കേണ്ടത് നമ്മുടെ താഴെയുള്ളവരിലേക്കാണ്, നമ്മൾ മുകളിലേക്കല്ല എന്നുള്ള ഒരു ആ ഒരു പ്രവാചക വചനത്തെ വിസ്മരിക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു ചിന്ത മനസ്സിൽ വല്ലാതെ കയറി വരിക എന്ന് എനിക്ക് തോന്നുന്നു.
2: അല്ല, താഴെയുള്ളവരിലേക്ക് ഓക്കെ, പിന്നെ അതിൻ്റെ കൂടെ തന്നെ എന്ന് വെച്ചാൽ താഴെയുള്ളവരിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു സംതൃപ്തി അല്ലേ, നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ കുറിച്ച് ബോധ്യം ഉണ്ടാവും. അപ്പൊ അവിടെയാണ് അതിന്റെ പ്രധാന പ്രശ്നം കിടക്കുന്നത്. അവനവന്റെ കാര്യങ്ങളിൽ സംതൃപ്തി അനുഭവപ്പെടാത്ത ആളുകൾക്ക് മറ്റുള്ളവരുടെ വിഷയങ്ങളിൽ അസംതൃപ്തി ഉണ്ടാവും. അതാണ് ഹാരിസ് മൗലി അവിടുന്ന് തന്നെ പറഞ്ഞു വെച്ചൊരു കാര്യം. നിങ്ങളൊന്ന് കണക്ട് ചെയ്താൽ മതി അല്ലേ ശ്രോതാക്കളോട്, നമുക്കതാണ് പറയാനുള്ളത്. പിന്നെ ഒരു അവനവന്റെ ജീവിതത്തിൽ ഒരു ആത്മവിശ്വാസം ഉണ്ടാവുക എല്ലാം, കാരണം ജീവിതത്തെ കുറിച്ചുള്ള ഒരു ഒരു പ്രെഡിക്റ്റ് ചെയ്യുന്നൊരു കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, എൻ്റെത് എപ്പോഴാ പൂർത്തിയാവുള്ളൂ, ലൈഫിന്റെ അച്ചീവ്മെന്റ്സ്, ലൈഫിന്റെ വിജയങ്ങൾ, ഗുണങ്ങളൊക്കെ കുറേ കഴിഞ്ഞിട്ട് ഇനി വരാൻ പോകുന്നേ ഉള്ളൂ, അത് എനിക്ക് ഒരുപാട് ദൂരം ഇനിയും പോകണ്ട, അവിടെ എത്തിയിട്ടേ പൂർത്തിയാവുള്ളൂ എന്ന് വിചാരിക്കുന്ന ആളുകൾ എപ്പോഴും സാറ്റിസ്ഫാക്ഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ അതിന്റെ ഇടക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടുമ്പോൾ അസ്വസ്ഥത. പിന്നെ ഇതൊരു ശൈത്താനീയത്താണ്, പിശാജ് മനസ്സിൽ തോന്നിപ്പിക്കുന്ന അസംതൃപ്തിയുള്ള മനസ്സുണ്ടാക്കുക എന്നുള്ളത്. അപ്പൊ ഇതിൽ ഏറ്റവും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒന്ന്, നമ്മുടെ ഉള്ളിലുള്ള ഒരു സെൽഫ് കമ്പാരിസൺ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അപ്പം അത് മറ്റുള്ളവരായിട്ട് ഇങ്ങനെ കമ്പയർ ചെയ്യുക, അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ വേറെ തന്നെ ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഒരു എന്താ പറയുക, ഒരു അഭിപ്രായ ദാരിദ്ര്യം ഉണ്ടാവുക ചില ആളുകൾക്ക്. എന്താണ് നമ്മൾ പിന്നെ മറ്റുള്ള ഓരോ വിഷയങ്ങളിലും അതിനെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനുമുള്ള ഒരു കാഴ്ചപ്പാട് കുറഞ്ഞു പോവുക. പിന്നെ അഹന്ത, അഹങ്കാരം, കിബറുള്ള ഒരാൾക്ക് വേറെ ഉൾക്കൊള്ളുക. അൽ കിബറു ബത്തറുൽ ഹഖ് വഗം തുന്നാസ്, സത്യത്തെ നിരാകരിക്കലും ജനങ്ങളെ നിസ്സാരമായി കാണലും. വേറുള്ള പോലെ എന്തെങ്കിലും കാണുമ്പോൾ ആകപ്പം എന്താ, അതിലൊന്നും ഒരു മെച്ചല്ല കണ്ടോ, അത് അതിൽ അസംതൃപ്തിയാണ്, അത് പോരാ. ആരുടെ ഗുണവും കാണാൻ പറ്റുന്നില്ല, ദോഷം കാണാൻ ഭയങ്കര താല്പര്യവും അല്ലേ ഈ മനസ്ഥിതി ഉണ്ടാവുക.
3: മറിച്ചാണ് വേണ്ടത്,
2: ആ മറിച്ചാണ് വേണ്ടത്.
3: വേറൊരാള് കുറച്ച് അനുഗ്രഹങ്ങളൊക്കെ, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളൊക്കെ കിട്ടുമ്പോ
2: അതെ
3: അദ്ദേഹത്തിന്റെ സങ്കടം കാണണ്ടല്ലോ, രക്ഷപ്പെട്ടല്ലോ എന്നല്ലേ നമ്മൾ
2: അങ്ങനെ ചിന്തിക്കേണ്ടത്. പിന്നെ ചില ആളുകൾക്ക് അവരുടെ മുൻകാല അനുഭവങ്ങൾ ഉണ്ടാവും, പരാജയങ്ങൾ ഉണ്ടെങ്കിൽ ആ മുൻകാല അനുഭവങ്ങൾ, എനിക്ക് നഷ്ടപ്പെട്ടത് അത് വേറൊരാൾക്ക് കിട്ടുന്നത് കാണുമ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവുക. പിന്നെ അപ്പൊ ഈ സ്വാർത്ഥ ചിന്താഗതികൾ ഉണ്ടാവുക. ഇപ്പൊ ഇതിനൊക്കെ വേണ്ട ഒന്നാമത്തെ കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പരിഹാരം ശരിക്കുള്ളൊരു വിശ്വാസിയാവുക എന്നുള്ളത്. അല്ലാത്തവൻ്റെ ഉള്ളിൽ ഇത് വരും. ഈമാ ശരിക്ക് കയറുമ്പോൾ ഇതെല്ലാം നിസ്സാരമാണെന്നും ഏറ്റവും നല്ല പ്യൂറായ മൈൻഡ് പടച്ചവനിലേക്ക് ഹൃദയത്തെ സമർപ്പിക്കാൻ കഴിയുമ്പോൾ കൽബുൻ സലീം ഇല്ലാമല്ലാം ആ ഒരു ചിന്തയിൽ നിന്നാണ്. അപ്പൊ ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കുക, അതുവഴി നന്ദിയുള്ള മനസ്സുണ്ടാകുക, മറ്റുള്ളവരോടുള്ള സിമ്പതിയും അതുപോലെ തന്നെ അനുകമ്പയൊക്കെ ഉണ്ടാവുക, സ്വയം പഠിക്കാൻ തയ്യാറാവുക, അവനവൻ്റെ കാര്യങ്ങളിലുള്ള ശ്രദ്ധയും മറ്റുള്ളവരുടെ കാര്യങ്ങളിലുള്ള ശ്രദ്ധയും ഒക്കെ എന്ത് ചെയ്യുക, നമ്മളിൽ ഗുണങ്ങൾക്ക് വേണ്ടിയിട്ട് ആഗ്രഹിക്കുക. അപ്പം ഇങ്ങനെയുള്ള ചിന്തകൾ കൊണ്ട്
3: നമ്മളെ ദുനിയാവിനോടുള്ളൊരു ഇഷ്ടമാണ് ഇത് അയിന്ന് വരുന്നതാണ് ഇതെല്ലാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ വലിയൊരു യാത്ര ചെയ്യുമ്പോൾ ഇടയിലുള്ളൊരു വിശ്രമത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മരവും മരത്തിൻ്റെ തണലും അതുപോലെയാണല്ലോ ഈ ദുനിയാവിൻ്റെ വിഷയം. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ആ ഒരു കുറഞ്ഞ സമയത്തിലെ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആണ് നമ്മളെപ്പോഴും പല വിഷയങ്ങളിലും അസൂയപ്പെടാറുള്ളത് മറ്റുള്ളവരുടെ കാര്യത്തിൽ. മറിച്ച് പരലോകത്തിന് വേണ്ടിയിട്ടും അസൂയപ്പെട്ടോട്ടെ, അപ്പം നല്ല കാര്യമല്ലേ. അടുത്ത പിന്നെ എൻ്റെ സുഹൃത്ത് ആഴ്ചയിൽ ഒരു ദിവസമാണ് നോമ്പെടുക്കണമെങ്കിൽ ഞാൻ ഇൻഷാല്ലാ രണ്ട് നോമ്പെടുക്കും, അങ്ങനെ അസൂയപ്പെടാം. പക്ഷേ മറിച്ച് ദുനിയാവിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് അസൂയപ്പെട്ടുണ്ട് അല്ലേ. അങ്ങനെ ഒരു ചിന്ത കൂടി എന്നോട് ചേർത്ത് വെക്കാൻ തോന്നുന്നുണ്ട് അല്ലേ.
2: അപ്പം ഏതായിരുന്നാലും നമ്മൾ പാമ്പ് പറഞ്ഞ പോലുള്ള മാനസികാവസ്ഥ നമുക്കുണ്ടോയെന്ന് നമ്മളൊക്കെ ഞാനും നിങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ചു നോക്കുക അല്ലേ. നമ്മളെല്ലാവരും
3: ആത്മവിമർശനം നടത്താം.
2: നീ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത് കാണാൻ എനിക്കൊരു സുഖമല്ല, അവിടെ കിടക്കട്ടെ, പോണ്ട, വേണ്ട, അവൻ അങ്ങനെ നന്നാവണ്ട അല്ലേ, അവൻ അങ്ങനെ നന്നാവണ്ട എന്ന് പുറത്തേക്ക് പറഞ്ഞില്ലെങ്കിൽ ഉള്ളിൽ ചിലവർ പുറത്തേക്ക് പറയും, ചിലരുടെ ഉള്ളിലുണ്ടോ, ഉള്ളിലുണ്ടോ എന്ന് നമ്മുടെ ഉള്ളിനോട് നമ്മളൊന്ന് ചോദിച്ചു നോക്കുക.
4: ഇനി നമുക്ക് ഒരു അറിയാം ഒരു നന്മ അല്ലേ, അതിലേക്ക് പോവല്ലേ. അറിയാം ഒരു നന്മ എന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് സിയാറിയെ കുറിച്ചാണ്. ഇപ്പോൾ സിയാറി എന്ന് പറഞ്ഞാൽ മദ്രസ തലം കഴിഞ്ഞ കുട്ടികൾ, ഇപ്പോൾ ഒരു ആറ് ഏഴ് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഒരു ഏഴാം ക്ലാസ് വരെ അല്ലെങ്കിൽ എട്ടാം ക്ലാസ് വരെയൊക്കെ നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യുള്ളൂ, മദ്രസയിൽ പോകുന്നുള്ളൂ. പക്ഷേ ഏറ്റവും കൂടുതൽ മദ്രസാ പഠനം ലഭിക്കേണ്ട ഒരു സമയമാണെന്ന് പിന്നെ ഹൈസ്കൂളൊക്കെ ആയി കഴിഞ്ഞാൽ, കാരണം കുട്ടികൾ പെട്ടെന്ന് വഴിതെറ്റിപ്പോകുന്ന ഒരു സമയമാണെന്ന് അവരെ പ്രായം. അപ്പോൾ ആ സമയത്ത് കുട്ടികൾക്കുള്ളൊരു മദ്രസാ പഠനമാണെന്ത് സിയാറി എന്നുള്ള രൂപത്തിൽ നമ്മളെല്ലാ ഞായറാഴ്ചകളിലും നമ്മുടെ വിസ്ഡം സ്റ്റുഡൻസ് സംഘടിപ്പിച്ചിട്ടുള്ള ഒരു പ്രാദേശികമായ ഒരു ക്ലാസ്സാണ്. രക്ഷിതാക്കൾ വളരെ ഗൗരവപൂർവ്വം എന്ത് ചെയ്യണം, വളരെ ഗൗരവപൂർവ്വം ആ വിഷയം എടുക്കണം. കാരണം ഞാൻ ഈ ഒരു വിഷയത്തിലൊരു കാര്യം പറയണമെന്ന് വെച്ചാൽ, എൻ്റെ നാട്ടിൽ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് സിയാറി എടുത്തിരുന്നു. അപ്പോൾ അന്ന് ആ സിയാറിയിൽ വന്നൊരു ഫീഡ്ബാക്ക് ഉണ്ട്, ഇത് ഞാൻ ഒരു ഇതിനു വേണ്ടി പറയണല്ല, ഇത് നാം ഈ സമയത്ത് ഉണ്ടല്ലോ ഈ കുട്ടികൾക്ക് കൊടുക്കേണ്ട ദീനീപരമായ ഒരു വിഷയം കുട്ടികൾക്ക് എത്തിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ഉണ്ടാവുന്ന ഒരു അപകടം. അപ്പോൾ അന്നൊരു കുട്ടി ഫീഡ്ബാക്ക് ചെയ്ത്, 12 വയസ്സായ ഒരു പെൺകുട്ടി ഫീഡ്ബാക്ക് എഴുതാനെന്ത്, ഞാൻ ഇന്ന് ഈ സിയാറി ക്ലാസ്സിൽ പങ്കെടുത്തിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാനിന്ന് ജീവിച്ചിരിക്കുമായിരുന്നില്ല. അപ്പോൾ നമ്മൾ ആ ഫീഡ്ബാക്ക് വെച്ചപ്പോൾ ആ കുട്ടിയെ ബന്ധപ്പെട്ടു, എന്താണ് സംഭവം, എന്താ അങ്ങനെ എഴുതാൻ കാരണം. അപ്പോൾ ഞാൻ വളരെ ചുരുക്കി പറയാം, ആ കുട്ടി പറഞ്ഞതെന്ന് വെച്ചാൽ അവളെ ഉപ്പയും ഉമ്മയും തമ്മിൽ ഭയങ്കര അടിയാണ്, അവർ ഭയങ്കര പ്രശ്നത്തിലാണ്. അവർ ചെറിയ അനിയനുണ്ട്, ഓക്ക് 3 വയസ്സായ 4 വയസ്സായ ഒരു കുട്ടിയും കൂടി ഉണ്ട്. ഇവളും ഈ കുട്ടി ഈ പെൺകുട്ടിയും കൂടി ആകെ കണ്ട് എന്ന് പേര് രാത്രി അടി, രണ്ട് രണ്ടാൾക്കും ഈഗോ ആണ്, രണ്ടാൾക്കും ജോലിയുണ്ട്, രണ്ടാളും തന്നെ ഇഷ്ടപ്രകാരം അങ്ങനെ അവർ ഡിവോഴ്സിന് ഒക്കെ പേപ്പർ വർക്കൊക്കെ ചെയ്തിട്ട് നിൽക്കുക ആ സമയത്താണ്. അപ്പോൾ ഈ കുട്ടി പറയണത് എന്താ ഇപ്പോൾ ഇവിടെ ജീവിച്ചിട്ട് കാര്യം ഇവരടിയിൽ, അതുകൊണ്ട് ആത്മഹത്യ ചെയ്യാമെന്നുള്ള തീരുമാനം. അങ്ങനെ ഞായറാഴ്ച ദിവസം രാവിലെ ഇവളെന്ത് ചെയ്യാണ്, തൂങ്ങി മരിക്കാൻ വേണ്ടിയിട്ട് ഇവളെല്ലാ സെറ്റപ്പും റെഡിയാക്കണം റൂമിൽ. അങ്ങനെ എല്ലാം റെഡിയായി ഇങ്ങനെ നിൽക്കുമ്പോൾ ജനലിൽ കൂടെ നോക്കുമ്പോൾ അവളെ ഉറ്റ സുഹൃത്ത് കൂട്ടുകാരി ഒപ്പം പഠിക്കുന്ന കൂട്ടുകാരി അവളെ വീട്ടിലേക്ക് വന്നാൽ അവൾ വേഗം റൂമിലേക്ക് വരിക. അപ്പോൾ അവളെ കണ്ടപ്പോൾ വേഗം ഇറങ്ങി അവൾ വേഗം ആ സിറ്റോട്ട് പോയി. സിറ്റോട്ട് പോയപ്പോൾ ഇവൾ പറഞ്ഞു, നമുക്ക് ഇന്നൊരു ഒഴിവല്ലേ, നമുക്കിന്നൊരു ക്ലാസ് ഉണ്ട് പോവാം. അപ്പോൾ അവൾ ഇവളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, റൂമിലേക്ക് വരാനും പറ്റില്ല ഇവളെ ഒഴിവാക്കാനും പറ്റില്ല, അപ്പോൾ ആ നിലക്കുന്ന ആയിക്കോട്ടെ എന്നാണ് അവളപ്പം തന്നെ ഇറങ്ങി കിട്ടിയ ഒരു നോട്ട് ബുക്ക് ആയിട്ട് അവളപ്പം അങ്ങനെ ഇറങ്ങി. അന്ന് സിയാറി അന്ന് എന്ത് ചെയ്യുന്നു, ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് പരലോകത്തെക്കുറിച്ചൊക്കെ ഉള്ള ഒരു ക്ലാസ്സായിരുന്നു. അപ്പോൾ അവൾക്ക് അതിൽ എന്തായി, തിരിച്ചറിഞ്ഞു, അങ്ങനെ ജീവിതം അവസാനിപ്പിക്കാനുള്ളതല്ലല്ലോ. അപ്പോൾ അതാണ് അവൾ ആ ഫീഡ്ബാക്കിൽ എഴുതി. ആ കുട്ടി കാരണം ആ ഉമ്മയും ഉപ്പി നന്നായി, അവളൊരു പണിയെടുത്തു. ഇന്നും ആ കുട്ടി വളർന്നു വലുതായി നമ്മുടെ ഫീൽഡിൽ എന്തുണ്ട്, ഇപ്പോഴും സജീവമായി ഇസ്ലാമിക പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരാളായിട്ട് ഇന്നും സജീവമായിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞൊക്കെ ആണെങ്കിൽ പോലും, ഇപ്പം ഞാൻ പറഞ്ഞത് വെച്ചാൽ ഇതൊരു അനുഭവമല്ല, ആയിരക്കണക്കിന് ഇങ്ങനത്തെ അനുഭവങ്ങൾ പലർക്കും പങ്കുവെക്കാറുണ്ട് പല സ്ഥലങ്ങളിൽ നിന്നും. അപ്പോൾ ഇതൊരു നിസ്സാരമായ ഒരു ക്ലാസ് അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ CRE എന്നുള്ള വിഷയത്തെക്കുറിച്ച്
5: അതെ
4: നമ്മൾ ശരിക്കും മനസ്സിലാക്കുക.
5: ഏതായാലും രക്ഷിതാക്കൾക്ക് വലിയ താല്പര്യമുണ്ട്. പക്ഷെ ഇവിടെയൊക്കെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഈ ഒഴിവ് ദിവസങ്ങളിലാണ് അധികം ഈ കുട്ടികൾക്ക് കൂടുതൽ സമയം ട്യൂഷനും കാര്യങ്ങളും ഒക്കെ വരുന്നത്. അപ്പം ഇവരിങ്ങനെ പഠനം ട്യൂഷൻ കാര്യങ്ങൾ അതിൻ്റെ തിരക്ക്, അപ്പം ഇതിൻ്റെ ഇടയിൽ പിന്നെ ഇതിനൊന്നൊരു സമയം കിട്ടാത്തൊരു പ്രയാസങ്ങൾ രക്ഷിതാക്കളും കുട്ടികളും പങ്കുവെക്കുന്നുണ്ട്.
4: അത് രക്ഷിതാക്കൾക്ക് ഇതിന് സമയമല്ല, കുട്ടികൾക്ക് സമയമല്ല. അപ്പോൾ 9-ാം ക്ലാസ് എത്തി അവർ തുടങ്ങി ട്യൂഷൻ.
5: അതെ,
4: 9-10, 10-ലേക്കുള്ള
5: തുടക്കം.
4: അപ്പോൾ ചോദിച്ചാൽ നമ്മുടെ ഭാരവാഹികൾ പെട്ട ആളുകൾ പോലും പറയണം, എന്താ സമയമല്ല കാരണം ട്യൂഷൻ ഉണ്ട് എന്ന് പറയണേ. ഇവരൊക്കെ വിരല് കടിക്കും, ഇവരൊക്കെ വിരല് കടിക്കുന്ന ദിവസം അല്ലെങ്കിൽ ബുദ്ധിമുട്ട് ദുഃഖിക്കുന്ന ദിവസം വരാനുണ്ട്. കാരണം എന്താ വെച്ചാൽ, അള്ളാഹുവും പ്രവാചകനെയും മനസ്സിലാക്കാതെ, ദീന് മനസ്സിലാക്കാതെ ഈ നാട്ടിൽ കാണുന്ന ഈ ജഡപടാലിറ്റികൾ, ഈ കാണുന്ന ഈ കാട്ടിക്കൂട്ട എന്താ പറയാ പേക്കൂത്തുകൾ, അതിലേക്ക് നമ്മളെ കുട്ടികൾ ആകർഷിക്കപ്പെടുന്നത്. അത് ട്യൂഷനാണെങ്കിലും സ്കൂളാണെങ്കിലും മറ്റൊരു സ്ഥലങ്ങളാണെങ്കിലൊക്കെ, അവിടെ നിന്നൊക്കെ ഇവർക്ക് മാറി നിൽക്കാൻ ഒരു ചിന്ത ഉണ്ടെങ്കിൽ എന്ത് വേണം, അള്ളാഹിനെ കുറിച്ചുള്ള ഭയം വേണം. ഇപ്പൊ CRE നമ്മൾ അതാ പഠിപ്പിക്കണത്. ഇപ്പൊ ഈ പ്രൊഫ്കോണിനൊക്കെ വന്ന് മാറിയ ആളുകളുണ്ട്, അവർക്ക് ചിന്ത ഉണ്ടായി. അവർക്ക് പണ്ട് പറപ്പൂരുസ്താദിനോട് ഒരാൾ വിളിച്ചു ചോദിച്ചിരുന്ന സംഭവം ഉണ്ട്, എന്ത് എല്ലാ നിലക്കും മോശമായി നടത്തിയിരുന്ന ഒരു പെൺകുട്ടി എല്ലാ നിലക്കും. അങ്ങനെ ഇവിടെ എങ്ങനെയോ CRE അല്ല ഈ പ്രൊഫ്കോണിൽ എത്തിപ്പെട്ട് ഒരു പ്രൊഫഷണൽ വിദ്യാർത്ഥിയായിരുന്നു, അങ്ങനെ എത്തിപ്പെട്ട് അവസാനം ഇവക്ക് മനസ്സിലായി ഇതൊന്നുമല്ല ഈ ബിയർ കുടിക്കലും ബുള്ളറ്റ് മോ പോക്കും ഒന്നല്ല ജീവിതം, മറിച്ചെന്താണ് യഥാർത്ഥത്തിലെ ജീവിതം വരാനുണ്ട്. അവൾ മാറി ചിന്തിച്ചു. അപ്പൊ ഈ പർപ്പുരസ്ഥാനം വിളിച്ചിട്ട് ഇവളെ വല്യപ്പ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, എന്ത് നിങ്ങൾ എന്റെ കുട്ടിക്ക് എന്ത് മരുന്നാ കൊടുത്തത്, എന്ത് മരുന്നാ കൊടുത്തതെന്ന് ചോദിച്ചു. ആ മരുന്ന് എന്താണ്, നമ്മളടുത്ത് ഖുർആനും സുന്നത്തുമാണുള്ളത്, പ്രവാചകന്റെ അധ്യാപനങ്ങളുള്ളത്. ഇത് രണ്ടും കിട്ടിയ ആളുകൾക്ക് ബോധം ഉണ്ടാവും, പരലോക ബോധം ഉണ്ടാവും. ഈ കാണുന്നതൊന്നുമല്ല ഈ ചുണ്ടുചോപ്പിക്കലും ഈ വൾഗർ ഡ്രസ് ഇട്ടിട്ടും ഒന്നുമല്ല നടക്കേണ്ടത്. ഇത് ഈ കുട്ടികളെ വലിച്ചുകൊണ്ടോണം എങ്ങട്ടാ, ഈ കുട്ടികളെ വീട്ടിൽ ആ റൂമിനുള്ളിൽ ഇടുന്ന ഡ്രസ്സാണ് ഇപ്പോൾ പുറത്തു കൂടെ ഇട്ടെടുക്കണത് അല്ലേ. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി, വീട്ടിൽ തന്നെ വാപ്പാൻ്റെയും ആങ്ങളമാരുടെ ഇടയിൽ ഈ ഡ്രസ്സ് ഇടാൻ പാടില്ല, ആ ഡ്രസ്സ് ഇട്ടിട്ടാണ് എന്ത് ചെയ്യണത്, പുറത്തു കൂടെ നടക്കുക. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ്
5: എന്റെ പേര് സ്വാതന്ത്ര്യം.
4: അതെ, സ്വാതന്ത്ര്യം.
5: എന്നിട്ടോ നിങ്ങൾ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. ഇന്നിപ്പോ ഈ സംസാരത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു കാര്യം എന്താ വെച്ചാല്, ഈ ട്യൂഷന്റെ പേരൊക്കെ പറഞ്ഞ് കുട്ടികളെ ഇതിൽ നിന്ന് മാറ്റി അതിലേക്ക് ഇങ്ങനെ പറഞ്ഞു വിടുമ്പോ ഒരു വിരൽ അടിക്കുന്ന ദിവസം എന്ന് പറഞ്ഞാല് പരലോകത്ത് മാത്രല്ല, എനിക്ക് തോന്നുന്നു
4: ദുനിയാവും അപമാനിതനാവും. കുട്ടികളെ നോക്കേണ്ട സമയത്ത് നമ്മൾ കൃത്യമായി അവരെ തർബിയത്ത് കൊടുത്ത് വളർത്തിയിട്ടില്ലെങ്കിൽ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണം അല്ലേ.
5: അതെ, അതോടൊപ്പം രക്ഷിതാക്കളോട് ഒരു കാര്യം കൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം വെച്ചാൽ നമ്മളൊരു അനുഭവത്തിൽ നിന്ന് പറയുകയാണ്, ഒരു റീസെൻ്റായിട്ട് ഏറ്റവും അടുത്തുള്ളൊരു അനുഭവമാണ്, പല അധ്യാപകരും പങ്കുവച്ചൊരു കാര്യമാണ്. നമ്മൾ ഈ വീട് വിസിറ്റും കാര്യങ്ങളൊക്കെ നടത്തും, അപ്പോൾ എല്ലാ സ്കൂളിലും ഉണ്ട് അത്, പ്രത്യേകിച്ച് 10-ാം ക്ലാസ് കുട്ടികളെ വീടുകളുടെ. അപ്പോൾ നമ്മൾ ഈ മാർക്കും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ടാവും, സ്കൂളിലത്തെ ഏത് കുട്ടീൻ്റെ മാർക്കും ഫുൾ എല്ലാ വിഷയത്തിനും നമ്മുടെ കയ്യിലുണ്ടാവും. അപ്പോൾ നമ്മൾ കുട്ടികളോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ രക്ഷിതാക്കൾ പറയുന്നൊരു സംഭവം എന്താ അറിയോ, പിന്നെ സ്കൂളിലെ ഡിവിഷൻ പോലും ഇവർക്ക് അറിയില്ല, ട്യൂഷൻ്റെ ഡിവിഷനാണ് കുട്ടികൾ പറയുക, അത്രയും ട്യൂഷനായിട്ട് അറ്റാച്ച്. എന്നാൽ കുട്ടികളുടെ മാർക്ക് നോക്കുമ്പോൾ, ഇത് ശബ്ദം കേൾക്കുന്ന രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മൾ ഈ പൈസ കൊടുത്തിട്ടും അവരുടെ സമയവും ലോഡും ഒക്കെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ട്യൂഷനുക്ക് പറഞ്ഞേച്ചിട്ട് 80 മാർക്കുള്ള വിഷയത്തിൽ തോറ്റ കുട്ടികളുണ്ട്. ഇതൊരു സ്ഥലത്തെ കാര്യം മാത്രമല്ല. അപ്പം എന്താ വെച്ചാൽ ട്യൂഷന് പോയിട്ടും ഇവരെന്താ പറയുക, ട്യൂഷനും എന്താണ്, ട്യൂഷന് പോയിട്ടില്ലെങ്കിൽ ഇതൊന്നൊരു കുറവാണ് എന്നൊരർത്ഥത്തിൽ ട്യൂഷനെ കാണുന്ന കുട്ടികളാണ്. പഠനത്തിലൊരു മാറ്റം വേണ്ടേ, ട്യൂഷന് പോകുന്ന കുട്ടികൾക്ക് അതിൻ്റെതായ ഒരു മാറ്റങ്ങൾ വേണമല്ലോ. ആ സമയത്താണ് കുട്ടികൾ പല വിഷയങ്ങളിൽ പരാജയപ്പെട്ട് കിടക്കുന്ന സംഭവം നമ്മൾ കാണുന്നത്. അപ്പോൾ ആ സമയം പോലും CRE ചിലവഴിക്കേണ്ട സമയം പോലും ട്യൂഷന് ചിലവഴിച്ചു, അതിൻ്റെ ഒരു ഗുണം കിട്ടിയോ, കിട്ടിയിട്ടില്ല. അപ്പോൾ ഭൗതികമായിട്ടും പാരിത്രികമായിട്ടും നമുക്ക് ലാഭം കിട്ടുന്ന ഒരു സംഭവത്തിലേക്കാണ് നമ്മൾ ക്ഷണിക്കുന്നത് CRE. ഇപ്പോൾ അറിയാമൊരു നന്മയിൽ നിന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത് CRE ആണ്, കണ്ടിന്യൂസ് റിലീജിയസ് എഡ്യൂക്കേഷൻ.
4: അതെ,
5: അത് വളരെ നിർബന്ധമായിട്ട് നമ്മൾ നൽകേണ്ട ഒന്നാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് ട്യൂഷൻ മതി, അതിനോട് കാര്യമുണ്ടാവുള്ളൂ എന്നാണ് നമ്മളൊരു അഭിപ്രായം.

0: പീസ് റേഡിയോയിൽ അടുത്തതായി ജീവിത പാഠങ്ങൾ അവതരിപ്പിക്കുന്നത് അബ്ദുള്ള സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹില്ലദീ ബിസ്മിഹി തത്മഇന്നു നുഫൂസ് വബിനൂരിഹി തസ്തനീറു ദുറൂബ് വബിഹദിയിഹി തതലാശിൽ ഖുലൂബ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ മുഖ്താർ وعلى آله وصحبه أطهار أما بعد ബഹുമാന്യ രായ പീസ് റേഡിയോ ശ്രോതാക്കളെ, ജീവിത പാഠങ്ങൾ എന്ന പ്രോഗ്രാമിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലാണ് നാം ഉള്ളത്. ഒരു വിശ്വാസി അവൻ്റെ ജീവിതത്തിൽ പടച്ചവനെ സംബന്ധിച്ചുള്ള രണ്ടു വികാരങ്ങൾ എപ്പോഴും മുറുകെ പിടിക്കണം, അവൻ്റെ ഹൃദയത്തിലുണ്ടാകണം. ഒന്ന് അർറജാ, രണ്ട് അൽ ഖൗഫ്. ഒന്ന് അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ സംബന്ധിച്ചുള്ള പടച്ചവൻ്റെ പ്രതിഫലങ്ങളെ പറ്റിയുള്ള പ്രതീക്ഷയാണ് റജാ. രണ്ട് വൽ ഖൗഫ്, അല്ലാഹുവിൻ്റെ ശിക്ഷകളെ പറ്റിയുള്ള ഭയമാണ്. പടച്ചവൻ്റെ ശിക്ഷയെപ്പറ്റിയുള്ള ഖൗഫാണ് രണ്ടാമത്തത്. അബൂ അലി റൗദാബാദി റഹ്മഹുള്ള അദ്ദേഹം പറയാണ്, അൽ ഖൗഫു വർറജാ കജനാഹി അത്വാഇർ. ഖൗഫും റജാഉം, ഭയവും പ്രതീക്ഷയും, അതൊരു പക്ഷിയുടെ രണ്ടു ചിറകുകൾ പോലെയാണ്. ഇദസ്തവയ ഇസ്തവത്വയിർ, ആ രണ്ടു ചിറകുകളും ശരിയാണെങ്കിൽ മാത്രമേ ആ പക്ഷിക്കു പറക്കാൻ കഴിയുള്ളൂ. വതമ്മത യുറാനുഹു വഇദൻ ഖസാഹദുഹുമാ വഖഅ ഫീഹിന്ന ഖസ്വാറത്വാഇറു ഫീ ഹദ്ദിൽ മൗത്ത്. എന്നാൽ ഏതെങ്കിലും ഒരെണ്ണം മാത്രം ഉണ്ടായാൽ മതി, ഒരു ചിറക് പോരാ. രണ്ട് ചിറകിനും ഒരുപോലെ ന്യൂനതകളിൽ നിന്ന് മുക്തമായ ആരോഗ്യമുണ്ടാകണം, എന്നാലേ പറക്കൽ പൂർണ്ണമാവുകയുള്ളൂ. എന്തെങ്കിലും ഒരു കുറവ്, ഒരു ചിറകിനെങ്കിലും ഒരു ചെറിയ കുറവുണ്ടെങ്കിൽ ആ പക്ഷിയെ സംബന്ധിച്ചിടത്തോളം അതും മരണത്തിൻ്റെ വക്കത്താണ് എന്ന് പണ്ഡിതന്മാരും അവരുടെ കിതാബുകളിൽ ഖൗഫിനെപ്പറ്റിയും റജാഇനെപ്പറ്റിയും പഠിപ്പിക്കുകയാണ്. പൊതുവിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് പ്രകാരം ഒരു ഖുദുസിയായ ഹദീസിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ വിശദീകരിച്ചു തരികയാണ്, ഇന്ന റഹ്മത്തി ഗലബത് അലാ ഗലബി, എൻ്റെ കാരുണ്യം എൻ്റെ ഗലബിനെ, എൻ്റെ കോപത്തെ അതിജയിച്ചിട്ടുണ്ട്. പടച്ചവൻ കോപിക്കുന്നു എന്നതിനേക്കാൾ കൂടുതൽ പടച്ചവൻ കാരുണ്യം ചെയ്യുകയാണ്. പടച്ചവൻ ദേഷ്യപ്പെടുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതൽ പടച്ചവൻ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. പടച്ചവൻ ശിക്ഷിക്കുന്നു എന്നതിനേക്കാൾ കൂടുതൽ പടച്ചവൻ രക്ഷിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ എന്നിരുന്നാലും ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ അവൻ ചെയ്തു കൂട്ടുന്ന തോന്നിവാസങ്ങളുടെ പേരിൽ, ഇബാദത്തുകൾ നഷ്ടപ്പെടുത്തുന്നതിൻ്റെ പേരിൽ, തോന്നിവാസങ്ങളെ പുൽകുന്നതിൻ്റെ പേരിൽ പലപ്പോഴും പടച്ചവും പിടിക്കൂല എന്നാണ്. ഇങ്ങനെ അയച്ചു കൊടുക്കും, അത്ര അവൻ ചെയ്യുമെന്ന് നോക്കട്ടെ. അവസാനം ഇന്നബത്തു ഷറബിക്കല ശദീദ്, പടച്ചവൻ ഒരു പിടുത്തം പിടിക്കാനുണ്ട്. അതുവരെ പിടിക്കൂല, പക്ഷെ പിടുത്തം അങ്ങോട്ട് പിടിച്ചാൽ ലശദീദ്, അത് കഠിനമായ പിടുത്തമായിരിക്കും, പിന്നെ അത് നൂരിപ്പോരാൻ കഴിയില്ല എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുകയാണ്. പടച്ചവൻ്റെ ശിക്ഷ ഒരാളുടെ മേൽ സംഭവിക്കുക എന്നുള്ളതാണ് ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ശറായത്. പടച്ചവനയാളെ വെറുക്കുക എന്നുള്ളത്, പടച്ചവൻ്റെ വെറുപ്പ് ആ മനുഷ്യനിൽ സംഭവിക്കുക എന്നുള്ളത് ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ശറാണ്, ഏറ്റവും വലിയ പ്രശ്നമാണ്. അതുകൊണ്ടാണല്ലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അൻ നബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഔദു ബില്ലാഹി മിൻ അദാബില്ലാഹ് أعوذ بالله من عذاب القبر أعوذ بالله من فتنة المحيا والممات أعوذ بالله من فتنة المسيح الدجال ദജ്ജാലിന്റെ ഫിത്നഹിൽ നിന്ന്, ജീവിത മരണങ്ങളുടെ ഫിത്നകളിൽ നിന്ന്, അതുപോലെ തന്നെ ഖബറിലെ ഫിത്നയിൽ നിന്ന് ഒക്കെ നിങ്ങൾ അല്ലാഹുവിനോട് രക്ഷ ചോദിക്കണേ. അതോടൊപ്പം أعوذ بالله من عذاب الله, പടച്ചവന്റെ ശിക്ഷയെപ്പറ്റി അള്ളാഹുവിൻ്റെ പിടുത്തത്തെപ്പറ്റിയും നിങ്ങൾ പേടിക്കണം, ജാഗ്രത പാലിക്കണം, അള്ളാഹുവിനോട് ചോദിക്കണം. പടച്ചവനെയും ശക്തമായ ശിക്ഷ നീ എന്നെ ബാധിപ്പിക്കരുതേ എന്ന് അള്ളാഹുവിനോട് നിരന്തരം ഒരു വിശ്വാസി ചോദിക്കണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ടായിരുന്നു ചിലപ്പോഴൊക്കെ കാർമേഘങ്ങൾ ആകാശത്തിരുണ്ടു മൂടിക്കിടന്നാൽ, മനുഷ്യൻ അങ്ങേറ്റത്തെ പ്രയാസം പരിഭ്രാന്തനാകുമാറുള്ള മേഘങ്ങൾ, കാർമേഘങ്ങൾ ആകാശത്തുണ്ടായാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പേടിക്കുമായിരുന്നു എന്നാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പഠിപ്പിക്കുകയാണ്, ഇദാ കാന യൗമുദ്ദിർരീഹി വൽ ഗൈം ഉരിഫ ദാലിക ഫീ വജ്ഹിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ശക്തമായ കാറ്റും മേഘവുമുള്ള ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പ്രയാസം അവിടുത്തെ മുഖത്തു കാണാമായിരുന്നു. വഖബല വഅദ്ബറ, അദ്ദേഹത്തിന് ഇരിക്കപ്പുറതില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരുന്നു. ഫഇദാ അംതറത് സറ ബിഹി വദഹബ അൻഹു ദാലിക്. അല്ലേ, ആ കാറ്റടിക്കലിൽ നിന്നാൽ കൂടുതൽ മേഘങ്ങൾ ആകാശത്ത് നിൽക്കുന്നത് നിന്നാൽ, അത് മാറിപ്പോയാൽ, ആകാശത്ത് നിന്ന് മേഘങ്ങൾ നീങ്ങിപ്പോയാൽ അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രയാസം നീങ്ങിപ്പോകും. സ്വഹാബത്ത് ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ കാരണം എന്താണ്? അവിടുന്ന് പറഞ്ഞു, ഖശീത് അയ്യകൂന അദാബൻ സുല്ലിത അലാ ഉമ്മത്തി, മുൻകഴിഞ്ഞു പോയ സമുദായങ്ങളിൽ പടച്ചവൻ ശിക്ഷ വർഷിപ്പിച്ചതുപോലെ എൻ്റെ മേലും അല്ലെങ്കിൽ ഈ സമുദായത്തിൻ്റെ മേലും അള്ളാഹു ശിക്ഷ ഇറക്കുകയാണോ എന്ന് പേടിച്ചിട്ടാണ് എനിക്ക് സമാധാനമല്ലാതായത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ, നിങ്ങൾ മുൻകഴിഞ്ഞു പോയ സമുദായങ്ങളിൽ പല സമുദായങ്ങളും കാർമേഘങ്ങൾ ആകാശത്ത് ദിവസങ്ങളോളം ഇരുണ്ടു മൂടിക്കടന്ന് നല്ലൊരു മഴ നമുക്ക് കിട്ടാൻ വരുന്നുണ്ട്, നമുക്ക് വരുന്നുണ്ട് എന്നൊക്കെ പ്രതീക്ഷയോടെ പറഞ്ഞവർ, പക്ഷേയും അവസാനം മഴയല്ല പെയ്തത്, നേരെ മറിച്ച് ആ മേഘങ്ങൾ തന്നെ അവരുടെ മേലേക്ക് പതിച്ചു വീഴുക ചെയ്തത്. അങ്ങനെ അവർ മൊത്തം നശിപ്പിക്കപ്പെടുകയുണ്ടായി. ശക്തമായ കാറ്റത്ത് പ്രയാസം സംഭവിച്ചവരുണ്ട്, പരീക്ഷണങ്ങൾ ഉണ്ടായവരുണ്ട്, ശിക്ഷ ബാധിക്കപ്പെട്ടവരുണ്ട്. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങേയറ്റത്തെ പേടിയോടുകൂടി പഠിച്ചവനെ, എന്നെ അത്തരത്തിലൊരു പ്രയാസം ബാധിക്കരുതേ എന്ന് അദ്ദേഹം പേടിക്കുകയാണ്. എന്ന് മാത്രമല്ല, അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും ചെയ്തു എന്നാണ്. അബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാല മാ ഹബ്ബത്തിർ റീഹു ഖത്ത് ഇല്ലാ ജസൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ റുക്ബതൈ വഖാൽ അല്ലാഹുമ്മ ജഅൽഹാ റഹ്മതൻ വലാ തജഅൽഹാ അദാബ. മാ ഹബ്ബത്തിർ റീഹു, ശക്തമായ കാറ്റടിച്ച് വീശുമ്പോൾ ഒക്കെ, ഇല്ലാ ജസൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ റുക്ബതൈ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായ കാറ്റടിച്ച് വീശുമ്പോൾ അവിടുന്ന് തൻ്റെ മുട്ടുകാലിന്മേലിരിക്കുമെന്നാണ്. എന്നിട്ട് അദ്ദേഹം വഖാൽ പ്രാർത്ഥിക്കുമായിരുന്നു, അല്ലാഹുമ്മ ജഅൽഹാ റഹ്മതൻ വലാ തജഅൽഹാ അദാബ. അല്ലാഹുവേ, ഈ കാറ്റിനെ നീ റഹ്മത്താക്കണേ പടച്ചവനെ, ഈ കാറ്റിനെ നീ അദാബാക്കരുതേ എന്ന് ആത്മാർത്ഥമായി മുട്ടുകാലിൽ കിടന്ന് അല്ലാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുമായിരുന്നു എന്ന് ഹദീസുകളിലൂടെ നമുക്ക് വായിക്കാൻ സാധിക്കും. ഒരിക്കൽ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനാണ്. ഒരിക്കൽ സുബ്ഹി നമസ്കാരത്തിന് ഒരല്പം നേരത്തെ പള്ളിയിലേക്ക് അദ്ദേഹം വരികയാണ്. ആ സമയത്ത് ഫജദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യബ്കി, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കരയുന്നവനായി ബിലാൽ റളിയല്ലാഹു അൻഹു കണ്ടു. പള്ളിയിലിരുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരയാണ് നേരം പുലർച്ചെ സുബ്ഹിക്ക് മുമ്പ്. فقال يا رسول الله الله عند رسوله بأبي أنت وأمي ما يبكيك എനിക്ക് എൻ്റെ ഉമ്മയെക്കാൾ ഉപ്പയെക്കാൾ പ്രിയപ്പെട്ട പ്രവാചകരെ, താങ്കൾ എന്തിനാണ് കരയുന്നത്, എന്തിനാണ് അങ്ങ് വിഷമിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയത്തുൻ ഉൻസിലത അലയ്യ വൈലുൽ ലിമൻ ഖറഅഹ വലം യതദബ്ബർഹ. ആയത്തുൻ ഉൻസിലത അലയ്യ, എന്റെ മേൽ അവതരിപ്പിക്കപ്പെട്ട ചില ആയത്തുകൾ. അത് വൈലുല്ലിമൻ ഖറഅഹ, അത് ഓതുകയും അലം യതദബ്ബറഹാം, അതിനെപ്പറ്റി ചിന്തിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ. ഖുർആൻ ഓതുന്നുണ്ട് ആ ആയത്തുകൾ, പക്ഷെ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അവന് നാശം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതാണ് ആയത്ത്? ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വന്നഹാർ ലആയാതിൽ ലിഉലിൽ അൽബാബ് എന്ന സൂറത്തു ആലി ഇംറാനിലെ വചനങ്ങളാണത്. ആ ആയത്തിലെ വചനങ്ങൾ കേട്ടിട്ട് ആകാശലോകത്തുള്ള സൂര്യൻ്റെ ചന്ദ്രൻ്റെ ഭ്രമണപഥങ്ങളെയും അവയുടെ സഞ്ചാരങ്ങളും അല്ലേ, ഒരു തെറ്റും കൂടാതെ പരസ്പരം കൂട്ടിമുട്ടാതെ അവങ്ങനെ സഞ്ചരിക്കുന്നത്, അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന ആയത്ത് പടച്ചവൻ പാരായണം ചെയ്യാണ്. സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പെടുകയാണ്. ഇതൊക്കെ കൂട്ടിമുട്ടിയിട്ട് ആകാശലോകത്തുള്ള ഗോളങ്ങൾ, അവിടെയുള്ള നക്ഷത്രങ്ങൾ, ചന്ദ്രന്, സൂര്യൻ, ഇതൊക്കെ ഭൂമിയിലേക്ക് പതിക്കപ്പെടുന്ന ഒരു സാഹചര്യം, അതെത്ര ഗൗരവകരമാണ്! അപ്രകാരം പടച്ചവന്റെ ശിക്ഷ സംഭവിക്കുന്നത് എന്തൊരു പ്രയാസകരമാണ് എന്നതിനെ സംബന്ധിച്ച് അവരും എന്തുകൊണ്ട് ആലോചിക്കുന്നില്ല, ഭയപ്പെടുന്നില്ല? ഈ ആയത്ത് ഓതിയിട്ടും അതിനെക്കുറിച്ച് ആലോചിക്കാത്തവൻ നശിക്കട്ടെ, അവന് നാശം എന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെയും ശിക്ഷയെ നമ്മൾ ഭയപ്പെടണമെന്നാണ്. ആ ശിക്ഷ നമ്മളിൽ ബാധിക്കുന്നതിനെ തൊട്ട് പടച്ചവനോട് നമ്മൾ കാവലിനെ ചോദിക്കണമെന്നാണ്. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹുവിൻ്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലം യൻഖുസ് ഖൗമൻ അൽ മിക്യാല വൽ മീസാൻ ഇല്ലാ ഉഖിദു ബിസ്സിനീൻ. അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്ന ഒരു സമുദായമുണ്ടാകുന്ന സമയത്ത് അവരുടെ ജീവിതത്തിൽ വലിയ വലിയ ശിക്ഷകൾ അവരെ ബാധിക്കും. ഒരുപക്ഷെ പ്രകൃതി ദുരന്തങ്ങളിലൂടെയാകാം, വെള്ളപ്പൊക്കത്തിലൂടെയാകാം, കടൽ കരയിലേക്ക് കരകവിഞ്ഞൊഴുകിയത് മൂലമാകാം, ഭൂമികുലുക്കം മൂലമാകാം, പല നിലക്കും ചിലപ്പോൾ ശാരീരികമായ രോഗങ്ങൾ ബാധിച്ചിട്ടാകാം, അല്ലെങ്കിൽ സാമ്പത്തികമായ ഭീമമായ നഷ്ടം പറ്റിയിട്ടാകാം. അള്ളാഹുവിൻ്റെ അപാരമായ കഠിനമായ ശിക്ഷകൾ മനുഷ്യനെ ബാധിക്കും. ഇത്തരത്തിലുള്ള തെറ്റുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഒരിക്കൽ സ്വഹാബത്ത് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് ചോദിക്കുകയാണ്, അള്ളാഹുവിൻ്റെ റസൂലേ, യാ റസൂലല്ലാഹ്, ശിബ്ത, അങ്ങ് നരച്ചിട്ടുണ്ടല്ലോ നബിയെ, അങ്ങയുടെ തലമുടിയും താടിരോമങ്ങളും നല്ലോണം നരച്ചിട്ടുണ്ടല്ലോ നബിയെ, ഇത്ര പെട്ടെന്ന് അങ്ങേക്കാകട്ടെ നരവരാനുള്ള പ്രായമായിട്ടുമില്ല, എന്തുകൊണ്ടാണ് അങ്ങേക്ക് ഇത്ര പെട്ടെന്ന് നര വന്നത്, നര ബാധിച്ചത് എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല ശൈബത്തിനി ഹൂദ് വഅഖവാതുഹാ, എന്നെ നരപ്പിച്ചത്, എന്റെ രോമങ്ങളെ, എന്റെ മുടിയെ നരപ്പിച്ചത് അത് ഹൂദ് വഅഖവാതുഹാ, ഹൂദും സഹോദരിമാരുമാണ് എന്ന് പറഞ്ഞാൽ ഹൂദ് സമുദായം, ഹൂദ് നബി, ഹൂദ് പ്രവാചകൻ അദ്ദേഹത്തിൻ്റെ സമുദായം, ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാം നിയോഗിക്കപ്പെട്ട സമുദായം, അതുപോലെ തന്നെ സ്വാലിഹ് നബിയുടെ സമുദായം, അതേപോലെ തന്നെ ഓരോ പ്രവാചകന്മാരും, മൂസാ നബിയുടെ സമുദായം, ഈസാ നബിയുടെ സമുദായം, അങ്ങനെ തുടങ്ങി നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സമുദായം, ഒരുപാട് ഒരുപാട് പ്രവാചകന്മാരുടെ സമുദായങ്ങൾ, ഹൂദ്, ആദ്, ഖൗമു ലൂത്ത്, വസ്ഹാബുൽ ലൈക, വഖൗമു തുബ്ബ, അങ്ങനെ ഖുർആനിൽ സൂറത്തു ഖാഫിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ടല്ലോ, അത്തരത്തിലുള്ള ചില ആളുകൾ, അവരെയും അല്ലാഹു കീഴ്മേൽ മറിക്കുകയുണ്ടായി, അവരുടെ മേൽ ഭയാനകരമായ ശിക്ഷകൾ ബാധിക്കപ്പെടുകയുണ്ടായി. ഇതൊക്കെ ഇങ്ങനെ പഠിച്ചിട്ടും അതിനെ സംബന്ധിച്ച് കേട്ടിട്ടും അതിനെ സംബന്ധിച്ച് ആലോചിച്ചിട്ടുമാണ് എൻ്റെ തലമുടി നരച്ചു പോയത്, അതിനെക്കുറിച്ച് പേടിച്ചിട്ടാണ് എൻ്റെ താടി രോമങ്ങൾ നരച്ചു പോയത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് ഒരു സദസ്സിൽ, ഫദക്കറു ആയത്തം മിനൽ ഖുർആൻ, ഖുർആനിലെ ഒരായത്ത് അവർ പാരായണം ചെയ്യുകയാണ്. ഫതമാറു ഫീഹാ, അതിന്റെ വ്യാഖ്യാനത്തിന്റെ വിഷയത്തിൽ അവർക്ക് അവർ തർക്കത്തിലായി. അവർ തർക്കിക്കുമ്പോൾ അവരുടെ ശബ്ദം കൂടിപ്പോയി, അവരുടെ ശബ്ദം ഉയർന്നുപോയി. ആ സമയത്ത് ഫഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഗ്ദബൻ ഖദ് ഇഹ്മറ വജ്ഹുഹു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ അടുക്കലേക്ക് കോപിച്ചവനായി, കണ്ണുകളൊക്കെ ചുവന്ന് മുഖം ചുവന്നുതുടുത്ത് കോപത്തോടുകൂടി അവർക്കിടയിലേക്ക് വന്നിട്ട് യർമീഹിം ബിത്തുറാബ്, കയ്യിൽ കിട്ടിയ മണ്ണ് എടുത്ത് വാരിയ അവരെ അവർക്ക് നേരെ എറിയുകയാണ്. വയഖൂൽ, എന്നിട്ട് പറഞ്ഞു, മഹ്ലൻ യ ഖൗം, സാവധാനം കാണിക്കൂ സമുദായമേ, ബിഹാദ ഉഹ്ലികത്തിൽ അംവാ അംഅമു മിൻ ഖബ്ലിക്കും, ഇത് തന്നെയാണ് മുൻകഴിഞ്ഞു പോയ സമുദായങ്ങൾ നശിപ്പിക്കപ്പെടാൻ കാരണം, അവരുടെ മേൽ അള്ളാഹുവിന്റെ ശിക്ഷയുണ്ടാകാൻ കാരണം. ബിഖ്തിലാഫിഹിം അലാ അംബിയാഇഹിം, അവരിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനെ അവർ, പ്രവാചകന്മാരെ അവർ എതിർത്തു, ധിക്കരിച്ചു. വളർബിഹിമുൽ കുസുബഅലുഹും ബഅലാ ബഅൽ, അവർ സ്വന്തം ഇഷ്ടപ്രകാരം അവരിലേക്ക് നിയോഗിക്കപ്പെട്ട അല്ലെങ്കിൽ അയക്കപ്പെട്ട ഖുർആനിനെ അവർ വ്യാഖ്യാനിച്ചു. അതാണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ച വലിയ തെറ്റ്. അതുകൊണ്ടാണ് അവർ നശിപ്പിക്കപ്പെട്ടത്, അവരുടെ മേൽ ശിക്ഷ വർഷിപ്പിക്കപ്പെട്ടത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, പടച്ചവന്റെ ശിക്ഷ നമ്മളെ ബാധിക്കാതിരിക്കാൻ, അവന്റെ ശിക്ഷ നമ്മളിൽ സംഭവിക്കാതിരിക്കാൻ തികഞ്ഞ ജാഗ്രതയും അതോടൊപ്പം പ്രാർത്ഥനയും അനിവാര്യമാണ്. നാഥൻ തുണക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: ജസാക്കല്ലാഹു ഖൈറാ. പീസ് റേഡിയോ ജീവിത പാഠങ്ങൾ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് അബ്ദുള്ള സലഫി.
2: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: നമുക്ക് മധുരം ഖുറാനാണുള്ളത്. മധുരം ഖുറാൻ കേട്ടതിന് ശേഷം ഇൻഷാല്ലാ മറ്റു വിശേഷങ്ങളിലേക്കൊക്കെ പോകാമെന്ന് വിചാരിക്കുന്നു. സൂറത്തുൽ മുഅ്മിനൂനിലെ 84 മുതൽ 90 വരെയുള്ള വചനമാണ് നമ്മൾ മധുരം ഖുർആനിൽ കേൾക്കുന്നത്. അതിൻ്റെ ഒരു ആശയത്തെ പറയുന്നതിന് മുമ്പ് തന്നെ എന്താണ് പറഞ്ഞത് എന്ന് ചിന്തിച്ചുകൊണ്ട് നമുക്കൊന്ന് കേൾക്കാം.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഏറ്റവും വലിയൊരു പരമാർത്ഥം മനുഷ്യന്റെ ബുദ്ധി തേടുന്ന ഈ പ്രപഞ്ചത്തിന്റെ ഏറ്റവും വലിയ ഒരു സത്യം, മനുഷ്യൻ എങ്ങനെയാണ് ആ സത്യത്തിൽ നിന്നും വഴിതെറ്റിക്കപ്പെടുന്നത്, എത്ര വലിയ ബുദ്ധിശൂന്യതയാണ് അത് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ, ഈ പ്രപഞ്ചത്തിന്റെ നാഥനിൽ നിന്ന് എങ്ങനെയാണ് മനുഷ്യന്മാർ സൃഷ്ടാവിൽ നിന്ന് സൃഷ്ടികളിലേക്ക് പോകുന്നത് എന്ന ചോദ്യമാണ്. ആകാശഭൂമികളെ സൃഷ്ടിച്ചത് മനുഷ്യൻ, ഈ ഖുറൈശികളുടെ അല്ലെങ്കിൽ മുശ്രിക്കുകളായിട്ടുള്ള ആളുകളുടെ അവസ്ഥയെ വെച്ച് തന്നെയുള്ള ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം ഉണ്ടാക്കിയത് ആരാന്ന് ചോദിക്കുമ്പോൾ, അപ്പോൾ അല്ലാഹുവാണ് പറഞ്ഞത്. ഏഴാകാശം ഭൂമിയും അർശനും അർശിൻ്റെ ഉടമസ്ഥനും ആരാണ് ചോദിക്കുമ്പോൾ അല്ലാഹയാണ്. എല്ലാം അല്ലാഹുവാണ്. പിന്നെ ഈ ഏതൊരു വസ്തുവിൻ്റെ ഭരണാധികാരം കൈവശം ആരുടെ കയ്യിലാണ്, രക്ഷ നൽകുന്നത് ആരാണ്, അവനെതിരെ രക്ഷ നൽകപ്പെടുകയില്ല, ഇങ്ങനെയുള്ളവൻ ആരാണ്, അപ്പോഴും പറയും സയഖൂലുനില്ല. അവസാന ഒരു ചോദ്യം അല്ല ഫന്നത്തു സാറോ, പിന്നെ എന്ത് മായത്തിലാണ് നിങ്ങൾ അകപ്പെട്ടത്,
1: എന്താണ് തിരിച്ചു വരാത്തത്?
0: അതെ അതെ,
1: എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ശരിക്കും മനുഷ്യനെ എന്നെ ഒരു ദൈവനിഷേധത്തിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് കുറേയൊക്കെ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ അക്കാലഘട്ടത്തിലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ജീവിച്ചൊരു മനുഷ്യനും കൂടെയാണല്ലോ, അവർക്കാണല്ലോ ഖുർആൻ അവിടെ ആ സമയത്ത് ഇറങ്ങിയത്. പക്ഷെ അതിനും ശേഷം ഒരുപാട് അത്ഭുതങ്ങളും ആശ്ചര്യങ്ങളും യാഥാർത്ഥ്യങ്ങളും പ്രകൃതിയിൽ നിന്നല്ലാതെയും കണ്ട മനുഷ്യന്മാരാണ്. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ഭൗതികതയിൽ ഇനി നമ്മളെത്താൻ ബാക്കിയില്ല, അത്രത്തോളം ഉന്നതിയിലെത്തിയെന്ന് അവകാശപ്പെടുന്ന നമ്മളും നമ്മുടെ കാലഘട്ടത്തിലെ ആളുകളോടും അന്ന് ചോദിച്ച അതേ ചോദ്യം, പിന്നെ എന്താണ്? കാരണം ഓരോ പ്രപഞ്ചത്തിലെ ഓരോ സൃഷ്ടിപ്പുകളും അത്ഭുതങ്ങളും കണ്ടാലൊക്കെ അവസാനം എത്തിച്ചേരുന്നത് ഇതിനെന്തോ ഒരു ശക്തി അപ്പുറത്തുണ്ട് എന്നതിലേക്ക് തന്നെയാണ്. ഏത് വലിയ ശാസ്ത്രജ്ഞന്മാരും ദൈവനിഷേധം പ്രത്യക്ഷത്തിൽ പറയാത്തവരോ അല്ലെങ്കിൽ ദൈവമുണ്ടെന്ന് പ്രഖ്യാപിക്കാത്തവരോ ഒക്കെ ആയിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവരൊക്കെ എത്തിച്ചേരുന്നൊരു യാഥാർത്ഥ്യം ഇതിൻ്റെ അപ്പുറത്ത് എന്തോ ഒരു ശക്തി ഉണ്ട് എന്നുള്ളതാണ്. അവിടെയാണ് ആ ചോദ്യത്തിൻ്റെ പ്രസക്തി.
0: രണ്ട് കാര്യമാണല്ലോ, ഒന്ന് മക്കത്ത മുശ്രിക്കുകൾ ഇതൊക്കെ അംഗീകരിച്ചിട്ടും ഇതെല്ലാം എല്ലാ പരമാധികാരം അംഗീകരിച്ചിട്ടും അവർ സത്യത്തിൽ അകപ്പെട്ടില്ല, അവർ ശിർക്ക് ചെയ്തു,
1: അതെ,
0: സൃഷ്ടികളിലേക്ക് പോയി. മറ്റൊന്ന് ഇതെല്ലാം നസ്രു പറഞ്ഞ പോലെ ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നിലൊരു ശക്തിയില്ല എന്ന് പറയാൻ മാത്രം അല്ല, എന്ന് വെച്ചാൽ ഒരിക്കലും പറയാൻ പറ്റാത്ത അത്രയും തെളിവുകളാണുള്ളത്. എന്നിരിക്കെയും ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് എന്നിട്ടും പിന്നെ ഇല്ല എന്ന് പറയുന്നത്,
1: അതെ, പിന്നെ എന്തും മായത്തിലാണ് പറ്റുന്നത് അവിടെ. ചോദ്യം അങ്ങനെ തന്നെയാണ്, കാരണം അതിനപ്പുറത്തേക്കൊരു ചോദ്യമില്ല. ഫഅന്ന തുസ്ഹറൂന, അവിടെ എന്തോ ഒരു മായം ഒരു സംഭവിച്ചിരിക്കുക തന്നെയാണ് എന്ന ചോദ്യമാണ്. മാഷാല്ലാ, നമ്മൾ ഖിറാഅത്ത് കേട്ടത് നമുക്ക് ശ്രോതാക്കൾ ഇങ്ങോട്ട് പറയും, ഷെയ്ഖ് മുഹമ്മദ് അയ്യൂബിൻ്റെ ഖിറാഅത്താണ് ഇപ്പോൾ നമ്മൾ കേട്ടത് എന്നുള്ളത്. അത്രയും ഹൃദയസ്പർശിയായ ശൈലിയിൽ ലോകത്തെ ഖുർആൻ പാരായണ പ്രേമികളായിട്ടുള്ള ആളുകൾക്ക് സുപരിചിതനായ ഖാരിഅൻ്റെ ശബ്ദമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്.
2: ഇസ്ലാം വിമർശനത്തിന് ശക്തമായ മറുപടി നൽകുന്ന ഡയലോഗ് വേർഷനിലെ ഡയലോഗ് 5.0 ശബ്ദാവിഷ്കാരമാണ് ഇനി നാം കേൾക്കുന്നത്. ഖുർആൻ പോരെ, ഹദീസുകൾ എന്തിന്? ഈ വിഷയത്തിൽ നമുക്കൊപ്പം ചേരുന്നത് അബ്ദുൽ മാലിക് സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ തള്ളിക്കളയാൻ വേണ്ടി സാധാരണയായി ആളുകൾ പറയുന്ന ഒരു ദുർന്യായമാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിശുദ്ധ ഖുർആൻ നമ്മുടെ മുന്നിലുണ്ടായിരിക്കെ എന്തിനാണ് ഒരു രണ്ടാം പ്രമാണം, മറ്റു പ്രവാചകന്മാർക്കൊന്നുമില്ലാത്ത ഒരു അഡീഷണൽ പ്രമാണത്തിൻ്റെ ആവശ്യമെന്താണ് എന്ന് ചില വിമർശകന്മാർ ചോദിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിശുദ്ധ ഖുർആൻ ശരിക്ക് പഠിച്ച ഒരു മനുഷ്യൻ, അയാൾ ഒരിക്കലും തന്നെ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുകയില്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കുന്നത്, അള്ളാഹു അവൻ്റെ പ്രവാചകന്മാർക്ക് കൊടുക്കുന്ന വഹൈകളിൽ ഗ്രന്ഥരൂപത്തിലുള്ള വഹൈകളുമുണ്ട്, ഗ്രന്ഥരൂപത്തിൽ അല്ലാത്ത വഹൈകളും ഉണ്ട്. ഉദാഹരണമായി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് അള്ളാഹു നൽകിയ ഗ്രന്ഥരൂപത്തിലുള്ള വഹിയാണ് തൗറാത്ത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ മുസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ ദൗത്യവുമായിക്കൊണ്ട് ആദ്യം കടന്നു ചെല്ലുന്ന ഫിറഔൻ എന്ന് പറയുന്ന വലിയ ഭരണാധികാരിയും അതിക്രമികാരിയായിട്ടുള്ള ആ മനുഷ്യൻ്റെ അടുക്കിലേക്ക് മുസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു ചെല്ലുമ്പോൾ ഒരിക്കലും തൗറാത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിലില്ല. എന്നു മാത്രമല്ല, അള്ളാഹു പഠിപ്പിക്കുന്ന വലഖദ് ആതൈന മൂസൽ കിതാബ മിൻ ബഅദി മാ അഹ്ലക്നൽ ഖുർആന അൽഊല, ഫിറഔൻ അടക്കമുള്ള ആളുകളെ അള്ളാഹു നശിപ്പിച്ചതിന് ശേഷമാണ് മുസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് അള്ളാഹു തൗറാത്ത് കൊടുത്തത് എന്നതാണ്. അപ്പോൾ തൗറാത്തിൽ വിശ്വസിക്കാത്തത് കൊണ്ടല്ല ഫിറഔൻ മുസ്ലിമാകാതിരുന്നത്, നേരെ മറിച്ച് മുസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് അള്ളാഹു വേദഗ്രന്ഥത്തിന് പുറമെ നൽകിയിട്ടുള്ള വഹികൾ സ്വീകരിക്കാത്തതിൻ്റെ കാരണത്താലാണ്. ഇവിടെയും അത് തന്നെയാണ് വിഷയം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു വിശുദ്ധ ഖുർആൻ വഹിയായി നൽകി. പക്ഷേ ആ വിശുദ്ധ ഖുർആനിന് പുറമെയും ഒരുപാട് വഹികൾ പ്രവാചകന് അള്ളാഹു നൽകിയിട്ടുണ്ട്. ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. നമുക്കെല്ലാവർക്കും അറിയുന്നൊരു ഉദാഹരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 17 മാസത്തോളം ആ മസ്ജിദുൽ ഹറാമിൽ നിന്ന് പ്രവാചകൻ നമസ്കരിച്ചത് ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ്. ബൈത്തുൽ മഖ്ദിസായിരുന്നു ആദ്യം ഇസ്ലാമിൻ്റെ ഖിബില. പക്ഷെ അതിനുശേഷമാണ് കഅബയിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഖിബിലയെ മാറ്റിയത്. കഅബയിലേക്ക് കിബില മാറണമെന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും ആ കൽപ്പന. പക്ഷേ ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കണമെന്നൊരു കൽപ്പന അള്ളാഹുവിൻ്റെ ഖുർആനിൽ നമുക്ക് കാണുക സാധ്യമല്ല. അപ്പോൾ പ്രവാചകന് അള്ളാഹു നൽകിയിട്ടുള്ള ഇതര വഹികളിലൂടെയാണ് അള്ളാഹു അത് നൽകിയത്. ആ വഹീൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവാചകൻ അത് നിർവഹിച്ചതും. അപ്പോൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആനിന് പുറമെയും പ്രവാചകന് വഹിയുണ്ട് എന്ന് വ്യക്തമായി തെളിഞ്ഞു കഴിഞ്ഞാൽ ആ ഖുർആനിൻ്റെ പുറമെയുള്ള വഹികളെ സ്വീകരിക്കണോ വേണ്ടയോ എന്ന് വിശ്വാസിക്ക് തർക്കിക്കാൻ വകയില്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, മൻ യുത്തിഉ റസൂല ഫഖദ് അതാ അല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രവാചകന് ആരെങ്കിലും അനുസരിക്കുന്നുണ്ടെങ്കിൽ, മനസ്സ വാച കർമ്മണ അനുസരിച്ചാൽ അവൻ അള്ളാഹുവിനെ അനുസരിച്ചവനെ പോലെയാണ് എന്നതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസി അവൻ്റെ ജീവിതത്തിൽ ഹദീസുകളെ മാറ്റി നിർത്താൻ പറ്റുകയില്ല. അങ്ങനെ മാറ്റി നിർത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് അപകടങ്ങളുണ്ട്. അതിലൊന്ന്, അള്ളാഹുവിൻ്റെ ഖുർആൻ തന്നെ അവന് സ്വീകരിക്കാൻ കഴിയില്ല. കാരണം ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, വഅൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യന ലിന്നാസ് മാ നുസില ഇലൈഹിം, പ്രവാചകരെ ഈ ഖുർആൻ താങ്കൾക്ക് വിശദീകരിക്കാൻ വേണ്ടി ദിക്റിനെ നാം ഇറക്കിയിരിക്കുന്നു. വഅൻസലല്ലാഹു അലൈക്കൽ കിതാബ വൽ ഹിക്മ, ഈ ഖുർആനിനെയും ഹിക്മത്തിനെയും നാം താങ്കൾക്ക് ഇറക്കിയിരിക്കുന്നു. വളരെ വ്യക്തമായി സൂറത്തുൻ നിസാഇലെ 13-ാമത്തെ ആയത്തിൽ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല പ്രവാചകന് ഇറക്കിക്കൊടുത്തതാണ് റസൂലുള്ളാഹിൻ്റെ സുന്നത്താകുന്ന ഹദീസുകൾ. അപ്പോൾ ഖുർആൻ മാത്രം സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇറക്കിക്കൊടുത്ത വഹീന്റെ മഹാഭൂരിപക്ഷത്തെയും അയാൾ അവഗണിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞതിൻ്റെ മറ്റൊരർത്ഥം. ഇനി രണ്ടാമത്തൊരു കാര്യം, അറബി ഭാഷ മാത്രം അറിഞ്ഞാൽ വിശുദ്ധ ഖുർആൻ മനസ്സിലാകുമോ? ഒരിക്കലുമില്ല. അറബി ഭാഷ നന്നായി അറിയുന്നതിൽ നല്ല പ്രാവീണ്യമുള്ള ആളുകളായിരുന്നു പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ച സഹാബത്തും അതുപോലെ തന്നെ പ്രവാചകൻ്റെ അനുയായികളും. പക്ഷെ അവർക്ക് പോലും പലപ്പോഴും പല വിഷയങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ആയത്തിറക്കുമ്പോൾ, ഉദാഹരണമായിക്കൊണ്ട് സൂറത്തുൽ അൻആം 82-ാമത്തെ ആയത്ത്, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ എന്ന ആയത്തിറങ്ങി, വിശ്വസിക്കുകയും അവരുടെ വിശ്വാസത്തോട് അതിക്രമം ളുൽമ കരർത്താതിരിക്കുകയും ചെയ്ത ആളുകൾ, അവർക്ക് അംനുണ്ട്, ഉലായിക്ക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ എന്ന് ആയത്തിറങ്ങിയപ്പോൾ പ്രവാചകൻ്റെ സഹാബത്തിന് വലിയ ബേജാറുണ്ടായി. ഞങ്ങളിൽ ആരാണ് വിശ്വാസികളായിക്കൊണ്ട് ളുൽമ ചെയ്യാത്തവർ? അപ്പോൾ പ്രവാചകൻ അവരെ സമാശ്വസിപ്പിക്കുകയാണ്, അവിടെ ളുൽമ കൊണ്ട് ഉദ്ദേശം നിങ്ങൾ വിചാരിക്കുന്ന അറബി ഭാഷാ നിയമപ്രകാരമുള്ള ളുൽമല്ല, ഇന്ന ശിർക്ക ളുൽമുൻ അളീം. വിശുദ്ധ ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞ ശിർക്കാകുന്ന അക്രമമാകുന്നു ഇവിടെ ഉദ്ദേശമെന്ന് പ്രവാചകൻ വിശദീകരിച്ചു കൊടുത്തു. അപ്പം അറബി ഭാഷ അറിയുന്നവർക്ക് പോലും ഒരു പ്രവാചകന്റെ വിശദീകരണമില്ലാതെ ഇത് മനസ്സിലാക്കുക സാധ്യമല്ല. അപ്രകാരം തന്നെയാണ് വിശുദ്ധ ഖുർആനിൽ മാത്രം മതിയെന്ന് പറയുന്ന ആളുകളാണെങ്കിൽ അവരോട് സ്നേഹബുദ്ധി നമുക്ക് ചോദിക്കാനുള്ള പല കാര്യങ്ങളുണ്ട്. പ്രവാചകന്റെ വിശുദ്ധ ഖുർആനിൽ നമ്മളിങ്ങനെ ഓതി മുന്നോട്ട് പോകുമ്പോൾ പല ചരിത്രങ്ങളും നമ്മൾ കാണുന്നു, പല സംഭവങ്ങളും നമ്മൾ കേൾക്കുന്നു. ഉദാഹരണമായി സൂറത്തു നൂറിലെ 11-ാമത്തെ ആയത്ത്, ഇന്നല്ലദീന ജാഉ ബിൽഇഫ്കി ഉസ്ബതും മിൻകും, ഈ ഒരു കള്ളവാർത്ത കൊണ്ടുവന്നത് നിങ്ങളിലുള്ള ഒരു സംഘമാകുന്നു. ഏതാണ് ഈ കള്ളവാർത്ത? ഏതാണ് ഈ സംഘം? ഇത് ആരെക്കുറിച്ചറിഞ്ഞതാണ്? ഇത് വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരേക്കും പരതിയാൽ കിട്ടുകയില്ല. അതിൻ്റെ അർത്ഥം വിശുദ്ധ ഖുർആൻ സമ്പൂർണ്ണമല്ലെന്നല്ല, നേരെ മറിച്ച് അതിൻ്റെ ഒരു കൃത്യമായി വിശദീകരണം പ്രവാചകൻ്റെ ഹദീസുകളിലാണ് ഉള്ളത്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന 5312-ാമത്തെ ഹദീസിൽ ഈ ആയത്തിൻ്റെ വിശദീകരണം നമുക്ക് കാണാൻ കഴിയും. ഇത് ആയിഷ റളിയല്ലാഹുഅൻഹയുമായി കൊണ്ട് ബന്ധപ്പെട്ട് ചില കപടവിശ്വാസികൾ പറഞ്ഞു വരുത്തിയ അപവാദവുമായി കൊണ്ട് ബന്ധപ്പെട്ടിറങ്ങിയ ആയത്താണ്. അതുപോലെ വിശുദ്ധ ഖുർആൻ സൂറത്തു ബഖറയിൽ 222-ാമത്തെ ആയത്തിൽ സ്ത്രീകളുടെ അശുദ്ധിയുമായി കൊണ്ട് ബന്ധപ്പെട്ട് പറഞ്ഞു, വലാ തഖ്റബൂഹുന്ന ഹത്താ യതുഹുർന, നിങ്ങൾ അവരെ സമീപിക്കാനേ പാടില്ല, അവർ അടുത്തേക്ക് പോലും പോകരുത് അവർ ശുദ്ധിയാകുന്നത് വരെ. ഈ ആയത്തിൻ്റെ ബാഹ്യമായ അർത്ഥമെന്താണ്? ഒരു അശുദ്ധിയുള്ള സ്ത്രീയുടെ അടുത്തേക്കൊരു പുരുഷൻ കടന്നു ചെല്ലാൻ പാടില്ല എന്നല്ലേ? അവരുടെ കൂടെ ഇരിക്കാനോ അവരുടെ കൂടെ ഭക്ഷണം കഴിക്കാനോ നടക്കാനോ ഒന്നും പാടില്ല എന്നതല്ലേ? പക്ഷെ എന്താണ് ഈ വലാ തഖ്റബൂഹുന്ന എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥമെന്താണ്? അത് പ്രവാചകനാണ് വിശദീകരിച്ചിട്ടുള്ളത്. പ്രവാചകൻ അത് വിശദീകരിച്ചു, ഇസ്നഉ കുല്ല ശൈനില്ല നിക്കാഹ്, അതുകൊണ്ട് ഉദ്ദേശം അവരുമായിട്ടുള്ള ശാരീരിക ബന്ധം പാടില്ല എന്നേ ഉള്ളൂ. അത് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും. അതുപോലെ വിശുദ്ധ ഖുർആനിൽ തന്നെ സൂറത്ത് തൗബ 36-ാമത്തെ ആയത്ത്, ഇന്ന ഇദ്ദത്ത ഷുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ എന്ന് തുടങ്ങിയ ആയത്ത്, അതിൽ 4 മാസങ്ങൾ പവിത്രമാണെന്ന് പറയുന്നു. ഏതാണ് ഈ 4 മാസങ്ങൾ? അത് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 4406-ാമത്തെ ഹദീസിൽ വിശുദ്ധ ഖുർആനിൽ അതിന് വിശദീകരണമില്ല. അത് വിശദീകരിക്കേണ്ട ബാധ്യത ആ വഹി അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന് കൊടുത്തിട്ടുണ്ട്. അതാണ് നമ്മൾ ഹദീസുകളായിക്കൊണ്ട് മനസ്സിലാക്കുന്നത്. ഇനി നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് ഒരു ഖുർആൻ കൊടുത്ത് പോയി പ്രവാചകനത് ആളുകൾക്ക് ഇങ്ങനെ വായിച്ചു കൊടുത്തു, ഒരു വിശദീകരണം ആവശ്യമില്ലെങ്കിൽ എന്തിനാണ് ഒരു പ്രവാചകനെ മനുഷ്യനായിക്കൊണ്ട് ഒരു പ്രവാചകൻ അള്ളാഹു അയച്ചത്? അതിൻ്റെ ആവശ്യമില്ലല്ലോ. പ്രവാചകൻ അവരിലൂടെ ജീവിക്കുന്ന ഒരു മനുഷ്യനായിക്കൊണ്ട് അള്ളാഹു നിയോഗിച്ചത് എന്തുകൊണ്ടാണ്? ഈ ഖുർആൻ പ്രാവർത്തികമായി മാനുഷികമായ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ അത് മനുഷ്യന്മാർക്ക് പറഞ്ഞ് വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ട്, ഖുൽ ലൗ കാന ഫിൽ അർദി മലായികത്തു യംശൂന മുത്തമഇനീന ലനസ്സൽന അലൈഹിം മിനസ് സമാഇ മലക്കർ റസൂല. ഭൂമിയിൽ മനുഷ്യന്മാരല്ല മലക്കുകളായിരുന്നെങ്കിൽ ഒരു മലക്കിനെ പ്രവാചകനായി നിയോഗിക്കുമായിരുന്നു. മനുഷ്യന്മാരാണ്, ആ മനുഷ്യന്മാരിലേക്ക് മനുഷ്യൻ പ്രവാചകനായി വരണം. കാരണം അദ്ദേഹത്തിന് കിട്ടിയ വഹികൾ മാനുഷികമായ രീതിയിൽ ചില കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഇനി മാത്രവുമല്ല, ഈ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ട ഈ ഖുർആനിൻ്റെ ജീവിക്കുന്ന പതിപ്പ് ആരിൽ നിന്നാണ് നാം സ്വീകരിക്കേണ്ടത്? ഈ ഖുർആനിൻ്റെ ഒരു ജീവിക്കുന്ന മോഡൽ ആര് നമുക്ക് പ്രകടിപ്പിച്ച് കാണിച്ചു തരും? അതിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, വിശുദ്ധ ഖുർആനിനെ ജീവിക്കുന്ന പതിപ്പായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ജീവിതത്തിൻ്റെ പതിപ്പിനെ മാറ്റി നിർത്തിയാൽ വിശുദ്ധ ഖുർആൻ കൃത്യമായി കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. മാത്രവുമല്ല, ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നമ്മുടെ ആരാധനാകർമ്മങ്ങൾ അതിലൊന്നും കൃത്യമായൊരു വെളിച്ചം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ മാറ്റി നിർത്തുമ്പോൾ നമുക്ക് കിട്ടുന്നില്ല. കാരണം ഖുർആൻ അതിൻ്റെ വിശദീകരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശദീകരണം നിങ്ങൾ സ്വീകരിക്കണം, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല വിശദീകരിച്ചു. ഒറ്റ ഉദാഹരണം പറയാം, നമസ്കരിക്കണമെന്ന് അള്ളാഹു പറയുന്നു, അതിൻ്റെ രൂപം കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. നമസ്കാരത്തിൽ മറവ് സംഭവിച്ചു, ഒരാൾ 4 റക്അത്തിന് പകരം 2 റക്അത്ത് നമസ്കരിച്ചു, അല്ലെങ്കിൽ 2 റക്അത്തിന് പകരം 3 റക്അത്ത് നമസ്കരിച്ചു, എന്താണ് അയാൾ ചെയ്യേണ്ടത്? അത് വിശുദ്ധ ഖുർആനിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അത് കൃത്യമായി കൊണ്ട് വിശദീകരിച്ചിട്ടുള്ളത്. ഇനി പ്രവാചകൻ വിശുദ്ധ ഖുർആനിൽ കാണാം, വലാ തഖ്റബുസ്സിന, നിങ്ങൾ വ്യഭിചാരത്തിനോട് അടുക്കാൻ പാടില്ല. അപ്പോൾ എന്താണ് വ്യഭിചാരമെന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യൻ ഒരു പെണ്ണിനെ കടന്നു പിടിച്ച് ചുംബിച്ചാൽ അത് വ്യഭിചാരമാകുമോ? അതെവിടെ നിന്ന് കിട്ടും? എന്താണ് വ്യഭിചാരമെന്നത്, അതിൻ്റെ വിശദാംശങ്ങൾ എന്താണ്, അത് ഏതൊക്കെ രീതിയിലാണ് വ്യഭിചാരങ്ങൾ കടന്നു വരിക, അതിൻ്റെ വിശദാംശങ്ങൾ വിശുദ്ധ ഖുർആനിലാണുള്ളത്. പ്രവാചകൻ പറഞ്ഞു, ഫൽ ഐനാനി സിനാഹു മിന്നദറു, രണ്ട് കണ്ണുകൾക്ക് വ്യഭിചാരമുണ്ട്, അത് നോട്ടമാണ്. കാതുകൾക്ക് വ്യഭിചാരമുണ്ട്, അത് കേൾവിയാണ്. നാവിന് വ്യഭിചാരമുണ്ട്, അത് സംസാരിക്കലാണ്. കൈകൾക്ക് വ്യഭിചാരമുണ്ട്, അത് പിടിക്കലാണ്. എന്നിങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് വിശദീകരിച്ചിട്ടുള്ളത്. അപ്പോൾ സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ ഖുർആൻ മാത്രമേ ഞങ്ങൾ സ്വീകരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അവൻ ഖുർആനും സ്വീകരിക്കാത്തവനാണ്. എന്തുകൊണ്ട്? ആ ഖുർആനിൽ തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വതാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, നിങ്ങൾ ഒരു മുസ്ലിമല്ലാത്ത, ഇസ്ലാമിനെ സംബന്ധിച്ച് പഠിച്ചിട്ടുള്ള ഒരു മുസ്ലിമല്ലാത്ത വ്യക്തികൾക്ക് പോലും, മുസ്ലിമല്ലാത്തൊരു വ്യക്തിക്ക് പോലും യഥാർത്ഥത്തിൽ പ്രവാചകൻ്റെ ഹദീസുകളുടെ ആധികാരികതയും അതിൻ്റെ ആവശ്യകതയും കൃത്യമായി ചിന്തിച്ചാൽ ബോധ്യപ്പെടും. മലയാളത്തിൽ ഏറെ

0: വിവാദത്തിലേക്ക് എത്തിത്തീരുകയാണ്. അതുതന്നെയാണ് എല്ലാ കാലഘട്ടത്തിലും ഹദീസ് നിഷേധികളുടെ പര്യവസാനം ഉണ്ടാവുക. സഖറി എഴുതുകയാണ്, ഇസ്ലാമിൻ്റെ ദർശനത്തെ വളരെ ഉപരിപ്ലവമായി വായനയിൽ കൂടി അല്പമെന്തോ മാത്രം മനസ്സിലാക്കിയിട്ടുള്ള ഒരുവനാണ് ഞാൻ. ആ അല്പജ്ഞാനം കൊണ്ടായിരിക്കണം ചേകനൂർ മൗലവിയുടെ ചില വീക്ഷണങ്ങളുമായി വളരെ ബാഹ്യവും വെറും വായനക്കാരൻ എന്ന രീതിയിലുമുള്ള നിലപാടിൽ നിന്നുകൊണ്ട് ഞാൻ വിയോജിക്കുന്നുണ്ട്. ഇന്ന് അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം പ്രസന്നമായും സമർത്ഥമായും എന്നെ ഗണ്ണിച്ച് നിശബ്ദമാക്കുമായിരുന്നു എന്നെനിക്കറിയാം. എൻ്റെ വിയോജനം മൗലവി ഹദീസുകളോട് പ്രകടിപ്പിച്ച എതിർപ്പിനോടാണ്. ചേകനൂർ മൗലവി ഹദീസുകളോട് എതിർപ്പ് പഠിപ്പിച്ചത് എനിക്കിഷ്ടമല്ല. അദ്ദേഹം പറയാൻ, അദ്ദേഹത്തെപ്പോലെ ഒരു പണ്ഡിതൻ്റെ ചിന്തയോട് സിദ്ധാന്ത തലത്തിൽ വിയോജിക്കാൻ എനിക്ക് യാതൊരു ശേഷിയുമില്ല. പക്ഷെ ഞാൻ ഹദീസുകളെ പിന്തുണക്കുന്നത് അവയിലൂടെയാണ്. മുഹമ്മദി എന്ന മഹത്തായ പ്രവാചകനെ മാത്രമല്ല, മുഹമ്മദി എന്ന മഹാനും അസാധാരണമായ മനുഷ്യനെ ഞാൻ കണ്ടെത്തിയത് എന്നതിലാണ്. ഖുർആൻ മാത്രം വായിച്ച് എനിക്ക് ഇസ്ലാമുമായോ മുഹമ്മദ് പ്രവാചകനുമായോ മാനുഷികമായ അടുപ്പവും ചായവും സ്നേഹവും ആദരവും ഉണ്ടാകുമായിരുന്നില്ല. എം എൻ കാരശ്ശേരി മലയാളത്തിലാക്കിയ ഹദീസുകളാണ് ഞാൻ ആദ്യം വായിച്ചത്. പിന്നെ ഞാൻ മൂല്യഗ്രന്ഥങ്ങൾ പലതും വായിച്ചു തീർത്തു. അപ്പോഴാണ് നമ്മെപ്പോലെ വെയിൽ കൊണ്ടും തണുത്തും വിയർത്തും വിശന്നു വരഞ്ഞും സങ്കടപ്പെട്ടും ദേഷ്യപ്പെട്ടും സ്നേഹിച്ചും ജീവിച്ച ഒരു മനുഷ്യൻ ആ ജീവിക്കുന്ന പ്രവാചകൻ അങ്ങനെ ഒരാളെ ഞാൻ തിരിച്ചറിഞ്ഞത്. മുണ്ടുടുക്കുന്നതിൻ്റെ നീളം മുതൽ മൂത്രമൊഴിക്കുന്ന രീതി വരെയും പ്രാർത്ഥനയുടെ ആവശ്യം മുതൽ ഈശ്വരൻ്റെ സ്വഭാവം വരെയും ഒരു പ്രാകൃത ജനതയെ പറഞ്ഞു പഠിപ്പിച്ച് അവരെ സംസ്കാരപാതയിലേക്ക് നയിച്ച ഒരു അതിമാനുഷ്യനെ ഞാൻ ഹദീസുകളിൽ കണ്ടുപിടിച്ചു. പിന്നീട് ഖുർആൻ വായിച്ചപ്പോൾ എനിക്ക് അതിനോട് കൂടുതൽ അടുക്കാൻ കഴിഞ്ഞു എന്നതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു ഖുർആൻ മാത്രം വായിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വം, പ്രവാചകൻ്റെ സ്വഭാവ വിശേഷണങ്ങൾ ഇതൊന്നും തന്നെ കൃത്യമായിക്കൊണ്ട് അയാൾ ഒരു മുസ്ലിമല്ലാത്ത വ്യക്തിയുടെ ഹദീസിനുള്ള ഒരു സർട്ടിഫിക്കറ്റാണിത്. അപ്പോൾ ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഹദീസുകൾ മാറ്റി നിർത്തുക എന്നുള്ള ഒരിക്കലും സാധ്യമല്ല. മാത്രമല്ല, ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അത്രയും കൃത്യമായ വളരെ വ്യവസ്ഥാപിതമായ രീതിയിൽ ക്രോഡീകരിക്കപ്പെട്ട ഹദീസുകളെപ്പോലൊരു സംഗതി പോലും ലോകത്തില്ല എന്നുള്ള വാസ്തവം. ഒരു ഹദീസ് സ്വീകരിക്കണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ആ മുഹദ്ദിസിനെ സംബന്ധിച്ചിടത്തോളം, ആ ഹദീസ് പരിശോധിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാർ പറഞ്ഞു 21-ലധികം വിജ്ഞാന ശാഖകളിൽ അയാൾക്ക് പ്രാവീണ്യമുണ്ടായിരിക്കണമെന്നതാണ്. ആ 21 വിജ്ഞാന ശാഖകൾ മനസ്സിലാക്കി അതിലൂടെ കൃത്യമായ പിന്നെ പരിശോധനകൾ കടന്നതിന് ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ അത് സ്വഹീഹായ രീതിയിൽ പ്രാമാണികമായി കൊണ്ട് കടന്നു വരുന്നത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരന്മാരെ, ചുരുക്കത്തിൽ അള്ളാഹുവിൻ്റെ ദീൻ എന്ന് പറഞ്ഞാൽ അത് വഹയാണ്. അത് ഖുർആനും സുന്നത്തും അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള വഹികളാണ്. ആ ഖുർആനും സുന്നത്തും ഒരുപോലെ വഹി എന്നുള്ള നിലയിൽ സ്വീകരിക്കലാണ് ഒരു മുസ്ലിമിൻ്റെ ബാധ്യത. അത് ഒന്നും സ്വീകരിച്ച് മറ്റതിനെ സ്വീകരിക്കാതിരിക്കുമ്പോൾ ആ ഒന്നിനെപ്പോലും തള്ളുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. അത് കൃത്യമായി നമ്മൾ പഠിക്കുക, മനസ്സിലാക്കുക. അള്ളാഹു നമ്മെയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ.
1: മാഷാ ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് ഡയലോഗ് 5.0 ശബ്ദാവിഷ്കാരമാണ്. ഖുർആൻ പോരെ ഹദീസുകൾ എന്തിന്? സംസാരിച്ചത് അബ്ദുൽ മാലിക് സലഫി.
2: നമ്മൾ ജീവിക്കുന്നത് ചിന്തകളുടെ വലിയൊരു മാറ്റത്തിന്റെ കാലഘട്ടത്തിലാണ്. ചോദ്യങ്ങൾ ചോദിക്കാൻ മടിക്കാത്ത, യാഥാർത്ഥ്യങ്ങൾ തിരയുന്ന ഒരു പുതിയ തലമുറ നമുക്ക് ചുറ്റുമുണ്ട്. മതം, സമൂഹം, രാഷ്ട്രീയം, സംസ്കാരം, ഇങ്ങനെ ജീവിതത്തെ സ്പർശിക്കുന്ന ഓരോ വിഷയത്തിലും ആഴത്തിലുള്ള സംശയങ്ങളും വേറിട്ട കാഴ്ചപ്പാടുകളും ഇന്നുയർന്നു വരുന്നുണ്ട്. എന്നാൽ ആധുനിക മാധ്യമങ്ങളിലെയും സോഷ്യൽ മീഡിയയിലെയും ചർച്ചകൾ പലപ്പോഴും യഥാർത്ഥ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണ് ചെയ്യുന്നത്. വികാരങ്ങളെ ഇളക്കിവിട്ടും വസ്തുതകൾ മറച്ചുവെച്ചും നടത്തുന്ന ചർച്ചകൾ ആർക്കും വ്യക്തമായ ഒരു ഉത്തരവും നൽകുന്നില്ല. സംശയങ്ങൾക്ക് മറുപടി ലഭിക്കാതെ യുവതലമുറ ആശയക്കുഴപ്പത്തിന്റെ ഇരുട്ടിലേക്ക് നീങ്ങുന്നു. പക്ഷേ സത്യാന്വേഷണം എന്നത് കേവലം ഒരു തർക്കമല്ല, അത് വിചാരത്തിന്റെയും വിവേകത്തിന്റെയും തെളിമയുള്ള പാതയാണ്. ചോദ്യങ്ങളെ ഭയപ്പെടാതെ യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കാൻ ധൈര്യം കാണിക്കുന്നൊരു വേദി ഇവിടെ ആവശ്യമാണ്. ഇതാ ചിന്തകൾക്ക് മൂർച്ച കൂട്ടാൻ, ആഴമുള്ള സംവാദങ്ങളിലൂടെ സത്യം തിരിച്ചറിയാൻ ഒരു തുറന്ന ഡിജിറ്റൽ ഇടം, വിസ്ഡം ഡയലോഗ് TV. യുവാക്കൾ മനസ്സിൽ സൂക്ഷിക്കുന്ന പ്രസക്തമായ ചോദ്യങ്ങൾക്ക് പ്രമാണബദ്ധവും യുക്തിസഹവുമായ ഉത്തരങ്ങൾ കണ്ടെത്താൻ ഒരു വേദി. മതവും രാഷ്ട്രീയവും സാമൂഹ്യ വിഷയങ്ങളും സംസ്കാരവും

എല്ലാം ഒളിച്ചോടാതെ തെളിമയുള്ള സംവാദത്തിന്റെ വെളിച്ചത്തിൽ ഇവിടെ ചർച്ച ചെയ്യുന്നു. നിങ്ങൾ സത്യത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, കേവലം പ്രോപ്പഗണ്ടകൾക്കപ്പുറം യാഥാർത്ഥ്യത്തിന് വില കൊടുക്കുന്നവരാണെങ്കിൽ ഈ ഡിജിറ്റൽ വിപ്ലവത്തിൽ പങ്കാളിയാകൂ. ഇന്നു തന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്യൂ ഡയലോഗ് ടിവി. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ വിസ്ഡം ഡയലോഗ് ടിവി. ഇന്നേക്കും നാളേക്കും ശരിയായ ദിശാബോധത്തിനായുള്ള തെളിമയുള്ള ശബ്ദം.

0: പീസ് റേഡിയോ സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
1: ഊർജ സംരക്ഷണ പുരസ്കാരം അപേക്ഷ ക്ഷണിച്ചു. സംസ്ഥാന ഊർജ സംരക്ഷണ പുരസ്കാരം 2026 എനർജി മാനേജ്മെന്റ് സെന്റർ കേരള അപേക്ഷ ക്ഷണിച്ചു. വൻകിട ഇടത്തരം ചെറുകിട ഊർജ ഉപഭോക്താക്കൾ, പൊതുസ്ഥാപനങ്ങൾ, സമൂഹതല സ്വാധീനവും ഊർജ സംരക്ഷണ നേതൃത്വവും, ഇങ്ങനെ 7 വിഭാഗങ്ങളിലായിട്ടാണ് പുരസ്കാരങ്ങൾ നൽകുന്നത്. 1 മുതൽ 4 വരെ വിഭാഗങ്ങളിലെ വിജയികൾക്ക് 100,000 രൂപ വീതവും, 5 മുതൽ 7 വരെ വിഭാഗങ്ങളിലെ വിജയികൾക്ക് 50,000 രൂപ വീതവും, ക്യാഷ് പ്രൈസിനൊപ്പം പ്രശസ്തിപത്രവും ഫലകവും ലഭിക്കുന്നതാണ്. യോഗ്യരായവർക്ക് ISO 5001 സർട്ടിഫിക്കേഷനും ഊർജ ഓഡിറ്റിനും സാമ്പത്തിക സഹായം ലഭിക്കുന്ന അധിക ആനുകൂല്യങ്ങൾക്കും പദ്ധതിയുണ്ടായിരിക്കും. ഊർജ സംരക്ഷണ പുരസ്കാരം 2026 അപേക്ഷകൾ ലഭിക്കേണ്ടെന്ന അവസാന തീയതി ഒക്ടോബർ 30. വിവരങ്ങൾക്ക് എനർജി മാനേജ്മെന്റ് സെന്റർ കേരള, ശ്രീകൃഷ്ണനഗർ, ശ്രീകാര്യം ബിയോ, തിരുവനന്തപുരം 6950017. ഊർജ സംരക്ഷണ പുരസ്കാരം സംബന്ധിച്ച വിശദ വിവരങ്ങൾക്കായി വിളിക്കേണ്ട നമ്പർ 0471259 4922.

0: ലഹരിയോടുന്ന സിരകളിൽ കുത്തി നിറച്ച വികാരത്തിന് തിരശീല വീണിരിക്കുന്നു.
1: അശ്ലീലതകളിൽ അഭിരമിച്ച് കണ്ണിലൂടെ മനസ്സിലെത്തിയ വികാര ചിന്തകൾക്ക് വിരാമം കുറിച്ചിരിക്കുന്നു.
0: അതിരുകൾ ഭേദിച്ച് നേരവും കാലവും പ്രായവും നോക്കാതെ വായിൽ നിന്നും പ്രവഹിച്ചിരുന്ന നെറികേടുകൾ നിലച്ചുപോയിരിക്കുന്നു.
1: അതേ, ആ മാസ്മരിക ശബ്ദം മരുഭൂമിയിൽ പെയ്ത മഴ പോലെ എന്റെ മനസ്സ് കരുണാർദ്രമാക്കിയിരിക്കുന്നു.
0: ആ ശബ്ദം എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന്റെ വഴികാട്ടിയായിരിക്കുന്നു.
1: ആ ശബ്ദം മലയാളി മനസ്സുകളിൽ മാറ്റത്തിന്റെ കാറ്റ് വിതച്ചിരിക്കുന്നു.
0: വരൂ, താങ്കളുടെ കാതുകളെ അത് കുളിരണിയിക്കട്ടെ.
1: താങ്കളുടെ മനസ്സുകളെ അത് വിമലീകരിക്കട്ടെ.
0: താങ്കളുടെ ജീവിതത്തെ അത് ലക്ഷ്യബോധമുള്ളതാക്കട്ടെ. പീസ് റേഡിയോ,
1: സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാകട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടി കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ളൊരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60ലധികം പ്രോഗ്രാമുകൾ, 50ലധികം അവതാരകർ, 1000 കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ. അടുത്ത പരിപാടി ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ അധ്യായം സൂറ മുഹമ്മദ്. ക്ലാസ് എടുക്കുന്നത് ജാഫർ സലഫി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ഇന്നൽ ഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു മുഹമ്മദിലെ 15ാം ആയത്താണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. അതിൻ്റെ ആദ്യ ഭാഗം ഇൻഷാ അള്ളാ ഇന്ന് നമുക്ക് മനഃപ്പാഠമാക്കാം.

0: ആയത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സുകളിലൂടെ വീണ്ടും നമുക്ക് പഠിക്കാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാകുമുല്ലാഹു ഖൈറൻ. നിങ്ങൾ ഇതുവരെ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ. നമുക്ക് വേണ്ടി ക്ലാസ്സിലൊത്തത് ജാഫർ സലഫി.

0: പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോ 24 മണിക്കൂറും ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ യാത്രയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു വലിയ സേവനത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. നിങ്ങൾ കേൾക്കുന്ന പരിപാടികളെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ ടെക്സ്റ്റായോ വോയിസായോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അയയ്ക്കുക. അഭിപ്രായങ്ങൾ പ്രോത്സാഹനങ്ങൾ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങളുടെ വിമർശനങ്ങളും പ്രോത്സാഹനങ്ങളും എല്ലാം ചേരുമ്പോഴാണ് ടീം റേഡിയോയ്ക്ക് അതിന്റെ നിലപാടുകൾ രൂപപ്പെടുത്തുവാൻ സാധിക്കുക. മറക്കരുത്, ഇനി മുതൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായി കാത്തിരിക്കും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന ചിന്ത പലപ്പോഴും നമ്മെ പിന്നോട്ടടിപ്പിക്കാറുണ്ട്. ഈ ചിന്തകളെ തിരുനബിയുടെ ജീവിതത്തിൽ നിന്ന് എങ്ങനെ നമുക്ക് പഠിക്കാം? മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെക്കാൾ ശരിയായ വഴിക്ക് പ്രാധാന്യം നൽകാൻ പഠിപ്പിക്കുന്ന മനോഹരമായ പാഠങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. തിരുനബിയോടൊപ്പം മറ്റുള്ളവർ എന്ത് വിചാരിക്കും, മുസ്തഫ അൻസാരി എപ്പിക്കാട് അവതരിപ്പിക്കുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ. അമ്മാ ബാദ്, ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, നമ്മളെല്ലാ കാലത്തും ഒരുപോലെ ആയിരിക്കുമോ നമ്മുടെ ജീവിതം? നമ്മുടെ സൗന്ദര്യം നഷ്ടപ്പെടാം, നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടാം, നമ്മുടെ സംസാരശേഷിയും കേൾവിയുടെ ശേഷിയും കാഴ്ചയുടെ ശേഷിയും എല്ലാം നമ്മളിൽ നിന്ന് കുറഞ്ഞു പോകാം. അപ്പോൾ എല്ലാ കാലത്തും നമ്മളൊരുപോലെയല്ല എന്നത് ഒരു പക്ഷേ ചുറ്റുപാടിലേക്കു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബോധ്യമാകുന്ന ഒന്ന് തന്നെയാണ്. ഏത് കാലഘട്ടത്തിൽ ജീവിച്ചാലും നമ്മുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകുമെന്നത് സ്വാഭാവികമാണ്. അത് പല രൂപത്തിലും ജീവിതത്തിൽ ആ വ്യത്യാസങ്ങളെ ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാകേണ്ടി വരും. അപ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, എല്ലാ കാലഘട്ടത്തിലും നമ്മൾ ഈ ലോകത്ത് ജീവിക്കില്ല എന്നൊരു പരമാർത്ഥം നമ്മൾ തിരിച്ചറിഞ്ഞവരാണ്. മാത്രവുമല്ല, ഞാൻ ഈ ഒരു കാര്യം പറയുമ്പോൾ സ്വാഭാവികമായും നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മളോട് ചില ആളുകളൊക്കെ പലതിൻ്റെയും പേരിൽ പലതിനു വേണ്ടിയും പ്രേരിപ്പിക്കാറുണ്ട്. പ്രത്യേകിച്ച് സഹോദരിമാരുടെ വിഷയത്തിൽ ഞാനീ പറയാൻ പോകുന്ന ചില കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ആരെയും കുറ്റപ്പെടുത്താനല്ല, അപമാനിക്കാനുമല്ല, മറിച്ച് നമ്മൾ ആദ്യം നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമുണ്ട്. നമ്മുടെ ഈ ശരീരം നമുക്ക് തന്നത് ആരാണ്? നമ്മുടെ സൗന്ദര്യം നമുക്ക് നൽകിയത് ആരാണ്? നമ്മുടെ കണ്ണുകളും മുടിയും മുഖവും ആരോഗ്യവും ജീവിതവും ഒക്കെ നൽകിയത് ആരാണ്? നമ്മളൊരു വിശ്വാസിയാണെങ്കിൽ നമ്മൾ പറയും അള്ളാഹുവാണ് എന്ന്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ്. അതോടൊപ്പം നമ്മൾ ഒരു വിശ്വാസി അല്ലെങ്കിൽ ഒരു വിശ്വാസിനിയാകുമ്പോൾ നമ്മുടെ നിലപാട് എന്തായിരിക്കണം? അള്ളാഹു അവൻ്റെ റസൂലും നമ്മോടൊരു കാര്യം കൽപ്പിച്ചാൽ ആ വിഷയത്തിലുള്ള നമ്മുടെ നിലപാടെന്തായിരിക്കണമെന്നത് നാം ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. അതിലേറ്റവും ഒന്നാമതായിട്ട് നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഹിജാബ്, നമ്മുടെ വസ്ത്രം, അതാരുടെ കൽപ്പനയാണ്? ആര് പറഞ്ഞിട്ടാണ് നമ്മളങ്ങനെ നടക്കണമെന്ന് നമ്മൾ ചെറിയ പ്രായത്തിൽ നിന്ന് പഠിച്ചു പോന്നത്? ആരുടെ കൽപ്പന പ്രകാരമാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്? യാതൊരു സംശയവുമില്ല, വിശുദ്ധ ഖുർആനിൽ വിശ്വാസിനികളോട് തന്നെ പറയുന്നത് നമുക്ക് സൂറത്തു നൂറിൻ്റെ 31-ാമത്തെ വചനത്തിൽ കാണാം. വഖുൽ ലിൽ മുഅ്മിനാതി യഗ്ളുള്ന മിൻ അബ്സാരിഹിന്ന വയഹ്ഫളന ഫുറൂജഹുന്ന വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ളഹറ മിൻഹാ വലിയറിബ്ന ബിഖുമ്രിഹിന്ന അലാ ജിയൂബിഹിന്ന. വിശുദ്ധ ഖുർആന്റെ കൽപ്പനയാണ്. വിശ്വാസിനികളോട് പറയുക, അവരുടെ ദൃഷ്ടികൾ താഴ്ത്താനും തങ്ങളുടെ ഗുഹ്യാഭാഗങ്ങൾ സംരക്ഷിക്കുകയും തങ്ങളുടെ അലങ്കാരം വെളിപ്പെടുത്താതിരിക്കുകയും ചെയ്യട്ടെ, അവരുടെ മൂടുപടങ്ങൾ നെഞ്ചിന്മേൽ താഴ്ത്തിയിടുകയും ചെയ്യട്ടെ എന്നാണ്. സൃഷ്ടിച്ച റബ്ബ് നമ്മോട് പറയാണ്, നിങ്ങളിങ്ങനെയൊക്കെ നടക്കണം, ഇങ്ങനെയൊക്കെ നടന്നാൽ നിങ്ങൾക്ക് സംരക്ഷണം ഉണ്ടാവും, സുരക്ഷിതത്വം ഉണ്ടാവും, നിങ്ങൾ നിങ്ങളുടെ അഭിമാനം ആരുടെ മുമ്പിലും പിച്ചി ചിന്തപ്പെടുകയില്ല, നിങ്ങളുടെ അന്തസ്സിന് കോട്ടം വരികയില്ല എന്നതൊക്കെ ഒരു വസ്ത്രത്തിൻ്റെ വിഷയത്തിൽ കൂടി അള്ളാഹു ഉണർത്തുന്ന പല കാര്യങ്ങളിൽ ഒന്നാണ് വസ്ത്രത്തിൻ്റെ വിഷയം. ഇവിടെ യഥാർത്ഥത്തിൽ സഹോദരിമാർ മനസ്സിലാക്കേണ്ടത്, ഒരു ഫാഷൻ നമ്മോട് നിർദ്ദേശിച്ചിട്ടില്ല, ഒരു കുടുംബം അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി നമ്മളതിനെ നിർബന്ധിക്കുന്നില്ല. ഒരു സമൂഹത്തിൻ്റെ നിയമമില്ല, മറിച്ച് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് നാം ആദ്യം ഉൾക്കൊള്ളേണ്ടതും അംഗീകരിക്കേണ്ടതും. മറ്റാരുടെയും നമ്മൾ രണ്ടാം സ്ഥാനത്ത് കണ്ടാൽ മതി. അള്ള അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അംഗീകരിക്കാനുള്ളൊരു മനസ്സ് ഉണ്ടാവുക എന്നതാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ വന്നാൽ വിശ്വാസിയുടെ മറുപടി വമാ ഖാനലി മുഅ്മിനിന വല മുഅ്മിനതിന ഇദാ ഖാല അല്ലാഹു വ റസൂലുഹു അംറുൻ അൻ യകൂന ലഹുമുൽ ഖൈറത്തു മിൻ അംരിഹിം എന്നാണ്. വിശുദ്ധ ഖുർആന്റെ 33 അധ്യായത്തിൻ്റെ 36 വചനമാണ്. അള്ളാഹുവും അവൻ്റെ റസൂലും ദൂതനും ഒരു കാര്യത്തിൽ തീരുമാനമെടുത്താൽ ഒരു വിശ്വാസിക്കും വിശ്വാസിനിക്കും ആ കാര്യത്തിൽ സ്വന്തം ഇഷ്ടം തിരഞ്ഞെടുക്കാനുള്ള അവകാശമില്ല എന്നാണ്. അപ്പോൾ നമ്മൾ ഒന്നെങ്കിൽ ഉറപ്പിക്കേണ്ടത്, തീരുമാനിക്കേണ്ടത്, ഞാനൊരു വിശ്വാസിയാണ്, ഞാനൊരു വിശ്വാസിനിയാണ്, അതുകൊണ്ട് എൻ്റെ ജീവിതത്തിലെ എൻ്റെ ഓരോ കാര്യങ്ങളിലും എനിക്ക് എൻ്റെ സൃഷ്ടാവിനെ, ലോകത്തിൻ്റെ സൃഷ്ടാവിനെ, അള്ളാഹു എന്ന് വിളിക്കുന്ന ആ ഒരു നാഥനെ ഞാൻ അനുസരിക്കേണ്ടതുണ്ട് എന്നൊരു തിരിച്ചറിവ്, അതാണ് ആദ്യമായിട്ടുണ്ടാകേണ്ടത്. ആ തിരിച്ചറിവിൽ നിന്നും ഉൾക്കൊള്ളലിൽ നിന്നുമാണ് ഇസ്ലാമിൻ്റെ വിശ്വാസങ്ങളും നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിക്കാൻ നമുക്ക് സാധ്യമാവുക. ആ ഒരു വിശ്വാസമില്ലാത്ത ആളുകൾക്ക് ഒരു നിർദ്ദേശങ്ങളും ഉൾക്കൊള്ളാൻ കഴിയില്ല. അവർ ഇസ്ലാമിനെയും അല്ലെങ്കിൽ അള്ളാഹുവിനെയും ഇസ്ലാമിൻ്റെ നിയമങ്ങളെയുമൊക്കെ അപഹസിച്ചുകൊണ്ടും പരിഹസിച്ചുകൊണ്ടും കുറവുകളും കൊള്ളരുതായ്മകളും ആരോപിക്കപ്പെട്ടുകൊണ്ടുമൊക്കെ മുന്നോട്ട് പോകും. അതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇവിടെ സമീഅന വഅത്തഅന എന്ന ഒരു രൂപത്തിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട്. ഞാനിതാ കേട്ടു അനുസരിച്ചു, അതാണൊരു വിശ്വാസിയുടെ നിലപാട്. യഥാർത്ഥത്തിൽ നമസ്കാരം അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്, നോമ്പ് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്, സകാത്ത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്, ഇതെല്ലാം നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ വസ്ത്രത്തിൻ്റെ വിഷയത്തിൽ കൽപ്പന വന്നപ്പോൾ എനിക്ക് അത് സൗകര്യമാണോ, ഞാനിപ്പോൾ ഈ വിഷയത്തിൽ അള്ളാഹിനെ അനുസരിക്കേണ്ടതുണ്ടോ അല്ലേ എന്നൊരു ചോദ്യം ചോദിക്കുന്ന രൂപത്തിലേക്ക് പ്രവൃത്തിയിൽ അത്തരം കാര്യങ്ങൾ കൊണ്ടു നടക്കുകയാണ്. അഥവാ നമസ്കരിക്കണമെന്ന കൽപ്പനയുണ്ട്, നമസ്കരിക്കുന്നുണ്ട്, നോമ്പ് നമ്മൾ അനുഷ്ഠിക്കുന്നുണ്ട്, ഇതെല്ലാം നമ്മൾ ചെയ്യുന്നു. പക്ഷേ വളരെ ഗൗരവത്തിൽ അതേപോലെ തന്നെ നമ്മോട് പറഞ്ഞ നമ്മുടെ വസ്ത്രധാരണത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ നമ്മുടെ സൗകര്യം മാത്രം നോക്കി, നമ്മുടെ ഇഷ്ടങ്ങൾ മാത്രം പരിഗണിച്ച് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഗൗരവത്തിൽ കാണേണ്ട ഒരു വിഷയം തന്നെയാണ്. മാത്രമല്ല വിശ്വാസിനികൾക്ക് മാത്രമല്ല, വിശ്വാസികളായ സ്ത്രീകൾക്കെല്ലാം അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ട്. യാ അയ്യുഹ നബി കുല്ലി അസ്വാജിക വ ബനാതിക വ നിസാഇൽ മുഅ്മിനീന യുദ്നീന അലൈഹിന്ന മിൻ ജലാബിബിഹിന്ന എന്നാണ്. നബിയെ, താങ്കളുടെ ഭാര്യമാരോടും പുത്രിമാരോടും വിശ്വാസികളായ സ്ത്രീകളോടും അവർ തങ്ങളുടെ പുറം വസ്ത്രങ്ങൾ തങ്ങളുടെ മേൽ താഴ്ത്തിയിടാൻ പറയുക എന്നത് വിശുദ്ധ ഖുർആൻ അഹ്സാബിൻ്റെ 59 വചനത്തിൽ വീണ്ടും അള്ളാഹു കൽപ്പിക്കുകയാണ്. ഇവിടെ നബിയുടെ ഭാര്യമാർക്ക് മാത്രമല്ല, പുത്രിമാർക്ക് മാത്രമല്ല, വിശ്വാസികളായ സ്ത്രീകളോട് മുഴുവനായിട്ടുമാണ് പറഞ്ഞത്. അപ്പോൾ അള്ളയും റസൂലും പറഞ്ഞൊരു കാര്യത്തിനോട് വിയോജിപ്പിച്ച് നമ്മൾ നിൽക്കുന്നുവെങ്കിൽ തീർച്ചയായും നമ്മൾ നമ്മുടെ പരാജയത്തിൻ്റെ വഴികൾ നമ്മൾ തന്നെ നമ്മുടെ മുമ്പിൽ തുറന്നിടുകയാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമുക്ക് കാണാൻ സാധിക്കും നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഈ കൽപ്പനകളും നിർദ്ദേശങ്ങളും കേട്ടപ്പോൾ അവിടുന്ന് ഐഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഇർഹമുല്ലാഹു നിസാ അൽ മുഹാജിറാത്തിൽ അവ്വൽ ലമ്മാ അൻസലല്ലാഹ് വല്യദ്രിബിന ബിഖുമരിഹിന്ന അലാ ജുയൂബിഹിന്ന ഷഖഖ്ന മുറൂതഹുന്ന ഫഖ്തമർന ബിഹ. അള്ളാഹു ആദ്യകാല മുഹാജിറായ സ്ത്രീകളോട് കരുണ കാണിക്കട്ടെ, അവർ തങ്ങളുടെ മൂടുപടങ്ങൾ നെഞ്ചിമേൽ താഴ്ത്തിയിടട്ടെ എന്ന ആയത്ത് അവതരിപ്പിക്കപ്പെട്ടപ്പോൾ അവർ തങ്ങളുടെ വസ്ത്രങ്ങൾ കീറി അതുകൊണ്ട് തലമൂടി ധരിച്ചു എന്നാണ്. അത്രത്തോളം സൂക്ഷ്മത പുലർത്താനും ഒരു കാര്യം അള്ളാഹു റസൂലും പറഞ്ഞതാണോ അതനുസരിക്കാനും വെമ്പൽ കൊണ്ടിരുന്നു അവരെന്നത് ഈ ഒരു ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. അവരിത് കേട്ടപ്പോൾ ഒരിക്കലും ചോദിച്ചില്ല ഇത് ഫാഷനാണോ, അല്ലെങ്കിൽ ആളുകൾ എന്ത് പറയും, എനിക്കിഷ്ടമാണോ, ഒന്നും നോക്കിയില്ല. അവനവൻ്റെ ഇഷ്ടത്തിനപ്പുറത്തേക്കുള്ള അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു. അതാണിവിടെ പ്രധാനം. അപ്പോൾ ആളുകൾക്കൊക്കെ ആളുകൾ എന്ത് പറയും എന്നൊരു ഭയമാണ്. ഹിജാബ് ധരിച്ചാൽ എൻ്റെ കൂട്ടുകാരെന്ത് വിചാരിക്കും, ബന്ധുക്കളെന്ത് പറയും, എൻ്റെ സുഹൃത്തുക്കൾ എന്നെ പരിഹസിക്കുമോ, ഇതൊക്കെയാണ് ഭയം. എന്നാൽ അള്ളാഹു പറയാണ്, ഫലാ തഹ്ഷൗ അന്നാസ വഹ്ഷൂനി, ജനങ്ങൾക്ക് ഭയപ്പെടേണ്ട, എന്നെ മാത്രം നിങ്ങൾ ഭയപ്പെടുക. സൂറത്തുൽ മാഇദയുടെ 44 വചനമാണ്. ഒരു ദിവസം നമ്മളൊക്കെ മരിക്കും. അന്ന് നമ്മോടൊപ്പം വരുന്നത് നമ്മുടെ സുഹൃത്തുക്കളല്ല, അയൽക്കാരല്ല, സോഷ്യൽ മീഡിയയിലെ ഫോളോവേഴ്സല്ല, നമ്മുടെ പ്രവർത്തനങ്ങളാണ് നമ്മോടൊപ്പം വരുന്നത്. അപ്പോൾ നമ്മോട് ചോദിക്കപ്പെടുക, ആളുകൾ നിന്നെക്കുറിച്ച് എന്തു പറഞ്ഞു എന്നല്ല. നമ്മുടെ ജീവിതം അള്ളാഹുവിൻ്റെ കൽപ്പനയോട് എത്രത്തോളം ചേർന്ന് നിന്നു എന്നതാണ് അവിടെ പ്രധാനം. അതുകൊണ്ട് തന്നെ യഥാർത്ഥ വിജയം എന്താണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ നമ്മുടെ ശരിയായ പാതയിലേക്ക് കടന്നു വരിക. വമയുത്തു അല്ലാഹ വ റസൂലഹു വയഖ്ഷല്ലാഹ വയത്തഖി ഫഉലൈകഹുമുൽ ഫായിസൂൻ. സൂറത്തു നൂറിൻ്റെ 52-ാമത്തെ വചനമാണ്. ആരെങ്കിലും അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും അനുസരിക്കുകയും അള്ളാഹുവിനെ ഭയപ്പെടുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവരാണ് വിജയികൾ എന്നതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം, ഹിജാബ് എന്നത് നമ്മുടെ ആത്മാവായിരിക്കണം, അഥവാ അൽ ഹയാഉ മിനൽ ഈമാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ലജ്ജാശീലം ഈമാനിൻ്റെ ഭാഗമാണ് എന്നാണ് ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഹയാ എന്നത് ഭയമല്ല, അല്ലെങ്കിൽ അത് ഒരു അപകർഷതയുമല്ല, മറിച്ച് അതല്ലെങ്കിൽ സ്ത്രീയെ ദുർബലമാക്കി കളയുന്നതുമല്ല, മറിച്ച് സ്വന്തം ശരീരത്തിനും മാന്യതയ്ക്കും ഒരു പരിധി നിശ്ചയിക്കുന്ന മനസ്സാണ് ഹയാ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ ഒരു ഹയായിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കേണ്ടതുണ്ട്. മാത്രവുമല്ല, നമ്മൾ വസ്ത്രമൊക്കെ ധരിച്ചിട്ടും നമ്മുടെ വസ്ത്രം ധരിക്കാത്തവരെ പോലെ ആകുന്നത് നമ്മൾ വളരെ ഗൗരവത്തിൽ കാണേണ്ട ഒരു വിഷയം കൂടിയാണ്. അഥവാ ഹിജാബ് എന്നത് തലമുടി മാത്രം മറക്കുന്ന ഒന്നല്ല, മറിച്ച് വസ്ത്രം ധരിച്ചിട്ടും നഗ്നരായ പോലെയുള്ള സ്ത്രീകൾ എന്ന് റസൂലുള്ള പറഞ്ഞല്ലോ, നിസാഉനികാസിയാത്തുൻ വാരിയാത്തുൻ, അത് നമുക്കൊരിക്കലും ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ല. നമ്മൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി വസ്ത്രം ധരിക്കുമ്പോഴാണ് പലപ്പോഴും അത്തരത്തിലുള്ളൊരവസ്ഥ നമുക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ ഹിജാബ് പാലിക്കാത്ത സഹോദരിമാർക്ക് അവരോടുകൂടി വിശുദ്ധ ഖുർആൻ്റെ കൽപ്പനയുണ്ട്, നിന്റെ രക്ഷിതാവിൻ്റെ മാർഗത്തിലേക്ക് ജ്ഞാനത്തോടെയും നല്ല ഉപദേശത്തോടും കൂടി ക്ഷണിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ കൽപ്പിച്ചല്ലോ. അതുകൊണ്ട് തന്നെ അത്തരം ആളുകളോട് നമുക്ക് ഏറ്റവും നല്ല രൂപത്തിൽ അവരെ ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുലേക്ക് മടങ്ങാൻ വേണ്ടി നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരോട് കൽപ്പിക്കേണ്ടതുണ്ട്. അത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്വവും ബാധ്യതയും കൂടിയാണ് നമ്മൾ മനസ്സിലാക്കുക. ഹിജാബ് ധരിക്കാത്തതിൻ്റെ പേരിൽ നമുക്ക് പരിഹസിക്കാനും പാടില്ല. ഹിജാബ് ധരിക്കുന്നവർ മറ്റുള്ളവരെ താഴ്ത്തിക്കാണാനും പാടില്ല. ഹിജാബ് ധരിക്കാത്തവർ ഹിജാബിനെയും പരിഹസിക്കാൻ പാടില്ല. പരിഹാസങ്ങളൊന്നിനും പരിഹാരമല്ല, മറിച്ച് ഗുണകാംക്ഷയാണ് നമുക്ക് ഓരോരുത്തരോടും വേണ്ടത്. അത് നമ്മൾ പാലിക്കണം എന്നത് ഗൗരവതരം തന്നെയാണ്. ഞാനിപ്പോൾ ഇത്രയും കാലം ധരിച്ചിട്ടില്ല, ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് എങ്ങനെ ധരിക്കും എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടാകും. അവരോട് പറയാനുള്ളത്, ചെയ്തു പോയ തെറ്റുകൾക്ക് അള്ളാഹുവിനോട് ഏറ്റു പറയുകയും ഇനിയുള്ള കാലം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കാനും സാധിക്കുക എന്നത് നമ്മൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. നമ്മൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താതെ നമ്മൾ അള്ളാഹിനെയും അതിൻ്റെ റസൂലിനെയും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളോടെ മുന്നോട്ട് പോവുക. വിശേഷ അള്ളാഹുവിൻ്റെ ഖൈറും ബർക്കത്തും ഉണ്ടാകാൻ വേണ്ടി നമ്മൾ ഏറെ ആഗ്രഹിച്ചു കൊള്ളുക. അള്ളാഹു അത്തരത്തിൽ സൂക്ഷ്മത പുലർത്തുന്ന ഒരു വിശ്വാസി അല്ലെങ്കിൽ വിശ്വാസിനി എന്ന നിലക്ക് അള്ളാഹിൻ്റെ കൽപ്പനകൾക്ക് പ്രാധാന്യം നൽകുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളോരോരുത്തരും മരണപ്പെട്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ തീർച്ചയായിട്ടും സ്വർഗം ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാനും തൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയും അല്ലെങ്കിൽ താല്പര്യങ്ങൾക്ക് വേണ്ടിയും മറ്റുള്ളവരെ ഇകയ്ത്തി കാണുവാനും പരിഹസിക്കാനും താല്പര്യം കാണിക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് മാറി നിൽക്കുവാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. അള്ളാഹു ആ രൂപത്തിൽ നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വഹർദാവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ.
2: മാഷാ അല്ലാഹ്. ഈ ഒരു ചിന്ത പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും പിന്നോട്ടടുപ്പിക്കാറുണ്ട്. ആ ഒരു ചിന്തകളെ നബി എങ്ങനെയാണ്, നബിയുടെ ജീവിതത്തിൽ എങ്ങനെയാണ് തരണം ചെയ്തത് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇന്നത്തെ തിരുനബിയോടൊപ്പം പ്രോഗ്രാമിൽ നമ്മോട് സംസാരിച്ചത് മുസ്തഫ അൻസാരി എപ്പിക്കാട്.
4: ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ആക്സിലേറ്ററിൽ അമർത്തി ചവിട്ടുമ്പോൾ നമ്മുടെ മുന്നിൽ രക്തം വാർന്നു കിടക്കുന്ന മനുഷ്യരെ നമുക്ക് ഓർക്കാൻ കഴിയണം. സ്വാഭാവികമായും ട്രാഫിക് നിയമങ്ങൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ടുള്ള ഒരു ഡ്രൈവറാകാൻ അപ്പോൾ നമുക്ക് സാധിക്കും. കയ്യിലെ പിച്ചാത്തി കൊണ്ടൊരാളുടെ വയറ്റിൽ കുത്തിക്കയറ്റുമ്പോഴും വടിവാളുകൊണ്ട് 51 വെട്ട് വെട്ടുമ്പോഴും മാത്രമേ കൊലപാതകമാകുന്നുള്ളൂ എന്ന് നാം ഒരിക്കലും വിചാരിക്കരുത്. ഡ്രൈവിംഗിൽ നാം ഒരുപക്ഷെ ഒരു കൊലയാളിയാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ബി ലൈറ്റ്, ഡോണ്ട് ബി ലൈറ്റ്. ഇത്തിരി വൈകി എത്തിയാലും മരിച്ച് വീട്ടിലെത്തരുത്, ആംബുലൻസിൽ വീട്ടിലെത്തരുത് എന്ന സന്ദേശം വളരെ പ്രധാനമാണ്.

0: പ്രാകൃത മനുഷ്യർ ഏതാണ്ട് നഗ്നരായിരുന്നു. അവൻ്റെ ബുദ്ധി വികസിച്ചു. അവൻ വസ്ത്രം ധരിക്കാൻ തുടങ്ങി. ഇന്നത്തെ ഞാനും ഞാൻ ധരിക്കുന്ന വസ്ത്രവും മനുഷ്യൻ എത്തിച്ചേർന്ന ഉയർന്ന തലത്തിലുള്ള ചിന്താശേഷിയെയും നാഗരികതയെയുമാണ് പ്രകടിപ്പിക്കുന്നത്. അത് പിന്തിരിപ്പനല്ല. യഥാർത്ഥത്തിൽ വീണ്ടും വസ്ത്രം ഉയരുന്നതാണ് പിന്തിരിപ്പൻ. അതാണ് പ്രാകൃതത്തിലേക്കുള്ള തിരിച്ചുപോക്ക്. ഇരുവാക്ക് നമുക്കറിയാം 2011 ലോകത്ത് സമാധാനത്തിനുള്ള അവാർഡ് കിട്ടിയ തവക്കുൽ കർമാനിയുടെ വാക്കുകളാണ്.
1: തവക്കൽ കർമാനി
0: കർമാനി അപ്പൊ ഇവരുടെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, ഒരു ഇസ്ലാമിക വേഷത്തിൽ ജീവിക്കുന്ന ആളാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അവരോട് ഇത്രയും വലിയ അവാർഡൊക്കെ കിട്ടിയ ഒരു വേദിയിൽ, അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് മാധ്യമങ്ങൾ ചോദിച്ചൊരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ആകെ പൊടിച്ചു മൂടിയതുപോലെ ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഇത് ചോദിച്ചപ്പോൾ വളരെ കറക്റ്റായിട്ട് പറഞ്ഞൊരു ഉത്തരമാണ്. അതായത് പണ്ട് കാലത്ത് മനുഷ്യർക്ക് ഇങ്ങനെയുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ, അതിനെക്കുറിച്ചുള്ള കണ്ടെത്തലുകളോ വിവരങ്ങളോ അറിവോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ പലതും മറച്ച് ഇങ്ങനെ പോന്നതാണ്. ഇന്ന് മനുഷ്യന് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പോൾ വീണ്ടും ആ ഒരു അറിവില്ലായ്മയിലേക്കും സാധ്യത ഇല്ലാത്തൊരു ലോകത്തേക്ക് തിരിച്ചു പോകുന്നതാണ് യഥാർത്ഥത്തിൽ പിന്തിരിപ്പൻ. അല്ലാതെ ഇങ്ങനെ ഞാൻ ഈ ഡ്രസ്സ് ധരിച്ചതല്ല എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്.
1: ഇവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായിട്ട് ഒരു സ്വതന്ത്രവാദികൾ എന്ന് പറഞ്ഞുകൂടാ, കുറച്ചൊക്കെ നമ്മൾ ആളുകളിട്ട് ഭയങ്കരമായിട്ട് സംഭവമാണെന്ന് പറയുന്ന കുറെ ആളുകളുണ്ടല്ലോ. ഇപ്പം പല പ്രതികരണങ്ങളും അടുത്ത 2-3 ദിവസങ്ങളിലായിട്ട് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന 2011 ഇപ്പോൾ ഈ വാക്ക് തവക്കൽ കർമാൻ പറഞ്ഞിട്ടുള്ളത്. 15 കൊല്ലം കഴിഞ്ഞു, ഇപ്പോഴും നമ്മൾ സംസ്കാരം ഏതാണ് എന്നുള്ളതും ധാർമ്മികത ഏതാണ് എന്നുള്ളതും, അത് വസ്ത്രത്തിൻ്റെ കാര്യത്തിലും വേഷത്തിൻ്റെ കാര്യത്തിലൊക്കെ നമുക്കിപ്പോഴും സംശയമാണ് അല്ലേ. ആളുകളുടെ വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാർമ്മികത പറയാം, അത് അങ്ങനെയാണ്. ശരിക്കും ഒരു മതവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഒരു ദർശനവുമായി ബന്ധപ്പെട്ടോ ഒക്കെ പിന്നെ ഒരു അതിൻ്റെ തത്വം പറയുമ്പോൾ ഇതൊന്നും നമ്മൾ ഉണ്ടാക്കി പറയണതല്ലോ.
0: ഇപ്പോൾ
1: ഒരു മനുഷ്യൻ മനുഷ്യനായി നടക്കണം എന്ന് പറഞ്ഞത് ആരാണ്? അവനെ സൃഷ്ടിച്ചവനാണ്. എങ്ങനെയായിരിക്കണം അവൻ്റെ വേഷം എന്നുള്ളതും എങ്ങനെയായിരിക്കണം അവൻ്റെ പിന്നെ നടത്തിപ്പ് എന്നുള്ളതും ഒക്കെ. അപ്പോൾ അത് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞാണ്ട് എതിർക്കുക എന്നുള്ളതാണ്. അത് പ്രത്യേകിച്ച് ഇസ്ലാമാണ് എന്ത് ചെയ്യണത്, വേഷവിധാനങ്ങളെക്കുറിച്ച് അത് ഒരു മനുഷ്യൻ്റെ പിന്നെ യുക്തിയും അതോടൊപ്പം തന്നെ അവനെ സൃഷ്ടിച്ച സൃഷ്ടാവിൻ്റെതായിരിക്കുന്ന ആ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യണത്, ഇസ്ലാമാണ് കാര്യമായത് മുമ്പിൽ വെക്കുന്നത്. ഇനി ഒരു ഭാഗം അവിടെ, എന്നാൽ ഇസ്ലാം അല്ലാത്ത ഇനിയിപ്പോൾ നമ്മളൊരു ക്രൈസ്തവരായിട്ടുള്ള നമ്മുടെ സഹോദരിമാരെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ അവരെങ്ങനെയൊക്കെ നല്ല രൂപത്തിലാണ് നടക്കുന്നവർ അല്ലേ. ഒരു തലത്തിൽ നോക്കുകയാണെങ്കിൽ മുസ്ലിം സഹോദരിമാർ നടക്കുന്നതിനേക്കാൾ കൂടുതൽ ക്രൈസ്തവ സന്യാസിനികളായിട്ടുള്ള ആളുകൾ വേഷപ്പെടുത്തി നടക്കുന്നില്ലേ. അത് മറ്റൊരു ഭാഗത്ത് മാറ്റിവെച്ച് ഇസ്ലാം എന്ത് പറയുന്നു, അതിനെ ഏത് രൂപത്തിലാണോ അടിക്കാൻ പറ്റുക അതിനൊക്കെ അടിച്ചുകൊണ്ട്. ഇപ്പോൾ ഒരു ദൈവവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പോലും എങ്ങനെയെങ്കിലും അതിനെ വക്രീകരിച്ച് അത് എന്താ പറയുക, നമ്മൾ അവനവനേക്കാക്കുക എന്ന് പറയില്ലേ, വടക്കാക്കി തനിക്കാക്കുക എന്ന് പറയുന്നതിലേക്ക്, അതിന് സ്റ്റാനലിൻ്റെ മുമ്പിൽ വന്നാണ്ട് ആളുകൾക്ക് ഇതൊന്നും പറയാനെന്നില്ല. ഒരു മടിയിൽ അവനവൻ്റെ പെങ്ങൾ അങ്ങനെ നടത്തുമോ, അവനെ ഭാര്യ അങ്ങനെ നടത്തുമോ? ഒരു സ്ത്രീ ഒരു സ്റ്റേജിൽ അഴിഞ്ഞാടണത് കാണുമ്പോൾ അതൊരു സംസ്കാരത്തിന്റെയും പുരോഗമനത്തിന്റെയും ഭാഗമാണ് എന്ന് വരുത്തുക. അപ്പൊ നിന്റെ ഭാര്യ എന്നിങ്ങനെ ഇറക്കോ, നിന്റെ മോൾ അങ്ങനെ നീ ഇറക്കോ അല്ലേ. റസൂല് അങ്ങനെ ചോദിച്ച സന്ദർഭം ഉണ്ടായിട്ടുണ്ടല്ലോ. നമ്മൾ അങ്ങനെ ചിന്തിച്ചപ്പോൾ എന്റെ ഭാര്യ അങ്ങനെ നടക്കുകയാണെങ്കിൽ ഞാൻ എന്താ കയറുക, എന്റെ മോൾ എങ്ങനെ കാണിക്കുകയാണെങ്കിൽ ഞാൻ എന്റെ ചിന്ത
0: എന്ത് സന്ദേശം കൊടുക്കണം,
1: എന്ത് സന്ദേശം അല്ലേ?
0: അവയർനെസിന്റെ പേരിലാണ് ഇതൊക്കെ നടക്കുന്നത്.
1: അതെ, അവയർനെസിന്റെ പേര് ബോധവൽക്കരണം. ഇനിയും ഞങ്ങൾ നടത്തും, ഇത് ഭയങ്കര അങ്ങനെയൊക്കെ പാടില്ല, അങ്ങനെയൊക്കെ ആരോടാണ് ഈ വെല്ലുവിളി? അപ്പം ഇത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അല്ല, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സുരക്ഷയും സംരക്ഷണവും അവൻ്റെ വേഷത്തിലും ഉണ്ട്.
0: അതെ
1: എന്ന് കൃത്യമായ ചില വാക്കുകളാണ് അവരുടെ വാക്കുകൾ നമ്മൾ കണ്ടത്.
0: പിന്തിരിപ്പൻ എന്ന് പറയുന്നൊരു വാക്കുണ്ടല്ലോ, ഇത് നമ്മൾ പല സ്ഥലത്ത് ഉപയോഗിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഈ പുരോഗമനവാദികളെന്ന് അവകാശപ്പെടുന്ന ആളുകളുണ്ടല്ലോ, അവർ യഥാർത്ഥത്തിൽ ഈ വസ്ത്രത്തിൻ്റെ വിഷയത്തിലും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷയത്തിലൊക്കെ എന്ത് പുരോഗമനമാണ് അവരുദ്ദേശിക്കുന്നത്? യഥാർത്ഥത്തിൽ അവരാണ് പിന്തിരിപ്പൻ. കാരണം യഥാർത്ഥത്തിലുള്ള ഇത്രയും ഇപ്പോൾ ഇവർ പറഞ്ഞ വാക്ക് കടമെടുക്കുകയാണെങ്കിൽ ലോകം ഇത്ര പുരോഗമിച്ചിട്ടും പുരോഗതിയിലേക്ക് എത്താത്ത ഒരവസ്ഥയാണല്ലോ ശരിക്ക് അതിലൂടെ നൽകുന്നത്.
1: പഴയ പ്രാകൃതത്തിലേക്ക്,
0: അതെ അതെ, പ്രാകൃത ഒരു കാലത്തിലേക്ക് അല്ലെ. മനുഷ്യന് തുണി ഉടുക്കാൻ അറിയാത്ത, സൗകര്യമില്ലാത്ത, അതിങ്ങനെ പറഞ്ഞപ്പോ നമുക്ക് ഓർമ്മ വന്നൊരു വിഷയം എന്താ അറിയോ, ഒരു വീട്ടില് ആങ്ങള കല്യാണം കഴിച്ചു കൂടുന്നത് നമ്മൾ
1: കേട്ടിട്ടുണ്ടാവും.
0: കല്യാണം കഴിച്ചു കൂടുന്നപ്പോ ആ പിന്നെ പെരുന്നാൾക്ക് എല്ലാവർക്കും ഒരു ഡ്രസ്സ് എടുക്കലൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഡ്രസ് ഇങ്ങനെ ഇട്ട സമയത്ത് ആ വീട്ടില് ഈ ആങ്ങളയുടെ ചെറിയ പെങ്ങള് ചെറിയ കുട്ടിയാണ് തോന്നുന്നുണ്ട്, അവര് പറയാണ് പിന്നെ താത്താക്ക് വസ്ത്രമല്ല കീറിയതാണ് പുതിയ എടുത്തു കൊടുക്കണം. സംഗതി എന്താണെന്ന് വെച്ചാല്
1: വാങ്ങിയത്
0: അങ്ങനെയാണ്. ശരീരം മറക്കാൻ ഉപയോഗിക്കേണ്ട ഒരു സാധനം അവിടെയും ഇവിടെയും വെളിവാക്കിക്കൊണ്ട് ധരിച്ചപ്പോ ഈ കുട്ടിയുടെ മനസ്സിൽ തോന്നിയ ബോധം പോലും ആ മുതിർന്ന ആളുകൾക്ക് ഉണ്ടായില്ല എന്നുള്ളതാണ്.
1: അതന്നെ പറഞ്ഞ പഴയ കാലത്തെ ഡ്രസ് ഇല്ലാത്ത കാലഘട്ടത്തിലെ ആളുകൾ അത് ഇല്ലാഞ്ഞിട്ടായിരുന്നു അവരെന്ത് ചെയ്യുന്നത്, ആ രൂപത്തിൽ നടന്നിരുന്നത്. ഇപ്പൊ ഉണ്ടായിട്ടും ഇല്ലാത്തതിലേക്ക് ചിന്തിച്ച് അവിടത്തേക്ക് തന്നെ തിരിച്ചു പോകുന്ന ഒരു വല്ലാത്ത പുരോഗമനത്തിന്റെ
0: കാലഘട്ടത്തിലൂടെയാണ്
1: നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്.

കഷ്ടങ്ങൾ തീർക്കാൻ എന്നാരംഭിക്കുന്ന ഗാനം പീസ് റേഡിയോയിൽ സ്വരം.

0: Peace Radio. Tune to reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
1: Peace Radio. ഖുർആൻ പാഠങ്ങൾ. അദൃശ്യം അറിയുന്നവൻ അല്ലാഹു മാത്രം. അവതരിപ്പിക്കുന്നത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ വഹബീബിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, പീസ് റേഡിയോയിലൂടെ ഖുർആൻ പാഠങ്ങൾ എന്ന പ്രോഗ്രാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. പലപ്പോഴും മനുഷ്യർ ബഹുദൈവാരാധനയിലേക്ക് പോകാനുള്ള കാരണം ചില തെറ്റായ ധാരണകളും വിശ്വാസങ്ങളും വെച്ചു പുലർത്തുന്നതുകൊണ്ടാണ്. അതിൽ വളരെ ഗൗരവപ്പെട്ട ഒന്നാണ് അദൃശ്യജ്ഞാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അദൃശ്യജ്ഞാനം സൃഷ്ടികളിൽ ചിലർക്ക് ഉണ്ട് എന്ന് വിശ്വസിക്കുകയും അതിലൂടെ അവരോട് പ്രാർത്ഥിക്കുന്ന, അവരിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരവസ്ഥ സംജാതമാവുകയും ചെയ്തപ്പോൾ ധാരാളം ആളുകൾ ശിർക്കിലേക്ക്, ബഹുദൈവാരാധനയിലേക്ക് തള്ളപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബഹുദൈവാരാധനയുടെ നിരർത്ഥകതയെ ശക്തമായി മാനവ സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന വിശുദ്ധ വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആൻ മനുഷ്യർക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠങ്ങളിൽ ഒന്ന്, അദൃശ്യജ്ഞാനം അറിയുന്നവൻ അല്ലാഹു മാത്രമാണ് എന്ന കാര്യമാണ്. മലക്കുകൾക്കോ ജിന്നുകൾക്കോ പ്രവാചകന്മാർക്കോ സൃഷ്ടികൾക്കോ ആർക്കും തന്നെ അദൃശ്യജ്ഞാനം അറിയില്ല എന്നും, അദൃശ്യജ്ഞാനം അറിയുന്നവൻ അല്ലാഹു മാത്രമാണ് എന്നും, അതുകൊണ്ട് തന്നെ തെറ്റായ ധാരണകൾ മാറ്റിവെച്ച് സൃഷ്ടികളിൽ ആർക്കെങ്കിലും അദൃശ്യജ്ഞാനമുണ്ട് എന്ന വിശ്വാസത്തിൻ്റെ പേരിൽ അവരോട് പ്രാർത്ഥിക്കുന്ന, അവരോട് സങ്കടം പറയുന്ന അവസ്ഥ നിങ്ങൾ ഒഴിവാക്കണമെന്ന ശക്തമായ അധ്യാപനം പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അൻആമിലെ 59-ാമത്തെ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. وعنده مفاتيح الغيب لا يعلمها الا هو ويعلم ما في البر والبحر وعنده അല്ലാഹുവിന്റെ അടുക്കലാകുന്നു മഫാതിഹുൽ ഗൈബ് അദൃശ്യത്തിന്റെ താക്കോലുകൾ ഉള്ളത് لا يعلمها الا هو അതവനല്ലാതെ വേറെ ആരും അറിയുന്നില്ല ويعلم ما في البر والبحر കരയിലും കടലിലും ഉള്ളതെല്ലാം അല്ലാഹു അറിയുന്നു وَمَا تَسْقُطُ مِنْ وَرَقَةٍ إِلَّا يَعْلَمُهَا ഒരു ഇലയും മരത്തിൽ നിന്ന് കൊഴിയുന്നില്ല അല്ലാഹു അറിയാതെ وَلَا حَبَّةٍ فِي ظُلُمَاتِ الْأَرْضِ ഭൂമിയുടെ അന്ധകാരങ്ങളിൽ ഒരു വിത്തുപോലുമില്ല وَلَا رَطُبٍ وَلَا يَابِسٍ ഉണങ്ങിയതോ പച്ചയായതോ ആയ ഒന്നും തന്നെയില്ല إِلَّا فِي كِتَابٍ مُبِينٍ വ്യക്തമായ ഒരു ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തപ്പെട്ടുകൊണ്ടല്ലാതെ

ഇല്ല. വയുനസ്സിലുൽ ഗൈസ വയഅലമു മാ ഫിൽ റഹാം, അവൻ മഴ വർഷിപ്പിക്കുന്നു, ഗർഭാശയങ്ങളിലുള്ളതിനെ സംബന്ധിച്ചും അവനു മാത്രമാണ് അറിയുന്നത്. വമാ തദരി നഫ്സും മാദാ തക്സിബു ഗദ, ഒരു നഫ്സിനും താൻ നാളെ എന്താണ് ചെയ്യുക എന്ന് അറിയില്ല, ആർക്കും അത് അറിയാൻ സാധ്യമല്ല. വമാ തദരി നഫ്സും ബി അയ്യി അർദിൻ തമൂത്, ഏത് നാട്ടിൽ വെച്ചാണ് താൻ മരിക്കുക എന്നുപോലും ഒരാൾക്കും തീർച്ചപ്പെടുത്താൻ സാധ്യമല്ല. ഇന്നല്ലാഹ അലീമുൻ ഖബീർ, അല്ലാഹുവാണ് എല്ലാം അറിയുന്നവനും സൂക്ഷ്മജ്ഞാനിയും. അപ്പോൾ നാളെ ഞാൻ എന്ത് ചെയ്യും എന്നുപോലും ഒരാൾക്കും പറയാൻ പറ്റാത്ത വിധം നാളെയെ സംബന്ധിച്ചോ അതല്ലെങ്കിൽ തൻ്റെ തൊട്ടുമുന്നിലുള്ള ഭാവിയെ സംബന്ധിച്ചോ മനുഷ്യർക്ക് ഒന്നും പറയുക സാധ്യമല്ല എന്നും ആ അറിവുകളൊക്കെ അല്ലാഹുവിന് മാത്രമാണ് ഉള്ളത് എന്നുമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല, സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സകല അമ്പിയാക്കളുടെയും നേതാവാണ്. അല്ലാഹു ഏറെ ആദരവും മഹത്വവും ബഹുമാനവും എല്ലാം നൽകിയിട്ടുള്ള വ്യക്തിത്വമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ആ പ്രവാചകനോട് പോലും ലോകത്തോട് പ്രഖ്യാപിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് സൂറത്തുൽ അൻആമിലെ 50-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാം. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഖുൽ ലാ അഖൂലു ലക്കും ഇൻദി ഖസാഇനുല്ലാഹ്, നബിയെ ജനങ്ങളോട് പറയുക, ഞാൻ നിങ്ങളോട് പറയുന്നില്ല അല്ലാഹുവിൻ്റെ ഖജാനകൾ എൻ്റെ കൈകളിലുണ്ട് എന്ന്. വലാ അഅലമുൽ ഗൈബ, എനിക്ക് അദൃശ്യവും അറിയില്ല. ആരാണ് പറയുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ പറയുന്നത് വലാ അഅലമുൽ ഗൈബ, എനിക്ക് അദൃശ്യമറിയില്ലെന്ന് നബിയെ ജനങ്ങളോട് പറയണം. വലാ അഖൂലു ലക്കും ഇന്നി മലക്ക്, ഞാനൊരു മലക്കാണെന്നും നിങ്ങളോട് പറയുന്നില്ല. ഇൻ അത്തബിഉ ഇല്ലാ മാ യൂഹാ ഇലൈ, എനിക്ക് അല്ലാഹു നൽകുന്ന വഹ്യ്, ദിവ്യസന്ദേശങ്ങൾ, ആ ദിവ്യസന്ദേശങ്ങളെ ഞാൻ പിൻപറ്റുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ വല്ലതും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പ്രവർത്തിക്കുന്നത്, ഞാൻ വല്ലതും പറയുന്നുണ്ടെങ്കിൽ പറയുന്നത്, ഞാൻ വല്ലതും പ്രവചിക്കുന്നുണ്ടെങ്കിൽ പ്രവചിക്കുന്നതൊക്കെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ദിവ്യബോധനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതല്ലാതെ അതൊന്നും എൻ്റെ സ്വന്തം കഴിവല്ല, ഞാൻ മലക്കല്ല, അള്ളാഹുവിൻ്റെ ഖജാനകൾ എൻ്റെ കൈകളിലില്ല, എനിക്കെട്ട് അദൃശ്യവും അറിയുകയില്ല. ഖുൽ നബിയെ, അതുകൊണ്ട് ചോദിക്കുക മനുഷ്യരോട്, ഹൽ യസ്തവില്ല അമാവൽ ബസീർ, അന്ധനും കാഴ്ചയുള്ളവനും ഒരുപോലെയാണോ? അഫലാ തതഫക്കറൂൻ, നിങ്ങളെന്താണ് ചിന്തിക്കാത്തത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്നത്, ജനങ്ങളോട് ചോദിക്കാൻ പ്രവാചകനോട് ആവശ്യപ്പെടുന്നതും. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അറാഫ് 188-ാമത്തെ വചനത്തിൽ പ്രവാചകനോട് പറയാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല വീണ്ടും പറയുന്നു, നബിയെ പറയണം, ഖുൽ ലാ അംലിക്കു ലിനഫ്സി നഫ്അൻ വലാ ദറൻ ഇല്ലാ മാശാ അല്ലാഹ്, എൻ്റെ സ്വന്തം നഫ്സിന് പോലും ഒരു ഉപകാരം ചെയ്യാനോ ഉപദ്രവത്തെ തടുക്കുവാനോ അതല്ലെങ്കിൽ ഇതേപോലെയുള്ള കാര്യങ്ങൾ അധീനപ്പെടുത്താനോ എനിക്ക് സാധ്യമല്ല. ഇല്ലാ മാഷാ അല്ലാ, അള്ളാഹുവിൻ്റെ അനുഗ്രഹമില്ലാതെ, അള്ളാഹു ഉദ്ദേശിച്ചെങ്കിലൊഴികെ. ഇനിയും പറയൂ, എന്താണ് പറയേണ്ടത്? വലൗ കൂന്തു അഅലമുൽ ഗൈബ ലസ്തക്സർതു മിനൽ ഖൈരി വമാ മസ്സനിയസ്സു, എനിക്കെങ്ങാനും അദൃശ്യമറിയുമായിരുന്നുവെങ്കിൽ എന്നെ ഒരു ഉപദ്രവവും ബാധിക്കില്ലായിരുന്നു, അതോടൊപ്പം ധാരാളം നന്മകളിൽ എനിക്ക് മുന്നേറാനും സാധിക്കുമായിരുന്നു. പ്രവാചകനോട് പറയാൻ വേണ്ടി അള്ളാഹു പറയുകയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകന് പല നിലക്കുമുള്ള പരീക്ഷണങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. പലരും പ്രവാചകനെ അപകടത്തിൽപ്പെടുത്തിയിട്ടുണ്ട്. അതെല്ലാം മുൻകൂട്ടി പ്രവാചകൻ അറിയാൻ കഴിയുമായിരുന്നെങ്കിൽ പ്രവാചകൻ അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമായിരുന്നു. പക്ഷേ പ്രവാചകനോട് പറയാൻ വേണ്ടി അള്ളാഹു പറയുന്നത്, എനിക്ക് അദൃശ്യമറിയുമായിരുന്നെങ്കിൽ എന്നെ ദോഷമൊന്നും ബാധിക്കില്ലായിരുന്നല്ലോ, എനിക്ക് ധാരാളം നന്മകൾ ചെയ്യാൻ സാധിക്കുമായിരുന്നല്ലോ. എന്നാൽ ജനങ്ങളെ, എനിക്ക് അദൃശ്യമറിയില്ല. അദൃശ്യമറിയുന്നവൻ അല്ലാഹു മാത്രമാണ്. ആലിമുൽ ഗൈബി ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദ ഇല്ലാ മൻ ഇർതദാ മിർ റസൂൽ, അദൃശ്യമറിയുന്നവൻ അല്ലാഹു മാത്രമാണ്, അതവൻ ആർക്കും വെളിപ്പെടുത്തി കൊടുക്കുകയില്ല, അവൻ തെരഞ്ഞെടുത്ത പ്രവാചകന്മാർക്കല്ലാതെ. അപ്പോൾ പ്രവാചകന്മാർക്ക് വഹയിലൂടെ ചില അദൃശ്യങ്ങൾ അല്ലാഹു അറിയിച്ചു കൊടുക്കുന്നു എന്നല്ലാതെ സൃഷ്ടികളിൽ ഒരാൾക്കും തന്നെ അദൃശ്യജ്ഞാനം സ്വയം അറിയാനുള്ള കഴിവില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ നാം ചെയ്യുന്ന ശിർക്കൻ പ്രവർത്തനങ്ങൾ നാം ഒഴിവാക്കുകയും ചെയ്യുക. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വതആല
അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വ ആലിഹി വ സഹ്ബിഹി.

0: അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: മാഷാ അല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ഖുർആൻ പാഠങ്ങൾ. വിശുദ്ധ ഖുർആനെ മുൻനിർത്തി വ്യത്യസ്ത വിഷയങ്ങൾ കൈകാര്യം ചെയ്യപ്പെടുന്ന ഖുർആൻ പാഠങ്ങൾ പരിപാടിയിൽ ഇപ്പോൾ അദൃശ്യം അറിയുന്നവൻ അല്ലാഹു മാത്രം എന്ന വിഷയത്തിലെ പ്രാമാണിക സംസാരം ശ്രോതാക്കളുമായി പങ്കുവച്ചത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
2: Peace Radio. Tune to reality.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിൻ്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനി സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നതുകൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: മകൻ തൻ്റെ വാഹനത്തിൽ ഒരു ബൈക്കിൽ കയറ്റിയിട്ട് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് തൻ്റെ ഉമ്മയെയും അച്ഛനെയും അമ്മയെയും ഇറക്കുകയാണ്. നമ്മളിങ്ങനെ ഇറക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, അവിടെ ഇറക്കിയിട്ട് അവർക്ക് എന്തെങ്കിലും ആവശ്യത്തിന് അവിടെ ഇറക്കിയതാവും എന്ന് വിചാരിക്കും. പക്ഷേ അവരുടെ സെഞ്ചിയും ബാഗും ഒക്കെ റോട്ടിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവിടെ ഉപേക്ഷിക്കുന്ന ഒരു കാഴ്ചയാണ് യഥാർത്ഥത്തിൽ ആ ഒരു സീനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരുപാട് ഈ ഫ്ലോറിൽ നിന്ന് പലരുടെയും സംസാരങ്ങളും അനുഭവങ്ങളും ചിന്തകളും ഒക്കെ നമ്മൾ കേട്ടവരാണ്. എന്നിരുന്നാലും ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ നമുക്ക് കേൾക്കുകയാണെങ്കിൽ നമ്മൾ അധികം ചെയ്യാറില്ല, ഇത്ര സംഭവങ്ങൾ അവിടെ നടന്നു ഇവിടെ നടന്നു. ചില കാഴ്ചകൾ നമ്മുടെ കൺമുമ്പിൽ നേരിട്ട് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രയാസം, അതൊരു റീൽസിന് വേണ്ടി ആരും ചെയ്തതൊന്നുമല്ല റിയലി, അത് നമുക്കങ്ങനെ അതിന് കാണുമ്പോൾ മനസ്സിലാകും. അപ്പോൾ ഏതായിരുന്നാലും ഈ ഒരു വിഷയം നമ്മളൊക്കെ പിന്നെ വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു വിഷയം തന്നെയാണ്.
1: അല്ല, ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ ഇപ്പോൾ ഈ ഒരു സർക്കാർ വന്നതിന് ശേഷം തുടങ്ങിയൊരു വലിയൊരു പ്രൊജക്റ്റാണ് വയോജനങ്ങൾക്കുള്ള പുതിയൊരു ഡിപ്പാർട്ട്മെൻ്റ് വകുപ്പ് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയും. പലരും വളരെയധികം പ്രതീക്ഷയിലാണ് അത് കണ്ടത്. പക്ഷേ ഞാൻ വ്യക്തിപരമായിട്ട് ഒരു ആശങ്കയിൽ കൂടിയാണ് കാണുന്നത്. എന്താച്ചാൽ വയോജനങ്ങൾക്ക് എത്ര വകുപ്പുണ്ടായെന്നൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ അതിൽ വേറൊരു സംഭവം കൂടിയുണ്ട്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മുടെ ഇപ്പോൾ നമ്മൾ കണ്ടത് ഒരു ഒരു ഉപ്പയെയും ഒരു ഉമ്മയെയും ഒരു അച്ഛനെയും ഒരു അമ്മയെയും മകൻ വഴിയിൽ ഉപേക്ഷിച്ചു പോകുന്നതാണ്. എന്നാൽ പുതിയ കാലഘട്ടത്തിലെ കേരളത്തിലെ വീടുകൾ വൃദ്ധസദനങ്ങളായി മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് നിഷേധിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. കാരണം പുതിയ കാലഘട്ടത്തിൽ യൂറോപ്പിലേക്കും അതുപോലെ തന്നെ ഒരു വെസ്റ്റേൺ കൺട്രീസിലേക്കുള്ള കുത്തൊഴുക്ക് കൂടുതലായിട്ട് വരുന്നൊരു സമയം നമുക്കറിയാം. കാരണം ട്രെൻഡ് മാറി. കാരണം അവിടെ പോവുക, അവിടെ സെറ്റിൽഡ് ആവുക, അവിടെ പഠിക്കാൻ പോവുക, പിന്നെ അവിടെ സെറ്റിൽഡ് ആവുക, അവിടെ ജോലിയാവുക, പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഗൾഫിലേക്കും മിഡിൽ ഈസ്റ്റിലേക്കും പോയ പോലെയല്ല. കാരണം പണ്ട് കാലത്ത് ഗൾഫിലേക്കും മിഡിൽ ഈസ്റ്റിലേക്കും ആളുകൾ പോയിരുന്നില്ല. പിന്നെ ഇപ്പം എന്താ യൂറോപ്പിലേക്കും ജർമ്മനിയിലേക്കും പോകുന്നത് കൊണ്ട് എന്ന് ചോദിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. യൂറോപ്പിനും ജർമ്മനി എടുത്തു പറയുന്നില്ല, പൊതുവെ അത്തരം വെസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസിലേക്ക് പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ അതുപോലെയല്ല എന്ത് ഇത്. ആ രാജ്യത്തിൻ്റെ ഒരു നിയമം വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഉണ്ടാക്കുന്ന റെമിറ്റൻസിൻ്റെ, അവിടെ ഉണ്ടാക്കുന്ന പണത്തിൻ്റെ ഇത്ര പേഴ്സൻറ്റേജ് മാത്രമാണ് എന്ത് ചെയ്യുക, നമ്മുടെ സ്വന്തം നാട്ടിലേക്ക് അയക്കാൻ പറ്റുള്ളൂ. ബാക്കി പണം അവിടെ ചെലവഴിക്കണം എന്നുള്ളതാണ് എന്ത്, ആ നാട്ടിൻ്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടി അവരുണ്ടാക്കിയിട്ടുള്ള നിയമം. പക്ഷേ മിഡിൽ ഈസ്റ്റിൽ അങ്ങനെയല്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ എൻ്റെ ഉപ്പ ഗൾഫുകാരനായിരുന്നു, നമുക്കറിയാം. അപ്പോൾ ഉപ്പ സ്വാഭാവികമായിട്ട് നമുക്ക് ഉണ്ടാക്കുന്ന പണം ഇനിയിപ്പോൾ ഒരു രൂപ പോലും നമുക്ക് എടുത്തു വെക്കാതെ നാട്ടിലേക്ക് അയക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. പ്രവാസികൾ എന്ന് പറയുന്ന ആളുകളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പോയ ആളുകൾ എന്ത് ചെയ്യും, തിരിച്ചും കൊണ്ടുവരുമായിരുന്നു. അവിടെ സെറ്റിൽഡ് ആകുന്ന അവസ്ഥ ന്യൂനാലൂനപക്ഷം ആയിരുന്നു അന്ന്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. കാരണം ഇത്രയും ഉണ്ടാക്കിയ പണത്തിൻ്റെ ഇത്ര പെർസെൻറ്റേജ് മാത്രം നാട്ടിലേക്ക് അയക്കാൻ പറ്റുന്നതോടുകൂടി ബാക്കി പണം അവിടെ ചിലവഴിക്കണം എന്ന് പറയുമ്പോൾ അവരവിടെ വീട് വാങ്ങുകയാണ്, അവിടെ കാറ് വാങ്ങുകയാണ്, അവിടെ സെറ്റിൽഡ് ആവുകയാണ്, അവിടെ മക്കളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, അവരവിടുത്തെ റെസിഡൻസായി മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ വീട്ടിലുള്ള അച്ഛനും അമ്മയും ഉപ്പയും ഉമ്മയൊക്കെ എന്ത് ചെയ്യുന്നു, ഒരു വൃദ്ധന്മാരായി നമ്മുടെ വീടുകളിൽ കഴിഞ്ഞുകൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ഈ അച്ഛൻ ഉപ്പാനി ഉമ്മാനി ഇങ്ങനെ ഉപേക്ഷിച്ച് പോകുന്നൊരവസ്ഥ ഉണ്ടെങ്കിൽ, അങ്ങനത്തെ ഒരു വീട് നമ്മളിപ്പോൾ കാണുന്നുണ്ടെങ്കിൽ, ഇന്നത്തെ സമകാലീന സാഹചര്യത്തിലെ വൃദ്ധസദനങ്ങൾ ഇങ്ങനെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് വന്നപ്പോൾ പ്രതീക്ഷയോടൊപ്പം തന്നെ എന്ത് വന്നു,
0: ആശങ്കയും
1: വന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം.
0: ഈ വകുപ്പിനെ കുറിച്ച് നമ്മൾ ഇങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്ക് വ്യക്തിപരമായിട്ട് പല അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടാവാം. പക്ഷേ നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യത്തെ നമുക്ക് ഒരിക്കലും കാണാതിരിക്കാൻ കഴിയില്ല.
1: തീർച്ചയായും.
0: കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ ഈ പ്രായം ചെന്ന ആളുകൾ, ഇപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ വിഷയം തന്നെ, ഈ വിദേശത്തേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് നാട്ടിൽ വീട്ടിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്നൊരു സാഹചര്യമുണ്ട്. അവർക്കെതിരെയുള്ള അക്രമങ്ങളും അതിക്രമങ്ങളും എത്രത്തോളം എന്ന് വെച്ചാൽ, പ്രായം ചെല്ലുന്ന അമ്മമാരെ അടുക്കൽ പോലും പോയിട്ട് ലൈംഗികമായിട്ടുള്ള അക്രമങ്ങൾ വരെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ഏതായാലും ഇവർ ഒറ്റപ്പെട്ട് ഇരിക്കുമ്പോൾ അവരെ പരിചരിക്കാൻ കൂടുതലൊരു കെയർ നൽകുക എന്നതാണ് ഈ ഒരു വകുപ്പ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അവർക്കെതിരെയുള്ള പീഡനങ്ങളും അക്രമങ്ങളും അവർക്ക് ജീവിക്കേണ്ട ജീവിത സാഹചര്യങ്ങളും കൃത്യമായൊരു വകുപ്പ് കെയർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്നതാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം. പിന്നെ അവരുടെ മാതാപിതാക്കളെ നോക്കാത്ത മക്കളുടെ സ്വത്ത് വരെ ഇവർക്ക് കണ്ട് കെട്ടിക്കൊടുക്കും എന്ന് പറയുന്ന ചില നിലപാടുകളൊക്കെ ഈ ഒരു വകുപ്പ്
1: രൂപീകരിക്കുന്ന സംഭവങ്ങൾ.
0: അതെ, അവ നിർബന്ധമായിട്ടും ഇത് ഓരോ പൗരൻ്റെയും ബോധ്യവും ബാധ്യതയുമാണ് എന്ന് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കാൻ വേണ്ടി കൂടി ഒരു വകുപ്പ് നല്ലതാണ് എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായം.
1: അല്ല, ഞാൻ പറഞ്ഞു വെച്ചാലേ പ്രതീക്ഷയുണ്ട്, പക്ഷേ ഇത്തരമൊരവസരത്തിലേക്ക് നമ്മുടെ രാജ്യവും നമ്മുടെ സംസ്ഥാനവും എത്തിയല്ലോ എന്ന് ആലോചിക്കുമ്പോഴുള്ളൊരു ആശങ്കയാണ് ഞാൻ വ്യക്തിപരമായിട്ട് പങ്കുവച്ചത്.
0: അതിൽ വിശ്വാസികളായ അല്ലെങ്കിൽ ഒരു മുസ്ലിമായി ജീവിക്കുന്ന നമ്മൾ ആ വിഷയത്തിൽ മറ്റുള്ളവരെക്കാളും ഏറെ ഗൗരവത്തിൽ കാണേണ്ട വിഷയമുണ്ട്. കാരണം നമുക്ക് ഇസ്ലാമിക അധ്യാപനങ്ങൾ അത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട് എന്ന് മാത്രമല്ല, അതുമായി നമുക്ക് വലിയ ഒരു ബന്ധം, നമ്മുടെ സ്വർഗം പോലും അല്ലെങ്കിൽ പാരത്രികമായൊരു ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കുന്ന നമുക്ക് അവിടെ നമുക്ക് തീർച്ചയായും രക്ഷ ശിക്ഷ വരാനുണ്ട് എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നത് കാരണം തീർച്ചയായും അത് നമ്മെ മരണാനന്തര ജീവിതത്തെ കൂടി ബാധിക്കുന്നൊരു വിഷയമാണെന്ന ഗൗരവത്തിൽ നിന്നുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ സമീപനങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട്.
1: നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമികമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഉപ്പയും ഉമ്മയും എങ്ങനെ നോക്കിക്കാണണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കണമെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ഒരു കാരണവശാലും അത്തരം ഒരവസ്ഥ നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മളെന്ത് ചെയ്യരുത്, വരുത്തരുത് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിൽ സൂക്ഷിക്കേണ്ടുന്ന പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ എന്തുവരെ ഉപ്പയുമായി ബന്ധപ്പെട്ട ചില അധ്യാപനങ്ങൾ ഇസ്ലാം പറയുമ്പോൾ പോലും എന്ത് ചോദിച്ചാൽ സ്വന്തം മകൻ്റെ പോക്കറ്റിൽ നിന്ന് ചോദിക്കാതെ പണമെടുക്കാനുള്ള അവകാശം ആർക്കുണ്ട്? ഉപ്പാക്കുണ്ട് അല്ലേ? അവൻ എത്ര കോടികൾ സമ്പാദിച്ചാലും അവർ ചോദിക്കാടുക്കാനുള്ള അവകാശമുണ്ട്. പക്ഷെ ആ പുതിയ കാലഘട്ടത്തിൽ മക്കൾ വലുതാവുമ്പോൾ എന്ത് ചോദിച്ചാൽ അതൊക്കെ മറന്നു പോകുന്നു എന്നുള്ളതാണ്. എന്ത്
0: വെറും വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്ക് ചുരുങ്ങും
1: ചുരുങ്ങും. പക്ഷെ അതിനോട് തിരിച്ചറിയണമെന്ന് വെച്ചാൽ ഇന്ന് ഞാനൊരു കഥ കേട്ടൊരു ഓർമ്മയുണ്ട്. വീട്ടിലെ വല്യപ്പ മരണപ്പെട്ടു. മരണപ്പെട്ടപ്പോൾ ഉപ്പാക്ക് ഭക്ഷണം കൊടുത്തിരുന്ന പ്ലേറ്റ് മകനെടുത്ത് വലിച്ചെറിയാണ്. അപ്പോൾ ആ മകൻ്റെ കൊച്ചുമകൻ ആ തൊടുവിൽ പോയിട്ട് ആ പ്ലേറ്റ് എടുത്ത് കൊണ്ടുവന്നിട്ട് എടുത്തു വെക്കുന്നുണ്ട്. അപ്പോൾ അത്ഭുതത്തോടു കൂടി ഈ കുട്ടിയുടെ ഉപ്പ ചോദിക്കുകയാണ്, എന്തേ എടുത്തു കൊണ്ടുവന്നിരിക്കണമെന്ന്. അപ്പോൾ മകൻ പറഞ്ഞ മറുപടി എന്താ വെച്ചാൽ, ഉപ്പാക്ക് കൊടുത്ത ഭക്ഷണം കൊടുക്കാൻ ഉപയോഗിച്ച പ്ലേറ്റാണിത്, ഇത് ഞാൻ എടുത്തു വെക്കുന്നത് നിങ്ങൾ വയസ്സാകുമ്പോൾ നിങ്ങൾക്ക് ഭക്ഷണം തരാൻ പ്ലേറ്റ് വേണ്ടേ? നിഷ്കളങ്കമായ ചോദ്യമാണ്. അപ്പോൾ നമ്മുടെ മക്കൾ എങ്ങനെയാണ് നമ്മുടെ ഉപ്പയോടും ഉമ്മയോടും നമ്മൾ പെരുമാറുന്നത് കാണുന്നത്, അതായിരിക്കും അവരൊക്കെ എന്ത് ചെയ്യുക,
0: തിരിച്ചും
1: തരിക എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാകും.
2: Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
3: Allahu Allahu Allahu Allah.
4: നിയതമായ നിയമസംഹിതയാണ് ഇസ്ലാമിൻ്റേത്. അത് കാലികവും അന്യൂനവുമാണ്. മനുഷ്യജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന അനവധി നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. അവയിൽ ഒരു നിയമമെങ്കിലും അപ്രായോഗികമെന്ന് പറയാൻ ആധുനിക കാലത്ത് പോലും ആർക്കും സാധിക്കുന്നില്ല. ഇത്രയും കൃത്യവും ക്ലിപ്തവുമായ നിയമങ്ങളെ പൊതുജനങ്ങളിൽ നിന്നും മറച്ചുപിടിച്ച് സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി മതത്തെ ദുർവ്യാഖ്യാനിക്കുകയാണ് ചില പുരോഹിതന്മാരും അനുയായികളും. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ദുർവ്യാഖ്യാനങ്ങൾ ചമക്കുകയും അള്ളാഹുവിന്റെ അപ്രമാദിത്വത്തെ പോലും ചോദ്യം ചെയ്യുകയുമാണ് അവർ. ജനങ്ങളെ വഴികേടിലേക്ക് നയിക്കുന്ന ഈ നിലപാടുകളിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ നയവും നിലപാടുകളും പ്രമാണബദ്ധമായി തന്നെ പ്രഖ്യാപിക്കുകയാണ് വിസ്ഡം പ്രൂഫ് പോയിന്റ്. ഓർക്കുക, നമ്മുടെ കർമ്മങ്ങൾ പ്രാമാണികമാണോ എന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കളങ്കരഹിതമായ കർമ്മങ്ങൾക്കിതാ നിങ്ങൾക്കും ഒരു വഴികാട്ടി. വിസ്ഡം പ്രൂഫ് പോയിന്റ് എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് റേഡിയോയിൽ ഇനി റിയാദു സ്വാലിഹീൻ. ശ്രോതാക്കളോടൊപ്പം സംവദിക്കുന്നു മുജീബ് റഹ്മാൻ സ്വലാഹി.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ ലിൽ-ളാലിമീൻ വസ്സലാത്തു വസ്സലാമു ലത്തമ്മാനിൽ അക്മലാനി അലൽ മബ്ഊസി റഹ്മതൻ ലിൽ ആലമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രവാചകന്മാരിലുള്ള വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മനസ്സിലാക്കിയത്. അതിലെ ആദ്യത്തെ റസൂലായ നൂഹ് അലൈഹിസ്സലാം, അവസാനത്തെ ദൂതൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മറ്റു പ്രവാചകന്മാർക്കൊന്നുമില്ലാത്ത ധാരാളം സവിശേഷതകളുണ്ട്, ധാരാളം പേരുകളുണ്ട്. ഒരു വിശേഷണമാണ് ഖാത്തമുൻ നബിയീൻ, അന്ത്യപ്രവാചകനാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഒരു നബിയും വരില്ല, ഉണ്ടാവില്ല. കാരണം ഇത് ഖാത്തമാണ്. ഖാത്തമെന്ന മുദ്ര വെച്ചവൻ, അവസാനത്തെ ആൾ, ഖത്മ് എന്നൊക്കെയാണ്, തീർന്നതോടുകൂടി പ്രവാചക ശൃംഖല എന്ന്. ലാ നബിയ്യ ബഅദി, എനിക്ക് ശേഷം ഒരു നബിയില്ല എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരാൾ ഒരു വീട് നിർമ്മിക്കുകയും ആ വീടിൻ്റെ ഒരു ചെറിയ ഭാഗം, ഒരു ഇഷ്ടിക വെക്കാവുന്ന അത്രയും സ്ഥലം ഒഴിച്ചിടുകയും ചെയ്തു. വീട് ചുറ്റി കണ്ട ആളുകൾ പറഞ്ഞു, എന്തൊരു മനോഹരമായ വീട്, ഈ ഇഷ്ടിക കൂടി അവിടെ വെച്ചിരുന്നുവെങ്കിൽ അത് പൂർണ്ണമാകുമായിരുന്നു എന്ന്. സുള്ള പറഞ്ഞു, ഞാനാണ് ആ ഇഷ്ടിക, അതോടുകൂടെ ആ വീടിൻ്റെ നിർമ്മാണം പൂർണ്ണമായി. ഇനി അതിൽ നിന്നൊന്ന് എടുത്ത് മാറ്റുവാനോ അതിലേക്കൊന്ന് ചേർക്കുവാനോ പാടില്ല. അതോടുകൂടെ പ്രവാചക ശൃംഖല അവസാനിച്ചു. ലാ നബിയ്യ ബഅദി, എനിക്ക് ശേഷം നബിയില്ല എന്ന് പറയുന്ന ധാരാളം ഹദീസുകൾ ഈ ആശയത്തിൽ നമുക്ക് കാണാം. പക്ഷേ എന്നിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ കള്ളപ്രവാചകന്മാർ രംഗത്തു വന്നിട്ടുണ്ട്. മുസൈലിമത്തുൽ കദ്ദാബ് അക്കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്. പല ഘട്ടങ്ങളിലായി ചരിത്രത്തിൽ കള്ളപ്രവാചക വേഷമണിഞ്ഞ പലരെയും നമുക്ക് കാണാം. നമ്മുടെ രാജ്യത്തും ഒരു കള്ളപ്രവാചകൻ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നുവല്ലോ. മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു കള്ളപ്രവാചകൻ നാം ധാരാളം കേട്ടിട്ടുണ്ട്. ഒരു പ്രവാചകനാകാനുള്ള വ്യക്തിത്വമോ സവിശേഷതയോ സൽഗുണങ്ങളോ അയാളിൽ ഒരിക്കലുമില്ല. ഒരു പ്രവാചകനൊരിക്കലും ഇനി വരില്ല. ഒരു സാധാരണ മുസ്ലിമാകാനുള്ള, മുസ്ലിമിൽ ആകുവാനുള്ള യോഗ്യത പോലുമില്ലാത്ത പല ദൂഷ്യങ്ങളുമുള്ള വ്യക്തിയായിരുന്നു അയാൾ എന്നാണ്. മുസ്ലിങ്ങളെ അയാൾ വെല്ലുവിളിച്ചിരുന്നുവല്ലോ, മുബാഹലക്ക് വെല്ലുവിളിക്കുകയും മുബാഹല നടക്കുകയും അത് കാരണം മാരകമായ രോഗം പിടിപെട്ട് മരണപ്പെടുകയും ചെയ്തു. അതിലൂടെയെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എനിക്ക് ശേഷം ഇനിയൊരു നബി വരില്ല എന്ന് പറയുന്ന നമ്മുടെ വിശ്വാസം ഒന്നുകൂടെ ദൃഢമാകുകയാണ്. മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി അയാളുടെ കാലത്തുണ്ടായിരുന്ന മുസ്ലിം പണ്ഡിതന്മാരെ മുബാഹലക്ക് വെല്ലുവിളിച്ചു. ആ മുബാഹല അന്നുണ്ടായിരുന്ന സനാഉല്ലാ അൽ അമർത്തസരി എന്ന് പറയുന്ന പണ്ഡിതൻ ഏറ്റെടുത്തു. ഇരുകൂട്ടരും സ്വന്തത്തിന് താൻ പറയുന്നത് സത്യമല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ തനിക്കുണ്ടാകട്ടെ എന്ന് ഇരുകൂട്ടരും പ്രാർത്ഥിച്ചു. സ്വന്തത്തിന് നാശമുണ്ടാകാൻ പ്രാർത്ഥിക്കും, അതാണല്ലോ മുബാഹലയിലെ ഒരു ഭാഗം. അത്ഭുതമെന്ന് പറയട്ടെ, ഈ പ്രാർത്ഥന നിർവഹിച്ചിട്ടുള്ള സനാഉല്ലാ അൽ അമർത്തസരി ഈ മുബാഹലയ്ക്ക് ശേഷം 40 വർഷം ജീവിക്കുകയും മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി 40 ദിവസം മാത്രമാണ് പിന്നെ ജീവിച്ചത് എന്നൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാം. അപ്പോൾ ഖാത്തമുൻ നബിയീൻ എന്ന് പറയുന്ന ഈ ഒരു കാര്യം നമ്മുടെ രാജ്യത്ത് പോലും അത് പുലർന്ന് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ള കാര്യം, ഖാത്തമുൻ നബിയുടെ ആശയം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ധാരാളം പ്രത്യേകതകളുണ്ട് എന്ന് പറഞ്ഞു. അതിലൊന്ന്, അദ്ദേഹം ഇപ്പറഞ്ഞ ഖാത്തമാണ് എന്നതിന് പുറമേ ലോകത്തെ മുഴുവൻ മനുഷ്യർക്കുമുള്ള ദൂതനാണ്. മറ്റു പ്രവാചകന്മാർ അതത് കാലങ്ങളിലുള്ള പരിമിതമായ പ്രദേശത്തുള്ള ആളുകളിലേക്ക് മാത്രം നിയോഗിക്കപ്പെട്ടവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നദീറൻ ലിൽ ആലമീൻ, ലോകർക്കുള്ള മുന്നറിയിപ്പുകാരനാണ്. റഹ്മത്തുൽ ലിൽ ആലമീൻ, ലോകർക്ക് റഹ്മത്താണ്. ഇങ്ങനെയൊക്കെയാണ് റസൂലുള്ളയെ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഏറ്റവും ദൃഢമനസ്കരായ സവിശേഷതയുള്ള 5 പ്രവാചകന്മാരിൽ ഒരാളാണ്. നൂഹ് നബി അലൈഹിസ്സലാം, അതേപോലെ ഇബ്രാഹിം അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം, ഈസ അലൈഹിസ്സലാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇവരാണ് ഉലുൽ അസ്മ് എന്ന പേരിൽ അറിയപ്പെടുന്ന 5 പ്രവാചകന്മാർ. ഈ 5 പ്രവാചകന്മാരും ഒരേ മർത്തബയിലല്ല ഉള്ളത്, ഒരേ ദറജയിൽ ഉള്ളവരല്ല. അതിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ആള് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിഞ്ഞാൽ പിന്നെ ഇബ്രാഹിം അലൈഹിസ്സലാമാണ്. രണ്ടുപേരെ സംബന്ധിച്ചും ഖലീലുള്ളാ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് ഖലീൽ എന്ന പ്രയോഗം ഖുർആനിൽ വന്നിട്ടുണ്ടല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് ഖലീൽ എന്ന് പരിചയപ്പെടുത്തുന്ന സ്വഹീഹായ ഹദീസും വന്നിട്ടുണ്ട്. അപ്പം രണ്ടുപേരും ഖലീലുള്ളയാണ്, അള്ളാഹുവിൻ്റെ ഇഷ്ട തോഴന്മാർ എന്ന ഉന്നതമായ സവിശേഷമായ വിശേഷണത്തിന് അർഹരായ 2 പ്രവാചകന്മാരാണ്. അങ്ങനെയുള്ള സവിശേഷത റസൂലുള്ളാഹിക്കുമുണ്ട്. പരലോകത്തുമുണ്ടൊരുപാട് പ്രത്യേകതകൾ റസൂലുള്ളാഹിക്ക്. സ്വർഗത്തിൽ പ്രത്യേകമായ വസീല ഫദീല എന്ന് പറയുന്ന പദവികൾ റസൂലുള്ളാഹിക്ക് പ്രത്യേകമുള്ളതാണ്. ഖബറിൽ നിന്ന് ആദ്യമായി എണീറ്റു വരുന്ന ആള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. സ്വർഗകവാടം തുറക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഇങ്ങനെ ഒരുപാട് സവിശേഷതകൾ റസൂലുള്ളയുടേതായി പറയപ്പെട്ടിട്ടുണ്ട്. അപ്പം അതിലൊക്കെ നമ്മൾ അങ്ങനെ വിശ്വസിക്കണം, അങ്ങനെ തന്നെ വിശ്വസിക്കണം എന്നതാണ്. പ്രവാചകന്മാരിലുള്ള വിശ്വാസമെന്ന് പറയുമ്പോൾ മുൻ കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ പല ചര്യകളും അനുഷ്ഠിക്കാൻ റസൂലുള്ള നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ അപ്രകാരം തന്നെ ചെയ്യൽ അനിവാര്യമാണ്. പൂർവികരുടെ ശരിയാത്താണെങ്കിലും റസൂലുള്ള അത് പറഞ്ഞതുകൊണ്ട് അത് നാം ചെയ്യണം. റസൂലുള്ളയും അത് ചെയ്തിട്ടുണ്ട്. ഉദാഹരണമായി ദാവൂദ് നബി അലൈഹിസ്സലാമിൻ്റെ രാത്രി നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, അഫ്ളു സ്വലാത്തി സ്വലാത്തു അഹൈ ദാവൂദ്, നമസ്കാരത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം എൻ്റെ സഹോദരൻ ദാവൂദ് നബി അലൈഹിസ്സലാമിൻ്റെ നമസ്കാരമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അഫ്ളു സ്വയാമി സ്വയാമു അഹൈ ദാവൂദ്, നോമ്പിൽ ശ്രേഷ്ഠം എൻ്റെ സഹോദരൻ ദാവൂദിൻ്റെ നോമ്പാണ് അലൈഹിസ്സലാം. കാന യസൂമു യൗമൻ വയുഫ്തിറു യൗമ, ഒരു ദിവസം നോമനുഷ്ഠിക്കുകയും മറ്റൊരു ദിവസം നോമ്പ് ഒഴിവാക്കുകയും ചെയ്യുന്ന ഇടവിട്ട് ഒന്നിടവിട്ട് നോമനുഷ്ഠിക്കുന്ന രീതിയായിരുന്നു ദാവൂദ് നബി അലൈഹിസ്സലാം ചെയ്തിരുന്നത്. അത് നമ്മുടെ ശരീഅത്തിനു മശ്റൂആയ കാര്യമാണ്. അതേപോലെ പൂർവികരുടെ, പൂർവപ്രവാചകന്മാരുടെ ചരിത്രത്തിൽ നിന്ന് പല അഹ്കാമുകളും പല വിധികളും പണ്ഡിതന്മാർ ഇസ്തിംബാത്ത് ചെയ്തിട്ടുണ്ട്. അത് നമുക്കും ബാധകമാണ്, ശ്രദ്ധിക്കേണ്ടതാണ്. അതിലൊന്ന് മാത്രം പറയാം, മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം. അതിൽ പല ഫവായിദുകളും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. നൂറോളം ഫായിദകൾ പറയുന്ന പണ്ഡിതന്മാരുണ്ട്. യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്ന് നൂറോളം ഫായിദകൾ, പാഠങ്ങൾ നമുക്ക് നേടാം, പഠിക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫായിദകൾ ക്രോഡീകരിച്ചവരുണ്ട്. അതിലൊന്ന്, ഒരു വിഷയത്തിലെ സാഹചര്യ തെളിവുകൾ നമുക്ക് സ്വീകരിക്കാം എന്നത് യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിലെ ഒരു പാഠമാണ്. യൂസുഫ് നബി അലൈഹിസ്സലാമിന് ഇമ്രഅത്തുൽ അസീസ് കേറിപ്പിടിച്ചു. അപ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ അവിടെ സാക്ഷികളില്ല. അവിടെ സാഹചര്യ തെളിവുകൾ പരിശോധിച്ചുകൊണ്ടാണ് യൂസുഫ് നബി അലൈഹിസ്സലാം നിരപരാധിയാണ് എന്ന് തെളിയിക്കപ്പെട്ടത്. ഒന്ന് അങ്ങനെയാണ്. യൂസുഫ് നബിയുടെ ഖമീസ് അത് പിൻഭാഗത്തിൽ നിന്ന് കീറിയിരുന്നു. അതുകൊണ്ട് തന്നെ അവർ കീറിപ്പിടിച്ചതാണ്, ഇമ്രത്തുൽ അസീസ് കീറിപ്പിടിച്ചതാണ് എന്ന് അതിൽ നിന്ന് മനസ്സിലായി. ഇങ്ങനെ സാഹചര്യ തെളിവുകൾ നമ്മുടെ ദീനിലും സ്വീകാര്യമാണ് എന്ന പാഠം നമുക്ക് കിട്ടുന്നത് ഒന്ന് യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ഈ ഒരു ചരിത്രത്തിൽ നിന്നാണ്. വേറെ ഹദീസുകളിൽ നിന്നും കിട്ടു. സുലൈമാൻ നബി അലൈഹിസ്സലാമും ദാവൂദ് നബി അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ട ഒരു ഹദീസിൽ നിന്നും ഇത്തരം സാഹചര്യ തെളിവുകൾ അത് സ്വീകരിക്കാം എന്ന പാഠം കിട്ടു. അതുവഴിയെ ഈ റിയാദു സ്വാലിഹീൻ്റെ അവസാന ഭാഗത്തൊക്കെ അത് വരുന്നുണ്ട്. അള്ളാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് പഠിക്കാം, മനസ്സിലാക്കാൻ ശ്രമിക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
5: ജസാകുമുല്ലാഹു ഖൈറൻ. ഇന്നത്തെ റിയാദു സ്വാലിഹീൻ പ്രോഗ്രാം ഇവിടെ സമാപിക്കുകയാണ്. ശ്രോതാക്കളോടൊപ്പം സംവദിച്ചത് മുജീബ് റഹ്മാൻ സ്വലാഹി.

0: ഇരു കിഡ്നികളും നഷ്ടപ്പെട്ട വ്യക്തിക്കു വേണ്ടി റോഡിന്റെ അരികിൽ പാത്രം പിടിച്ചു നിൽക്കുന്ന മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ട്. രോഗം വന്നതിനു ശേഷം, എല്ലാം നഷ്ടപ്പെട്ടതിനു ശേഷം സർവവും വിറ്റ് കുടുംബത്തെയും മക്കളെയും മുഴുവൻ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുന്നതിനു പകരം വളരെ കൃത്യമായ പരിശോധനകളും ചെക്കിങ്ങുകളും നമുക്ക് ജീവിതത്തിലെ ശീലമാക്കിക്കൂടെ? ജീവിതം ഒരു പ്രത്യേക പ്രായം കഴിയുമ്പോൾ വരാൻ സാധ്യതയുള്ള ജീവിതശൈലി രോഗങ്ങളുടെ പരിശോധന വളരെ പ്രധാനമാണ്. മക്കളും കുട്ടികളും പേരക്കുട്ടികളും പറയുമ്പോൾ ഡോക്ടറെ കാണാൻ പോകാൻ മടിക്കുകയും ചികിത്സ തേടാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യരെ കുറിച്ചോർത്ത് സഹതപിക്കുകയാണ്. നമ്മൾ എന്തിനാണ് കുറെ ആളുകൾക്ക് ബാധ്യതയാകുന്നത്? ആവശ്യമായ മുൻകരുതലുകളും സൂക്ഷ്മതകളും എടുക്കാൻ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചതല്ലേ? ആരോ ചൂഷണം ചെയ്യുന്നുണ്ടെന്ന പേടിയോടുകൂടെ നാം ചികിത്സകളിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ അതൊരു വലിയ സമൂഹത്തിന്റെ ബാധ്യതയായി മാറുന്നുണ്ട് എന്നത് നമ്മൾ ഓർക്കണം. നമുക്ക് വേണ്ടി ഒരു ചികിത്സാ ഫണ്ട് കണ്ടെത്തുന്ന സമിതി ഉണ്ടാകരുതെന്ന് നാം സ്വയം തീരുമാനിക്കേണ്ടതാണ്.
1: നമുക്ക് മധുരം ഖുർആൻ ഒന്ന് കേട്ടിട്ട് വരാം.

0: മഷാല്ലാ, മധുരം ഖുർആനാണ് നാം കേട്ടത്. മിഷാരി റാഷിദ ലഫാസിയാണ് ഇന്നത്തെ കാര്യ. വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തുൽ ബഖറയുടെ 155 മുതൽ 156 വരെയുള്ള വചനങ്ങളാണ് നാം കേട്ടുകഴിഞ്ഞത്.
1: രണ്ടാം അദ്ധ്യായം സൂറ അൽ ബഖറയിലെ 155 156 കൂടിയ വചനങ്ങളുടെ വളരെ ആകർഷണീയമായ പാരായണം നമ്മൾ കേട്ടു. അതിൻ്റെ അർത്ഥവും അതിൻ്റെ ഒരു സാരാംശവും നമുക്ക് മനസ്സിലാക്കാം. പൊതുവെ ഇന്ന് നമ്മൾ കേട്ട ഈ രണ്ട് വചനങ്ങളുടെയും അർത്ഥം നമ്മൾ മനസ്സിലാക്കുമ്പോൾ എല്ലാ മനുഷ്യർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ പരീക്ഷണം നൽകുമെന്നാണ്. അത് നൽകുന്ന 3-4 ഇനങ്ങളെ സംബന്ധിച്ച് വ്യത്യസ്ത മേഖലകൾ സംബന്ധിച്ചാണ് സൂചിപ്പിച്ചത്. അതിലൊന്നാണ് ഭയം. ഭയം കൊണ്ട് പരീക്ഷിക്കാം. അതുപോലെ തന്നെ പട്ടിണി, അതുപോലെ തന്നെ സാമ്പത്തിക മാന്ദ്യം, സാമ്പത്തികമായ ബാലൻസ്. അത് ചില സമയത്ത് നന്നായി സമ്പത്തുള്ള ആളുകൾക്ക് തീരെ സമ്പത്തില്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകാം എന്ന് പടച്ചറബ് പരിശുദ്ധ ഖുർആനിലൂടെ മുൻകൂട്ടി തന്നെ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ദേഹങ്ങൾ കൊണ്ട് അടുത്ത ബന്ധുക്കളുടെയും മറ്റും വേണ്ടപ്പെട്ടവരുടെയും ഒക്കെയുള്ള പെട്ടെന്നുള്ള മരണം കൊണ്ടുമൊക്കെ പരീക്ഷണമാകാം. അതുപോലെ തന്നെ കായ്ക്കലികളെ കൊണ്ട്, ഫലവൃക്ഷങ്ങളെ കൊണ്ട്, അതിൻ്റെ പെട്ടെന്നുള്ള നാശങ്ങളെ കൊണ്ടുമൊക്കെ ഒരുപാട് വരുമാനം കാത്തിരിക്കുന്ന, വളരെ പ്രതീക്ഷയോടുകൂടി കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കൃഷി നാശം കൊണ്ടുമൊക്കെ പെട്ടെന്ന് പരീക്ഷണങ്ങൾ ഉണ്ടാകാം. അപ്പോഴൊക്കെ ആ പരീക്ഷണത്തിൽ നൊന്ത് ആത്മഹുതി ചെയ്യുക എന്നുള്ളതല്ല, മറിച്ച് അത് റബ്ബിൻ്റെ വിധിയാണെന്നോർത്ത് എൻ്റെ ശക്തിയും കഴിവും ഒന്നുമല്ല, റബ്ബിനാണ് കഴിവുള്ളത് എന്നോർത്ത് ആ റബ്ബിൻ്റെ വിധിയിൽ ക്ഷമിച്ച് ആ റബ്ബിനോട് കൂടുതൽ അടുക്കാനുള്ള സന്ദർഭമായിട്ടാണ് ഇത്തരം ജീവിതത്തിലെ ഏത് പരീക്ഷണങ്ങളെയും നമ്മൾ സമീപിക്കേണ്ടത് എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്നു. എന്ന് മാത്രവുമല്ല, ഇന്നലേക്കുള്ള പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും പ്രയാസങ്ങളും ഉള്ള സാഹചര്യങ്ങളും ഉണ്ടാകുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് മനസ്സിൽ സ്വമേധയാ തികട്ടി വരേണ്ട ഒരു ദിക്ർ ഓർമ്മപ്പെടുത്തുകയാണ്. ആ നിലക്ക് സംഭവിക്കുമ്പം അവർ പറയും, അവർ ഇപ്രകാരം സ്വയം ഓർമ്മയിൽ തികട്ടിവെന്ന് അവർ അള്ളാഹുവിനെ സ്മരിച്ച് പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന്. തീർച്ചയായും ഞങ്ങൾ അള്ളാഹുവിനുള്ളതാണ്, ഞങ്ങൾ അവനിലേക്ക് തന്നെ മടങ്ങി ചെല്ലുന്നവരുമാണ് എന്ന് സ്വമേധയാ ചുറ്റുവട്ടത്തും മറ്റും സ്വയം ജീവിതത്തിലുമൊക്കെ സംഭവിക്കുന്ന പ്രയാസങ്ങളും ദുരന്തങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും മുസീബത്തുകളും സംഭവിക്കുമ്പോൾ അവരുടെ മനസ്സിൽ നിന്ന് സ്വമേധയാ ആ റബ്ബിനെക്കുറിച്ച് ഓർത്ത് റബ്ബിൻ്റേക്ക് കൂടുതൽ അടുക്കാനുള്ളൊരു വാചകമായി, ഒരു ദിക്റായി അള്ളാഹു പഠിപ്പിച്ച ഒരു വാചകമാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നത്. അത് മരണസമയത്ത് മാത്രമല്ല, മരണത്തെപ്പറ്റി കേൾക്കുമ്പോൾ മാത്രമാണെന്ന് തെറ്റിദ്ധരിച്ച ചില ആളുകളുണ്ട്. എന്നാൽ മുസീബത്തുകൾ എന്തും ജീവിതത്തിൽ സംഭവിക്കുമ്പം നമ്മൾ കേൾക്കുമ്പം നമുക്ക് എന്ത് ചെയ്യാം, ആ ദിക്ർ പറയാം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പൊതുവേ ജീവിതാവസ്ഥയിൽ ഈ പട്ടിണിയും അതുപോലെ തന്നെ ദാരിദ്ര്യവും അതുപോലെ തന്നെ പെട്ടെന്നുള്ള മരണങ്ങളും കൃഷിനാശവും സാമ്പത്തികമായ ഏറ്റക്കുറച്ചും സംഭവിക്കുമ്പോഴേക്ക് പട്ടേ വിഷാദ രൂപത്തിൽ അല്ലെങ്കിൽ ടെൻഷനായി അമിതമായി ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ മനസ്സ് സ്റ്റക്കാകുന്ന സാഹചര്യം പൊതുവെ പലപ്പോഴും കാണാറുണ്ട്. എന്നാൽ ഈ ദുനിയാവ് എന്ന് പറയുമ്പം ശരിക്കും ഒരു പരീക്ഷണാലയമാണ്. ഈ പരീക്ഷണാലയത്തിൽ അല്ലെങ്കിൽ ഈ പരീക്ഷയിൽ ശരിക്ക് റബ്ബിനെക്കുറിച്ച് ഓർത്ത് റബ്ബിലേക്കടുത്ത് അതിനെ ഓവർകം ചെയ്ത് ജീവിക്കാൻ കഴിയുന്ന വ്യക്തിയാരോ ആ നിലക്കുള്ള വിശ്വാസിക്ക് തന്നെയാണ്, ആ നിലക്കുള്ള അള്ളാഹുവിൻ്റെ അടിമക്കാണ് വിജയം എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന രണ്ട് വചനങ്ങൾ കൂടിയാണ് ഈ രണ്ടാം അധ്യായം സൂറത്തുൽ ബഖറയിൽ 155 156 വചനങ്ങൾ.
2: ആരോഗ്യപൂർണമായ ജീവിതത്തിന് വിലപ്പെട്ട മാർഗനിർദ്ദേശങ്ങളുമായി പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ. അൽഹംദുലില്ലാ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ അടുത്ത കാലത്ത് പത്രങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു അസുഖമാണ് മസ്തിഷ്ക ജ്വരം. മരണം സംഭവിക്കാവുന്ന വളരെ ഗുരുതരമായ എന്നാൽ അപൂർവമായിട്ടുള്ള ഒരു രോഗമാണ് മസ്തിഷ്ക ജ്വരം. ഇത് പെട്ടെന്ന് ഈ അടുത്തുണ്ടായ പുതിയ ഒരു അസുഖമൊന്നുമല്ല, മുമ്പേ കണ്ടെത്തപ്പെട്ടിട്ടുള്ള ഒരു അസുഖം തന്നെയാകുന്നു. ജലത്തിൽ കാണപ്പെടുന്ന നൈഗ്ലേറിയ ഫൗലേറി എന്ന അമീബയാണ് ഈ രോഗത്തിന് പ്രധാന കാരണം. മലിനമായ കുളങ്ങളിലോ പുഴകളിലോ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലോ കുളിക്കുമ്പോൾ ഈ അമീബ മൂക്കിലൂടെ ശരീരത്തിൽ പ്രവേശിക്കുന്നു. ഇത് പിന്നീട് തലച്ചോറിലെത്തി അണുബാധയുണ്ടാക്കുന്നു. മൂക്കിനെയും മസ്തിഷ്കത്തെയും വേർതിരിക്കുന്ന നേർത്ത പാളിയിലുള്ള സുഷിരങ്ങൾ വഴിയോ കർണപടത്തിലുണ്ടാകുന്ന സുഷിരം വഴിയോ അമീബ തലച്ചോറിലേക്ക് കടക്കുകയും മെനിഞ്ചോ എൻസെഫലൈറ്റിസ് ഉണ്ടാക്കുകയും ചെയ്യുന്നു. 97%-ൽ അധികം മരണനിരക്കുള്ള ഒരു അസുഖമാണ് മസ്തിഷ്ക ജ്വരം. ഈ രോഗം ഒരിക്കലും മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരില്ല. ഇനി ഇവയുടെ ലക്ഷണങ്ങൾ: പനി, തീവ്രമായ തലവേദന, ഛർദി, ഓക്കാനം, കഴുത്തുവേദന, വെളിച്ചത്തിലേക്ക് നോക്കാനുള്ള ബുദ്ധിമുട്ട്. ഇതാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ഈ രോഗം ഗുരുതരാവസ്ഥയിലായാൽ അപസ്മാരം, ബോധക്ഷയം, ഓർമ്മക്കുറവ് എന്നിവയുണ്ടാകുന്നു. അപ്പോൾ ഈ രോഗലക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ സ്വയം ചികിത്സ നടത്താതെ ഡോക്ടറുടെ അടുത്ത് പോയി ചികിത്സ തേടുകയാണ് ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് നമ്മൾ കുളത്തിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇവിടെ എവിടെയെങ്കിലും കുളിച്ചിട്ടുണ്ടെങ്കിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ, വൃത്തിയില്ലാത്ത കുളം, കെട്ടിക്കിടക്കുന്ന വെള്ളം, പിന്നെ ക്ലോറിനേഷൻ നടത്താത്ത സ്വിമ്മിംഗ് പൂളുകൾ, അപ്പോൾ ഇവിടെയൊക്കെ കുളിച്ചതിന് ശേഷമാണ് ഈ ലക്ഷണങ്ങൾ കാണുന്നത് എങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മളൊരു ഡോക്ടറുടെ അടുത്ത് പോയി കൺസൾട്ടേഷൻ നടത്തി എന്താണ് അസുഖമെന്ന് തിരിച്ചറിയേണ്ടതാണ്. ഇത് ഒഴിവാക്കാനുള്ള മാർഗം വൃത്തിയില്ലാത്ത കുളങ്ങൾ അല്ലെങ്കിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം, ക്ലോറിനേഷൻ നടത്താത്ത സ്വിമ്മിംഗ് പൂൾ, ഇവിടെയൊക്കെ കുളിക്കുന്നത് ഒഴിവാക്കുക. വെള്ളത്തിൽ കുളിക്കുമ്പോൾ മൂക്കിലൂടെ വെള്ളം കയറാതെ ശ്രദ്ധിക്കുക. വർഷങ്ങളായി വൃത്തിയാക്കാത്ത ജലസംഭരണികളിലെ വെള്ളം ഉപയോഗിക്കുമ്പോഴും ശ്രദ്ധിക്കണം. വാട്ടർ തീം പാർക്കുകളിലെയും സ്വിമ്മിംഗ് പൂളുകളിലെയും വെള്ളം ക്ലോറിനേറ്റ് ചെയ്ത് ശുദ്ധമാണെന്ന് ഉറപ്പാക്കണം. ചെവിയിൽ പഴുപ്പുള്ളവർ കുളത്തിലും തോട്ടിലും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കരുത്. പിന്നെ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ നമ്മൾ വൈദ്യസഹായം തേടുകയും സ്വയം ചികിത്സ നടത്താതെ കൃത്യമായ ഒരു ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് മരുന്ന് കഴിക്കാനും വേണ്ട പിന്നെ വിശ്രമം എടുക്കാനും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക.
4: അസുഖങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ചും വ്യാപനത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും നമ്മിൽ പലരും അജ്ഞരാണ്. അജ്ഞതയല്ല, വ്യക്തമായ ജ്ഞാനമാണ് ചെറുതും വലുതുമായ അസുഖങ്ങളിൽ നിന്നും മുക്തി നേടാനുള്ള എളുപ്പമാർഗം. ആരോഗ്യരംഗത്തെ നമ്മുടെ അജ്ഞതകൾക്ക് പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. രോഗപ്രതിരോധം, ചികിത്സ തുടങ്ങി നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് അത്യന്താപേക്ഷിതമായ അറിവുകൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. അസുഖങ്ങളോട് വിട, ഇനി സന്തോഷം തിരിച്ചുവരും.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ടൈമിലെ ചില വാചകങ്ങൾ ഒന്ന് വായിക്കാം സുഹൃത്ത്.
1: യെസ്, ശ്രോതാക്കൾക്ക് നേരിട്ട് പീസ് റേഡിയോയിലേക്ക് പങ്കെടുക്കാൻ പറ്റിയൊരു പ്രോഗ്രാമാണല്ലേ. പീസ് ടൈമിൽ ഇന്ന് നമ്മളോടൊപ്പം ഒരു കുറച്ച് മൂർച്ചയുള്ള വാക്കുകളാണ്. വാർത്തകൾ അറിയാൻ ഒരുപാട് മാധ്യമങ്ങളുണ്ട്, വിനോദത്തിനും അനേകം വഴികളുണ്ട്. എന്നാൽ ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം ഓർമ്മിപ്പിക്കാൻ പീസ് റേഡിയോ കൂടെയുണ്ട്. അൽഹംദുലില്ലാ, ഈ ഒരു ശ്രോതാവിന് ഒരു ചെറിയ സമയം കൊണ്ട് അദ്ദേഹം ഒരുപാട് ചിന്തകളാണ് മനസ്സിൽ തന്നിട്ടുള്ളത്. നമ്മുടെ ചുറ്റുപാടുമുള്ള ഒരുപാട് മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യമൊക്കെ ഇപ്പോൾ എവിടെയും കയറി ഇടപെടുന്നൊരു അവസ്ഥയാണുള്ളത്. പക്ഷെ എന്നാലും അവർ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. എന്നാൽ വിനോദത്തിന് ഒരുപാട് വഴികളുണ്ട്, എന്തെല്ലാം വിനോദങ്ങളാണ്. പക്ഷേ ഇവിടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം മറക്കാതെ ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകാൻ, നമ്മുടെ ഗോൾ എങ്ങോട്ടാണ് എന്നുള്ളത് കൃത്യമായി നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു മാധ്യമമാണ്, അല്ലെങ്കിൽ ഒരു കൂട്ടുകാരനാണ്, അല്ലെങ്കിൽ ഒരു വഴികാട്ടിയാണ് പീസ് റേഡിയോ എന്നാണ് ഈ ഒരു ശ്രോതാവിൻ്റെ. അതുകൊണ്ട് തന്നെയാണ് പീസ് ടൈമിൽ ഈ ഒരു കമൻ്റ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇൻഷാല്ലാ ഇത്തരം ചിന്തനീയമായ പല ടെക്സ്റ്റുകളും നിങ്ങൾ പീസ് റേഡിയോയിലേക്ക് അയക്കുമ്പോൾ അത് ഇതിവിടെ ഒരു സെഷനായി തന്നെ നമ്മളിവിടെ പ്രസന്റ് ചെയ്യുന്നുണ്ട്. അൽഹംദുലില്ലാ, ബറക്കല്ലാഹു ഫീക്.
2: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോടു ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: أعوذ بالله من الشيطان الرجيم.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ.
1: അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബി അജ്മഈൻ. പീസ് റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും അൽ ഇജാബ സംശയ നിവാരണം ചോദ്യോത്തര പരിപാടിയിലേക്ക് സ്വാഗതം. ചോദ്യത്തിലേക്ക് അടക്കം. ആദ്യത്തെ ചോദ്യം ഇതാണ്: അയ്യാമുൽ ബീൽ നോമ്പ് ഇടയ്ക്ക് വിട്ടുപോയത് മറ്റൊരു ദിവസം എടുക്കാൻ പറ്റുമോ? തിങ്കൾ വ്യാഴം ദിവസങ്ങളിലെ നോമ്പിന്റെ കൂടെ എടുക്കാൻ പറ്റുമോ എന്നാണ്.
2: ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും അബ്ദുല്ലാഹിബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിനുള്ള ഹദീസിൽ പ്രവാചക തിരുമേനി അദ്ദേഹത്തോട് പറഞ്ഞു, അധികമായി നോമ്പ് അനുഷ്ഠിക്കുവാൻ അദ്ദേഹം താല്പര്യം പ്രകടിപ്പിച്ചപ്പോൾ പ്രവാചകൻ തിരുമേനി പറഞ്ഞു, സും മിനശ്ശഹരി സലാത്ത് അയ്യാം, മാസത്തിൽ നിങ്ങൾ മൂന്ന് നോമ്പ് അനുഷ്ഠിക്കുക. ഫ ഇന്നൽ ഹസനത്ത ബിഅശ്രി അംസാലിഹ, കാരണം ഒരു ഹസനത്ത് അതിന് പത്തിരട്ടിയാണ് പ്രതിഫലം. മൂന്ന് നോമ്പ് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ മുപ്പത് നോമ്പ് അനുഷ്ഠിച്ചതുപോലെയാണ്. വദാലിക മിസ്ല സിയാമി ദഹർ, കാലം മുഴുവൻ നോമ്പ് അനുഷ്ഠിച്ചവനെ പോലെയാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നേരത്തെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിലും അവിടെ നമ്മൾ സൂചിപ്പിക്കേണ്ടായി, ഔസാനി ഖലീലി, എൻ്റെ ഖലീലായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് വസീയത്ത് ചെയ്തു, ബി സലാത്തി സിയാമി തലാത്തി അയ്യാം മിൻ കുല്ലി ശഹർ, ഓരോ മാസത്തിലും മൂന്ന് നോമ്പ് അനുഷ്ഠിക്കുവാൻ. അത് അയ്യാമുൽ ബീർ എന്ന് പറയുന്ന പൗർണമി രാവുകളാവുന്ന 13, 14, 15 അർദ്ധ അറബി മാസത്തിൽ 13, 14, 15 ദിവസങ്ങളാണ് നിർവഹിക്കേണ്ടത്. ഇനി ആ ദിവസങ്ങൾ അനുഷ്ഠിക്കാൻ കഴിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏതൊരു ദിവസത്തിലും അത്തരത്തിലുള്ള മൂന്ന് നോമ്പ് അനുഷ്ഠിക്കുന്നതിന് കുഴപ്പമില്ല.
1: കുട്ടിയുടെ പിതാവ് അക്കീക്ക് അറുത്തിട്ടില്ലെങ്കിൽ പിന്നീട് അറുക്കുവാൻ പറ്റുമോ? എല്ലാവർക്കും അറുക്കേണ്ടതുണ്ടോ, നിർബന്ധമാണോ എന്നൊക്കെയാണ്.
3: ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നേരത്തെയൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് തന്നെയാണ്, അഖീഖ കുല്ലു മൗലൂദിൻ മുർത്തഹനുൻ ബി അഖീഖത്തിഹി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. കുട്ടികൾ അവർക്ക് വേണ്ടി അറുക്കുന്ന ആ മൃഗവുമായി കടപ്പെട്ടിരിക്കുന്നു, അതവരുടെ ഒരു അവകാശമാണ് എന്നൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ, ആ വിഷയത്തിൽ നമ്മൾ അലംഭാവം കാണിക്കാൻ പാടില്ല. കുട്ടികൾ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ നമ്മളെക്കൊണ്ട് അതിന് കഴിയുമെങ്കിൽ നാം അറുക്കണം. അതിൻ്റെ ഏറ്റവും സുന്നത്തായിട്ടുള്ള സമയം എന്നത് ജനനത്തിൻ്റെ 7-ാമത്തെ ദിവസമാണ്. ഇനി ആ ദിവസം എന്തെങ്കിലും കാരണത്താൽ അറുക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ പിന്നെ മറ്റേത് ദിവസങ്ങളിലും ആ സുന്നത്ത് നമുക്ക് വീട്ടാവുന്നതാണ്. ചില പണ്ഡിതന്മാരൊക്കെ 7-ന് പറ്റിയിട്ടില്ല എങ്കിൽ 14-നോ 14-ന് പറ്റിയിട്ടില്ലെങ്കിൽ 21-നോ ഒക്കെ നിർവഹിക്കാം. അങ്ങനെ ആ 7, 14, 21 എന്നിങ്ങനെയുള്ള ആ സംഖ്യകൾ പരിഗണിക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിലും അതിന് തെളിവൊന്നുമില്ല. അതുകൊണ്ട് 7-ന് പറ്റിയിട്ടില്ല എങ്കിൽ പിന്നെ സൗകര്യപ്പെടുന്ന ദിവസങ്ങളിൽ, അടുത്ത ദിവസങ്ങളിൽ തന്നെ അത് നിർവഹിക്കുകയാണ് വേണ്ടത്. എന്നാൽ ഒരു കുട്ടി, ആ കുട്ടിയുടെ ഒരു കുട്ടിത്തം അഥവാ നമ്മൾ ചെലവിന് കൊടുത്ത് ഒരു കുട്ടിയായി നമ്മൾ പരിഗണിക്കേണ്ടുന്ന ആ ഒരു സന്ദർഭത്തിൻ്റെ ശേഷം അവന് വേണ്ടി അറുക്കാൻ പറ്റുമോ ഇല്ലേ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതേപോലെ തന്നെ കുറേ വലുതായി കഴിഞ്ഞ് വലിയ ആളുകൾക്ക് വേണ്ടി ഒരുപക്ഷെ അവനവന് വേണ്ടി തന്നെ അറുക്കാൻ പറ്റുമോ ഇല്ലേ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അങ്ങനെ പ്രത്യേകിച്ചൊന്നും വന്നിട്ടില്ല എന്നത് തന്നെയാണ് അതിൻ്റെ കാരണമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. നബിയോ സ്വഹാബത്തോ അങ്ങനെ സ്വന്തത്തിനു വേണ്ടി ഒരു അഖീഖ അറുത്തതായിട്ട് നമുക്ക് പലപ്പോഴും കാണാൻ കഴിയുന്നില്ല ചരിത്രത്തിലും ഹദീസുകളിലും. എന്നാൽ അതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനം എന്നത് നഷ്ടപ്പെട്ടു പോയ ഒരു കാര്യം അല്ലെങ്കിൽ ചെയ്യാൻ കഴിയാതിരുന്ന ഒരു കാര്യം ചെയ്യാൻ കഴിയുന്ന സമയത്ത് വീട്ടുക എന്ന ഒരു അടിത്തറ വെച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത് അനുവദനീയം തന്നെയാണ് എന്ന് ആധുനികരായ പല പണ്ഡിതന്മാരും പൗരാണികരായ പല പണ്ഡിതന്മാരും പറഞ്ഞത് കാണാൻ കഴിയും. ഉദാഹരണമായിട്ട് ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലുള്ള പണ്ഡിതന്മാരോട് ഇങ്ങനെ എനിക്ക് വേണ്ടി ഒരു അഖീഖ അറുക്കാൻ സാധിക്കുമോ, എൻ്റെ മാതാപിതാക്കൾ അറുത്തിട്ടില്ല എന്ന് ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിന് മറുപടിയായിട്ട് അതെ, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് അറുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനം ഒരു ഖുർആനായത്തോ ഹദീസോ ഒന്നുമല്ല, പക്ഷെ ഒരു മതത്തിൻ്റെ കർമ്മശാസ്ത്രത്തിൻ്റെ ഒരു ബേസ് ഇവിടെയുണ്ട്. അഥവാ ഒരു കർമ്മം അതിൻ്റെ സമയത്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, അതിൻ്റെ ചെയ്യാതിരിക്കാനുള്ള ഉതിറുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ചെയ്യാൻ സാധിക്കുന്ന ഒരു സമയത്ത് അത് നിർവഹിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ വീട്ടുക തന്നെയാണ് വേണ്ടത് എന്ന ആ ഒരു അടിത്തറയിൽ നിന്നുകൊണ്ട് വേണമെങ്കിൽ ഒരാൾക്ക് മക്കൾ ഒരൽപ്പം വലുതായിട്ടുണ്ട് എങ്കിലും അതേപോലെ തന്നെ അവനവന് അറുത്തിട്ടില്ല എന്ന് ബോധ്യമുണ്ട് എങ്കിൽ ആ നീയത്തോടുകൂടി അറുത്തു കൊടുത്താൽ അത് ബിദ്അത്തോ അല്ലെങ്കിൽ ഇസ്ലാമിന് ചേരാത്ത ഒരു കാര്യമോ അല്ല, മറിച്ച് അതൊരു പുണ്യകർമ്മം തന്നെയാണ്, ഒരു സദഖ തന്നെയായിട്ട് പരിഗണിക്കുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വല്ലാഹു അഅലം.
1: ചോദ്യം പ്രകാരമാണ്, എൻ്റെ അയൽവാസി ബാങ്കിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുടെ വീട്ടിലെ വിരുന്നു സൽക്കാരങ്ങളിൽ പങ്കെടുക്കുന്നതിലോ ഭക്ഷണം കഴിക്കുന്നതിലോ തെറ്റുണ്ടോ എന്നാണ്.
2: ഉദാഹരണങ്ങൾ മാറ്റി നിർത്തി നമ്മൾ പറയുകയാണ് എങ്കിൽ, ഒരാളുടെ സമ്പാദ്യം പരിപൂർണമായും നിഷിദ്ധം മാത്രമാണ് എങ്കിൽ, അയാളുടെ ഏർപ്പാട് മോഷണമാണ്, കവർച്ചയാണ്, വഞ്ചിച്ചെടുക്കലാണ്, തട്ടിപ്പാണ്, ഇത് മാത്രമാണ് അയാളുടെ വരുമാന മാർഗമെങ്കിൽ അത്തരം വ്യക്തികളുമായുള്ള ബന്ധങ്ങൾ, അഥവാ ബന്ധം എന്ന് പറഞ്ഞാൽ അത്തരം വ്യക്തികളുടെ ക്ഷണങ്ങൾ അതിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് വേണ്ടത്. അതോടൊപ്പം അവരെ ഉപദേശിച്ച് നന്നാക്കേണ്ട ബാധ്യതയും മറ്റാളുകൾക്കുണ്ട്. എന്നാൽ ഹറാമും ഹലാലും കൂടിക്കലർന്ന രൂപമാണ് ഉള്ളത്. ഒരാൾക്ക് കൃഷിയുണ്ട്, ജോലിയുണ്ട്, ശമ്പളമുണ്ട്, അതോടൊപ്പം നിഷിദ്ധമായ വട്ടിയോ പലിശയോ അല്ലെങ്കിൽ കൈക്കൂലിയൊക്കെ ഉണ്ട് എങ്കിൽ അങ്ങനെയുള്ള ആളുകളുടെ ക്ഷണങ്ങൾ സ്വീകരിക്കുന്നതിന് കുഴപ്പമില്ല എങ്കിലും അവരെ ബോധ്യപ്പെടുത്തുകയും അവരുടെ തെറ്റുകൾ ഉപദേശിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ആ വ്യക്തികളുമായുള്ള ബന്ധം പുലർത്തുന്നതും അല്ലെങ്കിൽ അവരുടെ ക്ഷണങ്ങളിൽ പങ്കെടുക്കലുമാണ് അവരെ നന്നാക്കി കൊണ്ടുവരുവാനും തിന്മകളിൽ നിന്നും അവരെ മോചിപ്പിക്കുവാനും വഴിയെങ്കിൽ അതിൽ പങ്കെടുക്കുക തന്നെയാണ് വേണ്ടത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്.
1: സ്ത്രീകൾ ഗ്രൂപ്പായി മഹറമില്ലാതെ ഹജ്ജിന് പോകുന്നത് ശരിയാണോ എന്നാണ്.
4: മഹറമില്ലാത്ത ഏത് യാത്രയും ഹറാം തന്നെ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ്. അത് ഒരു സുപ്രഭാതത്തിൽ നബിയോട് ചോദിച്ചു, ഒരു സ്ത്രീ 3 ദിവസത്തെ യാത്ര ഉണ്ട്, മഹറമില്ലാതെ പറ്റുമോ നബി? നബി പറഞ്ഞു പറ്റൂല. 2 ദിവസത്തെ യാത്ര പോകുന്നുണ്ട്, പറ്റോ? നബി പറഞ്ഞിട്ടില്ല പറ്റില്ല. 1 ദിവസത്തെ യാത്ര മഹറമില്ലാതെ പോകാൻ പറ്റോ? ഇല്ല. 1/2 ദിവസത്തെ യാത്ര പോകാൻ പറ്റുമോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? പറ്റില്ല. ഇത്രയും വ്യക്തമാണ്. എന്നാൽ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പണ്ഡിത ലോകത്ത് നടന്ന ഒരു ചർച്ച, അതിനവർ പല കാരണങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതായത് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് പ്രവാചകന്റെ ഭാര്യമാരെ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഉസ്മാൻ ബിൻ അഫ്ഫാന്റെയും അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെയും നേതൃത്വത്തിൽ അവരെ ഹജ്ജിന് പറഞ്ഞയച്ചിരുന്നു ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു എന്ന ഈ വിഷയത്തെ ആധാരമാക്കി. അപ്പൊ അവരെ കൂടെ മഹറം ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് വിശ്വസ്തരായ സ്ത്രീകളും അതുപോലെ വിശ്വസ്തമായ സാഹചര്യവും നിർഭയത്വത്തിന്റെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ പറ്റുമല്ലോ എന്ന ചർച്ചകളാണ് പണ്ഡിത ലോകത്ത് നടന്നത്. എന്നാൽ ആ ചർച്ചകൾക്കൊക്കെ പണ്ഡിത ലോകത്ത് അത് പറ്റില്ല എന്ന് തീർത്ത് പറയുന്ന പണ്ഡിതന്മാർ അതിന് മറുപടിയും നൽകിയിട്ടുണ്ട്. എങ്കിലും നിർഭയത്വത്തോടുകൂടെ ഒരു സ്ത്രീക്ക് സുരക്ഷിതമായി വിശ്വസ്തതകളായ സ്ത്രീകളോടുകൂടെ പോരാൻ പറ്റുമെങ്കിൽ അനുവദനീയമാണ് എന്ന് ഒരു വിഭാഗം

0: നിഷിദ്ധങ്ങളില്ലാത്ത ജോലിയാണ്, സാഹചര്യമാണ്, സന്ദർഭമാണ് എങ്കിൽ ജോലിക്ക് പോകുന്നതിന് കുഴപ്പമില്ല. സ്ത്രീയും അന്യപുരുഷനും ഒറ്റപ്പെടുന്ന അവസ്ഥകളുണ്ടാകുക, തിന്മകളിലേക്കുള്ള വഴികളുണ്ടാകുക എങ്കിൽ ഒരിക്കലും അത്തരം ജോലികളിൽ ഒരാൾക്കും പങ്കെടുക്കുവാൻ പാടില്ല. നഴ്സിംഗ് രംഗത്ത് ജോലി ചെയ്യുമ്പോൾ വളരെ കൂടുതലായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇത് എന്നതാണ് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്താനുള്ളത്. പലരുമായും സംസാരിച്ചപ്പോൾ നഴ്സിംഗ് ജോലിയിൽ കാര്യമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്, ചീത്ത സാഹചര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാൻ ശ്രമിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചു. അത് നഴ്സിംഗ് ജോലി എന്നല്ല, മറ്റ് പല ജോലികളിലും അത്തരം ശ്രദ്ധ അനിവാര്യമാണ്.
1: ഒരു പെൺകുട്ടിക്ക് ഒരു നല്ല വിവാഹാലോചന വരികയും അവളുടെ വീട്ടുകാർക്ക് എല്ലാവർക്കും ആ ബന്ധം ഇഷ്ടമാവുകയും ചെയ്താൽ, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ അവളുടെ മനസ്സിനത് തൃപ്തിപ്പെടാത്തത് കൊണ്ട് മാത്രം അവൾക്ക് ആ ബന്ധം വേണ്ടെന്ന് വെക്കാൻ പറ്റുമോ? ഇനി അവൾ അങ്ങനെ കാരണമില്ലാതെ വേണ്ടെന്ന് വെച്ചാൽ തന്നെ അതിനേക്കാൾ മോശമായൊരു ബന്ധം കൊടുത്തുകൊണ്ട് അള്ളാഹു അവളെ പരീക്ഷിക്കുമോ എന്നൊക്കെയാണ് ചോദ്യകർത്താവിൻ്റെ വ്യാകുലത.
0: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദീനൊത്ത ഒരാൾ, നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരാൾ വിവാഹം അന്വേഷിച്ച് വന്നു കഴിഞ്ഞാൽ ഫസവ്വിജൂഹു, നിങ്ങൾ അവനെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുക, ഇല്ലെങ്കിൽ ഭൂമിയിൽ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാകുമെന്നാണ്. വിവാഹം കഴിക്കുന്ന ആണും പെണ്ണും പരസ്പരം കാണുകയും തൃപ്തിപ്പെടുകയും ചെയ്യേണ്ടതുണ്ട്, കാരണം നീണ്ടു നിൽക്കേണ്ട ബന്ധമാണല്ലോ. അതുകൊണ്ടാണ് ഇസ്ലാമിൽ ഖിത്ബത്ത്, വിവാഹ അന്വേഷണവും പരസ്പരം കാണലും അനുവദിക്കപ്പെട്ടത്. റസൂലുള്ള പറഞ്ഞു, നിങ്ങൾ അൻസാരി സ്ത്രീകളെ വിവാഹത്തിന് മുമ്പായി കാണുക, അവരുടെ കണ്ണിന് ഒരു പ്രശ്നമുണ്ട് എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് പറഞ്ഞത്. അതേപോലെ തന്നെ നിർബന്ധിപ്പിച്ച് കല്യാണം കഴിക്കുക എന്നൊന്നും ഇസ്ലാമിലില്ല. ബിക്കർ കന്യകയാണ് എങ്കിൽ അവൾ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നറിയുന്ന അവളുടെ മൗനമാണ് എന്നും, വിധവയാണ് എങ്കിൽ പ്രത്യക്ഷമായി അവൾ അനുവാദമുണ്ട് എന്ന് വാക്കാൽ പറയണമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ എല്ലാം കൊണ്ടും ഒത്തിണങ്ങിയ ഒരു അന്വേഷണം വന്നു കഴിഞ്ഞാൽ പെൺകുട്ടി മനസ്സിലാക്കേണ്ടത്, ലോകത്ത് 100% എല്ലാം കൊണ്ടും ഒത്തിണങ്ങിയ ഒരാളെ ഒരാൾക്കും ലഭിച്ചുകൊള്ളും എന്നില്ല. മനുഷ്യർ എന്നുള്ള നിലക്ക് എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടാകാം, ശാരീരികം, മാനസികം, മതപരമായി ഒക്കെ ഉണ്ടാകാം. ദീനിയായി തൃപ്തിപ്പെട്ട, മനസ്സുകൊണ്ട് വലിയ തിരക്കേടില്ലാത്ത ഒരാളെ വരനായി വലിയ കൊണ്ടുവരുമ്പോൾ ആ പിതാവിനെ കഷ്ടപ്പെടുത്താതെ അതിന് സമ്മതം മൂളുകയാണ് ചെയ്യേണ്ടത്. അനിഷ്ടകരമായ രൂപത്തിലോ നിർബന്ധത്തിനു വഴങ്ങിയോ സമ്മതം മൂളുക എന്നർത്ഥത്തിലല്ല. ഒരു പക്ഷേ റബ്ബിനോടുള്ള പ്രാർത്ഥന പതിവാക്കുകയും ഇസ്തിഖാറത്ത് നമസ്കാരം നിർവഹിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു ഖൈറായ തീരുമാനം തരും. കൊണ്ടുവരുന്നതൊന്നും ഇഷ്ടപ്പെടുന്നില്ല, എന്തെങ്കിലും ഞൊണ്ടിന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് പിതാവിനെ കഷ്ടപ്പെടുത്തുകയാണ് എങ്കിൽ അതൊരു പക്ഷേ വലിയ പ്രയാസങ്ങൾ സൃഷ്ടിച്ചേക്കാം എന്നാണ് ആ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത്.
1: എൻ്റെ ഒരു സുഹൃത്തിന് പഠിക്കാൻ വേണ്ടി ലോൺ എടുത്തു. 4.5 വർഷത്തെ BPT കോഴ്സാണ്. ലോൺ എടുത്തപ്പോൾ ബാങ്ക് പറഞ്ഞത് കോഴ്സ് കഴിഞ്ഞിട്ടേ പലിശ വരൂ എന്നാണ്. പക്ഷേ ഇപ്പോൾ അടുത്ത് ബാങ്കിൽ പോയപ്പോൾ അവർ പറഞ്ഞത് ആദ്യ വർഷം മുതലേ പലിശ വരുന്നുണ്ടെന്ന്. അവൾ ഇപ്പോൾ 3ാം വർഷമായി. ഇനിയിപ്പോൾ പലിശ കൂട്ടി പൈസ അടക്കാനുള്ള പണമില്ല. അപ്പോൾ ഇപ്പോൾ പഠിക്കുന്നതും ജോലി വാങ്ങുന്നതുമൊക്കെ തെറ്റായ രീതിയിലാകുമോ? ജോലി കിട്ടിയിട്ട് പലിശ വരുന്നതിന് മുമ്പ് തന്നെ ലോൺ അടക്കാനായിരുന്നു വിചാരിച്ചിരുന്നത്. ഇനിയിപ്പോൾ എന്തു ചെയ്യും?
0: പല ബാങ്കുകളും പഠിക്കുവാൻ വേണ്ടി വിദ്യാർത്ഥികൾക്ക് ലോണ് കൊടുക്കുന്നുണ്ട്. ആ ലോണ് കൊടുക്കുമ്പോൾ അതുവഴി ലാഭമുണ്ടാക്കുകയാണ് ബാങ്കിൻ്റെ ലക്ഷ്യം. അത് കൊടുക്കുന്നവർക്കും അറിയാം, വാങ്ങുന്നവർക്കും അറിയാം. ഇവിടെ ചോദ്യത്തിലുള്ളത് പഠനം കഴിഞ്ഞ ശേഷം പലിശ അടച്ചാൽ മതി എന്ന്

0: എന്നായിരുന്നു ബാങ്ക് പറഞ്ഞത്. അപ്പോൾ പഠിച്ചു പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ അടച്ചു തീർത്താൽ പലിശ ഉണ്ടാകിയില്ലല്ലോ എന്ന അർത്ഥത്തിലാണ് ക്യാഷ് ബാങ്കിൽ നിന്ന് എടുത്തത്. ഇപ്പോൾ ബാങ്ക് വാക്ക് മാറ്റിയിരിക്കുന്നു, ഓരോ വർഷവും അതിൻ്റേതായ പലിശ അടക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ചോദ്യം. ഒന്ന്, ബാങ്കിൽ നിന്നും പലിശക്കെടുക്കാവുന്ന ഒരു അങ്ങേയറ്റത്തെ നിർബന്ധ സാഹചര്യത്തിലായിരുന്നില്ല ഈ ചോദ്യകർത്താവ് ബാങ്കിൽ നിന്നും പണമെടുത്തത്. ഒരാളൊരു കോഴ്സിന് പഠിക്കുക എന്നത് അങ്ങേയറ്റത്തെ ഒരു നിർബന്ധ സാഹചര്യമല്ല. ക്യാഷ് ഉണ്ടെങ്കിൽ പഠിക്കുക, അല്ലെങ്കിൽ കടമായി തരുന്ന ആളുകളിൽ നിന്ന് സ്വീകരിച്ച് പിന്നീട് വീട്ടിൽ കൊടുക്കുക, ഇല്ലെങ്കിൽ ഓരോരുത്തരുടെയും സാമ്പത്തിക സ്ഥിതി വെച്ചുകൊണ്ടുള്ള പഠനങ്ങൾ നടത്തുക എന്നല്ലാതെ പലിശക്ക് ക്യാഷ് എടുത്തുകൊണ്ട് പഠിക്കുക എന്നത് തെറ്റ് തന്നെയാണ്. അവർ അതിന് അനുവദനീയമാക്കുവാൻ വേണ്ടി കണ്ടിരുന്നത് ബാങ്ക് പലിശ ആവശ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ കൊടുത്തു തീർത്താൽ പലിശയില്ലല്ലോ എന്നാണ്. അതും ശരിയല്ല. കാരണം മുൻകൂട്ടി തന്നെ ബാങ്ക് ഒരു വ്യവസ്ഥ വച്ചിരിക്കുന്നത് പഠനം പൂർത്തിയാക്കിക്കഴിഞ്ഞാൽ ഇതിന് പലിശയുണ്ട് എന്നാണ്. പലിശയുണ്ട്, പക്ഷേ മുൻകൂട്ടി കൊടുത്താൽ പലിശയിൽ നിന്ന് രക്ഷപ്പെടാം എന്ന് പറഞ്ഞാലും ആ നിബന്ധനയിൽ പലിശയുണ്ട് എന്നതുകൊണ്ടും അവരുടെ ഇടപാട് ശരിയായിത്തീരുകയില്ല. ഏതായിരുന്നാലും ഇനി ചെയ്യാനുള്ളത് അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുകയും എത്രയും പെട്ടെന്ന് ബാങ്കുമായുള്ള ബന്ധം വിച്ഛേദിക്കുകയുമാണ് ചെയ്യേണ്ടത്. അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് പ്രദാനം ചെയ്യുമാറാട്ടെ.
1: തക്ബീർ ചൊല്ലുന്നതിനിൽ സയ്യിദിന എന്ന പദം ഉണ്ടായിരുന്നോ എന്നാണ് ചോദ്യം.
0: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പെരുന്നാൾ ഖുത്വ പറഞ്ഞിരുന്നു, ഒരു ഖുത്ബയായിരുന്നു. എന്നാൽ പെരുന്നാൾ ഖുത്ബക്കിടയിൽ തക്ബീർ ചൊല്ലിയിരുന്നതായിട്ട് അള്ളാഹു അലം എനിക്കറിയില്ല, മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. പൊതുവെ പണ്ഡിതന്മാർ അത് ആവശ്യമില്ല, ഖുത്ബക്കിടയിൽ കൂടുതലായി തക്ബീർ ചൊല്ലേണ്ടതില്ല എന്ന് മിക്ക പണ്ഡിതന്മാരും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തക്ബീർ ചൊല്ലുമ്പോൾ ഏതായിരുന്നാലും സയ്യിദിന എന്ന് വരും. നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുമ്പോഴാണ് പലപ്പോഴും ആളുകൾ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന എന്ന് ഉപയോഗിക്കാറുള്ളത്. ചില ആളുകൾ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന എന്ന് പറയും. അതൊക്കെ ബാങ്കാണെങ്കിൽ ബാങ്കിൽ ഇല്ലാത്തതാണ്. തഷഹുദിലാണ് എങ്കിൽ അവിടെയും നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്നല്ലാതെ അതിലൊരു സയ്യിദിന എന്നൊരു പ്രയോഗം വന്നിട്ടില്ല. എന്നാൽ അള്ളാഹു റസൂൽ സയ്യിദ് എന്ന് പറയുമ്പോൾ നേതാവാണ് എന്നതിൽ സംശയമില്ല. നിസ്കാരത്തിൽ ചൊല്ലുന്ന ഈ വേളയിൽ അവിടെ ഒരു സയ്യിദ് എന്ന പദം ഉപയോഗിച്ചിട്ടില്ല.
1: ഇവിടെ ചോദ്യകർത്താവ് ഒരു പക്ഷേ തക്ബീറിൽ എന്ന് പറഞ്ഞത് തെറ്റിദ്ധാരണയിൽ നിന്നായിരിക്കാം. സ്വലാത്ത് തക്ബീറിൽ സ്വലാത്ത് ഉദ്ദേശിച്ചായിരിക്കാം പറഞ്ഞത്. ഏതായാലും
0: എന്തായിരുന്നു നമ്മൾ ആ വിഷയം പറഞ്ഞല്ലോ,
1: സഹിഹായ ഹദീസിൽ അങ്ങനെ ഒരു സയ്യിദിന എന്ന പദം വന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്.
0: അതെ അതെ.
1: ഒരാൾക്ക് തൻ്റെ മരുമകന് അഥവാ മകളുടെ ഭർത്താവിന് സക്കാത്ത് നൽകാമോ, അത് സ്ത്രീധനമായി മാറുമോ എന്നാണ് സംശയം.
2: മരുമകൻ ദരിദ്രനോ അല്ലെങ്കിൽ സക്കാത്തിൻ്റെ മറ്റു അവകാശത്തിൽ ഉൾപ്പെടും എങ്കിൽ സക്കാത്തിൽ നിന്ന് മരുമകന് കൊടുക്കുന്നതിന് യാതൊരു വിരോധമില്ല. മാത്രമല്ല കഴിയുമെങ്കിൽ സക്കാത്ത് അല്ലാതെ തന്നെ അവരെ സഹായിക്കാൻ വേണ്ടത്, സക്കാത്ത് എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ സമ്പത്തിൽ വളരെ കുറഞ്ഞൊരു സംഖ്യ ഉണ്ടാവുകയുള്ളൂ, അതല്ലാതെ തന്നെ നമ്മുടെ സമ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ അവർക്ക് ചെയ്യാണ് വേണ്ടത്. അത് സ്ത്രീധനമല്ല. സ്ത്രീധനം എന്ന് പറയുന്നത് തൻ്റെ മകളെ വിവാഹം കഴിച്ചു എന്ന പേരിൽ നിർബന്ധപൂർവം വാങ്ങുന്നതിനാണ് സ്ത്രീധനം എന്ന് പറയുന്നത്. അത് തെറ്റാണ്, അത് ഹറാമാണ്. എന്നാൽ തൻ്റെ മകളുടെ അല്ലെങ്കിൽ മകൻ്റെ മരുമകൻ്റെ പ്രയാസറിഞ്ഞ് അതിന് നമ്മൾ കണ്ടറിഞ്ഞ് സഹായിക്കുന്നത് അത് വലിയൊരു പുണ്യമാണ്. ഏറ്റവും നല്ല ധർമ്മമായിട്ടാണ് നമ്മളതിനെ കാണേണ്ടത്. കാരണം കുടുംബക്കാർക്ക് ധർമ്മം ചെയ്യുന്നതിന് രണ്ട് പ്രതിഫലമാണ്, ഒന്ന് ബന്ധം ചേർക്കലും ധർമ്മവും, രണ്ട് കൂലിയും കിട്ടും എന്നാണ്. അപ്പോൾ സക്കാത്തും അതല്ലാതെ തന്നെയും അവരെ കൊടുത്ത് സഹായിക്കുകയാണ് വേണ്ടത്. അതൊരിക്കലും സ്ത്രീധനമല്ല. അല്ലാഹു തആല ആലം.
1: ഞാനൊരു വികലാംഗനാണ്. എൻ്റെ സഹോദരിയാണ് എൻ്റെ ജോലി ചെയ്യുന്നത്. സഹോദരിക്ക് പകുതി ശമ്പളം കൊടുത്തതിനു ശേഷമേ എനിക്ക് കിട്ടൂ. എനിക്ക് കയ്യിൽ കിട്ടുന്ന മാസശമ്പളത്തിൻ്റെ ഇനത്തിൽ നിന്നാണോ സക്കാത്തിൻ്റെ ഓഹരി കൊടുക്കേണ്ടത്, അതോ മൊത്തം ശമ്പളത്തിൻ്റെ ഇനത്തിൽ നിന്നാണോ സക്കാത്ത് കൊടുക്കേണ്ടത് എന്നറിഞ്ഞാൽ കൊള്ളാമായിരുന്നു എന്ന്.
0: നിങ്ങൾ സക്കാത്ത് കൊടുക്കേണ്ടത് നിങ്ങളുടെ ഇൻകം, നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം, അത് നിങ്ങളുടെ അത്യാവശ്യ ചിലവ് കഴിഞ്ഞ് എന്നാണോ നിസ്വാബ് എത്തിയത്, 595 ഗ്രാം വെള്ളിയുടെ ക്യാഷായി എത്തിയത്, അതെത്തി ഒരു വർഷം കഴിഞ്ഞാലാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. അതല്ലാതെ സഹോദരിക്ക് കിട്ടുന്ന ശമ്പളം കൂടി വെച്ചുകൊണ്ടല്ല, നിങ്ങൾക്ക് ലഭിക്കുന്ന ശമ്പളമാണ് അവിടെ നോക്കേണ്ടത്.
1: ഹോസ്പിറ്റലുകളിലെ ലേബർ റൂമുകളിൽ പ്രസവിക്കാരായ സ്ത്രീകളുടെ സ്വകാര്യ ഭാഗങ്ങൾ പുരുഷന്മാരും സ്ത്രീകളുമായ അവിടുത്തെ വിദ്യാർത്ഥികൾ അവരുടെ പഠനാവശ്യങ്ങൾക്ക് വേണ്ടി പരിശോധിക്കുന്നുണ്ടല്ലോ. ഇത് ഇസ്ലാമികമായി എത്രത്തോളം ശരിയാണ്?
0: ഒരു പുരുഷൻ്റെ സ്വകാര്യ ഭാഗങ്ങൾ മറ്റ് സ്ത്രീകൾക്കെന്നല്ല, പുരുഷന്മാർക്ക് പോലും കാണാൻ പാടില്ല. സ്ത്രീകളുടെ കാര്യവും അങ്ങനെ തന്നെയാണ്, അവരുടെ സ്വകാര്യ ഭാഗങ്ങൾ മറ്റു സ്ത്രീകൾ കാണാൻ പാടില്ല, എങ്കിൽ പുരുഷൻ തീരെ കാണാൻ പാടില്ല. എന്നാൽ ചില നിർബന്ധ സാഹചര്യങ്ങളിൽ ഒരു പക്ഷേ അനുവദനീയമായി തീരും. ഉദാഹരണമായി, ഒരു ഡോക്ടർക്ക് രോഗിയെ പരിശോധിക്കേണ്ട സാഹചര്യമുണ്ടാകുമ്പോൾ അയാൾക്ക് മാത്രമായി ഒരു രോഗിയെ പരിശോധിക്കേണ്ട സാഹചര്യമുണ്ടാകുമ്പോൾ ഒരു പക്ഷേ അയാൾക്ക് ചില ഭാഗങ്ങൾ കാണേണ്ടി വരും. അവിടെയൊക്കെ പരമാവധി പരിശ്രമിക്കുക. ഒരു സ്ത്രീയാണ് എങ്കിൽ, പ്രത്യേകിച്ച് പ്രസവ സംബന്ധമായ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടറുടെ അടുക്കൽ പോകുമ്പോൾ അതൊരു സ്ത്രീ തന്നെയായിരിക്കുവാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. എന്നാൽ ഒരു പരിധിവരെ ആ പ്രശ്നം പരിഹരിക്കുവാൻ സാധിക്കും. അതേപോലെ തന്നെ താൻ അഡ്മിറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകും. അവിടെ പഠിക്കുന്ന സ്ത്രീ പുരുഷന്മാരായ ആളുകളൊക്കെ വരികയും അവരൊക്കെ ചെക്കപ്പ് നടക്കുകയും ചെയ്യും എന്ന സാഹചര്യം ഉണ്ടെങ്കിൽ, അത് മുൻകൂട്ടി അറിയുമെങ്കിൽ, അതില്ലാത്ത ആശുപത്രികൾ ആശ്രയിക്കുകയാണ് നല്ലത്. അല്ലാഹു തആല ആലം.
1: ഞാൻ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഒരു ഫുട്ബോൾ കളിക്കാരനാകാനാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ ഇസ്ലാമിൽ ഇത് ഹലാലായ മാർഗമല്ല എന്ന് പറഞ്ഞു കേൾക്കുന്നു. ഇത് ശരിയാണോ?
0: ഒരു മുസ്ലിം, അയാളുടെ സമയം വളരെ വിലപ്പെട്ടതാണ്. എപ്പോഴും കളിയും വിനോദവും സമയം പാഴാക്കലുമല്ല ഒരു വിശ്വാസി ചെയ്യേണ്ടത്. ഇസ്ലാം ചില കളികളെ പ്രോത്സാഹിപ്പിക്കുന്നത് അത് മുഖേന അവൻ്റെ ശരീരത്തിനും മറ്റാവശ്യങ്ങൾക്കും ഗുണകരമാകും എന്നുള്ളത് കൊണ്ടാണ്. അമ്പെയ്ത്തും കുതിരപ്പന്തയവും ഒട്ടകപ്പന്തയവും നീന്തലുമൊക്കെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. പന്ത് കളിക്കുമ്പോൾ ഒരിക്കലും ഒരു സമയത്തും അന്യർക്ക് മുമ്പിൽ അവറത്ത് വെളിവാകാൻ പാടില്ല എന്നത് പന്ത് കളിക്കുന്ന ആ വിഷയത്തിലും പാലിക്കേണ്ടതാണ്. നമസ്കാരം പോലുള്ള നിർബന്ധ ബാധ്യതകൾ മാറ്റി നിർത്തിയാകരുത് ഒരു കളിയും. അത് പന്ത് കളിയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒരു മുസ്ലിം അയാളുടെ പ്രൊഫഷനായി, അയാളുടെ ജോലിയായി പന്ത് കളി അല്ലെങ്കിൽ മറ്റ് കളികൾ തിരഞ്ഞെടുക്കുക എന്നത് എത്രത്തോളം ശരിയാകും എന്നത് ചിന്തിക്കേണ്ട വസ്തുതയാണ്. പരലോകത്ത് സമയം നഷ്ടപ്പെടുത്തിയതിൻ്റെ പേരിൽ കൈകടിക്കുന്ന അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് ഒരിക്കലും സമയങ്ങൾ വിനോദങ്ങൾക്ക് വേണ്ടി അധികമായി ചിലവഴിക്കാതെ കാര്യപ്രസക്തമായ വിഷയങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചുവിടുകയാണ് ചെയ്യേണ്ടത്. അത്യാവശ്യ സന്ദർഭങ്ങളിൽ അനുവദിക്കപ്പെട്ട വിനോദങ്ങളും കളികളും എടുക്കുന്നത് ചെയ്യുന്നതും അതിലേർപ്പെടുന്നതും ഇസ്ലാം ഒരിക്കലും വിലക്കൊന്നുമില്ല എന്നത് മനസ്സിലാക്കണം.
3: മഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളപൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പമുണ്ടായിരുന്നത്.
4: സ്റ്റാർ ക്വസ്റ്റ്. നമ്മുടെ മക്കൾക്ക് പലവിധ കഴിവുകളും മികവുകളുമുണ്ട്. പ്രസംഗം, പാട്ട്, കഥ, സർഗസിദ്ധികൾ ഏതുമാകട്ടെ, അവ പ്രകടിപ്പിക്കാനും ഇതാ ഒരു സുവർണാവസരം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ മക്കൾ അവതരിപ്പിക്കുന്ന പാട്ട്, പ്രസംഗം, കഥ എന്നിവ റെക്കോർഡ് ചെയ്ത് ഫീഡ്ബാക്ക് ഓപ്ഷനിലെ സ്റ്റാർ ക്വസ്റ്റ് വിൻഡോ വഴി റേഡിയോയിലേക്ക് അയയ്ക്കുക.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ സ്വരം. മനുഷ്യന്റെ ചെയ്തികൾക്ക് പ്രതിഫലമുണ്ട്, ദുഷ്ചെയ്തികൾക്ക് ശിക്ഷയുമുണ്ട്. ഇത് വെളിവാക്കുന്ന ഒരു ഗാനവുമായി ഇനി പീസ് റേഡിയോ സ്വരം.

0: ഹോട്ടൽ എന്നൊരു ബോർഡിങ്ങിനെ ഉയർത്തിപ്പിടിച്ച് വിസിലടിച്ച് വയോധികനായൊരു മനുഷ്യൻ വലിയ വലിയ വാഹനങ്ങളെ ആ ഹോട്ടലിന്റെ പാർക്കിംഗിലേക്ക് കയറ്റിവിടുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? നട്ടുച്ച നേരത്തും ഒരു കുടയുടെ തണലിൽ അല്ലെങ്കിൽ പൊരുവെയിലത്ത് കഠിനാധ്വാനം ചെയ്യുന്ന മനുഷ്യന്റെ ലക്ഷ്യം അയാളുടെ വീട്ടിലെ ഭക്ഷണപാത്രമാണ്. നമുക്ക് ഭക്ഷണം വിളമ്പിത്തന്ന ആളുകൾക്ക് ടിപ്പ് കൊടുക്കുന്നത് പോലെ ഇതുപോലത്തെ മനുഷ്യരെയും നമുക്കൊന്ന് പരിഗണിച്ചുകൂടെ? നമ്മുടെ കയ്യിലെ കൊച്ചു കൊച്ചു സംഖ്യകൾ അവർക്ക് വലിയ വലിയ സംഖ്യകളാണ്. വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ അവരെന്തൊക്കെയായിരിക്കും അതുകൊണ്ട് വാങ്ങുകയെന്ന് ഊഹിക്കാൻ പോലും നമുക്ക് പറ്റില്ല. മധുരമിഠായിയുടെ പണമെങ്കിലും കിട്ടിയാൽ അവരുടെ മക്കളുടെ ചുണ്ടിൽ അവർക്കൊരു പുതിയ പുഞ്ചിരി പടർത്താൻ കഴിയും. അതുകൊണ്ട് ഇതുപോലത്തെ കൊച്ചു കൊച്ചു സാധ്യതകളെ നമ്മൾ വലിയ കാര്യങ്ങളായി കാണാൻ തീർച്ചയായും ശ്രമിക്കുക.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥസഞ്ചാരികളെ സുപഥങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ, ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം കാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
1: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
0: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും

0: പ്രേമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ലീനി പൂമരത്തണലിൽ മര്യാദകൾ പഠിക്കാം, നല്ല കുട്ടികളാകാം. ഈ വിഷയത്തിൽ പൂമരത്തണലിൽ അവതരിപ്പിക്കുന്നത് തൗഫീഖ് അസ്ലം, കൂടെ അത്തുഫ കളിയാട്ടമുക്ക്, ഫന്ന കളിയാട്ടമുക്ക്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഇന്നത്തെ പ്രോഗ്രാം പൂമരത്തണലിൽ പീസ് റേഡിയോ ആർക്കു വേണ്ടി സംഘടിപ്പിക്കുന്ന പ്രോഗ്രാമാണ്? നിങ്ങളെ അമ്മമാർക്കാണോ ഉപ്പമാർക്കാണോ പിന്നെ ആർക്ക്
2: വേണ്ടിയിട്ടാണ്?
1: കുട്ടികൾക്ക് വേണ്ടി അല്ലേ? ഓക്കെ, മാഷാല്ലാഹ്. അപ്പോൾ എന്തായാലും നമ്മൾ പ്രിയ കൂട്ടുകാരെ, നമ്മൾ ഈ ഒരു പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുകയാണ്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅല ആലി മുഹമ്മദ്. റബ്ബിഷ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹലുൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഇന്നത്തെ ഈ ഒരു പൂമരത്തണലിൻ്റെ പുതിയ ഒരു എപ്പിസോഡാണെന്ന്, അതോടൊപ്പം തന്നെ പുതിയ ഒരു വിഷയം കൂടിയാണ്. ഞാൻ നിങ്ങളോടൊപ്പം തൗഫീഖ് അസ്ലം. എൻ്റെ വീട് മലപ്പുറം ജില്ലയിലെ തിരുഴങ്ങാടിക്കടുത്തുള്ള കളിയാട്ടമുക്കിലാണ്. എൻ്റെ കൂടെ രണ്ട് കൂട്ടുകാരുണ്ട്, കൂട്ടുകാരികളുണ്ട്. ഇൻഷാല്ലാ അവരാരാന്നുള്ളത് അവർ തന്നെ പരിചയപ്പെടുത്തും.
2: എൻ്റെ പേര് അത്തുഫ.
1: അത്തുഫ,
2: കളിയാട്ടമുക്ക് MLP സ്കൂളിലാണ് പഠിച്ചത്.
1: ഓക്കെ.
2: 3C ക്ലാസ്സിൽ.
1: 3ാം ക്ലാസ്സിലാണ്. ആ,
2: വീട്ടിൽ ഉമ്മയും ഉപ്പയും ഉണ്ടായിരുന്നു. ഞാനുണ്ട്.
1: പിന്നെ മദ്രസയില്?
2: മദ്രസയിൽ 3ാം ക്ലാസ്സിലാണ്.
1: 3ാം ക്ലാസ്സിൽ. അടുത്താണ്.
3: എൻ്റെ പേര് ഫന്ന. ഞാൻ സ്കൂളിലും മദ്രസയിലും 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ വീട്ടിൽ ഉമ്മയും ഉപ്പയും അനിയനും ഞാനും.
1: സ്ഥലം
3: കളിയാട്ടമുക്ക്.
1: ആ, കളിയാട്ടമുക്ക്. അപ്പോൾ കൂട്ടുകാർ, ഞങ്ങളെല്ലാവരും കളിയാട്ടമുക്ക് എന്നാണ് വരുന്നത്. കളിയാട്ടമുക്ക് എന്ന് കേൾക്കാത്തവരുണ്ടാകും. ഞാൻ പറഞ്ഞു, എന്നെ പരിചയപ്പെടുത്തിയ സമയത്ത് പറഞ്ഞു, തിരുവങ്ങാടി മലപ്പുറം ജില്ലയിലെ തിരുവങ്ങാടിക്കടുത്താണ് കളിയാട്ടമുക്ക് എന്ന സ്ഥലം. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് രാവിലെ തന്നെ, ഇന്നലെ രാത്രി തന്നെ അല്ലേ, ഇന്നലെ രാത്രി തന്നെ നമ്മൾ ഒരുങ്ങിയിട്ടുണ്ട് അല്ലേ. എല്ലാവരും നിങ്ങളൊക്കെ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ച് സന്തോഷത്തിലല്ലേ, പീസ് റെഡിയൊക്കെ വരുന്ന സന്തോഷമില്ലേനോ. ഓക്കെ. എന്തായാലും അൽഹംദുലില്ലാ, പിന്നെ അത്തുഫ എൻ്റെ മകൾ കൂടിയാണ്, അതോടൊപ്പം തന്നെ ഫന്ന അസ്ലം, പിന്നെ നാട്ടുകാരിയും മദ്രസയിലെ എൻ്റെ സ്റ്റുഡൻറ്റുമാണ്. ഇന്ന് നമ്മൾ നമ്മുടെ ഈ കൂട്ടുകാർക്ക് വേണ്ടി ഇവിടെ ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നമ്മളെല്ലാവർക്കും ഇഷ്ടപ്പെടണമെങ്കിൽ നമ്മൾ കാണാൻ നല്ല ഭംഗിയുടെ കാര്യമുണ്ടോ?
2: ഇല്ല.
1: നല്ല പഠിക്കണ കുട്ടികളുടെ കാര്യമുണ്ടോ? അതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? ഭംഗിയുണ്ടാ ഇഷ്ടപ്പെടും, നല്ല പഠിക്കുന്ന കുട്ടികളെ ഇഷ്ടപ്പെടും. പക്ഷെ അതിൻ്റെയൊക്കെ കൂടെ ഒന്ന് ഇല്ലെങ്കിൽ നമ്മൾ ആരും ഇഷ്ടപ്പെടൂല.
2: സലാം
1: പറയാ, ആ മര്യാദകൾ പാലിച്ചിട്ടില്ലെങ്കിൽ അല്ലേ, മര്യാദകൾ
2: പാലിച്ചിട്ടില്ലെങ്കിൽ
1: നമ്മൾ ഇഷ്ടപ്പെടാരെങ്കിലും ആരും ഇഷ്ടപ്പെടൂല. അപ്പം നമ്മളിങ്ങനെ മര്യാദകൾ പാലിക്കുക എന്ന് പറയുമ്പം, ഇപ്പം സ്കൂളിലൊക്കെ നിങ്ങൾ ക്ലാസ് ഇരിക്കുന്ന സമയത്ത് ടീച്ചർ പറയും മര്യാദക്ക് ഇരുന്ന് പറയില്ലേ, അറിയില്ലേ, എപ്പോഴാണ് പറയല്? നല്ല കുട്ടിയായിരിക്കണ പറയും, നല്ല പറയലുണ്ടോ? നല്ല കുട്ടിയെങ്കിൽ ആ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ കളിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വികൃതി കാണിച്ചാൽ അല്ലേ, ഒന്നെ മണ്ടക്കൊന്ന് മേടുക അല്ലേ, പേനോണ്ട് ഒന്ന് എറിയുക, അപ്പം എന്ത് ചെയ്യും? ടീച്ചർ പറയും ഐ മര്യാദക്ക് ഇരിക്കും, അറിയില്ലേ, അതാണ് മര്യാദ. അപ്പം നല്ല പഠിക്കുന്ന ഒരു കുട്ടിയാണ്, നല്ല കുട്ടിയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ടീച്ചർ ക്ലാസ് എടുക്കുന്ന സമയത്ത് കളിച്ചാൽ ഇഷ്ടപ്പെടും, നമ്മളെ ഇഷ്ടപ്പെടൂല. എപ്പോഴും ഇങ്ങനെ ശല്യം ചെയ്യുക പഠിപ്പിക്കുന്ന സമയത്ത്. അപ്പം മനസ്സിലായല്ലോ എന്താണ് മര്യാദ എന്നുള്ളത്. അപ്പം ഇങ്ങനെ നമ്മൾ കുറേ സ്ഥലങ്ങളിൽ നമ്മൾ പാലിക്കേണ്ട മര്യാദകളുണ്ട്. ഈ മര്യാദകളൊക്കെ നമ്മൾ പാലിച്ചാൽ മാത്രം എന്തു ചെയ്യുള്ളൂ, നമ്മളെ നമ്മൾ നല്ല കുട്ടികളാകുള്ളൂ, മറ്റുള്ള ആളുകൾ നമ്മെ
2: ഇഷ്ടപ്പെടുള്ളൂ.
1: മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ ഈ പൂമരത്തണലിന്റെ വിഷയം എന്താണപ്പോ? ആ, മര്യാദ പഠിപ്പിക്കുക. എന്നെ പഠിപ്പിക്കണ്? ഞങ്ങൾ പഠിപ്പിക്കണ് അല്ല, നമ്മളെല്ലാരും എന്താണ് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണത്, ഈ ഒരു പ്രോഗ്രാം ഇവിടെ അവതരിപ്പിക്കണത്. അപ്പൊ നമ്മൾ ഒന്നാമതായിട്ട് പഠിക്കണത് എന്താ അറിയോ? നമ്മള് പല ആളുകളെയും നമ്മൾ പരസ്പരം കണ്ടുമുട്ടും ഇല്ലേ, എന്തായാലും കണ്ടുമുട്ടും. നമ്മൾ രാവിലെ എഴുന്നേറ്റ് ആരെ കാണും ഫസ്റ്റ്? മാനെ കാണും, പാനെ കാണും, പിന്നെ വീട്ടിലുള്ളവരെ കാണും, പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാണ് അല്ലേ. അങ്ങനെ ആരെ കാണാൻ പറയാൻ പറ്റുമോ? അല്ലേ, പല ആൾക്കാരും നമ്മൾ കാണും. സ്കൂളിൽ പോകുന്നു, മദ്രസയിൽ പോകുന്നു, അങ്ങാടിയിലേക്ക് പോകുന്നു, അയൽവാസികളെ വീട്ടിലേക്ക് പോകുന്നു. അപ്പം നമ്മളിങ്ങനെ പരസ്പരം നമ്മൾ ആളുകളെ കാണുമ്പോൾ നമ്മൾ പാലിക്കേണ്ട
2: മര്യാദകൾ
1: പാലിക്കണം നമ്മൾ. അപ്പോൾ പാലിക്കണം എന്തൊക്കെയാണ് ആ മര്യാദ എന്ന് നമുക്ക് കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കാം. റെഡി അല്ലേ? ഇൻഷാല്ലാ. നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മളും അത് പാലിക്കണം, നമ്മളെ കേൾക്കുന്ന കൂട്ടുകാരെന്ത് ചെയ്യണം? പാലിക്കണം. എങ്കിൽ മാത്രം എന്ത് ചെയ്യുള്ളൂ? നല്ലവരാകുള്ളൂ, എല്ലാവരും നമ്മെ
2: ഇഷ്ടപ്പെടുള്ളൂ.
1: അപ്പൊ നിങ്ങൾ പറയണം, ഞാൻ മാത്രല്ല പറയങ്ങളും പറയണം. നിങ്ങളിങ്ങനെ പുതിയ ഇരുന്നപ്പോ വരാം മതിയോ?
2: അല്ല.
1: അപ്പം ആദ്യം നമ്മൾ ഒരാളെ കാണുന്ന സമയത്ത് പാലിക്കേണ്ട മര്യാദ എന്താണ്? ആ ആദ്യം നമ്മൾ അവർക്ക് സലാം പറയണം, കൈ കൊടുത്തുകൊണ്ട് സലാം പറയണം അല്ലേ. പിന്നെ സലാം പറയണം, അതോടൊപ്പം തന്നെ നമ്മൾ എങ്ങനെയാണ് ഒരാളെ നമ്മൾ നോക്കിക്കാണേണ്ടത്? എന്താണ്? പുഞ്ചിരിച്ചുകൊണ്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവർക്കും ഇഷ്ടേനി. എന്താ കാരണം? നബിക്ക് ഈ പറഞ്ഞ എല്ലാ മര്യാദകളും ഉണ്ടേനി. നബി നല്ല സൽ സ്വഭാവമുള്ള ആളാണ് അല്ലേ. അപ്പൊ നമ്മൾ പുഞ്ചിരിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യ? സലാം പറയണം. അല്ലാതെ മുഖൊക്കെ നോക്കണം, അസ്സലാമു അലൈക്കും എന്താവും? ഓനക്ക് നമ്മളെ ഇഷ്ടാവുന്നില്ല. നേരെ മറിച്ച് നമ്മൾ പുഞ്ചിരിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാലോ? എങ്ങനെ പുഞ്ചിരിക്കല്? എങ്ങനെ പുഞ്ചിരിക്കല്? പല്ലൊക്കെ കാണിച്ച്, നാവിന്റെ നീളൊക്കെ കാണിച്ചു കൊടുത്ത് കാണിച്ചിരിച്ചല്ലോ, അങ്ങനെയാണോ? പിന്നെ എങ്ങനെയാ പുഞ്ചിരിക്കല്? അസ്സലാമു അലൈക്കും പറയാൻ ഉണ്ടാവും, പറയാൻ പറ്റുമോ? പിന്നെ എങ്ങനെയാണ് പറഞ്ഞത്? പുഞ്ചിരിച്ച ക്യാമറയ്ക്ക് നോക്കിക്കാണ് പുഞ്ചിരിച്ച. ആ പുഞ്ചിരിക്ക് എത്ര മാർക്ക് ഉണ്ടാക്കണം? അതിപ്പോ പുഞ്ചിരിച്ച. ആ പുഞ്ചിരി എന്താണ്? നമ്മളൊന്നോട്ട് ഉറക്ക ചിരിക്കലല്ല അല്ലെ. അപ്പൊ നിങ്ങൾ ചിരിച്ച പോലെ തന്നെയാണ്. അങ്ങനെ ഒരാളെ കണ്ടു കഴിഞ്ഞ് നമ്മൾ ആദ്യം ചെയ്യണ്ടേ, കണ്ടവിടെ ഒന്ന് പുഞ്ചിരിക്കുക. അപ്പം ഈ നമ്മളെ കണ്ട ആൾക്ക് മനസ്സിലാവും, ആ നല്ലൊരു കുട്ടിയാണ് അല്ലേ. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? പിന്നെ അസ്സലാമു അലൈക്കും എന്ന് അവരോട് പറയണം. ഇതാണ് നമ്മൾ ആദ്യമായിട്ട് പരസ്പരം കണ്ടുമുട്ടുമ്പോൾ നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ. പിന്നെ നമ്മളെന്ത് ചെയ്യണം? അവർ പരിചയപ്പെടണം. നമ്മൾ ആരെ കണ്ടാൽ എന്ത് ചെയ്യണം? അവർ പരിചയപ്പെടണം. ഇപ്പം നിങ്ങൾ സ്കൂളിൽ പോവുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ സ്കൂളിൽ നിന്നും, എന്ന ഉദാഹരണത്തിന് ഇപ്പം സ്കൂളിൽ കലോത്സവമൊക്കെ ഉണ്ടാവും അല്ലേ, നിങ്ങൾക്കൊരു പാട്ടിന് ഫസ്റ്റൊക്കെ കിട്ടി, നിങ്ങൾ വേറെ സബ്ജക്റ്റിലേക്ക് പോവുകയാണ്. ഉദാഹരണം പറഞ്ഞുതരാം, ഈ സബ്ജക്റ്റിലേക്ക് പോണ സമയത്ത് അവിടെ ആരുണ്ടാവും? നമുക്ക് പരിചയമില്ലാത്ത കുറെ കുട്ടികളുണ്ടാവൂലേ, ഉണ്ടാവൂലേ. അപ്പൊ നമ്മളവിടെ പോയിട്ട് ഇങ്ങനെ നമുക്ക് പരിചയമുള്ള മാത്രം നോക്കി നടന്ന് അങ്ങനെയല്ല വേണ്ടത്. നമ്മളെല്ലാവരും എന്ത് ചെയ്യണം? പരിചയപ്പെടണം. അപ്പൊ ഒരു പുതിയ കുട്ടി ഞങ്ങൾ കാണുകയാണ്, നിങ്ങളിങ്ങനെ ഭക്ഷണം കഴിക്കാതിരിക്കുകയാണ്. ആ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്ന സമയത്ത് നിങ്ങളെ തൊട്ടടുത്ത് വേറെ കുട്ടി ഇരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് പരിചയമുണ്ടോ? പരിചയമല്ല. അപ്പൊ എന്ത് ചെയ്യാം? നമ്മളവരോട് ആദ്യം എന്ത് പറയണം? ആദ്യം നമ്മൾ പുഞ്ചി ചിരിച്ച. അപ്പോൾ നോക്കി നമ്മൾ ഇഷ്ടാവും അല്ലേ. എന്നൊരു സലാം പറയാം, അസ്സലാമു അലൈക്കും. കഴിഞ്ഞോ? അതോടൊപ്പം വേണ്ടി പിന്നെ ഓളെ നോക്കാതെ എങ്ങനെ നമ്മൾ ഭക്ഷണം കഴിച്ച് പിരിഞ്ഞു പോരാൻ പറ്റുമോ? പിന്നെ ഞാൻ പറഞ്ഞ കാര്യം എന്താണ്? പരിചയപ്പെടണം. നമ്മൾ ആരൊക്കെയാണ് പരിചയം? ആ അസ്സലാമു അലൈക്കും. ആ നിങ്ങളെവിടെ വീട് അല്ലേ? അപ്പോൾ എൻ്റെ വീട് ഇന്ന സ്ഥലത്താണ്. അപ്പോൾ നമ്മുടെ അമ്മാൻ്റെ വീട് എവിടെയാവും അല്ലേ? അപ്പോൾ ആ എൻ്റെ അമ്മാൻ്റെ വീട് എവിടെയാണ്? അവിടെ എവിടെയാണ്? അപ്പം നല്ല പരിചയമായി. അപ്പം നമ്മൾ ആരായി? ആ എൻ്റെ അമ്മാൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു പുതിയ കുട്ടി നമ്മൾ പരിചയപ്പെട്ട്. നമ്മൾ പരിചയപ്പെടണം എപ്പോഴും, മനസ്സിലായല്ലോ. അവരെ പേര് ചോദിക്കുക, എവിടെ സ്ഥലം ചോദിക്കുക, പിന്നെ എന്താ ചെയ്യണത് അല്ലേ ചോദിക്കണ്ടേ. നിങ്ങൾ പിന്നെ ഒരു പുതിയ ആളെ പരിചയപ്പെടണം, എന്തൊക്കെ ചോദിക്കും? അതിപ്പോൾ എന്തൊക്കെ ചോദിക്കും? ഒരു പുതിയ ആളെ ആദ്യമായിട്ട് കാണാം നിങ്ങൾ അവരെ,
2: എവിടെയാണ് വീട്?
1: വീട് ചോദിക്കും. പിന്നെ നിങ്ങൾ എന്തൊക്കെ ചെയ്യും ഒരു പുതിയ ഒരാളെ പരിചയപ്പെടുമ്പം, നമ്മൾ കണ്ടുമുട്ടുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? ഒന്ന് നമ്മൾ പറഞ്ഞു പരിചയപ്പെടും, പേര് ചോദിക്കും, സ്ഥലം ചോദിക്കും, പഠിക്കണ സ്കൂൾ ചോദിക്കും. അപ്പോൾ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു നമ്മൾ പിരിഞ്ഞു പോരാണ് അല്ലേ. ആദ്യമായിട്ട് കാണുന്ന കുട്ടിയാണ്. പിന്നെ നമുക്ക് ആ കുട്ടിയോട് എന്ത് ചെയ്യണം? ആ പരിചയം നിലനിർത്തണം അല്ലേ, പിന്നെയും നമുക്ക് ആ കുട്ടീനെ ബന്ധപ്പെടണം. അപ്പോൾ എന്താ ചെയ്യാം? അവസാനത്ത് പറഞ്ഞ പോരാ, ഉത്തരം പറയും,
2: നിനക്കറിയാം.
1: നമ്പർ വാങ്ങും അല്ലേ, അല്ലേ പരിചയപ്പെടുക. പിന്നെ ഇവളെ കാണാൻ പോലും വണ്ടി എടുത്ത് പോവുകയെ അല്ലല്ലോ, നമ്പർ വാങ്ങും നമ്മളല്ലേ. നമ്പർ വാങ്ങിയിട്ടോ പിന്നെ നമ്മൾ അവരുമായിട്ട് ബന്ധം സ്ഥാപിക്കും അല്ലേ. നമ്മൾ ഫോൺ വിളിക്കും, ഇടയ്ക്കൊരു വീഡിയോ കോൾ ചെയ്യും അല്ലേ, വാട്സപ്പിലൊക്കെ ചാറ്റ് ചെയ്യും. അങ്ങനെ എന്ത് ചെയ്ത് നമ്മൾ നല്ലൊരു മര്യാദ നമ്മൾ കാണിച്ചത് കൊണ്ട് ആ കുട്ടിയെ നമുക്ക് പുതിയ ഒരു കൂട്ടുകാരിയായിട്ട് നമുക്ക് എന്ത് ചെയ്ത് നമുക്ക് കിട്ടി അല്ലേ. ഇതാണ് പറഞ്ഞത്, പരിചയപ്പെടുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്താ അറിയോ, നമ്മളൊരാളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അയാളെ നല്ല ഗുണങ്ങൾ പറയണം. ഭയങ്കര ഇഷ്ടമാവുകൾക്ക് നല്ല ഗുണങ്ങൾ, എന്താ പറയുക, എന്തെങ്കിലും ഗുണങ്ങൾ ഉണ്ടാവില്ലേ, എന്താ പറയുക, ചിലപ്പോൾ എന്തെങ്കിലും ആ കുട്ടി, അത് ഞാൻ പറഞ്ഞത് പരിചയമില്ലാത്തവരെ കേട്ടോ, ആരെ കണ്ടാലും പരിചയമുള്ളവരെ കണ്ടാലും പരിചയമില്ലാത്തവർ നമ്മൾ കാണുമ്പോൾ എന്ത് ചെയ്യണം, നമ്മളിപ്പോൾ ഇന്നലെ കണ്ട കുട്ടീനെയാണ് നമ്മളിന്ന് വീണ്ടും കാണുകയാണ്. അപ്പോൾ നമ്മൾ അവരെ കാണുന്ന സമയത്ത് നല്ല ഗുണങ്ങൾ പറയണം അവരോട്. ഉദാഹരണം, ആ കുട്ടി കഴിഞ്ഞ ക്ലാസ്സിൽ എനിക്ക് ചിലപ്പോൾ പാട്ട് പാടിയിട്ടുണ്ടാവും അല്ലേ, അപ്പോൾ നമ്മൾ എന്താ പറയുക, എന്താ
2: പറയാ,
1: പാട്ട് ഉഷാറായി കേട്ടോ. അപ്പൊ കുട്ടിക്ക് സന്തോഷം ഉണ്ടാവില്ലേ അല്ലേ, ഇല്ലേ. നല്ല ഗുണങ്ങൾ മാത്രം എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. ഞാൻ കുട്ടിക്ക് എന്തെങ്കിലും ദോഷങ്ങൾ ചീത്ത സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ അവനപ്പോ പറയാൻ പറ്റുമോ? ഇല്ല. പിന്നെ വേറെ സന്ദർഭത്തിൽ പറഞ്ഞ് തിരുത്തി കൊടുക്കാൻ നമുക്ക് അല്ലേ, അങ്ങനെ ചെയ്യുന്നൊക്കെ. പക്ഷെ നമ്മളങ്ങനെ കാണുമ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യരുത്, നല്ല ഗുണങ്ങൾ മാത്രം പറയാം. മനസ്സിലായല്ലോ. ഇപ്പൊ നമ്മൾ ചോദിക്കണേ, ആ എന്താണ് മൂക്കിന്റെ കോലൊക്കെ എങ്ങനെ ചോദിച്ചാൽ അങ്ങനെ ഉണ്ടാവും, ആ കുട്ടിക്ക് ആകാതാവും അല്ലേ, വിഷമമാവും. ഈ മൂക്കിൻ്റെ കോല എങ്ങനെയാണെങ്കിലും നമ്മളെ പറയരുത്. മനസ്സിലായില്ലേ? അത് പറയാൻ പറ്റുമോ? പറയാൻ പറ്റൂല. അങ്ങനെ ഇവിടെ ഒരു വെള്ള വെള്ള പാടുണ്ടല്ലോ, അത് ഭയങ്കര ബോറുണ്ടല്ലേ, ആരെങ്ങനെ ഉണ്ടാവും അല്ലേ. ആ കുട്ടി വെള്ളപ്പാടുണ്ടാവും ഇവിടെ. പക്ഷെ നമ്മൾ എന്താണ് പരസ്പരം കാണുന്ന സമയത്ത് പറയാണ്, എന്താ ഇവിടെ പാടേണ്ടേ, അത് കണ്ടിട്ട് രസമില്ലല്ലേ, എന്നെ കാണാൻ രസമില്ല, അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല. അത് നമ്മൾ മൈൻഡ് ചെയ്യണ്ട. നമ്മൾ നല്ല ഗുണങ്ങൾ മാത്രം എന്ത് ചെയ്യുക, അവർ പറയുക. അവരുടെ കുറവുകൾ നമ്മളെന്ത് ചെയ്യുക, പറയാതിരിക്കുക. മനസ്സിലായോ? ഇതാണ് നമ്മൾ ഒരാളെ കണ്ടുമുട്ടുമ്പോൾ നമ്മൾ പാലിക്കേണ്ട അല്ലേ. എന്തൊക്കെ നമ്മൾ പറഞ്ഞു നിങ്ങൾ കൂട്ടുകാർക്ക്? ഇപ്പം നമ്മളെ കൂട്ടുകാരൊക്കെ ഇത് കേട്ടിരിക്കുന്നുണ്ടാവും. എന്തൊക്കെയാ ഫന്ന നമ്മൾ പറഞ്ഞത്? ഒന്നാമത്തെ കാര്യം പറഞ്ഞു കൊടുത്താ,
2: മര്യാദകൾ.
1: ആ പരസ്പരം കാണുമ്പോഴുള്ള മര്യാദകൾ അല്ലേ. പരസ്പരം കാണുമ്പം പാലിക്കേണ്ട ഒരു മര്യാദ പറഞ്ഞു കൊടുക്കുക. എന്താ പറഞ്ഞു
2: കൊടുക്കുക? സലാം കിട്ടുന്നു.
1: ആ എന്ത് പറയണം? സലാം പറയണം. പിന്നെന്താ തുപ്പാ അടുത്തത്?
2: പരിചയപ്പെടണം.
1: പിന്നെന്താ പറഞ്ഞത് നമ്മള്? പുഞ്ചിരിക്കണം. വെരി ഗുഡ്, മഷാല്ല. പിന്നെ അടുത്തെന്താ പറഞ്ഞേ?
2: ഒരു വീടും.
1: ആ അത് പരിചയപ്പെടാ പറഞ്ഞു, വീടും ചോദിച്ചു. പിന്നെന്താണ് നമ്മള് വേറെ പറഞ്ഞിട്ടുണ്ട്? എന്താണ് പറഞ്ഞു? ആ പിരിഞ്ഞു പോരുമ്പോ നമ്പറൊക്കെ വാങ്ങി ആ ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിട്ടില്ലേ. ആ പിന്നെ അവസാനം പറഞ്ഞ നമ്മളെന്താണ്? നല്ലത് പറയണം അല്ലേ, അവരെ കുറിച്ച് നല്ല ഗുണങ്ങൾ മാത്രം പറയണം അല്ലേ. അവരെ കുറിച്ചുള്ള കുറവുകളോ ഒന്നും നമ്മളവിടെ അങ്ങനെ പറയാൻ പറ്റൂല. മനസ്സിലായല്ലോ. ഇതാണ് പരസ്പരം നമ്മൾ കണ്ടുമുട്ടുമ്പോൾ പാലിക്കേണ്ട
2: മര്യാദകൾ.
1: മനസ്സിലായല്ലോ. ഇൻഷാല്ലാ നമ്മുടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. പക്ഷെ നമ്മൾ പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കണില്ല, ഇനിയും നമുക്ക് പല മര്യാദകളും പഠിക്കാനുണ്ട്. ഇന്ന് നമ്മൾ പഠിച്ചെന്താണ്? നമ്മൾ പരസ്പരം കാണുമ്പോൾ പാലിക്കേണ്ട മാത്രമാണ് ഇൻഷാല്ലാ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇത് ശ്രദ്ധിക്കണം അല്ലേ. നമ്മൾ കാണുമ്പം ഈ പറഞ്ഞ മര്യാദ പാലിച്ച് നമ്മൾ ഒരാളെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളത് മറക്കുമോ? പിന്നെ ഇല്ല, നമ്മളെ മറക്കൂല. പിന്നെ നമ്മളെ ഇഷ്ടമാകും, നമ്മളെ കാണുമ്പോൾ നമ്മളെ ഇങ്ങോട്ട് വന്ന് പരിചയപ്പെടും അല്ലേ, നമ്മളോട് സംസാരിക്കും, ഇതൊക്കെ ഉണ്ടാവും ഇൻഷാല്ലാ. അപ്പം നമ്മൾ അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. നമ്മുടെ കൂട്ടുകാരൊക്കെ എന്ത് ചെയ്യും? അത് ശ്രദ്ധിക്കും ഇൻഷാല്ലാ. അപ്പം നമ്മളെ ഈ ഒരു പിന്നെ സമയം അവിടെ അവസാനിക്കാനാകുകയാണ്. നമ്മുടെ ഒരു പൂമരത്തണലിലാകുമ്പം സ്വാഭാവികമായിട്ട് കുട്ടികൾ ഇങ്ങനെ പ്രതീക്ഷിക്കും എന്ത്, ആ ചിലപ്പോൾ ഒരു പാട്ടൊക്കെ ഉണ്ടാവും അല്ലേ, അല്ലെങ്കിൽ അവർ പ്രതീക്ഷിക്കും എന്ത്, ഒരു കഥ കേൾക്കാൻ പറ്റും അല്ലേ. പൂമരത്തണലിൽ പാട്ടും കഥകളൊക്കെ വരാറുണ്ട് അല്ലേ, എപ്പിസോഡിൽ വരാറുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ നമ്മളെന്ത് ചെയ്യുക, ഇത് അവസാനിപ്പിക്കുമ്പം കുറച്ച് വരി ഒന്ന് പാടി അവസാനിപ്പിച്ചാലോ. ആരാ പാടുക? ആരാണ് ഫന്ന പാടുന്നത്? ഫന്ന പറഞ്ഞ അതൊക്കെ പാടുന്നുള്ളത്, അത് പാടുന്ന. ഓക്കെ, അടുത്തൊരു എപ്പിസോഡിൽ ഇൻഷാല്ലാ ആര് പാടും? ഇത് പാടൂലേ ഇൻഷാല്ലാ. ഈ ഒരു എപ്പിസോഡിൽ ആര് പാടും? അത്തുഫ പാടും ഇൻഷാല്ലാ. നമ്മുടെ കൂട്ടുകാർക്ക് നല്ലൊരു മനോഹരമായ പാട്ട് പാടിയിട്ട് അവസാനിപ്പിക്കാം. ഓക്കെ അല്ലേ? ഓക്കെ, ഉറക്കെ പാടിക്കാം.
4: പണ്ട് പണ്ട് പായ കപ്പലിൽ കയറിക്കൊണ്ടേ ഇവിടമില്ലാണെന്നല്ലോ മാലിക്ക് ദിനാറും കൂട്ടരും സന്ദേശം കൊണ്ടേ ഇസ്ലാമിൻ സന്ദേശം കൊണ്ടേ പണ്ട് പണ്ട് പായ കപ്പലിൽ കയറിക്കൊണ്ടേ ഇവിടമില്ലാണെന്നല്ലോ മാലിക്ക് ദിനാറും കൂട്ടരും സന്ദേശം കൊണ്ടേ ഇസ്ലാമിൻ സന്ദേശം കൊണ്ടേ പതിയത് കൊടുങ്കലും കരയോവനാണഞ്ഞു പരിശുദ്ധ ഇസ്ലാമിൻ വിധികളും ഒഴിഞ്ഞു അത് കേട്ട് പെരുമാറി മനസ്സകം തെളിഞ്ഞു.

0: പടി കയറിക്കൊണ്ടേ ഇവിടമില്ലാണെന്നല്ലോ മാലിക്ക് ദീനാറും കൂട്ടരും സന്ദേശം കൊണ്ടേ ഇസ്ലാമിൻ സന്ദേശം കൊണ്ടേ മാധവിത്ത് മുളപ്പിക്കാൻ അനുവാദം കൊടുത്ത് മലനാട്ടിൽ ഇസ്ലാമിൻ സന്ദേശവും പകുത്ത് മതസൗഹാർദ്ദത്തെ കൈകൾ ചേർത്ത് പിടിത്ത് അണിയായി നീങ്ങിയെങ്ങും സന്തോഷം പൊങ്ങി പണ്ട് പണ്ട് പായ കപ്പലിൽ കയറിക്കൊണ്ടേ എവിടമില്ലാണെന്നല്ലോ മാലിക്ക് ദീനാറും കൂട്ടരും സന്ദേശം കൊണ്ടേ ഇസ്ലാമിൻ സന്ദേശം കൊണ്ടേ.
1: ഓക്കെ, മാഷാ അല്ലാ, നല്ല പാട്ടല്ലേ തന്നെ എസ്റ്റാ. മാഷാ അല്ലാ. അപ്പം എന്തായാലും നമ്മൾ ഈ ഒരു എപ്പിസോഡ് ഒരു പാട്ടോട് കൂടി നമ്മൾ അവസാനിപ്പിക്കണം. ഇൻഷാ അല്ലാ അടുത്തൊരു എപ്പിസോഡിൽ നമ്മൾ മറ്റൊരു മര്യാദ പഠിപ്പിക്കും അല്ലേ. ഇൻഷാ അല്ലാ എല്ലാ കൂട്ടുകാർക്കും പിന്നെ ഇത് കേട്ട് നിന്ന എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കൂട്ടുകാരെല്ലാവരും ശ്രദ്ധിക്കണം, നമ്മൾ നല്ല കുട്ടികളായി തീരണമെങ്കിൽ നമ്മളെല്ലാവർക്കും ഇഷ്ടപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ നല്ല മര്യാദകൾ പാലിച്ചുകൊണ്ട് മാത്രം ജീവിക്കണം. എല്ലാ രംഗത്തും നമ്മൾ മര്യാദകൾ പാലിക്കണം. ഇൻഷാ അല്ലാ അടുത്ത എപ്പിസോഡിൽ ഇതുപോലെ പല കാര്യങ്ങളും നമ്മൾ ഇൻഷാ അല്ലാ പഠിക്കും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. തൽക്കാലം ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
2: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പൂമരത്തണലിൽ കുട്ടികളുടെ പ്രത്യേക പരിപാടി മര്യാദകൾ പഠിക്കാം നല്ല കുട്ടികളകാം. ഈ വിഷയത്തിൽ പൂമരത്തണലിൽ അവതരിപ്പിച്ചത് തൗഫീഖ് അസ്ലം, കൂടെ അത്തുഫ കളിയാട്ടമുക്ക്, ഫന്ന കളിയാട്ടമുക്ക്.
3: നമ്മൾ ഈ ചരിത്ര പാഠം പഠി

0: മനസ്സുകളിൽ ശാന്തി വിതയ്ക്കുന്ന, ജീവിതത്തിന് ലക്ഷ്യബോധം നൽകുന്ന ആ ശബ്ദം. തുള്ളിച്ചാടുന്ന കൗമാരത്തെ ആഘോഷിക്കുന്ന യുവത്വത്തെ നേർവഴിയിൽ നടത്തിയ ആ ശബ്ദം മലയാളി കുടുംബങ്ങളിൽ കടന്നെത്തി മനസ്സുകളെ കീഴടക്കി. ആ ശബ്ദം കലാപമുയർത്തുന്ന ക്യാമ്പസ് മുറ്റങ്ങളിൽ ശാന്തി വിതയ്ക്കുന്ന ആ ശബ്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇന്റർനെറ്റ് സാങ്കേതികതയുടെ ചിറകിലേറി മലയാളികൾക്ക് ഒരു പുതിയ മാർഗദർശി. ആ ശബ്ദം ഇനി താങ്കളുടെയും ശാന്തിദൂതനാകട്ടെ, മാർഗദർശിയാകട്ടെ, കൂട്ടുകാരനാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
2: പലപ്പോഴും പലരുമായും നാം പിണങ്ങാറുണ്ട്. ഈ പിണക്കങ്ങളുടെ കാരണം സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ അതെന്റെ കുഴപ്പമാണ് എന്നതിലേക്ക് എത്തിച്ചേരുമെന്നതിൽ സംശയമില്ല. അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ സ്വീകരിക്കുന്നൊരു പൊതുവായ നയമുണ്ട്. ഒരു വ്യക്തി നിങ്ങളോട് അതിക്രമം ചെയ്താൽ ആ വ്യക്തിക്ക് നിങ്ങൾ 70 ഒഴിവ് കഴിവുകൾ ചിന്തിക്കണം. എന്തുകൊണ്ടാണ് അവൻ എന്നോട് അങ്ങനെ ചെയ്തത്? അത് ഇന്ന കാരണം കൊണ്ടായിരിക്കും. വീണ്ടും അത് ഇങ്ങനൊരു കാരണമായിരിക്കും. ഏ, അതുമല്ല. അങ്ങനെ 70 ന്യായങ്ങൾ തിരഞ്ഞതിനു ശേഷം എന്നിട്ടും നിന്റെ മനസ്സിന് തൃപ്തി വരില്ലെങ്കിൽ നീ ചിന്തിക്കണം, ലല്ലീല ആരിഫു, അവനെന്തോ ഒരു കാരണമുണ്ട്. അതെനിക്കറിയാഞ്ഞിട്ടായിരിക്കും. നമ്മുടെ ഭാര്യമാതാവ്, നമ്മുടെ ഭർത്താവിൻ്റെ ഉമ്മ, നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, അങ്ങനെ പലരുമായും ബന്ധപ്പെട്ടുമുള്ള നമ്മുടെ പിണക്കങ്ങൾക്ക് ഇതൊരു സിദ്ധൌഷധമാകും എന്നതിൽ സംശയമില്ല. ജീവിതത്തിൽ ഇത്തരമൊരു നിലപാട് ഒന്ന് പരീക്ഷിച്ചറിഞ്ഞു നോക്കൂ. അപ്പോഴറിയാം മനസ്സിൻ്റെ ശാന്തിയും ജീവിതത്തിൻ്റെ സുഖവുമൊക്കെ.
3: നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ വീടിൻ്റെ ഒരു ഭാഗം,
4: അതെ,
3: അതായത് അതിൽ ആ ഒരു ഒരു ഒരു സൈഡിലാണ്, കുറച്ച് ഉയർന്ന ഒരു വീടിൻ്റെ അകത്ത് തന്നെ കുറച്ച് ഉയർന്നൊരു സ്ഥലം. അത് ഖസാന അല്ലെങ്കിൽ നബിയുടെ സ്റ്റോർ റൂം. അപ്പം അയക്ക് അതിനെ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും പറ്റിയൊരു സംഭവം ചരിത്രം കേട്ടിട്ടുള്ളതെന്ന് വെച്ചാൽ, ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു അവിടേക്ക് ഓടി വരുന്നുണ്ട്. കാരണം ഉമർ റളിയല്ലാഹു അൻഹു ഒരു വിവരം കേട്ടു, നബി നബിയുടെ ഭാര്യമാരൊക്കെ വിവാഹമോചനം നടത്തിയെന്ന്. അപ്പം ഉമർ റളിയല്ലാഹുവിൻ്റെ മോളുണ്ടല്ലോ,
4: മകളുണ്ട്.
3: അപ്പം അങ്ങേറ്റത്തെ പരിഭ്രാന്തനായിക്കൊണ്ട് ഉമർ റളിയല്ലാഹു അവിടേക്ക് വരികയാണ്. ഹഫ്സയുടെ ആദ്യം ഹഫ്സയുടെ വീട്ടിലെ മോളടുത്തേക്ക് പോയി ചോദിക്കുന്നുണ്ട്, എന്നിട്ട് തൊലാക്ക് ചൊല്ലിയോ നബി, തൊലാക്ക് ചൊല്ലിയോ എന്ന് ചോദിക്കുമ്പോൾ, അപ്പോൾ ഒന്നും എനിക്കറിയില്ല എന്നവർ പറയുന്നു. നബി അവിടെ ചോദിക്കുമ്പോൾ നബി വീടിൻ്റെ മുകളിലെ ആ ഭാഗത്ത് അവിടെ കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും പിന്നെ മസ്ജിദ് നബവിയിലേക്ക് ഉമർ റളിയല്ലാഹു ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോൾ അവിടെ നിന്ന് പ്രവാചകൻ ഭാര്യമാരെയൊക്കെ തൊലാക്ക് ചൊല്ലി എന്നുള്ളൊരു കിംവദന്തി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭയങ്കര അസ്വസ്ഥനായിക്കൊണ്ടാണ് ഇതിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ടാണ് വീണ്ടും നബിൻ്റെ വീടിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ. അപ്പം നബിയെ കിടക്കുന്ന ആ മഷ്റബിയുടെ ഭാഗത്ത്, നബിയുടെ സ്റ്റോർ റൂമിൽ പോയിട്ടൊരു കട്ടിൽ ആണ് നബി കിടക്കുന്നത്. അപ്പോൾ അവിടെ റബാഹ, അദ്ദേഹമുണ്ട് മൗല, നബിയുടെ മൗലയായ അവരവിടെ വൃത്യനായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരോട് നബി ചോദിക്കുന്നുണ്ട്, എനിക്ക് നബി ഒന്ന് കാണാൻ പറ്റും. അത് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം അവിടുന്ന് അനുമതി കിട്ടിയില്ല, മറുപടി ഒന്നും പറഞ്ഞില്ല. രണ്ട് മൂന്ന് തവണ ചോദിച്ചു, മറുപടി കിട്ടാത്തപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചു മടങ്ങി പോരാണല്ലോ, വിഷമത്തോടുകൂടി മടങ്ങി പോരുന്ന സമയത്താണ് തിരിച്ചു വിളിക്കുന്നത്. തിരിച്ചു വിളിക്കുമ്പോൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അടികളിലേക്ക് ഉമർ റളിയല്ലാഹു അൻഹു കടന്നു ചെന്നു. ചെന്ന സമയത്ത് ഉടനെ തന്നെ നബിയോട് നേരിട്ട് ചോദിക്കുകയാണ്, റസൂൽ അങ്ങയുടെ ഭാര്യമാരേക്ക് മൊഴിച്ചൊല്ലിയോ എന്ന് ചോദിക്കുമ്പോൾ നബി പറഞ്ഞു ഇല്ല. അത് കേട്ട ഉടനെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു സന്തോഷം കൊണ്ട് ഉറക്കെ അല്ലാഹു അക്ബർ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. കാരണം അത്രയും വിഷമമുണ്ടായി ഉമർ റളിയല്ലാഹു അൻഹു സംബന്ധിച്ചിടത്തോളം. അങ്ങനെ മനസ്സ് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടിങ്ങനെ പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു റസൂലായിട്ടുള്ള സംസാരങ്ങളൊക്കെ ഇങ്ങനെ നടത്തി കഴിഞ്ഞതിന് ശേഷം ഉമർ റളിയല്ലാഹു അൻഹു നബി കിടക്കണ ആ റൂമിലേക്ക് അവിടേക്കൊന്നിങ്ങനെ നോക്കുകയാണ്. ആ നോക്കുന്ന സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു അത് പറയണം, ഞാൻ ആ വീട്ടിലേക്ക് ഇങ്ങനെ കയറുമ്പോൾ മുൽത്തജിഉൻ അലാ ഹസീരിൻ, നബി അവിടെ ഇങ്ങനെ ആ ഒരു ഒരു കട്ടിൽ ഈ ഹസീർ പിന്നെ ഈ തപ്പനയുടെ ഓല വിരിച്ചിട്ടായില്ല കിടക്കുന്നത്. ഈ കിടക്കുന്ന സമയത്ത് ലൈസ ബൈനഹു ബൈനഹു ഫിറാഷ്, അതിൻ്റെ ഇടയിലൊരു ഒരു വിരിപ്പൊന്നുമില്ല. ആ ശരീരം പിന്നെ നഗ്ന പുറം അത് അതിൽ മലർന്ന അല്ല കിടന്നതിൻ്റെ പാടുകൾ ശരീരത്തിൽ മൊത്തം കാണുന്നുണ്ട് പറഞ്ഞു. പിന്നെ ഞാൻ അവിടെ നോക്കി ചുറ്റുഭാഗത്ത് നോക്കുമ്പോൾ എനിക്ക് കാണാൻ പറ്റിയിട്ടുള്ള എന്താണ്, ആകെ ഞാൻ കണ്ടത് ഒന്ന് അവിടെ തൂക്കിയിട്ട തോലിൻ്റെ ഒരു പാത്രം കണ്ടു, പിന്നെ ഒരു സാവ് ബാർലി കണ്ടു, പിന്നെ ഊറക്കിടാൻ ഉപയോഗിക്കുന്ന കൊന്നയുടെ അല്ലെങ്കിൽ എന്തിൻ്റെ ഒരു മരത്തിൻ്റെ ഇലകൾ, കുറച്ച് ചെടികളുടെ ഒരു ഒരു ഇലകൾ ഇങ്ങനെ കണ്ടു. പിന്നെ ഉള്ളത് നബി സല്ലല്ലാഹി അലൈഹി വസല്ലമ ചാരി കിടക്കാൻ വേണ്ടി അതിലിങ്ങനെ കൈ വെച്ച് ചാരാൻ വേണ്ടിയിട്ട് ഒരു ഈത്തപ്പനയുടെ നാരുകൾ കൂട്ടി വലിച്ചിട്ടുണ്ടാക്കിയിട്ട് ഒരു തുണിക്കുള്ളിലേക്ക് തിരികെ വെച്ച ഒരു തലയാണ്. ഇത് മാത്രം ഞാൻ അവിടെ നബി ആ റൂം സ്റ്റോർ റൂം വീടിൻ്റെ സ്റ്റോർ റൂമാണല്ലോ അവിടെ നബി കിടക്കുന്നതും. അപ്പോൾ അത് കണ്ടപ്പോൾ ഉമറുള്ളാഹിന് പറയണം, ഞാൻ ആ സമയത്ത് ഞാൻ കരഞ്ഞുപോയി. എൻ്റെ കരച്ചിൽ കണ്ട് ഉമറുള്ളാഹിൻ അല്ല നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ചോദിച്ചു, ഉമ്മാ യുബ്കി കൈബൻ അൽ ഖത്താബ്, എന്തേ കരഞ്ഞത്? അത് ചോദിച്ചപ്പോൾ ഞാൻ നബിയോട് പറഞ്ഞു, റസൂലേ, യാ നബിയ അല്ലാ വമാലില അബ്കി വഹാദൽ ഹസീർ ഖദ അസ്റ ഫി ജംബിക്, എങ്ങനെ കരയാതിരിക്കും? നിങ്ങൾ കിടന്നിട്ട് നിങ്ങൾ എണീറ്റപ്പോൾ പുറം മൊത്തം പരുക്കനായ ഓല ഉണങ്ങിയ ഓലയുടെ പാടുകളാണ്. ഈ ഇത് നിങ്ങളുടെ വീടിൻ്റെ ഒരു സ്റ്റോർ റൂമാണ്, ഇവിടെ ഈ നാല് സാധനം എനിക്ക് കാണാനുള്ളൂ, വേറൊന്നുമില്ല. എന്നിട്ട് അവിടെ നിന്ന് പറയുന്നൊരു വാക്ക്, പിന്നെ ഇതേ സമയത്ത് വദാ കൈസറും വഖിസറ ഫിസ്സിമാരി വല്ലൻഹാർ, പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ അധിപന്മാരും റോമാ സാമ്രാജ്യത്തിൻ്റെ രാജാക്കന്മാരും എന്തെല്ലാം വിഭവങ്ങളിലാണ് കഴിഞ്ഞു പോകുന്നത്, അങ്ങ് അള്ളാഹുവിൻ്റെ റസൂലാണ്, അങ്ങെത്ര ഇങ്ങനെയൊരു വിഷമം. ഇങ്ങനെ ഇത് കണ്ടിട്ട് എനിക്ക് സങ്കടം വരികയാണ്, ഞാൻ കരയാണെന്ന് പറയണം. അതുകൊണ്ടാണ് കരഞ്ഞെന്ന് പറയുമ്പോൾ അവിടെ നിന്ന് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തിരിച്ചു ചോദിക്കുന്നൊരു ചോദ്യം, ഫഖാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യബ്നൽ ഖത്താബ് അലാ തർളാൻ തകൂന ലനൽ ആഖിറ വലഹുദ്ദുനിയ, നീ തൃപ്തിപ്പെടുന്നില്ലേ ഉമറേ, നമുക്ക് പരലോകമാണുള്ളത്, അവർക്ക് ദുനിയാവുള്ളത്. അപ്പം ഉമറുള്ളാഹിനു അതെ തൃപ്തിപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു എന്നുള്ളതാണ് സംഭവം. നമ്മൾ കേട്ടതായിരിക്കാം, പക്ഷെ ആ സംഭവത്തിൽ നമ്മൾ ആലോചിക്കേണ്ട, പലപ്പോഴും നമ്മളൊക്കെ ഇങ്ങനെ ലോകത്തിൻ്റെ പ്രവാചകൻ, ആ പ്രവാചകൻ്റെ ജീവിതത്തിൻ്റെ ലാളിത്യം, അപ്പോൾ നമ്മളൊക്കെ എന്തോ ഇല്ലാത്തത് കൊണ്ടുള്ള അസംതൃപ്തി പലപ്പോഴും നമുക്കുണ്ടാകുമ്പോൾ ഏറ്റവും അധികം സംതൃപ്തമായി ജീവിച്ച് കാണിച്ചു തന്ന റസൂൽ. സംതൃപ്തിപ്പെടാൻ നമ്മളുടെ ലൈഫുമായി കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒന്നും റസൂലിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റില്ല. കാരണം ദുഃഖങ്ങളുടെ ഒരു ഒരു ഒരു ഒരു ഒരു എന്താ പറയുക, വലിയൊരു പരമ്പര തന്നെ റസൂലിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. വേർപാടിൻ്റെ പരമ്പര ഉണ്ടായിട്ടുണ്ട്. പ്രിയപ്പെട്ട പലരും വേർപെട്ടു പോയത്. സാമ്പത്തികമായി നോക്കുകയാണെങ്കിൽ പല സമയങ്ങളിലും നബിക്ക് ചിലപ്പം പൈസ ഉണ്ടായിട്ടുണ്ട്, ഉള്ള പണം തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് നബി മത്സരിച്ചിട്ടുണ്ട്, കയ്യിൽ വെക്കാതെ. ഇതൊക്കെ കഴിഞ്ഞിട്ട് അതൊക്കെ നമ്മളെപ്പോഴും പറയുമ്പോൾ, അപ്പോൾ നമ്മളത് ആലോചിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉമറുള്ളാഹിനെ കരയിച്ചെങ്കിൽ നമ്മളെയും നമ്മളെ ലൈഫുമായിട്ട് കരയിപ്പിക്കാവുന്ന കാര്യങ്ങൾ അതിലുണ്ടല്ലോ.
4: തീർച്ചയായിട്ടും. അവിടെ അവസാന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നുണ്ടല്ലോ, നമുക്ക് അലാത്തറുള്ള നമുക്ക് നീ മനസ്സിലാക്കില്ലേ, തൃപ്തിപ്പെടുന്നില്ലേ, നമുക്ക് ആഹാരം കിട്ടാണ്ട് അവർക്ക് ദുനിയാവും. ഇവിടെ വലിയൊരു പോയിന്റാണത്. അതായത് റസൂലായിട്ട് പോലും സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ ഭൗതികമായിട്ടൊന്നും വലിയൊരു സംഭവത്തിലേക്ക് എത്താതെ നിൽക്കുന്നൊരു സമയത്ത് എന്ന റസൂലായിട്ട് പോലും എന്താ റസൂൽ അങ്ങനെ കിട്ടാത്തത് എന്നാലോചിക്കുന്നൊരവസ്ഥ അവിടെ ഉണ്ടാവാതെ കാണാം. മിക്കവാറും നമുക്കൊക്കെ തന്നെ ഇങ്ങനെ ഇപ്പം ഈ ദീനിൻ്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ആളുകൾ ചില പരീക്ഷണങ്ങളോ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ചിലപ്പോഴെങ്കിലും തോന്നിയേക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഒപ്പം നമ്മുടെ സഹധർമ്മിണിക്കോ ഭാര്യക്കൊക്കെ തോന്നിയേക്കാം, ഇത് അങ്ങനെയൊക്കെ നടന്നിട്ട് എന്താ നമ്മൾക്കിങ്ങനെ അല്ലേ. അപ്പൊ അത് തോന്നാതിരിക്കാൻ കൂടി റസൂലിന്റെ ജീവിതത്തിലൂടെ അള്ളാഹു നമുക്ക് കാണിച്ചു തരുന്ന വലിയൊരു പാഠമാണത്. അള്ളാഹുവിന്റെ ആളായിട്ട് നടന്നു എന്ന് വിചാരിച്ചിട്ട് എന്തില്ല, ചിലപ്പോൾ ഭൗതികമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ഇതൊന്നും ചിലപ്പോൾ കിട്ടിക്കൊള്ളാമെന്നില്ല, റസൂലിന് പോലും കിട്ടിയിട്ടില്ലെന്ന് നമ്മൾ ആശ്വസിക്കാനാണ് നമ്മളവിടെ സമയം കണ്ടെത്തേണ്ടത്.
3: പിന്നെ അതുമല്ല, റസൂലിന്റെ ഏറ്റവും ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളായിട്ടുള്ള ഭാര്യമാര് അവരിട്ട് നബിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായി.
4: അതെ അതെ അതെ.
3: പക്ഷെ നബി അതിന് എത്ര സംയമനത്തെ എത്ര വിഷമം ഉണ്ടാവും. അപ്പൊ നബി ആ വിഷമം സഹിച്ച് അവിടെ ഒന്ന് പൊട്ടിത്തെറിക്കാനോ ബാക്കിയൊന്നും നിന്നില്ല. നബി അവിടെ ഒരു മൂലക്കൽ പോയിട്ട് ഇങ്ങനെ കിടക്കുക എന്ന് പറയുമ്പോഴേ, അപ്പോ അതിങ്ങനെ
4: വലിയൊരു പാഠമാണത്. പ്രത്യേകിച്ച് ദാവ രംഗത്തിറങ്ങുന്നവർക്ക് വലിയൊരു പാഠം അതിലുണ്ട്.
3: ആ സംഭവത്തിന് ചരിത്രത്തിൽ എന്താണ് പറയുന്നത്, ഏകദേശം ഒരു മാസത്തോളം
4: ഇലാഫും ഇണക്കവും മാറി നിർത്തി.
2: ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വെള്ളിയാഴ്ച ദിവസത്തിലെ ഖുത്ബ കേൾക്കുക എന്നുള്ളത്. വിവിധ പണ്ഡിതരുടെ ഖുത്ബകളാണ് അൽ മിമ്പർ എന്ന പ്രോഗ്രാമിൽ ഇനി കേൾക്കാൻ പോകുന്നത്. ഇന്നത്തെ അൽ മിമ്പറിൽ ഹാരിസ് ബിൻ സലീം അവതരിപ്പിക്കുന്നു മഹത്തായ സൗഭാഗ്യം.
5: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما من يهدي الله فهو المهتدي ومن يضلل فأولئك هم الخاسرون സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയും അവൻ നമുക്ക് തന്ന മഹത്തായ ഈ ഹിദായത്തിനെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നോടും നിങ്ങളോടുമായി വസീയത്ത് ചെയ്യുകയാണ്. നമ്മൾ അനുഭവിക്കുന്ന എല്ലാ വിധത്തിലുള്ള മാനസികവും ശാരീരികവും ഒക്കെ ആയിട്ടുള്ള ജീവിതത്തിലെ എല്ലാ സുഖങ്ങൾക്കും സന്തോഷങ്ങൾക്കും പിന്നിൽ അള്ളാഹു നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള മഹത്തായ ഹിദായത്ത്, മാർഗദർശനം, അള്ളാഹു മാനവരാശിക്ക് നൽകിയിട്ടുള്ള ഈ മഹത്തായ സന്മാർഗദർശനം, ഹിദായത്ത്, ഹുദ, ഈ ദീന്, അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ സുഖങ്ങളും സന്തോഷങ്ങളും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ജീവിതത്തിൽ എത്രയോ വലിയ അപകടങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നുമാണ് അള്ളാഹു ഈ സന്മാർഗം കൊണ്ട് നമ്മളെ കാത്തു സൂക്ഷിച്ചത്. പല കാര്യങ്ങളെയും നമ്മുടെ മുന്നിൽ വരുമ്പോൾ അതെനിക്ക് പാടില്ലല്ലോ, അത് ഞാൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യമല്ലേ എന്ന നമ്മുടെ ബോധം, ദീനിനെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് ആ തിന്മയിൽ നമ്മളെ തടഞ്ഞിട്ടുണ്ട്. അങ്ങനെ എത്രയോ അപകടങ്ങളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. വലിയ വലിയ പാപങ്ങൾ ചെയ്ത് അതിൻ്റെ മാനസിക വിഷമങ്ങളിലും വേദനയിലും കഴിച്ചു കൂട്ടുന്ന കുറ്റബോധം കൊണ്ട് തളർന്നു പോയ, നിരാശപ്പെട്ടു പോയ ജീവിതങ്ങളുണ്ട്. വലിയ വൻ പാപങ്ങൾക്ക് അവസരങ്ങളില്ലാഞ്ഞിട്ടല്ല, പക്ഷെ അതിനൊക്കെ പാടില്ലല്ലോ എന്ന് വിചാരിച്ച് ഉപേക്ഷിച്ച് കളഞ്ഞവരാണ് നമ്മളിൽ മിക്കവരും. അതുകൊണ്ട് തന്നെ ആ പാപങ്ങളിൽ നിന്നും മോചനമായതിൻ്റെ ജീവിത സന്തോഷം അത് വലുതാണ്. ഇങ്ങനെ മാനസികവും ഭൗതികവുമായി ഒട്ടനവധി അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ജീവിതത്തിലെ ഏതൊരു പ്രതിസന്ധികളെയും അതിജീവിച്ചു പോകാൻ നമ്മളെ പര്യാപ്തമാക്കുന്ന നമ്മുടെ വിശ്വാസമാണ്. ആ വിശ്വാസം ഈ ഹിദായത്തിൽ നിന്ന്, ഈ സന്മാർഗ ദർശനത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള ഒരു കാര്യമാകുന്നു. അതുകൊണ്ടാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് മൈ യഹ്ദില്ലാഹു ഫഹുവൽ മുഹ്തദി, ആർക്കാണോ അള്ളാഹു മാർഗദർശനം കാണിച്ചു കൊടുത്തത് അവനാണ് ആ സന്മാർഗം സ്വീകരിച്ചിട്ടുള്ള, സന്മാർഗത്തിലായിട്ടുള്ള വ്യക്തി. വമൻ യുളിൽ ഫഉലൈകഹുൽ ഖാസിറൂൻ, ആരാണോ ഈ ഹിദായത്ത് കിട്ടാതെ വഴിതെറ്റിപ്പോയത് അവരാകുന്നു നഷ്ടക്കാർ, അവർ തന്നെയാകുന്നു നഷ്ടക്കാർ. ഏറ്റവും വലിയ നഷ്ടം എന്ന് പറഞ്ഞാൽ ഈ ഹിദായത്ത് കിട്ടാതിരിക്കലാണ്. നമ്മളെല്ലാ നിസ്കാരത്തിലും ഫാത്തിഹ സൂറത്തിൽ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പറയും, എന്നെ നേർമാർഗത്തിൽ നയിക്കണേ എന്നാണ്. രണ്ട് സുജൂദുകൾക്കിടയിലുള്ള പ്രാർത്ഥനയിൽ വഹ്ദിനി, എന്നെ നീ സന്മാർഗത്തിലാക്കണമെന്ന് പറയുന്നുണ്ട്. വിത്രിൽ നമ്മൾ ഓതുന്ന കുനൂത്തിൽ അള്ളാഹുവെ നീ സന്മാർഗത്തിലാക്കിയവരുടെ ആ സന്മാർഗം എനിക്കും തരണേ എന്ന് അള്ളാഹുവോട് നമ്മളെല്ലാവരും ആത്മാർത്ഥമായി ചോദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ, ഞാനും നിങ്ങളും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമുക്കേവർക്കും ലഭിച്ചിട്ടുള്ള ഈ മഹത്തായ ഹിദായത്തിൻ്റെ വില ആലോചിച്ച് നോക്കുക. നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വന്തം പിതാവിനോട് പറയുന്നുണ്ട്, വഇദ് ഖാല ഇബ്രാഹീമു ലിഅബീഹി ആസർ അത്ത

ഇന്ന് ഞാനും നിങ്ങളും ഉൾക്കൊണ്ട അതീവ നിസ്സാരരായിട്ടുള്ള, സാധാരണക്കാരായിട്ടുള്ള, വളരെ പാപികളായിട്ടുള്ള, വളരെയധികം തെറ്റുകൾ സംഭവിച്ചു പോയ നമുക്ക് അള്ളാഹു തന്ന ഈ മഹത്തായ സൗഭാഗ്യം, ഈ പള്ളിയിൽ വരാനൊരു മനസ്സുണ്ടല്ലോ ആ ഹിദായത്തിൽ, അത് അള്ളാഹു അബൂ താലിബിന് കൊടുത്തില്ല. വല്ലാതെ പ്രാർത്ഥിച്ചപ്പോൾ, നബിനോട് ചോദിച്ചപ്പോൾ അള്ളാഹുവോട്, അള്ളാഹു നബിയോട് പറഞ്ഞ മറുപടിയാണ്, ഇന്നക ലാ തഹ്ദീ മൻ അഹബബ് വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. ഇന്നക ലാ തഹ്ദീ മൻ അഹബബ്, നിനക്കിഷ്ടമുള്ളവരെ ഹിദായത്തിലാക്കാൻ റസൂലെ താങ്കളെ കൊണ്ട് പറ്റൂല. അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അവൻ ഹിദായത്തിലാക്കും. വഹുവ അഅലമു ബിൽ മുഹ്തദീൻ, സന്മാർഗം പ്രാപിക്കുന്നവരെ കുറിച്ചും അവനാട് നന്നായിട്ട് അറിയാം. ലൂത്ത് നബി അലൈഹി സ്വലാമിൻ്റെയും അതേപോലെ തന്നെ നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ ഭാര്യമാരാണ് കൂടെ ജീവിച്ച ആളുകൾ. വർഷങ്ങളോളം പ്രബോധനം ചെയ്ത നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ വീട്ടിൽ കൂടെ താമസിച്ച ഭാര്യയ്ക്ക് ഈ ഹിദായത്ത് കിട്ടിയില്ല. സഹോദരങ്ങൾ, ലറബല്ലാഹു മസലൻ ലില്ലദീന കഫറും റഅത നൂഹ് വംറഅത ലൂത്ത്. സത്യനിഷേധികൾക്ക് അള്ളാഹു ഉദാഹരണം പറയുന്നത് ലൂത്തിൻ്റെയും നൂഹിൻ്റെയും ഭാര്യമാരെയാണെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അപ്പോൾ സഹോദരങ്ങൾ, നമ്മൾ ഇത്രയൊക്കെ വലിയൊരു ഔദാര്യമായിട്ട പല ആൾക്കാരും ദീനിനെ കാണും. ഞാൻ നിസ്കരിക്കുന്നുണ്ടല്ലോ, ഞാൻ തട്ടിടുന്നുണ്ടല്ലോ, ഞാൻ ദീനനുസരിച്ച് ജീവിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ വലിയ യമുന്നൂന അലൈക ഇസ്ലാമുഹു, വലിയ ഔദാര്യമായ ആൾക്കാർ പറയുന്നു. സഹോദര, ഇതൊക്കെ എനിക്കും നിങ്ങൾക്കും ലഭിച്ച ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. അല്ലെങ്കിൽ ആലോചിച്ച് നോക്ക്, നിങ്ങൾ മരിച്ചു പോയാൽ എന്ത് പ്രതീക്ഷയാണുള്ളത് എന്നുള്ളത്. ഈ സത്യമതത്തിൻ്റെ ആദർശത്തിലല്ലാതെ നമ്മൾ മരിച്ചു പോയാൽ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുന്നതിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ. അതുകൊണ്ട് വളരെയധികം നമ്മൾ കെട്ടിപ്പൊതിഞ്ഞ് കാത്തു സൂക്ഷിക്കേണ്ടതാണ് അള്ളാഹ് നമ്മുടെ ഹൃദയങ്ങളിൽ വെച്ച ഈ ഹിദായത്ത്. കാരണം തരൂ, ഇത് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതകൾ വലുതാണ്. അള്ളാഹു പറയുന്നുണ്ട്, വിശ്വാസികളല്ലാത്തവൻ്റെ മനഃശാസ്ത്രം എന്താ അറിയോ? വിശ്വാസികൾ അല്പം ചിട്ടയോടുകൂടെയും മതപരമായ അതോടുകൂടിയും ജീവിക്കുമ്പോൾ ഇത് അംഗീകരിക്കാത്ത ആൾക്കാരൊക്കെ മനസ്സിലെന്താ അറിയോ, ഇതൊക്കെ ഇല്ലാതായെങ്ങനെ ഈ തലി തട്ടടാത്ത കുറച്ച് ആൾക്കാരും ദീനില്ലാത്ത കുറച്ച് ആൾക്കാരും ഒക്കെ ഉണ്ടായി കിട്ടിയെങ്കിൽ എന്ന് ഇവിടുത്തെ സത്യത്തെ എതിർക്കുന്ന ആളുകൾ ആഗ്രഹിക്കുന്നു എന്നല്ല പറയുന്നത്. അവർ അവിശ്വാസികളായി തീർന്ന പോലെ നിങ്ങളും അവിശ്വാസികളാകണമെന്നവർ ആഗ്രഹിക്കുന്നു. അങ്ങനെ നിങ്ങളും അവരും ഒരുപോലെയാവാൻ. ഈ ദീനിൻ്റെ എന്തൊക്കെ ആസാറുകൾ ഇവിടെ ഉണ്ടോ അതൊക്കെ നശിച്ചു പോകാനും ഇവിടെ വിശ്വാസികളില്ലാതായി തീരുവാനും സത്യത്തിൻ്റെ എതിരാളികൾ ആഗ്രഹിക്കുന്നു എന്നുള്ള വേണം. അപ്പം അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകൾ അതിനു വേണ്ടി പണിയെടുക്കേണ്ടാവില്ല. ആ പണിയിൽ പെട്ടുപോയാൽ നമ്മുടെ ഈ ഹിദായത്ത് നഷ്ടപ്പെട്ടു പോകുന്ന വലിയ ഫിത്തനകൾ. നല്ല കാലമല്ല സുഹൃത്തുക്കൾ, ഹിദായത്തിന് അനുകൂലമായ കാലമാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. ഫിത്തനകളാണ് വരിക എന്നാണ്. സത്യത്തെയും അസത്യത്തെയും കുറിച്ചുള്ള ആശയക്കുഴപ്പങ്ങളുണ്ടാകുക, ശരി തന്നെയാണോ ഈ പറയുന്നതൊക്കെ, ശരി തന്നെയാണോ എന്ന സംശയങ്ങളിലേക്ക് മനസ്സുകളെ കൊണ്ടുപോകുന്നതിലേക്കും ഫിത്തനകളിലേക്കും. അതുകൊണ്ടെന്താ അറിയൂ, കാത്തുക്കാൻ പറ്റില്ല. നമുക്ക് ഇന്നത്തെ ഒരു ദിവസം കിട്ടിയെന്നുണ്ടെങ്കിൽ ആ ദിവസത്തിൽ നല്ലൊരു മുസ്ലിമായി പരമാവധി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്ത് ജീവിക്കാം. ബാദിറു ബിൽ അഅമാലി ഫിത്തന, ഫിത്തനകൾ വരുന്നതിന് മുമ്പായിക്കൊണ്ട് അമലുകളെ കൊണ്ട് നിങ്ങൾ ധൃതിപ്പെടുക. എന്താണ് ആ ഫിത്തനകൾ? കക്കിത്തഇല്ലൈലിൽ മുസ്ലിം, നല്ല ഇരുണ്ട രാത്രി പോലെ, ഇരുണ്ട രാത്രി പോലെ അവ്യക്തതകൾ നിറഞ്ഞ ഒരു കാലം വരും. അന്ന് സത്യത്തെ തിരിച്ചറിയാൻ പറ്റാത്തൊരു സമയം വരും. അങ്ങനത്തെ ഒരു കാലം വരുന്നതിന് മുമ്പ് നിങ്ങൾ യുസ്ബിഹുർ റജുലു മുഅ്മിനൻ വയുംസി കാഫിറൻ, രാവിലെ മുസ്ലിമേക്കാരൻ, സുബഹയൊക്കെ നിസ്കരിച്ചിട്ടുണ്ടാവും, എന്നാൽ വൈകുന്നേരമായപ്പോൾ അവൻ കാഫിറായി. ഇന്നലെ ഇഷ നിസ്കരിച്ച് കടന്നുറങ്ങിയതാ, നേരം വെളുക്കുമ്പോൾ ചോദിക്കുകയാണ് എന്തിനാ ഈ നിസ്കാരമൊക്കെ, ഇതിനൊക്കെ വല്ല ആവശ്യമുണ്ടോ എന്ന്. സുബഹയായപ്പോൾ അവൻ ചോദിക്കാൻ തുടങ്ങുന്നതാണ്. ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളായി സത്യങ്ങളായി പുലർന്നുകൊണ്ടിരിക്കുകയാകുന്നു എന്നാണ്. ഇസ്ലാമിൻ്റെ ശത്രുക്കളിൽ നിന്ന് അച്ചാരം വാങ്ങി പൈസ വാങ്ങിയിട്ട് ആ പണം കയ്യിൽ വെച്ചിട്ട് എന്ത് ചെയ്യാറ് നിങ്ങൾ? ഇസ്ലാമിനെ നശിപ്പിക്കാൻ, ദീനിനെ വിൽക്കാൻ, ദീനിനെ കച്ചവടം ചെയ്ത് കോടികൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യന്മാർ വരും. അവരാണ് ഈ ഫിത്നയുടെയൊക്കെ ആശാന്മാർ എന്ന് അള്ളാഹുവിൻ്റെ റസൂല് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് സുഹൃത്തുക്കൾ. അതുകൊണ്ട് നല്ലൊരു കാലത്തെ അല്ല പ്രതീക്ഷിക്കേണ്ടത്. ഒരു കാലം ജനങ്ങൾക്ക് വരാനുണ്ട്. ഏതാണ് ആ കാലം? അസ്വാബിറു ഫീഹിം അലാ ദീനിഹി, ഈ ദീനിൽ ഇങ്ങനെ ക്ഷമിച്ച് സഹിച്ച് മറ്റുള്ളവരെ പരിഹാസവും കളിയാക്കലും ഒക്കെ കേട്ടിട്ട് പിടിച്ചു നിൽക്കണം എന്നുണ്ടെങ്കിൽ കൽ കാബിദ് അലൽ ജംറ്
ഒരു തീക്കട്ട കൈ പിടിച്ചവനെ പോലെ നിന്നിട്ട് വേണ്ടിവരും. ഈ ദീനനുസരിച്ച്

0: മുന്നോട്ട് പോകാമെന്നാണ്. അതുകൊണ്ട് ഇതിനെ നിലനിർത്തുവാനുള്ള പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു വേണം. ഇത് നഷ്ടപ്പെട്ടു പോകുമോ എന്ന പേടി നമ്മുടെ മനസ്സിൽ വേണം. ഈ അള്ളാഹുവിൻ്റെ ഈ അള്ളാഹു തന്ന ഈ സന്മാർഗത്തെ നിലനിർത്താനുള്ള മാർഗം താരങ്ങൾ നമുക്ക് എന്തൊക്കെ സന്മാർഗമായി മനസ്സിലാക്കിയിട്ടുണ്ടോ അതൊക്കെ നമ്മൾ ചെയ്യാം. ഒക്കെ ഒന്നും വിട്ട് കളയാതെ പരമാവധി ചെയ്താലുള്ള ഗുണം താരങ്ങൾ ആരെങ്കിലും സന്മാർഗം സ്വീകരിച്ചാൽ അള്ളാഹ് അതിങ്ങനെ ഏറ്റിക്കൊടുക്കും, വർദ്ധിപ്പിച്ചു കൊടുക്കും, അള്ളാഹ് തഖ്‌വ കൊടുക്കും. അപ്പൊ സുഹൃത്തുക്കൾ, എത്ര നമ്മൾ ദീനക്ക് വരണോ അതിനനുസരിച്ച് ദീൻ നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതാണ്. അള്ളാഹു നമുക്കിതൊക്കെ തന്നിട്ടുണ്ടോ എന്ന് മനസ്സിലാകുക എങ്ങനെയാരെങ്കിൽ, അള്ളാഹ് നമുക്ക് ഈ ഹിദായത്ത് തന്നിട്ടുണ്ടോ എന്ന് മനസ്സിലാകാം. ഒക്കെ ചെയ്യാൻ ഒരു മനസ്സിനൊരു സന്തോഷം, നിസ്കാരത്തിൻ്റെ സമയമാകുമ്പോൾ ഒരു ആഹ്ലാദം, ദീനിൻ്റെ നല്ല കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഒരു സന്തോഷം, എന്തെങ്കിലും ഒരു നല്ല കാര്യം ദീനിന് ചെയ്യാൻ അവസരം കിട്ടിയാൽ, ഒരു പൈസ മതത്തിന് കൊടുക്കാൻ അവസരം കിട്ടിയാലൊക്കെ ഒരു സന്തോഷം. നമ്മളെ മക്കളൊക്കെ ദീൻ്റെ കാര്യങ്ങൾ കൊണ്ടുനടക്കുമ്പോൾ നമുക്ക് മനസ്സിനൊരു സന്തോഷം, ആ സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ ഇത് നമ്മളെ ഉള്ളിലുണ്ട് എന്നാണ്. അള്ളാഹു സന്മാർഗം കൊടുക്കാൻ ഉദ്ദേശിച്ച ആളുകളുടെ മനസ്സ് ആ ഇസ്ലാമിന് ഉൾക്കൊള്ളാൻ വിശാലമാകുന്ന ദീന് കൊണ്ടടക്കണേൽ ഒരു സന്തോഷവും ചാരിതാർത്ഥ്യവും ഉണ്ടെങ്കിൽ എന്താറിയോ, നമുക്ക് ഇത് ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. മാത്രമല്ല, സൂക്ഷ്മത പാലിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, ആ ഹിദായത്തുള്ളവരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു കാര്യം എന്താ പറയുക, എപ്പോഴെങ്കിലുമൊക്കെ ഒരു അബദ്ധം അറിയാതെ പറ്റിപ്പോയാലോ, പടച്ചോനെ സംഭവിച്ചു പോയല്ലോ എന്ന ഖേദം, ഭയങ്കരമായ സങ്കടം. ഇത് ഉൾക്കൊണ്ടവർക്ക് എന്തെങ്കിലും ഒരു തെറ്റ് വരുമ്പോൾ ഭയങ്കരമായ വിഷമം ഉണ്ടാവുന്ന പറയണത്, ഇന്നല്ലദീന തഖവ ഇദാ മസ്സഹും ത്വായിഫും മിനശ്ശൈത്വാൻ തദക്കറു ഫഇദാഹും മുബ്സിറൂൻ. എപ്പോഴെങ്കിലും ഒരു തെറ്റ് പറ്റി, ഷെയ്ത്താൻ എന്തോ ഒരു ഫിത്രയിലാക്കി, പിന്നെ ഓർമ്മയായി. ഓർമ്മയായിട്ട് വരുമ്പോൾ ഭയങ്കര ഉൾക്കാഴ്ചയോടുകൂടെ കുറച്ചും കൂടി തെക്കുവ കൂടി, ഇതൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നല്ലോ എന്ന ഉൾക്കാഴ്ച അവന് കിട്ടും. മാത്രമല്ല, അള്ളി റസൂലും പറഞ്ഞ ഒരു കാര്യവും അത് കേൾക്കാനോ അതിലേക്ക് ചെല്ലാനോ ഒരു മടിയുമില്ല. ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീന ഇദാ ദുഉ ഇലല്ലാ, അള്ളാഹുവിലേക്ക് ക്ഷണിക്കപ്പെട്ടാൽ വിശ്വാസികളുടെ വാക്ക്, അള്ളാഹുവിലേക്കും റസൂലിലേക്കും ക്ഷണിച്ചാൽ അവരെന്താ പറയാ, നിങ്ങൾ ലിയഹ്കുമ പൈരിക്കും, അവർക്കിടയിൽ തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി വിളിച്ചാൽ, അയ്യക്കൂലൂ സമിഅനാ വഅതഅനാ, ഞങ്ങൾ കേട്ടു ഞങ്ങൾ അനുസരിച്ചു. ഒരു സംശയമല്ല, അള്ളാഹു റസൂലും ഒരു കാര്യത്തേക്ക് വിളിച്ചാൽ ഒരു സംശയമല്ല, ഔലായികഹുമുൽ മുഫ്ലിഹുൻ, അവരാകുന്നു വിജയികൾ എന്നാണ്. മാത്രമല്ല, ഉള്ളോൽക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നഷ്ടപ്പെടുന്ന ബേജാറുണ്ടാവും, ഉണ്ടെങ്കിൽ നഷ്ടപ്പെടുന്ന ബേജാറുണ്ടാവും. അപ്പൊ അള്ളാഹിനോട് ഇങ്ങനെ ചോദിക്കും, റബ്ബനാ ലാ തുസിഖ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. റബ്ബേ, ഈ ഹിദായത്തിനെടുത്ത് കളയരുത് കേട്ടോ എന്ന് അള്ളാഹുവോട് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ചോദിക്കാൻ തോന്നുന്നത് എന്തുകൊണ്ടാ, ഉള്ളിലുണ്ട് അത് നഷ്ടപ്പെട്ടു പോകുന്നതിലൊരു ബേജാറുണ്ട്. അള്ളാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുക്ക വൽ അഫാഫ വൽ ഗിന എന്ന് പറയും. എങ്ങനെ സുഹൃത്തുക്കളെ നഷ്ടപ്പെട്ടു പോവുക, നഷ്ടപ്പെട്ടു പോകൽ എങ്ങനെയെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ ഒന്നിങ്ങനെ മനസ്സുകൊണ്ട് കുറച്ചൊക്കെ ഇങ്ങനെ ഉണ്ട് ആയാലിപ്പം എന്താ എന്ന് ചിന്തിച്ച് തുടങ്ങിയാൽ അതന്നെയാണ് ഹിദായത്ത് നഷ്ടപ്പെടുന്നതിൻ്റെ തുടക്കം. വളരെ കണിശമായി നിന്നിരുന്ന പല കാര്യങ്ങളിലും നമ്മളിങ്ങനെ അയഞ്ഞൊടുക്കുമല്ലോ. അങ്ങനെയാണ് ഇന്നത്തെ കാലം. എന്തറിയോ, ശരിയായ ദീൻ ഉൾക്കൊള്ളുന്നതിനെ പരിഹസിക്കുകയും അതിനെ കാലോചിതമല്ലെന്ന് പറയുകയും ചെയ്യുമ്പോൾ നമ്മളും കുറച്ചൊക്കെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അത്ര ഭയങ്കര ഇന്നത്തെ കാലത്ത് അങ്ങനെ ദീനൊന്നും അത്ര സ്ട്രിക്റ്റ് ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റില്ല. നമ്മൾ അയഞ്ഞുകൊടുത്താൽ എന്താ ഉണ്ടാവും കാര്യങ്ങൾ. ഫലമ്മാസാഹു, അവർ തെറ്റി, അവർ കുറച്ചിങ്ങനെ തെറ്റാൻ തുടങ്ങി. അസാഖല്ലാഹു കുലൂബും, അപ്പൊ ഹൃദയത്തെ അള്ളാഹുവും തെറ്റിച്ച്, നമ്മളിതിൽ നിന്നിങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ നീങ്ങാന്നിങ്ങനെ മനസ്സുകൊണ്ട് സമ്മതം കൊടുത്താൽ പിന്നെ നമ്മളങ്ങനെയാണ് പൊയ്ക്കോളുന്നതാണ്. പിന്നെ സത്യസന്ധമായി ജീവിക്കണം. നമുക്ക് സ്വീകാര്യമല്ല എന്ന് വിചാരിച്ചിട്ട് നമ്മളതിനെതിരെ പറയാൻ പറ്റില്ല. അങ്ങനെ നുണ പറയുന്നവരും അവിശ്വാസം പുലർത്തുന്നവരൊക്കെ ഉള്ള ആളുകളുണ്ടല്ലോ, അവർക്കൊന്നും അള്ളാഹു ഇത് കൊടുക്കൂല. അവിശ്വാസികൾക്കും നുണയന്മാർക്കും അള്ളാഹു ഈ സന്മാർഗത്തിൻ്റെ വെളിച്ചം കൊടുക്കൂല എന്നാണ്. അധികം ഒന്നും വേണ്ട സുഹൃത്തുക്കൾ, നല്ലോ സൂക്ഷിക്കണം. നമ്മൾ ചിലപ്പോൾ ചെയ്യും, ഇതൊന്നും ഇപ്പോൾ ഒരു കുഴപ്പമില്ലല്ലോ അല്ലേ, ഇതൊക്കെ നിസ്സാരമല്ലേ, അങ്ങനെയല്ലേ നമ്മൾ വിചാരിക്കുക. ഇന്നൽ അബുദ് ഇദാ അഖ്ത ഖതീഅത്തൻ, ഒരാൾക്കൊരു ചെറിയ തെറ്റ് പറ്റിയാൽ നുക്കിത്തത് ഫീ ഖൽബിഹി നുക്തതൻ സൗദാ. ഒരു ചെറിയ തെറ്റ് മതി, ആ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ എന്ത് വരും, അത് ഹൃദയത്തിൽ ചെറിയൊരു പുള്ളി വീഴും. എന്നിട്ടോ ഫഹിദാഹു വനസ വസ്തഗ്ഫറ വതാബ സുഖില ഖൽബു. ചെയ്തു കഴിഞ്ഞപ്പോൾ ഭയങ്കര സങ്കടം തോന്നി, അപ്പോൾ പശ്ചാത്തപിച്ചു, ഖേദിച്ചു, ഭയങ്കരമായ സങ്കടപ്പെട്ടു. അപ്പോൾ ആ പുള്ളി മാഞ്ഞു പോകും. വൈൻ ആദ, പിന്നെ അവൻ മടങ്ങുകയാണെങ്കിലോ സീദ ഫീഹ ഹത്താ, പിന്നെ അതിങ്ങനെ കൂടിക്കൂടി വരും. പിന്നെ ആ തെറ്റ് ചെയ്യുകയാണെങ്കിൽ കൂടിക്കൂടി വരും, അവൻ്റെ ഹൃദയത്തിൽ അതിങ്ങനെ നിറയും. അങ്ങനെ അവസാനം വഹുവർറാൻ, അവസാനം ആ തിന്മകൾ ഇങ്ങനെ അഴുക്കഴുക്ക് പുരണ്ട് പുരണ്ട് അവൻ്റെ ഹൃദയം അഴുക്ക് നിറഞ്ഞതാകും, ഹൃദയം മറക്കപ്പെടും. അവൻ ആ ദ്വലാലത്തിൻ്റെ ഇരുട്ടിലേക്ക് ചെറിയ ചെറിയ കുത്തുകൾ കുത്തുകൾ വീണ് അവൻ്റെ ഹൃദയം ആ ഇരുട്ടിലേക്ക് ദ്വലാലത്തിലേക്ക് പോകും. കല്ലാബൽ റാന അലാ കുലൂബിഹിം മകാനോ യക്സിബൂൻ. അതെ, അവരുടെ ഹൃദയങ്ങളിൽ എന്ത് ചെയ്തു, അവർ പ്രവർത്തിച്ച തിന്മകൾ കാരണം ഒരു ചെറിയ കറ വന്ന് ചേർന്നിരിക്കുന്നു എന്നാ ഖുർആനാണ്. അപ്പൊ ചെറുതല്ലേ എന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ അതിങ്ങനെ നമ്മൾ അറിയാതെ നമ്മുടെ മനസ്സിലേക്കും നമ്മുടെ ഹൃദയത്തിലേക്കും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ വളരെയധികം കഠിനമായി നമ്മുടെ പരിശ്രമങ്ങൾ ഈ ഹിദായത്തിനെ നിലനിർത്താനും ഇതിനെ വർദ്ധിപ്പിക്കാനും വേണ്ടി വേണമെന്നാണ്. നമ്മൾ വിചാരിക്കാതെ വേറെ ആര് വിചാരിച്ചാലും ഈ സത്യം നമുക്ക് കിട്ടൂല. നമുക്ക് മനസ്സുകൊണ്ട് ഉള്ളുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, താല്പര്യം വേണം. നബിയെ പറയൂ, യാ അയ്യുഹന്നാസു ഖദ് ജാഅകുമുൽ ഹഖ്ഖു മിർ റബ്ബിക്കും, അല്ലാ ഈ സത്യത്തെ അവൻ്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഫമനിഹ്തദാ ഫഇന്നമാ യഹ്തദീ ലിനഫ്സി, ആരെങ്കിലും ഈ സത്യം സ്വീകരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഗുണം അവനാണ്. വമൻ ദല്ല ഫഇന്നമാ യദില്ലു അലൈഹാ, ഇനി ആരെങ്കിലും തെറ്റിപ്പോവുകയാണെങ്കിൽ അതിൻ്റെ ദോഷവും അവൻ പേറേണ്ടി വരും. വമാ അന അലൈക്കും ബിവക്കീൽ, നിങ്ങളെ കാര്യം എനിക്ക് ഏറ്റെടുക്കാൻ പറ്റൂല. അള്ളാഹുവിൻ്റെ റസൂലുള്ളത് പറയുന്നത് നിങ്ങളെ കാര്യം എനിക്ക് ഏറ്റെടുക്കാൻ പറ്റൂല, ഞാൻ പറഞ്ഞുതരും, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, സ്വീകരിച്ചാൽ ഗുണം നിങ്ങൾക്ക്, നിരാകരിച്ചാൽ ദോഷം നിങ്ങൾക്ക് എന്നാ പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ട് എന്താ, എന്തൊക്കെയാണോ പ്രവാചകന്മാരിൽ നമുക്ക് കിട്ടിയ നന്മകൾ അതൊക്കെ അതുപോലെ പാലിക്ക സുഹൃത്തുക്കൾ. നമ്മുടെ ഇച്ഛയുടെയോ മനസ്സിൻ്റെയോ നാടിൻ്റെയോ ചുറ്റുപാടോ ഒന്നും നോക്കരുത്. കാരണം പ്രവാചകന്മാരുടെ വഴികളിലൂടെയല്ല സന്മാർഗം കിട്ടൂല. ഉലാഇക്കല്ലദീന ഹദാഹുമുല്ലാ ഫബിഹുദാഹു മുഖ്തദി, അവരാണ് സന്മാർഗത്തിൻ്റെ ആൾക്കാർ. അതുകൊണ്ട് അവരുടെ പാതയിലൂടെ പോയാൽ എന്ത് ചെയ്യും, ശരിയായ സന്മാർഗത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുന്നതാണ്. അപ്പം എന്തു വേണം സുഹൃത്തുക്കളെ, നമ്മൾ നിരന്തരം ഈ ഹിദായത്തിനെ കുറിച്ച് കേൾക്കണം, നിരന്തരം നമ്മൾ കേൾക്കണം. പലപ്പോഴും നമ്മുടെ പഠനങ്ങളെക്കുറിച്ച് ജുമാ ഖുത്ബയിൽ പരിമിതമാണ്. നമ്മളെ തുക്കലിലെ സുഹൃത്തുക്കളെ, ഫോണ് ഇസ്ലാമിക ലോകത്ത് ഇന്ന് കിട്ടാത്ത ഒന്നുമില്ല. അത്രമാത്രം ദീന് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കാൻ നമുക്ക് പറ്റും. അല്ലദീന യസ്തമിഊന അൽഖൗൽ ഫയത്തബിഊന അഹ്സന ഉലൈകല്ലദീന ഹദാഹുമുല്ലാ ഫഉലൈകഹും ഉലുൽ അൽബാബ്. അല്ലദീന യസ്തമിഊന അൽഖൗൽ, വാക്കുകളെ, അള്ളാഹുവിൻ്റെ വചനങ്ങളെ, വാക്കുകളെ അവർ ശ്രദ്ധയോടെ കേൾക്കും. അതാണ് ഹിദായത്തിലേക്കുള്ള വഴി, നല്ല ശ്രദ്ധയോടുകൂടെ ദീന് കേൾക്കുക. ഫയത്തബിഊന അഹ്സന, എന്നിട്ട് അത് ഏറ്റവും നല്ലത്, അൽക്ക് നല്ലത് തന്നെയാണ്, അതിൽ ആ ഏറ്റവും നല്ലതിനെ അവരെന്ത് ചെയ്യുക, പിൻപറ്റുക. ഉലാഇക്കല്ലദീന ഹദാഹുമുല്ല, അവരാണ് അള്ളാഹു സന്മാർഗത്തിലാക്കിയവർ. ഹിദായത്ത് കൊടുത്തോൻ്റെ ലക്ഷണമാണ് തരും, കേൾക്കാനുള്ളൊരു ആഗ്രഹം, ദീനൊന്ന് കേൾക്കണം, ദീനൊന്ന് പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടല്ലോ മനുഷ്യൻ, അതാണ് നമ്മുടെ ഹിദായത്തിലേക്ക് നയിക്കുന്നത്. ഉലാഇക്കഹും ഉലുൽ അൽബാബ്, അവരാകുന്നു ബുദ്ധിയുള്ളവർ എന്നാണ്. അതുകൊണ്ട് പരമാവധി അള്ളാഹു നമുക്ക് തന്ന മഹാസൗഭാഗ്യം, അത് ജന്മം കൊണ്ട് കിട്ടിയാലും പിൽക്കാലത്ത് നമ്മൾ കേട്ട ഉത്ബോധനങ്ങളിൽ നിന്ന് കിട്ടിയാലും നമ്മുടെ സുഹൃത്തുക്കളുടെ പ്രചോദനം കൊണ്ട് കിട്ടിയാലും ഏതെങ്കിലും പ്രഭാഷണങ്ങളിലൂടെ കിട്ടിയാലും സുഹൃത്തുക്കൾ, അതൊരു അമൂല്യമായ നിധിയാണ്. അത് ചോർന്നു പോകാതെ നഷ്ടപ്പെട്ടു പോകാതെ കാത്തു സൂക്ഷിക്കാനുള്ള ഒരു ബാധ്യത നമുക്കുണ്ട്. അതിനാണ് നമ്മൾ അള്ളാഹുവിനെ ഏറ്റവും അധികം സ്തുതിക്കേണ്ടത്. സ്വർഗത്തിലെത്തിയാലും അതാ പറയാം, ആ സ്തുതിയാ പറയാം, ഈ വഴി എനിക്ക് കാണിച്ചു തന്ന അള്ളാഹുവേ നിനക്കാണ് സർവസ്തുതി എന്നാണ് സ്വർഗത്ത് കയറുമ്പോൾ ആൾക്കാർ പറയാം. അതുകൊണ്ട് അള്ളാ ഈ ഹിദായത്ത് കൂടുതൽ ആർജിക്കുവാനും അതിനെ നിലനിർത്തുവാനും അതിനെ വർദ്ധിപ്പിക്കുവാനും അതിൻ്റെ ഗുണം ഇഹലോകത്തും പരലോകത്തും അനുഭവിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തയ്യിബാറകൻ ഫീ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, നമ്മളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ തന്നെ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സമൂഹം ഖുത്തയാണ് കൂടെ കൊണ്ടുനടന്നത്, ഒരു ജമാഅത്ത്. ആ സമൂഹമാണ് പിൽക്കാലക്കാർക്ക് മാതൃകയായി തീർന്നത്. എപ്പോഴും വലത്തക്കും മിൻകും ഉമ്മ, ഒരു സമൂഹമായി, ഒരു സമുദായമായി, ഒരു കൂട്ടായ്മയായി മുന്നോട്ട് പോകണം എന്നാണ് നമ്മളോടൊക്കെ അള്ളാഹു ഖുർആനിലൂടെ ആവശ്യപ്പെടുന്നത്. നമ്മളെ തിരുത്താനും നമുക്ക് പ്രചോദനം നൽകാനും നമ്മളുദ്ദേശിക്കുന്ന ദീനീ കാര്യങ്ങളെല്ലാം പ്രവർത്തിക്കാനൊക്കെ ഓരോ പ്രദേശത്തുമുള്ള മുസ്ലിങ്ങൾ അവരൈക്യത്തോടെ ഒരു മനസ്സോടുകൂടെ എന്ത് ചെയ്യണം, ഒന്നിച്ചു പോകണം. ഇപ്പം നമ്മുടെയൊക്കെ പ്രദേശങ്ങളിൽ അള്ളാഹുവിൻ്റെ ദീനിനെ പരിപോഷിപ്പിക്കാൻ ആവശ്യമായ നമസ്കരിക്കാനുള്ള പള്ളികൾ, മദ്രസകൾ, അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ ദീൻ പഠിപ്പിക്കുന്ന ക്ലാസ്സുകളൊക്കെ ഉണ്ട്. നമ്മളെല്ലാവരും അതുമായിട്ടൊക്കെ നമ്മൾ ബന്ധം പുലർത്തും. നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും നമ്മൾ ബന്ധപ്പെടുമ്പോൾ ദീനുമായി നമുക്കൊരു ബന്ധം വേണ്ടേ? ഏതെങ്കിലും ഒരു വഴിയിൽ ഒരു പള്ളിയിൽ കയറി നമ്മൾ നിസ്കരിക്കാം, എപ്പോഴെങ്കിലും നമുക്ക് ഒഴിവുണ്ടാകുമ്പോൾ ഒക്കെ ഒന്ന് പള്ളിയിൽ എന്തെങ്കിലും പരിപാടിയായി പോവുക, അതിലുപരി നമ്മൾ ഇതിൻ്റെയൊക്കെ ഒരു ഭാഗമായി, ഇതിൻ്റെയൊക്കെ ഒരു സംഘാടകരായി നമ്മൾ ഇതിൻ്റെയൊക്കെ ഒരു വഴിയിൽ നമ്മൾ പ്രവർത്തിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഞാനും നിങ്ങളും ഇന്ന് സ്വീകരിച്ച ഈ ഹിദായത്ത് നമുക്ക് എവിടെ നിന്ന് കിട്ടിയതാണ്? നമുക്ക് നിങ്ങൾ ജീവൻ പണയം വെച്ച് യാത്രകൾക്ക് സൗകര്യമില്ലാത്ത കാലത്ത് പുണ്യഭൂമികളായ മക്കയും മദീനയും ഒക്കെ ഉപേക്ഷിച്ചിട്ട് സഹാബത്ത് പോയില്ലേ ലോകത്ത് വിവിധ ഭാഗങ്ങളിലേക്ക്? ആ വന്ന ആളുകളിൽ നിന്നാണ് നമുക്ക് ഈ ദീന് കിട്ടിയത്. അവരൊക്കെ അവരുടെ ബിസിനസ്സും അവരുടെ പരിപാടികളിലും ജീവിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ലോകത്ത് ഈ സത്യസന്ദേശം എത്തുമോ എന്ന് നമ്മളെല്ലാവരും ഗൗരവത്തോടെ ആലോചിക്കണം. അതുകൊണ്ട് തീർച്ചയായും സുഹൃത്തുക്കൾ, നമുക്കെല്ലാവർക്കും ഇതിലൊരു പങ്ക് വഹിക്കാൻ പറ്റും. നിങ്ങളുടെയൊക്കെ പ്രദേശത്ത് നിങ്ങളൊരു അന്വേഷണം നടത്തിയിട്ട് അവിടെ ആരാണ് ഈ ദീൻ്റെ കാര്യങ്ങൾ സംഘടിപ്പിക്കുന്നത്, ആരാണ് ഈ ക്ലാസ് വെക്കുന്നത്, എവിടെയാണ് നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുക, എവിടെയാണ് നമ്മുടെ ഭാര്യനെ കൊണ്ടുപോയി ഒരു ക്ലാസ് കേൾപ്പിക്കാൻ പറ്റുക, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കണം. ഇതാണ് ഹിദായത്തിൻ്റെ മാർഗം, ഹിദായത്തിൻ്റെ വഴി. അല്ലദീന യസ്തമിഊനൽ ഖൗൽ, വാക്കുകളെ കേൾക്കാതെ ഒരാൾക്കും സത്യത്തിൻ്റെ മാർഗത്തിലേക്ക് വരാൻ പറ്റൂല. അതുകൊണ്ട് ആറായിരത്തി ചില്ലാനം വചനങ്ങളിലെ ഖുർആൻ അല്ല നമുക്ക് പഠിക്കാൻ തന്നിട്ട് ചോദിച്ചു, അഫലായ തദബ്ബറുൽ ഖുർആൻ, എന്താ നിങ്ങൾ പഠിക്കാത്തത്, എന്താ നിങ്ങൾ ചിന്തിക്കാത്തത് എന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട്. എൻ്റെ അടുക്കൽ നിന്ന് വലുവനി വലു ആയ ഒരായത്തെങ്കിലും നിങ്ങൾ എത്തിച്ചു കൊടുക്കൂ എന്ന് പറയുന്നുണ്ട്. ഹല അൽ ബല്ലഗത്തു, മൂന്ന് വട്ടം പറഞ്ഞു, ഞാൻ എത്തിച്ച് തന്നില്ലേ, ഞാൻ എത്തിച്ച് തന്നില്ലേ എന്നിട്ട് പറഞ്ഞു, എത്തിച്ച് നിങ്ങൾ കേട്ടവനേക്കാളും നിങ്ങൾ എത്തിച്ചു കൊടുക്കുന്നവനേക്കാളും ശ്രദ്ധയോടെ കേൾക്കുന്നവരുണ്ടായിരിക്കും എന്ന് പറയുന്നു. അതുകൊണ്ട് സത്യത്തെ കൂടുതൽ അറിയാനും കേൾക്കാനും അതിനുള്ള പരിശ്രമങ്ങളിൽ ഭാഗവാക്കാകാനും നമ്മളെല്ലാവരും ശ്രമിക്കാം. അള്ളാഹുവിൻ്റെ തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. ശരിയുടെ മാർഗത്തിൽ ഉറച്ചുനിന്ന് മുന്നോട്ട് പോകുന്ന തൗഫീഖ് അള്ളാഹു ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമെന്ന് അതാ. ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള ഈ ഹിദായത്തിൽ എക്കാലവും നിലനിന്നുകൊണ്ട് നിന്നെ കണ്ടുമുട്ടുവാനുള്ള സൗഭാഗ്യവും തൗഫീഖും ഞങ്ങൾ നീ പ്രദാനം ചെയ്യണമെന്ന് അതാ. ഇതേ വഴിയിൽ ഞങ്ങളുടെ കുടുംബത്തെയും മക്കളെയും കുടുംബാംഗങ്ങളെയും എല്ലാം കാണുവാനുള്ള സൗഭാഗ്യവും സന്തോഷവും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണം റഹ്മാൻ. ഞങ്ങളുടെ മരണപ്പെട്ടു പോയ ആളുകളുടെ കബറുകളെ നീ വിശാലമാക്കി കൊടുക്കണം റഹ്മാൻ. എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണം റഹ്മാൻ. ഞങ്ങളുടെ മനസ്സിൻ്റെ എല്ലാ ആശങ്കകളെയും നീ ദൂരീകരിച്ചു തരണമേ റഹ്മാനെ. അല്ലാഹു മഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹ കാന ഗറാമ إنها ساءت مستقرا ومقاما ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا تقبل منا إنك أنت السميع العليم واتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين اللهم صل على
1: بارك الله فيك മഹത്തായ സൗഭാഗ്യം എന്ന വിഷയത്തിൽ ഹാരിസ് മൗലവി നിർവഹിച്ച ഖുതുബയാണ് നമ്മളിപ്പോൾ കേട്ടത്.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം, 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
3: നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്ററിൽ 376 അസിസ്റ്റന്റ്. നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്ററിൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാം. 376 ഒഴിവുണ്ട്. സെപ്റ്റംബർ 1 മുതൽ 30 വരെ ഓൺലൈനായി അപേക്ഷ നൽകാം. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് IT, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഡാറ്റ ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യോഗ്യത, ഇലക്ട്രോണിക്സ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ശമ്പളം 35,400 മുതൽ 112,400 വരെ. പ്രായപരിധി 30. ഫീസ് 800 രൂപ. SC ST വിഭാഗക്കാർ, ഭിന്നശേഷിക്കാർ, സ്ത്രീകൾ തുടങ്ങിയവർക്ക് ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല. നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്ററിൽ 376 അസിസ്റ്റന്റ് ഒഴിവാണുള്ളത്. recruitment.nic.in.
4: പീസ് റേഡിയോയിൽ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ ഫ്രിഡ്ജൊന്ന് തുറന്നു നോക്കിയാൽ പല പല ഭക്ഷണങ്ങളുടെ ബാക്കിയിരിപ്പുകൾ അവിടെ ഉണ്ട്. അടുപ്പത്തൊന്ന് പോയി നോക്കിയാൽ അവിടെയും കുറച്ച് ബാക്കിയുണ്ട്. വേസ്റ്റ് തട്ടുന്ന സ്ഥലത്ത് വേസ്റ്റേജായി കുറച്ച് തട്ടിയിട്ടുമുണ്ട്. എല്ലാവരുടെയും വീടല്ല, പല വീടുകളുടെയും അവസ്ഥ ഇതാണ്. എന്നാൽ ഒരു നേരത്തെ ഭക്ഷണമില്ലാത്ത മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈദ് ഗിസ്വ കാത്തിരിക്കുന്നവരും റമദാൻ കിറ്റ് കാത്തിരിക്കുന്നവരും ഈദ് കിറ്റ് കാത്തിരിക്കുന്നവരുമായ എത്രയോ മനുഷ്യന്മാരുണ്ട്. സഹോദരന്മാരെ, വിസ്റ്റം യൂത്തിൻ്റെ ട്രീറ്റ് പദ്ധതി മനോഹരമായൊരു സംരംഭമാണ്. 2000 രൂപയുടെ വസ്തുക്കൾ ഒരു ദരിദ്ര കുടുംബത്തിന് അവരുടെ തൊട്ടടുത്ത കടയിൽ നിന്ന് വാങ്ങാൻ കഴിയും. അവർക്കിഷ്ടമുള്ളതൊക്കെ ഈ 2000 രൂപയുടെ ഉള്ളിൽ കൊള്ളുന്നതൊക്കെ ഒരു മാസം വാങ്ങാം. ക്യാഷ് നമ്മൾ കടക്കാർക്ക് കൊടുക്കും. ഇങ്ങനൊരു പദ്ധതി മനോഹരമായി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. 1000 അതിൻ്റെ ഗുണം കിട്ടുന്നുണ്ട്. മാസത്തിൽ ഒരു 2000 കൊടുക്കാൻ പറ്റിയ ആളുകൾ അങ്ങനെ കൊടുക്കുക. പദ്ധതിയിലേക്ക് ഒരു 500 കൊടുക്കാൻ പറ്റിയതെങ്കിൽ അങ്ങനെ കൊടുക്കുക. പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അത്രമേൽ പുണ്യകരമായ ഒരു നന്മയാണ്. നമ്മൾ പലപ്പോഴും അങ്ങനത്തെ ആളുകളൊന്നും ഇന്ന് സമൂഹത്തിലില്ല, അരിയൊക്കെ ഇഷ്ടംപോലെ കിട്ടണില്ലേ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാകും. നിങ്ങൾ അടുത്തുള്ള ആ വാടക വീട്ടിലെ ആ കുട്ടികളോടൊന്ന് പോയി ചോദിച്ചു നോക്കൂ, അവർക്ക് റേഷൻ കാർഡില്ല. നിങ്ങളുടെ അപ്പുറത്തുള്ള ആ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന മനുഷ്യരോടൊന്ന് ചോദിച്ചു നോക്കൂ, അവർക്ക് ഈ അരിയൊന്നും കിട്ടുന്നില്ല. കൺമുന്നിലുണ്ട്, അരികത്തുണ്ട്, നാം കാണുന്നില്ല. പലപ്പോഴും ഫോണിലേക്ക് തലയും കുനിച്ചിരിക്കുമ്പോൾ സാമൂഹ്യ ബന്ധങ്ങളും ബോധ്യങ്ങളും ബാധ്യതകളും മറക്കുന്ന പുതിയ കാലത്ത് ഇതൊക്കെ നമുക്കുള്ള അവസരങ്ങളാണെന്ന് ഓർത്തുകൊണ്ട് ഇത്തരം സംരംഭങ്ങളെ സഹായിക്കുക. പീസ് റേഡിയോ വാട്സാപ്പ് നമ്പറിലോ ഫീഡ്ബാക്കിലോ ഒക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കിട്ടും. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ഒരു നിക്ഷേപം നടത്തുമ്പോൾ അവസരങ്ങൾക്കൊപ്പം അതിൻ്റെ സാധ്യതകളും റിസ്കുകളും നമ്മൾ അറിയേണ്ടതുണ്ട്. റിയൽ എസ്റ്റേറ്റ് നിക്ഷേപത്തെക്കുറിച്ച് അറിയേണ്ട കാര്യങ്ങളുമായിട്ടാണ് വഴികാട്ടി പ്രോഗ്രാം നിങ്ങളുടെ മുന്നിലേക്ക് ഉയർത്തുന്നത്. ഇന്നത്തെ അതിഥി അനസ് ഫസലുദ്ദീൻ. പീസ് റേഡിയോ പ്രതിനിധി അബ്ദുൽ ജബ്ബാർ വിളത്തൂർ ഒപ്പമുണ്ട്.
6: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പീസ് റേഡിയോ വഴികാട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം വഴികാട്ടിയിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ ഉപകാരപ്പെടുന്ന അറിവുകൾ വഴികാണിച്ചു തരുന്ന ഒരു പ്രോഗ്രാമാണല്ലോ. ഈ ഒരു പ്രോഗ്രാമിൻ്റെ കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ കേട്ട് കാണും, റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട ഏതാനും പ്രാഥമിക കാര്യങ്ങളാണ് നമ്മൾ അവിടെ ചർച്ച ചെയ്തത്. നമുക്ക് ഈ ഒരു എപ്പിസോഡിലേക്ക് നിങ്ങളെയും ബഹുമാനായ അനസ് വെമ്പായത്തെയും സ്വാഗതം ചെയ്തുകൊണ്ട് പ്രോഗ്രാമിലേക്ക് കടക്കുകയല്ലേ.
7: തീർച്ചയായും.
6: ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലത്തെ കാര്യം പറഞ്ഞല്ലോ. ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പീസ് റേഡിയോ എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത രാജ്യങ്ങൾ 50-ഓളം രാഷ്ട്രങ്ങളിലെ എല്ലാ ടൈപ്പ് ആളുകളുണ്ടാവും. അപ്പം അങ്ങനെയുള്ള ഒരാൾ പറയുകയാണെങ്കിൽ ഈ റിയൽ എസ്റ്റേറ്റ് എങ്ങനെ വരുമാനം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അതിനെന്ത് മറുപടി കൊടുക്കാൻ പറ്റും?
7: രണ്ട് തരത്തിലാണ് ഈ റിയൽ എസ്റ്റേറ്റ് വരുമാനം. ഒന്ന്, അതിൻ്റെ റവന്യൂ, അതിൻ്റെ ഓപ്പറേഷനിൽ നിന്നും വരുന്ന റെൻ്റൽ റിട്ടേൺ എന്ന് പറയാം. അപ്പോൾ അതൊരു റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി ആണെങ്കിൽ മാസ വരുമാനം, വാടക വരുമാനം. പിന്നെ കൊമേഴ്ഷ്യൽ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഒരു ഹോസ്പിറ്റാലിറ്റി ഹോട്ടൽ റിസോർട്ടാണെങ്കിൽ അതിൻ്റെ ADR ഓക്യുപ്പൻസ്, ADR എന്ന് ആവറേജ് ഡെയിലി റേറ്റ് എന്ന് പറയും. ഇപ്പോൾ ഒരു ഹോട്ടൽ തന്നെ അവറേജ് ഡെയിലി റേറ്റും എൻ്റെ ഓക്യുപ്പൻസി ഒരു വർഷത്തിൽ അല്ലെങ്കിൽ എത്ര ശതമാനം അവിടെ ഓക്യുപ്പൈ ആയി അനുസരിച്ചിട്ട് വരുമാനം ആയിരിക്കും. ഇപ്പോൾ ഒരു 100 റൂമുള്ള ഹോട്ടൽ എന്ന് വെച്ച് കഴിഞ്ഞിട്ട് 100 റൂമിനും എല്ലാ ദിവസവും ആൾക്കാരുണ്ടാകും. സീസൺ അനുസരിച്ചിട്ട് ഈവൻ ADRലും ഫ്ലക്ച്വേഷൻ ഉണ്ടാകും. അതിപ്പോൾ ഓരോ ഇതിൻ്റെ ഓപ്പറേറ്റേഴ്സ് നിശ്ചയിക്കും. പിന്നെ ഈ ഹോസ്പിറ്റാലിറ്റി അസറ്റ്സിൻ്റെ പ്രത്യേകത അതാണ്, അവിടെ ഇങ്ങനെ ഫ്ലക്ച്വേഷൻ ഉണ്ടാകും. എന്നിരുന്നാലും അവർക്ക് ഒരു ആവറേജ്, ഒരു അവിടുത്തെ ഒരു ഹിസ്റ്റോറിക് പെർഫോമൻസ് വെച്ചിട്ടൊരു ഒരു കാൽക്കുലേഷൻ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ഈ വരുമാനം, ഈ റെൻ്റൽ റിട്ടേൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേഷനിൽ നിന്ന് കിട്ടുന്ന വരുമാനം. പക്ഷേ ഒരിക്കലും അത് ആ ഒരു കിട്ടുന്ന വരുമാനം മുഴുവനും ഈ ഓണറിനുള്ളതല്ല. ഇതിനൊക്കെ എക്സ്പെൻസും ഉണ്ട്. ഇപ്പോൾ ഏതൊരു കാര്യത്തിനും ഒരു മെയിൻ്റനൻസ് എക്സ്പെൻസ് ഉണ്ട്. റെസിഡൻഷ്യലായി കഴിഞ്ഞാലും അറ്റകുറ്റപ്പണികളുണ്ടാവും, അവിടെ വാട്ടർ ലീക്ക് ഉണ്ടാവും, പിന്നെ മറ്റ് മെയിൻ്റനൻസ് ഇലക്ട്രിക്കൽ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതിന് വേണ്ട തൊഴിലാളികൾ, പിന്നെ ഇതിൻ്റെ സെക്യൂരിറ്റി ഉണ്ടാവും, മറ്റ് മെയിൻ്റനൻസ് പണിക്കാരുണ്ടാവും, ഇതിൻ്റെ വാടക പിരിക്കുന്ന ഉണ്ടാവും, മറ്റ് അങ്ങനെ. അപ്പോൾ ഇതിൻ്റെ ചിലവ് കഴിഞ്ഞിട്ടുള്ളത് വേണം നമ്മുടെ ഇപ്പോൾ നെറ്റ് റിട്ടേൺ ഉണ്ടാവുക. അത് ഏത് പ്രോപ്പർട്ടി ആയി കഴിഞ്ഞാലും ആ ഒരു ചിലവ്, നമുക്ക് വരുന്ന വരുമാനം മൈനസ് എന്താണോ നമുക്ക് വരുന്ന ചിലവ്, പിന്നെ ടാക്സ് ഉണ്ടാവും, അതെല്ലാം കഴിഞ്ഞിട്ടുള്ളതാണ് നെറ്റ് റിട്ടേൺ. അപ്പോൾ ആ നെറ്റ് റിട്ടേൺ ആണ് യഥാർത്ഥ റിട്ടേൺ. അത് നമുക്ക് നമ്മൾ മുടക്കുന്ന മുഴുവൻ, നമ്മുടെ അടിസ്ഥാനമായി മുടക്കുന്ന ക്യാപിറ്റലിൻ്റെ എത്ര പെർസെൻറ്റേജ് അനുസരിച്ച് ഇരിക്കും, അതിൻ്റെ സ്റ്റെബിലിറ്റി അനുസരിച്ചിരിക്കും അതിൻ്റെ വരുമാനം.
6: ഇവിടെ ഇപ്പോൾ ഈ പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ വന്ന് അധ്വാനിച്ച് നമ്മളറിയുന്ന പല വ്യക്തികളും അവർക്ക് കിട്ടുന്ന അവർ മിച്ചം വെച്ച സംഖ്യ നാട്ടിൽ പോയി ഒരു ബിൽഡിങ് എടുക്കുന്നു. പക്ഷേ അത് കഴിഞ്ഞ് ബിൽഡിംഗ് എടുത്തു കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ ബിൽഡിംഗ് അൺഓക്യുപ്പൈഡ് ആയിട്ട് ഇങ്ങനെ കിടക്കുന്നു. അതൊരു ഒരു വരുമാനം കിട്ടാത്ത ഒരു
7: അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനം. ഞാൻ നേരത്തെ പറഞ്ഞ ഫീസിബിലിറ്റി സ്റ്റഡി ചെയ്യാതെ, മാർക്കറ്റ് റിസർച്ച് ചെയ്യാതെ ചെയ്തതിൻ്റെ പ്രശ്നമാണ്. അത് ചെയ്താൽ, മാർക്കറ്റ് റിസർച്ച് ചെയ്ത് അവിടെ ഇന്നത് തന്നെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പക്ഷേ അത് നേരത്തെ ഞാൻ ഉദാഹരണം പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്ത് റെസ്റ്റോറൻറ്റ് വേണ്ട, ഇനി പാർക്കിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വരുന്ന കസ്റ്റമേഴ്സ് പാർക്ക് ചെയ്യേണ്ട, ഇനി എന്തുണ്ടായാലും. അതുപോലെ അവർക്ക് വേണ്ട ബാക്ക് ഓഫ് ഹൗസ് എന്ന് പറയും. ബാക്ക് ഹൗസ് എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ വേസ്റ്റ് ഡിസ്പോസൽ അല്ലെങ്കിൽ സാധനങ്ങൾ കൊണ്ടുവരും. ഇപ്പോൾ റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിൽ കൂടെ അവർക്ക് ഇങ്ങനെ സാധനങ്ങൾ മാർക്കറ്റിൽ നിന്ന് പല രീതിയിൽ വരും. ആ വരുന്ന സാധനങ്ങൾ കൊണ്ടുവരാൻ പറ്റിയ ലോഡിംഗ് ഏരിയ, അത് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനുള്ളത്, അത് പ്രോപ്പറായിട്ട് ശീതീകരിച്ച് വയ്ക്കാനുള്ളത്, ഇത് പ്രോസസ്സ് ചെയ്യാനുള്ളത്, ഇതിൻ്റെയൊക്കെ ഇതെല്ലാം അതിൻ്റെ കൺസ്ട്രക്ഷൻ സമയത്ത് തന്നെ കാണേണ്ടതുണ്ട്. കണ്ടില്ലെങ്കിൽ ഈ ഉദ്ദേശിച്ച പോലെ ഇത് എടുക്കാൻ ആൾ വരില്ല. അപ്പോൾ അതുകൊണ്ട് ഫീസിബിലിറ്റി വളരെ പ്രധാനമാണ്.
6: അതുപോലെ തന്നെ ആളുകൾ ഇങ്ങനെ മിക്കവാറും ആളുകൾ സംസാരിക്കുന്ന ഒരു വാക്കാണ് റെൻ്റൽ ഈൽഡ് എന്നത്. എന്താണ് ആ ഒരു വാചകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്?
7: റെൻ്റൽ ഈൽഡ് ഞാൻ നേരത്തെ പറഞ്ഞ തന്നെയാണ്. ഒരു ഇപ്പോൾ 100 രൂപ മുടക്കി ഒരു സാധനം ഞാൻ ചെയ്തു, അതിൻ്റെ ഈൽഡ്, ഈൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന നേട്ടം എന്താണ്, ആ നേട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ശതമാനം, അത് നമുക്ക് കിട്ടുന്ന കറക്റ്റ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം മാത്രമല്ല, അതിൽ നിന്ന് കുറേ നമുക്ക് കുറയ്ക്കേണ്ടതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കുറേ ഉദാഹരണങ്ങൾ, എക്സ്പെൻസ് ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് വരുന്ന ഒരു ഒരു ഒരു തുകയുണ്ടായിരിക്കും, ഇതായിരിക്കും നമുക്ക് അതിൽ നിന്ന് നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഈൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.
6: പിന്നെ ആളുകളൊക്കെ പലപ്പോഴും പറയാറുണ്ട്, നമുക്ക് കുറച്ച് പൈസ ഉണ്ടെങ്കിൽ ഒരു ഭൂമി വാങ്ങിയിടാം, ഭൂമിയുടെ വിലയാകുമ്പോൾ പിന്നെ വില കുറയില്ല, ഇങ്ങനെ കൂടുള്ളൂ കൂടുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ, അതൊക്കെ അതെങ്ങനെയാണ് ഇപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അങ്ങനെ ഒരു തീരുമാനം എടുക്കുക ഭൂമിയുടെ വില?
7: അതൊരിക്കലും ശരിയായ ഒരു നിഗമനമല്ല. ഈ വസ്തുവിൻ്റെ പൊതുവെ ആൾക്കാർ പറയാറുണ്ട് ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഒരിക്കലും നഷ്ടമാവില്ല, അതൊരിക്കലും കറക്റ്റ് അല്ല. കാരണം ചിലപ്പോൾ നിങ്ങൾ വാങ്ങുന്നത് തന്നെ ഒരുപാട് മൂല്യം, നേരത്തെ പറഞ്ഞല്ലോ മൂല്യത്തിനേക്കാളും ഉയർന്ന പൈസ കൊടുത്തായിരിക്കും വാങ്ങിയത്. 10 രൂപ മൂല്യമുള്ള സാധനം ഒരു പക്ഷെ നിങ്ങൾ 15 രൂപയ്ക്കായിരിക്കും വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇനി ആ 10 മൂല്യം എന്നുള്ള 15 മൂല്യത്തിലേക്ക് ഇനി ചിലപ്പോൾ ഒരു 10 വർഷം കാത്തിരിക്കേണ്ടി വരും. അപ്പോൾ പിന്നെ അങ്ങനെ വില കുറയില്ല എന്ന് പറയുന്നത് ഒരു യഥാർത്ഥ ഒരു പിന്നെ ഒരു ഒരു നിഗമനമല്ല. ഒന്ന്, രണ്ട്, വസ്തുവിൻ്റെ വില മാറുന്നത് തന്നെ പല ഘടകങ്ങൾ ആശ്രയിച്ചിട്ടുണ്ടാകും. ഇപ്പോൾ അതുവഴി ഒരു റോഡുണ്ടായിരുന്നു, ആ റോഡ് പിന്നെ ഒരു കുറേ നാളത്തേക്ക് അടച്ചിട്ടു പല കാരണങ്ങളാൽ. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ഹൈവേ അല്ലെങ്കിൽ പല സ്ഥലത്തും പാലം 5 വർഷമൊക്കെ അടച്ചിട്ട സ്ഥലം ഉണ്ടാവും. അപ്പോൾ അവിടെ അതിനിടയ്ക്ക് ആ സമയത്ത് വിൽക്കുന്ന ലാൻഡിനൊന്നും വില കിട്ടിയെന്ന് വരില്ല.
6: അതല്ലെങ്കിൽ ആ റോഡ് വേറെ വഴിക്ക്
7: തിരിച്ചു റോഡ് ഡൈവേർഷനായി പോകാം, അല്ലെങ്കിൽ ചെറിയ റോഡ്, റോഡിൻ്റെ വികസനം വരുമ്പോൾ ചെറിയ റോഡ് അത് മാറ്റി ഇപ്പോൾ കർവൊക്കെ സ്ട്രൈറ്റ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ അവിടുന്ന് ആ റോഡ് മാറി വേറെ അപ്പോൾ മെയിൻ റോഡ് സൈഡിലായിരുന്ന സാധനം ഉള്ളിലേക്ക് പോകും.
6: ഭൂമിയുടെ വില കുറയാതിരിക്കാം, കൂടാം, കുറയാം,
7: എന്ത് സംഭവിക്കാം. പിന്നെ രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥ അനുസരിച്ചിട്ട് ഇപ്പോൾ ഒരു കാലഘട്ടത്തിൽ വസ്തുവിന് ഇങ്ങനെ പ്രോപ്പർട്ടി വില കൂടി കൂടി കൂടി പോയിരുന്നു ആൾക്കാർ. പക്ഷേ പിന്നെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അത് കൂടാത്ത അവസ്ഥ വന്നു. എന്നാൽ കൂടിയത് വാങ്ങി വിലയ്ക്ക് വാങ്ങിയവർക്ക് കുറച്ച് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ കുറേ ഒരു ആവശ്യക്കാർക്ക് പോലും വസ്തു വാങ്ങാൻ പറ്റാതെ സെയിൽ ഇല്ലാതെ വന്നു. പിന്നെ അത്യാവശ്യക്കാർ നഷ്ടം സഹിച്ച് കൊടുക്കേണ്ടി വന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഇതെല്ലാം വോൾട്ടൈൽ മാറി വരാം. ഒരിക്കലും അത് ഒരു ശരിയായ ഒരു നിഗമനമല്ല,
6: ഒരു സംസാരമല്ല. അതെ
7: അതെ.
6: ഇനി സാധാരണക്കാർക്ക്, പ്രത്യേകിച്ച് സാധാരണക്കാർ അറിയേണ്ട ഒരു ചോദ്യമാണ്. അതായത് സാധാരണ ആളുകൾ വീട് വെക്കാൻ വേണ്ടി ഒരു സ്ഥലം വാങ്ങും. അപ്പോൾ അത് നമുക്ക് പറ്റുന്ന ഇഷ്ടപ്പെട്ടൊരു സ്ഥലം നോക്കി വാങ്ങുമ്പോഴും പ്രോപ്പർട്ടി, അതായത് നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി പ്രോപ്പർട്ടിക്ക് വേണ്ടിയിട്ട് ഒരു സ്ഥലം വാങ്ങുന്നു തമ്മിൽ നമ്മൾ എന്തൊക്കെയാണ് പ്രത്യേകതകൾ അതിൽ ശ്രദ്ധിക്കേണ്ടതെന്നാണ്.
7: അല്ല, ഇതിപ്പോൾ ഇതിനകത്ത് ഈ നമ്മളിപ്പോൾ ഒരു നമ്മുടെ സ്വന്തം ഉപയോഗത്തിന് വാങ്ങുമ്പോൾ പ്രധാനമായും അതൊരിക്കലും ഒരു അതിൻ്റെ വാല്യൂ മൂല്യം നോക്കിയിട്ടല്ല വാങ്ങുന്നത്. അത് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ ബ്രെയിൻ കൊണ്ട് തീരുമാനം എടുക്കും, നമ്മുടെ ഹൃദയം മനസ്സുകൊണ്ട് തീരുമാനം എടുക്കും എന്ന് പറയും. ബ്രെയിൻ കൊണ്ട് എന്താണ്, നമ്മൾ പ്രോപ്പർ കാൽക്കുലേറ്റ് ചെയ്ത് വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് തീരുമാനം എടുക്കുന്നുണ്ടാകാം. ചിലപ്പോൾ നമ്മുടെ ഇഷ്ടങ്ങൾക്കായിരിക്കും പ്രാധാന്യം കൊടുക്കുക. അപ്പോൾ അത് വളരെ വ്യക്തിപരമാണ്, വ്യക്തിപരവും ഓരോരുത്തരുടെ സാഹചര്യങ്ങളും ഒക്കെ ഒരു പേഴ്സണാലിറ്റിയൊക്കെ അനുസരിച്ചിട്ടാണ്.
6: എത്ര പിന്നെ ഹൃദയത്തിൽ എത്ര ആഗ്രഹം ഉണ്ടായിരുന്നു കാര്യമില്ല, സമ്പത്ത് വേണ്ടേ അല്ലേ.
7: അതുപോലെ തിരിച്ചും സമ്പത്തുണ്ടെങ്കിലും എനിക്ക് ആവശ്യമില്ല. എനിക്ക് എപ്പോഴും ഞാൻ വളരെ എപ്പോഴും വലിയ മണി കോൺഷ്യസ് ആണ്. ഞാനിപ്പോൾ 1 രൂപ ചിലവാക്കുന്നെങ്കിൽ പോലും 50 ലക്ഷം രൂപയ്ക്ക് വീട് വയ്ക്കാൻ പറ്റും. എന്നാൽ 5 കോടി രൂപയ്ക്കും വീട് വയ്ക്കാൻ പറ്റും. അപ്പോൾ 5 കോടി രൂപയ്ക്ക് അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മൂല്യം എന്ന് വെച്ചാൽ 5 കോടി രൂപ കൊടുത്ത് വീട് വയ്ക്കുന്ന ഒരാളിന് അതനുസരിച്ച് വരുമാനം ഉണ്ടെങ്കിൽ ആളുടെ പിന്നെ അവർ അതിൽ നിന്ന് കിട്ടുന്ന അവർക്ക് കിട്ടുന്ന സംതൃപ്തി, അവരുടെ ക്വാളിറ്റി ഓഫ് ലിവിങ്, അവർക്ക് കിട്ടുന്ന മറ്റ് കാര്യങ്ങൾ, അത് ഒരിക്കലും ഒരു സാമ്പത്തികമായി ഈ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. അത് രണ്ടും രണ്ടാണ്. എന്നാൽ നമ്മളിപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന രീതിയിൽ വാങ്ങുന്ന ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ലാൻഡ് ഒക്കെ ആണെങ്കിൽ അതെപ്പോഴും നമ്മൾ അവിടുത്തെ അതിന് വില കൂടും. നമ്മൾ വാങ്ങുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ വാങ്ങുന്നത് അതിൻ്റെ മൂല്യത്തിനാണോ എന്നുള്ളത് ആദ്യം. പിന്നെ മോഹവിലക്കാണോ മൂല്യം, മോഹവില എന്നാണ് നമ്മൾ ഒരു കാര്യം എനിക്ക് മോഹിച്ചു പോയി, ഇനി അപ്പോൾ എന്ത് വില കൊടുത്തു കഴിഞ്ഞാലും അവിടെ പിന്നെ അവിടെ പൈസ നോക്കുന്ന കാര്യമില്ല എന്ന് പറയുമല്ലോ. പക്ഷേ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസാണ് നമ്മുടെ ക്യാപിറ്റൽ അപ്രീസിയേഷൻ, നമ്മുടെ മുടക്കുന്ന പൈസയ്ക്ക് ഒരു ഉയർച്ച ഉണ്ടാകണം അല്ലെന്ന് വരുമാനം കിട്ടണം എന്ന് തോന്നിയെങ്കിൽ നമ്മൾ തീർച്ചയായും അതിൻ്റെ സാധ്യതാ പഠനം, അത് അവിടുത്തെ മാർക്കറ്റിന് മൂല്യമുണ്ട്, അതിന് വാല്യുവേഷൻ എന്ന് പറയും. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടെയൊക്കെ ഒരു നമ്മുടെ ബാങ്കുമായിട്ടൊക്കെ ചേർന്ന് ജോയിൻറ്റ് വെഞ്ചർ ചെയ്യുമ്പോൾ ഒരു ലാൻഡിന് അവർ അപ്രൂവ്ഡ് വാല്യുവേറ്റർ ഒരു ലാൻഡ് വില ഇടുന്നത്, എത്ര വില അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവിടെ പല കാര്യങ്ങളിൽ അവർ ഫാക്ടേഴ്സ് വെച്ചിട്ട് ഒരു വാല്യുവേഷൻ നിശ്ചയിക്കും. ആ വാല്യൂ ആണ്. അപ്പം നമ്മുടെ നാട്ടിൽ ആധാരത്തിൻ്റെ ഒരു വാല്യൂ നിശ്ചയിക്കുമല്ലോ, അതൊക്കെ പലപ്പോഴും അതിൽ യാഥാർത്ഥ്യമായി ബന്ധമില്ലാത്ത കാര്യങ്ങളായിരിക്കും പലപ്പോഴും പല സ്ഥലങ്ങളിൽ വരിക മുന്നേക്ക് അങ്ങനെ. അപ്പോൾ ഒരു ആ വാല്യൂ മാത്രമല്ല, അതിൽ നിന്ന് എന്താണ് നാളുകൾ കഴിയുമ്പോൾ അതിൽ നിന്ന് വാല്യൂ അപ്രീസിയേഷൻ, ക്യാപിറ്റൽ എത്രത്തോളം കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട്, അവിടെ എന്തെല്ലാം പുരോഗതികൾ വരുന്നു, ഇതനുസരിച്ചിട്ടൊക്കെ പിന്നെ അതിൻ്റെ.
6: ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ മോഹവില എന്നുള്ളത് നിങ്ങൾ പറഞ്ഞല്ലോ, നമുക്ക് എന്തെങ്കിലും ഒരു ഇഷ്ടപ്പെട്ട ഒരു സാധനം മോഹവില കൊടുത്ത് വാങ്ങുമ്പോൾ, അപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു സ്ഥലം മോഹവില കൊടുത്ത് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ ചുറ്റുപാടുള്ള സ്ഥലങ്ങളൊക്കെ ആ വിലയിലേക്കാണ് പിന്നെ ആളുകൾക്കും മറ്റുള്ളവർക്കും വാങ്ങാൻ നിർബന്ധിതാവുകയാണ്. അപ്പോൾ നിങ്ങളൊരു മോഹവില കൊടുത്തിട്ട് നിങ്ങൾ ആ നാടിൻ്റെ മറ്റുള്ളവർക്ക് പ്രയാസം ഉണ്ടാക്കി എന്നുള്ള വർത്തമാനം. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരു പള്ളി, ഇപ്പം അടുത്ത് വന്ന ഒരു പള്ളി, ഞങ്ങളുടെ ഒരു പള്ളി വന്നത് അവിടെ അവിടെ മാർക്കറ്റ് റേറ്റിനേക്കാൾ കൂടുതൽ വില കൊടുത്തിട്ടാണ് ആ സ്ഥലം വാങ്ങിയത്. കാരണം പള്ളിക്ക് ആപ്റ്റായിട്ടുള്ള സ്ഥലം കിട്ടിയപ്പോൾ. പക്ഷേ നാട്ടുകാർ പിന്നെ പറയാൻ തുടങ്ങി, നിങ്ങൾ ഈ പള്ളി ഇവിടെ വന്നത് കാരണം നമ്മളെ നാട്ടിൽ ഞങ്ങൾക്ക് മറ്റുള്ളവർക്കൊക്കെ പ്രയാസമായി, പള്ളിയുടെ വില കൂടി എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ മോഹവിലയിൽ ഇങ്ങനൊരു ഒരു കാര്യവും ഉണ്ടല്ലോ.
7: അല്ല, അതിന് മറ്റൊരു, അതായത് മറ്റൊരു വർഷം അവിടെ ഒരു പള്ളി വരാൻ സാധ്യത ഉണ്ട് എന്ന് കരുതി നേരത്തെ അവിടെ ലാൻഡ് വാങ്ങി അവിടെ എന്തെങ്കിലും കടയോ ഒക്കെ ചെയ്തവരെ സംബന്ധിച്ച് അവരവിടെ ഒരു വളരെ സമർത്ഥമായി അവരൊരു സാധ്യത ഉപയോഗപ്പെടുത്തിയതാണ്. അപ്പോൾ രണ്ട് വർഷമുണ്ട്, എല്ലാ എന്ത് ചെയ്ത് കഴിഞ്ഞാലും രണ്ട് വർഷമുണ്ടല്ലോ. എന്നാൽ ഒരു പിന്നെ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു നാട്ടിലേക്ക് നമ്മൾ മനഃപൂർവ്വമായി
6: അങ്ങനെ
7: ഒരു വില കൂട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഒരിക്കലും ചെയ്യാൻ
6: പാടില്ല.
7: അത് നമ്മുടെ ഒരു എത്തിക്സ് ആണ്. നമുക്ക് എത്ര പൈസ ഉണ്ടെന്ന് കരുതി ഒരു സ്ഥലത്ത് ഇല്ലാത്ത വിലയ്ക്ക് വാങ്ങുമ്പോൾ മൊത്തത്തിൽ അത് മറ്റുള്ളവർക്ക് പ്രയാസം ഉണ്ടായിത്തരും. അത് നമ്മൾ അടിസ്ഥാനമായി ശ്രദ്ധിക്കേണ്ടതാണ്.
6: ഇപ്പോൾ ഭയങ്കര പരസ്യങ്ങളൊക്കെ കാണാമല്ലോ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ, പരസ്യങ്ങളിലൊക്കെ കാണുന്നൊരു വാചകമാണ് റെഡി ടു മൂവ്, ഓഫ് പ്ലാൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എന്നൊക്കെ. എന്താണ് ഈ റെഡി ടു മൂവ്, എന്താണ് ഈ ഓഫ് പ്ലാൻ, അങ്ങനെയുള്ള പരസ്യങ്ങളിലൊക്കെ നമ്മൾ പരസ്യങ്ങൾ കാണുമ്പോഴേ ബേജാറാണ്. ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്, എന്താണ് ഈ റെഡി ടു മൂവ് എന്നുള്ളത്?
7: അല്ല, അത് റെസിഡൻഷ്യൽ പ്രോപ്പർട്ടികളാണ് പൊതുവേ ഇങ്ങനെ കാണാറ്. റെഡി ടു മൂവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡെവലപ്പർ അവർ കൺസ്ട്രക്ഷൻ ചെയ്ത് അവരുടേതായ പ്ലാൻ അനുസരിച്ച് അവരുടെ സ്പെസിഫിക്കേഷൻ അനുസരിച്ചിട്ട് ചെയ്ത് ഒരു ക്ലയൻറ്റ് കസ്റ്റമർ ഒരു താമസക്കാരൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ താമസിക്കാൻ അവരുടെ പേഴ്സണൽ സാധനങ്ങളായ ഉള്ളിലേക്ക് വന്ന് താമസിച്ചാൽ മതി. ഫർണിഷ്ഡ് ആയിട്ട് അല്ലെങ്കിൽ കംപ്ലീറ്റ് ഫിനിഷ്ഡ് ആയിട്ടുള്ള ഇതായ പ്രോപ്പർട്ടി ആയിരിക്കും. അപ്പോൾ അതാണ് റെഡി ടു മൂവ്. പിന്നെ ഓഫ് പ്ലാൻ സെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡെവലപ്പർ അവർ പ്ലാനിങ് ചെയ്യുന്ന സമയത്ത് തന്നെ ഫ്ലോർ പ്ലാനിൻ്റെ ബേസിൽ ഇവിടെ ഇന്ന ഇന്ന ഒരു സ്ഥലത്ത് ഇന്ന പ്രോപ്പർട്ടി ഇത്ര സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട്, ഒരു ഫ്ലോറിൽ ഇത്ര യൂണിറ്റ് ഉണ്ട്, ആ ഒരു യൂണിറ്റിൽ ഇത്ര ടു ബെഡ്റൂം ത്രീ ബെഡ്റൂം യൂണിറ്റ് ഉണ്ട്, ഇതാണ് അതിൻ്റെ ലേഔട്ട് പ്ലാൻ എന്ന് വെച്ചിട്ട്
6: ഉണ്ടാക്കുന്നതിന്
7: മുന്നേ തന്നെ ആൾക്കാർക്ക് പിന്നെ കൊടുക്കും.
6: ആൾക്കാരൊക്കെ
7: ഒരു കരാർ. അപ്പോൾ അതിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ രണ്ടിനും രണ്ട് ബെനിഫിറ്റ്, പ്രോസ് ആൻഡ് കോൺസ് ഉണ്ട്. പിന്നെ ഗുണങ്ങളും ഉണ്ട്, ദോഷങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മൾ റെഡി ടു മൂവിലെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുൻകൂട്ടി നമ്മൾ ഒരു ക്യാഷ് കൊടുക്കുന്നു,
6: ഉടനെ
7: സാധനം കിട്ടും നമുക്ക് ഇൻസ്റ്റന്റ്ലി.
6: പൊതുവേ
7: പൊതുവേ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഈ ഏതൊരു ഡെവലപ്പർ നോർമലി അവർ പ്രോജക്റ്റ് അനൗൺസ് ചെയ്യുമ്പോൾ അവർക്ക് ക്യാഷ് ഫ്ലോ പ്രധാനമാണല്ലോ. കാരണം അവർക്ക് എത്ര അവർക്കൊരു റിസ്ക് ഫാക്ടറൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ അവർക്ക് മാക്സിമം
6: എത്രയും പെട്ടെന്ന്.
7: അപ്പോൾ മാക്സിമം ഒരു സെയിൽ അവർക്ക് കിട്ടുക എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും, അവർ വളരെ മിനിമം പ്രോഫിറ്റിൽ മാക്സിമം ആൾക്കാർ പിന്നെ വാങ്ങുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരുമായിട്ട് കരാർ ഉറപ്പിക്കുന്ന രീതിയിൽ ആയിരിക്കും ചെയ്യുക. അപ്പോൾ ഓഫ് പ്ലാനൊക്കെ ചുമ്മാ ഒരുക്കും ഒരാളിന് ഒരു പ്ലാൻ വരച്ച് പോയി എല്ലാവർക്കും നിന്നും ക്യാഷ് വാങ്ങാൻ പറ്റില്ല. ഒരു ഒരു നോർമൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലായാലും സൗദി ആയാലും എവിടെ കഴിഞ്ഞാലും റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റീസ് ഉണ്ട്. അവരുടെ അപ്രൂവലുള്ള പ്രോജക്റ്റുകൾ ഒരിക്കൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട, ഓഫ് പ്ലാൻ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാരണമാണ്
6: ഇതിന് ഈ
7: റെഗുലേറ്ററി അതോറിറ്റിയുടെ അപ്രൂവൽ ഉണ്ടോ എന്നുള്ളത്. നാട്ടിലാണെങ്കിലും ഇവിടെയാണ്, ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഫി എന്ന് പറഞ്ഞ പ്രോഗ്രാമാണ് നാട്ടിൽ, റിറ എന്ന് പറഞ്ഞ ഒരു റിയൽ എസ്റ്റേറ്റ്
6: റെഗുലേറ്ററി.
7: അപ്പോൾ അത് ഇല്ലാതെ അതിന്റെ അപ്രൂവൽ ഇല്ലാത്ത ഒരിക്കലും, കാരണം അതിന്റെ അപ്രൂവൽ എങ്ങനെയെന്ന് വെച്ചാൽ
6: അതിന്റെ അപ്രൂവൽ ഇല്ലാതെ ഒരാൾ വാങ്ങിപ്പെട്ടുകഴിഞ്ഞാൽ
7: അവർക്ക് നിയമപരമായ ഒരു പരിരക്ഷയും കിട്ടില്ല. അതിപ്പോ അത് അതിന് ആ അപ്രൂവൽ ഉള്ള ഓഫ് പ്ലാൻ എങ്കിൽ അതിന്റെ അർത്ഥം ആ ലാൻഡ് കൺസ്ട്രക്ഷൻ അനുയോജ്യമാണ്, ആ ലാൻഡിൽ പിന്നെ കൺസ്ട്രക്ഷൻ ചെയ്യാനുള്ള പിന്നെ കപ്പാസിറ്റി ഈ പറയുന്ന ഡെവലപ്പറിനുണ്ട്, അങ്ങനെ കുറേ ഫാക്ടേഴ്സുകൾ ആ ലാൻഡിൻ്റെ ലീഗൽ ഇതെല്ലാം ക്ലിയർ ആണ്. ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ ഈ അപ്രൂവൽ കിട്ടുകയുള്ളൂ. അങ്ങനെ അപ്രൂവൽ പൊതുവെ ലൈസൻസ് നമ്പർ വിത്ത് ഇയർ ഉൾപ്പെടെ നമ്മൾ പൊതുവേ കാണാൻ പറ്റും. ഏത് റിയൽ എസ്റ്റേറ്റ് നാട്ടിലെ പരസ്യങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവിടെ അടിയിൽ ഒരു ലൈസൻസ് നമ്പർ ഉണ്ടാവും. ആ നമ്പർ വളരെ പ്രധാനം. അതിൻ്റെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണോ ഇവർ അതോറിറ്റിയിൽ സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കാണാൻ പറ്റും. അത് അവർ അവരുടെ കമ്പനിയുടെ പിന്നെ ക്ലിയർ ആയിട്ടുള്ള എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു അപ്രൂവൽ കിട്ടുകയുള്ളൂ. അത് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് പൊതുവേ സേഫാണെന്ന് പറയാം. അങ്ങനെയുള്ള ഓഫ് പ്ലാൻ സെയിൽസിന് പൊതുവേ മാർക്കറ്റ് റേറ്റിനേക്കാൾ നമ്മൾ വളരെ
6: കുറഞ്ഞ
7: റേറ്റിനായിരിക്കും. കാരണം അവർ അവരുടെ ആ ഡെവലപ്പേഴ്സിൻ്റെ ക്യാഷ് ഫ്ലോയെ നമ്മൾ
6: സഹായിക്കുക.
7: പക്ഷേ അവിടെ പ്രധാനം നമുക്ക് പല അൺസർട്ടനിറ്റീസും ഉണ്ടാവും. അതായത് പിന്നെ ആ ഡെവലപ്പറിൻ്റെ അവിടെ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ ഡെവലപ്പറിൻ്റെ ബാക്ക് ഹിസ്റ്ററി, അവരുടെ ഹിസ്റ്റോറിക്കലി അവർ എത്ര പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ട്, അവർ പറഞ്ഞ സമയത്തിന് ഡെലിവർ ചെയ്തിട്ടുണ്ടോ. ഇപ്പോൾ നിയമപരമായി ഇവർക്ക് ഇവർ ഈ ലൈസൻസിന് സമർപ്പിക്കുമ്പോൾ അവരൊരു കംപ്ലീഷൻ ഡേറ്റ് ഗവൺമെൻറ് ഉണ്ടാവും. ആ കംപ്ലീഷൻ ഡേറ്റ് കഴിഞ്ഞാൽ അവർക്ക് പെനാൽറ്റിയും അവർക്ക് നിയമ നടപടികളൊക്കെ നേരിടേണ്ടി
6: വരും.
7: അതൊക്കെ കാരണമില്ല. അപ്പോൾ അതുകൊണ്ട് അവരെപ്പോഴും സേഫ് പീരീഡ് ആയിരിക്കും അത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു ഉറപ്പുണ്ടാവും
6: അത് കിട്ടും,
7: അത് കിട്ടുമെന്നുള്ള. പക്ഷേ ഇതിനൊക്കെ എല്ലാം പിന്നെ മറ്റൊരു വർഷം അൺഫോർസീൻ സിറ്റുവേഷൻസ് വരാം, ഫോഴ്സ് മേജോർ വരാം, സാമ്പത്തിക മാന്ദ്യം വരാം, യുദ്ധം വരാം, പിന്നെ കമ്പനി ബാങ്ക് റപ്റ്റ് ആവാം, ഇങ്ങനെയൊക്കെ കുറെ നമുക്ക് കാണാൻ ഊഹിക്കാൻ പറ്റാത്ത കുറെ റിസ്ക് ഫാക്ടേഴ്സ് അപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രോജക്റ്റുകൾക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ. പിന്നെ ഒരു പൊതുവെ ഡെവലപ്പേഴ്സ് ചെയ്യാറുള്ളത് ഒരു പരിധി കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു 100 യൂണിറ്റ് ഉള്ള ഒരു പ്രോപ്പർട്ടി ആണെങ്കിൽ അതിലൊരു 50 ഒക്കെ ആകുമ്പോൾ അവരുടെ ഈ ആദ്യം വിറ്റ പ്രൈസ് ആയിരിക്കില്ല, ഒരുപക്ഷെ ആ സമയത്ത് കംപ്ലീഷൻ ഏകദേശം ആയിട്ടുണ്ടാകും. അപ്പോൾ ഒരു ഒരു 50-60% കൺസ്ട്രക്ഷൻ ആയിക്കഴിഞ്ഞാൽ ആദ്യം വാങ്ങിയ പ്രൈസ് ആയിരിക്കില്ല. എത്രയും നേരത്തെ സെയിൽ ചെയ്യാൻ എത്ര വാങ്ങാൻ പറ്റുന്നോ അതാണ് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് എന്നുള്ള രീതിയിൽ ഏറ്റവും നല്ലത് നമ്മൾ. പക്ഷേ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ബിൽഡർ ആയിരിക്കണം, അവർ ഹിസ്റ്റോറിക്കൽ പെർഫോമൻസ് അവർ ഓൺ ടൈം ഡെലിവറി ആയിരിക്കണം. പിന്നെ മറ്റ് സ്പെസിഫിക്കേഷൻ, ഇപ്പോൾ അതിനൊക്കെ നമുക്കൊരു ഒരു സ്പെസിഫിക്കേഷൻ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ കറക്റ്റ് കൃത്യമായ ക്വാളിറ്റി ഗുണനിലവാരം പാലിക്കുന്ന ഇതെല്ലാം നോക്കി വേണം നമ്മൾ അങ്ങനെയുള്ള ഓഫ് പ്ലാൻ സെയിൽ കാര്യങ്ങളിലേക്ക് കടക്കാൻ.
6: ഇപ്പോൾ നിങ്ങളൊരു ഡെവലപ്പറാണ്, ഞാൻ വാങ്ങാൻ വരുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ വാഫിയും അതിൻ്റെ റെഗുലേഷൻ നിയമങ്ങളൊക്കെ പറഞ്ഞു തരാൻ ബാധ്യസ്ഥനാണ്?
7: തീർച്ചയായും. അപ്പോൾ ആദ്യം ഓഫ് പ്ലാൻ സെയിൽ നമ്മളിപ്പോൾ ഒരു, അതായത് നമ്മൾ കണ്ടിട്ടില്ല എന്താണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ലാൻഡ് പോയി കഴിഞ്ഞാൽ ലാൻഡ് മാത്രമേ ഉണ്ടാവുള്ളൂ, ആ ലാൻഡ്
6: പേപ്പറിലായിരിക്കും.
7: അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു അവർ, അതാണ് നമ്മുടെ പിന്നെ ഒരു വാക്ക് മാത്രമല്ലല്ലോ ഈ കരാറ്, അതിന് ആ കരാറിനൊരു ബാക്കിംഗ് ആയിട്ടുള്ള ലീഗൽ വാലിഡിറ്റിയും കൂടെ വേണം. അപ്പോൾ നമ്മളിപ്പോൾ എന്ത് കാര്യം എഴുതി അതിന് ആ ലീഗൽ വാലിഡിറ്റിക്ക് രാജ്യത്തിൻ്റെ നിയമ സംവിധാനവുമായിട്ട് പിന്നെ അലൈൻഡ് ആയിരിക്കും, കണക്റ്റ് ആയിരിക്കും. അപ്പോൾ ഒരു ആരെങ്കിലും ഒരു പേപ്പറിൽ എഴുത്ത് ഞാൻ നിങ്ങൾക്ക് ഇത്ര നാളുകൊണ്ട് ഇത് ചെയ്തുതരാം എന്ന് പറയുന്നതിന് നമ്മളൊരു കോർട്ടിലോ ഒരു അതോറിറ്റിയിലോ കൊണ്ടുപോയി പ്രസൻറ്റ് ചെയ്യണം, അതിലെ കോൺഫ്ലിക്ട് പ്രസൻറ്റ് ചെയ്യണമെങ്കിൽ രാജ്യത്തിനൊരു നിയമ സംവിധാനമുണ്ട് എല്ലാ മേഖലയ്ക്കും. അതിന് വേണ്ട സപ്പോർട്ടിങ് എവിഡൻസും ഡോക്യുമെൻസും നമ്മളൊരു ബയറാണെങ്കിൽ, കാരണം നമ്മളാണല്ലോ വാങ്ങുന്നത്,
6: എപ്പോഴും
7: നമ്മുടെ ഉത്തരവാദിത്തമാണ് അത് ക്ലിയർ ചെയ്യുക എന്നുള്ളത്. ഇതൊരു ഈയൊരു ടോപ്പിക് നമ്മൾ കൺക്ലൂഡ് ചെയ്യുമ്പോൾ പറയാനുള്ളത്, ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ഇത് സാധാരണ പോലെ പൊതുവെ വലിയൊരു ഒരാളിൻ്റെ, പ്രത്യേകിച്ച് പ്രവാസികൾ ആയിട്ടുള്ള സാധാരണക്കാർ, പ്രവാസികൾ ഇപ്പോൾ ബിസിനസ്സുകാരെ, വലിയ ബിസിനസ്സുകാരെ സംബന്ധിച്ചിട്ടുള്ള സാധാരണക്കാർ, അവർ നാട്ടിലൊരു 10, 15, 20, 30 വർഷമൊക്കെ ഒക്കെ ജീവിച്ച് ഇവിടെ ജീവിച്ച് വലിയൊരു റിട്ടയർമെൻ്റ് എമൗണ്ടുമായി നാട്ടിൽ പോയി കുറച്ച് ലാൻഡോ അല്ലെങ്കിൽ ഒരു ഒരു ബിൽഡിങ്ങൊക്കെ എടുത്ത് ഒരു കുറച്ച് ഷോപ്പൊക്കെ ചെയ്ത് അങ്ങനെ പൊതുവെ ആൾക്കാർ
6: കണ്ടവരുണ്ട്.
7: പക്ഷേ അത് പിന്നെ ഉദ്ദേശിച്ച പോലെ, ഇപ്പോൾ എനിക്കറിയുന്ന പിന്നെ ഒരാൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നാട്ടിൽ പോയി വലിയൊരു എമൗണ്ട് മുടക്കി ഒരു ടൗണിൽ ഒരു ഷോപ്പ് വാങ്ങി, പക്ഷേ ഉദ്ദേശിച്ച രീതിയിലുള്ള വരുമാനം അതിൽ നിന്ന് കിട്ടിയില്ല. പിന്നെ അത് കൊടുക്കാനും പറ്റുന്ന, കൊടുത്താൽ ആ ഒരു മൂല്യം കിട്ടാത്ത, കാരണം അത് വരുമാനം കിട്ടാത്ത ഒരു സ്ഥലം എന്ന് പിന്നെ ആൾക്കാർക്ക് ബോധ്യപ്പെട്ടത് കൊണ്ട് അങ്ങനെ. അപ്പോൾ അങ്ങനെയൊക്കെ കുടുങ്ങുന്ന അവസ്ഥകൾ വരാതിരിക്കുക, അതിനെ ആൾക്കാർക്കൊരു ബോധം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശം. അപ്പോൾ വളരെ കാൽക്കുലേറ്റ് ആയിട്ട് നമ്മൾ അതിൻ്റെ ഒരു പിന്നെ സാധ്യത പഠനവും വരുമാനവും നമ്മൾ കൊടുക്കുന്ന മൂല്യത്തിന്, ഏറ്റവും പ്രധാനമായി നമ്മുടെ മൂല്യത്തിനാണോ വാങ്ങുന്നത് അതോ അവർ ചോദിക്കുന്ന പൈസയ്ക്കാണോ വാങ്ങുന്നത് എന്നുള്ളതും ഒക്കെ ബോധ്യപ്പെട്ട് അതിൽ നിന്നുള്ള അതിൻ്റെ റിസ്ക്കും ഒക്കെ മനസ്സിലാക്കി വേണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ എന്നുള്ളതാണ്.
6: വളരെയധികം നന്ദി. ഈ ഒരു പ്രോഗ്രാം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി
7: വബറകാത്തുഹ.
5: ഇന്നത്തെ വഴികാട്ടിയിൽ നമ്മൾ ശ്രവിച്ചത് റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട അതിൻ്റെ സാധ്യതകൾ, വരുമാനങ്ങൾ, റിസ്ക് എന്നിവയെക്കുറിച്ചാണ്. ഇന്നത്തെ വഴികാട്ടിയിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് അനസ് ഫസലുദ്ദീൻ, പീസ് റേഡിയോ പ്രതിനിധി അബ്ദുൽ ജബ്ബാർ വിളത്തൂർ.
1: പീസ് റേഡിയോ, tune to reality.
8: പീസ് റേഡിയോ അടുത്തതായി അവതരിപ്പിക്കുന്നു സുബധം, അഹ്ലു സുന്ന ആദർശത്തിന്റെ പ്രത്യേകതകൾ എന്ന വിഷയത്തിൽ നിഹാദ് എംസിസി നമ്മോടൊപ്പം ചേരുന്നു.
9: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിന അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ അമ്മാ ബഅദ്. ഏറെ ബഹുമാനം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, മൻഹജു സലഫുമായി ബന്ധപ്പെടുത്തി ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മൾ നിർബന്ധമായും മനസ്സിലാക്കിയിരിക്കേണ്ടതായ കാര്യങ്ങളാണ് മുൻപ് കഴിഞ്ഞ ചില എപ്പിസോഡുകളിലായി സൂചിപ്പിച്ചിരുന്നത്. അഹ്ലു സുന്നയുടെ ആദർശം കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ ഈ ആദർശത്തിൻ്റെ പ്രത്യേകതകളും സവിശേഷതകളും ഉൾക്കൊള്ളുക എന്നത് പ്രധാനമാണ്. മുൻകഴിഞ്ഞ എപ്പിസോഡിൽ അഹ്ലു സുന്നയുടെ അഖീദയുടെ പ്രത്യേകതകൾ സൂചിപ്പിക്കുന്ന സമയത്ത് ഇതിലേറ്റവും വലിയൊരു പ്രത്യേകതയാണ് ഈ ഒരു മൻഹജ് എന്ന് പറയുന്നത് യുക്തിഭദ്രമാണ് എന്നത് മുമ്പ് സൂചിപ്പിച്ചിരുന്നു. അതിരു കവിഞ്ഞ് ബുദ്ധിക്ക് അമിതമായി പ്രാധാന്യം നൽകി പ്രമാണങ്ങളെ നിഷേധിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്ന വിഭാഗങ്ങളുടെ കൂട്ടത്തിലുമല്ല, ബുദ്ധിക്ക് യാതൊരു സ്ഥാനവുമില്ല എന്ന് പറഞ്ഞ് പാടെ ബുദ്ധിയുമായി ബന്ധപ്പെടുത്തിയ എല്ലാ കാര്യങ്ങളെയും നിഷേധിക്കുന്ന ഒരു കൂട്ടരിലുമല്ല. അതേസമയത്ത് അതിൻ്റെ മധ്യമ നിലപാടായ അള്ളയും റസൂലും പഠിപ്പിച്ചു തന്ന വിഷയങ്ങളിൽ ബുദ്ധി ഉപയോഗിക്കുകയും ബുദ്ധി ഉപയോഗിക്കാൻ പാടില്ലാത്ത മേഖലയിൽ അത് ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളാകണം നമ്മൾ എന്നതാണ് ഒരു എപ്പിസോഡിൽ വിശദമായി നമ്മൾ പറഞ്ഞതിൻ്റെ ചുരുക്കം. ഇനി ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പ്രവേശിക്കാനിരിക്കുന്നത് അഹ്ലു സുന്നയുടെ അഖീദ ഫിത്രത്തിൽ അധിഷ്ഠിതമാണ് എന്നുള്ള പ്രകൃതി മതം എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട്. ഇതുപോലെ ഒരു ഫിത്രത്തിൽ, മനുഷ്യൻ്റെ ഫിത്രത്തിൽ അധിഷ്ഠിതമാണ് അഹ്ലു സുന്നയുടെ അഖീദ എന്നതാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. ഈ വിശ്വാസ ആദർശങ്ങളിൽ അങ്ങേയറ്റം ലളിതമായി അവതരിപ്പിക്കപ്പെട്ട ഒരു കാര്യമാണ് എന്നത് നമുക്കറിയാം. അതായത് അഹ്ലു സുന്നയുടെ ആദർശം, വിശ്വാസ ആദർശങ്ങൾ എല്ലാം അങ്ങേയറ്റം ലളിതമായി അവതരിപ്പിക്കപ്പെട്ടതാണ്. അതിൽ യാതൊരു സങ്കീർണതകളും ഇല്ല. കാരണം അത് മനുഷ്യൻ്റെ സഹജമായ പ്രകൃതിയോട് പൂർണ്ണമായി യോജിച്ചു നിൽക്കുന്നു എന്നതാണ് കാരണം. അത് സൂറത്ത് റൂമിൽ 30-ാമത്തെ വചനത്തിൽ പറഞ്ഞു, അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം, ഫഅഖിം വജ്ഹക ലിദ്ദീനി ഹനീഫ ഫിത്രത്തല്ലാഹി ലത്തീ ഫതറന്നാസ അലൈഹ ലാ തബ്ദീല ലിഖൽഖില്ലാ ദാലികദ്ദീനുൽ ഖയ്യിം വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ. ആകയാൽ ശുദ്ധമനസ്കനായ നിലയിൽ നീ നിന്റെ മുഖത്തെ ഈ മതത്തിലേക്ക് ചൊവ്വായി നിർത്തുക. മനുഷ്യരെ അള്ളാഹു യാതൊരു പ്രകൃതിയിലായി സൃഷ്ടിച്ചിരിക്കുന്നുവോ അള്ളാഹുവിൻ്റെ ആ പ്രകൃതി അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിന് മാറ്റമേയില്ല. അതത്ര വക്രതയില്ലാതെ ശരിയായി നിലകൊള്ളുന്ന മതം, എങ്കിലും മനുഷ്യരിൽ അധികം ആളുകളും അറിയുന്നില്ല. ഇതാണ് ഈ ആയത്തിൻ്റെ അർത്ഥം. ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ അമാനി മൗലവി റഹിമുള്ള പറയുന്ന വാചകങ്ങളുണ്ട്. അദ്ദേഹം പറയുകയാണ്, മനുഷ്യരെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് പരിശുദ്ധമായ ഒരു പ്രകൃതിയോടുകൂടിയാണ്. ചുറ്റുപാടിൻ്റെ സമ്മർദ്ദവും പരിതസ്ഥിതികളുടെ പ്രേരണയും വിഘാതമല്ലെങ്കിൽ, മനുഷ്യർ അവൻ്റെ സാക്ഷാൽ പ്രകൃതിയിൽ തന്നെ വളരുകയാണെങ്കിൽ, ലോകസൃഷ്ടാവിനെക്കുറിച്ചുള്ള ബോധത്തിലും അവൻ്റെ തൗഹീദിലും അധിഷ്ഠിതമായ സത്യവിശ്വാസം അവനുണ്ടാകാതിരിക്കുകയില്ല. മാനുഷികമായ ധാർമ്മിക മൂല്യങ്ങളോട് ഇണങ്ങുന്ന പ്രേരണകളായിരിക്കും അവന് ഉത്ഭൂതമാകുന്നതും അവൻ്റെ ബുദ്ധി തേടുന്നതും അവൻ്റെ നന്മയായി അവൻ കാണുന്നതും അതായിരിക്കും. സൃഷ്ടാവിൻ്റെ നിഷേധത്തിനോ പരദൈവ സങ്കല്പത്തിനോ അവൻ മുതിരുകയില്ല. ഇതേ പ്രകൃതി മതമത്രേ ഇസ്ലാം. യാതൊരു വക്രതയും കൂടാതെ ശുദ്ധമനസ്സോടെ ആ മതത്തിലേക്ക് നേർക്കുനേരെ തിരിഞ്ഞു വരണമെന്നാണ് നിരവധി ദൃഷ്ടാന്തങ്ങൾ നിരത്തി കാട്ടിക്കൊണ്ട് അള്ളാഹു മനുഷ്യനെ ആഹ്വാനം ചെയ്യുന്നത്. ഈ പരിശുദ്ധമായ പ്രകൃതി വിട്ട് മനുഷ്യനെ ഇടവും വലവും തിരിച്ചുവിടുന്നതും അവരെ വ്യത്യസ്ത മതക്കാരും ജാതികളുമാക്കി തരംതിരിക്കുന്നതും പ്രതികൂലമായ സാഹചര്യങ്ങളും ചുറ്റുപാടുകളുമാണെന്ന വസ്തുത ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം ചൂണ്ടിക്കാട്ടുന്നു, മാമിൻ മൗലൂദിൻ ഇല്ലാ യൂലദു അലൽ ഫിത്ര ഫഅബവാഹു യുഹവ്വിദാനിഹി വയുനസ്സിറാനിഹി വയുമജ്ജിസാനിഹി എന്ന് ഒരു ഹദീസ് സൂചിപ്പിക്കാം. ഇതിനർത്ഥം ഏത് കുട്ടിയും ശുദ്ധ പ്രകൃതി ഇസ്ലാമിക പ്രകൃതിയോടു കൂടിയല്ലാതെ ജനിക്കുന്നില്ല. എന്നിട്ട് അവൻ്റെ മാതാപിതാക്കൾ അവനെ യഹൂദനാക്കുന്നു, അല്ലെങ്കിൽ നസ്രാണിയാക്കുന്നു, അല്ലെങ്കിൽ മജൂസിയാക്കുന്നു. മജൂസി എന്ന് പറഞ്ഞാൽ അഗ്നി ആരാധകൻ. മൃഗങ്ങൾ അവയവം പൂർത്തിയായ മൃഗത്തെ പ്രസവിക്കുന്നത് പോലെ തന്നെ അതിൽ പ്രസവവേളയിൽ കാതു മുറിക്കപ്പെട്ടതായി വല്ലതും നിങ്ങൾ കാണാറുണ്ടോ? ഇത്രയും പറഞ്ഞ ശേഷം തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ബാക്കിയായി പറയാണ്, ഫിത്രത്തല്ലാഹി എന്ന് തുടങ്ങി ദാലികദ്ദീനുൽ ഖയ്യിം വരെ ഉദ്ധരിക്കുകയും ചെയ്തിരിക്കുന്നു. ഇത് അമാനി മൗലവി റഹിമുള്ളാഹ് ഉപയോഗിച്ച വാചകങ്ങളാണ്. അതായത് മൃഗക്കുട്ടികൾ ജനിക്കുമ്പോൾ അവ അവയവം പൂർണ്ണമായ നിലയിലാണ് ജനിക്കുന്നതെന്ന പോലെ മനുഷ്യമക്കൾ ജനിക്കുന്നതും അവരുടേതായ ശുദ്ധ പ്രകൃതിയോടെയാണെന്നും പിന്നീട് മൃഗങ്ങളുടെ കാതുകൾ മനുഷ്യരാൽ മുറിക്കപ്പെടുന്നത് പോലെ മനുഷ്യർ വഴി പിഴച്ചു പോകുന്നതും പുറത്തുനിന്നുള്ള ഇടപെടൽ കൊണ്ടാണെന്നുമാണ് ഹദീസിന്റെ താൽപ്പര്യം. ഹദീസിൽ മാതാപിതാക്കൾ എന്നും യഹൂദി, നസറാണി, മജൂസി എന്നും പ്രസ്താവിച്ചത് കേവലം ചില ഉദാഹരണങ്ങൾ മാത്രമാണെന്നും വ്യക്തമാണ്. ഇമാം ഇബ്നു കസീർ റഹിമുല്ല പറയാണ്, ഖാൽ ഇബ്നു കസീർ റഹിമുല്ല, ഫഇന്നഹു തആല ഫതറ ഖൽഖഹു അലാ മഅരിഫതിഹി വ തൗഹീദിഹി വ അന്നഹു ലാ ഇലാഹ ഗൈറു. തീർച്ചയായും അള്ളാഹു തന്റെ സൃഷ്ടികളെ രൂപപ്പെടുത്തിയത് തന്നെ അവനെ അറിയാനും അവനെ മാത്രം ഏകനാക്കാനും അവനല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്ന് ബോധ്യപ്പെടാനുമാണ്. മറ്റൊരു ഹദീസിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത സമാനമായ സംഭവം മുകളിൽ സൂചിപ്പിച്ചു. കുല്ലു മൗലൂദിൻ യുലദു അൽ ഫിത്ര ഫഅബവാഹു യുഅവ്വിദാനിഹി വയുനസ്സിറാനിഹി വയുമജ്ജിസാനിഹി എന്ന് പറയുന്ന ഹദീസ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യമാണ് അഹ്ലുസുന്നയുടെ അഖീദ എന്ന് പറയുന്നത് ഫിത്രത്തിൽ അധിഷ്ഠിതമാണ് എന്നുള്ളത്. ഇതോടുകൂടിയിട്ട് നമുക്ക് ഒരു കാര്യം വ്യക്തമായി. ആദം നബി അലൈഹിസ്സലാം മുതൽ ഈ കാലഘട്ടം വരെ നോക്കുമ്പോൾ ചരിത്രം എന്ന് പറയുന്നത് തൗഹീദിനിലാണ് തുടക്കം എന്ന് പറയുന്നത്. ഷിർക്കിലല്ല തുടക്കം. അള്ളാഹിനെ മാത്രം ആരാധിക്കുന്ന, അള്ളാഹുവിന് മാത്രം സകല ഇബാദത്തുകളും അർപ്പിക്കുന്ന, ഒരു ആരാധനാ കർമ്മങ്ങളും സൃഷ്ടികളിലേക്ക് വെച്ചുകൊടുക്കാത്ത ഒരു വിഭാഗമായിരുന്നു തുടക്കത്തിലുണ്ടായിരുന്നത്. അതാണ് ഫിത്രത്തായിട്ട് അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചതും. പിന്നീട് ഇങ്ങനെ കാലങ്ങൾ കടന്നുപോയി, തിന്മകൾ വന്നു, ആ തിന്മകൾ മനുഷ്യന്മാരുടെ ഫിത്രത്തിൽ സ്വാധീനം ചെലുത്താൻ തുടങ്ങി, അങ്ങനെ വലിയ വലിയ കുഴപ്പങ്ങളിലൂടെ ഷിർക്കിലേക്ക് എത്തിച്ചു എന്നതാണ് തൗഹീദിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെയാണ് അള്ളയും റസൂലും പഠിപ്പിച്ചെന്ന മനഹജ് അനുസരിച്ച് ജീവിക്കേണ്ട ആളുകളുടെ ഫിത്രത്ത് എന്ന് പറയുന്നത് അത് തൗഹീദിൽ അധിഷ്ഠിതമായിരിക്കണം എന്ന് പറഞ്ഞതിന്റെ പ്രസക്തി. ഇങ്ങനെ ഈ ഒരു പോയിന്റ് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ അഹ്ലുസുന്നയുടെ ഈ ഒരു പ്രത്യേകത ഉൾക്കൊണ്ട ആളുകളാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അങ്ങനെ നമ്മൾ ഉൾക്കൊള്ളുന്നതോട് കൂടിയിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇബാദത്തുകൾ അഖിലവും അള്ളാഹ്ക്ക് മാത്രമായിരിക്കും. അല്ലാത്ത ഒരാളെയും നമ്മൾ പങ്കു ചേർക്കുകയില്ല. അത് റുബൂബിയത്തിലും ഉണ്ടാവില്ല, ഉലൂഹിയത്തിലും ഉണ്ടാവില്ല, അസ്മാ വസിഫാത്തിലും ഉണ്ടാകില്ല. ഏത് മേഖലയിലും അള്ള പഠിപ്പിച്ചെന്ന ഫിത്രത്തിന്റെ മതത്തിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി നമുക്ക് സാധ്യമാകുന്നതാണ്. എങ്ങനെയാണത് തിരിച്ചറിയുക? ലളിതമായി പറഞ്ഞാൽ നമ്മുടെ മനസ്സുകളിലേക്ക് അല്ലെങ്കിൽ ഒരു ആശയങ്ങൾ നമ്മൾ പുറത്തുനിന്നൊക്കെ കേൾക്കുകയാണെന്ന് സങ്കല്പിക്കുക. അങ്ങനത്തെ എന്തെങ്കിലും ഒരു സന്ദർഭം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓർത്തു വരേണ്ട ഒരു ചിന്തയാണ് എന്റെ മതത്തിന്റെ പ്രത്യേകത ഒരു ഫിത്രത്തിൽ അധിഷ്ഠിതമാണ് എന്നാണല്ലോ. ശരി, എന്താണ് ആ ഫിത്രത്ത്? ഖുർആനും ഹദീസും പഠിപ്പിച്ചെന്ന പ്രത്യക്ഷ നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ, ആദം നബി അലൈഹിസ്സലാം മുതലുള്ള ചരിത്രങ്ങൾ, പ്രവാചകൻ പഠിപ്പിച്ചെന്ന മാർഗങ്ങൾ, സഹാബാക്കൾ പഠിപ്പിച്ചെന്ന മാർഗങ്ങൾ, ഇതൊക്കെയല്ലേ ഒരു ഫിത്രത്ത് എന്ന് പറഞ്ഞത്? ആ ചിന്തയിലേക്കായിരിക്കണം ആദ്യം പോകേണ്ടത്. അല്ല പറഞ്ഞിട്ടുണ്ടോ, റസൂൽ പറഞ്ഞിട്ടുണ്ടോ, സഹാബാക്കൾ അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നൊരു ചിന്തയിലേക്ക് പോയാൽ നമ്മുടെ അഖീദ സുരക്ഷിതമായിരിക്കും. ഏത് ഫിത്നകൾ വന്നാലും ആടി ഉലയുന്ന ഒരു അഖീദയായി മാറൂല. കൃത്യമായ നിലപാടുള്ള അഖീദയായി നമ്മളത് മാറും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതായ ഒരു പ്രത്യേകതയാണ്. അഹ്ലുസുന്നയുടെ മറ്റൊരു പ്രത്യേകതയാണ് അഹ്ലുസുന്ന അഖീദയുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും സ്പർശിക്കുന്നതും സമഗ്രമായിരിക്കും എന്ന തിരിച്ചറിവ്. ഇതും നമ്മൾ പ്രത്യേകതയെ മനസ്സിലാക്കണം. ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുക എന്ന് പറയുന്നതൊക്കെ ഒരു പയഞ്ചനായി ചിത്രീകരിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. ചില ആളുകളുടെ കാഴ്ചപ്പാട് അങ്ങനെയാണ്. ചില ആളുകളുടെ കാഴ്ചപ്പാട് അള്ളയും റസൂലും പറഞ്ഞതൊന്നും പോരാ, ഇനിയും കുറച്ചും കൂടി അത് ചെയ്താലേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ഹിദായത്ത് കിട്ടുള്ളൂ എന്നും എനിക്ക് സ്വർഗത്തിലേക്ക് പോവാൻ പറ്റുള്ളൂ എന്നൊരു ചിന്തയിലേക്ക് ഒരാളുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഒരുപാട് ബിദഅത്തുകൾ ഓരോ ദിവസം കഴിയുന്നതോറും കൂട്ടി കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനത്തെ ആളുകളൊക്കെ ഒരു ഭാഗത്തുണ്ട്. അതേസമയത്ത് അള്ളാന്റെ ദീനാണ് ശരി എന്ന് മനസ്സിലാക്കുന്ന ആളുകളാണ് മധ്യമ നിലപാടായി വരേണ്ടവർ, അവരും ഒരു ഭാഗത്തുണ്ട്. ഇങ്ങനെ അതിര് കവിഞ്ഞവരുണ്ട്, അതിൽ അതിര് കുറഞ്ഞ ആൾക്കാരുണ്ട്, പറ്റ വിട്ടുപോയ ആൾക്കാരുണ്ട്. ഇതൊന്നുമല്ലാത്ത ശരിയായ നിലപാട് അഹ്ലുസുന്നയുടെ നിലപാടാ. അത് എന്താണ് അഹ്ലുസുന്നയുടെ നിലപാടെന്ന് പറഞ്ഞാൽ, അഹ്ലുസുന്നയുടെ ആദർശം എന്ന് പറയുന്നത് അത് എല്ലാ മേഖലകളെയും സ്പർശിക്കുന്നതും സമഗ്രതമായതുമാകുന്നു എന്നതാണ്. ഇതെന്താണെന്ന് മനസ്സിലാക്കേണ്ട ഏറ്റവും സുപ്രധാനമായ ഒരു അടിസ്ഥാനമാണ്. അഹ്ലുസുന്നയുടെ ജമാഅത്തിന്റെ വിശ്വാസാദർശം കേവലം ചില അനുഷ്ഠാനങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല, മറിച്ച് അത് മനുഷ്യ ജീവിതത്തിന് സകല വശങ്ങളെയും ഉൾക്കൊള്ളുന്ന അത്യന്തം സമഗ്രമായ ഒന്നാണ്. പ്രധാനമായും മൂന്ന് കാര്യങ്ങളിലൂടെ ഈ സമഗ്രതയെ നമുക്കൊന്ന് മനസ്സിലാക്കാം. ചില ഉദാഹരണങ്ങൾ ഇങ്ങനെ പറയാം. ഒന്ന് ആരാധനയുടെ വിശാലത എടുത്തുനോക്കുക. ആരാധനയുമായി ബന്ധപ്പെട്ട എല്ലാ ഏരിയകളിലും എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എല്ലാ കാര്യങ്ങളും വ്യക്തമായി അള്ളയും റസൂലും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ ഒരു കാഴ്ചപ്പാട് എന്നത് പള്ളിക്കുള്ളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. അള്ളാഹു ഇഷ്ടപ്പെടുന്നതും തൃപ്തിപ്പെടുന്നതുമായ എല്ലാ വാക്കുകളും പ്രവൃത്തികളും, അവ പ്രകടമായതാകട്ടെ അന്തർലീനമായതാകട്ടെ, ആരാധനയാണ്. ഹൃദയത്തിന്റെ ആരാധനകളുണ്ട്. ഉദാഹരണം പറയുന്നത് സ്നേഹം, ഭയം, പ്രതീക്ഷ, അള്ളാഹുവിനെ ബരമേൽപ്പിക്കൽ തുടങ്ങിയൊക്കെ ഇതിൽപ്പെടും. അതുപോലെ നാവുകൊണ്ടുള്ള ആരാധനകളുണ്ട്. അള്ളാഹുവിനെ സ്മരിക്കൽ, ദിക്ര ചെയ്യൽ, നന്മ കൽപ്പിക്കൽ, തിന്മ തടയൽ, ഖുർആൻ പാരായണം തുടങ്ങിയവ. ശാരീരികമായ ആരാധനകളുണ്ട്. അതുപോലെ തന്നെ നമസ്കാരം, നോമ്പ്, ഹജ്ജ് തുടങ്ങിയ കർമ്മങ്ങൾ. സാമ്പത്തികമായ ആരാധനകളുണ്ട്. സക്കാത്തും മറ്റു സദഖകളും. ചുരുക്കത്തിൽ ഇസ്ലാമിക ശരീഅത്തിനെ മുഴുവൻ ഈ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. ഒരു സത്യവിശ്വാസി അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് ശുദ്ധമായ കാര്യങ്ങൾ വെടിയുകയും നിർബന്ധമായ ഐച്ഛികവുമായ കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അവന്റെ ആ പ്രവൃത്തികളെല്ലാം പ്രതിഫലാർഹമായ ആരാധനകളായി മാറുന്നു എന്നുള്ളത് തന്നെ നമ്മളെല്ലാവരും എന്ത് ചെയ്യേണ്ടത്, മനസ്സിലാക്കേണ്ട വിഷയമാണ്. അപ്പൊ അഹ്ലു സുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആരാധനയുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലയെയും സ്പർശിച്ചിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. അതോടുകൂടിയിട്ടാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് പുത്തൻ ആചാരങ്ങൾ കടന്നു വരാതിരിക്കാനുള്ള ഒരു സൂക്ഷ്മത ഉണ്ടാവുക, അള്ളാഹുവിന്റെ റസൂൽ ചെയ്തിട്ടുണ്ടോ എന്നൊരു ഗൗരവത്തിലുള്ള ഒരു ചിന്ത ഉണ്ടാവുക. സഹാബാക്കൾ ആരെങ്കിലും റസൂല് ചെയ്തതായി ഇത് അമല് ചെയ്യുകയും അവർ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ടോ എന്ന് തോന്നലുണ്ടാവുക. ആ തോന്നലുണ്ടാവണമെങ്കിൽ നമ്മുടെ മനസ്സിൽ ആദ്യം കയറേണ്ട ഒരു ചിന്ത എന്താണ്, ഈ ആരാധന കർമ്മങ്ങളുടെ വിഷയത്തിൽ വിശാലമായി റസൂല് കൽപ്പഠിപ്പിച്ചെന്ന കാര്യങ്ങളുണ്ട്, അതാണ് ഖൈർ എന്ന ചിന്തയിലേക്ക് നമ്മൾ എത്തണം. അതൊരു പ്രത്യേകതയായി മനസ്സിലാക്കേണ്ട ഒരു വിഷയം. അതുപോലെ തന്നെ ഇതിന് മറ്റൊരു ഈ ഒരു പ്രത്യേകതക്കുള്ളിൽ നമ്മൾ വിശാല ഈ അഹ്ലുസുന്നത്തിന്റെ അഖീദ എല്ലാം സ്പർശിക്കുന്നതും സമഗ്രമായതുമാണ് എന്ന് പറഞ്ഞതിൻ്റെ ഉള്ളിൽ ഉൾക്കൊള്ളുന്ന ഒരു കാര്യമാണ് അഖീദ മനുഷ്യനും സൃഷ്ടാവും തമ്മിലുള്ള ബന്ധത്തെയും, അതായത് തൗഹീദിന് മൂന്ന് വിഭാഗങ്ങളുണ്ടല്ലോ, തൗഹീദ് റുബൂബിയ്യ, ഉലൂഹിയ്യ, അസ്മാ വ സിഫാത്ത്. മനുഷ്യനും സഹജീവികളും

0: ഒരു കാഴ്ചപ്പാടുണ്ട് എന്നുള്ളത് നമ്മൾ ഉൾക്കൊള്ളുക എന്നതാണ് വേണ്ടത്. അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു ഏരിയയാണ് മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളെയും ഈ അഖീദ ഉൾക്കൊള്ളുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവ്. ഈ ദുനിയാവിലെ ജീവിതം, മരണാനന്തരമുള്ള ബർസഖി ജീവിതം, ഖബറിലെ അവസ്ഥകൾ, അങ്ങ് തുടങ്ങിയ കാര്യങ്ങൾ, അതുപോലെ പരലോകത്തെ ശാശ്വതമായ ജീവിതം, ഈ സമഗ്രതയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു വിശ്വാസിയുടെ ഓരോ ചലനവും അള്ളാഹുവിലേക്ക് ആരാധനയായി മാറ്റാൻ ഈ ഒരു കാര്യം നമ്മളെ പ്രാപ്തനാക്കും എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു അഹ്ലുസ് സുന്നയുടെ പ്രത്യേകത മനസ്സിലാക്കുന്നത് കൊണ്ടുള്ള ഗുണമായി മനസ്സിലാക്കേണ്ടത്. ഇന്ന് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് സൂചിപ്പിച്ചത്. ഒന്നാമത് സൂചിപ്പിച്ചത് അഹ്ലുസ് സുന്നയുടെ അഖീദ ഫിത്രത്തിൽ അധിഷ്ഠിതമാണ്. ഫിത്രത്തിൽ അധിഷ്ഠിതമാണ് എന്ന് മനസ്സിലാക്കുന്നതോടുകൂടിയുള്ള ഒരു മനുഷ്യന്റെ വിശ്വാസിയുടെ മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഈ കാണുന്ന തൗഹീദിന് വിരുദ്ധമായ ശിർക്കൻ ആചാരങ്ങൾ, അള്ളയും റസൂലും ചെയ്യാത്ത ആചാരങ്ങൾ, ഇതിനോടൊക്കെ ഒരു ഗൗരവം വരും. അവന്റെ ജീവിതത്തിലേക്ക് ഒരു പുത്തൻ ആചാരവും അവന് സ്വാധീനിക്കുകയില്ല. അതിന് ആദ്യം വേണ്ട ഫിത്രത്തിൽ അധിഷ്ഠിതമാണ് എന്നുള്ള തിരിച്ചറിവാണ്. രണ്ടാമത്തെ പ്രത്യേകത പറയുമ്പോൾ നമ്മൾ മനസ്സിലേക്കുണ്ടാവുന്ന ഒരു ഗുണപാഠം എന്ന് പറയുന്നത്, ഈ അഖീദ എന്ന് പറയുന്നത് അതിന്റെ പ്രത്യേകത പോലും അഹ്ലുസ് സുന്നത്തിന്റെ ആൾക്കാരാന്ന് പറയുമ്പോൾ ശുമൂലിയത്താണ്. എല്ലാം ഉൾക്കൊള്ളുന്നുണ്ട്. ഇബാദത്തിന്റെ ഏരിയ ഉൾക്കൊള്ളുന്നുണ്ട്, അള്ളയും പടപ്പുമായി ബന്ധപ്പെട്ട ഏരിയ ഉൾക്കൊള്ളുന്നുണ്ട്, പടപ്പും പടപ്പും തമ്മിലുള്ള ബന്ധം ഉൾക്കൊള്ളുന്നുണ്ട്, അതുപോലെ തന്നെ പടപ്പുകളും, അതുപോലെ തന്നെ ഈ ഒരു മതത്തിന്റെ ജീവിതങ്ങൾ എങ്ങനെയായിരിക്കണം, ദുനിയാവിൽ എങ്ങനെ ജീവിക്കണം, ഓ ദുനിയാവിന് ശേഷമുള്ള ജീവിതം എന്താണ്, ബർസഖിയായ ജീവിതം, അതിനുശേഷമുള്ള പാരത്രിക ജീവിതം, ഇതെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, പഠിപ്പിച്ചെന്നിട്ടുണ്ട്. ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് എന്റെ മതം എന്ന തിരിച്ചറിവുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് നല്ല സമാധാനമാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് എന്ത് ഫിത്തന കടന്നു വന്നാലും ആ ഫിത്തനയിലൊക്കെ എൻ്റെ ഇസ്ലാമിനൊരു കാഴ്ചപ്പാടുള്ള ചിന്ത ഉണ്ടാവും. അത് വല്ലാത്തൊരു സമാധാനം ഹൃദയങ്ങൾക്ക് നൽകും. ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി കൊണ്ടുവരേണ്ടതുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ മൻഹജു സലഫിനെ മനസ്സിലാക്കേണ്ടത്. ഈ മൻഹജു സലഫ്, മൻഹജു സലഫ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്താണ് ആ മൻഹജു സലഫിൻ്റെ പ്രത്യേകതകൾ എന്നൊക്കെ മനസ്സിലാക്കുമ്പോഴാണല്ലോ നമ്മളെ സംബന്ധിച്ചിടത്തോളം യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ സാധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല കേട്ടതിലുപരി ഈ വിഷയത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് ഏറ്റവും മാന്യമായ രീതിയിൽ കാര്യങ്ങളെ മനസ്സിലാക്കാനും ഇത് നിരക്കാത്ത കാര്യങ്ങളെ ജീവിതത്തിൽ നിന്ന് പാടെ ഒഴിവാക്കാനും ഗുണകാംക്ഷയോടുകൂടി എടുത്ത് ഇതൊരു അന്ധമായ തക്ലീദോടുകൂടിയിട്ട് പക്ഷപാതിത്വത്തോടുകൂടി ഒരു ഹിസ്ബിയത്തോടുകൂടി കാണേണ്ട ഒരു വിഷയമൊന്നല്ല. എവിടെയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ പരലോകം സേഫാക്കുക എന്നുള്ളതായിരിക്കണം ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. അങ്ങനെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
1: ജസാകുമുല്ലാഹു ഖൈറ. അഹ്ലു സുന്ന ആദർശത്തിന്റെ പ്രത്യേകതകൾ എന്ന വിഷയത്തിൽ നിഹാദ് MCC അവതരിപ്പിച്ച സുഭദമാണ് നാം ഇതുവരെയും കാതോർത്തത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഇസ്രായേൽ. അടുത്തതായി തജ്വീദ് പഠനം. സൂറത്തുൽ അഅലയുടെ പാരായണ പഠനവുമായി നമ്മോടൊപ്പം ഹാഫിൽ മുഹമ്മദ് അസ്ലം, കുവൈത്ത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനിയരായ ശ്രോതാക്കളെ, പരിശുദ്ധ ഖുർആൻ പാരായണ പഠനം എന്ന വളരെ പുണ്യകരമായ ഒരു കർമ്മത്തിലാണ് നാം ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവുമധികം പുണ്യം കൽപ്പിക്കപ്പെടുകയും അള്ളാഹു ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗവും കൂടിയാണ് പരിശുദ്ധ ഖുർആൻ പഠന

0: പാരായണ പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വിഭാഗം ആളുകൾ എന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനം വളരെ പ്രസിദ്ധമാണല്ലോ, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ്. അപ്പോൾ ആ ഖൈരിയത്ത്, ആ ഏറ്റവും ഉത്തമമായ ആ അവസ്ഥ, അതുമൂലം ലഭിക്കുവാനുള്ള പ്രതിഫലം പരലോകത്ത് അള്ളാഹുവിൻ്റെ വിശാലമായ സ്വർഗത്തിൽ നൽകപ്പെടുന്നതായ സ്ഥാനമാനങ്ങൾ, ഇതെല്ലാം ലഭിക്കുവാൻ വേണ്ടി ആ ഒരു ഇഖ്ലാസോടുകൂടി, ആ ഒരു ശുദ്ധമായ ഉദ്ദേശത്തോടുകൂടി, നിയ്യത്തോടുകൂടി ആയിരിക്കണം നമ്മൾ ഈ സംരംഭത്തിൽ പങ്കുകൊള്ളേണ്ടത്. അപ്പോൾ നാം ഇവിടെ ഏതാനും സൂറത്തുകൾ പാരായണം ചെയ്ത് പഠിച്ചു വരികയാണ്. അതിലുള്ള അഹ്കാമു തജ്വീദ്, വളരെ പ്രധാനപ്പെട്ട പാരായണ നിയമങ്ങൾ നാം സന്ദർഭോചിതം സൂചിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ മൊത്തത്തിൽ ഖുർആൻ പാരായണ നിയമങ്ങൾ, അതിൻ്റെ വിശദമായ രൂപം നാം അല്പാൽപമായി മുമ്പ് വിശദീകരിച്ച് കഴിഞ്ഞിട്ടുള്ളതാണ്. ഖുർആൻ പാരായണത്തിൻ്റെ വിശദമായ രൂപം നാം മുമ്പ് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുള്ളതാണ്. പിന്നീട് നാം ചില സൂറത്തുകൾ തിരഞ്ഞെടുത്തുകൊണ്ട്, പ്രത്യേകിച്ച് പരിശുദ്ധ ഖുർആനിലെ 30-ാമത്തെ ഭാഗമായ ജുസ് അമ്മയിൽ നിന്നുമുള്ള ഏതാനും സൂറത്തുകളാണ് നാം ഇതുവരെയായി പാരായണം ചെയ്തത്. അവസാനമായി സൂറത്ത് ഉത്താരിഖ് നാം പാരായണം ചെയ്യുകയുണ്ടായി. ഇനി നമുക്ക് പാരായണം ചെയ്യുവാനുള്ളതാവട്ടെ സൂറത്തുൽ ആലയാണ്. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്നത് കേൾക്കുമ്പോൾ പോലും സത്യവിശ്വാസികളിൽ അത് അങ്ങേയറ്റം തഅ്സീറുണ്ടാക്കും, സ്വാധീനം ചെലുത്തും. അവരുടെ മനസ്സിന് അത് കുളിർമയേകുകയും അവരെ സ്വാധീനിക്കുകയും ചെയ്യും. അവർക്ക് ഈമാൻ വർദ്ധിക്കുകയും ചെയ്യും എന്നെല്ലാം തന്നെ അള്ളാഹു നമ്മളെ അറിയിക്കുന്നുണ്ട്. സൂറത്ത് മറിയം 58-ാമത്തെ വചനത്തിൽ അള്ളാഹു അറിയിക്കുന്ന ഒരു കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. മുൻകാല പ്രവാചകന്മാർ അവർ അവരുടെ സമുദായങ്ങൾക്കെല്ലാം അള്ളാഹുവിൻ്റെ വചനങ്ങൾ കേൾപ്പിക്കുകയും വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്യുകയും, അങ്ങനെ അതവർക്ക് പാരായണം ചെയ്യപ്പെടുമ്പോഴൊക്കെയും വഈദാ തുത്ല അലൈഹിം ആയാതുർ റഹ്മാനി ഖറു സുജ്ജദൻ വബുകിയ, അവരുടെ മേൽ പരമകാരുണികൻ്റെ വചനങ്ങൾ പാരായണം ചെയ്യപ്പെടുമ്പോൾ അവർക്ക് അവർ അള്ളാഹുവിന് മുമ്പിൽ സുജൂദ് ചെയ്യുകയും കരയുകയും ചെയ്യുന്നവരായിരിക്കും. ആ അവസ്ഥയാണ് അവർക്കുണ്ടായിരുന്നത്. അവരുടെ മനസ്സിനെ അങ്ങേയറ്റം അത് സ്വാധീനം ചെലുത്തിയിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. ആ രൂപത്തിലായിരിക്കണം ഖുർആനുമായിട്ടുള്ള നമ്മുടെ ബന്ധം എന്നുകൂടി സാന്ദർഭികമായി ഞാൻ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. സൂറത്തുൽ അഅല നമുക്കെല്ലാവർക്കും പരിചയമുള്ള, പാരായണം ചെയ്ത് പരിശീലനമുള്ള ഒരു വചന ഒരു അധ്യായമാണ്, ഒരു സൂറത്താണ്. പ്രത്യേകിച്ച് എല്ലാ വെള്ളിയാഴ്ചകളിലും അതുപോലെ മറ്റ് പെരുന്നാൾ നമസ്കാരങ്ങളിലുമൊക്കെ പ്രത്യേകമായി പാരായണം ചെയ്യപ്പെടുന്ന ഒരു സൂറത്തും കൂടിയാണ് സൂറത്തുൽ അഅല. എന്നാൽ തന്നെയും പലപ്പോഴും പലരുടെ പാരായണവും കേൾക്കുമ്പോൾ അത്ഭുതം തോന്നാറുണ്ട്. ഈ ചെറിയ ഈ സൂറത്തിൽ പോലും ഇത്ര വലിയ അബദ്ധങ്ങൾ ആളുകൾ വരുത്തുന്നുണ്ടല്ലോ എന്ന് ചിന്തിച്ചു പോയിട്ടുണ്ട്. ഇവിടെ നാം ഈ സൂറത്ത് പാരായണ പഠനം നിർവഹിക്കുകയാണ്. ഈ സംരംഭത്തിൽ നമ്മളോടൊപ്പം രണ്ട് സഹോദരന്മാർ പങ്കുചേരുന്നു. രണ്ടുപേരും തന്നെ ഇവിടെ ഔഖാഫിന് കീഴിൽ നടത്തപ്പെടുന്ന തഹ്ഫീദുൽ ഖുർആന്റെ ഹൽഖയിൽ പങ്കെടുത്തുകൊണ്ട് പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന രണ്ട് സഹോദരങ്ങളാണ്. രണ്ടുപേരും അവർ സ്വയം പരിചയപ്പെടുത്തും. ഫദ്ദൽ, പേര് പറയൂ.
1: എൻ്റെ പേര് നിസാമുദ്ദീൻ. നിസാമുദ്ദീൻ എന്നാണ് പേര്. തിരുവനന്തപുരം സ്ഥലം, ഇവിടെ ഒരു ഹോട്ടൽ ജോലിയാണ്.
0: ആ മാഷാല്ലാ, ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരനാണ്, തിരുവനന്തപുരം സ്വദേശിയാണ്, നിസാമുദ്ദീൻ എന്നാണ് പേര്.
2: എൻ്റെ പേര് സിറാജ്, ഞാൻ വടകരയാണ്, ഇവിടെ മിനിസ്ട്രി ഓഫ് ഇന്റീരിയറിൽ വർക്ക് ചെയ്യുന്നു.
0: മാഷാല്ലാ, രണ്ടുപേരും നമ്മളോടൊപ്പം ഈ പാരായണ പഠനത്തിൽ പങ്കുചേരുകയാണ്. ആദ്യമായി ഒരുമിച്ച് ഈ സൂറത്ത് പാരായണം ചെയ്യും. അതിനുശേഷം ഇൻഷാല്ലാ അല്പാൽപമായി അവരുടെ സ്വന്തമായിട്ടുള്ള പാരായണവും നമുക്ക് കേൾക്കാൻ സാധിക്കും ഇൻഷാല്ലാ.

ഇവിടെ ഖദ്ദാറ എന്ന് പറയുമ്പോൾ ഉള്ള റ പെരുപ്പിച്ചുകൊണ്ട് തഫ്ഹീം ചെയ്തുകൊണ്ട് ഉച്ചരിക്കേണ്ട റ ആണ്. മലയാളത്തിലെ റയല്ല, മറിച്ച് ഖദ്ദറ എന്ന വലിയ റ ആക്കി പറയണം.

എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഗുസാഅൻ എന്ന് പറയുമ്പോൾ അതിലെ രണ്ടാമത്തെ ഹർഫ് സാ ആണല്ലോ. സാഇന്റെ മഖ്റജ് എന്ന് പറഞ്ഞാൽ മേലെ മുൻപല്ലും നാവിൻ്റെ അഗ്രവുമാണ്. അപ്പോൾ ഒരു കാരണവശാലും അതിൽ എന്നുള്ളൊരു സഫീറിൻ്റെ ശബ്ദം വരാൻ പാടില്ല. സഫീർ എന്ന സിഫത്ത് നൽകപ്പെടുന്ന മറ്റു മൂന്ന് ഹർഫുകളുണ്ട്, ആ സ്വഭാവം സാഇനുണ്ടാവുകയില്ല എന്നർത്ഥം. അതായത് സീനു പോലെയോ സ പോലെയോ സ്വാദ് പോലെയൊന്നും ഉച്ചരിക്കാവതല്ല സാഇന്. അപ്പൊ ഒന്നും കൂടി പാരായണം ചെയ്യാം.

ദാലിനെയും ശ്രദ്ധിക്കണം. നേരത്തെ സായിന്റെ അവസ്ഥ പറഞ്ഞതുപോലെ സായിന്റെ അതേ മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കപ്പെടുന്ന മറ്റൊരു ഹർഫാണ് ദാൽ. അത് സായുടെ ശബ്ദം പോലെ വരരുത്.

ما شاء الله، بارك الله فيكم، أحسنتم. ഇപ്പോൾ സൂറത്തുൽ അഅല പൂർണ്ണമായും നാം പാരായണം ചെയ്തിരിക്കുകയാണ്. ഈ സൂറത്തുൽ അഅലയുടെ വചനങ്ങൾ ചെറിയ ചെറിയ വചനങ്ങളാണ്. ഇവ ആവശ്യമായി വന്നാൽ ഒന്നും രണ്ടും അല്ലെങ്കിൽ രണ്ടും മൂന്നും വചനങ്ങളൊക്കെ ആവശ്യമാണെങ്കിൽ പരസ്പരം ചേർത്തുകൊണ്ട് വസ്ല് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ അതിലധികവും ഓരോരുത്തരുടെയും കഴിവിനനുസരിച്ച് പരസ്പരം ചേർത്ത് വസ്ല് ചെയ്ത് ഓതാവുന്നതാണ്. അതിൽ വിരോധമില്ല. പക്ഷേ ഏറ്റവും ഉത്തമം വഖഫ് ചെയ്ത് ഓതലാണ്. വഖഫും വസ്ലും അതുപോലെ ഇബ്തിദാവും ഒക്കെയായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നാം മുമ്പ് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ ഇവിടെ ഞാൻ സഹോദരൻ നിസാമിനോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഒന്നാമത്തെ വചനവും രണ്ടാമത്തെ വചനവും പരസ്പരം വസ്ല് ചെയ്യുമ്പോൾ, ചേർത്ത് പാരായണം ചെയ്യുമ്പോൾ എങ്ങനെയാണ് പാരായണം ചെയ്യുക?

0: മാഷാഅല്ലാ, അഹ്സൻത്. അവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടി പറയാം. റബ്ബിക്കൽ അല എന്ന് പറഞ്ഞു പോരുത്. അവിടെ റബ്ബിക്കൽ അല എന്നൊരു ഷെദ്ദുള്ള ലാമ് പുതിയതായി ഉണ്ടായിത്തീർന്നു, അങ്ങനെ വരരുത്. റബ്ബിക്കൽ അല, ഹംസയെ ക്ലിയർ ആക്കി വ്യക്തമാക്കി ഇൽഹാർ ചെയ്തുകൊണ്ട് ഒന്നുകൂടി പാരായണം ചെയ്യൂ.
1: സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല.
0: വസ്ലി ചെയ്യൂ ഒന്നുകൂടി.
1: സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല അല്ലദീ ഖലഖ ഫസവ.
0: അഹ്സൻത്, മാഷാഅല്ലാ, ബാറകല്ലാഹു ഫീക്. അവിടെ സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല എന്ന് അലിഫ് കൊണ്ട് വഖഫ് ചെയ്യണം. വസ്ലി ചെയ്യുകയാണെങ്കിൽ الاعلى الذي خلق فسوى. سبح اسم ربك الاعلى الذي خلق فسوى
2: എന്നാണ് പാരായണം ചെയ്യേണ്ടത്. നിസാം പറഞ്ഞത് വളരെ ശരിയാണ്. എന്നാൽ ഒരു കാരണവശാലും سبح اسم ربك الاعلى الذي എന്നോ ഓതാൻ പറ്റുകയില്ല. سبح اسم ربك الاعلى الذي എന്ന് ഓതാൻ പറ്റുകയില്ല എന്ന് മനസ്സിലാക്കണം. വസ്ല് ചെയ്യുമ്പോൾ അൽ അഅല എന്നതിലെ അലിഫും അല്ലദി എന്ന ഹംസത്തുൽ വസ്ലും അവ രണ്ടും തന്നെ ഉച്ചാരണത്തിൽ നിന്നും കളയപ്പെടുന്നു എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്. വസ്ലിൽ കളയപ്പെടുന്ന ഹംസ ആയതുകൊണ്ടാണ് വസ്ലിൽ ഉച്ചാരണത്തിൽ നിന്നും കളയപ്പെടുന്ന ഹംസ ആയതുകൊണ്ടാണ് ഹംസത്തുൽ വസ്ൽ എന്നതിന് പറയപ്പെടുന്നത്. അതിന് മുകളിൽ ഒരു ചെറിയ സ്വാദ് എഴുതിയതായി, സ്വാദിൻ്റെ ശകലം എഴുതിയതായി പ്രത്യേകം ശ്രദ്ധേയമാണ്. അത് ഹർക്കത്ത് അല്ല, മറിച്ച് സ്വാദിൻ്റെ ഒരു ഭാഗമാണ്. സ്വാദ് എന്ന് പറഞ്ഞാൽ ഹംസത്തുൽ വസൽ എന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടിയാണത്. അത് മുറിച്ചു വായിക്കുമ്പോൾ അല്ലദി എന്ന് നാം ഫത്ഹ് കൊടുത്തുകൊണ്ട് വായിക്കുന്നു. അപ്പോൾ ചേർത്ത് വായിക്കുമ്പോൾ അൽ അഅലല്ലദി എന്ന് തന്നെ വായിക്കണം. അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നാം അറിയേണ്ടതുണ്ട്. ഇവിടെ നാം മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ളതാണ് ഇൽതിഖാ ഉസ്സാകിനൈൻ എന്ന കാര്യം. അതായത് രണ്ട് സുകൂനുകൾ ചേർന്ന് വരിക, അടുത്തടുത്തായിട്ട് വരിക. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നാം മുമ്പ് സൂചിപ്പിച്ചതാണ്. രണ്ട് സുകൂനുകൾ ഒരുമിച്ച് വരുന്ന ഒരു പദം സാധാരണ അറബി ഭാഷയിൽ ഉണ്ടാവുകയില്ല. അങ്ങനെ വരൽ ചിലപ്പോൾ വളരെ വിരളമായിട്ട് ഉണ്ടാകാവുന്നതാണ്. അങ്ങനെ വരുമ്പോൾ എന്താണ് അവിടെ ചെയ്യേണ്ടത്? രണ്ട് സുകൂനുകൾ എന്ന് പറയുമ്പോൾ ഒറ്റ പദത്തിലായിക്കൊണ്ട് വരാവുന്നതാണ്, രണ്ട് കലിമത്തുകളിലും രണ്ട് കലിമത്തുകളിലും ആയിക്കൊണ്ടും വരാവുന്നതാണ്. ഇവിടെ സത്യത്തിൽ അതാണ് സംഭവിച്ചത്. അൽ അഅല എന്ന് പറയുന്ന അലിഫിന് സുകൂനാണ്. അല്ലദി എന്ന ഹംസയെ കളയുമ്പോൾ പിന്നീട് ലാമിനുള്ളതും സുകൂനാണ്. നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. അൽ അഅല എന്ന് വഖഫ് ചെയ്യുമ്പോഴുള്ള ഹർഫുൽ മദ്ദായ അലിഫിന് സുക്കൂനാണ്. ഹുറൂഫുൽ മദ്ദി സാക്കിന. അതുപോലെ അല്ലദി എന്നതിലെ ഹംസത്തുൽ വസ്ല് ഒഴിവാക്കിയാൽ പിന്നീടുള്ളത് ലാമിൻ്റെ സുക്കൂനാണ്. സുക്കൂന് കൊണ്ട് തുടങ്ങുന്ന ഒരു പദം ഉണ്ടാവുകയില്ലല്ലോ അറബി ഭാഷയിൽ. ഏതായിരുന്നാലും രണ്ട് സുക്കൂനുകൾ ഇവിടെ ചേർന്ന് വന്നു എന്ന് മനസ്സിലാക്കണം. ഇവിടെ രണ്ട് പദങ്ങളിലായിക്കൊണ്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒറ്റ പദത്തിലായിക്കൊണ്ട് വരികയോ ഈ രണ്ട് പദങ്ങളിലായിക്കൊണ്ട് വരികയോ ചെയ്യാം, അങ്ങനെ സംഭവിക്കാം എന്ന് നാം മനസ്സിലാക്കണം. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അൽ അലല്ലദി എന്ന് പറയാവതല്ലോ. ഹംസയെ കളഞ്ഞാൽ പിന്നെ അൽ അലല്ലദി എന്ന് പറയാൻ പറ്റുകയില്ല. മറിച്ച് എന്താണ് അതിനുള്ള മാനദണ്ഡം എന്നതാണ് നാം അറിയേണ്ടത്. വളരെ ചുരുക്കി നാം അറിയേണ്ടത് ഒരു കാര്യം, വസ്ല് വഖഫിൻ്റെ സന്ദർഭത്തിൽ അത് പരിഹരിക്കപ്പെടുന്നു. ഉദാഹരണമായി വഊലൈകഹുമുൽ മുഫ്ലിഹൂൻ എന്ന് വഖഫിന് വേണ്ടി രണ്ട് സുകൂനുകൾ ഒരുമിച്ച് ചേർന്ന് വരാം. അത് വഖഫ് എന്ന പരിഹാരത്തിലൂടെ അവസാനിക്കുന്നു. വഖഫാണ് എന്നതുകൊണ്ട് അൽ മുഫ്ലിഹു എന്ന വാവിന് സുകൂനുണ്ട്, ന എന്ന ഫത്ഹുള്ള നൂനിന് സുക്കൂൻ നൽകി വഖഫും ചെയ്യുന്നു. അങ്ങനെ രണ്ട് സുക്കൂൻ ഒരുമിച്ച് വരുന്നു. അത് വഖഫിന് വേണ്ടിയാണ്, അത് അനുവദിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഒറ്റപദത്തിൽ വഖഫിൻ്റെ സന്ദർഭത്തിലല്ലാതെ വസ്ലിൽ തന്നെ സ്ഥിരമായി നിൽക്കുന്ന അവസ്ഥയുണ്ടാവാം രണ്ട് സാക്കിനുകൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട്. ഉദാഹരണമായി അവിടെ സോ എന്ന അലിഫിന് സുക്കൂനുണ്ട്, എന്ന് പറയുന്ന ഖായിന് തൊട്ടടുത്തുള്ള ഖായിനും സുക്കൂൻ വരുന്നു. ഇവിടെ പരിഹാരം എന്താണെന്ന് വെച്ചാൽ മദ് ചെയ്യുക എന്നതാണ്. മൂന്ന് പരിഹാരമാണ് ഇൽത്തിഖാ ഉസ്സാക്കിനെയിന് നാം മനസ്സിലാക്കേണ്ടത്. ഇൽത്തിഖാ ഉസ്സാക്കിനെയിൻ സംഭവിച്ചാൽ അത് പരിഹരിക്കേണ്ടത് മൂന്ന് കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, മദ് നൽകുക, ദീർഘം നൽകുക, അതാണ് ഇവിടെ ചെയ്യുന്നത്. മറ്റൊരുദാഹരണം, ഇങ്ങനെയൊക്കെ വരുമ്പോൾ അത് അവിടെ മദ് നൽകുക എന്നതാണ്. രണ്ടാമത്തെ പരിഹാരമാവട്ടെ ഹദ്ഫ് എന്നതാണ്. فالتخلص منهما بالحذف يكون في حرف المد الذي يحذف وصلا ويثبت وقفا. അതാണ് ഇപ്പോൾ നാം സൂറത്തുൽ ആലയിൽ പാരായണം ചെയ്തപ്പോൾ മനസ്സിലാക്കിയത്. ഹദ്ഫ് ചെയ്തുകൊണ്ട്, അതായത് ഹർഫുൽ മദ്ദിനെ ഒഴിവാക്കുക, കളയുക എന്നതാണ്. അത് വസ്ല് ചെയ്യുമ്പോൾ മാത്രം, ചേർത്ത് പാരായണം ചെയ്യുമ്പോൾ. വഖഫിൽ അത് നിലനിൽക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ നാം പാരായണം ചെയ്തതുപോലെ അൽ അഅല എന്ന് വഖഫ് ചെയ്തു, എന്നാൽ അൽ അഅല അല്ലദീ എന്ന് വസ്ല് ചെയ്തു. അവിടെ ഹംസ അലിഫിന്, അതായത് അലിഫിന് ഹദ്ഫ് ചെയ്യുക എന്ന പരിഹാരമാണ് ഇൽത്തിഖാ ഉസ്സാക്കിനൈൻ സംഭവിച്ചപ്പോൾ നാം സ്വീകരിച്ചിട്ടുള്ളത്. മറ്റുദാഹരണങ്ങൾ ധാരാളമാണ് ഖുർആനിൽ താരതമ്യേന. വളരെ കൂടുതലായി ഇതുപോലുള്ള പദങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതായത് ഹർഫുൽ മദ്ദും ശേഷം ഹംസത്തുൽ വസ്ല് കളയുന്നത് കാരണത്താലുള്ള സാക്കിനും അടുത്തു ചേർന്ന് വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഹർഫുൽ മദ്ദിനെ ഹദ്ഫ് ചെയ്യുക എന്ന പരിഹാരമാണ് സ്വീകരിക്കപ്പെടുക. ഉദാഹരണം, ഇദശംസു കൂവിറത്, ഇദാ അശംസു എന്നത് ഇദശംസു. വഇദ് ഖാലുല്ലാഹുമ്മ, വഇദ് ഖാലു അല്ലാഹുമ്മ എന്നതിലെ ഹംസയെ കളയുമ്പോൾ വഇദ് ഖാലുല്ലാഹുമ്മ എന്ന് വാവിനെയും ഹദ്ഫ് ചെയ്തുകൊണ്ട് അവിടെ പരിഹരിക്കുകയാണ് ചെയ്യുന്നത്. സൂറത്തുൽ അൻഫാൽ 32-ലാണത്. അങ്ങനെ ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇങ്ങനെ ഹർഫുൽ മദ്ദിന് ഹദ്ഫ് ചെയ്യുക എന്ന കാര്യം, അത് നാം വളരെ കൂടുതലായി ആ വിഷയത്തിൽ പഠനം നടത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട്. അത് വഖദ് യുഹ്ദഫു ഹർഫുൽ മദ് വസ്ലൻ വഖഫൻ ലിഹദ്ഫിഹി റസ്മ. ഖുർആനിൽ റസ്മ് അങ്ങനെ തന്നെ വന്ന കാരണത്താൽ, അതായത് ഹർഫുൽ മദ് ഇല്ലാതെ എഴുതിയ ചില പദങ്ങൾ ഉണ്ട് പരിശുദ്ധ ഖുർആനിൽ. അവിടെ പിന്നെ പ്രത്യേകിച്ചൊരു പരിഹാരമാർഗം പറയേണ്ടതില്ല. ഉദാഹരണത്തിന് സൂറത്തുൽ ബഖറ 260-ാമത്തെ വചനത്തിൽ റബ്ബി അരിനീ കൈഫ തുഹ്യിൽ മൗത, അവിടെ തുഹ്യി എന്ന് യാ രണ്ടാമത്തെ ദീർഘത്തിന്റെ യാ എഴുതാതെയാണ് ഖുർആനിൽ എഴുത്ത് വന്നിട്ടുള്ളത്. ആ യാ ഇല്ല, ദീർഘാക്ഷരമായ യാ റസ്മിൽ ഇല്ല എന്നർത്ഥം. അവിടെ പിന്നെ പ്രശ്നം ഉദിക്കുന്നുമില്ല. ഫഇദാ വഖഫ്ന അല തുഹ്യി, അവിടെ തുഹ്യി എന്ന ഒറ്റ പദം ആ യാ ഇല്ലാത്ത പദത്തിൽ വഖഫ് ചെയ്യുകയാണെങ്കിൽ നഖിഫു ബി ഇസ്കാനിൽ യാ തുഹ്യി തുഹ്യി എന്ന് യാഇന് സുഖൂൻ നൽകിക്കൊണ്ട് വഖഫ് ചെയ്യണം എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്. കാരണം അവിടെ ലിഅന്ന ലിയാ അസ്സാനിയത അല്ലതീ ഹിയ ലാമുൽ കലിമതി, തുഹ്യി എന്നതിലെ ലാമുൽ ഫിഉൽ, അത് മഹ്ദൂഫത്തുൻ റസ്മൻ ലിഇല്ലത്തിൽ തിഖായി സാക്കിനൈൻ, രണ്ട് സുക്കൂനുകൾ വന്നു എന്ന കാരണത്താൽ. ഏതായിരുന്നാലും റസ്മ് അങ്ങനെയാണ് വന്നിട്ടുള്ളത്. അൽ മുസ്ഹഫുൽ ഉസ്മാനിയിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൽപ്പന പ്രകാരം ക്രോഡീകരിക്കപ്പെട്ട പരിശുദ്ധ ഖുർആനിൽ മഹാന്മാരായ സഹാബികൾ റസ്മ് നിർവഹിച്ചിട്ടുള്ളത് ആ യാ ഇല്ലാതെയാണ്. അങ്ങനെ ചില പദങ്ങൾ വന്നിട്ടുണ്ട്, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണെന്നർത്ഥം. മറ്റൊരു പരിഹാരമാർഗമാണ്, മൂന്നാമത്തെ പരിഹാരമാർഗമാണ് തഹ്രീക്ക് അഥവാ ഹറക്കത്ത് നൽകുക എന്നത്. ഉദാഹരണമായി സൂറത്തുൽ ഇസ്ര 110-ാമത്തെ വചനം, അവിടെ കുൽ എന്ന ലാമിന് സുക്കൂനുണ്ട്, ഉദ്ഉ എന്ന ഹംസത്തിൽ വസ്ലി കളയുമ്പോൾ ദാലിനും സുക്കൂൻ വരുന്നു. അവിടെ പരിഹാരം ലാമിന് ഹറക്കത്ത് നൽകുക, കസ്ർ നൽകുക എന്നതാണ്.
0: ഖുലിദുള്ളാഹ്. അപ്പോൾ മൂന്ന് പരിഹാര മാർഗങ്ങളാണ് ഇൽതിഖാഉ സാകിനൈൻ എന്ന കാര്യം സംഭവിക്കുമ്പോൾ പരിഹാരമായിട്ടുള്ളത്. ഒന്ന്, മദ് ചെയ്യുക. രണ്ട്, ഹദ്ഫുൽ ഹർഫിൽ മദ്, ദീർഘാക്ഷരത്തെ ഹദ്ഫ് ചെയ്യുക. മൂന്ന്, തഹ്രീക്ക്, സാക്കിനായ ആദ്യത്തെ ഹർഫിന് ഹറക്കത്ത് നൽകുക എന്നത്. ഈ കാര്യം ഈ സന്ദർഭത്തിൽ നമുക്ക് മനസ്സിലാക്കാം. സഹോദരൻ നിസാം ഏതാനും വചനങ്ങൾ ഈ സൂറത്തിൽ നിന്ന് പാരായണം ചെയ്യുന്നു, നമുക്കത് ശ്രദ്ധിക്കാം.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: عين الألفان قولي يعلم ولا يعلم يعلم
1: إنه يعلم الجهر وما يخفى ونيسرك لليسرى.
0: أحسنت بارك الله فيك ما شاء الله سهودر النظام കൂടുതൽ ഖുർആനുമായി ബന്ധം പുലർത്തുവാനും അതിൻ്റെ മനഃപാഠം പൂർത്തീകരിക്കുവാനും അള്ളാഹു അനുഗ്രഹം ചെയ്യുമാറാവട്ടെ. കൂടുതൽ ഖുർആനിൻ്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുവാനും പഠനം നടത്തുവാനും അങ്ങനെ യഥാർത്ഥ ഖുർആനിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുവാനും സഹോദരനെയും നമ്മളെല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ബാക്കി ഭാഗം നമ്മുടെ സഹോദരൻ സിറാജ് പാരായണം ചെയ്യുന്നു. എല്ലാവരും ശ്രദ്ധിക്കൂ.

الكاف. فذكر إن نفعت الذكرى، ذكرى كاف السكون ആണ്, ذكرى അവിടെ കാഫിന്റെ സുക്കൂൻ ചലിച്ചുകൊണ്ട് പറഞ്ഞു പോകരുത്, സുക്കൂൻ ആണല്ലോ എന്നതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി.

0: ഇൻ
1: അയ്യോ, അവിടെയും നീട്ടണ്ട. വഖഫ് ചെയ്യുമ്പോ പോയാൽ ഖൈറും വഅബ്ഖാ, രണ്ട് ഹർക്കത്തിന്റെ അളവിൽ.
0: والآخرة خير وأبقى إن هذا لفي الصحف الأولى
1: ഇപ്പൊ കൂടി ചില ഹർഫുകൾ, ഹാദായില ഹ, സുഹുഫിയിലെ സ്വാദ് ഹ, ഇത് ഒന്നുകൂടി ക്ലിയർ ആയിട്ട് വരണം.

0: أحسنت، بارك الله فيك يا أخي سراج، جزاك الله خيرا. الله سراج لنا إي بارانا صالحا يا عملا يسيغريكم راوتة എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ഖുർആൻ കൂടുതൽ പഠിക്കുവാനും മനഃപ്പാഠമാക്കുവാനുമുള്ള എല്ലാവിധ കഴിവും ബുദ്ധിയും സൗകര്യവും അള്ളാഹു സിറാജിന് നൽകുമാറാവട്ടെ. അവസാനം അള്ളാഹുവിൻ്റെ വിശാലമായ സ്വർഗത്തിൽ ഖുർആനിൻ്റെ അഹലുകാർക്ക് പ്രത്യേകമായി നൽകപ്പെടുന്ന പദവികൾ അലങ്കരിക്കുന്ന സജ്ജനങ്ങളിൽ അവൻ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ബാറകല്ലാഹു ഫീകും വജസാകുമുല്ലാഹു ഖൈറാ വസല്ല അല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി മുഹമ്മദി വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹു.
1: തജ്വീദ് പഠനത്തിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ഹാഫിൽ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അംസൈന വഅംസൽ മുൽക്കു ലില്ലാഹ് വൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ റബ്ബി അസ്അലുക ഖൈറ മാ ഫീ ഹാദിഹിൽ ലൈല وخير ما بعدها واعوذ بك من شر ما في هذه الليله وشر ما بعدها ربي اعوذ بك من الكسل وسوء الكبر ربي اعوذ بك من عذاب في النار وعذاب في القبر.
1: ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു.
3: അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന വബിക നഹ്യ വബിക നമൂതു വഇലൈക്കൽ മസീർ.
1: അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു. നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
3: അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക أنك أنت الله لا إله إلا أنت وحدك لا شريك لك وأن محمدا عبدك ورسولك.
1: അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു. ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു. നീയല്ലാതെ ആരാധ്യനില്ല. നീ ഏകനാണ്. നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്.
3: അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക്കൽ ഹംദു വലക്കൽ ശുക്ർ.
1: അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്. നിനക്കു പങ്കുകാരില്ല. നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ.
3: അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സംഇ, അല്ലാഹുമ്മ ആഫിനി ഫി ബസരി, ലാ ഇലാഹ ഇല്ല അൻത.
1: അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ. എന്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ.
3: എന്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ. നീയല്ലാതെ ആരാധ്യനില്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വ അഊദു ബിക മിൻ അദാബിൽ ഖബർ ലാ ഇലാഹ ഇല്ല അൻത. അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നീയല്ലാതെ ആരാധ്യനില്ല.
4: ഇനി ദിക്റുകളും പ്രാർത്ഥനകളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ജമീൽ ഓൺലൈൻ ഇസ്ലാമിക് ലൈബ്രറി അദ്ക്കാർ എന്ന പുതിയ ഫീച്ചറുമായി നിങ്ങളിലേക്ക്. വിവിധ സാഹചര്യങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളും അദ്ക്കാർ ഓപ്ഷനിൽ അർത്ഥസഹിതം നിങ്ങൾക്ക് ലഭ്യമാകുന്നു. സ്വയം നിർവഹിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാനുള്ള പ്രത്യേക സംവിധാനവും. വേഗമാകട്ടെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ തന്നെ ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ. ഇനി ജമീൽ നിങ്ങളുടെയും ആത്മമിത്രമാകട്ടെ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ. ഏറ്റവും സ്നേഹമുള്ള വേസ് റേഡിയോ കൂട്ടുകാരെ, കുഞ്ഞുമക്കളെ, ഇന്നത്തെ ഈവനിങ് ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുക്കം ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്നും ഇന്നത്തെ ഈവനിങ് ലൈവിൽ ഗ്രീൻ വാലി ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ ക്യാമ്പസിലെ കുട്ടികളായ ഖൽഫാൻ, ഷഹബാസ് രണ്ടുപേരുമാണ് ഇന്ന് കൂടെയുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് തന്നെ ഒരു നമ്പർ പറയാം. അപ്പോൾ ഷഹബാസിൻ്റെയും ഖൽഫാൻ്റെയും കൂടെ നിങ്ങൾക്കും പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാനുള്ള അവസരമുണ്ട്. 85 90 745 845 ഈ നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം. മെസ്സേജ് മീൻസ് നിങ്ങളുടെ പാട്ട്, കഥ, കവിത, ഇഷ്ടപ്പെട്ട ഫീഡ്ബാക്കുകൾ വോയിസ് ആയിട്ടൊക്കെ കുട്ടികൾക്ക് അയക്കാം, വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങല്ലേ. എല്ലാവരും ഈവനിങ് ലൈവ് കേൾക്കുന്ന ആളുകളുണ്ട്, വലിയ ആളുകളുണ്ട്, കുട്ടികളുണ്ടാവാം. മുതിർന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിലെ കുട്ടികളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം ഇതിലേക്ക് അയക്കാൻ വേണ്ടി ശ്രമിക്കണം, അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം എന്നാണ് പറഞ്ഞു വരുന്നത്. നമ്പർ ഒരിക്കൽ കൂടി പറയട്ടെ, 85 90 745 845. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് ഒരിക്കൽ കൂടി ഈവനിങ് ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഖൽഫാൻ, ഷഹബാസ്, എന്തൊക്കെയാണ് വിശേഷം? സുഖാണോ? രണ്ടാൾക്കും സുഖാണ്. രണ്ടാളിന്ന് പരിചയപ്പെടുത്തിക്കോളൂ. ഖൽഫാൻ തുടങ്ങേ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എൻ്റെ പേര് ഖൽഫാൻ മുഹമ്മദ്. ഞാൻ 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. തൃശ്ശൂരിൽ നിന്നാണ്.
0: തൃശ്ശൂരിൽ നിന്നാണ്? തൃശ്ശൂർ എവിടെയാ?
1: തൃശ്ശൂര് കൊടുങ്ങല്ലൂർ.
0: കൊടുങ്ങല്ലൂരാണ് അല്ലേ? യാ. പിന്നെ അതേപോലെ ഷഹബാസ്.
2: എൻ്റെ പേര് ഷബാസ്. ഞാൻ കണ്ണൂരിൽ നിന്ന്, ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു.
0: കണ്ണൂരിൽ നിന്നാണ്. വീട്ടിൽ ആരൊക്കെ ഉള്ളത് ഷബാസെ?
2: ഉമ്മയുണ്ട്, വാപ്പയുണ്ട്, ഉമ്മമ്മയുണ്ട്, അനിയനുണ്ട്, അനിയത്തിയുണ്ട്.
0: അപ്പം എത്ര ആളായി? മൂന്നാൾ. അല്ല, അനിയനും അനിയത്തിയും നീയും?
2: മൂന്ന്. വാപ്പ, ഉമ്മ.
0: ആ അല്ല, മക്കളായിട്ടുള്ള മൂന്നാൾ. വാപ്പ, ഉമ്മ. വാപ്പ എന്ത് ചെയ്യുന്നു?
2: അപ്പം ബിസിനസ്.
0: ബിസിനസ്സാണ്. നിനക്ക് എന്താവാൻ ആഗ്രഹം? പൈലറ്റ് ആവാൻ. ഒരു പൈലറ്റ് ആവാൻ എന്താ വേണ്ടേ?
2: പഠിക്കണം.
0: എന്ത് പഠിക്കണം?
2: കുറേ കാര്യമുണ്ട് പഠിക്കാൻ
0: അല്ലേ. 10ാം ക്ലാസ് വരെ 10ാം ക്ലാസ് പഠിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഏവിയേഷൻ അങ്ങനെയുള്ള കുറേ സംഗതികളൊക്കെ ഉണ്ടല്ലേ. യെസ്. പൈലറ്റ് ആവാൻ ആഗ്രഹമുള്ള നീ, പൈലറ്റിൻ്റെ എന്തുകൊണ്ട് അങ്ങനെ ആഗ്രഹം ഉണ്ടായത്?
2: പൈലറ്റ് വിമാനം ആകാശത്തെ കൂടെ പറക്കുന്നുണ്ട്.
0: വിമാനം ഇങ്ങനെ പറക്കണ കാണുമ്പോൾ അതിലെ കയറി ഇരുന്ന് വണ്ടി ഓട്ടിക്കണം എന്ന് തോന്നും അല്ലേ? ശരിയാണ്. അപ്പോൾ ഒരു പൈലറ്റ് ആവട്ടെ അല്ലേ? ആവുമായിരിക്കും. ഷഹബാസ് ഇങ്ങനെ മേലക്കൂടെ പൈലറ്റായി പോകുമ്പോൾ നമ്മൾ താഴെ വയസ്സായിട്ട് ഇങ്ങനെ നിന്ന് മേൽക്ക് കണ്ണ് കാണാതെ നോക്കും. ശരി ശരി. അപ്പോൾ ഖൽഫാൻ, ഖൽഫാൻ എന്താ വന്ന്?
1: ഒരു ഫുട്ബോൾ കളിക്കാരൻ.
0: ഫുട്ബോൾ കളിക്കാരൻ. ഇപ്പം നന്നായി ഫുട്ബോൾ കളിക്കോ? പ്രാക്ടീസ് ചെയ്യാണ്ട്. ഒരു ഫുട്ബോൾ കളിക്കാരനാവാൻ ആദ്യം എന്താ
1: വേണ്ടത്? ടീം വർക്കും പേഷ്യൻസ്
0: ഡിസിപ്ലിൻ വേണം അല്ലേ. നല്ല ഡിസിപ്ലിൻ ഉള്ള ഒരാൾക്കേ നന്നായിട്ട് കരിയർ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പിന്നെ അതിൻ്റെ മുന്നേ 10ാം ക്ലാസ് വരെ നമ്മൾ ശരിക്കും കൃത്യമായിട്ട് പഠിക്കണം. പഠനം ഏറ്റവും പ്രധാനമാണ്. പിന്നെ അതിന് ശേഷം ബാക്കിയുള്ള നമുക്ക് അങ്ങനെ ഒരു സ്കില് ഉണ്ടെങ്കിൽ ഡെവലപ്പ് ചെയ്യാം. പക്ഷേ അതിന് ഏറ്റവും മെൻ്റൽ എബിലിറ്റി എന്ന് പറഞ്ഞാൽ ഡിസിപ്ലിൻ വേണം. നല്ല പേഷ്യൻ്റ് ആയിരിക്കണം. പിന്നെ
1: കുറേ സ്കിൽസ് വേണം.
0: കുറേ സ്കില് വേണം. ശരി. അപ്പം അങ്ങനെ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ ഓക്കെ, നമുക്ക് അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റട്ടെ. ഇന്ന് റേഡിയോയിൽ എന്താവാനാണ് ആഗ്രഹം? പ്രോഗ്രാം അവതരിപ്പിക്കണം എന്നല്ലേ. അപ്പം എന്തൊക്കെയാണ് പ്രോഗ്രാം അവതരിപ്പിക്കാനുള്ളത്?
1: എൻ്റെ ഒരു ഒരു പാട്ടും ഒരു പ്രസംഗമുണ്ട്, ഒരു കഥ ഉണ്ട്, പിന്നെ ഒരു ടിപ്സ് ഉണ്ട്.
0: ഓഹോ. പിന്നെ ഷഹബാസും
2: ഒരു കഥ.
0: കഥയുണ്ട്. ഷഹബാസിന്റെ കഥ ഉണ്ടെന്ന് തുടങ്ങല്ലേ എന്നാല്. അല്ലേ, എന്തിനെ പറ്റിയുള്ള കഥയാ?
2: സിംഹത്തിനെ പറ്റി.
0: സിംഹം. ആയിക്കോട്ടെ, എന്നാ സിംഹം കൊണ്ട് തുടങ്ങാം.
2: അസ്സലാമു അലൈക്കും. പണ്ട് ഒരിടത്ത് ഒരു കാടുണ്ടായിരുന്നു. ആ കാട്ടിൽ സിംഹമായിരുന്നു ഭരിച്ചോണ്ടിരുന്നത്. ആ സിംഹത്തിനെല്ലാവരും ഫുഡ് കൊണ്ട് കൊടുക്കണമായിരുന്നു. അങ്ങനെ ഒരിക്കൽ മുയലിന് കിട്ടി ചാൻസ്.
0: സിംഹത്തിന് എപ്പോഴും ഫുഡ് കൊണ്ടേ കൊടുക്കണം. ആ തവണ ഫുഡ് കൊണ്ടേ കൊടുക്കാനുള്ള ചാൻസ്
2: മുയലിനാണ്.
0: മുയൽ തന്നെ ഫുഡ് ആവുകയാണോ? അല്ല, മുയൽ കൊണ്ടേ കൊടുക്കണം. ശരി.
2: എന്നിട്ട് മുയൽ കുറെ നേരത്തെ ആലോചനത്തിന് ശേഷം മുയൽ പറഞ്ഞ് എന്നെ പോലത്തെ ഒരു സിംഹം ആ സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സിംഹം രാജ പറഞ്ഞ് അവിടെ നമുക്ക് പോവാൻ ഒരുമിച്ച് പോവാന്ന് പറഞ്ഞു. അപ്പോൾ കിണറ് ആ മുയൽ ഓടിപ്പോയിട്ട് കിണറ് കാണിച്ചു കൊടുത്തേ. അപ്പോൾ ആ സിംഹവും ആ കിണറിലും നോക്കി. അപ്പോൾ മുയൽ രാജാവ് കാണുന്നത് ഓൻ്റെ ആ രാജാവിൻ്റെ ഫോട്ടോ തന്നെ റിഫ്ലക്റ്റ് ചെയ്യാം. എന്നിട്ട് ആ രാജാവ് കുറേ ആക്ഷൻസിലിട്ട് അതിന് തിരിച്ച് കാണിക്കുന്നുണ്ട്. എന്നിട്ട് സിംഹം ഏന്ന് പറഞ്ഞൊരു സൗണ്ട് ഇട്ടിട്ട് കിണറ്റിലേക്ക് ചാടി. എന്നിട്ട് വെള്ളം കുടിച്ചിട്ട് അത് മരിച്ച്. ചുരുക്കി പറഞ്ഞാൽ ഈ കഥൻ്റെ ഇത് അതിബുദ്ധിയായാല് ആപത്ത് സംഭവിക്കും.
0: യെസ്. അപ്പോ പിന്നെ ശരിക്കും മുയല് രക്ഷപ്പെട്ടതാണല്ലേ.
2: ആ മുയലിന്റെ ബുദ്ധി സിംഹത്തിന്റെ അതിബുദ്ധിയും.
0: യെസ്. പിന്നെ നമ്മളപ്പോ എന്താണ് ഇപ്പൊ ഇതിന്ന് പഠിക്കേണ്ടത്? ഒന്ന്, നമുക്കല്ലാതെ തന്ന ബുദ്ധി നമ്മുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തണം. മറ്റുള്ളവരുടെ ബുദ്ധി കൊണ്ട് നമ്മുടെ ജീവൻ എപ്പോഴും രക്ഷപ്പെട്ടോണമെന്നില്ല അല്ലേ. നമ്മൾ ബുദ്ധിപരമായി ചിന്തിച്ചിട്ട് രക്ഷപ്പെടാനുള്ള വഴി നോക്കണം. ഞാനൊരു കഥ പറഞ്ഞുതരട്ടെ. പണ്ട് ഒരാൽമരപ്പൊത്തിലാണ് പൂവാലെണ്ണാനും വരയെണ്ണാനും താമസിച്ചിരുന്നത്. വരയൻ അധ്വാനിയും പൂവാലൻ വലിയ മടിയനുമായിരുന്നു. അങ്ങനെ ഉണ്ടാവില്ല, നമ്മളെ കൂട്ടിൽ നല്ല അധ്വാനിക്കുന്നവരുണ്ടാവും, മടിയന്മാരുണ്ടാവും. വരയൻ പിടിച്ചു കൊണ്ടുവരുന്ന ഭക്ഷണമൊക്കെ സൂത്രത്തിൽ അകത്താക്കി ബാക്കി സമയം മരപ്പൊത്തിൽ കിടന്ന് ഉറങ്ങലാണ് പൂവാലണ്ണാൻ്റെ പണി. മനസ്സിലായല്ലോ. ഒരു ദിവസം വരയൻ പൂവാലിനോട് പറഞ്ഞു, അല്ലയോ ചങ്ങാതി, പൂവാല മാനത്ത് കാറ് നിറഞ്ഞത് കണ്ടില്ലേ? ഇത്തവണ വർഷം നേരത്തെയാണെന്ന് തോന്നുന്നു. സമയം കളയാതെ വർഷക്കാലത്തേക്കുള്ള ആഹാരം ഇന്ന് തന്നെ ശേഖരിച്ചു തുടങ്ങണം. ആര് പറഞ്ഞു? വരയൻ പൂവാലിനോട് പറഞ്ഞു. ആരാ മടിയൻ? പൂവാലൻ. അങ്ങനെ അത് കേട്ടപ്പോ പൂവാലൻ പറഞ്ഞു, അതെ അതെ, തീർച്ചയായും വേണം. മഴ തുടങ്ങിയാൽ പിന്നെ ആഹാരമില്ലാതെ കഷ്ടപ്പെടില്ലേ? പൂവാലൻ വരയൻ പറഞ്ഞത് ശരി വെച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങനെ ഇരുവരും കാലത്ത് തന്നെ ആഹാരം തേടി രണ്ട് വഴികളിലായി പിരിഞ്ഞു. നമുക്ക് ആഹാരം തേടി പോവാം എന്ന് പറഞ്ഞു പോയി. എന്നാൽ ചങ്ങാതി കണ്ണിൽ നിന്ന് മറഞ്ഞെന്ന് കണ്ടാൽ പൂവാലൻ മടങ്ങി വന്ന് മാളത്തിൽ പോയിട്ട് കൂർക്കും വലിച്ച് കിടന്നുറങ്ങും. ജോലിക്കാര് പോവും, വരയൻ പോവും, പൂവാലനോ വേഗം പൊത്തുപോയി കിടന്നുറങ്ങും. അവൻ പോയിട്ടൊക്കെ എന്താണ് അധ്വാനിച്ചു കൊണ്ടുവരട്ടെ എന്ന് വിചാരിച്ച് വരയൻ മറ്റൊരു പൊത്തിൽ ശേഖരിച്ച ആഹാരം തിന്നുകയും ചെയ്തു. മറ്റൊരു പൊത്തിൽ കയറിയിട്ട് അവിടെ ശേഖരിച്ചിട്ടുള്ള ആഹാരമൊക്കെ തിന്നു. പിന്നെ ആര്? വരയൻ ശേഖരിച്ചു വെച്ച ആഹാരല്ലേ, അതാര് തിന്നു? ആ കണ്ണിൽ നിന്ന് മറഞ്ഞ ഉടനെ പോയി പൊത്തിൽ കയറിയിരുന്ന് അപ്പുറത്തെ പൊത്തിൽ വരയൻ കൊണ്ടുപോയി വെച്ചതൊക്കെ പൂവാലൻ തിന്നു. പാവം വരയൻ, ഇതൊന്നും അറിഞ്ഞിട്ടില്ല. വരയൻ ആഹാരം കൊണ്ടുവന്ന് ശേഖരിക്കുന്നതെല്ലാം പൂവാലൻ അകത്താക്കിക്കൊണ്ടിരിക്കെ ഒരു ദിവസം വരയൻ ഇങ്ങനെ പറഞ്ഞു, ചങ്ങാതി, ഈ വർഷത്തേക്ക് തിന്നാനായി നമ്മൾ ശേഖരിച്ച ആഹാരം നമുക്ക് രണ്ടുപേർക്കും തികയുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ബന്ധുക്കളുടെ അടുത്തേക്ക് പോവുകയാണ്. ഞാൻ ശേഖരിച്ച ആഹാരം നിനക്കെടുക്കാട്ടോ എന്ന് പറഞ്ഞു. ഞാൻ ശേഖരിച്ചതൊക്കെ നിനക്കെടുക്കാം, ഞാനെവിടെ പോവാണ്? ബന്ധുവിൻ്റെ വീട്ടിലേക്ക് പോവാണ് എന്ന് പറഞ്ഞു. വരയൻ പറഞ്ഞത് കേട്ട പൂവാലൻ സ്തബ്ധനായിപ്പോയി. വല്ലതും ഉണ്ടോ അവിടെ ബാക്കി? അതൊക്കെ ആര് നേരത്തെ തിന്നു? പൂവാലൻ തിന്നു കഴിഞ്ഞു. ചങ്ങാതി അധ്വാനിച്ചുണ്ടാക്കിയ ആഹാരം ഒരു തരി പോലും വർഷക്കാലത്തേക്ക് ബാക്കി വെച്ചില്ലല്ലോ എന്ന് പൂവാലൻ നിരാശയോടെ ഓർത്തു. ഇനി എന്തു ചെയ്യണം? വർഷക്കാലം വന്നു തുടങ്ങി, മഴ പെയ്തു തുടങ്ങി, ഇനി പട്ടിണി തന്നെ അല്ലേ. അപ്പൊ ഇതൊരു കുഞ്ഞു കഥയാണ് കുട്ടികൾക്കുള്ള. നമുക്ക് എന്തെന്ന് പഠിക്കാനുള്ളത്? ഖൽഫാൻ എന്താ പറയാം? മടി പിടിച്ചിരിക്കുമ്പോ നമുക്ക് തോന്നുന്നു ബാക്കിയുള്ളവരൊക്കെ ചെയ്തോളും,
1: കഷ്ടപ്പെട്ടാൽ അതിനുള്ള
0: പ്രതിഫലം ഉണ്ടാവും. മാത്രമല്ല മടി ഉണ്ടാവുമ്പോ അതിന്റെ നമുക്ക് എന്തെങ്കിലും ആവശ്യമുള്ള ആരെങ്കിലും ആക്കി തന്നോളും, ഉമ്മ ചെയ്തെന്നോളും, ഉപ്പ ചെയ്തെന്നോളും, ഏട്ടത്തി ചെയ്തോളും, അനിയൻ ചെയ്തോളും, ഞാൻ ഇവിടെ ഇരിക്കാം. അവസാനം പിന്നെ നമ്മൾക്ക് എന്തെങ്കിലും ചെയ്യേണ്ടി വരുമ്പോൾ ആരുണ്ടാവില്ല, അപ്പം നമുക്ക് ആ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, സ്കില്ല് ഡെവലപ്പ് ചെയ്യില്ല. ചെയ്യോ? ഒരാൾ എവിടെയെങ്കിലും അടങ്ങിയിരിക്കുന്ന ഒരാൾക്ക് എന്തെങ്കിലും സ്കില്ല് ഡെവലപ്പ് ചെയ്യോ? ഇല്ല. അപ്പം അതാണ് കഥ. ശരി, അപ്പം നമുക്ക് ഇന്ന് ആരൊക്കെയാണ് നമ്മുടെ കൂടെ വന്നിട്ടുള്ളത് നോക്കണ്ടേ? വന്ന ആളുകളേക്കും നമുക്ക് പരിചയപ്പെടണം. സഫിയ കെ തിരൂരങ്ങാടി, മെഹനാസ് ഗഫൂർ പാലത്തിങ്ങൽ, സലീമ ഒതുക്കുങ്ങൽ, ഹുസൈൻ വി എം എടത്തനാട്ടുകര, പിന്നെ ഷംനാദ് ഖാൻ, റെഹാന ബാനു തോട്ടശ്ശേരിയറ, പിന്നെ പിന്നെ താഹിറ ടി കെ കാസർഗോഡ്, ഇസ്മായിൽ മടിക്കേരി, ഇവരൊക്കെയുണ്ട്. സലാം പറഞ്ഞു വന്നതാണ്. വാലൈക്കും സലാം വറഹമത്തുല്ലാഹി വബറക്കാത്തുഹു. ആരാന്നൊരു വലിയ മെസ്സേജ് അയച്ച്, പിന്നെ മെസ്സേജ് വന്നത് അസ്സലാമു അലൈക്കും വറഹമത്തുല്ലാ. രണ്ടു പേർക്കും ചെറിയ ആഗ്രഹങ്ങളൊന്നും അല്ലല്ലോ, ആഗ്രഹങ്ങളല്ല, പിന്നെ സ്വപ്നം കാണുന്ന ഏതായാലും മക്കൾ വിജയിക്കട്ടെ എന്നാണ് പറഞ്ഞത്. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാവട്ടെ എന്നാണ് പറഞ്ഞത്, ഇൻഷാല്ലാ. പിന്നെ പിന്നെ ആരൊക്കെയാണ് വന്നത് നോക്കട്ടെ. ഫരീദ അബ്ദുൽ ഗഫൂർ ഖാദർ കാലിക്കറ്റ്, നഫീസ കാടാമ്പുഴ, പിന്നെ അമീർ ടി എടത്തനാട്ടുകര, ജമീല വി പി കാളിക്കാവ്, ആയിഷ പി ടപ്പലം, പിന്നെ അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ, അപ്പോൾ പിന്നെയുള്ള സലീന തോട്ടശ്ശേരിയറ, ഇവരൊക്കെ ഉണ്ട്. കഥ സൂപ്പറായി എന്ന് പറയുന്നുണ്ട്. നേരത്തെ മോൻ അവതരിപ്പിച്ച വരയൻ ഐഡിയ പ്രയോഗിച്ചു, ഗുഡ് കഥ എന്ന് പറയുന്നുണ്ട്. ശരി, അപ്പോൾ നമ്മളിനി നമുക്കിനിയും പ്രോഗ്രാമുകളുണ്ട്. പക്ഷെ നമുക്കിനിയിപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ഒരു പരിപാടി കേൾക്കണം. നമുക്ക് വോയിസ് ആയിട്ട് ആരെങ്കിലൊക്കെ മെസ്സേജ് അയച്ചോ നോക്കണ്ടേ? നോക്കണ്ടേ? വോയിസ് അയച്ചിട്ടുണ്ടോ ചെക്ക് ചെയ്യാം. നമ്പർ ഒരിക്കൽ കൂടി പറയാം. 85 90 745 845. ഈ നമ്പറിലേക്കാണ് വോയിസ് അയക്കേണ്ടത്. നമ്മൾ ഏതൊക്കെ കൂട്ടുകാരൊക്കെ മുമ്പ് ഉണ്ടായിരുന്നു, അവർ ഇപ്പോൾ ഒന്നും കാണുന്നില്ല, വരുമായിരിക്കും വിചാരിക്കുകയാണ്. അപ്പോഴേക്കും നമുക്ക് ചെറിയൊരു ഒരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിൽ നമ്മൾ സാരോപദേശം കേൾക്കാം കേട്ടോ. ഇന്ന് മുനോർ സർ നമ്മുടെ കൂടെയുണ്ട്, സാരോപദേശം കേട്ടു വരാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. നമ്മളെല്ലാവരും നമസ്കരിക്കാറുണ്ടല്ലോ അല്ലേ? നമസ്കരിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്താണ് ചെയ്യാറുള്ളത്? വുദു എടുക്കും. എന്താണ് സത്യത്തിൽ വുദുവിലൂടെ നമ്മൾ ചെയ്യുന്നത്? ആദ്യം കൈകൾ കഴുകും, പിന്നെ വായിൽ വെള്ളം കയറ്റും, അത് കുപ്പിളിച്ച് കളയും, പിന്നെ മൂക്കിൽ വെള്ളം കയറ്റും അല്ലേ, പിന്നെ മുഖം കഴുകും. സത്യത്തിൽ എന്താണ് ഈ ഒരു സംഗതി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒരു കൃത്യമായ പാറ്റേണിലൂടെ, കൃത്യമായ രീതിയിലൂടെ ഒരു സംഗതി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ചെയ്തിട്ടാണ് നമ്മൾ നിസ്കരിക്കാൻ പോകുന്നത് അല്ലേ? നിസ്കാരവും തന്നെ ഖിബ്ലയിലേക്ക് തിരിഞ്ഞു നിന്ന് താഴോട്ട് സുജൂദിൻ്റെ പോയിന്റിലേക്ക് നോക്കി കൈകൾ പൊക്കി അള്ളാഹു അക്ബർ എന്ന് ചൊല്ലി നെഞ്ചത്ത് വെച്ച് പിന്നെ റുക്കുയിലേക്ക് കുനിഞ്ഞ് പിന്നെ വീണ്ടും എണീറ്റ് നിന്ന് പിന്നെ സുജൂദിലേക്ക് പോയി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എവിടെ നിന്നാണ് നമുക്കിത് കിട്ടിയത്? എന്താ ഇതിൻ്റെ പിന്നിലുള്ള കാര്യം? അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെക്കുറിച്ച് പരിചയപ്പെടുത്തി പടച്ചോൻ്റെ ഇഷ്ടം കിട്ടാൻ വേണ്ടി നമ്മൾ നിസ്കരിക്കണമെന്ന് പഠിപ്പിച്ചു. അത് 5 നേരം നിർബന്ധമാണെന്ന് പറഞ്ഞു. അത് സ്വീകരിക്കാൻ നിങ്ങൾ വുളുവെടുക്കണമെന്ന് പറഞ്ഞു. അതിൻ്റെ രീതികളെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഏതെങ്കിലും കോലത്തിൽ കൈയും കാലും മുഖവും കഴുകിയാൽ പോരല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ തന്നെ ചെയ്യണമല്ലോ. ഏതെങ്കിലും രൂപത്തിൽ യോഗയൊക്കെ ചെയ്യുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കുനിഞ്ഞ് കാല് വലിച്ചു വെച്ച് സ്ട്രെച്ച് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്ത നിസ്കാരമാവോ? ഇല്ലല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതുപോലെ ചെയ്യണമല്ലോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രീതിയിൽ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്, ശരിയല്ലേ? അങ്ങനെയെങ്കിൽ നമ്മുടെ മറ്റെല്ലാ വിഷയങ്ങളിലും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയല്ലേ നമ്മൾ പാലിക്കേണ്ടത്? നിസ്കരിക്കുന്ന ആളുകൾ, നോമ്പ് നോൽക്കുന്ന ആളുകൾ, ഖുർആൻ ഓതുന്ന ആളുകൾ, ദീന് പറഞ്ഞതുപോലെ ആരാധനകൾ ചെയ്യുന്ന ആളുകൾ, എന്തേ അവർക്ക് വസ്ത്രം ധരിക്കുമ്പോൾ, അവരുടെ മറ്റ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ പോകുന്നത്? നമ്മൾ ചിന്തിച്ചു നോക്കേണ്ട കാര്യമല്ലേ? എല്ലാ വിഷയത്തിലും നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയല്ലേ അനുകരിക്കേണ്ടത്? ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു അയച്ച ദൂതനാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നത് കൊണ്ടല്ലേ നമ്മൾ നിസ്കരിക്കുന്നതും നിസ്കരിക്കുമ്പോൾ ഇതുപോലെ വുദു എടുക്കുന്നതുമെല്ലാം? അങ്ങനെയെങ്കിൽ പ്രവാചകനാണ് എന്ന് 100% ഉറപ്പുള്ള പടച്ചോൻ്റെ അടുക്കൽ നിന്നാണ് ഇറക്കപ്പെട്ടത് എന്ന് 100% ഉറപ്പുള്ള ഖുർആനും സുന്നത്തും അനുസരിച്ചല്ലേ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ രംഗവും നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടത്, പാലിക്കേണ്ടത്? ചില വിഷയങ്ങളിലൊക്കെ ചില ആളുകൾക്ക് ഖുർആനും സുന്നത്തും അല്ല, അവർക്ക് സിനിമകളാണ്. വ്ളോഗർമാരും ഇൻഫ്ലുവൻസേഴ്സും യൂട്യൂബർമാരും പുതിയ പുതിയ മാറി വരുന്ന ട്രെൻഡുകളുമൊക്കെയാണ് അവർക്ക് ചില സമയത്ത് നബി. ഒന്ന് നിസ്കരിക്കുമ്പോഴും നോമ്പ് വെക്കുമ്പോഴൊക്കെ അവർക്ക് നബി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. എന്നാൽ ഡ്രസ്സിൻ്റെ വിഷയത്തിൽ, അതുപോലെ തന്നെ ഗ്ലാമറിൻ്റെ വിഷയത്തിൽ, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന വിഷയത്തിൽ അല്ലേ, അതുപോലെ തന്നെ കാണുന്ന വിഷയത്തിൽ, കേൾക്കുന്ന വിഷയത്തിൽ അവർക്ക് നബിമാർ വേറെ കുറേ ആൾക്കാരാണ്. നമുക്കൊന്നും ഇതുവരെ കേട്ടുപരിചയമില്ലാത്ത കുറേ കാർട്ടൂണുകളും അതിലുള്ള ക്യാരക്ടേഴ്സും അതുപോലെ തന്നെ ചില ചില കളിപ്പാട്ടങ്ങളും ചില ചില കളികളും ഇതൊക്കെയാണ് ചില ആളുകൾക്ക് വലിയ സംഭവമായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നിസ്കരിക്കുന്നതും നോമ്പ് നോൽക്കുന്നതും എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിക്കൊണ്ടാണ് എങ്കിൽ നമ്മുടെ മറ്റെല്ലാ വിഷയങ്ങളിലും നമ്മൾ ആ നബിയെ തന്നെയാണ് അനുകരിക്കേണ്ടത്. ഖുർആൻ പറഞ്ഞിട്ടില്ലേ ഒരു വിശ്വാസി എങ്ങനെ ഡ്രസ്സ് ധരിക്കണമെന്ന്? ഇക്കഴിഞ്ഞ ഈദിന് എല്ലാവരും പുതിയ വസ്ത്രം ധരിച്ചു, എല്ലാവരും ഹാപ്പിയായിരുന്നു. പക്ഷേ ശരിക്കും ഹാപ്പിയാകാൻ റൈറ്റുള്ളത് ആർക്കാണ്? എൻ്റെ ഡ്രസ്സ് അല്ല പറഞ്ഞ രീതിക്കാണ് ഞാൻ ഉണ്ടാക്കിയത്, ശരിക്കും നിര്യാണിക്കും ഈദയാണ് എൻ്റെ ഡ്രസ്സെന്നൊരു ആൺകുട്ടിക്ക് പറയാൻ പറ്റിയാൽ ബി ഹാപ്പി, അവന് സന്തോഷിക്കാം. പക്ഷെ പുതിയ പാൻറ് നിര്യാണിക്കും ഈദയാണോ? അല്ല ഒരിക്കലും നോക്കാത്ത വിഭാഗമാണ് നിര്യാണിക്ക് താഴെ പാൻറ് ധരിച്ചു പോകുന്ന ആൾക്കാരെ അല്ലേ. നമ്മൾ ആ ഹദീസ് കേട്ടിട്ടുണ്ടോ? അല്ല സംസാരിക്കുകയില്ല, അല്ല സംസ്കരിക്കുകയില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുകയില്ല, കഠിനമായ ശിക്ഷയുണ്ടെന്ന് പറഞ്ഞത് ആരെക്കുറിച്ചാണ്? നിര്യാണിക്ക് താഴെ പാൻറ് ഇടുന്നതിനെ കുറിച്ച്. അപ്പോൾ ഇക്കഴിഞ്ഞ പെരുന്നാൾക്ക് എൻ്റെ പാൻറ് നിര്യാണിൻ്റെ മുകളിലായിരുന്നു, എൻ്റെ ഡ്രസ്സ് നല്ല നീറ്റായിരുന്നു, വേണ്ടാത്ത ചില ചിത്രങ്ങളോ വേണ്ടാത്ത എഴുത്തുകുത്തുകളോ ഒന്നും അതിലില്ലായിരുന്നു. എൻ്റെ ഔറത്ത് കൃത്യമായിട്ട് മറയുന്ന രൂപത്തിലായിരുന്നു, നമുക്ക് പറയാൻ പറ്റുമോ? എൻ്റെ മുടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഒതുക്കി വെട്ടിയതായിരുന്നു എൻ്റെ മുടി. ഏതെങ്കിലും ഒരു ഭാഗം കാർന്നെടുത്ത് അവിടെ വടിച്ചെടുത്തിട്ടുള്ള നബി നിഷിദ്ധമാക്കിയ കറ രീതിയായിരുന്നില്ല എൻ്റെ മുടി, നമുക്ക് പറയാൻ പറ്റുമോ? പെൺകുട്ടികളുടെ ഡ്രസ്സ് ശരിക്കും മറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ തട്ടം. ഞാൻ തലയിൽ വെറുതെ ഒരു തട്ടം ഇടല്ല ചെയ്തത്, മറിച്ച് ശരിക്കും മറച്ചിട്ട് തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട്, കുത്തിവെച്ചിട്ടുണ്ട് തലയിൽ നിന്ന് എൻ്റെ പിന്നെ മൊക്കനെ ഞാൻ എൻ്റെ ശരീരത്തിലേക്ക് താഴ്ത്തിയിട്ടിട്ടുണ്ട്. എൻ്റെ ബാക്കി അണിഞ്ഞ മറ്റു ഡ്രസ്സുകളൊക്കെ നല്ല ലൂസുള്ളതായിരുന്നു, നല്ല ഇറക്കമുള്ളതായിരുന്നു, എല്ലാം മറവായിരുന്നു എന്ന് പറയാൻ പറ്റുമോ? ഞാൻ എന്നെ പ്രൊജക്റ്റ് ചെയ്യിക്കുന്ന രൂപത്തിൽ, എന്നെ ഡിസൈൻ ചെയ്യുന്നത് കാണിക്കുന്ന രൂപത്തിൽ, എന്നെ പിന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ ബ്യൂട്ടിയാക്കി കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കൃത്രിമവും കാണിച്ചിട്ടില്ല. അത് ഡ്രസ്സ് അണിയുന്നിടത്ത്, അത് കൊത്തുന്നിടത്ത്, അത് ഷെയ്പ്പാക്കുന്നിടത്ത്, കോസ്മെറ്റിക്സ് ഉപയോഗിക്കുന്നിടത്ത്, അങ്ങനെയൊന്നും ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയാൻ നമുക്ക് പറ്റുമെങ്കിൽ നമുക്ക് സന്തോഷിക്കാം. മനസ്സിലായില്ലേ? അപ്പം നിസ്കാരത്തിനും ഇബാദത്തുകൾക്കും ഒരു നബിയും മറ്റു കാര്യങ്ങൾക്കും മറ്റൊരു നബിയുമല്ല നമുക്ക്. നമുക്ക് എല്ലാ വിഷയത്തിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണുള്ളത്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച രീതിയിൽ എല്ലാ രംഗവും നമ്മൾ അതുപോലെ ചെയ്യുമ്പോഴാണ് നമ്മൾ ശരിക്കും ഒരു മുസ്ലിമാവുക. എന്താ മുസ്ലിമാവുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് പറഞ്ഞുവോ അത് അനുസരിക്കാം, എന്ത് വിലക്കിയോ അത് മാറ്റിവെക്കാം, എങ്ങനെ അള്ളാഹുവിനെ ആരാധിച്ചോ അങ്ങനെ ഞാൻ ആരാധിക്കാം. ഇതെല്ലാം സമ്മതിക്കുമ്പോഴല്ലേ നമ്മൾ നബിയുടെ അനുയായികളാകുന്നത്. ഇപ്പം ഞാനിങ്ങനെ ചിന്തിച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമാണത്, എല്ലാവരും പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നു, എല്ലാവരും ഒതുകൊടുക്കുന്നു, ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിലാണ് ചെയ്യുന്നതൊക്കെ. എന്നാൽ മറ്റു കാര്യങ്ങളിൽ മാത്രം പള്ളിയിൽ നിന്നിട്ട് ഇറങ്ങുമ്പോഴേക്ക് പിന്നെ അവർ വേറെ കുറേ ആളുകളുടെ, വേറെ കുറേ സിനിമാ നടന്മാരെ, കുറേ വ്ളോഗർമാരെ, കുറേ റീൽസിനെ, ഷോർട്സിനെ ഒക്കെ എന്ത് ചെയ്യാണ്, അനുകരിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും ഫോളോ ചെയ്ത്

0: കേൾക്കണ്ട, ആരാ കെൽഫാൻ പാട്ട് പാടുവോ? ഏ എന്നാ കെൽഫാൻ ഏത് പാട്ടാ പാടുക?
1: നടക്കുമ്പോൾ ഓർക്കില്ല,
0: നടക്കുമ്പോൾ ഓർക്കില്ല, മരിക്കുമെന്ന് കിടക്കുമെന്ന്, നാവിട്ട് അലക്കുമ്പോൾ
1: കൽബിലില്ല നിൽക്കുമെന്ന്.
0: ആ

0: അസ്സലാമു അലൈക്കും.
1: ഓക്കെ, മാഷാല്ലാ. അപ്പോൾ വളരെ അർത്ഥവത്തായിട്ടുള്ളൊരു പാട്ടാണ്. പിന്നെ ആ പാട്ട് മനോഹരമായിട്ട് പാടാൻ നമുക്ക് ഇനി നന്നായിട്ട് ഇനിയും പാടാൻ ഖൽഫാന് കഴിയട്ടെ. ഏതായിരുന്നാലും പാട്ട് കേട്ട് നമ്മളിനി കൂട്ടുകാരുടെ പാട്ടുകൾ വേറെ വന്നിട്ടുണ്ടോ നമുക്കൊന്ന് ജസ്റ്റ് ടെക്നിക്കലി ഇങ്ങനോട് ചോദിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു 85 90 745 845 എന്നുള്ള നമ്പറിലേക്കാണ് നിങ്ങളുടെ പാട്ട് കാര്യങ്ങളൊക്കെ അയക്കേണ്ടത്. പിന്നെ ഒരു കാര്യം, ഒരു ചെറിയൊരു ഒരു രസകരമായിട്ടുള്ളൊരു കഥ പറയാം. ഹോജ തമാശകൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. അപ്പം ശ്രോതാക്കളായ ആളുകൾ കേട്ടിട്ടുണ്ടാവും ഹോജ എന്ന് പറഞ്ഞു, ഹോജ തമാശ. ശരിക്ക് തുർക്കിയിലെ അക്ഷേഗിർ എന്ന് പറയുന്ന സ്ഥലത്ത് 14-15 നൂറ്റാണ്ടുകളിലാണ് ഇദ്ദേഹം ജീവിച്ചിരുന്നത് എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. കുട്ടിക്കാലത്ത് തന്നെ നല്ല ബുദ്ധിയും ഉത്സാഹവും കാണിച്ചിരുന്ന ഹോജ ഒരു ദിവസം വിദ്യാഭ്യാസത്തിനായി ഒരു ഗുരുവിൻ്റെ അടുത്തേക്ക് എത്തി. മനസ്സിലായുണ്ടോ പറയണേ? ശരി. ആദ്യ ദിവസങ്ങളിൽ തന്നെ ഹോജക്കൊരു കാര്യം മനസ്സിലായി. ഗുരുവിൻ്റെ അടുത്ത് പോയപ്പം ഒരു ഉസ്താദിൻ്റെ അടുത്തേക്ക്, ഒരു ഒരു ഒരു അധ്യാപകൻ്റെ അടുത്തേക്ക് ആര് പോയി? ഹോജ പോയി, ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ. അപ്പോൾ ഫസ്റ്റ് ചെന്നപ്പോൾ തന്നെ ഹോജക്കൊരു കാര്യം മനസ്സിലായി, ഗുരുവിന് അധ്യാപകന് അക്ഷരം പഠിപ്പിക്കുന്നതിനേക്കാൾ കുട്ടികളെ കൊണ്ട് തൻ്റെ വീട്ടിലും തോട്ടത്തിലുള്ള പണി ചെയ്യിപ്പിക്കുന്നതിലാണ് താല്പര്യം. അക്ഷരം പഠിപ്പിക്കണ്ടോ? ഇല്ല. പകരം എന്ത് ചെയ്യുക? കുട്ടികളെ കൊണ്ട് വീട്ടിലെ പണികളൊക്കെ, വീട്ടുകാര്യങ്ങൾ കുട്ടികൾ ചെയ്യുമ്പോൾ ഒരു ചൂരൽ വടിയുമായി ഗുരു അവിടെയൊക്കെ ഇങ്ങനെ ചുറ്റി നടക്കും. ഷാബാസേ, കേൾക്കുന്നുണ്ടോ? യെസ്. ഇങ്ങനെ ചുറ്റി നടക്കും. ഇത് മനസ്സിലാക്കിയ ചെറിയ കൊച്ചു ഹോജ, കുട്ടിയല്ലേ, ഒരു വടിയുമായി ഗുരുവിൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കാൻ തുടങ്ങി. ഒരു വടിയും കൊണ്ട് ഗുരുവിൻ്റെ പിന്നാലെ നടന്നു. പണിയൊന്നും എടുക്കാതെ ഗുരു ചമഞ്ഞാൽ ഗുരുനാഥന് ദേഷ്യം വരുന്ന ഉറപ്പല്ലേ?

ഗുരുനാഥൻ ഹോജയോട് കൊച്ചു ഹോജയോട് ചോദിച്ചു, താൻ എന്താണ് ഈ കാണിക്കുന്നത്? അവരോടൊപ്പം പഠിക്കാതെ എന്നോടൊപ്പം നടക്കുന്നു? എൻ്റെ ഒപ്പം നടക്കുന്നു, ഇനി കുട്ടികളുടെ കൂടെ പോയി പണിയെടുക്ക്. അപ്പോ ഹോജ പറഞ്ഞെന്താന്നോ, ഗുരു ഞാനിവിടെ വന്നിരിക്കുന്നത് അങ്ങയിൽ നിന്ന് പഠിക്കാനാണ്, അല്ലാതെ മണ്ടന്മാരായ കുട്ടികളെ കണ്ട് പഠിക്കാനല്ല. അതുകൊണ്ടാണ് അങ്ങ് ചെയ്യുന്നത് മാത്രം ഞാനും ചെയ്യുന്നത്. ഗുരു എന്താ ചെയ്യണത്? പടിയും കൊണ്ടിങ്ങനെ നടക്കല്ലേ. അപ്പൊ അതന്നെ ആര് ചെയ്തു? ഹോജ പിറകെ നടന്നിട്ട് അതും ചെയ്തു എന്നാണ്. അതോടുകൂടി ഗുരുവിന് എന്ത് ചെയ്തു? ഉത്തരമുട്ടി എന്നാണ് കഥ. ശരി, അപ്പോൾ പിന്നെ ഇനി നമ്മുടെ കൂടെയുള്ള ആളുകളെ നമുക്ക് നോക്കാം. ക്ലാസ്സിൽ കയറാൻ കുറച്ച് വൈകിപ്പോയി, കഥ കേട്ടുകൊണ്ടാണ് കയറിയത് എന്ന് ജമീല വി കെ പൂനൂർ പിന്നെ ഉഷാറായി ഇനിയും നന്നാക്കാം എന്ന് പറയുന്നുണ്ട്. ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും. മോൻ നന്നായിട്ട് പാടിയിട്ടുണ്ട് മാഷാല്ലാ. സഫ്ന മുഹമ്മദ് പാണക്കാട്. പിന്നെ നല്ലൊരു സാരോപദേശമായിരുന്നു നേരത്തെ കേട്ടത്. നമ്മൾ കേൾക്കേണ്ടത് തന്നെയാണ്, പ്രാവർത്തികമാക്കേണ്ട സാരോപദേശമായിരുന്നു എന്ന് പറഞ്ഞു. മാഹിറ സലാഹുദ്ദീൻ നെടുമങ്ങാട് നിന്നും കൂടെയുണ്ട്. സമീജ പാറാജ്, മയമൂന, ദിയ കെ അടിപൊളി പരിപാടിയായിട്ട് മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്നു. പിന്നെ അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ കൂടെയുണ്ട്. നല്ല സ്വരത്തിനായി കാതോർക്കുന്നു, പാട്ടിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ പാട്ടൊക്കെ നമുക്ക് വഴിയെ നമുക്ക് വെക്കാം, പാട്ടിന് വേണ്ടിയിട്ട് നോക്കാം ഇൻഷാല്ലാ. യെസ്, അപ്പോൾ പാട്ടിലേക്ക് പോവാം.

0: മാഷാ. അപ്പോൾ സ്വരത്തിലൂടെ നമ്മൾ കേട്ടത് എന്താ? വലിയൊരു ആശയാണ് സ്വരത്തിലൂടെ. ഇപ്പോൾ കുറച്ച് നമ്മൾ പാട്ട് കുറച്ച് കേട്ടില്ലേ? ഖൽഫാൻ ഷഹബാസ് സ്വരത്തിലൂടെ കേട്ട വരികളിൽ നിനക്ക് എന്തെങ്കിലും ആശയം മനസ്സിലായോ? മനസ്സിലായില്ല. നമ്മൾ പാട്ടായിട്ട് ഇങ്ങനെ കേട്ടിട്ടേ ഉള്ളൂ. എന്താ പറഞ്ഞു വന്നോ? എന്നോ മുതൽ, ആദനബി മുതലേ ഉണ്ട് ലോകത്തിങ്ങനെ മനുഷ്യന്മാർ മരിച്ചു പോകുന്നുണ്ട്. അള്ളാഹിൻ്റെ വിളിക്കുത്തരം നൽകി എല്ലാവരും പോകുന്നുണ്ട്. ആരും മരിക്കാതിരുന്നിട്ടില്ല. അപ്പം മരിക്കും മരണത്തെ ഓർമ്മിപ്പിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു സന്ദേശം അടങ്ങിയിട്ടുള്ള പാട്ടാണ് നമ്മൾ കേട്ടത്. മനസ്സിലായോ? ശരി. ഇനി ഏത് കഥയാണ് ഉള്ളത്? ഖൽഫാൻ്റെ ഏത് കഥയുള്ളത്? എന്താണ് ടിപ്സ് എന്ന് പറഞ്ഞാൽ?
1: പ്രാർത്ഥന നിബന്ധനകൾ.
0: എന്താണ് പ്രാർത്ഥന?
1: പ്രാർത്ഥന അള്ളാഹുവിനോട് നമുക്കൊരു സാധനത്തിനുണ്ടല്ലെങ്കിൽ നമുക്കുള്ള ഒരു ഇതിനു വേണ്ടി പ്രാർത്ഥിക്കാം. ഒന്നാമതായി പറയാനുള്ളത് അള്ളാഹുവിനോട് മൊത്തം പ്രാർത്ഥിക്കുക. രണ്ടാമത്തത് അള്ളാഹുവിനെ സ്തുതിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയും തുടങ്ങുക. മൂന്നാമത് ആത്മാർത്ഥത. നാലാമത്തത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക. അഞ്ച് ഉത്തരം ലഭിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. ആറ് ഭയവും പ്രതീക്ഷയും മനസ്സിലേക്ക് കൊണ്ടുവരിക. ഏഴ് ഹറാമായത് ഭക്ഷിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തുക. എട്ട് തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കരുത്. ഒമ്പത് ഹൃദയം അശ്രദ്ധമാക്കാതിരിക്കുക. പത്ത് ഉത്തരം ലഭിക്കുന്നതിന് ധൃതിപ്പെടാതിരിക്കുക. പതിനൊന്ന് സന്തോഷത്തിലും സന്താപത്തിലും പ്രാർത്ഥന പതിവാക്കുക. പതിനൊന്ന് പന്ത്രണ്ട് കുടുംബത്തിനും ധനത്തിനും മക്കൾക്കും സ്വന്തത്തിനും എതിരെ പ്രാർത്ഥിക്കാതിരിക്കുക. പതിമൂന്ന് രഹസ്യമായും പരസ്യമായും പ്രാർത്ഥിക്കുക. പതിനാല് പാപത്തിന് വേണ്ട പാപമോചനത്തെയും അനുഗ്രഹത്തിന് ചെയ്യേണ്ട നന്ദിയെയും കുറിച്ച് ചിന്തിക്കുക. പതിനഞ്ച് മൂന്ന് പ്രാവശ്യം പ്രാർത്ഥനകൾ ആവർത്തിക്കുക. പതിനാറ് ഖിബ്ലക്ക് മുന്നിടുക. പതിനേഴ് സാധ്യമെങ്കിൽ വുളു ഉണ്ടാവുക. പതിനെട്ട് അള്ളാഹുവിൻ്റെ നാമങ്ങൾ മുൻ നിർത്തി പ്രാർത്ഥിക്കുക. പത്തൊമ്പത് ചെയ്ത സൽക്കർമ്മങ്ങൾ കൊണ്ട് തവസ്സുൽ നടത്തുക. ഇരുപത് നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. ഇരുപത്തിയൊന്ന് തെറ്റുകൾ പരമാവധി ഒഴിവാക്കുക.
0: മാഷാല്ലാ, ഇത് വളരെ നല്ലൊരു ഒരു പോയിന്റ്സുകളാണ്. അപ്പം നമുക്ക് 21 പോയിന്റ്സുകൾ പറഞ്ഞു. അപ്പം അതിലൊക്കെ എന്ന് വെച്ചാൽ നമുക്കൊരു കാര്യം കിട്ടാൻ വേണ്ടിയിട്ടേ, ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ആളുകളിൽ നിന്ന് നമുക്കൊരു ഓഫീസിൽ നിന്ന് അല്ലെങ്കിൽ ഗവൺമെൻറ്റിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഗുണം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യാറില്ലേ, അപ്ലിക്കേഷൻ ഫോം, എന്തൊക്കെ പ്രൊസീജിയേഴ്സാണ് അതിനുണ്ടാവലേ? എത്ര ആളുകളെ കാണണം, എത്ര ആളുകൾക്ക് പോകണം അല്ലേ? പക്ഷെ പടച്ചവൻ്റെ അടുത്തേക്കുള്ള ഇനി അങ്ങനത്തെ ഇടങ്ങാറൊന്നുമില്ല. നമ്മൾ നന്നായി മതി, നല്ല മനസ്സോടുകൂടി മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ പ്രാർത്ഥിക്കുന്നതിൽ വ്യത്യസ്ത രൂപത്തിലുള്ള കാര്യം പറഞ്ഞു. ഒന്ന് എന്താ ചോദിച്ചാൽ വൊലുവൊക്കെ എടുത്തിട്ട് നമ്മൾ ആ ഒരു മനസ്സാന്നിധ്യം ഉണ്ടാക്കാനുള്ള പ്രാർത്ഥന. പിന്നെ പറയുന്ന കാര്യങ്ങൾ മൂന്ന് തവണ നമ്മൾ ആവർത്തിച്ച് പറയാം. പിന്നെ എന്താ പറഞ്ഞിരുന്നു പ്രധാനപ്പെട്ട പോയിന്റ്സ് നമ്മളിങ്ങനെ പറഞ്ഞു വന്നപ്പോൾ? അതായത് ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളത്. പിന്നെ നമ്മൾ കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്ന കാര്യം പറഞ്ഞു. ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഇപ്പം ഇതിലൊക്കെ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹിൻ്റെ അടുത്ത് നിന്ന് അതിൻ്റെ ഉത്തരം നമുക്ക് കിട്ടണമല്ലോ. ആ ഉത്തരം കിട്ടാനുള്ള താല്പര്യത്തിലാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുക അല്ലേ? പക്ഷെ പലപ്പോഴും പ്രാർത്ഥന എന്താ ഉണ്ടാവല്, വെറുതെ ഇങ്ങനെ ചൊല്ലി പോകുന്നൊരു സംഗതിയാവും, എന്നിട്ട് പ്രാർത്ഥിച്ചു എന്നുള്ളൊരു തോന്നലാണ് ഉണ്ടാവുക. അതല്ലല്ലോ പ്രാർത്ഥന. അപ്പം അതിൽ നമ്മൾ പ്രത്യേകിച്ച് ഒരു ലക്ഷ്യമില്ല, വെറുതെ ഇങ്ങനെ അസ്തഗ്ഫിറുള്ള. പക്ഷെ അതിലെന്താണുള്ള അസ്തഗ്ഫിറുള്ള എന്ന് പറയുമ്പോൾ അതൊരു വിവാദത്താണ്, പാപം പൊറുക്കണേ. പക്ഷെ അത് ആത്മാർത്ഥമായി ഒരു മനസ്സവിടെ ഉണ്ടാവണം, ഇല്ലെങ്കിൽ അതൊരു വെറും വാക്കാണ് അല്ലേ? അപ്പം ആ കാര്യം നമ്മളതിൽ ശ്രദ്ധിക്കണം എന്നാണ് ഇത് പറഞ്ഞപ്പോൾ. നല്ലൊരു പോയിന്റ്സാണ് മോൻ പറഞ്ഞ. 21 കാര്യങ്ങളും ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടത് തന്നെയാണ് അൽഹംദുലില്ലാ എന്ന് ജമീൽ വി കെ പോനൂർ. അപ്പോൾ ഖൽഫാൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. മോൻ്റെ ടിപ്സുകൾ അതായിരുന്നാലും ഉഷാറായിട്ടുണ്ട് അൽഹംദുലില്ലാ. മനസ്സിൽ എല്ലാവർക്കും ഓർത്തു വയ്ക്കാൻ പറ്റിയതാവട്ടെ, അള്ളാഹു മോന് ഉയർച്ച നൽകട്ടെ എന്ന് സെഫിയ കെ തിരങ്ങാടി. സുബൈദ ഇസ്മായിൽ മടിക്കേരി, മാഷാല്ല ബാറക്കല്ലാ ഫീക്ക്, സൂപ്പർ ഗാനം. നേരത്തെ പാട്ട് നമ്മൾ സ്വരമിട്ടല്ലോ, അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. കഥയും പാട്ടും സാരോപദേശവുമായിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന ജമീല വി പി കാളിക്കാവ്. പിന്നെ സ്വരം കൂടുതൽ പാടാനും കഴിയട്ടെ എന്ന പ്രാർത്ഥനയുമായി അബ്ദുൽ ഹമീദ് സി കെ അഴിയൂരുണ്ട്. ശരി, പിന്നെ അൽഹംദുലില്ലാ, നമ്മളപ്പോൾ മുന്നോട്ട് പോവുക. നമ്മളിനി ഒരു കാര്യമുള്ളത്, ഞാനൊരു ചെറിയൊരു കഥ കൂടി പറയാം. ഇന്ന് കുറച്ച് കഥകളാണ് നമ്മൾ പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞ ഹോജല്ലേ, തുർക്കിയിൽ ജനിച്ചതാണ് പറഞ്ഞില്ലേ, ഹോജ കഥകളുണ്ട്. ഹോജയുടെ വേറൊരു കഥയാണ്. ഹോജ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബാഗ്ദാദ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ബാഗ്ദാദ് എവിടെയെന്ന് അറിയോ? ഇറാഖിൽ. എവിടെയാണ്? ഇറാഖ്. കേട്ടണോ സ്ഥലം? കേട്ടണോ? ഗൾഫ് കൺട്രീസിൻ്റെ അല്ലേ ആ ഒരു ഏരിയയിൽ വരുന്നതാണല്ലോ, കുവൈത്തിനൊക്കെ അടുത്താണ് ഇറാഖ്. അങ്ങനെ ഇറാഖിൽ ബാഗ്ദാദിലെത്തി. ഇറാഖിൻ്റെ തലസ്ഥാനമാണ് ഇത് ബാഗ്ദാദ്. ബാഗ്ദാദിൽ വലിയ യുദ്ധമൊക്കെ ഉണ്ടായിരുന്നു മുമ്പ് അല്ലേ, ഒരുപാട് ചരിത്രങ്ങളുള്ള സ്ഥലമാണ് ബാഗ്ദാദ്. പിന്നെ അങ്ങനെ അവിടെ എത്തിയപ്പോൾ നസറുദ്ദീൻ ഹോജ കൗതുകമുള്ള തുർക്കി തലപ്പാവും വേഷവിധാനമൊക്കെ കണ്ടപ്പോൾ ബാഗ്ദാദിലെ ആൾക്കാർ ഹോജയെ പരിചയപ്പെടാൻ വേണ്ടി വന്നു. ആ ഇത് എവിടുന്ന് വരുന്ന്? എല്ലാവർക്കും പരിചയപ്പെടണം. ആരെ? ഹോജനെ. ഹോജനെ പരിചയപ്പെടണം. അങ്ങനെ ഹോജ അവിടെയുള്ള ഒരു സത്രത്തിൽ കയറിയിട്ട് അല്പനേരം സൂപ്പ് നുണയുകയായിരുന്നു. സൂപ്പ് എന്താ? പണ്ടത്തെ കാലത്ത് ഒരു സത്രത്ത് പോയാൽ കഴിക്കാനുള്ള സൂപ്പ് കിട്ടും. അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ആൾക്കാർ ചുറ്റും കൂടിയിരിക്കുന്നത്. എന്നിട്ടിങ്ങനെ ചോദിക്കുകയാണ്, ആ നിങ്ങളെവിടെയാണ്, നിങ്ങളെവിടെ ജനിച്ചത്, നിങ്ങളെ സ്ഥലം എവിടെയാണ് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഒരാൾ ചോദിച്ചു, നിങ്ങളെവിടെ സ്ഥലം ഏതാണ്, എവിടെ ജനിച്ചെന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ ഹോജ പറഞ്ഞു, തുർക്കിയിലാണ്. അപ്പോൾ പിന്നെ അടുത്ത ചോദ്യം, തുർക്കിയിൽ ഏത് ഭാഗത്താ? തുർക്കിയിൽ? അപ്പോ ബാഗ്ദാദുകാരിൽ ചിലർക്ക് തുർക്കി പരിചയം ഉണ്ടായിരുന്നു. അപ്പോ ഹോജ എന്താ പറഞ്ഞു, അത് അങ്ങനെ ഭാഗം ഭാഗമായൊന്നുമല്ല എന്റെ ജനനം, ഞാൻ പൂർണ്ണമായി തുർക്കിയിൽ തന്നെയാണ് ജനിച്ചത്, ഓരോ ഭാഗത്ത് ഭാഗത്തായിട്ട് ജനിച്ചിട്ടില്ല, പൂർണ്ണമായിട്ടും തുർക്കിയിൽ തന്നെയാണ് ജനിച്ചത്. ഹോജന്റെ വർത്തമാനം കേട്ടപ്പോൾ അവര് പിന്നെ കൂടുതലൊന്നും ചോദിക്കാൻ നിന്നില്ല എന്നാണ് കഥ. മനസ്സിലായല്ലോ? അപ്പം ഇങ്ങനെ നർമ്മം പറഞ്ഞാൽ തമാശ കലർത്തി സംസാരിക്കുന്ന കഥകളാണ് ഓജയെക്കുറിച്ച് പറയാറുള്ളത് അല്ലേ. ശരി, ഇനി നമുക്ക് നമ്മൾ ഇന്നത്തെ എടുത്ത ഒരു ഒരു അടുത്തൊരു പോയിന്റ്സ് ഉണ്ടല്ലോ പറയാന്. ഖൽഫാന എന്താണ്?
1: പറയൂ. ഇബ്രാഹിമിന്റെ ആസറിന്റെ മകൻ എന്ന് പറഞ്ഞൊരു കഥ. ആസറിന് ഇബ്രാഹിം എന്ന പേരായ വിവേകമതിയായ ഒരു പുത്രനുണ്ടായിരുന്നു. ജനങ്ങൾ പ്രതിമകൾക്ക് മുമ്പിൽ കൊമ്പിടുന്നതും അവയെ ആരാധിക്കുന്നതും ഇബ്രാഹിം കണ്ടു. സംസാരിക്കാനോ കേൾക്കാനോ കഴിയാത്ത കേവലം ശീലകൾ മാത്രമാണ് അവയെന്ന് ഇബ്രാഹിം മനസ്സിലാക്കി. ബിംബങ്ങളിൽ പറ്റിയിരിക്കുന്ന പ്രാണികളെ അകറ്റാൻ പോലും അവയ്ക്ക് കഴിയില്ലെന്ന് ഇബ്രാഹിം മനസ്സിലാക്കിയിരുന്നു. ബിംബങ്ങൾക്കായി നിവേദിക്കപ്പെടുന്ന ഭക്ഷണം എലികൾ തിന്നുന്നത് ആ യുവാവ് കണ്ടു. എന്തുകൊണ്ടാണ് ജനങ്ങൾ ഈ ബിംബങ്ങളോട് സഹായം ചോദിക്കുന്നത്? ഈ പ്രതിമകൾക്ക് മുമ്പിൽ എന്താണ് അവർ കൊമ്പിടുന്നത്? ഇബ്രാഹിം സഹായം ചോദിച്ചുകൊണ്ടിരുന്നു. തൻ്റെ നാഥൻ അള്ളാഹു മാത്രമാണ് ഇബ്രാഹിമിനു ബോധ്യപ്പെട്ടു. ഇബ്രാഹിമിന് അള്ളാഹു മാർഗദർശനം നൽകി. അദ്ദേഹത്തെ അള്ളാഹു തൻ്റെ പ്രവാചകനാക്കി തെരഞ്ഞെടുക്കുകയും മിത്രമാക്കുകയും ചെയ്തു. തൻ്റെ ജനത്തെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കാനും അവരെ ബിംബാരാധനയിൽ നിന്ന് തടയാനും അള്ളാഹു ഇബ്രാഹിമിനോട് കൽപ്പിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇബ്രാഹിം നബി ജനിച്ച സ്ഥലം ഏതാ?
1: ഇബ്രാഹിം നബി ജനിച്ച സ്ഥലം മക്കാണോ?
0: അല്ല, ഇപ്പൊ നമ്മൾ പറഞ്ഞ ഇറാഖ് എവിടെയാണ്? ഇറാഖ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇബ്രാഹിം നബി എന്ത് ചെയ്തു ജനിച്ചിട്ടുള്ളത്. ഊർ പട്ടണം, ഇറാഖിലെ ഊർ പട്ടണത്ത്. ബാഗ്ദാദൊക്കെ എവിടെയാണ് പറഞ്ഞല്ലോ അല്ലേ നമ്മൾ. അപ്പോൾ ഇബ്രാഹിം നബിയെ കുറിച്ച്, ഇബ്രാഹിം നബിയുടെ പിതാവ്, പിതാവിൻ്റെ പേര് ആസർ. ആ സംഭവമാണല്ലോ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. ശരി, ഇനി പിന്നെ മറ്റൊരു സംഭവം നിങ്ങൾക്ക് നല്ലൊരു ഉപദേശമുള്ള നല്ല ഗുണപാഠമുള്ള ഒരു കാര്യം പറഞ്ഞുതരാം. എന്താണ് ഗുണപാഠമുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാ ജീവികളിലും നന്മ ഉണ്ടാവില്ലേ അല്ലേ? അപ്പോൾ നമ്മൾ ഒന്നിനെയും കൊച്ചായി കാണാൻ പാടില്ല, എല്ലാറ്റിലും നന്മകളുണ്ടാവും, നന്മയുടെ വശം കാണാം. പണ്ട് ഒരു വർഷത്തിൽ വലിയ വരൾച്ച കഠിനമായി, മഴ പെയ്യാതായി. അപ്പം നമുക്ക് മഴ പെയ്തു, രണ്ടു ദിവസം നല്ല ചൂടല്ലായിരുന്നു കുറച്ച് ദിവസം. അപ്പം മഴ പെയ്തപ്പോൾ തണുപ്പായി അല്ലേ. അങ്ങനെ പണ്ടൊരു സ്ഥലത്ത് നല്ല വരൾച്ച വന്നു, മഴ തീരെ പെയ്യാതായി, കിണറും ജലാശയങ്ങളൊക്കെ വറ്റി വരണ്ടു. ഗ്രാമത്തിൽ എവിടെയും പച്ചപ്പ് തന്നെ കാണാനില്ല, ഒക്കെ വരണ്ട് കിടക്കണം. മനുഷ്യരും പക്ഷിമൃഗാദികളും ഒക്കെ ദാഹജലം കിട്ടാൻ വേണ്ടിയിട്ട് വിഷമിക്കുകയാണ്. എവിടുന്നപ്പോൾ ഒരു കുടിവെള്ളം കിട്ടുക? മാനത്തേക്ക് നോക്കുമ്പോൾ മഴയുടെ ഒരു ലക്ഷണവും കാണാനില്ല. അത് മനസ്സിലാക്കിയ ആളുകൾ കൃഷിയും വീടും ഉപേക്ഷിച്ച് വേറെ നാട്ടിലേക്ക് പലായനം ചെയ്യാൻ തുടങ്ങി. ശരിക്കും ഇത് കഥ മാത്രമല്ല, ഇന്ന് നടക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും. നമുക്ക് അള്ളാഹുവിൻ്റെ നിഅമത്ത് കൊണ്ട് മഴ ലഭിക്കുമ്പോൾ നമ്മൾ എന്താ പറയുക? അൽഹംദുലില്ലാ എന്ന് നമ്മൾ പറയണം അല്ലേ. പല സ്ഥലത്തും വെള്ളം പോലും ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട്, വെള്ളം തീരെ. അങ്ങോട്ട് ആ സ്ഥലത്തു നിന്ന് പലായനം ചെയ്യും. അങ്ങനെ പലായനം ചെയ്തു പോയി. കൂട്ടത്തിലൊരു കൃഷിക്കാരനുണ്ടായിരുന്നു. യാത്രയിൽ തൻ്റെ സന്തത സഹചാരിയായ നായയും അയാളുടെ കൂടെ കൂട്ടി. ഒരു നായ ഉണ്ടായിരുന്നേക്ക്. അങ്ങനെ വഴിച്ചെലവിന് അല്പം ആഹാരവും മറ്റു ധാന്യങ്ങളും അയാളെ കയ്യിൽ കരുതിയിരുന്നു. പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആഹാരം വേണ്ടേ അവിടെ എത്താൻ. വഴിയോരത്ത് അടുപ്പ് കൂട്ടി ധാന്യമൊക്കെ പാകം ചെയ്തും വിശ്രമിച്ചുമൊക്കെ കൃഷിക്കാരൻ ഇങ്ങനെ യാത്ര പോയി. ആദ്യമൊക്കെ നായക്കും ആഹാരം നൽകാൻ വേണ്ടി ശ്രദ്ധിച്ചു. ഇനിയുള്ളത് പിന്നെ പിന്നെ പിന്നെ നായക്കൂടിയും കൊടുത്ത് അയക്ക് തിന്നണ്ടാവോ? ഇല്ലല്ലോ. അപ്പം ഇനി എനിക്ക് മാത്രമേ ഈ ഭക്ഷണം തികയുള്ളൂ എന്ന് മനസ്സിലാക്കിയ അയാൾ നായനെ ശ്രദ്ധിച്ചതേയില്ല, നായക്ക് കൊടുത്തില്ല. അടുത്ത ഗ്രാമത്തിലെത്താൻ ഇനി കുറേ നാളുകൾ യാത്ര പോകണം. അപ്പം കൃഷിക്കാരൻ എന്താ ചെയ്തെന്നോ? ഒപ്പം പോകുന്ന നായനെ ആട്ടി ഓടിച്ചു. നീ എൻ്റെ ഒപ്പം നിൽക്കണ്ട, നിന്നാലെന്താ, നായക്കും കൊടുക്കേണ്ടിയല്ലേ ഫുഡ്. അപ്പം അയാൾക്ക് കിട്ടൂലല്ലോ. അങ്ങനെ സ്വാർത്ഥനായ അയാൾ അങ്ങനെ വിചാരിച്ച നായനെ ഒഴിവാക്കി. എന്നാൽ തൻ്റെ യജമാനൻ ആയിട്ടുള്ള അല്ലേ, അയാളെ സ്നേഹിക്കുന്ന നായക്ക് അയാളെ വിട്ടു പിരിയാൻ വയ്യായിരുന്നു. നായ നായ എങ്ങനെ ആട്ടിയിട്ട് അവിടെ തന്നെ നിൽക്കുക? അങ്ങനെ ഉണ്ടാവില്ലേ, നമ്മളെ വീട്ടിലെ പൂച്ചയൊക്കെ കുറേ കാലം നിന്ന് പൂച്ചനെ ഒഴിവാക്കുമ്പോൾ പൂച്ച അവിടെ തന്നെ വരില്ലേ? ആ നായ അയാളെ കൂടെ തന്നെ നിന്നു. കൃഷിക്കാരനറിയാതെ നായ എന്തോ അയാളെ ബാക്കിൽ ഓടി വരും. ഒപ്പം നിൽക്കില്ല, ഒപ്പം നിന്ന് അടിയിട്ടു. അറിയാതെ ബാക്ക് തന്നെ പോരും. വിശപ്പടക്കാൻ കൺമുന്നിൽ കാണുന്ന ജീവികളെ പിടിച്ചു തിന്നും ജലാശയങ്ങളിൽ അവശേഷിക്കുന്ന ചെറിയ വെള്ളമൊക്കെ ഉണ്ടാവില്ലേ, അത് കുടിച്ചൊക്കെ നായ അതിൻ്റെ ജീവൻ നിലനിർത്തിപ്പോയി. വൈകാതെ ആ കൃഷിക്കാരൻ്റെ കയ്യിലുണ്ടായിരുന്ന ആഹാരമൊക്കെ തീർന്നു. അല്പം പോലും ഇനി മുന്നോട്ട് നീങ്ങാൻ പറ്റാതെ അയാൾ തളർന്നു പോയി. ആര്?
1: കൃഷിക്കാരൻ.
0: ഒരു തുള്ളി വെള്ളം പോലും തൊണ്ട നനക്കാൻ പോലും ഇല്ലാതെ അയാൾ അവസാനം ഒന്ന് നിലവിളിക്കാൻ പോലും കഴിയാതെ ബോധം പോയി കിടന്നു. ഈ യജമാനനെ അറിയാതെ അയാളെ ബാക്കിലൂടെ ആര് വരുന്നുണ്ട്? നായ വരുന്നുണ്ട്. നായ നോക്കുമ്പം അയാളവിടെ ബോധരഹിതനായി കിടക്കല്ലേ. എന്തു ചെയ്യും? ചുറ്റും നോക്കി. അപ്പോഴാണ് ദൂരെ കുറച്ച് യാത്രക്കാരെവിടേക്കോ നടന്നു പോണ കണ്ടു. ആ ഗ്രാമം ഉപേക്ഷിച്ചു പോകുന്ന വേറൊരു യാത്രാ സംഘമായിരുന്നു അത്. ആ നാട്ടിൽ വേറെ സ്ഥലത്തേക്ക് പോകല്ലേ. അങ്ങനെ നായ എന്ത് ചെയ്തു? അവർ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് നായ അതിൻ്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ചിട്ട് ദയനീയമായ അമരുഭൂമിയിൽ നിന്ന് ഇങ്ങനെ ഉറക്കെ കുരച്ചു. നായയുടെ അസാധാരണമായ ഒരു ഓരിയിടൽ സാധാരണ കുരക്കുന്ന പോലെയല്ല ഇത്. കരച്ചിൽ കേട്ടപ്പോൾ യാത്രക്കാരത് ശ്രദ്ധിച്ചു. അവരീ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി. നോക്കിയപ്പോൾ അവിടെ ഉണ്ടാര് ബോധമില്ലാതെ ആര് കിടക്കുന്നു? ആ കൃഷിക്കാരൻ കിടക്കുന്നു. അവർ കൃഷിക്കാരന് വേണ്ട ചികിത്സയൊക്കെ കൊടുത്തു, വെള്ളം കൊടുത്തു. ഗ്രാമീണർ പറയാണ്, ഒരു നായയുടെ ദയനീയമായ വിളി കേട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് ഞങ്ങൾ വന്നത്. അപ്പോഴാണ് അവിടെ മറഞ്ഞു നിൽക്കുന്ന നായ ആര് കണ്ടത്?
1: കൃഷിക്കാരൻ
0: കണ്ടത്. അപ്പം അയാൾ പറഞ്ഞു, ഓ ഞാൻ എന്തൊരു ദുഷ്ടനാണ്. അയാൾ ചിന്തിക്കുകയാണ്, ആഹാരം കൊടുക്കാതെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഈ നായയെ ഞാൻ എൻ്റെ സ്വാർത്ഥത കൊണ്ട് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിച്ചില്ലേ, അതിനെ ഒഴിവാക്കി വിട്ടില്ലേ. എന്നിട്ട് അയാൾ ആ നായ അടുത്തേക്ക് വിളിച്ചു. ആ നായ ഉടനെ അതിൻ്റെ അടുത്തേക്ക് ഓടി വന്നു അല്ലേ. ഓടി വന്നിട്ട് അതോടുകൂടി അയാൾക്കൊരു കാര്യം മനസ്സിലായി, ഒരു തീരുമാനമെടുത്തു. ഇനി ആ നായനെ കൂടാതെ ഞാൻ ഇനി മുന്നോട്ട് പോകുന്നില്ല, നായയും കൊണ്ട് മുന്നോട്ട് പോവാം, ആ നായക്ക് ഇനിയും ഭക്ഷണമൊക്കെ കൊടുക്കണം, നല്ല ഗുണ ഉപകാരമുള്ളൊരു നായയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നായിൽ നായിലുണ്ടായ നന്മ പോലും എന്നിലില്ലല്ലോ എന്നൊരു ചിന്ത അയാൾക്ക് അപ്പോഴാണ് വന്നത്. അപ്പം നമുക്ക് ഗുണം നൽകുന്നത് ഒരു പക്ഷേ നമ്മളെ ചിന്തിപ്പിക്കുന്നത് ആരായേക്കാം, നമ്മളെ വീട്ടിലുള്ളവർ ആരെങ്കിലും ആയിരിക്കാം, കുട്ടികളായിരിക്കാം, മുതിർന്നവരാവാം, വീട്ടിലുള്ള പൂച്ചയാവാം, വീട്ടിലുള്ള നായ ആവാം, നമ്മൾ കണ്ട നായ പോലും നമ്മൾ ഗുണപാഠം തരുന്നുണ്ട് അല്ലേ. പക്ഷേ ബസ്സേ, നമ്മളെപ്പോഴാണ് വേറെയുള്ള ജീവികളെ കണ്ട് അത്ഭുതപ്പെട്ട എന്തെങ്കിലും ഓർമ്മ ഉണ്ടോ? എന്താണ് ആ ജീവി അങ്ങനെയൊക്കെ കാട്ടുന്നത്, എന്ത് ബുദ്ധിയാണ് അതിന്? നമ്മളെ വീട്ടിൽ ഏതെങ്കിലും പെറ്റ് ആനിമൽസ് ഉണ്ടോ? ഷഹബാസിന്റെ വീട്ടിലുണ്ടോ? പൂച്ച അല്ല, ഇല്ലൊന്നുമില്ല. പിന്നെ
1: പൂച്ച ഉണ്ടായിരുന്നു,
0: കിളികളുണ്ട് അല്ലേ. ശരി, അപ്പം ഏതായിരുന്നാലും ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്തുണ്ട്, കുറേ ഗുണപാഠങ്ങൾ കിട്ടാനുണ്ട്. നമ്മൾ ഒബ്സർവ് ചെയ്താൽ കിട്ടും അല്ലേ. ഓക്കെ, അപ്പം ഇൻഷാല്ലാ നമ്മൾ ഇനി കേൾക്കുന്നത് പാഠക്കുറിപ്പാണ്. പാഠക്കുറിപ്പ് കേട്ട് തിരിച്ചു വരും.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരു വിശ്വാസിയുടെ നാവിലും അവൻ്റെ ഹൃദയത്തിലും എപ്പോഴും ഉണ്ടാകേണ്ട ഒരു വചനമാണ് ബിസ്മില്ലാ എന്നുള്ളത്. വിശുദ്ധ ഖുർആൻ ആരംഭിക്കുന്നത് തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് തുടങ്ങിയിട്ടാണ്. പ്രിയമുള്ളവരെ, നാം എന്തിനാണ് ബിസ്മി ഓതുന്നത്, അതുപോലെ തന്നെ അതിൻ്റെ പൊരുൾ എന്താണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പണ്ഡിതന്മാർ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അതിനെപ്പറ്റി പറയുന്നുണ്ട്, മുസ്തഈനൻ ബില്ലാഹി മുൽതമിസൻ അൽ ബറക, അള്ളാഹുവിനോട് സഹായം തേടിക്കൊണ്ടും അവൻ്റെ ബറക്കത്തിനെ അനുഗ്രഹത്തെ ആഗ്രഹിച്ചുകൊണ്ടുമാണ് ഞാൻ ഇത് ആരംഭിക്കുന്നത് എന്നുള്ളതാണ്. അതായത്, ഒരു നല്ലൊരു പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ബിസ്മില്ല എന്ന് പറയുമ്പോൾ അതിൽ അള്ളാഹുവിൻ്റെ ബറക്കത്ത് ലഭിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു തആല പ്രവാചകന് നൽകിയ ആദ്യത്തെ കൽപ്പന എന്നുള്ളത്, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. ഇഖ്റ, നീ വായിക്കുക, ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിന്നെ സൃഷ്ടിച്ച നിന്റെ റബ്ബിൻ്റെ നാമത്തിൽ നീ വായിക്കുക എന്ന് പറഞ്ഞത് അതിന് അർത്ഥമാണ്. അതുകൊണ്ട് തന്നെ ബിസ്മില്ല, ബിസ്മി കൊണ്ട് തുടങ്ങുന്ന ഓരോ പ്രവർത്തനങ്ങളും അതിൽ അള്ളാഹുവിൻ്റെ ബറക്കത്ത് ലഭിക്കാൻ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിക്കാൻ കാരണമാകും എന്നുള്ളതാണ്. ഏതൊരു നല്ല കാര്യത്തിനും അതിനു മുമ്പ് ബിസ്മി ചൊല്ലൽ സുന്നത്തായ പ്രതിഫലമുള്ള ഒരു കാര്യമാണ്. ഇമാം ഇബ്നു ബത്താൽ റഹ്മഹുള്ള അദ്ദേഹം പറയുന്നുണ്ട്, അന്ന തസ്മിയത ഇൻദ ഇബ്തിദാഇ കുല്ലി അമലിൻ മുസ്തഹബ്ബ. ഏത് പ്രവൃത്തിയുടെയും തുടക്കത്തിൽ, ഏതൊരു നല്ല കാര്യത്തിൻ്റെയും തുടക്കത്തിൽ ബിസ്മില്ല എന്ന് പറയുന്നത് സുന്നത്തായ കാര്യമാണ്. അതായത്, ബിസ്മി കൊണ്ട് തുടങ്ങുന്നത് എന്ന് പറഞ്ഞാൽ അത് സുന്നത്തായ കാര്യമാണ് എന്നുള്ളതാണ്. തുടർന്നുകൊണ്ട് പറഞ്ഞു, തബറുഖൻ ബിഹ വസ്തിശാറൻ അന്നല്ലാഹ സുബ്ഹാനഹു ഹുവൽ മുയസ്സിറു ലിദാലിക്കൽ അമൽ വൽ മുഈനു അലൈഹി. അതിലൂടെ ബർക്കത്ത് ആഗ്രഹിക്കാനും ആ ജോലി എളുപ്പമാക്കി തരുന്നവനും പടച്ച റബ്ബാണ് എന്ന ബോധത്തോടുകൂടി ഒരു കച്ചവടം തുടങ്ങുകയാണെങ്കിലും, ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിലും ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുക എന്നുള്ളത് ആ ഒരു കച്ചവടത്തിൽ ലാഭം നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു എക്സാം എഴുതുമ്പോൾ, പി എസ് സി ആകട്ടെ, മറ്റുള്ള സ്കൂളിലെ വിഷയങ്ങളാകട്ടെ, അതിലെ എക്സാം എഴുതുമ്പോൾ ബിസ്മില്ല കൊണ്ട് തുടങ്ങുമ്പോൾ ആ ഒരു എക്സാമിൽ പാസ്സാകാനും വിജയം കൈവരിക്കാനും സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ബിസ്മില്ല, ഏതൊരു നല്ല കാര്യത്തിലും ബിസ്മില്ല കൊണ്ട് തുടങ്ങാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ നിത്യജീവിതത്തിൽ വിവിധ സന്ദർഭങ്ങളിൽ ബിസ്മി ചൊല്ലേണ്ടതിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന നിരവധി ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമതായി കൊണ്ട്, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ബിസ്മില്ല എന്ന് പറയണം. ബിസ്മില്ല, തവക്കൽത്തു അലല്ലാ ലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാ, അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ ഇറങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. രണ്ടാമതായി വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ബിസ്മില്ല പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് പ്രവേശിക്കണം എന്നുള്ളതാണ്. ബിസ്മില്ലാഹി വലജിന വബിസ്മില്ലാഹി ഖറജിന വഅലല്ലാഹി റബ്ബന തവക്കൽന, അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രവേശിച്ചു, അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പുറപ്പെട്ടു, ഞങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവിൽ ഞങ്ങൾ ബലമേൽപ്പിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് വീട്ടിലേക്ക് പ്രവേശിക്കുന്നത്. അതുപോലെ തന്നെ രാത്രിയിൽ നമ്മുടെ വീട് സുരക്ഷിതമാകാൻ വേണ്ടി ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഡോറ് വാതിൽ അടക്കുക എന്നുള്ളതും, അതുപോലെ തന്നെ പാത്രങ്ങൾ മൂടിവെക്കുക എന്നുള്ളതും, അവിടെ പിശാജ് കയറുന്നത് തടയാൻ വേണ്ടി, ആ വീടിന് സംരക്ഷണം ലഭിക്കാൻ വേണ്ടി സാധിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ല പറയുക എന്നുള്ളത്, ഇദ അക്കല അഹദുക്കും ഫല്യദുക്കുരിസ്മല്ലാ, നിങ്ങൾ ആരെങ്കിലും ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ നാമം സ്മരിച്ചു കൊള്ളട്ടെ എന്നുള്ളതാണ്. അടുത്തതായി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ബാത്റൂമിലേക്ക് പ്രവേശിച്ചാൽ, ബാത്റൂമിലേക്ക് കയറുമ്പോൾ ബിസ്മില്ല ചൊല്ലുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സത്രു മാ ബൈന അഅയുനിൽ ജിന്നി വഔറാതി ബനി ആദം ഇദാ ദഖല അഹദുഹുമുൽ ഖലാഅ അൻ യഖൂല ബിസ്മില്ല, മനുഷ്യൻ്റെ ഔറത്തിനും ജിന്നുകളുടെ കണ്ണുകൾക്കുമിടയിലുള്ള മറ എന്നുള്ളത് മനുഷ്യൻ ശൗചാലയത്തിൽ പ്രവേശിക്കുമ്പോൾ ബിസ്മില്ല എന്ന് പറയലാണ്. ബിസ്മില്ല എന്ന് പറഞ്ഞാൽ അടുത്തതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വാഹനത്തിൽ കയറുമ്പോൾ ബിസ്മില്ല പറയുക എന്നുള്ളത്. ഇൻദർ റുകൂബി ബിസ്മില്ല വൽഹംദുലില്ല വയുകബ്ബിറു സലാസ, ഒരാൾ വാഹനത്തിൽ കയറുമ്പോൾ ബിസ്മില്ല ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ട് കയറുകയും അൽഹംദുലില്ല വയുകബ്ബിറു സലാസ, മൂന്ന് തവണ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് മൂന്ന് പ്രാവശ്യം ചൊല്ലാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അടുത്തതായി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉറങ്ങാൻ കിടക്കുമ്പോൾ ബിസ്മികല്ലാഹുമ്മ അമൂത്തു വഅഹ്യ, അള്ളാഹുവേ നിൻ്റെ നാമത്തിൽ ഞാൻ മരിക്കുന്നു, നിൻ്റെ നാമത്തിൽ ഞാൻ ജീവിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും ഏതൊരു നല്ല പ്രവർത്തനം ചെയ്യുമ്പോഴും ബിസ്മില്ല കൊണ്ട് തുടങ്ങാൻ വേണ്ടി നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിന് നാദം തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. മാഷാഅല്ലാ. അപ്പോൾ കൂട്ടുകാരെ, കുഞ്ഞുമക്കളെ, അപ്പം നമ്മൾ ഇന്ന് പഠന ഒരു സാരോപദേശം കേട്ടു, അതുപോലെ തന്നെ പാഠക്കുറിപ്പ് കേട്ടു, കുറേ കഥകൾ കേട്ടു. അപ്പം ഇന്നത്തെ പ്രോഗ്രാമുകൾ നമ്മൾ അവസാനിപ്പിക്കേണ്ട സമയമായിരിക്കുകയാണ്. ഇനി ഇൻഷാല്ലാ നമുക്ക് അടുത്ത ദിവസം പുതിയ പരിപാടിയുമായിട്ടൊക്കെ നമുക്ക് കൂടണം. നിങ്ങളുടെ മെസ്സേജ് അയച്ചത് ജസ്റ്റ് ഒന്ന് വായിച്ചതിന് ശേഷം തിരിച്ചു വരാം. ജമീല വി പി കളിക്കാവ് അയച്ചൊരു ചോദ്യമുണ്ട്, ഖുർആനിൽ ഹാമീം കൊണ്ട് തുടങ്ങുന്ന എത്ര സൂറത്തുകളുണ്ട് എന്ന് അറിയാമോ? ഷഹബാസിനറിയോ? കൽഫാനറിയോ? ആ ആരൊക്കെ മെസ്സേജ് അയക്കണം നോക്കാം. ഖുർആനിൽ ഹാമീം കൊണ്ട് തുടങ്ങുന്ന എത്ര സൂറത്തുകളുണ്ട്? അതുപോലെ വേറെ ചോദ്യങ്ങളൊക്കെ സാധാരണ ഉണ്ടാവാറുണ്ടായിരുന്നു, ഇന്നങ്ങനെയൊന്നും കണ്ടിട്ടില്ല. ശരി, ഏതായിരുന്നാലും നമുക്ക് ഇന്നത്തെ സമയമോടെ അവസാനിച്ചല്ലോ. ഇനി അധികം പിന്നെ ചോദ്യങ്ങൾക്കുള്ള പ്രസക്തിയില്ല. ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം വരും, റെഡി കിട്ടുമെന്ന് വിചാരിക്കുകയാണ്. എല്ലാ പരിപാടികളും ഉഷാറായി അൽഹംദുലില്ലാ, കുറേ അറിവുകളും കിട്ടിയെന്ന് സഫിയ കെ തിരുരങ്ങാടി അയച്ച മെസ്സേജിൽ കണ്ടു. അൽഹംദുലില്ലാ. പിന്നെ ഇൻഷാല്ലാ ഇന്നത്തെ ഈവനിങ് ലൈവ്, അപ്പോൾ നമ്മൾ ഇനി എന്താണ് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഈവനിങ് ലൈവിലുമായി ബന്ധപ്പെട്ട് ഈ ഒരു പ്രോഗ്രാമിൽ? ഇപ്പോൾ കൽഫാൻ എത്രാമത്തെ തവണയാണിത്? എട്ടാമത്തെ. മാഷാല്ലാ. പിന്നെ ഷഹബാസോ? ഫസ്റ്റ് ടൈം ആണ് ഷഹബാസ്. ആ അപ്പോൾ അതിൻ്റെ പ്രശ്നം ഷഹബാസ് ഉണ്ടാവും. കൽഫാന് എന്ത് ചെയ്യണം, ഇനി ഒരുപാട് പ്രോഗ്രാമുകൾ എന്ത് ചെയ്യണം, റെഡി ആക്കിയിട്ട് കൊണ്ടുവരണം അല്ലേ. ഇൻഷാല്ലാ അടുത്ത തവണ വരുമ്പോൾ ഇതിനേക്കാൾ മെച്ചപ്പെട്ട രൂപത്തിലാവട്ടെ അല്ലേ. അല്ലേ കൽഫാനെ? ശരി ഷഹബാസ്, ഇനി അടുത്തതിനും ഒന്നുകൂടി റെഡി ആവൂലേ. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഇന്ന് കുറച്ച് പരിപാടി അവതരിപ്പിച്ചോളൂ. പക്ഷേ നെക്സ്റ്റ് ടൈമിൽ നമുക്ക് കൂടുതൽ നല്ല നല്ല പരിപാടികളൊക്കെ അവതരിപ്പിച്ച് മുന്നോട്ട് പോകാൻ കഴിയട്ടെ. മുക്കം ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്നും അപ്പോൾ ഇന്നത്തെ ലൈവ് ഇവിടെ ഈവനിങ്ങിലേ അവസാനിക്കുകയാണ്. നേരത്തെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ പ്രോഗ്രാമുകളൊക്കെ മെസ്സേജ് അയക്കാൻ പറ്റും. 85 90 745 845 ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതിൽ കുട്ടികളെ പ്രോഗ്രാമുകൾ അയച്ചിട്ട് കഴിഞ്ഞാൽ ഇൻഷാല്ലാ പ്രോഗ്രാമുകൾക്കിടയിലൂടെ നമുക്ക് കുട്ടികളുടെ പരിപാടികളൊക്കെ ഉൾക്കൊള്ളിക്കാൻ പറ്റും. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാല്ലാ മറ്റൊരു ദിവസം അപ്പോൾ വീണ്ടും ലൈവിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.

താളമേളങ്ങളുടെ അകമ്പടിയില്ലാതെ നാദൻ നൽകിയ സ്വരശുദ്ധിയോടെയുള്ള ആലാപനം. പീസ് റേഡിയോ സ്വരത്തിൽ ഇപ്പോൾ മഹശറയിൽ നാമെല്ലാം എന്നാരംഭിക്കുന്ന ഗാനം ആലപിച്ചുകൊണ്ട് അബ്ദുള്ള തിരൂർക്കാട് ചേരുന്നു.

0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ സ്വരം. മഹേശ്വരയിൽ നാമെല്ലാം എന്നാരംഭിക്കുന്ന ഗാനമാ ലഭിച്ചത് അബ്ദുള്ള തിരൂർക്കാട്.
1: വേറിട്ട ചില വ്യക്തിത്വങ്ങളുണ്ട്, ചിന്തകൾ കൊണ്ടും ചെയ്തികൾ കൊണ്ടും സമൂഹത്തെ വിസ്മയിപ്പിക്കുന്ന ചിലർ. അവരെ അടുത്തറിയാനും അവരുടെ ജീവിതം കേട്ടറിയാനും ഏറെ പേർക്കും താൽപ്പര്യമുണ്ടാകും. മറ്റു മനുഷ്യർക്കത് പ്രചോദനമാകുമ്പോൾ ഒരു പുണ്യപ്രവൃത്തിയായി അത് മാറുകയും ചെയ്യും. വേറിട്ട വഴികളിലൂടെ നടക്കുന്ന ചിലരെ നിങ്ങൾക്കും അറിയില്ലേ? പീസ് റേഡിയോ വഴി അവരെ ആളുകൾ അറിയട്ടെ, പ്രചോദിതരാകട്ടെ. പീസ് റേഡിയോയുമായി ബന്ധപ്പെടുത്താൻ മടിക്കേണ്ടതില്ല. ഇപ്പോൾ തന്നെ വിളിക്കാം. ഫോൺ 9747845845. വായിച്ചും കേട്ടും ദൃശ്യമാധ്യമങ്ങൾ വഴി കണ്ടും മാത്രം അറിയുന്ന ചില സവിശേഷ വ്യക്തിത്വങ്ങളുണ്ട്. അവരുടെ ജീവിതത്തിലെ ചില ഏടുകൾ മാത്രമാണ് നമുക്കറിയുക. അറിഞ്ഞതിനേക്കാൾ അറിയാനുള്ളതാണ് കൂടുതൽ. സമൂഹത്തെ അടയാളപ്പെടുത്തിയ മഹത് വ്യക്തികളെ അടുത്തറിയാൻ പീസ് റേഡിയോ കൂടിക്കാഴ്ച എന്ന പ്രോഗ്രാമുണ്ട്. സമൂഹത്തെ നയിക്കുന്നവരെ അടുത്തറിയാം, വേറിട്ട കാഴ്ചപ്പാടുകൾ നേരിട്ടറിയാം. കേൾക്കുക പീസ് റേഡിയോ കൂടിക്കാഴ്ച.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേൾക്കുന്നു ഈ ഭാഷ എന്നോട് വേണ്ട എന്ന ഭാഗം. വായിക്കുന്നത് മുബാറക് ബിൻ ഉമർ, കൂടെ ഷെരീഫ് കാര.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. പീസ് റേഡിയോ ഓർമ്മയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രബോധനം ആഫീസിലേക്ക് ഞാനൊരു കത്തയച്ചു. നിങ്ങളുടെ പ്രസിദ്ധീകരണങ്ങളിൽ ഖുർആനിനും ഹദീസിനും എതിരായി പലതുമുണ്ട്. അവ ചൂണ്ടിക്കാണിച്ചുള്ള വിമർശന ലേഖനമയച്ചാൽ പ്രസിദ്ധീകരിക്കുമോ? നിങ്ങൾക്കുള്ള മറുപടിയും അതോടൊപ്പം പ്രസിദ്ധപ്പെടുത്താമല്ലോ. ആക്ഷേപങ്ങൾക്ക് ന്യായമായ മറുപടി നൽകുന്നതുമൂലം ഏതൊരു പാർട്ടിക്കും കൂടുതൽ വളർച്ച ലഭിക്കുമല്ലോ എന്നെല്ലാം കത്തിൽ പറഞ്ഞിരുന്നു. അവർ മറുപടി തന്നു, സാധിക്കുകയില്ല എന്ന്. പട്ടിക്കാട് ശാന്തപുരം ഇസ്ലാമിയ കോളേജിന്റെ ഒരു വാർഷിക യോഗത്തിൽ സംബന്ധിക്കുവാനുള്ള ക്ഷണക്കത്ത് എനിക്ക് കിട്ടി. യോഗത്തിൽ സംബന്ധിക്കാൻ എനിക്ക് സന്തോഷമാണെന്നും ജമാഅത്തെ ഇസ്ലാമിയുമായി സഹകരിച്ച് പ്രവർത്തിക്കുവാൻ ഞാൻ ഒരുക്കമാണെന്നും, പക്ഷേ നിങ്ങളിൽ സംഭവിച്ച ഗുരുതരമായ തെറ്റുകൾ തെര്യപ്പെടുത്തേണ്ടതുള്ളതിനാൽ അതിനായി ഒരു പ്രസംഗം ചെയ്യാനുള്ള അനുവാദം നൽകുമെങ്കിൽ വിവരമറിയിക്കണമെന്നും കാണിച്ച് അമീറിന് ഞാൻ കത്തയച്ചു. മറുപടി തന്നില്ല. ഇങ്ങനെ ഞാൻ അവഗണിക്കപ്പെട്ട ഒട്ടനവധി അനുഭവങ്ങളുണ്ട്. അവഗണിക്കപ്പെടുക മാത്രമല്ല, പരിഹസിക്കപ്പെട്ടു, ആക്ഷേപിക്കപ്പെട്ടു. എന്റെ വ്യക്തിബന്ധങ്ങൾ, കുടുംബബന്ധങ്ങൾ, സാമൂഹിക ബന്ധങ്ങൾ എന്നിവ തളർത്താനും തകർക്കാനും അവർ നിരന്തരം ശ്രമിച്ചു. എന്റെ ആദർശ ബന്ധുക്കൾക്കിടയിൽ പോലും ശല്യക്കാരൻ എന്ന് എന്നെ ചൂണ്ടിപ്പറയുകയും എന്റെ നേരെ നെറ്റി ചുളിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായി. പലതിലും അവർ വിജയിച്ചുവെന്ന് സാരം. അവരുടെ മിഷനറികളെല്ലാം എനിക്കെതിരിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരുന്നു. സ്വദേശത്തും വിദേശത്തും ഇത് അനുസ്യൂതമായി തുടർന്നു. നിങ്ങൾ ഒറ്റപ്പെടും എന്ന് എന്നെ ചില സ്നേഹിതന്മാർ ഭീഷണിപ്പെടുത്തി. എന്റെ ഖബറിലും ഞാൻ ഒറ്റക്കായിരിക്കുമല്ലോ എന്നു മാത്രം മറുപടി പറഞ്ഞു. യഥാർത്ഥത്തിൽ ഞാൻ പലയിടത്തും ഒറ്റപ്പെടുകയായിരുന്നു. എന്റെ ആദർശ സ്നേഹവലയത്തിൽ പോലും ഉമർ മൗലവിക്ക് പെരും ചൂടാണ് എന്നു പറഞ്ഞ പണ്ഡിത സുഹൃത്തുക്കളെ എനിക്കറിയാം. പക്ഷേ ഞാൻ തളർന്നില്ല. അള്ളാഹു അസത്യത്തിനെതിരിൽ പോരാടാൻ എന്റെ മനസ്സിന് ശക്തി നൽകി. വേദനകളുടെ ശൃംഖലയിൽ മനസ്സ് പിടയുമ്പോഴും ഞാൻ അള്ളാഹുവിന്റെ സഹായത്താൽ കൂടുതൽ സജീവമാവുകയായിരുന്നു. മനസ്സിന് മുറിവേറ്റ് പിടഞ്ഞ ഒരനുഭവം ഓർമ്മയിലെത്തിയത് ഇടയിൽ കുറിക്കട്ടെ. സുഅദിയിൽ പഠനം പൂർത്തിയാക്കി നാട്ടിലെത്തിയ കാലം. ഒരു ജോലിയുമില്ല. ശല്യക്കാരനായ എന്നെ ഉൾക്കൊള്ളാൻ പല സ്ഥാപനങ്ങൾക്കും മടിയാണ്. അപ്പോൾ ഞാൻ ഒരു ലഘുലേഖ തയ്യാറാക്കി. മൗദൂദിസത്തിന്റെ ഇസ്ലാമിൽ നിന്നുള്ള വ്യതിയാനങ്ങൾ തെളിയിക്കുന്ന ഒരു രചന. പുതിയ മതം, ദീനുൻ ജദീദ് എന്നാണ് ആദ്യം പേര് നിശ്ചയിച്ചത്. ചില സുഹൃത്തുക്കൾ ശക്തമായി ശാസിച്ചപ്പോൾ അതു മാറ്റി പുതിയ മദ്ഹബ് മദ്ഹബുൻ ജദീദ് എന്നാക്കി. പ്രസിദ്ധീകരിക്കുന്നതിനു മുമ്പ് ആ വിവരം പരന്നു, ചെവിയിൽ നിന്ന് ചെവിയിലേക്ക്, ചെവിയിൽ നിന്ന് ചെവിയിലേക്ക്. അച്ചടിക്കാൻ ചെലവുണ്ട്, ആരു തരും, ആരോട് ചോദിക്കും? അങ്ങനെയിരിക്കെ കോഴിക്കോട് നിന്ന് എനിക്കൊരു കത്ത് കിട്ടി. വ്യാപാര പ്രമുഖരും പൗരപ്രമുഖരുമായി കേളികേട്ട രണ്ടുപേർ ചേർന്നയച്ച കത്ത്. അവരുടെ പേര് പറയുന്നില്ല, രണ്ടുപേരും ജീവിച്ചിരിപ്പില്ല. നിങ്ങൾ അടുത്ത് കോഴിക്കോട് വരുന്നുണ്ടെങ്കിൽ വിവരമറിയിക്കണം, ഒന്ന് അത്യാവശ്യമായി കാണേണ്ടതുണ്ട്. ഇത് മാത്രമാണ് കത്തിൽ ഉണ്ടായിരുന്നത്. കോഴിക്കോട് പോകേണ്ട പ്രത്യേക ആവശ്യങ്ങളൊന്നും എനിക്കില്ലായിരുന്നു. വീട്ടിൽ വെറുതെ ഇരിക്കുകയുമാണ്. ഇവർ രണ്ടുപേരും എനിക്ക് പ്രിയപ്പെട്ടവരും, എന്നെ പ്രിയപ്പെടുന്നവരുമാണ്, എന്നെ വളരെ സഹായിച്ചിട്ടുള്ളവരുമാണ്. ആ നന്ദിയും കടപ്പാടും ഓർത്തപ്പോൾ ഞാൻ മറുപടി അയച്ചില്ല. അന്ന് തന്നെ പുറപ്പെടുകയാണ് ചെയ്തത്. രാത്രി പള്ളിയിൽ തങ്ങി, സുബഹ് കഴിഞ്ഞ് അതിൽ ഒരാളുടെ വീട്ടിലേക്ക് ചെന്നു. വിശാലമായ പറമ്പിൽ വലിയ ബംഗ്ലാവാണ്. അദ്ദേഹം എന്നെ സ്വീകരിച്ചു, വേണ്ടവിധം ഉപചരിച്ചു. അദ്ദേഹം ഫോൺ ചെയ്ത പ്രകാരം മറ്റേയാൾ ഉടനെ കാറിൽ വന്നെത്തി. ഞങ്ങൾ കുശലം പറഞ്ഞു. എനിക്ക് ആകാംക്ഷയായിരുന്നു, ഞാൻ വിവരം തിരക്കി. അപ്പോൾ ഒരു ചോദ്യമാണ് ആദ്യം വന്നത്, നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിക്കെതിരിൽ എന്തോ എഴുതി അച്ചടിച്ച് പുറത്തിറക്കാൻ പോകുന്നു എന്ന് കേട്ടു, അത് ശരിയാണോ? ശരിയാണ്, ഞാൻ പറഞ്ഞു. ഉടനെ ഇരുവരും ചേർന്നൊരു അഭ്യർത്ഥനയായിരുന്നു, ദയവായി അത് പ്രസിദ്ധീകരിക്കരുത്. ഞാൻ തൽക്ഷണം മറുപടി പറഞ്ഞു, ഇല്ല. പക്ഷേ കാരണവും കൂടി ഒന്നറിഞ്ഞാൽ നന്നായിരുന്നു. കാരണമൊന്നും ചോദിക്കരുത്, നിങ്ങളത് ചെയ്യരുതെന്ന് മാത്രം മനസ്സിലാക്കുക എന്നാണ് വീണ്ടും പറഞ്ഞത്. എനിക്കല്പം നീരസം തോന്നി. എങ്കിലും ഞാൻ മനസ്സടക്കിക്കൊണ്ട് വിനയഭാവം കൈവിടാതെ പറഞ്ഞു, നിങ്ങളുടെ ആവശ്യം ഞാൻ മാനിക്കുന്നു, ഞാനത് അനുസരിക്കാം. പക്ഷേ എന്റെ മനസ്സിനൊരു റാഹത്ത് വേണ്ടേ? കാരണം അറിഞ്ഞു ബോധ്യപ്പെടുമ്പോഴല്ലേ അതുണ്ടാകൂ. മാത്രമല്ല, അതെൻ്റെ ഒരു അവകാശം കൂടിയാണല്ലോ. തുടർന്ന് അവരിൽ നിന്ന് വന്ന വാക്കുകൾ ലേശം ശാസനാരൂപത്തിലോ അധികാരഭാവത്തിലോ ആയിരുന്നു. എനിക്കവരോടുള്ള ചില കടപ്പാടുകൾ ചൂഷണം ചെയ്യാനുള്ള ഒരു ഗർവാണ് സ്വരത്തിൽ നിഴലിക്കുന്നതെന്ന് ബോധ്യമായി. മനസ്സ് വല്ലാതെ നീറി. മനസ്സ് എന്ന അത്ഭുത പ്രതിഭാസം പ്രകാശവേഗതയിൽ പ്രവർത്തിച്ചു.
5: അവരുടെ വിശാലമായ മുറ്റം ഒരു ഹരിജൻ പെണ്ണ് ചൂലുകൊണ്ട് തൂത്തുവാരുന്നത് അപ്പോൾ കാണാമായിരുന്നു. എന്റെ കൊച്ചു സഞ്ജിയുമായി പെട്ടെന്ന് എഴുന്നേറ്റു. ആ പെണ്ണിന്റെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട്, ദാ ഈ ഭാഷ അവളോട് മതി എന്ന് പറയുകയും ഉടനെ അവിടെ നിന്നും ഇറങ്ങിപ്പോരുകയും ചെയ്തു. അവർ ഇരുവരും സ്തംഭിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ദൃഢമായിരുന്ന ആ ബന്ധം അതോടെ മുറിഞ്ഞു. പിന്നീടത് ഉണങ്ങിയതുമില്ല. ഞാൻ വികാരവിക്ഷുബ്ധനായിരുന്നു. എന്റെ ആത്മാഭിമാനത്തിന്മേൽ മുള്ളുകൊണ്ട് കൂറിയ അനുഭവമായിരുന്നു അത്. ദിവസങ്ങൾക്ക് ശേഷം അത്രയും വേണമായിരുന്നോ എന്ന പുനഃപരിശോധനക്ക് മനസ്സ് ഇണങ്ങി. അധികപ്പറ്റായെങ്കിൽ തിരുത്തണമല്ലോ, ഞാൻ ശാന്തമായി ആലോചിച്ചു. വളരെ കഷ്ടപ്പെട്ട് ഞാൻ സ്വന്തമാക്കിയ വീടും പുരയിടവും ഒരാൾക്ക് ഒഴിഞ്ഞുകൊടുക്കാനാണ് അവർ ആവശ്യപ്പെട്ടതെങ്കിൽ ഒരക്ഷരം മറുത്തു പറയാതെ അനുസരിക്കുമായിരുന്നു. അത്രക്കും എനിക്കവരോട് ആദരവും സ്നേഹവും ഉണ്ടായിരുന്നു. പക്ഷേ എന്റെ ഉത്തമബോധ്യമുള്ള ആദർശ സ്വാതന്ത്ര്യത്തിന് നേരെയാണ് അവർ വിരൽ ചൂണ്ടിയത്. എനിക്കത് സഹിക്കാനാവുന്നതിലും അപ്പുറത്താണ്. എല്ലാ ഭൗതിക സൗകര്യങ്ങളും എന്നെ അരുമയോടെ മാടി വിളിച്ചപ്പോൾ അത് സ്നേഹപൂർവ്വം തിരസ്കരിച്ച് ഞാൻ സൗദിയിൽ നിന്ന് യാത്ര പറഞ്ഞത് ഈ സ്വാതന്ത്ര്യം രുചിക്കുന്നതിനു വേണ്ടിയായിരുന്നു. അതിനെതിരിൽ ചൂണ്ടുന്ന വിരലുകളെ ഞാൻ നിഷ്കരുണം മുറിച്ചു കളയും. ഞാൻ സമാധാനിച്ചു, ഇതിനേക്കാൾ ഉത്തമമായത് അള്ളാഹു എനിക്ക് നൽകിയേക്കാം. ഇവിടെയോ അതോ പരലോകത്തോ? പരലോകത്ത് മതി. പക്ഷേ ഈ ലോകത്ത് തന്നെ എന്റെ റബ്ബ് എനിക്ക് നൽകി. സന്നിപൂർണ്ണം റബ്ബിനെ സ്തുതിച്ചുകൊണ്ടാണ് അതൊക്കെയും ഞാൻ സ്വീകരിച്ചത്. അള്ളാഹുവിൻ്റെ തൃപ്തിക്കു വേണ്ടി ഉപേക്ഷിക്കുകയും സ്വീകരിക്കുകയും ചെയ്യാൻ അള്ളാഹു നമ്മുടെ ഹൃദയങ്ങളെ പ്രാപ്തമാക്കട്ടെ. ഈ കാലങ്ങളിലൊക്കെയും എന്റെ പിന്നിൽ ഒരു ശക്തിയുണ്ടായിരുന്നു. ബഹുമാന്യ ഗുരുനാഥൻ കെ എം മൗലവി റഹിമഹുള്ള, MCC അബ്ദുറഹ്മാൻ മൗലവി റഹിമഹുള്ള എന്നീ രണ്ട് വടവൃക്ഷങ്ങൾ. ആ തണൽ എന്റെ ശക്തിയും ആശ്വാസവും പ്രചോദനവുമായിരുന്നു. ഈ രംഗത്ത് പ്രവർത്തിക്കാൻ നിരന്തരം അവർ എന്നെ ഉപദേശിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അവരുടെ ത്യാഗപരിശ്രമങ്ങളുടെയും സൽക്കർമ്മങ്ങളുടെയും പ്രതിഫലം നൽകാൻ അള്ളാഹു അവങ്കലേക്ക് അവരെ മടക്കി വിളിച്ചു. അപ്പോൾ ഞാൻ യതീമിനെ പോലെയായി. ബാപ്പയും ഉമ്മയും നഷ്ടപ്പെട്ട യത്തീമിനെ പോലെ, അഥവാ രണ്ട് ചിറകുകളും ഒടിഞ്ഞുപോയ ഒരു പക്ഷിയെപ്പോലെ. എങ്കിലും ഞാൻ പിടഞ്ഞു പിടഞ്ഞു മുന്നേറി. അവർ നൽകിയ പഠനങ്ങളും ആവേശവും എൻ്റെ ഊർജമായി.
6: പീസ് റേഡിയോ ഓർമ്മയുടെ ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. തൗഹീദി പ്രബോധന രംഗത്ത് ത്യാഗം സഹിച്ചു മുന്നേറി നമുക്കെല്ലാം മാതൃക കാണിച്ച കെ ഉമർ മൗലവിയുടെ ജീവിത പാഠങ്ങളുടെ തുടർച്ച വരും എപ്പിസോഡുകളിൽ നമുക്ക് കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
3: മാഷാ അല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഓർമ്മ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: വിസ്ഡം സ്പോട്ട്ലൈറ്റ്, കാലിക വിഷയങ്ങളിലെ കാണാചതിക്കുഴികൾ കണ്ടെത്താനും നിഗൂഢ നിയമങ്ങളുടെ കാണാപ്പുറങ്ങൾ വായിച്ചറിയാനും ഭാവിയിൽ നമ്മെ കാത്തിരിക്കുന്ന ഭവിഷ്യത്തുകളിൽ അവബോധം സൃഷ്ടിക്കാനും ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തിന് ധാർമ്മികതയുടെ മേമ്പൊടി ചാലിച്ച് ദൈവീകമായ നിലപാട് പറയുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്. പുറമേ കാണുന്ന പ്രലോഭനങ്ങളല്ല, ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ചതിക്കുഴികളാണ് പല നിയമങ്ങൾക്ക് പിന്നിലും. പൗരത്വ ഭേദഗതി നിയമം, വഖഫ് ഭേദഗതി ബിൽ, ഏകീകൃത സിവിൽ കോഡ്, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370, മുത്തലാഖ്, ജെൻഡർ ന്യൂട്രൽ നിയമങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ നൈതികതയും ധാർമ്മികതയും ബാധിക്കുന്ന കാലിക വിഷയങ്ങളിൽ ശരിയായ നിലപാട് സമൂഹത്തിന് പകർന്നു നൽകിയ വിസ്ഡം സ്പോട്ട്ലൈറ്റ് എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 കാലികമായ കേൾവി, കറപുരളാത്ത നിലപാട്, ആദർശത്തിന്റെ തീരത്ത് പ്രമാണങ്ങളുടെ തണലെത്തിരുന്ന് പ്രമാണബദ്ധമായ ആദർശ ചർച്ചകൾ, സാമൂഹ്യ കാഴ്ചപ്പാടുകൾ, വീക്ഷണങ്ങൾ, നിലപാടുകൾ. വിസ്ഡം സ്പോട്ട്ലൈറ്റ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ജീവിതയാത്രയിൽ പലപ്പോഴും നമ്മെ തളർത്തുന്ന വലിയ ഭാരങ്ങളുമായി നടക്കേണ്ടി വരാറുണ്ട്. പുറത്തു പറയാൻ കഴിയാത്ത മനസ്സിന്റെ വിഷമങ്ങൾ, കുടുംബത്തിലുണ്ടാകുന്ന സങ്കീർണമായ തർക്കങ്ങൾ, വ്യക്തിപരമായ വീഴ്ചകൾ, അല്ലെങ്കിൽ സമൂഹത്തിൽ നേരിടേണ്ടി വരുന്ന മാനസിക സംഘർഷങ്ങൾ, അങ്ങനെ ഉള്ളിൽ ഒതുക്കി നീറുന്ന എത്രയോ പ്രശ്നങ്ങൾ നമ്മിൽ ഓരോരുത്തർക്കും ഉണ്ടായേക്കാം. കേൾക്കാനും ആശ്വസിപ്പിക്കാനും ആരുമില്ലെന്ന ചിന്ത പലരെയും നിരാശയിലേക്കും ഒറ്റപ്പെടലിലേക്കുമാണ് തള്ളിവിടുന്നത്. എന്നാൽ എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും അതിനൊരു ശരിയായ വഴിയും പരിഹാരവും ഉണ്ടെന്നതാണ് യാഥാർത്ഥ്യം. പ്രശ്നങ്ങൾ മനസ്സിൽ വെച്ച് നീറാതെ അത് തുറന്നു പറയാനും വിദഗ്ധരുടെ സഹായത്തോടെ കൃത്യമായ മാർഗനിർദ്ദേശം നേടാനും ഒരു മഹത്തായ വേദി ലഭിച്ചാൽ ജീവിതം എത്ര ആനന്ദമുള്ളതാകും. ഇതാ നിങ്ങളുടെ ആധികളും സങ്കടങ്ങളും കേൾക്കാൻ, നിങ്ങൾക്ക് നേർവഴി കാണിച്ചു തരാൻ സന്തോഷത്തിന്റെ നിമിഷങ്ങളിലേക്ക് പീസ് റേഡിയോ നിങ്ങളെ നയിക്കുന്നു. പീസ് റേഡിയോ നിങ്ങൾക്കായി ഒരുക്കുന്നു ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പ്രായോഗികമായ പരിഹാരം നേടുന്നതിനുള്ള അസുലഭമായ അവസരം. വ്യക്തിപരമോ കുടുംബപരമോ അല്ലെങ്കിൽ സാമൂഹികമോ ആയ ഏതു തരത്തിലുള്ള മാനസിക ജീവിത പ്രശ്നങ്ങളുമാവട്ടെ, ഇനി വിഷമിക്കേണ്ടതില്ല. പീസ് റേഡിയോ ആപ്പിലെ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ തികച്ചും രഹസ്യമായി ഞങ്ങളെ അറിയിക്കാം. അനുഭവ സമ്പന്നരായ കൗൺസിലർമാരും വിദഗ്ധരും നിങ്ങളുടെ സംശയങ്ങൾ വിശകലനം ചെയ്ത് വ്യക്തവും ഫലപ്രദവുമായ പരിഹാരമാർഗങ്ങൾ ഈ പ്രോഗ്രാമിലൂടെ നിങ്ങളിലേക്ക് പകർന്നു നൽകുന്നു. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. തീരാത്ത സങ്കടങ്ങളില്ല, പരിഹാരമില്ലാത്ത പ്രശ്നവുമില്ല. നിങ്ങളുടെ മനസ്സിലെ ഭാരം ഇറക്കി വെക്കാനും വീണ്ടും പുഞ്ചിരിയോടെ ജീവിതത്തെ നേരിടാനും ഇനി ഞങ്ങൾ കൂടെയുണ്ട്. അതുകൊണ്ട് വൈകിക്കേണ്ട, നിങ്ങളുടെ പ്രശ്നങ്ങൾ പങ്കുവെക്കൂ. സന്തോഷമുള്ള നാളുകൾക്കായി കാത്തിരിക്കൂ. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, കൃത്യമായ ആരോഗ്യ സംരക്ഷണം നമ്മുടെ എല്ലാവരുടെയും ഒരു ബാധ്യതയാണല്ലോ.
1: തീർച്ചയായിട്ടും റമദാനൊക്കെ കടന്നു വരികയാണ്, ആയതുകൊണ്ട് തന്നെ കുറേ ആളുകൾ റമദാനിലേക്ക് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും മറ്റുമൊക്കെ അതിനുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. വീട് മുതൽ മസ്ജിദുകൾ വരെ ഒരുങ്ങിക്കഴിഞ്ഞു. നമ്മൾ ആരോഗ്യ സംരക്ഷണത്തിൽ ഇപ്പോൾ നോമ്പെടുത്തു കഴിഞ്ഞാൽ നമുക്കെന്തെങ്കിലും പ്രയാസങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാകുമോ എന്നതിനെക്കുറിച്ച് ഭയപ്പാടോ കാര്യങ്ങളോ ഉള്ളവർക്ക്, പ്രത്യേകിച്ച് മൈഗ്രെയിൻ പോലുള്ള അസുഖങ്ങളുള്ളവർക്ക് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ, ഈ ശഅബാനിലെ നമ്മൾ അതിനെക്കുറിച്ചുള്ളൊരു ശ്രദ്ധയും ചിന്തയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അനുഗുണമായിരിക്കും എന്ന് സൂചിപ്പിക്കുന്ന രൂപത്തിലാണ് ഇന്നത്തെ ആരോഗ്യ ചിന്തകൾ നമ്മൾ കേൾക്കുന്നത്. മൈഗ്രെയിൻ ഉള്ളവർ ശഅബാനിലെ ശ്രദ്ധിക്കുക എന്നൊരു ടോപ്പിക്കിൽ ബഹുമാനായ ഡോക്ടർ സാദിഖ് തിരൂർ നമ്മോടൊപ്പം ചേരുകയാണ്.
0: മൈഗ്രെയിന് സത്യത്തിൽ പല കാരണങ്ങൾ കൊണ്ടും മൈഗ്രെയിൻ ഉണ്ടാവും. അപ്പോൾ റമദാൻ മാസം തുടക്കത്തിൽ തന്നെ പലർക്കും ഒരു കുറച്ച് ദിവസങ്ങൾ ഇങ്ങനെ മൈഗ്രെയിന്
1: പ്രയാസമുണ്ടാക്കും.
0: അപ്പോൾ അത് നമ്മുടെ ആരാധനകളെ ബാധിക്കും. അത്
1: അതെ.
0: അപ്പോൾ തീർച്ചയായും അതിനുള്ള നല്ലൊരു സുരക്ഷാ മാർഗങ്ങളാണ് നമ്മൾ സാദിഖ് ഡോക്ടർ ഇവിടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇൻഷാല്ലാ നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് കാതോർക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലിഹില്ലമീൻ. റമദാനായി കഴിഞ്ഞാൽ ഒന്നാമത്തെ നോമ്പ് പല ആളുകൾക്കും പ്രയാസമുണ്ടാക്കാറുണ്ട്. പ്രധാനമായും മൈഗ്രെയിനുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളമൊക്കെ പലപ്പോഴും നമ്മൾ പറയും തലോമ്പിൻ്റെ അന്ന് ഭയങ്കര പ്രയാസമായിരുന്നു, മരിബ് ജമാഅത്ത് കിട്ടിയില്ല, ഇശാ കിട്ടിയില്ല, തറാവീഹ് പോലും കിട്ടിയില്ല എന്നൊക്കെ ഒരു പ്രയാസം പറയാറുണ്ട്. മിക്ക ആളുകൾക്കും അസ്വറിന് ശേഷം ഭയങ്കരമായ തലവേദനയും ഛർദിയുമൊക്കെ വന്നാകെ ക്ഷീണിച്ചു കിടക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ട്. ഇവിടെ നമ്മളൊന്ന് ശഅബാൻ മാസത്തിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ഒന്നാമത്തെ നോമ്പ് തന്നെ പൂർണ്ണമായ രീതിയിൽ ഇബാദത്തുകൾ ചെയ്യാൻ അവരെ സഹായിക്കും. ഇവിടെ അവർ ചെയ്യേണ്ടത് ശഅബാൻ മാസത്തിൽ അവർ നോമ്പെടുത്ത് ശീലിക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ റമദാൻ നോറ്റതിന് ശേഷമായിരിക്കും ചിലപ്പോൾ അവർ വീണ്ടും ഈ

0: റമദാനിൽ നോമ്പ് നോൽക്കുന്നത്, അല്ലെങ്കിൽ അതിനിടയ്ക്കുള്ള ഒന്നോ രണ്ടോ സുന്നത്ത് നോമ്പ് എടുത്തിട്ടുണ്ടാവാം. അപ്പോൾ ഇവിടെ ഷഅബാൻ മാസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പ് നോറ്റ മാസമായിരുന്നു ഷഅബാൻ മാസം എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പകർത്താനുള്ള ഒരു അവസരം കൂടിയാണല്ലോ. അപ്പോൾ ഇവിടെ ഷഅബാൻ മാസത്തിൽ അവർ സുന്നത്ത് നോമ്പെടുത്ത് ശീലിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു പ്രയാസം പൂർണ്ണമായും മാറ്റാൻ സാധിക്കും. ഇവിടെ സുന്നത്ത് നോമ്പെടുക്കുന്നത് ആയതുകൊണ്ട് തന്നെ ഇതേപോലെ വല്ല പ്രയാസവും വന്നു കഴിഞ്ഞാൽ അതിന് മുമ്പായിക്കൊണ്ട് തന്നെ ഇങ്ങനെ വരും എന്ന് സംശയം തോന്നിയാൽ തന്നെ നോമ്പ് മുറിച്ചുകൊണ്ട് തന്നെ അവർക്ക് ഇങ്ങനെ ചെയ്ത് ആ ഒരു നോമ്പിലേക്ക് കടക്കാനും സാധിക്കും. ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ ഷഅബാനിൽ നമ്മളിപ്പോൾ ഫസ്റ്റ് ഒരു നോമ്പെടുത്തു, സുന്നത്ത് നോമ്പെടുത്തു, ഒരു 4 മണിയൊക്കെയാകുമ്പോൾ ഭയങ്കര പ്രയാസം അനുഭവിക്കുകയാണ് എന്ന് തോന്നിയാൽ അവിടെ നോമ്പ് അവർക്ക് അവസാനിപ്പിക്കാം. കാരണം ശരീരം പ്രയാസപ്പെടുത്തിക്കൊണ്ട് നമ്മൾ നോമ്പ് നോക്കേണ്ടതില്ല. പിറ്റേ ദിവസം അവർക്ക് നോമ്പ് നോക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടില്ലാതെ നോമ്പ് പൂർത്തീകരിക്കാനും സാധിക്കും. അങ്ങനെ ഷഅബാനിൻ്റെ അവസാന സമയങ്ങളിലൊക്കെയായി ഇതേപോലെ നോമ്പ് നോറ്റു പോകുന്ന ആളെ സംബന്ധിച്ചിടത്തോളം റമദാനിൽ പിന്നെ നോമ്പെടുക്കുമ്പോൾ അവർക്ക് യാതൊരു പ്രയാസവുമില്ലാതെ ആ ഒന്നാമത്തെ നോമ്പ് തന്നെ നല്ല രീതിയിൽ പൂർത്തീകരിക്കാൻ സാധിക്കും. അപ്പോൾ മൈഗ്രെയിൻ പോലെ തലവേദനയൊക്കെയുള്ള ആളുകൾ ഇത് ഈ ഒരു ഷഅബാൻ മാസത്തിൽ തന്നെ പ്രത്യേകം ശ്രദ്ധിച്ചു പോവുകയാണെങ്കിൽ അവർക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ നോമ്പ് തുടക്കത്തിൽ തന്നെ പൂർണ്ണമായ രീതിയിൽ എടുക്കാൻ സാധിക്കും. അത് പ്രത്യേകം മൈഗ്രെയിൻ പോലുള്ള അസുഖങ്ങളുള്ള ആളുകൾ ശ്രദ്ധിക്കുക. ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കൃത്യമായ മരുന്നുകൾ സ്ഥിരമായിക്കൊണ്ട് കഴിക്കുന്ന ആളുകളാണെങ്കിൽ, മൈഗ്രെയിന് മരുന്നെടുക്കുന്ന ആളുകളാണെങ്കിലും, അല്ലെങ്കിൽ ഒരുപാട് കാലഘട്ടത്തിൽ തലവേദനയുള്ള ആളുകളൊക്കെ അതിന് കൃത്യമായ ഒരു മരുന്ന് ഡോക്ടറെ കാണിച്ച് മരുന്നെടുക്കുക കൂടി ചെയ്യേണ്ടതുണ്ട് എന്നതുകൂടി ഇതോടൊപ്പം ശ്രദ്ധിക്കേണ്ടതാണ്.
1: മാഷാല്ലാ, വളരെ ഗുണപ്രദമായൊരു സംസാരമാണ് ഇപ്പോൾ ആരോഗ്യ ചിന്തകൾ പ്രോഗ്രാമിൽ നമ്മൾ കേട്ടത്. മൈഗ്രെയിൻ ഉള്ളവർ ഷഅബാനിലെ ശ്രദ്ധിക്കുക എന്നുവെച്ചാൽ റമദാനിലേക്ക് നമ്മൾ ഒരുങ്ങുമ്പോഴുണ്ടാകുന്ന കാര്യങ്ങളും അവിടെ നമുക്ക് ഇബാദത്തുകൾക്ക് ഭംഗം വരാതിരിക്കാനുള്ള അവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ചില വിഷയങ്ങളുമാണ് ഡോക്ടർ സാദിഖ് തിരൂർ നമ്മളുമായി പങ്കുവച്ചത്.
2: പ്രായഭേദമന്യേ പൊതുവെ കാണാവുന്ന, കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണല്ലോ ഈ മൈഗ്രെയിൻ. അപ്പോൾ അതിനെ സത്യത്തിൽ മൈഗ്രെയിൻ ചികിത്സിക്കുന്നതിലേറെ ഏറ്റവും നല്ലത് മൈഗ്രെയിൻ വരുന്ന വഴികളെ നമ്മൾ ബ്ലോക്ക്
1: ചെയ്യാന്നുള്ളതാണ്.
2: നല്ലൊരു സംസാരമായിരുന്നു ഡോക്ടർ സാദിഖ് തിരൂർ ഇവിടെ പ്രസന്റ് ചെയ്തത്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് ഒരു ഉൾക്കാഴ്ച ലഭിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഇൻസൈറ്റ്. ഇന്നത്തെ ഇൻസൈറ്റിൽ, ലിപ്സ്റ്റിക് ഇട്ടില്ലേൽ ഒരു കോൺഫിഡൻസ് ഉണ്ടോ, ദ മേക്കിംഗ് ഓഫ് സ്യൂഡോ കോൺഫിഡൻസ് ആൻഡ് ദ കോസ്മെറ്റിക് ഇൻഡസ്ട്രി. അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഹിലാൽ സലീം, സി പി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ചയായ ഒരു വിഷയമായിരുന്നു പെൺകുട്ടികളുടെ ചിത്രങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ നിന്നെടുത്തിട്ട് അത് മോർഫ് ചെയ്തുകൊണ്ട് ടെലിഗ്രാമിലെ ചില ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യപ്പെടുന്നു എന്നുള്ളതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കേസുകളും കാര്യങ്ങളും. അതിൽ പലപ്പോഴും പിടിക്കപ്പെടുന്നത് അവരുടെ തന്നെ സഹപാഠികളായിട്ടുള്ള ആളുകൾ, ഈ കോളേജ് ഗ്രൂപ്പുകൾ, കോളേജ് ബാച്ചുകൾ, അതിൽ തന്നെയുള്ള സബ് ബാച്ചുകൾ, സബ് ഗ്രൂപ്പുകൾ, അവരൊക്കെ ഇൻസ്റ്റാഗ്രാം പേജുകൾ ഉണ്ടാക്കുകയും സ്വാഭാവികമായിട്ട് അവരുടെ തുള്ളിക്കളിക്കുന്ന ചിത്രങ്ങളും അതുപോലെ തന്നെ അവരുടെ ഡാൻസ് കളിക്കുന്ന ചിത്രങ്ങളും ഇങ്ങനെയുള്ള ചിത്രങ്ങളും വീഡിയോസും ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഇടുക എന്നുള്ളത് ഒരു ട്രെൻഡായി മാറിയിട്ടുണ്ട്. എല്ലാവരും ഇടുമ്പോൾ നമ്മൾ ഇടണമല്ലോ. അപ്പോൾ ആ നാൾക്ക് പല ആൾക്കാരും ഇടുകയും അത് പിന്നീട് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഈ പറയുന്ന ചില ഞരമ്പ് രോഗികളായിട്ടുള്ള ആളുകൾ അവരെന്ത് ചെയ്യുന്നു, ഇതിൽ നിന്ന് ഈ പിക്ചേഴ്സും ഈ വീഡിയോസും ഒക്കെ എടുത്ത് അത് ഇന്നത്തെ കാലത്ത് AI ആണ്, വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് വെച്ചിട്ട് എന്ത് ചെയ്തു, മോർഫ് ചെയ്ത് വളരെ വൃത്തികെട്ട രീതിയിൽ അതിനെ ആക്കി മാറ്റി അത് ടെലിഗ്രാമിൽ കൊണ്ടുപോയി വിൽക്കുന്ന അവസ്ഥ പോലും നമ്മുടെ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ആളുകളെ ഇപ്പോൾ പോലീസ് പിടിച്ചിട്ടുണ്ട്. ഒന്ന് രണ്ടാൾക്കാർ പിടിച്ച സമയത്ത് അതൊക്കെ അവരുടെ തന്നെ സഹപാഠികൾ അല്ലെങ്കിൽ അവരുടെ തന്നെ കോളേജിലുള്ള ആളുകൾ, അവരുടെ കോളേജിൽ ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് ഉണ്ടാകുന്ന സമയത്ത് എല്ലായിടത്തും ഉണ്ടാകുന്ന ക്യാമറമാൻ ഇവരെയൊക്കെയാണ് പിടിച്ചിട്ടുള്ളത്. ഓക്കെ, ക്യാമറമാൻ എന്ന് പറഞ്ഞാൽ അവരെ കൂടെയുള്ള ആളുകൾ തന്നെ. ഞാൻ പറഞ്ഞു വെച്ചാൽ, നമ്മൾ ആർക്കെങ്കിലും എതിരെ ഒരു കാര്യം പറയാനുള്ളത്, ഇതൊരു സൊസൈറ്റിയുടെ ഒരു യാഥാർത്ഥ്യമായിട്ട് ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നു. അപ്പോൾ മുമ്പ് ഇതിങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് പലപ്പോഴും എന്താണ് ഞങ്ങളതിന് ചെയ്യേണ്ടത്, ഇതിപ്പോൾ മോർഫ് ചെയ്യുന്നു എന്നുള്ളത് ഇപ്പോൾ നമുക്കെന്ത് ചെയ്യാൻ പറ്റുന്നൊരവസ്ഥയാണോ എന്നുള്ള നിലയ്ക്ക് ചോദിക്കുന്ന കുട്ടികളുണ്ട്. അവരോട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും പെൺകുട്ടികളായിട്ടുള്ള ആൾക്കാർ പറയുന്നൊരു കാര്യമാണ്, നമ്മളിപ്പോൾ അണിഞ്ഞൊരുങ്ങി പോകുക എന്നൊക്കെ പറയുമല്ലോ, നമ്മൾ കുറച്ചുകൂടി മേക്കപ്പൊക്കെ ചെയ്ത് പോകുക എന്ന് പറഞ്ഞാൽ. സാധാരണ ആണുങ്ങൾ പറയുന്ന എന്താണ് ഇത്, അല്ലെങ്കിൽ മതത്തിൻ്റെ പിന്നെ ഈ പറയുന്ന മതത്തിൻ്റെ ലേബിളിലുള്ള ആൾക്കാരെന്താ പറയുക, അതെന്തോ അവർക്ക് ഈ പറഞ്ഞതുപോലെ എന്തോ ലൈക്ക് അവർക്ക് ആണുങ്ങളെ കാണിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി പോകുന്നു, ലൈക്ക് അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവാം, പക്ഷേ എല്ലാവരും അങ്ങനെയൊന്നുമല്ല. ഒരു വലിയ ഭൂരിഭാഗം കുട്ടികളും അങ്ങനെയൊന്നും അല്ല. അത് യഥാർത്ഥത്തിൽ ഞങ്ങളുടെ ഒരു കോൺഫിഡൻസിന് വേണ്ടിയിട്ടാണ്. ഞങ്ങൾ ഡാൻസ് കളിക്കുമ്പോൾ ഞങ്ങൾക്ക് കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്. ഞങ്ങൾ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്. ആ കോൺഫിഡൻസിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ യഥാർത്ഥത്തിൽ അങ്ങനെ പോകുന്നത്. അല്ലാണ്ട് ആളുകളെ കാണിക്കണം എന്നുള്ള ഉദ്ദേശമൊന്നും ഞങ്ങൾക്ക് യഥാർത്ഥത്തിലില്ല. സംഭവം നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ കുറേയൊക്കെ അതിൽ ശരിയുണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം എല്ലാവരും ഈ പറഞ്ഞ പോലെ മറ്റുള്ള ബോയ്സിനെ കാണിക്കണമെന്നോ അല്ലെങ്കിൽ അവിടെയുള്ള ആളുകളെ കാണിക്കാൻ വേണ്ടി പോകുന്നൊന്നും ആയിരിക്കില്ല. ഈ പറഞ്ഞതിൽ കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടി മേക്കപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അത് ശരിയാണ്, അങ്ങനെയുള്ള ആളുകളാണ് കൂടുതൽ എന്നുള്ളതാണ് അവർ തന്നെ പറയുന്നത്. പിന്നെ നമ്മളത് അവിശ്വസിക്കേണ്ട ആവശ്യം അവിടെ ഇല്ലല്ലോ. പക്ഷേ ഇനി ആ യാഥാർത്ഥ്യം അതാണ് ശരി എന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ അവിടെ വരുന്ന വേറൊരു വിഷയമുണ്ട്. അവർ പറയാനുള്ളൊരു കാര്യം, അത് ജെന്യൂൻ ആയിട്ട് നമുക്ക് തോന്നുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്ന് മീൻസ് നമുക്ക് ഒരു സൊസൈറ്റി എന്നുള്ള നിലക്കാണ് പറയുന്നത്. നമ്മളിപ്പോൾ ഒരാൾ പല്ല് തേക്കാതെ കോളേജിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഒരു എന്തോ ഒരു ഒരു ഇൻഹിബിഷൻ ഉണ്ടാവും. ആരോടെങ്കിലും സംസാരിക്കാനോ അല്ലെങ്കിൽ ഇടപഴകാനോ ഒക്കെ ഒരു ഇൻഹിബിഷൻ ഉണ്ടാവും. കാരണം നമ്മൾ പല്ല് തേച്ചിട്ടില്ല രാവിലെ. അപ്പോൾ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ, നമ്മൾ പല്ല് തേക്കാത്തതുകൊണ്ട് ഒരു കോൺഫിഡൻസ് ഇല്ല നമുക്ക് ആൾക്കാരോട് സംസാരിക്കാനും കയറിയെന്ന് സംസാരിക്കാനും നമുക്കൊരു കോൺഫിഡൻസ് ഇല്ല. ഇതേപോലെയാണ് ഞങ്ങൾ ലിപ്സ്റ്റിക് ഇടാതിരുന്ന് കഴിഞ്ഞാൽ, ഞങ്ങൾ ലിപ്സ്റ്റിക് ഇടാതിരുന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നില്ല. എല്ലാവരും എൻ്റെ ഗ്രൂപ്പിൽ ഒരു 5 പെൺകുട്ടികളുണ്ട്, 4 ആൾക്കാരും ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്. എനിക്കത് ഇട്ടിട്ടില്ലെങ്കിൽ അവിടെ ഒരു പീർ പ്രഷർ ഉണ്ട്. മാത്രമല്ല അത് ഇട്ടിട്ടില്ലെങ്കിൽ എന്തോ ഒരു, ഞാനൊരു പല്ല് തേക്കാതെ കോളേജ് പോയാൽ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവും, അതുപോലെ തന്നെയാണ് എനിക്ക് ലിപ്സ്റ്റിക് ഇടാതെ ഇരുന്ന് കഴിഞ്ഞാൽ കോളേജിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്നൊരു അനുഭവം എന്ന് അവർ പറയുന്നത്. ഇത് ജെനുവിനാണ്, ഇത് സത്യം പറഞ്ഞ ജെനുവിനാണ്. ഇങ്ങനെയുള്ള ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക, അതുകൊണ്ട് ലിപ്സ്റ്റിക് യൂസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ആശയം യഥാർത്ഥത്തിൽ നമ്മളുടെ കുട്ടികൾക്കിടയിലേക്ക് വന്നിട്ടുണ്ട്. ഞാനിത് പറയുന്നത് അവർ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഇതേപോലെ ഒരു പ്രോഗ്രാമിന് പോയ സമയത്ത് നമ്മൾ അവിടെയുള്ള കോളേജിലൊരു കുട്ടി ചോദിച്ചത്, ഞങ്ങൾ ലിപ്സ്റ്റിക് ഇടുന്നത് ഞങ്ങളുടെ ഒരു സ്വകാര്യതയിലല്ലേ, ഞങ്ങൾക്കത് കോൺഫിഡൻസ് തരുന്നുണ്ട്, പിന്നെ നിങ്ങൾക്ക് എന്താണ് കുഴപ്പം എന്നുള്ളതാണ് ചോദിച്ചത്. അവിടെ ഞങ്ങൾക്കല്ല കുഴപ്പം എന്നുള്ളതാണ് ഒന്നാമത്തെ ഉത്തരം. അല്ലെങ്കിൽ ഈ പറയുന്ന ഇതിനെ എതിർക്കുന്ന ആളുകൾക്കല്ല യഥാർത്ഥത്തിൽ കുഴപ്പം, കുഴപ്പം നിങ്ങൾക്ക് തന്നെയാണെന്നുള്ളതിനെയാണ്. ഇപ്പോൾ നമ്മൾ ലിപ്സ്റ്റിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദമായിട്ട് നിങ്ങൾക്ക് ChatGPT-യിലോ വെറും ChatGPT-യോ ഗൂഗിളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഈ ലിപ്സ്റ്റിക്കിൻ്റെ പ്രോബ്ലംസ് കാണാൻ പറ്റും. ലിപ്സ്റ്റിക്കിൻ്റെ അതിൽ അടങ്ങിയിട്ടുള്ളത് കാഡ്മിയം, മെർക്കുറി, അലൂമിനിയം പോലെയുള്ള ഹെവി മെറ്റൽസാണ്. ഈ ഹെവി മെറ്റൽസിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈക്ക് സാധാരണ ഒരു ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്ന ഒരാൾ ഒരു ദിവസം ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുമ്പം അവർ പോലും അറിയാതെ ഒരു 27 mg ലിപ്സ്റ്റിക്ക് അവരുടെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. അത് കുറച്ചുകൂടി ഹെവി ആയിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്, 87 mg അവരുടെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. ഇത് വെറും കണക്ക് മാത്രം എടുത്ത് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു വർഷം ഏകദേശം അപ്പം ഒരു 1.5 to 3 kg ഒക്കെ, 3 kg ആലോചിക്കണം, 3 kg ലിപ്സ്റ്റിക്ക് നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്നുണ്ട്. ഈ ലിപ്സ്റ്റിക്ക് എവിടത്തേക്കാ പോകുന്നത്? ഈ ലിപ്സ്റ്റിക്കുള്ളത് ഹെവി മെറ്റൽസാണ്. ഇത് എവിടത്തേക്കാ പോകുന്നത്? നമ്മുടെ കിഡ്നിയിലേക്കാണ് പോകുന്നത്. നമ്മുടെ കിഡ്നിയിൽ എന്താ സംഭവിക്കുക? അത് നെഫ്രോടോക്സിക്കും അവിടെ ആ കിഡ്നിക്ക് പ്രോബ്ലംസ് ഉണ്ടാക്കും, നമ്മുടെ കിഡ്നി പിന്നെ കിഡ്നിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കും അല്ലേ. ഇത് ഞാൻ നമ്മൾ വെറുതെ പറയല്ല, ഇത് ഈ വളരെ ജനറലായിട്ട് പറഞ്ഞാണ് ഈ കാര്യം നിങ്ങൾ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് അതിലുണ്ട്, ഹെവി മെറ്റൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. മാത്രമല്ല ഇങ്ങനെയുള്ള പിന്നെ എലമെൻറ്റ്സ് ഇതിലുള്ളത് കൊണ്ട് തന്നെ, ഇങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് ആയതുകൊണ്ട് തന്നെ അത് പലപ്പോഴും ഈ പറഞ്ഞതുപോലെ തന്നെ പലപ്പോഴും നമ്മുടെ ഹോർമോണലായിട്ടുള്ള ഡിസ്ഫങ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുള്ള പഠനങ്ങൾ കാണുന്നുണ്ട്. അതിൽ ഈസ്ട്രോജനിൽ പ്രോബ്ലംസ് ഉണ്ടാക്കും, PCOD പോലുള്ള അസുഖങ്ങൾ ഉണ്ടാക്കും, ഇൻഫെർട്ടിലിറ്റി ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പഠനങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്താ കുഴപ്പം ഞങ്ങൾ ലിപ്സ്റ്റിക് ഇട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾക്കല്ല കുഴപ്പം, നിങ്ങൾക്കാണ് കുഴപ്പം. അത് ഇടുന്ന നിങ്ങൾക്കാണ് കുഴപ്പം. അപ്പോൾ പിന്നെ ഞങ്ങളെന്താ ഈ കുഴപ്പമുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. പക്ഷേ ഞങ്ങളിപ്പോൾ ഇനി എന്താ ചെയ്യുക? കാരണം ഇത് ഇടാതിരിക്കാൻ പറ്റുന്നില്ല. കോളേജിലേക്ക് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത്, പുറത്തേക്ക് പോകുന്ന സമയത്ത് ഇതിട്ടിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കിട്ടുന്നില്ല. അവിടെയാണ് നമ്മൾ ഈ കോൺഫിഡൻസ് ആരാണ് ഉണ്ടാക്കിയത്? ഈ പറയുന്നൊരു കോൺഫിഡൻസ് ഇപ്പോൾ കുറേ കാലങ്ങളായല്ലോ നമ്മുടെ, ഇതിപ്പോൾ ഈ ലിപ്സ്റ്റിക്ക് സംസ്കാരം നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഒരുപാട് കാലമൊന്നും ആയിട്ടില്ലല്ലോ. അപ്പോൾ അതിന് മുമ്പൊന്നും ആർക്കും കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. നമ്മൾ കോളേജിലേക്കും സ്കൂളിലേക്കും പോകുമ്പം ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ മാത്രം എന്താ അത് ഇട്ടിട്ടില്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ വരുന്നത്? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കോൺഫിഡൻസ് ഇല്ല, നിങ്ങളിതിട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഇല്ല എന്ന് ചില ആളുകൾ ഇങ്ങനെ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. അത് നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ പോലും അറിയാതെ. നിങ്ങളുടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കൊമേഴ്ഷ്യൽസ്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന, നിങ്ങൾക്കറിയാം, നിങ്ങൾ ഒരു ലിപ്സ്റ്റിക്ക് തൊട്ട് കഴിഞ്ഞാൽ അടുത്ത കൊമേഴ്ഷ്യൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ വരുന്നത് ആ ലിപ്സ്റ്റിക്കുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതുപോലത്തെ മറ്റ് ലിപ്സ്റ്റിക്ക് മറ്റ് ബ്രാൻഡുകളുടെയൊക്കെ പരസ്യമായിരിക്കും. അപ്പോൾ ഈ പറയുന്ന പരസ്യങ്ങളിലൂടെ ഈ പറയുന്ന പലപ്പോഴും ഈ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആളുകൾ, അവർ ഇങ്ങനെയുള്ള ലിപ്സ്റ്റിക്ക്, അവർക്ക് തന്നെ ബ്രാൻഡ് ഉണ്ടാവും, അല്ലെങ്കിൽ അവർ ഇങ്ങനെയുള്ള ബ്രാൻഡുകളെ പ്രൊമോട്ട് ചെയ്ത് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ കാണുന്ന സമയത്ത് പതിയെ പതിയെ നമ്മൾ അതിൽ അക്ലിമറ്റൈസ് ചെയ്യപ്പെട്ടതാണ്. നമ്മളത് അതൊക്കെ ഒരു നോർമലാണ്, ഇത് ഇട്ടിട്ടില്ലെങ്കിൽ അബ് നോർമലാണ് എന്നുള്ള നിലക്ക് നമ്മുടെ ചിന്ത പോയിപ്പോയതാണ് സംഭവം. അപ്പോൾ പക്ഷേ സ്റ്റിൽ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും, ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ആഡുകൾ റൺ ചെയ്ത് അതിൻ്റെയൊക്കെ ആവശ്യം എന്താ? ഇങ്ങനെയൊക്കെ ആഡ് റൺ ചെയ്തിട്ട് പൈസ കളഞ്ഞിട്ട് ഞങ്ങളെ കൊണ്ട് ലിപ്സ്റ്റിക് ഇടിപ്പിച്ച് കോൺഫിഡൻസ് ഉണ്ടാക്കേണ്ട ആവശ്യം എന്താ? അവിടെയാണ് ഞാൻ ചില കണക്കുകൾ കാണിച്ചിരുന്നത്. ഞാൻ 1, 2, 3 കണക്കുകൾ പറഞ്ഞത്. ആ കണക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ നമ്മൾ വെറുതെ പറയല്ല, ഇവിടെയുള്ള ബ്യൂട്ടി ഇൻഡസ്ട്രി ആ ബ്യൂട്ടി ഇൻഡസ്ട്രിയിൽ യഥാർത്ഥത്തിൽ ഒരു ഒരു 2024 കണക്ക് പ്രകാരം അപ്രോക്സിമേറ്റ്ലി 441 ബില്യൺ ആണ് ബ്യൂട്ടി ഇൻഡസ്ട്രിയുടെ ലാഭം. 441 ബില്യൺ. ഓക്കെ, അതിൽ സ്കിൻ കെയറുമായി ബന്ധപ്പെട്ടുകൊണ്ട് 195 ബില്യൺ കാണാൻ പറ്റും. ഹെയർ കെയറുമായി ബന്ധപ്പെട്ടുകൊണ്ട് 91 ബില്യൺ കാണാൻ പറ്റും. മേക്കപ്പുമായി ബന്ധപ്പെട്ട് 84 ബില്യൺ കാണാൻ പറ്റും. ഫ്രാഗ്രൻസുമായി ബന്ധപ്പെട്ട് നമുക്ക് 76 ബില്യൺ കാണാൻ പറ്റും. ഇത് 2023 കണക്കാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. 2028 അവർ പ്രൊജക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാ അറിയോ? 2028 ആകുമ്പോഴേക്ക് അവരുടെ ഈ പറയുന്ന സംഖ്യ എവിടെ എത്തണം? 594 ബില്യണിലേക്ക് എത്തണം. 594 ബില്യൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഒരു 594 എന്നിട്ട് എത്ര പൂജ ഇടണം ആലോചിച്ചൊക്കെ മതി. ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഒന്ന് കാൽക്കുലേറ്ററിൽ ഒന്ന് എഴുതി നോക്കിയാൽ മതി, അപ്പോൾ കാണാൻ പറ്റും. അപ്പോൾ ഇത്രയും വലിയൊരു ഇൻഡസ്ട്രി അവിടെ കിടക്കണം. നമ്മൾക്കിങ്ങനെ ഒരു ഇതിട്ട് കഴിഞ്ഞാലേ കോൺഫിഡൻസ് കിട്ടൂ മക്കളെ എന്ന് നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ച് അവരുടെ പ്രൊഡക്റ്റുകൾ നമ്മളെ കൊണ്ട് വാങ്ങിപ്പിച്ച് അവർ ലാഭം ഉണ്ടാക്കണം. ആ ലാഭത്തിന് വേണ്ടി നമ്മൾ വിളിക്കുന്ന പേര് കോൺഫിഡൻസ് എന്നാണ്. അപ്പോൾ നമ്മൾ പോലും അറിയാതെ ഒരു കോൺഫിഡൻസ് അവർ ബിൽഡ് ചെയ്ത് വെച്ചാണ്. ആ അത് ഇട്ട് കഴിഞ്ഞാലേ നിങ്ങൾക്ക് കോൺഫിഡൻസ് കിട്ടൂ എന്നൊരു സംഗതി അവർ ബിൽഡ് ചെയ്ത് വെച്ചാണ്. അപ്പോൾ ഇതിലേക്ക് ഇത് ഈ വിഷയത്തിൽ മാത്രമാണോ? അല്ല, ഇപ്പോൾ ഈ കോസ്മെറ്റിക് ഇൻഡസ്ട്രിയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ കഴിഞ്ഞ ഒരു 2024 കണക്ക് പ്രകാരം 72.7 ബില്യൺ, ഞാനീ പറയുന്നതൊക്കെ ബില്യൺ കണക്കുകൾ, നമുക്ക് ബില്യൺ ഒന്നും കാണാൻ പറ്റില്ല, ബില്യൺ കണക്കുകൾ. അപ്പോൾ 72.7 ബില്യൺ ഡോളർ, അതും ശ്രദ്ധിക്കണം, ഇതൊക്കെ ഡോളറിലാണ് പറയുന്നത്. ഡോളർ എത്രയായി? ഒരു രൂപ എന്നിട്ട് എത്ര ഡോളറാണ് ആലോചിച്ചാൽ മതി. ഇതൊക്കെ ഡോളറിലാണ് പറയുന്നത്. ആ ഡോളറിലുള്ള ബില്യണാണ് നമ്മൾ പറയുന്നത്. 72.7 ബില്യൺ ഡോളറാണ് കഴിഞ്ഞ 2024 മാത്രം കോസ്മെറ്റിക് സർജറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. കോസ്മെറ്റിക് സർജറി, കാരണം നമ്മൾക്ക് പലപ്പോഴും നമ്മൾ ഈ കൊറിയൻ ഡ്രാമ കാണുക, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അങ്ങനെയുള്ള ഈ പറയുന്ന പോലെ ഇങ്ങനെയുള്ള ബ്യൂട്ടി സ്റ്റാൻഡേർഡുകളൊക്കെ അങ്ങനെ അത് പ്രൊമോട്ട് ചെയ്യുന്ന പലതും കാണുമ്പം നമുക്ക് തോന്നും നമുക്കൊരു അവർ ഗ്ലാസ് സ്ട്രക്ചർ വേണം. അതാണ് യഥാർത്ഥത്തിൽ നോമായിട്ടുള്ളത്. ഈവൻ ഈ വളരെ ചെറിയ കുട്ടികളിൽ പോലും ബാർബിയെ പോലെയുള്ള, അല്ലെങ്കിൽ അങ്ങനെയുള്ള പല കാർട്ടൂണുകളും അങ്ങനെയുള്ള പലതും ഉണ്ടാക്കി വെക്കുന്നൊരു അരക്ഷിതാവസ്ഥ ഉണ്ട്. നമ്മളൊന്നും അല്ല ശരി, നമ്മളെന്തൊക്കെ നമ്മുടെ കളറിൻ്റെ പേരിൽ നമുക്ക് അത്ര നമ്മൾ ശരിയല്ല, നമ്മുടെ കളർ അത്ര ശരിയല്ല, നമ്മളുടെ ശരീരത്തിൻ്റെ പ്രകൃതി അത്ര ശരിയല്ല, നമ്മളുടെ ആ പറയുന്ന സ്കിന്നിൻ്റെ ഗ്ലോ അത്ര ശരിയല്ല, ഇങ്ങനെ നമ്മളിങ്ങനെ ഒരു എന്തോ നമ്മളെന്തോ ഒരു പിന്നോട്ട് നിൽക്കുന്ന ടീംസാണ്, നമുക്ക് അതേപോലെ ആവണം, ഇവരീ കാണിക്കുന്ന ഒരു ബ്യൂട്ടി സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ അതിലേക്ക് നമ്മൾ എത്തണം എന്ന് നമ്മളെ കൊണ്ട് ഇങ്ങനെ ചിന്തിപ്പിച്ച് അതിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ്. ആ ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് ഇതിൽ പെട്ടുപോകുന്ന നമ്മൾ അതേപോലെ ആവാൻ ശ്രമിക്കും. നമ്മൾ ഓരോ രാജ്യങ്ങളും ഓരോ കോണ്ടിനെൻറ്റിലും അവർക്കുള്ള പിന്നെ സൺലൈറ്റിൻ്റെ അടക്കം, എത്ര സൺലൈറ്റ് കിട്ടും എന്നുള്ളതിൻ്റെ അടക്കം അടിസ്ഥാനത്തിലാണ് അവിടെയുള്ള സ്കിൻ കളർ പോലും ഉണ്ടാവുന്നത്. പഠിച്ചവൻ അങ്ങനെയാണ് നമ്മളൊക്കെ സൃഷ്ടിച്ചിട്ടുള്ളത്. പക്ഷേ നമുക്കത് പോരാ, നമുക്ക് ഇവര് പറയുന്ന ബ്യൂട്ടി സ്റ്റാൻഡേർഡിലേക്ക് എത്തണം. അപ്പോൾ ആ ബ്യൂട്ടി സ്റ്റാൻഡേർഡിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ കഷ്ടപ്പെടുകയാണ്. അതിനുവേണ്ടി നമ്മൾ സർജറികൾ ചെയ്യാൻ ആലോചിക്കണം. നമ്മൾ സർജറികൾ ചെയ്യണം, നമ്മളിൽപ്പെട്ട മനുഷ്യന്മാരായിട്ടുള്ള ആളുകൾ സർജറി ചെയ്യണം. 72.7 ബില്യൺ ഡോളറാണ് 2024 മാത്രം ആ വിഷയത്തിൽ പോയിട്ടുള്ളത്. എന്നിട്ട് അവർ പ്രൊജക്റ്റ് ചെയ്യുന്ന 2033 ആകുമ്പോഴേക്ക് 200 ബില്യൺ ഇൻഡസ്ട്രി ആവണമെന്നാണ്. 2033 ആകുമ്പോഴേക്ക് ഇത് 200 ബില്യണിലേക്ക് എത്തണം, 200 ബില്യൺ ഡോളറിലേക്ക് എത്തണം. ഓക്കെ, 2024 മാത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രൊസീജിയേഴ്സ് 17.4 മില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷമാണ്. 17.4 മില്യൺ എന്ന് പറഞ്ഞാൽ 1,74,00,000 സർജറികളാണ് 2024 നടന്നത്. 1,74,00,000 സർജറികളാണ് 2024 ലോകമെമ്പാടും ബ്യൂട്ടി സ്റ്റാൻഡേർഡിലേക്ക് എത്താൻ വേണ്ടി നടന്നിട്ടുള്ളത്. 2 കോടിയിലധികം ഇങ്ങനെയുള്ള നോൺ സർജിക്കലായിട്ടുള്ള കോസ്മെറ്റിക് പ്രൊസീജിയേഴ്സ് ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്തു എന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ വിചാരിക്കുന്നത് നമ്മളാ ബ്യൂട്ടി ആദ്യം ഇവരെന്ത് ചെയ്യും? നമ്മളെ പഠിപ്പിക്കും നിങ്ങൾ ആ ബ്യൂട്ടി സ്റ്റാൻഡേർഡിൽ എത്തണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിനുവേണ്ടി അതിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ സർജറി ചെയ്യും. അപ്പോൾ ആർക്ക് ലാഭം കിട്ടുന്നത്? ഇവർക്ക്. നമ്മൾ വിചാരിക്കുന്നത് എന്താ? നമ്മളെന്തോ സംഭവിച്ചു, നമ്മളെന്തോ അറ്റൈൻ ചെയ്തു, നമ്മൾ എവിടെയോ എത്തിയിട്ടുണ്ട്, നമ്മളൊരു ബ്യൂട്ടി സ്റ്റാൻഡേർഡിലേക്ക് എത്തി. അല്ല, നമ്മളങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചതാണ്, പറ്റിച്ചതാണ് എന്ന് നമുക്ക് ഓർമ്മ ഉണ്ടാകണം. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഈ ബ്യൂട്ടി സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അവർ ഗ്ലാസ് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നമുക്ക് ശരിയാണ്, ഇന്നല്ലാഹ ജമീലും യുഹബ്ബുൽ ജമാൽ, പഠിച്ചവന് ഭംഗിയെ ഇഷ്ടപ്പെടുന്നു. പക്ഷേ ഈ ഭംഗി എന്ന് പറയുന്നത് നമ്മൾ സബ്ജക്റ്റീവായിട്ട് ചിന്തിക്കുന്നതുകൊണ്ടല്ലേ? നമ്മൾ സബ്ജക്റ്റീവായിട്ട് നമ്മൾ വൈയക്തികമായിട്ട് നമ്മൾ ചിന്തിക്കുന്ന ഭംഗി എന്ന് പറഞ്ഞാൽ വെളുപ്പാണ് ഭംഗി, അല്ലെങ്കിൽ ഭംഗി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ശരീരപ്രകൃതിയാണ് ഭംഗി. ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ രീതിയിൽ മുടി ഉണ്ടാകുന്നതാണ് ഭംഗി, ഈ രീതിയിൽ ഗ്ലോ ഉണ്ടാകുന്നതാണ് ഭംഗി. അത് നമ്മളെ ആരാത് പഠിപ്പിക്കുന്നത്? നമ്മൾ കാണുന്ന കെ സീരീസ് അല്ലേ, നമ്മൾ കാണുന്ന കൊറിയൻ ഡ്രാമാസ്, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന അഡ്വർടൈസ്മെൻറ്റ്സ്. അപ്പോൾ അങ്ങനെയുള്ള അഡ്വർടൈസ്മെൻറ്റിൻ്റെ ആ പറയുന്ന ആളുകളുടെ അടിമയായിട്ട് നമ്മൾ പോകാൻ പാടില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സൃഷ്ടിച്ച പടച്ചോ നമുക്കൊരു രൂപവും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടാവും, അതിൽ നമ്മൾ തൃപ്തിപ്പെടുക, അതിൽ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അത് തൃപ്തിപ്പെടുക എന്ന് പോലും നമ്മൾ പറയേണ്ടി വരുന്ന എന്തുകൊണ്ടാണ്? അതെന്തോ കുറഞ്ഞതാണെന്നുള്ള തോട്ട് നമ്മുടെ ഉള്ളിലുണ്ടാക്കിയതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ അത് അതെന്താണോ അതിലാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അല്ലാണ്ട് ഇവർ ഈ പറയുന്ന ബ്യൂട്ടി സ്റ്റാൻഡേർഡിലേക്ക് പോയി ഇവർക്ക് കുറേ കാശ് കൊടുത്ത് നമ്മൾ അറിയാത്തൊരു സ്യൂഡോ കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് അതെന്തോ വലിയ കാര്യമായിട്ട് ചിന്തിക്കുന്നതിൽ വലിയ അർത്ഥവും കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഇൻഷാല്ലാ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. നമ്മളെ ചൂഷണം ചെയ്യുന്ന ആളുകൾ ആരാണ്, അവർ എങ്ങനെയാണ് നമ്മളെ ചൂഷണം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിക്കഴിഞ്ഞാൽ പിന്നെ വിഷയം നമുക്ക് കുറച്ചുകൂടി സിമ്പിളാണ്. ഈ പറയുന്നൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സും കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് നമ്മൾ എന്താണോ, നമ്മളെ ഒരിക്കലും ആരെങ്കിലും വാല്യൂ ചെയ്യേണ്ടത്, നമ്മളെ ഒരാൾ വാല്യൂ ചെയ്യേണ്ടത് നമ്മുടെ ബ്യൂട്ടിയുടെ പേരിലല്ല, നമ്മളെ ഒരാൾ വാല്യൂ ചെയ്യേണ്ടത് നമ്മളുടെ സ്കിന്നിൻ്റെ ഗ്ലോ എത്രയാണ് എന്നുള്ളതിൻ്റെ പേരിലല്ല, അല്ലെ, നമ്മളെ വാല്യൂ ചെയ്യേണ്ടത് നമ്മുടെ അറിവിൻ്റെ പേരിലാണ്, നമ്മളെ വാല്യൂ ചെയ്യേണ്ടത് നമ്മുടെ കഴിവിൻ്റെ പേരിലാണ്, നമ്മളെ വാല്യൂ ചെയ്യേണ്ടത് നമ്മുടെ ഹാർഡ് വർക്കിൻ്റെ പേരിലാണ്. അതല്ലാതെ നമ്മളെങ്ങനെ നമ്മളെ കാണാൻ എങ്ങനെ ഇരിക്കുന്നു, അല്ലെ, നമ്മളെ പിന്നെ കാണാനും നമ്മളുടെ ശരീരപ്രകൃതി എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതിനനുസരിച്ചല്ല. അതുകൊണ്ട് ഇപ്പോൾ സിനിമകളിൽ, സീരീസുകളിൽ, സീരിയലുകളിൽ അവിടെ ഒരു നായികയായിട്ട് എങ്ങനെ സെലക്ട് ചെയ്യുക, ഒരു നായികനെ സെലക്ട് ചെയ്യുമ്പം അവിടെ സ്വാഭാവികമായിട്ടും അവർ ഈ സോ കോൾഡ് ബ്യൂട്ടി ഉണ്ടല്ലോ, ഈ സോ കോൾഡ് ബ്യൂട്ടി സ്റ്റാൻഡേർഡിലുള്ള ആൾക്കാരെയാണ് സെലക്ട് ചെയ്യുക. അപ്പോൾ അതല്ല നമ്മുടെ ഏരിയ, അത് നമ്മുടെ ഏരിയ അല്ല, അത് വിട്ടേക്ക്, അവർ വേറെ ടീംസാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊന്നുമല്ല, നമുക്ക് നമ്മുടെ കഴിവും അറിവും നമ്മുടെ തക്കവയാണ് പ്രധാനം. നമ്മൾ പടച്ചോൻ്റെ മുമ്പിലേക്ക് പോകുമ്പം നമ്മളെത്രമാത്രം അറിവ് ഉണ്ടാക്കി, നമുക്ക് എത്രമാത്രം തക്കവ ഉണ്ട് എന്നുള്ളതാണ് പ്രധാനം. അല്ലാതെ ഈ പറയുന്ന മുതലാളിത്തം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബ്യൂട്ടി സ്റ്റാൻഡേർഡ് നമുക്ക് അത്ര ഉണ്ട് എന്നുള്ളത് ആരും ചോദിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇൻഷാല്ലാ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക, ഇങ്ങനെയുള്ള കെണികളിൽ നമ്മൾ പെടാതിരിക്കുക എന്നുള്ളതിനാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. ഇൻഷാല്ലാ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
4: കോസ്മെറ്റിക് ഇൻഡസ്ട്രി നമ്മുടെ കോൺഫിഡൻസിനെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നൊരു വിഷയത്തിലാണ് ഡോക്ടർ ഹിലാൽ സലീം സി പി ഇന്നത്തെ ഇൻസൈറ്റിൽ നമ്മോടൊപ്പം ചേർന്നത്.
3: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും. പീസ് റേഡിയോ.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് വോയ്സ് ഓഫ് പീസ്.
1: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയ്സ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം വോയ്സ് ഓഫ് പീസ്.
0: ഇരുട്ടടിയാകുന്ന ജനസംഖ്യാ നിയന്ത്രണം ഭാഗം ഒന്ന്, സ്പോട്ട്ലൈറ്റ് ചർച്ചയുടെ പ്രസക്ത ഭാഗമാണ് ഇന്നത്തെ വോയിസ് ഓഫ് പീസിൽ നമ്മൾ കേൾക്കുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ അബ്ദുൽ ഹമീദ് മാസ്റ്റർ പറപ്പൂർ, കൂടെ ഹബീബ് റഹ്മാൻ.
2: മുൻകാലങ്ങളിൽ ജനസംഖ്യാ നിയന്ത്രണത്തെ വളരെ കൊട്ടിക്കോശി സംസാരിച്ചിരുന്ന പല വിദേശ രാജ്യങ്ങളും ഇന്ന് അതിൽ നിന്നും മാറി ചിന്തിച്ചുകൊണ്ട് ജനസംഖ്യാ വർധനവിന് വേണ്ടി സംസാരിക്കുകയും അതിന് പലവിധ പ്രോത്സാഹനങ്ങൾ നൽകുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഈ ഒരവസരത്തിലാണ് ഇപ്പോൾ ഇന്ത്യയിൽ നമ്മുടെ പുതിയ ജനനനിരക്ക് റീപ്ലേസ്മെൻറ്റ് വാല്യൂവിനേക്കാൾ താഴെ പോയി എന്നുള്ള ഒരു ന്യൂസ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഇത് വളരെ ഗൗരവമായ ഒരു വിഷയമാണ്. ഈ നമ്മുടെ നാട്ടിലും ഇപ്പോൾ കുട്ടികളുടെ അല്ലെങ്കിൽ യുവാക്കളുടെ എണ്ണം വളരെ കുറഞ്ഞുകൊണ്ടി വരുന്നു എന്നുള്ളത്, ഈ ഒരു വിഷയത്തിൽ എന്താണ് സാർ പറയാനുള്ളത്?
3: അല്ല, നമ്മൾ ഒരുപക്ഷെ ഈ വാർത്തകൾ വായിക്കുന്ന ആളുകൾ ഒരു തെറ്റിദ്ധാരണയുണ്ട്. എന്താ വെച്ചാൽ യൂറോപ്യൻ രാജ്യങ്ങളിലാണ് ഈ പോപ്പുലേഷൻ ഫാള് ഏറ്റവും സിവിയർ ആയിട്ടുള്ള, അല്ലെങ്കിൽ മറ്റേ ബർത്ത് മറ്റേ റേറ്റ് ഏറ്റവും കുറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ ഇതൊരു വലിയ ത്രെട്ടായിട്ട് മനസ്സിലാക്കുകയും അത്തരം രാജ്യങ്ങൾ പല രീതിയിലും ഇത് കൂട്ടാൻ വേണ്ടി ഉള്ള ഇൻസെൻറ്റീവ്സോ സപ്പോർട്ടുകളോ കൊടുത്തു തുടങ്ങുന്നു. അപ്പോൾ നമുക്കുണ്ടാകുന്നൊരു തോന്നൽ എന്താണ്, ഓക്കെ യൂറോപ്യൻ രാജ്യങ്ങൾ എന്ത് ചെയ്തിരിക്കണു, ഇപ്പോൾ പോപ്പുലേഷൻ പ്രോ ആണ് എന്ന്. യഥാർത്ഥത്തിൽ അത് ശരിയല്ല. ഈ പറയുന്ന ഈ പ്രൊജക്റ്റ്, ഇത് പോപ്പുലേഷൻ കൺട്രോളിൻ്റെ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് വളരെ ആസൂത്രിതമായി ലോകത്ത് കൊണ്ടുവന്ന നിഗൂഢമായ താല്പര്യങ്ങളോടെ തന്നെ കൊണ്ടുവന്നൊരു സാധനമാണ്. അതിന്നും തുടരുകയും ചെയ്യുന്നുണ്ട്, അത് അവസാനിച്ചിട്ടില്ല. സംഭവിച്ചത് എന്താ വെച്ചാൽ, നമ്മൾ കൊക്കിന് വെച്ചത് കൊഴുക്ക് കൊള്ളുക എന്നൊക്കെ പറയില്ലേ, അതേപോലെ യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇത് ചില മാനുഷിക പ്രതിസന്ധികളും സാമൂഹിക പ്രതിസന്ധികളും ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനവർക്ക് പെട്ടെന്നൊരു പരിഹാരം കാണാനോട്ട് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു വാർത്തയാവുന്നതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിപ്പോൾ ഒരു രണ്ടു ലൈൻ സമരം നടക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് നമുക്കറിയാം, ഈ പോപ്പുലേഷൻ കൺട്രോൾ ആദ്യമായി കൊണ്ടുവന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ക്രിസ്തീയ മതസമൂഹങ്ങൾ അതിനെതിർത്തു. കാരണം അത് ബൈബിളിൻ്റെ അല്ലെങ്കിൽ വിശ്വാസത്തിന് നിരക്കാത്തതായിരുന്നു. മുസ്ലിം സമൂഹമാണെങ്കിലും ഒക്കെ അതിനെന്താണ്, എതിരായിരുന്നു. അപ്പോൾ അത്തരം വിഭാഗങ്ങൾ അവിടെ ഇപ്പോൾ ഇതിനെ ഉയർത്തിക്കാണിക്കുകയും ആ രീതിയിൽ പിന്നെ ഇതിനനുകൂലമായിട്ട് ഇത് പോപ്പുലേഷൻ പ്രൊജക്റ്റിനെതിരായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ മറ്റൊരു വിഭാഗം, ആരു ജനിക്കണം, ആരു ജീവിക്കണം, ഇവിടുത്തെ വിഭവങ്ങളുടെ മുകളിലുള്ള അവകാശം ആർക്കായിരിക്കണം, അതെങ്ങനെ നിയന്ത്രിക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന മറ്റൊരു വിഭാഗം ഇതേ യൂറോപ്പിൽ തന്നെയാണ് ഉള്ളത്. അല്ലെങ്കിൽ ഈ രാജ്യങ്ങളിലെ നിയന്ത്രണമുള്ള, രാഷ്ട്രീയാധികാരമുള്ള, സാമ്പത്തികാധികാരമുള്ള ഒരു വിഭാഗം അവിടെ തന്നെ ഉണ്ട് താനും. ഇപ്പം ഇത് ഞാൻ പറഞ്ഞാൽ, ഈ യൂജനിസ്റ്റ് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ മൂമ്മര് എന്ന് പറഞ്ഞ സാധനം 19-ാം നൂറ്റാണ്ട് അവസാനത്തിൽ വന്നതാണ്. അത് ഒരു എലൈറ്റായിട്ടുള്ള മനുഷ്യന്മാർ ജീവിച്ചാൽ മതി, നല്ല ബുദ്ധി, നല്ല ഭംഗി, നല്ല ആരോഗ്യം ഒക്കെ ഉള്ള ആളുകൾ എന്താണ് ലോകത്ത് സർവൈവ് ചെയ്താൽ മതി എന്നുള്ള ഒരാശയം. അത് നമ്മളെ നാട്ടിലൊക്കെ പറയുന്ന ഒരു ബ്ലൂ ബ്ലഡഡ് മെൻ എന്ന് പറയില്ലേ, അവർ മതി എന്നുള്ള ഇത്, അല്ലെങ്കിൽ അവരാണ് ലോകത്ത് ബാക്കി നിൽക്കേണ്ടത്, ബാക്കിയുള്ളവരൊക്കെ അനിഹിലേറ്റ് ചെയ്യപ്പെടണമെന്നുള്ളൊരാശ. അത് ഒരു ഫിലോസഫിയായി അല്ലെങ്കിൽ ഒരു തത്വചിന്തയെ പോലെ അവതരിപ്പിക്കപ്പെട്ടതാണ്. ഇത് സ്വാധീനം ചെലുത്തിയിരുന്നു. ആ സ്വാധീനത്തിൻ്റെ ഒരു പിന്നെ ആഫ്റ്റർ ഇഫക്റ്റാണ് നാസി ജർമ്മനിയിലൊക്കെ നടന്നത്. അത് മറ്റു പല സ്ഥലങ്ങളിലും എന്ത് ചെയ്തിട്ടുണ്ട്, അത്തരത്തിൽ ഇതിനെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരാശയം ഒരു ഇൻഹ്യൂമൻ ആണ് എന്തുകൊണ്ട് തന്നെ വളരെ പബ്ലിക്കായിട്ട് ഇതിൻ്റെ സപ്പോർട്ടേഴ്സ് ആകാൻ കഴിയില്ല. പക്ഷേ ആ ആശയത്തെ ഉൾക്കൊണ്ടവർ തന്നെയാണ് ഇന്നും ഇതിൻ്റെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ, ഒരു ഇൻഡിവിജ്വലിൻ്റെ ഓട്ടോണമി, ജീവിക്കാനുള്ള, ജനിപ്പിക്കാനുള്ള ഒരു ഓട്ടോണമിയെ അവർ പൂർണ്ണമായിട്ടും തടയുന്നുണ്ട്. ജീവൻ്റെ പവിത്രത എന്നുള്ളൊരാശയം ഇതിനെ എന്താണ് തടഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഇപ്പോൾ മാൽത്തൂസാണല്ലോ ഈ ഒരു ആശയം കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾക്കറിയാം അദ്ദേഹം അന്ന് പറഞ്ഞ കാര്യം എന്താണ്, ഒരു ഘട്ടം കഴിയുമ്പോൾ ഇവിടുത്തെ വിഭവങ്ങൾ തികയാതെ വരും, അല്ലെങ്കിൽ വിഭവങ്ങളെ അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകളുണ്ടാവും, അപ്പോൾ വമ്പിച്ച പട്ടിണി ഇതൊക്കെ ആയിട്ട് എന്ത് ചെയ്യും, മരിക്കും എന്നുള്ളതാണ്.
4: ആളുകൾക്ക് പാർക്കാൻ സ്ഥലം
3: ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ നമ്മളൊക്കെ പഠിച്ചിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഓൾ ഇൻവെൻഷൻസ് എന്നുള്ളത്. അത് എല്ലാ ഇൻവെൻഷൻസിനെയും നീ ത്വരിതപ്പെടുത്തുന്ന, അതിലേക്ക് എത്തിക്കുന്നത് എന്താണ്, നെസസിറ്റിയാണ്. അത് നമ്മളിന്ന് കണ്ടു കഴിഞ്ഞു. ഇന്നിപ്പം ജപ്പാനിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഇസ്രായേലിലാണെങ്കിലും പല രാജ്യങ്ങളിലൊക്കെ കുറഞ്ഞ സ്ഥലത്ത് വമ്പിച്ച തോതിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന ടെക്നോളജി എന്ത് ചെയ്തു, വികസിച്ചു കഴിഞ്ഞു. അപ്പോൾ അത് ഒരു ഫാൾസ് സയൻസ് ആയിരുന്നു അന്ന് വെച്ചത്. പക്ഷേ എങ്കിൽ പോലും ആ സാധനത്തെ ഇന്നും പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ഇരിക്കുന്നുണ്ട്, വെച്ചാൽ കൃത്യമായ താല്പര്യത്തോടെ. അപ്പോൾ 1968 പോപ്പുലേഷൻ ബോംബ് എന്ന് പറയുന്ന പോൾ എർലിക്സിൻ്റെ ഒരു പുസ്തകം വരുന്നത്. അന്ന് അദ്ദേഹം വാദിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ ലോകത്തിൽ ഇന്നത്തെ ഏറ്റവും വലിയ ക്രൈസിസ് എന്ന് പറയുന്നത് ഓവർ ക്രൗഡിങ് ആണ്. അതുകൊണ്ട് തന്നെ പിന്നെ അതെന്ത് ചെയ്യണം, അതിന് പിന്നെ തടയേണ്ടതുണ്ട്. പിൽക്കാലത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ പറയുന്ന പുസ്തകവും ഈ വ്യക്തിയും ഈ ആശയമൊക്കെ തന്നെ റോക്ക് ഫെല്ലർ ഫൗണ്ടേഷൻ്റെ ഒരു പ്രൊഡക്റ്റാണെന്ന്, ബേബിയാണെന്നുള്ളതാണ്. അപ്പോൾ ഈ 1950 തന്നെ യൂറോപ്പിലൊക്കെ എന്ന് വെച്ചാൽ IPPF എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ പ്ലാൻഡ് പാരൻഹുഡ് ഫെഡറേഷൻ എന്നൊരു സംഘടന രൂപീകരിക്കപ്പെട്ടിരുന്നു. അപ്പോൾ അവരിങ്ങനെ പ്രവർത്തിക്കാൻ തുടങ്ങിയിരുന്നു. അവർക്ക് ആദ്യകാലത്ത് ഇവർക്ക് ഫണ്ട് ചെയ്തത് പ്രൈവറ്റ് ഏജൻസീസാണ്. വീണ്ടും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ടെന്ന് വെച്ചാൽ ഫോർഡ് ഫൗണ്ടേഷനും റോക്ക് ഫെല്ലർ ഫൗണ്ടേഷനുമാണ് ഫണ്ട് കൊടുത്തിരുന്നത്. പിന്നെ ചില ഗവൺമെൻറ് എന്ന് ഫണ്ട് കിട്ടാൻ തുടങ്ങി. ഇവരുടെ ആശയം എന്താണ്, പ്ലാൻഡ് വാക്കൽ വളരെ കൃത്യമാണ്, പാരൻറ്റിങ് അങ്ങനത്തെ ഒരു കുടുംബമാണ് ആവശ്യമുള്ളത്. ഇത് 1970 തന്നെ കുറച്ചൊക്കെ തുറന്ന് കാട്ടപ്പെട്ടു ഇവരുടെ താല്പര്യം എന്താണെന്നുള്ളത്. പക്ഷെ അപ്പോഴേക്കും ഈ 68 മറ്റേ പുസ്തകം വരികയും ലോകത്തുടനീളം മനുഷ്യ സമൂഹം ഒരു വലിയ ക്രൈസിസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം രണ്ട് ലോകമഹായുദ്ധങ്ങളും അവസാനിച്ചു, അതോടെ കുറേ ആൾ പോയി, ഇനിയിപ്പോൾ ലോകമഹായുദ്ധം വരാൻ പറ്റില്ല, ഉണ്ടാവില്ല എന്ന്, കാരണം ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള പാക്റ്റൊക്കെ വന്നു. അപ്പോൾ ഇതിൻ്റെ ആഫ്റ്റർ മാത്ത് എന്തായിരിക്കും, പല രൂപത്തിലത് വിഭവപ്രശ്നമുണ്ട്. പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ ഇവർ ഉൾച്ചേർത്തൊരു സാധനമായിരുന്നു ഈ ക്ലൈമറ്റ് ക്രൈസിസ്, ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഇക്കോളജിക്കൽ ഡീക്കി എന്നൊക്കെ പറയുന്നത്. ഇതിനെയും ഇവരിങ്ങനെ മെല്ലെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ തുടങ്ങി. കാരണം അത് എങ്ങനെയാണ് പിന്നെ പിൽക്കാലത്ത് പ്രയോഗിക്കപ്പെടുന്നത് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആളുകൾക്ക് വിഭവങ്ങൾ അനുഭവിക്കാൻ പറ്റുന്ന, അവർക്ക് വളരെ സന്തോഷമായി സമൃദ്ധിയോടെ ജീവിക്കാൻ പറ്റുന്നൊരു ലോകം രൂപപ്പെടുത്തുക എന്നുള്ള ഇത് തന്നെയായിരുന്നു ഇതിൻ്റെ പിറകിലുള്ള തത്വം എന്താണെന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ കാർബൺ എമിഷൻ ആണെങ്കിലും ഇതൊക്കെ സാധാരണക്കാർ ചെയ്യുന്ന, ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ സാധാരണക്കാർ ചെയ്യുന്ന ഒന്നുമല്ലല്ലോ. അപ്പോൾ നിലവിലുള്ള ഇക്കോളജിക്കൽ ക്രൈസിസിൻ്റെ ഒന്നും തന്നെ പ്രാഥമികമായ സ്രോതസ് എന്ന് പറയുന്നത് സാധാരണ ജനങ്ങൾ ഉണ്ടാക്കുന്നതല്ല. എന്നാൽ ആലോചിച്ച് നോക്കുമ്പോൾ ഡൽഹിയിൽ കുറച്ചൊരു 5-8 മുമ്പ് എന്താ വെച്ചാൽ ഈ ചാണകം കത്തിക്കുന്നതും വൈക്കോല് കത്തിക്കുന്നതും ഒക്കെ നിരോധിച്ചു. അവിടെ ഹരിയാനയുടെ ഒക്കെ വെച്ചാൽ അവർ മൾച്ചിങ് ചെയ്യും, അത് കൃഷി ഇടുന്നതിന് മുമ്പ് നീ ഒക്കെ കത്തിച്ച്, ശരിക്കും അവരുടെ ഒരു വലിയൊരു പെസ്റ്റ് കൺട്രോൾ മെഷർ കൂടെയാണ് ആയിരുന്നു അത്. ഇത് നിയന്ത്രിക്കാൻ പറഞ്ഞ കാരണം എന്തായിരുന്നു, ആ പുകയാണ് ഡൽഹിയിൽ എന്ത് ചെയ്യുന്നത്, ഇതാക്കുന്നത്. അതൊക്കെ നിരോധിച്ചു കഴിഞ്ഞു, പക്ഷേ എന്താണ് ഡൽഹിയിലത് കൂടുകയാണ് ചെയ്തത്. അപ്പോൾ ഒരു ഭാഗത്ത് കർഷകർക്ക് പ്രതിസന്ധി ഉണ്ടായി, വേറൊരു ഭാഗത്താകട്ടെ ഇതിനൊരു അതിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ മൂടി വയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞു വെച്ചാൽ 2009 May ലണ്ടനിൽ നടന്ന സൺഡേ ടൈംസ് ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരുന്നു. എന്നുവെച്ചാൽ നമ്മുടെ ലോകത്തു നിന്നുള്ള സ്വയം പ്രഖ്യാപിത മിഷിഹാമാരായിട്ടുള്ള ചില മുതലാളിമാർ, അതിനെ താരക്കണ്ടച്ചാൽ ബിൽ ഗേറ്റ്സ്, ടെട്ടേണൽ എന്നുവെച്ചാൽ ഈ മീഡിയ രംഗത്തെ വലിയ ഒരു ടൈക്കൂണായിട്ടുള്ള അദ്ദേഹം, പിന്നെ ഡേവിഡ് റോക്ക്ഫെല്ലർ ജൂനിയർ, ജോർജ് സോറോസും വാറൻ ബഫറ്റും, അതായത് മണി ലെൻഡേഴ്സ് അല്ലെങ്കിൽ ഈ ഇവർ ഒരു യോഗം ചേർന്നു. അപ്പോൾ ഇവരൊക്കെ യോജിക്കുമെന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. എന്നിട്ട് അവരപ്പോഴും ചർച്ച ചെയ്ത വിഷയം തന്നെയാണ് നമ്മുടെ ഈ പോപ്പുലേഷൻ ഗ്രോത്ത് തടയണം എന്നുള്ളതാണ്. എങ്ങനെയാണ് ഒരു പ്ലാൻഡായിട്ടുള്ള വാക്സിനേഷൻ പ്രോസസ്സ് ഇൻഡയറക്റ്റായിട്ട് ഇത് നടപ്പാക്കാൻ പറ്റുന്നത്. കാരണം അതിൻ്റെ ഹിസ്റ്ററി നമ്മൾ നോക്കണത് നേരത്തെ നടത്തിയിട്ട് ഇപ്പോൾ കുറേ കാര്യങ്ങൾ എക്സ്പോസ്ഡായി. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെയല്ലാത്ത പുതിയ രൂപത്തിൽ ഇനി എങ്ങനെ നടപ്പാക്കാൻ പറ്റും എന്നത് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ അതിനിവർ ഉപയോഗിച്ച വാക്കെന്താ അറിയോ, ഈ പൊട്ടൻഷ്യലി ഡിസാസ്ട്രസ് എൻവയോൺമെൻറ്റൽ സോഷ്യൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ത്രെട്ട് എന്നാണ് പോപ്പുലേഷൻ. അപ്പോൾ അവരെ മനസ്സിൽ നിന്ന് അവരെ കാഴ്ചപ്പാടിൽ നിന്ന് അവരെന്തെടുത്ത് കളഞ്ഞിട്ടില്ല, നമ്മളീ പറയുന്ന ഇതെടുത്ത് കളഞ്ഞിട്ടില്ല, അവരിപ്പോഴും അതേ ഇതിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇതൊരു ഈ ഈ എന്നിട്ട് ഇവർ നടപ്പാക്കുന്ന പ്രൊജക്റ്റുകളുണ്ട്. ഈ നടപ്പാക്കുന്ന പ്രൊജക്റ്റുകളിൽ 90% സൗത്തിലാണ്, ഈ നമ്മൾ പറയുന്ന ആഫ്രിക്കൻ അങ്ങനത്തെ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഗ്രോത്ത് ഉള്ളത്. അപ്പോൾ ചാഡിലാണെന്ത് ഏറ്റവും കൂടുതൽ ഈ റേറ്റ് ഉള്ളത്, 5.7%. പിന്നെ നൈജർ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ. അപ്പോൾ ഇവിടെയൊക്കെയാണ് ഈ പ്രൊജക്റ്റ് കൊണ്ടുപോയിട്ട് നടപ്പാക്കുന്നത്. ഏത് പ്രൊജക്റ്റ്? ഇവരിപ്പോഴും ഫണ്ട് ചെയ്യുന്നു. അപ്പോൾ ആ ഫണ്ട് ചെയ്യുമ്പോൾ ആലോചിക്കണം, ഇടക്കാലത്ത് യു എൻ പോലും ഇവരോട് ആവശ്യപ്പെട്ടു എന്തിനാണ്, അവിടുത്തെ വിദ്യാഭ്യാസ രംഗത്ത് ഫണ്ട് ചെയ്യാൻ, അതുപോലെ അവരുടെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ എക്കണോമിക്കൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഫണ്ട് ചെയ്യാൻ. പക്ഷേ അവർ ഫണ്ട് ചെയ്യുന്നത് ഒന്ന് അവർ ഹെൽത്ത് സെക്ടർ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഹെൽത്ത് ഇമ്പ്രൂവ്മെൻ്റ് എന്ന പേരിൽ ചെയ്യുന്നത് എന്താണ്, ഇത്തരത്തിലുള്ള വാക്സിനേഷൻസോ അല്ലെങ്കിൽ അങ്ങനത്തെ പല ഇതുകളുമാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു കൃത്യമായ പ്ലാൻ അതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞു വന്നത്. ഇതിൻ്റെ ഒരു തുടർച്ചയാണ് ഇന്ത്യയിലും സംഭവിച്ചത്.
0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് വോയിസ് ഓഫ് പീസ്, ഇരുട്ടടിയാകുന്ന ജനസംഖ്യാ നിയന്ത്രണം ഭാഗം 1, സ്പോട്ട്ലൈറ്റ് ചർച്ചയിൽ നിന്നുമുള്ള പ്രസക്തമായ ഭാഗം. ഈ ചർച്ചയിൽ പങ്കെടുത്തവർ അബ്ദുൽ ഹമീദ് മാസ്റ്റർ പറപ്പൂർ, കൂടെ സഫ്വാൻ ബറാമി അൽ ഹിക്കമി, ഹബീബ് റഹ്മാൻ.
4: നമ്മൾ ജീവിക്കുന്നത് ചിന്തകളുടെ വലിയൊരു മാറ്റത്തിന്റെ കാലഘട്ടത്തിലാണ്. ചോദ്യങ്ങൾ ചോദിക്കാൻ മടിക്കാത്ത, യാഥാർത്ഥ്യങ്ങൾ തിരയുന്ന ഒരു പുതിയ തലമുറ നമുക്ക് ചുറ്റുമുണ്ട്. മതം, സമൂഹം, രാഷ്ട്രീയം, സംസ്കാരം, ഇങ്ങനെ ജീവിതത്തെ സ്പർശിക്കുന്ന ഓരോ വിഷയത്തിലും ആഴത്തിലുള്ള സംശയങ്ങളും വേറിട്ട കാഴ്ചപ്പാടുകളും ഇന്നുയർന്നു വരുന്നുണ്ട്. എന്നാൽ ആധുനിക മാധ്യമങ്ങളിലെയും സോഷ്യൽ മീഡിയയിലെയും ചർച്ചകൾ പലപ്പോഴും യഥാർത്ഥ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണ് ചെയ്യുന്നത്. വികാരങ്ങളെ ഇളക്കിവിട്ടും വസ്തുതകൾ മറച്ചുവെച്ചും നടത്തുന്ന ചർച്ചകൾ ആർക്കും വ്യക്തമായ ഒരു ഉത്തരവും നൽകുന്നില്ല. സംശയങ്ങൾക്ക് മറുപടി ലഭിക്കാതെ യുവതലമുറ ആശയക്കുഴപ്പത്തിന്റെ ഇരുട്ടിലേക്ക് നീങ്ങുന്നു. പക്ഷേ സത്യാന്വേഷണം എന്നത് കേവലം ഒരു തർക്കമല്ല, അത് വിചാരത്തിന്റെയും വിവേകത്തിന്റെയും തെളിമയുള്ള പാതയാണ്. ചോദ്യങ്ങളെ ഭയപ്പെടാതെ യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കാൻ ധൈര്യം കാണിക്കുന്നൊരു വേദി ഇവിടെ ആവശ്യമാണ്. ഇതാ ചിന്തകൾക്ക് മൂർച്ച കൂട്ടാൻ, ആഴമുള്ള സംവാദങ്ങളിലൂടെ സത്യം തിരിച്ചറിയാൻ ഒരു തുറന്ന ഡിജിറ്റൽ ഇടം, വിസ്ഡം ഡയലോഗ് TV. യുവാക്കൾ മനസ്സിൽ സൂക്ഷിക്കുന്ന പ്രസക്തമായ ചോദ്യങ്ങൾക്ക് പ്രമാണബദ്ധവും യുക്തിസഹവുമായ ഉത്തരങ്ങൾ കണ്ടെത്താൻ ഒരു വേദി. മതവും രാഷ്ട്രീയവും സാമൂഹ്യ വിഷയങ്ങളും സംസ്കാരവും എല്ലാം ഒളിച്ചോടാതെ തെളിമയുള്ള സംവാദത്തിന്റെ വെളിച്ചത്തിൽ ഇവിടെ ചർച്ച ചെയ്യുന്നു. നിങ്ങൾ സത്യത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, കേവലം പ്രോപ്പഗണ്ടകൾക്കപ്പുറം യാഥാർത്ഥ്യത്തിന് വില കൊടുക്കുന്നവരാണെങ്കിൽ ഈ ഡിജിറ്റൽ വിപ്ലവത്തിൽ പങ്കാളിയാകൂ. ഇന്നു തന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്യൂ ഡയലോഗ് TV, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ വിസ്ഡം ഡയലോഗ് TV. ഇന്നേക്കും നാളേക്കും ശരിയായ ദിശാബോധത്തിനായുള്ള തെളിമയുള്ള ശബ്ദം.

0: അടുത്തതായി റിയാലു സ്വാലിഹീൻ, ഇമാം നവവി റഹിമഹുള്ളയുടെ കിതാബിൽ നിന്നുള്ള ഭാഗം. രാത്രിയിൽ കുറച്ചുമാത്രം ഉറങ്ങുന്നവർ. അവതരിപ്പിക്കുന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഅസ്ല്ലി വഅസ്ല്ലിമു അലാ നബിയ്യിനാ റഹ്മത്തൻ ലിൽആലമീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. റിയാദു സ്വാലിഹീനിൽ ഇമാം നവവി റഹിമഹുല്ലാ 212-ാമത്തെ അധ്യായം, ബാബു ഫദ്ലി ഖിയാമില്ലൈൽ, രാത്രി നമസ്കാരത്തിൻ്റെ ശ്രേഷ്ഠതയെ വിവരിക്കുന്ന അധ്യായമാണ്. ഈ ബാബിൽ ഇമാം നവവി റഹിമഹുല്ലാ ഇതിൻ്റെ ആരംഭത്തിൽ കൊണ്ടുവന്ന വിശുദ്ധ ഖുർആനിൽ നിന്നുള്ള ആയത്തുകളിൽ 3-ാമത്തെ ആയത്ത്, വഖാല തആല കാനു ഖലീലം മിനല്ലൈലി മാ യഹ്ജഊൻ, അവർ രാത്രിയിൽ നിന്ന് കുറച്ചു മാത്രമേ ഉറങ്ങുകയുള്ളൂ, സൂറത്തു ദാരിയാത്തിലെ 17-ാമത്തെ വചനമാണ്. ഇതിനു മുമ്പുള്ള 2 ആയത്തുകളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഇതാണ് 3-ാമത്തെ ആയത്ത്, കാനു ഖലീലം മിനല്ലൈലി മാ യഹ്ജഊൻ വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ, അവർ വിശ്വാസികളായ ആളുകൾ, മുത്തഖികളായ ആളുകൾ, അവരുടെ പ്രത്യേകതയാണ് രാത്രിയിൽ നിന്ന് അല്പമേ അവർ ഉറങ്ങുകയുള്ളൂ. രാത്രിയുടെ അന്ത്യയാമങ്ങളിലും ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് വിശ്വാസികളായ മുത്തഖികളായ ആളുകൾ അവർ വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ, രാത്രിയുടെ അന്ത്യ വേളകളിൽ അവർ പാപമോചനം തേടുന്നവരാണ്, നമസ്കരിക്കുന്നവരാണ്. സഹോദരങ്ങളെ, സൂറത്തു ദാരിയാത്തിൻ്റെ ഈ ആയത്ത് മുത്തഖികളായ ആളുകൾ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരായ ആളുകൾ, അവരുടെ പ്രതിഫലം, അവർക്ക് ലഭിക്കുന്ന പ്രതിഫലമാണ്, അവരുടെ വിശേഷണങ്ങളാണ് ഇവിടെ ഉണർത്തിയത്. ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വഅയൂൻ, നിശ്ചയമായും സൂക്ഷ്മത പാലിക്കുന്ന തഖ്വയുള്ള ആളുകൾ സ്വർഗത്തോപ്പുകളിലും അരുവികളിലുമായിരിക്കും. ആഖിദീന മാ ആതാഹും റബ്ബുഹും, അവർക്കവരുടെ രക്ഷിതാവ് നൽകിയത് ഏറ്റുവാങ്ങിക്കൊണ്ടാണ് അവരാ സ്വർഗീയ ആരാമത്തിൽ ഉല്ലസിക്കുന്നത്. ഇന്നഹും കാനു ഖബല ദാലിക മുഹ്സിനീൻ, എന്തേ അവർക്കത് ലഭിക്കാൻ കാരണം, നിശ്ചയമായും അവർ അതിനു മുമ്പ് അവരുടെ ഐഹിക ജീവിത കാലത്ത് അള്ളാഹു അവർക്ക് നൽകിയതായ ദുനിയാവിലെ ജീവിതത്തിൽ അവർ മുഹ്സിനീങ്ങളായിരുന്നു, സദ്വൃത്തരായിരുന്നു. കാനു ഖലീലം മിനല്ലൈലിമാ യഹ്ജഊൻ, രാത്രിയിൽ നിന്ന് അല്പമാത്രമേ അവർ ഉറങ്ങാറുണ്ടായിരുന്നുള്ളൂ. വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ, അവർ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അത്താഴത്തിനൊക്കെ എഴുന്നേൽക്കുന്നതായ ആ സമയങ്ങളിൽ ഇസ്തിഗ്ഫാർ ചെയ്യുന്നവരായിരുന്നു എന്നത്. ഷെയ്ഖ് ബിൻ ഉസൈമീൻ റഹ്മഹുള്ള പറയുന്നു, ഹാദിഹി മിൻ ഔസാഫിൽ മുത്തഖീന അല്ലദീന അഅദ്ദ ലഹുമുൽ ജന്നാതി വൽ ഉയൂൻ, സ്വർഗീയാരാമങ്ങളും ഉറവകളും അരുവികളുമൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുക്കിവെച്ചതായ, സ്വർഗത്തോപ്പുകൾ ഒരുക്കിവെച്ചതായ മുത്തഖികളുടെ വിശേഷണമാണിത്. മിൻ ഔസാഫിഹിം അന്നഹും കാനൂ ലാ യഹ്ജഊന മിനല്ലൈലി ഇല്ലാ ഖലീല, അവരുടെ ഒരു വിശേഷണങ്ങളിൽപ്പെട്ടതാണ് അവർ കുറച്ചു മാത്രമേ രാത്രിയിൽ നിന്ന് ഉറങ്ങൂ. വദാലിക അന്നഹും യസ്തഗലൂന ബിൽ ഖിയാം വത്തഹജ്ജുദ് വഖിറാഅത്തിൽ ഖുർആൻ വഗൈരി ദാലിക, പിന്നെ എന്താണ് അവർ ചെയ്യുന്നത്? രാത്രിയിൽ കുറച്ചു മാത്രമേ ഉറങ്ങുന്നുള്ളൂ, വേറെ എന്താണ് അതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്? അവിടെ സ്വർഗം ലഭിക്കാൻ മാത്രം അവർ എന്തൊരു പ്രവർത്തനമാണ് ചെയ്യുന്നത്? അന്നഹും യസ്തഗലൂന, അവർ ഷുഗലിലാണ്, അവർ കഴിച്ചുകൂട്ടുന്നത്, അവർ ബിസിയാകുന്നത്. ബിൽ ഖിയാം, രാത്രി നമസ്കാരമാണ്. വത്തഹജ്ജുദ്, ഉറങ്ങി എഴുന്നേറ്റും അള്ളാഹുവിന് നമസ്കരിക്കുകയാണ് അള്ളാഹുക്ക് വേണ്ടിയിട്ട്. അതേപോലെ വഖിറാഅത്തിൽ ഖുർആൻ, അള്ളാഹുവിൻ്റെ കലാമിനെ പാരായണം ചെയ്യുകയാണ് അവർ ചെയ്യുന്നത്. അതല്ലാത്ത ഇബാദത്തുകൾ, അള്ളാഹുവിനെ ഓർത്ത് റബ്ബിനോട് എല്ലാം സമർപ്പിച്ച് റബ്ബിൽ പ്രതീക്ഷയോടുകൂടി റബ്ബിൻ്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ടൊക്കെ ദിക്റുകളിലും പ്രാർത്ഥനകളിലും ഇബാദത്തുകളിലുമായി അവർ ആ സമയം കഴിച്ചുകൂട്ടുന്നു. വഖാല തആല, അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞല്ലോ, ഇന്ന റബ്ബക യഅലമു അന്നക തഖൂമു അദ്നാ മിൻ സുലുസൈ ലൈലി വനിസ്ഫ വസുലുസഹു വതായിഫതു മിനല്ലദീന മഅക, സൂറത്തുൽ മുസമ്മിലിലെ അവസാന ഭാഗത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല ഉണർത്തിയ കാര്യമാണ്. നിശ്ചയമായും അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, നീയും നിന്റെ കൂടെയുള്ളവരിൽ ഒരു വിഭാഗവും രാത്രിയുടെ മിക്കവാറും 2/3 ഭാഗവും, ചിലപ്പോൾ പകുതിയും, ചിലപ്പോൾ 1/3 നിന്ന് നിസ്കരിക്കാറുണ്ട് എന്നത് തീർച്ചയായും നിന്റെ രക്ഷിതാവിനറിയാം. നോക്കൂ സഹോദരങ്ങളെ, അള്ളാഹുവിനറിയാം, നബിയെ, നിങ്ങളും സത്യവിശ്വാസികളായ ആളുകളും രാത്രിയിൽ ഭൂരിഭാഗ സമയത്ത് മൂന്നിൽ രണ്ട് ഭാഗം അല്ലെങ്കിൽ പകുതി, അപ്പോൾ മൂന്നിൽ ഒരു ഭാഗം ഇത്രയൊക്കെ നമസ്കരിക്കുന്നത് അറിയാം. ഫക്കാനു യഖൂമൂന മിനല്ലൈൽ, അവർ രാത്രിയിൽ നിന്ന് നമസ്കരിക്കും. ثم اذا فرغوا من القيام ആരാത്രി നമസ്കാരത്തിൽ നിന്ന് വിരമിച്ചാൽ റഔ അന്നഹും മുഖസ്സിറൂന, പിന്നെയും അവരെ ചുരുക്കുന്നതാണ്. ഫജഅലു യസ്തഗ്ഫിറൂന അല്ലാഹ അസ്സവജൽ, പിന്നെ അവർ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ തേടുന്നവരാണ്. രാത്രി നിന്ന് നമസ്കരിക്കും, ദീർഘമായി പാരായണം ചെയ്ത് വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ ഓതി നമസ്കരിക്കും, തുടർന്ന് റബ്ബിനോട് ഇസ്തിഗ്ഫാറിനെ തേടും. വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ എന്ന് പറഞ്ഞത് അതാണ്, അവർ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ഇസ്തിഗ്ഫാറിനെ തേടുന്നതാണ് എന്ന്. സൂറത്ത് ആലി ഇംറാനിൽ 17-ാമത്തെ ആയത്തിൽ കാണാം അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ. ആ ഒരു സമയത്ത് സുഹൂറിൻ്റെ അത്താഴത്തിന് എഴുന്നേൽക്കുന്നതായ സഹറിൻ്റെ സമയത്ത് ഫി ആഖിറിൽ ലൈൽ, അത് അസ്ഹാർ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് രാത്രിയുടെ അവസാനത്തിൽ സുബൈക്ക് മുമ്പുള്ള ആ ഒരു സമയത്ത് അവർ ഇസ്തിഗ്ഫാറിനെ തേടുന്നവരാണ്, അള്ളാഹുവിനോട് അവർ പ്രാർത്ഥിക്കുന്ന ആളുകളാണ്. നോക്കൂ സഹോദരങ്ങളെ, അള്ളാഹുവിന് വേണ്ടി തഖ്വയോടുകൂടി ജീവിച്ച ആളുകൾ അവർ അവരുടെ ജീവിതത്തിൽ ദുനിയാവിൽ നിന്ന് മടങ്ങുമ്പോൾ അവർ അവരുടെ പാരത്രിക ജീവിതത്തിൽ തോട്ടങ്ങളിലും അരുവികളിലുമായിരിക്കും. യാതൊരു ശിക്ഷയെയും അവർ ഭയപ്പെടേണ്ടതില്ല. അവർ നിഷ്കളങ്കരായ ദൗർഭാഗ്യവാന്മാരായ ആളുകളല്ല, അവർ സൗഭാഗ്യവാന്മാരായ ആളുകളാണ്. ദൗർഭാഗ്യവാന്മാരായ ആളുകൾ അവർക്ക് ഭയാനകരമായ ശിക്ഷയാണ് ലഭിക്കുന്നത്. അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫലം ഏറ്റുവാങ്ങി സ്വർഗങ്ങളിൽ അരുവികളിൽ അള്ളാഹു നൽകിയ സന്തോഷവും അനുഭൂതിയും എല്ലാം ആസ്വദിച്ചുകൊണ്ട് അവരവിടെ ഉണ്ടാകും. അവർ മുമ്പ് ദുനിയാവിൽ ദാറുദ്ദുനിയയിൽ അവർ മുഹ്സനീങ്ങളായിരുന്നു. അങ്ങനെയുള്ള ആളുകളോടാണ് കുലു വഷ്റബു ഹനിയ അംബിമാ അസ്ലത്തും ഫിൽ അയ്യാമിൽ ഖാലിയ. അതെ, അള്ളാഹു സുബ്ഹാനഹു വതആല അവരോട് പറയുകയാണ് അവിടെ എത്തി, കുലു വഷ്റബു, നിങ്ങൾ തിന്നോളൂ, കുടിച്ചോളൂ. സൂറത്തുൽ ഹാഖയിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, കഴിഞ്ഞുപോയ ദിവസങ്ങളിൽ നിങ്ങൾ മുൻകൂട്ടി ചെയ്തതിൻ്റെ ഫലമായി നിങ്ങൾ ആനന്ദത്തോടെ തിന്നുക, കുടിക്കുക എന്നവരോട് പറയും. കുലു വഷ്റബു ഹനിയ അംബിമ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ, മുൻകഴിഞ്ഞ ദിവസങ്ങളിൽ ദുനിയാവിൻ്റെ നാളുകളിൽ അവർ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ച ആളുകളായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് അത് ലഭിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ ഇഹ്സാൻ, നന്മയിലുള്ള അവരുടെ മുന്നേറാൻ കർമ്മങ്ങളിൽ അവർ കാണിക്കുന്ന ഇഹ്സാൻ ഇതൊക്കെ. കാനു ഖലീല മിനല്ലൈലിമാ യഹ്ജഊൻ, കുറച്ച് മാത്രമേ ഉറങ്ങാറുണ്ടായിരുന്നുള്ളൂ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറയുന്നു, ലം തകുൻ തംളി അലൈഹിം ലൈലത്തുൻ ഇല്ലാ യഅഖുദൂന മിൻഹാ വലൗ ഷൈഅൻ, ഏതൊരു രാത്രിയും അവരിലൂടെ കടന്നു പോകുമ്പോൾ അതിൽ നിന്ന് ഒരൽപ്പമെങ്കിലും എടുക്കാതിരിക്കുകയില്ല അവർ. അതായത് അതവർ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കുറച്ചെങ്കിലും അവർ നമസ്കരിക്കുന്നവരാണ് എന്ന്. ഖതാദത്ത് ബിനു ദഅമ മുത്തറഫിൻ അബ്ദുല്ലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത് കാണാം, ഖല്ല ലൈലത്തുൻ അലൈഹിം ഇല്ലാ യുസല്ലൂന ഫീഹാ ലില്ലാഹി അസ്സ വജൽ, രാത്രിയിൽ നിന്ന് കുറച്ചെങ്കിലും അള്ളാഹുവിന് വേണ്ടി അവർ നമസ്കരിക്കുന്നവരാണ്. ഇമ്മാമിൻ അവ്വലിഹ വ ഇമ്മാമിൻ ഔസതിഹ, ഒന്നെങ്കിൽ രാത്രിയുടെ ആദ്യത്തിലോ അതല്ലെങ്കിൽ അതിൻ്റെ മിഡിലിലോ ഒക്കെ. ഖല്ലമാ യർഖുദൂന ലൈലത്തൻ ഹത്ത സ്വബാഹ് ലാ യതഹജ്ജദൂൻ, കുറച്ച് മാത്രമേ അവർ ഉറങ്ങുകയുള്ളൂ, സുബഹി വരെയൊന്നും ഉറങ്ങുകയില്ല. അവർ തഹജ്ജുദ് നമസ്കരിക്കുന്നവരാണ് എന്ന്. അനസ് ബിൻ മാലിക് റളിയല്ലാഹുഅൻഹു പറയുന്നു, അബുലാലിയയിൽ നിന്നും, കാനു യുസല്ലൂന ബൈനൽ മഗ്‌രിബി വൽഇശ, മഗ്‌രിബിനും ഇശായിനും ഇടയിൽ അവർ നമസ്കരിക്കുന്നവരാണ്. ഇങ്ങനെയൊക്കെ വ്യാഖ്യാനങ്ങളുണ്ട്. ഏതായിരുന്നാലും സഹോദരങ്ങളെ, രാത്രിയിൽ അവർ ഖയാബദു ഖിയാമല്ലൈലി ഫലായനാമൂന മിനല്ലൈലി ഇല്ല അഖല്ല, കുറച്ച് മാത്രമേ ഉറങ്ങുകയുള്ളൂ രാത്രിയിൽ, പിന്നെ ദീർഘമായി നമസ്കരിക്കുകയാണ്. വനശിത്തു ഫമദ്ദു ഇലസ്സഹരി ഹത്താ കാനൽ ഇസ്തിഗ്ഫാർ ബിസഹരിൻ, അത്താഴത്തിൻ്റെ ആ ഒരു സമയത്ത് ഇസ്തിഗ്ഫാറിനെ തേടുന്ന ആ സമയം വരെയുമൊക്കെ അവർ വളരെ ആവേശത്തോടുകൂടി നമസ്കരിക്കുന്നവരാണ് എന്ന്. സൂറത്തുൽ മുസമ്മിലിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഇത് ഉണർത്തിയിട്ടുണ്ട്, ഇന്ന നാശിഅത്തല്ലൈലി ഹിയ അഷദ്ദു വത്അം വഅഖ്വമു ഖീല. അള്ളാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് രാത്രി നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞ സമയത്ത് തീർച്ചയായും ഇന്ന നാശിഅത്തല്ലൈൽ ഹിയ അഷദ്ദു വത്അം വഅഖ്വമു ഖീല, തീർച്ചയായും രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കൽ കൂടുതൽ ശക്തമായ ഹൃദയ സാന്നിധ്യം നൽകുന്നതാണ്, വാക്കിനെ കൂടുതൽ നേരെയാക്കുന്നതാണ്. ഇന്നലക്ക ഫിന്നഹാരി സബഹൻ ത്വവീല, തീർച്ചയായും നിനക്ക് പകൽ സമയത്ത് ദീർഘമായ ജോലി തിരക്കുണ്ട്, എന്നാൽ രാത്രിയിൽ നീ നിർവഹിക്കുന്നതായൊരു നമസ്കാരം നിന്റെ ഹൃദയത്തിന് സാന്നിധ്യം നൽകുന്ന ഒന്നാണ്. ഇബിൻ അബ്ബാസ് റളിയല്ലാഹുഅൻഹുമ അതേപോലെ ഉമർ റളിയല്ലാഹുഅൻഹു ഇബ്നു സുബൈർ ഇവരിൽ നിന്നൊക്കെ അല്ലൈൽ കുല്ലുഹു നാഷിഅ രാത്രി മുഴുവനും അവർക്ക് ഹൃദയ സാന്നിധ്യം നൽകുന്നതായ രാത്രി നമസ്കരിക്കാനുള്ള സമയമാണത്. നഷഅ ഇദാ ഖാമ മിനൽ ലൈൽ രാത്രിയിൽ എഴുന്നേറ്റാൽ അവർ അത് നിർവഹിക്കുന്നതാണ് ഇഷാഇന് ശേഷം. അന്ന നാഷിഅത്തുൽ ലൈൽ രാത്രിയിൽ നമസ്കരിക്കുക എന്നുള്ളത് സാഅത്തുഹു ഔഖാത്തുഹു രാത്രിയുടെ സമയങ്ങളിൽ വ കുല്ലു സാഅത്തി മിൻഹു തുസമ്മ നാഷിഅത്തൻ രാത്രിയുടെ ഏത് സമയത്തിനും നാഷിഅത്ത് എന്ന് പറയും. വഹിയൽ ആനാത്ത് അതിൻ്റെ സമയങ്ങളാണ്, അതിൻ്റെ തുടക്കത്തിലോ അവസാനത്തിലോ ഒക്കെ ആയിക്കൊണ്ട് രാത്രിയുടെ. അതായത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അന്ന ഖിയാമൽ ലൈൽ ഹുവ അഷദ്ദു മുവാത്തഅതൻ ബൈനൽ ഖൽബി വൽ ലിസാൻ നിശ്ചയമായും രാത്രി നമസ്കരിക്കുക എന്നുള്ളത് കൂടുതൽ ശക്തമായ ഹൃദയ സാന്നിധ്യം നൽകുന്നതും അതുപോലെ തന്നെ വാക്കുകളെ ഉറപ്പിച്ചു നിർത്തുന്നതുമാണ്. അതാണ് നേരായ വാക്ക്. വാക്കുവ മുഖീല എന്ന് പറഞ്ഞാൽ വാക്കുകൾ കൂടുതൽ വാക്കിനെ നേരെ നിലനിർത്തുന്നതാണ്. ഒരു സ്ഥൈര്യവും ധൈര്യവുമൊക്കെ ലഭിക്കുന്ന ഒന്നാണ് നന്മ പറയാൻ, സത്യം പറയാൻ, നന്മയിലേക്ക് മുന്നേറാനുമൊക്കെ സാധിക്കും എന്നുള്ളത്. അതുകൊണ്ട് ലഭിക്കുന്ന ഒരുപാട് പ്രയോജനങ്ങൾ രാത്രി നമസ്കാരം കൊണ്ട് ലഭിക്കുന്നതായ മഹത്വം, അതിൻ്റെ മഹത്വമൊക്കെ സഹോദരങ്ങളെ നാം മനസ്സിലാക്കി വെക്കണം. രാത്രി നമസ്കാരത്തിൻ്റെ മഹത്വമാണ് ഇവിടെ ഈ ഉണർത്തിയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം അത് നിർബന്ധമായിരുന്നു. യാ യുഹൽ മുസ്സമ്മിൽ ഖും ലൈല ഇല്ല ഖലീല നിസ്ഫഹു അവ യൻഖുസ് മിൻഹു ഖലീല എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഉണർത്തിയിട്ടുണ്ട്. ഔസിദ് അലൈഹി വർത്തിൽ ഖുർആന തർത്തീല വളരെ സാവകാശത്തോടുകൂടി തർത്തീലായിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണമെന്ന്. രാത്രിയുടെ പകുതിയോ അതല്ലെങ്കിൽ അതിനേക്കാളും കുറവോ അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതലോ ഒക്കെ രാത്രി നമസ്കരിക്കണമെന്നും അല്ലാഹു സുബ്ഹാനഹു വതആല ഉണർത്തി. ആ രാത്രി നമസ്കാരം ഹൃദയത്തിന് ഉറപ്പ് നൽകുന്നതാണ് സഹോദരങ്ങളെ. അപ്പം അതുകൊണ്ട് ലഭിക്കുന്ന ആ ഒരു ബെനിഫിറ്റ്, അതിൻ്റെ പ്രയോജനം, അത് രാത്രി നമസ്കാരം വിശ്വാസികൾക്ക് ഹൃദയ സാന്നിധ്യം ലഭിക്കുന്ന, ഹൃദയത്തിന് ശക്തി നൽകുന്ന ഒരു കാര്യമാണ്, വാക്കുകളെ പിടിച്ചു നിർത്തുന്ന ഒന്നാണ്. ഫതഹജ്ജദ് ബിഹി നാഫിലത്തിലൊക്കെ നേരത്തെ നമ്മൾ ആ ആയത്ത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ ആയത്തുകളൊക്കെ അറിയിക്കുന്നത് അതാണ്. ഇന്ന അക്കുമില്ലയില ഇല്ല ഖലീല എന്ന് പറഞ്ഞതും പിന്നെ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് അത് നിർബന്ധം. മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം അത് സുന്നത്താണ്. ഒരൽപ്പം വിശുദ്ധ ഖുർആനിൽ നിന്ന് ഓതി അവർ നമസ്കരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉത്തമമായ മാതൃകയുണ്ട് അവർക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മാതൃകയാക്കാവുന്ന ഉസ്വത്തുൻ ഹസനയാണ് ഏറ്റവും നല്ല മാതൃകയാണ് നമുക്കത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രി നമസ്കാരം, വിത്ര നമസ്കാരം, അവിടുത്തെ തഹജ്ജുദ്, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി ആ സുന്നത്തുകളെ നമ്മുടെ ജീവിതത്തോട് ചേർത്തു വെക്കാൻ വേണ്ടി ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല അതിന് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം.
0: ഇന്നത്തെ റിയാളു സ്വാലിഹീനിൽ നമ്മളിപ്പോൾ കേട്ടത് രാത്രിയിൽ കുറച്ചു മാത്രം ഉറങ്ങുന്ന ആ ഒരു വിഭാഗം ആളുകളെ പറ്റിയാണ്. ഇന്നത്തെ സംസാരം നിർവഹിച്ചത് അഷ്റഫ് സലഫി വാണിയമ്പലം.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഹംസ മദീനി, ഷബീബ് സൊലാഹി, ഹംസ ജമാലി, ഫൈസൽ മൗലവി എന്നിവർ.
1: അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅല ആലിഹി വസഹബി അജ്മഈൻ. പീസ് റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും അൽ ഇജാബ സംശയ നിവാരണം ചോദ്യോത്തര പരിപാടിയിലേക്ക് സ്വാഗതം. ചോദ്യത്തിലേക്കടക്കം. ആദ്യത്തെ ചോദ്യം, ചോദ്യം ഇപ്രകാരമാണ്. ഞാൻ ഷൂ ധരിച്ചാണ് ഓഫീസിൽ പോകാറുള്ളത്. ളുഹ്ർ നിസ്കാരവും അസറും കമ്പനിയിലാണ് നിസ്കരിക്കാറുള്ളത്. വുളു ചെയ്യുമ്പോൾ സോക്സിന് മേലെ കൂടി തടവാൻ പറ്റുമോ, അതോ സോക്സ് അഴിച്ച് കാൽ കഴുകണോ എന്നാണ്.
2: ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്രക്കാരായ ആളുകൾക്ക് 3 ദിവസവും നാട്ടിൽ താമസിക്കുന്നവർക്ക് 1 ദിവസവും വുളു എടുത്ത ശേഷമാണ് അവൻ കാലുറ ധരിച്ചിട്ടുള്ളതെങ്കിൽ അവർക്ക് അങ്ങനെ അതിൻ്റെ മേൽ തടവാം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അത് സോക്സ് അല്ലെങ്കിൽ കാലുറ ഊരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ ഇളവ് അവർക്കുണ്ട് എന്നാണ്. പക്ഷേ ഒരു ഷർത്ത് എന്താണെന്ന് പറഞ്ഞാൽ, കാലുറ ധരിച്ചിരിക്കുന്നത് അവൻ ശുദ്ധിയുള്ള അവസ്ഥയിലായിരിക്കണം, അഥവാ പരിപൂർണ ശുദ്ധിയോടെ വുദു ചെയ്ത ശേഷമായിരിക്കണം ആ സോക്സ് അല്ലെങ്കിൽ കാലുറ ധരിച്ചിട്ടുള്ളത്. വുദുവിൻ്റെ ഭാഗം അതുപോലെ പൂർണ്ണമായും മറയുന്ന രീതിയിലുള്ള കാലുറയും കൂടി ആയിരിക്കണം തുടങ്ങിയ നിബന്ധനകൾ അതിനുണ്ട് എന്നല്ലാതെ കാലുറ അഴിച്ചു മാറ്റാൻ പ്രയാസമുണ്ടോ ഇല്ലേ എന്നുള്ളത് അവിടെ നിബന്ധനയല്ല. വുദു എടുക്കുമ്പോൾ നമ്മൾ മുമ്പ് വുദു എടുത്ത് കാലുറ ധരിച്ച ശേഷം വുദു മുറിയാണെങ്കിൽ പിന്നീട് അവൻ ആ കാലുറ അഴിച്ചു മാറ്റേണ്ട ആവശ്യമല്ല, അതിൻ്റെ മേൽ തടവിയാൽ മതിയാവും. അത് യാത്രക്കാരാണെങ്കിൽ 3 ദിവസം അവർക്ക് ഇളവുണ്ട്, നാട്ടിൽ താമസിക്കുന്നവരാണെങ്കിൽ അവർക്ക് 1 ദിവസവും ഇളവുണ്ട് എന്ന് തന്നെയാണ്. അല്ലാഹു തആല ആലം.
1: വെള്ളിയാഴ്ച ജുമാക്ക് പള്ളിയിൽ പോകാത്ത സ്ത്രീകൾ വീട്ടിൽ നിന്നും ളുഹ്ർ നിസ്കരിക്കേണ്ടത് പള്ളിയിൽ ജുമാ കഴിഞ്ഞതിനു ശേഷമാണെന്ന് പറയുന്നു, അത് ശരിയാണോ? പള്ളിയിൽ ജുമാ നടക്കുമ്പോൾ തന്നെ വീട്ടിൽ നിന്നും ളുഹ്ർ നിസ്കരിക്കാമോ എന്നാണ്.
3: ജുമായുടെ സമയത്ത് വീട്ടിലുള്ള സ്ത്രീകൾക്ക് ളുഹ്ർ നിസ്കരിക്കുന്നതിന് വിരോധമൊന്നുമില്ല. പിന്നെ എന്തുകൊണ്ട് അത്തരമൊരു ചർച്ച നമ്മുടെ നാട്ടിൽ വന്നു? ഇമാം ഷാഫി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ കിതാബുൽ ഉമ്മിൽ ജുമായുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞു, സ്ത്രീകൾ, കുട്ടികൾ, രോഗികൾ, അടിമകൾ, യാത്രക്കാർ എന്നിവർക്കൊന്നും ജുമാ നിർബന്ധമില്ല. എന്നാൽ ജുമായിൽ പങ്കെടുക്കുന്നുവെങ്കിൽ അവർക്ക് ളുഹ്റിന് പകരം അത് മതിയാവുകയും ചെയ്യും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അത്തരം ആളുകൾ ജുമാ കഴിയുന്നത് വരെ ളുഹ്ർ നിസ്കരിക്കാതെ കാത്തിരിക്കുകയാണ് വേണ്ടത്. എന്തിനാണത്? ഒരു പക്ഷേ അവർക്ക് ജുമായിൽ പങ്കെടുക്കാൻ സാഹചര്യം ഒത്തുവന്നാലോ? അങ്ങനെയാണെങ്കിൽ ആ ജുമായിൽ പങ്കെടുക്കലാണ് അവർക്ക് നല്ലത്. ഫയക്കുൽ ഇത്തിയാനുഹ ഖൈറല്ലഹു, ആ ജുമായിലേക്ക് പോകലാണ് ഇത്തരം ആളുകൾക്ക് ഖൈറായിട്ടുള്ളത് എന്ന അടിസ്ഥാനത്തിലാണ് ഇമാം ഷാഫി റഹിമഹുല്ലാ ജുമാ കഴിയുന്നവരെ ളുഹ്ർ നിസ്കരിക്കാതെ കാത്തിരിക്കണം എന്നു പറഞ്ഞത്. അതല്ല, ആദ്യമേ ജുമാക്ക് പോകാൻ ഉദ്ദേശമില്ല, അവർ വീട്ടിലിരിക്കുന്നു എങ്കിൽ സാധാരണ പോലെ തന്നെ ജുമായുടെ ബാങ്ക് വിളിച്ചാൽ, ളുഹ്ർ ബാങ്ക് വിളിച്ചാൽ അവർക്ക് ളുഹ്ർ നിസ്കരിക്കാം, അതിൽ വിരോധമൊന്നുമില്ല. എന്നാൽ ജുമാക്ക് പോകാൻ താല്പര്യമുള്ള ഒരു രോഗിയാണ് അല്ലെങ്കിൽ സ്ത്രീയാണ്, ചില തടസ്സങ്ങൾ വന്നു, ആ തടസ്സങ്ങൾ നീങ്ങാൻ സാധ്യതയുണ്ട്, അത് കാത്തിരിക്കുകയാണെങ്കിൽ ജുമാ കഴിയുന്നത് വരെ അവർക്ക് വെയിറ്റ് ചെയ്യാനാണ് നല്ലത്. ഒരു പക്ഷേ ജുമായിൽ പങ്കെടുക്കാൻ പറ്റിയാൽ അതാണല്ലോ ഖൈർ എന്നാണ് ഇമാം ഷാഫി റഹിമഹുല്ലാഹ് അവിടെ പഠിപ്പിക്കുന്നത്. അതൊന്നും അല്ലാത്തരത്ത് ഒരു പൊതുവായ സ്വതന്ത്രമായ നിയമമായി അങ്ങനെ ഒന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. അല്ലാഹു അഅലം.
1: ഹാപ്പി ബർത്ത്ഡേ ആശംസിക്കാൻ പറ്റുമോ? ഇവിടെ സുഹൃത്തുക്കളെ ഇങ്ങനെ വിഷ് ചെയ്തിട്ടില്ലെങ്കിൽ സൗഹൃദ ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം എന്നാണ്.
4: ഇസ്ലാമിലെല്ലാ കാര്യത്തിനും കൃത്യമായ ചില നിയമങ്ങളും വ്യവസ്ഥകളുമുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം തന്നെ ആഘോഷിച്ചതായി, പ്രവാചകനോ സഹായിമാരോ ആഘോഷിച്ചതായി കാണുവാൻ സാധിക്കുകയില്ല. പ്രവാചകൻ എന്ന് ജനിച്ചു എന്നതിൽ തന്നെ അഭിപ്രായ വ്യത്യാസം പണ്ഡിതന്മാർക്കിടയിലുണ്ട്. മൂന്ന് നൂറ്റാണ്ട് കാലത്തോളം മൂന്ന് തലമുറകൾ ആഘോഷം ആഘോഷിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രവാചകൻ്റെ ജന്മദിനം പോലും നമ്മൾ ആഘോഷിക്കുന്നില്ല എങ്കിൽ ഇന്നുള്ള ഓരോ കുടുംബത്തിലും ഓരോ വ്യക്തികളുടെ ജന്മദിനം ആഘോഷിക്കുവാൻ എന്ത് മുൻഗാമികളുടെ ചരിയാണുള്ളത്? എന്ത് പ്രമാണമാണുള്ളത്? അത്തരം ആഘോഷം ഇസ്ലാമികമല്ല എങ്കിൽ ആ ആഘോഷത്തെ സപ്പോർട്ട് ചെയ്യുന്ന, ആ ആഘോഷത്തിന് ആശംസ നൽകുന്ന ഒരു ചര്യയ്ക്ക് എന്ത് പിന്തുണയാണുള്ളത്? പ്രത്യേകമായ ജന്മദിന സന്ദേശങ്ങളോ ഹാപ്പി ബർത്ത്ഡേ യു എന്നുള്ള പാട്ടുകളോ അല്ല ആശംസിക്കേണ്ടത്. അത്തരത്തിലൊരു ചര്യയില്ല എന്ന് ബോധ്യപ്പെടുത്തുകയും എല്ലാ ആളുകളോടും നിങ്ങൾ ദീനിയായി ജീവിക്കുക, അതായിരിക്കും പരലോകത്ത് ഗുണം ചെയ്യുക എന്ന ഒരു ബോധമുണ്ടാക്കി കൊടുക്കുകയുമാണ് വേണ്ടത്.
1: കുറി നടത്തുമ്പോൾ നടത്തുന്നയാൾ മാസം 20,000 രൂപയുടെ കുറിയാണെങ്കിൽ അതിൽ നിന്ന് കുറി നടത്തുന്നതിനുള്ള കൂലി എന്നുള്ള നിലയിൽ 1,000 രൂപ വീതം കുറി ലഭിച്ച ആളിൽ നിന്ന് ഈടാക്കുന്നത് ശരിയാണോ എന്നാണ്.
5: കുറി നടത്തുന്നതുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം. വ്യത്യസ്ത രൂപത്തിലുള്ള കുറികൾ നടക്കാറുണ്ട്. ഇപ്പോൾ കുറി നടത്തുന്നതിലേക്ക് ഉള്ള അയാളുടെ ചെലവിൻ്റെ ഭാഗമായിക്കൊണ്ട് ഒരാളെ സംബന്ധിച്ചിടത്തോളം കുറി നടത്തുക എന്നുള്ളത് ആ കുറി നടത്തുന്നതിൻ്റെ ഭാഗമായി അയാൾക്ക് കുറേ ചെലവുകളുണ്ട്. അത് ശേഖരിക്കുവാൻ വേണ്ടി നടക്കുകയും അതുമായി ബന്ധപ്പെട്ട അതിലേക്കുള്ള സംഖ്യയാണ് ഈ 2,000 രൂപ എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അത് വിരോധമില്ല. കാരണം അയാൾ അധ്വാനിക്കുന്ന അധ്വാനത്തിനുള്ള കൂലിയാണ് അയാൾ എടുക്കുന്നത്. അതേ സമയത്ത് ഇത് ഇദ്ദേഹം നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഇതുകൊണ്ട് ഈ രൂപത്തിൽ അധ്വാനമോ കാര്യങ്ങളോ ഒന്നുമില്ല, യാതൊരു പ്രയാസവുമില്ല, അതേ രൂപത്തിൽ തന്നെ അയാളും ഇതിൽ ഒരു കുറിയുടെ ഭാഗമായിട്ടുള്ള അയാളാണ് എങ്കിൽ ഇത്തരത്തിലുള്ള പല ഘട്ടങ്ങളും വരുമ്പോൾ ഹറാമായ തലങ്ങളും ഇങ്ങോട്ട് കടന്നു വരാൻ സാധ്യതയുണ്ട്. പലിശയുമായി ബന്ധപ്പെട്ട തലങ്ങളും എല്ലാം ഇത്തരത്തിലുള്ള രംഗത്ത് കടന്നു വരാൻ സാധ്യതയുണ്ട്. ഇവിടെ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇത് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ആ നടത്തിപ്പിനുള്ള ചെലവ്, അതുപോലെ തന്നെ അതിനുള്ളൊരു ശമ്പളമെന്നുള്ള നിലക്ക്

0: നടത്തിപ്പിനുള്ള വേതനമായിക്കൊണ്ട് മാറ്റി വെച്ചുകൊണ്ട് നടത്തുകയാണ് അതിന് വേണ്ടത്. നമ്മുടെ സ്വത്തായിക്കൊണ്ട് നമ്മളതിൽ ഇത്രമാത്രം അഥവാ ഇതിനെ സൂക്ഷിക്കുകയും നിക്ഷേപ അതിൻ്റെ കാര്യങ്ങൾ കൃത്യമായി നടത്തുകയും ചെയ്യുന്നു എന്നതിലേക്കുള്ള ഒരു അതിന് വേണ്ട ഒരു ശമ്പളമായി അതിനെ നിശ്ചയിക്കുകയും ആ രൂപത്തിൽ നടത്തുകയുമാണ് വേണ്ടത്. അത്തരത്തിൽ ആകുന്ന സാഹചര്യത്തിൽ ഇത് നിഷിദ്ധമാവുകയില്ല എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അഅലം.
1: പീസ് റേഡിയോയിൽ ഇസ്തിഖാറ നിസ്കാരത്തെക്കുറിച്ച് കേട്ടിരുന്നു. നമുക്കൊരു വിഷമം ഉണ്ടാകുമ്പോൾ ഇസ്തിഖാറ നിസ്കാരം നിർവഹിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമോ? തഹജ്ജുദിൻ്റെ സമയത്ത് നിസ്കരിക്കണോ അതോ ഏത് സമയത്തും നിസ്കരിക്കാമോ എന്നൊക്കെയാണ്.
2: ഇസ്തിഖാറത്തിൻ്റെ നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഖൈറായത് തേടിക്കൊണ്ട് അത് അള്ളാഹു ഏകുന്നതിന്, അള്ളാഹുവിൽ നിന്നുള്ള ഒരു തെരഞ്ഞെടുപ്പ് അതിൽ വരുന്നതിന് വേണ്ടിയിട്ടുള്ള ദുആയാണ്. രണ്ട് റക്അത്ത് നമസ്കരിച്ച് ഇസ്തിഖാറത്തിന് വേണ്ടിയിട്ട് പറയപ്പെട്ട ദുആ അള്ളാഹുമ്മിനി അസ്തഖ്ദിറു കബി ഖുദ്റതിക് എന്ന് തുടങ്ങുന്ന ദുആ രണ്ട് റക്അത്ത് നിസ്കരിച്ചിട്ട് ആ ദുആ നിർവഹിക്കലാണ്. അതാണ് ഇസ്തിഖാറത്തിൻ്റെ ദുആയിൽ നിസ്കാരവും. അത് എപ്പോൾ ഒരു വ്യക്തിക്ക് ഒരു ഖൈറായ കാര്യം അത് ലഭിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിൽ നിന്ന് അതിൽ ഒരു പൊരുത്തവും തിരഞ്ഞെടുപ്പും ലഭിക്കുന്നതിന് വേണ്ടി ആവശ്യമായി വരുമ്പോഴാണ് നിസ്കരിക്കേണ്ടത്. അങ്ങനെ നിസ്കരിക്കേണ്ട ഒരു അനിവാര്യ ഘട്ടം എന്ന് പറയാൻ പറ്റില്ല. എപ്പോഴാണ് ആവശ്യം അപ്പോൾ നിസ്കരിക്കുക എന്നുള്ളതാണ്. അതും തഹജ്ജുദും ഒന്നല്ല. തഹജ്ജുദ് രാത്രി നമസ്കാരമാണ്. ഒരു വ്യക്തി രാത്രിയിലാകട്ടെ പകലിലാകട്ടെ രണ്ടരക്കാട്ട് നമസ്കരിച്ചിട്ട് ഇസ്തിഖാറത്തിൻ്റെ ദുആ ചെയ്യുകയാണ് വേണ്ടത്, തനിക്ക് ഇസ്തിഖാറത്ത് നടത്തേണ്ട ആവശ്യം വരുമ്പോൾ. ഇതാണ് അതിൽ പറയാനുള്ളത്. അല്ലാഹു അഅലം.
1: ചോദ്യം ഇപ്രകാരമാണ്. എൻ്റെ ഒരു സുഹൃത്തിന് വേണ്ടിയാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. അവൾ ഭർത്താവുമായി പിരിഞ്ഞ് 1.5 വർഷമായി വേറെയാണ് താമസം. ദീനിനിഷ്ഠയോടെ ജീവിക്കുന്ന സ്ത്രീയാണ്. ഒരു നിലക്കും യോജിച്ചു പോകാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് വേറെ താമസിക്കാൻ തീരുമാനിച്ചത്. ഇത്തരം സാഹചര്യത്തിൽ ഇസ്ലാമികമായി അങ്ങോട്ട് ഭർത്താവിനോട് വിവാഹമോചനം തേടിയെങ്കിലും അയാളത് അംഗീകരിക്കുന്നില്ല. അയാൾ വേറെ വിവാഹം കഴിക്കുകയും ചെയ്തു. ഇനി അടുത്ത പരിഹാരം ഫസ്ഖ് ചെയ്യലല്ലേ? അതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വിവരിക്കാമോ? എങ്ങനെയെങ്കിലും ബന്ധം കൂട്ടിയോജിപ്പിക്കുകയല്ലേ വേണ്ടത് എന്ന് തോന്നാം. എന്നാൽ കുടുംബക്കാരും നാട്ടുകാരും ഈ ബന്ധം വേർപെടുത്തണമെന്ന അഭിപ്രായമാണ്. കാരണം അത്രയ്ക്കും മാനസികമായും ശാരീരികമായും അവൾ സഹിച്ചു. ദീനുള്ളതുകൊണ്ട് കുറേ കാലം ക്ഷമിച്ചു, അവിടെ തന്നെ നിന്നു. 4 മക്കളുണ്ട് എന്നാണ്.
3: സഹോദരിയുടെ ചോദ്യം വളരെയേറെ പ്രയാസത്തിലാണ് അവരുള്ളത് എന്ന് ബോധ്യപ്പെടുത്തുന്നുണ്ട്. എല്ലാ പ്രയാസങ്ങളും ദൂരീകരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വതആല സഹായിക്കുമാറാകട്ടെ. ഇങ്ങനെ ഒരിക്കലും ഒരു പെണ്ണിനെ പ്രയാസപ്പെടുത്താൻ പാടില്ല എന്നതാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. ഇസ്ലാമിക ഗവൺമെൻറ്റുള്ള സ്ഥലങ്ങളിൽ ഇത്തരം സന്ദർഭങ്ങളിൽ ഭർത്താവിനെ തൊലാക്കിനു വേണ്ടി നിർബന്ധിക്കുകയും അദ്ദേഹം അത് നൽകുകയും ചെയ്യേണ്ടതുണ്ട്. അതേപോലെ തന്നെ സമൂഹത്തിൽ ഉത്തരവാദിത്തമുള്ള ആളുകൾ, രണ്ട് കുടുംബത്തിലും ഉത്തരവാദിത്തമുള്ള ആളുകളൊക്കെ ഇടപെട്ട് ഇത്തരമൊരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഭർത്താവിനെ നിർബന്ധിച്ച് തൊലാക്ക് നൽകണം എന്നതാണ് ഏറ്റവും ശരിയായ വഴിയായി കാണാൻ പറ്റുന്നത്. എന്നാൽ നമ്മുടെ നാട്ടിൽ ആ രൂപത്തിൽ അങ്ങനത്തെ ഒരു ഇസ്ലാമിക ഗവൺമെൻറ്റോ ഇസ്ലാമിക ഖളാഓ ഇല്ലാത്ത സ്ഥിതിക്ക് അവർക്ക് നിലവിലുള്ള കോടതികളെ സമീപിക്കുകയും കോടതിയിൽ നിന്ന് ന്യായമായ കാരണങ്ങൾ കാണിച്ചുകൊണ്ട് ഫസ്ഹ് വാങ്ങുകയും ചെയ്യുകയാണ് ആദ്യം ചെയ്യേണ്ടത്. കോടതി ഫസ്ഹായി പരിഗണിക്കുന്നതോടുകൂടി അതിൻ്റെ രേഖകൾ കിട്ടുന്നതോടുകൂടി നാട്ടിൽ പ്രവർത്തിക്കുന്ന ഇസ്ലാമിക സംഘങ്ങൾ ആ സംഘങ്ങളെ സമീപിക്കുകയും അവരിൽ നിന്നും ഈ കോടതി വിധി കാണിച്ചുകൊണ്ട് അനുകൂലമായ ഫസ്ഹ് ഇസ്ലാമികമായി രേഖപ്പെടുത്തുകയും ചെയ്യുക. ഇതോടുകൂടി ആ ബന്ധം ഇല്ലാതായിപ്പോകും. അവർക്ക് നേരത്തെയുള്ള ഭർത്താവിൽ നിന്ന് ഒഴിവായി കിട്ടുകയും ചെയ്യും. ഇതാണ് ഏറ്റവും ശരിയായ മാർഗമായി ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കോടതിയിൽ നിന്ന് ലഭിക്കുന്ന ഫസ്ഹ് ഹുൽഅ് പോലുള്ളവ ഇസ്ലാമികമായി

0: അതിൻ്റെ സാധുത വരുന്നത്. അറിയപ്പെട്ട നാട്ടിലെ ഒരു സംഘം, അതൊരു പക്ഷേ ഒരു പ്രദേശത്ത് പ്രവർത്തിക്കുന്ന മഹല്ലത്തായിരിക്കാം, അതിലെ ഖാളിയായിരിക്കാം, അതേപോലെ തന്നെ ദഅവാരംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇസ്ലാമിക കാര്യങ്ങൾക്ക്, ദഅവത്തിനും അതേപോലെ തന്നെ സാമൂഹിക പ്രശ്നങ്ങൾക്കുമൊക്കെ പരിഹാരം കാണാൻ വേണ്ടി മുസ്ലിങ്ങൾ ഒത്തുകൂടി ഉണ്ടാക്കിയിട്ടുള്ള സംഘങ്ങളോ സംഘടനകളോ ആയിരിക്കാം. അവരെ സമീപിച്ച് അവർ ആ വിഷയത്തിൽ ഒരു വിധി പറയുന്നതോടുകൂടി കോടതിയുടെ ഈ ഒരു വിധിക്ക് ഇസ്ലാമികമായ സാധുത വരിക കൂടി ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് സഹോദരിക്ക് അവരുടെ പ്രശ്നത്തിൽ നിന്ന് വേഗത്തിൽ കരകയറാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം അവർ ഈ രൂപത്തിലുള്ള മാർഗങ്ങൾ പ്രവർത്തിക്കേണ്ടതുണ്ട് എന്ന് അറിയിക്കുക കൂടി ചെയ്യുന്നു. അള്ളാഹു ആലം.
1: മൗലൂദിൻ്റെ ഭക്ഷണം വീട്ടിൽ കൊണ്ടുവരുമ്പോൾ അത് കഴിക്കുന്നതിൻ്റെ വിധി എന്താണ്? ഞാൻ സലഫി ആദർശത്തിലാണ്. എൻ്റെ ഭർത്താവ് യാഥാസ്ഥിക വിഭാഗം ആദർശത്തിലുള്ളയാളാണ്. മക്കളെല്ലാം യാഥാസ്ഥിക വിഭാഗത്തിൻ്റെ മദ്രസയിലാണ് പഠിക്കുന്നത്. അതുകൊണ്ട് നബിദിനത്തിനൊക്കെ അവർ ആഘോഷിക്കുമ്പോൾ മനസ്സിനൊരു നീറ്റലാണ് എന്നാണ്.
2: ഇവിടെ സഹോദരിയോട് സൂചിപ്പിക്കാനുള്ളത്, അറിവ് തേടുക, സത്യം കണ്ടെത്തുക എന്നത് ഓരോരുത്തൻ്റെയും ചുമതലയാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ്. അല്ലാഹുവല്ലാത്ത ആളുകളോട് വിളിച്ച് പ്രാർത്ഥിക്കാമെന്നും പറഞ്ഞ് അമ്പിയാക്കന്മാരോടും ഔലിയാക്കന്മാരാണ് എന്ന് പറയുന്നവരോടും പ്രാർത്ഥിക്കുന്ന ആളുകൾ എത്രമാത്രം ഇസ്ലാമിക വിരുദ്ധമായ കാര്യങ്ങളാണ് ചെയ്യുന്നത്. ലോകത്തിൻ്റെ സൃഷ്ടാവും നിയന്താവും അള്ളാഹുവാണ് എന്നിരിക്കെ ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് ഔലിയാക്കന്മാരാണ് എന്ന് വിശ്വസിക്കുന്ന ആ വിശ്വാസം ഇസ്ലാമിന് എത്രമാത്രം അപകടമാണ് വരുത്തിവെക്കുന്നത്. അതുകൊണ്ട് ഇത്തരം ശിർക്ക് ബിദ്അത്തുകളുടെ ഗൗരവം മനസ്സിലാക്കുവാൻ വേണ്ടി ദീൻ പഠിക്കണം. അതിന് പീസ് റേഡിയോ ഇസ്ലാമിക പ്രഭാഷണങ്ങളൊക്കെ കേൾക്കുന്നു, അൽഹംദുലില്ലാഹ്. ഇനിയും അത് തുടർന്ന് പോയിക്കൊണ്ടിരിക്കണം എന്നാണ്. കാരണം ഷിർക്കിൻ്റെ ഗൗരവം, ബിദ്അത്തിൻ്റെ ഗൗരവം അത്രമാത്രം ഭീകരമാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഷിർക്ക് ചെയ്തു പോയിക്കഴിഞ്ഞാൽ ശാശ്വതനായി നരകത്തിലാണ്. പശ്ചാത്തപിച്ചിട്ടില്ല എങ്കിൽ പാപങ്ങൾ പൊറുക്കുകയില്ല, സ്വർഗത്തിൽ പ്രവേശനമില്ല. ബിദ്അത്തിൻ്റെ ആളുകളെ പരലോകത്ത് ഹൗദുൽ കൗസറിൽ നാട്ടപ്പെടും എന്നൊക്കെ പ്രമാണങ്ങൾ നമുക്ക് അറിയിച്ചു തരികയാണ്. അത് മനസ്സിലാക്കുമ്പോൾ ഇതിന് എതിരായി നിൽക്കുന്ന ഭർത്താവിനെ, കു അംഫുസക്കും അഹ്ലീക്കും നാറ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നരകാഗ്നിയിൽ കാക്കണേ എന്ന വിശുദ്ധ ഖുർആന്റെ അധ്യാപനം മനസ്സിലാക്കി സ്നേഹത്തോടുകൂടി ഉപദേശിക്കുവാൻ സാധിക്കേണ്ടതുണ്ട്, സാധിക്കും. സ്നേഹത്തിൻ്റെ വേളകളിലൊക്കെ സ്നേഹമസ്ത്രണമായി പെരുമാറി ഈ വിഷയത്തിൻ്റെ ഗൗരവം നല്ല മനസ്സോടുകൂടി ഭർത്താവിനോട് അറിയിച്ചു കൊടുക്കേണ്ടതുണ്ട്. നല്ല നല്ല പ്രഭാഷണങ്ങൾ അദ്ദേഹത്തെ കേൾപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതിലപ്പുറം അവരുടെ ഹിദായത്തിനു വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. എന്നാൽ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഇത്തരം ബിദ്അത്തുകളെയും ശിർക്കുകളെയും ന്യായീകരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഭർത്താവ് പോകുന്നത് എങ്കിൽ, ആ വിഷയത്തിൽ ഭർത്താവിനെ അനുസരിച്ചിട്ടില്ല എങ്കിൽ, അദ്ദേഹം മറ്റു വല്ല മാർഗങ്ങളും സ്വീകരിക്കുമെങ്കിൽ, അവിടെ നമ്മൾ സത്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്യേണ്ടത്. ഈമാനിൻ്റെ മാധുര്യം ആസ്വദിക്കുന്ന അവസ്ഥയെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ, ഹിദായത്ത് വന്ന് കിട്ടിയതിന് ശേഷം കുഫറിലേക്ക് ഷിർക്കിലേക്ക് മടങ്ങൽ അതിനേക്കാൾ നല്ലത് തീയിലേക്ക് എടുത്തെറിയപ്പെടുന്നത് പോലെയായി ആർക്കാണോ അനുഭവപ്പെടുന്നത് അവർക്കാണ്. ആ യക്കൂൻ അള്ളാഹു റസൂലു അഹബ്ബു ഇലൈഹി മിമ്മാ സിവാഹുമ, അള്ളാഹും റസൂലുമായിരിക്കണം ഏറ്റവും പ്രിയപ്പെട്ടത്. അങ്ങനെയുള്ള ആളുകൾക്കാണ് ഈമാനിൻ്റെ മാധുര്യം നുകരാൻ സാധിക്കുക. ഭർത്താവിനോട് അനുസരണക്കേട് കാണിക്കൽ തെറ്റായി തീരുന്നത് ഭർത്താവ് അനുവദിക്കപ്പെട്ട വിഷയത്തിൽ ഭർത്താവ് ഒരു കാര്യം കൽപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ ദീനിയായ ഒരു കാര്യത്തിൽ ഭർത്താവ് ഒരു കാര്യം കൽപ്പിക്കുമ്പോൾ അതിനെ അനുസരിക്കാതിരിക്കുമ്പോഴാണ് തെറ്റായി തീരുക. ദീനിന് വിരുദ്ധമായ ഒരു കാര്യം ഭർത്താവ് കൽപ്പിക്കുമ്പോൾ ഒരിക്കലും ആ വിഷയത്തിൽ ഭർത്താവിന് അനുസരിക്കേണ്ടതില്ല. ലാ ത്വാഅത്ത ലി മഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ്, റബ്ബിനെ എതിർത്തുകൊണ്ട് സൃഷ്ടികളെ ഒരിക്കലും അനുസരിക്കേണ്ടതില്ല എന്ന തത്വം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഭർത്താവിൻ്റെ ഇഷ്ടം കിട്ടാൻ വേണ്ടി അള്ളാഹുവിൻ്റെ കോപം കരസ്ഥമാക്കി കഴിഞ്ഞാൽ അതൊരിക്കലും ജനങ്ങളുടെയോ ഭർത്താവിൻ്റെയോ ഇഷ്ടത്തിന് കാരണമായി തീരുകയില്ല എന്നുള്ളതാണ്. മനിൽ തമസരി അള്ളാഹി ബിസഹ്തിന്നാസ്, ജനങ്ങൾ ദേഷ്യപ്പെട്ടാലും ശരി, എനിക്ക് റബ്ബിൻ്റെ പ്രീതിയാണ് വേണ്ടത് എന്നാണ് ഒരാൾ തേടുന്നതെങ്കിൽ അള്ളാഹുവിനെ തൃപ്തിപ്പെടും. വാ അള്ളാ അൻഹുന്നാസ്, ജനങ്ങളെയും അള്ളാഹു സുബ്ഹാനുവത്തല മനുഷ്യരെ കാര്യം തൃപ്തിപ്പെടുത്തുമെന്നാണ്. എന്നാൽ വമനിൽ തമസരി അന്നാസി ബിസഹത്തില്ലാ, അള്ളാഹുവിൻ്റെ കോപം സമ്പാദിച്ചുകൊണ്ട് ജനങ്ങളുടെ പ്രീതിയാണോ നേടുന്നത് എങ്കിൽ അവന് അള്ളാഹുവിൻ്റെ ഇഷ്ടമുണ്ടാകുകയില്ല, അള്ളാഹുവിൻ്റെ കോപം ഉണ്ടായിരിക്കും, ജനങ്ങളുടെ കോപം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്.
1: ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലുള്ള ലൈക്ക് അടിച്ച് സമ്മാനം കൊടുക്കുന്നത് ഹലാലായി വരുമോ? ആ പൈസ വാങ്ങാൻ പറ്റുമോ? ലോട്ടറി പോലെ തന്നെ ആകില്ലേ അതും എന്നാണ്.
0: നമുക്കൊക്കെ അറിയാവുന്നതാണ്, സോഷ്യൽ മീഡിയയിൽ ഗീവ് എവേ കോണ്ടസ്റ്റ് എന്ന് പറയുന്നത് പലപ്പോഴും മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് കമ്പനികൾ നടത്തുന്നതാണ്. അവിടെ പരസ്യം നൽകുന്നതിൻ്റെ ഹുക്മ് തന്നെയാണ് ഇസ്ലാമിൽ ഇതിനുള്ളത്. അതല്ലാതെ അത് ലോട്ടറി പോലുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടതല്ല. പരസ്യമാകുമ്പോൾ ആ പരസ്യം നൽകുന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ കമ്പനിക്ക് ആരുടെ പരസ്യമാണോ എന്തിൻ്റെ പരസ്യമാണോ അതിൻ്റെ കൃത്യമായ പ്രതിഫലം ലഭിക്കും. എന്നാൽ ഇതിൽ നറുക്കിട്ടെടുക്കുന്ന ഏതെങ്കിലും ചില വ്യക്തികൾക്ക് മാത്രമേ ആ പരസ്യം നൽകിയ ആ വസ്തുവിനെയോ അല്ലെങ്കിൽ കമ്പനിയെയോ പ്രൊമോട്ട് ചെയ്ത ആളുകളിൽ ഏതെങ്കിലും ചില വ്യക്തികൾക്ക് മാത്രമേ അതിൻ്റെ പ്രതിഫലം ലഭിക്കൂ. അത് നറുക്കിട്ടാണ് എടുക്കുന്നത്. അത് നേരത്തെ തന്നെ കമ്പനിയാകട്ടെ, അതേപോലെ തന്നെ ചാനലുകളാകട്ടെ, ഏതെങ്കിലും പ്രൊഡക്റ്റുകൾ ആകട്ടെ, ഈ വസ്തുക്കളൊക്കെ അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അവർ നേരത്തെ തന്നെ അത് അറിയിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇത് പ്രൊമോട്ട് ചെയ്യുന്ന, ഇതിന് പരസ്യം ചെയ്യുന്ന, ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്ന ആളുകൾക്കെല്ലാം ഇതിൻ്റെ വരുമാനമോ അല്ലെങ്കിൽ അതിൻ്റെ പരസ്യക്കൂലിയോ നൽകാമെന്നവർ പറയുന്നില്ല. അവർ നേരത്തെ തന്നെ അറിയിക്കുന്നത് നറുക്കിട്ടെടുക്കുന്ന ആളുകൾക്കേ ലഭിക്കൂ എന്നാണ്. ഏതാനും ചില വ്യക്തികൾക്ക്, ചിലപ്പോൾ അഞ്ചാകാം, ചിലപ്പം പത്താകാം, അല്ലെങ്കിൽ ഒരാൾക്ക് മാത്രമാകാം, ഏതെങ്കിലും ചില വ്യക്തികൾക്ക് മാത്രമേ ഇത് നൽകൂ എന്ന് പറഞ്ഞ് അത് എനിക്ക് കിട്ടണം എന്നാഗ്രഹിച്ചുകൊണ്ട് ഓരോരുത്തരും അതിൻ്റെ പ്രൊമോട്ടേഴ്സായി മാറുന്നു, ഓരോരുത്തരും അതിനെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്നു. അങ്ങനെയാണല്ലോ. അപ്പോൾ ഇത് നേരത്തെ തന്നെ അറിയിക്കുന്നതുകൊണ്ട് നമ്മളതിലേക്ക് പണം മുടക്കി ആ പണം അതിനേക്കാൾ ഇരട്ടിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള ലോട്ടറിയുമായി യാതൊരു ബന്ധവുമില്ലാത്തതാണ്. കാരണം ലോട്ടറിയിൽ ഓരോരുത്തരും അവർ പണം ചെലവഴിക്കുന്നു. ആ പണം ചെലവഴിക്കുമ്പോൾ, ടിക്കറ്റ് എടുക്കുമ്പോൾ അവൻ്റെ ആഗ്രഹം, ഞാൻ 10 രൂപ കൊടുത്തിട്ടുണ്ട് എങ്കിൽ ഇത് 10,000 10,00,000 കിട്ടണം എന്ന ആഗ്രഹത്തോടുകൂടിയാണ് കൊടുക്കുന്നത്. അവിടെയാണ് പലിശയുടെ ചൂതാട്ടത്തിൻ്റെ രൂപം വരുന്നത്. ഓരോരുത്തരും അതിലേക്ക് ഈ സംഖ്യകൾ നൽകുന്നു, അതിൽ ഒരു നിശ്ചിത ഭാഗം കമ്പനിയെടുത്ത് ബാക്കിയുള്ളത് അതിലെ നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് നൽകുന്നു. ഇതാണ് ചൂതാട്ടത്തിൽ നടക്കുന്നത്, ഇതാണ് ലോട്ടറിയിൽ നടക്കുന്നത്. എന്നാൽ ഇവിടെ ആരും പണം മുടക്കുന്നില്ല, മറിച്ച് ഓരോരുത്തരും തനിക്ക് ഈ ചാനൽ അല്ലെങ്കിൽ ഈ ഒരു സ്ഥാപനം അവരെ പരസ്യം ചെയ്ത് അവരെ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ച് അവർക്ക് കൂടുതൽ വരുമാനമുണ്ടാക്കി കൊടുക്കുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെട്ടാൽ അവർ തെരഞ്ഞെടുക്കുന്ന ആളുകളിൽ ഒരാൾ ഞാനുമാകും, ആകാവുന്നതാണ് എന്നത് മാത്രമേ ഗീവ് അവേ കോണ്ടസ്റ്റിലുള്ളൂ, അതുകൊണ്ട് തന്നെ അത് അനുവദനീയം തന്നെയാണ്. പക്ഷേ നമ്മൾ പരസ്യം ചെയ്യുന്നത് എന്തിനാണ് എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. നന്മയുടെ മാർഗത്തിലും അതേപോലെ തന്നെ നല്ല വസ്തുക്കളും ഉപകാരപ്രദമായ കാര്യങ്ങൾക്കും വേണ്ടിയായിരിക്കണം എന്നത് ഇതിൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഇത്രയേ അതിൽ നോക്കേണ്ടതുള്ളൂ.
1: നിസ്കാരം ഖസറാക്കാനുള്ള ദൂരപരിധി എത്രയെന്നാണ്?
2: ജമ്മും ഖസറും ആക്കുവാൻ, ഖസറായി നമസ്കരിക്കുവാൻ, ജമ്മാക്കി നമസ്കരിക്കുക, ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല യാത്രക്കാർക്ക് നൽകിയ ചില ഇളവുകളാണല്ലോ. ഇപ്പോൾ ജമ്മാക്കി നമസ്കരിക്കാൻ പ്രത്യേകിച്ച് ഇപ്പോൾ രോഗികളാണെങ്കിൽ ജമ്മാക്കാവുന്നതാണ്. അതേപോലെ പ്രത്യേകമായ എന്തെങ്കിലും സാഹചര്യങ്ങളുണ്ടെങ്കിൽ ജമ്മാക്കാവുന്നതാണ്. എന്നാൽ ഖസറാക്കണമെങ്കിൽ അത് യാത്രയിലായിരിക്കണം. യാത്ര എന്ന് പറയുമ്പോൾ എത്ര വഴിദൂരമാണ്, എത്ര കിലോമീറ്ററാണ് എന്ന ഒരു ചർച്ച വരുമ്പോൾ പല രൂപത്തിലുള്ള അഭിപ്രായങ്ങൾ, 80 ചില്ലാണ്, 86 കിലോമീറ്റർ എന്ന് പറയുന്ന പണ്ഡിതന്മാർ, അങ്ങനെ പല അഭിപ്രായങ്ങളുമുണ്ട്. അതിലേറ്റവും സ്വീകാര്യയോഗ്യമായി തീരുന്നത് ഒരാളുടെ ഒരു നാട്ടിലെ കണക്കനുസരിച്ച്, ഒരു കാഴ്ചപ്പാടനുസരിച്ച്, അവിടുത്തെ ഉറുഫ് അനുസരിച്ച് ഒരാൾക്ക് യാത്രയാണ് എന്ന് തോന്നുന്നുവെങ്കിൽ അങ്ങനെയുള്ള വ്യക്തിക്ക് അവിടെയുള്ള ഇത്തരം ഇളവുകൾ, ഖസറിൻ്റെ ഇളവുകൾ ഉപയോഗിക്കാവുന്നതാണ്. അതിന് ഒരു പ്രത്യേകമായ ദൂരപരിധി കിലോമീറ്റർ വെക്കുന്നതിനേക്കാൾ ഏറ്റവും അനുയോജ്യമായത് കാഴ്ചപ്പാടനുസരിച്ച് യാത്രയാണ് ഒന്ന് തോന്നുന്നുവെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് ഇത്തരത്തിലുള്ള ഇളവുകൾ ഉപയോഗിക്കാവുന്നതാണ്.
3: മഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളപൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്ന പണ്ഡിതന്മാർ സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഹംസ മദീനി, ഷബീബ് സൊലാഹി, ഹംസ ജമാലി, ഫൈസൽ മൗലവി എന്നിവർ.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്ററിൽ 376 അസിസ്റ്റന്റ്. നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്ററിൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാം. 376 ഒഴിവുണ്ട്. സെപ്റ്റംബർ 1 മുതൽ 30 വരെ ഓൺലൈനായി അപേക്ഷ നൽകാം. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് IT, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഡാറ്റ ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യോഗ്യത, ഇലക്ട്രോണിക്സ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ശമ്പളം 35,400 മുതൽ 112,400 വരെ. പ്രായപരിധി 30. ഫീസ് 800 രൂപ. SC ST വിഭാഗക്കാർ, ഭിന്നശേഷിക്കാർ, സ്ത്രീകൾ തുടങ്ങിയവർക്ക് ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല. നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്ററിൽ 376 അസിസ്റ്റന്റ് ഒഴിവാണുള്ളത്. recruitment.nic.in.
2: Email hello@peaceradio.com. Phone 902-08-40-840.
3: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്, അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ച് വിളമ്പി ഊട്ടി തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ, എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
2: Tuned to reality.

0: പീസ് റേഡിയോയിൽ ഇനി നേർരേഖ. നേർരേഖയിൽ പ്രൊഫസർ ഹാരിസ് ഇബ്നു സലീമിന്റെ സംസാരം നമുക്ക് ശ്രദ്ധിക്കാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബി അജ്മഈൻ അമ്മാ ബാദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാരിൽ ഏറ്റവും പ്രമുഖനായിട്ടുള്ളൊരു സഹാബിയാണ് ഖബ്ബാബ് ബിനുൽ അറത് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെ സന്ദർശിക്കുവാൻ വേണ്ടി പിൽക്കാലത്ത് ഖൈസ് ബിനു അബി ഹാസിം റളിയല്ലാഹു അൻഹു അദ്ദേഹം സന്ദർശിക്കുന്നുണ്ട്. അപ്പോൾ ഈ സന്ദർശകർ അദ്ദേഹം വലിയ രോഗിയായി കിടക്കുന്ന സമയമാണ്. ഏകദേശം 7 സ്ഥലങ്ങളിൽ ചികിത്സയുടെ ഭാഗമായി ചൂടുവെക്കപ്പെട്ട നിലയിൽ വളരെ വിഷമം അനുഭവിച്ചുകൊണ്ടാണ് അദ്ദേഹം കിടക്കുന്നത്. മരിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരനുവാദമുണ്ടെങ്കിൽ വലൗല അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം നഹാന അന്ന ദുഅ ബിൽ മൗത് ലദഅഉതു ബിഹി, ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചൊരു കാര്യമാണ് മരിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല എന്നുള്ളത്. അതല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഇത്രയും ഒരു ആവശ്യമായ അവസ്ഥയിലാണ് അദ്ദേഹം കിടക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തെ സന്ദർശിക്കുന്ന സമയത്ത് അവിടെ ഒരു മതിലിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹം അവരെ ഓർമ്മപ്പെടുത്തുന്നൊരു കാര്യം, ഇന്നൽ മുസ്ലിമ ല യുജ്റു ഫി കുല്ലി ഷൈഇൻ, ഒരു മുസ്ലിമിന് എല്ലാ കാര്യത്തിലും പ്രതിഫലം നൽകപ്പെടും. യുൻഫിഖുഹു, നാം എന്തിനു വേണ്ടി പണം ചിലവഴിച്ചാലും അതിനൊരു പ്രതിഫലം നമുക്ക് ഉണ്ടാകും. ഇന്നൽ മുസ്ലിമ ല യുജ്റു ഫി കുല്ലി ഷൈഇൻ യുൻഫിഖുഹു ഇല്ലാ ഫി ഷൈഇൻ യജ്അലുഹു ഫി ഹദത്തുറ, ഈ മണ്ണിൽ അവൻ നിക്ഷേപിക്കുന്നത് ഒഴിച്ചതാണ്. ഇത് മണ്ണ് ചിലവാക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടുണ്ടാക്കാൻ വേണ്ടി ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുന്ന പണത്തിനല്ലാത്തതിനൊക്കെ നമുക്ക് പ്രതിഫലം കിട്ടും എന്നാണ് പറയുന്നത്. ഒരു വളരെ ഗൗരവപരമായ ഒരു ആലോചന ഇവിടെ നമ്മൾ നടത്തേണ്ടതുണ്ട്. അതായത്, ഇന്ന് ഏറ്റവും അധികം ആളുകൾ കടക്കാരാകുന്നത് വീട് നിർമ്മാണത്തിൻ്റെ പേരിലാണ്. അപ്പോൾ ഈ വീട് നിർമ്മാണത്തിന് വേണ്ടി കടം വാങ്ങാനുള്ള കാരണം എന്താ വെച്ചാൽ, നമ്മുടെ വരുമാനത്തിനപ്പുറത്താണ് നമ്മൾ അതിൻ്റെ ഒരു ചിലവഴിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, ഒരു വീടുണ്ടാക്കുക എന്ന തീരുമാനം നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ ഒരു അഭിമാനം എന്നോ ദുരഭിമാനമോ എന്തോ പറയാം, ഒരു ഏതൊരു പാവപ്പെട്ടവൻ്റെ മനസ്സിലും ഒരു സ്വപ്ന ഭവനമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് സാക്ഷാത്കരിക്കണമെങ്കിൽ എന്തായിരുന്നാലും കടക്കാരനാകണം, അല്ലെങ്കിൽ പലിശ കൊടുക്കുന്നവനാവണം. ഇവിടെ ബന്ധുക്കളും കുടുംബങ്ങളും നാട്ടുകാരും ഇതാണോ നിൻ്റെ വീട് എന്ന് ചോദിക്കുമോ എന്നതാണ് നമ്മുടെ അടിസ്ഥാനപരമായ പ്രശ്നം. അതിന് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്കൊരു പോളിസി, നമുക്ക് ദീനിനെ എല്ലാറ്റിലും പോകാൻ നമുക്ക് ചില പോളിസികളില്ലേ, ദീനിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സ്വീകരിച്ചിട്ട്. നമ്മളിപ്പോൾ ഭക്ഷണം ഒരു കല്യാണത്തിനോ അല്ലെങ്കിൽ ഒരു സൽക്കാരത്തിനോ പോകുമ്പോൾ നമ്മൾ കുറച്ച് ഭക്ഷണം കഴിച്ചു. അപ്പോൾ സ്വാഭാവികമായും ബാക്കിയുള്ളവരെന്താണ് ഇങ്ങനെ എന്താണ് ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ പറയാലോ, ഇതാണല്ലോ ഒരു ഭക്ഷണം കഴിക്കുന്നിടത്തൊരു ഒരു കുറവ് വരുത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചിട്ടില്ലേ എന്ന നമ്മുടെ ഒരു പോളിസി നമ്മൾ പറയുമ്പോൾ പിന്നെ ആരും അതിൽ ഇടപെടൂല. അതാണ്, എനിക്കൊരു വീടുണ്ടാക്കണോടത്ത് എനിക്കൊരു പോളിസി ഉണ്ട്, അതനുസരിച്ച് ഞാൻ വീടുണ്ടാക്കുള്ളൂ എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താമസിച്ചത് ഒരു വീടെന്ന് പറഞ്ഞുകൂടാ, ഒരു റൂമെന്നേ പറയാൻ പറ്റുള്ളൂ. തനിക്കും ഭാര്യയ്ക്കും ഉറങ്ങാൻ പറ്റുന്ന ഒരു വീട്, അതാണ്. പുറത്തു പോയിട്ടാണ് മലമൂത്ര വിസർജ്ജനം നിർവഹിച്ചിരുന്നത്. അങ്ങനെ വേണമെന്നല്ല, നാടിനും ജീവിത സാഹചര്യങ്ങൾക്കും അനുസരിച്ചുകൊണ്ട് നമ്മുടെ സാമ്പത്തിക നിലവാരത്തിനനുസരിച്ചൊരു വീടാവാം, പക്ഷേ ആർഭാടവും ധൂർത്തും. ഇവിടുത്തെ അടിസ്ഥാനപരമായ പ്രശ്നം, ഇവിടെ ഇതിനു വേണ്ടി ചിലവഴിക്കുന്ന പണം, അത് മനുഷ്യന് വെറുതെ നഷ്ടപ്പെടുത്തി കളയുന്ന പണമാണ്, അതിന് പ്രതിഫലമില്ല എന്ന് പറയാൻ കാരണം. നമ്മുടെ ആവശ്യത്തിനുള്ളൊരു വീട്, അതിൽ നമുക്ക് പ്രതിഫലം ഉണ്ടാവും. എന്നാൽ ആവശ്യത്തിനപ്പുറത്ത് നമ്മൾ അതിലേക്ക് ചിലവഴിക്കുന്ന ഒരു പണവും നമുക്ക് ഉപകാരപ്പെടാതെ പോകും. ഒരു പാവപ്പെട്ടൊരു വീടുണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അതിന് പ്രതിഫലം ഉണ്ടാവും. കാരണം ഇത് പറയാനുള്ളൊരു കാരണം എന്നു വച്ചാൽ, എന്തൊന്നിന് നമ്മൾ ചിലവഴിച്ചു കഴിഞ്ഞാലും അതിൽ ഒരു ശേഷിപ്പ്, ഒരു വാഹനം വാങ്ങുമ്പോൾ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കുറഞ്ഞ വിലക്കെങ്കിലും നമുക്കത് പിന്നീട് ഒരു സെക്കൻഡ് ഹാൻഡ് ആകുമ്പോൾ വിൽക്കാൻ പറ്റും. എന്തിന് ചിലവഴിച്ചാലും, നമ്മൾ ചിലവഴിക്കുന്ന ഏതൊരു കാര്യത്തിനും അത് പിന്നീട് ഒരു അടുത്ത പിന്നെ തലമുറക്കോ അനന്തരഗാമിക്കോ ആർക്കെങ്കിലും അത് ഉപയോഗപ്പെടും. എന്ന സുഹൃത്തുക്കളെ, ഈ വീടിൻ്റെ ഒരു അവസ്ഥ എന്താണ്? അതാർക്കും ഉപകാരപ്പെടുന്നില്ല, ഉപയോഗപ്പെടുന്നില്ല. ഒരു 20 കൊല്ലമാണ് ഒരു വീടിൻ്റെ നമ്മൾ താമസിക്കുന്നത്, ഇങ്ങനെ അതിൻ്റെ ആയുസ് അത്രയാണ്. നമ്മൾ അത് കഴിയുമ്പോഴേക്കും അടുത്ത തലമുറ എന്ത് ചെയ്യും, അത് തട്ടി നിരത്തിയിട്ട് അവിടെ പുതിയ വീടുണ്ടാക്കേണ്ടി വരും. അപ്പോൾ ഈ ലക്ഷങ്ങളും ഈ കോടികളും എവിടെ പോകുന്നു എന്നൊന്ന് ആത്മാർത്ഥമായി നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ വളരെ ഗൗരവപരമല്ലേ ഈ കാര്യം? ഒരുപക്ഷേ മിൻ അലാമാത്തി സാ, അന്ത്യദിനത്തിൻ്റെ ലക്ഷണങ്ങളായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങളിൽ ഈ കാര്യമുണ്ട്. എന്താണ്? അൻ തറൽ ഹുഫാത്തുൽ ഉറാത് അൽ ആല യതതാവല്ല ഫിൽ ബുനിയാൻ എന്നാണ്. വലിയ വലിയ കെട്ടിടങ്ങൾ. അപ്പോൾ കഴിഞ്ഞ തലമുറയിൽ ചില വീടുകളെ, ഇവിടുത്തെ ചില സമ്പന്നന്മാരുടെ വീടുകളെ ആശ്രയിച്ചുകൊണ്ട് ജീവിതം കഴിക്കേണ്ടി വന്നിരുന്ന പല ആളുകളും ഇന്ന് ആ സമ്പന്നന്മാരെക്കാളും എത്രയോ ഇരട്ടി വലിയ ഭവനങ്ങളിലാണ് താമസിക്കുന്നത്. എന്നും അവർ പാവപ്പെട്ടവരാവണമെന്നോ അവർ ഉയർന്നു വരാൻ പറ്റില്ല. പക്ഷേ നമുക്ക് സമ്പത്തില്ലാതെ പട്ടിണി കിടന്നൊരു കാലം നമുക്ക് ഓർമ്മയുണ്ടാകുമ്പോൾ നമുക്ക് അള്ളാഹു തന്ന മഹാനുഗ്രഹത്തെ, നാം ചോര നീരായി കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണത്തെ എങ്ങനെയാണ് നമുക്ക് മണ്ണിൽ കുഴിച്ചു മൂടാൻ പറ്റുന്നത് എന്നാണ്. നല്ല മനോഹരമായിട്ടുള്ള പിന്നെ ഫ്ലോറിങ്ങുകൾ, അതേപോലെ തന്നെ നല്ല കുബ്ബകൾ, അങ്ങനത്തെ വളരെയധികം കലാപരമായിട്ടുള്ള അലങ്കാരങ്ങൾ, ഇതിനൊക്കെ ഒരു വീടുണ്ടാക്കുന്ന ഒരു പാവപ്പെട്ടവനൊരു വീടുണ്ടാക്കി കൊടുക്കുന്ന പണം വീടിന് മോടി പിടിപ്പിക്കാനും അതിൻ്റെ സീലിങ്ങിനും വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഉപയോഗിക്കുന്നതാണ്. ആവശ്യമെന്ത് എന്ന ചോദ്യം വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ വാചകങ്ങൾ വളരെ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു വാചകം തന്നെയാണത്. ഒരു മനുഷ്യന് ഏതു കാര്യത്തിനും അവന് പ്രതിഫലം കിട്ടുമെന്നാണ്, എന്തവൻ ചെയ്യുകയാണെങ്കിലും. എന്നാൽ ഇന്നൽ മുസ്ലിമ ലയു ഉജറുഫി കുല്ലി ഷൈഇൻ യുൻഫിഖു, ഒരു മുസ്ലിം ചിലവഴിക്കുന്ന ഏത് കാര്യത്തിനും അവന് പ്രതിഫലമുണ്ടാകും. ഇല്ലാ ഫി ഷൈഇൻ യജ്അൽഹു ഫി ഹാദത്തുറാബ്, ഈ മണ്ണിൽ അവനാക്കുന്നതിനൊഴി, മണ്ണിലിടുന്ന ഈ പണത്തിനെല്ലാത്തിനൊക്കെ അവന് പ്രതിഫലമുണ്ടാകും എന്നാണ് ആ പറഞ്ഞ വാക്കിൻ്റെ ചുരുക്കം. അതുകൊണ്ട് ചിലവഴിക്കുന്നിടത്ത് നമ്മൾ ചില കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കണം. വെറുതെ കടക്കാരനായി പലിശ കൊടുക്കുന്നവരായി മരണപ്പെട്ടു പോകുന്ന ഏറ്റവും ദയനീയമായ, ദാരുണമായ, ദുരന്തപൂർണമായ ഒരു പര്യവസാനത്തെക്കുറിച്ച് നമ്മൾ ഭയപ്പെടണം. നമ്മുടെ വരവിനനുസരിച്ച് കൊണ്ട് ചിലവഴിക്കുവാനും നമ്മളുടെ പ്രയോജനപ്പെടുന്ന, അധിക തലമുറക്ക് പ്രയോജനപ്പെടുന്ന കാര്യങ്ങളിൽ പണം ചിലവഴിക്കുവാനും ഓരോ നാണയത്തുട്ടുകളും പ്രതിഫലമായി കിട്ടുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ.
0: പീസ് റേഡിയോയിൽ നമ്മൾ കേട്ടത് നേർരേഖ, അവതരിപ്പിച്ചത് പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
2: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നു വേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം

0: ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: സന്ധ്യാസമയത്ത് കടക്കാരൻ പോകാൻ തുടങ്ങുമ്പോൾ ഒരു നായ സഞ്ജയും പിടിച്ച് കടയിലേക്ക് വന്നു. സാധനങ്ങളുടെ ലിസ്റ്റും പണവും സഞ്ജയിലുണ്ട്. അത് കടിച്ചു പിടിച്ചിരിക്കുകയാണ്. കടക്കാരൻ പണമെടുത്ത് സാധനങ്ങൾ സഞ്ജയിലിട്ട് കൊടുത്തു. നായ സഞ്ജി കടിച്ചു പിടിച്ച് നടന്നുപോയി. അത്ഭുതം തോന്നിയ കടക്കാരൻ നായയുടെ പിന്നാലെ പോയി. നായൊരു ബസ്സിൽ കയറി. കഴുത്തിലെ ബെൽറ്റിൽ വച്ചിരുന്ന വിലാസമനുസരിച്ച് കണ്ടക്ടർ ടിക്കറ്റും ബാക്കി തുകയും നൽകി. നായ അതിൻ്റെ സ്റ്റോപ്പിൽ ഇറങ്ങി നടന്നു വീട്ടിലെത്തി. വാതിലിൽ രണ്ട് മൂന്ന് തവണ മുൻകാലുകൊണ്ട് തട്ടി. വാതിൽ തുറന്നു വന്ന യജമാനൻ കയ്യിലെ വടി കൊണ്ട് അതിനെ പൊതിരെ തല്ലി. എന്തിനാണ് ആ പാവത്തിനെ തല്ലിയതെന്ന് കടക്കാരൻ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, നാശം, എൻ്റെ ഉറക്കം കെടുത്തി. വാതിലിൻ്റെ താക്കോൽ കൂടെ കൊണ്ടുപോകാമായിരുന്നില്ലേ? ഇതാണ് ഇന്നത്തെ ചിന്ത. ഇതിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് എന്ന് ചോദിച്ചാൽ കുറേ കാര്യങ്ങളുണ്ട്. ആളുകളുടെ പ്രതീക്ഷ പലപ്പോഴും അപ്രതീക്ഷിതമാണ്. അതെ, മറ്റൊരാളിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു എന്നതിനനുസരിച്ചാണ് അയാളോടുള്ള നമ്മുടെ പെരുമാറ്റവും സമീപനമൊക്കെ ഉണ്ടാവുന്നത്. മറ്റുള്ളവരെ കുറിച്ച് നമുക്ക് പ്രതീക്ഷ വെച്ച് പുലർത്താം, അതിന് തെറ്റില്ല. പക്ഷേ നമ്മുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് എന്നെ അവർ പെരുമാറണമെന്ന് വാശി പിടിക്കുന്നതാണ് അപകടമാകുന്നത്.
3: അങ്ങനത്തെ നിർബന്ധം ഉണ്ടാവരുത്.
2: അതെ, നമുക്ക് മറ്റൊരാളെ കുറിച്ച് പ്രതീക്ഷകൾ അയാളുടെ സ്വന്തം പ്രതീക്ഷകൾക്ക് വിഘാതമാവുകയും ചെയ്യരുത്. നമ്മളെക്കുറിച്ച് മറ്റുള്ളവർക്ക് പ്രതീക്ഷകളേക്കാൾ നമുക്ക് തന്നെയുള്ള പ്രതീക്ഷകളാണ് പ്രധാനം. നന്ദി, ഇവിടെ ആ നായ ചെയ്തിട്ടുള്ളൊരു നന്ദിയാണ്. അതിൻ്റെ പണിയാണ് ചെയ്തത്. പക്ഷേ നന്ദി എന്നുള്ള പറഞ്ഞ ഒരു അവകാശമല്ല, ഒരു ഉപചാരം മാത്രമാണ്. ചെയ്യുന്ന നന്മകളെ കിട്ടുന്ന നന്ദിയുടെ ത്രാസിൽ തൂക്കി നോക്കിയാൽ ഒന്നും ചെയ്യാനാകില്ല. അപ്പോൾ അത് ചെയ്ത ആ ഒരു നന്മയെ കാണാതെ പ്രതീക്ഷിച്ചതുപോലെ ആയില്ല എന്നതുകൊണ്ട് അതിനെതിരെ വളരെ മോശപ്പെട്ട സമീപനം ചെയ്തു. ജീവിതത്തിൽ പലപ്പോഴും മനുഷ്യരൊക്കെ എങ്ങനെയാണ്? മക്കളോടാണെങ്കിലും ഭാര്യയോടാണെങ്കിലും ഭർത്താവിനോടാണെങ്കിലും മേലുദ്യോഗസ്ഥൻ കീഴ്ജീവനക്കാരനോടാണെങ്കിലും സമൂഹത്തിൻ്റെ വ്യത്യസ്ത ശ്രേണിയിലുള്ള ആളുകളുമായി ബന്ധപ്പെടുമ്പോൾ മനുഷ്യൻ്റെ ഇത്തരത്തിലുള്ള സ്വഭാവങ്ങൾ പലപ്പോഴും നമുക്ക് കാണാൻ പറ്റും.
3: ഒരു എന്നാലും അല്ലേ?
2: ആ
3: എന്നാലും അങ്ങനെ പറയും.
2: ആ അങ്ങനെയൊക്കെ പോരാ. ചെയ്തതിനെ കാണാതെ ചെയ്യാത്തതിനെയും തനിക്ക് എന്തെങ്കിലും ഒരു ഒരു പ്രയാസം ഉണ്ടായപ്പോൾ അതിനെ പർവ്വതീകരിക്കാനും അതിൻ്റെ പേരിൽ വിലയിരുത്താനും ഉള്ള ഒരു സമീപനം. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ വിശദീകരിച്ചിട്ട് നമ്മളിതിനെ കൊണ്ടുപോകണ്ട. ഇതിൽ നിന്ന് തന്നെ പരിമിതമായിരിക്കാം ചിന്തിക്കാൻ ഒരുപാട് കാര്യങ്ങൾ തന്നെ ഉണ്ടാവില്ലെ.
3: അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുറ്റുമുള്ള സഹാബാക്കളെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് കൊടുത്തതിൽ നിന്ന് നമുക്കറിയാം. അവരുടെ ഗുണങ്ങൾ പറഞ്ഞിട്ടാണല്ലോ, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, അവരുടെ നന്മകൾ പറഞ്ഞ്. ശരിക്കും നമ്മളെ കൂടെ ആളുകൾ അപ്പോഴേ ഉണ്ടാവുള്ളൂ. നമ്മളിങ്ങനെ എന്നോ ചെയ്ത കാര്യം ഇങ്ങനെ എടുത്തു പറഞ്ഞ് അതിനിങ്ങനെ പഴിചാരി, അന്നങ്ങനെ ചെയ്തില്ലേ, അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്താൽ ശരിയാവുമെന്നാവും, നാളങ്ങനെ ചെയ്തത് ഇങ്ങനെ ചെറിയ പ്രശ്നം പറ്റി, ഇങ്ങനൊരു നെഗറ്റീവ് മോഡിലേക്ക് കൊണ്ടുപോയിട്ടല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് കൂടെ കൊണ്ടുവരുന്നത്. അതുകൊണ്ട്
2: അതിലൊരു ഒരു സംഭവം പറഞ്ഞപ്പോഴേ എനിക്ക് ഓർമ്മ വന്നത്, ഒരു സഹാബി പള്ളിയിൽ നിസ്കരിച്ച് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബാക്കിൽ നിന്ന് ഓടി വന്ന് നിസ്കാരത്തെ, അത് ഇനി അത് സഹാബി എനിക്ക് ഓർമ്മയില്ല, ശ്രോതാക്കൾക്ക് അറിയെങ്കിൽ പങ്കുവെക്കട്ടെ. അപ്പോൾ നിസ്കാരത്തിന് പെട്ടെന്ന് അവനെ ഓടി വന്ന് പിന്തുടർന്നു നിസ്കാരത്തിൽ. പിന്നീട് നബി ചോദിച്ചു ആരാ വന്നത്. അപ്പം നബി ആദ്യം പറഞ്ഞ പേട് എന്താണോ, ജാദക്കല്ലാഹു ഹെർസൻ, നിന്റെ താല്പര്യം അല്ലാ നിനക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ. പക്ഷേ ആ ചെയ്തത് ശരിയായില്ല. എന്ത് ചെയ്യണം, സാവകാശത്തിലാണ് നിസ്കാരത്തിന് വരേണ്ടത്.
3: തെറ്റവിടെ തിരുത്തുന്നുണ്ട്, പക്ഷേ ആ പ്രവൃത്തിയും അവിടെ എടുത്ത് പറയണു.
2: അതെ അതെ,
3: അങ്ങനെ ആയിരിക്കണം നമ്മൾ.
2: അതെ, അതാണ് പെരുമാറ്റത്തിൻ്റെ ഒരു രീതിശാസ്ത്രം. പ്രവാചകനോളം ലോകത്ത് ഒരു നേതാവിൽ നിന്നും ഒരു ഭർത്താവിൽ നിന്നും ഒരു അയൽവാസിയിൽ നിന്നും അല്ലെ ഒരു പിതാവിൽ നിന്നും ഒരു പിന്നെ വല്ലിപ്പയിൽ നിന്നും ഒരാൾക്കും കിട്ടിയിട്ടില്ല.
3: ഒരു മാതൃകാ പുരുഷൻ എന്ന് പറഞ്ഞതുകൊണ്ട്.
2: അപ്പോൾ നമ്മൾ ആളുകൾ ആയിട്ടുള്ള ഇടപഴക്കമാണല്ലോ ശരിക്കും ദീൻ പറഞ്ഞാൽ മുആമലാത്താണ്. ആ മുആമലാത്തിൽ എവിടെയൊക്കെ നമുക്ക് അപാകതകളുണ്ടോ അത് നമ്മൾ ഉൾക്കൊള്ളുന്ന ദീനിനെയും നമ്മൾ ഉൾക്കൊള്ളുന്ന ആദർശത്തെയും മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ സ്വയം അവമോദിപ്പുണ്ടാക്കി കൊടുക്കണം. നമ്മൾ മാത്രമല്ല അവിടെ അപമാനിക്കപ്പെടുന്നത്, മറിച്ച് അതുവഴി വിശുദ്ധമായ ദീനിനെ പോലും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ മറ്റുള്ളവർക്ക് മുമ്പിൽ മോശമാക്കി കൊടുക്കുന്ന ഒന്ന്, അതാണ് വിലയിരുത്തപ്പെടുന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പെരുമാറ്റവും സ്വഭാവമൊക്കെ എപ്പോഴും നന്നായിരിക്കണം എന്നുള്ളത് ഇസ്ലാം എത്രമാത്രം കൽപ്പിച്ചിട്ടുണ്ടോ ആ ഒരു പ്രാധാന്യത്തോടു കൂടി ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയും ചെയ്യണം.
3: നമ്മളെ വീട്ടിൽ നമ്മൾ ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണം. മക്കളൊക്കെ എന്തെങ്കിലും ചെയ്ത കാര്യത്തെക്കുറിച്ച് നമ്മളിങ്ങനെ എടുത്ത് പറയാതെ, അഞ്ച് സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ നാലിലും കുട്ടി നന്നായി പെർഫോം ചെയ്തിട്ടുണ്ടാവാം, ഒരു സബ്ജക്റ്റിനായിരിക്കും അവൻ മോശം ചെയ്തത്. അഞ്ച് വക്ത നിസ്കാരത്തിൽ നാല് വക്തും കൃത്യമായി നിസ്കരിച്ചിട്ടുണ്ടാവും, പക്ഷേ ഒരു വക്തവന് എന്തോ കാരണവശാൽ ഒന്ന് വൈകിപ്പോയി. അപ്പോഴത്തേക്ക് നമ്മൾ ആ നാല് വക്ത കൃത്യമായി നിസ്കരിച്ച കുട്ടീനെ
2: അതിനെ കാണൂല.
3: അതെ, അള്ളാഹു ഒരുപാട് പാപങ്ങൾ പൊറുക്കുന്നവനാണ്, കാരുണ്യമുള്ളവനാണ്. പക്ഷേ നമുക്ക് ആ കാരുണ്യം ഉണ്ടോ അത്ര തന്നെ ഇല്ലെങ്കിലും അല്ലേ പറയാൻ ഉദ്ദേശിച്ചതാണ് സലാമൊക്കെ പറഞ്ഞ ആ ചിന്ത വീട്ടിലും കുറച്ച് കൊണ്ടുവരണം, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലൊക്കെ ഒരു ആശയം ഉൾക്കൊള്ളണം എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് നമുക്ക് ശ്രോതാക്കളുമായി പങ്കുവെക്കാനുള്ളത്.
4: പീസ് റേഡിയോ അടുത്തതായി അവതരിപ്പിക്കുന്നു ഖുർആൻ പാഠങ്ങൾ. ഇന്നത്തെ ഖുർആൻ പാഠങ്ങളിൽ നമ്മോടൊപ്പം ചേരുന്നത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പരിശ്രമിക്കുക എന്ന വിഷയത്തിലാണ് അദ്ദേഹം നമ്മോട് സംവദിക്കുന്നത്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കഠിനമായി പരിശ്രമിക്കേണ്ടവരാണ് വിശ്വാസികൾ. അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി, അള്ളാഹുവിൻ്റെ പ്രതിഫലങ്ങൾക്ക് വേണ്ടി, അള്ളാഹുവിൽ നിന്നുള്ള തൃപ്തിയും സ്നേഹവും കരസ്ഥമാക്കുന്നതിന് വേണ്ടിയെല്ലാം കഠിനമായി നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. സൂറത്തുൽ അങ്കബൂത്തിൻ്റെ 69-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് വല്ലദീന ജാഹദു ഫീനാ ലനഹ്ദിയന്നഹും സുബുലന. നമ്മുടെ കാര്യത്തിൽ സമരം നടത്തുന്നവരാരാണോ അവരെ നാം നമ്മുടെ മാർഗങ്ങളിൽ നയിക്കുക തന്നെ ചെയ്യും എന്നാണ്. അഥവാ അള്ളാഹുവിൻ്റെ മാർഗത്തിലെന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ തൗഹീദിനെ ഉയർത്തുകയും അവൻ്റെ ദീനിനെ സഹായിക്കുകയും ചെയ്യുന്ന വിഷയങ്ങൾ. വേണ്ടി വന്നാൽ അടർക്കളത്തിലിറങ്ങി യുദ്ധം നടത്തുക വരെയുള്ള സമരങ്ങൾ നടത്തുവാൻ തയ്യാറുള്ള സത്യവിശ്വാസികൾക്ക് അള്ളാഹുവിൻ്റെ പ്രീതിയും പ്രതിഫലവും കൂടുതൽ കൂടുതൽ ലഭിക്കുവാനുതകുന്ന മാർഗങ്ങളിൽ ചരിക്കുവാനുള്ള മാർഗദർശനവും സഹായവും അള്ളാഹു ചെയ്തു കൊടുക്കും എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി മരണം വരെ പ്രവർത്തിക്കേണ്ടവരാണ് നമ്മൾ. വഅബുദ് റബ്ബക ഹത്താ യഅതിയക യഖീൻ, നിനക്ക് ഉറപ്പുള്ള നിന്റെ ആ മരണം വന്നെത്തുന്നതുവരെ നിന്റെ റബ്ബിനെ നീ ആരാധിച്ചുകൊണ്ടിരിക്കണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മോട് പറയുന്നുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ ആദാലി വലിയ്യൻ, ആരെങ്കിലും എൻ്റെ വലിയ്യനോട് ശത്രുത വെച്ച് പുലർത്തിയാൽ, ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്, അവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. വമാ തഖറബ ഇലയ്യ അബ്ദി ബിഷൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മഫ്തറൽതുഹു അലൈഹി. ഒരടിമ അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്നത് എങ്ങനെയാണ്? അള്ളാഹുവിനോടുള്ള നിർബന്ധ ബാധ്യതകൾ അവൻ നിറവേറ്റുന്നതിലൂടെയാണ്. വമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിലി ഹത്താ ഉഹിബ്ബഹു. ഒരടിമ അള്ളാഹുവിന് വേണ്ടിയുള്ള സുന്നത്തുകൾ നിർവഹിച്ച് നിർവഹിച്ച് അള്ളാഹു അവനെ ഇഷ്ടപ്പെടുന്ന അവസ്ഥയിൽ അവനെത്തും. അപ്പോൾ അള്ളാഹുവിലേക്ക് അടുക്കുവാൻ നിരന്തരമുള്ള പ്രവർത്തനങ്ങൾ, ഫർളുകളായും സുന്നത്തുകളായും നമ്മൾ പ്രാവർത്തികമാക്കേണ്ടതുണ്ട്. അതിൽ കാര്യമായ ഒരു ശ്രദ്ധ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ടതുണ്ട്. പ്രവാചകൻ പറഞ്ഞു, ഇദാ തഖറബൽ അബ്ദു ഇലയ്യ ശിബ്റൻ തഖറബ്തു ഇലൈഹി ദിറാഅൻ. അള്ളാഹുവിലേക്ക് നമ്മൾ ഒരു ചാൺ അടുത്താൽ അള്ളാഹു നമ്മളിലേക്കൊരു മുഴം അടുക്കും. വ ഇദാ തഖറബ ഇലയ്യ ദിറാഅൻ തഖറബ്തു മിൻഹു ബാഅൻ. അള്ളാഹുവിലേക്ക് നമ്മളൊരു മുഴമെടുത്താൽ അള്ളാഹു നമ്മിലേക്കൊരു മാറടുക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിലേക്ക് നമ്മൾ അടുക്കുവാൻ ശ്രമിക്കണം. അപ്പോൾ അള്ളാഹു നമ്മിലേക്കും അടുക്കും. അള്ളാഹുവിൻ്റെ മഅയ്യത്ത്, അതുപോലെ അവൻ്റെ സഹായം, അതെല്ലാം നമ്മുടെ കൂടെ ഉണ്ടാകും. എന്നാൽ അധികം ആളുകളും കഠിനമായി പരിശ്രമിക്കേണ്ടതിന് പകരം അവരുടെ സമയം അനാവശ്യമായി പാഴാക്കുന്നു. ചില ആളുകൾ സിനിമകളും റിയാലിറ്റി ഷോകളും സംഗീതങ്ങളും കേട്ട് പാഴാക്കുന്നു. ചില ആളുകൾ ഹറാമായ റീലുകൾ കണ്ട് പാഴാക്കുന്നു. അങ്ങനെ അങ്ങനെ പലതും. റസൂലുള്ളാഹി പറഞ്ഞില്ലേ, നിഅമത്താനി രണ്ടനുഗ്രഹങ്ങൾ, മഖ്ബൂനുൻ ഫീഹിമ കസീറു മിനന്നാസ്. എന്നാൽ അധികം ആളുകളും ആ രണ്ട് വിഷയത്തിൽ വഞ്ചിതരാണ്. അസ്സിഹത്തു വൽ ഫറാഖു, ഒന്ന് ആരോഗ്യമാണ്, രണ്ട് ഒഴിവു സമയമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തെയും നരകത്തിനെയും സൃഷ്ടിച്ചിട്ടുണ്ട്. പ്രവാചകൻ നമ്മോട് പറഞ്ഞത്, ഹുജിബത്തിന്നാറു ബിശ്ശഹവാത്, നരകത്തെ പൊതിഞ്ഞിട്ടുള്ളത് ഇച്ഛകൾ കൊണ്ടാണ്. വഹുജിബത്തിൽ ജന്നത്തു ബിൽ മക്കാരിഹ്, വെറുപ്പുള്ള കാര്യങ്ങൾ കൊണ്ടാണ് സ്വർഗത്തെ പൊതിഞ്ഞിട്ടുള്ളത്. അഥവാ നരകത്തെ പൊതിഞ്ഞിട്ടുള്ളത് ഇച്ഛകൾ കൊണ്ടാണെന്ന് പറയുമ്പോൾ, ഒരാൾ ഇച്ഛകൾ പ്രവർത്തിക്കുമ്പോൾ, തൻ്റെ മനസ്സ് തോന്നിയ, തൻ്റെ മനസ്സ് പറയുന്ന ഹറാമുകളെല്ലാം ഒരാൾ പ്രവർത്തിച്ച് പ്രവർത്തിച്ച് പ്രവർത്തിച്ച് നരകത്തിൻ്റെ മറ നീക്കിയാൽ നരകത്തിലേക്കാണ് എത്തുന്നു. അള്ളാഹു നമുക്ക് കാത്തുരക്ഷിക്കുമാറാവട്ടെ. എന്നാൽ സ്വർഗം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് വെറുപ്പുള്ള കാര്യങ്ങൾ കൊണ്ടാണെന്ന് പറയുമ്പോൾ, ഒരു മനുഷ്യന് ചെയ്യാൻ മനസ്സിൽ തോന്നാത്ത കാര്യങ്ങൾ, സുബ്ഹിന് എഴുന്നേറ്റ് നമസ്കരിക്കാൻ പോവുക, ഖുർആൻ പഠിക്കാനിരിക്കുക, ഒരു അൽമിയായ സദസ്സിൽ വന്നിരിക്കുക, ഇതിനൊക്കെ നല്ല അള്ളാഹുവിലുള്ള വിശ്വാസവും പ്രതിഫലേച്ഛയും തന്നെ വേണം. പിശാചിനോട് ശക്തമായി സമരം ചെയ്യുന്നവനെ ഇതിന് സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരാൾ ചെയ്താൽ സ്വർഗത്തിൻ്റെ മറകൾ നീക്കി നീക്കി അയാൾ സ്വർഗത്തിലേക്ക് അങ്ങ് പ്രവേശിക്കും എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ നിരന്തരം അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദ് സമരം നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ അവൻ്റെ സ്വർഗം നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: മാഷാ അല്ലാഹ്, ബറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ അവതരിപ്പിച്ച ഖുർആൻ പാഠങ്ങൾ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പരിശ്രമിക്കുക എന്ന വിഷയമാണ് അദ്ദേഹം അവതരിപ്പിച്ചത്.

0: Peace Radio. Tune to reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
1: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ച് വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടിയുലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ. ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം: 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ, മുറിഞ്ഞാടിയ 100 കണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ, ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി, തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ, എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിന് പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
2: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ അടുത്തതായി അവതരിപ്പിക്കുന്നു പ്രാർത്ഥനാ പഠനം, മാനസിക ശാരീരിക പ്രയാസങ്ങളിൽ നിന്നുള്ള കാവൽ തേട്ടം. അതിൻ്റെ നാലാം ഭാഗമാണ് അബ്ദുള്ള മഹ്സിൻ വണ്ടൂർ നമുക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ജീവിതത്തിൽ അനുഭവിച്ച ആളുകളാണ് നാം ഓരോരുത്തരും. പ്രയാസങ്ങൾക്ക് മേൽ പ്രയാസങ്ങളെ കൊണ്ട് നടക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ ചുറ്റുപാടുകളിൽ തന്നെയുണ്ട്. മാനസികമായും ശാരീരികമായുമുള്ള ധാരാളം ബുദ്ധിമുട്ടുകൾ. എന്നാൽ ഇത്തരം പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷ തേടാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം പ്രാർത്ഥനകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന, സാമ്പത്തികമായി കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ ഒരുപാട് പ്രാർത്ഥനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ പരിഹാരമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ ഒരു വിഷയത്തിൽ വന്ന ഒരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വൽ അജ്സി വൽ കസൽ വൽ ജുബ്നി വൽ ബുഖൽ വളല ഇദ്ദൈനി വഗലബതി റിജാൽ. പ്രാർത്ഥന ചിലപ്പോൾ ധാരാളമായി നമ്മൾ കേട്ട ഒരു പ്രാർത്ഥന തന്നെയായിരിക്കും. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വൽ അജ്സി വൽ കസൽ വൽ ജുബ്നി വൽ ബുഖൽ വളല ഇദ്ദൈനി വഗലബതി റിജാൽ. പ്രാർത്ഥനയുടെ അർത്ഥം, അള്ളാഹുവെ, മനോവ്യതയിൽ നിന്നും ദുഃഖത്തിൽ നിന്നും അശക്തതയിൽ നിന്നും അലസതയിൽ നിന്നും വീരത്വത്തിൽ നിന്നും പിശുക്ക് കടഭാരം എന്നിവയിൽ നിന്നും ആളുകളുടെ മേൽക്കോയ്മയിൽ നിന്നുമൊക്കെ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു, അഭയം തേടുന്നു എന്നതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. പ്രാർത്ഥന ആവർത്തിക്കാം. അള്ളാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി, മിനൽ ഹമ്മി വൽ ഹസൻ, മിനൽ ഹമ്മി വൽ ഹസൻ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വൽ അജ്സി വൽ കസൽ വൽ അജ്സി വൽ കസൽ والعجز والكسل. اللهم اني اعوذ بك من الهم والحزن والعجز والكسل والجبن والبخل والجبن والبخل والجبن والبخل والله لا عيدين വല്ലലഇദ്ദൈനി. ഇവിടെ സ്വാദിന് പുള്ളിയിട്ടാലുള്ള ആ ലോദാണ് വല്ലലഇദ്ദൈനി.
5: വഗലബതി റിജാൽ, വഗലബതി റിജാൽ. വൽജുബ്നി വൽബുഖൽ, വല്ലലഇദ്ദൈനി, വഗലബതി റിജാൽ. اللهم اني اعوذ بك من الهم والحزن والعجز والكسل والجبن والبخل وضلع الدين وغلبة الرجال. اللهم اني اعوذ بك من الهم والحزن والعجز والكسل والجبن والبخل وضلع الدين وغلبة الرجال.
4: ഈ പ്രാർത്ഥന നാം മനഃപ്പാഠമാക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ നമ്മിൽ നിന്നും അകറ്റുമാറാവട്ടെ. ആമീൻ. വആഖിറ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
3: മാഷാ അല്ലാഹ്, ബറകല്ലാഹു ഫീക്കും. ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ അബ്ദുള്ള മഹ്സിൻ വണ്ടൂരാണ് നമ്മോടൊപ്പം ചേർന്നത്. മാനസിക ശാരീരിക പ്രയാസങ്ങളിൽ നിന്നുള്ള കാവൽ തേട്ടത്തിൻ്റെ നാലാം ഭാഗമാണ് അദ്ദേഹം അവതരിപ്പിച്ചത്.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പീസ് റേഡിയോ സ്നേഹക്കൂട് സങ്കടങ്ങൾ പങ്കുവെക്കാം. അവതരിപ്പിക്കുന്നത് ഹാരിസ് ബിൻ സലീം, കൂടെ ഹനീഫ വണ്ടൂർ.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർകാതു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മാഈൻ. അമാബാദ്. എന്നത്തെയും പോലെ തന്നെ ഇന്നും പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ഒരു ചോദ്യം എന്ന് ചോദിക്കുന്നത് ഒരു സന്തോഷകരമായ ഒരു ചോദ്യമാണ്. അദ്ദേഹം ഒരു സഹോദരൻ, അദ്ദേഹം പ്രവാസിയാണ്, പക്ഷേ അദ്ദേഹത്തിനൊരു വലിയ ദേഷ്യമുള്ള ഒരാളായിരുന്നു. ഇപ്പോൾ സ്ഥിരമായിട്ട് ലൈവ് കൗൺസിലിംഗ്, പീസ് റേഡിയോ സ്ഥിരമായി കേൾക്കുന്നു, ലൈവ് കൗൺസിലിംഗ് സ്ഥിരമായി കേൾക്കുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സ്വഭാവങ്ങൾ മാറി, ആ ദേഷ്യവും ഇതൊക്കെ മാറി കഴിഞ്ഞു. ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ പിന്നെ ഭാര്യ ഇഷ്ടപ്പെടുന്ന രൂപത്തിലായി മാറിയിട്ടുണ്ട്, അൽഹംദുലില്ലാഹ്. അപ്പോൾ അദ്ദേഹം വളരെ നല്ലൊരു അഭിപ്രായമാണ്, നല്ലൊരു സ്നേഹപ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഇനി സ്ഥിരമായിട്ട് എനിക്ക് ഒരു സംഭാവന പീസ് റേഡിയോക്ക് നൽകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, അത് ജാരിയായ സ്വതക്കയാകുമോ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം.
8: നമ്മൾ ഈ അൽഹംദുലില്ലാഹ് ഏതായിരുന്നാലും നല്ലൊരു ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ നമുക്ക് സന്തോഷമാണല്ലോ. നമ്മളെടുക്കുന്ന ഈ പിന്നെ അധ്വാനങ്ങൾക്കൊക്കെ ആളുകളിൽ സൽഫലങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എന്തായിരുന്നാലും സന്തോഷകരമായൊരു കാര്യമാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പിന്നെ ജാരിയായ സ്വതക്ക ആവുമോ എന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ ഈ ജാരിയായ സ്വതക്ക എന്ന് പറയുമ്പോൾ സാധാരണ ഇതിന് ഉദാഹരണം പറയാനുള്ളത് നമ്മളിപ്പോൾ കിണർ കുഴിച്ചു കൊടുക്കുക, അതേപോലെ നമ്മൾ പള്ളി നിർമ്മിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. പൊതുവെ എത്ര തലമുറകൾ പിന്നിട്ടാലും നമ്മൾ മരണപ്പെട്ടാലും പിന്നീടും അതിൻ്റെ ഉപകാരങ്ങൾ നിലനിൽക്കും, ഇപ്പോൾ പ്രതിഫലവും നിലനിൽക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ജാരിയായ സ്വതക്ക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ പീസ് റേഡിയോയെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ ഒരു സംഭാവന ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ലോകം മുഴുവൻ നമുക്ക് കിട്ടുന്ന പ്രതിഫലം ഉള്ളത് ജാരിയായ സ്വതക്കല്ല. അത് ഏറ്റവും അധികം പ്രതിഫലം ഉള്ളത് ലാൻ യഹദി അള്ളാഹു ബിക റജുലെന്നാണ്. നിന്നെക്കൊണ്ടൊരാൾ സന്മാർഗത്തിലാവുക എന്നുള്ളതാണ് ഏറ്റവും അധികം പ്രതിഫലം കിട്ടുന്ന കാര്യം. അപ്പോൾ നമ്മളിതൊരു ദാവത്താണ്, ഒരു പ്രബോധന സംരംഭമാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, എത്രയോ ആളുകൾക്ക് ഇപ്പോൾ അദ്ദേഹത്തിനൊരു നല്ല വഴി കണ്ടെത്താൻ പറ്റിയതുപോലെ ധാരാളം ആളുകൾക്ക് സൽവഴി കാണിച്ചു കൊടുക്കുന്നൊരു സംരംഭം എന്ന നമുക്ക് ഈ ഏറ്റവും ഖൈറു മിൻ ഉംറി നഅം, നല്ല ചുവന്ന ഒട്ടകങ്ങളെക്കാളും വിലപ്പെട്ടതാണ്. അപ്പോൾ വലിയ പ്രതിഫലം ലഭിക്കുന്ന ഒരു പ്രക്രിയ എന്നുള്ളതൊക്കെ ഇതിന് വലിയൊരു പ്രതിഫലം ഉണ്ടാവും എന്നുള്ളതാണ്. പിന്നെ നമ്മളിപ്പോൾ ജാരിയായ സ്വതക്കാന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണത്തിലുള്ളൂ, ഇപ്പോൾ നമ്മൾ ഇവിടെ

0: അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ കാലാകാലം നിലനിൽക്കുന്ന എല്ലാ കാലത്തും പ്രബോധനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംരംഭമാണിത് എന്നുള്ള നിലക്ക് എന്തു ചെയ്യും, നമ്മളൊക്കെ മരണപ്പെട്ടാലും ഈ നന്മ തുടരും എന്ന നിലക്ക് വേണമെങ്കിൽ നമുക്ക് എന്തു ചെയ്യാം, ആ അർത്ഥത്തിൽ ജാരിയായ സ്വതക്ക എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. എന്തായിരുന്നാലും അദ്ദേഹം നല്ല നീയത്തോടു കൂടെ കൊടുക്കുന്ന കാര്യം നല്ലതെന്നുള്ളൂ. നമ്മളെന്തായിരുന്നാലും ഈ റേഡിയോയിലെ പരിപാടി കേൾക്കുന്നത് കൊണ്ടോ അത് സ്വീകരിക്കുന്നത് കൊണ്ടോ അതിനെന്തെങ്കിലും നൽകണം എന്ന് നമ്മൾ ആരോടും ആവശ്യപ്പെടും. വലാത്തമ്നും ദസ്തക്സറാണ്, നമുക്ക് ഒരു പ്രതിഫലം ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ മഹത്വം കണ്ട് നിഷ്കളങ്കമായ ആളുകൾ തരുന്ന സംഖ്യകളെ കൊണ്ടാണിത് നടന്നു പോകുന്നത്. അപ്പോൾ അങ്ങനെ നൽകുന്നവരുടെ സദക്ക അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അദ്ദേഹത്തിന് അത് പ്രതിഫലാർഹമായി തോന്നുന്നുവെങ്കിൽ അദ്ദേഹത്തിനും എന്തു ചെയ്യാൻ പറ്റും, റേഡിയോയെ സഹായിക്കുന്ന പദ്ധതികളിൽ ഭാഗമാക്കാവുന്നതാണ്.
1: തീർച്ചയായിട്ടും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു സഹോദരൻ്റെ ചോദ്യമാണ്, അദ്ദേഹത്തിൻ്റെ മകന് 16 വയസ്സായി. 16 വയസ്സായ മകൻ രാത്രികാലങ്ങളിലാണ് സംഭവിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ എൻ്റെ ഭാര്യയെ ഒരു ലൈംഗിക ചുവയോടെ ഇടപെടുന്നു എന്നുള്ളതാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞത് എന്നോടും അങ്ങനെ ഇടപെടുന്നു, എന്നാൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ അങ്ങനത്തെ ഒരു അവസ്ഥ, അങ്ങനെ ചെയ്ത ഒരു കുട്ടിയായിട്ടേ തോന്നുകയില്ല, അങ്ങനത്തെ ഒരു സംസാരമേ അവൻ്റെ അടുത്തില്ല, രാത്രികാലങ്ങളിൽ ഇത്തരം അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്, എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്, പുറത്തു പറയാൻ പറ്റാത്തൊരവസ്ഥയാണുള്ളത്.
0: എന്താ, ഇത് വളരെ ഭയാനകമായ ഒരവസ്ഥയാണ്. കാരണം ഒരു മക്കൾക്ക് മാതാപിതാക്കളോട് അത്തരത്തിലുള്ള ലൈംഗികമായ നിലക്കുള്ളൊരു ചുവ കാണിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കത് ഡീൽ ചെയ്യാൻ തന്നെ പ്രശ്നമുള്ള കാര്യമാണല്ലോ. കാരണം പുറത്ത് എവിടെയാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന് ഒഴിഞ്ഞു മാറാൻ പറ്റും, നമുക്ക് അതിന് രക്ഷപ്പെടാൻ പറ്റും. ഇത് നമ്മളെപ്പോഴും ഇടപഴകേണ്ടി വരുന്ന ഒരു മകനെപ്പോലെ ഇടപഴകേണ്ടി വരുന്ന ഒരാളിൽ നിന്നും അത്തരം അനുഭവങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് വളരെ വേദനാജനകമാണ്. ഇവിടെ നമുക്ക് പറയാനുള്ള കാര്യം, യഥാർത്ഥത്തിൽ അങ്ങനെ ഉണ്ടോ എന്നതാണ് നമുക്ക് അവിശ്വസനീയമായ ഒരു കാര്യമാണത്. പിന്നെ നമ്മളെന്താ ചിലപ്പോൾ വാപ്പി ഉമ്മി അത് പറയുമ്പോൾ നമ്മളത് വിശ്വസിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് കിട്ടുന്നൊരു കാര്യം. അപ്പോൾ എന്തായാലും ഈ വൈഫിനെ സംബന്ധിച്ചിടത്തോളം എന്തുണ്ടായിരിക്കും, മകൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു സംഗതി ഉണ്ടാകുമ്പോൾ ഭയങ്കരമായിട്ട് മാനസികമായി അവർ ഭയങ്കരമായിട്ട് തളരും. അപ്പോൾ അവർക്കൊരു സപ്പോർട്ട് ഇദ്ദേഹം എന്ത് ചെയ്യണം, നന്നായിട്ട് കൊടുക്കണം. കാരണം ഭാര്യ എന്ത് ചെയ്യുന്നു, മകനോട് ഇത്തരത്തിൽ കാര്യങ്ങളൊരു അനുകൂലം കാണിക്കുന്നു എന്ന നിലക്കുള്ള സംശയങ്ങളോ കാര്യങ്ങളോ ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല. ഒരിക്കലും അവരുടെ പേരിൽ വരാതിരിക്കാൻ എന്ത് ചെയ്യണം, ജാഗ്രത കാണിക്കണം. പിന്നെ ഒരു 16 വയസ്സ് എന്ന് പറയുമ്പോൾ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താവുന്ന ഒരു പ്രായമാണുള്ളത്. അപ്പോൾ ഇതിലേറ്റവും പ്രധാനപ്പെട്ടൊരു പ്രക്രിയ എന്ന് പറഞ്ഞാൽ ഇവൻ്റെ ഇത്രയും അപകടകരമായ ഇത്തരം പ്രവണതകളെ കുറിച്ച് അവനോട് എന്ത് ചെയ്യണം, ഗൗരവപൂർവ്വം ഉണർത്തണം. അപ്പോൾ അതവനെ സ്വകാര്യമായി വിളിച്ച് എന്ത് ചെയ്യണം, അവൻ ഇത്തരം ചില പെരുമാറ്റങ്ങളുടെ എക്സാമ്പിളുകൾ പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, ഇത്തരം സമീപനങ്ങൾ ഒരു കാരണവശാലും എൻ്റെ ഭാഗത്ത് ഉണ്ടാവാൻ പാടില്ല എന്നത് ഗൗരവപരമായിട്ട് അവനെ ഓർമ്മപ്പെടുത്താനുള്ളത്. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ മക്കൾ മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ ഒരു മറ ഉണ്ടല്ലോ, ആ മറ പൊളിയാതിരിക്കണം. അത് കാരണം നമ്മളിപ്പോൾ അത് സംസാരിക്കുന്നതോട് കൂടെ എന്ത് ചെയ്തു വെച്ചാൽ അതിൻ്റെ ആ ഒരു ഗാംഭീര്യം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ എന്ത് ചെയ്യണം, പ്രത്യേകമായി ശ്രദ്ധിക്കണം. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ സംസാരിക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇനി പരിശോധിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്, എങ്ങനെ ഒരു 16 വയസ്സായ ഒരാൾക്ക് ഇത്തരത്തിലുള്ള ഒരു താല്പര്യം എങ്ങനെ വന്നു. സ്വാഭാവികമായിട്ടൊരു 10-14 വയസ്സാകുമ്പോഴൊക്കെ ലൈംഗികമായ താല്പര്യങ്ങൾ വരാം. എങ്ങനെ വന്നു, അപ്പോൾ അവന് പോൺ സൈറ്റുകൾ കാണുന്നുണ്ടോ, അവൻ അത്തരത്തിലുള്ള പെരുമാറ്റ രീതികളുണ്ടോ എന്ന് അവൻ്റെ പശ്ചാത്തലം നമ്മളൊന്ന് പഠിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. രണ്ടാമതൊരു കാര്യം, ഇങ്ങനെയൊക്കെ ഒരാൾക്ക് ലൈംഗികമായ താല്പര്യങ്ങൾ ഉണ്ടെങ്കിലും അത് പാരൻസിനോട് തോന്നുക എന്നുള്ളത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കാര്യമാണ്. അപ്പോൾ അതിന് ഒരു കാരണങ്ങളുണ്ടായിരിക്കും. ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ, പോൺ സൈറ്റുകൾ അശ്ലീലമായ കാര്യങ്ങൾ കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ അവർക്കിതിൻ്റെ ഈ ഡോസ് ഇങ്ങനെ കൂടിക്കൂടി കിട്ടണം. അതായത് അവരിന്ന് കണ്ടത് നാളെ കാണുമ്പോൾ അവർക്ക് അതിന് അവർ വിചാരിച്ച ഒരു ത്രില്ല് കിട്ടൂല. അപ്പോൾ ഇതിൽ എന്തു ചെയ്യും, ഈ വൈകൃതമായ പിക്ചറുകളിലേക്ക് അവരിങ്ങനെ എന്തു ചെയ്യും, ദിനം പ്രതി അവരിങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് പോവുക ചെയ്യാം. അതോടുകൂടെ അവർക്ക് എന്താ വെച്ചാൽ ഇതിലുള്ള എല്ലാ ലജ്ജയും കൊണ്ട് പോകും. അപ്പോൾ പിന്നെ എന്താ വെച്ചാൽ കിട്ടണോടത്തും കാണണോടത്തൊക്കെ ഇത് അന്വേഷിക്കലാണ് പിന്നെ ഒരു വെറൈറ്റിക്ക് വേണ്ടി അവരുടെ ശ്രമം. അങ്ങനെയാണ് ഇത് പെങ്ങന്മാരിലേക്കും ഉമ്മമാരിലേക്കൊക്കെ എത്താനുള്ള സാധ്യത. അപ്പോൾ ലൈംഗികമായ വൈകൃതങ്ങളിൽ ഭയങ്കരമായൊരു അഡിക്ഷൻ വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയും ആ അഡിക്ഷനുള്ള ഒരു ചികിത്സ നടത്തുകയും വേണം. പിന്നെ രണ്ടാമത് ഞാൻ പറഞ്ഞ വശം, ഇത് ഉമ്മനോട് തോന്നുക എന്ന് പറയുമ്പോൾ അതിനെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഉമ്മയുടെ പെരുമാറ്റങ്ങളിലോ അല്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മൾ

0: മക്കളിൽ നിന്ന് നമ്മുടെ സ്വകാര്യത മറച്ചു വെക്കുന്നതിലോ എന്തെങ്കിലുമൊക്കെ വീഴ്ചകൾ വന്നിട്ടുണ്ടോ? ഇവർ മുതിർന്നവരായതിനു ശേഷം നമ്മുടെ ബെഡ്റൂമിലൊക്കെ അവരെ കിടത്തി ഉറക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഒരു 10 വയസ്സൊക്കെ എത്തിക്കഴിഞ്ഞാൽ കുട്ടികളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? മാറ്റിക്കിടത്തണം എന്നുള്ളതാണ് നിയമം. അപ്പോൾ അതിലേക്ക് എന്തെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടോ പെരുമാറ്റം? പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് കുളിക്കുക അല്ലെങ്കിൽ ഡ്രസ്സ് മാറ്റുക ചെയ്യുമ്പോൾ, നമ്മളിപ്പോൾ മാതാപിതാക്കളാണെങ്കിലും മക്കളിൽ നിന്നൊരു മറ സ്വീകരിച്ചിട്ടല്ലേ ഇതൊക്കെ ചെയ്യുക. അപ്പോൾ അതിലൊക്കെ ഒരു സൂക്ഷ്മതക്കുറവ് വരുന്നുണ്ടോ എന്ന ഇത്യാദി പരിശോധനകളും എന്താണ് ഏറ്റവും നല്ലതാണ്. പിന്നെ ഏറ്റവും അവസാനം പറയാനുള്ളത്, എന്തായിരുന്നാലും ഇവനൊരു ചികിത്സ ആവശ്യമാണ്. അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും നല്ല കൗൺസിലേഴ്സിനെ കണ്ടിട്ട് എന്തു ചെയ്യുക, ഇവനൊരു നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കലും കൂടെ ഇതിൻ്റെ കൂടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്.
1: തീർച്ചയായിട്ടും പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ ചോദ്യങ്ങൾ വളരെ വിഷമത്തോടെയാണ് ചില പലപ്പോഴും ചോദിക്കാറുള്ളത്. ഇതുപോലത്തെ അനവധി ചോദ്യങ്ങൾ ഇനിയും ചോദിക്കാതെ ഇരിക്കുന്നുണ്ട്. കാരണം ഈയൊരു സെഷനിൽ ചോദിക്കാൻ അല്ലെങ്കിൽ ലൈവിൽ ആയിരക്കണക്കിന് ആളുകൾ ഇത് കാണുമ്പോൾ ഒരു കുടുംബങ്ങളിലെ ചില പ്രശ്നങ്ങൾ പിന്നെ തുറന്ന് ചോദിക്കാൻ പ്രയാസമുണ്ട്. അങ്ങനെ ചോദിച്ച കുറേ ചോദ്യങ്ങൾ ഫീഡ്ബാക്കിൽ കിടക്കുന്നുണ്ട്. ഞാനിത് പറയാൻ കാരണം, അവരെ അങ്ങോട്ട് ബന്ധപ്പെടാനുള്ള സൗകര്യങ്ങൾ അവർ ഫീഡ്ബാക്കിൽ ചെയ്യാറില്ല. അതുകൊണ്ടാണ് ഫീഡ്ബാക്കിൽ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള ഒരു നമ്പറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാർഗങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വ്യക്തിപരമായി വളരെ പേഴ്സണലായിട്ട് ഈ ലൈവിൽ എടുക്കാതെ നിങ്ങൾക്കത് അറിയിച്ചു തരാൻ സൗകര്യമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അത്തരം ചോദ്യങ്ങൾ മാസങ്ങളായി വന്നിട്ടും നിങ്ങൾക്ക് തിരിച്ചു കിട്ടാത്തതിന് കാരണം അതാണ് എന്ന് ഈ സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് വാട്സപ്പിൽ ബന്ധപ്പെടാം. ഒരിക്കലും തന്നെ നിങ്ങളുടെ സ്വകാര്യതകൾ ഒരിക്കലും പുറത്തു പോകാതെ നഷ്ടപ്പെടാതെ തന്നെ അത് കൈകാര്യം ചെയ്യുന്നതാണ്. 95 44 845 845 എന്ന നമ്പറിലേക്കാണ് നിങ്ങൾ വാട്സപ്പിൽ ബന്ധപ്പെടേണ്ടത്. ഫീഡ്ബാക്കിലാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ കോൺടാക്റ്റ് നമ്പർ നമുക്ക് പേഴ്സണലായിട്ട് നൽകിയാൽ നിങ്ങൾക്ക് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സൗകര്യപൂർവ്വം നിങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും. നമുക്ക് അടുത്തൊരു ചോദ്യമുള്ളത്, ഒരു സഹോദരി, അവർ സൗദിയിലാണ് താമസം, കുടുംബപരമായി 3 മക്കളുണ്ട്. ആ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഭർത്താവ് ഇങ്ങനെ എന്താ എന്ത് ചെയ്താലും ഒരു തരം ദേഷ്യപ്പെടുന്ന ഒരു സ്വഭാവം. ഇപ്പോൾ രാവിലെ ഫുഡ് ഉണ്ടാക്കി, മക്കൾ എന്തെങ്കിലും ഉറങ്ങാൻ വൈകി, അല്ലെങ്കിൽ കുട്ടികൾ ടോയ്സൊക്കെ ഇങ്ങനെ റൂമിലും സ്വീകരണ മുറിയിലൊക്കെ ഇട്ടാൽ അതിന് ചൂടാകുന്ന, അങ്ങനെ എപ്പോഴും എന്തെങ്കിലും കുറ്റം പറയുന്ന ഒരവസ്ഥയിലേക്ക് ഭർത്താവ് മാറിയിട്ടുണ്ട്. ഇനി അവരോട് എന്തെങ്കിലും ഈ ഒരു ദേഷ്യം കാരണം ഒന്ന് പിണങ്ങിയാൽ അതിനും അയാൾ എന്ത് ചെയ്യും, കുറ്റപ്പെടുത്തുന്നു. ദീർഘമായൊരു ചോദ്യമാണെങ്കിൽ കുറേശ്ശെയാണ് ചോദിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ അവരുടെ ഒരു അവസ്ഥ എന്താ ചോദിച്ചാൽ, അവർക്ക് പിന്നെ വെറുത്തിട്ടുണ്ട്, മടുത്തിട്ടുണ്ട്. കാരണം ഈ കുറ്റപ്പെടുത്തലുകൾ, ഉപ്പയില്ലാതെ വളരുന്ന ഒരാളാണ്, പിന്നെ സാമ്പത്തികമായി പിന്നോക്കമാണ്, എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഒരു അടിമയെപ്പോലെ നിൽക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ അവർക്കുള്ളത്. അവരിത്തും എന്തെങ്കിലുമൊക്കെ ചെറിയ ഫാൾട്ടുകൾ ഉണ്ടാകാം, പക്ഷെ ഞാൻ മാറാൻ തയ്യാറാണ്, എനിക്ക് നല്ലൊരു ഉപദേശം തരണമെന്നാണ് സഹോദരി പറഞ്ഞിട്ടുള്ളത്.
0: എന്താ പറയുക, ഇതിലിപ്പം ഇവരെല്ലാം സഹിച്ച് ഒരടിമയെപ്പോലെ പോവുക എന്നുള്ള അവരുടെ ആ ആറ്റിറ്റ്യൂഡ് അവർ മാറ്റണം. അന്യായമായി നമ്മൾ ദ്രോഹിക്കപ്പെടുക, ഉപദ്രവിക്കപ്പെടുക. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾക്കൊരു ജീവിതത്തിൽ എന്ത് വൃത്തികേട് കൊണ്ട് നമുക്ക് എവിടെയും പോകാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, എന്തും സഹിച്ച് മുന്നോട്ട് പോവുക എന്നതിൽ അവരെന്ത് ചെയ്യണം, ആ ഒരു കാഴ്ചപ്പാടിൽ അവർക്ക് മാറ്റം വേണം. അതാണൊരു പരിഹാരമെന്ന് അവർ ചിന്തിച്ചത് കൊണ്ടായിരിക്കണം എന്താണ് അവർക്ക് ഈ ജീവിതത്തിലെ മടുപ്പ് വന്നത്. ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളൊരു മടുപ്പ് വരുന്നത് അങ്ങനെയാണ്. അപ്പോൾ സത്യമെന്താ വെച്ചാൽ, അങ്ങനെ പോകേണ്ട ഒരു കാര്യമില്ല. നമ്മൾ അന്യായമായി നമ്മൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ നമുക്ക് പ്രതികരിക്കാവുന്നതാണ് ശരിക്കും. പ്രതികരണത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ പ്രതികരിക്കുന്നതും പിന്നീട് എന്ത് ചെയ്യുന്നു, ഉപയോഗിച്ചിട്ട് വീണ്ടും അവരെ പീഡിപ്പിക്കുന്നു എന്ന് ഇതിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ പ്രതികരണങ്ങൾ ഒരിക്കലും എന്താകാൻ പാടില്ല, നമ്മൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകൾ വരുത്തുന്ന രൂപത്തിലുള്ള പ്രതികരണങ്ങളാകാൻ പാടില്ല, അതും അവർ ശ്രദ്ധിക്കണം. അപ്പോൾ എങ്ങനെ നമുക്ക് പറയാം, എങ്ങനെ പ്രതികരിക്കാൻ പറ്റും എന്നതാണ് പ്രധാനം. അപ്പോൾ അതിന് പ്രതികരിക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഒരു സ്മൂത്തായ ഒരു ടൈമിൽ എന്താ വെച്ചാൽ നമ്മൾ പറയാം, എന്ത് സത്യത്തിൽ എന്താന്ന് വിചാരിച്ചാൽ, എനിക്ക് കഴിയാതായിട്ടുണ്ട് ഇപ്പോൾ. നമുക്കിങ്ങനെ നിങ്ങൾ പലപ്പോഴും പിന്നെ നമ്മൾ നേരാകാൻ വേണ്ടി പറയുന്നതായിരിക്കണം, പക്ഷേ എനിക്ക് കുറ്റപ്പെടുത്തലുകളും ആക്ഷേപങ്ങളും എന്താണ് അസഹനീയമായി പോയിട്ടുണ്ട്. അപ്പോൾ മനുഷ്യനല്ലേ, എൻ്റെ മനസ്സൊരു നിയന്ത്രണം വിട്ട് എന്തെങ്കിലും ആയി പോകുന്നതിനെക്കുറിച്ച് ഞാൻ ഭയപ്പെടുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളോടൊന്ന് പറയാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. പരമാവധി എന്ത് ചെയ്യുക, ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്നത് പോലെ കാര്യങ്ങളൊക്കെ ശരിയാക്കി കൊണ്ടുനടക്കാം. പക്ഷേ നിങ്ങളെന്ത് ചെയ്ത് പരമാവധി ഈ കുറ്റപ്പെടുത്തലുകൾ എന്ത് ചെയ്യണം, എന്നെ ഒന്ന് ഒഴിവാക്കണം എന്ന് നമുക്ക് ഒരു ഉദ്ദേശ്യപ്പെടുന്ന സമയത്തല്ല, ഒരു നല്ലൊരു സ്മൂത്തായ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറഞ്ഞു നോക്കാൻ പറ്റും. പിന്നെ ഇനി അതൊന്നും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണ്, ഒരു തീരുമാനം എടുത്തിട്ട് എന്ത് ചെയ്യുക, എനിക്കിനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരു തീരുമാനം എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആരെങ്കിലുമൊക്കെ നമുക്ക് ഇടപെടുത്താൻ പറ്റിയ ആൾക്കാരെ ഇടപെടുത്തിയിട്ട് ഒരു സംസാരം നടത്തി കാര്യങ്ങൾക്ക് ഒരു പരിഹാരമുണ്ടാക്കി മുന്നോട്ട് പോകാൻ പറ്റുമെങ്കിൽ അതും നല്ലതാണ്. എന്തായാലും ഒരു സഹിക്കുക എന്നുള്ള ഒരു പരിഹാരത്തിൽ നിൽക്കരുത്. അത് നമ്മൾക്ക് എല്ലാറ്റിനും മുണ്ടൊരു സമയവും പരിധി. അതിനപ്പുറത്തേക്ക് പോയാൽ പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങൾ സ്വയം പരിഹൃതമാകുന്നിടത്തേക്ക് എത്തും. അതൊരു പക്ഷേ നമുക്ക് ഭയാനകമായിരിക്കും അതിൻ്റെ പര്യവസാനം. അതുകൊണ്ട് എങ്ങനെങ്കിലും ഇതിനൊരു മസ്ലഹത്തുണ്ടാക്കി പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതിനെക്കുറിച്ച് ആലോചിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്.
1: മറ്റൊരു സഹോദരിയുടെ ഒരു ചോദ്യമാണ്. അവർ സ്നേഹക്കൂട് കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഈ ചോദ്യം എഴുതുന്നത് എന്നാണ് അവർ പറയുന്നത്. അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമുണ്ടാകുമോ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുമോ എന്നൊക്കെ ആമുഖത്തിൽ അവർ ചോദിക്കുന്നുണ്ട്. അവരുടെ ഭർത്താവ് ചെറിയൊരു കച്ചവടം നടത്തുന്നു, അതിലൊരു ബർക്കത്തുമില്ല. അതുപോലെ തന്നെ അവർ അയാൾ സിഗരറ്റ് വലിക്കുന്നു, 4 കുട്ടികളുണ്ട്, മൂത്ത മകനും എന്ത് ചെയ്യുന്നു അതുപോലെ സിഗരറ്റ് വലിച്ചു തുടങ്ങിയിട്ടുണ്ട്. കുടുംബത്തിലൊരു ബർക്കത്തും അവർക്ക് ലഭിക്കുന്നില്ല, സ്വന്തമായി വീടില്ല, കച്ചവടത്തിലൊരു അഭിവൃദ്ധിയില്ല, വലിയ പ്രയാസത്തിലാണ്. അപ്പോൾ അവർക്കൊരു സൊല്യൂഷനല്ല, ഒരു സമാധാനം കിട്ടാനുള്ള എന്തെങ്കിലും വാക്കുകൾ നൽകുമോ എന്നാണ് അവർ ചോദ്യം.
0: രണ്ട് നിലക്ക് ഇത് കുറച്ച് ഇവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായി മനസമാധാനം തകർത്ത് കളയുന്നത് രണ്ട് നിലക്ക്. ഒന്ന്, നമ്മൾ ദീനിയായിട്ട് ജീവിക്കുമ്പോൾ നമ്മുടെ ഭർത്താവും നമ്മുടെ മക്കളൊന്നും ദീനി അല്ലെങ്കിൽ അത് നമുക്ക് സമൂഹത്തിൽ തന്നെ വലിയൊരു ചീത്തപ്പേരുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ ആരെങ്കിലുമൊക്കെ ഭാര്യമാരും കുട്ടികളൊക്കെ ദീനി അല്ലാതെ രൂപത്തിൽ നടക്കുന്നതായിട്ട് മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ നമ്മളെ അഭിമാനത്തെ ബാധിക്കുന്നൊരു കാര്യമാണത്. രണ്ടാമത്തൊരു കാര്യം, ദീന് വളരെ സീരിയസ് ആയി കൊണ്ടു നടക്കേണ്ടതുണ്ട് എന്ന ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ അതനുസരിച്ച് ജീവിക്കാത്ത ആളുകളുടെ ഇത് കാണും, ദയനീയത കാണും, ഭയങ്കര വിഷമം ഉണ്ടായിരിക്കും. പടച്ചോനെ ഇവരൊക്കെ ഇനിയിപ്പോൾ എന്തായി പോകും, ഇവരൊക്കെ ഭാവിയിൽ എന്താവും, പരലോകത്ത് ഇവർക്ക് എന്താ സംഭവിക്കുക, അപ്പോൾ ഒരു ഭയങ്കര ആശങ്കയാണത്. ഈ രണ്ട് പ്രശ്നങ്ങളെ കൊണ്ട് തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം മറ്റേത് പ്രശ്നങ്ങളെക്കാളും ഭയാനകമാണ് ഈ ഒരു സാഹചര്യം. നമ്മൾ ദീനിയാണ്, മക്കളും ഭർത്താവും ഒന്നും ദീനിയല്ല എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിശ്വസിക്കുന്നത് ദീനിലേക്ക് ആരും കൊണ്ടുവരാം, ദീന ആരും സ്വീകരിക്കും. കാരണം അള്ളാഹു ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ഇണങ്ങുന്ന ഒരു മതമായിട്ടാണ്, മനുഷ്യൻ്റെ പ്രകൃതിക്ക് ഇണങ്ങുന്ന ഒരു മതമായിട്ടാണ് ഇസ്ലാമിനെ അവതരിപ്പിച്ചത്. അതുകൊണ്ടത് ആരും സ്വീകരിക്കും, ആർക്കും അത് സ്വീകരിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അദ്ദേഹത്തെയും മക്കളെയൊക്കെ ഇതിലേക്ക് എത്തിക്കാൻ എന്താണ് വഴി എന്നതിനെക്കുറിച്ച് നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കണം. കാരണം പ്രവാചകന്മാരൊക്കെ അവരുടെ ഭാര്യമാരെ ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അനുഭവിച്ച ത്യാഗം അറിയാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ദർ അഷിറത്തക്കൽ അക്രബീൻ, നിൻ്റെ ബന്ധുക്കൾക്ക് നീ മുന്നറിയിപ്പ് നൽകുക എന്ന് പറഞ്ഞപ്പോൾ ഓരോ ഗോത്രക്കാരെയും കുടുംബക്കാരെയും വിളിച്ചിട്ട് പിന്നെ പ്രവാചകൻ പ്രബോധനം ചെയ്ത് നമുക്ക് അറിയാൻ പറ്റും. കു അംഫുസക്കും വാഹലീക്കും ആറാന്ന് ഖുർആനിലുണ്ട്, കുടുംബങ്ങളെ ഇന്ന് രക്ഷപ്പെടുത്തണമെന്ന് പ്രത്യേക നിർദ്ദേശമുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ഇവരതിൻ്റെ ശ്രമങ്ങൾ നടത്തണം. അപ്പോൾ ശ്രമം നടത്തുമ്പോൾ നമ്മൾ സാധാരണ പറയുന്ന പോലെ തന്നെ ഇപ്പോൾ ഭർത്താവിനെ ഉപദേശിക്കുമ്പോൾ നീ എന്നെ നേരാക്കാൻ വേണ്ട വരണ്ട അറിയും, നീ എന്നെ നേരാക്കാൻ വരണ്ട, നീ എനക്ക് വേണമെങ്കിൽ നിനക്ക് കണക്കുമാരി നടന്നോ എന്നാ പറയാം. അപ്പോൾ അത് പറയത്തക്ക വിധത്തിലുള്ള ഒരു കാര്യം ഉണ്ടാവരുത്. നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് നമ്മുടെ കുടുംബം ഒന്ന് ഉഷാറാക്കണം, നമുക്കൊന്ന് ഇതാക്കണം, നമുക്കൊക്കെ വയസ്സാവുമല്ലേ, നമ്മളൊന്ന് നന്നാവണം, ഞാനത് ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് സഹകരിക്കും എന്ന് പറഞ്ഞ് മൂപ്പർ മാത്രം മോശക്കാരനാവാതെ നമ്മളും കൂടി ഒന്ന് നേരാകേണ്ടതുണ്ട് എന്നുള്ള ഒരു ലൈനിൽ വെച്ചിട്ട് ഒന്ന് ഒന്നിച്ച് നമ്മുടെ മക്കളെയൊക്കെ നമുക്ക് നേരാക്കി എടുക്കണം, ഒന്നിച്ച് നിൽക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നിസ്കാരമൊക്കെ ഒന്നാണ് ജമാഅത്തായി നിസ്കരിക്കുക എന്ന് പറയാം. നമ്മുടെ കുട്ടികളൊക്കെ ഒന്ന് പള്ളിയിൽ പോയി നിസ്കരിച്ച് കാണാൻ നമുക്ക് വലിയ ആഗ്രഹമുണ്ട്, വലിയ സ്വപ്നമാണ് എന്ന നിലക്ക് എന്ത് ചെയ്യാം, ഒരു കൂട്ടിപ്പിടുത്തം നടത്തിയിട്ട് എന്ത് ചെയ്യുക, ഒന്ന് കൊണ്ടുപോകാൻ പറ്റുമോ നോക്കുക. അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളോ ആളുകളോ ഒക്കെ ആയിട്ടുള്ള ആളുകളെ ബന്ധപ്പെട്ടിട്ട് ഇദ്ദേഹത്തെ ഒന്ന് കൂട്ടിപ്പിടിച്ച് കൊണ്ട് നടക്കണം എന്ന് പറയിപ്പിക്കാം. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനംമാറ്റത്തിന് സഹായകമാകുന്ന എന്തെങ്കിലും ആശയങ്ങളോ കാര്യങ്ങളൊക്കെ കേൾക്കാനുള്ള അവസരങ്ങൾ എന്ത് ചെയ്യുക, ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഏതെങ്കിലുമൊക്കെ ആങ്ങളൻ്റെയൊക്കെ വീട്ടിലൊരു കുടുംബ യോഗം വെക്കുക, എന്നിട്ട് അവരെ കൊണ്ട് നിന്ന് വിളിപ്പിക്കുക, ഇന്ന് വീട്ടിലൊരു കുടുംബ നമ്മളെ ഫാമിലി മാത്രം കൂടുന്നൊരു ക്ലാസ് ഉണ്ട്, നിങ്ങൾ എന്തായാലും പങ്കെടുക്കണം എന്ന് പറയാം. അപ്പോൾ നമ്മൾ കൂട്ടിപ്പോവുക, അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യാം, ഇദ്ദേഹത്തിന് ഉൾക്കൊള്ളാവുന്ന രൂപത്തിലൊരു ക്ലാസ്സായിട്ട് അവിടുത്തെ സംസാരം മാറ്റാൻ വേണ്ടി ശ്രമിക്കും. ഇങ്ങനെയുള്ള ശ്രമങ്ങൾ നിരന്തരം നടത്തും, നമ്മൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കും ചെയ്യുമ്പോൾ ഇവർ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം ഉണ്ടാകുമെന്ന് നമ്മൾ ആഗ്രഹിക്കുക, അള്ളാഹു അത് പൂർത്തിയാക്കി കൊടുക്കട്ടെ.
1: മറ്റൊരു സഹോദരി, അവർ പിന്നെ അവരെ ഉമ്മാക്ക് വേണ്ടിയിട്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. അവരുടെ ഉപ്പ സമൂഹത്തിൽ എല്ലാ നിലക്കും അറിയപ്പെടുന്ന പ്രബോധന പ്രവർത്തനങ്ങളൊക്കെ മുന്നിട്ട് നിൽക്കുന്ന ഒരാളാണ്, എല്ലാ നിലക്കുണ്ട്. അതിപ്പോൾ കുട്ടി സ്റ്റുഡൻസിൻ്റെ ആവട്ടെ, അങ്ങനെ യുവാക്കളതാകട്ടെ, മുതിർന്ന അതിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു സാന്നിധ്യം. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പുറത്താർക്കും ഒരു അഭിപ്രായ വ്യത്യാസമല്ല. പക്ഷേ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന അന്ന് മുതലേ ഉമ്മയെ പരിഹസിച്ചും അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരടിമയെപ്പോലെ കണ്ടൊക്കെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഉമ്മയെ കൊണ്ട് നടന്നിട്ടുള്ളത്, എന്ത് കാര്യത്തിനും കുറ്റപ്പെടുത്തുക, ഒരു പ്രോത്സാഹനവും നൽകാത്തൊരവസ്ഥ. അപ്പോൾ ഇത് ചോദിക്കുന്നത് മകളാണ്, മകൾക്ക് ഉമ്മാനെ അവിടെ നിന്ന് സംരക്ഷിക്കണം എന്നുണ്ട്, ഉമ്മാനെ അവർ ഗൾഫിലാണ് അവിടെ കൊണ്ടുപോകണം എന്നുണ്ട്, ഇപ്പോൾ സാഹചര്യം ഇല്ലാത്തൊരവസ്ഥ അവർക്കുണ്ട്. അപ്പോൾ ഉപ്പാക്കാണെങ്കിൽ ഇത് മാത്രമല്ല, വീടിൻ്റെ അകത്ത് എല്ലാവിധ മോശപ്പെട്ട കാര്യങ്ങളും നടക്കുന്നു, കുടുംബങ്ങൾ തെറ്റുന്നു, പല കുടുംബങ്ങളിലേക്ക് പോകാൻ അനുവദിക്കുന്നില്ല, അത് ചെറിയ നിസ്സാര കാര്യത്തിന് വേണ്ടി സ്ഥലത്തിൻ്റെ പേരിൽ വഴിയുടെ പേരിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, പിന്നെ സ്വകാര്യമായ അയാൾ സിഗരറ്റ് വലിക്കുന്നു, ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. പുറത്തറിയില്ല, അറിഞ്ഞാൽ ആകെ ആകെ നാണം കെടുന്നൊരവസ്ഥയുള്ളത്. അപ്പോൾ എങ്ങനെ ഉമ്മാനെ ഇതിൽ നിന്നും ഒന്ന് സംരക്ഷിക്കണം, ഉമ്മാനെ എങ്ങനെ ഒന്ന് സഹായിക്കുക എന്നാണ് ഈ മോള് ചോദിച്ചിട്ടുള്ളത്.
0: എന്താ അറിയോ, ഇതിപ്പോൾ നമ്മൾ ഇതിലൊക്കെ ചിന്തിക്കണം എന്താണെന്ന് വിചാരിച്ചാൽ, ഇയാളിപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ ആയിത്തീരല്ലോ ചെയ്യണത്, ഇതിപ്പോൾ വർഷങ്ങളോളമുള്ളൊരു പ്രക്രിയയാണ്.
1: അതെ.
0: അപ്പോൾ നമ്മളിപ്പോൾ ഇതൊക്കെ എന്താണെന്ന് വിചാരിച്ചാൽ, ഇത്രയും കാലം അഡ്ജസ്റ്റ് ചെയ്ത് പോരുമ്പോൾ ഇങ്ങനെയൊക്കെ പോകാമെന്ന് അയാൾ എന്ത് ചെയ്തു മനസ്സിലാക്കി കഴിഞ്ഞു. അവിടെയാണ് നമ്മുടെ അടിസ്ഥാന പ്രശ്നം. ഇനിയിപ്പോൾ ഇതിനോടുള്ള പ്രതികരണങ്ങളിൽ ചെല്ലുമ്പോൾ അയാൾ എന്താ പറയുക, എന്താ ഇപ്പോൾ ഇത്ര കാലം എൻ്റെ കൂടെ ജീവിച്ചില്ലേ, എന്താപ്പോൾ അന്നൊന്നും ഇല്ലാത്ത ഒരു പ്രശ്നപ്പം എന്താ ഇപ്പം പറയാൻ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഉത്തരം ഉണ്ടാവില്ല. അപ്പോൾ നമ്മളെന്തുകൊണ്ടാണ് ഇത്തരം ആളുകളൊക്കെ ആദ്യം തന്നെ നമുക്ക് മനസ്സിലാകുമ്പോൾ നമ്മൾ പ്രതികരിക്കാത്ത, ഈ സ്ത്രീകൾക്കൊക്കെ പറ്റുന്ന തകരാറാണ്. ഇപ്പോൾ ഇവരെ കാര്യം നമ്മൾ പണ്ട് കാര്യമില്ല, നമ്മൾ പുതിയ തലമുറയോടെങ്കിലും പറയാണ്, ഒരു ഭർത്താവിൻ്റെ കൂടെ ജീവിച്ചു പോകുമ്പോൾ നമ്മുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് മതപരമായും ഭൗതികമായും നമ്മളെ ഒരു ഉത്തരവാദിത്വത്തോടെ കൊണ്ടടക്കാൻ പറ്റൂല എന്ന് എപ്പം ബോധ്യപ്പെടുന്നുവോ അത് പരിഹരിച്ചിട്ടേ ഒരു സെക്കൻഡ് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കാരണം അത് വൈകും തോറും എന്താണ് അത് പരിഹരിക്കാൻ ബുദ്ധിമുട്ടായി വരികയാണ് ചെയ്യുക. അപ്പോൾ അതാണ് നമുക്കും ഇവിടെ ഒരു മറുപടി പറയുമ്പോഴുള്ള തടസ്സം, അതാണ് ഇത്ര കാലം. ഇപ്പോൾ മോള് വിവാഹം കഴിഞ്ഞ് ഗൾഫ് പോയിട്ട് എന്തു ചെയ്യണം, ഉമ്മനെ അങ്ങോട്ട് കൊണ്ടുപോയാലോ എന്ന് ചിന്തിക്കണമെങ്കിൽ എത്ര കാലത്തെ പഴക്കം ഉണ്ടാവും. മോൾക്കൊരു 25 വയസ്സുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് 25 കൊല്ലം എന്തായാലും ആവൂലേ. അപ്പോൾ അതാണ് എൻ്റെ പ്രശ്നം. അപ്പോൾ ഇനി എന്താ അറിയോ, ഇങ്ങനെ ഒന്നും ജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് അയാൾക്ക് എന്ന് ബോധ്യപ്പെടുന്നുവോ അന്ന് മാത്രമേ അയാൾ എന്ത് ചെയ്യുള്ളൂ വരുള്ളൂ. ഏറ്റവും മിനിമം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഈ മാന്യമായൊരു മുഖം പുറത്തേക്ക് വെച്ചിട്ട് ഉള്ളിലെല്ലാ തോന്നിയാസങ്ങളും ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, ഓർക്ക് ഏറ്റവും വലിയ പേടി എന്താ വെച്ചാൽ, ഓരോ ഈ പുറത്തുള്ള ഈ വെളുത്ത മുഖം എന്ത് ചെയ്യാണ് നഷ്ടപ്പെടുമോ എന്നില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ അവിടെ നിന്ന് വൈഫ് എന്ത് ചെയ്യാണ്, ഞാൻ എൻ്റെ വീട്ടിൽ പോവുകയാണ്, ഇതൊക്കെ തീരുമാനമാക്കിയിട്ട് വരാമെന്ന് പറഞ്ഞാൽ എന്തിപ്പം വൈഫ് പോയി എന്നൊരു ചോദ്യത്തിന് ഇയാൾ മറുപടി പറയേണ്ടി വരും. സ്വാഭാവികമായി അവിടെ നിന്ന് പറയുന്നത് നിങ്ങളീ പുറത്ത് കാണുന്ന ആളല്ല, മൂപ്പരുടെ ഉള്ളിൽ വേറൊരാളാണ് എന്ന് എന്നെക്കുറിച്ച് പറയുമോ എന്നുള്ളൊരു പേടി മാത്രം മതി അയാൾ എന്ത് ചെയ്യാൻ മാറി വരാൻ. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുക, മക്കളും ഇവരൊക്കെ ചേർന്നിട്ട് എന്ത് ചെയ്യും, ഇനി ഇങ്ങനെ പോകാൻ കഴിയൂല എന്ന് അയാളെ ബോധ്യപ്പെടുത്തി കൊടുക്കൽ മാത്രമുള്ളൂ എന്ത് ചെയ്യുള്ളൂ അദ്ദേഹത്തെ മാറ്റിക്കൊണ്ടുവരാനുള്ള പരിഹാരമുള്ളൂ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്.
1: ഒരു സഹോദരിയുടെ ചോദ്യമാണ്. അവരും ഭർത്താവും നല്ല സൗഹൃദത്തിൽ വളരെ സ്നേഹത്തിലാണ് അവർ കഴിയുന്നത്. ഭർത്താവ് നല്ല ഫിസിക്കലി നല്ല ബോഡിയുള്ള ഫിറ്റായ ഒരു മനുഷ്യനാണ്. പല സ്ഥലത്തും പല പുറം രാജ്യങ്ങളിലുമെല്ലാം ബിസിനസ്സുമായി ഒക്കെ യാത്ര അദ്ദേഹം പോകാറുണ്ട്. അദ്ദേഹത്തിന് ഒരു പ്രശ്നമുള്ളത് ഭാര്യ തന്നെ പലപ്പോഴും നേരിട്ട് കണ്ട മറ്റ് സ്ത്രീകളുമായിട്ടുള്ള ഇടപഴകൽ, അതുപോലെ തന്നെ ഫോൺ വീഡിയോ അതിന് അഡിഷനാണ്. അതിനേക്കാൾ വൈകൃതമായിട്ട് ഉള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, പിന്നെ എല്ലാ ഡ്രസ്സും അഴിച്ച് കളഞ്ഞ് മറ്റുള്ളവർ കാണുന്ന രൂപത്തിൽ നിന്ന്, ഇനി ഇരുട്ടാണെങ്കിൽ അവിടെ വെളിച്ചം വെച്ച് അല്ലെങ്കിൽ മറ്റു സ്ത്രീകൾ കാണുന്ന സ്ഥലത്ത് വെച്ച് ഇയാൾ മാസ്റ്റർബേഷൻ ചെയ്യുന്നു, പരസ്യമായി ചെയ്യുന്നൊരവസ്ഥ, ഇങ്ങനെ പല പ്രശ്നങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. പല സമയത്തും പലതുണ്ടായിട്ട് ഇപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് അവർ പിന്നെ രാത്രി ഒളിച്ചോടിയ, അതായത് ജനങ്ങൾ ഓടിക്കൂടിയിട്ട് ഒളിച്ചോടിയ സന്ദർഭം, എന്തൊക്കെ സംഭവിച്ചാലും ഈ സഹോദരിക്ക് ഇയാൾ ഭയങ്കര ഇഷ്ടമാണ്, സ്നേഹമാണ്. ഒരിക്കലും അയാൾ ഒഴിവാക്കാനോ പിരിഞ്ഞു പോകാനോ താല്പര്യമില്ല. അതാണ് അവരുടെ വോയിസിൽ വന്നിട്ടുള്ളത്. അവരിന് എന്ത് ചെയ്താലും അവരെ സഹായിക്കാനും അവരെ സംരക്ഷിക്കാനും ഒക്കെ റെഡിയാണ്. ഇവർ ഈ പ്രശ്നങ്ങൾ അവരോട് പറയാറുണ്ട്, പങ്കുവെക്കാറുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്ക്, ആണുങ്ങളെല്ലാവരും ഇങ്ങനെ തന്നെയാണ്, അതുകൊണ്ട് മനുഷ്യരൊക്കെ പാപങ്ങൾ ചെയ്യുന്നവരാണ്, തെറ്റ് സംഭവിക്കുന്നവരാണ്, ഈ തെറ്റൊരു പൈശാചികമാണ്, അതുകൊണ്ട് ഞാൻ നിർത്താൻ ഞാൻ ശ്രമിക്കാം, നിർത്തി എന്നൊക്കെ പറയും, പക്ഷേ വീണ്ടും തുടങ്ങും. ഇതിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പോയിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ് ഇവർക്കുള്ളത്. അദ്ദേഹം കുറച്ച് വൃത്തിയും വെടിപ്പൊക്കെയുള്ള ഒരാളായത് കൊണ്ട് തന്നെ ഞാൻ പരമാവധി ഞാൻ ശ്രമിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് അതിനൊന്നും സമയം കിട്ടുന്നില്ല, ഉറക്കം കിട്ടുന്നില്ല, നല്ലൊരു സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുന്നില്ല. ഞാൻ എങ്ങനെ ഇതിനെ തരണം ചെയ്തു പോകും? മരിക്കുക എന്നല്ലാതെ, അതായത് ഇദ്ദേഹവുമായിട്ടുള്ള വേർപാട് മരിക്കുക എന്നല്ലാതെ വേറൊന്നുമില്ല. അത്രയും സ്നേഹത്തിലാണ് അവർ കഴിയുന്നത്. അപ്പോൾ എനിക്കൊരു ആശ്വാസവാക്യങ്ങൾ തരണം, എനിക്കൊന്ന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു ധൈര്യം തരണം എന്നാണ് ആ സഹോദരി പറഞ്ഞിട്ടുള്ളത്.
0: എന്താ വെച്ചാൽ, ഇത് സാധാരണ ഒരാളുടെ ഒരു ലൈംഗിക വൈകൃതങ്ങളെപ്പോലെ മാത്രം ഇതിനെ കണ്ടാൽ പോരാന്നാണ് എനിക്ക് ചോദ്യത്തിൽ നിന്ന് വ്യക്തമാവുന്നത്. ഒന്നെന്താ വെച്ചാൽ, ഇപ്പോൾ അയാളോട് അദ്ദേഹത്തിൻ്റെ തകരാറുകൾ പറയുമ്പോൾ അദ്ദേഹം നീ പ്രാർത്ഥിക്ക് നമുക്ക് ശരിയാവും നന്നാവും എന്നൊക്കെ പറയുമ്പോൾ അയാളൊരു ധിക്കാരപൂർവോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആവണം എന്ന് വിചാരിച്ച് ചെയ്യുന്ന ഒരു പ്രവൃത്തി പോലെ എന്തു ചെയ്യുന്നില്ല, തോന്നുന്നില്ല. കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്തു ചെയ്യാൻ പറ്റില്ല, ഇത്രമാത്രം മോശമായ ഒരാളെ സ്നേഹിച്ചിട്ട് മരിക്കണവരെ ഞാൻ അയാളൊപ്പം നിൽക്കുന്നൊന്നും ഒരു സ്ത്രീയും, അതായത് ഈ പരസ്ത്രീ ബന്ധങ്ങളെ ഒരിക്കലും ഒരു ഭാര്യയും എന്തു ചെയ്യില്ല, ഉൾക്കൊള്ളൂല. അപ്പോൾ അയാൾ പേഴ്സണലി അയാൾ എന്താണ്, നല്ലൊരു മനുഷ്യനാണ്. പക്ഷേ വൈകാരികമായ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ കഴിയാത്തത് കൊണ്ട് അയാളിൽ എന്തു ചെയ്യുന്നു, ഭീകരമായ അബദ്ധങ്ങളും തെറ്റുകളും സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കലായിരിക്കും നമുക്കിതിൽ നല്ലത്. ഇത്തരം സാഹചര്യങ്ങളിലാണ് ഒരാൾ മറ്റൊരു വിവാഹം കഴിക്കേണ്ടത് എന്നാണ് നമ്മൾ പറയുന്നത്. കാരണം ഇവിടെ എന്താണെന്ന് വെച്ചാൽ, അയാൾക്ക് പറ്റാവുന്ന ഒരു നല്ലൊരു സ്ത്രീയെ കണ്ട് ഹലാലായ നിലക്ക് വിവാഹം കഴിച്ചാൽ അയാൾക്ക് ഈ പരസ്ത്രീ ബന്ധങ്ങളൊക്കെ ഒഴിവാക്കാൻ കഴിയും, എല്ലാം ഒഴിവാക്കാൻ കഴിയും. അപ്പോൾ അതിനയാൾക്കൊരു തടസ്സമില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഈ അവിഹിതങ്ങളായ ബന്ധങ്ങളും ഇത്തരം ലൈംഗിക വൈകൃതങ്ങളും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സ്ത്രീക്ക് അയാൾ ഹലാലായ നിലക്കൊരു സ്ത്രീയെ വിവാഹം കഴിച്ച് ജീവിക്കുന്നത് ഉൾക്കൊള്ളാൻ കഴിയും എന്ന് തോന്നുക, അവിടെ മാനസികാവസ്ഥ എന്താണെന്ന് നമുക്ക് അറിയില്ല. സാധാരണഗതിയിൽ എന്താണ്, ഒരു സ്ത്രീയും ഭർത്താവിന് രണ്ടാമത്തെ വിവാഹത്തെ ഉൾക്കൊള്ളുന്നില്ല. അത്രയും ഉൾക്കൊള്ളൂല ഏത്, ഈ ലൈംഗിക വൈകൃതങ്ങളെയും അവിഹിതങ്ങളെയും. അപ്പോൾ അവിഹിതങ്ങളെയും ലൈംഗിക വൈകൃതങ്ങളെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരാൾക്ക് ഹലാലായ നിലക്ക് പരലോകത്ത് കുറ്റം കിട്ടാത്ത രൂപത്തിലുള്ള ഒരു വിവാഹത്തെ ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് ചിന്തിക്കുക. അങ്ങനെ ആണെങ്കിൽ അയാളോട് പറയേണ്ടത്, നിങ്ങൾ ഈ പരിപാടിക്ക് ഒന്ന് നിർത്തി, നിങ്ങൾക്ക് ഇതിനൊക്കെ ഒരു നിവർത്തില്ലായ്മ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോളി, നിങ്ങൾ ഹലാലായ നിലക്ക് ഒരു ഭാര്യയെ വിവാഹം കഴിച്ച് ജീവിക്കും. ഞാൻ വിശ്വസിക്കുന്ന അങ്ങനെ ഒരാളൊരു വിവാഹം കഴിച്ചാലും ഇവർക്ക് കിട്ടേണ്ട എല്ലാ ആനുകൂല്യങ്ങളും കിട്ടും, ഇവരെ സംരക്ഷിക്കും അയാളെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം സാധാരണഗതിയിൽ എങ്ങനെ വെച്ചാൽ ഇത്തരം ലൈംഗിക വൈകൃതങ്ങൾ ഉള്ള ആളുകൾ എന്തു ചെയ്യില്ല വെച്ചാൽ വൈഫുമാരെ മൈൻഡ് ചെയ്യൂല, ആദ്യം അവരോട് പിണങ്ങ ഭാര്യമാരേക്കാണ്. കാരണം അവർക്ക് ഭാര്യമാരെ ആവശ്യം ഉണ്ടാവില്ല. പക്ഷേ ഇതങ്ങനെയല്ലല്ലോ നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ സാഹചര്യങ്ങളൊക്കെ വെച്ച് അള്ളാഹു എന്തിനാണോ ബഹുഭാര്യത്വം അനുവദിച്ചത് അങ്ങനെ ഒരു അനുവദിക്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇയാളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നാണ്. അപ്പോൾ ഈ സഹോദരിക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുമെങ്കിൽ അതൊരു മാന്യമായ പരിഹാരമാണെന്നാണ്. കാരണം വൈകാരികതകളൊക്കെ എപ്പോഴും പരിഹാരം അത് ഹലാലായ നിലക്ക് നിർവഹിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് യുവാക്കൾക്ക് കണ്ണിനെ സൂക്ഷിക്കാൻ നല്ലത് വിവാഹമാണെന്ന് പറയാനുള്ള കാരണം അതാണ്. അപ്പോൾ ഈ എല്ലാ ലൈംഗിക വൈകൃതങ്ങളിൽ നിന്നും മോചനം നേടാൻ ഒരു പുതിയ വിവാഹത്തിലൂടെ സാധിച്ചേക്കാം. അത് ഉൾക്കൊള്ളാൻ ഈ സഹോദരിക്ക് പറ്റുമെങ്കിൽ എന്ത് ചെയ്യുക, അതിൽ പരിശ്രമിക്കുക. അല്ലെങ്കിൽ ഒരു തക്കവയും ഈമാനൊക്കെ ഉണ്ടാക്കിയിട്ട് അയാളെ നന്നാക്കി തെറ്റുകളോടുള്ള ഒരു വിമുഖത സൃഷ്ടിച്ച് പരമാവധി ഇവർ രണ്ടുപേരും തമ്മിലുള്ള മാനസിക ശാരീരിക ബന്ധങ്ങളോടെ മുന്നോട്ട് പോകാൻ പറ്റുമെങ്കിൽ അതും തിരഞ്ഞെടുക്കാവുന്നതാണ്.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ സംശയങ്ങളും പ്രയാസങ്ങളും എല്ലാം തന്നെ നിങ്ങൾക്ക് ഫീഡ്ബാക്കിലും വാട്സപ്പ് നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ്. വഹദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് സ്നേഹക്കൂട്. സങ്കടങ്ങൾ പങ്കുവെക്കാം. വിഷയം അവതരിപ്പിച്ചത് ഹാരിസ് ബിൻ സലീം, കൂടെ ഹനീഫ വണ്ടൂർ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും സുന്ദരമായ തണലാണ് കുടുംബം. കരുതലോടെയും വിട്ടുവീഴ്ചകളോടെയും പരസ്പരം ചേർത്തുപിടിക്കേണ്ട പരിശുദ്ധമായ ബന്ധങ്ങൾ. എന്നാൽ സന്തോഷവും സമാധാനവും നിറയേണ്ട നമ്മുടെ വീടുകളിൽ ഇന്ന് എത്ര പെട്ടെന്നാണ് സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നത്? നിസ്സാരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ വാക്കേറ്റങ്ങളായി മാറുന്നു. തുറന്നു സംസാരിക്കാൻ മടിക്കുന്ന മനസ്സുകൾക്കിടയിൽ അകൽച്ച രൂപപ്പെടുന്നു.
4: സ്വാർത്ഥതയും പരസ്പര വിശ്വാസമില്ലായ്മയും അനാവശ്യവാശികളും കാരണം എത്രയോ നല്ല ബന്ധങ്ങളാണ് തകർന്നുപോകുന്നത്. സ്നേഹം നിറയേണ്ട മനസ്സുകളിൽ സംശയങ്ങളും വെറുപ്പും വിദ്വേഷവും നിറയുമ്പോൾ ആത്മാർത്ഥതയില്ലാത്ത പെരുമാറ്റങ്ങൾ ആ ബന്ധങ്ങളുടെ അടിത്തറ തന്നെ ഇളക്കി മറിക്കുന്നു. മാനസികമായ സന്തോഷം നഷ്ടപ്പെട്ട് പ്രിയപ്പെട്ടവരുടെ ഇടയിൽ പോലും ഒറ്റപ്പെട്ടു പോകുമ്പോൾ ഈ പ്രതിസന്ധികൾക്ക് എങ്ങനെ ഒരു പരിഹാരം കണ്ടെത്തുമെന്നറിയാതെ പലരും പകച്ചു നിൽക്കുകയാണ്. സമാധാനമുള്ള ഒരു കുടുംബാന്തരീക്ഷം വീണ്ടെടുക്കാൻ ആഗ്രഹിക്കാത്തവരായി ആരാണുള്ളത്? ഇതാ നിങ്ങളുടെ വീടുകളിൽ വീണ്ടും സ്നേഹത്തിന്റെ തെളിച്ചം തിരികെ കൊണ്ടുവരാൻ, സമാധാനത്തിന്റെ നിമിഷങ്ങൾ വീണ്ടെടുക്കാൻ പീസ് റേഡിയോ കൂടെയുണ്ട്. പീസ് റേഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്നേഹക്കൂട്. കുടുംബജീവിതത്തിലുണ്ടാകുന്ന ചെറുതും വലുതുമായ പ്രശ്നങ്ങളെ വിവേകത്തോടെ എങ്ങനെ കൈകാര്യം ചെയ്യാം, ദാമ്പത്യത്തിലും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിലും പരസ്പരം മനസ്സിലാക്കി ജീവിക്കേണ്ടത് എങ്ങനെ, തകർന്നു പോകുന്ന ബന്ധങ്ങളെ ചേർത്തുപിടിക്കാനും കുടുംബത്തിൽ സന്തോഷം നിലനിർത്താനും ആവശ്യമായ മികച്ച ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളുമായി ഈ പരിപാടി നിങ്ങളിലേക്ക് എത്തുകയാണ് സ്നേഹക്കൂട്. പ്രശ്നങ്ങൾക്ക് മുന്നിൽ പതരാതെ ശരിയായ ദിശാബോധത്തോടെ മുന്നോട്ടു പോകാൻ സ്നേഹക്കൂട് നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ വീടുകളെ സ്നേഹം കൊണ്ട് സുരക്ഷിതമായ ഒരു തണലാക്കി മാറ്റാൻ കേൾക്കാൻ മറക്കരുത് സ്നേഹക്കൂട്. പീസ് റേഡിയോ ആപ്പിലൂടെ കേൾക്കാം. സന്തോഷമുള്ള ഒരു കുടുംബത്തിനായി എന്നും എന്നും സ്നേഹക്കൂട്.

0: പീസ് റേഡിയോ നബി ചരിത്രം, പ്രവാചക കുടുംബ ചരിത്രം അവതരിപ്പിക്കുന്നത് മുനീർ ഷറഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സ്നേഹധരണീയരായ ശ്രോതാക്കളെ, ഇന്ന് മുതൽ നമ്മൾ ചർച്ചക്കെടുക്കുന്നത് ഏറ്റവും മഹനീയമായ ചരിത്രത്തിനുടമയായ അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രദ്ധേയമായ ചരിത്രത്തിലൂടെയുള്ള ഒരു പ്രയാണമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ സ്വർഗപ്രവേശനത്തിന് അനിവാര്യമായ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും കൊണ്ടുവരേണ്ടുന്നൊരു മഹൽ വ്യക്തിയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തോളം വലിയ ഭംഗിയുള്ള മഹത്തായ ചരിത്രം വേറെ ഇല്ല എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ യഥാവിധം മനസ്സിലാക്കൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം മനസ്സിലാക്കുമ്പോൾ നാം ആദ്യം അറിയേണ്ടത് അവിടുത്തെ നസബയാണ്, കുടുംബപരമ്പരയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ പ്രവാചകനെ ഏറ്റവും നല്ല കുടുംബപരമ്പരയിൽ നിന്നാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അത് അല്ലാഹുവിൻ്റെ സുന്നത്തുകളിൽപ്പെട്ട ഒരു കാര്യമാണ്. സുന്നത്തുല്ലാഹി ഫില്ലദീന ഖലൗ മിൻ ഖബിൽ വലൻ തജിദ ലിസുന്നത്തില്ലാഹി തബ്ദീല. അല്ലാഹുവിൻ്റെ ചര്യ ചിലത് ഈ ഭൂമിക്കുപരിയിലുണ്ട്. ആ ചര്യയിൽ യാതൊരു മാറ്റവും ഉണ്ടാവുകയില്ല. ഈ ചര്യ മുൻഗാമികളിൽ അല്ലാഹു നടപ്പിലാക്കിയിട്ടുമുണ്ട് എന്ന് അല്ലാഹു പറഞ്ഞ കാര്യമാണ്. അതിൽപ്പെട്ടൊരു ചര്യയാണ് ഇഖ്തിയാറിൻ്റെയും ഇസ്തിഫാഹിൻ്റെയും ചര്യ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ വറബ്ബുക യഖ്ലുഖു മാ യശാഉ വയഖ്താർ, നിന്റെ രക്ഷിതാവ് അവൻ ഉദ്ദേശിക്കുന്നത് സൃഷ്ടിക്കുന്നവനാണ്, അവൻ ഉദ്ദേശിക്കുന്നത് തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നവനാണ്. അതിൽ അല്ലാഹു പ്രത്യേകം തിരഞ്ഞെടുത്തിട്ടുള്ള വിഭാഗമാണ് അമ്പിയാക്കന്മാർ. 124,000 നബിമാരെ മനുഷ്യകുലത്തിൽ നിന്നും അല്ലാഹു തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ 314 മുർസലീങ്ങളെ പ്രത്യേകം അല്ലാഹു തിരഞ്ഞെടുത്തു. ഈ 314 മുർസലീങ്ങളിൽ നിന്നും അല്ലാഹു ഉലുൽ അസ്മ എന്ന സ്ഥാനമുള്ള 5 മുർസലീങ്ങൾക്ക് പ്രത്യേക സ്ഥാനം നൽകി. അവരിൽപ്പെട്ട ഒന്നാമത്തെ വ്യക്തിയാണ് നൂഹ് നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മൂസ നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവരാണ് ആ 5 പ്രവാചകന്മാർ. ഈ മുർസലീങ്ങളിൽ നിന്ന് തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖാത്തമുൻ നബിയായി, അഫ്ളുൽ ബഷറായി അല്ലാഹു തിരഞ്ഞെടുത്തു. ഈ ഒരു തെരഞ്ഞെടുപ്പ് അല്ലാഹുവിൻ്റെ സുന്നത്തിൽപ്പെട്ട ഒരു കാര്യമാണ്. അതാണ് അല്ലാഹു പറഞ്ഞത് വലൻ തജിദ ലിസുന്നത്തില്ലാഹി തബ്ദീല. ഈ മഹാനായ പ്രവാചകനെ അല്ലാഹു തിരഞ്ഞെടുത്തതും നല്ലൊരു കുടുംബപരമ്പരയിൽ നിന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ആ കാര്യം നമ്മോട് പറഞ്ഞു തന്നിട്ടുണ്ട്. മഹാനായ വാസില ഇബ്നു അസ്ത റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം, ഇന്നല്ലാഹ അസ്തഫ കിനാന മിൻ വലദി ഇസ്മായിൽ. കിനാന ഗോത്രത്തെ ഇസ്മായിൽ നബിയുടെ പരമ്പരയിൽ നിന്ന് അല്ലാഹു തിരഞ്ഞെടുത്തു. വസ്തഫ ഖുറൈഷൻ മിൻ കിനാന, കിനാനയിൽ നിന്ന് ഖുറൈഷ് ഗോത്രത്തെ അല്ലാഹു തിരഞ്ഞെടുത്തു. വസ്തഫ ബനി ഹാഷിം മിൻ ഖുറൈഷ്, ഖുറൈഷ് ഗോത്രത്തിൽ നിന്ന് അല്ലാഹു ബനു ഹാഷിം കുടുംബത്തെ തിരഞ്ഞെടുത്തു. വസ്തഫ മിൻ ബനി ഹാഷിം, ബനു ഹാഷിം കുടുംബത്തെ അല്ലാഹു തിരഞ്ഞെടുത്തു. ബനു ഹാഷിം കുടുംബത്തിൽ നിന്ന് റസൂലുള്ളാഹി അല്ലാഹു തിരഞ്ഞെടുത്തു. ഫഅന സയ്യിദു വലദി ആദം വൽ അഖ്ഫർ വ അവ്വലു മൻ തൻശഖു അൻഹുൽ ഖബർ വ അവ്വലു ഷാഫിഇൻ വ അവ്വലു മുശഫിഇൻ. ഒന്നാമതായി ഖബറിൽ നിന്ന് എണീറ്റ് വരുന്ന വ്യക്തിയും ആദ്യമായി ശുപാർശക്ക് വിധേയനാകുന്നവനും ശുപാർശ ലഭിക്കുന്നവനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഹാഷിം എന്നാണ് പറയാറുള്ളത്. സ്വലാത്തുൻ സലാമും വമാ സർമദ അലാ സയ്യിദിൽ ഹാഷിമിയിൽ കരീമി എന്ന് കവിതകളിൽ നമുക്ക് കാണുവാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സയ്യിദാണ്, ഹാഷിമുമാണ്. അത് ബനു ഹാഷിമിലേക്കുള്ള നിസ്ബയായിട്ടാണ് പറയപ്പെടാറുള്ളത്. ചരിത്രത്തിൽ അറബികൾ മൂന്ന് വിഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടതായി നമുക്ക് കാണുവാൻ കഴിയും. ഒന്ന്, അറബുൻ ബാഇദ എന്ന് പറയുന്ന വിഭാഗമാണ്. രണ്ടാമത്തേത് അറബുൻ ആരിയ എന്ന് പറയുന്ന വിഭാഗമാണ്. മൂന്നാമത്തേത് അറബുൻ മുസ്തഅരിബ എന്ന് പറയുന്ന വിഭാഗമാണ്. അറബുൻ ബാഇദ എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ നാമേവശേഷമായി കടന്നുപോയ അറബികളാണ്. ഉദാഹരണമായി ആദ് ജനത, സമൂദ്, ജുറുഹൂം ഗോത്രങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അറബുൻ ആരിബ എന്ന് പറഞ്ഞാൽ യഅറുബുബിനു കഹ്താൻ എന്ന് പറയുന്ന വ്യക്തിയുടെ സന്താന പരമ്പരയിലുള്ളവരാണ്. ഇവർ ഒറിജിനൽ അറബികളാണ്. ഇവർക്കാണ് കഹ്ത്വാനികൾ എന്ന് ചരിത്രത്തിൽ പറയപ്പെടുന്നത്. അഹ്ലുൽ ജുനൂബ് എന്നും ഇവർക്ക് പേരുണ്ട്. അറബുൻ മുസ്തഅരിബ എന്ന് പറഞ്ഞാൽ ഇവർ യഥാർത്ഥത്തിൽ അറബികളല്ല. എന്നാൽ വഴിയെ അറബ് ഭാഷയും അറബിയത്തും സ്വീകരിച്ച വിഭാഗമാണ് അറബുൻ മുസ്തഅരിബയിൽപ്പെട്ട വിഭാഗം. ഇവരാണ് അദ്നാനികൾ എന്നറിയപ്പെടുന്നത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അറബുൻ മുസ്തഅരിബയിൽപ്പെട്ട വ്യക്തിയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരിക്കലും ഒരു അറബിയായിരുന്നില്ല. അദ്ദേഹം അറൂബയാണ്. അറബി ഭാഷ പഠിച്ച് പിന്നീട് പഠിച്ചെടുത്ത വ്യക്തിയാണ്. ഇബ്രാഹിം നബിയും അദ്ദേഹത്തിൻ്റെ സന്താനമായ ഇസ്മായിൽ നബിയും ആ വിഭാഗത്തിൽപ്പെട്ടവരാണ്. അദ്ദേഹവും മുസ്തഅരിബ എന്ന് പറയുന്ന അദ്നാനികളിൽപ്പെട്ട വിഭാഗത്തിൽപ്പെട്ട ആളാണ്. ഈ അറബികൾ അവരുടെ പിതൃത്വം ചേർക്കുന്നത് ഇസ്മായിൽ നബിയിലേക്കാണ്. ഇസ്മായിൽ നബിയുടെ ഭാര്യ ചരിത്രത്തിൽ ജുർഹൂം എന്ന് പറയുന്ന ഗോത്രത്തിൽപ്പെട്ട വിഭാഗക്കാരിയാണ്. ജുർഹൂം ഗോത്രക്കാർ കഹ്ത്വാനികളാണ്. ഇവരാകട്ടെ അറബുൻ ആരിബയിൽപ്പെട്ട വിഭാഗമാണ്. ഒറിജിനൽ അറബിയാണ് ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഭാര്യ എന്ന് പറയുന്നത്. പറഞ്ഞു വന്നത്, ഈ പറയപ്പെട്ട സന്താന പരമ്പരയിലാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പൂജാതനാകുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃപരമ്പര നോക്കുമ്പോൾ അദ്നാനിയാണ്. കഹ്ത്വാനിയയുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബന്ധമുണ്ട് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുതൽ ഇസ്മായിൽ നബി വരെയുള്ള റസൂലുള്ളയുടെ കുടുംബ പരമ്പര കുറ്റമറ്റതാണ് എന്ന ചരിത്രത്തിൽ നമുക്ക് കാണാം. നമ്മളെല്ലാവരും കേൾക്കുകയും വായിക്കുകയും ചെയ്ത പരമ്പരയാണത്. മുറ കിലാബ് ഖുസൈ അബ്ദു മനാഫ് ഹാഷിം അബ്ദുൽ മുത്തലിബ് അബ്ദുള്ള കിനാന എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ടു പോകുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കുടുംബ പരമ്പര. ചരിത്രത്തിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിധം ചേർന്ന് നിൽക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃപരമ്പര ഇവരാണ് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇൻഷാല്ലാ തുടർന്നുള്ള സംസാരങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃപരമ്പരയിൽപ്പെട്ട ചില ആളുകളുമായി ബന്ധപ്പെട്ട ചില ചരിത്രങ്ങളും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രദ്ധേയമായ ചരിത്രത്തിൻ്റെ ഏടുകളിലൂടെയും നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങളെ കൃത്യമായി ഉൾക്കൊള്ളുവാൻ നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദു ലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് നബി ചരിത്രം, പ്രവാചക കുടുംബ ചരിത്രം. അവതരിപ്പിച്ചത് മുനീർ ഷറഫി.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840. www.peaceradio.com.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി പ്രവേശിക്കുന്നത് നുറുങ്ങുകൾ പ്രോഗ്രാമിലേക്കാണ്. ശബ്ദാവതരണം അബ്ദുസമദ് കല്ലടിക്കോട്.
1: ധർമ്മധ്വജം ഉയർത്തി വീശിയ പ്രോഫ്കോൺ. എഴുത്ത് പി എൻ അബ്ദുൽ ലത്തീഫ് മദനി. പ്രസിഡന്റ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ. ക്രയശേഷിയാൽ നെയ്തെടുത്ത 3 ദിവസം നീണ്ടുനിന്ന പ്രോഫ്കോൺ വാളയാറിലെ അഹല്യ ക്യാമ്പസിൽ സമാപിച്ചു. 18 വയസ്സിനും 25 വയസ്സിനുമിടയിലുള്ള ഊർജ്ജസ്വലരായ പ്രൊഫഷണൽ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ 3 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള പ്രോഫ്കോൺ ചരിത്രത്തിലേക്ക് ഒരു പുതിയ അധ്യായം കൂടി തുന്നിച്ചേർത്തിരിക്കുകയാണ്. വിശാലമായ ഹാളിൽ ജലാശയത്തിലെ ഓളം കണക്കെ ഉയർന്നും താഴ്ന്നുമിരിക്കുന്ന കുട്ടികളെ കണ്ടപ്പോൾ അനിതരസാധാരണമായ ശാന്തത ദൃശ്യമായി. വേദിയിൽ നിന്ന് പകർന്നുകൊടുക്കുന്ന ധാർമ്മിക സന്ദേശങ്ങളെ ആകിരണം ചെയ്യാൻ കണ്ണും കാതും മസ്തിഷ്കവും അവർ മുൻകൂട്ടി തുറന്നുവച്ചതുപോലെ. സദസ്സിന് ആലസ്യം വരാതെ കൃത്യമായ പ്ലാനോടെ നടപടിക്രമങ്ങൾ ആസൂത്രണം ചെയ്ത പ്രോഗ്രാം കമ്മിറ്റി അഭിനന്ദനമർഹിക്കുന്നു. മുഴുനീള പ്രഭാഷണ പ്രഘോഷണങ്ങൾക്കു പകരം വാങ്ങിയും കൊടുത്തുമുള്ള ശൈലി കുട്ടികളെ ഇരുത്തിക്കളഞ്ഞു എന്ന് വേണം പറയാൻ. ചോദ്യോത്തരങ്ങൾ, ഓർമ്മ പരിശോധനാ ടെസ്റ്റുകൾ, ചരിത്രാവിഷ്കരണങ്ങൾ തുടങ്ങിയ വൈവിധ്യമാർന്ന പരിപാടികൾ കുട്ടികൾ നന്നായി ആസ്വദിച്ചു. ലഹരിക്കെതിരെ കഠിന പ്രതിജ്ഞയെടുത്ത കുട്ടികൾ തങ്ങൾ കലാലയ പരിസരങ്ങളിൽ ഭിക്ഷ തെണ്ടുന്ന ലഹരിക്കള്ളന്മാർക്ക് സ്വാധീനിക്കാൻ പറ്റാത്ത വിധം നിശ്ചയദാർഢ്യമുള്ളവരാണെന്ന് ബോധ്യപ്പെടുത്തി. പ്രോഫ്കോണിൽ സാന്നിധ്യമറിയിച്ച ജനപ്രതിനിധികൾ സംഘാടകരെ ചുമരിൽ തട്ടി അനുമോദിക്കുന്നത് കണ്ടു. വിസ്ഡം വിദ്യാർത്ഥി വിഭാഗത്തിന്റെ കഠിനാധ്വാനത്തെ അഭിനന്ദിക്കാതിരിക്കാൻ അവർക്കാകില്ലായിരുന്നു. അത്രയും മികച്ച രീതിയിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. പ്രോഫ്കോണിൽ നിന്നും പുതിയ പരിചയക്കാരിൽ നിന്നും പിരിയുന്നതിലുള്ള ദുഃഖം ഉതിർത്ത കണ്ണീർക്കണങ്ങൾ പലരുടെയും കൺതടങ്ങളിൽ തങ്ങി നിൽക്കുന്നത് കണ്ടു. മുഴുസമയ സേവനസന്നദ്ധരായി ഓടി നടക്കുന്ന വളണ്ടിയർമാർ ഒന്നിനും ഒരു കുറവും വരുത്തിയില്ല. മരക്കാവുകൾക്കിടയിൽ വളഞ്ഞും തിരിഞ്ഞും പോകുന്ന അഹല്യ ക്യാമ്പസിലെ റോഡുകൾ അല്പം ആശയക്കുഴപ്പമുണ്ടാക്കി. 1000 ഏക്കർ സ്ഥലത്ത് 3 പഞ്ചായത്തുകളെയും ആലിംഗനം ചെയ്തു നിൽക്കുന്ന അഹല്യയിലെ വൈദ്യുതി സ്തൂപങ്ങൾ പ്രോഫ്കോണിന് വേണ്ട വൈദ്യുതി ചുരത്തിക്കൊണ്ടിരുന്നു. ആവശ്യം കഴിഞ്ഞും നല്ലൊരളവിൽ വൈദ്യുതി സർക്കാരിന് കൊടുക്കുന്ന അഹല്യ ഈ ക്ഷാമകാലത്തും ഒരു വറ്റാത്ത ഉറവയാണെന്ന് പറയാം. വിദ്യാർത്ഥികളുടെ ഈ ധാർമ്മിക മുന്നേറ്റത്തിന് ഈ ക്യാമ്പസ് തുറന്നുകൊടുത്ത അഹല്യ മാനേജ്മെന്റിനെയും സ്റ്റാഫിനെയും നന്ദിയോടെ സ്മരിക്കട്ടെ. പ്രോഫ്കോണിൽ പങ്കെടുത്ത കുട്ടികൾ പകർത്തിയെടുത്ത സത്യസന്ദേശങ്ങൾ ക്യാമ്പസുകളിൽ പ്രതിധ്വനിക്കണം. കടലാടിച്ചെടിയുടെ പുല്ലുകൾ കണക്കെ നിങ്ങളുടെ മനസ്സിൽ പറ്റിപ്പിടിച്ച അറിവിന്റെ വിത്തുകൾ നിങ്ങൾ ചെല്ലുന്നിടത്തെല്ലാം വീണു മുളയ്ക്കണം.
0: ജസാക്കല്ലാഹ് ഖൈർ. പീസ് റേഡിയോ ശ്രോതാക്കളിപ്പോൾ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. ശബ്ദാവതരണം അബ്ദുസമദ് കല്ലടിക്കോട്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോയിൽ അടുത്തതായി ഇസ്ലാം സംശയ നിവാരണം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇസ്ലാം ക്വസ്റ്റ്യൻ ടൈമിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇസ്ലാമിനെ കുറിച്ച് ഉന്നയിക്കപ്പെടുന്ന വ്യത്യസ്തങ്ങളായ സംശയങ്ങൾക്കും തെറ്റുധാരണകൾക്കുമുള്ള മറുപടികളാണ് ഈ ഒരു പ്രോഗ്രാമിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇന്ന് ഈ എപ്പിസോഡ് കൈകാര്യം ചെയ്യുന്നത് ബഹുമാന്യനായ സി മുഹമ്മദ് അജ്മലാണ്. നമ്മൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കുന്നു. ഒന്നാമത്തെ ചോദ്യം, ബഹുദൈവ വിശ്വാസികളുമായുള്ള വൈവാഹിക ബന്ധം ഇസ്ലാം വിലക്കുന്നില്ലേ? ഇത് വ്യക്തമായ വർഗീയതയല്ലേ? എന്താണ് ഈ വിഷയത്തിലുള്ള ഒരു വിശദീകരണം?
2: അൽഹംദുലില്ലാ അല്ലദി ഹദാനാ ലിഹാദ വമാ കുന്ന ലിനഹ്തദിയ ലൗല അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം വബാരിക അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദു മജീദ്. ഇസ്ലാം വിവാഹത്തെ കാണുന്നത് കേവലം ശാരീരികമായ ഒരു ബന്ധമായിട്ടല്ല, അതിലധിഷ്ഠിതമായിട്ടുള്ള ഒരു കൂട്ടുകെട്ടായിട്ടല്ല, മറിച്ച് വളരെ ആത്മാർത്ഥമായ സ്നേഹവും പരസ്പരമുള്ള ബഹുമാനവും നിലനിൽക്കുമ്പോൾ മാത്രമേ വൈവാഹിക ജീവിതം സാർത്ഥകമാവൂ. സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധത്തെ, അവർ തമ്മിലുള്ള വൈവാഹിക ബന്ധത്തെ വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 187-ാമത്തെ വചനത്തിൽ വിശേഷിപ്പിച്ചത്, ഹുന്ന ലിബാസുൻ ലക്കും വ അൻതും ലിബാസുൻ ലഹുൻ, അവർ നിങ്ങൾക്കൊരു വസ്ത്രമാകുന്നു, നിങ്ങൾ അവർക്കുമൊരു വസ്ത്രമാകുന്നു എന്നാണ്. അതായത് ഇണകൾ തമ്മിൽ നിലനിൽക്കേണ്ട അടുപ്പവും പാരസ്പര്യവും അതെത്രത്തോളമെന്ന് വെച്ചാൽ ഒരാളുടെ എല്ലാ കുറ്റവും കുറവും മറ്റു കാര്യങ്ങളെല്ലാം മറച്ചുവെക്കുന്ന വസ്ത്രം അവൻ്റെ ശരീരത്തോട് എങ്ങനെ ചേർന്നു നിൽക്കുന്നുവോ അതുപോലെയാണ് ഇണകളുള്ളത് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അതായത് അത്രത്തോളം ആത്മാർത്ഥമായിട്ടുള്ള നിഷ്കളങ്കമായിട്ടുള്ളൊരു ബന്ധം. ഇങ്ങനെയൊരു ബന്ധം സ്വാഭാവികമായും നമുക്ക് ബന്ധം കൂടുതലുണ്ടാവുക, അത് സുഹൃത് ബന്ധമാവട്ടെ എന്ത് ബന്ധങ്ങളാവട്ടെ, നാം ഒരാളുമായി കൂടുതൽ മാനസികമായി പൊരുത്തപ്പെടുന്നത് അവർ നാമുമായി ഒരേ രീതിയിൽ ചിന്തിക്കുമ്പോഴാണ്, നമ്മുടെ ചിന്തകൾ തമ്മിൽ സാമീപ്യമുണ്ടാകുമ്പോഴാണ്, സാദൃശ്യമുണ്ടാകുമ്പോഴാണ്, അതോടൊപ്പം ജീവിതത്തിൽ പുലർത്തുന്ന ആദർശങ്ങൾ തമ്മിൽ സാദൃശ്യപ്പെടുമ്പോഴാണ്. ഈ അർത്ഥത്തിൽ തന്നെ ഖുർആൻ ഒരിക്കലും ബഹുദൈവ വിശ്വാസികളുമായിട്ടുള്ള വൈവാഹിക ബന്ധം അത് പ്രോത്സാഹിപ്പിക്കുന്നില്ല. വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബക്കറയിലെ 221-ാമത്തെ വചനത്തിൽ നമുക്കിങ്ങനെ കാണാം, വലാ തനിക്കുഹുൽ മുശ്രിക്കാത്തി ഹത്താ യുഅ്മിൻ വലാമത്തും മുഅ്മിനത്തും ഖൈറും മിൻ മുശ്രിക്കത്തിൻ വലൗ അഅജബ്തുക്കും വലാ തുൻകിഹുൽ മുശ്രിക്കീന ഹത്താ യുഅ്മിനു വലഅബ്ദും മുഅ്മിനുൻ ഖൈറും മിൻ മുശ്രിക്കിൻ വലൗ അഅജബക്കും ഉലാഇക യദുഊന ഇലന്നാർ വല്ലാഹു യദുഊ ഇലൽ ജന്നതി വൽ മഗ്ഫിറതി ബിഇദ്നിഹി വയുബയ്യിനു ആയാതിഹി ലിന്നാസി ലഅല്ലഹും യതദക്കറൂൻ. ഖുർആൻ പറയുന്നത് ഇപ്രകാരമാണ്, ബഹുദൈവ വിശ്വാസിനികളെ, അവർ വിശ്വസിക്കുന്നതുവരെ നിങ്ങൾ വിവാഹം കഴിക്കരുത്. സത്യവിശ്വാസിനിയായ ഒരു അടിമ സ്ത്രീയാണ് ബഹുദൈവ വിശ്വാസിനിയേക്കാൾ നല്ലത്. അവൾ നിങ്ങൾക്ക് കൗതുകം ജനിപ്പിച്ചാലും ശരി. ബഹുദൈവ വിശ്വാസികൾക്ക് അവർ വിശ്വസിക്കുന്നതുവരെ നിങ്ങൾ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുകയും ചെയ്യരുത്. സത്യവിശ്വാസിയായ ഒരു അടിമയാണ് ബഹുദൈവ വിശ്വാസിയേക്കാൾ നല്ലത്. അവൻ നിങ്ങൾക്ക് കൗതുകം ജനിപ്പിച്ചാലും ശരി, അക്കൂട്ടർ നരകത്തിലേക്കാണ് ക്ഷണിക്കുന്നത്. അള്ളാഹു ആകട്ടെ അവൻ്റെ ഹിതമനുസരിച്ച് സ്വർഗത്തിലേക്കും പാപമോചനത്തിലേക്കും ക്ഷണിക്കുന്നു. ജനങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടി തൻ്റെ തെളിവുകൾ അവർക്ക് വിവരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായ നിലപാട് ഈ വിഷയത്തിലെടുക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബഹുദൈവ വിശ്വാസികൾക്ക് ഒരു നിരക്കും അവരുമായി വൈവാഹിക ബന്ധം പാടില്ല എന്നതിന് കാരണമായി ഖുർആൻ പറഞ്ഞത് അവർ നരകത്തിലേക്കാണ് ക്ഷണിക്കുന്നത് എന്നാണ്. ഖുർആൻ ഏറ്റവും വലിയ, ഇസ്ലാം ഏറ്റവും വലിയ പാപമായി കാണുന്നത് ഷിർക്കിനെയാണ്. ഷിർക്ക് എന്നാൽ അള്ളാഹുവിൽ പങ്കുചേർക്കുക എന്നത്. ജീവിതത്തിൽ അതൊരു ആദർശമായി സ്വീകരിച്ചവരെ ഖുർആൻ പലയിടങ്ങളിൽ വ്യക്തമാക്കുന്നുണ്ട്, ഷിർക്ക് ചെയ്തൊരാൾ മരണപ്പെട്ടാൽ അവൻ ശാശ്വതമായി നരകത്തിലായിരിക്കും എന്ന്. അങ്ങനെയുള്ള ഒരാളെ അവരുമായി വൈവാഹിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൽ സ്വാഭാവികമായും ഖുർആൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല എന്നത് ഉറപ്പാണല്ലോ. നേരെ മറിച്ച്, ജീവിതത്തിൽ നാം ഏറ്റവുമധികം ബന്ധം കാത്തുസൂക്ഷിക്കുന്ന ഒരാൾ, അയാൾ നമ്മെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന ആളായിരിക്കണം, നമ്മെ പാപമോചനത്തിലേക്ക് നയിക്കുന്ന ഒരാളായിരിക്കണം എന്നാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാടാണ് ഖുർആനിലെ ഈ 221-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല വിവരിക്കുന്നത്. മാത്രമല്ല, വൈവാഹിക ജീവിതത്തെ ഒരു മതബാധ്യതയായിട്ടാണ് ഇസ്ലാം കാണുന്നത്. പല മതങ്ങളും സന്യാസത്തെ പ്രോത്സാഹിപ്പിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. അത് സന്യാസം സ്വീകരിച്ചവരെ അവരാണ് മതപരമായി ഏറ്റവും ഉന്നതർ എന്ന നിലപാടുകൾ പല മതങ്ങളും സ്വീകരിച്ചത് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ഇസ്ലാം ഒരിക്കലും സന്യാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് വിവാഹിതനായവൻ അവൻ മതത്തിൻ്റെ പകുതി പൂർത്തിയാക്കിയിരിക്കുന്നു എന്നാണ്. അപ്പോൾ വൈവാഹിക ബന്ധത്തെ അത്രത്തോളം പ്രാധാന്യത്തിൽ കാണുന്ന മതമാണ് ഇസ്ലാം. ഈ വൈവാഹിക ജീവിതത്തിൽ കൃത്യമായി പാലിക്കപ്പെടേണ്ട വിധിവിലക്കുകൾ ഖുർആനും നബിചര്യയും ഓരോ വിശ്വാസിയെയും പഠിപ്പിക്കുന്നുമുണ്ട്. ധാർമ്മികതയിൽ അധിഷ്ഠിതമായ ലൈംഗിക ജീവിതത്തിനും ഈ നിയമനിർദ്ദേശങ്ങൾ പാലിക്കേണ്ടത് വളരെ അനിവാര്യമാണ്. ഒരു മുസ്ലിമിനൊരു നിലക്കും ഇവയിൽ നിന്ന് വ്യതിചലിക്കാൻ സാധിക്കുകയില്ല. നാം മനസ്സിലാക്കേണ്ടത് ബഹുദൈവ വിശ്വാസത്തിന് ഒരിക്കലും പ്രാമാണികമായ യാതൊരു അടിത്തറയുമില്ല. കാലത്തിനനുസരിച്ചും ദേശത്തിനനുസരിച്ചുമെല്ലാം ബഹുദൈവ വിശ്വാസത്തിൻ്റെ വിവിധങ്ങളായ മുഖങ്ങൾ നാം നാടുകളിൽ കണ്ടുവരുന്നു. നമ്മുടെ നാട്ടിൽ തന്നെ വിവിധങ്ങളായ ആദർശങ്ങൾ വെച്ചു പുലർത്തുന്ന ബഹുദൈവ വിശ്വാസികളുണ്ട്. അവരുടെ ആചാരാനുഷ്ഠാനങ്ങളും അല്ലെങ്കിൽ ധാർമ്മിക നിർദ്ദേശങ്ങളുമെല്ലാം ദൈവപ്രോക്തമായ ധാർമ്മിക വിധിവിലക്കുകൾ അനുസരിക്കുവാൻ ബാധ്യസ്ഥനായ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് മനുഷ്യനിർമ്മിതങ്ങളായ ഇത്തരം ആചാരാനുഷ്ഠാനങ്ങളൊന്നും തന്നെ അംഗീകരിക്കാൻ സാധിക്കുകയില്ല എന്നുറപ്പാണ്. അപ്പോൾ തൻ്റെ പങ്കാളി പിന്തുടരുന്ന ധാർമ്മിക ജീവിതം അത് തൻ്റെ ആദർശത്തിന് വിരുദ്ധമാകുമ്പോൾ അത് ഒരു മുസ്ലിമിൻ്റെ മതജീവിതത്തെ, അവൻ്റെ മതജീവിതം എന്നുള്ളത് നാളെ അവൻ്റെ പരലോക ജീവിതത്തിന് നിദാനമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ ആ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്നതാണ്. ഇനി നാം വിവിധ മതസമൂഹങ്ങൾ എടുത്തു നോക്കിയാൽ വ്യഭിചാരത്തെ അതൊരു മതാചാരമായി കാണുന്ന സമൂഹങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. ഇന്ത്യയിലെ ദേവദാസികൾ, ഈ ദേവദാസി സമ്പ്രദായം മതപരമായി അടിച്ചേൽപ്പിക്കപ്പെട്ട വേശ്യാവൃത്തിയാണ്. അത് ചെയ്യാൻ വിധിക്കപ്പെട്ടവരാണ് ദേവദാസികൾ. കന്യകയുടെയോ പിതാവിൻ്റെയോ സമ്മതമില്ലെങ്കിൽ ഇഷ്ടപ്പെട്ട സ്ത്രീയെ തട്ടിക്കൊണ്ടുവന്ന് വിവാഹം ചെയ്യാമെന്ന് വിധി പറഞ്ഞ മതഗ്രന്ഥങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ വിവാഹത്തിന് മുമ്പ് പലരുമായും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് അതിൽ ഉണ്ടാകുന്ന കുഞ്ഞിന് ആരുടെ മുഖച്ഛായയാണ് എന്ന് തിരിച്ചറിയൽ പരേഡ് നടത്തി കുഞ്ഞിൻ്റെ പിതാവിനെ സ്വീകരിച്ചിരുന്ന ഒരു പാരമ്പര്യമായിരുന്നു മക്കയിലെ ബഹുദൈവ വിശ്വാസികൾക്ക് ഇസ്ലാമിന് മുമ്പ് ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ താന്ത്രിക മതത്തിൽ സംഗരതി, അത് മോക്ഷത്തിനു വേണ്ടിയുള്ള ഒരു ആത്മീയമായ അനുഷ്ഠാനമാണ്. ഇങ്ങനെ ഈ രൂപത്തിലുള്ള തീർത്തും അധാർമികമായ നിയമങ്ങൾ സ്വീകരിച്ചു കൊണ്ടുവരുന്ന വിവിധങ്ങളായ ബഹുദൈവ വിശ്വാസ സമൂഹങ്ങളെ നമുക്ക് ചുറ്റും കാണുവാൻ സാധിക്കും. അങ്ങനെ ഇരിക്കെ എങ്ങനെയാണ് ഒരു ബഹുദൈവ സമൂഹത്തിൽ നിന്ന്, ബഹുദൈവ വിശ്വാസികളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു ഇണയെ തിരഞ്ഞെടുക്കുന്ന ഒരു മുസ്ലിമിന് സ്വന്തം മതമനുസരിച്ച് സമാധാനപരമായി ജീവിക്കാൻ സാധിക്കും? അത് അവനെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഷ്കരമായ ഒരു കാര്യമായിരിക്കും. അപ്പോൾ ബഹുദൈവ വിശ്വാസികളുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടാം എന്ന് ഖുർആൻ അനുവദിച്ചിരുന്നെങ്കിൽ അത് മുസ്ലിങ്ങൾക്ക് തന്നെ ഏറെ പ്രയാസങ്ങൾ സൃഷ്ടിക്കുമായിരുന്നു. ഇങ്ങനെ ദേവദാസി സമ്പ്രദായം നിലവിലുള്ള, അതല്ലെങ്കിൽ സംഗരതിയെ ഒരു അനുഷ്ഠാനമായി കാണുന്ന ഇത്തരം സമൂഹത്തിൽ നിന്ന് ഒരുപക്ഷെ ഒരു മുസ്ലിമിന് വിവാഹം ചെയ്താൽ അവനുണ്ടായിരിക്കാവുന്ന പ്രയാസങ്ങളെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒന്നുകിൽ അവളുടെ മതസ്വാതന്ത്ര്യത്തെ ഹനിക്കണം, അതല്ലെങ്കിൽ അവൻ്റെ മതത്തിന് വിരുദ്ധമായി അവൻ പ്രവർത്തിക്കണം. ഇത്തരം വിഷമസന്ധികൾ ഒഴിവാക്കാൻ കൂടിയായിരിക്കണം സർവശക്തനായ പടച്ചതമ്പുരാൻ ബഹുദൈവ വിശ്വാസികളുമായി യാതൊരു വൈവാഹിക ബന്ധവും മുസ്ലിമിന് പാടില്ല എന്ന് നിഷ്കർഷിച്ചത് അല്ലാഹു ആലം. എന്നാൽ വ്യക്തമായ ധാർമ്മിക നിർദ്ദേശങ്ങളും അവക്ക് പ്രാമാണികമായ പിൻബലവുമുള്ള വേദക്കാരിൽ നിന്ന് ഇണയെ സ്വീകരിക്കുവാൻ മുസ്ലിമിനെ ഖുർആൻ അനുവദിക്കുന്നുണ്ട്. യഹൂദന്മാരായിരുന്നാലും ക്രൈസ്തവരായിരുന്നാലും അവർക്ക് അനുസരിക്കപ്പെടേണ്ടതായൊരു വേദഗ്രന്ഥവും അതുപ്രകാരമുള്ള ധാർമ്മിക നിർദ്ദേശങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രസ്തുത നിർദ്ദേശങ്ങൾ ഇസ്ലാമികമായ നിർദ്ദേശങ്ങൾക്ക് ഏറെക്കുറെ സമാനമാണ് എന്ന് നമുക്ക് പലപ്പോഴും അവരുടെ മതഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ടായിരിക്കണം വേദക്കാരിയെ വിവാഹം ചെയ്യാൻ ഒരു മുസ്ലിമിനെ അള്ളാഹു അനുവദിച്ചത് എന്ന് നമുക്ക് അനുമാനിക്കാവുന്നതാണ്. അള്ളാഹു അല.
1: മറ്റൊരു ചോദ്യം, വേദക്കാരിയെ വിവാഹം കഴിക്കാൻ മുസ്ലിം പുരുഷന്മാർക്ക് ഇസ്ലാം അനുവാദം നൽകുന്നു, എന്നാൽ വേദക്കാരായ പുരുഷന്മാരെ വിവാഹം കഴിക്കാൻ മുസ്ലിം സ്ത്രീകൾക്ക് അവകാശം നൽകുന്നുമില്ല. ഇത് വ്യക്തമായ അനീതിയല്ലേ? എന്താണ് ഈ വിഷയത്തിലുള്ള ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്? ഈ ചോദ്യത്തിനുള്ള മറുപടി നൽകുന്നത് ബഹുമാന്യനായ സി മുഹമ്മദ് അജ്മൽ.
2: ഖുർആൻ വേദക്കാരിയെ വിവാഹം, ഒരു മുസ്ലിം പുരുഷന് വേദക്കാരിയായ സ്ത്രീയെ വിവാഹം കഴിക്കാൻ അനുവാദമുണ്ട് എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ്. ഇക്കാര്യം വിശുദ്ധ ഖുർആനിലെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 5-ാമത്തെ വചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഖുർആൻ പറയുന്നത്, സത്യവിശ്വാസിനികളിൽ നിന്നുള്ള പതിവ്രതകളായ സ്ത്രീകളും നിങ്ങൾക്ക് വേദം നൽകപ്പെട്ടവരിൽ നിന്നുള്ള പതിവ്രതകളായ സ്ത്രീകളും നിങ്ങൾക്ക് അവർ വിവാഹമൂല്യം നൽകിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. എന്നാൽ ഖുർആൻ ഒരു മുസ്ലിം സ്ത്രീയെ ഒരു വേദക്കാരനായ പുരുഷനുമായി വിവാഹം ചെയ്യാൻ അനുവദിക്കുന്നില്ല. ഇവിടെ സ്ത്രീയുടെ ആവശ്യങ്ങളും അവളുടെ അബലതകളുമെല്ലാം നന്നായി അറിയാവുന്ന, മനുഷ്യരെക്കാളും നന്നായി അറിയാവുന്ന സ്രഷ്ടാവായ അള്ളാഹുവിൽ നിന്ന് അവതരിക്കപ്പെട്ടതാണ് ഖുർആൻ എന്നത് വസ്തുത വ്യക്തമാക്കുന്നതാണ്. മുസ്ലിം സ്ത്രീക്ക് വേദക്കാരെ വിവാഹം ചെയ്യാൻ അനുവാദം നൽകാതിരുന്ന ഖുർആന്റെ നടപടിയെന്ന് അല്പം ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും. സ്ത്രീക്ക് ഇസ്ലാം നൽകുന്ന മഹത്വം മറ്റൊരു മതവും അവൾക്ക് നൽകുന്നില്ല. അവൾക്ക് ഇസ്ലാം അനുവദിച്ച അവകാശങ്ങളും നിരവധിയാണ്. മറ്റു മതങ്ങളിലെല്ലാം ഭർത്താവിൻ്റെ സ്വകാര്യ സ്വത്തായിട്ടാണ് സ്ത്രീയെ പരിഗണിച്ചിട്ടുള്ളത്. ഇസ്ലാമാകട്ടെ സ്വതന്ത്രമായ അസ്തിത്വവും വ്യക്തിത്വവും അവകാശങ്ങളുമുള്ളവളായിട്ടാണ് ഇസ്ലാം സ്ത്രീയെ കാണുന്നത്. നാം ഈ വിഷയത്തെക്കുറിച്ച് നാം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു മുസ്ലിം സ്ത്രീ ഒരു വേദക്കാരൻ്റെ വധുവായി ഭർതൃഗൃഹത്തിലെത്തിയാൽ അയാൾ നൽകുന്ന അവകാശങ്ങൾ മാത്രം അനുഭവിക്കുവാൻ വിധിക്കപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല, അല്ലേ? ഇസ്ലാം അവൾക്ക് നൽകുന്ന അവകാശങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ അയാൾ നൽകുന്ന അവകാശങ്ങൾ, അയാളുടെ മതത്തിൽ നൽകുന്ന അവകാശങ്ങൾ, അതെല്ലാം വളരെ പരിമിതമായിരിക്കുമെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇസ്ലാം അവൾക്ക് നൽകിയിട്ടുള്ള രീതിയിലുള്ള മഹത്വം പരിഗണിച്ചുകൊണ്ടാവുകയില്ല അയാളുടെ പെരുമാറ്റം. കാരണം അങ്ങനെ പെരുമാറാൻ അയാൾ മതപരമായി, അയാളുടെ മതമനുസരിച്ച് അയാൾ ബാധ്യസ്ഥനല്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാമികമായ ചുറ്റുപാടുകളിൽ വളർന്നു വന്ന അവൾക്ക് ഭർതൃഗൃഹത്തിലെ പെരുമാറ്റവും അവിടുന്ന് ലഭിക്കുന്ന പരിഗണനയുമെല്ലാം തീർത്തും ദുസ്സഹമായിരിക്കുമെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അവൾ അനുഭവിച്ചു വന്ന അവകാശങ്ങളിലധികവും അവിടെ പരിഗണിക്കപ്പെടുകയില്ല. അതുകൊണ്ട് തന്നെ അവിടെയുമായി പൊരുത്തപ്പെട്ടു പോകുവാൻ ആ ഒരു മുസ്ലിം സ്ത്രീക്ക് പ്രയാസകരമായിരിക്കും. എന്നാൽ മുസ്ലിം വീട്ടിലേക്ക് കൊണ്ടുവരപ്പെടുന്ന വേദക്കാരിയായ പെൺകുട്ടിയുടെ അവസ്ഥ ഇതിൽ നിന്ന് തികച്ചും വ്യതിരിക്തമാണ്. അവൾക്ക് അവളുടെ മതം നൽകിയതിനേക്കാൾ കൂടുതൽ അവകാശങ്ങൾ ഒരു മുസ്ലിമിൻ്റെ ഗൃഹത്തിൽ അവൾക്ക് ലഭിക്കും. അവിടെ നിന്ന് അവൾക്ക് ലഭിച്ചിരുന്ന പരിഗണനയേക്കാൾ കൂടുതൽ അവൾക്ക് ഇവിടെ ലഭിക്കും. അവിടെ അവൾക്ക് ലഭിക്കുന്ന അവകാശങ്ങൾ, അതുകൊണ്ട് തന്നെ ഈ അവകാശങ്ങൾ ലഭിക്കുന്നത് കൊണ്ട് തന്നെ ഭർതൃഗൃഹത്തിലെ ജീവിതം അവൾക്ക് യാതൊരുവിധ പ്രയാസങ്ങളും ഉണ്ടാക്കുകയുമില്ല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ സ്വന്തത്തെക്കാളും സ്വന്തം സമ്പാദ്യത്തെക്കാളും സ്വന്തം കുടുംബത്തെക്കാളും എല്ലാം സ്നേഹിക്കുന്നത് അള്ളാഹുവിനെയും അവൻ്റെ പ്രവാചകനെയുമാണ്. ഈ സ്നേഹം അവൻ്റെ മതവുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെയും പ്രവാചകനെയും എല്ലാം നിന്ദിച്ച് സംസാരിക്കുന്നത്, കേൾക്കുന്നത് അവർക്ക് സ്വന്തം ജീവിതം നഷ്ടപ്പെടുന്നതിനേക്കാൾ പ്രയാസകരമാണ് എന്ന് നമുക്ക് ചരിത്രത്തിൽ തന്നെ കാണുവാൻ സാധിക്കും. നമുക്കറിയാം വേദക്കാരായിട്ടുള്ള മറ്റു മതസ്ഥർ, അവർ യഹൂദരാവട്ടെ ക്രൈസ്തവരാകട്ടെ, യഹൂദർ അവർ ഈസാ നബി അലൈഹി ഇസ്ലാമിനെയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും നിന്ദിക്കുന്നു, അവരുടെ പ്രവാചകത്വത്തെ നിഷേധിക്കുന്നു. ക്രൈസ്തവരാണെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യാജവാദിയാണ് എന്ന് അവകാശപ്പെടുന്നു. എന്നാൽ ഇസ്ലാം ആവട്ടെ, ഇസ്ലാം മുൻകഴിഞ്ഞു പോയ എല്ലാ പ്രവാചകന്മാരെയും അംഗീകരിക്കുകയും മുൻകഴിഞ്ഞ വേദങ്ങളുടെ തുടർച്ചയാണ് ഖുർആൻ എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യാജവാദിയാണ് എന്ന് വാദിക്കുന്ന ഒരു കുടുംബത്തോടൊപ്പമുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമെ അന്തിക്രിസ്തുവായി വരെ ആൻറ്റി ക്രൈസ്റ്റായി വരെ കാണുന്നൊരു സമൂഹത്തോടൊപ്പമുള്ള ജീവിതം സ്വാഭാവികമായും ഒരു മുസ്ലിം പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രയാസകരമായിരിക്കും. അവൾക്കവിടെ സ്വന്തം പ്രവാചകനെയും മതത്തെയും ആക്ഷേപിക്കുന്നത് കേൾക്കേണ്ടി വരും. മുഹമ്മദ് നബിയെ നിന്ദിക്കുന്ന പരാമർശങ്ങൾ ഒരുപക്ഷെ ആ വീടുകളിൽ ഉയർന്നേക്കാം. അതുകൊണ്ട് തന്നെ ഒരിക്കലും അയാളോടൊപ്പമുള്ളൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാൻ ആ പെൺകുട്ടിക്ക് സാധിക്കില്ല. എന്നാൽ ഒരു മുസ്ലിം ഗ്രഹത്തിൽ വന്നു കയറുന്നത് ഒരു വേദക്കാരിയെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ നേരെ മറിച്ചാണ്. കാരണം അവൾ ഒരു യഹൂദ മതക്കാരിയാണെങ്കിൽ, അവളൊരു ക്രിസ്തീയ മതക്കാരിയാണെങ്കിൽ ഈസാ നബി അലൈഹി ഇസ്ലാമിനെയും മൂസാ നബി അലൈഹി ഇസ്ലാമിനെയെല്ലാം പ്രവാചകനോളം തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോളം തന്നെ ആദരിക്കുന്ന ഒരു കുടുംബത്തിലേക്കാണ്, ഒരാളുടെ അടുത്തേക്കാണ് അവൾ വന്നു കയറുന്നത്. യേശുവിൻ്റെ പേര് കേൾക്കുമ്പോൾ അലൈഹിസ്സലാം അദ്ദേഹത്തിന് സമാധാനമുണ്ടായിരിക്കട്ടെ, ശാന്തി ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഓരോ മുസ്ലിമും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ബഹുമാനിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നല്ല വർത്തമാനങ്ങൾ മാത്രം, നല്ല സംസാരങ്ങൾ മാത്രമേ അവൾ അവിടെ കേൾക്കുകയുള്ളൂ. വേദക്കാരിയെ വിവാഹം ചെയ്യാം എന്നത് അത് ഒരു അനുവാദം മാത്രമാണ്, അനിവാര്യഘട്ടത്തിൽ അങ്ങനെ ആകാമെന്ന് മാത്രം. വിവാഹത്തെക്കുറിച്ചുള്ള ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ സമീപനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചത് മതനിഷ്ഠയുള്ള സ്ത്രീയെ വിവാഹം ചെയ്യുക എന്നതാണ്. അങ്ങനെ ആ പ്രവാചകന്റെ മാതൃക പിന്തുടരുന്ന മതവിശ്വാസിയായ സത്യവിശ്വാസിനിയായ സ്ത്രീകളെയായിരിക്കും വിശ്വാസികൾ ഇണയായി ഇഷ്ടപ്പെടുക, നേരെ തിരിച്ചും. അപ്പോൾ മതത്തിലെ കൂട്ടുകാരി തന്നെ ജീവിതത്തിലെയും കൂട്ടുകാരി മതി എന്നായിരിക്കും അവരുടെ നിലപാട്. എന്നാൽ ഈ വിഷയത്തിലുള്ള ഖുർആനിൻ്റെ സമീപനം തീർച്ചയായും വളരെ കണിശവും ശാസ്ത്രീയവുമാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും.
1: വളരെ പ്രസക്തമായ മറ്റൊരു ചോദ്യത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. കാരുണ്യവാനായ, എല്ലാവരോടും കരുണാനിധിയായ ദൈവം, അങ്ങനെയുള്ളൊരു ദൈവത്തെക്കുറിച്ചാണ് ഇസ്ലാം പരിചയപ്പെടുത്തുന്നത്. എന്നാൽ ഇന്ന് ലോകത്ത് ധാരാളം തിന്മകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ദൈവം കരുണാനിധിയായിട്ടും കാരുണ്യവാനായിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെ തിന്മകൾ ലോകത്ത് നിലനിൽക്കുന്നത്? എന്താണ് ഈ വിഷയത്തിലുള്ള ഒരു വിശദീകരണം? ഈ ചോദ്യത്തിനുള്ള മറുപടിയുമായി ബഹുമാന്യനായ സി മുഹമ്മദ് അജ്മൽ.
2: ഞാനൊരു സംഭവം പറഞ്ഞുകൊണ്ട് ഇതിനുള്ള ഉത്തരത്തിലോട്ട്, ഇതിനുള്ള ഒരു പ്രതികരണത്തിലോട്ട് കടക്കുകയാണ്. നമ്മളൊക്കെ ചെറിയ കുട്ടികളായിരുന്നപ്പോൾ, ഞാനും നിങ്ങളുമെല്ലാം ചെറിയ കുട്ടികളായിരുന്നപ്പോൾ പലപ്പോഴും പല കാര്യങ്ങൾക്കും നമ്മുടെ മാതാപിതാക്കളോട് നമുക്ക് ദേഷ്യം തോന്നിയിട്ടുണ്ടാവും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എനിക്കെന്നല്ല എല്ലാ കുട്ടികൾക്കും കളികൾ വളരെ ഇഷ്ടമാണ്. എന്നാൽ എല്ലാ സമയവും കളിച്ചു നടക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒരു പ്രായത്തിൽ പലപ്പോഴും നമ്മുടെ മാതാപിതാക്കളൊക്കെ ആ കളിക്ക് ചില വിലങ്ങുതടികളായി നിന്നിട്ടുണ്ടാകും. ഒരല്പസമയം കഴിയുമ്പോൾ പറയും, എന്ത് മോനെ ഇങ്ങോട്ട് വാ,

പഠിക്കാൻ സാധിച്ചു, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഒരു ജോലിയൊക്കെ കിട്ടി എന്നിട്ട് നാം ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ആ നിയന്ത്രണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അന്ന് നാം അവരോട് കാണിച്ച വെറുപ്പ് അതൊരിക്കലും ന്യായീകരിക്കാവുന്നതല്ല എന്നും അത് നമ്മുടെ അല്പജ്ഞാനം കൊണ്ട് സംഭവിച്ചതാണ് എന്നും കൂടുതൽ ജീവിത പരിജ്ഞാനമുള്ള പരിചയമുള്ള അവരിൽ അവരുടെ ആ പരിജ്ഞാനം കൊണ്ട് പ്രായോഗികമായ വിജ്ഞാനം കൊണ്ടാണ് നമ്മെ അവർ ഉപദേശിച്ചതെന്നും അത് നമ്മുടെ ജീവിതത്തിൽ നന്മയായി ഭവിച്ചു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ഒരു അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നിരീശ്വരവാദികളുടെ പരമദയാലുവും അതേപോലെ എല്ലാറ്റിനും കഴിവുള്ളവനുമായ ദൈവം എങ്കിൽ എന്തുകൊണ്ട് ഈ ലോകത്ത് തിന്മകളും ദുരിതങ്ങളും ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു ദൈവം ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഇങ്ങനത്തെ പ്രയാസങ്ങൾ ഉണ്ടാകുന്നു എന്ന ചോദ്യത്തെ അഭിമുഖീകരിക്കാൻ ഈ ഒരു അനുഭവം നമുക്കെല്ലാവർക്കുമുള്ള ഈ ഒരു അനുഭവം ധാരാളമാണ്. ഒരു ഇസ്ലാമിക ദൈവവിശ്വാസത്തിൻ്റെ പരിപ്രേക്ഷ്യത്തിൽ നിന്ന് ഇത്തരമൊരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനാണ് ഇൻഷാല്ലാ ശ്രമിക്കുന്നത്. ഖുർആൻ ദൈവത്തിന് നൽകുന്ന, ഇസ്ലാം ദൈവത്തിന് നൽകുന്ന ഒട്ടനേകം പ്രത്യേകതകളുണ്ട്. ഏകദൈവ വിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ ആദർശം. ഏകദൈവ വിശ്വാസത്തെ അഥവാ തൗഹീദിനെ എണ്ണയെടുത്ത് തൗഹീദിനെ പണ്ഡിതന്മാർ മൂന്നായി വിഭജിച്ചത് കാണുവാൻ സാധിക്കും. ഈ പീസ് റേഡിയോയിൽ തന്നെ അതിൻ്റെ വിവിധങ്ങളായ വിശദീകരണങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. തൗഹീദ് റുബൂബിയത്ത്, അതേപോലെ തൗഹീദ് ഉലൂഹിയത്ത്, അഥവാ അതുപോലെ മൂന്നാമതായി തൗഹീദുൽ അസ്മാഉ വസിഫാത്ത്. തൗഹീദുൽ അസ്മാഉ വസിഫാത്ത് എന്ന് പറഞ്ഞാൽ നാമഗുണവിശേഷണങ്ങളിൽ ദൈവത്തിനുള്ള അള്ളാഹുവിനുള്ള ഏകത്വം എന്നതാണ് അർത്ഥം. ഈ നാമഗുണവിശേഷണങ്ങളിൽ രണ്ടെണ്ണമാണ് ഇവിടെ നിരീശ്വരവാദികൾ ഈ ചോദ്യത്തിൽ ഉന്നയിച്ചിട്ടുള്ളത്. ഒന്ന്, അർ റഹ്മാൻ, കരുണാമയനായ, എല്ലാവർക്കും കാരുണ്യം മാത്രം നൽകുന്നവനായ ദൈവം. അതുപോലെ തന്നെ രണ്ടാമത്തത് അൽ ഖദീർ, എല്ലാറ്റിനും കഴിവുള്ളവനായ ദൈവം. സാധാരണ ഇവർ ഈ ചോദ്യം ഉന്നയിക്കുമ്പോൾ പണ്ടത്തെ ഒരു ഗ്രീക്ക് തത്വചിന്തകനായ എപ്പിക്യൂറസിൻ്റെ ഒരു വചനം അവർ ഉന്നയിക്കാറുണ്ട്. അതിങ്ങനെയാണ്, തിന്മ തടയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അതിന് സാധിക്കാത്തവനാണോ ദൈവം? അങ്ങനെയെങ്കിൽ ദൈവം തീർച്ചയായും സർവശക്തനല്ല. ദൈവം തിന്മ തടയാൻ ശേഷിയുണ്ടായിട്ടും വൈമനസം പ്രകടിപ്പിക്കുകയാണോ എങ്കിൽ ആ ദൈവം ഒരു കരുണാമയനായ ദൈവമല്ല, അതൊരു ദുഷ്ടശക്തിയാണ്. ദൈവം തിന്മയെ നശിപ്പിക്കാനും ശേഷിയുള്ളവനും താല്പര്യമുള്ളവനുമാണോ എങ്കിൽ ഈ തിന്മയൊക്കെ എങ്ങനെ സംഭവിക്കുന്നു? ഇനി അതല്ല, തിന്മ തടയാൻ കഴിവില്ലാത്തവനും മനസ്സിലാവാത്തവനുമാണോ ദൈവം എങ്കിൽ പിന്നെ നാം അതിനെ എന്തിന് ദൈവമെന്ന് വിളിക്കണം? ഇതാണ് എപ്പിക്യൂറസ് പറഞ്ഞത്. ഇവിടെ ദൈവത്തെ കേവലം രണ്ട് നാമങ്ങളിലേക്ക്, രണ്ട് വിശേഷണങ്ങളിലേക്ക് ഒതുക്കുകയാണ് നിരീശ്വരവാദികൾ ചെയ്യുന്നത്. ഖുർആൻ പഠിപ്പിക്കുന്ന ദൈവം അനേകം, ഒട്ടനേകം നാമഗുണവിശേഷണങ്ങളുള്ള ദൈവമാണ്. ആ ദൈവത്തിൻ്റെ വിശേഷണങ്ങൾ കേവലം കരുണാമയനെന്നും അതേപോലെ എല്ലാറ്റിനും കഴിവുള്ളവനെന്നും എന്നതിൽ ഒതുങ്ങുന്നതല്ല. നേരെ മറിച്ച് ഖുർആൻ ദൈവത്തെ വിശേഷിപ്പിക്കുന്ന മറ്റൊരു നാമമാണ് അൽ ഹക്കീം, അഥവാ സൂക്ഷ്മജ്ഞാനി. അതായത് ലോകത്തുള്ള സകല കാര്യങ്ങളെക്കുറിച്ചും സമ്പൂർണമായ അറിവുള്ളവൻ. അതിനാൽ തന്നെ ദൈവം എന്തുദ്ദേശിക്കുന്നുവോ അതെല്ലാം ആ പൂർണമായ അറിവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. നമ്മുടെ അറിവ് പരിമിതമാണ് എന്നതിനാലും നമുക്ക് പൂർണമായി മനസ്സിലാക്കാൻ കഴിയില്ല എന്നതിനാലും ദൈവത്തിൻ്റെ അറിവിനെ നിഷേധിക്കുന്നത് അതൊരു യുക്തിക്കനുസരിച്ചുള്ള തീരുമാനമല്ലല്ലോ. നമുക്ക് അറിയില്ല, അതൊരു കാര്യം. എന്നും നമുക്കറിയില്ല എന്നതുകൊണ്ട് അത്തരമൊരു വിജ്ഞാനത്തെ നിഷേധിക്കുന്നത് ശരിയല്ല. അതിനാൽ തന്നെ നമുക്ക് തിന്മയും ദുരിതവും എന്ന് തോന്നുന്ന പല കാര്യങ്ങളും ഒരുപക്ഷെ ആത്യന്തികമായി നമുക്ക് നന്മയായി ഭവിച്ചേക്കാം. നേരത്തെ പറഞ്ഞ ഞാൻ ആദ്യം പറഞ്ഞു വെച്ച സംഭവം തന്നെ എടുക്കാം. നമുക്ക് നമ്മുടെ കളിക്കിടയിൽ മാതാപിതാക്കൾ വിളിക്കുന്നത് നമുക്കൊരു പ്രശ്നമായിട്ടാണ് തോന്നിയത്, നമുക്ക് ശരിയല്ല എന്നാണ് തോന്നിയത്. എന്നാൽ അവർക്ക് നമുക്കില്ലാത്ത പല അറിവുകളും ഉണ്ടായിരുന്നു. ആ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ്, ആ പ്രായോഗിക പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മെ ഇന്ന സമയം കഴിഞ്ഞാൽ കളിക്കരുത് എന്നവർ പറഞ്ഞത്, അല്ലേ? ശരിയല്ലേ? എന്നിരിക്കെ ആ അറിവിൻ്റെ പേരിൽ ആ നമുക്കവരോട് തോന്നിയ ദേഷ്യം,
ആ ദേഷ്യം എന്നത് നമുക്ക്

0: അറിവ് ഇല്ലാത്തതുകൊണ്ടാണ്. അത് നമുക്ക് തിന്മയായി ആ സമയത്ത് അനുഭവപ്പെട്ടെങ്കിലും നമ്മുടെ ഭാവി ജീവിതത്തെ വെച്ച് നോക്കുമ്പോൾ അത് നമുക്ക് ആത്യന്തികമായി നന്മയായിട്ടാണ് മാറിയത്. ഈ ലോകത്തുള്ള പല തിന്മകളും നമുക്ക് ഇങ്ങനെയാണ് എന്ന് കാണുവാൻ സാധിക്കും. തിന്മയുടെ പേരിൽ ദൈവത്തെ വിമർശിക്കുന്നവർക്ക് ഇതേ പ്രശ്നമാണുള്ളത്. അവരുടെ കയ്യിൽ പൂർണ്ണമായ ഒരു ചിത്രമില്ല. പൂർണ്ണമായ അറിവുള്ള ദൈവത്തെ അപേക്ഷിച്ച് വളരെ വികലമായ കാഴ്ചപ്പാട് മാത്രമേ ഓരോ വിഷയത്തിലും അവർക്കുള്ളൂ. അവർ കാണുന്ന ആപേക്ഷികമായ ദുരിതങ്ങൾക്കൊരു കാരണം അവർക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. അതിനാൽ ദൈവം ദയാലുവും കഴിവുള്ളവനും അല്ല. ഈ ഗുണഗുണങ്ങൾ ഇല്ലാത്തതിനാൽ ദൈവം ഇല്ല. എന്നാൽ ദൈവം മനുഷ്യരായ നമ്മൾ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കണം എന്ന വളരെ കുടുസായ കാഴ്ചപ്പാടിൽ നിന്നല്ല ഈ ചിന്ത വരുന്നത്. യഥാർത്ഥത്തിൽ ദൈവത്തിനും ഇതേ പ്രശ്നമുണ്ട് എന്ന് സങ്കൽപ്പിക്കൽ ദൈവത്തിനെ മനുഷ്യന് സമാനമായി ചിത്രീകരിക്കുന്നതിന് തുല്യമല്ലേ? അപ്പോൾ പൊതുവെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാറുള്ളൊരു വാചകമുണ്ട്, ഗോഡ് ഹാസ് എ പിക്ചർ, വി ജസ്റ്റ് ഹാവ് എ പിക്സൽ. ദൈവത്തിന് പൂർണ്ണമായൊരു ചിത്രമുണ്ടെങ്കിൽ ആ ചിത്രത്തിൻ്റെ ആ പിക്ചറിൻ്റെ വെറും ഒരു പിക്സൽ മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത്. അത് വെച്ചാണ് നാം കാര്യങ്ങളെ തിന്മയെന്നും നന്മയെന്നും വിലയിരുത്തുന്നത്. എന്നാൽ അത്തരമൊരു ദൈവത്തെയല്ല ഇസ്ലാം പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ പ്രശ്നം യഥാർത്ഥത്തിൽ ദൈവത്തിനല്ല, നേരെ മറിച്ച് ദൈവത്തെക്കുറിച്ചുള്ള നിരീശ്വരവാദികളുടെ വികലമായ സങ്കല്പത്തിനാണ് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ വിഷയം ബോധ്യപ്പെടുത്താൻ വേണ്ടി ഖുർആൻ അസാമാന്യമായ ഉൾക്കാഴ്ചകൾ നൽകുന്ന ചില ചരിത്രങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട്. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാം, മോശാ പ്രവാചകൻ, അദ്ദേഹം തൻ്റെ യാത്രകളിലൊന്നിൽ കിളിർ നബി അലൈഹിസ്സലാം എന്ന മഹാനെ കണ്ടുമുട്ടിയതും തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളും ഖുർആനിൽ വിശദീകരിക്കുന്നുണ്ട്. മൂസാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ഞാൻ താങ്കളെ അനുഗമിക്കട്ടെ, എനിക്ക് താങ്കളിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട്. അദ്ദേഹം പറഞ്ഞു, തീർച്ചയായും അനുഗമിച്ചോളൂ, എന്നാൽ എൻ്റെ കൂടെ ക്ഷമിച്ച് താങ്കൾക്ക് നിലകൊള്ളാൻ കഴിയുമോ എന്നത് പ്രയാസമാണ്. അതിന് താങ്കൾക്ക് സാധിക്കുകയില്ല എന്നാണ് ഞാൻ കരുതുന്നത്. എന്നാൽ മൂസാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തെ നിർബന്ധിക്കുകയും അദ്ദേഹം ക്ഷമിച്ച് നിലകൊള്ളുന്നവനാകും എന്ന് വാഗ്ദത്തം ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ രണ്ടുപേരും ഒരുമിച്ച് യാത്ര തുടങ്ങുകയും ചെയ്തു. അങ്ങനെ അവർ യാത്ര തുടങ്ങിയപ്പോൾ അവർ രണ്ടുപേരും ഒരു കപ്പലിൽ കയറി. ഖിളിർ അലൈഹിസ്സലാം ആ കപ്പലിലൊരു ഓട്ടയുണ്ടാക്കി. മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചു അതിലുള്ളവരെ മുക്കിക്കളയാൻ വേണ്ടി, എന്തിനാണ് താങ്കളത് ഓട്ടയാക്കിയിരിക്കുന്നത്? തീർച്ചയായും വളരെ ഗുരുതരമായൊരു കാര്യമല്ലേ അത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, താങ്കളിവിടെ ഞാനുമായി ആദ്യം ചെയ്ത ആ കരാറിലെ ഒരു ലംഘനമാണ് നടത്തിയത്. എൻ്റെ കൂടെ ക്ഷമിച്ചു കഴിയാൻ സാധിക്കില്ല എന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ. അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഞാൻ മറന്നുപോയതാണ്, എൻ്റെ പേരിൽ, ഈ ഒരു വിഷയത്തിൻ്റെ പേരിൽ എന്നെ താങ്കളുടെ കൂടെ നിന്ന് ഒഴിവാക്കരുത് എന്ന് മൂസാ നബി അലൈഹിസ്സലാം ആവശ്യപ്പെട്ടു. അവർ വീണ്ടും യാത്ര തുടർന്നു. അങ്ങനെ ഒരു ബാലനെ കണ്ടുമുട്ടിയപ്പോൾ അദ്ദേഹം, ഖിളിർ അലൈഹിസ്സലാം അവനെ കൊന്നുകളഞ്ഞു. മൂസാ നബി അലൈഹിസ്സലാമിനെ ഒന്നും ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം പെട്ടെന്ന് ചോദിച്ചു, നിർദോഷിയായ ഒരാളെ താങ്കൾ വെറുതെ കൊന്നുവോ? തീർച്ചയായും അത് നിഷിദ്ധമായ ഒരു കാര്യമല്ലേ? വീണ്ടും ഖിളിർ അലൈഹിസ്സലാം ഓർമ്മിപ്പിച്ചു, എൻ്റെ കൂടെ ക്ഷമിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ. മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇനിയും ഞാൻ താങ്കളോട് വല്ലതിനെപ്പറ്റിയും ചോദിക്കുകയാണെങ്കിൽ താങ്കൾ എന്നെ സഹവസിക്കേണ്ടതില്ല. ഇതൊരു അവസാനത്തെ കാര്യമായിരിക്കും. അങ്ങനെ അവർ വീണ്ടും മുന്നോട്ട് പോയി. അങ്ങനെ ഒരു രാജ്യക്കാരുടെ അടുക്കൽ ചെന്നപ്പോൾ ആ രാജ്യക്കാരോട് അവർ ഭക്ഷണം ആവശ്യപ്പെട്ടു, പക്ഷേ അവർക്ക് നൽകിയില്ല, അവരെ സൽക്കരിച്ചില്ല. അപ്പോഴാണ് പൊളിഞ്ഞു വീഴാനായൊരു മതിൽ അവിടെ കണ്ടത്. ഖിളിർ അലൈഹിസ്സലാം ആ മതിൽ നേരെയാക്കി. മൂസാ അലൈഹിസ്സലാം ചോദിച്ചു, താങ്കൾ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അതിൻ്റെ പേരിൽ താങ്കൾക്ക് വല്ല പ്രതിഫലവും വാങ്ങാമായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി താങ്കൾ പറഞ്ഞതനുസരിച്ച് നമ്മൾ വേർപെട്ടേ പറ്റൂ. താങ്കൾ വീണ്ടും ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ്. ഏതൊരു കാര്യത്തിൻ്റെ പേരിൽ താങ്കൾക്ക് ക്ഷമിക്കാൻ കഴിയാതിരുന്നുവോ അതിൻ്റെ ഒരു പൊരുൾ ഞാൻ താങ്കൾക്ക് പറഞ്ഞുതരാം. ആദ്യം കപ്പലിലൊരു ഓട്ടയുണ്ടാക്കി അല്ലേ? ആ കപ്പലിൽ കടലിൽ ജോലി ചെയ്യുന്ന ഏതാനും ദരിദ്രരായ ആളുകളുടേതാണ്. കാരണം അവരെ അത് ഓട്ടയാക്കിയതിന് കാരണം അവർ കടലിലൂടെ കടന്നു പോകുമ്പോൾ അടുത്തതായിട്ട് അഭിമുഖീകരിക്കാനുള്ളത് എല്ലാ നല്ല കപ്പലുകളും പിടിച്ചു വെക്കുന്ന ഒരു രാജാവിനെയാണ്, ബലാത്കരമായി പിടിച്ചു വെക്കുന്ന ഒരു രാജാവ്. ആ രാജാവ് ഈ കപ്പലിനൊരു ഓട്ട കണ്ടാൽ ഈ ദരിദ്രരായ ആളുകളുടെ കപ്പൽ അയാൾ എന്ത് ചെയ്യില്ല, അയാൾ പിടിച്ചു വെക്കില്ല. അതിനാണ് ഞാൻ ഓട്ടയുണ്ടാക്കിയത്. അടിസ്ഥാനപരമായി അവരെ രക്ഷിക്കാനാണ് ഞാൻ ആ ഓട്ടയുണ്ടാക്കിയത്. ആ ബാലന്റെ കാര്യത്തിൽ ഇനി, ആ ബാലന്റെ മാതാപിതാക്കൾ സത്യവിശ്വാസികളാണ്. എന്നാൽ അവൻ അവരെ അതിക്രമത്തിനും അവിശ്വാസത്തിനും നിർബന്ധിതരാക്കി തീർക്കും എന്ന് ഭയപ്പെട്ടതുകൊണ്ടാണ്, അങ്ങനൊരു വിവരം എനിക്ക് ലഭിച്ചതുകൊണ്ടാണ് ഞാൻ അവനെ കൊന്നുകളഞ്ഞത്. അവന് അവർക്ക് അവരുടെ രക്ഷിതാവ് അവനേക്കാൾ സ്വഭാവശുദ്ധിയിൽ മെച്ചപ്പെട്ടവനും കാരുണ്യത്തിൽ കൂടുതൽ അടുപ്പമുള്ളവനുമായ ഒരു സന്താനത്തെ നൽകണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. ഇനി ആ പട്ടണത്തിലെ ആ മതിലിൻ്റെ കാര്യം. ആ പട്ടണത്തിലെ അനാഥരായ രണ്ട് ബാലന്മാരുടേതാണ് ആ സ്ഥലം. അതിന് ചുവട്ടിൽ അവർക്കായിട്ടുള്ളൊരു നിധി ഉണ്ടായിരുന്നു. അവരുടെ പിതാവ് വളരെ നല്ല ഒരു മനുഷ്യനായിരുന്നു. അതിനാൽ ഇവർ രണ്ടുപേരും അവർ യുവാക്കളായി മാറുമ്പോൾ അവരുടെ നിധി പുറത്തെടുക്കുകയും ചെയ്യണമെന്ന് അള്ളാഹു ഉദ്ദേശിച്ചു. അത് അവർക്ക് തന്നെ കൃത്യമായി ലഭിക്കാനാണ് ആ പൊളിഞ്ഞു വീഴാറായ മതിൽ, അത് അതിർത്തി ശരിയാക്കി ഞാൻ ശരിയാക്കിയത്. താങ്കൾക്ക് എന്ത് കാര്യത്തിലാണോ ക്ഷമിക്കാൻ കഴിയാതിരുന്നത് അതിൻ്റെ യഥാർത്ഥമായ പൊരുളാകുന്നു ഇത് എന്ന് പറഞ്ഞ് ഖിദർ അലൈഹി ഇസ്ലാം അവസാനിപ്പിക്കുകയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ അറിവ് എത്രത്തോളം പരിമിതമാണെന്നും ദൈവീക വിജ്ഞാനം എത്രത്തോളം വിശാലമാണെന്നും ബോധ്യപ്പെടുത്തുന്നതോടൊപ്പം നമുക്ക് തിന്മകളെന്നും അനീതിയെന്നും ദുരിതമെന്നുമെല്ലാം തോന്നുന്ന കാര്യങ്ങളെ വളരെ ക്ഷമാപൂർവം സമീപിക്കണം എന്ന പാഠവും ഖുർആൻ വചനങ്ങൾ, ഈ ഖുർആൻ വചനങ്ങൾ, സൂറത്തുൽ കഹ്ഫിലെ വചനങ്ങൾ, ഈ ചരിത്രം നമുക്ക് പകർന്നു തരുന്നുണ്ട്. ഖിദ്ർ അലൈഹി ഇസ്ലാമിന് അള്ളാഹു നൽകിയ വിജ്ഞാനം അത് മൂസാ നബി അലൈഹി ഇസ്ലാമിന് ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ മൂസാ നബി അലൈഹി ഇസ്ലാമിന് ധാർമ്മിക രോഷം പ്രകടിപ്പിക്കേണ്ടി വന്ന സന്ദർഭങ്ങൾ, അദ്ദേഹത്തിന് ശരിയല്ല എന്ന് തോന്നിയ സന്ദർഭങ്ങൾ ഒരുപക്ഷെ ഭാവിയിൽ അവർക്ക് നന്മയായി ഭവിക്കാൻ വേണ്ടിയാണ് ഖിദ്ർ അലൈഹി ഇസ്ലാം ആ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടത് എന്ന് നമുക്ക് വളരെ കൃത്യമായി കാണുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ പരമമായ ജ്ഞാനമനുസരിച്ച് ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്തും തന്നെ ആത്യന്തികമായി അത് നന്മയാണ് എന്നാണ് ഇസ്ലാമിക വിശ്വാസങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. കാരണം നമ്മൾ വിശ്വസിക്കുന്നത് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഏറ്റവും നല്ല ഒരു ദൈവത്തിലാണ്. അതിനാൽ തന്നെ നമുക്ക് തിന്മയും ദുരിതവുമായി തോന്നുന്ന എന്തും അതെല്ലാം കൃത്യമായ ലക്ഷ്യങ്ങളോടുകൂടി ദൈവം അള്ളാഹു സുബ്ഹാനഹു വതാല സംവിധാനിച്ചതാണ്. 14th century ഇസ്ലാമിക പണ്ഡിതനായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അദ്ദേഹം ഈ വിഷയം വളരെ കൃത്യമായി സംക്ഷേപിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ദൈവം പൂർണ്ണമായ തിന്മയെ സൃഷ്ടിച്ചിട്ടില്ല. പൂർണ്ണമായ തിന്മ എന്നത് ദൈവത്തിൽ നിന്നുണ്ടാവുകയില്ല. പകരം സൃഷ്ടിക്കുന്ന യാതൊന്നിലും നന്മയിൽ അധിഷ്ഠിതമായ കൃത്യമായ ചില ലക്ഷ്യങ്ങളുണ്ട്. എന്നാൽ ചില ആളുകൾക്ക് അവയിൽ ചിലത് തിന്മയായി അനുഭവപ്പെട്ടേക്കാം. എന്നാൽ അത് കേവലം ഭാഗികവും ആപേക്ഷികവുമായ തിന്മയാണ്. എന്നാൽ പൂർണ്ണമായ യഥാർത്ഥ തിന്മയിൽ നിന്ന് ദൈവം വിമുക്തനാണ്. അതായത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമുക്ക് തിന്മയായി അനുഭവപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ ദൈവത്തിന് നന്മയിലൂന്നിയ കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട്, വ്യവസ്ഥകളുണ്ട്. നമുക്ക് നേരത്തെ നമ്മുടെ ജീവിത വീക്ഷണങ്ങളിലുള്ള വൈകല്യം മൂലം നമ്മുടെ മാതാപിതാക്കളോട് നമ്മുടെ കളി അവർ പരിമിതപ്പെടുത്തിയതിൻ്റെ പേരിൽ തോന്നിയ ദേഷ്യം അത് ശരിയായിരുന്നില്ല എന്ന് നമുക്ക് പിന്നീട് മനസ്സിലായി. മനുഷ്യർക്കിടയിൽ തന്നെ തിന്മകളും നന്മകളും മനസ്സിലാക്കുന്നതിൽ വളരെയധികം ഏറ്റക്കുറിച്ചിലുകളുണ്ട് എന്ന ഈ സംഭവം വളരെ വ്യക്തമായി തന്നെ നമ്മുടെ എല്ലാവരുടെയും ചെറുപ്പകാലങ്ങളിൽ അനുഭവപ്പെട്ടിരുന്നൊരു സംഭവം വ്യക്തമാക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഇരിക്കെ അപൂർണവും വികലവുമായ അറിവ് മൂലം പിന്നെ എങ്ങനെയാണ് നമുക്ക് ദൈവത്തെ നിഷേധിക്കുവാൻ കഴിയുക എന്നാണ് ഇവിടെ ഇങ്ങനെ വളരെ വികലമായ ജീവിത കാഴ്ചപ്പാടുകളുമായി വരുന്ന സത്യനിഷേധികളോട്, ദൈവനിഷേധികളോട് ചോദിക്കാനുള്ളത്. അല്ലാഹു അലം.
1: ഇസ്ലാം ക്വസ്റ്റ്യൻ ടൈമിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇതോടെ അവസാനിക്കുകയാണ്. ചോദ്യങ്ങൾക്കുള്ള മറുപടി നൽകിയത് ബഹുമാന്യനായ സി മുഹമ്മദ് അജ്മലാണ്. ശ്രോതാക്കളുടെ ചോദ്യങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 90 20 840 840. ഇനി അടുത്തയാഴ്ച ഇതേ സമയം ഇസ്ലാം ക്വസ്റ്റ്യൻ ടൈമിൻ്റെ മറ്റൊരു എപ്പിസോഡിനായി കാതോർക്കുക. حيث أمهلني وقد تماديت في പീസ് റേഡിയോയുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ, ഇതുവരെ ശ്രവിച്ചത് ഇസ്ലാം സംശയ നിവാരണം.

0: പീസ് റേഡിയോ അൽജാബ സംശയ നിവാരണം. സന്ദേഹികളുടെ മനസ്സ് സദാ അസ്വസ്ഥമായിരിക്കും. യഥാസമയം കൃത്യമായ സംശയ നിവാരണം ലഭ്യമായില്ലെങ്കിൽ അവരുടെ മനോഭാവവും മാറും. വിശ്വാസ കാര്യങ്ങളിൽ നിന്ന് തന്നെ അവനെ പിറകോട്ടടിക്കും. മതപരമായ സംശയങ്ങൾക്ക് പണ്ഡിതോചിതമായ പരിഹാരവുമായി അൽജാബ സംശയ നിവാരണം. നിങ്ങൾക്കും നിങ്ങളുടെ മതപരമായ സംശയങ്ങൾ പീസ് റേഡിയോയ്ക്ക് അയക്കാം. പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്ത് താഴെ കാണുന്ന ഫീഡ്ബാക്ക് ഓപ്ഷനിൽ നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ എന്നിവ ടൈപ്പ് ചെയ്ത് പ്രോഗ്രാം എന്ന ഭാഗത്ത് നിന്നും അൽജാബ സംശയ നിവാരണം പ്രോഗ്രാം സെലക്ട് ചെയ്ത് ഫീഡ്ബാക്ക് എഴുതുക എന്ന ഭാഗത്ത് നിങ്ങളുടെ സംശയങ്ങൾ ടൈപ്പ് ചെയ്തയക്കുക. കേൾക്കാം പീസ് റേഡിയോ അൽജാബ സംശയ നിവാരണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: بسم الله الرحمن الرحيم.

പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും. പീസ് റേഡിയോ.

0: പ്രിയമുള്ള സഹോദരങ്ങളെ, ഏറ്റവും നല്ല വാക്ക് അല്ലെങ്കിൽ ഏറ്റവും നല്ല പ്രവൃത്തി എന്ന് പറയുന്നത് അള്ളാഹുവിലേക്കുള്ള ക്ഷണമാണ്. നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന കരുണാമയനായ അള്ളാഹുവിലേക്ക് പാപങ്ങളിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന്, ശിർക്കിൽ നിന്ന്, എല്ലാ തിന്മകളിൽ നിന്നും അള്ളാഹുവിലേക്കും അവൻ്റെ സന്ദേശങ്ങളിലേക്കും വരിക എന്ന ക്ഷണം ലോകത്ത് പ്രവാചകന്മാർ നിർവഹിച്ച ക്ഷണമാണ്. യഥാർത്ഥത്തിൽ പീസ് റേഡിയോ നിർവഹിക്കുന്ന ഏറ്റവും വലിയ ദൗത്യം അതാണ്. ഏറ്റവും ശരിയായ പ്രമാണങ്ങളിലൂടെ ജനങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുക, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക. അദ്ദാവത്തു ഇലല്ല, അള്ളാഹുവിലേക്കുള്ള ക്ഷണം. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒരർത്ഥത്തില്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പങ്കുചേരേണ്ട ഒരു നന്മ എന്ന നിലക്ക് പീസ് റേഡിയോയെ വ്യത്യസ്ത രൂപത്തിൽ നമ്മൾ ഓരോരുത്തരും സഹായിക്കുന്നുണ്ട്. അതിൽ നിന്ന് ധാരാളം മനസ്സുകൾക്ക് ലഭിക്കുന്ന സമാധാനവും സന്തോഷവും മാർഗനിർദ്ദേശവും അതിൻ്റെ എല്ലാ ഗുണത്തിലും നമുക്കും പങ്കുചേരാനുള്ള ഒരവസരമാണ്. നാം നല്ല ഒട്ടനവധി സംരംഭങ്ങൾക്ക് വിഹിതങ്ങൾ നൽകുമ്പോൾ പീസ് റേഡിയോക്കും നമ്മുടേതായൊരു വിഹിതം നീക്കിവെക്കുക. ഇതുവരെ നൽകിയിട്ടുള്ള സ്വതക്കകൾ അള്ളാഹു പൂർണ്ണ പ്രതിഫലത്തോടെ നമ്മളൊന്ന് സ്വീകരിക്കട്ടെ. ഇനിയും കൂടുതൽ നൽകുവാനും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അധ്വാനങ്ങളിലും അനുഗ്രഹം ലഭിക്കുവാനും അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.
1: മക്കളെ ഒരിക്കലും അവർക്കിഷ്ടമല്ലാത്തൊരു ജോലി ചെയ്യുന്നതിനായി നിർബന്ധിച്ച് പഠിപ്പിക്കരുത്. മനസ്സിന് സന്തോഷം തരുന്നൊരു ജോലി നേടുന്നതിനേക്കാൾ വലിയ നേട്ടങ്ങളൊന്നും ജീവിതത്തിൽ ആർക്കും കിട്ടാനില്ല. ഇഷ്ടമില്ലാത്തൊരു ജോലി ചെയ്ത് ജീവിക്കേണ്ടി വരുന്നതിനേക്കാൾ വലിയ ശിക്ഷയും ഒരാൾക്ക് ലഭിക്കാനില്ല. ഒരാൾക്ക് ഇഷ്ടമില്ലാത്തൊരു ജോലി ചെയ്യേണ്ടി വരുന്നത് അയാൾക്കു മാത്രമല്ല, സമൂഹത്തിനും അത് ഗുണകരമാവില്ല. പഠിപ്പിക്കാൻ താല്പര്യമില്ലാത്തൊരാൾ അധ്യാപകനായാൽ എത്ര കുട്ടികളുടെ ഭാവിയെയായിരിക്കും അത് ദോഷകരമായി ബാധിക്കുകയെന്നറിയാമോ? ഒരു ഡോക്ടർക്ക് അയാളുടെ ജോലിയോട് ആത്മാർത്ഥതയില്ലെങ്കിൽ എത്ര ആളുകളുടെ ജീവന് അത് ഭീഷണിയാകുമെന്നറിയാമോ?
2: കുറഞ്ഞ വാക്കുകൾ, കുറഞ്ഞ വാക്കുകളാണ് പറയുകയാണെങ്കിൽ കുറേ പറയണ്ടാവും.
3: അതാണ് ചിന്ത.
2: അല്ല, ഒരു ഒരു കമൻ്റ് പറയണ വെച്ചാൽ, ഈ പിന്നെ ഒരുപാട് ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ ഇഷ്ടമില്ലാത്ത പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവർക്ക് അതെന്തൊരു പായരായിരിക്കും, അവർക്ക് ഭാരമായിരിക്കും തീരില്ല. അപ്പൊ ഒന്നും വേണ്ട, അടുക്കളയിൽ പോലും നമ്മൾ ഇഷ്ടമില്ലാതെയാണ് ഭക്ഷണം വെക്കുന്നത്, വിളമ്പുന്നത്. അത് ഒരു നിലക്കും അത് ആ സമയവും ആ സന്ദർഭവും ആ ഭക്ഷണവും ആ വസ്തുവും ഒക്കെ ഒരു നഷ്ടമാണ്. പിന്നെ ഒരു നമുക്ക് അസ്വസ്ഥത തന്നുകൊണ്ടേയിരിക്കുന്ന പണിയാണ് ജോലി. അധ്യാപകനെ കുറിച്ച് അദ്ദേഹം അവിടെ സൂചിപ്പിച്ചു, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരുപാട് ആളുകൾ വെറുതെ ഒരു ജോലിക്ക് വേണ്ടി പോയിട്ട് പിന്നെ അധ്യാപനം കുട്ടികളെ പഴിക്കുന്നു, ഒരു ജാതി എല്ലാം നെഗറ്റീവേ കാണുള്ളൂ. അതാണ് അതിൻ്റെ ഒരു വലിയൊരു പ്രശ്നം. ഇഷ്ടമല്ലെങ്കിൽ പിന്നെ ഒക്കെ
3: നെഗറ്റീവ് ആയിരിക്കും.
2: ഇഷ്ടമല്ലെങ്കിൽ അതിലുള്ള എല്ലാ വിഷയവും ഓരോന്നിനും നെഗറ്റീവ് ഇങ്ങനെ മാതിക്കൊണ്ടേയിരിക്കും. ഇഷ്ടമുണ്ടെങ്കിലോ അങ്ങനെയൊന്നും പ്രശ്നം കണ്ടില്ലല്ലോ, അങ്ങനത്തെ പ്രശ്നമില്ലല്ലോ എന്ന് തോന്നും.
3: അതൊരു അധ്യാപകൻ എന്നുള്ള നിലക്ക് മാത്രമല്ല, ഏതൊരു ജോലിയാണെങ്കിലും അങ്ങനെ തന്നെയാണ് അല്ലേ. ജോലി ഇപ്പം ഈ ചിന്തയിലെ ജോലി എന്നൊരു വാക്ക് പറഞ്ഞുകൊണ്ട് മാത്രമാണ് നമ്മൾ ജീവിതത്തിൻ്റെ വേറെ ഒരു വ്യത്യസ്ത ഘട്ടങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ ആലോചിച്ച് നോക്കി, നമ്മുടേതായിട്ടുള്ള ചില നമ്മൾക്ക് ഓരോ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടല്ലോ. അവിടെ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു മേഖലയിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ അവിടെ നിൽക്കുന്നതെങ്കിൽ, ഒരു യാത്രയാണെങ്കിൽ പോലും അല്ലേ ഭയങ്കര പ്രശ്നമാവും.
2: പിന്നെ
3: ഇഷ്ടമില്ലാത്ത സ്ഥലത്തേക്ക് നമ്മൾ പറഞ്ഞില്ലാത്ത
2: സ്ഥലത്ത് പോയാൽ, അതേപോലെ ഇഷ്ടമില്ലാത്ത ഭാര്യ ഉണ്ടെങ്കിൽ, ഇഷ്ടമില്ലാത്ത ഭർത്താവ് ഉണ്ടെങ്കിൽ, ഭർത്താവിന് ഇഷ്ടമല്ല ഭാര്യന് ഇഷ്ടമല്ല, പിന്നെ ഓള് ചെയ്യുന്നതെല്ലാം കുറ്റമാണ്, എല്ലാം കുറ്റേ കാണുള്ളൂ. അതേപോലെ സുഹൃത്തിന് ഇഷ്ടമല്ല, ഓൻ്റെ ഒപ്പം പോവാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ?
3: രക്ഷയില്ല.
2: ഇഷ്ടമില്ലാത്തൊരു സുഹൃത്തിൻ്റെ കൂടെ യാത്ര പോവാണ്, പിന്നെ കുറ്റം തന്നെ ആയിരിക്കണ്ട. മറ്റേതെന്താണോ, നമ്മൾ വേഗം ഫോർഗീവ് ചെയ്യും, കുഴപ്പമില്ല, നമ്മളവിടെ പ്ലസ് പോയിന്റേ കാണുള്ളൂ.
3: ഫോർഗീവ് ചെയ്ത് മാത്രമല്ല മറ്റൊന്നിലേക്ക് എൻഗേജ് ആവുകയും ചെയ്യും. ഇത് വിടുകയല്ല, മറ്റേതിലേക്ക് എത്തുകയില്ല എന്ന പോലത്തിലായിരിക്കും.
4: പീസ് റേഡിയോയിൽ ഇനി യുഗചരിതം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉറക്കത്തിൽ കാണൽ. പുസ്തകം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹത്തിൻ്റെ തിരുദൂതർ ഭാഗം 1, രചന ഹുസൈൻ സലഫി, അവതരിപ്പിക്കുന്നത് സിദ്ദീഖ് സ്വലാഹി.
5: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, യുഗചരിതം ഇന്നത്തെ എപ്പിസോഡിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിന്റെ പുതിയൊരു അധ്യായമാണ് നമ്മൾ കേൾക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉറക്കത്തിൽ കാണൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉറക്കത്തിൽ കാണാൻ സാധിക്കും എന്നത് പ്രമാണങ്ങൾ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. നബിയെ സ്വപ്നത്തിൽ കാണുന്നതുമായി ബന്ധപ്പെട്ട ഒരു ഹദീസ് കാണുക. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും എന്നെ സ്വപ്നത്തിൽ കണ്ടാൽ തീർച്ചയായും അവൻ എന്നെ കണ്ടിരിക്കുന്നു, കാരണം ഷെയ്ത്താന് എന്റെ രൂപം പ്രാപിക്കാൻ കഴിയില്ല. വിശ്വാസിയുടെ സ്വപ്നം പ്രവാചകത്വത്തിന്റെ 46 ഒരു ഭാഗമാകുന്നു. ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണ് സ്വപ്നം കണ്ടതെങ്കിൽ അവൻ കണ്ടത് നബിയെ തന്നെയാണ്. പിശാജ് പല കോലത്തിലും രൂപം പ്രാപിക്കും, എന്നാൽ നബിയുടെ രൂപത്തിൽ വരാനുള്ള കഴിവ് അവനില്ല. ഇവിടെ ഒരു കാര്യം നാം നന്നായി മനസ്സിലാക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രൂപത്തിൽ അവന് വരാൻ കഴിയില്ല എന്നാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. എന്നാൽ അവൻ ഒരു രൂപത്തിൽ വന്ന് ഞാൻ മുഹമ്മദ് നബിയാണ് എന്ന് പറഞ്ഞു വാദിക്കും. അപ്പോൾ സ്വപ്നത്തിൽ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടാൽ അത് ശരിയാണോ അല്ലേ എന്ന് നാം എങ്ങനെ തിരിച്ചറിയും? അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രൂപവും ആകൃതിയും ഹദീസുകളിൽ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. ആ രൂപത്തിൽ ഒരാൾ കണ്ടാൽ താൻ കണ്ടത് നബിയെ തന്നെയാണെന്ന് മനസ്സിലാക്കാം. അല്ലെങ്കിൽ ഷെയ്ത്താൻ ആരുടെയോ രൂപത്തിൽ വന്ന് നബിയാണെന്ന് വാദിച്ചതായും മനസ്സിലാക്കണം. എന്നാൽ പലരും ഈ കാര്യത്തിൽ അശ്രദ്ധരാണ്. എന്നിട്ട് ഞാൻ നബിയെ സ്വപ്നത്തിൽ കണ്ടു എന്ന് പറയുകയും ചെയ്യും. സൃഷ്ടികളിൽ നാം ഏറെ സ്നേഹിക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെയാണല്ലോ. ആ പ്രവാചകനെ ഒരു നോക്ക് കാണാൻ കൊതിക്കാത്തവർ വിശ്വാസികളിൽ ഉണ്ടാകില്ല. ഈ ആഗ്രഹം ചൂഷണം ചെയ്യുന്ന ചില പുരോഹിതന്മാരുമുണ്ട്. അവർ നബിയെ സ്വപ്നത്തിൽ കാണാനായി ഒരു സ്വലാത്ത് പഠിപ്പിക്കുന്നുണ്ട്. താജു സ്വലാത്ത് എന്നാണ് അതിന്റെ പേര്. അതിൽ 4444 തവണ ചൊല്ലിയാൽ നബി തങ്ങളെ കാണുമെന്നത് തീർച്ചയാണ് പോലും. ഇനി അത്ര പ്രാവശ്യം ചൊല്ലാൻ കഴിയാത്തവർ അത്ര രൂപ നേർച്ചയാക്കിയാൽ മതി പോലും. ജനങ്ങളുടെ സമ്പത്ത് കൊള്ളയടിക്കലാണല്ലോ പുരോഹിത പണി. ഇസ്ലാമിൽ ഇങ്ങനെ ഒരു കഫാറത്തുണ്ടോ? സത്യം ചെയ്ത് ലംഘിച്ചാൽ അടിമയെ മോചിപ്പിക്കലോ നോമ്പോ പാവങ്ങൾക്ക് ആഹാരമോ നൽകലാണ് അതിനുള്ള പ്രായശ്ചിത്തം. നേർച്ച വീട്ടിയില്ലെങ്കിലും അങ്ങനെ തന്നെ. ഇങ്ങനെ എണ്ണം വെച്ച തുക നിശ്ചയിച്ച് ജനങ്ങളെ കബളിപ്പിക്കുന്നത് തട്ടിപ്പാണ്, പൗരോഹിത്യമാണ്. മാത്രവുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നത്തിൽ കാണാൻ ഇങ്ങനെ ഒരു സ്വലാത്ത് ഇത്ര തവണ ചൊല്ലുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചതാണോ? അതിനു കഴിയാത്തവർ ഇത്ര തുക നേർച്ചയാക്കാൻ അവിടുന്ന് അരുളിയിട്ടുണ്ടോ? ഇല്ല. അതിനാലാണ് ഇത് തനിച്ച പുരോഹിത വേലയാണെന്ന് നാം പറയുന്നത്. പൂർവികന്മാർക്കും ഇങ്ങനെ ഒരു സ്വലാത്തോ ഇങ്ങനെ ഒരു സലാത്തിന് ഇങ്ങനെ ഒരു ഗുണമോ അറിയില്ല. ജൂത ക്രൈസ്തവരുടെ ഒരു നടപടിയെപ്പറ്റി ഖുർആൻ ആക്ഷേപിച്ചിട്ടുണ്ട്. എന്താണവർ ചെയ്തത്? അവർ സ്വന്തമായി എഴുതിയുണ്ടാക്കുകയും എന്നിട്ടത് അള്ളാഹുവിലേക്ക് ചേർത്തി ദൈവവാക്യങ്ങളായി പരിചയപ്പെടുത്തുകയും ചെയ്തു. സ്വന്തം കരങ്ങളാൽ എഴുതിയുണ്ടാക്കിയ ഇത്തരം കാര്യങ്ങളെ അള്ളാഹുവിലേക്ക് ചേർത്തി പറയുന്നത് എത്ര ഗുരുതരമായ കാര്യമാണ്! ഇതുപോലെ മുസ്ലിങ്ങളിൽ ചിലർ പലതും സ്വന്തമായി എഴുതിയുണ്ടാക്കുകയും അത് അള്ളാഹുവിന്റെയും റസൂലിന്റെയും അധ്യാപനങ്ങളായി സമൂഹത്തിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. താജ് സ്വലാത്തിന്റെ കാര്യം നാം പറഞ്ഞുവല്ലോ. അതുപോലെ അവരുടെ 786 വക മൗലീദ് കിതാബിലെല്ലാം ഉള്ള അഅ്ലമുസ്സലാത്ത്, ഈ സ്വലാത്തിനെപ്പറ്റി അവരുടെ അവകാശവാദം ഇങ്ങനെയാണ്. സുഫിയാനു സൗരി എന്നവർ പറഞ്ഞിരിക്കുന്നു, വെള്ളിയാഴ്ച രാവ് 12 വട്ടം ഈ സ്വലാത്തിനെ ഒരുത്തൻ ഓതിയാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കിനാവിൽ കാണുന്നതാണ്. ഇനി നമ്മുടെ തടിയും കൽബും വിടക്കായതുകൊണ്ട് കണ്ടില്ലെങ്കിൽ കണ്ട ഫലം സമ്പാദിക്കും. സുഫിയാനു സൗരിയുടെ പേരിൽ പറഞ്ഞ കള്ളമാണ്. നോക്കൂ, ആരാണിവർക്ക് ഇപ്രകാരം വഹയ് നൽകിയത്? ഇങ്ങനെ ഒരു സ്വലാത്തും അത് ഇത്ര എണ്ണം പിടിക്കണമെന്നും ഇന്ന ദിവസത്തിലെ ഇന്ന സമയത്ത് ചൊല്ലേണ്ടതെന്നും ആരാണ് പഠിപ്പിച്ചത്? ഈ രൂപത്തിൽ അള്ളാഹുവല്ലേ അറിയിക്കേണ്ടത്? അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നത്തിൽ കാണാൻ പഠിപ്പിക്കുന്ന മറ്റൊരു സ്വലാത്തിന്റെ രൂപം കാണുക. അള്ളാഹുവേ, ഞങ്ങളുടെ നേതാവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ രക്ഷയും അനുഗ്രഹവും ചൊരിയണമേ. അള്ളാഹുവിന്റെ റസൂലെ, എന്റെ പ്രയത്നങ്ങൾ കുറവാണ്, അങ്ങയെ എനിക്ക് കാണിക്കണേ. ഇതിന്റെ തുടക്കം തെറ്റില്ല. നബിക്ക് വേണ്ടി അള്ളാഹുവിനോട് സ്വലാത്തിനെയും സലാമിനെയും ചോദിക്കലാണ്. എന്നാൽ പിന്നീട് പറയുന്നതോ, എന്റെ എല്ലാ പ്രയത്നങ്ങളും തന്ത്രങ്ങളും അവസാനിച്ചു എന്നും ഇനി എനിക്കൊന്നും ചെയ്യാനില്ലെന്നും അതിനാൽ അങ്ങയെ എനിക്ക് കാണിക്കണമേ എന്ന് നബിയോടാണ് തേടുന്നത്. ഈ സ്വലാത്ത് 70 തവണ ചൊല്ലി പതിവാക്കിയാൽ അവർ നബിയെ സ്വപ്നത്തിൽ കാണുമെന്നാണ് ഇവരുടെ വാഗ്ദാനം. ആരെങ്കിലും നബിയെ സ്വപ്നത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നവർ മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാത്രി ഇഷാക്ക് ശേഷം ഈ സ്വലാത്ത് ചൊല്ലുക എന്നും അവർ പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നത്തിൽ കാണാൻ ഈ വക കിതാബുകളിൽ ഉള്ളതുപോലുള്ള കുറുക്കുവഴികളൊന്നും അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. ഇത്തരം നടപടികളൊന്നും പൂർവികരായ സഹാബിമാർക്കോ താബിഉകൾക്കോ ഒന്നും പരിചയമില്ലാത്തതുമാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് നബി പഠിപ്പിച്ചത് പ്രകാരമാണ് നാം വിശ്വസിക്കേണ്ടത്. സഹാബിമാർ അപ്രകാരമാണ് നബിയിൽ വിശ്വസിച്ചത്. എന്നാൽ അതിൽ നിന്നെല്ലാം അതിരുകടന്ന് ഇന്ന് എന്തെല്ലാം വിശ്വാസങ്ങളാണ് സമൂഹം വെച്ചു പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഉണർച്ചയിൽ പോലും കാണാൻ കഴിയുമെന്നാണ് ചിലർ വിശ്വസിച്ചു പോരുന്നത്. ഇൻഷാ അല്ലാ, അടുത്ത എപ്പിസോഡിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് ഒരു വിഭാഗം ആളുകൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ള തെറ്റായ ധാരണകളെക്കുറിച്ച് കൂടുതൽ കേൾക്കാം.
6: ഹുസൈൻ സലഫി രചിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹത്തിന്റെ തിരുദൂതർ ഭാഗം 1 എന്ന പുസ്തകത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉറക്കത്തിൽ കാണൽ എന്ന ഭാഗമാണ് ഇന്നത്തെ യുഗചരിതത്തിൽ സിദ്ദീഖ് സ്വലഹി അവതരിപ്പിച്ചത്.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ ചുവരെഴുത്ത്. ചരിത്രത്തിന്റെ നേർവായനയ്ക്കായി പീസ് റേഡിയോ ചുവരെഴുത്ത്. വിഷയം അവതരിപ്പിക്കുന്നത് അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള അൽമദീനി.
1: വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വബഅദ്. ബഹുമാനിയരെ, പീസ് റേഡിയോയിലൂടെ ചുവരെഴുത്ത് എന്ന ഈ പരിപാടി ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, ചുവരെഴുത്തിൽ ഈ വാരം നമ്മൾ കൈകാര്യം ചെയ്യുന്ന വിഷയം ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു സുപ്രധാന സംഭവം. അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സൈഫുള്ള ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു തആല അൻഹുവിനെ സ്ഥാനഭ്രഷ്ടനാക്കി യുദ്ധമുഖത്ത് നിന്ന് തിരിച്ചു വിളിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രം. ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ ഇകഴ്ത്തി കാണിക്കുവാനും സഹാബികളെ മൊത്തത്തിൽ മോശമായി അനൈക്യത്തിൻ്റെ വക്താക്കളായി ചിത്രീകരിക്കുവാനും ചില തൽപരകക്ഷികൾ കൊണ്ടുപിടിച്ച ഈ ചരിത്രം. എന്താണ് വസ്തുത? ഉമറിൻ്റെ നിലപാട് എന്തുകൊണ്ട്? പ്രസ്തുത നിലപാടുകളോട് സൈഫുള്ള ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ നിലപാട് എന്തായിരുന്നു തുടങ്ങിയ വിഷയങ്ങളാണ് ഈ പരിപാടിയിൽ, പംക്തിയിൽ, ചുവരെഴുത്തിൽ ഇൻഷാ അള്ളാ നമ്മൾ മനസ്സിലാക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് ശേഷം ഖലീഫയായി നിയോഗിതനായ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ നാമനിർദ്ദേശത്താൽ തന്നെ തൻ്റെ പിൻഗാമിയായി നേതൃത്വമായി നിയോഗിതനായ ഉമർ ഇബ്നുൽ ഖത്താബ് ഇബ്നു നുഫൈൽ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹമാണ് ഈ ചരിത്രത്തിൽ ഒരു കഥാപാത്രം. നമുക്കറിയാം ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് ഇസ്ലാമിലുള്ള സ്ഥാനം. 30-ാമത്തെ വയസ്സ് അദ്ദേഹത്തിന് തികയുമ്പോഴാണ് തിരുനിയോഗമുണ്ടാകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയായി നിയോഗിക്കപ്പെടുന്നത്. നുബുവത്തിൻ്റെ ആദ്യ നാളുകളിൽ ഇസ്ലാമിൻ്റെയും മുസ്ലിമീങ്ങളുടെയും ബദ്ധവൈരിയും കൊടിയ ശത്രുവുമായിരുന്നു ഉമർ റളിയല്ലാഹു തആല അൻഹു. പിന്നീട് അദ്ദേഹം തിരുനിയോഗത്തിൻ്റെ 6-ാമത്തെ വർഷം ഇസ്ലാം ആശ്രയിക്കുകയുണ്ടായി. ഇസ്ലാം സ്വീകരിച്ച ഉമറിൻ്റെ ആഗമനത്തിൽ മുസ്ലിമീങ്ങൾ ഏറെ സന്തോഷിച്ചു. കാരണം അദ്ദേഹത്തിൻ്റെ ഇസ്ലാം മുസ്ലിമീങ്ങൾക്കൊരു കരുത്തായിരുന്നു. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് ഇസ്ലാമിലുള്ള സ്ഥാനം ഏവർക്കും അറിയാം. പലതവണ സ്വർഗം കൊണ്ട് സുവിശേഷമറിയിക്കപ്പെട്ട സഹാബിയാണ് ഉമർ. അദ്ദേഹത്തിൻ്റെ സ്വർഗീയ കൊട്ടാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാണിക്കപ്പെട്ടിട്ടുണ്ട്. പിശാജ് വഴിമാറി നടക്കും ഉമർ ആഗതനാകുമ്പോൾ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മഹത്വത്തിൽ ഒന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രതിഭയും അബ്ഖരി മുഹദ്ദസ്, അള്ളാഹുവിൽ നിന്നുള്ള ബോധനം ലഭിക്കുന്നവൻ തുടങ്ങിയ സവിശേഷതകൾ ഉമറിൻ്റെ പ്രത്യേകതയാണ്. അദ്ദേഹം ഷഹീദാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിത നാളിൽ തന്നെ അദ്ദേഹത്തിന് സുവിശേഷം അറിയിച്ചിട്ടുണ്ട്. പല വിഷയങ്ങളിലും ഉമർ മുന്നോട്ട് വെക്കുന്ന അഭിപ്രായത്തെ ബലപ്പെടുത്തിയും സമ്മതിച്ചും വഹയ് വന്നിറങ്ങിയിട്ടുണ്ട് എന്ന് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. മഖാം ഇബ്രാഹിം, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ ഹിജാബിൻ്റെ വിഷയം, ബദറിലെ യുദ്ധബന്ദികളുടെ വിഷയം, ബാങ്കിൻ്റെ വിഷയം തുടങ്ങി നമ്മൾ പല ചരിത്രങ്ങളും ആ വിഷയത്തിലാണ് അനുസ്മരിക്കുന്നത്. പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമറിനോട് കൂടിയാലോചന നടത്തിയിരുന്നു എന്ന് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നു. അപ്രകാരം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഉമറിൻ്റെ നിലപാടുകൾ ആരാഞ്ഞ് അതിനെ മാനിച്ചുകൊണ്ടായിരുന്നു അഭിപ്രായങ്ങളിൽ തീരുമാനമെടുത്തിയിരുന്നത് എന്ന് നമ്മൾ ചരിത്രത്തിൽ ധാരാളം ഉദാഹരണങ്ങളിൽ വായിക്കുന്നുണ്ട്. ഈ ഒരു ആമുഖം ഉമറിൻ്റെ വിഷയത്തിൽ ഇവിടെ പറഞ്ഞിട്ടത്, ഉമർ അധികാരമേറ്റതിൽ പിന്നെ അദ്ദേഹമെടുത്ത ചില തീരുമാനങ്ങൾ, നിലപാടുകൾ, അതിനെയാണ് പലരും ചോദ്യം ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ചില രാഷ്ട്രീയ നിലപാടുകളെയാണ് പലപ്പോഴും അദ്ദേഹത്തെ വിമർശിക്കുവാനും ഇകഴ്ത്തുവാനും പലരും ദുരുപയോഗപ്പെടുത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിച്ച നാളിൽ അദ്ദേഹം സ്വീകരിച്ച നിലപാടുകളെ ശരിവച്ചും തുണച്ചും ജിബ്രീൽ വഹയുമായി ഇറങ്ങി പലതവണ എന്നുള്ളത് വായിക്കുമ്പോൾ അള്ളാഹുവിൽ നിന്നുള്ള ബോധനവും ബോധ്യവും ഉമറിന് ഉണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട് എങ്കിൽ അങ്ങനെയുള്ള ഒരു ഉമറിൻ്റെ നിലപാട് ശരിയാണ്. അദ്ദേഹം മഹസൂമായ പാപസുരക്ഷിതരനായ നബിയല്ല. പക്ഷേ എങ്കിലും ഗവേഷണം നടത്തി ഒരു തീരുമാനം അദ്ദേഹം പ്രഖ്യാപിക്കുകയും ഒരു നിലപാട് അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ തെറ്റുപറ്റിയാൽ തന്നെ ആ ഗവേഷണത്തിൽ അദ്ദേഹത്തിന് ഒരു കൂലി ശരിയാണ് ഭവിച്ചത് എങ്കിൽ രണ്ട് കൂലി എന്ന ഒരു നിലപാട് അത് എടുക്കുക പോലും ചെയ്യാതെ അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളിൽ അദ്ദേഹത്തെ ക്രൂശീകരിക്കുന്ന, അദ്ദേഹത്തെ ഇകഴ്ത്തുന്ന ഇടിച്ച് സംസാരിക്കുന്ന ചില ചരിത്രകാരന്മാർ, ചില പേനയുന്തികൾ, അവരാണ് ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു തആല അൻഹുവിനെ അദ്ദേഹം സ്ഥാനഭ്രഷ്ടനാക്കിയപ്പോൾ അതിൽ അദ്ദേഹത്തെ വിമർശിക്കുകയും എതിർക്കുകയും ചെയ്യുന്നത്. ഉമർ റളിയല്ലാഹു തആല അൻഹു കരുത്തനായിരുന്നു, ശക്തനായിരുന്നു. കരുത്തനായ ശക്തനായ ഉമർ, നിപുണനും അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ശരിയായി ഭവിക്കും വിധം കൃത്യമായ നിലപാടുകാരനുമാണ് എന്ന് നമ്മൾ വായിക്കുമ്പോൾ അദ്ദേഹം ഒരിക്കലും കൂടിയാലോചനയിൽ പിശുക്ക് കാണിച്ചിട്ടില്ല. വിഷയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നതിലും അർഹരായവരോട് അഭിപ്രായമാരായുന്നതിലും പിറകിലായിരുന്നില്ല. വിശുദ്ധ ഖുർആന്റെ പഠിതാക്കൾ, വിശുദ്ധ ഖുർആന്റെ പാരായണക്കാർ, ഉമറിന്റെ മജ്ലിസിൽ അവർ യുവാക്കളായാലും മധ്യവയസ്കരായാലും കൂടിയാലോചന സംഘങ്ങളായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഉമർ ഒരു നിലപാടെടുത്തു. ആ നിലപാട് കൃത്യമല്ല, കണിശമല്ല എന്നുള്ളത് അദ്ദേഹത്തെ ഉണർത്തിയിട്ടുണ്ടെങ്കിൽ അത് കൂട്ടാക്കുന്നവനും സമ്മതിക്കുന്നവനുമായിരുന്നു ഉമർ എന്ന് പല ചരിത്രങ്ങളിലൂടെയും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഇതര സഹാബികളെ അപേക്ഷിച്ച് പ്രായം കുറഞ്ഞ വ്യക്തിത്വമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുമ്പോൾ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിന് 13 വയസ്സ് പ്രായം. ആ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിനോടായിരുന്നു പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ രൂക്ഷമാകുന്ന മസലകളിൽ ഉമർ വിധിത്തെ ചോദിച്ചിരുന്നത്, അഭിപ്രായം ചോദിച്ചിരുന്നത് എന്ന് നമ്മൾ സത്യസന്ധമായ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുമ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ നിലപാടെടുക്കുന്നതിലുള്ള കൃത്യതയും സൂക്ഷ്മതയും അതിലുള്ള അദ്ദേഹത്തിൻ്റെ വിനയവും വിശാല മനസ്കതയും നമ്മൾ മനസ്സിലാക്കുകയാണ്. ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു തആല അൻഹുവിനെയാണ് ഉമർ സ്ഥാനഭ്രഷ്ടനാക്കിയത് എന്ന് നമ്മൾ വായിക്കുന്നു. എപ്പോൾ? യുദ്ധവിജയങ്ങൾ നേടി ദിഗന്തങ്ങളിലേക്കെന്ന പോലെ മുസ്ലിം സൈന്യത്തെ നയിച്ച് ഖാലിദ് മുന്നേറുന്ന ഒരു സാഹചര്യത്തിൽ, നമുക്കറിയാം അബൂബക്കർ റളിയല്ലാഹു തആലന്റെ ഖിലാഫത്തിൽ അതിൻ്റെ ഒടുവിലെ നാളുകളിൽ അദ്ദേഹം സഅദ് ബിൻ അബി വഖാസിനെയും ഷർഹബീൽ ബിൻ ഹസനെയും യസീദ് ബിൻ അബി സുഫിയാനെയും മറ്റും സൈന്യങ്ങളുടെ നേതൃപദവിയിൽ നിയോഗിച്ചിട്ടുണ്ട്. അബൂ ഉബൈദയും അംർ ബിൻ ആസും മുആവിയയും ഖാലിദ് ബിൻ വലീദുമൊക്കെ ആ നേതൃപദവിയിൽ ഗമനം കുറിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു തആലന്റെ ഖിലാഫത്ത് അതിൻ്റെ തുടക്ക നാളുകളിൽ ഈ സൈനിക നേതൃത്വത്തിന് കീഴിൽ മുസ്ലിം സൈന്യം ദിഗന്തങ്ങളിലേക്കെന്ന പോലെ സൈനിക മുന്നേറ്റത്തിലും പോരാട്ടത്തിൽ വിജയം വരിച്ച് അവർ ഉന്നതങ്ങൾ നേടുകയുമാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഉമർ റളിയല്ലാഹു തആല അൻഹു അബൂ ഉബൈദയിലൂടെ ഖാലിദ് ഇബ്നുൽ വലീദിനെ സൈനിക നേതൃസ്ഥാനത്തിൽ നിന്ന് ഭ്രഷ്ടനാക്കി സ്ഥാനം അബൂ ഉബൈദക്ക് നൽകിയതുമായി ബന്ധപ്പെട്ടും ഉമറിൻ്റെ ഖിലാഫത്തിൽ തന്നെ 2 തവണ ഖാലിദ് ഇബ്നുൽ വലീദിനെ ഉമർ റളിയല്ലാഹു തആല അൻഹു സ്ഥാനത്ത് നിന്ന് ഇറക്കിയിട്ടുണ്ട്. ആ വിഷയത്തിൽ ഉമർ റളിയല്ലാഹു തആല അൻഹു വിമർശിക്കപ്പെടുകയാണ്. അപ്പോൾ അതിൻ്റെ നിജസ്ഥിതി, അതെന്തുകൊണ്ട്, എന്തിനു വേണ്ടി, അതാണ് നമ്മുടെ വിഷയം. അത് മനസ്സിലാക്കുവാൻ ആരാണ് ഖാലിദ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഖാലിദ് ഇബ്നുൽ വലീദ് ഇബ്നുൽ മുഗീറ ബനു മഖ്സൂം ഗോത്രത്തിലെ പ്രമുഖനാണ്. ഇമാം അൽ ഹാഫിളു ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്, സൈഫുല്ലാ, അള്ളാഹുവിൻ്റെ ഘടകം, വഫാരിസുൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ കുതിരപ്പടയാളി, വലൈസുൽ മഷാഹിദ്, യുദ്ധഭൂമിയിലെ സിംഹം, അസയ്യിദുൽ ഇമാം, ഇമാമും സയ്യിദും, അൽ അമീറുൽ കബീർ, വലിയ ക്യാപ്റ്റൻ, ഖായിദുൽ മുജാഹിദീൻ, മുജാഹിദീങ്ങളുടെ നേതാവ്, അബൂ സുലൈമാനുൽ ഖുറഷി അൽ മഖ്സൂമി അൽ മക്കി, അദ്ദേഹം അബൂ സുലൈമാൻ എന്ന വിളിപ്പേരുള്ള ഖാലിദ് റളിയല്ലാഹു തആലാനുവാണ്. മൈമൂന റളിയല്ലാഹു തആലാനയുടെ സഹോദരിയായിരുന്നു ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു തആലാന്റെ മാതാവ്. ഹിജ്റയുടെ 8-ൽ സഫർ മാസത്തിൽ അദ്ദേഹം മുസ്ലിമായി മദീനയിലേക്ക് ഹിജ്റ വരികയും അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അരിമശിഷ്യനായി ഖാലിദ് പരിണമിച്ച് അദ്ദേഹം ചരിത്രപ്രസിദ്ധമായ മുഅ്ത യുദ്ധത്തിലാണ് പ്രധാനമായി സംബന്ധിക്കുന്നത്. മുഅ്ത യുദ്ധത്തിൻ്റെ ചരിത്രം നമുക്കറിയാം. അതിൽ പതാകവാഹകനായി കമാൻഡറായി സെയ്ദ് ഇബ്നു ഹാരിസയായിരുന്നു. സെയ്ദ് ഇബ്നു ഹാരിസ വധിക്കപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ചതനുസരിച്ച് നിയമിച്ചതനുസരിച്ച് ജാഫർ ഇബ്നു അബി താലിബ് പതാക വഹിച്ച് നേതൃത്വത്തിലെത്തി. ജാഫർ റളിയല്ലാഹു തആല അൻഹു മുഅ്ത യുദ്ധത്തിൽ വധിക്കപ്പെട്ടപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു തആല അൻഹു നേതൃപദവി അലങ്കരിച്ചു, പതാകയേന്തി മുന്നേറി. അബ്ദുല്ലാഹി ഇബ്നു റവാഹയും മുഅ്തയിൽ ഷഹീദായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുസ്ലിമീങ്ങളോട് തങ്ങളുടെ നേതാവിനെ നിശ്ചയിക്കുവാൻ, കൂടിയാലോചിച്ച് തീരുമാനിക്കുവാൻ കൽപ്പിച്ചതനുസരിച്ച് അവർ സൈഫും മിൻ സുയൂഫില്ലാ, അള്ളാഹുവിൻ്റെ ഊരപ്പെട്ട ഘടകങ്ങളിൽ ഒരു ഘടകമായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനെ തങ്ങളുടെ ചീഫ് ഇൻ കമാൻഡറായിട്ട് തിരഞ്ഞെടുക്കുകയും അങ്ങനെ ഖാലിദിൻ്റെ നേതൃത്വത്തിൽ മുസ്ലിമീങ്ങൾ ശത്രുവിനെതിരിൽ വിജയം വരിക്കുകയും ഉണ്ടായി മുഅ്തയിൽ. ഇതാണ് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നത്. ഖാലിദ് റളിയല്ലാഹു തആലൻ്റെ യുദ്ധ നൈപുണ്യവും അദ്ദേഹത്തിൻ്റെ ആ കഴിവും, ഇന്ന ഖാലിദൻ സൈഫുൻ സല്ലഹുല്ലാഹു അലൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങൾക്കെതിരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഊരിവെച്ച ഘടകമാണ് ഖാലിദ് എന്നാണ് ആ വിഷയത്തിൽ തിരുമൊഴിയായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇമാം ദഹബി പറഞ്ഞത്, ഫാരിസുൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ കുതിരപ്പടയാളി, ലൈസുൽ മഷാഹിദ്, യുദ്ധഭൂമിയിലെ സിംഹം, ഈ വിശേഷണങ്ങൾക്കെല്ലാം യോഗ്യനും അർഹനുമാണ് ഖാലിദ് റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹത്തെ സൈനിക അധിപനായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നിയോഗിച്ചു അയക്കുകയുണ്ടായി. നമ്മൾ മുമ്പ് കേട്ടതുപോലെ ഡമസ്കസ് അദ്ദേഹവും അബൂ ഉബൈദയുമാണ് ഇസ്ലാമിനായി മുസ്ലിമീങ്ങൾക്കായി വിജയിക്കുകയുണ്ടായത്. എർമൂക്കിൻ്റെയും ഡമസ്കസിൻ്റെയും ഒക്കെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ അതിൽ ഖാലിദ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ചരിത്രം സാന്നിധ്യം വിസ്മരിച്ചുകൊണ്ടൊരു ഡമസ്കസും എർമൂക്കും ഇല്ല എന്നുള്ളതാണ് ചരിത്രത്തിൻ്റെ പ്രത്യേകത. 60 വയസ്സ് വരെ ജീവിച്ച ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹു തൻ്റെ രോഗശയ്യയിൽ ഒരു കട്ടിലിൽ കിടന്നാണ് മരണം വരിക്കുന്നത്. ഹിംസിൽ ഹിജ്രാബ്ദം 21 ഖാലിദ് റളിയല്ലാഹു തആല അൻഹു മരണപ്പെടുകയുണ്ടായി എന്നുള്ളതാണ്. ഇവിടെ ഈ ഒരു മഹൽ വ്യക്തിത്വത്തെ, യോദ്ധാവിനെ ഉമർ റളിയല്ലാഹു തആല അൻഹു സ്ഥാനത്തു നിന്നിറക്കി, അതും ഒരു നിർണായക ഘട്ടത്തിൽ, സുപ്രധാന സമയത്ത് എന്ന് പറയുമ്പോൾ, അത് എന്തിന്, എന്തുകൊണ്ട് എന്ന് മനസ്സിലാക്കാതെ ഈ ചരിത്രം വായിച്ചാൽ, അല്ലെങ്കിൽ വിമർശകരിൽ നിന്ന് ചരിത്രം മനസ്സിലാക്കിയാൽ, അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു തആലന്റെ വിഷയത്തിൽ തെറ്റിദ്ധാരണ സ്വാഭാവികമാണ്. ആ തെറ്റിദ്ധാരണ വിശ്വാസികളിൽ ജനിപ്പിക്കലാണ് തൽപരകക്ഷികളുടെ, വിമർശകരുടെ ഉന്നവും ഉദ്ദേശവും. മഹത്തുക്കൾ അവരുടെ സ്ഥാനങ്ങൾ ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് മങ്ങുവാനോ മായുവാനോ പാടുള്ളതല്ല. അതുകൊണ്ടാണ് ഇത്തരം ചരിത്ര സംഭവങ്ങളുടെ നിജസ്ഥിതി എന്ത് എന്നുള്ളത് ഈ ചുവരെഴുത്ത് പരിപാടിയിൽ, പംക്തിയിൽ നമ്മൾ വിശദീകരിക്കുന്നത്. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹുവിനെ ഉമർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിൽ നിന്ന് ഭ്രഷ്ടനാക്കിയ രണ്ട് സംഭവങ്ങളുണ്ട്. രണ്ട് തവണ അത് നിർവഹിക്കപ്പെട്ടിട്ടുണ്ട്. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഖിലാഫത്തിൽ തന്നെ ഉമർ അബൂബക്കർ റളിയല്ലാഹുവിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട് ചില കാര്യങ്ങൾ. ഉമർ ഭയന്നത് കാരണത്താലാണ്. അതെന്ത് എന്നുള്ളത് ഇൻഷാല്ലാ നമ്മൾ വഴിയെ മനസ്സിലാക്കും. പക്ഷെ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഖാലിദിനെ സ്ഥാനത്ത് തുടരാൻ വിടുകയാണ് ഉണ്ടായത്. ഉമർ റളിയല്ലാഹു തആല അൻഹു അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ വഫാത്തിന് ശേഷം സ്ഥാനഭ്രഷ്ടനാക്കി. അത് ഉമർ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിൻ്റെ തുടക്ക നാളുകളിൽ. അതാണ് ഒന്നാമത്തേത്. അതെന്തുകൊണ്ട്? അത് ഉമറിൻ്റെ രാഷ്ട്രീയമാണ്. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു സ്ഥാനമേറ്റു. അപ്പോൾ നേതൃപദവിയിലുണ്ടായിരുന്ന ആളുകൾ അതേപോലെ നിലനിർത്തുകയാണ് ചെയ്തത്. എന്നാൽ ഉമർ റളിയല്ലാഹു തആലയുടെ സ്ഥാനമേറ്റപ്പോൾ ഉമർ റളിയല്ലാഹു തആലന്റെ രാഷ്ട്രീയ മീമാംസ അത് അബൂബക്കർ റളിയല്ലാഹു തആലയിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. അതുകൊണ്ട് തന്നെ ഉമർ റളിയല്ലാഹു തആലന് ചില അഴിച്ചു പണികളും അതേപോലെ തന്നെ സ്ഥാനാരോഹണങ്ങളും അതേപോലെ തന്നെ സ്ഥാനത്ത് നിന്ന് ഇറക്കലും നിർവഹിച്ചിട്ടുണ്ട്. അത് ഒരു ഭരണാധികാരിയെ അധികാരം ഏറ്റെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ മീമാംസയുടെ ഭാഗമാണ്. ചില അഴിച്ചു പണികൾ നടത്തി അവസരങ്ങളെ തിരപ്പെടുത്തലും വേദി ഉറപ്പിക്കലും, അത് കേവലം ഉമർ റളിയല്ലാഹു തആലന്റെ ഒരു രാഷ്ട്രീയ നിലപാട് മാത്രമായിരുന്നു അബൂബക്കർ റളിയല്ലാഹു തആലന് വ്യത്യസ്തമായിട്ട്. അതിൽ ഒരു പകപോക്കലോ അല്ലെങ്കിൽ ഒരു വിദ്വേഷം തീർക്കലോ ചരിത്രത്തിൽ വായിക്കാനില്ല എന്ന് നമുക്ക് ആ വിഷയത്തിൽ ചരിത്രം വായിക്കുമ്പോൾ ബോധ്യപ്പെടും. പിന്നീട് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹു യുദ്ധസൈന്യത്തിൽ സ്ഥാനം നേടി വീണ്ടും സൈനിക മുന്നേറ്റങ്ങൾ നടത്തിയിട്ടുണ്ട്. ഹിജ്റയുടെ 17-ാമത്തെ വർഷം ഉമർ റളിയല്ലാഹു തആല അൻഹു ഖാലിദ് റളിയല്ലാഹു അൻഹുവിനെ മറ്റൊരിക്കൽ കൂടി സ്ഥാനഭ്രഷ്ടനാക്കുകയുണ്ടായി. ആ ഭ്രഷ്ടനാക്കലാണ് ചില ചരിത്രകാരന്മാരും ആധുനികരായിട്ടുള്ള ചില പേനയുന്തികളും ഉമറിനെ വിമർശിക്കുവാനും ആക്ഷേപിക്കുവാനും കൂട്ടിന് പിടിച്ചിട്ടുള്ളത്. എന്തിനാണ് ഉമർ റളിയല്ലാഹു തആല അൻഹു ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹുവിനെ പ്രസ്തുത സ്ഥാനത്തു നിന്നിറക്കിയത്? ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായി, ഖാലിദിനെ വിളിച്ച് അഭിസംബോധന ചെയ്തതായി ചരിത്രത്തിലുള്ളത്, യാ ഖാലിദു വല്ലാഹി ഇന്നക അലയ്യ ലകരീം വഇന്നക ഇലയ്യ ലഹബീബ് വലൻ തുആതിബനി വലൻ തുആതിബനി ബഅദ അൽയൗമി അലാ ഷൈഇൻ. ഖാലിദ്, അള്ളാഹുവാണെ, നിങ്ങൾ എൻ്റെ അടുക്കൽ ആദരണീയനാണ്, എന്നിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവനാണ്. ഈ ദിവസത്തിന് ശേഷം ഒരു വിഷയത്തിലും നിങ്ങൾ എന്നെ ആക്ഷേപിക്കരുത്. ഇത് പറയാൻ കാരണം, ഖാലിദ് റളിയല്ലാഹു തആല അൻഹു ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് സങ്കടം പറയുന്നുണ്ട്. എന്നോടുള്ള നിങ്ങളുടെ നിലപാട് നല്ല വിധമല്ല എന്ന് ആവലാതിപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഖാലിദ് റളിയല്ലാഹു തആലന്റെ കയ്യിൽ വന്ന യുദ്ധാർജിത സ്വത്തുക്കളുടെ ബാഹുല്യം, അതാണ് ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ ഈ വിഷയത്തിന് പ്രേരിപ്പിച്ചത്. നമുക്കറിയാം, ഖാലിദ് റളിയല്ലാഹു തആല അൻഹു തൊട്ടതെല്ലാം വിജയമാക്കുന്ന യോദ്ധാവാണ്. അതുകൊണ്ട് തന്നെ യോദ്ധാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് യുദ്ധാർജിത സ്വത്തുക്കൾ ലഭിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹു കണിശക്കാരനും സൂക്ഷ്മ നിലപാടുകാരനാണ്. അത് ആരായാലും മുഖം നോക്കാതെ ഉമർ റളിയല്ലാഹു തആല അൻഹു എടുക്കുന്ന തീരുമാനവുമാണ്. സ്വന്തം മക്കൾ അബ്ദുള്ളയും ഒബൈദുള്ളയും സിറിയയിൽ അല്ലെങ്കിൽ ഇറാഖിൽ അബു മൂസ അൽഅശ്അരിയുടെ കീഴിൽ സൈന്യങ്ങളായി പോയിട്ടുണ്ട്. അബ്ദുള്ളയും ഒബൈദുള്ളയും അടങ്ങിയപ്പോൾ അവരുടെ കയ്യിൽ സ്വത്തുക്കൾ കാണുകയാണ് ഉമർ. ഉമർ വിരക്ത ജീവിതം നയിക്കുന്ന അതിഭക്തനാണ്. ഉമറിനെ കാണുന്ന മനുഷ്യ, എന്താ ഉമറിന്റെ പ്രത്യേകത? ഉമറിന്റെ കിസ്വ വസ്ത്രം ഉമറിന്റെ പുതപ്പാണ്, സെയ്ത്താണ്, ഓയിലാണ് ഉമറിന്റെ കൂട്ടാൻ. ഉമറിന് അന്തി ഉറങ്ങാൻ ഒരു കുടിലാണുള്ളത്, ഖലീഫയാണ്. അപ്പൊ ആ ഉമറിന്റെ വിരക്ത ജീവിതം, അതിനു മുന്നിലാണ് ആളുകളുടെ കയ്യിൽ ഉമർ കാശ് കാണുന്നത് എങ്കിൽ, സമ്പത്ത് കാണുന്നതെങ്കിൽ ഉമർ ചോദ്യം ചെയ്യും. അബ്ദുള്ളയും ഒബൈദുള്ളയും രണ്ട് മക്കൾ സ്വത്തുമായി വന്നപ്പോൾ ചോദിക്കുകയാണ്, ഈ സ്വത്ത് നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? അപ്പോൾ അവർ പറയുകയാണ്, ഞങ്ങൾ ഇത് കച്ചവടം ചെയ്ത് നേടിയ സ്വത്താണ്. അപ്പോൾ ഉമർ ചോദിക്കുകയാണ്, കച്ചവടം ചെയ്യാൻ നിങ്ങൾക്ക് എവിടുന്ന് കാശ് കിട്ടി? അപ്പോൾ പറയുകയാണ്, ഞങ്ങൾ അബു മൂസ അൽഅശ്അരിയോട്, അമീറിനോട്, ഗവർണറോട് കടം വാങ്ങിയതാണ്. കടം വാങ്ങി കച്ചവടം ചെയ്തു, കടത്തുക തിരിച്ചു നൽകിയിട്ട് ഇത് ലാഭമാണ്. അപ്പോൾ ഉമർ ചോദിക്കുകയാണ് മക്കളോട്, നിങ്ങൾക്ക് സ്വത്ത് കടം നൽകിയതുപോലെ എല്ലാവർക്കും സ്വത്ത് കടം നൽകിയിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് കടം നൽകിയത് അമീറുൽ മുഅ്മിനീന്റെ മക്കൾ എന്ന നിലക്കാണ്. അതുകൊണ്ട് ഈ ലാഭത്തുക മുഴുവൻ ബൈത്തുൽ മാലിലേക്ക്, സ്റ്റേറ്റ് ട്രഷറിയിലേക്ക് തിരിച്ചടക്കാൻ മക്കളെ നിർബന്ധിച്ച ഉമറിന്റെ നിലപാട്, അതാണ് ഉമർ റളിയല്ലാഹു തആല അൻഹു. അങ്ങനെയുള്ള ഉമർ ഖാലിദ് റളിയല്ലാഹു തആലന്റെ അടുക്കൽ കുറെ സ്വത്തേറെ കാണുകയാണ്. സ്വാഭാവികമാണ്, ഖാലിദ് റളിയല്ലാഹുവിന്റെ അടുക്കൽ സ്വത്ത്, കാരണം അദ്ദേഹം തൊട്ടതെല്ലാം യുദ്ധം ചെയ്ത് വിജയമാക്കി മാറ്റുന്ന അദ്ദേഹത്തിന് സ്വത്ത് യുദ്ധാർജിത സ്വത്തായിട്ട് വരിക എന്നുള്ളതുണ്ടാവും. പക്ഷേ ഉമർ റളിയല്ലാഹു തആല അൻഹു അത് കണ്ടപ്പോൾ, ഉമറിന്റെ ആ വിരക്ത ജീവിതത്തിൽ, അതിൽ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആലനെ ചോദ്യം ചെയ്യുകയും നിലവിലുള്ള സ്വത്ത് എല്ലാം രണ്ടാക്കി പകുത്ത് അതിൽ നിന്നൊരു വിഹിതം ബൈത്തുൽ മാലിലേക്ക് ഉമർ എടുക്കുകയുണ്ടായി. ചെരുപ്പ് വരെ, ഒരു ചെരുപ്പ് എടുത്ത് ഒരു ചെരുപ്പ് ബൈത്തുൽ മാലിലേക്ക് എന്ന രീതിയിൽ പകുക്കുകയുണ്ടായി എന്നുള്ളത് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. പക്ഷേ ഉമർ റളിയല്ലാഹു തആലനുഹു ഈ നിലപാട് ഖാലിദ് റളിയല്ലാഹു തആലനോട് സ്വീകരിച്ചപ്പോഴും എന്താ പറഞ്ഞത്? ഖാലിദ്, നിങ്ങൾ എൻ്റെ അടുക്കൽ മാന്യനാണ്. വഇന്നക ഇലയ്യ ലഹബീബ്, നിങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിയാണ്. അതുകൊണ്ട് വലാത്തു ആതിബനി ബാദലിയോ മലാശി, ഒരു വിഷയത്തിലും നിങ്ങൾ എന്നെ ആക്ഷേപിക്കേണ്ടതില്ല. എന്നിട്ട് ഉമർ എന്താ ചെയ്തത്? ഉമർ മുസ്ലിം നാടുകളിലേക്ക് കത്തെഴുതി. കാരണം ഖാലിദ് പിന്നെ ഉമർ റളിയല്ലാഹു തആലനെ സ്ഥാനഭ്രഷ്ടനാക്കിയെന്ന് പറയുമ്പോൾ, ഖാലിദിൽ നിന്ന് എന്തോ ഒരു മഹാ അപകടം സംഭവിച്ചിട്ടാണ് ഈ ഒരു സന്ദർഭത്തിൽ ഖാലിദിനെ ഉമർ ഒഴിവാക്കിയത് എന്ന് വരും. അങ്ങനെ ആളുകളത് വായിക്കും വിഷയം. കാരണം അങ്ങനെയാണ്, ഖാലിദ് റളിയല്ലാഹു തആലന്റെ നേതൃത്വത്തിൽ അബു ഉബൈദ, മുആവിയ, അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അനിൽ ജമീ ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ ഒരു പ്രവാഹം കണക്കെയാണ് മുസ്ലിം സൈന്യം മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഖാലിദിന്റെ പങ്ക് നിർണായകമാണ്. അവിടെ നിന്ന് ഖാലിദിനെ വലിക്കുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് ഉമറാണ് വലിക്കുന്നത്. അപ്പോൾ ഖാലിദിനെ കുറിച്ച് വലിയൊരു തെറ്റിദ്ധാരണ ലോകം വായിക്കും എന്നുള്ളത് മനസ്സിലാക്കിയ ഉമർ എന്താ ചെയ്തത്? അദ്ദേഹം മുസ്ലിം തലസ്ഥാന നഗരികളിലേക്ക് കത്തെഴുതി. ആ കത്തിൽ, ഇന്നി ലം ആസിൽ ഖാലിദൻ അൻ സുഖ്തതിൻ വലാ ഖിയാനതിൻ വലാകിൻ അന്നാസ ഫതനു ബിഹ് ഫഖിഫ്തു അൻ യുവക്കിലു ഇലൈഹി വയബ്തലു ബിഹ് ഫഅഹബബ്തു അൻ യഅലമു അന്നല്ലാഹു ഹുവസ്സാനിഉ. എന്താ ഇതിന്റെ അർത്ഥം? ഇന്നി ലം ആസിൽ ഖാലിദൻ, ഞാൻ ഖാലിദിനെ സ്ഥാനഭ്രഷ്ടനാക്കിയിട്ടില്ല. അൻ സുഖ്തതിൻ, അദ്ദേഹത്തോടുള്ള എന്തെങ്കിലും വിദ്വേഷം പക കാരണത്താൽ, അനിഷ്ടം കാരണത്താൽ, വലാ ഖിയാനത്തിൻ, അദ്ദേഹം എന്തെങ്കിലും ചതി നടത്തിയത് കാരണത്താലും, ഖാലിദ് റളിയല്ലാഹുവിന് നടത്തിയ എന്തെങ്കിലും ചതിയുടെ പേരിലോ അദ്ദേഹത്തോടുള്ള അനിഷ്ടം കാരണത്താലോ ഞാൻ ഖാലിദിനെ സ്ഥാനഭ്രഷ്ടനാക്കിയിട്ടില്ല. പ്രത്യുത വലാക്കിൻ അന്നാസ ഫതനൂബി, ഖാലിദിന്റെ വിഷയത്തിൽ ജനങ്ങൾ കുഴപ്പത്തിലായിട്ടുണ്ട്. ഫഖിഫ്തു, അപ്പോൾ ഞാൻ ഭയന്നു, അൻ യുവക്കിലു ഇലൈഹി വയബ്തലൂബി, ജനങ്ങൾ ഖാലിദിൽ തവക്കുലാക്കുകയും ഖാലിദിനാൽ പരീക്ഷിക്കപ്പെടുകയും ആദർശത്തിൽ പരീക്ഷിക്കപ്പെടുകയും ചെയ്തേക്കുമെന്ന് ഞാൻ ഭയന്നു. ഫഅഹബബ്ത്, അതുകൊണ്ട് തന്നെ ഞാൻ ഇഷ്ടപ്പെട്ടു. അയ്യലമു അന്നല്ലാഹു വസാനിയ, അല്ലാഹു ആകുന്നു എല്ലാത്തിൻ്റെയും നിർമ്മാതാവ്. യുദ്ധത്തിൽ യുദ്ധാർത്ഥിത സ്വത്ത് വരുന്നുവെങ്കിൽ അല്ലാഹു ആകുന്നു അത് നേടിത്തരുന്നത്. ഇത് ലോകം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഖാലിദിനെ ഒഴിവാക്കിയത് എന്ന് ഉമർ പറയണം. ഖാലിദ് ചതിപ്രതിയോഗം നടത്തിയിട്ടില്ല, ഒരു വിദ്വേഷം ഖാലിദിനോടില്ല, ജനങ്ങൾ ഖാലിദിൻ്റെ വിഷയത്തിൽ കുഴപ്പത്തിലായിട്ടുണ്ട് എന്നാണ്. എന്താ കുഴപ്പം? ഖാലിദ് റളിയല്ലാഹു തആല അൻഹു തൊട്ടതൊക്കെ വിജയമാണ്, നയിച്ചതെല്ലാം വിജയമാണ്. അപ്പോൾ ഇതെന്തോ ഖാലിദിൽ ഒരു അഭൗതികത, ആത്മീയത അതിരുവിട്ട് ദർശിക്കുന്ന സ്ഥിതിവിശേഷം. ഖാലിദിൻ്റെ കഴിവല്ല ഇത്, മേലായ റബ്ബ് സുബ്ഹാനഹു വതആലയുടെ കഴിവാണ്, അവൻ്റെ സൃഷ്ടിപ്പാണ് എന്ന് മനസ്സിലാക്കാനാണ് ഞാനിത് ചെയ്തത് എന്നാണ് ഉമർ റളിയല്ലാഹു തആല അൻഹു ആ വിഷയത്തിൽ, അദ്ദേഹത്തെ ഒഴിവാക്കിയ വിഷയത്തിൽ പറഞ്ഞത്. അദ്ദേഹത്തെ സ്ഥാനപുരുഷനാക്കി. വീണ്ടും മുസ്ലിം സൈന്യം അബൂ ഉബൈദയും അംറു ബിൻ ആസും മുആവിയയും മറ്റും മറ്റും യുദ്ധവിജയവുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. ഈജിപ്റ്റ് വിജയിച്ചടക്കപ്പെട്ടതൊക്കെ പിന്നീടാണ്. അപ്പോൾ ഖാലിദിനെ കൊണ്ട് മാത്രമല്ല വിജയം, മറ്റുള്ളവരെ കൊണ്ടും വിജയമുണ്ട്. വിജയമേകുന്നവൻ അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് എന്ന് ലോകം മനസ്സിലാക്കണം. ഖാലിദിനാൽ ആരും ആദർശം പണയപ്പെട്ടു പോകാൻ, പരീക്ഷിക്കപ്പെടാൻ പാടില്ല. ഇതായിരുന്നു ഉമറിൻ്റെ ഒരു നിലപാട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഉമർ റളിയല്ലാഹു തആല അൻഹു ഈ വിഷയത്തിൽ തുടക്കത്തിൽ ഉമറിൻ്റെ നിലപാടൊക്കെ അങ്ങനെയാണ്. തൗഹീദിൻ്റെ സംരക്ഷണമാണ് ഇവിടെ ഉമർ ലാക്കാക്കിയത്, അതാണ് അതിൻ്റെ ആകത്തുക. ആളുകൾ വ്യക്തികളുടെ വിഷയത്തിൽ അതിരുവിട്ട് വിശ്വസിക്കുകയും തീവ്രരാകുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായി? വ്യക്തിപൂജയായി, സൃഷ്ടിപൂജയായി. അള്ളാഹുക്ക് മാത്രമുള്ള അധികാരാവകാശങ്ങൾ സൃഷ്ടികൾക്ക് വകവെച്ച്, പിന്നെ അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് സൃഷ്ടികളോട് ചോദിക്കുന്ന, അള്ളാഹുവിന് പ്രത്യേകമായത് സൃഷ്ടികൾക്ക് വകവെക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുക. ഉമർ റളിയല്ലാഹു അതിൽ കണിശക്കാരനാണ്. അതുകൊണ്ടല്ലേ ഉമറിൻ്റെ ചരിത്രത്തിൽ നമ്മൾ പല സംഭവങ്ങളും വായിക്കുന്നത്. എന്തിനാ ഉമർ റളിയല്ലാഹു തആല അൻഹു ഷജറത്തു റിദ്വാൻ വെട്ടിയത്? ഇതേപോലെ ഉമറിൻ്റെ നിലപാടുകൾ അബുൽ ആലിയ പറഞ്ഞില്ലേ, ദാനിയേൽ പ്രവാചകന്റെ ഭൗതിക ശരീരം അത് മറമാടപ്പെടാതെ വെച്ചിരുന്നു എന്നാണ്. മുസ്ലിമീങ്ങൾ യുദ്ധവിജയങ്ങളിലൂടെ ഹുർമുസാനെ കീഴ്പ്പെടുത്തിയപ്പോൾ ഹുർമുസാന്റെ കൊട്ടാരത്തിൽ ദാനിയേൽ പ്രവാചകന്റെ ഭൗതിക ശരീരം കാണപ്പെട്ടു എന്നാണ്. ഇത് ദാനിയേൽ പ്രവാചകൻ്റെതാണെന്ന് മനസ്സിൽ പറഞ്ഞപ്പോൾ മുസ്ലിം സൈന്യം ഉമറിന് വിവരം കൊടുക്കുകയാണ് മദീനയിലേക്ക്, അമീർ മുഅ്മിനീൻ ഇങ്ങനെ ഒരു ഭൗതിക ശരീരം മറമാടാതെ കാലങ്ങളായിട്ട് ഇവിടെ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എന്ത് ചെയ്യും? അബൂമറിന്റെ നിലപാടെന്താ? ഒരു പ്രവാചകൻ്റെ ഭൗതിക ശരീരമാണത്. എന്താ ഉമർ ചെയ്ത് പറഞ്ഞത്, ആഹ്വാനം ചെയ്തത്? ഉമർ പറഞ്ഞത് കുറേ കബറുകൾ പകലിൻ്റെ വെളിച്ചത്തിൽ കുഴിച്ചിടാനാണ്. കുറേ കബറുകൾ കുഴിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഇരുളിൻ്റെ മറവിൽ രാവിൽ ഈ കുഴിക്കപ്പെട്ട കബറുകളിൽ ഏതെങ്കിലും ഒരു കബറിൽ മയ്യത്ത് വെച്ചിട്ട് എല്ലാ കുഴികളും മൂടാൻ പറഞ്ഞ്, കബറുകൾ കുഴിച്ചതൊക്കെ മൂടാൻ പറഞ്ഞ്. എന്തിനാ ഉമർ ആ നിലപാടെടുത്തത്? ഉമർ ആ നിലപാടെടുത്തത് കബർ പൂജ തടയാൻ, ആ പ്രവാചകൻ്റേതെന്ന് പറഞ്ഞ് പിന്നീട് ഒരു കബറിടം കെട്ടി ഉയർത്തപ്പെടുന്ന അവസ്ഥ ഉണ്ടായില്ല. ആരാധനകൾ സമർപ്പിക്കപ്പെടുന്ന, സുജൂദി ചെയ്യപ്പെടുന്ന, ജാറം മൂടുന്ന ഒരു മഖാമും ഒരു ജാറവും മുസ്ലിമീങ്ങൾക്ക് അവിടെ ഉണ്ടായില്ല. ഇതുപോലുള്ളൊരു നിലപാടാണ് ഇവിടെ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹുവിൻ്റെ വിഷയത്തിൽ അമീർ മുഅ്മിനീൻ ഉമർ സ്വീകരിക്കുകയുണ്ടായത്. ഇതേപോലെ ഉമർ എന്തുകൊണ്ട് ഖാലിദ് റളിയല്ലാഹു തആല അന്നോട് ഇങ്ങനെ ഒരു നിലപാടെടുത്തു, അതിൻ്റെ ഒരു ഭാഗം കൂടി ചരിത്രത്തിൽ പറയപ്പെട്ടിട്ടുണ്ട്. അതെന്താണ്? ഉമറിൻ്റെ രാഷ്ട്രീയം യുദ്ധാർജിത സ്വത്തുക്കൾ മുഹാജിറീങ്ങളിലെ ദുർബലർക്ക് വീതിച്ച് നൽകണം എന്നുള്ളതാണ്. സാമ്പത്തിക ശേഷിയും കാര്യപ്രാപ്തിയുമുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ യുദ്ധാർജിത സ്വത്തുക്കളിൽ നിന്ന് കൊടുത്തിട്ട് വേണ്ട, ഇത് ദരിദ്രരായ മുസ്ലിമീങ്ങൾക്ക് കൊടുത്ത് അവരെ പോഷിപ്പിക്കണം എന്നതായിരുന്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ നിലപാട്. എന്നാൽ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹു ദരിദ്രരെ പറ്റെ അവഗണിച്ചിട്ടില്ല, അവർക്ക് മാത്രം പരിമിതപ്പെടുത്തണം എന്നുള്ള വീക്ഷണത്തോട്, ഉമറിൻ്റെ വീക്ഷണത്തോട് ഖാലിദ് വിയോജിപ്പുള്ളവനായിരുന്നു. അദ്ദേഹം ചില പ്രത്യേകമായ ലക്ഷ്യങ്ങളെ മുന്നിൽ കണ്ട് സാമ്പത്തികമായി ആശ്വാസമുള്ളവർ, കഴിവുള്ളവർ അവരെ കൂടി ഈ സ്വത്തിൽ പരിഗണിച്ചു എന്നുള്ളതാണ്. അൽ അഷ്വാസ് ഇബ്നു ഖൈസ് അൽ ഖിന്ദിയുടെയൊക്കെ വിഷയത്തിൽ അവർക്ക് സ്വത്ത് നൽകി ഖാലിദ് റളിയല്ലാഹു തആല അവരെ സഹായിച്ച സംഭവങ്ങൾ കാണാൻ സാധിക്കും. അൽ അഷ്വാസ് ഇബ്നു ഖൈസ് അൽ ഖിന്ദിയൊക്കെ സാമ്പത്തികമായി ഭദ്രതയുള്ളവരാണ്. അവരെ ഖാലിദ് റളിയല്ലാഹു തആല എന്തിന് സഹായിച്ചു? സാധുക്കളായ ജനഗതികൾ ധാരാളമല്ലേ, പ്രത്യേകിച്ച് മുഹാജിറുകളായ സാധുക്കൾ, അവരെ മാത്രമാണ് പോഷിപ്പിക്കേണ്ടത് എന്ന നിലപാട്. പക്ഷേ ഖാലിദ് റളിയല്ലാഹു തആല അൻഹു മദീനയിൽ നിന്ന് വിദൂരമായി ശത്രുവിൻ്റെ നാടിനോടടുത്ത് യുദ്ധ മുഖങ്ങളിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഖാലിദ് റളിയല്ലാഹു തആല അൻഹു ചില പ്രത്യേക പരിഗണനയാൽ അത്തരം ചില നിലപാടുകൾ എടുത്തിട്ടുണ്ട്. അത് ഉമറിനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. അവിടെ ഖാലിദും

0: ഉമർ ഖാലിദ് റളിയല്ലാഹുവിൻ്റെ വിഷയത്തിൽ ലോകരെ അറിയിച്ചതെന്താണ്? ഉമർ ലോകരെ അറിയിച്ചത്, ഞാൻ ഖാലിദിനെ സ്ഥാനഭ്രഷ്ടനാക്കിയിട്ടുണ്ട് എങ്കിൽ അത് എനിക്കുള്ള സുഹ്തത്ത് ദേഷ്യം കാരണത്താലല്ല, വല ഖിയാന, ഖാലിദ് ചതി പ്രയോഗം നടത്തിയതുകൊണ്ടുമല്ല എന്നാണ് ഉമർ ഖാലിദിനെ ഒഴിവാക്കിയപ്പോൾ ലോകരെ അറിയിച്ചത്. എത്രമാത്രം തെളിഞ്ഞ മനസ്കത, വിശാല മനസ്കത ഉമറിൻ്റേത് നമ്മൾ വായിക്കുന്നു. ഇതേപോലെ ഖാലിദ് റളിയല്ലാഹു തആലാനും ഉമറിനോട് ഏത് മനസ്ഥിതിയിലാണ് ഉണ്ടായിരുന്നത്? അബുദർദ റളിയല്ലാഹു തആലാനും ഖാലിദ് ബിനുൽ വലീദ് രോഗിയായി കിടക്കവേ ഖാലിദ് റളിയല്ലാഹുവിൻ്റെ രോഗം കാണാൻ അദ്ദേഹത്തെ സമീപിച്ചപ്പോൾ ഖാലിദ് റളിയല്ലാഹു തആലാനും അബുദർദായിനോട് പറയുന്നുണ്ട്, യാ അബദർദ ലഇൻ മാത ഉമറു ലതറയന്ന ഉമൂറൻ തുൻകിറുഹ. ഉമറിനോടുള്ള ഖാലിദ് റളിയല്ലാഹുവിൻ്റെ മതിപ്പാണ്. അദ്ദേഹം രോഗിയായി കിടന്നപ്പോൾ, മരണശയ്യയിൽ ഖാലിദ് കിടക്കുമ്പോൾ അബുദർദ വന്നപ്പോൾ ഖാലിദ് പറയാണ് ഉമറിനെ കുറിച്ച്, അബുദർദ, ഉമർ മരിച്ചാൽ നിങ്ങൾക്കൊരിക്കലും സമ്മതിക്കാൻ കഴിയാത്ത ചില രംഗങ്ങൾ കാണേണ്ടി വരും എന്നാണ്. എന്നാണ് ഉമർ അത്രമാത്രം കണിശമായിട്ടാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ തലപൊക്കിയില്ല. പക്ഷെ ഉമർ മരിച്ചാൽ നിങ്ങൾക്ക് സമ്മതിക്കാൻ കഴിയാത്ത പല പ്രശ്നങ്ങളും തലയെടുക്കുന്നത് നിങ്ങൾ കാണേണ്ടി വരും എന്ന് ഖാലിദ് റളിയല്ലാഹു അൻഹു പറയാണ്. അപ്പോൾ അബുദർദാവ് പറയാണ്, വഅന വല്ലാഹു അറാ ദാലിക്, അള്ളാഹുവാണ് സത്യം, ഞാനത് കാണുക തന്നെ ചെയ്യും. എന്നിട്ട് ഖാലിദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖദ് വജദ്തു അലൈഹി ഫീ നഫ്സി ഫീ ഉമൂർ, ഉമറിനോട് എൻ്റെ മനസ്സിൽ പല കാര്യങ്ങളിലും എനിക്ക് പ്രയാസമുണ്ടായിരുന്നു. ഖാലിദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഉമറിനോട് എനിക്ക് പല വിഷയത്തിലും എൻ്റെ മനസ്സിൽ പ്രയാസമുണ്ടായിരുന്നു. എൻ്റെ ഈ രോഗത്തിൽ കിടന്ന് അന്ന് ഉമറിലെടുത്ത നിലപാടുകളെ ഞാൻ ആലോചിച്ചപ്പോൾ, ചിന്തിച്ചപ്പോൾ, അള്ളാഹുവിൽ നിന്നുള്ള ഒരു കാര്യബോധം ഇപ്പോൾ എനിക്ക് വന്നണിയുകയും ചെയ്തപ്പോൾ ഞാൻ മനസ്സിലാക്കി, ഉറപ്പിച്ചു, ഉമർ അന്ന് എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതുകൊണ്ടെല്ലാം ഉമർ ഉദ്ദേശിച്ചത് അള്ളാഹുവിനെ മാത്രമാണ്, അള്ളാഹിനെ മാത്രമാണ് ഉമർ ഉദ്ദേശിച്ചത് എന്ന് ഇപ്പം എനിക്ക് ബോധ്യപ്പെട്ടു എന്ന് ഖാലിദ് റളിയല്ലാഹു പറയണം. എന്നിട്ട് പറയണം, എൻ്റെ സ്വത്ത് വീതിക്കുവാൻ ഉമർ ആളയച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഉമറിനോടൊരു പ്രയാസം ഉണ്ടായിരുന്നു. കാരണം എന്താ, അന്ന് ആ സ്വത്ത് വീതിച്ചപ്പോൾ ചെരുപ്പുകൾ വരെ വീതിച്ചെടുത്തിട്ടുണ്ട്. ഖാലിദ് പറയാണ്, ഉമർ അത് എന്നെക്കൊണ്ട് മാത്രമല്ല ചെയ്തിട്ടുള്ളത്, എൻ്റെ സ്വത്ത് മാത്രമല്ല ഉമർ വീതിച്ചെടുത്തിട്ടുള്ളത്, പിന്നെയോ ഇസ്ലാമിലേക്ക് മുൻകടന്നു വന്നവരുടെ വിഷയത്തിൽ വരെ ഉമർ ആ നിലപാടെടുത്തിട്ടുണ്ട്. അവരുടെ വരെ സ്വത്ത് ഉമർ എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടുകെട്ടിയിട്ട് അത് പപ്പാതിയാക്കിയിട്ടുണ്ട്. ഖാലിദിൻ്റെ മാത്രമല്ല, പിന്നെയോ ഇസ്ലാമിലേക്ക് മുൻകടന്നു വന്നവരുടെ വിഷയത്തിൽ ഖാലിദ് പറയുന്നത്, ബദറിൽ പങ്കെടുത്തവരുടെ വരെ, ബദരീങ്ങളുടെ വരെ സ്വത്ത് ഉമർ അങ്ങനെ അതിനെക്കുറിച്ച് ചോദ്യം ചെയ്തിട്ടുണ്ട്. എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചിട്ട് പകുതിയാക്കിയിട്ട് പകുതി ബൈത്തുൽമാലിലേക്ക് ഉമർ എടുത്തിട്ടുണ്ട്. ഉമർ എന്നോട് കർക്കശമായി പെരുമാറിയിട്ടുണ്ട്. ഖാലിദ് പറയാണ്, എന്നോട് അദ്ദേഹം പരുഷമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതേപോലെ മറ്റുള്ളവരോടും അദ്ദേഹം പരുഷമായിട്ട് പെരുമാറിയിട്ടുണ്ട്, അതെന്നോട് മാത്രമല്ല. എന്നിട്ട് ഖാലിദ് റളിയല്ലാഹു തആല അൻഹു മരിക്കുന്നതിന് മുമ്പ് ഒരു വസീയത്ത്, എന്താ വസീയത്ത്, എൻ്റെ ശേഷിപ്പ് സ്വത്ത്, ഖാലിദ് മരിക്കുമ്പോൾ വിട്ടേക്കുന്ന സ്വത്ത് വസീയത്ത് നടപ്പിലാക്കലുണ്ടല്ലോ, ഇതെല്ലാം ഞാൻ അതിന് ആളെ നിശ്ചയിക്കുന്നത് ആരെയാണ്, ഇല ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ ഇബ്നുൽ ഖത്താബിനെയാണ് എന്നാണ്. ഈ വിവരം ഉമറിൻ്റെ കാതിലെത്തിയപ്പോൾ എന്താ അബുദർദാവ് പറയുന്നത്, ഉമർ റളിയല്ലാഹു തആല അൻഹു കരയുകയുണ്ടായി എന്നാണ്. സഹോദരന്മാരെ, രണ്ട് മഹൽ വ്യക്തിത്വങ്ങൾ, ഒന്ന് ഫാറൂഖ് ഉമർ അമീറുൽ മുഅ്മിനീൻ, മറ്റൊന്ന് സൈഫുല്ലാ ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹു തആല അൻഹു. ഈ രണ്ട് വ്യക്തിത്വങ്ങൾ തമ്മിൽ ചരിത്രത്തിൽ നടന്ന ചില സംഭവങ്ങൾ, സംഭാഷണങ്ങൾ, അതേപോലെ തന്നെ ഭരണാധികാരിയും പ്രജയും തമ്മിലുള്ളതായ ചില വർത്തനങ്ങൾ, പെരുമാറ്റങ്ങൾ, ആ വിഷയത്തിൽ ഒരു ചരിത്രം പറയപ്പെടുന്നത്, അതിൻ്റെ നിജസ്ഥിതി എന്ത്, അതോടൊപ്പം ചില യാഥാർത്ഥ്യങ്ങൾ, വസ്തുതകൾ, അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, യഥാവിധം മനസ്സിലാക്കുമ്പോൾ ഉമറിൻ്റെ വ്യക്തിത്വവും മഹത്വവും ഖാലിദിൻ്റെ വ്യക്തിത്വവും മഹത്വവും ഇതുമാത്രമാണ് ഒരു വിശ്വാസിയുടെ മനസ്സിൽ ഇടം നേടുന്നത്. അതിനുവേണ്ടിയാണ് ഏതാനും പരാമർശങ്ങൾ ഇവിടെ മനസ്സിലാക്കിയത്. മലായ റബ്ബ് സുബ്ഹാനഹു വതആല നമ്മളെ എല്ലാവരെയും എല്ലാ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ.
1: മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ ചുവരെഴുത്ത്. വിഷയം അവതരിപ്പിച്ച് നമ്മോടൊപ്പമുണ്ടായിരുന്നത് അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള അൽമദീനി.
2: പീസ് റേഡിയോ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിൻ്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിൻ്റെ കുളിർ തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിൻ്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ,

0: സുഹൃത്തുക്കൾ തുടങ്ങിയ എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം. കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്ബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിൻ്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷെ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകൾ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പിറവിയുടെ പൊരുൾ തേടി തിരിഞ്ഞബിയോടൊപ്പം പരിപാടിയിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഏറ്റവും വലിയ സൗഭാഗ്യവാന്മാർ ക്ലാസ് എടുത്തുകൊണ്ട് അബ്ദുള്ള മെഴ്സിൻ വണ്ടൂർ നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെല്ലാവരും ആഗ്രഹിക്കുന്ന, നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യമായ ആ സ്വർഗലോകത്തെക്കുറിച്ച് സ്വഹാബത്തിനിങ്ങനെ വിവരിച്ചു കൊടുക്കുകയാണ്. സ്വർഗത്തിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞ്, അവിടെ കിട്ടുന്ന സൗഭാഗ്യങ്ങളെക്കുറിച്ച് പറഞ്ഞ്, ആരൊക്കെയാണ് അവിടേക്ക് പ്രവേശിക്കുക എന്നെല്ലാം പറഞ്ഞ്, ആ സ്വർഗത്തിൻ്റെ കവാടങ്ങളെക്കുറിച്ച്, ആ കവാടത്തിലൂടെ പ്രവേശിക്കുന്ന ആളുകൾ ആരൊക്കെയാണ് എന്ന് പറയുമ്പോൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, മൻ അൻഫഖ സൗജൈനി ഫീ സബീലില്ലാഹ്, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ രണ്ട് ഭാര്യമാർക്ക് ആരെങ്കിലും ചെലവിന് കൊടുക്കുന്നുണ്ട് എങ്കിൽ, നൂദിയ മിൻ അബ്വാബിൽ ജന്ന, സ്വർഗ കവാടങ്ങളിൽ അവനെ വിളിക്കുന്നതാണ്. എന്നിട്ട് അവനോട് പറയും, യാ അബ്ദുള്ള, അല്ലയോ അല്ലാഹുവിൻ്റെ ദാസ, ഹാദാ ഖൈറുൻ, ഇതൊരു നല്ല കാര്യം തന്നെയാണ് നീ ചെയ്തത്. തുടർന്ന് പ്രവാചകൻ ചില കാര്യങ്ങൾ പ്രത്യേകം പറയുകയുണ്ടായി. ഫമൻ ഖാന മിൻ അഹ്ലിസ് സ്വല, കൃത്യമായി നമസ്കരിക്കുന്നവനെ, ദുഖയ മിൻ ബാബിസ്വല, ബാബുസ്വലയിലൂടെ അവനെ സ്വർഗത്തിലേക്ക് വിളിക്കുന്നതാണ്. ഇതെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ സദസ്സിലൊരാളിരുന്നിങ്ങനെ കരയുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണെന്ന് നോക്കുമ്പോൾ, അതാ മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു തേങ്ങി തേങ്ങി അവിടെ നിന്ന് കരയുന്നുണ്ട്. പ്രവാചകൻ അദ്ദേഹത്തെ നോക്കിക്കൊണ്ട്, എന്തിനാണ് താങ്കൾ ഇങ്ങനെ കരയുന്നത് അബൂബക്കർ എന്ന് ചോദിക്കുമ്പോൾ, അദ്ദേഹം തലയുയർത്തിക്കൊണ്ട് പ്രവാചകനോട് പറയുന്നുണ്ട്, റസൂലേ, ആ സ്വർഗത്തിലേക്ക് പോകാൻ എനിക്കും സാധിക്കുമോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് എന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ചു നേരമൊന്നും മിണ്ടാതിരുന്നു. എന്നിട്ട് പറഞ്ഞു, അബൂബക്കറേ, മനുഷ്യരുടെ കൂട്ടത്തിൽ ആദ്യം സ്വർഗത്തിലേക്ക് പോകുന്നവൻ ഞാനാണ്. എന്നാൽ ഈ ഉമ്മത്തിൽ ആദ്യം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത് താങ്കളായിരിക്കും. ഇത് കേട്ടപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു വീണ്ടും കരയുന്നുണ്ട്. അദ്ദേഹം വീണ്ടും അവിടെ തന്നെ ഇങ്ങനെ ഇരുന്ന് കരയാണ്. എന്നിട്ട് അദ്ദേഹം വീണ്ടും ചോദിക്കുന്നുണ്ട്, ബി അബി അൻതവ ഉമ്മിയാ റസൂലല്ലാഹ്, അല്ലാൻ റസൂലെ, എൻ്റെ ഉമ്മയും ഉപ്പയും താങ്കൾക്കുള്ളതാണ്. ഏതെങ്കിലും ഒരു കവാടത്തിലൂടെ പ്രവേശിച്ചാൽ അത് തന്നെ വലിയ ഭാഗ്യമാണല്ലോ. എന്നാൽ എട്ട് കവാടത്തിലൂടെയും പ്രവേശിക്കാൻ യോഗ്യരായ ആളുകളുണ്ടാകുമോ പ്രവാചകരെ എന്ന് ചോദിക്കുമ്പോൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പറയുന്നുണ്ട്, നഅം, അതേ അബൂബക്കറേ, വഅർജു അൻ തകൂന മിൻഹും, നീയും ആ കൂട്ടത്തിൽ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു സ്വർഗത്തിൻ്റെ ഏതേത് കവാടത്തിലൂടെയും പ്രവേശിക്കാനുള്ള യോഗ്യത ലഭിച്ച വ്യക്തിയാണ് എന്നാണ് ഈ ഹദീസിനെ വിശദീകരിക്കുന്ന പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നാല് കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. സ്വർഗത്തിൻ്റെ ഇഷ്ടമുള്ള കവാടത്തിലൂടെ പ്രവേശിക്കാൻ അവസരം ലഭിക്കുന്ന സൗഭാഗ്യവാന്മാരാവാനുള്ള യോഗ്യതക്കുള്ള നാല് കാര്യങ്ങൾ പ്രവാചകൻ പഠിപ്പിച്ചു. ഒന്നാമത്തെ കാര്യം ഷഹാദത്താണ്, അള്ളാഹുവല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന വിശ്വാസം, തൗഹീദിൻ്റെ ആളായി മാറാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ട് എങ്കിൽ, പ്രിയമുള്ളവരെ, ആ കാര്യത്തിൽ നാം വിജയിച്ചവരാണ്. ഏതൊരു കർമ്മം സ്വീകരിക്കാനും ഷഹാദത്താണ് പ്രധാനം. വിശ്വാസം ശരിയായിട്ടില്ല എങ്കിൽ ഒരിക്കലും അവൻ്റെ ജീവിതത്തിൽ ഒരു വിജയം അവന് കരസ്ഥമാക്കാൻ സാധിക്കുന്നതല്ല. ശിർക്കൊരിക്കലും ജീവിതത്തിൽ വരാതിരിക്കാൻ, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കാൻ, തൗഹീദിൻ്റെ ഉടമകളാവാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാല, ആരെങ്കിലും പറഞ്ഞാൽ, മനസ്സറിഞ്ഞുകൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് ആരെങ്കിലും പറഞ്ഞാൽ, എന്ത്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലു എന്ന ഷഹാദത്ത് കലിമ ആരെങ്കിലും ചൊല്ലിക്കഴിഞ്ഞാൽ, വഅന്ന ഈസാ അബ്ദുല്ലാ, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ അടിമയാണ് എന്ന് വിശ്വസിച്ചാൽ, വഇബ്നു അമതിഹി, ഒരു അടിമ സ്ത്രീയുടെ മകനാണ് ഈസാ അലൈഹി സ്വലാം എന്ന് വിശ്വസിച്ചാൽ, വകലിമത്തുഹു, അള്ളാഹുവിൻ്റെ കലിമത്താണിത് എന്ന് അംഗീകരിച്ചാൽ, അൽഖാഹ ഇലാ മറിയം, മറിയമിലേക്ക് അള്ളാഹു ഊതിയ റൂഹാണ് എന്നുകൂടി ഒരാൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ പറ്റി വിശ്വസിച്ചു കഴിഞ്ഞാൽ, വഅന്നൽ ജന്നത ഹഖുൻ, സ്വർഗമുണ്ട് എന്നും, വഅന്നന്നാർ ഹഖുൻ, നരകവുമുണ്ട് എന്നുമൊക്കെ ഒരാൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ, അദ്ഖലഹുല്ലാഹു മിൻ അയ്യ അബ്വാബിൽ ജന്നതി സമാനിയത ശാ, അല്ലാഹു അവനെ സ്വർഗത്തിൻ്റെ 8 കവാടങ്ങളിൽ ഏത് കവാടത്തിലൂടെയും പ്രവേശിക്കാനുള്ള അവസരം നൽകുമെന്നുള്ളതാണ്. സഹോദരങ്ങളെ, നമ്മൾ നിസാരമായി കാണുന്ന പല നന്മകളുമില്ലേ? നമുക്ക് സ്വർഗം നേടിത്തരാൻ കാരണമാവുന്ന നന്മകളാണതൊക്കെ. നമ്മൾ നിസാരമായി അത് ചെയ്തിട്ടില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല, അത് ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും കിട്ടുന്നത് ചെറിയ ചെറിയ നന്മകളല്ലേ, ചെറിയ ചെറിയ അനുഗ്രഹങ്ങളല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ തട്ടിയകറ്റുന്ന നന്മകൾ. ഒരാൾ വുളു ചെയ്തു, വുളുവിന് ശേഷമുള്ള പ്രാർത്ഥന അവൻ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിച്ചത് ആത്മാർത്ഥതയോടുകൂടിയാണ് എങ്കിൽ, അല്ലാഹു റസൂൽ പറയുകയാണ്, മാ മിൻ കുമ്മിൻ അഹദിൻ യതവല്ല, ഒരാൾ വുളു എടുക്കുകയും ഫയുസ്ബിഉൽ വുളു, കൃത്യമായി പൂർണ്ണമായി നനയേണ്ട ഭാഗങ്ങളെല്ലാം നനഞ്ഞുകൊണ്ട് വൃത്തിയോടുകൂടി വുളു ചെയ്യുകയും ചെയ്താൽ, സുമ്മ യഖൂലു, എന്നിട്ട് അവൻ പറയുകയാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലു, അല്ലാഹുമ്മ ജഅൽനി മിനത്തവ്വാബീന വജഅൽനി മിനൽ മുത്തഹീരീന എന്ന് പറഞ്ഞാൽ, ഇല്ലാ ഫുതിഹത്ത് ലഹു അബ്വാബുൽ ജന്നത്തി സമാനിയത യദ്ഖുലു മിൻ അയ്യിശാ, സ്വർഗത്തിൻ്റെ അടുക്കലെത്തുമ്പോൾ 8 കവാടങ്ങളും തുറന്നു കൊടുക്കും അവന് വേണ്ടി, എന്നിട്ട് ഇഷ്ടമുള്ള കവാടത്തിലൂടെ നീ പ്രവേശിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ അതിലൂടെ പ്രവേശിപ്പിക്കുന്നതാണ്. പ്രിയമുള്ളവരെ, ഈ ഒരു പ്രാർത്ഥന വുളുവിന് ശേഷം മറക്കാതെ ചൊല്ലാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. പ്രിയമുള്ളവരെ, സ്ത്രീകൾക്ക് സ്വർഗത്തിൻ്റെ ഇഷ്ടമുള്ള കവാടങ്ങളിലൂടെ പ്രവേശിക്കാനുള്ള അവസരമുണ്ട് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. ഇദാ സല്ലത്തിൽ മർഅതു ഖംസഹ, ഒരു സ്ത്രീ 5 നേരം കൃത്യമായി നമസ്കരിച്ചു. സ്വാമത് ശിഹ്റഹ, അവളുടെ നിശ്ചയിക്കപ്പെട്ട റമദാനിലെ നോമ്പ് അവൾ അനുഷ്ഠിച്ചു. വഹഫിലത് ഫർജഹ, അവളുടെ ഗുഹ്യ അവയവം അവൾ സൂക്ഷിച്ചു കഴിഞ്ഞു. വാത്വഅത് സൗജഹ, അവളുടെ ഭർത്താവിനെ അവൾ അനുസരിക്കുകയും ചെയ്താൽ, ഖീലലഹ, അവളോട് പറയുന്നതാണ്, ഉദ്ഖിലൽ ജന്നത്ത് മിൻ അയ്യി അബ്വാബിൽ ജന്നത്തി ശിഇത, നിനക്കിഷ്ടമുള്ള കവാടത്തിലൂടെ നീ പ്രവേശിച്ചോ എന്ന് അവളോട് പറയപ്പെടും എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് എല്ലാ സഹോദരിമാരും ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. തൻ്റെ ഭർത്താവിനോടുള്ള കാര്യത്തിൽ, കടമയിൽ കൃത്യമായിക്കൊണ്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. പ്രിയമുള്ളവരെ, പ്രായപൂർത്തിയാവാത്ത 3 മക്കളുണ്ടായിരിക്കെ, അതിലൊരു കുട്ടി മരണപ്പെട്ടിട്ടും അതിൽ ഒരു മാതാവിനും പിതാവിനും ക്ഷമിക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ, അവർക്ക് ഇഷ്ടമുള്ള കവാടത്തിലൂടെ പ്രവേശിക്കാനുള്ള അവസരമുണ്ട്. പ്രവാചകൻ പറയുന്നതായി നോക്കൂ നിങ്ങൾ, മാ മിൻ മുസ്ലിമിൻ യമൂതു ലഹു സലാസതുൻ മിനൽ വലദി ലം യബ്ലുഅൽ ഖംസ്, പ്രായപൂർത്തിയാവാത്ത 3 മക്കളുള്ള അവസ്ഥയിൽ ഒരാൾ മരണപ്പെട്ടാൽ, ഒരു കുട്ടി മരണപ്പെട്ടാൽ, ഇല്ലാ തലഖഹു മിൻ അബ്വാബിൽ ജന്നത്തി സമാനിയത മിൻ അയ്യഹാ ശാ ദഖല, അവർക്ക് ഇഷ്ടമുള്ള കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള അവസരമുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എല്ലാ നിലക്കും പ്രയാസങ്ങളിൽ ക്ഷമിക്കാൻ, അത് ഏതൊരു നിസാരമായ നന്മയാണെങ്കിൽ പോലും അതെല്ലാം കൃത്യമായി നിർവഹിക്കാൻ, സന്തോഷത്തോടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കാരണമാക്കുന്ന കാര്യങ്ങളാണ് എന്ന് നാം മനസ്സിലാക്കുക. സ്വർഗത്തിന് വേണ്ടി നാം ഒരുങ്ങണം, അതിനുവേണ്ടി തയ്യാറാവുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാ അല്ലാഹ്, ജസാകുമുല്ലാഹ് ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരിഞ്ഞബിയോടൊപ്പം. ഏറ്റവും വലിയ സൗഭാഗ്യവാന്മാർ. ക്ലാസ് എടുത്തത് അബ്ദുല്ല മെഴ്സിൻ വണ്ടൂർ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അടുത്തതായി പീസ് റേഡിയോയിൽ നാം ശ്രവിക്കുന്നത് ഹിഫ്ളുൽ ഖുർആൻ സൂറത്തു ഇബ്രാഹിം 25-26 ആയത്തുകൾ. നമുക്ക് മുമ്പിൽ പാരായണം ചെയ്യുന്നത് ഫവാസ് ഫൈറൂസ്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ അമ്മാ ബാദ്. ബഹുമാന്യരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിലെ സൂറത്തു ഇബ്രാഹിമിലെ 24 വചനങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലായിക്കൊണ്ട് നാം പഠിച്ചു വന്നത്. ഇന്ന് ഇൻഷാഅള്ളാ സൂറത്തു ഇബ്രാഹിമിലെ 25-26 വചനങ്ങളാണ് നാം പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായി ഞാനൊന്ന് പാരായണം ചെയ്യാം.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ومثل كلمة خبيثة
1: ومثل كلمة خبيثة

ومثل كلمة خبيثة كشجرة

الأرض كشجرة خبيثة اجتثت من فوق الأرض.

0: അൽഹംദുലില്ലാ, നാം ഇന്ന് പഠിച്ചത് സൂറത്തു ഇബ്രാഹീമിലെ 25-26 വചനങ്ങളാണ്. ഇന്ന് പഠിച്ച വചനങ്ങൾ ശ്രോതാക്കൾ മനഃപ്പാഠമാക്കുവാൻ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ യഥാർത്ഥ ഖുർആനിൻ്റെ ആളുകളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: നാം ഇപ്പോൾ ശ്രവിച്ചത് ഹിഫ്ളുൽ ഖുർആൻ, സൂറത്തു ഇബ്രാഹീമിൽ നിന്നുള്ള 25-26 ആയത്തുകൾ. ഹിഫ്ളുൽ ഖുർആനിൽ നമുക്ക് വേണ്ടി ഖിറാഅത്ത് നടത്തിയത് ഫവാസ് ഫൈറൂസ്.
2: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്തശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാര വികാരങ്ങൾക്ക് ആധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിന്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.
3: സരസവും സാരസമ്പൂർണവുമായ രചനകളുടെ ശബ്ദാവിഷ്കാരമാണ് പീസ് റേഡിയോ നുറുങ്ങുകൾ. പ്രതീക്ഷിക്കാതെ ലഭിച്ച അവസരം. അബൂഹംദ ആലിക്കൽ എഴുതിയ ലേഖനത്തിന് ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
4: പ്രതീക്ഷിക്കാതെ ലഭിച്ച അവസരം, എഴുത്ത് അബൂഹംദ ആലിക്കൽ. ഒരു ചെറിയ ഗ്രാമത്തിൽ മൂന്ന് വഴികൾ കൂടിച്ചേരുന്ന ഒരു കവലയിൽ ആകാശം മുട്ടിനിൽക്കുന്ന ഒരു വൻമരമുണ്ടായിരുന്നു. ആ കവലയ്ക്ക് സദാ തണൽ നൽകിയിരുന്നത് ആ വമ്പൻ മരമാണ്. മരത്തിന്റെ ചുറ്റിലും വട്ടത്തിൽ ആളുകൾക്കിരിക്കാൻ പാകത്തിൽ ഒരു തിണ്ണ ഉണ്ടാക്കിയിട്ടുണ്ട്. ഗ്രാമത്തിലെ വയസ്സിൽ മൂത്തവർ ആ മരത്തണലിൽ ഇരുന്ന് കുശലം പറയലും വിശ്രമിക്കലും പതിവാണ്. മരം നൽകിയിരുന്ന സേവനങ്ങൾ ചെറുതൊന്നുമല്ല. യാത്രക്കാർക്ക് തണൽ നൽകിയും പക്ഷികൾക്ക് കൂടൊരുക്കാൻ ഇടം നൽകിയും തേനീച്ചകൾക്ക് തേൻ നൽകിയും ക്ഷീണിച്ചവശരായി വരുന്നവർക്ക് കുളിരേകും കാറ്റ് നൽകിയും മരം ആനന്ദം കണ്ടെത്തി. മഴക്കാലത്ത് ജനങ്ങൾ നനയാതിരിക്കാൻ മരത്തിന്റെ ചുവട്ടിലേക്ക് കയറി നിൽക്കും. കുഞ്ഞിനുറുമ്പുകളെ ഇലകൾക്കടിയിൽ മഴ നനയാതെ മരം ചേർത്തുപിടിക്കും. മരമെല്ലാവർക്കും ഒരു അനുഗ്രഹമായി. അങ്ങനെയിരിക്കെയാണ് അത് സംഭവിച്ചത്. മരത്തിന്റെ ഇലകൾ ഓരോ ദിവസവും ചെല്ലും തോറും പൊഴിഞ്ഞു വീണുകൊണ്ടിരുന്നു. അത് ഇക്കാലം വരെ സംഭവിക്കാത്തതാണ്. ഇലകൾ ഏതാണ്ടെല്ലാം പൊഴിഞ്ഞു തീർന്നു. ചില്ലകൾ ഓരോന്നായി ഉണങ്ങിത്തുടങ്ങി. അതോടെ പക്ഷികൾ വരാതെയായി. ആളുകൾ മരത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കാനും കാറ്റുകൊള്ളാനുമുള്ള വരവ് നിർത്തി. ഉണങ്ങിയ ചില്ലകൾ വിറകാക്കാൻ അവർ മത്സരിച്ചു. മനുഷ്യർ അങ്ങനെയാണ്. ഉപകാരം ലഭിക്കാതായാൽ എന്തും ഉപേക്ഷിക്കും. ഇഹലോകത്ത് ഉപകാരമുള്ളതിന്റെ പിന്നാലെ പോകും. എന്നാൽ പരലോകത്ത് ഉപകാരം ലഭിക്കുന്ന കാര്യങ്ങൾക്കത്ര പ്രാധാന്യം കൊടുക്കില്ല. കാലമേറെ ചെന്നപ്പോൾ മരം ഉണങ്ങാൻ തുടങ്ങിയ പോലെ തങ്ങൾക്കും ഉണക്കം ബാധിക്കുമെന്ന് പലരും ചിന്തിക്കുന്നില്ല. ആ വൻമരം ദീർഘകാലം മനുഷ്യരടക്കം അനേകം ജന്തുജാലങ്ങൾക്ക് ഉപകാരം നൽകിയിട്ടുണ്ട്. തന്റെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്കും തനിക്ക് തന്നെയും എന്തു ഉപകാരമാണ് ലഭിച്ചിട്ടുള്ളതെന്ന് മനുഷ്യൻ ചിന്തിക്കുന്നില്ല. തന്റെ ആയുസ്സും ആരോഗ്യവും സൽവഴിയിൽ വിനിയോഗിക്കാൻ ശ്രദ്ധിക്കുന്നില്ല. ലോകമെങ്ങും കൊറോണ വൈറസ് വരുത്തിയ ഭീതിയും ആൾനാശവും ചെറുതൊന്നുമല്ല. രാജ്യങ്ങളൊക്കെ അതീവ ജാഗ്രതയിലാണ്. മനുഷ്യർ വളരെയധികം ശ്രദ്ധയോടെ വീടുകളിൽ കഴിച്ചുകൂട്ടിക്കൊണ്ടിരിക്കുന്നു. സുരക്ഷിതത്വത്തിന്റെ ഭാഗമായി സർക്കാരും മതസംഘടനകളും നൽകിയ നിർദ്ദേശങ്ങൾ ജനങ്ങൾ പാലിച്ചുകൊണ്ടിരുന്നു. ഈ സമയത്ത് വിശ്വാസികൾക്കൊട്ടേറെ നന്മകൾ ചെയ്യാൻ സാധിക്കും. രാവിലെ എഴുന്നേറ്റത് മുതലുള്ള ദിക്റുകളും ദുആകളും അഞ്ചുനേരത്തെ നമസ്കാരം സമയം തെറ്റാതെ നിർവഹിക്കലും റവാത്തിബ് സുന്നത്തുകളും തിങ്കൾ വ്യാഴം ദിവസങ്ങളിലെ സുന്നത്തു നോമ്പുകളും രാത്രി നമസ്കാരവും ഖുർആൻ പാരായണവും പുസ്തകവായനയും പഠനവും വീട്ടുജോലികളിൽ സഹായിക്കലും മക്കളുമൊത്ത് സ്നേഹം പങ്കുവയ്ക്കലും കുടുംബങ്ങളെയും കൂട്ടുകാരെയും സഹപ്രവർത്തകരെയും രോഗികളെയും ഫോണിലൂടെ വിളിച്ച് സുഖദുഃഖങ്ങൾ അന്വേഷിക്കലും സമാധാനിപ്പിക്കലും സന്തോഷം പങ്കുവയ്ക്കലും തുടങ്ങി ഒട്ടേറെ നന്മകൾക്കുള്ള അവസരമായി കാണാം ഇതിനെ. അങ്ങനെ നന്മകൾ കൊണ്ട് സമ്പന്നമാക്കാം ഈ ദിവസങ്ങളെ. എന്നാൽ ചിലരെങ്കിലും ഇതിൽ നിന്നും വ്യത്യസ്തമായി ആരും കാണില്ല അറിയില്ല എന്ന ഭാവത്തിൽ സിനിമയും സീരിയലും സംഗീതവും ഏഷണിയും പരദൂഷണവും കളവുമായി ഈ നാളുകളെ അശ്രദ്ധമാക്കി തള്ളി നീക്കി. മൊബൈൽ ഫോൺ തല്ലെന്നുമല്ല മനുഷ്യനെ ബന്ധനസ്ഥനാക്കിയത്. വാട്സാപ്പിലും ഫേസ്ബുക്കിലും യൂട്യൂബിലുമായി സമയം നശിപ്പിച്ചവരും കുറച്ചൊന്നുമല്ല. എന്തിനും ഏതിനും മെസ്സേജുകൾ വിട്ടും വാർത്തകൾ പങ്കുവച്ചും ഓൺലൈനിൽ സാന്നിധ്യമറിയിക്കുന്നവരും സമൂഹത്തിൽ നടക്കുന്നതിനെതിരെയെല്ലാം പ്രതികരിച്ചില്ലെങ്കിൽ ശരിയാകില്ല എന്ന മട്ടിൽ തന്റേതായ പ്രതികരണം അറിയിച്ച് സായുജ്യമടയുന്നവരും അതിലേറെ ഈ അസുലഭ സമയങ്ങളിൽ പബ്ജിയിലും ഇതര ഗെയിമുകളിലും ഏർപ്പെട്ട് സമയം നഷ്ടപ്പെടുത്തിയവരും ഓർക്കുക, ഇതൊരവസരമാണ്. നഷ്ടപ്പെട്ടാൽ പിന്നീട് തിരിച്ചു പിടിക്കാൻ കഴിയാത്തതാണ് സമയം.
3: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. പ്രതീക്ഷിക്കാതെ ലഭിച്ച അവസരം. അബൂ ഹംദ അലിക്കൽ എഴുതിയ ലേഖനത്തിന് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
5: ഹോ, ഞാൻ തിരക്കിലായിപ്പോയി. അത് കേൾക്കാൻ മറന്നുപോയി. ജോലിസ്ഥലത്തായിരുന്നു, ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇത്തരം പരാതികളൊന്നും ഇനി വേണ്ട. കഴിഞ്ഞുപോയ ഏത് പരിപാടികളും 24 മണിക്കൂറിനുള്ളിലുള്ളവ വീണ്ടും കേൾക്കാൻ പീസ് റേഡിയോ റിവൈൻഡ് അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റെഡി ബട്ടണോട് ചേർന്നുള്ള റിവൈൻഡ് ഐക്കൺ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പ്രോഗ്രാമുകൾ തിരിച്ചുപിടിക്കാൻ അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റിവൈൻഡ്.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ ഹൃദയവസന്തം. വിശുദ്ധ ഖുർആൻ പഠനം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടെ പീസ് റേഡിയോ ഒരുക്കുന്ന ഹൃദയവസന്തത്തിൽ ഇപ്പോൾ അക്രമികളെ അള്ളാഹു ഇഷ്ടപ്പെടില്ല. സൂറത്തു ആൽ ഇമ്രാൻ 140 വചനത്തിന്റെ 4 ഭാഗമാണ് ഇന്ന് ക്ലാസ് എടുക്കുന്നത്. നമ്മോടൊപ്പമുള്ളത് അഷ്റഫ് സലഫി വാണിയമ്പലം.
0: വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ഹൃദയവസന്തത്തിൽ സൂറത്തു ആലി ഇമ്രാനിൽ നിന്നുള്ള 140 വചനമാണ് നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഉഹദ് യുദ്ധത്തിൽ വിശ്വാസികൾക്ക് പരാജയം സംഭവിച്ചെങ്കിൽ ബദറിൽ വിശ്വാസികൾക്ക് വിജയമുണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് പരിക്കുകളും കുറവുകളും കേടുപാടുകളും ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അതിൻ്റെ പേരിൽ വിഷമിക്കേണ്ടതില്ല. ഒരാശ്വസിപ്പിക്കൽ: ഇനി എംസസ്കും കറുഹും ഫക്കത് മസ്സൽ കൗമ കറുഹും മിഥുലു. ആ വിഭാഗത്തിനും അതുപോലെ മുറിവുകൾ ഏറ്റിട്ടുണ്ട്. അതുപോലെ വതിൽക്കൽ അയ്യാമുനുദാവിലുഹ ബൈനന്നാസ്, വിജയങ്ങൾ വിജയനാളുകൾ ജനങ്ങൾക്കിടയിൽ അള്ളാഹു നാം മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നു. വലിയ ആലം അള്ളാഹു ലദീന ആമനു, വിശ്വാസികളായ സത്യസന്ധരായ ആളുകൾ ആരാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. വയത്തഹദ മിൻകും ഷുഹദ, നിങ്ങളിൽ നിന്ന് രക്തസാക്ഷികൾ ഉണ്ടാക്കുവാൻ വേണ്ടി. ഇതിൻ്റെ അവസാന ഭാഗത്താണ് നാം മനസ്സിലാക്കാനുള്ളത്. അല്ലാഹു ലാ യുഹിബ്ബു ളാലിമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ളാലിമീങ്ങളായ, അക്രമികളായ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുകയില്ല. അല്ലാലിമൂന ഹുമുൽ ലദീന നഖസു ഹഖ് അല്ലാഹി വ ഹഖ് ഇബാദിഹി. ആരാണ് അക്രമികളായ ആളുകൾ? ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ അവിടുത്തെ തഫ്സീറിൽ, തഫ്സീറു സമീനിൽ വളരെ ഗൗരവത്തോടുകൂടി ഉണർത്തി. നാസറു സഅദി റഹിമഹുല്ലാ അവിടുത്തെ തഫ്സീറിലും അത് വിശദീകരിക്കുന്നുണ്ട്. ളാലിമീങ്ങളെന്ന് പറഞ്ഞാൽ റബ്ബിനോടുള്ള, അള്ളാഹുവിനോടുള്ള ഹക്കിൽ കുറവ് വരുത്തിയവർ, അടിമകളോടുള്ള ഹക്കിൽ, അവകാശത്തിൽ കുറവ് വരുത്തിയവർ. ലി അന്നൽ അസ്ല അന്ന മഅന ളാലിം അന്നഖസ് അന്ന മഅന ളുൽമ്. ളുൽമിൻ്റെ, അക്രമത്തിൻ്റെ മഅന അത് നഖസ് കുറവ് വരുത്തലാണ്. കിൽതൽ ജന്നതൈനി ആതത് ഉകുലഹ വലം തളിം മിൻഹു ഷൈഅ എന്ന് പറഞ്ഞല്ലോ സൂറത്തുൽ കഹ്ഫിൽ തോട്ടക്കാരെക്കുറിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ രണ്ട് തോട്ടങ്ങൾക്കും അതിൻ്റെ ഫലങ്ങൾ നൽകി, രണ്ട് തോട്ടങ്ങൾക്കിടയിലും അതിൻ്റെ ഫലങ്ങൾ നൽകി. വലം തദലി മിൻഹു ഷൈ, അതിലൊന്നും കുറവ് വരുത്തിയിട്ടുണ്ട്. അവിടെ ലം തങ്കുസ് എന്നാണ് ആ ദുൽമ കൊണ്ട് ഉദ്ദേശിച്ചത്. അല്ലാലിമു ഹുവല്ലദി നഖസ ഫീ ഹഖില്ലാഹി വഹഖ് ഇബാദിഹി ബൽ വഹഖ് നഫ്സിഹി. സ്വന്തം നഫ്സിനോടുള്ള ഹക്കിൽ കുറവ് വരുത്തുക, അടിമകളോടുള്ള അവകാശത്തിൽ കുറവ് വരുത്തുക, അള്ളാഹുവിനോടുള്ള ഹക്കിൽ കുറവ് വരുത്തുക എന്നതൊക്കെ. വമാ ളലമൂന വലാകിൻ കാനൂ അൻഫുസഹും യളിമൂൻ. വമാ ളലമൂന, അവർ നമ്മോട് അക്രമം ചെയ്തിട്ടില്ല. ഒലാക്കിൻ കാനു അംഫുസഹും യദ്ലുമുൻ, അവർ അവരോട് തന്നെയാണ് അക്രമം ചെയ്തത്. സഹോദരങ്ങളെ, ഫദ്ദാലിമുല യുഹിബ്ബുഹുള്ള, അങ്ങനെ അക്രമം ചെയ്യുന്ന ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുകയില്ല. ഫഇൻ കാന ളുൽമുഹു ളുൽമു കുഫ്രിൻ ഫലാ ഹല്ല ഫീ മഹബ്ബത്തില്ല, ഇനി കുഫറിൻ്റെ അക്രമമാണ് അയാൾ ചെയ്തത് എങ്കിൽ അള്ളാഹുവിൻ്റെ മഹബ്ബത്തിൻ്റെ ഒരു അംശം പോലും അവർക്ക് ഒരോഹരി പോലും ലഭിക്കുകയില്ല. എന്നാൽ വൈൻ ക്യാൻ അതുൽമുഹു ദൂനദാലിക്ക, അതിന് താഴെയുള്ള കുഫറിന് താഴെയുള്ളതായ ദുൽമാണ് അക്രമമാണെങ്കിൽ ഫലഹു മിൻ മഹബ്ബത്തില്ലാഹി ബിഖദരിമ മഅഹു മിനൽ അദിൽ, അയാളിൽ എത്രത്തോളം നീതിയുണ്ടോ അതനുസരിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിക്കുന്ന അത്ര മഹബ്ബത്തിൽ നിന്നുണ്ടാവും. വമിൻ കറാഹത്തില്ലാഹി ബിഖദരി മഅഹു മിനൽ ളുൽം, ഇയാളിൽ എത്ര ളുൽമുണ്ടോ അക്രമമുണ്ടോ അതനുസരിച്ച് അള്ളാഹുവിൻ്റെ കറാഹത്ത് വെറുപ്പും ഉണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കുക. ലാ യുഹിബ്ബു ളാലിമീൻ, വല്ലാഹു ലാ യുഹിബ്ബു ളാലിമീൻ, അക്രമികളെ അള്ളാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുകയില്ല. വല്ലാഹു ലാ യുഹിബ്ബു ളാലിമീൻ, എന്താണിതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അന്നല്ലദീന തഖല്ലഫു അൻ ഉസ്വതി ഉഹദ്, ഉഹദ് യുദ്ധത്തിൽ നിന്നവർ പിന്തിരിഞ്ഞു നിന്നു. വഹും മിഖ്ദാർ സുലുസുൽ ജൈസ്, സൈന്യത്തിൻ്റെ മൂന്നിലൊന്ന്. അവരിൽ നിന്ന് ഷഹീദുകളുണ്ടായിരുന്നില്ല. ലിയന്നഹും നജൌ ബി അംഫുസിഹിം ഫലികൗനിഹും ളുൽമത്തുൽ ലം യത്തഖിദില്ലാഹു മിൻഹും ഷുഹദ, അല്ലാഹു സുബ്ഹാനഹു വതആല അവരിൽ നിന്ന് രക്തസാക്ഷികളെ സ്വീകരിക്കാൻ വേണ്ടിയാണ്. പിന്തി നിന്ന ആളുകൾക്ക് അവർക്ക് ഖേദം സംഭവിക്കും. അവർ വഴിയിൽ വെച്ച് പിന്നോട്ട് മടങ്ങിയവരായ ആളുകളുണ്ടാണ്. അവരിൽ നിന്ന് അബ്ദുല്ലാഹിബ്നു ഉബയ്യുണ്ട്, അവൻ്റെ കൂടെയുള്ളതായ മുനാഫിക്കുകളുണ്ട്, അവരിൽ നിന്നൊരു ഷുഹദാക്കളെ പോലും ഉണ്ടായിട്ടില്ല. മറ്റൊന്ന് അന്നല്ലദീന ഖുതിലു ഫീ ഉഹദ്, ഉഹദിൽ കൊല്ലപ്പെട്ടവരായ ആളുകൾ മുശ്രിക്കുകളുടെ കൈകളാൽ. അവിടെ മുശ്രിക്കുകൾ ളാലിമീങ്ങളാണ്. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഇന്നല്ലാഹ ഇന്ന ശിർക്കല ളുൽമുൻ അളീം, ശിർക്ക് ഏറ്റവും വലിയ ളുൽമാണ്, അക്രമമാണ്. മറ്റൊരു ചോദ്യം ഇവിടെ നമുക്ക് സ്വാഭാവികമായിട്ടും ചില ആളുകൾക്കുണ്ടാവാം. അപ്പോൾ ഉഹുദിൽ ളാലിമീങ്ങളായ ആളുകൾക്ക് സഹായം ലഭിച്ചു എന്നുള്ളതാണോ? മുസ്ലിങ്ങൾക്ക് പരാജയമുണ്ടായപ്പോൾ ളാലിമീങ്ങളെ ഇഷ്ടപ്പെടുകയും സത്യവിശ്വാസികളെ വെറുക്കുകയുമാണോ എന്നത് ചോദ്യം. ഇല്ല, അതല്ല. അല്ലാഹു ലാ യുഹിബ്ബു ളാലിമീൻ ലിഅല്ലാ യദുന്ന ളാന്നു അന്ന ഇൻതിസാറൽ മുശ്രിക്കീന ഫീ തിൽക ലവസുവതി മിൻ മഹബ്ബത്തില്ലാഹി ലഹും. അവിടെ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം, ആളുകൾ വിചാരിക്കാതിരിക്കാൻ അള്ളാഹു അവിടെ മുശ്രിക്കുകൾക്കാണ് സഹായം കിട്ടിയത് ആ യുദ്ധത്തിൽ, ഉഹുദ് യുദ്ധത്തിൽ. അതവരോടുള്ള സ്നേഹം കൊണ്ടല്ല. ഫബയ്യൻ അള്ളാഹു അസവജൽ അന്നഹു ലാ യുഹിബ്ബു ളാലിമീൻ, അതാണിവിടെ പ്രത്യേകം ഉണർത്തിയത്. വിജയം അവർക്ക് ഉഹുദിലുണ്ടായെങ്കിലും ളാലിമീങ്ങളായ ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുകയില്ല. അപ്പോൾ അവർ ളുൽമ് ചെയ്യുന്ന, അക്രമം ചെയ്യുന്ന ആളുകൾ തന്നെയാണ്. അവരേറ്റവും വലിയ ളുൽമാണ് ശിർക്ക്, മുശ്രിക്കുകൾ എന്നുള്ള ഒരവസ്ഥയിലാണവരുള്ളത്. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുകയില്ല എന്ന് പ്രത്യേകം അവിടെ ഉണർത്തിയിട്ടുണ്ട്. ളുൽമ്, സഹോദരങ്ങളെ, അത് വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ട ഒരു കാര്യമാണ്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നീതിക്കും നന്മക്കും സാക്ഷികളാവേണ്ടവരാണവർ. ഒരിക്കലും ഒരാളോടും അവരോടുള്ള അവകാശം ഹനിക്കുവാനോ അതിൽ കൊടുക്കേണ്ടതിൽ കുറവ് വരുത്തുവാനോ അന്യായമോ അക്രമമോ ചെയ്യാൻ പാടില്ല എന്നത് പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലായി അപ്രകാരം നമുക്ക് കാണുവാൻ സാധിക്കും. അക്രമത്തെയും അക്രമികളെയും ഒന്നും അള്ളാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുകയില്ല. ഒരാളോടും അനീതി ചെയ്യാൻ പാടില്ല, അക്രമം കാണിക്കാൻ പാടില്ല. അള്ളുൽ മുലുമാത്തു നിയോമൽ ഖിയാമ, അക്രമം അത് ഖിയാമത്ത് നാളിൽ അന്ധകാരമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയുണ്ടായി. എന്നാൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവരായ ആളുകൾ അവരുടെ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വതആല പൂർണ്ണമായി നൽകും. അല്ലാഹു ലാ യുഹിബ്ബു ളാലിമീൻ, അക്രമികളായ ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുകയില്ല. ഇവിടെ ളാലിമീങ്ങൾ ആരാണ്? അവരല്ലാഹുവിൽ വിശ്വസിക്കാത്തവരും സൽക്കർമ്മം ചെയ്യാത്തവരുമാണ്. അപ്പോൾ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചത് നീതിയാണ്. ഒരാളോടും ഒരു നിലക്കും അക്രമം ചെയ്യാൻ പാടില്ല. അക്രമം പല രൂപത്തിലുണ്ട്. അള്ളാഹുവിൻ്റെ വീടുകളിൽ നിന്ന് തടയൽ, ഒമൻ അള്ളു മനാ മസാജിദ് അള്ളാ, അതൊരു ഏറ്റവും വലിയ അക്രമി ആരുണ്ട്? അള്ളാഹുവിൻ്റെ മസ്ജിദുകളിൽ നിന്ന് തടയുക. അതേപോലെ ഒമൻ അള്ളു ദുഃഖ് റബി ആയാ റബി ഹിഫാറ, അള്ളാഹാന്റെ ആയത്തുകളെ ഓർമ്മപ്പെടുത്തി കൊടുത്തതിനു ശേഷം അതിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവനേക്കാളും വലിയ അക്രമി ആരുണ്ട്? അമൻ നബുലിഫ്തറാഹിക്കദീബൻ, അള്ളാഹാന്റെ പേരിൽ കളവ് കെട്ടിച്ചമക്കുന്നവനേക്കാളും വലിയ അക്രമി ആരുണ്ട്? അതേപോലെ അള്ളാഹുവിന് പുറമെ ആരാധ്യന്മാരെ സ്വീകരിച്ചവർ വലിയ അക്രമമാണ് അവർ ചെയ്തത്. മുസാനബിയുടെ ജനത അവരോട് മുസാനബി പറഞ്ഞത്, യാക്കും ഇന്നക്കും ദലം ചും അംഫുസക്കും ഇത്തിഹാദിക്കും അലുജിൽ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം നഫ്സിനോടാണ് അക്രമം കാണിക്കുന്നത്, അന്യായം ചെയ്യുന്നത്. നിങ്ങൾ ആ കാളക്കുട്ടിയെ സ്വീകരിച്ചു. വൽ കാഫിറൂന ഹുമുദ്ദാലിമുൻ, സത്യനിഷേധികൾ അവരാണ് ദാലിമ്യങ്ങളായ ആളുകൾ. അതേപോലെ തന്നെ ഇബാദത്തിൻ്റെ ഷഅഇറുകളെയും അള്ളാഹുവിൻ്റെ കലിമത്തുകളെയൊക്കെ മാറ്റിമറിക്കുന്ന ആൾക്കാർ അക്രമികളാണ്. ഫബദ്ദലല്ലദീന ളലമു ഖൗലൻ ഗൈറല്ലദീ ഖീലലഹും, അവരോട് പറയപ്പെട്ടതല്ലാത്തത് മാറ്റിമറിച്ചു. ഷിർക്ക്, ഇന്ന ഷിർക്കൽ ളുൽമുൻ അദീം, ഇങ്ങനെ പല നിരക്കുമുള്ള ളുൽമിനെക്കുറിച്ച്, അക്രമത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലും സുന്നത്തിലും നമുക്ക് കാണാൻ സാധിക്കും. ഇന്നലദീന യഅ്കുലു നംബാലൽ യത്താമ ളുൽമൻ, അന്യായമായി കൊണ്ട് അക്രമമായി കൊണ്ട് അനാഥകളുടെ സ്വത്ത് ഭുജിക്കുന്നവരായ ആളുകൾ, ഷഹാദത്തിനെ മറച്ചുവെക്കുന്നവർ, അപ്രകാരം ളുൽമ് ചെയ്യുന്ന ആളുകൾക്ക് സഹോദരങ്ങളെ ദുനിയാവിലും ആഖിറത്തിലും നിന്ദ്യതയായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് ഫിത്നകളെ സൂക്ഷിക്കണം. അത് ളാലിമീങ്ങൾക്ക് മാത്രമല്ല ഉണ്ടാവുക, ശിക്ഷ വരുമ്പോൾ എല്ലാവർക്കും സംഭവിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുന്നുണ്ട്, ഭയപ്പെട്ടുകൊണ്ട് പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് വൈലുൽ ലിൽ അറബ് മിൻ ശരരിൻ ഖദ് ഖതറബ. ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല, അറബികൾക്ക് നാശം അടുത്തു വരുന്നതായ ഷെറുണ്ട്. യജൂജ് മജൂജിൻ്റെ കെട്ടുകൾ അഴിക്കപ്പെടുന്നതിന് സമാനമായി വലിയ ഷെറുകളാണ് സമൂഹത്തിലുണ്ടാവുക. ഇദാ കസുറൽ ഖബ്സ്, നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞല്ലോ, സൈനബിന്തു ജഹ്ഷി ചോദിക്കുന്നുണ്ട്, അനുഹുലിക്കു ഫീന വഫീന സ്വാലിഹുൻ, നമ്മുടെ കൂട്ടത്തിൽ സ്വാലിഹ്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ നശിപ്പിക്കപ്പെടുമോ എന്ന്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി പറയുന്നത്, ഇദാ കസുറൽ ഖബ്സ്, മാലിന്യങ്ങൾ, അതായത് മ്ലേച്ഛതകൾ, തിന്മകൾ, അത് വർദ്ധിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങുന്നത്. സഹോദരങ്ങളെ, അപ്രകാരം അക്രമം ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷ, ദൂഖു അദാബന്നാർ, നരകശിക്ഷ നിങ്ങൾ ആസ്വദിക്കും. ദൂഖു അദാബൽ ഖുൽദ്, ശാശ്വതമായ ശിക്ഷകൾ നിങ്ങൾ ആസ്വദിക്കും. ഖിയാമത്ത് നാളിൽ അവർക്കൊരിക്കലും രക്ഷപ്പെടാൻ സാധ്യമല്ല, എല്ലാം നൽകിയാലും, കൂടെ ഉണ്ടായിരുന്നവരെ, മക്കളെ പകരം നൽകിയാലും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ളുൽമിനെ അള്ളാഹു സുബ്ഹാനഹു വതആല നിഷിദ്ധമാക്കിയിട്ടുണ്ട്. യാ ഇബാദി ഇന്നി ഹറംതു ളുൽമ്, എൻ്റെ അടിമകളെ, നിങ്ങളുടെ മേൽ ഞാൻ ളുൽമിനെ, അക്രമത്തെ നിഷിദ്ധമാക്കി. വജഅൽതുഹു ബൈനകും മുഹറമൻ ഫലാ തളാലമു, അള്ളാഹുവിൻ്റെ നഫ്സിന് അള്ളാഹു ളുൽമിനെ നിഷിദ്ധമാക്കിയതുപോലെ തന്നെ ഞാനതിനെ എൻ്റെ നിങ്ങൾക്കിടയിൽ, അടിമകൾക്കിടയിൽ നിഷിദ്ധമാക്കി. അതുകൊണ്ട് നിങ്ങൾ പരസ്പരം ളുൽമ് കാണിക്കരുത്, അക്രമം കാണിക്കരുത് എന്ന് പ്രത്യേകം അള്ളാഹു സുബ്ഹാനഹു വതആല ഉണർത്തുകയാണ്. അള്ളാഹുവിൻ്റെ ശിക്ഷ അവൻ ഉദ്ദേശിക്കുന്ന സമയത്ത്, ഉദ്ദേശിക്കുന്ന നാടുകളിൽ, ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിൽ അള്ളാഹു ഇറക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല ഒരിക്കലും ഇഷ്ടപ്പെടാത്ത കാര്യമാണ് വാലിമ്യങ്ങൾ, അക്രമികളായ ആളുകളെ, ളുൽമിനെ അള്ളാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുകയില്ല. അതുകൊണ്ട് ആരോടും ഒരനീതി കാണിക്കാതെ, ളുൽമ് ചെയ്യാതെ മുന്നോട്ട് പോവുക ജീവിതത്തിൽ. അള്ളാഹുവിനോടുള്ള ഹഖ് നിർവഹിക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഹഖ് നിർവഹിക്കുക, ദീനിനോടുള്ള അവകാശങ്ങൾ നൽകി അള്ളാഹുവിൻ്റെ വിധിയിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോവുക. അള്ളാഹുവിൻ്റെ ഇഷ്ടം കൊണ്ടല്ല സത്യനിഷേധികളായ ആളുകൾക്ക് വിജയം നൽകിയത്. പല വിഷയങ്ങളിലും ചില ഇസ്തിദ്റാജുകളുണ്ട്, അനുഭൂതി ആസ്വദിക്കാൻ വേണ്ടി കുറച്ച് സമയം അള്ളാഹു നൽകിയേക്കാം, പക്ഷേ പിന്നീടൊരു പിടുത്തം. ഇന്ന ബത്തുഷ റബ്ബിക്കല ഷദീദ് ഇന്നഹുഹു വയുബുദി വയുഅയീദ് വഹുവൽ ഗഫൂറുൽ വദൂദ്, നിശ്ചയമായും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പിടുത്തം, ശിക്ഷയുടെ പിടുത്തം അത് കഠിനമാണ്. അതുകൊണ്ട് വളരെ ജാഗ്രതയോടുകൂടി, ഈ ഉറച്ച ഈമാനോടുകൂടി മുന്നോട്ട് പോവുക. അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം.
7: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. അക്രമികളെ അള്ളാഹു ഇഷ്ടപ്പെടില്ല. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ആലി ഇമ്രാൻ 140-ാം വചനത്തിൻ്റെ 4-ാമത്തെ ഭാഗമാണ് ഇന്ന് ക്ലാസ് എടുത്തത്. അഷ്റഫ് സലഫി വാണിയമ്പലം.
8: قد كفاني علم ربي من سؤالي.
5: അയ്യോ, ഞാൻ ഏത് വിശ്വസിക്കണം? ഞാൻ ഏത് അവിശ്വസിക്കണം? അദ്ദേഹം ഇങ്ങനെ പറയുന്നു, ഇദ്ദേഹം അങ്ങനെ പറയുന്നു. കൺഫ്യൂഷൻ, കൺഫ്യൂഷൻ.
9: മതപരമായ അറിവുകളിൽ യുവതലമുറയുടെ ആത്മവിലാപം. എന്തിനെ സ്വീകരിക്കണം, ഏതിനെ നിരാകരിക്കണം? ഇതാ
5: ആത്മീയ രംഗത്ത് മലയാളിക്ക് വഴികാട്ടിയായി, ധാർമ്മിക സംസ്കൃതിയുടെ വീണ്ടെടുപ്പിനായി, അശാന്തി പുകയുന്ന കുടുംബങ്ങളിൽ ശാന്തി ദൂതുമായി,
9: അറിവന്വേഷിക്കുന്നവർക്ക് അറിവിന്റെ വിളക്കുമാടമായി, മലയാളിയുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ച സമാധാനത്തിന്റെ ശബ്ദം.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
9: അതെ, സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാവട്ടെ.

0: ഒരച്ഛനും മകനും ഇങ്ങനെ നടന്നു പോവുകയാണ്. നടന്നു പോകുമ്പോൾ അന്ധനായ ഒരു കുട്ടി ഒരു 10-20 പേന കയ്യിൽ വെച്ചിട്ടിങ്ങനെ വിൽപ്പന നടത്തുകയാണ് വഴിയരികിൽ. അപ്പോൾ അന്ധനായ കുട്ടിയെ കണ്ട ഈ ചെറിയ കുട്ടി, അച്ഛൻ്റെ കൂടെയുള്ള കുട്ടി, അച്ഛനോട് പറഞ്ഞു, അച്ഛ അയാൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കി, എന്തെങ്കിലും കാശ് ഒന്ന് കൊടുക്കിയെന്ന് പറഞ്ഞു. ആ കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കി. അപ്പോൾ അച്ഛൻ കുട്ടിയുടെ അരികിലെത്തി ചോദിച്ചു, എത്ര ഒരു പേനയ്ക്ക് എത്രയാണ് രൂപ, എത്രയാണ് വില വരുന്നു ചോദിച്ചു. അപ്പോൾ ഒരു പേനയ്ക്ക് 5 രൂപയാണ്. അങ്ങനെ 100 രൂപ കൊടുത്ത് ആ കയ്യിലുള്ള പേന മുഴുവൻ വാങ്ങി, 20 പേനയും ഇങ്ങ് വാങ്ങി. അപ്പോൾ അങ്ങോട്ട് വാങ്ങി തിരിച്ചിങ്ങനെ പോരുമ്പോൾ, അപ്പോൾ ആ വാങ്ങി കയ്യിലുള്ളതെല്ലാം വിറ്റ് കഴിഞ്ഞ ഒറ്റയടിക്ക് വിറ്റുപോയ സന്തോഷം ആ കുട്ടിയുടെ മുഖത്ത് കാണുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് കുട്ടി ചിന്തിക്കുന്നത്, അല്ല എന്തിനാച്ച, നമ്മളെന്തിനാണ് ഈ 100, ആ പേന 100 രൂപ കൊടുത്തിട്ട് ആ പേന മൊത്തം വാങ്ങി, നമുക്ക് ആ 100 രൂപ ഒരു ദാനമായിട്ട് കൊടുത്താൽ പോരായിരുന്നു, എന്തിനാ അങ്ങനെ വാങ്ങിയത്. അപ്പം അച്ഛൻ ഒരു മറുപടി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അതായത്, മോനെ നമ്മൾ പിന്നെ സഹായങ്ങൾ ചെയ്യുന്നത്, നന്മ ചെയ്യുന്നത്, ഇതൊക്കെ അത് സ്വീകരിക്കുന്നയാൾക്ക് എന്ത് ചെയ്യണം, ഒരു അഭിമാനത്തിന് ക്ഷതപ്പെടാത്ത രൂപത്തിലായിരിക്കണം. ഇവിടെ ഈ കൊടുത്ത ക്യാഷ് ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വേറൊരാളുടെ ഔദാര്യം കിട്ടിയിട്ടുള്ള മനസ്ഥിതിയല്ല. അവൻ കച്ചവടം നടത്തിയത് ഒറ്റയടിക്ക് വിറ്റുപോയി, അപ്പം അതിൻ്റെ ഒരു അഭിമാനം അവനവിടെ ഉണ്ട്. വേറൊരാളുടെ കൈനീട്ടി കിട്ടിയ പണമല്ല. അപ്പോൾ ഏതൊരു മനുഷ്യനാണെങ്കിലും, അത് എത്ര താഴെക്കിടയിലുള്ള സമൂഹത്തിൽ വിവിധ കാറ്റഗറിയിലുള്ള ആളുകളുണ്ടാവും, മറ്റു പാവങ്ങളുണ്ടാവും, അതിൽ തന്നെ ഈ ചില ആളുകൾ ഭിക്ഷ യാചിച്ച് നടക്കുന്ന ആളുകളുണ്ടാവും, ആരാണെങ്കിലും നമ്മളവരെ സഹായിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല, എറിഞ്ഞു കൊടുക്കുന്ന അല്ലെങ്കിൽ പുച്ഛ ആട്ടിയകറ്റുന്ന അല്ലെങ്കിൽ ഒഴിവാക്കി പോകാൻ വേണ്ടി കൊടുക്കുന്ന സഹായങ്ങൾക്ക് അപ്പുറത്തേക്ക് എന്ത് ചെറിയ സഹായം കൊടുക്കുകയാണെങ്കിൽ ഒരു പുഞ്ചിരിയോടുകൂടി കൊടുക്കാൻ പറ്റുക. അതെത്രയെന്നുള്ളതല്ല. അപ്പോൾ ആ അവിടെ നമ്മൾ അവരുടെ അഭിമാനത്തെ മനസ്സിലാക്കണമെന്നുള്ള ഒരു പാഠം ഇതിലൂടെ പറഞ്ഞു കൊടുത്തു. ഇനി ഫയൽ സാറിന് എന്താ നമുക്ക് നമ്മുടെ സമൂഹവുമായി ബന്ധപ്പെടുത്തിയിട്ട് ഈ കഥയെ, ഈ ചെറിയ കുഞ്ഞു കഥയെ ആസ്പദമാക്കി നമുക്ക് എന്ത് പറയാൻ പറ്റും?
1: എന്തായാലും മാഷാല്ലാ, കഥ വളരെ ചെറുതാണെങ്കിലും ഇന്നത്തെ കാലവുമായി ബന്ധപ്പെട്ട് സമൂഹത്തെ ബന്ധപ്പെടുത്തുന്ന ഈ കഥയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്കത് കേട്ടപ്പോൾ ഇപ്പം ഈ സമയത്ത് തോന്നിയതെന്ന് ചോദിച്ചാൽ, നമ്മളൊക്കെ യാത്ര ചെയ്യുമ്പോഴൊക്കെ ശരിക്കും ഈ വഴിയരികിൽ, ഇപ്പം ഈ പേനയാണ് പറഞ്ഞതെങ്കിലും, ചെറിയ ഭരണിയിൽ, കുപ്പിയിൽ, ബോട്ടിലിൽ അച്ചാറ്, ചെറിയ ചെറിയ ഈ പറഞ്ഞ മാതിരി കുരുമിഠായി, ചെറിയ ചെറിയ മിഠായികളൊക്കെ, ചെറിയ തടുക്ക് മേഞ്ഞിട്ട് അല്ലെങ്കിൽ ടാർപ്പായ ജസ്റ്റ് ഒരു പിന്നെ ടാർപ്പോളിൻ മേലെ വെച്ചിട്ടൊക്കെ കുട്ടികൾ വിൽക്കുന്നത് കാണാം, പ്രത്യേകിച്ച് വെക്കേഷൻ കാലത്തൊക്കെ. ശരിക്ക് ആ സമയത്ത് തന്നെ നമ്മുടെ വീടുകളിലൊക്കെ പല ആളുകളും കൈനീട്ടി വരുന്ന പല യാചകരെയും കാണാം. ഒരാരോഗ്യ പ്രശ്നമില്ലാത്ത ആളുകളും എല്ലാ വീടും കയറി ഇങ്ങനെ ഇറങ്ങുന്ന അവസ്ഥ. ശരിക്കും ഈ കച്ചവടം ചെയ്യുന്ന വഴിയരികളിലെ കുട്ടികളെയും ആ വരുന്ന യാചകയും തമ്മിൽ നമ്മൾ കമ്പാരിസൺ, ഒരു തുലനം നടത്തുമ്പോൾ ഈ കുട്ടികൾ ശരിക്ക് ഈ കുട്ടികളെപ്പോലെ ശരിക്കും അവരും എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ, ഒരു ചെറിയ സ്വയം സ്വന്തം കൈക്കൊണ്ട് അധ്വാനിച്ച് ജീവിക്കാനുള്ള ആ ഒരു ആത്മസംതൃപ്തി, അത് ആളുകളുടെ മുമ്പിൽ പോയി ഈ യാചന ശരിക്കും ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ, കഥയുടെ ഗുണപാഠം പോലെ, ശരിക്കും സ്വന്തത്തിൻ്റെ ഒരു അഭിമാന ബോധവും, മാത്രമല്ല വളരെ തുച്ഛമായ പൈസയാണെങ്കിലും സ്വന്തം കൈക്കൊണ്ട് അധ്വാനിച്ചുണ്ടാക്കി അതുകൊണ്ട് നമ്മൾ കഴിക്കുമ്പോഴുള്ള ഒരു വല്ലാത്തൊരു ആത്മസംതൃപ്തി അതിൽ വരാനുണ്ട്. മറ്റൊന്ന് എന്താ വെച്ചാൽ, ശ്രോതാക്കളോട് ഷെയർ ചെയ്യാനുള്ളത്, ഇന്നത്തെ കാലത്ത് പല ആളുകളും വൈറ്റ് കോളറായിട്ട് അഥവാ പിന്നെ അധ്വാനിക്കാൻ മടിയാണ്, ജോലി ചെയ്യാൻ മടിയാണ്, ജോലി ഇഷ്ടം പോലെ ഒന്നുണ്ട് പക്ഷെ ജോലി ചെയ്യാൻ മടിയാണ്. എന്തെങ്കിലുമൊക്കെ എന്താ പറയുക, നമ്മളെ പശക്ക് പറഞ്ഞാൽ ഒരു ഉടായ്പിൽ തരികിട ഒപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പിന്നെ പൈസ ഉണ്ടാക്കുക, അത് അനുവദനീയമായ മാർഗത്തിലല്ലാതെ ഹറാമായ നിഷിദ്ധമായ മറ്റ് കള്ളത്തരമൊക്കെ ചെയ്തിട്ട് എന്ത് ചെയ്യുക, മോഷണോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എന്ത് ചെയ്യുക, അങ്ങനെ ജീവിച്ചു പോവുക. അതിലൊരു ആത്മസംതൃപ്തിയും ആ വ്യക്തിക്ക് ഒരിക്കലും ലഭിക്കൂല. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ കഥയിൽ നിന്ന് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്.
0: പിന്നെ അതേപോലെ എന്ന് വെച്ചാൽ, അത് അതിൻ്റെ വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് പസൽ സാർ പറഞ്ഞത്. അതുപോലെ നമ്മൾ പിന്നെ ഈ ചാരിറ്റി മറ്റും ഒക്കെ ചെയ്യുന്ന സമയത്ത് ആത്മാഭിമാനത്തിന് പരിഗണന കൽപ്പിക്കാതെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തെ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഫോട്ടോ എടുക്കുന്നത് ബാക്കിയാക്കുന്നു. പണ്ടിങ്ങനെ വീഡിയോ കണ്ടോർമ്മുണ്ട്, വാതിൽ മുട്ടിയിട്ട് ചാക്കു കൊടുക്കുന്ന സമയത്ത് പിന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അവിടെ നിൽക്കുക, വെയിറ്റ് ചെയ്യണം, മറ്റോ കോട്ടിട്ട് വന്നിട്ട് തിരിച്ചു കൊടുക്കുന്ന രൂപത്തിൽ ഫോട്ടോ എടുത്താണ്. അപ്പം നേരെ ഉൾട്ടയായി മാറി എന്ന് പറഞ്ഞല്ലോ. എന്നതുപോലെ ആളുകളുടെ അഭിമാനത്തെ, അത് ശരിക്കും ഇസ്ലാം റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞല്ലോ, കഅബാലയത്തിൻ്റെ അത്ര ഒരു മുസ്ലിമിൻ്റെ അഭിമാനത്തിൻ്റെ വില പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു കുഞ്ഞു വാക്ക് കൊണ്ടുപോലും മറ്റൊരുത്തിന്റെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തുന്നതിനെ കുറിച്ച്
1: പ്രസംഗത്തിൽ പറഞ്ഞ ഏറ്റവും വലിയ സംഗതിയാണ് എന്തൊരു മുസ്ലിമിന്റെ അഭിമാനം.
0: അഭിമാനം അത് നമ്മളൊക്കെ ആലോചിക്കുക, ദൈനംദിന ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെറിയൊരു വാക്കുകൊണ്ടെങ്കിലും ഒരാളെ ചിലപ്പോൾ ഒരു പരിഹാസമായിരിക്കാം, പക്ഷെ നമ്മളത് ആലോചിക്കുന്നില്ല. അയാൾ എത്രമാത്രം ഏതൊരു സെൻസിലാണ് അയാളത് എടുക്കുക നമ്മൾ ചിന്തിക്കൂല. അതുകൊണ്ടാണ് പറയുന്നതിൻ്റെ മുമ്പ് ഈ സംസാരങ്ങളിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഈ പറയുന്നത് അയാളെ വ്യക്തിപരമായി ഹേർട്ട് ചെയ്യുന്നുണ്ടോ, അത് ബുദ്ധിമുട്ടാക്കുന്നുണ്ടെങ്കിൽ അത് പറയരുത്. കാരണം അയാൾ ചിലപ്പോൾ തിരിച്ചു പറഞ്ഞോണ്ടുണ്ടാവില്ല, മനസ്സിൽ കൊണ്ടുനടക്കും, എന്നോട് അങ്ങനെ പറഞ്ഞു, ആളുകൾ മധ്യത്തിൽ വെച്ചിട്ട് ഞാൻ മോശക്കേടായിപ്പോയി, അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ബോഡി ഷെയ്മിങ് നടത്തുന്ന, ഇതൊക്കെ കുട്ടികളിൽ വരെ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. എന്താ എൻ്റെ കോലം ഇങ്ങനെ, നാലാൾ ഇരിക്കുന്നിടയിൽ എന്താ എൻ്റെ കോലം, ഇയൊന്നും ഒരു വൃത്തിയില്ല, മണക്കുണ്ടല്ലോ എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ കുട്ടികൾ തമാശക്കായിരിക്കും
1: പലപ്പോഴും വിദ്യാർത്ഥികൾക്കിടയിൽ. ശരിക്കും എന്തെങ്കിലുമൊക്കെ സംഗതി വരുമ്പോൾ അധ്യാപകന് രണ്ട് അടി അടിച്ചാലും അടിക്കാൻ പാടില്ല, എന്നാലും ഞാൻ രണ്ട് അടി കൊടുത്താലും ആ കുട്ടിയെ 40 കുട്ടികളെ ഇടയിൽ വെച്ച് എന്തെങ്കിലുമൊക്കെ ഇൻസൾട്ട് ചെയ്യുന്ന എന്തെങ്കിലും ചെറിയൊരു വാക്ക് പറഞ്ഞാൽ ആ കുട്ടിക്ക് ആ അടിയേക്കാളും ഏറ്റവും വലിയ വേദന ഇതാണ്. ശരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ മുസ്ലിം വ്യക്തിയുടെ, ഒരു വ്യക്തിയുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തുക എന്നുള്ളത് വലിയ അപരാധം തന്നെയാണ്.
0: അപ്പോൾ അത് മാതാപിതാക്കളാണെങ്കിലും പിന്നെ കുട്ടികളെ പഠിപ്പിക്കേണ്ടതും മാതാപിതാക്കൾ കുട്ടികളോടുള്ള കമ്മ്യൂണിക്കേഷനിലാണെങ്കിലും സുഹൃത്തുക്കൾ തമ്മിലുള്ളതാണെങ്കിലും ഏതൊരു തലത്തിലാണെങ്കിലും വാക്കുകൊണ്ട് മുറിവേൽപ്പിക്കുന്നത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അബോധപൂർവ്വം ഒരാൾ ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവില്ല, പക്ഷെ അറിയാതെ വാക്കുകൾ കൊണ്ട് സംഭവിച്ചേക്കാം. നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.

0: വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തു ബഖറയിലെ 23-24 വചനങ്ങളാണ് നമ്മൾ കേട്ടത്. വചനത്തിൻ്റെ അർത്ഥം, നമ്മുടെ അടിയാൻ്റെ മേൽ നാം അവതരിപ്പിച്ചതിനെ സംബന്ധിച്ച് നിങ്ങൾ വല്ല വിധേനയും സന്ദേഹത്തിലാണെങ്കിൽ അതുപോലെയുള്ള ഒരു സൂറത്ത് നിങ്ങൾ കൊണ്ടുവരുവീൻ. അള്ളാഹുവിന് പുറമെയുള്ള നിങ്ങളുടെ സാക്ഷികളെ, സഹായികളെ നിങ്ങൾ വിളിക്കുകയും ചെയ്തു കൊള്ളുവീൻ. നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ അതൊന്ന് കാണണമല്ലോ. 24-ാമത്തെ വചനം, എന്നിട്ട് നിങ്ങൾ അത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ചെയ്യുകയില്ല തന്നെ. എന്നാൽ നിങ്ങൾ യാതൊരു നരകത്തെ സൂക്ഷിച്ചു കൊള്ളണം. അതിൽ കത്തിക്കപ്പെടുന്നത് അഥവാ അതിൻ്റെ ഇന്ധനം മനുഷ്യരും കല്ലുകളുമാകുന്നു. അത് അവിശ്വാസികൾക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ടിരിക്കുകയാണ്.
1: മനോഹരമായ ഈ വചനങ്ങൾ നാം കേട്ടത് ഖലീഫ മുഹമ്മദ് തുനൈജി എന്ന ഖാരിഅണിൻ്റേതാണ്. ആത്മീയതയും നിറഞ്ഞ പാരായണ ശൈലിയിലൂടെ ലോകമെമ്പാടുമുള്ള ശ്രദ്ധ നേടിയ ഖുർആൻ ഖാരിഅകളിൽ ഒരാളാണ് ഖലീഫ തുനൈജി. UAE ഷാർജയിലാണ് ജനനം. ബാല്യത്തിൽ തന്നെ വിശുദ്ധ ഖുർആൻ മുഴുവൻ ഹിഫ്ലു പൂർത്തിയാക്കിയ അദ്ദേഹം പ്രശസ്തരായ ഉസ്താദുമാരുടെ കീഴിൽ ഉയർന്ന നിലവാരത്തിലുള്ള തജ്വീദ് ഖിറാഅത്ത് പഠനം നടത്തി. അദ്ദേഹത്തിൻ്റെ അക്കാദമിക യോഗ്യതകളിലേക്ക് വരുമ്പോൾ ഖുർആൻ തജ്വീദ് വിഷയങ്ങളിൽ ഉയർന്ന പഠനം, ഖിറാഅത്തിലെ സനദ് നിരവധി ഷെയ്ഖുകളിൽ നിന്ന് അദ്ദേഹം നേടിയിട്ടുണ്ട്. ദഅവ ശബ്ദപരിശീലനം, പാരായണ, മഖാമാത്ത് എന്നിവയിൽ പ്രൊഫഷണൽ പരിശീലനവും അദ്ദേഹം നേടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വ്യത്യസ്ത സേവനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ UAE പ്രശസ്ത മസ്ജിദുകളിൽ ഇമാമായും ഖാരിഅയും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര ഖുർആൻ മത്സരങ്ങളിൽ ജഡ്ജായും മുഖ്യ

0: അവതരിപ്പിക്കപ്പെട്ട അഥവാ പ്രവാചകന്റെ മേലെ അവതരിപ്പിക്കപ്പെട്ടതിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഫത്തുബി സൂറത്തു മിസ്ലി, നിങ്ങൾ ആ ഒരു മുഴുവൻ അധ്യായങ്ങളുമുള്ള ഒരു ഫുൾ ഖുർആൻ കൊണ്ടുവരേണ്ടതില്ല. നിങ്ങളൊരു അധ്യായമെങ്കിലും കൊണ്ടുവരൂ, ഒരു സൂറത്തെങ്കിലും കൊണ്ടുവരൂ. വദഉ ശുഹദാഅകും മിൻ ദൂനില്ലാഹി ഇൻ കുന്തും സ്വാദിഖീൻ, നിങ്ങൾക്ക് അതിന് കൂട്ടാൻ പറ്റിയ എല്ലാ നിങ്ങളുടെ സഹായികളെയും നിങ്ങൾ കൂട്ടിക്കോ എന്ന് വിശുദ്ധ ഖുർആൻ വെല്ലുവിളി നടത്തുകയാണ്. യഥാർത്ഥത്തിൽ ചരിത്രത്തിൽ കഴിഞ്ഞ 14 നൂറ്റാണ്ടായി നിലനിൽക്കുന്ന ഈ വെല്ലുവിളിക്ക് ഉത്തരം പറയാൻ ഒരാൾക്കും പറ്റിയിട്ടില്ല. ഒരു വചനമെങ്കിലും കൊണ്ടുവരൂ എന്ന് ഖുർആൻ വേറെ തന്നെ അതും വെല്ലുവിളി ഉയർത്തിയിട്ടുണ്ട്. ഒരു കാരണവശാലും അറബി ഭാഷയിലെ കുറച്ചു വാചകങ്ങൾ ഒരാൾ എഴുതി വച്ചിട്ട് ഇത് ഖുർആനിനുള്ള മറുപടിയാണ് എന്ന് പറഞ്ഞാൽ അതൊരിക്കലും മറുപടി ആവുകയില്ല. ഭയങ്കര സാഹിത്യമൊക്കെ ഒരാൾക്ക് തോന്നിയാൽ പോലും ആവില്ല. എൻ്റെ കാര്യം ഖുർആൻ ഇന്ന് ജനങ്ങൾ സ്വീകരിച്ചതുപോലെ ആ വചനം സ്വീകരിക്കപ്പെടുക എന്നതാണ്. ജനകോടികളുടെ ഹൃദയത്തിൽ എന്താ പറയുക, രേഖപ്പെട്ട് കിടക്കുന്ന, ഹിഫ്ളായി കിടക്കുന്ന ഖുർആനിക വചനങ്ങൾ അതൊരാൾക്കും ഇല്ലാതാക്കാൻ കഴിയില്ല. ഈ സെഷനിൽ തന്നെ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഖുർആൻ്റെ മുഴുവൻ കോപ്പി ഒരാൾ നശിപ്പിച്ചാലും അടുത്ത മണിക്കൂറിൽ അത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന വിധം അത് ലഭ്യമാണെന്ന ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. മാത്രമല്ല ഖുർആൻ്റെ വെല്ലുവിളി ഒരിക്കലും അതിൻ്റെ വചനങ്ങളുടെ ഭാഷയിൽ മാത്രമല്ല, അതിൻ്റെ കൃത്യതയിലും അതിൻ്റെ ശാസ്ത്രീയതയിലും ഒക്കെ ഖുർആനിനോളം തുല്യം നിൽക്കാൻ പറ്റിയ ഒന്നും ഇല്ല എന്നത് നമുക്ക് ഉറപ്പിച്ച് പറയാം. ഭാഷയാകട്ടെ, ശൈലിയാകട്ടെ, ആശയങ്ങളുടെ ആഴമാകട്ടെ, നിയമങ്ങളാകട്ടെ, ഉപദേശങ്ങളാകട്ടെ, ചരിത്ര വിവരണങ്ങളാകട്ടെ, മനുഷ്യജീവിതത്തെ മാറ്റുന്ന അതിൻ്റെ മാറ്റാനുള്ള അതിൻ്റെ ശേഷിയാകട്ടെ, എല്ലാറ്റിലും വിശുദ്ധ ഖുർആൻ വളരെ മുന്നിൽ നിൽക്കുന്നു എന്ന് നമുക്ക് പലപ്പോഴും പറയാൻ കഴിയും. ഇത് പറയുമ്പോഴൊക്കെ വ്യക്തിപരമായി എനിക്ക് ഓർമ്മ വരാറുള്ളത് പുതിയ കാലത്ത് ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു വളരെ സുപ്രസിദ്ധമായ ഒരു ഡിബേറ്റാണ്. ഡിബേറ്റിലെ ഒരു ഭാഗത്ത് അഹമ്മദ് ദിദാത്ത് റഹ്മഹുള്ളയായിരുന്നു, മറുഭാഗത്ത് അദ്ദേഹത്തിൻ്റെ പേര് ഓർമ്മയിൽ വരുന്നില്ല, ഫലസ്തീനി ആയിട്ടുള്ള, അറബി ആയിട്ടുള്ള, ക്രിസ്ത്യാനി ആയിട്ടുള്ള, ഡബിൾ PhD ഉള്ള ഒരു വ്യക്തിയും. അപ്പം പൊതുവേ അഹമ്മദ് ദിദാത്തിൻ്റെ ഒരു വല്ലാത്തൊരു ശൈലിയുണ്ട്. അദ്ദേഹം ഈ വെല്ലുവിളി വളരെ ഉയർന്ന സ്വരത്തിൽ, വളരെ ഇമോഷണലി ആവേശഭരിതനായി നടത്തുന്ന ഒരാളാണ്. അത് അദ്ദേഹം ആ അദ്ദേഹത്തിൻ്റെ ആ പ്രസൻറ്റേഷൻ്റെ ഒരു ലുക്ക് തന്നെ വേറെയാണ്, അത് അവതരിപ്പിക്കുന്ന ശൈലി തന്നെ വേറെയാണ്. അപ്പം അത് ഈ സംവാദകനെ അറിയുന്നത് കൊണ്ട് അദ്ദേഹം വളരെ സ്വകാര്യമായി ഒരു പെട്ടിയിൽ, ഒരു ചെറിയൊരു ബോക്സിൽ ഒരു ഖുർആനൊക്കെ ഇട്ട് വന്നു. അഹമ്മദ് ദിദാത്ത് ഈ വെല്ലുവിളി അങ്ങോട്ട് ഉയർത്തിയതോടുകൂടെ ഇദ്ദേഹം ഈ അയാളുടെ ഭാഷയിൽ ഖുർആനിന് പകരം എന്ന് പറയുന്ന ആ ഒരു ഗ്രന്ഥം എടുത്തിട്ട് അദ്ദേഹത്തിന് കൊടുത്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും തുല്യമായൊരു ഗ്രന്ഥം കൊണ്ടുവന്നല്ലോ, കഴിഞ്ഞല്ലോ വെല്ലുവിളി കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ എടുത്തിട്ട് അതിൽ വിരലിൽ ഉമ്മനീര് പുരട്ടിയിട്ട് അതിങ്ങനെ തുറന്നു, തുറന്നിട്ട് അവിടെ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ആൻസർ. അപ്പോൾ ഇങ്ങനെ ആളുകൾ കാതുകൂർപ്പിച്ച് കണ്ണുതുറിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് അദ്ദേഹം വളരെ പുഞ്ചിരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, പിന്നെ ഈ പകരം കൊണ്ടുവന്ന ഗ്രന്ഥത്തിലെ ഒന്നാമത്തെ ആയത്ത് തന്നെ പടച്ചോൻ്റെ ഖുർആനിലെ ഒന്നാമത്തെ ആയത്ത് കോപ്പി അടിച്ചത് മോശമായി എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ്. അപ്പം പിന്നീട് ആരും ഇത് കണ്ടിട്ടില്ല. കൊറോണ കാലത്തൊരു കൊറോണ സൂറത്ത് വന്നിരുന്നു, ആ കൊറോണ സൂറത്ത് അത് നമ്മുടെ ചില സഹപ്രവർത്തകരൊക്കെ അതിനോട് റിയാക്ഷനൊക്കെ ചെയ്ത് ഭയങ്കര കോമഡി ആയിട്ടുണ്ടായിരുന്നു. ആരും കൊണ്ടുവന്ന ആളുകളൊന്നും മറന്നു, അത് പകരം കൊണ്ടുവന്നു എന്ന് വാദിച്ചവരും എന്ത് ചെയ്തു, അത് മറന്നു. അങ്ങനത്തെ ഒരു തലത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചേരാറുള്ളത് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും എന്ന് തന്നെയാണ് ഈ ഘട്ടം നമ്മളോട് പറയുന്നത്.
1: സുതാര്യമാണ് പീസ് റേഡിയോ. കേൾവിക്കാരനെ രസിപ്പിക്കേണ്ടത് ചിന്തയിൽ കൂടിയും വൈജ്ഞാനികമായ നിലപാടുകൾ കൂടിയുമാണ്. പീസ് റേഡിയോ നിർവഹിക്കുന്ന ദൗത്യം അതാണ്. എവിടെയാണെങ്കിലും ഏത് ജോലി ചെയ്യുമ്പോഴും എപ്പോഴും കേട്ടുകൊണ്ടിരിക്കാൻ പീസ് റേഡിയോ. താങ്കളും ഈ സംരംഭത്തിൽ പങ്കാളിയാകൂ. പീസ് റേഡിയോ ലഭ്യമാകാൻ 24 മണിക്കൂറും പ്രക്ഷേപണം ചെയ്യുന്ന, വിനോദവും വിജ്ഞാനവും സമന്വയിച്ച പീസ് റേഡിയോ പരിപാടികൾ കേട്ടുകൊണ്ടിരിക്കാൻ താങ്കളുടെ മൊബൈലിലെ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
2: ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുവാനുള്ള ആവേശവും ഊർജവും പകർന്ന അനുഭവ പാഠങ്ങളായിരുന്നു പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത പുലിരിവെട്ടത്തിലെ ഓരോ എപ്പിസോഡുകളും. പുലിരിവെട്ടത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട എപ്പിസോഡുകൾ വീണ്ടും ശ്രോതാക്കൾക്ക്

0: കേൾക്കുവാൻ അവസരമൊരുങ്ങുകയാണ്. പീസ് റേഡിയോ അവതരിപ്പിക്കുന്നു നേർരേഖ. ഇന്നത്തെ എപ്പിസോഡിൽ പ്രൊഫസർ ഹാരിസ് ബിൻ സലീമിൻ്റെ സംസാരത്തിലേക്ക്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹ്, ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ ഫീഹി വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. മഹാപാപങ്ങളിൽ രണ്ടാമതായി എണ്ണപ്പെട്ടൊരു കാര്യമാണ് സിഹ്ർ എന്നത്, മാരണം ചെയ്യുക. ഒരു കാരണവശാലും മാരണവുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനവും ഒരു വിശ്വാസിയുടെ ഭാഗത്തു നിന്ന് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത കാര്യമാണ്. കാരണം മഹാപാപമാണ്. കൊല ചെയ്താൽ, കത്തി കൊണ്ട് കുത്തിയാൽ ഒരു വ്യക്തി മരിക്കും, അതിനൊരു സ്വാധീനമുണ്ട്. കത്തി ഉപയോഗിച്ചാൽ ഒരാളുടെ മരണത്തിന് കാരണമാകാം എന്ന് പറയുമ്പോൾ കൊലപാതകം ചെയ്യാം എന്നാണ് പറഞ്ഞത് എന്ന് ആരെങ്കിലും വ്യാഖ്യാനിക്കുമോ? അതുപോലെ തന്നെയാണ് മരണത്തിന് ചില സ്വാധീനങ്ങൾ, ചില ഫലങ്ങൾ ഉണ്ടാവാം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഒരിക്കലും മരണം ചെയ്യാമെന്നതല്ല. അത് വളരെ ഗൗരവപ്പെട്ട ഒരു തെറ്റും മഹാപാതകവുമാണ്, ചെയ്യാൻ പാടില്ലാത്ത കാര്യവുമാണ്. വമിൻ ശരീരൻ നഫാസാത്തി ഫിൽ ഒക്കത്, കെട്ടുകളിൽ ഊതുന്നവരുടെ കെടുതിയിൽ നിന്നും രക്ഷ തേടുന്നു എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിച്ചതും അത്തരം ചില കെടുതികളും ദുരന്തങ്ങളും ഉണ്ടാവാമെന്നതുകൊണ്ടാണ്. എന്നാൽ ഇത്തരം ചില അറിവുകൾ ലഭിക്കുന്ന ചില ആളുകൾ തെറ്റായ വഴിയിലേക്ക് നീങ്ങുന്നതായി കാണുന്നു എന്നത് ഗൗരവപരമായ ഒരു സംഗതി ആയതുകൊണ്ടാണ് ഇവിടെ ഓർമ്മപ്പെടുത്താനുള്ള കാരണം. ഇങ്ങനെ ചില സ്വാധീനങ്ങൾ ഉണ്ടാകുമെന്ന് കേട്ടു മനസ്സിലാക്കുകൊണ്ട് ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രതികൂലതകളും ഏതോ ശത്രുക്കൾ എനിക്ക് സിഹർ ചെയ്തതാവാം എന്ന് വിചാരിക്കുന്നത് വളരെ വലിയ ദുരന്തങ്ങളും അപകടങ്ങളും നമ്മുടെ ജീവിതത്തിൽ സൃഷ്ടിക്കും. ഇത്തരം സംശയങ്ങൾ ഒരുപക്ഷെ നിരന്തരമായ ഭയങ്ങളിലൂടെ നമ്മളുടെ മാനസിക നില തന്നെ അപകടത്തിലാക്കാവുന്ന സ്ഥിതിവിശേഷങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചുമാണ് ഇത്തരം കാര്യങ്ങളെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. ഒന്ന്, ഒരു സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമ്മൾ അത്തരം കാര്യങ്ങളെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഉണ്ടെന്ന് സംശയിക്കപ്പെടുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ അതിൽ നിന്ന് രക്ഷ തേടുവാൻ വേണ്ടി അള്ളാഹുവിനോട് ഇസ്തിആദത്ത് എന്നത് തന്നെയാണ് അതിൻ്റെ ശാശ്വതമായ ഒരു പരിഹാരം. ഇവിടെ വളരെ ഗൗരവപരമായി ഒരു ഹദീസ് നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽ വരേണ്ടതുണ്ട്. ആ ഹദീസ് ഇങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഇമാം ബുഖാരിയും മുസ്ലിം റിപ്പോർട്ട്, ബുഖാരിയിൽ 6472 ഹദീസായിട്ടും മുസ്ലിമിൽ 220 ഹദീസായിട്ടും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യദ്ഖുലുൽ ജന്നത മിൻ ഉമ്മത്തി 70,000 ബിഗൈരി ഹിസാബ്, വിചാരണ കൂടാതെ 70,000 ആളുകൾ എൻ്റെ ഉമ്മത്തിൽ നിന്നും സ്വർഗത്തിൽ പ്രവേശിക്കും. ഹുമുല്ലദീൻ, അവരാരാണ്? ലാ യസ്തർഖൂന, അവർ മന്ത്രിക്കാൻ ആവശ്യപ്പെടാത്തവരാണ്. വലാ യതതയ്യറൂന, അവർ ശകുനം നോക്കാത്തവരാണ്. അതേപോലെ തന്നെ വലാ യക്തവൂന, അവർ ചൂട് വെപ്പിക്കാത്തവരാണ്. വല റബ്ബിഹിം യതവക്കലൂൻ, അവിടെ റബ്ബിൽ അവരെന്ത് ചെയ്യും? ഭരമേൽപ്പിക്കും എന്നതാണ്. ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ടും വിശദീകരിച്ചുകൊണ്ടും മഹാപണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ പറഞ്ഞ്, ഇബ്നു ഖയ്യിം റഹിമഹുള്ളയെ പോലെ ആളുകളൊക്കെ പറഞ്ഞത് ഇതെന്താണ്? ദാലിക ലിഅന്ന ഹൗല ഇദ്ഖലു അൽ ജന്നത ബിഗൈരി ഹിസാബ് ലികമാലി തൗഹീദിഹിം എന്നാണ്. അവിടെ തൗഹീദിൻ്റെ പൂർണ്ണത, അതാണ് യഥാർത്ഥത്തിൽ അവർക്ക് സ്വർഗപ്രവേശത്തിന് കാരണം. മറ്റുള്ളവരോട് ഒന്നും ആവശ്യപ്പെടാത്ത ആളുകളാണ് അവർ. ഒരു കാര്യവും അവരെ റബ്ബിൽ തവക്കുലാക്കും, അതാണ് അവിടെ പ്രത്യേകത എന്നാണ്. ഇവിടെ യഥാർത്ഥത്തിൽ എന്താണ്, നമുക്കെന്തെങ്കിലും ഇത്തരത്തിലുള്ള ഒരു വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടായാൽ മറ്റുള്ളവരെക്കൊണ്ട് മന്ത്രിപ്പിക്കുക എന്നത് ഇവിടെ നിരുത്സാഹപ്പെടുത്തുന്നു എന്നത് ഈ ഹദീസിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമാകുന്ന കാര്യമാകുന്നു. വളരെ വ്യക്തമായൊരു സംഭവമാണത്. അതായത് നമ്മുടെ തൗഹീദിൻ്റെ പൂർണ്ണതയ്ക്ക്, വിചാരണ കൂടുതൽ സ്വർഗത്തിൽ പ്രവേശിക്കാൻ, നമ്മൾ മറ്റുള്ള ഒരാളോട് എന്തു ചെയ്യുക? മറ്റുള്ള ഒരാളോട് നമുക്ക് മന്ത്രിക്കാൻ ആവശ്യപ്പെടാതിരിക്കുക എന്നത് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ള പറയുന്നു, ഹാദൽ ഹദീസ് യദുല്ലു അലാ അന്ന തർക്കത്വല അഫ്ലൽ, എന്താണ് ആവശ്യപ്പെടൽ ഉപേക്ഷിക്കലാണ് എന്ത് ഇതിലേറ്റവും പ്രധാനപ്പെടുന്നത്. അതായത് ഇങ്ങനെ ഇതിനു വേണ്ടി ആവശ്യപ്പെടൽ എന്ത് ചെയ്യണം, ഉപേക്ഷിക്കണം, അത് പാടില്ല എന്നാണ്. പിന്നെ ഇതെന്താകുന്നു ഏറ്റവും അഫ്ലലായ കാര്യം അതാകുന്നു എന്നാണ്. എന്നാൽ ആവശ്യമുള്ള ഒരു സന്ദർഭത്തിൽ അതിന് വിരോധവുമില്ല എന്നാണ് അദ്ദേഹം പറയുന്ന വാക്ക്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സംഗതി പറയാനുള്ളൊരു കാരണം, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ വിഷമങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ധാരാളം പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതാണ് അത്. അതിലൊരു പിന്നെ ആവശ്യം മറ്റൊരാളെ സമീപിക്കുമ്പോൾ ഉണ്ടാകുന്ന കുറേ ദുരന്തങ്ങളുണ്ട്, മനസ്സിലായില്ലേ? അത്തരം ചില തെറ്റായ ചികിത്സകൾ നടത്തുന്ന ആളുകളുണ്ട്, ഇസ്ലാമിക വിരുദ്ധമായ പല മാർഗങ്ങളും സ്വീകരിക്കുന്ന ആളുകളുണ്ട്, അതേപോലെ തന്നെ പൈശാചികമായ സേവകൾ ചെയ്യുന്ന ആളുകളുണ്ട്, തികച്ചും ശിർക്കിൻ്റെ വഴികൾ സ്വീകരിച്ചുള്ള ചികിത്സ, ഇതത് ഏതാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കാതെ വരുന്നു. അത് അങ്ങനത്തൊരു സാഹചര്യം നിലനിൽക്കുകൊണ്ട് തന്നെ ഏറ്റവും വലിയ സൂക്ഷ്മത നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥനകൾ, സുന്നത്തിൽ സ്ഥിരപ്പെട്ടു വന്ന പ്രാർത്ഥനകൾ നാം തന്നെ പഠിച്ച് നമുക്ക് വേണ്ടിയും നമ്മുടെ ബന്ധപ്പെട്ടവർക്ക് വേണ്ടിയും നാം തന്നെ ഈ പ്രാർത്ഥനകളും അതേപോലെ തന്നെ ഖുർആനിക വചനങ്ങളും ചൊല്ലുന്നതാണ് ഏറ്റവും വലിയ സുരക്ഷ. അല്ലാഹുമ്മ റബ്ബന്നാസ് മുദ്ഹിബുൽ ബഅസ് ഇഷ്ഫി അൻത ഷാഫി ലാ ഷാഫിയ ഇല്ല അൻത ഷിഫാ അൻ ലാ യുഗാദിറു സഖമൻ. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു, അല്ലാഹുവേ വിഷമങ്ങളുടെ ജനങ്ങളുടെ രക്ഷിതാവേ, ബുദ്ധിമുട്ടുകളെ നീക്കുന്നവനെ നീ സുഖപ്പെടുത്തണം, നീയാണ് സുഖപ്പെടുത്തവൻ, നീയല്ലാതെ സുഖപ്പെടുത്തവനില്ല, ഒരു വേദനയും ഇല്ലാത്ത രൂപത്തിൽ, രോഗവും അവശേഷിക്കാത്ത രൂപത്തിൽ നീ സുഖപ്പെടുത്തണം എന്ന്. അതേപോലെ തന്നെ ഔദു ബി കലിമാത്തില്ലാഹി തമ്മത്തി മിൻ കുല്ലി ഷൈത്താനിൻ വഹാമ വമിൻ കുല്ലി ഐനിൻ ലാമ. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഇസ്തിആദത്തിൻ്റെ പ്രാർത്ഥനയാണ്. ഇതും ഇതുപോലെ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വേദനയുമായി വന്ന ഒരാളോടുള്ള യദക അലൽ മക്കാൻ അല്ലദി തഅല്ലമ, വേദനിക്കുന്ന ഭാഗത്ത് കൈവയ്ക്കാൻ വേണ്ടി പറയുകയും എന്നിട്ട് ബിസ്മില്ലാഹി തലാസൻ എന്നും അതേപോലെ തന്നെ അഊദു ബി ഇസ്സത്തില്ലാഹി വ ഖുദ്രത്തിഹി മിൻ ശരരി മാ അജിദു വ ഉഹാദിറു എന്ന് 7 പ്രാവശ്യം പറയാൻ വേണ്ടി പറഞ്ഞതായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ കഴിയും. അതിനാൽ ഇത്തരം ആയത്തുൽ കുർസി, ഫാത്തിഹ, മുഅവ്വിദാത്ത് പോലുള്ള സൂറത്തുകൾ ഓതുകയും അതേപോലെ തന്നെ ഹദീസിൽ സ്ഥിരമായി വന്ന പ്രാർത്ഥനകൾ ചൊല്ലുകയും ചെയ്യുക, നമ്മളുടെ അറിവില്ലായ്മ ഇത്തരം പല തെറ്റായ ചികിത്സകളിലൂടെയും അപകടങ്ങളിൽ പെട്ടുപോകുന്നതിൽ നിന്നും എപ്പോഴും നാം നമ്മളുടെ വിശ്വാസത്തെ, നമ്മുടെ ദീനിനെ സുരക്ഷിതമാക്കി നിർത്താൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്താനാണ് ഈ ഒരു കാര്യം ഓർമ്മപ്പെടുത്തിയത്. അള്ളാഹു അത്തരത്തിൽ ദീനിൽ അടിയുറച്ച് നിൽക്കുവാനും വിശ്വാസങ്ങളിൽ ഉറച്ചു നിൽക്കുവാനും അള്ളാഹുവിൽ തവക്കുലാക്കുവാനും നമുക്ക് ഏവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ.
0: പീസ് റേഡിയോ നേർരേഖ സമാപിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്തശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാരവികാരങ്ങൾക്കാധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിൻ്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇൻ്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.

0: കിടപ്പ് രോഗികൾക്കും വയോധികർക്കും പീസ് റേഡിയോ ഒരു കൂട്ടിരിപ്പുകാരനാണ്. ശാരീരിക രോഗങ്ങൾക്കും മാനസിക ദുഃഖങ്ങൾക്കും ആശ്വാസം പകരുന്ന ഒരു ഉറ്റമിത്രം, അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരു സാന്ത്വനം. ഈ ശബ്ദപ്രവാഹം അവർക്ക് ആശ്വാസം പകരുമ്പോൾ അതിന്റെ ഒരു പുണ്യം നിങ്ങൾക്കും ലഭിക്കുക തന്നെ ചെയ്യും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അടുത്തതായി പീസ് റേഡിയോയിൽ നാം ശ്രവിക്കുന്നത് ഇൻസൈറ്റ്, പെണ്ണെ നീ തീയാവുക. ഈ വിഷയത്തിൽ ഡോക്ടർ ഹിലാൽ സലീം സി പി നമ്മോട് സംസാരിക്കുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ഏറെ പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം നമ്മൾ ഇന്ന് കാലത്ത് കുട്ടികളൊക്കെ പഠിക്കുന്ന ക്യാമ്പസുകളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ, റീസെൻ്റ്ലി വളരെ ഒരു കഴിഞ്ഞൊരു അഞ്ചാറ് വർഷത്തിൻ്റെ ഒരു കാലയളവെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഒരു അശ്ലീലങ്ങൾ നിറഞ്ഞിട്ടുള്ള ചില പോസ്റ്ററുകളും ബാനറുകളും, അത് വിവിധ പൊളിറ്റിക്കൽ പാർട്ടിയുടെ വിദ്യാർത്ഥി ഘടകങ്ങളാവട്ടെ, പലരും ആ രീതിയിലുള്ളത് ഒക്കെ കാണാൻ പറ്റും. അതിൽ പലതും എഴുതി കാണാറുള്ളത് വിപ്ലവം പൂക്കട്ടെ, ലൈംഗികമായിട്ടുള്ള വിപ്ലവം വേണം, അല്ലെങ്കിൽ ആ രീതിയിലുള്ള അതിനെ ധ്വനിപ്പിക്കുന്ന രീതിയിലുള്ള ആശയങ്ങളും ചിത്രങ്ങളുമാണ് പലതും നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇത് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ ഈ പറയുന്ന നമ്മുടെ യുവജനങ്ങൾ എങ്ങനെയാണ് ഇതിലേക്ക് ആകർഷിക്കപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണ ഇങ്ങനെയുള്ള ആളുകൾ, അല്ലെങ്കിൽ ഇതൊരു പക്ഷേ ഈ ഫെമിനിസ്റ്റ് അല്ലെങ്കിൽ ഈ സ്ത്രീപക്ഷ പിന്നെ അതിൻ്റെ ആളുകളാണ് ഞങ്ങൾ എന്നൊക്കെ പറയുന്ന ആളുകൾ പലപ്പോഴും ചെയ്യാറുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെണ്ണെ നീ തീയാവുക, ഓക്കെ, നിങ്ങളിങ്ങനെ അടങ്ങി ഒതുങ്ങി കഴിയേണ്ട ആളുകളല്ല, നിങ്ങൾ തീയായി പറന്നുയരേണ്ട ആളുകളാണ് എന്നുള്ള നിലക്കുള്ളൊരു നറേറ്റീവ് കൊണ്ടുവരികയാണ് ഇവർ ചെയ്യുക. അപ്പോൾ ആദ്യം ഇവർ ചെയ്യുക വെച്ചാൽ, നിങ്ങൾ ലിബറേറ്റഡ് ആവണം, ഓക്കെ, നിങ്ങൾ വിമോചിപ്പിക്കപ്പെടണം, നിങ്ങളൊരു മതത്തിൻ്റെ ചട്ടക്കൂടിലായിരിക്കും അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ ഒരു ചട്ടക്കൂടിലായിരിക്കും, ആ മതത്തിൻ്റെയോ കുടുംബത്തിൻ്റെയോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അതിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് വിമോചിപ്പിക്കപ്പെട്ട ആളുകളായിട്ട് നിങ്ങൾ മാറണം. അങ്ങനെ വിമോചിപ്പിക്കപ്പെട്ട ആളുകളായി മാറാൻ നിങ്ങളുടെ കയ്യിലുള്ള റൈറ്റ് എന്താണ്, നിങ്ങളുടെ ബോഡി നിങ്ങളുടേതാണ്, അപ്പോൾ നിങ്ങളുടെ മതം പറയുന്ന ഒരു വസ്ത്രധാരണത്തിൻ്റെ ഒരു കാര്യം ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ സൊസൈറ്റി പറയുന്ന ഒരു കാര്യം ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ മുതിർന്ന ആളുകൾ പറയുന്ന ഒരു ഒരു നോം ഉണ്ടാവും, ഓക്കെ, ആ നോമുകളെ അല്ലെങ്കിൽ അങ്ങനെയുള്ള റൂൾസിനെ, അത് വസ്ത്രധാരണത്തിൻ്റെ പേരിലാവട്ടെ, നിങ്ങളുടെ സ്വഭാവത്തിൻ്റെ പേരിലുള്ളതാവട്ടെ, നിങ്ങൾ എന്ത് കാണണം, നിങ്ങൾ എന്ത് കേൾക്കണം, നിങ്ങൾ എവിടെ പോകണം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും നിങ്ങളുടെ ഈ പറയുന്ന ചുറ്റുമുള്ള ആളുകൾ പറയുന്ന നോമിനനുസരിച്ച് നിങ്ങൾ മൂവ് ചെയ്യണം, അല്ലെങ്കിൽ ആ രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകണം എന്നുള്ളതൊന്നും നമ്മൾ എന്ത് ചെയ്യേണ്ട, ഇനിയുള്ള കാലത്ത് വല്ലാണ്ട് നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ തീയായി പറന്നുയരേണ്ട ആളുകളാണ് എന്നുള്ള നിലക്കുള്ള കാര്യങ്ങൾ നമുക്ക് പലപ്പോഴും ഈ വിപ്ലവ വാചകങ്ങളും പോസ്റ്ററുകളും ചിത്രങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇത് പിന്നെ ഈ പറഞ്ഞതുപോലെ മെറ്റീരിയൽ നമ്മളെ ഈ ക്യാമ്പസുകളുടെ മുമ്പിൽ ഒട്ടിച്ചു വെച്ച പോസ്റ്ററുകൾ മാത്രമല്ല, ഇൻസ്റ്റഗ്രാമിൽ ഈ ക്യാമ്പസിലൊന്നും പോകാത്ത വളരെ ചെറിയ കുട്ടികളെ അടക്കം സ്വാധീനിക്കുന്ന രീതിയിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇങ്ങനെയുള്ള പോസ്റ്ററുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇത് യഥാർത്ഥത്തിൽ ഇതെന്താണ്, ഇതിൻ്റെ ഒരു പരിപാടി എങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാവേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സിമ്പിൾ ഉദാഹരണം പറയുന്നതിലൂടെയാണ്. മുമ്പ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, മുമ്പ് കാലഘട്ടങ്ങളിൽ ആനിമൽ വേൾഡിൽ, നമ്മുടെ ജീവികളൊക്കെ ജീവിക്കുന്ന ആനിമൽ വേൾഡിൽ മറ്റുള്ള ജീവജാലങ്ങളൊക്കെ ഉള്ളടുത്ത് കുറുക്കനും കോഴിയും ഉണ്ടായിരുന്നു. അപ്പോൾ കുറുക്കനെ സംബന്ധിച്ചിടത്തോളം കോഴിയെ ഓടിച്ചിട്ട് പിടിക്കുക എന്നുള്ളത് വളരെ ഈസി ആയിട്ടുള്ളൊരു സംഗതിയാണ് നമ്മൾ വെക്കുക. പിന്നെ കാലങ്ങൾ മുന്നോട്ട് പോയ സമയത്ത് ഈ ആനിമൽ വേൾഡിൽ, ഈ മൃഗങ്ങളുടെ ലോകത്ത് ചില നിയമങ്ങളും പിന്നെ അങ്ങനെയുള്ള കാര്യം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ വരികയാണ്. അപ്പോൾ കോഴിയെ നേരിട്ട് പിടിക്കാൻ പറ്റാത്തൊരവസ്ഥ വരികയാണ്. കോഴികൾക്ക് കൂടുകൾ ഉണ്ടാകുന്നു, കോഴികൾക്ക് പരിരക്ഷ ഉണ്ടാകുന്നു, സുരക്ഷയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു, നിയമങ്ങളും കാര്യങ്ങളൊക്കെ കാണുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും കുറുക്കന്മാർക്ക് കോഴികളെ പിടിക്കാൻ കിട്ടുന്നില്ല. അപ്പോൾ തന്ത്രശാലികളായിട്ടുള്ള കുറുക്കന്മാരെന്ത് ചെയ്തു, അവർ ആലോചിച്ചു, പണ്ടത്തെ പോലെ നമ്മൾ കോഴികളെ പിടിച്ചു വെച്ച് ഫോഴ്സ് ചെയ്ത് പിടിക്കുക എന്ന് പറയുന്നൊരു സംഗതി ഇന്നത്തെ കാലത്തിന് എന്തായാലും നടക്കാൻ പോകുന്നില്ല, നമുക്കൊരു കാര്യം ചെയ്യാം, വേറൊരു തന്ത്രം പ്രയോഗിക്കാം. അങ്ങനെ അവരൊരു തന്ത്രം പ്രയോഗിച്ചു. അവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴികളോട് പറഞ്ഞു, കോഴികളെ നിങ്ങൾ വെറും കോഴികളല്ല, നിങ്ങൾ എംപവേർഡ് ആയിട്ടുള്ള കോഴികളാണ്, ഓക്കെ, നിങ്ങളിങ്ങനെ കൂടിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ആ സുരക്ഷയൊക്കെ ഈ നാട് നിങ്ങൾക്ക് കുറച്ച് സുരക്ഷയും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടല്ലോ, ഇവിടെയുള്ള നോംസ്, ഇവിടെയുള്ള നിയമങ്ങളൊക്കെ, അല്ലെങ്കിൽ ഇവിടെയുള്ള കുടുംബ സംവിധാനം എന്നൊക്കെ പറയുന്ന സംഗതി ഉണ്ടല്ലോ, അതൊക്കെ നിങ്ങൾക്ക് കുറച്ച് സുരക്ഷയും പരിരക്ഷയൊക്കെ നൽകിയിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ശ്വാസം മുട്ടി വീർപ്പ് മുട്ടി കഴിയേണ്ടവരല്ല നിങ്ങൾ, നിങ്ങൾ യഥാർത്ഥത്തിൽ എംപവേർഡായിട്ട് പുറത്തേക്ക് പിന്നെ പറന്നുയരേണ്ട കോഴികളാണ്. നിങ്ങളവിടെ ഇങ്ങനെ കൂട്ടിൽ അടച്ചിരുന്നാൽ ശരിയാവില്ല, എന്തൊരു അവസ്ഥയാണ് നിങ്ങളുടെ. അതുകൊണ്ട് നിങ്ങൾ എംപവേർഡായിട്ട് ഈവൺ ഞങ്ങളുടെ കുറുക്കന്മാരായിട്ടുള്ള ഞങ്ങളുടെ കൂട്ടിലേക്കടക്കം, കുറുക്കന്മാരുടെ ആ ഇടങ്ങളിലേക്കടക്കം വരാൻ പറ്റുന്ന ശക്തി നിങ്ങൾക്കുണ്ട് നിങ്ങളങ്ങനെ ഒരു ശക്തിയില്ലാത്ത ബലമില്ലാത്ത ആ രീതിയിൽ അങ്ങനെ പിന്നെ അങ്ങനെയുള്ള ആൾക്കാരല്ല നിങ്ങൾ. ആ ശക്തിയൊക്കെ പുറത്തെടുത്ത് എംപവേർഡായി ഞങ്ങളുടെ അടുത്തേക്ക് വരെ എത്താൻ പറ്റുന്ന ആ ഒരു സ്ട്രെങ്ത്തും ഇൻഡിപെൻഡൻസും നിങ്ങൾ കാണിക്കണം എന്നൊക്കെ എന്ത് ചെയ്തു കുറുക്കന്മാർ കോഴികളോട് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും കോഴികൾക്ക് തോന്നി ശരിയാണല്ലോ, നമ്മളെന്തിനാണ് ഇങ്ങനെ കുറേ പിന്നെ നിയമങങ്ങളും പരിരക്ഷയും സുരക്ഷയും എന്നൊക്കെ പറഞ്ഞിട്ട്, ഞങ്ങളെന്താ കുറച്ച് ദുർബലരായിട്ടുള്ള ആളുകളാണോ? അല്ലല്ലോ, ഞങ്ങളും അവരെ പോലെ തന്നെ അല്ലേ, ഞങ്ങൾക്ക് മാത്രം ഇതിനെ ഇങ്ങനെയുള്ള സുരക്ഷയും കാര്യങ്ങളൊക്കെ. അങ്ങനെ കോഴികളിലുള്ള ചില ആളുകൾ എന്ത് വിചാരിച്ചു, നമുക്ക് എംപവേർഡ് ആവണം. അവർ പറഞ്ഞത് ശരിയാണ്, അവർ കുറുക്കന്മാരാണെങ്കിലും പറഞ്ഞത് ശരിയാണ്. അപ്പോൾ അങ്ങനെ കുറേ കോഴികൾ എന്ത് ചെയ്തു, കോഴികൾ തീരുമാനിച്ചു നമുക്ക് എംപവേർഡ് ആവണം. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന സുരക്ഷാ മാനദണ്ഡങ്ങളും അതുപോലെ തന്നെയുള്ള അങ്ങനെ കാര്യങ്ങളൊക്കെ, അങ്ങനെയുള്ള നോംസ്, ഒരു ആ സൊസൈറ്റി ആനിമൽ വേൾഡിൽ ഉണ്ടായിരുന്ന നോംസും കാര്യങ്ങളൊക്കെ അതൊക്കെ പോയി പള്ളിപ്പറ എന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്തു, അവിടെ നിന്ന് ഇറങ്ങി നടന്നു. അങ്ങനെ കുറുക്കൻ്റെ ഇടങ്ങളിലേക്ക് കോഴികളെത്തി. സ്വാഭാവികമായിട്ടും കുറുക്കനെ സംബന്ധിച്ചിടത്തോളം കോഴികൾ ഇങ്ങോട്ടേക്ക് നടന്നു വരാൻ, അങ്ങോട്ട് ഓടിപ്പിടിച്ചിരുന്ന ആ കോഴികൾ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് നടന്നു വരാൻ അവർക്ക് നല്ല സന്തോഷമായി, കോഴികളെ അവർക്ക് കിട്ടി. ഞാൻ ഈ കഥ പറഞ്ഞത് നിങ്ങൾക്ക് ഇത് പറഞ്ഞപ്പം ഇതെന്തിനോടോ ഉപമിക്കുന്ന പോലെ തോന്നുന്നുണ്ടാവും, ശരിയാണ്, ഞാനത് തന്നെയാണ് ഉദ്ദേശിച്ചത്. നോക്കൂ, പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ മുമ്പ് കാലങ്ങളിൽ നമ്മുടെ കേരളത്തിൽ തന്നെ നടന്ന സമരങ്ങൾ എന്തൊക്കെയായിരുന്നു, മറക്കാൻ വേണ്ടി ഉണ്ടായിരുന്ന സമരം അല്ലേ, മാറ് തുറന്നിടണം എന്ന് സവർണരായിട്ടുള്ള അല്ലെങ്കിൽ ചില ഉന്നത കുലജാതരായിട്ടുള്ള ആളുകൾ ചില മറ്റ് ചില വിഭാഗങ്ങളോട് പറഞ്ഞ സമയത്ത് അവർക്കവിടെ വോയിസ് ഇല്ലായിരുന്നു. അവർ മാറി മറക്കാനുള്ള വോയിസോ അതിനുള്ള സ്ട്രെങ്ത്തോ അവർക്കുണ്ടായിരുന്നില്ല. സ്വാഭാവികമായിട്ടും മാറി തുറക്കേണ്ട ഒരവസ്ഥ അവർക്കുണ്ടായിരുന്നു. അങ്ങനെ കാലം മുന്നോട്ട് പോയ സമയത്ത് ഈ അങ്ങനെയുള്ള ജാതി വ്യവസ്ഥിതികളും കാര്യങ്ങളൊക്കെ പോയി നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ എല്ലാവരും തുല്യരാണ് എന്നുള്ള നിലക്കുള്ള, എല്ലാവരും മനുഷ്യരെന്നുള്ള നിലയിൽ തുല്യരാണ് എന്നുള്ള ആ ഒരു ബോധത്തിലേക്കൊക്കെ മനുഷ്യനെത്തി. ആ ഇരുണ്ട കാലഘട്ടത്തിൽ നിന്ന് നമ്മളിങ്ങോട്ടേക്ക് എത്തി. കുറേ പരിരക്ഷയും സുരക്ഷയും കാര്യങ്ങളൊക്കെ സ്ത്രീകൾക്ക് വേണം, സ്ത്രീകളെ അങ്ങനെ മാറി തുറക്കാൻ പിന്നെ എന്ത് ചെയ്യുക തുറന്നിടാൻ വേണ്ടി പറയാൻ നിങ്ങൾക്ക് അർഹതയില്ല എന്നുള്ള നിലക്കേക്ക് എത്തി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെയുള്ള മേലാളന്മാരായിട്ടുള്ള പുരുഷന്മാരായിട്ടുള്ള ഞരമ്പ് രോഗികളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം മുമ്പ് അവർക്ക് സുലഭമായി കിട്ടിയിരുന്ന സ്ത്രീകളുടെ കാര്യങ്ങളൊന്നും അവർക്കിപ്പോൾ കിട്ടുന്നില്ല. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും ചിന്തിച്ചു നമുക്കിങ്ങനെ പോയാൽ ശരിയാവില്ല. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, അങ്ങനെയാണ് ഈ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ആനിമൽ വേൾഡിലൊരു കഥ പറഞ്ഞല്ലോ, അതേപോലെ നമ്മുടെ നാട്ടിൽ എന്താ സംഭവിക്കുന്നത്, വലിയ രീതിയിലുള്ള വിപ്ലവ സംസാരങ്ങൾ നടക്കുക. ഞാൻ പറയുന്നത് ഇവിടെയുള്ള എല്ലാ വിപ്ലവങ്ങളും വേണ്ടാത്തതാണെന്നുള്ളതല്ല, നമ്മളൊരു പർട്ടിക്കുലർ ഇഷ്യൂവിനെക്കുറിച്ചാണ് പറയുന്നത്. ഇങ്ങനെയുള്ള ഈ ലൈംഗികമായിട്ടുള്ള വിപ്ലവത്തിൻ്റെ പല അലയവലികൾ പല ഭാഗത്തുനിന്നായിട്ടുണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇപ്പം നമുക്ക് തന്നെ അറിയാം, ഇപ്പോൾ നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് അത്ര എത്തിയിട്ടില്ലെങ്കിലും യൂറോപ്പിലൊക്കെ നടക്കുന്ന ചില സമരങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ദ നിപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള സമരമാണ്. എന്ന് പറഞ്ഞാൽ എനിക്ക് പുരുഷന്മാരായിട്ടുള്ള ആളുകൾ ഇവിടെ അവർ പിന്നെ അവരുടെ ട്രൗസേഴ്സ് മാത്രം ഇട്ടിട്ട് നടക്കുന്നുണ്ടല്ലോ, ഞങ്ങൾക്കും അങ്ങനെ നടക്കാൻ പറ്റണമല്ലോ, അങ്ങനെ അവർ പറയുക മാത്രമല്ല ചെയ്തത്. നടുറോട്ടിൽ പിന്നെ നൂറുകണക്കിന് സ്ത്രീകൾ അവർ ഈ രീതിയിൽ അവരുടെ മാറൊക്കെ തുറന്നിട്ട് അതൊക്കെ പെയിൻറ്റ് ചെയ്തിട്ട് അങ്ങനെ നടക്കുന്ന മൂവ്മെൻറ്റുകൾ യൂറോപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ ഇത് ആത്യന്തികമായി അൾട്ടിമേറ്റ്ലി ആർക്കാണ് ഇതുകൊണ്ട് ഗുണമുണ്ടാവുക? ഇത് കണ്ട് ആസ്വദിക്കാൻ വേണ്ടി വെമ്പി നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, പുരുഷന്മാരായിട്ടുള്ള ഞരമ്പ് രോഗികളായിട്ടുള്ള ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളുടെ മനസ്സിലേക്ക് നിങ്ങൾ ഞങ്ങളെപ്പോലെ ആവണം, നിങ്ങളെന്തിനാണ് ഇങ്ങനെ വസ്ത്രം മൂടിക്കെട്ടി നടക്കുന്നത് എന്നൊരു ചിന്ത അവരിലേക്ക് ഇട്ടതോടുകൂടി സ്ത്രീകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതോടുകൂടി സ്ത്രീകൾ എന്ത് ചെയ്യുന്നു, അതിൽപ്പെട്ട പാവങ്ങളായിട്ടുള്ള പല ആളുകളും എന്ത് ചെയ്യുന്നു, ശരിയാണല്ലോ ഞങ്ങളെന്തിനാണ് ഇങ്ങനെ മൂടി പൊതച്ച് നടക്കേണ്ട ആവശ്യം, ഞങ്ങൾക്കും ഒരു എംപവർമെൻറ്റ് വേണ്ടേ, പുരുഷന്മാർക്ക് അങ്ങനെ നടക്കാൻ പറ്റുന്നത് ഞങ്ങൾക്കും ഇത് വേണ്ടേ. അങ്ങനെ അവർ നടന്നു കഴിഞ്ഞാൽ ആർക്ക് ഗുണമുണ്ടാവുക? അൾട്ടിമേറ്റ്ലി ആത്യന്തികമായി പുരുഷന്മാർക്ക് തന്നെ ഗുണമുണ്ടാവുക. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ കാണാൻ പറ്റുന്ന ഈ വുമൺ എംപവർമെൻറ്റ്. ഞാൻ പറഞ്ഞത് ഇവിടെയുള്ള സ്ത്രീകൾക്ക് യാതൊരു കുഴപ്പമില്ലാന്നോ സ്ത്രീകൾക്കൊരു പ്രശ്നമില്ലാന്നോ സ്ത്രീകൾക്കൊരു ഡിസ്ക്രിമിനേഷനും ഇല്ലാന്നുള്ളതല്ല. ഒരു എന്തെങ്കിലുമൊക്കെ വായിക്കുകയും അറിയുകയും കുറച്ച് ബുദ്ധി എന്നുള്ള ആൾക്കാർക്കൊക്കെ അറിയാം ഇവിടെ സ്ത്രീകൾ എന്തൊക്കെയാണ് അനുഭവിക്കപ്പെടുന്നത്, അവർക്ക് എന്തൊക്കെ രീതിയിലുള്ള പ്രശ്നങ്ങളാണുള്ളത്, സുരക്ഷാ പ്രശ്നങ്ങളാണുള്ളത്, അവർക്ക് എന്തൊക്കെ രീതിയിലുള്ള അടിച്ചമർത്തലുകളാണുള്ളത്, ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. പക്ഷേ ആ പേര് പറഞ്ഞുകൊണ്ട് ഇതിനെ നേരെ ഇവരുടെ ഈ പുരുഷന്മാരുടെ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടിയിട്ടുള്ള ആവശ്യമായി ഇങ്ങനെയുള്ള മൂവ്മെൻറ്റുകളെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് പലപ്പോഴും പല ഈ പറയുന്ന ആളുകളും ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ ബോഡി നിങ്ങളുടേതാണ്, യുവർ ബോഡി യുവർ ചോയ്സ്, നിങ്ങളുടെ ബോഡി നിങ്ങളുടേതാണ് എന്ന് ഒരു വശത്ത് പറഞ്ഞ് നിങ്ങൾ ലിബറേറ്റ് ചെയ്യപ്പെടണം, നിങ്ങൾ വിമോചിപ്പിക്കപ്പെടണം എന്ന് ഒരു വശത്ത് പറയുകയും അത് കേൾക്കുന്ന അതിൽ ഇൻഫ്ലുവൻസ് ആകുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു സൈഡിലൂടെ ആഡുകളിലൂടെ ഈ പറയുന്ന അഡ്വർടൈസ്മെൻ്റ് പരസ്യങ്ങളിലൂടെ കൊമേഴ്ഷ്യൽസിലൂടെ പലപ്പോഴും അവരുടെ മനസ്സിലേക്ക് കൊടുക്കുന്ന ചില ആശയങ്ങളുണ്ട്. നിങ്ങളുടെ ബോഡി നിങ്ങളുടേത് മാത്രമാണ്, അത് കേവലമായിട്ടുള്ളൊരു ബോഡിയല്ല, അതൊരു പ്രൊഡക്റ്റാണ്, അത് അറ്റൻഷൻ ജനറേറ്റിംഗ് ആയിട്ടുള്ള ഒരു അസറ്റാണ്, ഓക്കെ, അതൊരു സോഴ്സ് ഓഫ് റവന്യൂ ആണ്. ഇങ്ങനെ അവർ പോലും അറിയാതെ അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ആരും വന്നിട്ട് നിങ്ങളുടെ ബോഡി ഒരു സോഴ്സ് ഓഫ് റവന്യൂ ആണ്, നിങ്ങളുടെ ശരീരം പണം ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഉപാധിയാണെന്ന് അവരോട് ആരും പറയുന്നില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആരും സ്വീകരിക്കുകയില്ല. അതിനും അവർക്ക് ടെക്നിക്കുകളുണ്ട്. പലപ്പോഴും ഈ പറയുന്ന നടിമാരായിട്ടുള്ള അല്ലെങ്കിൽ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആളുകൾ അവർ ചില വസ്ത്രധാരണങ്ങൾ കാണിക്കും, അതോടുകൂടി പെൺകുട്ടികളെല്ലാവരും ആ വസ്ത്രധാരണത്തിലേക്ക് മാറും. ഞാനിത് പറയുന്നത് ഇത് പെൺകുട്ടികൾക്ക് മാത്രമുള്ള ഒരു ഇഷ്യൂ എന്നുള്ള നിലക്കല്ല, പക്ഷേ ഇവിടെ ആക്രമിക്കപ്പെടുന്ന ഏറ്റവും കൂടുതൽ ഇത് അനുഭവിക്കുന്നത് ഇതിൻ്റെ ഫലം അനുഭവിക്കുന്നത് സ്ത്രീകളാണെന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ആ വിഷയം ചർച്ച ചെയ്യുന്നത്. ഇതേപോലെ പുരുഷന്മാർക്കുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഈ രീതിയിൽ പിന്നെ സെലിബ്രിറ്റീസിലൂടെ അല്ലെങ്കിൽ ആഡുകളിലൂടെ കൊമേഴ്ഷ്യൽസിലൂടെ നമുക്കെന്ത് വസ്ത്രം ധരിക്കണം എന്നുള്ളത് ഞങ്ങളുടെ ചോയ്സ് അല്ലേ, ഞങ്ങളങ്ങനെ വസ്ത്രം ധരിച്ചാൽ നിങ്ങളാരാ പറയാൻ, പാട്രിയാർക്കിൻ്റെ കുറേ ആളുകൾ ഞങ്ങളോട് പറയാൻ നിങ്ങളാരാ എന്നുള്ള ചോദ്യം അവരുടെ മനസ്സിലേക്ക് ഇട്ടുകൊണ്ട് അവരെ കൊണ്ട് ചെറുവസ്ത്രങ്ങൾ ഇടിയിപ്പിക്കുന്നതിലൂടെ, ചെറിയ ഷോർട്ട് ഡ്രസ്സുകൾ ഇടിയിപ്പിക്കുന്നതിലൂടെ, അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ചിന്തിക്കുന്നത് എന്താണ്, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ധരിച്ച വസ്ത്രമാണിത്, പക്ഷേ യഥാർത്ഥത്തിൽ ആ ഇഷ്ടം ഞാൻ എൻ്റെ ഇഷ്ടമാണ് എന്ന് പറയുന്ന ആ ഇഷ്ടമുണ്ടല്ലോ, ആ ഇഷ്ടം അവർക്ക് സ്വയം ഉണ്ടായതാണോ? ഒരിക്കലുമല്ല, അവർക്ക് ഉണ്ടാക്കിയതാണ്. ഇൻസ്റ്റഗ്രാമുകളിലൂടെ ആഡുകളിലൂടെ, ഞാൻ നേരത്തെ പറഞ്ഞ സെലിബ്രിറ്റീസിലൂടെ അവരിൽ ഉണ്ടാക്കിയെടുത്ത ഒരു ഇഷ്ടമാണത്, ആ ഇഷ്ടം. പക്ഷേ ആത്യന്തികമായിട്ട് ആർക്കാണ് അവിടെ ലാഭം ഉണ്ടാകുന്നത്? അവിടെ ആത്യന്തികമായി ലാഭം ഉണ്ടാകുന്നത് ഈ പിന്നെ കാമക്കണ്ണുകളുള്ള പുരുഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന പാട്രി, അവർ ആരെയാണ് എതിർക്കുന്നത്, ആ പാട്രിയാർക്കിയിലുള്ള പുരുഷന്മാർക്ക് തന്നെയാണ് അതിനെക്കൊണ്ട് ഗുണം ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് പലപ്പോഴും, അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല പലർക്കും എന്നുള്ളതാണ് അവിടെയുള്ള വിഷയം. അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഒരു സ്ത്രീപക്ഷവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്ത്രീപക്ഷവാദം എന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന ഫെമിനിസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നത്തെ നമ്മളുടെ കാലത്ത് പലപ്പോഴും അതിനെ സമീകരിക്കുന്നത് നമ്മൾക്ക് യുവർ ബോഡി യുവർ ചോയ്സ്, നമുക്ക് എന്തുവിടാൻ പറ്റണം, നമുക്ക് എങ്ങനെയും പോകാൻ പറ്റണം എന്നുള്ള ഇങ്ങനെയുള്ള വളരെ അബദ്ധജടിലമായിട്ടുള്ള, ഒരു പക്ഷേ നമ്മൾ ഒരു കോൺസിക്വൻസ് നോക്കുകയാണെങ്കിൽ ആ സ്ത്രീകൾക്ക് തന്നെ പിന്നീട് പ്രശ്നം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ആശയങ്ങൾ പറയുന്ന ആൾക്കാരാണ് ഇന്നത്തെ സ്ത്രീപക്ഷവാദികളായിട്ട് വരുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ അവർ പുരുഷന്മാർക്ക് വേണ്ടിയിട്ടാണ് വാദിക്കുന്നത് എന്ന് അവർ പോലും അറിയാതെ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് ഇന്നത്തെ കാലത്തിൻ്റെ ഒരു കാര്യം എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആശയങ്ങൾ എങ്ങനെയാണ് നമുക്കിത് ഇതിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് നമ്മുടെ സമൂഹത്തെ അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മളാദ്യം അറ്റ്ലീസ്റ്റ് നമ്മളെ സേവ് ചെയ്യണമല്ലോ, നമ്മൾക്ക് എങ്ങനെയാണ് ഈ ഒരു ബബിളിൽ നിന്ന് എസ്കേപ്പ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതെന്താണെന്ന് പഠിക്കണം, എന്താണ് ഈ സ്ത്രീപക്ഷവാദത്തിൻ്റെ ചരിത്രം നമ്മൾ പഠിക്കണം, അല്ലെങ്കിൽ എന്താണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒബ്ജക്റ്റീവായിട്ട് മനസ്സിലാക്കണം. നമ്മൾ ഇമോഷൻസിനെ മാറ്റി വെച്ചിട്ട് ഞാൻ എന്ത് വസ്ത്രം ഇട്ടാലും നിങ്ങളാരാ പറയാൻ എന്ന് പറയുന്ന ആ ഒരു ഇമോഷൻ ഉണ്ടല്ലോ, ആ ഇമോഷൻ ഒന്ന് മാറ്റി വെക്കുക. ഇമോഷൻസ് നമുക്ക് ആവശ്യമാണ്, നമ്മളെല്ലാവരും മനുഷ്യരാണ്, നമുക്ക് ഇമോഷൻസ് ആവശ്യമാണ്. പക്ഷേ ആ ഇമോഷൻ എന്നുള്ള ഇത് മാത്രമായി മാറാതെ നമ്മൾ ഒബ്ജക്റ്റീവായിട്ട് ചിന്തിക്കുക, ഞാനിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് എൻ്റെ ചോയ്സ് ആണോ, അതോ ഞാൻ മറ്റ് പലതും കണ്ട് ഉണ്ടാക്കിയെടുത്തൊരു ചോയ്സ് ആണോ, അഥവാ ഞാൻ പോലും അറിയാതെ ഞാൻ ഒരു ചോയ്സിൻ്റെ ഭാഗമാവുകയാണോ. ഇനി ഈ ചോയ്സ് ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഇത് ആത്യന്തികമായിട്ട് ആർക്കാണ് ഗുണം ഉണ്ടാവുന്നത്? ഓക്കെ, എനിക്ക് കോൺഫിഡൻസ് ആണെന്ന് ഞാൻ പറയുന്നു, പക്ഷേ യഥാർത്ഥത്തിൽ അത് കോൺഫിഡൻസ് ആണോ അതോ സ്യൂഡോ കോൺഫിഡൻസ് ആണോ, ഞാൻ പോലും അറിയാതെ അതാണ് കോൺഫിഡൻസ് എന്ന് ആരോ എന്നെ പഠിപ്പിച്ചിരിക്കുകയാണോ, ഇങ്ങനെയുള്ള ചിന്തകളിലേക്ക് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, മനസ്സിലാക്കി കഴിഞ്ഞാൽ, അങ്ങനെയുള്ള ചർച്ചകളിലേക്ക് പോയി കഴിഞ്ഞാൽ വിഷയം മനസ്സിലാവുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കെണികളിലേക്ക് നമ്മൾ പോകാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇതിൽ ജാതി മത വ്യത്യാസമൊന്നുമില്ല, എല്ലാവരെയും ഇതൊരു മുതലാളിത്തത്തിൻ്റെ ഒരു പ്രോജക്റ്റാണ്. ഇങ്ങനെ നമ്മുടെ കുട്ടികളെ, നമ്മുടെ ഇവിടെയുള്ള സ്ത്രീകളെ അവരെ കൊമേഴ്ഷ്യലൈസ് ചെയ്യുക, അവരുടെ സെക്ഷ്വാലിറ്റിയെ, അവരുടെ ലൈംഗികതയെ കൊമേഴ്ഷ്യലൈസ് ചെയ്ത് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുക എന്ന് പറയുന്ന അവരുടെ അജണ്ടയാണ്. ആ അജണ്ടയിൽ നമ്മൾ വീടാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടത്, മറ്റുള്ളവരെയും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. പലപ്പോഴും ഇങ്ങനെ ധരിക്കുന്ന ആളുകൾ, ഇങ്ങനെ ഇതിനുവേണ്ടി സംസാരിക്കുന്ന ആളുകൾക്ക് ഈ വിഷയം അറിയില്ല, അതുകൊണ്ടാണ് അവർ വൈകാരികമായിട്ട് സംസാരിക്കുന്നത്. അവർ ഈ വിഷയം മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് കാര്യം പെട്ടെന്ന് പിടികിട്ടും. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുക, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, ഈ വിഷയം കൂടുതൽ പഠിക്കാൻ തയ്യാറാവുക. ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
2: ഇപ്പോൾ നാം ശ്രവിച്ചത് ഡോക്ടർ ഹിലാൽ സലീം സി പി അവതരിപ്പിച്ച പെണ്ണെ നീ തീയാവുക എന്ന വിഷയത്തിലുള്ള ഇൻസൈറ്റാണ്.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള ബിസ്മില്ലാ അൽഹംദുലില്ല. പീസ് റേഡിയോ വൈബ്സിലാണ് നമ്മളിപ്പോ ഉള്ളത് അല്ലേ? ഓക്കെ, അപ്പോ ഇന്നത്തെ വൈബ്സില് ഞാൻ അദീപ് ഷാൻ സി എം, എന്നോടൊപ്പം ഉള്ളത് മുസ്തഫ മാഷെ പിക്കാട്.
1: ഓക്കെ,
0: അപ്പോ ഇന്നത്തെ വൈബ്സിലെ ആദ്യം നമ്മൾ കടക്കണത് ഇൻസൈറ്റിക്കാണ്.
1: ഇൻസൈറ്റിക്ക് ആദ്യം പോലെ
0: ഇൻസൈറ്റ് പോ.
1: എന്താ ഇൻസൈറ്റിൽ നിന്ന് ഇപ്പൊ എന്താണ് പരിപാടി?
0: അള്ളാഹുവിനെ അറിയുക എന്ന വിഷയത്തില് സജ്ജാദ് ബിൻ അബ്ദുർ റസാഖ്.
1: സജ്ജാദ് ബിൻ അബ്ദുർ റസാഖ് ആണ് അല്ലേ? നമ്മുടെ ശരിക്ക് സജ്ജാദ് അൻസാരിയാണ്, നമ്മളൊക്കെ ജൂനിയറാണ്. ഏതായാലും മാഷാല്ലാ, ഇന്നത്തെ ഇൻസൈറ്റ് ഒന്ന് കേട്ടുവരാം.
2: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള, ബിസ്മില്ലാ അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما وتقا وهدى وفقهنا في الدين. ഏ റബ്ബഹ്മാനമുള്ള ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും നമ്മളെല്ലാം വർഷിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. നാഴികക്ക് 40 വട്ടം ദൈവമില്ല ദൈവമില്ല എന്ന് പ്രഖ്യാപിച്ചതുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ നാവുകൊണ്ട് പറഞ്ഞതുകൊണ്ട് ഒരിക്കലും ഒരു ദൈവം ഇല്ലാതാകുന്നില്ല എന്ന് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കണം. മനുഷ്യരെത്ര കണ്ട് നിഷേധിക്കാൻ വേണ്ടി ശ്രമിച്ചാലും അതിനെന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞൊപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയാലും പ്രപഞ്ചത്തിലെ സെൽഫ് എവിഡൻ്റായ ഒരു ട്രൂത്താണ് ദൈവമുണ്ട് എന്നത്, സ്വയം സ്ഥാപിതമായ ഒരു സത്യമാണത്. പലപ്പോഴും ദൈവത്തിൻ്റെ അസ്തിത്വത്തെ നിഷേധിക്കുന്നയാളുകൾ, ദൈവാസ്തിത്വം നിഷേധിക്കുന്നവർ, പടച്ചവൻ്റെ ഗോഡിൻ്റെ എക്സിസ്റ്റൻസിനെ ഡിനൈ ചെയ്യുന്ന ആളുകൾ, അവർ പറയാറുള്ളൊരു ന്യായീകരണമാണ് ദൈവമുണ്ട് എന്നതിന് എന്താണ് തെളിവ്? അപ്പോൾ സാധാരണഗതിയിൽ സംഭവിക്കാറുള്ള ഒരു കാര്യം എന്താ? ദൈവമുണ്ട് എന്നതിനുള്ള തെളിവുകളെല്ലാം നമ്മൾ ഉദ്ധരിക്കും. സത്യത്തിൽ നമ്മൾ അങ്ങനെ തെളിവ് ഉദ്ധരിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ ചോദിക്കേണ്ട ഒരു മറുചോദ്യമുണ്ട്. സെൽഫ് എവിഡൻ്റായ ഒരു ട്രൂത്തിനെ, സ്വയം സ്ഥാപിതമായ ഒരു സത്യത്തെ നിഷേധിച്ച് സംസാരിക്കുന്നവരാണ് തെളിവ് ഹാജരാക്കേണ്ടത്. ദൈവമുണ്ട് എന്ന് പറയുന്നത് സ്വയം സ്ഥാപിതമായ ഒരു സത്യമാണ്. സ്വയം സ്ഥാപിത സത്യമാണെന്ന് പറയാനുള്ള കാരണം എന്താണ്? അതിന് 4 നിബന്ധനകൾ വേണം. ഒന്നത് ഇൻറ്റൂറ്റീവ് ആവണം, ആ കാര്യം അവബോധജന്യമായ അറിവായിരിക്കണം, ഉള്ളിൽ നിന്ന് തരുന്ന ബോധമായിരിക്കണം. രണ്ടാമത്തത് അൺടോട്ടായിരിക്കണം, ആരും പുറത്തുനിന്ന് പഠിപ്പിക്കേണ്ടതില്ലാത്ത ഒരു ബോധമായിരിക്കണം. മൂന്നാമത്തത് ദ ഡയറക്റ്റ് അപ്രിസിയേഷൻ ഓഫ് നേച്ചർ, പ്രകൃതിയെ നേരിട്ട് സമീപിച്ചു കഴിഞ്ഞാൽ, അതിനെ നോക്കിക്കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എത്തിച്ചേരാവുന്നൊരു നിഗമനമായിരിക്കണം. അതായത് പ്രപഞ്ചത്തെയും പ്രകൃതിയൊക്കെ നിരീക്ഷിക്കുമ്പോൾ ഇതിൻ്റെ പിന്നിലൊരു കാരണമുണ്ടായേ തീരൂ എന്നുള്ളൊരു ചിന്ത നമ്മളിലുണ്ടാകുന്നു, അങ്ങനെയായിരിക്കണം. നാലാമത്തത് ആ വിശ്വാസം ഏതെങ്കിലും ഒരു കാലത്തിൽ മാത്രം പരിമിതപ്പെടുന്നതാകരുത്, അത് യൂണിവേഴ്സൽ ആകണം. ഈ 4 നിബന്ധനകളും ചേർന്ന് വരുന്നത് ദൈവത്തിൻ്റെ അസ്തിത്വത്തിലാണ്, ദൈവമില്ല എന്ന് പറയുന്ന കാര്യത്തിലല്ല. അതുകൊണ്ട് ബേർഡൻ ഓഫ് പ്രൂഫ് ഉള്ളത് ആർക്കാണ്? തെളിയിക്കാനുള്ള ബാധ്യത ഇവിടെ ആർക്കാണുള്ളത്? ദൈവമില്ല എന്ന് പറയുന്നവർക്കാണ്, ദൈവത്തിൻ്റെ അസ്തിത്വത്തെ നിഷേധിക്കുന്നവർക്കാണ്. അവർക്കാണ് ബേർഡൻ ഓഫ് പ്രൂഫ് ഉള്ളത്. നമ്മൾ അവരോടാണ് പറയേണ്ടത്, ദൈവമില്ല എന്ന് പറയാൻ നിങ്ങളുടെ കയ്യിൽ എന്താണ് തെളിവ്? പറയുന്ന ന്യായീകരണങ്ങളാണ് ഏറ്റവും വലിയ രസം. ഇവിടെ ഭൂമിയിൽ കുറേ അക്രമങ്ങളും അനീതികളും, അല്ലെങ്കിൽ കുറേ പ്രളയങ്ങളുണ്ടായില്ലേ, അതുപോലെ തന്നെ വലിയ വലിയ മാറാരോഗങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായില്ലേ, കൊറോണ ഉണ്ടായില്ലേ, അല്ലെങ്കിൽ ചില വ്യക്തികളെടുത്തിട്ട് അവർക്ക് ചില ദുരനുഭവങ്ങൾ ഉണ്ടായില്ലേ, അതുകൊണ്ട് ദൈവമില്ല എന്ന്? ഇതൊക്കെ ഉണ്ടായാലും ഇങ്ങനെ ദൈവമില്ലാതാവല്? അത് മാത്രമാണോ? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിൽ, ഈ ലോകത്ത് കുറേ പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും എന്നുള്ളത് പോലും ദൈവത്തിൻ്റെ നടപടിക്രമമാണ്. ഇപ്പോൾ പരിശുദ്ധ ഖുർആൻ്റെ തന്നെ ഒരു വചനം പരിശോധിക്കുക. 2 155 വചനം, വലനബ്ലുവന്നക്കും ബിശൈഇ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സി മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത് വബശ്ശിരി സ്വാബിരീൻ. കുറച്ചൊക്കെ ഭയം, പട്ടിണി, ജീവനഷ്ടം, വിഭവനഷ്ടം, ധനനഷ്ടം എന്നിവ കൊണ്ട് നാം നിങ്ങളെ പരീക്ഷിക്കന്നെ ചെയ്യും. ആരാണിത് പറയണത്? നമ്മളെ സൃഷ്ടിച്ച സ്രഷ്ടാവ്, പ്രപഞ്ചനാഥനായ അള്ളാഹു പറയാണ്, മനുഷ്യരോട് പറയാണ്, കുറച്ചൊക്കെ ഭയം കൊണ്ട്, പട്ടിണി കൊണ്ട്, ജീവനഷ്ടം, വിഭവനഷ്ടം കൊണ്ടൊക്കെ ഞാൻ നിങ്ങളെ പരീക്ഷിക്കും. പരീക്ഷണം ഈ ഭൂമി ലോകത്തുണ്ടാകും. ക്ഷമിക്കുന്നവർക്ക് നബിയെ താങ്കൾ സന്തോഷ വാർത്ത അറിയിക്കുക, പരലോകമുണ്ട്, സ്വർഗമുണ്ട്. ഇതൊക്കെ ആരാ സംവിധാനിച്ചത്? അള്ളാഹു തന്നെ സംവിധാനിച്ചതാണ്. അതുകൊണ്ട് ഭൗതികമായി കുറേ പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ഇവിടെ ചില മാറാരോഗങ്ങളും അതേപോലെ തന്നെ പ്രകൃതി പ്രക്ഷോഭങ്ങളും വിഷയങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ദൈവമില്ലാതെ എങ്ങനെയാണ്? ലോജിക്കിന് യോജിക്കാത്ത കാര്യമല്ലേ അത്? അതുകൊണ്ട് ദൈവമുണ്ട് എന്നല്ല നമ്മൾ തെളിയിക്കേണ്ടത്. അത് തെളിയിക്കേണ്ട ആവശ്യം പോലും ഇല്ല. ആ റിയലായ ഒരു യാഥാർത്ഥ്യത, ആ സത്യത്തെ നിഷേധിക്കുന്ന ആളുകൾക്കാണ് ബേർഡൻ ഓഫ് പ്രൂഫ് ഉള്ളത്, തെളിയിക്കാനുള്ള ബാധ്യതയുള്ളത്. അവരാണ് തെളിയിക്കേണ്ടത്, അവരാണ് പറയേണ്ടത്. അപ്പോൾ ദൈവമില്ല എന്ന് പറയാൻ ന്യായീകരണം ഉണ്ടല്ല. പിന്നെ അവർ സയൻസിന്, ശാസ്ത്രത്തെയാണ് ഇത്തരം ആളുകൾ പരമാവധി കൂട്ടുപിടിക്കാൻ ശ്രമിക്കുക. അതുകൊണ്ടാണ് ഒരു കാലത്ത് മതമാത്രവാദം നിലനിന്ന സമയത്ത് മതത്തെ പാടയെ നിഷേധിച്ചുകൊണ്ട് ശാസ്ത്രമാത്രവാദം ന്യൂ എത്തീസത്തിൻ്റെ അതുപോലെ തന്നെ നവനാസ്തികതയുടെ വിശ്വാസപരമായ അടിത്തറ എന്ന് പറയുന്നത് തന്നെ സയൻറ്റിസമാണ്, ശാസ്ത്രമാത്രവാദമാണ്. ഒരു കാര്യം ഞങ്ങൾക്ക് ബോധ്യപ്പെടണമെങ്കിൽ അത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ ഉൾക്കൊള്ളൂ എന്ന തരം ഒരു തരം പിടിവാശി അല്ലെങ്കിൽ ഒരു തരം ചിന്താഗതി, ഈ ആശയത്തെയാണ്, ഈ ഒരു കാര്യത്തെ ആണ് നമ്മൾ സയൻറ്റിസം എന്ന് പറയുന്നത്, ശാസ്ത്രമാത്രവാദം എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, ശാസ്ത്രീയമായി ദൈവത്തെ തെളിയിച്ചരണമെന്ന് പറയുന്ന പ്രയോഗം തന്നെ എത്ര തെറ്റാണ്. കാരണം ശാസ്ത്രം എന്ന് പറയുന്നത് തന്നെ ഈ പ്രപഞ്ചം എങ്ങനെ പെരുമാറുന്നു, എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നറിയാനുള്ള ഒരു മേഖല മാത്രമാണ്, അതിനുള്ള ഒരു മേഖല മാത്രമാണ് ശാസ്ത്രം. ആ ശാസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ മെറ്റീരിയൽ വേൾഡിനപ്പുറത്തുള്ള പദാർത്ഥ പ്രപഞ്ചത്തിനപ്പുറത്തുള്ള പദാർത്ഥ പ്രപഞ്ചം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നറിയാനുള്ള മാർഗ്ഗമാണ് ശാസ്ത്രം. ആ ശാസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് പദാർത്ഥാതീതനായ ദൈവത്തെ കാണിച്ചരണം അളക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെ നടക്കുക? അത് ശാസ്ത്രത്തിൻ്റെ മേഖലയല്ല, ശാസ്ത്രം ചർച്ച ചെയ്യുന്ന കാര്യമല്ല അത്. എന്നാൽ ശാസ്ത്രീയമായ പല പഠനങ്ങൾ അത് ദൈവത്തിലേക്ക് എത്തുന്നില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ പടച്ചോനുണ്ട് എന്നുള്ളത് എത്ര നിഷേധിച്ചാലും ഇതാകുന്നല്ല. അതിന് പല ആൾക്കാരും പറയുന്ന കുറേ ന്യായീകരണങ്ങളൊക്കെ ഭയങ്കര രസമാണ്, വലിയ ലോജിക്കാണ്, വലിയ ഫിലോസഫിയാണ് എന്നൊക്കെ തോന്നിപ്പോവും. ഈ അടുത്ത് ടൊവിനോ തോമസ് എന്ന് പറയുന്ന ഒരു ഫിലിം ആക്ടറുടെ ഒരു ചർച്ച കാണാനിടയായി. അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, ഇവിടുത്തെ ദൈവവിശ്വാസികളും ദൈവനിഷേധികളും വലിയ മാറ്റം എന്താണുള്ളത്? ദൈവവിശ്വാസികളായ ആളുകൾ അവരവരുടെ ദൈവത്തിൽ വിശ്വസിക്കുന്നു, ബാക്കി എല്ലാ ദൈവങ്ങളെയും അവർ ഡിനൈ ചെയ്യുന്നു, നിഷേധിക്കുന്നു, മാറ്റി നിർത്തുന്നു. ദൈവനിഷേധികളായ ആളുകളോ അവർ ആ ഒരു ദൈവത്തെയും കൂടി മാറ്റി നിർത്തുന്നു, അത്രേ ഉള്ളൂ, വലിയ മാറ്റങ്ങളില്ല എന്നാണ് പറയുന്നത്. ഒന്നുകൂടി പറഞ്ഞാൽ, ഇപ്പോൾ ഒരു 10 പേര്, ഈ 10 ആളുകളും 10 മതവിശ്വാസികളാണെങ്കിൽ 10 പേരും 10 പേരുടെ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ഒരാൾ അയാളുടെ ദൈവത്തിൽ വിശ്വസിക്കുന്നു എങ്കിൽ ബാക്കി 9 ദൈവവിശ്വാസത്തെയും കോൺസെപ്റ്റ് ഓഫ് ഗോഡിനെയും അവർ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്, മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്, ആ ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നു. നിരീശ്വരവാദികളായ ആളുകളോ ആ ഒരു ദൈവത്തെയും കൂടി നിഷേധിക്കുന്നു, അത്രേ ഉള്ളൂ. പെട്ടെന്ന് കേൾക്കുമ്പോൾ തോന്നും ഭയങ്കര എന്തോ വലിയ ലോജിക്കാണ് പറഞ്ഞതെന്ന്. പക്ഷേ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, ഇപ്പോൾ ഒരു കുട്ടിയുടെ പിതൃത്വം അവകാശപ്പെട്ടുകൊണ്ട് ഒരു 10 പേര് വന്നു, കുട്ടിയുടെ പിതാവ് ബാപ്പ ഞാനാണ് അച്ഛൻ ഞാനാണെന്ന് പറഞ്ഞിട്ട് 10 പേര് വന്നു എന്നായിരിക്കുക. സ്വാഭാവികമായിട്ടും ഒരു കുട്ടിയുടെ 10 പേരൊരു കുട്ടിയുടെ അച്ഛനാവില്ലല്ലോ. അപ്പോൾ ഡി എൻ എ ടെസ്റ്റ് നടക്കേണ്ടി വരും. ഡി എൻ എ ടെസ്റ്റ് നടത്തിയാൽ ആ കൂട്ടത്തിൽ നിന്ന് 9 ആളുകൾ ഔട്ടാവും, ഒരാൾ മാത്രമേ അയാൾ ശരിയാവുള്ളൂ. അപ്പോൾ ആ ഒരാളായിരിക്കും കുട്ടിയുടെ പിതാവ് ബാപ്പ. അപ്പോൾ പുറത്തുനിന്നൊരുത്തം വന്നിട്ട് പറയാണ്, നിങ്ങൾ 9 വാപ്പാരെയും നിഷേധിച്ചില്ലേ, ഞാൻ ആ ഒരു വാപ്പാനെയും കൂടി ആ ഒരു അച്ഛനെയും കൂടി നിഷേധിച്ചു, അപ്പോൾ നിങ്ങൾ ഒരു തന്തയുള്ളവനായി, ഞങ്ങൾ തന്തയില്ലാത്തവരായി. ആ ലോജിക്കാണിത്. അങ്ങനെ തന്തയില്ലാത്ത ഒരു തരം വിശ്വാസവും സ്വഭാവവുമാണ് സത്യത്തിൽ ഇവിടെ ദൈവത്തിൻ്റെ അസ്തിത്വത്തെ നിഷേധിക്കുന്ന ആളുകൾ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പറയുന്നത് എന്താണ്? പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനായ സ്രഷ്ടാവ് ഇത് അല്ലാഹുവാണ്. അത് നമുക്ക് കൃത്യമായി ബോധ്യപ്പെടുന്ന കാര്യമാണ്. ഈ ഒരു സത്യം നമ്മളിലേക്ക് എത്തുന്നത് പരിശുദ്ധ ഖുർആനിലൂടെയാണ്, അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബിയിലൂടെയാണ്. നമുക്കറിയാം, ഒരു അറിവ് നമ്മളിലേക്ക് വരുമ്പോൾ ശാസ്ത്രം മാത്രമല്ല അറിവിൻ്റെ സ്രോതസ് എന്ന് പറയുന്നത്, ആണോ? അല്ല, ലോജിക്ക്, അതേപോലെ തന്നെ ഹിസ്റ്ററി, ഇതൊക്കെ നമുക്കറിയാം. ഈ ചരിത്രമൊക്കെ അറിവിൻ്റെ സ്രോതസ്സുകൾ തന്നെയാണ്, ചരിത്രങ്ങളെല്ലാം. അപ്പോൾ ലോകത്തേക്ക് വന്ന എല്ലാ നബിമാരും ഒരാളെക്കുറിച്ചാണ് പറഞ്ഞത്, ഒരു ശക്തിയെക്കുറിച്ചാണ് പറഞ്ഞത്, അത് അള്ളാഹുവിനെ കുറിച്ച് തന്നെയാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ സ്രഷ്ടാവാണ്. ബാക്കി കുറേ ദൈവവിശ്വാസങ്ങൾ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് എങ്ങനെയാണ് അള്ളാഹു എന്നുള്ള ദൈവം, സാക്ഷാൽ ദൈവം, പടച്ചോൻ ഇല്ലാതാകുന്നത്? അതിനെ നിഷേധിക്കാൻ കഴിയുക? അപ്പോൾ ഇപ്പോൾ 1+1=2, 1+1=3, 1+1=4 എന്നൊരാൾക്ക് ഉത്തരം കിട്ടിയെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ശരിയാവണമെന്നുണ്ടോ? കുറേ ഓപ്ഷൻസുകൾ ഉണ്ടെന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ കുറേ ആൻസറുകൾ വന്നു, കുറേ ഉത്തരങ്ങൾ വന്നു, അല്ലെങ്കിൽ കുറേ അഭിപ്രായങ്ങൾ വന്നു എന്ന് വിചാരിച്ചിട്ട് അതിൽ ശരി ഉത്തരമില്ലാന്നുണ്ടോ? അല്ലല്ലോ, അതിലൊന്ന് ശരിയുത്തരായിരിക്കും. പ്രപഞ്ചനാഥനായ അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് സ്രഷ്ടാവ്. അള്ളാഹു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അൽ ഇലാഹാണ് അള്ളാഹു, യഥാർത്ഥ ആരാധ്യൻ, സാക്ഷാൽ ആരാധ്യൻ. ഇലാഹ് എന്ന് പറഞ്ഞാൽ ആരാധ്യൻ, അതിലേക്ക് അലിഫും ലാമും ചേർന്നാൽ അൽ ഇലാഹ്, യഥാർത്ഥ ആരാധ്യൻ, ദ റിയൽ ഗോഡ്, അതാണ് അള്ളാഹു. നമ്മൾ ആരെയാണോ യഥാർത്ഥത്തിൽ, വാസ്തവത്തിൽ, സത്യത്തിൽ ആരാധിക്കേണ്ടത് അവനാണ്. അത് ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ മാത്രം സൃഷ്ടാവാണോ? അല്ലല്ലോ സഹോദരങ്ങളെ. അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ അതിൽ എന്തിനാണ് ഒരു വിഭാഗീയത? മുസ്ലിങ്ങൾ അള്ളാഹു അക്ബർ പറയുന്നുണ്ട്, അത് അവരുടെ ദൈവത്തെ പ്രകീർത്തിക്കലല്ല. അല്ല, മുസ്ലിങ്ങൾ അള്ളാഹു അക്ബർ പറയുന്നത് ഏതെങ്കിലും ഒരു ദേശത്തിൻ്റെ വിഭാഗത്തിൻ്റെ ദൈവത്തെക്കുറിച്ചല്ല. അള്ളാഹുവാണ് ഏറ്റവും വലിയവെന്ന് പറയുമ്പോൾ എങ്ങനെയുള്ള അള്ളാഹിനെക്കുറിച്ചാണ് പറയുന്നത്? ഈ കാണുന്ന മഹാപ്രപഞ്ചവും അതിലുള്ള സർവ്വ വസ്തുക്കളെയും, സചേതനവും അചേതനവുമായ എല്ലാത്തിനെയും സൃഷ്ടിച്ചവനായ ദൈവത്തെ വിളിക്കുന്ന പേരാണ് അള്ളാഹു എന്നുള്ളത്. അങ്ങനെയുള്ള അള്ളാഹു ഏറ്റവും വലിയവനാന്ന് പറയുമ്പോൾ അതിലെന്താ തെറ്റുള്ളത്? അപ്പോൾ ഇതൊരു യാഥാർത്ഥ്യമാണ്. ഈ വസ്തുത തിരിച്ചറിഞ്ഞുകൊണ്ട്, ആ സ്രഷ്ടാവിൻ്റെ അസ്തിത്വം മനസ്സിലാക്കിക്കൊണ്ട് അവന് കീഴ്പ്പെട്ട് ജീവിക്കുക എന്നതാണ് വരാനിരിക്കുന്ന മരണാനന്തര ലോകത്തുള്ള വിജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: മാഷാല്ലാ, നമ്മൾ വളരെ ആഴത്തിലുള്ള ഒരു പിന്നെ വിഷയത്തെക്കുറിച്ചാണ് കേട്ട് കഴിഞ്ഞത്. ഇൻസൈറ്റിൽ, ഇൻസൈറ്റ് എന്ന് പറയുമ്പോഴത്തേ നമുക്കറിയാം ഉൾക്കാഴ്ച എന്നതാണ്, അൽ ബസീറ.
0: യെസ്. അപ്പോൾ ഇന്നത്തെ ഇൻസൈറ്റിൽ അള്ളാഹുവിനെ പറ്റി നമ്മൾ കൂടുതൽ ആയത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
1: അതിനുള്ളൊരു അവസരം നമുക്ക് കിട്ടി.
0: യെസ്. ഇന്നത്തെ ഇൻസൈറ്റിൽ കാര്യങ്ങൾ പങ്കുവച്ചത് സജ്ജാദ് ബിൻ അബ്ദുറസാഖ്.
1: യെസ്. ഇപ്പോൾ ഈ റേഡിയോസിൻ്റെ ഒരു സമയം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഏകദേശം നമ്മൾ രാവിലത്തെ ഒരു തിരക്കൊക്കെ ഇങ്ങനെ മുറുകുന്നൊരു സമയമാണ്.
0: യെസ്.
1: അല്ലേ? രാവിലെ ഏകദേശം ഒരു 8 മണി കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം നമ്മുടെ മക്കളുടെ സ്കൂൾ പോക്കും ഒരുക്കങ്ങളും അല്ലേ,
0: മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട്.
1: അതെ. എന്നാൽ ചില ആളുകൾക്ക് വളരെ ഏറ്റവും ബെസ്റ്റ് സമയമാണ്. കാരണം എന്താ വെച്ചാൽ അവരുടെ ചായ കുടിയൊക്കെ കഴിഞ്ഞ്
0: റിലാക്സ് ആയിട്ട്.
1: അതെ അതെ. മറ്റു ജോലികളൊന്നും ഇല്ലാത്ത ആളുകളുണ്ടാവല്ലോ, വീട്ടിലൊക്കെ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് പറ്റിയ നല്ലൊരു സമയമാണ്. അപ്പോൾ എന്തായാലും അവർക്ക് സന്തോഷത്തിന് വേണ്ടി നമുക്കൊരു പാട്ട് കേൾക്കാം.
0: ഓക്കെ. സ്വരം.
1: യെസ്.
0: അപ്പോൾ സ്വരത്തിലെ ഒന്ന് പോയി വരാം.
1: ഇൻഷാ അല്ലാ.

0: മഷാല്ലാ, നല്ല ഇമ്പമാർന്ന ഒരു സ്വരമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഈ ഒരു സമയത്തേ ഇപ്പോൾ നമ്മളിവിടെ ഒരു തണുപ്പിലാണ് ഇരിക്കുന്നത്. സ്റ്റുഡിയോയിലെ എ സി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ തണുപ്പുള്ള സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്.
1: അത് ഈ തണുപ്പ് എന്തിനെ കുറിച്ചാണെന്നുള്ള നമുക്കൊന്ന് കേൾക്കാം. എന്തായാലും ആരോഗ്യപരമായിട്ടുള്ളൊരു വിഷയമാണ് നമ്മളെ ചർച്ച, കാരണം നമ്മൾ ആരോഗ്യ വിചാരത്തിലേക്കാണല്ലോ പോണത്.
0: അതെ അതെ.
1: അപ്പൊ സ്വാഭാവികമായിട്ട് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു തണുപ്പിനെ ആയിരിക്കും അല്ലെ?
0: തീർച്ചയായും.
1: ഇൻഷാല്ലാ നമ്മളെ കൂടെ ആരാ ഉള്ളത്?
0: ഡോക്ടർ സഫീർ നബീൽ പയ്യോളി.
1: ഇൻഷാല്ലാ ആരോഗ്യ വിചാരം കേട്ടുവരാം.
2: പീസ് റേഡിയോയുടെ പ്രിയ ശ്രോതാക്കൾക്ക് ആരോഗ്യ വിചാരം പ്രോഗ്രാമിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ആരോഗ്യ വിചാരം ചർച്ചക്കെടുക്കുന്നത് തണുപ്പ് പ്രതിരോധ മാർഗങ്ങളും ആരോഗ്യവും എന്ന വിഷയമാണ്. പലപ്പോഴും നമ്മുടെ അറിവില്ലായ്മ പല രോഗങ്ങൾക്കും അതേപോലെ തന്നെ മരണത്തിന് വരെ കാരണമാകുന്ന ഗുരുതരമായ പ്രയാസങ്ങൾക്കും ഇടയാക്കുന്ന ഒരു സാഹചര്യമാണ് തണുപ്പ് കാലത്ത് നമ്മൾക്കുണ്ടാവാറുള്ളത്. തണുപ്പിനെ കൃത്യമായി പ്രതിരോധിക്കാതിരുന്നാൽ ഉണ്ടാകാവുന്ന ഇത്തരം അപകടങ്ങളെ ഒഴിവാക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇന്ന് ആരോഗ്യ വിചാരം വിശദമായി ചർച്ച ചെയ്യുന്നു. ഇൻഷാല്ലാ ഇന്നത്തെ ഈ ചർച്ചയിൽ നമ്മോടൊപ്പം റിയാദ് സ്റ്റുഡിയോയിൽ റിയാദ് ബഥയിലെ അൽ റിയാൻ പോളിക്ലിനിക് ജനറൽ ഫിസിഷ്യൻ ഡോക്ടർ സഫീർ എന്നാറാണ് പങ്കുചേരുന്നത്. അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. എന്താണ് പ്രാഥമികമായി നമ്മൾ തണുപ്പിനെ പ്രതിരോധിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങൾ?
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഈ ചർച്ചയിലേക്ക് ക്ഷണിച്ച പീസ് റേഡിയോയ്ക്ക് ആദ്യമായി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. തണുപ്പ് കാലാവസ്ഥ തുടങ്ങും മുമ്പ് തന്നെ നമ്മൾ അതിനുള്ള ഒരുക്കങ്ങൾ ചെയ്യണം. അതിൽ പ്രധാനമായിട്ട് നമ്മൾ തണുപ്പ് കാലത്ത് ഉപയോഗിക്കാനുള്ള വസ്ത്രം, അതുപോലെ തന്നെ ഗ്ലൗസ്, തൊപ്പി എന്നിവ കരുതേണ്ടത് വളരെ നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ താമസിക്കുന്ന സ്ഥലം, അതായത് നമ്മൾ വർക്ക് ചെയ്യുന്ന ഓഫീസുകൾ എന്നിവിടങ്ങളിൽ നിന്ന് പ്രധാനമായിട്ടും പുറത്തു നിന്നുള്ള തണുത്ത കാറ്റ് ഉള്ളിലേക്ക് പ്രവേശിക്കാതിരിക്കാനുള്ള സംവിധാനം ഞങ്ങൾ ഏർപ്പെടുത്തണം. ജനാലയും മറ്റും നന്നായി സീൽ ചെയ്യുക. തണുപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖം വരുന്ന ആളാണെങ്കിൽ അതിനുള്ള പ്രതിരോധ മാർഗങ്ങൾ, പ്രധാനമായിട്ട് ഇൻഫ്ലുവൻസ വാക്സിനേഷൻ പോലുള്ളത് എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും.
2: തണുപ്പിനെ പ്രതിരോധിക്കാൻ ഏറ്റവും പ്രാഥമികമായി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ താമസിക്കുന്ന വീട്, അതേപോലെ തന്നെ ജോലി ചെയ്യുന്ന ഓഫീസ് ഇവിടങ്ങളിലൊക്കെ തണുത്ത കാറ്റ് തണുപ്പ് ഉള്ളിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയുള്ള പ്രൊട്ടക്ഷൻ, നമ്മുടെ പിന്നെ ജനലുകൾ, അതേപോലെ തന്നെ എന്തെങ്കിലും ഹോളുകൾ ഉണ്ടെങ്കിൽ, അതേപോലെ തന്നെ എ സി, അതുമായി ബന്ധപ്പെട്ട് തണുപ്പ് അകത്തേക്ക് കടക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ പ്രാഥമികമായി ചെയ്യണം. അതോടൊപ്പം പ്രധാനമാണ് വസ്ത്രങ്ങൾ, തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള വസ്ത്രങ്ങൾ, നമ്മുടെ പിന്നെ തൊപ്പിയായാലും അതേപോലെ തന്നെ കോട്ടായാലും ശരീരത്തിൽ ചൂട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയ വസ്ത്രങ്ങൾ നമ്മൾ കരുതേണ്ടത് അത്യാവശ്യമാണ്. അതാണ് തണുപ്പുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. പലപ്പോഴും നമ്മൾക്കൊക്കെ ഉണ്ടാകുന്നൊരു ആശങ്ക, തണുപ്പ് കാലത്ത് വരുമ്പോൾ തണുപ്പിന് തല മറക്കണോ, നെഞ്ചു മറക്കണോ, അതായത് കാല് മറക്കണോ എന്നൊരു ആശങ്കയുണ്ട്. ശരീരത്തിൽ ഏത് ഭാഗത്തിനാണ് തണുപ്പ് കൂടുതൽ ബാധിക്കുക, ഏത് ഭാഗമാണ് നമ്മൾ പ്രാഥമികമായി മറക്കേണ്ടത്?
3: ഈ പറഞ്ഞ എല്ലാ ഭാഗങ്ങളും മറക്കുന്നതാണ് ബെസ്റ്റ്. അതിപ്പം ചെവിയായാലും ശരി, കൈയായാലും ശരി, കാൽപാദങ്ങളായാലും ശരി, ഇതിലെ കൂടെ എല്ലാം നമുക്ക് തണുപ്പ് കൂടുതലായി ശരീരത്തിനെ ബാധിക്കാനുള്ള ചാൻസ് കൂടുതലാണ്.
2: അപ്പോൾ ശരീരത്തിലെ ഏത് ഭാഗം എന്നതിനപ്പുറം ശരീരം മൊത്തം തണുപ്പ് പിന്നെ ആർജിക്കാനും ശരീരത്തിൻ്റെ ബോഡി ടെമ്പറേച്ചർ താഴ്ന്നു പോകാനുള്ളൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് നമ്മുടെ ചെവിയും അതേപോലെ തന്നെ തലയും നമ്മുടെ കൈയും അതേപോലെ തന്നെ കാൽപാദങ്ങളും മറക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ശരീരത്തിലെ ഏത് അവയവത്തിനാണ്, നമ്മൾ നേരത്തെ പറഞ്ഞത് ഭാഗമാണ്, ഏത് അവയവത്തിനാണ് തണുപ്പ് ൻ്റെ പ്രയാസങ്ങൾ പ്രാഥമികമായി ഉണ്ടാവുക അല്ലെങ്കിൽ ഗുരുതരമായ രീതിയിൽ ഉണ്ടാവുക?
3: തണുപ്പ് കാലത്ത് ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് റെസ്പിറേറ്ററി ഡിസീസ്, അതായത് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളാണ് കൂടുതൽ കാണുന്നത്. ഇതിൽ പ്രധാനമായും വൈറൽ ഇൻഫെക്ഷൻ, അതുപോലെ തന്നെ അലർജി, ENT ഡിസീസ് അതായത് കഫക്കെട്ട്, സൈനസൈറ്റിസ് എന്നീ രോഗങ്ങളാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അതിനു പുറമെ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളും കൂടുതലായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ അവയവത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ റെസ്പിറേറ്ററി സിസ്റ്റത്തിനെയാണ് കൂടുതലായിട്ട് ബാധിക്കുന്നത്.
2: ഇതിൽ പിന്നെ നമ്മുടെ ശരീരത്തിലെ റെസ്പിറേറ്ററി സിസ്റ്റത്തിനാണ് കൂടുതലായി ബാധിക്കുന്നത്. അപ്പോൾ വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏത് തരത്തിലുള്ള വസ്ത്രം ധരിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് തണുപ്പ് കാലത്ത്?
3: പരമാവധി ഫുള്ളായി കവർ ചെയ്യുന്ന വസ്ത്രമാണ് ഏറ്റവും ഉത്തമം. പാശ്ചാത്യ രാജ്യങ്ങളിൽ അവർ ചെയ്യുന്നത് ലെയർ ഡ്രസ്സിങ് ആണ്, അതായത് ഉള്ളിലുള്ള ഇന്നർ ഡ്രസ്സിങ്, അതായത് ചർമ്മത്തോട് ഒട്ടിയിട്ടുള്ള
2: ഒട്ടി നിൽക്കുന്ന
3: വസ്ത്രങ്ങൾ യൂസ് ചെയ്യുക. അതിന് പുറമെ കുറച്ച് ലൂസായിട്ടുള്ളത്, അതിന് പുറമെ നമ്മൾ കോട്ട് യൂസ് ചെയ്യും. അപ്പം അതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കുന്നത് വെച്ചാൽ നമുക്ക് ശരീരത്തിൻ്റെ ഊഷ്മാവ് നിലനിർത്താൻ സഹായിക്കും.
2: ത്രീ ലെയർ ആയിട്ടാണ്,
3: ത്രീ ലെയർ ബെറ്റർ,
2: അതാണ് ഉത്തമം,
3: ഏറ്റവും ഉത്തമം. അതുപോലെ തന്നെ കട്ടിയുള്ള ഷൂ, വിൻ്റർ ഷൂസ് യൂസ് ചെയ്യാം, വൂളൻ സോക്സ്, ഗ്ലൗസ്, ചെവി അടക്കം മറയുന്ന ക്യാപ്പുകൾ, ഇതൊക്കെ വളരെ നല്ലതാണ്.
2: ശരീരത്തിൻ്റെ ഊഷ്മാവ് നിലനിർത്താൻ ആവശ്യമായ വസ്ത്രങ്ങൾ, അതിൽ നമ്മുടെ മങ്കി ഡ്രസ്സ് പോലുള്ള ശരീരത്തിലെ ഏറ്റവും ഒട്ടി നിൽക്കുന്ന കുറച്ച് പിന്നെ ചൂട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാവുന്ന ഡ്രസ്സുകൾ, അതേപോലെ തന്നെ കോട്ട് പോലുള്ള കുറച്ച് ലൂസായ ശരീരത്തിന് പിന്നെ പുറത്തുള്ള വസ്ത്രങ്ങൾ കൂടി നമ്മൾ ധരിക്കുന്നത് കുറച്ചുകൂടി തണുപ്പിനെ പ്രതിരോധിക്കാൻ സഹായകമാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി സ്വാഭാവികമായും തണുപ്പ് ബാധിക്കുന്നവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ പുറത്ത് ജോലി ചെയ്യുന്ന ആളുകൾ, നമ്മുടെ പിന്നെ തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾ, ഇവർ പ്രത്യേകിച്ച് തണുപ്പ് കാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
3: തീർച്ചയായും ഇങ്ങനെയുള്ള ആൾക്കാർക്ക് കൂടുതലായിട്ട് തുറന്ന സ്ഥലത്ത് കാറ്റ് കൂടുതലായിരിക്കും. തണുത്ത കാറ്റ് മൂലം പല അസുഖങ്ങളും വരാനുള്ള ചാൻസ് ഉണ്ട്, പ്രത്യേകിച്ച് സന്ധി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ അവർക്ക് കൂടുതലാണ്. കൂടുതലായും പേഷ്യൻസ് വരുന്നത് ഈ നടുവേദന, കൈകാല വേദന, ജോയിൻ്റ് വേദന, ഇത് നമുക്ക് ഇതുവരെ എപ്പോഴും കണ്ടുവരുന്നൊരു പ്രശ്നമാണ്. അത് രണ്ടാം സ്ഥാനത്താണ്. ആദ്യമായിട്ടുള്ളത്, പ്രധാനമായിട്ടുള്ളത് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് തന്നെയാണ് അവർക്കും കൂടുതലായിട്ട് കാണുന്നത്. പിന്നെ ഇതിനടുത്ത് കൂടുതലായിട്ട് ENT റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ കണ്ടുവരുന്നുണ്ട്. ഈ ചെവിയിലും മൂക്കിലും കാറ്റടിച്ച് കഫക്കെട്ട് പ്രധാനമായിട്ട് കണ്ടു. ഇങ്ങനെയുള്ള ആൾക്കാരാണ് തലവേദന, ഇങ്ങനെയുള്ള ആൾക്കാർ പരമാവധി കവർ ചെയ്യുക, മറ്റുള്ളവരെക്കാൾ കൂടുതൽ കെയർ അവർക്ക് കൊടുക്കുന്നത് നല്ലതായിരിക്കും.
2: ഇനി തണുപ്പ് കാലത്ത് ഇത്തരത്തിലുള്ള വസ്ത്രങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ ശരീരത്തിന് ഊഷ്മാവ് മെയിൻറ്റെയിൻ ചെയ്യണം. തണുപ്പ് കാലത്ത് പ്രധാനമായും കണ്ടുവരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്?
3: പ്രധാനമായും ഞാൻ നേരത്തെ പറഞ്ഞ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ്, അതായത് ശ്വാസകോശത്തിന് വരുന്ന അസുഖങ്ങൾ, അതിൽ വൈറൽ ഇൻഫെക്ഷനാണ് കൂടുതൽ. അതിലുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ തണുപ്പ് കാലത്ത് നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി സാധാരണയേക്കാൾ കുറവായിരിക്കും. അപ്പം പല വൈറൽ ഇൻഫെക്ഷൻ, ഇൻഫ്ലുവൻസ പോലുള്ള പല വൈറൽ ഇൻഫെക്ഷൻ നമുക്ക് വരാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്. രണ്ടാമത് നോക്കുകയാണെങ്കിൽ ചർമ്മ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, തണുപ്പ് കാലത്ത് ഈ തണുപ്പ് കാറ്റ് കൂടുതലടിക്കുമ്പോൾ നമ്മുടെ ചർമ്മത്തിലുള്ള ജലാംശം കുറയും, അവിടെ ഡ്രൈനസ് ഉണ്ടാവുകയും ചൊറിച്ചലും പൊട്ടലുകളൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്, സാധ്യത വളരെ വളരെ കൂടുതലാണ്.
2: അപ്പോൾ പിന്നെ

0: ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഒട്ടുമിക്ക ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനങ്ങളും നടക്കുന്നത്. അപ്പം എൻസൈമിൻ്റെ വർക്കായാലും ശരി, രക്ത ചംക്രമണത്തിലെ ഇതായാലും ശരി, എല്ലാം ശരീരത്തിൻ്റെ ഊഷ്മാവ് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ, അതായത് കുറയുന്ന സമയത്ത് ഹൈപ്പോതെർമിയ എന്ന ഒരു അവസ്ഥ, അതായത് ബോഡി ടെമ്പറേച്ചർ 36 ഡിഗ്രിയിൽ താഴെ വരികയാണെങ്കിൽ
1: ഒരവസ്ഥക്കാണ്
0: ഹൈപ്പോതെർമിയ പറയുന്നത്. ആ സമയത്ത് നമുക്ക് ഷിവറിങ് അനുഭവപ്പെടും, വിറയൽ. അത് നമ്മുടെ ഒരു പ്രതിരോധ സംവിധാനമാണ്. ഈ വിറയുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഊഷ്മാവ് ജനറേറ്റ് ചെയ്യും, അതൊരു പ്രതിരോധ
1: സ്വയം ചൂടാവുന്നു.
0: ഇതൊക്കെ നിയന്ത്രിക്കുന്നത് നമ്മളെ തലച്ചോറിലുള്ള ഹൈപ്പോതലാമസ് എന്ന് പറഞ്ഞൊരു ഭാഗമാണ്. അതുപോലെ തന്നെ ഫാറ്റ് അക്യുമുലേറ്റ് ചെയ്തിട്ട് അത് ബേൺ ചെയ്ത് നമ്മളെ ശരീരത്തിലെ ഊഷ്മാവ് കാത്തു സൂക്ഷിക്കാനും, ഇങ്ങനെയുള്ളതൊക്കെ ശരീരം തന്നെ സ്വന്തം പ്രതിരോധിക്കുന്ന ഒരു കാര്യമാണ്.
1: ശരീരത്തിൽ വിറയൽ വന്നിട്ടും അതേപോലെ തന്നെ ശരീരത്തിൽ ഉണ്ടാകുന്ന കൊഴുപ്പുകൾ,
0: അതെ,
1: അത് പിന്നെ അതിൽ നിന്നും പിന്നെ ശരീരത്തിന്റെ
0: ഊഷ്മാവ് നിലനിർത്താൻ
1: ശരീരം തന്നെ പ്രതിരോധിക്കും. അതിനപ്പുറത്താണ് അത് ഒരു അപകടകരമായ അവസ്ഥയിലേക്ക് പോകുന്നതിന്
0: തടയാണ്
1: നമ്മൾ ഇത്തരത്തിലുള്ള പ്രതിരോധ മാർഗങ്ങൾ.
0: തീർച്ചയായിട്ടും.
1: അപ്പോ നമ്മുടെ ശ്രോതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ നമ്മുടെ ശരീരത്തിന് കൃത്യമായ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ ശരീരം ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് പോവാതിരിക്കാൻ നമ്മൾ സ്വയം പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഇല്ലെങ്കിൽ നമ്മൾക്ക് അനിയന്ത്രിതമായ പ്രയാസങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സാധാരണയായി തണുപ്പ് കാലത്ത് നമ്മളൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, വെള്ളം കുടിക്കാൻ എല്ലാവർക്കും മടിയായിരിക്കും, കാരണം ഇടക്കിടക്ക് മൂത്രമൊഴിക്കേണ്ടി വരും, ടോയ്ലറ്റിൽ പോകേണ്ടി വരും എന്നൊരു മാനസികാവസ്ഥ. സത്യത്തിൽ തണുപ്പ് കാലത്ത് എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യം തണുപ്പ് ആണ്, അതുകൊണ്ട് ബോഡിയിൽ വെള്ളം ഉണ്ടാകും, അധികം വെള്ളം കുടിക്കേണ്ടതില്ല, ചൂടുകാലത്ത് അത്ര വെള്ളം കുടിക്കേണ്ടതില്ല. സത്യത്തിൽ ഈ തണുപ്പ് കാലത്ത് കുടിക്കുന്ന വെള്ളത്തിന്റെ ഗുണത്തിലും അതേപോലെ തന്നെ ക്വാണ്ടിറ്റിയിലും എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ?
0: അതൊരു നല്ലൊരു ചോദ്യമാണ്. കാരണം വെച്ചാൽ നമ്മൾ തണുപ്പ് കാലത്ത് നമുക്ക് ദാഹം കുറവായിരിക്കും, അതുകൊണ്ട് ആരും വെള്ളം കുടിക്കൂല. ശരിയാണ്. പക്ഷേ നേരെ മറിച്ച് നമുക്ക് തണുപ്പ് കാലത്ത് കൂടുതൽ വെള്ളം കുടിക്കേണ്ടത് വളരെ അനിവാര്യമാണ്.
1: വെള്ളം കൂടുതൽ കുടിക്കണം.
0: അത് തണുത്ത വെള്ളം ഒഴിവാക്കിയിട്ട് ചൂടുള്ള പാനീയങ്ങളാണ് ഏറ്റവും ബെറ്റർ. ഒരു മിനിമം ഒരു 2.5 ലിറ്റർ, അതൊരു 12 ഗ്ലാസ് വെള്ളം എങ്കിലും കുടിച്ചിരിക്കേണ്ടതാണ്.
1: ഡെയിലി കുടിക്കണം.
0: മൂത്രം ഒഴിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ്. ഇപ്പം ഡ്രൈവറെ സംബന്ധിച്ചിടത്തോളം, അവർക്ക് ട്രെയിലേഴ്സൊക്കെ വർക്ക് ചെയ്യുന്ന ഡ്രൈവേഴ്സ്, അവർ ലോങ് റൂട്ടിലൊക്കെ പോകുന്ന അവർക്ക് വെള്ളം കൂടി വളരെ മോശമായിരിക്കും,
1: അവർക്ക്
0: പ്രയാസമായിരിക്കും, അവർക്ക് മൂത്രം ഒഴിക്കാനുള്ള സ്ഥലം കണ്ടുപിടിക്കാനും. ആ അതെ അതെ, അവർക്കൊക്കെ ഈ മൂത്രാശയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, അത് മൂത്രക്കല്ലുകളൊക്കെ വരാനുള്ള ചാൻസ് അവർക്ക് വളരെ കൂടുതലാണ്. അത് മാത്രമല്ല,
1: നമ്മുടെ ഒരു സൗകര്യത്തിന് വേണ്ടി വെള്ളം കുടിക്കാതിരുന്നാൽ മറ്റൊരു ഭാഗത്ത് നമ്മൾക്ക് അസുഖം വിളിച്ചു വരുന്ന ഒരു അവസ്ഥ ഉണ്ട്.
0: തീർച്ചയായിട്ടും. ഇപ്പം വെള്ളം കുടിയിൽ കൂട്ടണം എന്നാണ് ശാസ്ത്രം പറയുന്നത്.
1: അതില് പിന്നെ ക്വാളിറ്റി, അപ്പോൾ സാധാരണയായി നമ്മുടെ നാട്ടിലൊക്കെ പിന്നെ ഈ തണുപ്പ് കാലമായാൽ ഈ പറഞ്ഞ കരിങ്ങാലി അതേപോലെ തന്നെ പതിമുഖം അതുപോലത്തെ കാര്യങ്ങൾ ഉപയോഗിച്ച് പിന്നെ ജീരകം ഒക്കെ ഉള്ള വെള്ളം കുടിക്കും, അങ്ങനെ എന്തെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടോ?
0: ജിഞ്ചർ ടീയൊക്കെ നമുക്ക് വളരെ ഉപകാരപ്രദമാണ്, അത് കുറച്ച് ചൂടൊക്കെ ഉണ്ടാക്കും ശരീരത്തിൽ. അങ്ങനെ നോക്കിയാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തായി കഴിഞ്ഞാലും ചൂടുവെള്ളം അതാണ് ബെറ്റർ, അതാണ് നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് അവൈലബിൾ ആയിട്ടുള്ള സാധനം. ഇപ്പം ജിഞ്ചർ ടീ പരത്തി പോയി കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കൂല. അപ്പം പെട്ടെന്ന് നമുക്കൊരു ദാഹം മാറ്റുക അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ് മെയിൻറ്റെയിൻ ചെയ്യാന്നൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് സാധാരണ വോം വാട്ടർ, അത്രയേ ഉള്ളൂ.
1: ചൂടുവെള്ളം തണുപ്പ് കാലത്ത് നമ്മൾ മടിക്കാതെ തന്നെ ഒരു ദിവസം 12 ഗ്ലാസ് എങ്കിലും
0: ചൂടുവെള്ളം
1: കുടിച്ചാൽ മാത്രമേ നമ്മുടെ രോഗങ്ങൾ ഇല്ലാതെ തണുപ്പ് കാലത്ത് നമ്മുടെ ബോഡിയെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ.
0: അത് മാത്രമല്ല, ഈ വെള്ളം കുടിക്കുന്നതിന് ഇതിൻ്റെ ഒരു വശം എന്ന് പറഞ്ഞാൽ നമ്മളെ കാർഡിയോ വാസ്കുലർ സ്ട്രെയിൻ കുറക്കും. തണുപ്പ് കാലത്ത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ്
1: ഹാർട്ട് അറ്റാക്ക്.
0: ഇതിനുള്ള സാധ്യത വളരെ വളരെ കുറവായിരിക്കും കൂടുതൽ വെള്ളം കുടിക്കുന്നവർക്ക്. അതായത് നമ്മളെ കാർഡിയോ വാസ്കുലർ രക്തധമനികളൊക്കെ ചുരുക്കും തണുപ്പ് കാലത്ത്, അതുമൂലം ഹാർട്ട് അറ്റാക്ക് വരാനുള്ള ചാൻസ് വളരെ
1: കൂടുതലാണ്.
0: തീർച്ചയായിട്ടും. അപ്പം നമ്മൾ കൂടുതലായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ കാർഡിയാക് സ്ട്രെയിൻ കുറയും. അപ്പം അതിൽ നിന്ന് നമുക്ക് ഹാർട്ട് അറ്റാക്ക് പോലുള്ള മാരകമായിട്ടുള്ള അവസ്ഥകളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും.
1: കേവലം നമ്മുടെ ഒരു ഒരു മടി, ഒരു പ്രയാസം കൊണ്ട് നമ്മൾ വെള്ളം കുടിക്കാതിരുന്നാൽ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം ഹാർട്ട് അതിന്റെ പ്രവർത്തനം നിലക്കുന്ന ഒരു അവസ്ഥയിലേക്ക്

0: ശരീരത്തിലെ രക്തോട്ടം പ്രയാസപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു എന്ന് ഡോക്ടർ പറഞ്ഞത് വളരെ സീരിയസ് ആയി നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. ശ്രോതാക്കൾ, നമ്മുടെ വീട്ടിലുള്ള പ്രത്യേകിച്ച് സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ വീട്ടിലെ പുരുഷന്മാരും നമ്മുടെ കുട്ടികളുമൊക്കെ ആവശ്യത്തിന് വെള്ളം അവരുടെ ഓഫീസിലേക്കും സ്കൂളിലേക്കും കൊണ്ടുപോകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. ഒരു ദിവസം 12 ഗ്ലാസ് എങ്കിലും വെള്ളം കുടിക്കാതെ നമ്മൾ തണുപ്പ് കാലത്ത് മുന്നോട്ട് പോയാൽ അത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും എന്ന് പ്രത്യേകം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു. ഈ തണുപ്പ് കാലത്ത് ഇത്തരത്തിലുള്ള ഒരു ശ്രദ്ധയില്ലെങ്കിൽ ഉണ്ടാകാവുന്ന പ്രയാസങ്ങൾ, ഗുരുതരമായ ആരോഗ്യ പ്രയാസങ്ങൾ എന്തൊക്കെയാണ്?
1: തണുപ്പ് പ്രതിരോധിക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ തീർച്ചയായും നേരത്തെ പറഞ്ഞ മാരകപരമായിട്ടുള്ള അസുഖങ്ങൾ, കാർഡിയാക് ഡിസീസ്, അതുപോലെ തന്നെ റെസ്പിറേറ്ററി ഡിസീസ്, ഇങ്ങനെയുള്ള അസുഖങ്ങൾ നമ്മൾ വരുത്തും. അപ്പോൾ അതിനെ കാര്യമായി പ്രതിരോധിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഈ പറഞ്ഞതുപോലെ നന്നായി ഡ്രസ്സ് ചെയ്തും എനർജി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, നന്നായി വെള്ളം കുടിക്കുക, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രത്യാഘാതങ്ങളിൽ നിന്നും ഒഴിവാകാൻ പറ്റും.
0: അപ്പോൾ നമ്മുടെ ആരോഗ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ഭക്ഷണമാണ്. അപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ തണുപ്പ് കാലത്ത് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണത്തിൽ, അങ്ങനെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ടോ? സ്വാഭാവികമായും ഒരു നോർമലായി ചൂടാക്കാത്ത ഭക്ഷണം കഴിക്കുന്ന ആളുകളുണ്ടാവും, അതേപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് ഇത് വലിയൊരു ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒരു വലിയ പ്രയാസമാണ്. എന്താണ് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ തണുപ്പ് കാലത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്?
1: തണുപ്പ് കാലത്ത് പ്രധാനമായിട്ടും നോൺ വെജ് കഴിക്കാൻ പറ്റിയൊരു കാലാവസ്ഥയാണ്. സൂപ്പ്, പിന്നെ ഓട്സ്, പിന്നെ ചിക്കൻ, അതുപോലെ തന്നെ അങ്ങനെയുള്ള റെഡ് മീറ്റൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് തണുപ്പ് കാലം. അത് ആ സമയത്ത് ഇപ്പം കഴിക്കാൻ പാടില്ലാത്ത ആൾക്കും കുറച്ച് കഴിക്കാം, അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റും ഫുഡിൽ.
0: ഒരവസരമാണ്,
1: അവർക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ്, എനർജിക്ക് ആയിട്ടുള്ള ഫുഡാണ് ഉത്തമം.
0: ഇത്തരത്തിലുള്ള പിന്നെ മാംസാഹാരങ്ങൾ കഴിക്കുന്നത് കൊണ്ട് ശരീരത്തിലെ ടെമ്പറേച്ചർ കൂടുന്നു എന്നുള്ളൊരു ഒരു കാര്യം കൊണ്ടായിരിക്കാം അങ്ങനെ നിർദ്ദേശിക്കുന്നത്.
1: തീർച്ചയായിട്ടും എനർജി നമുക്ക് ഈ തണുപ്പ് കാലത്ത് വളരെ നിർവാരിയാണ്. അപ്പം ഹെൽത്തി എനർജിക്ക് ആയിട്ടുള്ള ഫുഡാണ് ഏറ്റവും നല്ലത്.
0: പിന്നെ അതിൽ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ സാധാരണയായി മറ്റു രാജ്യങ്ങളിലെ ആളുകൾ കഴിക്കുന്നൊരു തണുപ്പ് കാലത്തെ സ്പെഷ്യൽ ഫുഡ് എന്ന് പറയാവുന്ന രീതിയിലാണ് സൂപ്പ്. അതായത് വെജിറ്റബിൾ സൂപ്പ് ആണെങ്കിലും,
1: അതെ,
0: അല്ലെങ്കിൽ നമ്മുടെ മറ്റു പിന്നെ ആടിൻ്റെതായാലും അല്ലെങ്കിൽ നമ്മുടെ പോത്തിൻ്റെതായാലും അങ്ങനത്തെ സൂപ്പുകൾ കഴിക്കുന്ന, ചിക്കൻ സൂപ്പായാലും അങ്ങനത്തെ സൂപ്പുകൾ കഴിക്കുന്നൊരു ഒരു രീതി നമ്മുടെ നാട്ടിൽ അങ്ങനെ കണ്ടുവരാറില്ല, വിദേശ രാജ്യങ്ങളിൽ കണ്ടുവരാറില്ല. എന്താണ് അതിൻ്റെ ഒരു ഗുണം?
1: നാട്ടിൽ സത്യം പറഞ്ഞാൽ അതിൻ്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം വെച്ചാൽ നാട്ടിൽ അത്രമാത്രം തണുപ്പ് നമുക്കില്ല,
0: നമ്മുടെ ഏരിയകളൊന്നും
1: ഇല്ല. നേരെ മറിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ ആണെങ്കിലും ഓക്കെ, കാശ്മീരിലോ അങ്ങനെയൊക്കെ ആണെങ്കിലും ഓക്കെ. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള വളരെ ഇതായിട്ടുള്ള റെഡ് മീറ്റ് ഒന്നും കഴിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. സാമാന്യ ആവശ്യത്തിനുള്ളത് മാത്രം കഴിച്ചാൽ മതി. പിന്നെ വിദേശ രാജ്യങ്ങളിൽ അവർക്ക് ഇത് വളരെ വളരെ നിർബന്ധമാണ്. ഈ നിങ്ങൾ പറഞ്ഞ പോലെ ആട്ടിൻ്റെ സൂപ്പും അതുപോലെ തന്നെ മീറ്റാണ് അവർ കൂടുതലും യൂസ് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ ഈ ബ്ലാക്ക് ബീൻസിൻ്റെ സൂപ്പൊക്കെ വളരെ നല്ലതാണ്. ഇപ്പോൾ ഫ്രൂട്ട്സ് ആണെങ്കിൽ അവക്കാഡോ, പിന്നെ പംപ്കിൻ സൂപ്പ് ഒക്കെ വളരെ നല്ലതാണ്. പിന്നെ ആപ്പിൾ ആണെങ്കിലും നല്ലതാണ്. ആപ്പിൾ ബേക്ക് ചെയ്തിട്ടൊക്കെ ആപ്പിള് പാശ്ചാത്യ രാജ്യങ്ങളൊക്കെ അവർ യൂസ് ചെയ്യാറുണ്ട്. ആപ്പിൾ ബേക്ക് ചെയ്യും, വളരെ വളരെ നല്ലതാണ് തണുപ്പ് കാലത്ത്.
0: അങ്ങനെ ചൂടുള്ള കുറേ കൂടി എനർജി കിട്ടാവുന്ന ആഹാരങ്ങളാണ് തണുപ്പ് കാലത്ത് കഴിക്കാൻ ഏറ്റവും ഉത്തമം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ എല്ലാ പ്രയാസം, ഇപ്പോൾ നാട്ടിലാണെങ്കിലും ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നമ്മൾ താമസിക്കുന്ന രാജ്യങ്ങളിലാണെങ്കിലും ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താ വെച്ചാൽ, കുട്ടികൾ പിന്നെ കുറച്ച് ദൂരമുള്ള സ്കൂളുകൾ പഠിക്കുന്നു, രാവിലെ നേരത്തെ വളരെ നേരത്തെ സ്കൂളുകളിലേക്ക് പോകുന്ന ഒരവസ്ഥ ഉണ്ട്. അതേപോലെ തന്നെ ദീർഘ ദൂരം ജോലിക്ക് പോകുന്ന ആളുകൾ, അങ്ങനെ കുട്ടികളെ പിന്നെ അവരുടെ പിന്നെ തയ്യാറാക്കുമ്പോൾ, സ്കൂളിലേക്ക് പോകാനൊക്കെ തയ്യാറാക്കുമ്പോൾ രക്ഷിതാക്കൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
1: ഇവിടെ ഇപ്പോൾ സൗദി അറേബ്യയിലെ സ്കൂൾ ഷെഡ്യൂൾ നോക്കുകയാണെങ്കിൽ രാവിലെ 5:30 ആകുമ്പോഴത്തേക്കന്നെ കുട്ടികൾ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകും അല്ലേ. അതിപ്പം പോകുന്നത് ചില കുട്ടികൾ അടുത്തുള്ളതാണെങ്കിൽ നടന്നു പോകും, ചില കുട്ടികൾ വാനിൽ പോകും, സ്കൂൾ ബസ്സിൽ പോകും. അപ്പം കാറ്റടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം നന്നായി ഡ്രസ്സ് ചെയ്യിക്കുക, നേരത്തെ പറഞ്ഞ പോലെ തൊപ്പിയും ഗ്ലൗവും അവർ ചെവിയൊക്കെ മറച്ച് ഒരു 3 ലെയർ ഡ്രസ്സിങ്ങൊക്കെ ഇട്ട് സ്കൂളിലേക്ക് വിടുന്നതാണ് വളരെ നല്ലത്. അതുപോലെ തന്നെ കുട്ടികളെ നന്നായി ഹൈഡ്രേറ്റ് ചെയ്യുക, രാവിലെ തന്നെ ചൂടുള്ള പാനീയങ്ങൾ കൊടുക്കുക, ബ്രേക്ക്ഫാസ്റ്റ് നിർബന്ധമായിട്ട് കൊടുക്കുക. അത് വളരെ വളരെ
0: തിരക്കിൽ മറന്നു പോകുന്നൊരു കാര്യമാണ്.
1: അതെ അതെ അതെ, ബ്രേക്ക്ഫാസ്റ്റ് നിർബന്ധമായിട്ടും കൊടുക്കുക, അത് വളരെ നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്.
0: ഈ ബ്രേക്ക്ഫാസ്റ്റ് സത്യത്തിൽ പ്രവാസ ലോകത്തുള്ളൊരു വലിയൊരു പ്രയാസം. എന്തെങ്കിലും ഒരു പിന്നെ ബിസ്ക്കറ്റോ അല്ലെങ്കിൽ ഒരു കേക്കോ ആണ് സാധാരണയായി ബ്രേക്ക്ഫാസ്റ്റ് ആയി കൊടുക്കാറില്ല. സത്യത്തിൽ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് ആയി കഴിക്കാൻ നല്ലത്?
1: ശരിക്കു പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമ്മളെ മെയിൻ ഫുഡ്,
0: ഒരു ദിവസം ഏറ്റവും പ്രധാനമായി,
1: ബാക്കിയെല്ലാം രണ്ടാം സ്ഥാനം,
0: രണ്ടാം സ്ഥാനമാണല്ലോ.
1: അതിപ്പം ഞാനായാലും പറച്ചിലും മാത്രമേ ഉള്ളൂ, ഒരു ഗൾഫുകാരനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പറയാൻ മാത്രമേ പറ്റുള്ളൂ, പക്ഷേ പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ട്. എന്നാലും പരമാവധി ഞങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്, കിട്ടുന്ന രീതിയിൽ ബ്രേക്ക്ഫാസ്റ്റ് നല്ല രീതിയിൽ കഴിക്കും. കാരണം വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റിൽ താണ് മെയിൻ നമ്മളെ ഒരു ദിവസത്തെ എനർജി കിട്ടുന്ന ഒരു സംഭവം. മാത്രമല്ല ബ്രേക്ക്ഫാസ്റ്റ് കൂടുതൽ കഴിച്ചുകൊണ്ട് അമിത വെണ്ണം വെക്കുകയോ ഒന്നും ചെയ്യില്ല, നേരെ മറിച്ച് രാത്രികാല ഫുഡ് കൂട്ടിക്കഴിഞ്ഞാൽ അമിത വെണ്ണം അതുപോലെ തന്നെ കൊളസ്ട്രോളും കാര്യങ്ങളൊക്കെ കൂടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ രാവിലത്തെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ വൈകുന്നേരം വരെ അത് ബേൺ ചെയ്യാനുള്ള, ആ എനർജി ബേൺ ചെയ്യാനുള്ള സമയവും സന്ദർഭവും ഞങ്ങൾക്കുണ്ട്.
0: സ്വാഭാവികമായും നമ്മൾ ജോലിക്ക് പോകുന്നത് കൊണ്ട്
1: തീർച്ചയായിട്ടും
0: ഊർജ്ജം, അതിനാവശ്യമുള്ള ഊർജ്ജം സംഭരിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിലൂടെ
1: ആ ഊർജ്ജം വൈകുന്നേരത്തെ ആകുമ്പോഴത്തേക്ക് അതിലൂടെ പോവുകയും ചെയ്യുന്നു.
0: അപ്പൊ ശരീരത്തിൽ പ്രത്യേകിച്ച് ഒരു പ്രയാസം
1: ഉണ്ടാക്കുന്നില്ല. നേരെ മറിച്ച് ഇവിടെ ഗൾഫുകാരെ സംബന്ധിച്ചിടത്തോളം രാത്രി വയറ് നിറയെ വെട്ടി വിഴുങ്ങി നമ്മൾ കിടന്നുറങ്ങും, അപ്പൊ അത് പല പല അസുഖങ്ങൾക്കും
0: കാരണമായിത്തീരും. ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ പോയാൽ എന്താണ് നമുക്ക് പ്രയാസം ഉണ്ടാവും?
1: തീർച്ചയായിട്ടും ഒരു 12-1 മണിയൊക്കെ ആകുമ്പം ഹൈപ്പോഗ്ലൈസീമിയ പോലുള്ള സിറ്റുവേഷനിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതായത് ശരീരത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവൊക്കെ കുറയും, അതിനോടനുബന്ധിച്ചിട്ടുള്ള ക്ഷീണവും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ മൈഗ്രെയിൻ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ ഗാസ്ട്രൈറ്റിസ്, നമ്മളെ ഉദരസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വളരെ വളരെ കൂടുതൽ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക് കാണാറുണ്ട്.
0: നമ്മളെ പിന്നെ ഉറക്കമോ അല്ലെങ്കിൽ മറ്റോ മടിയോ കൊണ്ട് ഒരിക്കലും നമ്മുടെ പ്രാതൽ കഴിക്കാതെ നമ്മളോ അല്ലെങ്കിൽ നമ്മളെ കുട്ടികളോ അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന നമ്മുടെ ഭർത്താക്കന്മാരോ ഭാര്യമാരോ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പോകാൻ പാടില്ല. നമ്മുടെ ഒരു ദിവസത്തെ മുഴുവൻ ജോലിയുടെയും ഊർജം സംഭരിക്കുന്നത് പ്രാതലിലൂടെയാണ്. ഏറ്റവും കനത്തിൽ തന്നെ ഏറ്റവും ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഉള്ള ഭക്ഷണം രാവിലെ കഴിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് സാറ് സൂചിപ്പിക്കുന്നത്. ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തത് തണുപ്പുമായി ബന്ധപ്പെട്ട പ്രതിരോധ മാർഗങ്ങളാണ്. പ്രാഥമികമായി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, വെള്ളം കുടിക്കേണ്ടതിൻ്റെ പ്രാധാന്യം, അതേപോലെ തന്നെ അവസാനം നമ്മൾ പറഞ്ഞു നിർത്തിയത് പ്രാതൽ, നമ്മുടെ പ്രഭാത ഭക്ഷണം കഴിക്കേണ്ടതിൻ്റെ പ്രാധാന്യമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. കുട്ടികളുടെ സ്കൂളിൽ പറഞ്ഞേക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും നമ്മൾ പറഞ്ഞു നിർത്തി. ഇൻഷാല്ലാ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ ഇതിൻ്റെ തുടർഭാഗങ്ങൾ നമ്മൾ ഇൻഷാല്ലാ ചർച്ച ചെയ്യും. ഈ എപ്പിസോഡിൽ നമ്മളുമായി സമയം പങ്കുവച്ച ബഹുമാന്യനായ ഡോക്ടർ സഫീർ സാറിന്, പീസ് റേഡിയോ ശ്രോതാക്കൾക്കും പീസ് റേഡിയോയുടെ അണിയറ പ്രവർത്തകർക്കും വേണ്ടി ഹൃദ്യമായ നന്ദി അറിയിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: അപ്പോൾ തണുപ്പിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളുടെ ഭാഗം ഒന്നാണ് ആദ്യത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മളിപ്പോ കേട്ടിട്ടുള്ളത്.
3: ഇത് എന്താ പറയുക, വിശാലമായ ഒരു സംഭവമാണ് അല്ലേ, ഒരുപാട് കാര്യങ്ങൾ കേൾക്കാനും അറിയാനുണ്ട്.
2: ഇൻഷാല്ലാ നമുക്കത് ശ്രമിക്കാം. പിന്നെ ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ പങ്കെടുത്തത് ഡോക്ടർ സഫീർ നബിൽ പയ്യോളി.
3: നമ്മള് ജീവിതത്തില് എത്ര പരിശ്രമിച്ചാലും ചില ആളുകളൊക്കെ പറയാറുണ്ട് എന്താ ഒന്നും ശരിയാവണില്ല, എന്താപ്പൊ ചെയ്യ എന്നൊക്കെ ഇങ്ങനെ പറയും. എനിക്കിപ്പോ ഈ സമയത്ത് ഇങ്ങനെ ഓർമ്മ വരുന്നത് ഒരു കഥയാണ്. അപ്പോൾ എന്താ കഥ എന്ന് വെച്ചാൽ, ഒരു സ്ഥലത്ത് കുറേ പിന്നെ വിത്തുകൾ ഉണ്ടായിരുന്നു ഭൂമിക്കടയിൽ. ഒരു 100-100 വിത്തുകൾ ഇങ്ങനെ ഭൂമിക്കടയിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. അതിൽ പിന്നെ എല്ലാ വിത്തുകളും ഒരു മഴയൊക്കെ പെയ്തപ്പോൾ എന്ത് ചെയ്തു, മുളച്ച് മേലോട്ട് വന്ന് വെളിച്ചം കാണാൻ തുടങ്ങി. പക്ഷെ ഒരു വിത്തിന് മാത്രം എന്ത് ചെയ്യാൻ പറ്റില്ല,
2: മുളക്കാൻ
3: പറ്റില്ല. അതിന് കാരണം എന്താ വെച്ചാൽ, ആ വിത്ത് നിൽക്കുന്നതിൻ്റെ മുകളിൽ ഒരു പാറയുടെ കല്ലുണ്ടായിരുന്നു. എത്ര ശ്രമിച്ചിട്ടും എന്ത് ചെയ്യാൻ പറ്റണില്ല, ഈ പിന്നെ വിത്തിന് മുകളിലേക്ക് വരാൻ കഴിയുന്നില്ല. അങ്ങനെ ദിവസങ്ങളൊക്കെ കടന്നുപോയി, ഈ മറ്റു വിത്തുകളൊക്കെ വളർന്ന് വലിയ മരങ്ങളായി മാറി. അങ്ങനെ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കുറച്ച് ഉറുമ്പുകൾ ഈ പാറക്കല്ലിൻ്റെ അടുത്ത് ഇങ്ങനെ കൂട്ടം കൂടിയിരിക്കണം. അപ്പോൾ ആ ഉറുമ്പുകളവിടെ കൂട്ടം കൂടിയിട്ട് അവിടെ ചെറിയൊരു എന്തു വന്നു, ഒരു ഒരു ദ്വാരം വന്നു ഭൂമിയിലേക്ക്. അപ്പം അതിലൂടെ ഒരു മഴ പെയ്തപ്പോൾ കുറച്ച് വെള്ളം ചെന്നിട്ട് എന്ത് ചെയ്തു,
2: ആ വിത്ത്,
3: ആ വിത്തിലേക്ക് വെള്ളം ഇറങ്ങി എന്ന് പറയാം. പക്ഷേ ആ ഒരു സമയത്തൊക്കെ വിത്ത് എന്ത് തീരുമാനിച്ചറിയോ, തനിക്ക് മുളച്ച് പുറത്തേക്ക് പോരാൻ പറ്റാത്തൊരു സമയം ഉണ്ടായിരുന്നല്ലോ, ആ സമയത്ത് വിത്ത് നിന്ന് തിരിച്ച് ചിന്തിച്ചു, ഞാനൊന്ന് താഴോട്ട് വളരാം. മറ്റു വിത്തുകളൊക്കെ വളർന്ന് വലിയ മരങ്ങളൊക്കെ ആയി മാറിയപ്പോൾ ഈ വിത്ത് എന്ത് തീരുമാനിച്ചു, ഒന്ന് താഴോട്ട് വളരാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഈ പറഞ്ഞതുപോലെ ഉറുമ്പുകളൊക്കെ വന്ന് അവിടെ കൂട്ടം കൂടി അവിടെ ഒരു ദ്വാരമുണ്ടായപ്പോൾ സ്വാഭാവികമായിട്ട് ആ ദ്വാരത്തിലൂടെ മഴ പെയ്ത വെള്ളവും ഇറങ്ങി. അങ്ങനെ ഈ വിത്ത് എങ്ങനെയോ ചെറിയൊരു ഗ്യാപ്പിലൂടെ, ആ പാർക്കെല്ലാം അവിടെ ഉണ്ട്, എന്നിട്ടും ഒരു ഗ്യാപ്പിലൂടെ ഇങ്ങനെ വളരാൻ തുടങ്ങി. വളർന്നപ്പോൾ അത് പെട്ടെന്ന് വളരാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ അവിടെ പിന്നെ കാട്ടിൽ ഒരു വലിയ കൊടുങ്കാറ്റ് വരികയാണ്. കൊടുങ്കാറ്റ് വന്ന സമയത്ത് എല്ലാ മരങ്ങളും പിന്നെന്ത് ചെയ്തു, കടപുഴകി
2: വീണു,
3: വീഴാന്ന് പറയില്ലേ, എല്ലാം വീണു. അപ്പോൾ കടപുഴകി വീണപ്പോൾ സ്വാഭാവികമായിട്ട് ഈ മരം ഒന്നും സംഭവിച്ചില്ല. ഇത് നമ്മൾ
2: മുളച്ച
3: മരം ഒന്നും സംഭവിച്ചില്ല. അതിൽ ആളുകളൊക്കെ പിന്നെ വീണ മരങ്ങളൊക്കെ മുറിച്ച് മാറ്റാൻ വേണ്ടി എല്ലാവരും അതിനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്തു. പക്ഷെ ആളുകൾക്ക് ഈ മരത്തെ തൊടാൻ പറ്റിയില്ല, കാരണം അത് ഭയങ്കര ശക്തവാനാണ്. പല ആളുകളും പല നാട്ടിൽ നിന്നൊക്കെ വന്നിട്ട് ഈ മരം കാണാനൊക്കെ വന്നു. ഇത്രയും മരങ്ങൾ കടപുഴകി വീണിട്ട്
2: ഈ ഒരു മരം
3: ഒന്നും സംഭവിച്ചില്ല. അതിങ്ങനെ അതിൻ്റെ വലിയ വളർച്ചയിൽ ഇങ്ങനെ നിൽക്കുകയാണ്, ഒരു കേടുപാടുകളും വരാതെ. അപ്പോൾ തൊട്ടടുത്തുള്ളൊരു ചെടി ചോദിക്കുകയാണ്, അല്ല എല്ലാ മരങ്ങളും വീണിട്ട് നിനക്ക് എങ്ങനെ ഇങ്ങനെ പിടിച്ചിരിക്കാൻ സാധിച്ചതെന്ന് വെച്ചു. അപ്പോൾ ഈ മരം പറയാണ്, പിന്നെ എല്ലാവരും വളർന്ന് മുകളിലോട്ട് വലിയ വൃക്ഷങ്ങളായി മാറിയപ്പോൾ, ആകാശം മുട്ടെ വളർന്നപ്പോൾ ഞാൻ താഴോട്ട് വളരാൻ ശ്രമിച്ചു. ഈ വെള്ളവും വെളിച്ചവും ഒന്നുമല്ല എന്നെ ഇങ്ങനെ വളരാൻ സഹായിച്ചത്, എൻ്റെ പ്രതിബന്ധങ്ങളായിരുന്നു. എൻ്റെ മുമ്പിൽ വളരാനുള്ള, പുറത്തേക്ക് വരാനുള്ള, വെളിച്ചം കാണാനുള്ള ചില പ്രതിബന്ധങ്ങളെ ഞാൻ അതിജയിച്ചു. അതുകൊണ്ട് തന്നെ ഒരു വലിയ പ്രശ്നം വന്നപ്പോൾ
2: അതിനെ മറികടക്കാൻ
3: എനിക്ക് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കുന്ന ആളുകൾക്ക് ഒരുപാട് സന്ദേശങ്ങൾ നൽകുന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് പറയാൻ സാധിക്കും, നമുക്കൊക്കെ ജീവിതത്തിൽ എന്തുണ്ടാകും, പ്രതിസന്ധികളുണ്ടാകും. പക്ഷെ ആ പ്രതിസന്ധികൾ ഒരിക്കലും നമ്മളെ തളർത്താനുള്ളതല്ല. ഇന്നത്തെ പോരാട്ടം നാളത്തെ പിന്നെ വിജയത്തിലേക്കുള്ള ഒരു
2: ചവിട്ടുപടി,
3: അതാണ് ഒരു പ്രചോദനമാണ് അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നമുക്ക് ചില പരാതികളും പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിലുണ്ടാവും. നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടാൻ പറ്റുന്നില്ല, അതല്ലെങ്കിൽ നമുക്ക് പിന്നെ വേണ്ട രൂപത്തിലൊരു സാറ്റിസ്ഫാക്ഷൻ ജീവിതത്തിൽ കിട്ടുന്നില്ല. എന്നാൽ അത്തരം ഒരു സമയത്ത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമായ ഒന്നാണ് അവൻ്റെ ജീവിതത്തിലെ
2: പ്രാർത്ഥനകൾ.
3: ഏതായിരുന്നാലും ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ,
2: കളിയായും കാര്യമായും കരുതിക്കൂട്ടിയും വന്നുപോയ നമ്മളിൽ വന്നുപോകുന്ന തെറ്റുകൾ അത് പൊറുക്കപ്പെടാൻ
3: യെസ്
2: എന്നുള്ളൊരു വിഷയത്തിൽ അബ്ദുള്ള മുഹ്സിൻ വണ്ടൂരാണ് ആ പ്രാർത്ഥന നമുക്ക് പഠിപ്പിച്ചു തരുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിക്കുകയുണ്ടായത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിപ്പോകുന്ന, നമ്മൾ അറിയാതെയാണെങ്കിലും അറിഞ്ഞുകൊണ്ടാണെങ്കിലും ഇനി കരുതിക്കൂട്ടി നമ്മൾ ചെയ്യുന്നതായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹുവിനോട് നമ്മൾ അതിനുവേണ്ടി അത് പൊറുക്കാനുള്ള പ്രാർത്ഥനയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിക്കുകയുണ്ടായത്. കഴിഞ്ഞ ക്ലാസ്സിൽ അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ പഠിച്ചത്, ഈ ഒരു ക്ലാസ്സിൽ അതിൻ്റെ മുഴുവനായ ഭാഗം നമ്മൾ പഠിക്കും എന്നുകൂടെ സൂചിപ്പിക്കുകയുണ്ടായി. اللهم اغفر لي خطيئتي وجهلي واسرافي في امري وما انت اعلم به مني. ഇവിടെ വരെയാണ് നാം പഠിക്കുകയുണ്ടായത്. ഇനി അതിന്റെ തുടർന്നുള്ള ഭാഗം, اللهم اغفر لي هزلي وجدي وخطايا وعمدي وكل ذلك عندي. ഇനി പഠിക്കാനുള്ളത് ഈ ഒരു ഭാഗമാണ്, വളരെ ചെറിയൊരു ഭാഗമാണ്. നമുക്ക് ഉഷാറായിട്ട് വേഗത്തിൽ എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കുന്നതാണ്. ആവർത്തിക്കാം. اللهم اغفر لي هزلي وجدي وخطايا وعمدي وكل ذلك عندي. അല്ലാഹുമ്മ ഗഫിർലി, അല്ലാഹുമ്മ ഗഫിർലി ഹസ്ലി, അല്ലാഹുമ്മ ഗഫിർലി ഹസ്ലി, വജിദ്ദി, അല്ലാഹുമ്മ ഗഫിർലി ഹസ്ലി വജിദ്ദി, വഖതായാ വഅംദി, വഖതായാ വഅംദി, അല്ലാഹുമ്മ ഗഫിർലി ഹസ്ലി വജിദ്ദി വഖതായാ വഅംദി, അല്ലാഹുമ്മ ഗഫിർലി ഹസ്ലി വജിദ്ദി വഖതായാ വഅംദി, വകുല്ലു ദാലിക ഇന്ദി, വകുല്ലു ദാലിക ഇന്ദി, അല്ലാഹുമ്മ ഗഫിർലി ഹസ്ലി വജിദ്ദി വഖതായാ വഅംദി, വകുല്ലു ദാലിക ഇന്ദി, അല്ലാഹുമ്മ ഗഫിർലി ഹസ്ലി വജിദ്ദി വഖതായാ വഅംദി, വകുല്ലു ദാലിക ഇന്ദി. ഇതാണ് നമ്മുടെ പ്രാർത്ഥനയുടെ പൂർണ്ണമായ രൂപം. കഴിഞ്ഞ ക്ലാസ്സിൽ ചിലപ്പോൾ ചില ആളുകൾക്ക് അതിൻ്റെ ആദ്യത്തെ ഭാഗം പഠിക്കാൻ സാധിച്ചിട്ടില്ലായിരിക്കാം. അവർക്ക് വേണ്ടി ആ ഒരു പ്രാർത്ഥന പൂർണ്ണമായി കൊണ്ടൊന്ന് ചൊല്ലുകയാണ്. അല്ലാഹുമ്മ ഗഫിർലി ഖതീഅത്തി വജഹ്ലി വഇസ്റാഫി ഫീ അംരി വമാ അൻത അഅലമു ബിഹി മിന്നി. അല്ലാഹുമ്മ ഗഫിർലി ഹസ്ലി വജിദ്ദി വഖതായാ വഅംദി വകുല്ലു ദാലിക ഇന്ദി. അല്ലാഹുമ്മ ഗഫിർലി ഖതീഅത്തി വജഹ്ലി വഇസ്റാഫി ഫീ അംരി വമാ അൻത അഅലമു ബിഹി മിന്നി. അല്ലാഹുമ്മ ഗഫിർലി ഹസ്ലി വജിദ്ദി വഖതായാ വഅംദി വകുല്ലു ദാലിക ഇന്ദി. ഇതാണ് നമ്മുടെ പ്രാർത്ഥന. ഈ ഒരു പ്രാർത്ഥന നമ്മൾ മനഃപ്പാഠമാക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അല്ലാഹു നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും നമുക്ക് പുറത്തു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: മാഷാല്ലാ, ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ നാം കേട്ടത് ഓരോ ദിവസവും റേഡിയോ വൈബ്സിൻ്റെ ഒരു സമയത്ത് പ്രാർത്ഥനകൾ കേൾക്കാൻ പഠിക്കാൻ, കേൾക്കാൻ മാത്രമല്ല കൂടെ കേട്ട് പറഞ്ഞ് ചൊല്ലി പഠിക്കാനുള്ള ഒരു അവസരമാണ് റേഡിയോ വൈബ്സിൽ നൽകുന്നത്. ഇന്നത്തെ പ്രാർത്ഥന പഠനത്തിൽ നമ്മൾ പഠിച്ചത് കളിയായും കാര്യമായും കരുതി കൂട്ടിയും വന്നുപോയ തെറ്റുകൾ പൊറുക്കപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു.
2: ഓക്കെ, അടുത്തതായി നമ്മൾ പോകുന്നതേ പൂമരത്തണലിലാണ്. നമ്മളെ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രോഗ്രാമാണ് പൂമരത്തണൽ. അപ്പോൾ ഇന്നത്തെ പൂമരത്തണലിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കാരുണ്യവാനായ അള്ളാഹുവിനെ കുറിച്ച് കുട്ടികളോട് കൂടുതൽ ആഴത്തിൽ പറഞ്ഞു കൊടുക്കുക, ആ ഒരു വിഷയത്തിലാണ് ഇന്നത്തെ പൂമരത്തണലിൽ വരുന്നത്. ഇന്നത്തെ പൂമരത്തണലിൽ നമ്മോടൊപ്പം ഉള്ളത് അമീൻ അഹമ്മദ് മങ്കട, അതുപോലെ തന്നെ മുഹമ്മദ് മിൻഹാജ് വെള്ളില, ബാസിം വെള്ളില.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
6: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതു.
5: ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഷഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പീസ് റേഡിയോ നമ്മുടെ കൊച്ചു കുരുന്നുകൾക്ക് വേണ്ടി ഒരുക്കുന്ന പൂമരത്തണലിൽ എന്ന പ്രോഗ്രാമിൻ്റെ പുതിയ എപ്പിസോഡാണ് നാം എല്ലാവരും ഇപ്പോൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് അല്ലേ. നമ്മൾ പലപ്പോഴും പീസ് റേഡിയോ യൂട്യൂബ് ചാനലിലും ഇതിലൊക്കെ കൃത്യമായി കാണുന്നവരാണ്. ഇന്ന് നമ്മൾ പറയുന്നത് കാരുണ്യവാനായ അല്ലാഹു എന്നുള്ള വിഷയമാണ് അല്ലേ. ആരാണ് അല്ലാഹു? അല്ലാഹു നമ്മെ
6: സൃഷ്ടിച്ചവനാണ്.
5: നമുക്ക് എല്ലാ സംവിധാനങ്ങളും ചെയ്തു തരുന്നവനാണ് അല്ലാഹു സുബ്ഹാന വ തആല അല്ലേ. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഒരു ബോക്സ് തരികയാണ്, ഒരു ചെറിയ ബോക്സ് നിങ്ങൾ രണ്ടു പേരുടെയും കയ്യിൽ ഞാൻ തരികയാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ എന്തു ചെയ്യാണ് ആ ബോക്സിൽ നിങ്ങൾ ഇടാണ്. എന്തൊക്കെ നിങ്ങൾ ഇടും? മുട്ടായി ഇടും. ആ, നമ്മൾ ചെറിയ കുട്ടികളാണ്, അപ്പം നമ്മള് മുട്ടായി ഇടും. പിന്നെ
6: വാച്ച്,
5: അങ്ങനെ സകല സാധനങ്ങളാണ് നമ്മൾ അതിലിടുക അല്ലേ. ഒരുപാട് സാധനങ്ങൾ നമ്മൾ ഇടും. ഈ സാധനങ്ങളൊക്കെ നമ്മൾ എവിടുന്നാ വാങ്ങുന്നത്? ആ കടയിൽ നിന്നാ വാങ്ങുന്നത്. പക്ഷേ ഇത് നമുക്ക് നൽകുന്ന ഒരാളുണ്ട്. എന്താണ്? ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വതആലയാണ് നമുക്ക് ഈ സാധനങ്ങളൊക്കെ നമുക്ക് നൽകുന്നത് അല്ലേ. അപ്പോ ഈ അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുന്ന ഈ സാധനങ്ങൾ എന്താണ്? അല്ലാഹ് നൽകുന്ന അനുഗ്രഹങ്ങളാണ് അല്ലേ. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് മേൽ നമ്മൾ നന്ദി കാണിക്കണം. അത് നമ്മുടെ ബാധ്യതയാണ്. അതിനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഒരുപാട് അനുഗ്രഹം നൽകുന്നത്. പക്ഷേ നമ്മുടെ സമൂഹത്തിലെ പല ആളുകളും അല്ലാഹ് തരുന്ന അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ അവനെ മറന്നു പോവാണ്. അങ്ങനെ മറക്കാൻ പറ്റുമോ? നമ്മൾ ഇല്ല, ഒരിക്കലും അവനെ നമ്മൾ മറക്കാൻ പറ്റൂല. അതാണ് നമ്മൾ പറഞ്ഞത്, അല്ലാഹു സുബ്ഹാനഹു വതആലയെ നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് അനുസരിക്കണം. നിങ്ങൾ അനുസരിക്കലുണ്ടോ? ഉണ്ടോ? എങ്ങനെ അനുസരിക്ക? അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വതആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന പഠിപ്പിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം അല്ലേ. അല്ലാഹു സുബ്ഹാനഹു വതആലയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ടത് അല്ലേ. അല്ലേ, ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വതആലയാണ്. ആ അല്ലാഹു സുബ്ഹാനഹു വതആല കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആരെ ഇഷ്ടപ്പെടേണ്ടത്?
6: മുഹമ്മദ്
5: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഇഷ്ടപ്പെടേണ്ടത്. അപ്പോ ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അല്ലാഹുവെ ഒക്കെ ഇഷ്ടപ്പെടുമ്പോ നമ്മൾ എന്തൊക്കെ ചെയ്യണം? നമ്മൾ നിസ്കരിക്കണം, നോമ്പ് നോൽക്കണം, അതുപോലെ തന്നെ മറ്റുള്ള സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യണം അല്ലേ. എന്നാലും മാത്രമേ ഉള്ളൂ അല്ലാഹുക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ പ്രവാചകന് ഇഷ്ടപ്പെട്ട ഒരാളായി നമ്മൾ മാറുള്ളൂ. നമ്മൾ പ്രവാചക സ്നേഹികളാവുകയുള്ളൂ, നമ്മൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാവുകയുള്ളൂ. ഇനി ഞാൻ നിങ്ങൾക്കൊരു ചെറിയ എൻ്റെ ചെറിയൊരു അറിവ് നിങ്ങളിലേക്ക് തരികയാണ്. അല്ലാഹുവിനെ അനുസരിക്കുന്ന കുട്ടികളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സ്ഥിരമായി നിസ്കരിക്കണം. നിസ്കരിക്കാറുണ്ടോ? എത്ര വക്ത് നിസ്കാരമുണ്ട്? അഞ്ചു വക്ത് നിസ്കാരമുണ്ട്. ഏതൊക്കെയാണ്? സുബ്ഹി, ളുഹർ,
6: അസ്ർ, മഗ്രിബ്, ഇശാ.
5: ഇങ്ങനെയുള്ള അഞ്ച് വക്ത് നമസ്കാരങ്ങളുണ്ട്. ഇത് നമ്മൾ കൃത്യമായിട്ട് നിസ്കരിക്കണം. ആൺകുട്ടികളാകുമ്പോൾ കൃത്യമായി ജമാഅത്തിന് പോയി പള്ളികളിൽ പോയി പങ്കെടുക്കണം, നിസ്കരിക്കണം. ഇമാമിന്റെ കൂടെ മഅമുമായി നിന്ന് നിസ്കരിക്കണം. നിസ്കരിക്കലുണ്ടോ? മഅമുമായി നിസ്കരിക്കലുണ്ടോ? ഉണ്ടോ? അയ്യോ മാഷാ. അപ്പോ നമ്മുടെ കൂടെ ഉള്ള കുട്ടികളൊക്കെ ഉഷാറാണ്. ഇനി ഇത് കേൾക്കുന്ന നമ്മുടെ കുട്ടികൾ, നിങ്ങൾ പള്ളിയിലേക്ക് പോകാറുണ്ടോ എന്ന് നിങ്ങൾ അവിടുന്ന് എനിക്ക് ഉത്തരം പറയണം ഇൻഷാല്ലാ. അപ്പോ അങ്ങനെ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വതആലയെ അനുസരിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലേ. നിസ്കരിക്കുന്ന ആളുകൾ അല്ലാഹുവിനെ അനുസരിക്കുന്ന ആളുകളാണ്. അതുപോലെ തന്നെ നമ്മൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്ന, നമ്മൾ ആ ഒരു കാരുണ്യം നൽകുന്ന അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ അനുസരിക്കണം അല്ലേ. അനുസരിക്കലുണ്ടോ? ഉമ്മച്ചി പറയാണ്, മോനെ ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളത് രണ്ട് കുട്ടികളാണ്. നമ്മള് എന്താണ് പേര്?
6: മിൻഹാജ്
5: ടി പി ആണ്. മിൻഹാജ് ടി പിന്റെ വീട് എവിടെയായിരുന്നു?
6: വെള്ളില.
5: ആ ഈ മിൻഹാജ് ടി പി നമ്മളോട്, മിൻഹാജിനോട് അവന്റെ ഉമ്മ വന്ന് പറയാണ്. എന്താ പറയണത്? മോനെ മിൻഹാജ് ഒന്ന് കടയിലേക്ക് പോകണം, ഇന്ന സാധനങ്ങൾ വാങ്ങണം. അപ്പൊ എന്താ മിൻഹാജ് പറയാ? ഞാൻ പോകാന്ന് പറയണം. ഓക്കെ, ഞാൻ പോയിക്കോളാം എന്ന് പറയണം. പക്ഷെ ചില കുട്ടികളുണ്ട്, ചില കുട്ടികള് ഉമ്മച്ചി സാധനം വാങ്ങാൻ പറയുമ്പോ എന്താ ഇവിടെ ഇത്താത്തല്ലേ, അല്ലെങ്കിൽ ഇക്കാക്കല്ലേ, എനിക്ക് മാത്രമേ കടയിലേക്ക് പോകാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്, കുട്ടികളുണ്ട്. അങ്ങനെ പറ്റുമോ? ഇല്ല. അവരെപ്പോഴാണ് നമ്മോട് കടയിലേക്ക് പോകാൻ പറയുന്നത്? അപ്പൊ നമ്മൾ അവരെന്ത് പറഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യണം? അവരെ അനുസരിക്കണം. അവരോടുള്ള ബാധ്യത നിറവേറ്റേണ്ടതുണ്ട്. അവരോടുള്ള ബാധ്യത ഒരുപാടാണ് അല്ലേ. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞൊരു കാര്യമാണ് എന്താ വെച്ചാല്, സൂറത്തുൽ ഉഖ്മാൻ കേട്ടിട്ടുണ്ടോ? സൂറത്തുൽ ഉഖ്മാൻ ഖുർആനിലെ 31-ാമത്തെ അധ്യായമാണ്. 31-ാമത്തെ അധ്യായം. അതിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ഇറക്കിയതിലൂടെ പറഞ്ഞു കൊടുക്കുന്നു. ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം തൻ്റെ മകന് കൊടുക്കുന്ന ഉപദേശമുണ്ട്. അതിലൊരു ഉപദേശമാണ്, എന്തറിയോ? വവസ്വൈനൽ ഇൻസാൻ ബിവാലിദൈഹി ഹമലതുഹു ഉമ്മുഹു. അഥവാ വവസ്വൈനൽ ഇൻസാൻ ബിവാലിദൈഹി, മനുഷ്യനോ അവൻ്റെ മാതാപിതാക്കളുടെ സ്നേഹം വർദ്ധിക്കണം, അവരുടെ മാതാപിതാക്കളെ സ്നേഹിക്കണം എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പിക്കുകയാണ്. കൽപ്പിച്ചിട്ടില്ലേ? അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ഖുർആനിൽ കൽപ്പിക്കുക. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല അതിലൂടെ പറയുന്നുണ്ട്, وَوَصَّيْنَا الْإِنسَانَ بِوَالِدَيْهِ حَمَلَتْهُ أُمُّهُ وَهْنًا عَلَى وَهْنٍ حَمَلَتْهُ أُمُّهُ അവന്റെ മാതാവേ അവനെ ഗർഭം ചുമന്നത് വഹ്നൻ അലാ വഹ്ൻ ക്ഷീണത്തിനുമേൽ ക്ഷീണത്തോടു കൂടിയാണ് അല്ലേ 10 മാസം അല്ലെങ്കിൽ 9 മാസം ആ വയറ്റിൽ കിടത്തിയിട്ട് വേദനകൾ സഹിച്ചിട്ടാണ് നമ്മുടെ ഉമ്മ നമ്മളെ നൊന്ത് പ്രസവിച്ചിട്ടുള്ളത് അല്ലേ. ആ ഉമ്മാക്ക് ആ സമയത്ത് എന്ത് ചെയ്തിട്ടില്ല, ഉമ്മാക്ക് നേരവണ്ണം കിടന്നുറങ്ങാൻ പറ്റിയിട്ടുണ്ടാവില്ല, ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ ചില മക്കൾ ഇതൊന്നും ചിന്തിക്കണില്ല, അവര് അവരിഷ്ടത്തിനനുസരിച്ച് ജീവിക്കുക. നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ അനുസരിക്കണം. ഞാനൊരു കൊച്ചു കഥ പറയാം. ആരുടെ കഥ അറിയോ? ഞാൻ എൻ്റെ കഥ പറയാം. എൻ്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല, നിങ്ങൾ കേട്ടിട്ടില്ല. എന്നാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടും എൻ്റെ ഈ കഥ കേൾക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടും ഞാനൊരു കഥ പറയാം, ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ എൻ്റെ ചെറുപ്പകാലത്തിൽ ഞാൻ ഒരു 2ാം ക്ലാസ്സുകാരനായിരുന്നു. ഏകദേശം നിങ്ങളതൊക്കെ നിങ്ങളെ നിങ്ങളെ എത്ര ക്ലാസ്സിലാ? എന്താ പേര് പറഞ്ഞത്?
6: ബാസിം.
5: ബാസിം എത്രാം ക്ലാസ്സിലാ? 4ാം ക്ലാസ്സിലാ. എവിടെ വീട്? എവിടെയാണ്? വെള്ളില. അപ്പോ വെള്ളിലയിലുള്ള ബാസിമ 4ാം ക്ലാസ്സിലാ. പക്ഷെ ബാസിമെ ഞാന് 2ാം ക്ലാസ്സിൽ എത്തിയിട്ടുള്ളൂ. എത്ര ക്ലാസ്സിലാണ്?
6: 2ാം ക്ലാസ്സിൽ
5: എത്തിയിട്ടുള്ളൂ. ആ സന്ദർഭത്തില് ഞാനും എൻ്റെ ഉമ്മയും എൻ്റെ ഇറ്റാത്തയും ഞങ്ങളുടെ ഫാമിലി മുഴുവനും എൻ്റെ ഉമ്മയുടെ വീട്ടിലേക്ക് ഒരു ചെറിയ ഫംഗ്ഷന് പോയി. സൽക്കാരം, നമ്മുടെ നാട്ടില് സൽക്കാരം എന്ന് പറയും. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് പോയി, അവിടെ എല്ലാ കുടുംബത്തോടൊപ്പം അടിച്ച് പൊളിച്ച് ഉഷാറാക്കി. അങ്ങനെ അത് കഴിഞ്ഞ് അയൽവാസിയായ ഒരാൾ, ഓരോ ഓട്ടോറിക്ഷക്കാരുണ്ട്, അദ്ദേഹത്തിൻ്റെ വണ്ടി വിളിച്ചുകൊണ്ട് എൻ്റെ വീട്ടിലേക്ക് പോരാ. ഏകദേശം ഒരു അരമണിക്കൂറോളം യാത്രയുണ്ട്, അരമണിക്കൂറോളം യാത്രയുണ്ട്. അങ്ങനെ ആ ഒരു അരമണിക്കൂറോളം യാത്രയുള്ള യാത്രയിൽ നമ്മൾ സാധാരണ ഒരു ഓട്ടോറിക്ഷയിൽ ഇരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഉറങ്ങിപ്പോവും അല്ലേ? ഉറങ്ങിപ്പോവും. ആ ഓട്ടോറിക്ഷയിലേക്ക് കയറുന്നതിന് മുമ്പ് എനിക്ക് എൻ്റെ ഇറ്റാത്ത ഒരു ചെറിയ സ്റ്റിക്കർ വാങ്ങി തന്നിരുന്നു. സ്റ്റിക്കർ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സ്റ്റിക്കർ ഞാൻ എൻ്റെ കയ്യിൽ പിടിച്ചു. ഞാൻ എൻ്റെ ഉമ്മയുടെയും എൻ്റെ ഇത്താത്തയുടെയും എൻ്റെ അനിയൻ്റെ കൂടെ ഇങ്ങനെ പോവാണ്. ഓക്കെ. അങ്ങനെ പോയോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഉറങ്ങിപ്പോയി. ഉറങ്ങുമ്പോൾ എന്ത് ചെയ്യും? കയ്യിലുണ്ടാവുന്ന സ്റ്റിക്കർ പാറിപ്പോവും. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് എത്താൻ ഇനി വെറും 2 മിനിറ്റോ 3 മിനിറ്റോ മാത്രം ബാക്കിയുള്ളൂ. ആ സന്ദർഭത്തിലേ ഞാൻ എണീറ്റപ്പോൾ എൻ്റെ കയ്യിൽ സ്റ്റിക്കർ കാണാനില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഉമ്മയോട് വാശി പിടിച്ചു. ഉമ്മ, എനിക്ക് ആ സ്റ്റിക്കർ വേണം. എൻ്റെ സ്റ്റിക്കർ എവിടെയാണെന്ന് ചോദിച്ചു. ഉമ്മ പറഞ്ഞു, അത് നീ ഉറങ്ങിയപ്പോൾ പോയിട്ടുണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ സ്റ്റിക്കർ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പുതിയ സ്റ്റിക്കർ വേണം. നമ്മൾ വാശി പിടിക്കൂലേ? നമ്മൾ വാശി പിടിക്കാൻ പറ്റുമോ? ഇല്ല, നമ്മൾ അവരെ വാശി പിടിക്കാൻ പറ്റൂല. നമ്മൾ അവർ പറഞ്ഞത് കേട്ടിരിക്കണം. അങ്ങനെ ഞാൻ വാശി പിടിച്ച ഉമ്മ എന്നെ കൊണ്ട് കഷ്ടപ്പെടുകയാണ്, എന്നെ കൊണ്ട് ബുദ്ധിമുട്ടാണ്. ഉമ്മ ഓട്ടോറിക്ഷക്കാരനെ പറഞ്ഞു, കാക്കാ നിങ്ങളെ വണ്ടി നിർത്തി, ഈ കുട്ടി വല്ലാതെ പ്രയാസപ്പെടുത്തുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കാക്ക വണ്ടി ചവിട്ടി, ഒരു കട എതിർവശത്താണ്, ഒരു മറുവശത്താണ് കട ഉള്ളത്. അവിടെ ഞാൻ ഈ വശത്താണ്, ഒരു വശത്ത്, മറുവശത്താണ് ഞാൻ ഇറങ്ങിയത്. അപ്പോൾ ഈ വണ്ടി നിർത്തിയതും ഞാൻ ഇറങ്ങി ഓടിയതും ഒപ്പായിരുന്നു. ഒരു സമയത്തായിരുന്നു ഞാൻ ഇറങ്ങി ഓടിയത്. ആ സമയത്ത് ഒരു വലിയ ബൊലേറോൻ്റെ പിക്കപ്പ് ഒന്നിനെ ഇടിക്കുകയാണ്. ഞാൻ എങ്ങോട്ടോ തെറിച്ചു, ഞാനറിയില്ല. ഞാൻ എങ്ങോട്ടോ തെറിച്ചു എന്നില്ലേ, എനിക്കറിയില്ല. പിന്നെ അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ നിന്ന് ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു, ഇനിയൊരു പ്രതീക്ഷയും വെക്കണ്ട, നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചോളിയും, പ്രാർത്ഥിച്ചോളി, ഇനി അതന്നെയുള്ളൂ രക്ഷ എന്ന് പറഞ്ഞു. എല്ലാവരും കരയാണ്. എനിക്ക് ജീവിതം തിരിച്ച് കിട്ടൂല എന്ന് ഡോക്ടർ വിധി എഴുതുമ്പോൾ അവരെന്ത് ചെയ്യാണ്? കരയാണ്. അങ്ങനെ അവരെല്ലാവർക്കും വിളിച്ച് പറയാണ്, പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട്. അങ്ങനെ 12 ദിവസം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ശരീരത്തിലെ ചില ചലനങ്ങൾ വരുന്നത്, എന്താ അവസ്ഥ നമ്മൾ അറിയിക്കണം? ഉമ്മയെ അനുസരിക്കാത്തത് കൊണ്ട് ഞാൻ അനുഭവിച്ചതാ. അങ്ങനെ 12 ദിവസം കഴിഞ്ഞപ്പോൾ ചെറിയ ചലനങ്ങൾ, എന്നാലും ശരിയായിട്ടില്ല, സംസാരിക്കാൻ കഴിയില്ല, നടക്കാൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ കുറച്ച് ദിവസവും ചികിത്സ ചെയ്ത് ആളുകളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെ 24 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ റൂമിലേക്ക് മാറ്റിയാണ്, ഞാൻ അറിഞ്ഞിട്ടില്ല റൂമിലേക്ക് മാറ്റിയത്. സാധാരണ ICU റൂമിലേക്ക്, ICU അവിടുന്ന് റൂമിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അറിയേണ്ടതാ. പക്ഷെ ഞാൻ അറിഞ്ഞിട്ടില്ല. റൂമിലേക്ക് എത്തി ഏകദേശം 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് എനിക്ക് കൂടുതൽ സംസാരിക്കാൻ കഴിയില്ല, എനിക്ക് നടക്കാൻ വയ്ക്കൂല. പിന്നെ കുറേ തെറാപ്പി ചെയ്ത് അള്ള തന്ന അനുഗ്രഹം, അള്ളാൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് എനിക്ക് അള്ള എന്ത് ചെയ്തു, സംസാരിക്കാനും നടക്കാനുള്ള കഴിവ് തന്നു. അപ്പോ ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? മാതാപിതാക്കളെ അനുസരിക്കണം അല്ലേ, മാതാപിതാക്കളെ അങ്ങേയറ്റം അനുസരിക്കണം. മാതാപിതാക്കളെ അനുസരിക്കാതിരിക്കുക എന്ന് പറയുമ്പോൾ അത് ഹറാമായിട്ടുള്ള കാര്യമാണ്. ഹറാമായ കാര്യങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയതാണ് മാതാപിതാക്കളെ അനുസരിക്കാതെ ഇരിക്കുക എന്നുള്ളത്. അപ്പോൾ കൃത്യമായി അവര് ഓരോരുത്തരെയും നമ്മൾ അനുസരിക്കേണ്ടതുണ്ട്. അത് നിർബന്ധമാണ്, അത് വാജിബാണ്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ഖുർആനിലൂടെ പറയുന്നുണ്ട്, എന്താ അറിയോ, വഖലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമ ഔ കിലാഹുമ ഫലാ തഖുൽ ലഹുമ ഉഫ്ൻ വലാ തൻഹർഹുമ വഖുൽ ലഹുമ ഖൗലൻ കരീമ എന്നൊരു ആയത്ത് പറയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. അവൻ്റെ ഖുർആനിലെ ഫസ്റ്റ് എന്താ പറയുന്നത് അറിയോ, നിങ്ങൾ എന്ത് ചെയ്യണം, എന്നെ അല്ലാതെ നിങ്ങൾ ആരാധിക്കരുത്, നിങ്ങൾ എന്നെ ആരാധിക്കണം. അള്ളാഹുവിനെ ആരാധിക്കണം, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം. എന്നിട്ട് അള്ളാഹു അവൻ്റെ ഖുർആനിലൂടെ പറയുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ മാതാപിതാക്കളോട്, മാതാപിതാക്കളിൽ ഒരാളോ അവർ രണ്ടു പേരോ തന്നെയോ അവരുടെ മാതാപിതാക്കളെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ അനുസരിക്കണം. അള്ളാഹു തരുന്ന കൽപ്പനയാണ്. അള്ളാഹനെ അനുസരിക്കണം എന്ന് പറഞ്ഞ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല എന്ത് പറഞ്ഞാണ്, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ അനുസരിക്കണം. എപ്പോ അവർ വാർദ്ധക്യത്തിൽ, ഇപ്പൊ നമ്മളെ മാതാപിതാക്കൾ വയസ്സാവും അല്ലേ, പ്രായം ചെന്നവരാവും, ആ സന്ദർഭത്തിലും അവരെന്ത് ചെയ്യണം, അനുസരിക്കണം. അവരൊന്ന് കൈപിടിച്ച് നമ്മൾ നടത്താൻ പറയുമ്പോൾ നമ്മൾ വിട്ടുമാറാൻ പറ്റുമോ? ഇല്ല. അവർ എങ്ങനെയാണോ ചെറുപ്പത്തിൽ നമുക്ക് താങ്ങും തണലുമായി നിന്നത്, അതുപോലെ നമ്മൾ അവർക്ക് കൊടുക്കണം അല്ലേ. നമ്മുടെ ഉമ്മ ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ ഉമ്മ നമ്മൾ ചെറുപ്പത്തിൽ നടക്കാനൊന്നും ആയിട്ടില്ല. ആ ഒരു പ്രായത്തിൽ അമ്മയെ മടിത്തട്ടിൽ വെച്ച് നമുക്ക് മുലപ്പാലൊക്കെ ഊട്ടിങ്ങനെ അല്ലേ, എന്ത് സന്തോഷത്തിലാണ് ഉമ്മ നമ്മളെ വളർത്തിയത്. ആ സന്തോഷം തിരിച്ചു ഉമ്മാക്ക് നമ്മൾ കൊടുക്കണ്ടേ? നമ്മൾ കാരണം ഉമ്മാക്ക് ഇപ്പം കൊടുക്കണ്ടേ അല്ലേ? എത്ര ചരിത്രങ്ങളാണ് ഉമ്മയും ഉപ്പയും ഉമ്മയെയും ഉപ്പയെയും അനുസരിക്കാത്തതിൻ്റെ പേരിൽ എത്രയെത്ര അപകടങ്ങളാണ്. നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് അപകടങ്ങൾ വർദ്ധിക്കുന്നുണ്ട്. കാരണം എന്താ, ഉമ്മയും ഉപ്പയും അനുസരിക്കണില്ല. ഉമ്മ ഇങ്ങോട്ട് വാന്ന് പറയുമ്പോൾ അങ്ങോട്ടേ പോകുള്ളൂ നമ്മളെ കുട്ടികൾ. അങ്ങനെ പറ്റുമോ? ഇല്ല. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, അവരോട് നിങ്ങൾ ചേ എന്ന വാക്ക് പോലും പറയാൻ പറ്റൂല. ചേ എന്ന് പറയുമ്പോൾ അവരോട് ധിക്കരിച്ച് സംസാരിക്കാൻ പറ്റൂല. എന്താണ് അവരെ സംസാരിക്കാൻ പറ്റൂല? സംസാരിക്കലുണ്ടോ? ഇല്ലല്ലോ. ഇല്ല. നല്ല കുട്ടികളായി മാന്യമായിക്കൊണ്ട് അവരെക്കാൾ ശബ്ദത്തിൽ നമ്മൾ സംസാരിക്കാൻ പറ്റൂല. പറ്റോ? പറ്റൂല. ഇത് ആര് പറഞ്ഞതാ? സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ഖുർആനിലൂടെ നമ്മോട് പറഞ്ഞതാ. പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുന്നുണ്ട്. വഹ്ഫിളു ലഹുമ വഹ്ഫിളു ലഹുമ ജനാഹ ദുല്ലി മിനർ റഹ്മ വഖുർ റബ്ബി ർഹംഹുമ കമ റബ്ബയാനി സഗീറ. എന്താ ഇതിലെ പറയുന്നത്? നിങ്ങളെ ചെറുപ്പത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയോട് പറയാ, എന്റെ രക്ഷിതാവേ, ചെറുപ്പത്തിൽ ഇവർ ഇരുവരും എന്നെ പോറ്റി വളർത്തിയതുപോലെ ഇവരോട് ഈ കരുണ കാണിക്കണമേ എന്ന് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കലുണ്ടോ? എന്താ പ്രാർത്ഥിക്കല്? അപ്പോ ഇത് കേൾക്കുന്ന എല്ലാ കുട്ടികളും എന്ത് ചെയ്യണം, ഈ പ്രാർത്ഥന പഠിക്കണം. അഞ്ച് വക്ത് നിസ്കാര ശേഷം നമ്മള് മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. റബ്ബി റഹ്മുഹുമ കമ റബ്ബയാനി സഗീറ. അറിയുന്ന കുട്ടികൾ ഉണ്ടായിരിക്കും, പക്ഷെ ഇതറിയാത്ത കുട്ടികൾ എന്ത് ചെയ്യണം, ഇതിനെ കുറിച്ച് കൃത്യമായി പഠിക്കണം. ഇതെന്തിനറിയോ, ഇതെന്തിനാ പ്രാർത്ഥിക്കുന്നത്? അവർക്ക് അള്ളാഹുവിൽ നിന്നൊരു കാരുണ്യം, അള്ളാഹുവിൽ നിന്നുള്ളൊരു ഹൈറ് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അവർക്ക് വേണ്ടേ? നമുക്ക് മാത്രം മതിയോ? അവർക്ക് വേണം. പിന്നെ നമ്മൾ പ്രാർത്ഥിക്കണം, അള്ളാഹ് എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും നീ ആഫിയത്തും ആരോഗ്യം നൽകണേന്ന് പ്രാർത്ഥിക്കണം. അതൊക്കെ നമ്മളെ ചെറുപ്പത്തിൽ അവർ നമുക്ക് വേണ്ടി പണിയെടുത്തതിൻ്റെ, നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടതിന് അവർക്ക് നൽകുന്ന ശുക്രാണ്. നമ്മുടെ മാതാപിതാക്കൾ അവർ മരിച്ചു പോകുമ്പോൾ അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ മുതൽക്കൂട്ടാണ് നമ്മുടെ പ്രാർത്ഥന. നമ്മുടെ ചിലരെ ഉപ്പയും ഉമ്മയൊക്കെ ചിലപ്പോൾ മരിച്ചു പോയിട്ടുണ്ടാവും അല്ലേ. അവർക്ക് വേണ്ടി ആത്മാർത്ഥ പ്രാർത്ഥിക്കണം. അവർക്ക് വേണ്ടി അല്ലാ, എൻ്റെ മരണപ്പെട്ടു പോയിട്ടുള്ള ഉമ്മാക്കും ഉപ്പാക്കും ഖബറ് നീ വിശാലമാക്കി കൊടുക്കണേ, അവർക്ക് പ്രയാസം ഉണ്ടാക്കല്ല അല്ലാന്ന് ആത്മാർത്ഥത പ്രാർത്ഥിക്കണം. അതെന്താണ്? അത് നമ്മുടെ ബാധ്യതയാണ്, നമ്മുടെ കടമയാണ്. ഒരിക്കലേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു സ്വഹാബി വന്ന് ചോദിക്കാണ്. എന്ത് ചോദിക്കണം? നിങ്ങൾ കഥ ആ ദിവസങ്ങൾ കേട്ടിരിക്കണോ അറിയില്ല. ഒരു സ്വഹാബി വന്ന് ചോദിക്കുക, പ്രവാചകരെ, മനുഷ്യരുടെ കൂട്ടത്തിലെ എനിക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് ആരോടാ? അപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്താണ്?
7: ഉമ്മയോട്.
5: കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ഇല്ല, ആദ്യമായിട്ട് കേൾക്കാം. ഒരാൾ കേട്ടിട്ടുണ്ട്, ഒരാൾ കേട്ടിട്ടില്ല. അപ്പോ ഇത് കേൾക്കാത്തവരും കേട്ടവരും ഉണ്ടാവും, നല്ല ശ്രദ്ധിച്ച് കേൾക്കണം. ഉമ്മാനോട് ഇന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു. അങ്ങനെ വീണ്ടും ചോദിക്കാം, പിന്നാരോടാ ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത്?
7: വീണ്ടും
5: പറഞ്ഞു, ഉമ്മയോട്. അങ്ങനെ മൂന്ന് തവണ നിന്റെ ഉമ്മയോടെന്ന് പറഞ്ഞു, നിന്റെ ഉമ്മയോട് പറഞ്ഞു അല്ലേ. വീണ്ടും പറഞ്ഞു, ചോദിച്ചു, പിന്നാരോടാ പ്രവാചകരെ ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് എന്ന് ചോദിച്ചപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ പറയാണ്, നിന്റെ ഉപ്പയോട് അല്ലേ. ഉമ്മയോട് അത്രയും കടപ്പാടാണ്, ഉമ്മയോട് അത്രയും കടപ്പാടാണ്, ഉപ്പയോടും കടപ്പാടുകൾ ഒരുപാടുണ്ട്. നമുക്ക് വേണ്ടി അല്ലേ, ഊണും ഉറക്കവും ഇല്ലാതെ നമുക്ക് വേണ്ടി പണിയെടുത്ത് നടക്കണം നമ്മുടെ ഉപ്പ അല്ലേ. ചിലപ്പോ രാത്രി വീട്ടിലേക്ക് വരാൻ വൈകും, ചിലപ്പോ ഉറക്കം തന്നെ ഉണ്ടാവില്ല. ഫുള്ള് നമുക്ക് വേണ്ടി, ആ ഒരു നമ്മളെ പോറ്റാൻ വേണ്ടിയിട്ട്, നമ്മളെ വളർത്താൻ വേണ്ടിയിട്ട് ഉപ്പ സമ്പാദിക്കായിരിക്കും. ഉപ്പാനെ കഷ്ടപ്പാടാ, നമ്മളതിന് ഉപ്പാനോട് നന്ദി കാണിക്കണ്ടേ? അതിനാണ് നമ്മൾ ഉപ്പയോട് നന്ദി കാണിക്കണം, ഉപ്പയോട്, ഉപ്പയ്ക്ക് വേണ്ടി, ഉമ്മക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞത്. ഇനി എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ സമൂഹത്തിലുണ്ടല്ലോ വൃദ്ധസദനം എന്ന് കേട്ടിട്ടുണ്ടോ? വൃദ്ധസദനം എന്താ വൃദ്ധസദനം?
7: വയസ്സായാളുകള്.
5: ഞാനേ ഒരു ചെറിയ കാഴ്ച ഞാൻ കാണാണ്ടായി, ഒരു ഒരു ഒരു വീഡിയോയിലാ തോന്നുന്നു, ചെറിയൊരു കാഴ്ച. എന്താ വെച്ചാല് ഒരു റോട്ടില് ഒരു മുത്തശ്ശി കിടക്കുകയാണ്, ഒരു വല്യമ്മ കിടക്കുകയാണ്. പ്രായം ചെന്ന നേരം വണ്ണം എണീറ്റ് നടക്കാൻ വയ്ക്കാത്ത ഒരു വല്യമ്മ കിടക്കുകയാണ്. ആ വല്യമ്മനോട് അവിടെ നാട്ടുകാരൊക്കെ ചെന്ന് ചോദിച്ചപ്പോ വല്യമ്മ പറഞ്ഞു, എൻ്റെ മക്കളൊക്കെ എന്നെ ഉപേക്ഷിച്ചു പോയതാണ്. അവർക്ക് മാതാപിതാക്കളുടെ കയ്യിലുണ്ടാവുക പണം ഉണ്ടാകുമ്പോൾ അവർക്ക് എന്ത് ചെയ്യേണ്ടതില്ല? അവർക്ക് എന്ത് വേണം? മാതാപിതാക്കളെ വേണം. പക്ഷേ മാതാപിതാക്കളെ അവരുടെ കൈ അവർ അവശ നിലയിലായാൽ അവരിൽ നിന്നും ഒന്നും കിട്ടുകയില്ല എന്ന് തോന്നുമ്പോൾ അവരൊഴിവാക്കുന്ന ഒരു സന്ദർഭം. എന്നിട്ട് അവരെ വൃദ്ധസദനമിൽ അഥവാ വേറൊരാളുകളിലേക്ക് ഏൽപ്പിക്കുക. നമ്മളേൽപ്പിക്കേണ്ടവരാണോ? ഒരിക്കലും നമ്മൾ അവരെ ഏൽപ്പിക്കേണ്ടവരല്ല. അപ്പോൾ ഇത്രയും നമ്മൾ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ആ മാതാപിതാക്കളെ അനുസരിക്കണം. എന്നാലാണ് നമ്മൾ അവരോട് സ്നേഹമുള്ളവരായി മാറുകയുള്ളൂ, അതുപോലെ തന്നെ അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ആളുകളായി മാറുകയുള്ളൂ. എന്നാൽ മാത്രമാണ് അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്ക് ലഭിക്കുകയുള്ളൂ. ഏതായാലും ഈ ഒരു പീസ് റേഡിയോ ഒരുക്കുന്ന പൂമരത്തണൽ എന്ന പ്രോഗ്രാമിൻ്റെ ഈ ഒരു സംസാരം അവസാനിപ്പിക്കുകയാണ്. ഇൻഷാല്ലാ നമുക്ക് അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
7: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: പൂമരത്തണൽ ഏതായാലും നമ്മൾ കേട്ട് കഴിഞ്ഞു. ഈ പൂമരത്തണലില് ഇന്നത്തെ ഒരു വിഷയത്തിൻ്റെ ഒരു പ്രാധാന്യം എന്താന്ന് ചോദിച്ചാൽ, നമുക്കറിയാം നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്ത് ചുറ്റുഭാഗത്ത് ഒരുപാട് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മൾ ആസ്വദിക്കുന്നുണ്ട്. വില കൊടുത്ത് വാങ്ങാത്ത നമ്മുടെ ഓക്സിജനും നമ്മുടെ വെള്ളവും ഭക്ഷണവും വില കൊടുക്കാത്തെന്ന് പറയുമ്പോൾ, കുട്ടികളായ നമുക്കൊരിക്കലും അതിൻ്റെ ഒരു പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ അറിയാതെ നമ്മൾ പോകുന്നൊരു സമയം പ്രായമാണ്.
2: യെസ്.
3: എന്നാൽ ഇതൊക്കെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളാണ് എന്നൊരു തിരിച്ചറിവിലേക്ക് കുട്ടികളെ വഴികാട്ടുന്ന സംസാരമാണ് പൂമരത്തണലിൽ നമ്മൾ കേട്ട് കഴിഞ്ഞത്. നമ്മോടൊപ്പം ചേർന്നത് അമീൻ അഹമ്മദ് മംഗളയും മുഹമ്മദ് മിൻഹാജ് വെള്ളില ആൻഡ് ബാസിം വെള്ളില ഈ കുട്ടികളുമാണ് ഉണ്ടായിരുന്നത്.

0: അടുത്തതായി നമ്മൾ പോകുന്നത് നുറുങ്ങുകൾ എന്ന സെഷനിലേക്കാണ്. നന്മയുടെ ഉറവ് വറ്റാതെ സൂക്ഷിക്കുക.
1: നന്മയുടെ ഉറവ് വറ്റാതെ സൂക്ഷിക്കുക. മാനവ സമൂഹം ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ സ്വപ്നതുല്യമായ നേട്ടങ്ങൾ കൈവരിച്ച് മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണിന്ന്. എന്നാൽ അതോടൊപ്പം അശാന്തിയുടെയും അസമാധാനത്തിൻ്റെയും അക്രമങ്ങളുടെയും വിളനിലമായി ലോകം മാറിക്കൊണ്ടിരിക്കുകയാണോ എന്ന് ന്യായമായും സംശയിക്കേണ്ടിയിരിക്കുന്നു. പ്രശ്നകലുഷിതമല്ലാത്ത രാജ്യമേത്, സമൂഹമേത്, പ്രസ്ഥാനമേത്, അറിവിൻ്റെ കനികൾ പറിച്ചെടുക്കാനുള്ള കലാലയങ്ങൾ കലാപമുക്തമാണോ? പ്രശ്നരഹിതമായ കുടുംബ ബന്ധങ്ങളും വ്യക്തിബന്ധങ്ങളും അപൂർവമായിക്കൊണ്ടിരിക്കുകയല്ലേ ഇന്ന്? അത്യന്തം ഹീനമായ കുറ്റകൃത്യങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുകയല്ലേ? അറബ് രാഷ്ട്രങ്ങളിലും ചൈനയിലും മറ്റും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വധശിക്ഷയെ രൂക്ഷമായി വിമർശിച്ചിരുന്നവർ പോലും ഇന്ത്യയിൽ വധശിക്ഷ നടപ്പിലാക്കുവാൻ മുറവിളിക്കൂട്ടുന്ന അവസ്ഥ സംജാതമായതിൻ്റെ രഹസ്യം അജ്ഞാതമല്ല. തിന്മയുടെ സുനാമി തിരകൾ ആർത്തലയ്ക്കുമ്പോൾ നന്മയെ സ്നേഹിക്കുന്നവർ വേദനിക്കുക സ്വാഭാവികം. നന്മയെയും തിന്മയെയും കുറിച്ചുള്ള ചിന്തകളും ചർച്ചകളും തർക്കങ്ങളുമെല്ലാം മനുഷ്യലോകത്തിൽ മാത്രമാണുള്ളത്. ഇതര ജന്തുലോകത്തിൽ നന്മ തിന്മകളില്ല, ധർമാധർമ്മ വേർതിരിവില്ല. നന്മകൾ കൈക്കൊള്ളുവാനും തിന്മകൾ വെടിയുവാനും മനുഷ്യൻ തയ്യാറാകുന്നില്ലെങ്കിൽ അവൻ വെറുമൊരു ജന്തുവാണെന്നർത്ഥം. നന്മതിന്മകളെക്കുറിച്ച് പറയുമ്പോൾ മതങ്ങളെ ഒഴിച്ചു നിർത്തുവാൻ ഒരിക്കലും കഴിയില്ല. നന്മകൾ വളരണം, തിന്മകൾ ക്ഷയിക്കണം. തത്വത്തിൽ ഇതെല്ലാ മതങ്ങളും പറയുന്ന കാര്യമാണ്. ഇസ്ലാം മനുഷ്യന്റെ ആത്യന്തിക ലക്ഷ്യമായി പഠിപ്പിക്കുന്നത് സ്വർഗപ്രവേശനമാണ്. സ്വർഗാവകാശിയായി മാറുവാനും ശാശ്വത നരകത്തിൽ നിന്ന് രക്ഷ ലഭിക്കുവാനുമായി നന്മകൾ ചെയ്യുവാൻ ഇസ്ലാം അനുശാസിക്കുന്നതിനാൽ ഒരു മുസ്ലിം നന്മകൾ ചെയ്യുന്നവനും തിന്മകൾ വെടിയുന്നവനുമായിരിക്കും. അഥവാ അങ്ങനെയായിരിക്കണം. നന്മയെന്ത്, തിന്മയെന്ത് എന്ന് സ്വയം തീരുമാനിക്കുവാൻ മനുഷ്യർക്ക് സാധ്യമേയല്ല. ഒരുവന്റെ നന്മ മറ്റൊരാൾക്ക് തിന്മയും തിന്മ മറ്റൊരാൾക്ക് നന്മയുമായിരിക്കാൻ സാധ്യതയുണ്ടാകുമെന്നതിൽ തർക്കമില്ല. മനുഷ്യന്റെ സൃഷ്ടാവിനെ അറിയൂ. മനുഷ്യന് ഗുണമുള്ളതും ദോഷമുള്ളതുമായ കാര്യങ്ങളെപ്പറ്റി. അതുകൊണ്ട് അന്തിമ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അദ്ദേഹത്തിന് അവതരിപ്പിച്ചു കൊടുത്ത അന്തിമ വേദമായ ഖുർആനിലൂടെ സകല നന്മകളെക്കുറിച്ചും തിന്മകളെക്കുറിച്ചും അറിയിച്ചു തന്നിട്ടുണ്ട്. ഇസ്ലാം മനുഷ്യൻ മനുഷ്യനായി തീരുവാനുള്ള സകല കാര്യങ്ങളും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അന്തിമ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന അള്ളാഹു മാനവരാശിയെ നന്മ തിന്മകളെക്കുറിച്ച് പഠിപ്പിച്ചു. മനുഷ്യരെ ചൊവ്വായ പാതയിലേക്ക് നയിക്കുവാൻ അവസാനത്തെ വേദഗ്രന്ഥമായ ഖുർആൻ അവൻ അവതരിപ്പിക്കുകയും ചെയ്തു. തീർച്ചയായും ഈ ഖുർആൻ ഏറ്റവും ശരിയായതിലേക്ക് വഴികാണിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന സത്യവിശ്വാസികൾക്ക് വലിയ പ്രതിഫലമുണ്ട് എന്ന സന്തോഷവാർത്ത അറിയിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ ഖുർആൻ 17:9.
2: യെസ്, നുറുങ്ങുകൾ സാധാരണ നമുക്ക് ഒരു വലിയ സന്ദേശങ്ങളും പിന്നെ വായനയുടെ ലോകത്തുള്ള സാധ്യതകളെയും കേൾപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അഥവാ ചില രചനകളുടെ ശബ്ദാവിഷ്കാരം കേൾക്കാനുള്ള ഒരു അവസരമാണ് നുറുങ്ങുകൾ നമുക്ക് നൽകുന്നത്.
0: അതെ,
2: നന്മയുടെ ഉറവ് വറ്റാതെ സൂക്ഷിക്കുക എന്ന രചനയുടെ ഒരു ശബ്ദാവിഷ്കാരമാണ് നാം ഇപ്പോൾ നുറുങ്ങുകളിൽ കേട്ടുകഴിഞ്ഞത്. അടുത്തതായി ഇൻഷാല്ലാ വളരെ ഉത്തമമായ ഒരു മഹത്തായ അള്ളാഹുവിൻ്റെ നാമത്തെക്കുറിച്ച് പഠിക്കാനുള്ളൊരു സെക്ഷനിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്.
0: അസ്മാഉൽ ഹുസ്ന.
2: യെസ്, ഇന്നത്തെ അസ്മാഉൽ ഹുസ്നയിൽ നമ്മോടൊപ്പം ചേരുന്നത്
0: അബ്ദുറൌഫ് അൽഹിക്കമി, തിരുവനന്തപുരം.
2: ഇന്നത്തെ അസ്മാഉൽ ഹുസ്നയിൽ അള്ളാഹുവിൻ്റെ നാമത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത് അൽമുഅ്മിൻ അല്ലേ? യെസ്. അപ്പോൾ ഏതായിരുന്നാലും അസ്മാഉൽ ഹുസ്ന കേട്ടുവരാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വൽആഖിബത്തു ലിൽമുത്തഖീൻ, വലാ ഉദ്വാന ഇല്ലാ അലദ്ദാലിമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്, അല്ലാഹുമ്മ റബ്ബി ശഹ്ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ വസിദ്നാ ഇൽമൻ നാഫിഅ. ഏറെ സ്നേഹാദരനായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടമായ നാമങ്ങളാണ് നാം പഠിച്ചു വരുന്നത്. സ്വർഗത്തിലേക്കുള്ള ഒരു വഴിയാണ് എന്നത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ നാമങ്ങൾ പഠിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമുക്കതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ അതിമഹത്തായ നാമങ്ങളിൽ അൽ മുക്മിൻ എന്ന നാമമാണ് ഇന്ന് നാം പഠിക്കുന്നത്. അൽ മുക്മിൻ എന്ന് പറയുമ്പോൾ അതിന് ധാരാളം അർത്ഥങ്ങൾ വിശുദ്ധ ഖുർആനിൻ്റെയും തിരുവചനങ്ങളുടെയും അടിസ്ഥാനത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതിൽ ഒന്നാമതായിക്കൊണ്ട് അൽ മുക്മിൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദീന് സമൂഹത്തിലേക്ക് പഠിപ്പിക്കാൻ വേണ്ടി മുർസലീങ്ങളെ നിയോഗിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രവാചകൻ ആരാണ്? നമ്മുടെ പ്രവാചകൻ അഷ്റഫുൽ ഖൽക്കായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഇനിയൊരു പ്രവാചകൻ വരാനില്ല. മുൻകഴിഞ്ഞ മുഴുവൻ പ്രവാചകന്മാരെയും അതുപോലെ തന്നെ നമ്മുടെ പ്രവാചകനായ അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ പ്രബോധന ദൗത്യമേൽപ്പിക്കുമ്പോൾ ആളുകൾ പ്രവാചകന്മാരെ സത്യപ്പെടുത്തണം. അതിന് ചില അമാനുഷികമായ സംഭവങ്ങൾ വെളിവാകണം. സ്വാഭാവികമായും ഒരാൾ പെട്ടെന്നൊരു പ്രത്യേക സാഹചര്യത്തിൽ വന്നുകൊണ്ട് ഞാൻ പ്രവാചകനാണ് എന്ന് പറഞ്ഞാൽ ആളുകൾ വിശ്വസിക്കണമെന്നില്ല. അതിന് കൃത്യമായ തെളിവുകൾ ഉണ്ടാകണം. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല മുർസലീങ്ങളെ അയക്കുകയും ആളുകളിലേക്ക് പ്രബോധനവുമായിക്കൊണ്ട് ദീനുമായിക്കൊണ്ട് പ്രവാചകന്മാരെ നിയോഗിക്കുകയും ആ പ്രവാചകന്മാർ അത് അള്ളാഹുവിൻ്റെ ദൂതൻ തന്നെയാണ് എന്ന് സത്യപ്പെടുത്തുകയും ചെയ്തു. അതാണ് അൽ മുക്മിൻ. മുഅ്ജിസത്തുകളിലൂടെ പ്രവാചകന്മാരെ സത്യപ്പെടുത്തി. മഹാനായ മൂസ നബി അലൈഹി ഇസ്ലാം, നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന വടിയുമായി അതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ 40 മാന്ത്രികന്മാർ ഇസ്ലാം സ്വീകരിച്ച സംഭവം നമുക്കറിയാം. ഫിറഔനിൻ്റെ മുന്നിൽ വടി നിലത്തിട്ടു പാമ്പായി. ഫിറഔൻ മൂസാ നബി അലൈഹി ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി 40 സാമിരിമാരെ കൊണ്ടുവരികയും അവർ മാന്ത്രിക ജാലത്തിലൂടെ പാമ്പായിക്കൊണ്ട് അവരുടെ കയ്യിലുള്ളതിനെ ജ്വലിപ്പിച്ചപ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കയ്യിലുണ്ടായിരുന്ന വടി നിലത്തിട്ടു. ആ നിലത്തിട്ട സമയത്ത് പാമ്പായി. ആ പാമ്പ് മറ്റുള്ളത് മുഴുവതിനെയും വിഴുങ്ങുന്ന അവസ്ഥയിലേക്കെത്തി. അങ്ങനെ അവിടെ ഫിറഔനിൻ്റെ കൂട്ടരായ സാമിരിമാർ മാന്ത്രികർ അവർ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. ഇതാണ് മൂസാ നബി അലൈഹി ഇസ്ലാം ശരിയായ പ്രവാചകനാണ്, വെറുമൊരു മാന്ത്രികനല്ല എന്ന് തെളിയിക്കുന്ന രൂപത്തിൽ അള്ളാഹു മുഅ്ജിസത്തുകൾ നടപ്പിലാക്കി. ആ വടി കൊണ്ട് തന്നെ എത്ര അത്ഭുതങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നടപ്പിലാക്കിയിട്ടുള്ളത്. കടലിലടിച്ചപ്പോൾ കടൽ രണ്ടായി പിളർന്നു, അവർക്ക് വഴിയായി അത് അനുഭവപ്പെട്ടു, അതിലൂടെ അവർ സഞ്ചരിച്ചു. എന്നാൽ അതേ വഴിയിലൂടെ പ്രവേശിച്ച ഫിറഔനും കൂട്ടരും മുങ്ങി നശിക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ആ വടി പാറയിലടിച്ചപ്പോൾ 12 അരുവികൾ പൊട്ടി ഒഴുകിയെന്നാണ്. പല സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ ഈസാ നബി അലൈഹി ഇസ്ലാം, ഈസാ നബി അലൈഹി ഇസ്ലാം മറിയം ബീവിക്ക് ജാരസന്തതിയായി ജനിച്ചതാണ് എന്ന് ജൂതന്മാർ പറഞ്ഞപ്പോൾ, മറിയം ബീവി അലൈഹിസ്സലാമയെ ആളുകൾ കുറ്റപ്പെടുത്തിയപ്പോൾ, മറിയം ബീവി ബഗിയാണ്, മോശപ്പെട്ട സ്ത്രീയാണ്, നിൻ്റെ ഉമ്മയും ഉപ്പയൊന്നും നിൻ്റെ കുടുംബക്കാരൊന്നും ബഗിയായിരുന്നില്ലല്ലോ, പിന്നെ എന്തു പറ്റി നിനക്ക് എന്ന് പറഞ്ഞ ആളുകൾ കുത്തിനോവിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല തൊട്ടിലിൽ കിടത്തിക്കൊണ്ട് ഈസാ നബി അലൈഹിസ്സലാമിനെ സംസാരിപ്പിച്ചു. അതൊരു മുഅ്ജിസത്താണ്. ആ തൊട്ടിലിൽ കിടന്നുകൊണ്ട് ചെറിയ കുട്ടി സംസാരിക്കുകയാണ്. അത് അള്ളാഹു സുബ്ഹാനഹു വതആല ഈസാ നബി അലൈഹി ഇസ്ലാമിനെ പ്രവാചകനായി കൊണ്ട് നിയോഗിക്കുകയും അങ്ങനെ ആ പ്രവാചകൻ സംസാരിക്കുകയും മാത്രമല്ല, ഉബുരി ഉൽ അക്മഹ വൽ അബ്റസ വഉഹിയൽ മൗത ബിഇദ്നില്ല എന്ന് വിശുദ്ധ ഖുർആനിലെ മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്. അതായത് അള്ളാഹു സുബ്ഹാനഹു വതആല ഈസാ നബി അലൈഹി ഇസ്ലാം പ്രവാചകനാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി സത്യനിഷേധികളായ ആളുകളുടെ മുമ്പിൽ അള്ളാഹു ചില മുഅ്ജിസത്തുകൾ, അമാനുഷികമായ ചില കഴിവുകൾ ആ ഒരു സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം അവിടെ നടക്കുകയും ഈസാ നബി അലൈഹി ഇസ്ലാം അത് കാണിച്ചു കൊടുക്കുകയും ചെയ്യുകയാണ്. ഇനി നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഏറ്റവും വലിയ മുഅ്ജിസത്താണ് വിശുദ്ധ ഖുർആൻ എന്നുള്ളത്. ആ വിശുദ്ധ ഖുർആൻ ഇറക്കിക്കൊണ്ട് സത്യപ്പെടുത്തുകയാണ്. സൂറത്തുൽ കഹ്ഫ്, അത് ഇറങ്ങാനുള്ള സാഹചര്യം നമ്മളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ, മക്കയിലെ മുശ്രിക്കുകളായ പ്രത്യേകിച്ച് തീവ്രമായി ആ വിഷയത്തിൽ പ്രവാചകനെ എതിർക്കുന്ന ആളുകൾ മദീനത്ത് ചെന്ന് അവിടെയുള്ള ജൂതന്മാരിൽ നിന്ന് ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി പ്രവാചകനെ കൊടുക്കണമെന്ന അവസ്ഥയിൽ തിരിച്ചു മക്കയിൽ വന്ന് പ്രവാചകനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. അതിൽ പ്രധാനമായി മൂന്ന് കാര്യങ്ങളാണ് ചോദിക്കുന്നത്. കഴിഞ്ഞുപോയ ഗുഹാവാസികളെക്കുറിച്ച് ചോദിക്കുന്നു, ദുൽഖർനൈനിനെ കുറിച്ച് ചോദിക്കുന്നു, യാജൂജ് മാജൂജിനെ കുറിച്ച് ചോദിക്കുന്നു. അങ്ങനെ ചില വിഷയങ്ങൾ ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പറയാൻ കഴിഞ്ഞില്ല. അള്ളാഹു സുബ്ഹാനഹു വതാല വാനലോകത്ത് നിന്ന് വഹിയിറക്കി ആ വിഷയങ്ങളെക്കുറിച്ച് കൃത്യമായി ഉത്തരം നൽകി. വിശുദ്ധ ഖുർആൻ എന്നതും അത് ആളുകൾക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനാണ് എന്ന് തെളിയിക്കുവാനുള്ള ഏറ്റവും വലിയ മുഅ്ജിസത്താണ്. ഇങ്ങനെ പ്രവാചകന്മാരെ നിയോഗിക്കുകയും ആ പ്രവാചകന്മാരെ സത്യപ്പെടുത്തുന്ന രൂപത്തിലുള്ള മുഅ്ജിസത്തുകൾ വെളിവാക്കുകയും ചെയ്യുന്ന ആ പ്രവാചകന്മാരെ സമൂഹത്തിൻ്റെ മുമ്പിൽ ഇത് പ്രവാചകനാണ് എന്ന് സത്യപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളിൽ സത്യപ്പെടുത്തുകയും ചെയ്യുന്നവനാണ് അൽ മുക്മിൻ. അതാണ് അൽ മുക്മിൻ എന്ന് അള്ളാഹുവിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ പ്രവാചകൻ നിർഭയനാണ്. അവിടെ പ്രവാചകത്വം വാദിച്ചു കൊണ്ടുവന്ന് അത് പ്രവാചകനാണ് എന്ന് അള്ളാഹു തെളിയിക്കുകയുമാണ് ചെയ്യുന്നത്. അങ്ങനെ പ്രവാചകന് നിർഭയത്വം നൽകുന്നു, പ്രവാചകന്മാർക്ക് നിർഭയത്വം നൽകുന്നു. അപ്പോൾ മുർസലീങ്ങൾക്ക് മുഅ്ജിസത്ത് നടപ്പിലാക്കിക്കൊണ്ട് ആ പ്രവാചകന്മാരെ നിർഭയത്വത്തിലാക്കുന്നവൻ അൽ മുക്മിൻ എന്ന അർത്ഥം നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി രണ്ടാമത്തേത്, അള്ളാഹു സുബ്ഹാനഹു വതാല മുഴുവൻ മുക്മിനീങ്ങൾക്കും അവൻ്റെ നിർഭയത്വം വാഗ്ദാനം നൽകിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ കാണാം, വഅദല്ലാഹു അല്ലദീന ആമനു മിൻകും വഅമിലുസ്സാലിഹാത്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾക്ക് ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമസ്തഖ്ലിഫന്ന വഅദല്ലാഹു അല്ലദീന ആമനു മിൻകും വഅമിലുസ്സാലിഹാത്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതാല വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്താണ് ആ വാഗ്ദാനം? ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമസ്തഖ്ലഫന്നല്ലദീന മിൻ ഖബ്ലിഹിം വലയുമക്കിനന്ന ലഹും ദീനഹും അല്ലദിർത്തലാ ലഹും വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംന. ഇവിടെ മൂന്ന് കാര്യങ്ങൾ പറയുകയാണ്. ഒന്നാമത്തേത്, ഭൂമിയിൽ ആധിപത്യം നൽകും എന്നാണ്. വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് ഭൂമിയിൽ ആധിപത്യം നൽകും. രണ്ടാമത്തേത്, മേൽക്കോയ്മ നൽകും. മൂന്നാമത് അല്ലാഹു പറയാണ്, വലയുബദ്ദിലന്ന മിൻ ബഅദി ഖൗഫിഹിം അംന, ഭയത്തിനു ശേഷം ഒരു നിർഭയത്വം നൽകുന്ന, സമാധാനം നൽകുന്നവനാണ് അൽ മുക്മിൻ. അതാണ് അല്ലാഹു. അല്ലാഹുവിൻ്റെ നാമങ്ങൾ പരിശോധിക്കുമ്പോൾ അതിൽ അൽ മുക്മിൻ എന്ന നാമം നമുക്ക് പഠിപ്പിച്ചു നൽകുന്ന രണ്ടാമത്തെ അർത്ഥം, ഭയത്തിനുശേഷം നിർഭയത്വം നൽകുന്നവനാണ് അള്ളാഹു എന്നാണ്. എന്നിട്ട് ആ ആയത്തിൻ്റെ ബാക്കി, യഅബുദൂനനി വലാ യുശ്രിക്കൂന ബി ശൈഅ, എന്നെ മാത്രം നിങ്ങൾ ആരാധിക്കണം, അള്ളാഹുവിൽ പങ്കുചേർക്കാൻ പാടില്ല, എങ്കിൽ നിങ്ങൾക്ക് അമ്ന് നൽകാൻ അള്ളാഹു തയ്യാറാണ് എന്ന് വിശുദ്ധ ഖുർആൻ. മറ്റൊരായത്തിൽ അള്ളാഹു വീണ്ടും പറയുന്നു, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. അള്ളാഹ് പറയാണ്, അല്ലദീന ആമനു, വിശ്വസിച്ചവർ, അവർ എങ്ങനെയുള്ളവർ, വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ, അവരുടെ വിശ്വാസത്തിൽ ഒരു അണുമണി തൂക്കം പോലും ദുൽമില്ല. ദുൽമ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശം ഷിർക്കാണ്. ഒരു അണുമണി തൂക്കം പോലും ശിർക്ക് ചെയ്യാത്ത ആളുകൾക്ക് അള്ളാഹു പറയാണ്, ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ, അവർക്കാണ് നിർഭയത്വമുള്ളത്, അവർക്ക് യാതൊന്നും പേടിക്കാനില്ല, അവർക്ക് യാതൊരു ഭയപ്പാടും ഉണ്ടാവുകയില്ല. ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. അപ്പോൾ ആ നിർഭയത്വം ആരാണ് നൽകുന്നവൻ? അത് അൽ മുക്മിനായ അള്ളാഹു. അപ്പോൾ മുക്മിൻ എന്ന് പറഞ്ഞാൽ നിർഭയത്വം നൽകുന്നവൻ എന്ന അർത്ഥമാണ് നമുക്ക് രണ്ടാമതായി മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ നിർഭയത്വം അല്ലാഹു സുബ്ഹാനഹു വതാല ദുനിയാവിലും നൽകും, നാളെ പരലോകത്തും നൽകും. ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു സുബ്ഹാനഹു വതാല നിർഭയത്വം നൽകുമെന്നാണ്. വിശുദ്ധ ഖുർആനിൽ കാണാം, അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരെ സംബന്ധിച്ചിടത്തോളം, ഔലിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യാതൊന്നും ഭയപ്പെടേണ്ടതില്ല, അവർക്ക് വ്യസനിക്കേണ്ടതും

അബ്ഷിറു ബിൽ ജന്ന, നിങ്ങൾ സ്വർഗം കൊണ്ട് സന്തോഷിച്ചുകൊള്ളുക. അല്ലത്തി കുന്തും തൂഅദുൻ, നിങ്ങൾക്ക് വാഗ്ദാനം നൽകപ്പെട്ട ആ സ്വർഗത്തിൻ്റെ വിഷയത്തിൽ നിങ്ങൾ സന്തോഷിച്ചുകൊണ്ട് യാത്ര ആരംഭിച്ചുകൊള്ളുക എന്ന് മലക്കുകൾ പറയുന്ന ഒരവസ്ഥയുണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ ലോകത്തും നാളെ പരലോകത്തും നിർഭയത്വം നൽകുന്നവനാണ് അൽ മുഖ്മിനായ അള്ളാഹു. മറ്റൊരായത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല അൽ മുഖ്മിൻ എന്ന് പഠിപ്പിക്കുമ്പോൾ ഹൃദയങ്ങൾക്ക് ശാന്തി നൽകുന്നവൻ എന്ന ഒരർത്ഥം നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാ അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹ് പറയാണ്, അള്ളാഹു ഹൃദയത്തിന് ശാന്തി വച്ചിരിക്കുന്നതെവിടെ? പല ആളുകളും മാനസികമായ അസ്വസ്ഥതകളിലാണ്. ശമനം എവിടെ ലഭിക്കും എന്ന് തേടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ്. എന്നാൽ അല്ലാഹ് പറയാണ്, അലാ അറിയണേ ബിദിക്കിരില്ലാഹി, അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണ എന്നത് തത്മ ഇന്നുൽ ഖുലൂബ്, അതാണ് ഹൃദയങ്ങൾക്ക് ശാന്തി ലഭിക്കുന്നത് എന്ന് പറയുമ്പോൾ, ഹൃദയത്തിന് ശാന്തി ലഭിക്കുന്നത് റബ്ബിനെക്കുറിച്ചുള്ള സ്മരണ എന്ന് പറയുമ്പോൾ, അവനെക്കുറിച്ചുള്ള സ്മരണ ഒരു അടിമ നടത്തിക്കഴിഞ്ഞാൽ അവൻ്റെ മനസ്സിന് സമാധാനം നൽകുന്നവൻ എന്നതും അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മനസ്സുകൾക്ക് ശാന്തി നൽകുന്നവൻ എന്ന അർത്ഥവും അൽ മുഖ്മിൻ എന്ന നാമത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊരായത്തിൽ അള്ളാഹ് പറഞ്ഞത് ഉദ്ഖുലൂഹാ ബിസലാമിൻ ആമിനിൻ, നാളെ പരലോകത്ത് വിശ്വാസികൾക്ക് അള്ളാഹു നിർഭയത്വം നൽകും എന്ന, പരലോകത്തും നിർഭയത്വം ലഭിക്കും, അൽ മുഖ്മിനായ അള്ളാഹു വിശ്വാസികൾക്ക് പരലോകത്ത് നിർഭയത്വം നൽകും എന്നതിനുള്ള മറ്റൊരു തെളിവാണ് ഉദ്ഖുലൂഹാ ബിസലാമിൻ ആമിനിൻ. അള്ളാഹു പറയാണ്, നിങ്ങൾ പ്രവേശിച്ചുകൊള്ളുക ശാന്തിയോടുകൂടി, സമാധാനത്തോടുകൂടി, നിർഭയത്വത്തോടുകൂടി നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക എന്നല്ല പറയുമെന്നാണ്. ഇനി മറ്റൊരർത്ഥം അൽ മുഖ്മിൻ എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ നാമത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന മറ്റൊരർത്ഥമാണ്, ആരെയും അള്ളാഹു സുബ്ഹാനഹു വതാല അക്രമിക്കുകയില്ല, അനീതി കാണിക്കുകയില്ല. അല്ല പറയാണ് വലാ യദ്ലിമു റബ്ബുക അഹദ, അള്ളാഹു ഒരാളോടും അനീതി കാണിക്കുകയില്ല. അപ്പം നീതി കാണിക്കുന്നവൻ അവനാണ് അൽ മുഖ്മിൻ, അവനാണ് അല്ലാഹു. മറ്റൊരായത്തിൽ അല്ലാഹ് പറയുന്നു ഇന്നല്ലാഹ ലാ യദ്ലിമു മിസ്ഖാല ദറ, ഒരു അണുമണി തൂക്കം പോലും ഒരാളോടും അനീതി കാണിക്കുകയില്ല, അവനാണ് അൽ മുഖ്മിൻ. അപ്പോൾ അനീതി കാണിക്കാത്ത രൂപത്തിൽ നിർഭയത്വം നൽകുന്നവൻ എന്ന അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരാളോടും അനീതി കാണിക്കുകയില്ല. ആരാണോ അണുമണി തൂക്കം നന്മ ചെയ്തവൻ, അവന് അള്ളാഹു അതിൻ്റെ പ്രതിഫലം നൽകും. ഫമയ്യ അമൽ മിസ്ഖാല ദറത്തിൻ ഖൈറയറ വമയ്യ അമൽ മിസ്ഖാല ദറത്തിൻ ഷറയറ, ഈ രൂപത്തിൽ അള്ളാഹു ഖൈറും ഷറും കൃത്യമായി കണക്കാക്കി അവന് വേണ്ടത് ഒരു അക്രമവും അനീതിയും പക്ഷപാതിത്വവും കാണിക്കാത്ത രൂപത്തിൽ കൃത്യമായി നൽകുന്നവൻ, അതാണ് അൽ മുഖ്മിൻ. അള്ളാഹു അൽ മുഖ്മിൻ എന്ന് പറയുമ്പോൾ അനീതി കാണിക്കാത്തവൻ എന്ന അർത്ഥവും നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരർത്ഥം അക്രമിക്കപ്പെട്ടവന് ആശ്വാസം നൽകുന്നവൻ എന്ന അർത്ഥവും അൽ മുഖ്മിൻ എന്നതിൽ നമുക്ക് കാണാൻ സാധിക്കും. കാരണം നമുക്കത് അറിയാം, പ്രവാചകൻ സ്ഥലസ്ലമിയുടെ ഹദീസിൽ ഒരു മനുഷ്യൻ അവൻ അക്രമിക്കപ്പെടുകയും അവൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ അവൻ്റെ പ്രാർത്ഥന അള്ളാഹു കൈവെടിയുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അക്രമിക്കപ്പെട്ടവന് ആശ്വാസം നൽകുന്നവൻ എന്ന അർത്ഥവും അൽ മുഖ്മിൻ എന്ന നാമത്തിനുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. മറ്റൊരർത്ഥം അൽ മുഖ്മിൻ എന്ന നാമം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരർത്ഥം വാഗ്ദാനങ്ങളെ സത്യമായി പുലർത്തുന്നവൻ. അള്ളാഹു ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. അതിലേറ്റവും വലിയ വാഗ്ദാനമാണ് സ്വർഗം ലഭിക്കുക എന്നുള്ളത്. അങ്ങനെ സ്വർഗത്തിലേക്ക് ആളുകൾ പ്രവേശിക്കുമ്പോൾ, സ്വർഗനിവാസികൾ പ്രവേശിക്കുന്ന സമയത്ത് ഖാലുൽ ഹംദുലില്ലാഹില്ലദി സദഖന വഅദ വഔറസന അൽഅർദ നതബവ മിനൽ ജന്നതി ഹൈസു നശ, അല്ലാഹ് പറഞ്ഞ ആ വാഗ്ദാനം ഇവിടെ വിശ്വാസികൾക്ക് സ്വർഗമായി നൽകുന്ന സമയത്ത് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകൾ, സ്വർഗനിവാസികൾ പറയുമെന്നാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാണ് സർവസ്തുതിയും, അവൻ എങ്ങനെയുള്ളവനാണ്, അല്ലദീ സദഖന വഅദ, നമുക്ക് നൽകിയ വാഗ്ദാനത്തെ സത്യപ്പെടുത്തിയവനാണ്. അപ്പോൾ വാഗ്ദാനങ്ങളെ സത്യപ്പെടുത്തുന്ന അൽ മുഖ്മിൻ, അവനാണ് അല്ലാഹു എന്നിങ്ങനെയുള്ള ധാരാളം അർത്ഥങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ
ഇതിലേറ്റവും മർമ്മപ്രധാനം

0: ായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അൽ മുക്മിൻ എന്ന് പറഞ്ഞാൽ നിർഭയത്വം നൽകുന്നവൻ. ആർക്കാണ് നിർഭയത്വം നൽകുന്നത്? അത് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും അള്ളാഹുവിൽ യാതൊന്നും പങ്കുചേർക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു നിർഭയത്വം നൽകും. അവർക്കാണ് അള്ളാഹു സ്വർഗം നൽകുമെന്ന് വാഗ്ദാനം നൽകിയതും. അതുപോലെ തന്നെ തഖ്വയോടുകൂടി ജീവിക്കുന്ന ആളുകളാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞു. ആ ഔലിയാക്കൾക്കും ലാ ഖൗഫുൻ അലൈഹിം വലഹും യഹ്സനൂൻ എന്നല്ല പറഞ്ഞു. അപ്പോൾ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഈ നാമം പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തീർക്കേണ്ടത് ഒന്ന് ശരിയായ വിശ്വാസമാണ്, രണ്ട് അതോടൊപ്പമുള്ള സൽക്കർമ്മവുമാണ്. ഇങ്ങനെ വിശ്വാസവും സൽക്കർമ്മവും നന്നാക്കി കഴിഞ്ഞാൽ, അതിൽ അടിയുറച്ച് നിന്ന് കഴിഞ്ഞാൽ, നമ്മുടെ മരണവേളയിൽ മലക്കുകൾ ഇറങ്ങി വന്നുകൊണ്ട് നമുക്ക് സമാധാനത്തിൻ്റെ വാക്കുകൾ നൽകും. ഈ ലോകത്തും നാളെ പരലോകത്തും അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നിർഭയത്വം നൽകി അള്ളാഹു നമ്മുടെ കൂടെയുണ്ടാകും. അതുകൊണ്ട് ആ രൂപത്തിൽ അള്ളാഹുവിൻ്റെ നാമത്തെ പഠിക്കുന്നതോടൊപ്പം ഈ നാമ അർത്ഥമാക്കുന്ന തേട്ടങ്ങളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് നമ്മൾ ജീവിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അള്ളാഹുവിൻ്റെ ഒരു നാമത്തെ പറ്റിയാണ് ഇന്നത്തെ അസ്മാഉൽ ഹുസ്നയിൽ നമ്മൾ മനസ്സിലാക്കിയത്. അബ്ദുറഹൂഫ് അൽഹിക്കമിയാണ് നമ്മളിപ്പം സംസാരിച്ചത്.
2: നമ്മളൊരു കഥയൊക്കെ പറഞ്ഞു അല്ലേ?
1: ആ, നമ്മളൊരു കഥ പറഞ്ഞു.
2: പക്ഷെ നമ്മളെ കഥ ഇപ്പൊ എങ്ങനെയാണ് കേട്ട് ഇങ്ങനെ പോകൂലേ? പക്ഷെ നമ്മളെ വീട്ടിയങ്ങളുടെ കഥ ഒന്നും കൂടെ പിന്നെ കുട്ടികൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണല്ലോ. അപ്പൊ ഇൻഷാല്ലാ നമുക്ക് കഥ പറയാം, പ്രോഗ്രാമിലേക്ക് പോകാം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്
1: വീട്ടിസാറന്നെയാണ്.
2: എന്താണ് ഇന്നത്തെ കഥ?
1: കൊച്ചു മനസ്സുകളിലെ സുഗന്ധം, ഗൾഫിൽ നിന്നൊരു വിമാനം
2: എന്ന പുസ്തകത്തിലെ
1: അല്ലെ 25-ാമത്തെ ഭാഗമാണ് ഇന്നത്തെ കഥയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്
2: ഇൻഷാല്ലാ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രമുഖ ബാലസാഹിത്യകാരൻ ഇ കെ എം പന്നൂരിൻ്റെ രചന ഗൾഫിൽ നിന്ന് ഒരു വിമാനം. അധ്യായം 25, കൊച്ചു മനസ്സുകളിലെ സുഗന്ധം. അടുത്തയാഴ്ച സമീറും ഉമ്മയും ഗൾഫിൽ നിന്ന് വരും എന്ന് ചെറിയാപ്പ പറഞ്ഞപ്പോൾ സുമയുടെ മനസ്സ് പിടയാൻ തുടങ്ങി. അടുത്തയാഴ്ച സമീറും ഉമ്മയും ഗൾഫിൽ നിന്ന് വരുമെന്ന് ചെറിയാപ്പ പറഞ്ഞപ്പോൾ സുമയുടെ മനസ്സൊന്ന് പിടയാൻ തുടങ്ങി. സമീർക്കൊക്കെ തന്നെ ഇഷ്ടപ്പെട്ടാൽ എന്തു ചെയ്യും? ഉപ്പയുടെയും ഉമ്മയുടെയും ചെറിയാപ്പയുടെയും താൽപ്പര്യത്തോട് സമീർക്കയുടെ താൽപ്പര്യം കൂടി ചേർന്നാൽ എങ്ങനെ താനത് നിരസിക്കും? അവളുടെ വസ്ത്രം വിയർപ്പിൽ നനയാൻ തുടങ്ങി. അമ്മായി, ഒരാഴ്ച കഴിഞ്ഞാൽ ഞങ്ങളെ ഉപ്പ വരും, ബല്യമ്മയും വരും. ഒളിവിടെ 6 മാസം താമസിക്കും, ഇവിടെ വീടുണ്ടാക്കും. വർദ്ധയുടെ വാക്കുകൾ അവളെ ചിന്തയിൽ നിന്നുണർത്തി. സന്തോഷകരമായൊരു പ്രതികരണമാണ് തന്നിൽ നിന്ന് അവൾ പ്രതീക്ഷിക്കുന്നത് എന്ന് സുമയ്യക്ക് തോന്നി. പക്ഷേ ഒരുതരം നിർവികാരതയാണ് തൻ്റെ മനസ്സിൽ. അമ്മായി എന്തോ ഒന്നും പറയാത്തത്, എന്റെ ഉപ്പ വരുന്നത് അമ്മായിക്ക് ഇഷ്ടല്ലേ? അതെ മോളെ, അവൾ വെറുതെ ചേർത്ത് പിടിച്ച് തലോടി. അല്പം കഴിഞ്ഞപ്പോൾ ജാഫറും റുഷ്തയും ഓടി വന്നുകൊണ്ട് പറഞ്ഞു, ഉമ്മ, വർദ്ധൻ്റെയും നസീമിൻ്റെയും ഉപ്പ വരുമ്പം കുറേ ഗൾഫ് സാധനങ്ങളും കൊണ്ടുവരും പോലെ. ഉമ്മക്കെന്താ അത് കേട്ടിട്ട് ഒരു മെയിൻ്റില്ലാത്തത്? റുഷ്ത ഇത് ചോദിച്ചപ്പോൾ സുമയൊന്ന് ഞെട്ടി. കുട്ടികളായാലും അവർക്കും മുഖഭാവം നോക്കി മാനസികാവസ്ഥ ഏകദേശം മനസ്സിലാക്കാൻ കഴിയുന്നു എന്ന് അവൾക്ക് തോന്നി. ഉടനെ ഭാവം മാറ്റി ചോദിച്ചു, ജാഫു വലിയ ആളാവുമ്പോൾ ഇതേപോലെ ഗൾഫിൽ പോയി കുറേ സാധനങ്ങൾ കൊണ്ടുവരൂലേ? അപ്പോ ഉമ്മക്കും ഇത്താത്തക്കും വലിയ സന്തോഷമായിരിക്കും. പിന്നെ ഞാൻ ഗൾഫ് പുതപ്പും ടോർച്ചും മിക്സിയും എല്ലാം കൊണ്ടുവരും. പിന്നെ എനിക്കൊരു പേടിയുണ്ടുമ്മ, ഇവരെ ഉപ്പയും വല്യമ്മയും തിരിച്ചു പോകുമ്പോൾ ഇവരും പോവുമോ? അപ്പോ ഞങ്ങൾക്ക് സങ്കടമായിരിക്കും. കളിക്കാനും വർത്തമാനം പറയാനും ആരുണ്ടാവൂല. മക്കൾക്ക് വർദ്ധയെയും നസീമിനെയും വല്ലാതെ ഇഷ്ടപ്പെട്ടതിൻ്റെ ലക്ഷണമാണിതെല്ലാം എന്ന് സുമയ്യക്ക് തോന്നി. ഉപ്പയും ചെറിയാപ്പയും പറഞ്ഞ കാര്യത്തിന് അനുകൂലമായ സംഗതിയാണിത്. മക്കൾ 4 പേരും ഇത്രയധികം മെഴുകിച്ചേരുമ്പോൾ താൻ വിവാഹത്തിന് തയ്യാറാകാതിരുന്നാൽ അവർക്കത് പ്രശ്നമാവും. എന്തു ചെയ്യും? വേണ്ടെന്നോ വേണമെന്നോ തീരുമാനിക്കാൻ കഴിയുന്നില്ലല്ലോ. ജാഫർ മോൻ തന്റെ പ്രതികരണം പ്രതീക്ഷിച്ചുകൊണ്ട് മുഖത്തേക്ക് നോക്കുന്നത് അവൾ ശ്രദ്ധിച്ചു. മോനെ, അതിനൊക്കൊരു പരിഹാരമുണ്ടാവും, അവർ വരട്ടെ. വർദയും നസീമും ഇവിടത്തെ മദ്രസയിലെ സ്കൂളിലല്ലേ പഠിക്കുന്നത്, അവർ ഇവിടെ തന്നെ പഠിച്ചോട്ടെ എന്നാണല്ലോ ചെറിയാപ്പ പറഞ്ഞത്. നാലു പേരുടെയും മുഖം ഇത് കേട്ട് തിളങ്ങുന്നത് സുമയ ശ്രദ്ധിച്ചു. ഇനി അധികം ആലോചിച്ച് നിൽക്കാൻ സമയമില്ല, ഒരു തീരുമാനമെടുക്കുക തന്നെ. മക്കളെ, നിങ്ങളെല്ലാവരും കൂടി മുറ്റത്തെ ചെറിയ പുല്ലുകളൊന്ന് പറക്കി, എന്നിട്ട് കുറച്ച് കളിച്ചോളൂ. നേരം 5 മണിയായല്ലോ, 6 മണിവരെ കളിച്ചോളൂ. അവർ മുറ്റത്തേക്കൂടി. ജാഫർ മോൻ ചോദിച്ചു, ആദ്യം കളിയും പിന്നെ പുല്ലു പറയും, അങ്ങനെ ആയാൽ പറ്റുമോ? ഓ, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ, സുമയ്യ പറഞ്ഞു. ഉമ്മ ചായ തയ്യാറാക്കി വിളിച്ചപ്പോൾ സുമയ്യക്ക് ജാളിയത് തോന്നി. എന്നും താൻ ചായ ഉണ്ടാക്കി ഉമ്മക്കും ബാപ്പക്കും കൊടുക്കലാണ് പതിവ്. ഉമ്മ, ചായ ഉണ്ടാക്കാൻ ഞാൻ മറന്നതാട്ടോ, ബാപ്പെന്താ വിചാരിക്ക, നേരെ 5 മണിയായില്ലേ? അതിന് ബാപ്പയാണ് മറുപടി പറഞ്ഞത്, സുമി, ഞങ്ങൾ രണ്ടാളെയെ ഇന്നോ ഇന്നലെയും മാത്രം കാണാൻ തുടങ്ങിയതല്ലോ. നിന്റെ മനസ്സിലിപ്പോൾ പല പല ചിന്തകളും ഉണ്ടാവും, അത് എനിക്കും തിരിയും. ഏത് പെണ്ണിനുണ്ടാവുന്ന കാര്യം അത്? ആ ജാതി വിഷയമാണ് ഞങ്ങൾ നിന്റെ മനസ്സിലിട്ട് തന്നത്. മോള്, അക്കാര്യത്തിൽ എന്താ തീരുമാനിച്ചത്? എനിക്ക് 2 ദിവസം കൂടി സമയം വേണം പാപ്പാ. ആയിക്കോട്ടെ, എത്രയും ദിവസമായിട്ടും തീരുമാനമെടുക്കാൻ കഴിയാത്തതിൻ്റെ പ്രധാന തടസ്സം എന്താ മോളെ? അതും എനിക്കറിയില്ല പാപ്പാ. എനിക്കെന്തോ ഒരു പേടി, ഒരസ്വസ്ഥത പാപ്പാ. അഥവാ ഈ വിവാഹം നടന്നാൽ താമസിക്കൽ എവിടെയാവും? ബാപ്പാനും ഉമ്മാനെയും പിരിയാനിക്ക് കഴിയൂല. അൻവർക്ക് ഏൽപ്പിച്ച കാര്യമാണത്. ഉമ്മാക്കും ബാപ്പാക്കും ഞാൻ ഇവിടെ ഇല്ലാത്ത വിഷമം അറിയിക്കരുത് എന്ന് അന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അൻവർക്ക് ഗൾഫിലായിരിക്കുമ്പോ എന്നാണ്. പക്ഷേ ഇന്ന് അൻവർക്ക് ഖബറിലാണല്ലോ. മോളെ, ഞങ്ങളും ഈ 2 സ്ഥലത്താവുന്ന സ്ഥിതി നിന്റെ ചെറിയപ്പ ഉണ്ടാക്കൂല. ഓനൊരു കാര്യത്തിൻ്റെ എല്ലാ വശവും ചിന്തിച്ച് പരിഹാരം കാണുന്നോനാ. അതുകൊണ്ട് നമുക്ക് 2 കാര്യമേ നോക്കേണ്ടതുള്ളൂ. ഒന്ന്, നിന്റെ മനസ്സ് സമീറുമായിട്ടുള്ള വിവാഹത്തിന് പാകപ്പെടുന്നുണ്ടോ എന്ന്. 2, സമീറിൽ നിന്ന് എന്നെ പറ്റുമോ എന്ന്. പിന്നെ ബാപ്പ വാചകം പൂരിപ്പിക്കാതെ നിർത്തിയപ്പോൾ അവൾ ചോദ്യഭാവത്തിൽ മുഖത്തേക്ക് നോക്കി. ഉമ്മയും ബാപ്പയുടെ മുഖത്തേക്ക് നോക്കുന്നത് അവൾ ശ്രദ്ധിച്ചു. ഉമ്മ ചോദിച്ചു, നിങ്ങളെന്താ പിന്നെയെന്ന് പറഞ്ഞ് നിർത്തിക്കളഞ്ഞത്? അതോ, മനുഷ്യൻ്റെ മനസ്സ് വല്ലാത്തൊരു യന്ത്രമാണ്, അത് എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുക എന്ന് ആർക്കും തീരുമാനിക്കാൻ കഴിയൂല. അതുകൊണ്ട് ഞാനൊരു അപകടം ഒഴിവാക്കാൻ വേണ്ടി മുൻകരുതലായിട്ട് പറയണം. സുമീൻ്റെ മനസ്സ് ഇന്നോ നാളെയോ വിവാഹത്തിന് പാകപ്പെട്ടെന്നും സമീർ ഇതിന് തയ്യാറായില്ല എന്നും വന്നാൽ മോക്ക് പ്രയാസമുണ്ടാവരുത്. ഓൻ ഈ വിഷയം തീരെ അറിഞ്ഞിട്ടില്ല. വന്ന ശേഷം ഓനോട് പറയാമെന്നാ ചെറിയാപ്പ പറഞ്ഞത്. അത് സാരല്ലപ്പാ, ഏതാണോ ഖൈറ് അത് അള്ളാഹു നൽകട്ടെ, സുമയ്യ പറഞ്ഞു.
2: മാഷാല്ലാ, അപ്പോൾ നല്ലൊരു കഥ കേട്ടുല്ലേ. എന്നും നമുക്ക് ഓരോ കഥകൾ കേൾക്കണം. ഞാൻ അങ്ങനെ പറയാറുണ്ട്, പിന്നെ നമുക്ക് പണ്ടത്തതുപോലെ കഥ പറഞ്ഞു തരാൻ വല്യപ്പന്മാരും വല്യമ്മമാരും ഇല്ലാത്ത വീടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെ അവരുടെ ആ ഒരു കുറവും കുറച്ചിലുകളും അസാന്നിധ്യവും പിന്നെ നമുക്ക് ഈ കഥ പറയാൻ പ്രോഗ്രാമിലൂടെ ചെറിയ രൂപത്തിലെങ്കിലും ഒരു വിടവ് നികത്താൻ പറ്റും.
1: തീർച്ചയായും.
2: അപ്പം നമ്മുടെ ഓരോ ദിവസത്തെയും കടന്നുറങ്ങാൻ പോകുമ്പോൾ കുട്ടികളെ ശരിക്കും ഇതൊന്ന് കേൾപ്പിച്ചാൽ ഭംഗിയാവൂലേ അല്ലേ?
1: അതെ,
2: ഇൻഷാല്ലാ. അപ്പം നാം ഇതുവരെ കേട്ടത് കഥ പറയാം പ്രോഗ്രാം കൊച്ചു മനസ്സുകളിലെ സുഗന്ധം എന്ന ഒരു ഭാഗമാണ്. ഗൾഫിൽ നിന്നൊരു വിമാനം എന്ന പുസ്തകത്തിൽ നിന്നും എടുത്ത കഥ നാം കേട്ടത് അബ്ദുസ്സലാം വീട്ടിയുടെ ശബ്ദത്തിലൂടെ.
1: നമ്മൾ ഇങ്ങനെ യാത്രയൊക്കെ പോവുകയാണല്ലോ. അപ്പോൾ പലരും പല സ്ഥലത്തേക്ക് യാത്ര പോകാറുണ്ട്. അതിൽ നമ്മൾ മെഹ്റാജ് എന്ന് പറഞ്ഞ ഒരാളെ, അവർ പോയ ജനവാസമില്ലാത്തൊരു ദ്വീപിലേക്ക് അവരൊരു യാത്ര പോവുകയുണ്ടായി. അത് അവരൊരു പുസ്തകമാക്കി, അല്ലെങ്കിൽ അവർ രചിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രചനയുടെ ഒരു ശബ്ദാവിഷ്കാരമാണ് നമ്മളതിന് ദൃശ്യത്തിലൂടെ നമ്മൾ കേൾക്കാൻ പോകുന്നത്. അതിന് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോൾ.
4: ഇതൊരു സഞ്ചാരമാണ്. സ്ഫടിക സമാനമായ കടലിൻ്റെ മധ്യേ പവിഴം പോലെ തിളങ്ങുന്ന ജനവാസമില്ലാത്ത ഏകാന്തവും പ്രശാന്തവുമായ ചെറിയം എന്നുപേരുള്ള സുന്ദരിയായ ദ്വീപിലേക്കുള്ള യാത്ര. ഡാനിയൽ ഡിഫോ എഴുതിയ റോബിൻസൺ ക്രൂസോ എന്ന നോവൽ നിങ്ങളിൽ എത്ര പേർ വായിച്ചിട്ടുണ്ട്? ലോകത്തിലെ ഏറ്റവും മഹത്തായ കൃതികളിൽ ഒന്നായി വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു സഞ്ചാര നോവലാണ് റോബിൻസൺ ക്രൂസോ. ലോകം ചുറ്റിക്കാണാനിറങ്ങിയ ഒരു യുവാവായിരുന്നു റോബിൻസൺ ക്രൂസോ. കടൽ യാത്രക്കിടയിൽ അദ്ദേഹത്തിൻ്റെ കപ്പൽ അപകടത്തിൽപ്പെടുന്നു. തുടർന്ന് മനുഷ്യവാസമില്ലാത്ത ഒരു ദ്വീപിൽ എത്തിച്ചേർന്ന ക്രൂസോയ്ക്ക് നീണ്ട 28 വർഷം അവിടെ ഒറ്റയ്ക്ക് കഴിയേണ്ടി വന്നു. പ്രകൃതിയുടെ മടിത്തട്ടിൽ ഒറ്റപ്പെട്ടുപോയ മനുഷ്യൻ്റെ അവസ്ഥ സൂക്ഷ്മമായി ആവിഷ്കരിക്കാൻ എഴുത്തുകാരൻ ഡിഫോയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാകാം ഈ കൃതി ലോകമെങ്ങും വായിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്തത്. ഒറ്റപ്പെട്ട ആ ദ്വീപിൻ്റെ ഭീകരത വായിക്കുമ്പോഴും എല്ലാ വ്യഥകളും മറന്ന് അത്തരമൊരു ദ്വീപിൽ കുറച്ചുകാലം താമസിക്കാനായെങ്കിൽ എന്ന് ആഗ്രഹിക്കാത്തവരുമുണ്ടാവില്ല. അത്തരമൊരു ദ്വീപിലേക്കായിരുന്നു ഞാൻ സുഹൃത്തിൻ്റെ അനിയനായ കരീമിനെയും കൂട്ടി യാത്ര തിരിച്ചത്. കൽപ്പേനി ദ്വീപിന് സമീപമുള്ള നാടാണ് ചെറിയം എന്ന ദ്വീപ്. കൽപ്പേനി ദ്വീപിൽ നിന്ന് നോക്കിയാൽ കാണാമെങ്കിലും ബോട്ടിൽ 3/4 മണിക്കൂറിനടുത്ത് യാത്ര ചെയ്ത് വേണം ചെറിയം ദ്വീപിൽ എത്താൻ. കഴിഞ്ഞ ദിവസം രാവിലെ 7 മണിക്കായിരുന്നു സുഹൃത്ത് മുസ്തഫ വിളിച്ചു പറഞ്ഞത് ചെറിയത്ത് പോകാൻ ബോട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്ന്. ഉടനെ ബാഗ് പാക്ക് ചെയ്ത് ഉറങ്ങുന്ന കരീമിനെയും വിളിച്ചുണർത്തി അവനെയും പൊക്കി ദ്വീപിൻ്റെ ഈസ്റ്റേൺ ജെട്ടിയിൽ ഞങ്ങളെത്തി. മിനിക്കോയി ദ്വീപിലെ സ്കൂളിൽ പഠിക്കുന്ന കരീമിന് പിന്നെ ആവേശത്തിൻ്റെ നിമിഷങ്ങളായിരുന്നു. കൽപ്പേനി ദ്വീപിന് തെക്ക് ഭാഗത്ത് കടലിലേക്ക് നീണ്ടുകിടക്കുന്ന വെളുത്ത ചായം പൂശിയ കൈവരിയുള്ള കടൽപ്പാലമാണ് ഈസ്റ്റേൺ ജെട്ടി. ഞങ്ങൾ നേരത്തെ തന്നെ ബാഗുമായി അവിടെ എത്തി. പാലത്തിലേക്ക് അടുപ്പിച്ച് 2 ഉരുകെട്ടിയിരിക്കുന്നത് കാണാം. ദൂരെ ചില മത്സ്യബന്ധന ബോട്ടുകളും കടലിൽ നങ്കൂരമിട്ടിരിക്കുന്നു. ബോട്ടി വീശിയടിക്കുന്ന കാറ്റിൽ ആടി ഉലയുന്നതനുസരിച്ച് തെളിഞ്ഞ കടൽ വജ്രം കണക്ക് തിളങ്ങുന്നുണ്ട്. ഞങ്ങളുടെ കൂടെ യാത്രയിൽ മറ്റൊരു കുടുംബവും കൂടി, എൻ്റെ ഭാര്യയുടെ നാടായ ആന്ത്രോത് ദ്വീപിലെ യാസീനും സഹീറും. യാസീൻ ലക്ഷദ്വീപിലെ പോലീസുകാരനാണ്. ഞങ്ങൾ സംസാരിച്ചു തുടങ്ങിയപ്പോഴേക്ക് യാത്ര ചെയ്യാനുള്ള ബോട്ടുമായി സലീമിക്ക ജെട്ടിയിലെത്തിയിരുന്നു. സലീമിക്കയുടെ പ്രധാന തൊഴിൽ മത്സ്യബന്ധനമാണ്. ചെറിയത്ത് അദ്ദേഹത്തിന് ഒരു ചെറിയ ക്വാർട്ടേഴ്സും തെങ്ങുകളടങ്ങുന്ന ഭൂമിയുമുണ്ട്. ചെറിയം ദ്വീപിലെ ഭൂമി കൽപ്പേനി ദ്വീപിലെ തന്നെ 40 കുടുംബങ്ങളുടേതാണ്. ഞങ്ങളെല്ലാവരും ബോട്ടിൽ കയറി. ബോട്ട് ഞങ്ങളെയും കൊണ്ട് തെളിമയാറുന്ന കടലിലെ ചേതോഹരവും മനോഹരവുമായ ദൃശ്യങ്ങളിലൂടെ ചെറിയം ലക്ഷ്യമാക്കി മുന്നോട്ട് കുതിച്ചു. ദൂരെ കേരവനങ്ങളെ പുലുകി നിൽക്കുന്ന ദ്വീപ്, കൽപ്പേനിക്കും ചെറിയത്തിനുമിടയ്ക്ക് ഉൾക്കടലിലേക്ക് നീണ്ടുകിടക്കുന്ന ലഗൂൺ ഇവിടുത്തെ മനോഹര കാഴ്ചകളിലൊന്നാണ്. തെളിഞ്ഞ ആകാശത്തെ നിഴൽപ്പാടുകളെ വ്യാപിപ്പിക്കുന്ന നേർത്ത കണ്ണാടി പോലെ ശാന്തമായി ഒഴുകുന്ന കടലലകൾ, അതിൽ പല വർണ്ണങ്ങളിലുള്ള കടൽ മത്സ്യങ്ങൾ കണ്ണിന് കുളിർമയേകുന്നതാണ്. സ്ഫടികം പോലെ തെളിഞ്ഞ ജലാശയത്തിൽ ആഴം കുറവായി തോന്നിയെങ്കിലും ചിലയിടത്ത് നിലം കാണാത്ത ആഴമാണുള്ളത്. 100 മുമ്പ് ഈ ദ്വീപുകളെല്ലാം ഒന്നായിരുന്നുവെന്നാണ് ചരിത്രം. 1847 ഭീമാകാരനായ കടലക്ഷോഭത്താൽ നീണ്ടുകിടന്ന ഈ ദ്വീപ് 5 കഷ്ണങ്ങളായി മുറിക്കപ്പെട്ടു. തിലാക്കം എന്ന 2 ദ്വീപും പിട്ടിയും ചെറിയവും കൽപ്പേനിയുമായിരുന്നു ആ 5 ദ്വീപുകൾ. അരമണിക്കൂർ യാത്ര ചെയ്തപ്പോഴേക്കും ബോട്ട് ചെറിയം ദ്വീപിൽ എത്തിയിരുന്നു. കടലിൻ്റെ തെളിമ കണ്ട് കൂടെയുള്ള സഹീറിൻ്റെ മകൾ നൂറമോൾ കടലിലേക്ക് എടുത്തു ചാടി. എന്നാൽ അവളെ ഭയപ്പെടുത്തി കടൽ അവളെ മുഴുവനായി മുക്കിക്കളഞ്ഞു. നിലകിട്ടാതെ പിടിച്ച നൂറയെ സലീമിക്ക പൊക്കിയെടുത്ത് കരയിലിട്ടു. അവളുടെ ഭയന്നുള്ള കരച്ചിൽ കൂടെയുള്ളവർക്ക് ചിരിയാണ് സമ്മാനിച്ചത്. ഞാൻ ചെറിയമെന്ന ആ ദ്വീപിലൂടെ ഏകനായി പതിയെ മുന്നോട്ടു നടന്നു. മനുഷ്യനെ പേടിച്ച് പ്രകൃതി ഒളിപ്പിച്ചുവച്ച മനോഹരമായ മറ്റൊരു ലോകമായിട്ടാണ് എനിക്ക് തോന്നിയത്. എവിടെയും പച്ചപ്പ് മാത്രം. കുന്നുകളും സമതലങ്ങളും പുൽമേടുകളും തെങ്ങുകളും പൊന്തക്കാടുമെല്ലാം തല ഉയർത്തി നിൽക്കുന്നു. എന്നാൽ ബീച്ചരികിൽ ചില പ്ലാസ്റ്റിക് വേസ്റ്റുകൾ കാണാമായിരുന്നു. ഒഴുകി വന്നതായിരിക്കാം. ഞാൻ ക്വാർട്ടേഴ്സിലേക്ക് നടന്നു. അവിടെ സലീമിക്കയും കൂടെയുള്ളവരും ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ദ്വീപിലെ സ്പെഷ്യലായ തേങ്ങാച്ചോറ് പാചകം ചെയ്യുന്ന തിരക്കിലായിരുന്നു. കരീം എൻ്റെ കൈപിടിച്ച് നേരെ കടലിലേക്ക് കൊണ്ടുപോയി. കയ്യിലെ അണ്ടർവാട്ടർ ഗ്ലാസ്സുമിട്ട് ഞാനും കടലിൻ്റെ അടിത്തട്ടിലേക്ക് സ്നോർക്കലിനായി മുങ്ങി. വെള്ളത്തിനടിയിൽ വെച്ച് ശ്വസിക്കാനുപയോഗിക്കുന്ന പൈപ്പ് ഈ പൈപ്പ് ഉപയോഗിച്ച് ശ്വസിച്ച് വെള്ളത്തിൻ്റെ അടിഭാഗം കാണാൻ ശ്രമിക്കുന്നതിനെയാണ് സ്നോർക്കലിംഗ് എന്ന് പറയപ്പെടാറുള്ളത്. പല നിറങ്ങളിലുള്ള പവിഴപ്പുറ്റുകളും ജലസസ്യങ്ങളും എൻ്റെ കണ്ണുകൾക്ക് വിരുന്നേകി. കടൽ സസ്യങ്ങൾക്കിടയിലൂടെ നീങ്ങുമ്പോൾ എന്നെ തൊട്ടു പാഞ്ഞു പോകുന്ന എന്തെല്ലാം തരം മത്സ്യങ്ങൾ! വിദേശ മാർക്കറ്റുകളിൽ കോടികൾ വില വരുന്ന കടൽ വെള്ളരികൾ കടലിൻ്റെ അടിത്തട്ടിൽ നിരന്നുകിടക്കുന്നു. ദ്വീപുകാർ കോക്ക എന്ന് വിളിക്കുന്ന കടൽ വെള്ളരികൾ ഒരത്ഭുതം തന്നെയാണ്. നൈട്രജനും ഫോസ്ഫറസും ഉൽപ്പാദിപ്പിച്ച് സമുദ്ര അടിത്തട്ടിനെ പോഷകസമ്പുഷ്ടമാക്കി കൂടുതൽ കൂടുതൽ കടൽ ജീവികളെ വളരാൻ അനുവദിക്കുകയാണ് ഇവ ചെയ്യുന്നത്. ഇവയുടെ പാരിസ്ഥിതിക പ്രാധാന്യം തിരിച്ചറിഞ്ഞ് കേന്ദ്ര സർക്കാർ കടൽ വെള്ളരി ശേഖരിക്കുന്നതും വിൽക്കുന്നതും നിയമവിരുദ്ധമാക്കിയിട്ടുണ്ട്. കോടികളുടെ കള്ളക്കടത്താണ് ചിലർ കടൽ വെള്ളരി വഴി നടത്തുന്നത്. ശ്രീലങ്ക വഴി ചൈനയിലേക്ക് കള്ളക്കടത്തുകാർ ഇതിനെ കയറ്റി അയക്കാറുണ്ടെന്ന് ദ്വീപുകാർ എന്നോട് മുമ്പേ പറഞ്ഞത് ഓർത്തു. സെലിമിക്കയുടെ വിളി കേട്ടാണ് ഞാൻ കടലിൽ നിന്നും തല ഉയർത്തിയത്. അവർ ഞങ്ങൾക്ക് കഴിക്കാനുള്ള മീൻ വലയിട്ട് പിടിക്കുന്ന തിരക്കിലായിരുന്നു. അവരുടെ വലയിൽ ആ സമയത്താണ് രണ്ട് വലിയ മത്സ്യം കുടുങ്ങിയിരിക്കുന്നത് കണ്ടത്. കറുക്കൻ അതായിരുന്നു ആ മീനിൻ്റെ പേര്. അതിന് രണ്ടിനെയും എൻ്റെ കയ്യിൽ തന്നു. വളരെ ശ്രദ്ധയോടെ പിടിച്ച് ഞാനതിൻ്റെ തൊലിയുരിഞ്ഞു. ശ്രദ്ധിച്ചില്ലെങ്കിൽ കറുക്കൻ്റെ ചിറക് തട്ടി കൈ അരിഞ്ഞു പോകാൻ സാധ്യതയുണ്ടെന്ന് യാസീൻ എന്നോട് സൂചിപ്പിച്ചിരുന്നു. അത്ര മൂർച്ചയുണ്ട് അതിൻ്റെ ചിറകുകൾക്ക്. വാലിലെ ചെറിയ ബ്ലേഡ് തട്ടി വിരലിൽ നിന്ന് രക്തം പൊടിയുകയും ചെയ്തു. എങ്കിലും കറുക്കൻ്റെ തോലുരിഞ്ഞ് മസാല തേച്ച് കനലിൽ വെച്ച് ചുട്ടെടുത്തു. അപ്പോഴേക്കും എല്ലാവർക്കും വിശപ്പിൻ്റെ വിളി തുടങ്ങിയിരുന്നു. ടേബിളിൽ വെച്ചതും എല്ലാ കൈകളും നീണ്ട് മീനങ്ങ് കാലിയായി. നമസ്കാര സമയമായതും ഞാൻ ദ്വീപിലെ പള്ളിയിലേക്ക് നടന്നു. കാട് വെട്ടിത്തെളിച്ച് പേരിന് മാത്രമുള്ള വഴിയിലൂടെ ഞാൻ തനിയെ അങ്ങ് നീങ്ങി. പച്ച പുതച്ച് നിൽക്കുന്ന കാടിനു മധ്യേ ഒരു പഴയകാല ഓടുമേഞ്ഞ പള്ളി. അതിനു മുന്നിലായി ഒരു കുഞ്ഞു കുളവും കാണാം. ഞാൻ അംഗശുദ്ധി വരുത്തി പള്ളിയിലേക്ക് കയറി. ദൈവത്തിനും എനിക്കുമിടയിൽ ഈ ദ്വീപും കടലും മാത്രം. തിരികെ ക്വാർട്ടേഴ്സിൽ എത്തിയപ്പോഴേക്ക് സലീമിക്കയുടെ കൂടെ ഉള്ളവരും വലയിൽ പിടിച്ച മീനുമായി വന്ന് ഞങ്ങൾക്ക് തേങ്ങാച്ചോറും മീൻകറിയും തയ്യാറാക്കിയിരുന്നു. സമയം അപ്പോഴേക്ക് 4 മണിയായിരുന്നു. ചോറും മീൻകറിയും കഴിച്ച് ഞാൻ ആ ദ്വീപിലെ കാടിനകത്തുകൂടെ വെറുതെ ഒന്ന് നടന്നു. നിലം നിറയെ കല്ലുകളേക്കാൾ കൂടുതൽ ഇഴഞ്ഞു നീങ്ങുന്ന ദ്വീപുകാർ കൊമ്പ് എന്ന് വിളിക്കുന്ന ശംഖുകളായിരുന്നു. തലയിൽ ഒരു കൂരയുമായി നീങ്ങുന്ന ഒരു പാവം ജീവി. എൻ്റെ കാലൊച്ച കേൾക്കുമ്പോൾ അവ ആ ശംഖുകൾക്കകത്തേക്ക് വലിഞ്ഞു പോകുന്നത് കാണാൻ വല്ലാത്തൊരു കൗതുകമാണ്. ദോഷം പറയരുത്, എനിക്ക് ചുറ്റിലും മനുഷ്യരക്തം കിട്ടാതെ അലയുന്ന രക്തദാഹികളായ കൊതുകുകൾ എന്നെ വിടാതെ ആഘോഷമാക്കുകയായിരുന്നു, എന്നെ വിടാതെ പിന്തുടരുകയായിരുന്നു. ഇടയ്ക്കെപ്പോഴെങ്കിലും കിട്ടുന്ന സദ്യ അവർ ആഘോഷിക്കും. കരീം വീണ്ടും കടലിലേക്ക് എടുത്തു ചാടുന്നത് കാണാമായിരുന്നു. ചെറിയം ദ്വീപിന് വിശാലമായ ലഗൂണായതിനാൽ ചുറ്റിലും അധികം ആഴമില്ലാതിരുന്നതിനാലും അവനെ ഞാൻ കൂടുതൽ നിയന്ത്രിക്കാൻ പോയില്ല. ലക്ഷദ്വീപിലെ കടലോരം മുഴുവനും വെള്ള നിറത്തിലുള്ള പവിഴപ്പുറ്റിൻ കഷ്ണങ്ങൾ കാണാം. കൂമ്പാരമായി കൂട്ടിയിട്ട വെളുത്ത പവിഴപ്പുറ്റുകൾ കണ്ടാൽ ആരോ കൊണ്ടുവന്ന് നിരത്തിയതാണെന്ന് തോന്നും. പവിഴപ്പുറ്റിലെ ജീവികൾ ചത്ത് പവിഴപ്പുറ്റിൻ്റെ ജീവൻ നിലയ്ക്കുമ്പോഴാണ് അത് വെള്ളനിറമാകുന്നത്. കടലോരത്ത് കാണുന്നതെല്ലാം ബ്ലീച്ച് ചെയ്യപ്പെട്ട പവിഴപ്പുറ്റുകളാണ്. ചൂടുകൂടുമ്പോൾ കോറലിനുള്ളിലെ ആൽഗകളെ ജീവികൾ പുറന്തള്ളും. ചൂടുള്ള ഉച്ചസമയത്ത് പുറന്തള്ളപ്പെട്ട ആൽഗകൾ കടലിലൂടെ ഒഴുകി നടക്കുന്നത് കാണാം. അവ ദ്വീപിലെ ജനങ്ങൾ വാരിയെടുത്ത് കെട്ടിട നിർമ്മാണത്തിന് ഉപയോഗിക്കാറുണ്ട്. ദൂരെ എല്ലാവരും കൽപ്പേനിയിലേക്ക് തിരികെ പോകാനുള്ള ഒരുക്കം തുടങ്ങുന്നത് കാണാമായിരുന്നു. മിനിക്കോയി ദ്വീപിലെത്തേണ്ട എനിക്ക് കപ്പലിൽ നിന്നും യാദൃശ്ചികമായി കൽപ്പേനി ദ്വീപിൽ ഇറങ്ങേണ്ടി വന്നത് ചിലപ്പോൾ ഇത്തരം ഹൃദ്യമായ കാഴ്ചകൾ കാണുവാനായിരിക്കാം. ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ഞാൻ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയും അനുഭവേദ്യമായ യാത്ര ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു. ഇവിടെ ഒരു രാത്രി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് വ്യഥാ മോഹിച്ചുപോയി. അപ്പോഴേക്കും ബോട്ട് സ്റ്റാർട്ട് ചെയ്തിരുന്നു. മനസ്സില്ലാ മനസ്സോടെ ഞാൻ ബാഗുമെടുത്ത് ഊഷ്മളമായൊരു സൗഹൃദാലിംഗനത്തോടെ ചെറിയം എന്ന ദ്വീപിനോട് യാത്ര പറഞ്ഞ് കൽപ്പേനിയിലേക്ക് ബോട്ട് തിരിച്ചു. എന്നും ചേർത്തുപിടിക്കാൻ ഒരു പിടി ഓർമ്മകളുമായി തിരികെ.
2: മാഷാല്ലാ, നമുക്ക് ഈ ദൃശ്യം കേൾക്കുമ്പോൾ എന്താ പ്രശ്നം വരുന്ന വെച്ചാലേ, ചില സ്ഥലത്തേക്കൊക്കെ പോകാനുള്ള ആഗ്രഹങ്ങൾ കൂടുകയാണ്.
1: അതെ.
2: അപ്പോൾ ഓരോ ദിവസവും ദൃശ്യം കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ കേൾക്കപ്പെട്ട സ്ഥലങ്ങളെക്കുറിച്ചുള്ളൊരു അന്വേഷണവും സെർച്ചിങ്ങും അങ്ങോട്ട് പോകാനുള്ള എക്സ്പെൻസും ഇതൊക്കെ നോക്കുന്ന ഒരു സ്വഭാവം നമുക്കൊക്കെ ഉണ്ട് അല്ലേ. പ്രത്യേകിച്ച് നമ്മളോട് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇന്ന സ്ഥലം അടിപൊളിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എങ്ങനെയെങ്കിലും അവിടേക്ക് പോകാൻ അല്ലേ? ഒരു വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം അള്ളാഹിൻ്റെ ദൃഷ്ടാന്തങ്ങളെ കാണാനും അറിയാനും മനസ്സിലാക്കാനുള്ള ഒരു അവസരമാണ് യാത്രയിലൂടെ അവൻ ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം ആ ഒരു സമാധാനം ഉണ്ടാകും. എന്നാൽ അതിൻ്റെ കൂടെ നമ്മൾ പിന്നെ വലിയൊരു ആഗ്രഹം യാത്രയോടും ഒക്കെ ഉണ്ടെങ്കിൽ അള്ളാഹിൻ്റെ മാർഗത്തിലൊരു ഉംറ ചെയ്യാനും കൂടിയുള്ള ഒരു ശ്രമങ്ങളും ലക്ഷ്യങ്ങളൊക്കെ മനസ്സിൽ കാണണം. അത് നമുക്ക് പുണ്യകരവുമാണ്, ആസ്വാദകരവുമാണ്, ആനന്ദകരമാണ് അല്ലേ?
1: മനസ്സിനൊരു സംതൃപ്തി ലഭിക്കുന്നുള്ളതാണ്
2: തീർച്ചയായിട്ടും. അപ്പൊ നമ്മൾ ദൃശ്യത്തിൽ ഇതുവരെ കേട്ടത് അബ്ദുസ്സമദ് കല്ലടിക്കോടിന്റെ ശബ്ദത്തിൽ എം മിഹ്റാജ് സഹോദരന്റെ ഈ യാത്ര ജനവാസമില്ലാത്ത ദ്വീപിലേക്ക് എന്ന ഒരു രചനയുടെ ഒരു ശബ്ദാവിഷ്കാരമാണ് ഇന്നത്തെ ദൃശ്യത്തിലൂടെ നാം കേട്ടുകഴിഞ്ഞത്.

0: അടുത്തതായിട്ടേ നമ്മള് ഫീസ് റേഡിയോയുടെ ഏറ്റവും ടോപ്പ് പ്രോഗ്രാമിൽപ്പെട്ട ഒരു പ്രോഗ്രാമിലേക്കാണ് നമ്മൾ കിടക്കുന്നത്, സ്നേഹക്കോട്. അപ്പൊ ഇന്നത്തെ സ്നേഹക്കോടിൽ നമ്മളിപ്പോ ഈ ഒരു സാഹചര്യത്തിൽ, ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ കുട്ടികൾ എന്ന് പറയുന്നത് അവര് ലഹരിയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു ലഹരി ഉപയോഗത്തിന്റെ പശ്ചാത്തലത്തിൽ താജുദ്ദീൻ സൊലാഹി അതുപോലെ തന്നെ ആരിസ് ബിൻസലി അവരുകൾ ചർച്ച ചെയ്ത പഫുകൾ പുകക്കുന്ന ജീവിതങ്ങൾ എന്ന സ്നേഹക്കൂടിന്റെ എപ്പിസോഡാണ് ഇൻഷാല്ലാ ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബാദ്. പീസ് റേഡിയോ സ്നേഹക്കൂടിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് ഹൃദ്യമായ സ്വാഗതം. ചെറിയൊരു ഇടവേളയ്ക്കു ശേഷം തികച്ചും കാലികവും ഏറെ പ്രസക്തവുമായ ഒരു വിഷയവുമായി നിങ്ങളോടൊപ്പം ചേരുകയാണ്. കഴിഞ്ഞ ഈ ഒരാഴ്ച നമ്മളെടുത്ത് പരിശോധിച്ചാൽ നമ്മൾ കാണുന്നത് എല്ലാ സാമൂഹ്യ മാധ്യമങ്ങളോട് ഉൾപ്പെടെ മാസ് മീഡിയ കംപ്ലീറ്റ് പ്രത്യേകിച്ചും കുട്ടികൾക്കിടയിലുള്ള ലഹരി ഉപയോഗത്തെക്കുറിച്ചുള്ള ധാരാളം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. ഓരോ ബ്രേക്കിംഗ് ന്യൂസുകളും ഓരോ കുടുംബത്തിൻ്റെ നൊമ്പരങ്ങളും വേദനകളുമാണ് എന്നത് തിരിച്ചറിയുമ്പോഴാണ്, നമ്മളും നമ്മുടെ കുട്ടികളും സുരക്ഷിതരല്ലെന്ന ബോധ്യമുണ്ടാകുമ്പോഴാണ് ഇത്തരം വിഷയങ്ങളുടെ പഠന സാധ്യതയെ അല്ലെങ്കിൽ പഠനത്തിൻ്റെ ആവശ്യത്തെ ഗൗരവപൂർവ്വം നമ്മൾ പരിഗണിക്കുന്നത്. നമ്മളാദ്യം ചില ചാനൽ ബൈറ്റുകളിലേക്ക് പോവുകയാണ്. ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയും ഈ എപ്പിസോഡിൻ്റെ തുടർച്ചകളിൽ കൂടുതൽ ശ്രദ്ധയോടുകൂടെ ഒരുപക്ഷെ ആവർത്തിച്ചൊരു തവണ കൂടി കേൾക്കണമെങ്കിൽ അതിനുവേണ്ടിയുമൊക്കെ ആദ്യം ചില ചാനൽ ബൈറ്റുകളിലേക്ക്.
2: കണ്ണൂരിൽ സ്കൂൾ കുട്ടികൾക്കിടയിലടക്കം പിടിമുറുക്കി ലഹരി മാഫിയ. മയക്കുമരുന്ന് സംഘത്തിന്റെ വലയിൽ നിന്ന് രക്ഷപ്പെട്ട പെൺകുട്ടിയും കുടുംബവും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി രംഗത്തുവന്നു. ലഹരി സംഘത്തിന്റെ വലയിൽപ്പെട്ട സഹപാഠിയെ തന്നെ ലഹരി നൽകി പീഡിപ്പിച്ചുവെന്നാണ് കുട്ടിയുടെ വെളിപ്പെടുത്തൽ. 10-ലധികം പെൺകുട്ടികൾ ഇത്തരത്തിൽ ചൂഷണത്തിന് വിധേയരായിട്ടുണ്ട് എന്ന് അതിജീവിതയായി.
3: ആന്ധ്രയിൽ നിന്ന് ട്രെയിനിൽ കടത്തിയ 9 കിലോ കഞ്ചാവുമായി 3 യുവാക്കൾ കോട്ടയത്ത് പോലീസിന്റെ പിടിയിലായി.
4: ഇടുക്കി എയർ ക്യാമ്പിലെ പോലീസുകാരൻ MDMA പിടിയിൽ.
5: കഞ്ചാവ് തന്നിട്ട് ശേഷം ആ ലഹരിയിലായി പോയി.
2: സോഷ്യൽ മീഡിയ വഴി ബന്ധപ്പെട്ടാണ് ലഹരി മരുന്ന് കൈമാറ്റം. സംഭവത്തിന് പിന്നിൽ മുതിർന്ന ആൺകുട്ടികളും ഉണ്ട് എന്നാണ് പെൺകുട്ടിയുടെ വെളിപ്പെടുത്തൽ.
6: കേരളത്തിലെ MDMA ഉപഭോഗവും വ്യാപാരവും കുത്തനെ ഉയർന്നതായി സർക്കാർ കണക്കുകൾ. പോയ വർഷത്തിന്റെ 10 ഇരട്ടി MDMA ആണ് കേരളത്തിൽ ഈ വർഷം മാത്രം എക്സൈസ് പിടികൂടിയത്. ലഹരി കടത്തിന് 21 വയസ്സിൽ താഴെയുള്ളവർ പ്രതികളായ 163 കേസുകളാണ് 4 മാസത്തിനിടെ രജിസ്റ്റർ ചെയ്തത്.
7: കൊല്ലത്തെ MDMA കഞ്ചാവുമായി ദമ്പതികൾ ഉൾപ്പെടെ 4 പേർ പോലീസ് പിടിയിലായ കേസിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന സൂചന.
1: നമ്മളിവിടെ കണ്ടതൊക്കെ കാഴ്ചകളാണ്. ചാനലുകൾ ഈ ഇഷ്യൂ ഉണ്ട് എന്ന് പറഞ്ഞു പോവുക മാത്രമാണ് ചെയ്യുന്നത്. നേരെ മറിച്ച് ഈ ഇഷ്യൂവിന്, ഈ പ്രശ്നങ്ങൾക്ക് യഥാർത്ഥത്തിൽ പരിഹാരമുണ്ട്. ആ പരിഹാരത്തെക്കുറിച്ചാണ് പീസ് റേഡിയോ സ്നേഹക്കൂടി ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. ആദരണീയനായ പീസ് റേഡിയോയുടെ CEO ഹാരിസ് ബിൻ സലീം നമ്മളോടൊപ്പം ഈ ഒരു ചർച്ചയിൽ ചേരുകയാണ്. ഹാരിസ്ക, കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഓൾറെഡി ഇത് നന്നായിട്ടുണ്ട്, പക്ഷേ നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കൂടുതൽ കേസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ കൈമാറുന്നതിൻ്റെ CCTV വീഡിയോസ്, പ്രത്യേകിച്ചും പെൺകുട്ടികൾ, പെൺകുട്ടികൾ ലഹരിക്ക് അടിപ്പെട്ടതിൻ്റെ ഉദാഹരണങ്ങൾ, അതൊക്കെ മുമ്പുണ്ടായിരുന്നതിലേറെ കുറച്ച് വ്യാപകമായി കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പണ്ട് സർവകലാശാലകളിൽ മാത്രം ഉണ്ടായിരുന്നത് ഇന്ന് വിദ്യാലയങ്ങളിലെത്തുന്നൊരു സാഹചര്യമുണ്ട്. പൊതുവേ നിങ്ങളടുത്ത് ഒരുപാട് കൗൺസിലിംഗ് കേസുകളൊക്കെ ഈ വിഷയകമായി വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒരു കാരണമായി തോന്നുന്നത് എന്താണ്? ആ കാരണത്തെയാണല്ലോ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്, ചികിത്സിക്കേണ്ടത്.
8: അതെ, തീർച്ചയായും ഇവിടെ പറഞ്ഞതുപോലെ തന്നെ നമ്മളിപ്പോൾ പല കാഴ്ചകൾ കണ്ടു. ഇപ്പോൾ കുറച്ച് പിന്നെ ആൺകുട്ടികൾ യൂണിഫോമിൽ അവരെന്ത് ചെയ്യണം, ഒരു ഒഴിഞ്ഞ പ്രദേശത്ത് ലഹരി ഉപയോഗിക്കുന്നതും അവർ നടക്കുമ്പോൾ വീഴുന്നതും അവർ വളരെ മരിച്ച പോലെ കിടക്കുന്ന രംഗങ്ങൾ, അതേപോലെ ഇപ്പോൾ ഒരു പെൺകുട്ടി ഈ എന്ത് ചെയ്തു ലഹരി കൊടുത്ത് പീഡിപ്പിച്ച്, ഇങ്ങനത്തെ കുറച്ച് വാർത്തകൾ ഒന്നിച്ച് വന്നപ്പോൾ അത് പൊതുവേ ഒരു സാമൂഹികമായ മാധ്യമങ്ങളിലൊക്കെ ഒരു ചർച്ചയായി വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കാരണങ്ങളെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ, മിക്കവാറും നമ്മളിപ്പോൾ ഡി അഡിക്ഷൻ സെൻ്ററുകളിലും അതല്ലെങ്കിൽ ഇങ്ങനത്തെ ആളുകൾക്ക് സംസാരിക്കുമ്പോൾ അവരവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം എന്നുള്ള നിലക്കാണ് അവരത് പലപ്പോഴും ഉപയോഗിക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു വെച്ചാൽ സ്കൂളുകളിൽ ഇതിനെ ബോധപൂർവം പ്രൊമോട്ട് ചെയ്യുന്ന കുട്ടികളുണ്ടാവും, ഇതിൻ്റെ ഏജൻറ്റുമാരുടെ ആളുകളായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളുണ്ടായിരിക്കും. പക്ഷെ അതിലുപരി എന്താണെന്ന് വിചാരിച്ചാൽ, ഒരു കുട്ടി ഇതിൽ വീഴുന്നതിൻ്റെ അടിസ്ഥാനപരമായ ഒരു കാരണം അവനോട് പറയണത് ഞാനിത് ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷെ ഒരിക്കലും ഉപയോഗിച്ചു എന്ന് വെച്ചിട്ടില്ല, ഇതിന്റെ സ്ഥിരമായിട്ടൊന്നും ഇതിന്റെ ആളാവൊന്നുമില്ല. അപ്പൊ ഇത് വേറെ നീ ഉപയോഗിച്ചു നോക്കി, ഇത് ഇത് ഓരോന്നിനും ഓരോ അനുഭവങ്ങളാണ്. അപ്പൊ നിനക്കൊരു ഭയങ്കരമായ ഒരു റിലാക്സേഷൻ കിട്ടും, സുഖം കിട്ടും എന്ന് പറയുമ്പോഴാണ് സുഹൃത്തുക്കളുടെ സമ്മർദ്ദങ്ങളിൽ നിന്നാണ് ഇത് എന്ത് ചെയ്യണത് വരുന്നത്. പക്ഷെ സുഹൃത്തുക്കൾ സമ്മർദ്ദം ചെലുത്തിയാലും ഒരു കുട്ടി അതിലേക്ക് പോവാതിരിക്കാം. അപ്പൊ പോവുന്നുണ്ടല്ലോ, അപ്പൊ അതിന് ചില കാരണങ്ങളുണ്ട്. അതിലൊന്ന് എന്താണെന്ന് വിചാരിച്ചാൽ, ഇന്ന് മിക്കവാറും ഫാമിലികളൊക്കെ ബ്രോക്കൺ ഫാമിലികളാണ്. അതായത് വീടുകളിൽ അവർക്ക് എന്തില്ല, സ്വസ്ഥതയും സമാധാനവും ഇല്ല. അപ്പോൾ മിക്കവാറും പിന്നെ മാതാപിതാക്കൾ തമ്മിലുള്ള ഫൈറ്റ്, അല്ലെങ്കിൽ ഉമ്മയ്ക്ക് അവരുടെ ഭർത്തൃ വീടുന്നുള്ള പീഡനങ്ങൾ, അതല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധികൾ, അങ്ങനത്തെ പല ബുദ്ധിമുട്ടുകളും എന്തുണ്ട്, വീടുകളിൽ ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞൊരു പ്രാവശ്യം ഒരു കൗൺസിലിംഗ് കേസിൽ വളരെ ദയനീയമായൊരു രംഗം ഞാൻ കണ്ടു. അതായത് ഒരു ഭാര്യയും ഭർത്താവും അവർ കൗൺസിലിംഗ് വന്നപ്പോൾ അവരുടെ ചെറിയ കുട്ടിയും കൂടെ കൂടെ വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഉമ്മ അവരുടെ ജീവിത വിഷമങ്ങൾ പറയാണ്. അപ്പൊ ആ വിഷമങ്ങൾ പറയുന്ന സമയത്ത് അവർ വളരെയധികം വികാരധീനയായിട്ട് കരയുന്നുണ്ട്. അപ്പൊ ആ കരച്ചിൽ നോക്കി നിൽക്കുന്ന ആ കുട്ടിന്റെ ഒരു ദയനീയ മുഖം എന്ന് പറഞ്ഞാൽ ഭയങ്കര. അപ്പൊ നമ്മളീ വീടുകളിൽ എന്നും മക്കൾ കാണുന്നത്
1: ഇങ്ങനത്തെ രംഗങ്ങൾ.
8: അപ്പൊ നമ്മൾ വളരെ, ഒരു കുട്ടി വളരെ സ്മൂത്തായിട്ട് വളരണമെങ്കിൽ എന്ത് വേണം, വളരെ സന്തോഷമുള്ള ആഹ്ലാദഭരിതമായ ശാന്തമായ ഭക്തി നിർഭരമായ ഒരു വീടിന്റെ പശ്ചാത്തലമുണ്ട്. അവിടെ മാത്രമേ ഒരു കുട്ടി സൽസ്വഭാവിയായി നല്ല മനസ്സോടുകൂടെ വരും. കാരണം മാനസികമായ സ്വസ്ഥതയും സമാധാനമാണല്ലോ മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട. അതില്ലെങ്കിൽ അവന്റെ പഠനം നടക്കൂല, ജീവിതം നടക്കൂല, ഒന്നും നടക്കൂല. അപ്പൊ ഇങ്ങനത്തെ കുടുംബ പശ്ചാത്തലങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നിനക്കൊന്ന് റിലാക്സ് ചെയ്യുക, ഒരു സമാധാനം കിട്ടും എന്ന് പറയുമ്പോൾ വളരെ പെട്ടെന്ന് അതിൽ വീഴാനുള്ള സാധ്യത
1: കൂടുതലാണ്.
8: ഞാൻ പറഞ്ഞ സുഹൃത്തുക്കളുടെ പ്രേരണയാണെന്ന് പറയുമ്പോൾ തന്നെ സുഹൃത്തുക്കൾ പ്രേരിപ്പിക്കുമ്പോഴേക്ക് എങ്ങനെ ഇതിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്.
1: അവനങ്ങനത്തെ ഒരു ആവശ്യമുണ്ട്,
8: അതെ, അങ്ങനത്തെ ഒരു ആവശ്യമുള്ള ഒരു പശ്ചാത്തലത്തിലാണ് അവരെന്തിനു ജീവിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ തലമുറകളും കുട്ടികളൊക്കെ മാറുന്നുണ്ടെങ്കിലും നമ്മുടെ കുട്ടികളെ ട്രീറ്റ് ചെയ്യുന്നതും കുട്ടികൾക്ക് കൊടുക്കുന്ന ഉപദേശങ്ങളും അവരെ കെയർ ചെയ്യുന്നതും ഒക്കെ പഴയ സമ്പ്രദായ
1: പ്രകാരം.
8: അതെ, നമ്മുടെ തലമുറ മാറ്റത്തെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഒരിക്കലും ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് ഇതിന് പ്രധാനം. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ക്യാമ്പസുകളിലൊക്കെ ഇത് വളരെ വ്യാപകമായിട്ട് വരുമ്പോൾ, നമ്മുടെ കുട്ടി ക്യാമ്പസിലേക്ക് പോവുകയാണ്, പ്ലസ് വണ്ണിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ പിന്നെ ഒരു പാരാമെഡിക്കൽ കോഴ്സിലേക്ക് പോവുകയാണെങ്കിൽ ബാംഗ്ലൂരിലേക്ക് പോവുകയാണ്, അപ്പോൾ നമ്മുടെ കുട്ടിയെ തേടിയിരിക്കുന്ന അല്ലെങ്കിൽ കാത്തിരിക്കുന്ന ഈ ലഹരി അവനെ എന്താക്കും എന്നതിനെക്കുറിച്ച് അവനൊരു ഒരു അവയർനെസ്, ഇതവൻ്റെ മുന്നിലേക്ക് വരുമ്പോൾ അതിനെ നിരാകരി, അതാ ഉമ്മ പറഞ്ഞ് അല്ലെങ്കിൽ ഉപ്പ പറഞ്ഞ് അല്ലെങ്കിൽ അന്ന് അയാൾ പറഞ്ഞെന്ന് അല്ലെങ്കിൽ ആ ക്ലാസ് കേട്ട് ആ സംഗതി ഇതാണല്ലോ എന്ന് അവന് അഡ്വാൻസ് ചെയ്യാൻ പറ്റണില്ല. അത് പറയുന്നത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ വളരെ ചെറുതായിട്ട് പറയാം, ഇപ്പോൾ ഈ സാധാരണഗതിയിൽ ഈ ലഹരി ഉപയോഗിക്കുന്ന കുട്ടികൾ അതിൻ്റെ കാരിയർ ആവും. കാരണം അവർക്ക് അതിന് പൈസ കിട്ടാതെ വരുമ്പോൾ പിന്നല്ലേ എളുപ്പമുള്ള മാർഗം ഇതിൻ്റെ വിതരണം തന്നെയാണ്. അപ്പോൾ ഈ വിതരണക്കാരായിട്ട് ഈ കുട്ടികൾ എന്ത് ചെയ്യും, ഇതിലേക്ക് വരുന്നതോടുകൂടെ എന്ത് ചെയ്യും, സ്വാഭാവികമായും അവർ എന്തായാലും നിയമക്കുരുക്കുകളിൽ പോടും. അപ്പോൾ ഒരു കഞ്ചാവ് കേസിൽ അല്ലെങ്കിൽ ഒരു എം ഡി എം എ ഉപയോഗിച്ചതിൻ്റെ ഒരു കേസിൽ ഒരു കുട്ടിൻ്റെ കയ്യിൽ നിന്ന് ഇത്ര സാധനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഇന്നത്തെ നിയമ വകുപ്പ് പ്രകാരം അകത്തായാൽ 10 കൊല്ലം അവൻ പുറങ്ങാണില്ല. അതുകൊണ്ട് പോലീസിൻ്റെ കയ്യിലും ജയിലിലൊക്കെ വെച്ച് കരഞ്ഞ് കഴിയുന്ന എത്ര എത്ര പയ്യന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഈ ഒരു അവസ്ഥ വരുമെന്ന് ഒരു കുട്ടിക്ക് ബോധ്യപ്പെട്ടാൽ ഓ അവനിതിൻ്റെ വിതരണക്കാരനാവോ? നാളെ അവൻ്റെ പിന്നെ രൂപമടക്കം പത്രത്തിൽ വന്ന് അവൻ്റെ പേരും അഡ്രസ്സും വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞു. പക്ഷെ എന്ത് ചെയ്യുന്നു, ഒരു കുട്ടിയോട് ഇത് പറയണില്ല. പിന്നെ അതേപോലെ തന്നെ ഇപ്പം നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടൊരു ഡോക്ടറുടെ ടോക്ക് നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ഒരു സീസണിൽ നമ്മൾ കേട്ടു. അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ, ഒരു പിന്നെ കുട്ടികൾ വന്നിട്ട് എന്ത് ചെയ്യും, ഇതൊന്ന് ഉപയോഗിച്ച് നോക്കുമെന്ന് പറയും. എന്നിട്ട് അവനും ഒരിക്കലും ഉപയോഗിച്ചു, പിന്നെ 3 മാസം കണ്ടാണ് ഉപയോഗിക്കണത്, പിന്നെ അവൻ 2 മാസം കഴിഞ്ഞ് ഉപയോഗിക്കും, പിന്നെ 1 മാസം കഴിഞ്ഞ് ഉപയോഗിക്കും, പിന്നെ 1 ആഴ്ചക്ക് ഉപയോഗിക്കും.
1: അങ്ങനെയാണ്,
8: അങ്ങനെ അങ്ങനെ ഉപയോഗിച്ച് ഉപയോഗിച്ച് വന്നാൽ അവസാനം എന്ത് ചെയ്യുന്നറിയോ, ഇവൻ ഇതിന് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നത്തെ സ്റ്റേജ് അദ്ദേഹം പറയുന്നത് അഡിക്ഷൻ വരുന്നതോടുകൂടെ പിന്നെ അവൻ എന്ത് ചെയ്യണം, ഒരു സ്വസ്ഥമായ ഒരു സ്ഥലത്ത് നിൽക്കണമെങ്കിൽ, അതായത് അവൻ മുമ്പുണ്ടായിരുന്ന ആ ഒരു സമാധാനാവസ്ഥയിൽ അവന് നിൽക്കണമെങ്കിൽ എന്ത് വേണം, ലഹരി വേണം. ലഹരി ഇല്ലെങ്കിൽ അവൻ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ കാരണം എന്താ വെച്ചാൽ ലഹരി കൊണ്ട് മാത്രം 6 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂർ കൂടുമ്പോൾ ലഹരി ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ അവന് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ
9: പറ്റൂ.
8: അതില്ലെങ്കിൽ അവൻ എന്ത് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ലഹരിൻ്റെ പേരിൽ പിടിക്കപ്പെട്ട ആളെ ലോക്കപ്പിലിട്ടപ്പോൾ എന്ത് ചെയ്തു, ആ പയ്യൻ കൃത്യം 11 മണിയായപ്പോൾ അവനെന്ത് ചെയ്തു, പാവം പയ്യനാണ്, പെട്ടെന്ന് വയലൻ്റായി. എന്നിട്ട് അവൻ തല കൊടുത്തിട്ട് എന്ത് ചെയ്തു, ഗ്രില്ലെടുക്കാൻ തുടങ്ങി, തല പൊട്ടി, രക്തം വന്നു. പോലീസുകാർ തുറന്നിട്ട് എന്ത് ചെയ്തു, കൈയും കാലും ബന്ധിച്ചിട്ടു. അപ്പോൾ ഡോക്ടറെ കൊണ്ട് ഡോക്ടർ പറഞ്ഞു, അപ്പം 11 മണിക്കാണ് കഴിക്കല്, 11 മണിക്കത് കിട്ടിയില്ലെങ്കിൽ
9: അവൻ
8: പ്രശ്നമാണ്. അപ്പോൾ പിന്നീട് അവർക്കിതൊരു മെഡിസിനാണ്. ഈ ഒരു സ്റ്റേജിലേക്ക് വരാൻ ഇപ്പോഴത്തെ ഈ തീവ്രമായ ലഹരി പദാർത്ഥങ്ങളൊന്നും അഡിക്ഷനിലേക്ക് പോകാൻ വർഷങ്ങൾ വേണ്ട,
9: ആഴ്ചകൾ
8: മാത്രം മതി,
9: ഒരു പഫ്
8: അത് മാത്രം മതി. അപ്പം അതുകൊണ്ട് ഇതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് ഉണ്ടെങ്കിൽ അതിനെ ദൂരെ കാണുമ്പോഴേക്കും അവരെന്തെയും ഓടിയാകലും. നമ്മൾ എന്ത് സംവിധാനമാണ്, അല്ലെങ്കിൽ രക്ഷിതാക്കൾ എന്താണ് ഈ കുട്ടികൾ, അതായത് ഒരു സംശയം വരുന്ന സമയത്ത് നമ്മളൊരു കൗൺസിലർ അന്വേഷിക്കുന്നു എന്നല്ലാതെ ഈ കുട്ടികൾക്ക് ഈ പ്രായവും സമയവും കണ്ടിട്ട് ഒരു അവയർനെസ് കൊടുക്കാൻ എന്ത് പരിപാടികൾ. അപ്പം അതില്ല. ഈ സാധനങ്ങൾ കാണുമ്പോൾ ഇതെനിക്ക് ഉപയോഗിക്കാൻ പറ്റാത്തതാണ്, ഇതെൻ്റെ ജീവിതത്തെ നശിപ്പിക്കുന്നതാണ് എന്നുള്ള ഒരു ബോധം നേരത്തെ ഇല്ല എന്നതും ഇതിലേക്ക് എത്തുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തരമൊരു ബോധം, ഇത് മതപരമായത് തെറ്റാണ്, നിൻ്റെ ജീവിതം മുഴുവനായി നശിപ്പിക്കുന്ന ഒന്നാണ്, നിൻ്റെയും നിൻ്റെ കുടുംബത്തിൻ്റെയും മാനം കളയും, കാലാകാലം എന്ത് ചെയ്യേണ്ടി വരും, ജയിലറകൾക്കുള്ളിൽ കടക്കേണ്ടി വരും, അത് കുറേ വിദേശ നാടിലേക്കാണ് ഇതിൻ്റെ കടത്തലുണ്ടെങ്കിൽ എന്ത് ചെയ്യും, തല പോവും എന്നൊക്കെ എന്ത് ചെയ്യണം, അവർക്കൊരു ബോധ്യം, ശിക്ഷകളുണ്ടല്ലോ, അതിനെക്കുറിച്ചുള്ള പേടിയാണല്ലോ മനുഷ്യനെ പിന്തിരിപ്പിക്കുന്നത് ഇതിൻ്റെ അപകടങ്ങളെക്കുറിച്ചുള്ള. അപ്പോൾ അത്തരത്തിലുള്ള ബോധവൽക്കരണങ്ങൾ എന്ത് ചെയ്യണം, മഹല്ലടിസ്ഥാനത്തിൽ, കുടുംബയോഗങ്ങൾ, നമ്മുടെ കുടുംബങ്ങൾ ഒന്നിച്ചു കൂടുന്ന സ്ഥലങ്ങളിൽ, അതേപോലെ തന്നെ നമ്മുടെ പിന്നെ കുട്ടികൾ പഠിക്കുന്ന മദ്രസകളിൽ, അതേപോലെ സ്കൂളുകളിൽ ഒക്കെ എന്ത് ചെയ്യണം,
9: ബോധവൽക്കരണങ്ങൾ
8: നടക്കണം.
9: ഇതിൽ പിന്നെ നിങ്ങൾ പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട് ഇതിൽ. ഇപ്പോൾ വീട്ടിലെ മാനസിക സംഘർഷം എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ ഈ കേൾക്കുന്ന ഓഡിയൻസിലെ വലിയൊരു വിഭാഗം ആളുകൾ അതുള്ളവരാണെങ്കിലും ഒട്ടും ഇല്ലാത്തവരും ഉണ്ട്. പക്ഷേ ഇവരുടെയൊക്കെ വീട്ടിലുണ്ടാകുന്ന വേറൊരു പ്രശ്നം, ഇപ്പം നമ്മളെടുത്ത് വന്ന ഇവിടെ വന്നൊരു കേസിലുള്ളത്, 10ാം ക്ലാസ് പഠിക്കുന്ന പയ്യൻ ഇതുപയോഗിച്ച് നമ്മളെ പിന്നെ ഡി അഡിക്ഷൻ സെൻ്ററിൽ കഴിയുന്ന ആ സമയത്ത് ഞാൻ അവനെ പോയി കണ്ടിരുന്നു, അവൻ്റെ പാരൻസ് വിളിച്ചിട്ട്. അപ്പൊ ഇവന് A+ കിട്ടാനുള്ള പാരൻസിന്റെ പ്രഷറാണ്. അപ്പൊ ഈ പഠനത്തിന്റെ ഈ ലോഡ് വന്നിട്ട് ആ ലോഡിന്ന് ഒരു ഫ്രീ കിട്ടാൻ എന്ത് ചെയ്യും, ഇവനൊരു സിഗരറ്റ് കത്തിക്കും. അപ്പൊ ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചു, ഇതിങ്ങനെ ഈ ലോഡ് ഫ്രീ കിട്ടാൻ ഒരു സിഗരറ്റാണ് കത്തിക്കേണ്ടത്, എനിക്ക് എവിടുന്നേ കിട്ടിയെന്ന് ചോദിച്ചു. അപ്പൊ ചെറിയ പ്രായം മുതൽ സിനിമ കാണുന്ന ആളാണ്. അപ്പോ ഒരു സ്റ്റണ്ടിന്റെ മുമ്പോ ഒരു അടിന്റെ മുമ്പോ അല്ലെങ്കിൽ അടിക്ക് ശേഷമോ അല്ലെങ്കിൽ ഒരു പ്രശ്നം വരുമ്പോഴോ ഹീറോയിനും അതേപോലെ തന്നെ ഹീറോയും ഒക്കെ സിനിമയിലെ സിനിമാ നടനും ബാക്കിയൊക്കെ ചെയ്യണം എന്താണ്. അപ്പോൾ ശരിക്കും അവൻ ചെറിയ പ്രായം മുതൽ ഈ ഫിലിം കണ്ട് വന്നത് ഇങ്ങനത്തെ ഒരു സമയം വന്നപ്പോൾ എന്ത് ചെയ്തു, അവനത് മാച്ചായി വരികയാണ് ചെയ്യണത്. അപ്പം ഞാൻ പറയണത് ഇതിൽ ശരിക്കും പാരൻസ് ഇപ്പം നമ്മൾ കുടുംബയോഗങ്ങളിൽ ബോധവൽക്കരിക്കണ അരിസ്ക പറഞ്ഞു, മഹലിൽ ബോധവൽക്കരിക്കണ പറഞ്ഞു, ശരിക്കും വീട്ടിലെ ബോധവൽക്കരണം ഒരു പ്രധാന സംഗതി അല്ലേ? ആ കാര്യം ഒന്നും കൂടി ഒരു ക്ലാരിറ്റിയിൽ ഒരു ചർച്ചയ്ക്ക് വരണം തോന്നുന്നുണ്ട്.
8: അതായത് എന്താന്ന് വിചാരിച്ചാൽ, പിന്നെ നമ്മൾ സമയോചിതമായി നമ്മുടെ കുട്ടികൾക്ക് നൽകുന്ന ഉപദേശങ്ങൾ വളരെ ഫലപ്രദമായ കാര്യങ്ങളാണ്. ഇപ്പോൾ ഒരു ഉമ്മ പറഞ്ഞു, എനിക്ക് 6 പെൺകുട്ടികളാണ്, എൻ്റെ പെൺകുട്ടികൾ വളരെ ഭംഗിയുള്ള നല്ല കുട്ടികളാണ്,
9: പക്ഷെ
8: ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, എൻ്റെ 6 കുട്ടികളിൽ ഒരു കുട്ടി ഒരു പ്രേമത്തിൽ പെട്ടിട്ടില്ല, അവരിവിടെയല്ലേ ജീവിക്കുന്നത്. ഞാൻ അവരോട് സ്കൂളിൽ പോകുമ്പോൾ പറയുന്ന കാര്യം എന്താണ്, ഒരു പ്രേമത്തിൽ പെട്ട് ഇങ്ങോട്ട് വന്നാൽ ഞാൻ എന്ത് ചെയ്യും, വേട്ടിക്കൊന്ന് ഈ തെങ്ങിൻ്റെ ചുവട്ടിൽ എന്തെങ്കിലും കുഴിച്ചിടുന്നു എന്ന് പറയുന്നത് ഒരു വികാരത്തിൽ പറയുന്നതാണെങ്കിലും അതിൻ്റെ തീവ്രത അവരിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്,
9: എത്തുന്നുണ്ട്.
8: അപ്പോൾ ഉമ്മനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നം ഈ പ്രേമമായിരിക്കുന്നതാണ്. അപ്പോൾ ഒരുത്തൻ ഒരു കമൻ്റ് അടിച്ച് 2ാമത്തെ കമൻറ്റിന് വരുമ്പോഴേക്കും ഇത്
9: ഓർമ്മ വരും.
8: അത് ഞാൻ പറഞ്ഞ അങ്ങനത്തെ ഒരു തീവ്രമായ ഉപദേശം എന്ന് മാത്രമല്ല, നമ്മുടെ ഒരു കാര്യത്തെക്കുറിച്ച് ശരിക്കും ഒരു അവയർനെസ് കൊടുക്കുക. ഇന്ന് നടക്കണ എന്താ വെച്ചാൽ, ഞാൻ കുറേ പറഞ്ഞു നോക്കിയെന്ന് പറയും, ഞാൻ കുറേ പറഞ്ഞു നോക്കിയെന്നാണ് എപ്പോഴാണ്, നമ്മൾ ഒരു കുട്ടിയുടെ സംശയം തോന്നുമ്പോൾ ആ കുട്ടിയെ എങ്ങനെ ഇരുന്ന് കുറ്റപ്പെടുത്തി വിഷമിപ്പിക്കുന്നത് അല്ലല്ലോ ഉപദേശം തന്നെ. നമ്മൾ വളരെ സ്നേഹപൂർവ്വം എന്ത് ചെയ്യുക, ഇരുന്നിട്ട് മോളെ നാളെ ഇപ്പോൾ പ്ലസ് വണ്ണിലേക്ക് ആദ്യത്തെ ക്ലാസ്സാണ്, അതുകൊണ്ട് എന്ത് ചെയ്യണം, നീ ശ്രദ്ധിക്കണം, എന്ത് ചെയ്യണം, ആൺകുട്ടികൾ മിക്സഡ് ആണ് സംഗതി, ആൺകുട്ടികൾ വരും അവർ ഫ്രണ്ട്സ് ആയിട്ട് കയറി വരിക, പക്ഷെ എന്ത് ചെയ്യും കൂടുതൽ സംസാരിച്ച് അടുത്ത് വരുമ്പോൾ എന്ത് ചെയ്യും പ്രശ്നമാവും എന്ന്. ഒരു പ്ലസ് വണ്ണിന് 10-ാം തീയതി രാവിലെ കോളേജിലേക്ക് പോകുന്നതിന് മുമ്പ് ആര് പറഞ്ഞു കൊടുത്തു? ഇപ്പോൾ നമ്മുടെ കോളേജിൽ ഇപ്പോൾ അഡ്മിഷൻ നടക്കുന്ന സമയമാണ്. അപ്പോൾ ഇപ്പോൾ ഫസ്റ്റ് ഇയർ വന്ന പ്ലസ് വണ്ണിൽ വന്ന കുട്ടികൾക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോൾ 5 ദിവസം ഇനി ക്ലാസ് ആണ് അവർക്ക്, അവയർനെസ് ക്ലാസ്സാണ്. പിന്നെ നമ്മൾ ക്ലാസ് കൊടുത്തത് എന്താണെന്ന് വിചാരിച്ചാൽ എങ്ങനെ നമുക്കൊരു സമാധാനമുള്ളൊരു മനസ്സിനെ സൃഷ്ടിക്കാന്ന്. അതെന്തിനാ, സമാധാനമുള്ളൊരു മനസ്സുണ്ടെങ്കിൽ മാത്രമേ തിന്മകളിൽ നിന്ന് പ്രതിരോധിക്കാൻ പറ്റുള്ളൂ, ക്ലാസ്സിൽ കോൺസെൻട്രേഷൻ കൂടി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കുട്ടികൾക്ക് വീട്ടിൽ നിന്ന് എന്ത് ചെയ്യണം, ശരിയായ ബോധം, എന്ത് ഇനി അവർക്ക് വരാൻ പോകുന്ന അപകടങ്ങൾ ബുദ്ധിമുട്ടുകൾ അവരോട് എന്ത് ചെയ്യണം പറയണം. മാത്രമല്ല അവരെ നിരീക്ഷിക്കും വേണം. ഇപ്പോൾ ലഹരി ഉപയോഗിക്കുന്നൊരു കുട്ടി ലഹരി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? തീർച്ചയായും അത് പാരൻസിനാണ് ഫസ്റ്റ് മനസ്സിലാവുക. കാരണം ഒരു പാരൻസ് ഈ കുട്ടികളുടെ എല്ലാ നീക്കങ്ങളും ചലനങ്ങളും അറിയുന്ന ആളാണ്. അപ്പോൾ സംസാരിക്കാത്തൊരു കുട്ടി ഓവറായി സംസാരിക്കുന്നു, സംസാരിച്ചിരുന്ന കുട്ടി പെട്ടെന്ന് മോഡ് ഓഫിലേക്ക് പോകുന്നു, മനസ്സിലായില്ലേ, ആ സമയങ്ങളിൽ ഉറങ്ങുന്നു, ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു ചിന്താനിമഗ്നനായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു, അല്ലെങ്കിൽ വെറുതെ ചിരിക്കുന്നു, അല്ലെങ്കിൽ എല്ലാ സമയത്തും എന്ത് ചെയ്യുന്നു, അവൻ പുറത്തു പോകുന്നു, അല്ലെങ്കിൽ കൃത്യസമയത്ത് പുറത്തു പോകുന്നു, പലതും അവൻ്റെ റൂമിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ വിചാരിക്കാത്ത വസ്തുക്കൾ നമുക്ക് കിട്ടുന്നു, ഇതൊക്കെ ആർക്ക് കണ്ടുപിടിക്കാൻ പറ്റുക? ഈ വ്യത്യാസങ്ങൾ മുഴുവനും
9: പാരൻസിനാണ്.
8: അപ്പോൾ പാരൻസിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് പറഞ്ഞു കൊടുക്കാനും ഇത് കണ്ടുപിടിക്കാനും പിന്തിരിപ്പിക്കാനും പറ്റുള്ളൂ. പിന്നെ അതിലേറെ വലിയൊരു കാര്യം നമ്മൾ കാണുന്നത് എന്താ വെച്ചാൽ, ഏതൊരു കുട്ടിക്കും അവനാകെ ഭയപ്പെടുന്നത് പാരൻസിനെ മാത്രമാണ്. ഇപ്പം നമ്മൾ കോളേജിൽ നിന്നെ പുറത്താക്കും, അല്ലെങ്കിൽ നിന്റെ കോഴ്സ് നഷ്ടപ്പെടും എന്നൊക്കെ പറഞ്ഞാലും അവൻ എന്ത് ചെയ്യും, നവർ മൈൻഡിൽ നിൽക്കും, എൻ്റെ വാപ്പാൻ നമ്പറുണ്ടാ, അല്ലെങ്കിൽ ഉമ്മ നമ്പർ ഉണ്ടാന്ന് പറഞ്ഞാൽ സാറേ പറയതേ, സാറേ വീട്ടിൽ പറയതേ പറ്റി പറഞ്ഞ് ഉമ്മക്ക് അല്ലെങ്കിൽ തന്നെ ടെൻഷനാണ്, ഉമ്മ അത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നം. ഇപ്പോൾ പാരൻസ് എന്നുള്ളൊരു വികാരം കൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ തലമുറയെ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവർ പറഞ്ഞാൽ അതിന് സ്വാധീനമുണ്ടാകും, അവർക്കേ അത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അവരുടെ ആ സ്നേഹത്തിലും അവരോടുള്ള ബഹുമാനത്തിലും നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് അവരെ കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവർക്ക് തന്നെയാണ് അതിലൊരു പ്രധാന റോൾ ഉള്ളത്.
9: ഓരോ ഇപ്പോൾ നിങ്ങൾ ഈ പിന്നെ അഡ്മിഷൻ്റെ സമയം എന്ന് പറഞ്ഞ പോലെ യൂത്ത് ഹോസ്റ്റലിൻ്റെ സമയം അങ്ങനെ ഒക്കേഷണലി അല്ലേ, പ്രത്യേക സന്ദർഭങ്ങളിൽ ഈ കാര്യം വരിക എന്നുള്ളത് പ്രധാനമാണ്.
8: ഇപ്പം
9: നമ്മൾ ഈ ചെറിയ കുട്ടികളെ കാര്യത്തിലൊക്കെ പലപ്പോഴും കാണുന്നത് സ്കൂളിലെ ഈ പാരൻസ് ഇഷ്ടംപോലെ പൈസ അവർക്ക് കൊടുക്കും, എന്നിട്ട് ഇപ്പം ഈ ലവ് ബേർഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, ചെറിയൊരു പാക്കറ്റാണ്, ഈ പാക്കറ്റ് ഭയങ്കര ഈ പാക്കിൻ്റെ സ്മെല്ലാണ്, ഇതെന്നെ അടിച്ചാൽ തന്നെ ഒരു ഇതാണ്. അപ്പൊ ശരിക്കും മയക്കുമരുന്ന് ലോകത്തെ ഏറ്റവും വലിയൊരു ബിസിനസ്സാണല്ലോ. ഇന്ന് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിന്റെ എല്ലാ മോഡലിലും ഉള്ള മിഠായികൾ കഴിക്കാണ്ട്,
8: ഇപ്പൊ
9: സ്റ്റിക്കർ ഉണ്ടെങ്കിൽ സ്റ്റിക്കറിന്റെ സമാന മോഡലുണ്ട്, അതുപോലെ ഇങ്ങനെ വലിച്ചെടുക്കണേ ഇതിന്റെ കറക്റ്റ് മോഡലുണ്ട്. അപ്പൊ ഈ ബോധവൽക്കരണത്തോടൊപ്പം തന്നെ കുട്ടി ഇതിൽ അകപ്പെടുന്ന സാധ്യതകളെ ഇപ്പൊ ഫിലിം നല്ലൊരു, ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു സാധ്യതയാണ്. ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടി പാരന്റ്സ് അഡ്രസ് ചെയ്യേണ്ടതുണ്ടല്ലോ ഈ ഒരു രീതിയിൽ.
8: അല്ലാതെ ഇപ്പോ നേരത്തെ പറഞ്ഞ മാതിരി നമ്മളിപ്പോ സാധാരണ എന്താ വെച്ചാൽ, ഒരു മനുഷ്യൻ എന്ത് തെറ്റ് ചെയ്താലും, അതിപ്പോ ഒരു പഫ് എടുക്കലായാലും അല്ലെങ്കിൽ ഇതിപ്പോ ലഹരി ആയാലും വേറെ ഇതൊരു സെക്സ് ആയാലും എന്തായാലും അതിൽ നിന്ന് കിട്ടുന്ന സുഖം നമ്മുടെ തലച്ചോറിലുണ്ടായിരിക്കും. അപ്പോൾ ഒരു ടെൻഷൻ വരുമ്പോൾ എന്താ ഉണ്ടാവുക, ആ സുഖത്തെ ഓർമ്മപ്പെടുത്തുക. അതുകൊണ്ടാണ് ആ കുട്ടി എന്ത് ചെയ്യണത്, ടെൻഷൻ വരുമ്പോൾ ഞാനൊരു എനിക്കൊരു സിഗരറ്റ് വേണമെന്ന് പറയണത്. അതുകൊണ്ട് അപ്പം എന്ത് ചെയ്യും, നമ്മൾ ഈ ശീലിക്കുന്ന എല്ലാ ശീലങ്ങളും അവരൊരു അഡിക്ഷനിലേക്ക് നയിക്കും. ഇത് നമുക്ക് അവർക്ക് കൊടുക്കേണ്ട ഒരു അവയർനെസ് ആണ്. ഇപ്പം നമ്മളിപ്പോൾ ഈ സന്ദർഭത്തിൽ ഈ ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് പല ഡോക്ടേഴ്സും അതേപോലെ സൈക്കോളജിസ്റ്റുകളൊക്കെ പറഞ്ഞ ധാരാളം കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ ക്രോഡീകരിച്ചിട്ട് എന്ത് ചെയ്യണം, ശരിക്കും നമ്മുടെ മക്കൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ ആ ഡോക്ടർ വ്യക്തമായി പറഞ്ഞു, നിങ്ങളുടെ കുട്ടി ഒരു പ്രാവശ്യം ഈ പറയപ്പെട്ട ഏതെങ്കിലും ലഹരി ഉപയോഗിച്ചാൽ അവന് പിന്നെ നഷ്ടപ്പെട്ടു
9: പോയി,
8: അവനെ നഷ്ടപ്പെട്ടു പിന്നെ അടുത്ത ഘട്ടങ്ങൾ മുഴുവനും അതാണ്, അവൻ്റെ പഠനം, അവൻ്റെ എല്ലാ പരിപാടികളും അതോടുകൂടെ എന്ത് ചെയ്തു, അവൻ്റെ വിവാഹം. ലഹരി ഉപയോഗിക്കുന്ന ഒരാളാണെന്ന് അറിഞ്ഞാൽ ഏതെങ്കിലും ഒരു പെൺകുട്ടി ഒരു വിവാഹത്തിന് തയ്യാറാകും, ഏതെങ്കിലും പാരൻസ് മക്കൾ കല്യാണം കഴിച്ചു കൊടുക്കും എന്ന് പറഞ്ഞാൽ എന്തായാലും ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്ന് നാട്ടിൽ അറിയാൻ ഒരു താമസം ഉണ്ടാവില്ല. അപ്പൊ എന്തുമാത്രം അപകടങ്ങളിലേക്കാണ് നമ്മുടെ കുട്ടികൾ പോകുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് ഏറ്റവും അധികം ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട അവൻ ഡോക്ടർ ആവണോ എഞ്ചിനീയർ ആവണോ എന്നുള്ളതല്ല, അവൻ ഇത്രയും അതുപോലെ അപകടങ്ങളിൽ നിന്ന് അവൻ എന്ത് ചെയ്യണം, സുരക്ഷിതനായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് യഥാർത്ഥത്തിൽ പാരന്റ്സ് ഏറ്റവും അധികം ചിന്തിക്കേണ്ടത്.
9: നമ്മൾ ഈ ഒരു ചർച്ച ഇതുവരെ എത്തുമ്പോൾ ഇതിൽ നിന്ന് എനിക്കൊന്ന് പിൻ പോയിന്റ് ചെയ്ത് പറയാൻ തോന്നുന്നത്, അല്ലെങ്കിൽ ആ റിസ്ക് ഒന്നുകൂടി കൃത്യമായി പറയേണ്ടത്, ഇപ്പം നമ്മുടെ ആളുകളൊക്കെ ഇപ്പം ഡ്രൈവിങ് പഠിച്ചിട്ടുള്ള മനസ്സിലാണ്, നീന്തല്, പാചകം, ജീവിതോപാധികളൊക്കെ അങ്ങനെയാണ്. പക്ഷെ പാരന്റിങ് വായു എന്നിങ്ങോട്ട് അല്ലേ, നല്ല ടോക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും പലപ്പോഴും അത് അങ്ങനെ തന്നെ ശ്രദ്ധിക്കാറില്ല. ഓരോ പ്രായത്തിനും അനുസരിച്ചുള്ള ഒരു ഒരു ഒരു പാരന്റിങ് മൊഡ്യൂൾ ഉണ്ടല്ലോ. ശരിക്ക്
8: തീർച്ചയായും ഉണ്ട്. പാരന്റിങ് എന്നുള്ളത് വളരെ വലിയൊരു ഉത്തരവാദിത്വം തന്നെയാണ്. പലപ്പോഴും ആളുകൾ നമ്മൾ അവർക്ക് സമയത്ത് ഭക്ഷണം കൊടുക്കുക, അവരുടെ പഠനത്തിന് സൗകര്യം ചെയ്തു കൊടുക്കുക, അവർക്കുള്ള ഡ്രസ്സ് കൊടുക്കുക, ഇതൊക്കെ എല്ലാ രക്ഷിതാക്കളും അതിനെക്കുറിച്ച് ബോധവാന്മാരാണ്. എവിടെ നിന്നെങ്കിലും പണം കടം വാങ്ങിയിട്ടെങ്കിലും ഒരു പെരുന്നാക്കൊരു ഡ്രസ്സ് വാങ്ങാതിരിക്കും. പക്ഷെ സത്യത്തിൽ എന്താന്ന് വിചാരിച്ചാൽ അതിലൊക്കെ എന്തുള്ളു, നീ ധരിക്കുന്നുവെങ്കിൽ അവരെ ധരിപ്പിക്കുക, നമുക്ക് കഷ്ടപ്പാടാണെങ്കിൽ ആ കഷ്ടപ്പാടിൽ കുട്ടികൾ പങ്കുചേരാന്നുള്ളേ ഉള്ളൂ. അല്ല, ഓർക്ക് കാറും ലോറിയും വാങ്ങിക്കൊടുത്ത് നമ്മൾ കടത്തിലും പരിശീലനം പോടാന്നുള്ള, അതിലൊക്കെ അത്രേ ഉള്ളൂ. എന്നാൽ ഒരു കുട്ടി നരകത്തിലേക്ക് പോകാതിരിക്കുക, അതിന് വേണ്ട പരിശ്രമം നടത്തുക എന്നുള്ളത് അള്ളാഹു നേരിട്ട് രക്ഷിതാക്കളെ വിളിച്ച് ഏൽപ്പിച്ചൊരു കാര്യം. അംഫുസക്കും വാഹിലേക്കും പിന്നെ ആറാറിനാല് അതിന് വേറെ അർത്ഥമല്ലല്ലോ, എന്നാൽ നരകത്തുനിന്ന് നിങ്ങളെയും നിങ്ങളെ കുടുംബത്തെയും രക്ഷപ്പെടുത്തുന്ന. അപ്പൊ ഇതൊക്കെ നരകത്തേക്കുള്ള യാത്രകളല്ല. അപ്പൊ അങ്ങനത്തെ ഒരു അപകടങ്ങളിൽ നമ്മുടെ കുട്ടികൾ പെടാതിരിക്കുക എന്നതാണ് പാരന്റിങ്ങിൽ, ഇസ്ലാമിക് പാരന്റിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട വശം. എന്ത് ചെയ്യുക, ഇത്തരം അപകടങ്ങളിലേക്ക്, നരകത്തിലേക്ക് എത്തിക്കുന്ന, സ്വന്തം ജീവിതത്തെ നശിപ്പിക്കുന്ന തിന്മകളിലേക്ക് അവരെത്തിപ്പെടാതിരിക്കാൻ രക്ഷിതാക്കൾ. അതിന് ഏറ്റവും പ്രധാനം എന്താണെന്ന് വെച്ചാൽ, ഒരു കുടുംബം എന്ന് പറയുന്നത് നമ്മളെന്താന്ന് വിചാരിച്ചാൽ അത് ഒരു ശരിക്കും എന്താണ്, ഒരു രാഷ്ട്രമാണ്, ഒരു രാജ്യമാണ്. ഭരണാധികാരിയുള്ള എല്ലാം, പിന്നെ ധനമന്ത്രിയുള്ള, ഭക്ഷ്യമന്ത്രിയുള്ള ഒരു നല്ല ഒരു ഒരു ഇതാണ്. അപ്പം അവിടെ എന്താന്ന് വിചാരിച്ചാൽ അവിടുത്തെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം അരിജാല് കവ്വാമുനാലിസ് ആണ്. അത് ആണായിട്ടുള്ളത് ആരാണോ, വാപ്പയാകാം, ജ്യേഷ്ഠനാവാം, അല്ലെങ്കിൽ ഭർത്താവാകാം, ആരാവട്ടെ, അയാളാണ് ആ കുടുംബത്തിൻ്റെ. അപ്പം കുടുംബം എവിടെ വ്യതിചലിക്കുന്നു, എവിടെ പ്രശ്നമുണ്ട്, എന്തപ്പം എൻ്റെ വീട്ടിലത്തെ പ്രശ്നം എന്ന് ഡയഗ്നോസ് ചെയ്ത് അതിൽ ഇടപെടേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്, വാപ്പക്കാണ്. അത് അങ്ങനെ ഒരു ആണിന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അത് അയാൾ എന്ത് ചെയ്യണം, ശരിക്കും നിർവഹിക്കണം. അപ്പം അവിടെ നമ്മൾ കാണുന്നൊരു കാര്യം, ഇപ്പോൾ പൊതുവെ വീടുകളിലൊക്കെ എന്താ വെച്ചാൽ പെണ്ണുങ്ങളുടെ ഏൽപ്പിക്കുക, ഓരോ അങ്ങോട്ട് നടത്തുക, കുട്ടികളെ ഹോംവർക്ക് അവർ ചെയ്ത് കൊടുക്കണം, കുട്ടികൾക്ക് പോകാനുള്ള ചൂട്ടും മാത്രം അവർ ശരിയായി കൊടുക്കണം, മനസ്സിലെ, കുട്ടികളുടെ ഡ്രസ്സ് അവർ അലക്കി കൊടുക്കണം. മദ്രസിലെ PTA-ക്ക് പെൺകുട്ടികളെ ഉമ്മാരല്ലേ അധികം വരിക,
9: ആണുങ്ങൾ പോകില്ല.
8: അപ്പൊ എന്താന്ന് വിചാരിച്ചാൽ എല്ലാ കാര്യങ്ങളും സത്യത്തിൽ എന്താന്ന് വിചാരിച്ചാൽ ആ കുട്ടിന്റെ വിദ്യാഭ്യാസം, ആ കുട്ടിൻ്റെ ഇതിലൊന്നും എന്തില്ല, ഒരു ഷൂറ, ഒരു കൂടിയാലോചന. ഞാൻ പറഞ്ഞത് എല്ലാം ഉമ്മ ചെയ്തോട്ടെ, പക്ഷെ എല്ലാം വാപ്പയുടെ അറിവോടുകൂടെയും നേതൃത്വത്തിലും ചെയ്യണം.
9: ആഭ്യന്തരമന്ത്രി വാപ്പയാണ്
8: അതിന് ഏറ്റവും നിർണായകമായ കാര്യങ്ങൾ ചെയ്യുന്നിടത്ത് അയാളാണ്. അത് അത് ഇസ്ലാം കൊടുത്തൊരു ചുമതലയാണ്. അർ-റിജാല് ഖവ്വാമൂന, സ്ത്രീകളുടെ എല്ലാ കാര്യങ്ങളും, ഇപ്പൊ പെണ്ണ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു പെണ്ണിന്റെ കാര്യങ്ങളിലും എന്ത് ചെയ്യണം, നേതൃപരമായ പങ്ക്, അത് നേരെ ചൊവ്വയെ കൊണ്ടടക്കുക എന്നുള്ള ഉത്തരവാദിത്വം അയാൾക്കാരുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കുട്ടികളെ വളർത്തുന്നിടത്ത് എന്തില്ല, ഒരു കൂട്ടായ ശ്രമമോ ഒരു കൂട്ടായ ചർച്ചയോ കൂട്ടായ മുന്നോട്ട് പോക്കോ ഇല്ല എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഒരു കുട്ടി സ്കൂളിൽ പോയി വരുന്നത്, കോളേജിൽ പോയി വരുന്നത് നിരീക്ഷിക്കാൻ ഒരു ഉമ്മക്ക് പരിമിതികളുണ്ട്, എന്നാൽ വാപ്പക്ക് പരിമിതികളില്ല. വെറുതെ നമ്മൾ ജോലി സമയത്ത് ആ സ്കൂളിൻ്റെ പരിസരത്ത് കൂടെ ഒന്ന് പോയി റൗണ്ട് ചെയ്ത് വന്നാൽ ചിലപ്പോൾ നമ്മൾക്ക് ആ ഒരു സാഹചര്യം മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ശ്രദ്ധ രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നില്ല. പിന്നെ രണ്ടാമത് നമ്മൾ പാരന്റിങ്ങിൽ കാണുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചാൽ, ഈ രണ്ടുപേരും ഒരേ ട്യൂണിലാണ് കുട്ടികളോട് പെരുമാറുന്നത്, അവിടെയാണ് പ്രശ്നം. അവിടെ എന്തായിരിക്കണം, ഉമ്മ ഒരു സ്നേഹത്തിൽ നിൽക്കണം. നമ്മളല്ലേ പണ്ട് എന്തെങ്കിലും നമുക്ക് വാപ്പാനെന്ത് പൈസ ആണെങ്കിൽ അത് നമുക്ക് ഉമ്മനോട് എന്തുമാവാം, പക്ഷെ ഇന്ന് കുട്ടികൾക്കൊക്കെ പേടി ഉമ്മാനെയാണ്. അതെന്തുകൊണ്ടാണ്, വാപ്പമാര് അവരുടെ പങ്കുകൾ നിർവഹിക്കാതിരിക്കുമ്പോൾ വാപ്പയും ഉമ്മയും ആകേണ്ടി വരികയാണ് ആര്, ഉമ്മ. അപ്പോൾ ഒരു സപ്പോർട്ടില്ല. അപ്പോൾ കുട്ടികൾക്ക് വിഷമങ്ങൾ വന്നാൽ വിഷമങ്ങൾ അവർ സഹിക്കും, അത് ഷെയർ ചെയ്യാൻ പറ്റൂല, അത് പറയാൻ പറ്റൂല. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും ഉമ്മമാർ ഒറ്റപ്പെട്ടു പോവുകയും കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ശാസിക്കേണ്ടടുത്ത് ശാസിക്കാനോ സ്നേഹിക്കേണ്ടത് സ്നേഹിക്കാനോ അവിടെ പ്രശ്നങ്ങൾ പറയാനോ ഒന്നും അവസരങ്ങൾ കിട്ടാതെ വരുന്നു. അപ്പോൾ സത്യത്തിൽ നേരത്തെ പറഞ്ഞ മാതിരി പാരൻറ്റിങ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ സത്യത്തിൽ സ്കൂളിൽ നമ്മൾ പി ടി എകൾ നടക്കും, അല്ലെങ്കിൽ മദ്രസയിലെ മാതൃസംഗമങ്ങൾ, അല്ലെങ്കിൽ പാരൻ്റ്, അതിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കുട്ടികളെ മദ്രസയിൽ അവർക്ക് വിജ്ഞാനം പകർന്നു നൽകുന്ന പോലെ തന്നെ എന്ത് ചെയ്യണം, മദ്രസയിലൂടെ നമ്മൾ ലക്ഷ്യമാക്കുന്നത് എന്താണോ ആ സംസ്കാരവും ദീനും കുട്ടികൾക്ക് വരാൻ അവരെ കൂടെ ഗൈഡ് ചെയ്യേണ്ടത് ആരാണ്? പാരൻസ്. അപ്പൊ പാരൻസിനും കൂടി ഒരു മദ്രസ എന്ത് ചെയ്യണം, മദ്രസയോടൊപ്പം പാരലായിട്ട് നടക്കണം. ഇനി അങ്ങനെ ഇല്ലാന്നുണ്ടെങ്കിൽ വളരെ പ്രയാസകരമായ ഒരു അവസ്ഥയിലേക്കാണ് പോവുക. പിന്നെ നമ്മളിപ്പോൾ ഈ കുട്ടികളെ പരിശോധിക്കുമ്പോൾ പല കുട്ടികളും വരുന്ന വീടുകൾ പരിശോധിച്ചാൽ അവിടെ രക്ഷിതാക്കൾക്ക് ഒഴിവേയില്ല, വാപ്പക്ക് ജോലി, ഉമ്മക്ക് ജോലി. കുട്ടികൾ തികച്ചും എന്താണ്, ഒരനാഥരായി വളരെയാണ് ചെയ്യണത്.
9: രക്ഷിതാക്കൾ ഉണ്ടായിട്ടുണ്ട്.
8: അപ്പോൾ പിന്നെ ഈ പ്രീ സ്കൂളിലെ ഒരു ടീച്ചർ പറഞ്ഞു, സ്കൂൾ വിട്ടിട്ട് കുട്ടി ചോദിച്ചു, ഞാൻ ടീച്ചറെ കൂടെ വരട്ടെ. അപ്പോൾ ഒരു ടീച്ചർക്ക് ഈ ഒരു 3 മണിക്കൂർ കൊണ്ട് കുട്ടിയോടുണ്ടായ ഒരു അറ്റാച്ച്മെന്റ് ഉമ്മക്ക് എന്ത് ചെയ്തിട്ടില്ല, 4 കൊല്ലം കൊണ്ട് ഉണ്ടായിട്ടില്ല. അപ്പോൾ എനിക്ക് ഉമ്മ നിങ്ങളാണ്, എനിക്ക് ഞാൻ നിങ്ങളെ കൂടെയാണ് വരുന്നത് എന്ന് ടീച്ചറോട് പറയണമെങ്കിൽ നമ്മുടെ വീടുകളിൽ എന്ത് നടക്കുന്നു പുതിയ തലമുറയിൽ നമ്മൾ എന്ത് ചെയ്യണം ആലോചിക്കണം. അതുകൊണ്ട് നല്ല ഒരു പിന്നെ ആരോഗ്യകരമായൊരു മനസ്സും ആരോഗ്യകരമായൊരു ശരീരവും ഒരു ദീനി പശ്ചാത്തലവും ഒരു സമാധാന അന്തരീക്ഷങ്ങളും ഒന്നുമില്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ വഴിതെറ്റിപ്പോകുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അതുകൊണ്ട് രക്ഷിതാക്കൾ വളരെ വിജിലൻ്റായി കാര്യങ്ങളെക്കുറിച്ച് നല്ല ബോധത്തോടുകൂടെ വരേണ്ട ഒരു സമയം തന്നെയാണ് ഇപ്പോൾ.
9: ഇതിൽ പാരൻസിനോട് ഇവിടെ ആരിസ്ക പറഞ്ഞതിൻ്റെ ഒരു കൺക്ലൂഷൻ പറയാൻ ഞാൻ ശ്രമിക്കുകയാണ്. ശരിക്ക് വീട്ടിൽ തന്നെ പാരൻറ്റിങ് സെഷൻ വെക്കാവുന്ന വിധം മനോഹരമായ ഒരുപാട് പ്രഭാഷണങ്ങളും അതുപോലെ തന്നെ ക്ലാസ്സുകളൊക്കെ ഉണ്ട്. ഒരുപക്ഷെ പീസ് റേഡിയോ പ്രൊമോട്ട് ചെയ്യുന്ന പാരൻറ്റിങ് രംഗത്തെ വളരെ ബൃഹത്തായ പദ്ധതി തന്നെയുണ്ട്. ഇതൊന്നും പക്ഷേ നമ്മുടെ ആളുകൾ ഉപയോഗിക്കുന്നില്ല. ഈ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളോട് ഞാൻ പറയണം, ഇപ്പോൾ വ്യത്യസ്തമായ രീതിയിൽ ഇപ്പോൾ ആരിസ് ബിൻ സലീം നടത്തിയ നല്ല പ്രഭാഷണങ്ങളുണ്ട്. കുട്ടികളുടെ അഡോളസൻസ് അനുബന്ധ കാര്യങ്ങളിലൊക്കെ അങ്ങനത്തെ മേഖലകളിൽ ഡോക്ടർ ജൗഹർ മുനവറിനെ പോലത്തെ ആളുകൾ നടത്തിയ നല്ല പ്രഭാഷണങ്ങളുണ്ട്. ഞാൻ 2 വ്യക്തികളെ സാമ്പിളിന് വേണ്ടി എടുത്തതാണ്. പാരൻറ്റിങ് സെഷനുകൾ നിങ്ങളൊന്ന് യൂട്യൂബ് സെർച്ച് ചെയ്താൽ, അല്ലെങ്കിൽ പീസ് റേഡിയോ പ്രോഗ്രാമുകൾ ശ്രദ്ധിച്ചാൽ ധാരാളം നിങ്ങൾക്ക് കിട്ടും. അതോടൊപ്പം തന്നെ ഇപ്പം പീസ് റേഡിയോ പുതിയ ഒരു രംഗത്തേക്ക് കടക്കുകയാണ്. നേരത്തെ പ്രകാശതീരം എന്ന പേരിൽ ആദരണീയനായ സാദിഖ് മദീനി കുടുംബജീവിതത്തെക്കുറിച്ച്, ഇസ്ലാമിലെ കുടുംബജീവിതത്തെക്കുറിച്ച് സമഗ്രമായി അവതരിപ്പിച്ച 100 ചില്ലാനം ക്ലാസ്സുകൾ പീസ് റേഡിയോ ലൈഫ് കോഴ്സിൻ്റെ മൊഡ്യൂളായിട്ട് വരാൻ പോവാണ്. ഓരോ ക്ലാസ് 20 മിനിറ്റിൻ്റെ ക്ലാസ്, അതിൻ്റെ 3 ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമ്മൾ കുടുംബജീവിതം തന്നെ ഒന്ന് സമഗ്രമായി പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വാപ്പ ആകണം എങ്ങനെ ആകണം, ഉമ്മ എങ്ങനെ ആകണം എന്നൊക്കെ നമുക്ക് പഠിക്കാൻ കഴിയും. കുറച്ച് സബറോടുകൂടെ ആ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് പോകുന്നൊരു സ്വഭാവം നമുക്ക് ഉണ്ടാകണം. ഇനിയിപ്പം കുട്ടികൾക്ക് ഓരോ സമയത്തും കിട്ടേണ്ട ഗൈഡൻസ്, ഈ 2-ാം തീയതിയോടുകൂടെ പീസ് റേഡിയോ അതിൻ്റെ ഈ മദ്രസ അവധിക്കാല കോഴ്സ് ആരംഭിക്കുകയാണ്. ഇപ്പോൾ ജെൻഡർ ന്യൂട്രാലിറ്റിയാണ് കുട്ടികളോട് അതിലെ ചില ക്ലാസ്സുകളിലൂടെ നമ്മൾ പറയാൻ വിചാരിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് അവരെ അവരെടുത്ത് വരാൻ പോകുന്ന കാര്യങ്ങൾ നേരത്തെ അഭിമുഖീകരിക്കുക എന്നവിടെ ആരിസ്മോലി പറഞ്ഞ ആ ഒരു കാര്യം പ്രായോഗികമായി നടക്കുകയാണ്. കുട്ടികൾക്ക് ഗെയിമാണ് കുട്ടികളുടെ പ്രശ്നമെങ്കിൽ പീസ് റേഡിയോ അതിൻ്റെ ഈ മദ്രസ വഴി, ആക്ടിവിറ്റി വിൻഡോ വഴി ആ ഗെയിം കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്ക് ഗെയിം കളിക്കാൻ യഥാർത്ഥത്തിൽ അവസരം കൊടുക്കുന്നുണ്ട്. ആ ഗെയിം ഒരിക്കലും തെറ്റായ വശത്തേക്ക് പോകുന്നില്ല. അപ്പോൾ വെള്ളം സർവത്ര, തുള്ളു കുടിപ്പാനില്ലത്ര എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ ആളുകളുടെ ഒരു സാഹചര്യം എന്നുള്ളത് ഇവിടെ ഒന്ന് പ്രത്യേകം ഈ ഒരു സന്ദർഭത്തിൽ പോയിൻ്റ് ഔട്ട് ചെയ്യണം. ഇനി ആരിസ്ക നമ്മൾ പോകേണ്ട ഒരു മേഖല, ആ ഒരു ഭാഗം കൂടി കഴിഞ്ഞാൽ നമുക്ക് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാൻ തോന്നുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെ അകപ്പെട്ട കുറച്ച് കുട്ടികളുണ്ടല്ലോ, അകപ്പെട്ടു പോയ കുട്ടികളുണ്ട്. ഇപ്പോൾ ഈ ടീൻ സ്പേസ് വ്യാപകമായി നടന്നപ്പോൾ കുറേയധികം ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നിട്ടുണ്ട്. അതിലൊരു പെൺകുട്ടി ടീൻ സ്പേസ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഒരു സ്ലിപ്പ് എൻ്റെ കയ്യിൽ തന്നു. അതിൽ എഴുതിയതാണ്, അതിൽ വിശദമായ കുട്ടി എഴുതിയിട്ടുണ്ട്, ഇത്ര പേർ എഴുതിയിട്ടുണ്ട്, എൻ്റെ കന്യകത്വം അടക്കം നഷ്ടപ്പെട്ടു എന്നടക്കം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഇവളെ സ്നേഹിച്ചിരുന്നു എന്ന് പറയുന്ന വ്യക്തി ലഹരി ഉപയോഗിക്കുന്ന ആളാണ്. ലഹരിയിൽ നിന്നൊരു ചെറിയ വ്യത്യാസത്തിലാണ് അവൾ രക്ഷപ്പെട്ട്. ഈ കയ്യിൽ കിട്ടിയത് ലഹരിയാണെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് മാത്രം എന്ത് ചെയ്തു, അവൾ ഉപയോഗിക്കാതെ രക്ഷപ്പെട്ടു. ആ ഞെട്ടലിൽ നിന്നാണ് അവൾ എന്ത് ചെയ്യുന്നത്, ടീൻ സ്പേസിലേക്ക് വരുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇതിൽ അകപ്പെട്ട കുട്ടികളെ കൈകാര്യം ചെയ്യുന്നിടത്ത് വലിയ വീഴ്ചകൾ പൊതുവെ വരാറുണ്ട്, അതെങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ളതാണ്.
8: അതായത് നമ്മൾ എന്തായാലും തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് കഴിയും, അതിന് യാതൊരു സംശയമല്ല. പക്ഷെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ എന്ത് വേണം വെച്ചാൽ ഈ വ്യക്തി സന്നദ്ധനാവുക എന്നുള്ളതാണ്
9: ആദ്യത്തെ.
8: നമുക്കിപ്പോൾ രക്ഷിതാക്കൾക്ക് ആഗ്രഹം ഉണ്ടാവും ഇത് കാണുമ്പോൾ ഇവനെ എവിടെയും ആക്കാൻ. അപ്പം സാധാരണഗതിയിൽ എന്താണെന്ന് വിചാരിച്ചാൽ നമ്മൾ തെളിവുകളോടുകൂടെ ഇത് പിടിക്കപ്പെടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഇതിൻ്റെ തെറ്റ് സംഭവിച്ചു, എനിക്ക് പ്രശ്നമില്ല, ഞാൻ ശരിയാകാൻ തയ്യാറാണ് എന്ന് പറയുന്ന അവസ്ഥകളുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കുട്ടികളെ നിരീക്ഷിക്കണം, ഇങ്ങനെ വല്ല സംഭവങ്ങളുണ്ടോ എന്ന് സുഹൃത്തുക്കളോട് നമ്മൾ അവർക്ക് അഭിമാനത്തിന് പ്രശ്നം വരാത്ത രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് കണ്ടുപിടിക്കാൻ ശ്രമിക്കണം. എപ്പോഴും നമ്മുടെ അധ്യാപകന്മാരോട്, അധ്യാപകന്മാർക്ക് വലിയ പങ്കുണ്ട്, അവരോട് നമ്മൾ അവനെ ക്ലാസ്സിൽ വളരെ ശ്രദ്ധിക്കുന്നുണ്ടോ, എന്താണ് അലസത ഉണ്ടോ, എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ എന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കണം. അപ്പം അങ്ങനെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ് നമ്മളതിനെ ചെക്ക് ചെയ്ത് കണ്ടുപിടിച്ചാൽ പലപ്പോഴും അവർ നമ്മളെ അംഗീകരിക്കാൻ നിർബന്ധിതരാകും. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരെ കിട്ടും. കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, അവരെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കൗൺസിലിംഗ് കൊടുത്തിട്ട് അവരെ സംസാരിച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഡിയഡിഷൻ സെൻ്റർ ഉണ്ട്, ഞാൻ അതല്ലെങ്കിൽ അത് ബോധവൽക്കരിച്ചിട്ട് നമുക്കൊരു സമയം കൊടുക്കാം. ആ സമയം കൊണ്ട് അവർക്ക് അതിന് പിൻവാങ്ങാൻ സ്വയം പറ്റുന്നെങ്കിൽ കുഴപ്പമില്ല. അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഡിയഡിഷൻ സെൻ്ററുകളിൽ നമ്മളിപ്പോൾ ചെയ്യണത് എന്താ വെച്ചാൽ, ചെയ്യുന്ന കാര്യം, ഒരാൾ ലഹരിയിൽ നിന്ന് മോചിതനാവുക എന്നത് ഒരു രോഗം മാറുന്നു എന്നുള്ളത് മാത്രമാണ് സംഭവിക്കുന്നുള്ളൂ. പക്ഷേ അവൻ ഒരു ലഹരിയിലേക്ക് എത്തിപ്പെട്ട ജീവിത സാഹചര്യങ്ങളും പശ്ചാത്തലങ്ങളും അതുപോലെ നിലനിൽക്കുന്നു. മനസ്സിലായില്ലേ? ഇപ്പം നമ്മളൊരു സാധാരണഗതിയിൽ ഒരു ഇൻഫെക്ഷൻ വന്നിട്ട് ഒരു ആൻറ്റിബയോട്ടിക് കഴിച്ചു, അത് മാറി, വീണ്ടും അതേ ഇൻഫെക്ഷൻ വരാവുന്നൊരു സാഹചര്യത്തിൽ തന്നെയാണ് അയാൾ ജീവിക്കുന്നതെങ്കിൽ അതുകൊണ്ട് അയാൾ ഇപ്പോൾ രോഗമുക്തി നേടിയ ആളാണ്. പക്ഷേ അയാൾക്ക് അതെ. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യാച്ചാൽ നമ്മൾ അവനൊരു ഒരു ലൈഫ് ഒരു ക്രമീകരണം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അവൻ്റെ കോഴ്സ്, എന്ത് കോഴ്സിന് അവൻ പോകണം, പഠിക്കണം, അതിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാകാൻ പറ്റില്ല. പാരൻസുമായുള്ള റിലേഷൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നെങ്കിൽ അതൊരു കൗൺസിലോട് അവരെ ഒന്നിച്ചിരുത്തി അത് പരിഹരിച്ചു കൊടുക്കണം. അവൻ എന്തെങ്കിലും സാമ്പത്തികമായ പ്രയാസങ്ങളിൽ പെട്ടുപോയിട്ടെങ്കിൽ എന്ത് ചെയ്യണം, അത് കണ്ടുപിടിച്ച് നമ്മൾ പരിഹരിച്ചു കൊടുക്കണം. പിന്നെ എങ്ങനെ മുന്നോട്ട് പോകണം, അവൻ അഞ്ചു നേരം നമസ്കാരം, അവൻ്റെ പ്രാർത്ഥന, അവൻ്റെ ഖുർആൻ പാരായണം, അവൻ്റെ ദീനിയായിട്ടുള്ള അടിസ്ഥാന ബോധം, ഇതെല്ലാം കൊടുത്ത് വളരെ സ്മൂത്തായ ഒരു ലൈഫിലേക്ക് അവനെ ഗൈഡ് ചെയ്ത് അതിൽ ലൈവായി നിലനിർത്തിക്കൊണ്ട് പോയാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇത് പരിഹാരം. അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് നമ്മൾ സാധാരണ ന്യൂ ഹോപ്പ് പോലുള്ള ഡിയഡിഷൻ സെൻ്ററിലുണ്ടാകുന്നത്. അവിടെ ഉള്ളിൽ തന്നെ പള്ളിയുണ്ട്, അവിടെ ഇമാമുണ്ട്, മനസ്സിലായി? അവിടെ മൂന്നേരം നാലിന് ക്ലാസ് ഉണ്ട്, കൗൺസിലിംഗ് ഉണ്ട്, ഇനി ഡോക്ടർ നോക്കിയിട്ട് ഇനി മെഡിസിൻ കൊടുക്കണ്ടേ, മെഡിസിൻ കൊടുക്കും. അങ്ങനെ വരുമ്പോൾ 10-21 ദിവസം അവരൊരു പുതിയ ലൈഫ് സ്റ്റൈൽ എന്ത് ചെയ്യാണ്, ശീലിക്കണം. അത് പിന്നെ അതേപോലെ പുറത്തു പോയി ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവികമായും ഒരു സ്മൂത്തായ
9: ദിവസം പോലെ തന്നെ.
8: പിന്നെ സ്വാഭാവികമായിട്ട് പുറത്തെന്ത് ചെയ്യുക, അവർക്ക് ഇതിനൊരു സപ്പോർട്ട് കൊടുക്കാൻ പറ്റിയ നാട്ടിലെ ദീനി പ്രവർത്തകന്മാരായിട്ട് ബന്ധപ്പെടുത്തിയിട്ടോ, അല്ലെങ്കിൽ അവൻ അങ്ങനത്തെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെടുത്തി കൊടുത്തിട്ടോ, അല്ലെങ്കിൽ പാരൻസ് ആ കാര്യം ശ്രദ്ധിച്ചിട്ടോ, അങ്ങനെ കൂടെ നിന്ന് കൊടുത്താൽ അങ്ങനെ റെഡി.
9: നോൺ മുസ്ലിംസ്

0: ഇല്ലല്ലോ. അവന്റെ പേരുവരുന്ന അപമാനം മാത്രമല്ല ഇവിടുത്തെ ഏറ്റവും അടിസ്ഥാന പ്രശ്നം. ആ കുട്ടിയുടെ, നമ്മുടെ മകളുടെ, നമ്മുടെ മകന്റെ പരലോകം യഥാർത്ഥത്തിൽ നഷ്ടപ്പെടുകയാണ്. നമ്മുടെ മുതുകെല്ലിന്റെ പിന്നാമ്പുറത്തു നിന്ന് ആരംഭിക്കുന്ന ഒരു പുതിയ തലമുറയിൽ, നമ്മുടെ അനന്തരഗാമികളിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു തലമുറ, നമുക്ക് വേണ്ടി അള്ളാഹുവോട് സംസാരിക്കുന്ന ഒരു തലമുറ ഉണ്ടാകണമെന്നൊക്കെ ആഗ്രഹിച്ചത് അസ്ഥാനത്താകുമ്പോഴുണ്ടാകുന്ന നൊമ്പരമാണ് ഇതിലെ ഏറ്റവും പ്രധാന പ്രശ്നം. അതുകൊണ്ട് നിങ്ങളനുഭവിക്കുന്ന സംഘർഷങ്ങളുണ്ടാകും. ശരി, ഇത്തിരി സമയമെടുത്തിട്ടാണെങ്കിലും അത്തരം വിഷയങ്ങൾക്കൊക്കെ ഇൻഷാല്ലാ ഈയൊരു സ്നേഹക്കൂട് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇനിയും മറുപടി പറയും. ഈ എപ്പിസോഡ് സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, ചിലപ്പോൾ വളരെ സമർത്ഥമായി ഇത് പ്രതിരോധിച്ചതിൻ്റെ നല്ല ഉദാഹരണങ്ങളുണ്ടാകും. ചില പാരൻസിന് നല്ല സജഷൻസ് പറയാനുണ്ടാകും. ആ സജഷൻസ് നിങ്ങൾ പറഞ്ഞോളൂ, നമുക്കത് ക്രോഡീകരിച്ച് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാം. പ്രായോഗികമായി നമ്മൾ കണ്ടെത്തിയ വഴികൾ വേറൊരാൾ സ്വീകരിച്ചു തുടങ്ങുമ്പോൾ ഒരുപാട് കുഞ്ഞുങ്ങളെ ഈ കെണികളിൽ നിന്ന് രക്ഷപ്പെടുത്തിയതിൻ്റെ പുണ്യം നമുക്ക് നേടാൻ കഴിയും എന്ന ഒരു സന്തോഷവും കൂടി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. തുടർ എപ്പിസോഡുകളിൽ വീണ്ടും കാണാനും ചർച്ചകളിൽ പങ്കെടുക്കാനും സമയവും സന്ദർഭവും സാഹചര്യവും ഒക്കെ അതിനനുസൃതമായി വിശാലമാകാനുമുള്ള പ്രാർത്ഥന നിങ്ങളിൽ നിന്നുണ്ടാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ഇവിടെ യഥാർത്ഥ ജീവിതം എന്ത് എന്ന് തിരിച്ചറിയാത്ത കുട്ടികൾ, അവരാണ് യഥാർത്ഥത്തിൽ ദുനിയാവിൻ്റെ ലഹരിയിൽ ഇങ്ങനെ ആനന്ദം കണ്ടെത്താം. നേരമറിച്ച് എൻ്റെ ശരീരവും ആരോഗ്യവും ഞാൻ എങ്ങനെ ചെലവഴിക്കേണ്ടതുണ്ട്, എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ ആരോഗ്യം എനിക്ക് എങ്ങനെ ആസ്വദിക്കാൻ കഴിയും, ഇപ്പോൾ കുറച്ച് കാലത്തേക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഇങ്ങനെ തട്ടിമുട്ടി പോകും, പക്ഷേ അത് കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ ഒറ്റപ്പെടലുകളും ഏകാന്തതകളും വരുന്ന സമയത്ത് എൻ്റെ ആരോഗ്യം എനിക്ക് നഷ്ടപ്പെടുമല്ലോ എന്നതെങ്കിലും ചിന്തിച്ച് ലഹരികളിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കേണ്ടതുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട് വലിയൊരു സന്ദേശമാണ് ഇന്നത്തെ സ്നേഹക്കൂടിൽ പങ്കുവച്ചത്. കുട്ടികളിലെ ലഹരി ഉപയോഗത്തിൻ്റെ പശ്ചാത്തലത്തിൽ നടത്തിയ ഒരു ചർച്ചയുടെ ഒരു ഭാഗമാണ് പഫുകൾ പുകക്കുന്ന ജീവിതങ്ങളെന്ന തലക്കെട്ടിൽ ബഹുമാനനായ താജുദ്ദീൻ സലാഹിയും പ്രൊഫസർ ഹാരിസ് ബിൻ സലീമും സ്നേഹക്കൂടിൽ പങ്കുവച്ചത്. ഇനി നമ്മൾ
2: ഈ അൽ ഉസൂലിൽ നമ്മൾ സാധാരണ ചർച്ച ചെയ്യാറുള്ളത് ഹദീസിന്റെ ഭാഗങ്ങളാണല്ലോ.
1: അതെ.
2: അപ്പോ വിവിധ തലത്തിലുള്ള പണ്ഡിതന്മാരാണ് അൽ ഉസൂലിൽ നമ്മളൊപ്പം ഉണ്ടാവാറുള്ളത്. ഇന്നത്തെ സെഷനിൽ അബ്ദുൽ മാലിക് സലഫിയാണ് നമ്മോടൊപ്പം ഉള്ളത്. അൽ മുസ്ഹഫ് എന്ന ഭാഗത്തിലെ രണ്ടാമത്തെ ഒരു ക്ലാസ്സാണ് നമ്മൾ ശ്രവിക്കാൻ പോകുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ഇന്നൽഹംദുലില്ലാ الذي أنعم علينا بنعمة الإسلام والصلاة والسلام على نبيه محمد صلى الله عليه وسلم وعلى آله وأصحابه أجمعين أما بعد പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഉസൂലുൽ ഹദീസിലെ മുസഹഫ് എന്നു പറയുന്ന വിഭാഗത്തെ സംബന്ധിച്ചുള്ള വിശദീകരണങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വിശദീകരിച്ചത്. മുസഹഫായ ഹദീസിനെ, ആ തസ്ഹീഫ് സംഭവിക്കുന്ന സ്ഥലങ്ങളെ സംബന്ധിച്ചും അതിൻ്റെ ഉറവിടത്തെ സംബന്ധിച്ചും, അതല്ലെങ്കിൽ അതിൻ്റെ ഉറവിടത്തെ അടിസ്ഥാനമാക്കി പണ്ഡിതന്മാർ വിവിധ ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ സനദിൽ തസ്ഹീഫ് സംഭവിക്കാം, അഥവാ അക്ഷരങ്ങളിൽ വരുന്ന അബദ്ധങ്ങൾ സംഭവിക്കാം. അതുപോലെ മത്തനിൽ, ഹദീസിൻ്റെ ടെക്സ്റ്റിൽ, അതിൻ്റെ ഉള്ളടക്കത്തിൽ സംഭവിക്കാം. ഉദാഹരണങ്ങൾ നമ്മൾ വിശദീകരിച്ചു. അപ്രകാരം തന്നെ അതിൻ്റെ മൻഷ, കേൾവി കുറവ് കൊണ്ടോ അതല്ലെങ്കിൽ കാഴ്ച കുറവ് കൊണ്ടോ അബദ്ധങ്ങൾ സംഭവിക്കാം. ഇന്ന് നമുക്ക് അതിൻ്റെ ബിഇതിബാരി ലഫ്ലിഹി ഔ മഅനാഹു, തസ്ഹീഫിനെ പണ്ഡിതന്മാർ അതിൻ്റെ ലഫ്ലിൻ്റെ അടിസ്ഥാനത്തിൽ അതല്ലെങ്കിൽ അതിൻ്റെ മഅനയുടെ അടിസ്ഥാനത്തിൽ രണ്ട് ഭാഗമായി തിരിച്ചത് നമുക്ക് വിശദീകരിക്കാം. തസ്ഹീഫിനെ പ്രധാനമായും തസ്ഹീഫും ഫിൽ

0: ലഫ്ലി, വാക്കുകളിൽ, അക്ഷരങ്ങളിൽ, ലഫ്ലുകളിൽ വരുന്ന തസ്ഹീഫ് ഉണ്ട്. വഹുവൽ അക്സറു, തസ്ഹീഫിൻ്റെ ഇനങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ വാക്കിൽ വരുന്ന അപകടങ്ങളാണ് അല്ലെങ്കിൽ അബദ്ധങ്ങളാണ് കൂടുതൽ സംഭവിക്കുക. എഹ്തജമ എന്നുള്ളതിന് എഹ്തജറ എന്നാക്കിയതുപോലെ. അതുപോലെ തന്നെ അൽ അവ്വാം ബിൻ മുറാജിം എന്നുള്ളത് അൽ അവ്വാം ബിൻ മുസാഹിം എന്നതുപോലെ. മൻ സ്വാമ റമളാന വഅത്ബഉഹു സിത്തൻ മിൻ ശവ്വാൽ എന്നതിനെ വഅത്ബഉഹു ശൈഅൻ മിൻ ശവ്വാൽ എന്നാക്കി, സിത്തൻ എന്നതിനെ ശൈഅൻ എന്നാക്കിയുള്ള അല്ലെങ്കിൽ അങ്ങനെ ആയിപ്പോയ തസ്ഹീഫുകൾ. ഇതൊക്കെ ലഫ്ളിൽ വരാവുന്ന തസ്ഹീഫുകൾക്കുള്ള ഉദാഹരണങ്ങളാണ്. അപ്പോൾ തസ്ഹീഫ് എന്നുള്ളത് സനദിലും അതിൻ്റെ അഥവാ പരമ്പരയിലും അതിൻ്റെ മത്തൻ അഥവാ ഹദീസിൻ്റെ ആശയത്തിലും സംഭവിക്കാം. മാനുഷികമായ ചെറിയ പിഴവുകളാണത്. രണ്ടാമതായി, തസ്ഹീഫും ഫിൽ മഅന, ആശയത്തിൽ വരുന്ന തസ്ഹീഫ്. ആശയത്തിൽ വരുന്ന തസ്ഹീഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഐ അൻ യുബഖിയ റാവി അൽ മുസഹഫ് അൽ ലഫ്ള الراوي المصحف اللفظ على حاله تصحيف ചെയ്യുന്ന റാവി റിപ്പോർട്ടർ തസ്ഹീഫ് ചെയ്യപ്പെടുന്ന വാചകത്തെ ഒരു മാറ്റവുമില്ലാതെ തന്നെ നിലനിർത്തിയിട്ടുണ്ടാകും. അഥവാ വാക്കുകളിലോ അക്ഷരങ്ങളിലോ കുത്തുകളിലോ അല്ലെങ്കിൽ കോമയിലോ പിന്നെ ഹർക്കത്തുകളിലോ ഒന്നും ഒരു മാറ്റവും ഉണ്ടാവുകയില്ല. ലാക്കിൻ, എന്നാൽ യുഫസ്സിറുഹു തഫ്സീറൻ, ആ വാക്കിനെ ആ ലഫ്ളിനെ ഈ മുസഹിഫായ റാവി വിശദീകരിക്കുന്നു. ഇങ്ങനെ യദുല്ലു അല അന്നഹു ഫഹിമ മഅനാഹു ഫഹ്മൻ ഗൈറ മുറാദിൻ, ഈ ലഫ്ളു കൊണ്ട് എന്താണോ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കപ്പെടുന്നത് ആ അർത്ഥമല്ലാത്ത മറ്റൊരു അർത്ഥമാക്കി ഈ ഹദീസിൻ്റെ റിപ്പോർട്ടർ മനസ്സിലാക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ മനഃപൂർവം ചെയ്യുന്ന തസ്ഹീഫുൽ ലഫ്ളി പോലെ തന്നെ മനഃപൂർവം ചെയ്യുന്ന ഒന്നല്ല. അതേസമയത്ത് ആ റാവി ആ ലഫ്ളിനെ മനസ്സിലാക്കിയത് മറ്റൊരു അർത്ഥത്തിലാണ് എന്നർത്ഥം. ഉദാഹരണമായി അബു മൂസ അൽ അനസി, അദ്ദേഹത്തിൻ്റെ ഒരു വാചകം കാണാം. നഹ്നു ഖൗമുൻ ലനാ ഷറഫ്, ഞങ്ങളൊരു സമുദായമാണ്, ഞങ്ങൾക്ക് ഷറഫുണ്ട്, ഞങ്ങൾ മാന്യന്മാരായ മഹത്തുക്കളായ ആളുകളാണ് ഞങ്ങൾ. നഹ്നു മിൻ അനസ, ഞങ്ങൾ അനസയിൽ നിന്നാണ്, അനസയിൽപ്പെട്ടവരാണ്. സ്വല്ല ഇലൈന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളിലേക്ക് നമസ്കരിച്ചിട്ടുണ്ട്, ഞങ്ങളിലേക്ക് തിരിഞ്ഞ് നമസ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നഹ്നു മിൻ അനസ, അനസ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഗോത്രത്തിൻ്റെ പേരാണ്. അതുകൊണ്ടാണ് അൽ അനസി എന്ന് അദ്ദേഹത്തിൻ്റെ ഗോത്രത്തിലേക്ക് ചേർത്തിക്കൊണ്ട് നിസ്ബ് ചെയ്തിട്ടുള്ളത്. പക്ഷേ സ്വല്ല ഇലൈന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളിലേക്ക് തിരിഞ്ഞ് നമസ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളിലേക്ക് തിരിഞ്ഞ് നമസ്കരിച്ചു എന്ന് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഖബീല സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഖബീലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചു എന്ന അർത്ഥമാണ് അതുകൊണ്ട് വരിക. സ്വല്ല ഇലൈന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുമ്പോൾ ആ രീതിയിലാണ് അതിൻ്റെ മഅന അർത്ഥം ലഭിക്കുക. ഇവിടെ നഹ്നു മിൻ അനസ സ്വല്ല ഇലൈന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അദ്ദേഹം പറയാനുള്ള കാരണം മറ്റൊരു ഹദീസാണ്. അതായത് അന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ല ഇല അനസ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനസയിലേക്ക് തിരിഞ്ഞുകൊണ്ട് നമസ്കരിച്ചു എന്ന ഒരു ഹദീസുണ്ട്. ഈ ഹദീസിനെ അബൂ മൂസ അൽ അനസി അദ്ദേഹം മനസ്സിലാക്കിയത് അദ്ദേഹത്തിൻ്റെ ഗോത്രത്തിലേക്ക് തിരിഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചു. അത് ഞങ്ങൾക്കുള്ള ഒരു ഷറഫാണ്, അത് ഞങ്ങൾക്കുള്ള ഒരു മഹത്വമാണ്. പ്രവാചകൻ ഞങ്ങളുടെ ഗോത്രത്തിലേക്ക് ഞങ്ങളിലേക്ക് തിരിഞ്ഞുകൊണ്ട് നമസ്കരിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം ഈ ഹദീസിൻ്റെ അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലാ ഇലാ അനസ എന്ന ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ആ വാക്ക് പറഞ്ഞിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇവിടെ എന്താണ് സംഭവിച്ചത്? അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലാ ഇലാ അനസ എന്ന ഹദീസ് സഹീഹാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനസയിലേക്ക് തിരിഞ്ഞുകൊണ്ട് നമസ്കരിച്ചു. അപ്പോൾ ഈ ഹദീസിൽ പറയുന്ന അനസ എന്നുള്ളത് അബൂ മൂസ അൽ അനസിയുടെ ഗോത്രമാണോ ആണെന്നാണ് അബൂ മൂസ അൽ അനസി അദ്ദേഹം തെറ്റിദ്ധരിച്ചത്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. അൽ അനസ എന്ന് പറഞ്ഞാൽ ഈ ഹദീസിൽ പറയപ്പെട്ട അനസ കൊണ്ട് ഉദ്ദേശം അൽ അനസത്ത് ഹിന അൽ ഹറബ തുൻസബു ബൈനയദൈ അൽ മുസല്ലി, നമസ്കരിക്കുന്നവൻ്റെ മുമ്പിൽ നാട്ടപ്പെടുന്ന കുന്തം, ആ കുന്തത്തിനും അനസ എന്ന് പേരുണ്ട്. അപ്പോൾ ആ കുന്തത്തിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗോത്രവും അനസയാണ്, ഈ കുന്തത്തിനും അനസ എന്ന് പറയും. അപ്പോൾ അദ്ദേഹം മനസ്സിലാക്കി ഞങ്ങളുടെ ഗോത്രത്തിലേക്ക് തിരിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചിട്ടുണ്ട്, അത് ഞങ്ങൾക്കൊരു ഷറഫാണ്. ഇത് തസ്ഹീഫും ഫിൽ മഅനയാണ്, അഥവാ അദ്ദേഹം മനഃപൂർവ്വം ചെയ്തതല്ല. ഒരു റാവി, ഒരു മുസഹിഫായ തസ്ഹീഫ് ചെയ്യുന്ന റാവി ഹദീസിൻ്റെ ഒരു ലഫ്ളിനെ അങ്ങനെ തന്നെ നിലനിർത്തുന്നു. അതേസമയം ആ ഹദീസിൻ്റെ ഉദ്ദേശ്യം ഈ റാവി പറയുന്ന ഉദ്ദേശ്യം ആയിരിക്കുകയില്ല. തെറ്റിദ്ധരിച്ചുകൊണ്ട് ഈ ഒരു അർത്ഥം റാവി പറയുമ്പോൾ, ഇത് പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞിട്ടുള്ളത് തസ്ഹീഫും ഫിൽ മഅന, ആശയത്തിൽ വരുന്നൊരു തസ്ഹീഫാണ്. സ്വാഭാവികമായിക്കൊണ്ടും മനുഷ്യന്മാരാണ്. അതിൻ്റെ ഓരോ ഹദീസിൻ്റെയും അതിൻ്റെ കോണ്ടക്സ്റ്റുകളും അതിൻ്റെ സാഹചര്യങ്ങളും വിശാലമായ അർത്ഥ വ്യത്യാസങ്ങളുമൊന്നും പൂർണ്ണമായും ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാൻ പ്രയാസമുണ്ടാകാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ മനഃപൂർവ്വമല്ലാതെ വരുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇത്. അപ്പോൾ തസ്ഹീഫ് അതിൻ്റെ ലഫ്ളിൻ്റെയും മഅനയുടെയും അടിസ്ഥാനത്തിൽ നമ്മൾ രണ്ടായിട്ട് തിരിച്ചു. ലഫ്ളിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറഞ്ഞു അക്ഷരങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ. ഇഹ്തജമ എന്നുള്ളതിന് ഇഹ്തജറ എന്നാക്കിയത്, അതുപോലെ തന്നെ മിൻ സ്വാമ റമളാന വഅത്ബഉഹു സിത്തൻ എന്നതിന് ഷൈഅൻ മിൻ ശവ്വാൽ എന്നാക്കി മാറ്റിയത്. ഇതൊക്കെ ലഫ്ളിൽ വരുന്ന തസ്ഹീഫിൻ്റെ ഉദാഹരണങ്ങളാണ്. അതേപോലെ തന്നെ മഅനയിൽ വരുന്നത് നമ്മൾ പറഞ്ഞു അനസ എന്നതിൻ്റെ ഉദാഹരണം. മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാ അദ്ദേഹം തസ്ഹീഫിനെ മറ്റൊരു തരത്തിൽ വിഭജിച്ചിട്ടുണ്ട്. വഖദ് ഖസ്സമൽ ഹാഫിൽ ഇബ്നു ഹജർ അത്തസ്ഹീഫ തഖ്സീമൻ ആഖറ. ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാ അദ്ദേഹം തസ്ഹീഫിനെ മറ്റൊരു തരത്തിൽ വിഭജിച്ചിട്ടുണ്ട്. ഫജഅലഹു ഖിസ്മൈൻ, എന്നിട്ട് അദ്ദേഹം രണ്ട് ഖിസ്മാക്കിക്കൊണ്ട് തസ്ഹീഫിനെ മാറ്റുകയാണ്. ഒന്ന് അൽ മുസഹഫു, മുസഹഫ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അടുക്കൽ. വഹുവ മാ കാന തഗ്യീറു ഫീഹി ബിന്നിസ്ബതി ഇലാ നഖ്തിൽ ഹുറൂഫ് മഅ ബഖായി സൂറത്തിൽ ഖത്ത്. അഥവാ വഹു മാക്കാന തഗീർ ഫീഹി, ഇതിൽ വരുന്ന തഗീറുകൾ മാറ്റങ്ങൾ, ബിന്നിസ്ബത്ത് ഇല നഖ്തുൽ ഹുറൂഫ് ഹറഫുകളുടെ നുഖതകളുടെ അടിസ്ഥാനത്തിലാണ്. അഥവാ പുള്ളി ബ എന്നുള്ളതിൻ്റെ പുള്ളി അത് ത ആയി മാറുക അല്ലെങ്കിൽ യ ആയി മാറുക. മഅ ബഖായി സൂറത്തിൽ ഖത്ത്, ആ ഖത്തിൻ്റെ എഴുത്തിൻ്റെ രൂപം മാറുന്നില്ല. ഏതുപോലെ ചോദിച്ചാൽ ബ എന്നത്, ബ എന്നത് അതേ രൂപത്തിൽ തന്നെയാണ് നമ്മൾ ത എഴുതുന്നതും സ എഴുതുന്നതും ഒക്കെ. അപ്പോൾ ബ എന്നുള്ളത് ത ആയി മാറുക, അതല്ലെങ്കിൽ ത എന്നത് സ ആയി മാറുക. അപ്പോൾ അക്ഷരങ്ങളുടെ സൂറത്തുൽ ഖത്ത് അക്ഷരങ്ങളുടെ രൂപത്തിൽ വ്യത്യാസം വരാതെ നുക്തകളിൽ അഥവാ പുള്ളികളിൽ മാത്രം മാറ്റം വന്നുകൊണ്ടുള്ള തഗയീർ മാറ്റത്തെ ഇബ്നു ഹജ്ർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു അതാണ് അൽ മുസഹഫു. രണ്ടാമത്തെ അദ്ദേഹം പറഞ്ഞ കാര്യം അൽ മുഹറഫ്, അൽ മുഹറഫ് എന്നാണ്. അതിന് ഇബ്നു ഹജ്ർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി കൊടുക്കുന്ന വിശദീകരണം ബഹുവ മാ കാനത് തഗയീറു ഫീഹി, ഈ ഹദീസിൻ്റെ ലഫ്ളുകളിൽ വരുന്ന മാറ്റം ബിന്നിസ്ബത്ത് ഇല ശക്കിലിൽ ഹുറുഫ്, ഹറഫുകളുടെ ശക്കിലിൽ തന്നെ വരുന്ന മാറ്റം മാ ബഖായി സൂറത്തിൽ ഖത്തി, ഖത്തിൻ്റെ സൂറത്തിൽ മാറ്റമില്ല. ഏതുപോലെ എന്ന് ചോദിച്ചാൽ ഇപ്പം നൂൻ അതേ രീതിയിൽ തന്നെയാണ് ഏകദേശം ബായും എഴുതുക, അപ്പോൾ അതിൻ്റെ ശക്കിലിൽ ചില മാറ്റങ്ങൾ വരുന്നു പക്ഷേ സൂറത്തിൽ മാറ്റം വരുന്നില്ല. അതിൻ്റെ മൊത്തത്തിൽ അതിൻ്റെ രൂപം അതുതന്നെയാണ് പക്ഷെ അതിൻ്റെ ചെറിയ ഒരു ശക്കിലിൽ വ്യത്യാസം വരുന്നുണ്ട്. ഖത്തിൻ്റെ സൂറത്തിൽ അങ്ങനെ തന്നെ നിലനിൽക്കുന്നു പക്ഷേ ശക്കിലിൽ, അപ്പോൾ അതിൻ്റെ മുഹറഫ് ഇപ്പം നൂനിനെ ത ആയിക്കൊണ്ടോ അതല്ലെങ്കിൽ പിന്നെ സ ആയിക്കൊണ്ടോ ഒക്കെ വരുന്ന മാറ്റങ്ങൾ, ഇപ്പോൾ പുള്ളികളിൽ വരുന്ന മാറ്റം അത് തസ്ഹീഫ് മുഹറഫ് മുസഹഫ് എന്ന പേരിൽ അറിയപ്പെടും. ഇത് ഷക്കിലിൽ വരുന്ന മാറ്റങ്ങളാണ് മഅ ബഖായി സൂറത്തുൽ ഖത്തി. അപ്പോൾ ആദ്യത്തതും രണ്ടാമത്തതും തമ്മിലുള്ള വ്യത്യാസമെന്ത്? മുസഹഫ് എന്ന് പറയുമ്പോൾ നുഖത്തകളിൽ പുള്ളികളിലാണ് മാറ്റം സംഭവിക്കുന്നത്, രൂപത്തിൽ വരുന്നില്ല. അഥവാ ത എന്നത് ഒരു പുള്ളി കൂടി സ ആയി കൊണ്ടുവരുന്ന രീതികൾ. അതുപ്രകാരം തന്നെ ബ എന്നുള്ളത് യ ആയി മാറുക, ഈ രീതിയിലുള്ള മാറ്റങ്ങൾക്കാണ് മുസഹഫ് എന്ന് പറയുക. അതേസമയത്ത് മുഹറഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശക്കിലിൽ ചില മാറ്റങ്ങൾ വരുന്നു, ഇപ്പം നൂൻ എന്നുള്ളത് ത എന്ന അർത്ഥത്തിൽ വരുന്നു. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇങ്ങനെ തസ്ഹീഫുകൾ സംഭവിക്കുന്ന ഒരു റാവി, അതായത് അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസുകളിൽ തസ്ഹീഫുകൾ വ്യാപകമായി കൊണ്ട് സംഭവിക്കുന്നു അല്ലെങ്കിൽ തസ്ഹീഫ് സംഭവിച്ചിട്ടുണ്ട്, അക്ഷരങ്ങൾ മാറുന്നു, അതുപോലെ തന്നെ അതിൻ്റെ പുള്ളികൾ മാറി ഉദ്ധരിക്കുന്നു, അപ്രകാരം ആശയത്തിൽ വരുന്ന തസ്ഹീഫുകൾ സംഭവിക്കുന്നു, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന റാവിയുടെ ഹദീസുകൾ സ്വീകാര്യമാണോ അതല്ല, ഈ റാവിക്ക് അതുകൊണ്ട് ഈ തസ്ഹീഫ് സംഭവിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സിഹത്തിൽ സ്വീകാര്യതയിൽ വല്ല കദഹകളും വല്ല പോരായ്മകളും സംഭവിക്കുന്നുണ്ടോ എന്നുള്ളത് പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇദാ സദറ തസ്ഹീഫു മിന റാവി നാദിറൻ, ഒരു റാവിയിൽ നിന്ന് ഒരു റിപ്പോർട്ടറിൽ നിന്ന് ഇത്തരത്തിലുള്ള അക്ഷരങ്ങളിലോ പുള്ളികളിലോ വരുന്ന അബദ്ധങ്ങൾ അത് വളരെ അപൂർവമായി കൊണ്ടാണ് സംഭവിക്കുന്നതെങ്കിൽ ഫഇന്നഹു ലാ യഖദഹു ഫീ ളബ്തിഹി, അത് അദ്ദേഹത്തിൻ്റെ ളബ്തിൽ അഥവാ ഒരു റാവി ഒരു റിപ്പോർട്ടറുടെ സ്വീകാര്യതയ്ക്കുള്ള മാനദണ്ഡമാണ് ആ റാവി ളാബിതായിരിക്കണം, അഥവാ എഴുത്തിലും ഹിഫുലും അയാൾ 100% മികവുറ്റവനായിരിക്കണം. അത് ഈ റാവിയിൽ നിന്ന് അപൂർവമായിക്കൊണ്ട് ഇത്തരത്തിലുള്ള പുള്ളികളിലോ അക്ഷരങ്ങളിലോ ഉള്ള മാറ്റം അപൂർവമായിക്കൊണ്ട് സംഭവിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലബത്തിന് അഥവാ ആ ഹിഫുലിനോ അതുപോലെ തന്നെ കിതാബത്തിനോ ഉള്ള ആ ഒരു സ്വീകാര്യതയ്ക്ക് ഒരിക്കലും കോട്ടം സംഭവിക്കുന്നില്ല എന്നാണ് പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞത്. കാരണം ലിഅന്നഹു ലാ യസ്ലിമു മിൻ ഖത്അ്ഇ വത്തസ്ഹീഫി അൽഖലീലി അഹദുൻ, വളരെ അപൂർവമായി കൊണ്ട് സംഭവിക്കുന്ന തസ്ഹീഫുകളിൽ നിന്നും അതുപോലെ തന്നെ അബദ്ധങ്ങളിൽ നിന്നും ഒരു മനുഷ്യനും മുക്തനല്ലല്ലോ. മാനുഷികമായി വരുന്ന അബദ്ധങ്ങളാണിതൊക്കെ, ഒരിക്കലും മനഃപൂർവ്വമായി സംഭവിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ മാനുഷികമായ ഇത്തരം അബദ്ധങ്ങളിൽ നിന്ന് ഒരാളും മുക്തമല്ലാത്തത് കൊണ്ട് തന്നെ അതൊരു ലബത്തിലുള്ള കദഹായി, അദ്ദേഹത്തിൻ്റെ സ്വീകാര്യതയിലുള്ള ഒരു ന്യൂനതയായി കൊണ്ട് പറയാൻ പറ്റില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്രമാത്രം സൂക്ഷ്മമായ ഒരു പുള്ളിയിൽ വരുന്ന മാറ്റത്തെപ്പോലും മുഹദ്ദിസുകളായ പണ്ഡിതന്മാർ റഹിമഹുമുല്ലാഹു ജമീഅൻ, അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് റഹ്മത്ത് ചെയ്യുമാറാവട്ടെ, അത്രമാത്രം സൂക്ഷ്മമായ പരിശോധനയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ അവർ സംരക്ഷിച്ചിട്ടുണ്ട്. ഒരു പുള്ളിയിൽ വരുന്ന മാറ്റങ്ങൾ പോലും തിരിച്ചറിയാൻ നമ്മുടെ പണ്ഡിതന്മാർക്ക് കഴിയും. റഹിമഹുമുല്ലാ, അൽഹംദുലില്ലാ. ഇസ്ലാമിന് മാത്രം അവകാശപ്പെട്ട, ഇസ്ലാമിൻ്റെ ഹദീസിൻ്റെ ഉസൂലുകൾക്ക് മാത്രം അവകാശപ്പെട്ട ഒരു അദ്വിതീയമായ, ഒരു അനർഹമായ ഒരു സവിശേഷതയാണ് യഥാർത്ഥത്തിൽ ഈ തസ്ഹീഫിൻ്റെ വിഷയമൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലേക്ക് വരേണ്ട ഒരു കാര്യമതാണ്. ഒരു പുള്ളി പോലും ഒരു ഹദീസിൽ മാറിയിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തുകയും ആ മാറിയത് എങ്ങനെയാണെന്ന് വിശദീകരിക്കുകയും ചെയ്യപ്പെടുന്ന ഒരു ശാസ്ത്രശാഖ അള്ളാഹുവിൻ്റെ ഭൂമിയിൽ നിലവിലുണ്ടെങ്കിൽ അത് അള്ളാഹുവിൻ്റെ ദീനുമായിക്കൊണ്ട് ബന്ധപ്പെട്ട, ഉസൂലുൽ ഹദീസുമായി കൊണ്ട് ബന്ധപ്പെട്ട ശാസ്ത്രമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഈ വിഷയത്തിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം തികച്ചും അഭിമാനാർഹമായ, അഭിമാനിക്കാൻ വക നൽകുന്ന ഒരു കാര്യമാണിത്. പ്രവാചകൻ്റെ ഹദീസിൽ ആരെങ്കിലും റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു വാക്ക് മാറിയാൽ, ഒരു പുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ, അത് കണ്ടെത്താൻ പോലുമുള്ള സംവിധാനങ്ങൾ, കൃത്യവും വ്യക്തവും കുറ്റമറ്റതുമായ സൂക്ഷ്മമായ നിയമങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത്, ഒരു മാനുഷികമായി വരുന്ന അബദ്ധങ്ങൾ ഒരു പുള്ളിയിലോ അതല്ലെങ്കിൽ ഒരു വാക്കിലോ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന മനഃപൂർവ്വമല്ലാത്ത രീതിയിലുള്ളതാണെങ്കിൽ അതൊരിക്കലും അദ്ദേഹത്തിൻ്റെ അല്ലാഹുവിലുള്ള ഖദഹല്ല. അതേസമയത്ത് വഇദാ കസറ ദാലിക മിൻഹു, ധാരാളമായിക്കൊണ്ട് അദ്ദേഹം ഉദ്ധരിക്കുമ്പോഴൊക്കെ തന്നെയും ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ, ഫഇന്നഹു യഖദഹു ഫീ ലബത്തിഹി, അത് അദ്ദേഹത്തിൻ്റെ ലബത്തിൽ പോരായ്മയുണ്ടാക്കും. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, വയദുല്ലു അലാ ഹിഫത്തി ലബത്തി, അദ്ദേഹത്തിൻ്റെ ഹിഫ്ളിൻ്റെ കുറവാണത്. മനഃപ്പാഠമാക്കിയത് സമ്പൂർണമല്ല എന്നുള്ളതിൻ്റെ തെളിവാണ്. അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ പോരായ്മയുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ്. അങ്ങനെ വരുമ്പോൾ വഅന്നഹു ലൈസ മിൻ അഹ്ലി ഹദശ്ശഅൻ, ഈ ഹദീസിൻ്റെ റിപ്പോർട്ടറാകുവാൻ അല്ലെങ്കിൽ ഹദീസിൻ്റെ റിപ്പോർട്ടിംഗ് രംഗത്ത് അതിൻ്റെ ഒരു വ്യക്തിയായിക്കൊണ്ട് അറിയപ്പെടുവാൻ അദ്ദേഹത്തിന് അർഹത നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള റാവിമാരാണെങ്കിൽ അവരുടെ ഹദീസിനെ നമ്മൾ തള്ളിക്കളയും. കാരണം ലബത്തില്ല. ഒരു റാവി സിഖത്തായി വരണമെങ്കിൽ ആ റാവിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ലാബിത്താകണം എന്നുള്ള കൃത്യമായ മാനദണ്ഡങ്ങൾ ഉണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള തസ്ഹീഫുകൾ സംഭവിക്കാറുള്ളത് റാവികളില്ലെന്ന്, അതുകൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം. അധികവും സംഭവിക്കാറുള്ളത്, പണ്ഡിതന്മാർ പറഞ്ഞു, ഗാലിബൻ മാ യകൂനു സബബ് ഫീ വുഖുഇ റാവി ഫി തസ്ഹീഫി, തസ്ഹീഫുകളിൽ ഇത്തരത്തിൽ ഉള്ളിക്കുത്തുകളിലോ അതുപോലെ തന്നെ ചെറിയ അക്ഷരങ്ങളുടെ മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നത്, അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ഹുവ അഖദൽ ഹദീസ് മിൻ ബുതൂനിൽ കുതുബി വസുഹഫ്, സുഹൈഫുകളിൽ നിന്നും, ഏടുകളിൽ നിന്നും, കിതാബുകളിൽ നിന്നും ഹദീസുകൾ സ്വീകരിക്കുമ്പോഴാണ്. അഥവാ ഗ്രന്ഥങ്ങൾ, എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളിൽ നിന്ന് മാത്രം, അതിനെ മാത്രം അവലംബിച്ചുകൊണ്ട് ഹദീസുകൾ പഠിക്കുമ്പോഴാണ്. വആദിമു തലഖീഹി അനി ശുയൂഖി വൽ മുദർരിസീൻ, ഷെയ്ഖന്മാരിൽ നിന്നും മുദർരിസുകളിൽ നിന്നും, അധ്യാപകരിൽ നിന്നും, ഉസ്താദുമാരിൽ നിന്നും നേരിട്ട് പഠിക്കാതെ ഗ്രന്ഥങ്ങളെ മാത്രം അവലംബിച്ചുകൊണ്ട് ഹദീസുകളെ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ വരുന്ന അബദ്ധമാണിത്. കാരണം ഷെയ്ഖന്മാരിൽ നിന്ന് പഠിക്കുമ്പോൾ അബദ്ധങ്ങൾ കുറവായിരിക്കും. അവർ വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് അവർ കൈകാര്യം ചെയ്യുക. ഗ്രന്ഥത്തിൽ ചിലപ്പോൾ ഹദീസ് ഷെയ്ഖ് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൽ നക്കൽ ചെയ്യുന്ന സന്ദർഭത്തിൽ അബദ്ധങ്ങൾ സംഭവിച്ചേക്കാം. ഒരു പക്ഷേ ഷെയ്ഖ് രണ്ടാമത് പരിശോധിച്ചു കൊള്ളണമെന്നില്ല. നേരെ മറിച്ച് ഷെയ്ഖിൽ നിന്ന് നേരിട്ട് മുവാജഹത്തൻ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് നേരിട്ട് കേട്ട് പഠിക്കുമ്പോൾ അബദ്ധങ്ങൾ കുറയും. അതുകൊണ്ടാണ് ولذلك حذر الائمه من اخذ الحديث عمن هذا شانهم ഇത്തരത്തിൽ ഹദീസുകളെ സ്വീകരിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ ഗ്രന്ഥങ്ങളിൽ നിന്ന് പഠിച്ച് ഉസ്താദുമാരുടെ സ്വഹബത്തും അതുപോലെ തന്നെ അവരുടെ ശിഷ്യത്വവും കുറവുള്ള ആളുകളിൽ നിന്ന് ഹദീസുകൾ സ്വീകരിക്കുന്നതിനെ പണ്ഡിതന്മാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അവർ പറഞ്ഞു, ലാ യുഖദുൽ ഹദീസു മിൻ സഹഫിയിൻ, സഹഫിയിൽ നിന്ന് അഥവാ ഗ്രന്ഥത്തെ മാത്രം അവലംബിച്ച് പഠിക്കുന്നവരിൽ നിന്ന് ഹദീസുകൾ നിങ്ങൾ സ്വീകരിക്കരുത് എന്നുവരെ പണ്ഡിതന്മാർ പറഞ്ഞു വച്ചിട്ടുണ്ട്. അപ്പോൾ അബദ്ധങ്ങൾ സംഭവിക്കാനുള്ള മേഖലയാണ്, അത് നമുക്ക് ലാഹിർ തന്നെ കാണാൻ കഴിയും. ഗ്രന്ഥങ്ങളെ മാത്രം അവലംബിച്ചുകൊണ്ട് പഠനങ്ങൾ നടത്തുന്ന അഥവാ ഗുരുമുഖത്തിൽ നിന്നുള്ള പഠനം കുറവും അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അബദ്ധങ്ങൾ കൂടാൻ സാധ്യതയുണ്ട്. അത് സമകാലിക ലോകത്തും ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഉദാഹരണം കാണാൻ കഴിയും. അപ്പോൾ ചുരുക്കത്തിൽ, ഒരു സഹഫി മാത്രം ആയിട്ടുള്ള ഒരാളിൽ നിന്ന് ഹദീസുകൾ സ്വീകരിക്കുക എന്നുള്ളത് പണ്ഡിതന്മാർ താക്കീത് നൽകിയ കാര്യമാണ്. ഈ വിഷയത്തിൽ എഴുതപ്പെട്ട പ്രസിദ്ധമായ ഗ്രന്ഥങ്ങളാണ് ഇമാം ദാറഖുത്തിനിയുടെ അത്തസ്ഹീഫ് എന്ന് പറയുന്ന ഗ്രന്ഥം, അതേപോലെ തന്നെ ഇമാം ഖത്താബി റഹ്മത്തുള്ളാഹി അലൈഹി രചിച്ച ഇസ്ലാഹുൽ ഖത്തഇ, ഇസ്ലാഹു ഖത്തഇൽ മുഹദ്ദിസീൻ, ഇസ്ലാഹു ഖത്തഇൽ മുഹദ്ദിസീൻ, മുഹദ്ദിസുകൾക്ക് സംഭവിച്ച അബദ്ധങ്ങളെ തിരുത്തുക, തിരുത്തൽ എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട്. അതുപോലെ തന്നെ അബു അഹമ്മദ് അൽ അസ്കരി റഹ്മത്തുള്ളാഹി അലൈഹി രചിച്ച തസ്ഹീഫാത്തുൽ മുഹദ്ദിസീൻ, മുഹദ്ദിസുകളുടെ തസ്ഹീഫാത്തുകൾ എന്ന് പറയുന്ന ഗ്രന്ഥവും വളരെ പ്രസിദ്ധമാണ്. അപ്പോൾ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ നൽകിയ സേവനങ്ങളും അവർ ഈ വിഷയത്തിൽ നടത്തിയിട്ടുള്ള പ്രയത്നങ്ങളുമൊക്കെ ആണ് ഈ ഗ്രന്ഥത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടി നിങ്ങളുടെ മനസ്സിലേക്ക് വരിക, പരിശുദ്ധ ഇസ്ലാമിൻ്റെ മാത്രം പ്രത്യേകതയാണ് ഈ ഒരു രംഗം. ഒരു പുള്ളിയിൽ പോലും, ഒരു കോമയിൽ പോലും, ഒരു അക്ഷരത്തിൽ പോലും മാറ്റം വന്നാൽ അത് കണ്ടെത്താൻ സുബ്ഹാനല്ലാഹ്, അതിനുള്ള മാർഗവും അതിൻ്റെ ശാസ്ത്രവും വളരെ വ്യവസ്ഥാപിതമായ മാനദണ്ഡങ്ങളോടുകൂടിയ കാര്യങ്ങളും ഉസൂൽ ഹദീസിൻ്റെ മാത്രം പ്രത്യേകതയാണ്. ആ ഉസൂൽ ഹദീസുകൾ പഠിക്കുമ്പോഴാണ് ഇസ്ലാമിൻ്റെ മഹത്വവും ഹദീസുകളുടെ ഗാംഭീര്യവും ഹദീസുകളുടെ ഔന്നിത്യവുമൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരിക. ഈ ഹദീസുകളെയൊക്കെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന, അതിനെ കൊച്ചാക്കുന്ന ആളുകളൊന്നും ഈ രീതിയിൽ ഹദീസുകളെ സമീപിക്കുകയോ ഹദീസുകളെ പഠിക്കുകയോ മനസ്സിലാക്കുകയോ വൈജ്ഞാനികമായി മുന്നേറുകയോ ചെയ്തവരല്ല. കേവലം നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഗ്രന്ഥങ്ങളിൽ നിന്ന് എന്തെങ്കിലും വായിച്ച് പഠിച്ച് പ്രവാചകൻ്റെ ഹദീസുകളെ കുതിര കയറാൻ ശ്രമിക്കുകയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഹദീസുകളെന്നും തേജസ്സയോടുകൂടി അതിൻ്റെ പ്രഭയോടുകൂടി സമൂഹത്തിൽ നിലനിൽക്കും. ഇത് അള്ളാഹു ഏറ്റെടുത്തതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദീൻ ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കുവാനും അതനുസരിച്ച് കൊണ്ട് ജീവിക്കുവാനും ഉള്ള മഹാസൗഭാഗ്യം അള്ളാഹു നമുക്ക് നമ്മുടെ കുടുംബത്തിനും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
1: മാഷാല്ലാ, അലുസൂലിൻ്റെ ക്ലാസ് എപ്പോഴും കുറച്ച് ഗാംഭീര്യവും അതുപോലെ തന്നെ വളരെ ഗൗരവപരമായ വിഷയങ്ങളെക്കുറിച്ചുള്ളൊരു ചർച്ച നടക്കുന്ന ഒരു പംക്തിയാണ്. ഏതായിരുന്നാലും കേൾക്കാനുള്ള അവസരം നമുക്ക് റേഡിയോ വൈബ്സ് ഒരുക്കിയത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു ഇൽമിൻ്റെ ശേഖരണത്തിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്നൊരവസരമാണ്. ഇന്നത്തെ അലുസൂലിൽ നമ്മോടൊപ്പം ചേർന്നത് അബ്ദുൽ മാലിക് സലഫി ആയിരുന്നു. അൽ മുസഹഫ് എന്നതിൻ്റെ ഭാഗം 2 നാം ഇതുവരെ കേട്ടുകഴിഞ്ഞത്. റേഡിയോ വൈബ്സ് ഇവിടെ അവസാനിക്കുമ്പോൾ തീർച്ചയായും ജീവിതത്തിൽ ഒരു ഇൽമ നേടാനുള്ള അവസരമായിക്കൊണ്ട് നമ്മളിതിനെ കാണണം. ഇന്നത്തെ റേഡിയോ വൈബ്സ് ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ കൂടെ അദീബ് ഷാൻ, കൂടെ ഞാൻ മുസ്തഫ മസ്റ്റർ റബ്ബിക്കാട്.
2: അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് വീണ്ടും അടുത്ത വൈബ്സിൽ കണ്ടുമുട്ടാം എന്ന് പറഞ്ഞ് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. Peace Radio. Tune to reality.

0: പീസ് റേഡിയോ സലഫി ദുറൂസ് പ്രാമാണിക ഗ്രന്ഥങ്ങളെ ആസ്വദിച്ച പഠനവുമായി പീസ് റേഡിയോ ശ്രോതാക്കളിലേക്കെത്തുന്ന സലഫി ദുറൂസ് പ്രോഗ്രാമിന്റെ ഈ എപ്പിസോഡിൽ നുബുവത്തിന്റെ തെളിവുകൾ ഭാഗം 152 ഇസ്ലാമിക വിശ്വാസത്തിന്റെ പ്രത്യേകതകൾ ഈ ശീർഷകവുമായാണ് ബഹുമാന്യ പണ്ഡിതൻ അബൂബക്കർ സലഫി ശ്രോതാക്കളോടൊപ്പം ചേരുന്നത്.
1: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബാദ്. സ്നേഹം നിറഞ്ഞ എൻ്റെ ശ്രോതാക്കളെ, ഇസ്ലാമിൻ്റെ അഖീദയുടെ പ്രത്യേകതകളാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അത് ഫിത്റത്തിനോട് യോജിച്ചതാണ്. ഏതൊരു മനുഷ്യനും തൗഹീദിൽ അധിഷ്ഠിതമായ ഒരു പ്രകൃതമാണ് അള്ളാഹു നൽകിയിട്ടുള്ളത്. ഈ ലോകത്തിലേക്ക് ജനിച്ചു വീഴുമ്പോൾ തന്നെ അങ്ങനെയാണ്. പക്ഷെ അതിൽ നിന്ന് പലതും തെറ്റിക്കും. പല കാരണങ്ങളാൽ മനുഷ്യൻ അതിൽ തെറ്റിപ്പോകും. അതിൽ മാതാപിതാക്കൾക്ക് പങ്കുണ്ട്, പിശാചനുണ്ട്, അവൻ ജീവിക്കുന്ന സമൂഹത്തിനുണ്ട്, അവൻ പഠിക്കുന്ന സ്ഥാപനങ്ങൾക്കുണ്ട്, അങ്ങനെ പലതിനുണ്ട്. എന്നാൽ ഈ ഫിത്റത്തിനെ ഉണർത്താൻ എന്താണ് വഴികൾ? എപ്പോഴാ ഫിത്റത്ത് ഉണർന്നിരിക്കണം, അല്ലെങ്കിൽ അപകടമാണ്, ശിർക്കിലേക്കെത്തും, അല്ലെങ്കിൽ ദൈവ നിഷേധി എന്നൊക്കെ പറയുന്ന ചിലരുണ്ട്. അള്ളാഹുവിൻ്റെ ദീനിൽ നിന്ന് അകന്നു പോകുന്നവർ അങ്ങനെ അശ്രദ്ധരായി അങ്ങനെ ജീവിക്കും. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെ ദൈവനിഷേധി എന്നല്ല, ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ബോധം ഉണ്ട്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തരെയും ആ രൂപത്തിലാണ് തയ്യാർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഉറങ്ങിക്കിടക്കുന്ന അശ്രദ്ധയിൽ നിൽക്കുന്ന ഈ ഫിത്റത്തിനെ ഉണർത്താൻ എന്ത് ചെയ്യണം? അതിന് രണ്ട് മൂന്ന് വഴികൾ. അതിലൊന്ന് ചിന്തിക്കലാണ്, ബുദ്ധി ഉപയോഗിക്കുക. ബുദ്ധി ഉപയോഗിക്കേണ്ട മേഖല പലതുണ്ട്. അതിൽപ്പെട്ടത് ഒന്ന് വിശുദ്ധ ഖുർആനെപ്പറ്റി ചിന്തിക്കുക എന്നതാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെപ്പറ്റി ചിന്തിക്കുക. അപ്പോൾ പരിശുദ്ധ ഖുർആനെ ചിന്തിക്കാൻ ധാരാളം പറഞ്ഞിട്ടുണ്ട്. ഖുർആനെപ്പറ്റി ആലോചിക്കാൻ, ചിന്തിക്കാൻ നമ്മോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെപ്പറ്റി നമ്മൾ ചിന്തിക്കണം. അതൊക്കെ നമ്മെ അനേകം കാര്യങ്ങൾ പഠിപ്പിക്കുന്ന കൂട്ടത്തിലൊന്ന് നമ്മുടെ ഫിത്റത്ത് യഥാർത്ഥത്തിൽ യഥാർത്ഥ രൂപത്തിൽ ഉണർന്നു നിൽക്കാൻ നമ്മെ സഹായിക്കും. വിശുദ്ധ ഖുർആൻ എടുത്തു കഴിഞ്ഞാൽ ഖുർആനെപ്പറ്റി ചിന്തിക്കാൻ അനേകം സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് രണ്ട് വചനങ്ങൾ നമുക്ക് കേൾക്കാവുന്നതാണ്. സൂറത്തുൻ നഹലിലെ 44-ാമത്തെ വചനം, വ അൻസൽനാ ഇലൈക ദിക്ർ ലിതുബയ്യന ലിന്നാസി മാ നുസില ഇലൈഹിം വലഅല്ലഹും യതഫക്കറൂൻ. താങ്കൾക്ക് ഈ ദിക്ർ നമ്മൾ ഇറക്കി തന്നത് അത് ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. വലഅല്ലഹും യതഫക്കറൂൻ, അവർ ചിന്തിക്കാൻ വേണ്ടി. അപ്പം ഈ കിതാബ് അവരുടെ മുമ്പിലുണ്ട്, അതിൻ്റെ വിശദീകരണമുണ്ട്. ഇനി അവർ ചെയ്യേണ്ടത് അതിൽ നിന്ന് പുറംതിരിഞ്ഞ് ജീവിക്കല്ല, അത് പഠിക്കണം, അതിനെപ്പറ്റി ചിന്തിക്കണം. എങ്കിലവർ ശുദ്ധമായ മുവഹ്ഹിദായി മാറും. അതുപോലെ അള്ളാഹുവിൻ്റെ നിയമങ്ങളെല്ലാം ജീവിതത്തിൽ പകർത്തുന്നവരായി മാറും. പക്ഷേ അവർ ചിന്തിക്കണം. മറ്റൊരു വചനം, ലൗ അൻസൽനാ ഹദൽ ഖുർആൻ അലാ ജബൽ, ഈ ഖുർആൻ നമ്മളൊരു മലയുടെ മുകളിലാണ് ഇറക്കിയിരുന്നതെങ്കിൽ, ലറഅയ്തു ഖാശിയം മുതസദ്ദിഅം മിൻ ഖശിയത്തില്ല, അള്ളാഹുവിനെ ഭയന്നിട്ട് ആ മല പേടിച്ച് കഷ്ണങ്ങളാവുന്നത് താങ്കൾ കാണാം. ഇപ്പോൾ തിൽക്കെല്ലാം സാലു നെതിരി ബുഹലിന്നാസ്, ഇത്തരം കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ലഅല്ലഹും യത്തഫക്കറുൻ, അവർ ചിന്തിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പം അചേതനമായ ആ വസ്തുക്കൾ എന്നൊക്കെ നമ്മൾ പറയുന്ന സൃഷ്ടിജാലങ്ങൾ, അവരുടെ മേലാണ് ഈ ഖുർആൻ. എത്രയേറെ മഹത്വമുള്ളതാണ് വിശുദ്ധ ഖുർആൻ. പക്ഷെ ആ ഖുർആനെപ്പറ്റി ചിന്തിക്കുന്നില്ല പലരും. ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിക്കുന്നത്. അപ്പോൾ ഈ വിശുദ്ധ ഖുർആനെപ്പറ്റി ചിന്തിച്ചാൽ എന്തൊക്കെയുണ്ട്? ഒരു പണ്ഡിതൻ്റെ വാചകം ഞാൻ പറയാം, വയത്തഫക്കർ ഐലം ഫീമാ ജാഫിഹ മിൻ മൗജിസാത്ത്, അവൻ എന്തൊക്കെ ചിന്തിക്കണം ഈ ഖുർആനിലടങ്ങിയിട്ടുള്ള മൗജിസത്തുകൾ, അതിലുള്ള അമാനുഷിക ദൃഷ്ടാന്തങ്ങൾ, അതുപോലെ ബിഷാറാത്ത് വനദാറ, അതിലുള്ള സന്തോഷ വാർത്തകൾ, മുന്നറിയിപ്പുകൾ, സന്തോഷം അറിയിക്കൽ എന്ന് പറഞ്ഞാൽ നന്നായി ജീവിച്ചാൽ അവർ കിട്ടുന്ന സുവിശേഷങ്ങൾ, അതല്ലെങ്കിൽ അവർ കിട്ടുന്ന താക്കീതുകൾ, വൈബർ വാഹക്കം, അതിലുള്ള ഗുണപാഠങ്ങൾ, അതിൻ്റെ വിധിവിലക്കൾ, ഇതൊക്കെ അവർ ചിന്തിക്കണം. അങ്ങനെ ഖുർആനിൽ പറഞ്ഞ, അതിൻ്റെ വിശദീകരണം ഹദീസിൽ പറഞ്ഞ എന്തൊക്കെ കാര്യമുണ്ടോ അത് മുഴുവനും ചിന്തിക്കണം. അപ്പോൾ അവർക്ക് അതിൻ്റെ പ്രത്യേകത മനസ്സിലാവും. അത് അള്ളാഹുവിൻ്റേതാണ് എന്ന് കൃത്യമായി അവർക്ക് ബോധ്യപ്പെടും. അതുപോലെ അളമത്തി ഹക്കാമി, അവൻ്റെ വിധിവിലക്കുകൾ, അവൻ്റെ വിധികളുടെ മഹത്വം മനസ്സിലാവും. അങ്ങനെ പലതും. ഫഹാദ തഫക്കുർ, ഇങ്ങനെ അവൻ ചിന്തിച്ചു കഴിഞ്ഞാൽ, യൂരിസുഫിൽ ഖൽബി മഹബ്ബത്തൽ ഖാലിഖ്, അവ മനുഷ്യൻ്റെ ഹൃദയത്തിൽ പിന്നെ ഉണ്ടാവുന്നത് എന്താ? ഈ ലോകത്തിൻ്റെ സ്രഷ്ടാവിനെ പറ്റിയുള്ള സ്നേഹമാണ്. ഇപ്പൊ തളീമോ, അവനെ മഹത്വപ്പെടുത്തൽ. വൈഹ്ലാസൽ ഇബാദത്തിൽ ലോഹു, പിന്നെ അള്ളാഹുവിന് മാത്രമേ അവൻ ഇബാദത്ത് കൊടുക്കുള്ളൂ. പരിശുദ്ധ ഖുർആന് വേണ്ട വിധം ചിന്തിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ആരാധനകൾ മുഴുവൻ റബ്ബിന് മാത്രമാക്കും. ഇപ്പോൾ തവക്കുൽ അലൈഹി, അവനിൽ മാത്രം തവക്കുൽ ചെയ്യും. പിന്നെ അവൻ്റെ ഈമാൻ വർദ്ധിക്കും, അവൻ്റെ യഖീൻ വർദ്ധിക്കും. അപ്പോൾ ഈ പരിശുദ്ധ ഖുർആനെ പറ്റി ചിന്തിക്കണം. അതിൻ്റെ ഓരോ വചനങ്ങളും, അതിൻ്റെ പ്രവചനങ്ങൾ, അതുപോലെ വൈബിയായ കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിൽ ധാരാളം വന്നിട്ടുണ്ട്. മുമ്പ് കഴിഞ്ഞു പോയ സംഭവങ്ങൾ അതൊന്നും എഴുത്തും വായനയും അറിയാത്തൊരു മനുഷ്യൻ എങ്ങനെ പറയും? ഇതുപോലെ ഭാവിയിൽ വരാനിരിക്കുന്ന കാര്യങ്ങൾ, അത് ധാരാളമായി വിശുദ്ധ ഖുർആനിലുണ്ട്. അതെങ്ങനെ ഒരു മനുഷ്യൻ അങ്ങനെ പ്രവചിക്കാൻ കഴിയും? അതുപോലെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട വല്ല കാര്യങ്ങളുണ്ടെങ്കിൽ, അങ്ങനെ പലതും ഉണ്ട്, അതൊന്നും വിശുദ്ധ ഖുർആനെതിരാവുന്നില്ല. അതുപോലെ ശാസ്ത്രീയമായ പല കാര്യങ്ങളിലേക്ക് അത് സൂചന നൽകുന്നുമുണ്ട്. ഇങ്ങനെ അനേകം വിഷയങ്ങൾ. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്ലാമിൻ്റെ ഏതൊരു നിയമവും, അതുപോലെ ഇസ്ലാമിൻ്റെ വിശ്വാസ കാര്യങ്ങൾ, അത് പഠിപ്പിക്കുന്ന സ്വഭാവ കാര്യങ്ങൾ, അതുപോലെ മറ്റുള്ള ആചാരങ്ങൾ എല്ലാം പഠനവിധേയമാക്കിയാലും അതിൽ നിന്നൊക്കെ ലഭിക്കുന്ന കാര്യം, അതിലുള്ള അത്ഭുതങ്ങൾ നമുക്ക് ദർശിക്കാൻ കഴിയും. അപ്പോൾ അത് അവതരിപ്പിച്ചവൻ എത്ര മഹാനാണ്, അവന് മാത്രമേ ഇബാദത്ത് കൊടുക്കാവൂ, അവൻ ഇറക്കിയത് സത്യമാണ്, അത് റബ്ബിൽ നിന്നുള്ളതാണ് എന്നുള്ള കാര്യം അവന് ബോധ്യമാകും. ഇനി ചിന്ത ഉപയോഗിക്കേണ്ട മറ്റൊരു വിഷയം എന്താ? നമ്മൾ ഈ ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന അനേകം ദൃഷ്ടാന്തങ്ങളുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ദൃഷ്ടാന്തത്തെപ്പറ്റി പറഞ്ഞു, അത് പരിശുദ്ധ ഖുർആനാണ് എന്ന് പറഞ്ഞല്ലോ. ഇനി മറ്റൊന്ന്, ഈ ലോകം തന്നെ അതിനെപ്പറ്റി ചിന്തിക്കുക. അത് രണ്ടാമത്തെ മഹാദൃഷ്ടാന്തമാണ്. അപ്പോൾ ഈ ലോകത്തെപ്പറ്റി ആലോചിക്കണം. അപ്പോൾ ഏകനായ സൃഷ്ടാവിനെപ്പറ്റിയുള്ള ഈമാൻ വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. അവൻ്റെ പലരുടെയും നിലവിലുള്ള ഈമാൻ ഒന്നിൽ ശിർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ മതത്തിൽ നിന്ന് പറ്റെ അകന്നു പോകുന്നത്, അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഈ രൂപത്തിൽ അവൻ്റെ ചിന്ത അവൻ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ഫിത്രത്ത് സദാ ജാഗ്രതയിൽ നിൽക്കും. അപ്പോൾ അതിനുള്ള വഴിയാണ് ഖുർആനെപ്പറ്റി ചിന്തിക്കൽ, നബിതിരുമേനിയെപ്പറ്റി ചിന്തിക്കൽ, ഇസ്ലാമിൻ്റെ ഓരോ അധ്യാപനങ്ങളെപ്പറ്റി ചിന്തിക്കലും. മറ്റൊരു കാര്യം, വിശുദ്ധ ഖുർആൻ അടിക്കടി മനുഷ്യരോട് പറയുന്നൊരു വിഷയമുണ്ട്. അതെന്താ? ഈ ലോകത്തുള്ള എല്ലാറ്റിനെപ്പറ്റിയും ചിന്തിക്കുക. ചില അത്ഭുത പ്രതിഭാസങ്ങളെപ്പറ്റി പ്രത്യേകം വിശുദ്ധ ഖുർആൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതിലൊക്കെ ദൃഷ്ടാന്തങ്ങളുണ്ട്, പക്ഷേ ചിന്തിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ചില വചനങ്ങൾ പറയാം. ഇന്ന ഫി ഖൽഖി സമാവാതി വല്ലർ, തീർച്ചയായും ആകാശങ്ങളുടെ ഭൂമിയുടെ സൃഷ്ടിപ്പിലും, വഖ്തിലാഫില്ലൈലി വന്നഹാർ, രാത്രിയും പകലും മാറി മാറി വന്നുകൊണ്ടിരിക്കുകയുള്ള ഇവിടെ. അതൊക്കെ ചിന്തിക്കാനുള്ള വിഷയങ്ങൾ അതാ വിശുദ്ധ ഖുർആൻ പറയുന്നത്. ആകാശത്തെപ്പറ്റി ചിന്തിക്കണം. എങ്ങനെയാണ് ഏഴാകാശങ്ങളെ സ്ഥാപിച്ചത്? എന്തൊരത്ഭുതങ്ങളാണ്. ഇതുപോലെ ഈ ഭൂമി, മനുഷ്യർക്കും മറ്റ് ജീവികൾക്കും വാസയോഗ്യമായ ഈ ഭൂമി, അതിലുള്ള മരങ്ങളും വള്ളികളും ചെടികളും പർവ്വതങ്ങളും അതുപോലെ വെള്ളങ്ങളും നദികളും അങ്ങനെ തുടങ്ങി, അതിലുള്ള പക്ഷികൾ, ജീവജാലങ്ങൾ, വായു അങ്ങനെ തുടങ്ങി എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ഭൂമിയിലുള്ളത്. ആ ഭൂമിയെപ്പറ്റി, അത് സൃഷ്ടിച്ചതാകാരണം അള്ളാഹു സുബ്ഹാനഹു തആലയാണ്. അതുപോലെ രാപ്പകലിൻ്റെ മാറി മാറി വരൽ, വൽ ഫുൽക്കില്ലത്തി തജ്രീഫിൽ ബഹർ, കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകൾ, ഇത്ര വലിയ കപ്പലുകളാണെങ്കിലും കടലിൻ്റെ മുകളിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകൾ എന്തെല്ലാം അത്ഭുതങ്ങളാണ്. ആ രൂപത്തിൽ കടലിനെ പാകപ്പെടുത്തിയവൻ ആരാണ്? ഇതൊക്കെയാണ് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നത്. അതുപോലെ വമാ അൻസലല്ലാഹു മിനസ്സമാഇ മിമ്മാ, പിന്നെ ആകാശത്ത് നിന്ന് അള്ളാഹു വെള്ളമിറക്കി, ആ മഴയെപ്പറ്റി അതിലുമുണ്ട്. പിന്നെ ഫഹയാ ബിഹില്ലർ, ആ മഴ കൊണ്ട് ഭൂമിയെ അവൻ ജീവിപ്പിക്കുന്നു. ബഴദമൗത്തി, അത് മരിച്ചതിന് ശേഷം എന്ന് പറഞ്ഞ ഉണങ്ങിപ്പോയതിന് ശേഷം. വ ബസ്സഫിഹ മിൻ കുല്ലി ദാബ, എന്നിട്ട് ആ ഭൂമിയിൽ എല്ലാവിധ ജീവികളെയും അവൻ വ്യാപിപ്പിച്ചു. അപ്പം ഇതിലെല്ലാം ഉണ്ട്, ഇതൊക്കെ അള്ളാഹു അല്ലാതെ വേറെ ഒരുത്തനുമല്ല. തശ്രീഫി റിയാഹി വ സഹാബിൽ മുസഹരി ബൈന സമായി വല്ലർ, ഇതുപോലെ കാറ്റിനെ തിരിച്ചുവിടലിലും ആകാശത്തിനും ഭൂമിക്കുമിടയിൽ കീഴ്പ്പെടുത്തപ്പെട്ട മേഘത്തിനും അതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കുന്നവർക്കില് ആയാത്തിൻ ദൃഷ്ടാന്തങ്ങളുണ്ട്. പക്ഷെ ആർക്കില്ല, ഖൗമിൻ യാഖിലുൻ, ചിന്തിക്കുന്നവർക്ക്, ബുദ്ധി ഉപയോഗിക്കുന്നവർക്ക്. ഇതൊക്കെ യഥാർത്ഥമായ രൂപത്തിൽ ചിന്തിച്ചാൽ അത്തരക്കാർ ഒരിക്കലും തൗഹീദിൽ നിന്ന് തെറ്റുകയില്ല, അവർ ശിർക്കിലേക്ക് വഴുതി പോവുകയില്ല. അവർക്ക് റബ്ബിൻ്റെ മഹത്വം വീണ്ടും വീണ്ടും അവരുടെ മനസ്സിലേക്ക് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അവന് മാത്രമാണ് ആരാധനക്കർഹൻ എന്ന കാര്യം അവൻ ഇതുവഴി പഠിച്ചുകൊണ്ടേയിരിക്കും എന്നാണ് ഇവിടെ വിശുദ്ധ ഖുർആൻ നമ്മെ അറിയിക്കുന്നത്. മറ്റൊരു വചനം, ഇന്ന ഫീ ഖൽഖി സമാവാതി വല്ലർ വഖ്തിലാഫിൽ ലൈലി വന്നഹാർ ലആയാത്തിൽ ഉലിൽ അൽബാബ്, തീർച്ചയായും ആകാശങ്ങളുടെ ഭൂമിയുടെ സൃഷ്ടിപ്പിലും രാത്രിയുടെയും പകലിൻ്റെയും മാറി മാറി വരലിലും ബുദ്ധിയുള്ളവർക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്. ആരാണാ ബുദ്ധിയുള്ളവർ? അല്ലദീന യദ്കുറൂനല്ലാഹ, അവർ അള്ളാഹുവിനെ ഓർക്കുന്നവരാണ്. ഖിയാമൻ, നിന്നുകൊണ്ടും, വഖൂദൻ, ഇരുന്നുകൊണ്ടും, വാല ജുനൂബിഹിം, കിടന്നുകൊണ്ടും. വയത്തഫക്കറൂന ഫീ ഖൽഖി സമാവാതി വല്ലർ, ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പനെപ്പറ്റി അവർ ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അവർ പിന്നെ ആ റബ്ബിനെ മാത്രമേ, അവൻ മാത്രമേ അവർ അഭയം തേടുള്ളൂ. റബ്ബിൻ്റെ മഹത്വം അങ്ങേയറ്റം ഈ ചിന്ത കൊണ്ട് അവർക്ക് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ലോകത്തെപ്പറ്റിയുള്ള ചിന്ത തന്നെ ഒരു മഹാ ആരാധനയാണ്. ഇതാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെ അവർ പറയും, റബ്ബനാമ ഖലഖ്ത ഹാദാ ബാത്തില, ഈ സൃഷ്ടിജാലങ്ങളൊക്കെ എന്തൊരു അത്ഭുതങ്ങളാണ്, ഇതൊന്നും നീ വൃഥാ സൃഷ്ടിച്ചതല്ല, സുബ്ഹാനക, നീ പരിശുദ്ധനാണ്, എന്തൊരു അത്ഭുതങ്ങളാണ് ഈ ലോകത്തെപ്പറ്റി ചിന്തിച്ചാൽ മനുഷ്യൻ്റെ മുമ്പിൽ രൂപപ്പെട്ടു വരുന്നത്. അതുകൊണ്ട് ഫഖിന, അള്ളാഹു നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ. അപ്പോൾ ചിന്തിക്കുക എന്ന മഹത്തായ ആരാധന ചെയ്തുകൊണ്ട് പലപ്പോഴും നമുക്ക് ആവശ്യമുള്ളൊരു കാര്യം ചോദിക്കുമ്പോൾ ചില സൽക്രമങ്ങൾ വെച്ചിട്ട് തവസ്സുലാക്കുക എന്ന് പറയാറുണ്ട്. കൂട്ടത്തിലൊരു മഹാസൽക്രമമാണ് ഈ ലോകത്തെപ്പറ്റി ചിന്തിക്കുക എന്നത്. അങ്ങനെ ചിന്തിക്കുന്നവർ റബ്ബിനോട് പറയുന്നു, അതിനാൽ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണമേ അദാബന്നാർ, നരകത്തിലെ ശിക്ഷയിൽ നിന്നും. അപ്പോൾ ഈ ലോകത്തെപ്പറ്റി, ആകാശത്തെ, ഭൂമിയെപ്പറ്റി, രാപകലുകളുടെ മാറി മാറി വരലിനെപ്പറ്റി ചിന്തിക്കാൻ വേണ്ടി നമ്മോട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ചിന്തിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ളവർ എന്നുകൂടെ ഉലുൽ അൽബാബ് എന്നവരെപ്പറ്റി വിശുദ്ധ ഖുർആൻ പറയുന്നു. ഈ ആയത്തുകളൊക്കെ ഓതിയിട്ടും ഈ ലോകത്തെപ്പറ്റി ചിന്തിക്കാത്തവർക്കാണ് നാശം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി. അത് സൂചിപ്പിക്കുന്ന വചനം ഇങ്ങനെയാണ്. ഒരിക്കൽ ഉബൈദു ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുകയാണ്, അഖ്ബിറീനാ ബിഅജബി ശൈഇൻ റഅയ്തീഹി മിൻ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തിരുമേനിൽ നിന്ന് കണ്ട ഒരു അത്ഭുതകരമായ ഒരു കാര്യം നിങ്ങൾ എനിക്ക് പറഞ്ഞു തരൂ. അപ്പോൾ അവരിങ്ങനെ ആലോചിക്കുകയാണ് ആയിഷ റളിയല്ലാഹു അൻഹ, എന്നിട്ട് അവർ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. ആ പെട്ടെന്ന് അവർക്ക് ഓർമ്മുന്നൊരു വിഷയമാണ്, അത്ഭുതകരമായ കാര്യങ്ങൾ വേറല്ല എന്നല്ല, ഒരുപാടുണ്ടാവും. പക്ഷെ ഇവിടെ അതിൽപ്പെട്ടൊരു കാര്യം അവർ പറയണം. അതെന്താണ്? ലമ്മാ ഖാന ലൈലത്തു മിന ലയാലി ഖാല യാ ആയിഷ ദരീനി അതഅബ്ബദു അല്ലൈലത്ത ലി റബ്ബി, ഒരു രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, ആയിഷ, ഇന്ന് എന്നെ വിടൂ, ഞാൻ എൻ്റെ റബ്ബിന് ഇബാദത്ത് എടുക്കട്ടെ എന്ന് പറഞ്ഞാൽ, ഭാര്യമാരുടെ അടുത്ത് ഊഴം വെച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താമസിച്ചിരുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹയാണ് ഏറ്റവും നബി തിരുമേനിക്ക് ഇഷ്ടമെന്നത് അറിയപ്പെട്ടതാണ്. പക്ഷെ ആ രാത്രി അവിടെ കിട്ടിയപ്പോൾ നബി തിരുമേനി പറയാണ്, ഇന്നെനിക്ക് എന്നെ നീ ഒന്ന് വിടുമോ, ഞാൻ എൻ്റെ റബ്ബിന് ഇബാദത്ത് എടുക്കട്ടെ. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാ ഇന്നീൽ ഒഹിബു ഖുർബക്, നിങ്ങൾ എൻ്റെ അടുത്തുണ്ടാണ് എനിക്ക് വളരെ ഇഷ്ടമാണ്. എന്നവ ഒഹിബുമായ സുറുക്ക, പക്ഷേ നിങ്ങളുടെ ഇഷ്ടമാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ റബ്ബിന് ഇബാദത്ത് എടുക്കുന്നതല്ല ഇഷ്ടമെങ്കിൽ എനിക്കതാണ് സന്തോഷം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വധു എടുത്തു, പിന്നെ നമസ്കരിക്കാൻ തുടങ്ങി. എന്നിട്ട് അവിടുന്ന് കരയുന്നു, ഹത്താബല്ല ഹിജ്റുഹു, ഹിജ്റോ നബിതിരുമേനിയുടെ മടിത്തട്ട് കണ്ണുനീര് കൊണ്ട് നനഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ഇങ്ങനെ കണ്ടപ്പോൾ ചോദിക്കുകയാണ്, എന്താ ചോദിക്കുന്നത്? കഴിഞ്ഞു, യാ റസൂലല്ലാ, അള്ളാഹുവിൻ്റെ ദൂതരെ. അപ്പോൾ ഇവിടെ കുറച്ച് വിശാലമായ അല്പം നീളം കൂടിയ ഹദീസാണ്. നബിതിരുമേനി ഇവിടെ ഇരുന്ന് നമസ്കാരത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. രാത്രി നമസ്കരിച്ചിട്ട് അങ്ങനെ സുബൈൻ്റെ സമയമായപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു നബിതിരുമേനിയെ നമസ്കാരത്തിന്, സുബൈ നമസ്കാരത്തിന് വേണ്ടി വിളിക്കുന്നു. പക്ഷേ ആ നേരം നബിതിരുമേനി കരയുന്നത് കണ്ടപ്പോൾ കാര്യം ചോദിച്ചപ്പോൾ ചോദിക്കുന്നത് ഇങ്ങനെയാണ്, തബക്കി വക്കത് ഗഫറല്ലാഹു ലക്ക മാ തഖദ്ദമ മിൻ ദംബിക മാ തഅഖർ, കഴിഞ്ഞു പോയതും വരാനുള്ളതുമായ എല്ലാ തിന്മകളും അള്ളാഹു പുറത്തു തന്നിട്ട് നിങ്ങൾ ഈ രൂപത്തിൽ കരയുകയാണോ എന്നാണ് ബിലാൽ റളിയല്ലാഹുവിൻ്റെ ചോദ്യം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുത്ത്, അഫലാഖൂൻ അബ്ദൻ ശക്കൂറ, ഞാനൊരു നന്ദിയുള്ള അടിമയാവണ്ടേ? ലഖദ് ഉൻസിലത് അലയ്യല്ലൈല ആയ, ഇന്ന് രാത്രി അല്ലെ ഇന്നലെ രാത്രി എൻ്റെ മേലൊരായത്തിറങ്ങി. വൈലുല്ലിമൻ ഖറഅഹ, അത് ഓതുകയും വല മെത്തഫക്കർ ഫിയ, എന്നിട്ട് അതിൽ പറഞ്ഞ വിഷയം ചിന്തിക്കാതിരിക്കുകയും ചെയ്താൽ അവന് നാശം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി ആയത്തതായിരുന്നു, ഇന്ന ഫി ഖൽഖി സമാവാത്തി വല്ലർ എന്ന് തുടങ്ങുന്ന ആ വചനമായിരുന്നു. അപ്പോൾ അതിൽ ആകാശത്തെപ്പറ്റി, ഭൂമിയെപ്പറ്റി, രാപ്പകലുകൾ മാറി മാറി വരുന്നതിനെപ്പറ്റി എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ അത്ഭുത പ്രതിഭാസങ്ങളെപ്പറ്റി, അതിനെപ്പറ്റി നിരന്തരമായി ചിന്തിക്കണം. അതൊരു മഹാ ആരാധനയാണ്. മാത്രവുമല്ല ആ ചിന്ത മനുഷ്യൻ്റെ തെറ്റിപ്പോയ ഫിത്രത്ത് അത് നേരായ രൂപത്തിലേക്ക് നിവർത്തി നിർത്തുന്ന കാര്യമാണ് എന്നാണ് ഈ വചനങ്ങളൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത്. ബാക്കിയുള്ള ഭാഗം ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ സംസാരിക്കാം. റബ്ബ് നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ്.
0: ജസാകുമുല്ലാഹു ഖൈറ. സലഫി ദുറൂസ് പ്രോഗ്രാമിന്റെ ഈ എപ്പിസോഡ് ഇവിടെ സമാപിക്കുകയാണ്. നുബുവത്തിന്റെ തെളിവുകൾ ഭാഗം 152, ഇസ്ലാമിക വിശ്വാസത്തിന്റെ പ്രത്യേകതകൾ എന്ന ശീർഷകവുമായി ശ്രോതാക്കളോടൊപ്പം സംവദിച്ചത് ബഹുമാന്യനായ അബൂബക്കർ സലഫി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണ്ണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: പണ്ടൊരു ചൈനീസ് കർഷകനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു കുതിരയുണ്ട്. അപ്പോൾ ആ കുതിര ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ആലയിൽ നിന്നും കയറ് പൊട്ടിച്ച് കാട്ടിലേക്ക് പോയി. ഇത് കണ്ടപ്പോൾ ആളുകൾ അയൽവാസികളൊക്കെ കൂടിയിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, എന്തോ ഒരു നല്ല കുതിരയായിരുന്നു, അത് കയറ് പൊട്ടിച്ച് പോയല്ലോ, ഭയങ്കര കഷ്ടം തന്നെ, നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരു ഭാഗ്യക്കേട് തന്നെയാണല്ലോ, അങ്ങനെ പോകാൻ എന്തോ അങ്ങനെ സംഭവിച്ചു, അങ്ങനെ പോകാറില്ലല്ലോ കർഷകനോട്. അപ്പോൾ കർഷകൻ പറഞ്ഞു, ആയിരിക്കാം. അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ആ കുതിര കാട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ കൂടെ 7 കുതിരകളുമുണ്ട്. 7 കുതിരകളായിട്ടാണ് തിരിച്ചു വരും. ഇത് വന്ന് നിൽക്കുന്ന കണ്ട പയൽവാസികളെല്ലാം ഒരുമിച്ച് കൂടി, ഓ ഭയങ്കര ഭാഗ്യം തന്നെയാണല്ലോ നിങ്ങൾക്ക് ഒന്ന് പോയി എന്ന് വിചാരിച്ചു കൊടുത്തപ്പോൾ 8 എണ്ണമായി. അപ്പം നിങ്ങൾക്ക് വല്ലാത്ത ഭാഗ്യമാണല്ലോ കിട്ടിയത്. അപ്പോളയാൾ പറഞ്ഞു, ആയിരിക്കാം. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ കുതിരകളൊക്കെ ആയി. അതിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ഏക മകനാണുള്ളത്. മകൻ ഈ കുതിരപ്പുറത്തൊക്കെ ഇങ്ങനെ മാറിക്കയറി 8 എണ്ണമുണ്ടല്ലോ. അങ്ങനെ അതിലൊരു കുതിരപ്പുറത്ത് കയറിയ സമയത്ത് അത് വിരളി പിടിച്ചു, അതിൻ്റെ പുറത്തുനിന്ന് മകൻ വീണ് കാല് പൊട്ടി. അപ്പം ആളുകൾ വന്ന് പറഞ്ഞു, ഓ ആ കുതിര വന്നതിപ്പോൾ ആകെ സ്ലിപ്പായില്ല, നിങ്ങളുടെ മോൻ ഇങ്ങനെയൊക്കെ കാല് വിഴുതൊന്നും ഇപ്പം നേരാൻ പോകുന്നില്ല, പെട്ടെന്നൊന്നും അത്രക്ക് പൊട്ട വന്നത്, നിങ്ങളൊരു കഷ്ടകാലം തന്നെയാണ്. അപ്പം അയാൾ പറഞ്ഞു, ആയിരിക്കാം. അങ്ങനെ മകൻ കിടപ്പിലായി. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ചൈനയിലെ രാജാവിൻ്റെ പട്ടാളക്കാർ ഗ്രാമത്തിലേക്ക് വന്നു. പട്ടാളക്കാർ വന്നിട്ട് ഓരോ വീട്ടിൽ നിന്നും യുവാക്കളായിട്ടുള്ള ആളുകളെ, അല്ലെങ്കിൽ ഒരു കൗമാരക്കാരായ കുട്ടികളെ നിർബന്ധിത സൈനിക സേവനത്തിന് പിടിച്ചുകൊണ്ടുപോയി. അപ്പോൾ ഓരോ വീട്ടിൽ നിന്നും അവർക്കിഷ്ടമല്ലല്ലോ മക്കളെ പറഞ്ഞത്, പക്ഷെ പിടിച്ച് നിർബന്ധിച്ച് കൊണ്ടുപോകണം. ഓരോരുത്തരുടെ വീട്ടിൽ നിന്നും കൊണ്ടുപോയി ഇയാളെ വീട്ടിലെത്തി. ഇദ്ദേഹത്തിൻ്റെ മകനുണ്ടെന്ന് പറഞ്ഞു, ചെറുപ്പക്കാരനാണല്ലോ. മകനെ അടുത്ത് പിടിക്കാൻ വേണ്ടി വന്നപ്പോൾ മകന് കാല് പൊട്ടി കിടക്കണം. അപ്പം അത് കണ്ടവർ പറഞ്ഞു, കാല് പൊട്ടിയാളെ കൊണ്ടുപോയിട്ട് കാര്യം,
1: അവരൊരു മകനെയുള്ളൂ,
0: കാല് പൊട്ടിയത് പറ്റൂല, വേണ്ട പറഞ്ഞവർ ഇറങ്ങിപ്പോയി. എല്ലാം കഴിഞ്ഞപ്പോൾ അയൽവാസികൾ വന്ന്, നിങ്ങളെ മകനെ, ആ നിങ്ങളെ മകനെ കൊണ്ടുപോയില്ല, ഓ നിങ്ങളൊരു ഭാഗ്യം തന്നെയാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, ആയിരിക്കാം. ഇതാണ് കഥ. നമ്മൾ പല കാര്യങ്ങൾക്കും ചില തീരുമാനങ്ങൾ എടുക്കുന്ന പല വിഷയങ്ങളുണ്ടാവും.
1: അതെ,
0: ഇതൊരു കഥയാണെങ്കിലും കണ്ട മാത്രയിൽ കേട്ട മാത്രയിൽ ചില നിലപാടുകളെടുത്ത് നമ്മൾ വിധി പറയുന്ന അവസ്ഥ നമുക്കൊന്ന് വേണ്ട. ഒന്ന് കാത്തിരുന്നാൽ ചിലപ്പോൾ അതിൻ്റെ ഒരു മറുവശം വന്നേക്കാം.
1: വിധി പറയുക എന്നതിനും അപ്പുറം ഒന്ന് ഉണ്ട്. ഒന്ന് നിങ്ങൾ സംഭവം കറക്റ്റാണ്, എന്തെങ്കിലും കാണുമ്പോഴേക്ക് അല്ലെങ്കിൽ കേൾക്കുമ്പോഴേക്ക് അറിയുമ്പോഴേക്ക് അതിനൊരു വിധി പറയുകയും ചാടിപ്പുറപ്പെടുകയും ചെയ്യാം. രണ്ടാമത്തൊരു വിഷയമുണ്ട്, മിക്കവാറും ആളുകൾ ഈ ഒരു നഷ്ടത്തിൻ്റെ വിഷയം വരുമ്പോഴാണ് കൂടുതൽ ടെൻഷനാകുന്നു. രണ്ട്, അതിനെക്കുറിച്ച് ആലോചിച്ച് ടൈം കളയുക. അതല്ലെങ്കിൽ നമ്മൾ എടുക്കാൻ തീരുമാനിച്ച പല ജോലികളും ഇതിൻ്റെ പേരിൽ എടുക്കാൻ കഴിയാതെ ആവുക, നമ്മുടെ ടൈം നഷ്ടപ്പെടുക, യാത്രകളില്ലാതെ ആവുക, നമ്മുടെ പ്രോഗ്രാമുകൾക്ക് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റാതെ ആവുക, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ വരാൻ സാധ്യതയുണ്ട്. അപ്പം കാത്തിരിക്കുക, വെയിറ്റ് ചെയ്യുക.
0: ഒന്ന് കലങ്ങിയിട്ട് തെളിയുമ്പോൾ എന്താന്നുള്ളതൊന്ന് കാത്തിരിക്കാൻ അത് കഴിയില്ല, അപ്പോഴേക്ക് തന്നെ തീരുമാനം എടുത്ത് കഴിഞ്ഞു പോയി.
1: അതല്ലേ, അതെ, കലങ്ങിത്തെളിയാൻ അല്പം സമയം കൊടുക്കുമ്പോൾ തീർച്ചയായും അവിടെ ആ തെളിച്ചത്തിന് കൂടുതൽ ഭംഗിയുണ്ടാകും, ആശ്വാസമുണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.
0: ഇതൊക്കെ പറയുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവിടെ ആ ഒരു കാത്തിരിപ്പ് എന്നുള്ളതിൻ്റെ വിധിയിലുള്ള ആ വിശ്വാസത്തിൻ്റെ ഒരു കരുത്തുണ്ടല്ലോ, അതുകൂടി നമ്മൾ ചേർത്ത് വെക്കുമ്പോഴാണ് ഇതിൻ്റെ ചിത്രം നമുക്ക് പൂർത്തിയായി കിട്ടുക.
1: അവിടെ അതിനാണ് ഒന്ന് ഒന്ന് എന്തിനും നമുക്കൊരു നന്മയായിരിക്കാം. റസൂലിൻ്റെ ഒരു ഹദീസ് തന്നെ അവിടെ ഉണ്ടല്ലേ, അജബല്ലി അംരിൽ മുഅ്മിൻ ഇന്നാമ്രഹു കുല്ലഹു ലഹു ഖൈർ. ഒരു വിശ്വാസിയുടെ കാര്യം അത്ഭുതമാണല്ലോ, അവനുണ്ടാകുന്ന ഏത് പ്രയാസത്തിലും ഏത് സന്തോഷത്തിലും അവന് ഒരു എൻഡ് അള്ളാഹുവിലേക്കായിരിക്കും, അതവന് ഖൈറായിരിക്കും എന്ന് റസൂലിൻ്റെ വചനം നമ്മളോട് കൂട്ടിവെക്കുക.
2: أعوذ بالله من الشيطان الرجيم

0: പ്രശസ്ത ഖുർആൻകാരി ഷെയ്ഖ് മുഹമ്മദ് അയ്യൂബ് റഹിമഹുള്ള, അദ്ദേഹത്തിൻ്റെതായ പാരായണമാണ് നമ്മൾ ഇന്ന് മധുരം ഖുർആനിൽ കേട്ടത്. 1952 സൗദി അറേബ്യയിലെ മക്കയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ബാല്യത്തിൽ തന്നെ ഖുർആൻ പാരായണത്തിലും അതുപോലെ തന്നെ മനപ്പാടത്തിലും അസാധാരണമായ പ്രതിഭ കാണിച്ച അദ്ദേഹം മക്കയിലെ പ്രശസ്ത ഖുർആൻ അധ്യാപകരിൽ നിന്ന് ആഴത്തിലുള്ള പഠനം നടത്തുകയുണ്ടായി. മധുരവും ഗൗരവവും ഹൃദയസ്പർശിയുമായ ശബ്ദശൈലി അദ്ദേഹത്തെ ലോകപ്രശസ്തനാക്കി. മസ്ജിദുൽ ഹറാമിലും മസ്ജിദുൻ നബവിയിലും ഇമാമായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് അദ്ദേഹം. ലോകമെമ്പാടുമുള്ള ഖുർആൻ പ്രേമികളുടെ മനസ്സിൽ സ്ഥാനം നേടിയ ഒരു മഹത് വ്യക്തിത്വം കൂടിയാണ് ഷെയ്ഖ് മുഹമ്മദ് അയ്യൂബ് റഹിമഹുള്ള.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ 21 അധ്യായം സൂറ അംബിയയിലെ 30 ആയത്താണ് നമ്മൾ ഓതിക്കേട്ടത്. അള്ളാഹു സുബഹാനഹു തആല അതിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്, അവലം യറല്ലദീന കഫറു, അവിശ്വസിച്ചവർ കണ്ടില്ലേ, അന്ന സമാവാത്തി വല്ലർല ഖ്യാനച്ചാറത്തക്ക, ആകാശങ്ങളും ഭൂമിയും അടഞ്ഞു നിൽക്കുന്നതായിരുന്നു. ഫഫതഖ്നാഹുമ, എന്നിട്ട് അവ രണ്ടും നാം പിളർത്തിയിരിക്കുകയാണ് എന്ന്. വജഅൽനാ മിനിൽ മാഇ കുല്ല ഷൈഇൻ ഹയ്യിൻ, എല്ലാ ജീവവസ്തുക്കളെയും നാം വെള്ളത്തിൽ നിന്ന് ഉണ്ടാക്കുകയും ചെയ്തു. അഫലാ യുഅ്മിനൂൻ, എന്നിട്ടും അവർ വിശ്വസിക്കുന്നില്ലയോ എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ചോദിക്കുന്നതാണ് ഇന്നത്തെ മധുരം ഖുർആനിലൂടെ നമ്മൾ കേട്ടത്. അല്ലാഹുവിൻ്റെ സൃഷ്ടികർത്തൃത്വത്തിലും രക്ഷാകർത്തൃത്വത്തിലുമുള്ള ഏകത്വം, തൗഹീദുൻ ഫിൽ ഉലൂഹിയത്തി വ റുബൂബിയ, അതിന് തെളിവായി അല്ലാഹു ചില തെളിവുകൾ, അത് ഉദ്ധരിക്കുക എന്നുള്ളതൊരു പതിവാണ് വിശുദ്ധ ഖുർആനിൻ്റെ വിവിധങ്ങളായ സന്ദർഭങ്ങൾ നമ്മൾ എടുത്തു പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവിൻ്റെ ഉലൂഹിയത്ത് വ്യക്തമാക്കുന്ന, അതായത് അവൻ്റെ ആരാധ്യത വ്യക്തമാക്കുന്ന, അതേപോലെ തന്നെ റുബൂബിയത്ത് വ്യക്തമാക്കുന്ന, രക്ഷാകർത്തൃത്വം വ്യക്തമാക്കുന്ന ഭാഗങ്ങൾ ഖുർആനിൻ്റെ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഇവിടെയും നമ്മളതാണ് കാണുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആല സദാ മനുഷ്യൻ കണ്ടറിഞ്ഞുകൊണ്ടിരിക്കുന്ന നിത്യസത്യങ്ങളായ പ്രകൃതി ദൃഷ്ടാന്തങ്ങളെ അള്ളാഹു ഇവിടെ നിരത്തിക്കാട്ടുകയാണ്. ഇവയെങ്കിലും ഈ സത്യനിഷേധികൾക്ക് ചിന്തിച്ചറിഞ്ഞുകൂടെ അവർ ഇതൊന്നും കാണുന്നില്ലേ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. നിങ്ങൾ നോക്കൂ, അന്ന സമാവാത്തി വല്ലർല ഖ്യാനത്തറത്തക്ക ഫഫതഖ്നാഹുമ, ആകാശങ്ങളും ഭൂമിയും അടഞ്ഞു നിൽക്കുന്നതായിരുന്നു, എന്നിട്ട് അവയെ നാം പിളർത്തി. ഇതാണ് അള്ളാഹു ഒരു ദൃഷ്ടാന്തമായി കാണിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, അള്ളാഹു സുബ്ഹാനഹു തആല ഖുർആൻ അവതരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് അവിശ്വാസികളെ പ്രത്യേകമായും അല്ലാത്തവരെ പൊതുവായും ചിന്തിക്കാൻ ആഹ്വാനം ചെയ്യുന്നൊരു ഭാഗമാണ് ഈ വചനങ്ങൾ ഉൾക്കൊള്ളുന്നത്. നമ്മൾ ആലോചിച്ചു നോക്കൂ, അള്ളാഹു

0: അങ്ങനെയും ചില പണ്ഡിതന്മാർ ഇതിന് വ്യാഖ്യാനം നൽകിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. മഴ വർഷിക്കാതെ ഭൂമി വരണ്ട് ഉണങ്ങിയും അടഞ്ഞും ഇറുകിക്കിടക്കുമ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹമാകുന്ന അദൃശ്യഹസ്തം ആകാശത്തുനിന്ന് മഴയിറക്കി അതിനെ പിളർന്നു തുറക്കുന്നതും അത് പച്ചപിടിക്കുന്നതും നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ അനുഭവവേദ്യമായൊരു കാര്യമാണല്ലോ എന്ന ഒരു സന്ദേശം കൂടി അള്ളാഹു ഈ ആയത്തിലൂടെ നമുക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചുറ്റുഭാഗത്തുമുള്ള ഒരുപാടൊരുപാട് ദൃഷ്ടാന്തങ്ങൾ അള്ളാഹുവിൻ്റെ ഉണ്ട് എന്നത് വ്യക്തമാക്കുന്ന ഒരു കിതാബ് നമ്മൾ ഊതിയില്ലെങ്കിലും അറബി ഭാഷ നമുക്ക് ഗ്രാഹ്യമല്ലെങ്കിൽ കൂടി റഹ്മാനായ റബ്ബ് ഉണ്ട് എന്നതിൻ്റെ തെളിവുകളാണ് ഇവിടങ്ങളിലൊക്കെ ഒരുക്കി വച്ചിട്ടുള്ളത്. ഒരു പശു നടന്നുപോയി എന്ന് നമുക്ക് ബോധ്യമാകണമെങ്കിൽ അതിൻ്റെ ചവിട്ട് പാദങ്ങളുടെ അടയാളം, അതല്ലെങ്കിൽ അതിൻ്റെ കാഷ്ടം, അത് തെളിവാകുന്നത് പോലെ പശുവിനെ നമുക്ക് കണ്ടിട്ടില്ലെങ്കിലും ഈ ഒരു വഴിയിലൂടെ ഒരു പശു പോയിട്ടുണ്ട് എന്ന് തിരിച്ചറിയാൻ അതിൻ്റെ കാൽപാദങ്ങളും അതേപോലെ തന്നെ അതിൻ്റെ കാഷ്ടവും ഒക്കെ നമുക്ക് തെളിവായി മാറുന്നുവെങ്കിൽ റഹ്മാനായ റബ്ബ് ഉണ്ട് എന്നത് ബോധ്യപ്പെടുത്തുന്ന ഒട്ടനവധി ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ ചുറ്റുപാടിലുമുണ്ട് എന്ന ഒരു കാര്യം കൂടി അള്ളാഹു ഈ ആയത്തിലൂടെ നൽകുന്നതാണ് നമ്മൾ ഇന്നത്തെ മധുരം ഖുർആനിലൂടെ നമ്മൾ കേട്ടത്.
1: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും. പീസ് റേഡിയോ.

0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരിപാടിയിൽ ഇപ്പോൾ അന്തസ്സും അഭിമാനവും പവിത്രമാണ്. ക്ലാസ് എടുത്തുകൊണ്ട് മുസ്തഫ അൻസാരി എ പിക്കാട് നമുക്കൊപ്പം ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ, അമ്മാ ബാദ്. ഏറെ പ്രിയം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, ഇസ്ലാം മനുഷ്യൻ്റെ അന്തസ്സിനും അഭിമാനത്തിനും വളരെ വലിയ പവിത്രത നൽകുന്ന ഒരു മതമാണ്. ഒരാളെ പരിഹസിക്കുക, അപമാനിക്കുക, അവൻ്റെ മാന്യത തകർക്കുക, അവൻ്റെ മേൽ കള്ളാരോപണം നടത്തുക എന്നിവയെ വളരെ ഗുരുതരമായ പാപങ്ങളായിട്ടാണ് ഇസ്ലാം കാണുന്നത്. വിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, ഏ വിശ്വാസികളെ, ലാ യസ്ഹർ ഖൗമു മിൻ ഖൗമിൻ, നിങ്ങൾ ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ പരിഹസിക്കാൻ പാടില്ല. അസ അയ്യക്കൂനു ഖൈറ മിൻഹും, അവർ ഇവരെക്കാൾ ഉത്തമരായിരിക്കാം. സൂറത്തുൽ ഹുജറാത്തിൻ്റെ 11-ാമത്തെ വചനമാണിത്. അതേ ആയത്തിൽ തന്നെ പരസ്പരം കുറ്റപ്പെടുത്തുകയും മോശം പേരുകൾ വിളിക്കുന്നതുമൊക്കെ ചെയ്യരുതേ എന്ന് അള്ളാഹു കൽപ്പിക്കുന്നുണ്ട്. ഒരാളെ നമ്മൾ അപമാനിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടും ഗുരുതരമാണ്. ഒരാളുടെ ശരീരം, നിറം, ദാരിദ്ര്യം, കുടുംബം, ജോലി, വിദ്യാഭ്യാസം, സംസാരരീതി, വൈകല്യം, മതപരമായ കുറവുകൾ, ഇതെല്ലാം മുൻനിർത്തി ഒരാളെ പരിഹസിക്കുക എന്നത് ആ ഒരു വ്യക്തിയുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം മാത്രമല്ല, മറിച്ച് അള്ളാഹു നൽകിയ മനുഷ്യാന്തസ്സിനെ അവഹേളിക്കലുമാണ്. ചില ആളുകൾ അഭിപ്രായം പറഞ്ഞ് പറഞ്ഞ് മറ്റുള്ളവരുടെ ഭാര്യമാരെക്കുറിച്ചും അഭിപ്രായം പറയുന്നവരുണ്ട്. നിൻ്റെ ഭാര്യ അത്ര പോരാ, അല്ലെങ്കിൽ അവൾ അത്ര സുന്ദരിയല്ല എന്ന രൂപത്തിൽ പോലും സംസാരിച്ചുകൊണ്ട് കുടുംബ ജീവിതത്തിൽ പോലും വിള്ളലുകളും അകൽച്ചകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള സംസാരങ്ങളും പരിഹാസങ്ങളും താരതമ്യപ്പെടുത്തലുമൊക്കെ ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് ഒരാളുടെ അന്തസ്സിനും അഭിമാനത്തിനും മുറിവേൽപ്പിക്കുന്ന സംസാരങ്ങളാണ് എന്ന് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരിക്കലും പറഞ്ഞു, ബിഹസ്ബി മിർഇം മിനശ്ശരി അൻ യഹ്കിറ അഖ.

0: അല്ലാഹുൽ മുസ്ലിമ, അഥവാ ഒരു മുസ്ലിം തൻ്റെ സഹോദരനെ നിന്ദിക്കുന്നത് തന്നെ അവന് തിന്മയായി മതിയാകുന്നു എന്നാണ്. ഒരാൾ വലിയ വലിയ ഹറാമുകളും തെറ്റുകളും ചെയ്തു കൂട്ടണമെന്നില്ല, മറിച്ച് ഒരു മുസ്ലിമായ തൻ്റെ ഒരു സഹോദരനെ നിന്ദിക്കുന്നതും അപമാനിക്കുന്നതും അവഹേളിക്കുന്നതും പരിഹസിക്കുന്നത് പോലും അവൻ ചെയ്യുന്നൊരു പാപമായിട്ട് മാറുമെന്നത് സ്വഹീ മുസ്ലിമിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരാളുടെ മേൽ വ്യാജ പ്രചാരണം ചുമത്തുക, ഇസ്ലാമി ഇതിലും കൂടുതൽ കർശനമായിട്ട്, പ്രത്യേകിച്ച് വ്യഭിചാരം പോലുള്ള ഗുരുതരമായ ആരോപണങ്ങൾ തെളിവില്ലാതെ ഉന്നയിക്കുന്നത് വളരെ ശക്തമായ രീതിയിൽ അതിനെ നിരോധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. വല്ലദീന യർമൂനൽ മുഹ്സനാത്തി സുമലം യഅതൂബി അർബഅത്തി ശുഹദ ഫജ്ലിദൂഹും സമാനീന ജൽദ, അഥവാ പതിവ്രതരായ സ്ത്രീകൾ അവരെ ആരോപിക്കുകയും തുടർന്ന് നാല് സാക്ഷികളെ കൊണ്ടുവരാതിരിക്കുകയും ചെയ്യുന്നവർക്ക് 80 ചാട്ടവാറടി നൽകണമെന്നത് വിശുദ്ധ ഖുർആന്റെ കൽപ്പനയാണ്. സൂറത്തു നൂറിൻ്റെ 4-ാമത്തെ വചനം നമ്മോട് കൽപ്പിക്കുകയാണ്. വളരെ ഗൗരവതരമായ ഒരു വിഷയം തന്നെയാണ് യഥാർത്ഥത്തിൽ ആരോപണമെന്ന് പറയുമ്പോൾ. ചില ആളുകളെങ്കിലും അവരുടെ താല്പര്യത്തിനനുസരിച്ച് പെരുമാറാനും വഴങ്ങാനും തയ്യാറില്ലാത്ത ആളുകളെ പല ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമൂഹത്തിൽ ഒറ്റപ്പെടുത്താറുണ്ട്. കുടുംബങ്ങളിൽ നിന്ന് അകറ്റി നിർത്താനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഏത് തരം ആരോപണങ്ങളാണെങ്കിലും, അത് വ്യഭിചാരം പോലെയുള്ള ഗുരുതരമായ ആരോപണങ്ങളാണെങ്കിലും, അതല്ലെങ്കിൽ ഏറ്റവും ചെറിയ ഒരു കളവ് ഒരാളുടെ പേരിൽ പറഞ്ഞ് നമ്മളയാളെ അപമാനിതനാക്കുമ്പോൾ, തീർച്ചയായും അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ സ്വയം അപമാനിതരാകുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകുമെന്ന ഭയം നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. മാത്രവുമല്ല, ഇസ്ലാമിക നിയമാധികാരമുള്ളൊരു കോടതിയിൽ യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ഒരു ശിക്ഷ നടപ്പാക്കുക തന്നെ ചെയ്യണമെന്നതാണ്. അഥവാ ആരോപണങ്ങൾ ഉന്നയിച്ച ആളുകൾക്ക് 80 അടി എന്നുള്ളത് ഇസ്ലാമിക ഭരണമുള്ളൊരു സ്ഥലത്താണെങ്കിൽ അത് തീർച്ചയായും ആ ഹദ്ദ് ശിക്ഷയാണ്, ശിക്ഷ നടപ്പിലാക്കുക തന്നെ ചെയ്യുമെന്നത് ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ നമുക്ക് നൽകുന്ന പാഠമാണ്. വ്യക്തികൾക്ക് സ്വയം ശിക്ഷ നടപ്പിലാക്കാൻ ഇസ്ലാം അനുവാദം നൽകുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ഭരണം ഉള്ള സ്ഥലത്താണെങ്കിൽ ആ ഭരണാധികാരി അത്തരം ആരോപണങ്ങൾ ഉന്നയിച്ച ആളുകളെ ശിക്ഷിക്കണമെന്നത് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, നുസ്രത് അലൈഹി സ്വലമയുടെ അവസാനത്തെ ഉപദേശം നമുക്കറിയാം. ഒരു മനുഷ്യൻ എത്രത്തോളം ഇസ്ലാം വില കൽപ്പിക്കുന്നുണ്ട്, ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ പഠിപ്പിച്ച് നൽകുന്ന പ്രവാചകൻ്റെ വാക്കുകളിലൂടെ നമുക്ക് അത് കാണാൻ സാധിക്കും. ഫഇന്ന ദിമാഉകും വ അംവാലുകും വ അഅറാളുകും അലൈക്കും ഹറാമുൻ എന്നാണ് ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാൻ സാധിക്കുന്ന ചില വാക്കുകളാണിത്. നിശ്ചയം നിങ്ങളുടെ രക്തവും നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ അഭിമാനവും മാനവും നിങ്ങൾക്ക് പരസ്പരം പവിത്രമാണ് എന്നാണ്. ഒരാൾക്ക് ജീവിക്കാൻ ആവശ്യമായ എല്ലാ സാഹചര്യങ്ങളും ഇസ്ലാം നൽകുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവും കൂടിയാണിത്. കാരണം ഒരു മനുഷ്യൻ്റെ അഭിമാനം, അന്തസ്, അവൻ്റെ സമ്പത്ത്, ഇതെല്ലാം അവൻ്റെ ജീവൻ അവനക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. അത് അവനക്ക് യാതൊരു ആളുടെയും പ്രയാസങ്ങളില്ലാതെ ജീവിക്കാൻ കഴിയേണ്ടതുണ്ട്. അതുകൊണ്ട് അത്രയും പവിത്രമാണ് ഇതെല്ലാം എന്ന് പ്രവാചൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരിക്കലും മറ്റൊരാളുടെ അഭിമാനം തകർക്കുന്ന ഒരു കാര്യവും അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതൊരു ചെറിയ കാര്യമല്ല. നാവുകൊണ്ട് പറഞ്ഞ വാക്ക്, അത്തരത്തിൽ പറഞ്ഞുപോയ വാക്കുകൾ പോലും ഒരാളുടെ ജീവിതകാലം മുഴുവൻ വേദനയായി മാറാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ അഭിമാനം തകർക്കരുത്, ഇസ്ലാമിൻ്റെ ശക്തമായൊരു മുന്നറിയിപ്പാണ്. ഈ വിഷയത്തിൽ ഒരുപാട് താക്കീതുകളും മുന്നറിയിപ്പുകളും അലേർട്ടുകളും നമുക്ക് ഇസ്ലാം നൽകുന്നുണ്ട്. എത്രത്തോളം ഒരാളുടെ വ്യക്തിജീവിതത്തിൽ അവനെ ബാധിക്കുന്നതാണ് അവൻ്റെ അഭിമാനത്തിൻ്റെ ക്ഷതമേൽക്കൽ എന്നതിനെ ഗൗരവത്തിൽ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിസാരമായിക്കോട്ടെ, ഗൗരവമായിക്കോട്ടെ, ഏത് വിഷയത്തിലാണെങ്കിലും, മറ്റുള്ളവർ ചിരിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും, നമ്മൾ മറ്റൊരാളുടെ അഭിമാനത്തിന് മുറിവേൽക്കുന്ന തരത്തിലുള്ള പേര് വിളിക്കുകയോ അല്ലെങ്കിൽ നിന്ദിക്കുകയോ സംസാരിച്ചു കൊണ്ട് അവനെ അവഹേളിക്കുകയോ ചെയ്യാൻ പാടില്ല. ഓരോ വ്യക്തിക്കും അള്ളാഹു നൽകിയ ജീവനും സമ്പത്തും അഭിമാനവും അത് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. അത് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുക. ആ രൂപത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുവാനും അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമരായ സൃഷ്ടികളായി മാറുവാനും സാധിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: മാഷാഅല്ലാ, ജസാക്കുമുല്ലാഹ് ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരിഞ്ഞബിയോടൊപ്പം. അന്തസ്സും അഭിമാനവും പവിത്രമാണ്. ക്ലാസ് എടുത്തത് മുസ്തഫ അൻസാരി, എപ്പിക്കാട്.

0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്. വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേൾക്കുന്നത്.
1: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
2: ഇപ്പം കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗവുമായി ബന്ധപ്പെട്ട ഒരു ക്യാമ്പയിൻ നമ്മൾ നടത്തിയല്ലോ. അപ്പോൾ ആ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ ഒരു അധ്യാപക സംഘടനയിലെ പ്രധാനപ്പെട്ട ഒരു ഭാരവാഹിയുമായി സംസാരിക്കുമ്പോൾ അപ്പോൾ അദ്ദേഹം പങ്കുവെക്കുന്ന ഒരു സംഗതിയുണ്ട്. ഇപ്പോൾ ഈ ഇപ്പോൾ ഈ അടുത്ത ഒരു 6 വർഷത്തിനിടയ്ക്ക് ബി എഡും DLEDഡും TTC ഒക്കെ കഴിഞ്ഞ് അധ്യാപന ജോലിയിലേക്ക് പ്രവേശിച്ചിട്ടുള്ള ടീച്ചർമാരുടെ ഒരു മനോഭാവത്തിലെ വ്യത്യാസം. അപ്പോൾ അവർ സത്യത്തിൽ കാണുന്നത് മുന്നിലുള്ള കുട്ടിയോ ടീച്ചറോ അവരുടെ ഭാവിയോ ഞാൻ അടച്ചാക്ഷേപിക്കല്ല, എന്നാൽ പോലും അതൊരു വലിയ എന്താ പറയുക ഗ്രോയിങ് ഇൻഡസ്ട്രി ആയിട്ട് അത് മാറുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് അവിടെ ഒരു അലാമിങ് ആണ് അത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ പങ്കുവെക്കുന്ന സംഗതി എന്തും ഇപ്പോൾ ഒരു സ്റ്റാഫ് റൂമിൽ ഒരു പ്രോഗ്രാം ആലോചിക്കുമ്പം ഈ നമുക്ക് പറയാം ജെൻസി എന്നൊക്കെ പറയാൻ പറ്റുന്ന ഈ ടീച്ചേഴ്സിൻ്റെ മനസ്സിൽ ഇത് കുട്ടികളിൽ അക്കാദമികമായി ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതിനേക്കാളേറെ സോഷ്യൽ മീഡിയയിൽ എത്ര മനോഹരാക്കാൻ പറ്റും എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത്. ഇപ്പോൾ വേൾഡ് കപ്പ് കഴിഞ്ഞു, മുമ്പൊക്കെയാണ് വേൾഡ് കപ്പ് കഴിയുന്ന സമയത്ത് എന്താണ് ക്വിസ് മത്സരങ്ങളുണ്ടാവും അല്ലെങ്കിൽ ഷൂട്ടൗട്ട് മത്സരങ്ങളുണ്ടാവും. ഈ വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ സ്കൂളുകളിൽ ഉണ്ടായിരുന്നത് എന്തൊരു പേരുണ്ടായിരുന്നു ഫിഫയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു ഫാൻ ഡേ സെലിബ്രേഷനോ അങ്ങനെ എന്തോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം. അതെന്താ ഉച്ചയ്ക്ക് ശേഷം എല്ലാവരും ജേഴ്സിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ തുള്ളി കളിക്കുക, ഇത് നന്നായി ചിത്രീകരിച്ച് വീഡിയോ ചെയ്ത് റീലാക്കുക എന്നുള്ളതാണ്. ഈവൻ ബഷീർ ഡേ, നമ്മളൊക്കെ സ്കൂൾ കാലത്ത് ബഷീർ ഡേ എന്ന് പറഞ്ഞാൽ ക്വിസ് മത്സരങ്ങൾ വായിക്കാൻ, ഇപ്പോൾ ഒരു വായനയിലേക്ക് വരാൻ ഒരു കുറച്ച് ആളുകൾക്ക് തുടക്കമിടാൻ നല്ല ഒരു മെറ്റീരിയലാണ് ബഷീറിൻ്റെ എഴുത്തുകൾ. കാരണം അത് വളരെ മനോഹര ഒഴുക്കിലങ്ങനെ പോകും, ചെറിയ കുട്ടികൾക്കും വായിച്ചു തുടങ്ങാം, നമുക്കൊക്കെ അങ്ങനത്തെ ഓർമ്മകളാണുള്ളത്. പക്ഷേ ഇപ്പം കഴിഞ്ഞ ബഷീർ ദിനത്തിൽ ഒരു സ്കൂളിലുണ്ടായിരുന്നു എന്താ വെച്ചാൽ റീൽ മത്സരം. എന്താ ബഷീർ ദിനത്തിലെ ബഷീർ ക്യാരക്ടേഴ്സിനെ നന്നായി അഭിനയിച്ച് റീലിടുക എന്നുള്ളതാണ് മത്സരം. സി അത് കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു ഈ അത് ഒരു പ്രൈമറി LP ക്ലാസ്സിലെ കുട്ടികൾ ഇത് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് കിട്ടുന്ന മെസ്സേജ് എന്താണ്? ഇപ്പോൾ കഴിഞ്ഞ September 5 അധ്യാപക ദിനം, എന്താ അധ്യാപക ദിനത്തിൽ ഇപ്പോൾ അവധി ദിനം കൂടെ ആയിരുന്നു കഴിഞ്ഞ September 5, ഒരു ശനിയോ ഞായറോ എന്തോ ആയിരുന്നല്ലോ. അപ്പോൾ പിന്നെ സാധാരണ എനിക്ക് സ്കൂളിലുള്ള പ്രോഗ്രാമുകൾ നടക്കാൻ പറ്റായിരുന്നു. അപ്പോൾ അവധി ദിനത്തിന് എന്താണ് നല്ലൊരു ടീച്ചറായി അഭിനയിക്കുന്നതിൻ്റെ റീൽ മത്സരം. അപ്പോൾ ഈ സത്യത്തിൽ ഈ കുട്ടികൾക്ക് ഇതുകൊണ്ടൊക്കെ കിട്ടുന്നൊരു മെസ്സേജ് എന്താണ്? ഇവിടെ ഉള്ളൊരു ലൂപ്പിനകത്ത് ഒരു സെലിബ്രിറ്റി കൾച്ചറിലേക്കൊക്കെ തന്നെ കയറാനാണ് നമ്മൾ എന്താക്കുന്നത്, പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന ഒരു എക്കോസിസ്റ്റത്തിനകത്ത് നിന്ന് മാറി ചിന്തിക്കുക എന്ന് പറയുന്നത് ഗംഭീരമായ ടാസ്ക്കാണ്. പക്ഷേ ഇപ്പോൾ ഈ MLA പറഞ്ഞതുപോലെ കേസുകൾ നിരന്തരം കൈകാര്യം ചെയ്യുന്നവർക്ക് ഇതിപ്പോൾ നമുക്കൊരു പുരോഗമനത്തിൻ്റെ ടാഗ് പോകുമോ അല്ല അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞാൽ സ്വീകാര്യത കുറയുമോ എന്നൊക്കെ ചിന്തിക്കുന്നതിനേക്കാളേറെ നമ്മളൊരു ക്രീം യൂത്ത് കുട്ടികൾ അവരുടെ ക്രിയേറ്റിവിറ്റിയിലും അവരുടെ വളർച്ചയിലുമൊക്കെ ഭയങ്കര തകർച്ച നേരിടുന്നുള്ള സത്യത്തെ തിരിച്ചറിഞ്ഞ് നമ്മൾ കുറേ കാലമായി ഇത് ബോധവൽക്കരിക്കാൻ നമ്മുടെ ഒരു പ്ലാറ്റ്ഫോമിലൂടെ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അധ്യാപകരെ ബോധവൽക്കരിക്കുന്നുണ്ട്, കുട്ടികളെ ബോധവൽക്കരിക്കുന്നുണ്ട്, രക്ഷിതാക്കളെ ബോധവൽക്കരിക്കുന്നുണ്ട്. അവിടേക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ മാറി എത്രമാത്രം പെട്ടെന്ന് മാറി ചിന്തിക്കുന്നോ അത്രയും നമുക്ക് നമ്മുടെ കുട്ടികളെ സേവ് ചെയ്യാമെന്ന് തോന്നുന്നു.
3: സഫൻ പറഞ്ഞ നമ്മളിപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ശരിക്ക് സൊസൈറ്റിക്കും ഒരു വലിയൊരു ബാധ്യത ഈ ഒരു വിഷയത്തിലുണ്ട്. നമ്മുടെ ഈ കുട്ടികളെ ബോധവൽക്കരണം നടത്തുന്നതിലും അതുപോലെ കുട്ടികളെ ഈ കാര്യങ്ങളുടെ മനസ്സിൽ ടീച്ചേഴ്സിനെയും കുട്ടികളെ ചെന്ന ഒരു ഇക്കോസിസ്റ്റത്തിന് മൊത്തം ഇതിനെ ഒരു ഭാഗമാക്കാൻ സൊസൈറ്റിക്കും ഒരു വാല്യൂ ഉണ്ടെന്നാണ് അമീർ സാർ.
4: ഞാൻ ആദ്യമേ ഈ നമ്മുടെ MLA ഇക്കാര്യത്തിൽ ഒന്ന് അഭിനന്ദിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ ഈ പലരും തുറന്നു പറയാൻ മടിക്കുന്ന ഒരു കാര്യം അല്പം ഒരു ശങ്കയോടെയാണെങ്കിലും അദ്ദേഹം തുറന്നു പറഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. മാത്രമല്ല അതിനെ അതിൻ്റെ ഒരു യാഥാർത്ഥ്യ ബോധത്തോടെ തന്നെ അദ്ദേഹം അതിനെ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എക്സാഗ്രേറ്റ് ചെയ്തിട്ടില്ല, എന്നാൽ അതേസമയം പറയേണ്ട കാര്യങ്ങൾ മറച്ചു വയ്ക്കുകയും ചെയ്തിട്ടില്ല. അദ്ദേഹം പറഞ്ഞതിൻ്റെ ഒരു ആകത്തുക എന്ന് പറയുന്നത് നമ്മുടെ ക്യാമ്പസുകൾ പ്രത്യേകിച്ചും സ്കൂളുകൾ സുരക്ഷിതമല്ലാതെയാകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം ഒരു സ്കൂളെന്ന് പറയുമ്പോൾ ഏർലി ബഡിങ്ങിൻ്റെ ഒരു ഇയേഴ്സാണ്. അതിനകത്തൊരു പക്ഷേ ഇപ്പോൾ കിൻഡർ ഗാർട്ടൺ തൊട്ട് 10ാം ക്ലാസ് വരെയുള്ള കുട്ടികളുണ്ട്. ഇപ്പോഴദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ അത് അവിടുത്തെ ലഹരി ഉപയോഗവുമായും റാഗിങ്ങുമായിട്ടും സെക്ഷുവലി അസോൾട്ടുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആലോചിച്ച് നോക്കൂ, ഇതേ കുട്ടികൾ, കാരണം അതിന് ചില കാരണങ്ങളുണ്ടല്ലോ, കുട്ടികൾ ഇതിനകത്തേക്ക് പോയതിൻ്റെ ചില കാരണങ്ങളുണ്ട്, അവരെ രൂപപ്പെടുത്തിയ ചില ഈ സാമൂഹ്യ സാഹചര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സോഷ്യൽ മീഡിയയോ ഒക്കെ ഉണ്ട്. ഇതേ കുട്ടികൾ നാളെ ഇതിനേക്കാളും വേഴ്സായി കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർ ബാലപീഡകരായിട്ടും എന്ത് ചെയ്യാം, മാറാം. ഇപ്പോൾ അവരുടെ സെയിം ഏജിലുള്ളവരെയോ അല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള വരെയൊക്കെ ആയിരിക്കുമല്ലോ. ഇങ്ങനത്തെ ഒരു പരിണാമത്തിലേക്ക് ഇത് പോവുകയാണെങ്കിൽ എങ്ങനെയാണ് ഇതിനെ സമൂഹം നാളെ നേരിടാൻ പോകുന്നതെന്നുള്ള വളരെ ഗൗരവമുള്ള ഒരു ചോദ്യമുണ്ട്. കാരണം ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ മാറ്റത്തിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മൾക്കറിയാം, സ്കൂളുകളിൽ പരസ്പരമുണ്ടായിരുന്ന ബന്ധത്തിൻ്റെ ഒരു സ്വഭാവം മാറി എന്നുള്ളതാണ്. അത് നമ്മൾ എൻ്റെ ഒരു സഹജീവി, എൻ്റെ സുഹൃത്ത്, എൻ്റെ സ്നേഹിതൻ, സ്നേഹിത എന്ന രീതിയിൽ എനിക്ക് കാണാൻ കഴിയുന്ന ഒരു അന്തരീക്ഷത്തെ ഇത് മാറ്റിമറിച്ചിട്ടുണ്ട് ഒന്നാമതായിട്ട്. രണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനത്തെ മാനുഷിക ബന്ധങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് നമുക്കറിയാം, അതിൽ മതത്തിന് പങ്കുണ്ട്, ധാർമ്മിക ബോധത്തിന് പങ്കുണ്ട്, സദാചാര സങ്കല്പങ്ങൾക്ക് പങ്കുണ്ട്, സാമൂഹ്യ ബോധത്തിന് പങ്കുണ്ട്. ഇത്തരത്തിലുള്ള അടിസ്ഥാന യാഥാർത്ഥ്യങ്ങളൊക്കെ അട്ടിമറിക്കുന്ന ഒരു പുതിയ ചിന്താ ലോകം വളർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഇവിടെ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇതിനകത്ത് പ്രശ്നങ്ങളുണ്ട് എന്ന് പറയാൻ ശ്രമിക്കുന്നവരെയൊക്കെ തന്നെ പഴഞ്ചന്മാരാക്കി മാറ്റി തള്ളിക്കളയുന്നൊരവസ്ഥയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ പരിഹാരമെന്നൊരു സാധനം നിശ്ചയിക്കാൻ പെടാപ്പാട് പെടേണ്ടത് ആരാ പിന്നെ? അപ്പോൾ അവിടെ എന്ത് ചെയ്യും, ഇതിന് പരിഹാരമായിട്ട് വരികയാണ്. പരിഹാരങ്ങൾ എന്താണ്? ഇതിനേക്കാൾ സ്യൂഡോ ആയിട്ടുള്ള പരിഹാരങ്ങൾ. അപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്ത്, കഴിഞ്ഞ അതായത് അക്കാദമിക് ഇയറിൻ്റെ തുടക്കത്തിലാണ് സ്കൂളുകളിൽ കുട്ടികൾ വലിയ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട് എന്ന രീതിയിലുള്ള ഒരു പിന്നെ കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കപ്പെടുന്നു. അപ്പോൾ ഒരു പരിഹാരം വേണമല്ലോ. അപ്പോൾ പരിഹാരമായിട്ട് എന്താ വരുന്നത്, എന്നാൽ കുട്ടികൾ കുറച്ച് ഡാൻസ് കളിച്ചു, മുമ്പേ എന്തോ ആയിക്കോട്ടെ, അത് ഡാൻസ് കളിച്ചാൽ മതി എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഈ ആലോചിച്ച് നോക്കൂ, അപ്പോൾ കുറച്ച് നേരം ഡാൻസ് കളിച്ചാൽ കുട്ടികൾ റിലാക്സ് ചെയ്യും എന്നുള്ളതാണ് എൻ്റെ ഒരു സങ്കല്പം, ആയിക്കോട്ടെ. അതായത് ഫിസിക്കലായിട്ട് അത്തരത്തിലുള്ള ചില സാധനങ്ങൾക്കൊക്കെ എന്തുണ്ട്, സ്ട്രെസ് റിലീഫിനുള്ള ഒരു മെഷറാണത്. പക്ഷേ ഇവരെന്താണ് കാണിക്കുന്നത്? ഈ ആൺകുട്ടികളും പെൺകുട്ടികളും അധ്യാപകരും എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് ഉള്ളൊരു തുള്ളിച്ചാട്ടാണല്ലോ. ഇതിനെന്തെങ്കിലും തരത്തിലൊരു മോറൽ ഡീക്കേ ഉണ്ടോയെന്ന് നമ്മളാരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നീ എന്തായി, പറ്റ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ആളായിട്ട് മാറുകയാണ്. അപ്പോൾ ഇത് ഒരിക്കലും തന്നെ ഒരു യാഥാർത്ഥ്യ ബോധത്തോടുള്ള സമീപനത്തിലേക്കല്ല പോകുന്നതെന്നുള്ളതിനാണ്. ഇപ്പോൾ നമുക്കറിയാം, വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് ചോദ്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ പരിഷ്കാരങ്ങൾ, അതായത് അതിൻ്റെ കണ്ടൻറ്റ്, അതിൻ്റെ ഡെലിവറി, അല്ലെങ്കിൽ ആ ഒരു പിന്നെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൻ്റെ അകത്ത് പഠിപ്പിക്കപ്പെടുന്ന കാര്യങ്ങൾ എന്താകണം, എങ്ങനെയാകണം എന്നുള്ള ചോദ്യമുണ്ട്. ഇവിടെ കാതലായിട്ട് ചർച്ചകൾ നടക്കുന്നു ഒരു ഭാഗത്ത്, പക്ഷേ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ എന്ത് ചെയ്യുന്നില്ല, ഇതിനകത്തേക്ക് ശരിക്കും പറഞ്ഞാൽ വരുന്നില്ല. ഇപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്നോ മറ്റോ നമ്മുടെ മന്ത്രിയുടെ ഒരു പ്രസ്താവന ഒന്നും എന്താണ് ഈ മിനിമം ഇത് എടുത്തു കളയുന്നുള്ളു. ആലോചിച്ച് നോക്കൂ, വർഷങ്ങളുടെ ഒരു പ്രശ്നങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടാണ് കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്ത് അത്തരത്തിലുള്ളൊരു ഒരു ഇതിലേക്ക് കൊണ്ടുവരുന്നത്. ഇന്ത്യയിൽ മൊത്തത്തിൽ ഇത് സെൻട്രൽ ഗവൺമെൻറ് തന്നെയും നടപ്പാക്കിയ ഒന്നായിരുന്നു കുട്ടികളുടെ ആ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് അവർ മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം അത് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു നടത്തിയ സമയത്ത് കേരളത്തിലെ മറ്റേ കുട്ടികളിലും ഇതിൽ വലിയ ഗ്യാപ്പ് ഉണ്ടെന്ന് കണ്ടെത്തി. അതുകൊണ്ട് തന്നെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള മെഷേഴ്സ് വേണമെന്നുള്ളത് വന്നതിന് ഒരു താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആ രീതിയിലുള്ള ഒരു പിന്നെ 30% മാർക്ക് വാങ്ങണം എന്നുള്ളതും, അത് വാങ്ങാത്ത കുട്ടികൾ വീണ്ടും എന്ത് ചെയ്യണം, ഒന്നുകൂടെ പഠിച്ചെഴുതണം എന്നുള്ളതും. അപ്പോൾ ഒരു ഗൗരവ സ്വഭാവം, പഠനം എന്നുള്ളത് ഗൗരവമുള്ളൊരു കാര്യമാണ് എന്ന തോന്നലിലേക്ക് കുട്ടികൾ എത്തിക്കുക എന്നുള്ളതായിരുന്നു. ഈ ഗൗരവമില്ലാന്ന് വന്നാലോ, എന്തായാലും പാസ്സാവുന്നു വന്നാലോ, അവരെ സംബന്ധിച്ചോളം സ്കൂളിലേക്ക് വരുന്നത് പഠിക്കാനോ തങ്ങളുടെ ഭാവി നന്നാക്കാനോ ഒന്നുമല്ല, അതിനേക്കാൾ മെച്ചപ്പെട്ട, അതിനേക്കാൾ എൻജോയബിൾ ആയിട്ടുള്ള പല കാര്യങ്ങളും അവിടെ ഉണ്ട്, എൻ്റർടൈൻമെൻറ്സ് ഉണ്ട്, അതിനു വേണ്ടിയാണെന്നുള്ള തോന്നലേക്കെന്ത് വരും. അവിടെ ഉണ്ടാകുന്ന രണ്ട് മൂന്ന് റിസ്കുകളുണ്ട്, ഞാൻ മറ്റേ അവസ്ഥയ്ക്ക് പോകുന്നതല്ല. അതെന്താ വെച്ചാൽ ഇതിനാരാണോ തടസ്സം നിൽക്കുന്നത് അവരൊക്കെ എന്ത് ചെയ്യും, എളുപ്പത്തിൽ ശത്രുക്കളാകും, എളുപ്പത്തിൽ അവരൊക്കെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യേണ്ടി വരും. അവിടെ അവർക്ക് നിയമങ്ങൾ കൂടെ അനുകൂലമാണെങ്കിൽ അത്തരത്തിൽ ആരെയും ടാർഗറ്റ് ചെയ്ത് സ്ലൈസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് നിയമങ്ങളെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു അതിപ്പോൾ 100 കുട്ടികളിൽ 100 കുട്ടികൾ ചെയ്യേണ്ട ആവശ്യമില്ല, 2 2 ആൾ കരുതിയാൽ എന്ത് ചെയ്യും, ഈ അധ്യാപക സമൂഹത്തെ നിശ്ചലമാക്കാൻ നിഷ്ക്രിയമാക്കാൻ പറ്റും. ഇവിടെയാണ് ഞാൻ എൻ്റെ വ്യക്തിപരമായി എപ്പോഴാണ് RTE എന്ന് പറയുന്നത്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്തിനാണോ വന്നത് ആ പർപ്പസിനപ്പുറമുള്ള പലതിലേക്ക് ഇപ്പോൾ എന്ത് ചെയ്യുന്നു, പോയിക്കൊണ്ടിരിക്കുന്നതാണ്, ഡീവിയേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്. വർത്തമാനത്തോട് ചില വർത്തമാനങ്ങളുമായി വോയിസ് ഓഫ് പീസിൽ ഇന്ന് വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേട്ടത്.
5: ബോറടിക്കുന്നുണ്ടല്ലേ, ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ. ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ. വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്, പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60ലധികം പ്രോഗ്രാമുകൾ, 50ലധികം അവതാരകർ, 1000കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോയിൽ അടുത്തതായി ആരോഗ്യ വിചാരം. പ്രഷർ, ചില തിരിച്ചറിവുകൾ എന്ന വിഷയത്തിൽ നമ്മളോട് സംസാരിക്കുന്നത് ഡോക്ടർ ആസിഫ് അലി, കൂടെ പീസ് റേഡിയോ പ്രതിനിധി ഡോക്ടർ അസർ.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ. പീസ് റേഡിയോ ആരോഗ്യ വിചാരം ഇന്നത്തെ എപ്പിസോഡിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ നാം ചർച്ച ചെയ്യുന്നത് ഉയർന്ന രക്തസമ്മർദ്ദം അഥവാ ഹൈപ്പർ ടെൻഷൻ എന്ന രോഗാവസ്ഥയെക്കുറിച്ചാണ്. നമുക്കറിയാം, നമ്മുടെ ജീവിതശൈലി തന്നെ മാറിയപ്പോൾ പ്രധാന വില്ലനായി നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന ഒരു അതിഥിയാണ് ഹൈപ്പർ ടെൻഷൻ എന്ന രോഗം. തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട്, ഹൈപ്പർ ടെൻഷൻ അഥവാ ബി പിയുമായി ബന്ധപ്പെട്ട് നാം നിത്യേന ഉപയോഗിക്കുന്ന ഒരു പദം എന്ന നിലക്ക് ഒരുപാട് തെറ്റിദ്ധാരണകൾ പരത്തുന്ന മെസ്സേജുകൾ ഇന്നത്തെ സോഷ്യൽ മീഡിയയിലൂടെ പകർന്നു നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു ബോധം നൽകുക എന്നുള്ളത് പീസ് റേഡിയോ ഒരു ദൗത്യമായി ഏറ്റെടുക്കുന്നു. ഇന്നത്തെ ചർച്ചയിൽ നമ്മോട് സംവദിക്കുന്നത് തിരൂർ മിഷൻ ഹോസ്പിറ്റലിലെ പ്രശസ്ത ഫിസിഷ്യൻ ഡോക്ടർ ആസിഫ് അലി തയ്യിൽ. അദ്ദേഹം കോട്ടക്കൽ HMS ഹോസ്പിറ്റലിലും വർക്ക് സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. ഡോക്ടർ, അസ്സലാമു അലൈക്കും.
2: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: തീർച്ചയായും നാം അനുദിനം സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു പദമാണ് BP. എല്ലാവരും, സാധാരണ ജനങ്ങൾ പോലും വളരെ നിത്യേന ഉപയോഗിക്കുന്ന ഒരു പദമാണ് BP കൂടി എന്നുള്ള അവസ്ഥ. എന്താണ് ബ്ലഡ് പ്രഷർ അഥവാ BP?
2: ബ്ലഡ് പ്രഷർ അഥവാ രക്തസമ്മർദ്ദം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ നിന്നും, ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തിനനുസരിച്ച് ഹൃദയത്തിൽ നിന്നും പുറന്തള്ളുന്ന രക്തം രക്തക്കുഴലുകളുടെ ഭിത്തികളിൽ ചെലുത്തുന്ന സമ്മർദ്ദത്തെയാണ് രക്തസമ്മർദ്ദം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ രക്തക്കുഴലുകൾ ഓരോ അവയവത്തിൻ്റെയും വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് അതിലേക്കുള്ള രക്തക്കുഴലുകൾ. ഈ രക്തക്കുഴലുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള കേടുകൾ സംഭവിച്ചാൽ, അതിപ്പോൾ രക്തത്തിൻ്റെ ഈ സമ്മർദ്ദം കൊണ്ടും അങ്ങനെയുള്ള കേടുകൾ സംഭവിക്കാവുന്നതാണ്. അത് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ അവയവങ്ങളെയാണ് അത് ബാധിക്കുക. അതുകൊണ്ടാണ് ഒരുപാട് കോംപ്ലിക്കേഷൻസ്, ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് പോലെ, ഇല്ലെങ്കിൽ സ്ട്രോക്ക് പോലെ, പക്ഷാഘാതം പോലെ, അല്ലെങ്കിൽ കിഡ്നിക്ക് വരുന്ന അസുഖങ്ങൾ, ഇതൊക്കെ ഈ രക്തസമ്മർദ്ദത്തിൻ്റെ ഭാഗമായി വരുന്നത് ഈ രക്തക്കുഴലുകൾ കേടുവരുന്നതിലൂടെയാണ് പ്രധാനമായും.
1: തീർച്ചയായും ഡോക്ടർ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ നോർമൽ വാല്യൂ, അളവുകൾ എത്രയാണ്?
2: അതായത് നമ്മൾ ഇത് പഠനങ്ങളിലൂടെ എല്ലാം കണ്ടുവരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു സിസ്റ്റോളിക് BP അഥവാ ഹൃദയം സങ്കോചിക്കുമ്പോൾ ഉണ്ടാവുന്ന രക്തക്കുഴൽ രക്തസമ്മർദ്ദത്തിൻ്റെ അളവ്, സിസ്റ്റോളിക് BP,
1: അത്
2: 120, 140, 150 എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ടല്ലോ.
1: അതിൽ
2: ആദ്യത്തെ പറയുന്ന ഈ 120, 140 എന്നൊക്കെ പറയുന്ന ഈ സിസ്റ്റോളിക് BP 120 താഴെയും, അതേപോലെ തന്നെ രണ്ടാമത് പറയുന്ന ഡയസ്റ്റോളിക് BP അഥവാ ഈ രക്തക്കുഴലുകളുടെ വികാസത്തിനനുസരിച്ച് അതിനനുസരിച്ച് മാറുന്ന ഈ ഡയസ്റ്റോളിക് BP 80 താഴെയുമാണ് നോർമൽ BP ആയിട്ട് എടുക്കുന്നത്. കാരണം ഈ രണ്ട് വാല്യൂ 120, 80 അതിൻ്റെ മുകളിലോട്ടുള്ള ഏതൊരു വാല്യൂ അളവാണെങ്കിൽ പോലും അതിന് തത്തുല്യമായിട്ട് അതിൻ്റെ തോതനുസരിച്ചിട്ടുള്ള കേടുപാടുകൾ ബാക്കി അവയവങ്ങൾക്കെല്ലാം വരുന്നത് കണ്ടതുകൊണ്ടാണ് ഇത് നോർമൽ വാല്യൂ ആയിട്ട് എടുത്തത്. ഇതിൻ്റെ തന്നെ പല ലെവലിനനുസരിച്ച് ഒരുപാട് ഗ്രേഡുകളായിട്ട് അതിൻ്റെ ഹൈപ്പർ ടെൻഷനെ പല സ്റ്റേജുകളായിട്ട്, സ്റ്റേജ് 1, സ്റ്റേജ് 2 അങ്ങനെയൊക്കെ ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. എന്നാലും പൊതുവേ ഒരു രോഗിക്ക് മരുന്ന് സ്റ്റാർട്ട് ചെയ്യാനും, അതാ പിന്നെ ഒരു മരുന്ന് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു രോഗിക്ക് മരുന്നിൻ്റെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ സാധാരണയായിട്ട് എടുക്കുന്നത് 140, 90 അത് പല അത് അങ്ങനെയാണ് പഠനങ്ങളുള്ളത്. 140, 90 എടുക്കാറുള്ളത്. ഇത് തന്നെ ഒരു 60 മുകളിലുള്ള ഒരാളാണ്, മറ്റസുഖങ്ങളൊന്നുമില്ല, വെറും ബ്ലഡ് പ്രഷർ മാത്രമാണ് ഉള്ളതെങ്കിൽ 150 പോകാമെന്നാണ്. പുതിയതായി വളരെ റീസെൻ്റായിട്ട് ഇപ്പോൾ ഈ 2017 അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ പോലെയുള്ള ബോഡികളുടെ പുതിയ ഗൈഡ് ലൈൻസ് അനുസരിച്ച് വീണ്ടും കുറച്ചിരിക്കുകയാണ്, 130, 180 വന്നിട്ടുണ്ട്. പക്ഷെ പൊതുവേ ഇങ്ങനെയാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടും നോർമൽ ലെവലും ടാർജറ്റും ഗോളും ഒക്കെ ഏറ്റെടുക്കുന്നത് 140, 90 ഒക്കെയാണ്.
1: തീർച്ചയായും അപ്പോഴും ഉണ്ടാകുന്ന ഒരു സംശയം, ഏതെങ്കിലും ഒരു രോഗിക്ക് ഒരു തവണ പെട്ടെന്ന് ഒരു ബി പി കൂടുതലായിട്ട് കണ്ടു, 150 അല്ലെങ്കിൽ 150-90 കണ്ടു, ആ രോഗിക്ക് മരുന്ന് തുടങ്ങേണ്ടതുണ്ടോ? തീർച്ചയായും ആളുകൾക്കുണ്ടാകുന്ന ഒരു സംശയം.
2: ഇല്ല, ഒറ്റത്തവണ ബി പി ഇപ്പോൾ 140-90 കൂടുതൽ കണ്ടെന്ന് വെച്ച് അത് ബി പിയുടെ മരുന്ന് തുടങ്ങാനുള്ള ഒരു അവസ്ഥയല്ല അത്. കാരണം ബി പി വളരെ ട്രാൻസിയൻ്റ് ആയിട്ട് കുറച്ച് സമയത്തേക്ക് മാത്രമായി കൂടുന്ന പല അവസ്ഥകളുമുണ്ട്. ഉദാഹരണത്തിന് ചെറിയ രീതിയിലുള്ള എക്സേഷൻ അഥവാ ശാരീരിക അധ്വാനം കഴിഞ്ഞിട്ടാണ് നമ്മൾ പ്രഷർ നോക്കുന്നതെങ്കിൽ, ഇല്ലെങ്കിൽ മാനസിക സമ്മർദ്ദം പിരിമുറുക്കമുള്ള സമയത്താണ് നമ്മൾ പ്രഷർ നോക്കുന്നതെങ്കിൽ, അതുപോലെ തന്നെ ഒരു ഒരു ഒരു കടുപ്പമുള്ള കാപ്പി കുടിച്ചാൽ പോലും 30 മിനിറ്റോളം ബി പിയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അതേപോലെ പുക വലിച്ചു കഴിഞ്ഞാൽ ഒരു 30 മിനിറ്റോളം ഒക്കെ ബി പിയിൽ വ്യത്യാസം ഉണ്ടാകാം എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു തവണ ബി പി 140-90 കൂടുതൽ കണ്ടെന്ന് വെച്ച് അയാൾക്ക് ആ ഒരു രോഗിക്ക് ബി പിയുടെ മെഡിസിൻസ് തുടങ്ങേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ ചെയ്യുന്നത് 2 വിസിറ്റുകൾ, അതായത് നമ്മുടെ ഒ പിയിലേക്കുള്ള 2 വിസിറ്റുകൾ, അത് തന്നെ ഓരോ വിസിറ്റിലും 2 തവണ ബി പി നോക്കി, അതായത് രോഗിയെ ഒരു 5 മിനിറ്റോളം ഒരു വിത്ത് ബാക്ക് റെസ്റ്റ് ചാരിയിരുത്തി 5 മിനിറ്റിന് ശേഷം അങ്ങനെ ബി പി നോക്കി, 2 തവണ ബി പി നോക്കി, അങ്ങനത്തെ 2 വിസിറ്റുകളിലും കൂടുതലായിട്ട് പെർസിസ്റ്റൻ്റ് ആയിട്ട് ഇതേ തരത്തിൽ കൂടുതലായി നിൽക്കുമ്പോൾ മാത്രമാണ് നമ്മളവരെ ഒരു ഒരു ട്രീറ്റ്മെൻറ്റിലേക്കൊക്കെ.
1: എനിക്കൊന്നും ഇതുമായി ബന്ധപ്പെട്ട് വൈറ്റ് കോട്ട് ഹൈപ്പർ ടെൻഷൻ എന്നൊരു
2: വൈറ്റ് കോട്ട് ഹൈപ്പർ ടെൻഷൻ എന്നത് വളരെ സാധാരണമാണ്. കാരണം പൊതുവെയുള്ളതാണ് നമ്മളൊരു ഡോക്ടറുടെ ക്ലിനിക്കിലേക്ക് കയറുമ്പോൾ, അല്ലെങ്കിൽ ഒരു വൈറ്റ് കോട്ട് ഇട്ട ഡോക്ടർ അല്ലെങ്കിൽ നഴ്സ് ബി പി നോക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ടെൻഷൻ, എൻ്റെ ബി പി അധികമാവുമോ എന്നുള്ള ആ ഒരു ടെൻഷനിൽ നിന്നും, ആ ഒരു ചെറിയ മാനസിക സമ്മർദ്ദത്തിൽ നിന്നും കൂടുന്ന ഒരവസ്ഥ കാണാറുണ്ട്. അത് വളരെ കോമൺ ആണ്, ഒരുപാട് പേഷ്യൻസിന് അങ്ങനെയുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ പുതിയ റെക്കമെൻഡേഷൻസ്, പുതിയ പുതിയ പഠനങ്ങൾ പറയുന്നത് വീടുകളിൽ വെച്ച് ബി പി നോക്കാവുന്ന ഒരു സംവിധാനം കൂടെ ഉണ്ടെങ്കിൽ അത് ഹൈപ്പർടെൻസീവ് ആണ് രോഗി എന്നുള്ളതിന് കൂടുതൽ ഡയഗ്നോസിന് കൂടുതൽ സഹായകമാകും. അതേപോലെ തന്നെ സ്ഥിരമായിട്ട് നോക്കുന്ന ആംബുലേറ്ററി ബി പി എന്നൊക്കെ പറയും, നമ്മുടെ നാടുകളിൽ അധികം യൂസ് ചെയ്യുന്നില്ല, അതൊക്കെയാണ് ഈ രോഗനിർണയത്തിന് കൂടുതൽ സഹായമാകുന്നത്.
1: ഒരു സംശയം കൂടി, തീർച്ചയായും വീടുകൾ ഇപ്പോൾ എല്ലാം ഡിജിറ്റലിന്റെ കാലമാണ്, ഡിജിറ്റൽ തെർമോമീറ്റർ അതേപോലെ തന്നെ ഡിജിറ്റൽ ബി പി നോക്കുന്ന ഡിജിറ്റൽ സ്ഫിഗ്മോ മാനോമീറ്റർ, അത് എത്രത്തോളം കൃത്യതയാണ്, അത് വിശ്വസിക്കാമോ?
2: ഒരു പരിധിവരെ നമുക്ക് ഡിജിറ്റൽ സ്പിഗ്മോ മാനോമീറ്ററിൻ്റെ വാല്യൂസിനെ വിശ്വസിക്കാവുന്നതാണ്. പിന്നെ വളരെ ഇപ്പോൾ ഒരു പേഷ്യൻറ്റിന് ബി പിയുടേതായിട്ടുള്ള സിംറ്റംസ്, അതായത് ഇപ്പോൾ തലവേദന പോലെ, നെഞ്ചുവേദന പോലെ, ഇല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുക, എന്നാൽ ഈ ഡിജിറ്റൽ ബി പി റെക്കോർഡറിലെ അത് നോർമലായിട്ട് വരികയൊക്കെ ചെയ്യുമ്പോൾ മാനുവലായിട്ട് തന്നെ അത് ചെക്ക് ചെയ്യേണ്ടതാണ്. എന്നാലും ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ വെച്ച് മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഡോക്ടറെ കാണണോ എന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടും ഒരു സാധാരണ നിലക്കുള്ള ഒരു ചെക്കിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ഇതിനായി ഉപയോഗിക്കാവുന്നതാണ്.
1: തീർച്ചയായും ഡോക്ടർ നല്ലൊരു അറിവാണ് പങ്കുവച്ചത്. നമുക്കുണ്ടാകുന്ന ഒരു ചോദ്യമാണ്, എന്തെല്ലാമാണ് ബ്ലഡ് പ്രഷർ, ഉയർന്ന രക്തസമ്മർദ്ദത്തിൻ്റെ കാരണങ്ങൾ?
2: ഈ ബ്ലഡ് അമിതമായിട്ടുള്ള രക്തസമ്മർദ്ദം ഉണ്ടാവാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. പ്രധാനമായിട്ടും ഇതിനെ 2 രീതിയിലാണ് നാം തരംതിരിക്കാറ്. ഒന്ന് പ്രൈമറി ഹൈപ്പർ ടെൻഷൻ, 2 സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ, അഥവാ എസെൻഷ്യൽ ഹൈപ്പർ ടെൻഷനും സെക്കൻഡറി ഹൈപ്പർ ടെൻഷനും. ഈ എസെൻഷ്യൽ ഹൈപ്പർ ടെൻഷൻ, അതായത് പ്രത്യേകിച്ച് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റാത്ത കാരണങ്ങൾ കൊണ്ടുണ്ടാവുന്ന ഹൈപ്പർ ടെൻഷനെ നാം എസെൻഷ്യൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും. അതിൻ്റെ പ്രധാനമായിട്ടുള്ളൊരു കാരണം പാരമ്പര്യമായിട്ട് ഹെറിഡിറ്ററി ആയിട്ട് വരുന്നതുണ്ട്. പിന്നെ അതിനെ ഹെറിഡിറ്ററി ആയിട്ട് അതിനൊരു ഒരു ഒരു ചാൻസ് ഉണ്ട്, അവർക്ക് പ്രഷർ കൂടി വരാനുള്ള ഒരു ചാൻസ് അവർക്ക് കാണുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് തന്നെ ബാക്കിയുള്ള കാരണങ്ങൾ അതിനെ സഹായിക്കുകയും ചെയ്യും പ്രഷർ കൂടുന്നതിന്. ഉദാഹരണത്തിന് ഇപ്പം ഉപ്പിൻ്റെ അളവ് കൂടുതലാണ് അവർ ഉപയോഗിക്കുന്നതെങ്കിൽ അത് അതിന് ബ്ലഡ് പ്രഷർ കൂടുവാൻ ഒരു കാരണമാണ്. അതേപോലെ തന്നെ അമിതവണ്ണം, ഒബീസിറ്റി, അത് ബ്ലഡ് പ്രഷർ കൂട്ടുന്ന ഒരു ഘടകമാണ്. പിന്നെ മാനസിക സമ്മർദ്ദങ്ങൾ, ഒരുപാട് മെൻ്റൽ സ്ട്രെസ് അനുഭവിക്കുന്ന ഒരാൾക്ക് സ്വാഭാവികമായിട്ടും അവർക്കൊരു ജനിതകമായിട്ട് അതിന് പ്രോൺ ആണ് എന്നുണ്ടെങ്കിൽ, അവർക്ക് വരാൻ സാധ്യതയുള്ള ഒരാളാണെങ്കിൽ വീണ്ടും കൂടുതൽ അതിലേക്കുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ മദ്യപാനം, പുകവലി, ഇതെല്ലാം ബ്ലഡ് പ്രഷർ കൂട്ടുന്ന കാരണങ്ങളിൽ പെട്ടതാണ്. പിന്നെ സെക്കൻഡറി ഹൈപ്പർ ടെൻഷനുകൾ അഥവാ മറ്റ് കാരണങ്ങൾ കൊണ്ട്, ഉദാഹരണത്തിന് ഇപ്പോൾ വൃക്കയുടെ, ഇപ്പോൾ കിഡ്നി ഡിസീസസ്, വൃക്കയുടെ രോഗങ്ങൾ, അതിപ്പോൾ അതുകൊണ്ടുള്ളത്, പിന്നെ തൈറോയിഡ് ഹൈപ്പർ തൈറോയിഡിസം, തൈറോയിഡ് ഡിസോർഡേഴ്സിൽ ഒക്കെ നമുക്ക് ബ്ലഡ് പ്രഷർ കൂടുതലായിട്ട് കാണാം. പിന്നെ അതേപോലെ തന്നെ മറ്റ് പല ഹാർട്ടിൻ്റെ അസുഖങ്ങളിലെല്ലാം ഇങ്ങനെ വരാവുന്നതാണ്. പക്ഷെ കൂടുതൽ 95% കാണുന്നത് എസൻഷ്യൽ ഹൈപ്പർ ടെൻഷൻ അഥവാ പ്രത്യേകിച്ച് ഈ തരം കാരണങ്ങളൊന്നും ഇല്ലാതെ വരുന്ന ഹൈപ്പർ ടെൻഷനാണ് 95% കാണുന്നത്. പിന്നെ എന്നാൽ പോലും ഒരു യങ് ആയിട്ടുള്ള ഒരു 40 വയസ്സ് താഴെയുള്ള ഒരാൾക്ക് ബ്ലഡ് പ്രഷർ എന്ന ഡയഗ്നോസിസിലെത്തുന്നതിന് മുമ്പ് പൊതുവേ ഈ ഒരു 5% അഥവാ വേറെ ഒരു കാരണങ്ങൾ കൊണ്ട്, ഇപ്പോൾ വൃക്കയുടെയോ തൈറോയിഡിൻ്റെയോ അങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടുള്ളതോ ബ്ലഡ് പ്രഷർ ആണോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യേണ്ടത് അനിവാര്യമാണ്.
1: അതായത് നോർമലായിട്ടുള്ള ഒരാള് ഉപ്പ് കൂടുതലായി ഉപയോഗിച്ചത് കൊണ്ട് മാത്രം പ്രഷർ വരണമെന്നില്ല എന്നർത്ഥം അല്ലേ?
2: ഉപ്പിന്റെ അളവ് തീർച്ചയായും പ്രഷർ കൂട്ടാൻ സഹായിക്കും. പക്ഷേ എന്നിരുന്നാലും അതിന് ജനിതകമായിട്ടുള്ള ഒരു ഫാക്ടർ അവിടെയുണ്ട്. ഹെറിഡിറ്ററി ആയിട്ട് ഒരാൾക്ക് പ്രഷർ വരാൻ സാധ്യതയുള്ള ഒരാളാണെങ്കിൽ ഉപ്പ് ഉപയോഗം കൂടുതലാക്കുക എന്നല്ലാതെ ഉപയോഗിച്ചുകൊണ്ട് മാത്രം കൂടും എന്ന് പറയാൻ കഴിയില്ല.
1: ഓക്കെ, എന്തെല്ലാമാണ് ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ? ഉയർന്ന രക്തസമ്മർദ്ദം,
2: ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തലവേദന, അതുപോലെ തന്നെ തലയിൽ ഒരു വിങ്ങൽ എന്നാണ് പൊതുവെ പേഷ്യൻസ് പറയുക. അതുപോലെ തന്നെ നെഞ്ഞുവേദന ആയിട്ട് വരാം, ഇല്ലാന്നുണ്ടെങ്കിൽ കണ്ണിന് മങ്ങൽ പോലെ വരാം. അതൊക്കെ വളരെ കൂടിയ ബി പി ഉണ്ടാവുന്ന സമയങ്ങളിലാണ് അങ്ങനെയൊക്കെ വരിക. പൊതുവെ ഇത് ബ്ലഡ് പ്രഷർ ഏതെങ്കിലും ഒരു അവയവത്തെ ബാധിക്കുമ്പോൾ, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കണ്ണിന് മങ്ങൽ വരുമ്പോൾ, അല്ലാന്നുണ്ടെങ്കിൽ ഈ എക്സസൈസ് ഇൻടോളറൻസ് അഥവാ കുറച്ച് നടക്കുമ്പോഴേക്കും കിതപ്പ് വരിക, ഹാർട്ടിൻ്റെ ഭിത്തികളുടെ വലിപ്പം കൂടുമ്പോൾ, ഈ പ്രഷർ കൂടുതലുള്ള ആൾക്കാർക്ക് ഹാർട്ടിൻ്റെ ഭിത്തിയുടെ വലിപ്പം കൂടുതലായിരിക്കും. അങ്ങനെയൊക്കെ വരുന്നവർക്ക് കുറച്ച് നടക്കുമ്പോഴേക്കും കിതപ്പ് വരിക, അതേപോലെ തന്നെ നെഞ്ഞുവേദന, തലവേദന, ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ നാം ബ്ലഡ് പ്രഷർ നോക്കേണ്ടതാണ്. അതൊക്കെ അതിൻ്റെ ഒരു ലക്ഷണങ്ങളിൽ പെട്ടതാണ്.
1: ഓക്കെ, തീർച്ചയായും ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും ഇതിന് പ്രധാനമായും നാം പറയുന്നത് കോംപ്ലിക്കേഷൻ അഥവാ പ്രത്യാഘാതങ്ങളാണ്. ഒരു പക്ഷേ പെട്ടെന്നുണ്ടാവുന്ന പ്രത്യാഘാതമാവും, അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് നാളുകൾക്ക് ശേഷം, വർഷങ്ങൾക്ക് ശേഷം ഉണ്ടാകുന്ന പ്രത്യാഘാതം. എന്തെല്ലാമാണ് ബ്ലഡ് പ്രഷർ, ഉയർന്ന രക്തസമ്മർദ്ദം കൊണ്ടുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ?
2: ഉയർന്ന ബ്ലഡ് പ്രഷർ അഥവാ ഹൈപ്പർ ടെൻഷൻ്റെ, ഇപ്പോൾ ഒരു ഹൈപ്പർ ടെൻഷീവ് പേഷ്യൻറ്റിന് ബ്ലഡ് പ്രഷർ കൂടിയത് കൊണ്ട് മാത്രം പൊതുവെ വളരെ അധികമല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് ലക്ഷണമൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഒരു 200-ൻ്റെ അടുത്തോ അല്ലെങ്കിൽ 200-ന് മുകളിലോ അല്ലെങ്കിൽ അവർക്ക് ലക്ഷണങ്ങൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷേ നമ്മൾ ഭയപ്പെടുന്നത് അതുകൊണ്ടുണ്ടാവുന്ന ഭാവിയിലേക്ക് വരാവുന്ന ഈ പറഞ്ഞ പോലുള്ള കോംപ്ലിക്കേഷൻസാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഇത് രക്തക്കുഴലുകളാണ് പ്രധാനമായും രക്തസമ്മർദ്ദം കൊണ്ട് കേടുവരുന്നത്. അതിനെ, അതായത് രക്തക്കുഴലുകളിൽ ഉണ്ടാവുന്ന സ്ട്രെസ്, അതായത് ഈ ബ്ലഡിൻ്റെ ഷിയർ ഫോഴ്സ്, ആ സ്ട്രെസ്സിൻ്റെ ഫോഴ്സ് കാരണം അതിൽ കൊഴുപ്പടിഞ്ഞു കൂടാനും, അതിറോസ്ക്ലിറോട്ടിക് പ്ലാക്ക് നമ്മൾ പറയാറുണ്ടല്ലോ, ബ്ലോക്ക് വരിക, അങ്ങനെയുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള അസുഖങ്ങൾ വരാം. ഇസ്കീമിക് ഹാർട്ട് ഡിസീസ്, ഹാർട്ട് അറ്റാക്ക് വരാവുന്നതാണ്. ഇനി ഹാർട്ടിൻ്റെ വെസലുകളിൽ ബ്ലോക്ക് ഇല്ലെങ്കിൽ പോലും ഒരുപാട് കാലം ബ്ലഡ് പമ്പ് ചെയ്യുമ്പോൾ ഹാർട്ടിൻ്റെ ഭിത്തികൾ വലിപ്പം കൂടുകയും അതുവഴി മസിലുകൾ നന്നായിട്ട് വർക്ക് ചെയ്യാതെ വീണ്ടും ഹാർട്ടിന് അസുഖങ്ങൾ വരാവുന്നതാണ്. മറ്റൊന്നുള്ളത് സ്ട്രോക്കാണ്. അതും പക്ഷാഘാതമാണ്. അതും രണ്ട് കാരണങ്ങളുണ്ട് സ്ട്രോക്കിന് ഹൈപ്പർ ടെൻഷൻ കൊണ്ട്. ഒന്ന് ഈ പറഞ്ഞ പോലെ ബ്ലോക്ക് വരാം, കാരണം ഈ അതിറോസ്ക്ലിറോസിസ് കൊഴുപ്പടിഞ്ഞു കൂടിക്കൊണ്ട് ബ്ലോക്ക് വരാനുള്ള സാധ്യത ഹൈപ്പർ ടെൻഷനുള്ള പേഷ്യൻസിന് കൂടുതലാണ്. അങ്ങനെയും പക്ഷാഘാതം ഉണ്ടാവും. ഇല്ലാന്നുണ്ടെങ്കിൽ രക്തക്കുഴലുകൾ പൊട്ടാവുന്ന വരെ ഈ ഹൈപ്പർ ടെൻഷൻ കാരണമാകാറുണ്ടാവും. അപ്പോൾ അങ്ങനെ ഹെമറാജിക് സ്ട്രോക്ക്, രക്തക്കുഴൽ പൊട്ടിയിട്ടുള്ള സ്ട്രോക്കുകൾ ഉണ്ടാവാം. പിന്നെ ഉള്ളത് പ്രധാനമായിട്ടും കിഡ്നി ഡിസീസുകളാണ്. അതായത് ഇതേപോലെ തന്നെ കിഡ്നിയിലോട്ടുള്ള ബ്ലഡ് വെസൽസ് കേടുവന്നിട്ട് അത് കിഡ്നിയുടെ വൃക്കയുടെ തകരാറിലേക്ക് നയിക്കാവുന്നതാണ്. പിന്നെ ഇതേപോലെ എല്ലാ അവയവത്തിൻ്റെയും ബ്ലഡ് വെസൽസ്, ഇപ്പോൾ കണ്ണിലാണെങ്കിലും നമ്മൾ കേൾക്കാറുണ്ട് പ്രഷർ കൂടി കണ്ണിന് അസുഖം വരുന്നത്. കണ്ണിൻ്റെ ഈ റെറ്റിനൽ ബ്ലഡ് വെസൽ, റെറ്റിനയിലുള്ള ബ്ലഡ് വെസൽസിനെ ബാധിച്ചു കഴിഞ്ഞാൽ കണ്ണിന് മങ്ങലും അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ വരാം.
1: ഡോക്ടർ, പക്ഷാഘാതത്തെക്കുറിച്ച്, സ്ട്രോക്കിനെ കുറിച്ച് സൂചിപ്പിച്ചു, ഒന്ന് വിശദീകരിക്കാമോ? കാരണം സാധാരണക്കാർക്ക് അതിൻ്റെ ഗൗരവം എത്രത്തോളം?
2: സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിലെ ഏതെങ്കിലും ഒരു രക്തക്കുഴലിന് ഒന്നുകിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നുകിൽ അത് ബ്ലോക്കാവുകയോ ഇല്ല എങ്കിൽ അതിൻ്റെ ഇഞ്ചുറി കാരണം അത് പൊട്ടിപ്പോവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ചില ഭാഗങ്ങളിലേക്ക് രക്തം കിട്ടാതെ വരുമ്പോൾ ആ ഭാഗം ഏത് സൈഡിനെയാണോ നിയന്ത്രിക്കുന്നത് അത് ആ സൈഡ് തളർന്നു പോകുന്നതിനെയാണ് പക്ഷാഘാതം എന്ന് പറയുക. ഒരു ഒരു സൈഡ് തളരൽ മാത്രമല്ല ഒരുപാട് മാനിഫെസ്റ്റേഷൻസ് പല രീതിയിൽ സ്ട്രോക്ക് വരാവുന്നതാണ്. മെയിനായിട്ടും നമ്മൾ കാണുന്നത് ഈ ഹെമിപാരസിസ്, ഹെമിപ്ലീജിയ അഥവാ ഒരു സൈഡ് തളരുന്നതിനെയാണ്. ഇത് സാധാരണ വരുന്നത് ഇതും ഇതിൻ്റെ പ്രസൻറ്റേഷൻ അഥവാ ഇതിൻ്റെ തുടക്കം പല രീതിയിലായിട്ട് വരാറുണ്ട്. ഒന്നുകിൽ ഒരൊറ്റടിക്ക് ഒരു സ്ട്രോക്ക് എന്നുള്ള ആ ഒരു പേരിനെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ ഒരു സൈഡ് പെട്ടെന്ന് തളർന്നു പോകുന്നത് വരാറുണ്ട്. ഇല്ലെങ്കിൽ ആദ്യം ഒരു കൈയും ഇല്ല കൈ തളരുക, അതിൻ്റെ ഒപ്പം ഒരു മുഖത്തിൻ്റെ ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞു പോയി മുഖം കോടുക, അങ്ങനെയൊക്കെ വന്ന് പിന്നീട് കുറച്ച് സമയത്തിന് ശേഷം കാലും തളർന്നു പോകുന്ന രീതിയിലും ഒക്കെ സ്ട്രോക്ക് പ്രസൻറ്റ് ചെയ്യാവുന്നതാണ്. ഇത് ഇതിൻ്റെ ഈ കാരണങ്ങൾക്കനുസരിച്ച് ഉള്ള വ്യത്യാസങ്ങളാണ്. അതായത് രക്തക്കുഴലിൽ ബ്ലോക്ക് ആവുകയാണ്, രക്തം കട്ട പിടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതൊരു ചെറിയ സ്ലോ പ്രോസസ്സാണ്, അത് കുറച്ച് സമയം കൊണ്ടാണ് മൊത്തമായിട്ട് തളർന്നു വരിക. എന്നാൽ രക്തക്കുഴൽ പൊട്ടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഭാഗത്തേക്കുള്ള രക്തത്തിൻ്റെ കുറവ് കാരണം ഒരു ഭാഗം പെട്ടെന്ന് തളരാനും സാധ്യതയുണ്ട്. പിന്നെ മറ്റൊന്ന് നമുക്ക് കാണാവുന്നത് TIA കളാണ് എന്ന് പറഞ്ഞാൽ സ്ട്രോക്ക് പോലെ തന്നെ പക്ഷാഘാതം പോലെ തന്നെ വരും. എന്നാൽ അത് അധികം സമയം എടുക്കുന്നതിന് മുമ്പ് തന്നെ പ്രത്യേകിച്ച് ട്രീറ്റ്മെൻ്റ് ഒന്നും എടുക്കാതെ തന്നെ മാറിപ്പോകുന്ന ഒരവസ്ഥയാണ് TIA എന്ന് പറയുന്നത്. അത് പൊതുവെ ഈ ബ്ലോക്കുകളിലാണ് കാണുക. കുറച്ച് നേരം ഒരു മണിക്കൂറിൽ താഴെയോ സമയം മാത്രം ഒരു സൈഡ് തളരുക, ഇല്ല എന്നെങ്കിൽ ഒരു കയ്യിനോ കാലിനോ ഒരു സൈഡിലുള്ള കയ്യനോ കാലിനോ ബലക്കുറവ് അനുഭവപ്പെടുകയും അതിൻ്റെ ഒപ്പം ഈ മുഖത്തിനുള്ള കോടലുണ്ടാവുകയൊക്കെ ചെയ്യുക. പക്ഷെ കുറച്ച് ഒരു മണിക്കൂറാകുമ്പോഴേക്കും ഹോസ്പിറ്റലിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ചിലപ്പോഴത് ശരിയാവുന്നതും കാണാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ക്ലോട്ട് ഉണ്ടാവുകയും ആ ക്ലോട്ട് അപ്പം തന്നെ ഡിസൊല്യൂട്ട് ചെയ്ത് അത് അപ്പം തന്നെ അലിഞ്ഞു പോകുന്ന കണ്ടീഷൻസാണ് TIA. ഈ TIA അഥവാ ഇങ്ങനെ വന്നാൽ പോലും പിന്നീട് രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്നുകളും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതാണ്, ഡോക്ടറെ കാണിക്കേണ്ടതുമാണ്. അതൊരു ഒരു പരിധിവരെ ശരിക്കുള്ള ഒരു ഒരു പെർമനൻറ്റ് ഡിസബിലിറ്റി ഉണ്ടാക്കുന്ന ഒരു സ്ട്രോക്കിനെ തടയാൻ ആ മരുന്നുകൾക്കൊക്കെ ഒരു പരിധിവരെയൊക്കെ കഴിയും. അതുകൊണ്ട് ഇങ്ങനത്തെ സിംറ്റംസ് കണ്ടാൽ പോലും നമ്മൾ അതിൻ്റെ ചികിത്സകളും കാര്യങ്ങളുമൊക്കെ ചെയ്യേണ്ടതാണ്.
1: തീർച്ചയായും ഉയർന്ന രക്തസമ്മർദ്ദത്തിൻ്റെ സിംറ്റംസ്, രോഗലക്ഷണങ്ങളും കോംപ്ലിക്കേഷൻസ്, പ്രത്യാഘാതങ്ങളെല്ലാം നാം ചർച്ച ചെയ്തു. തീർച്ചയായും ഇതൊരു നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ നല്ലൊരു ശതമാനവും ജീവിതശൈലി രോഗമാണ്, അല്ലാത്ത കാരണങ്ങളും ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഇത് തടയുക അല്ലെങ്കിൽ വരാതിരിക്കാൻ നാം എന്തെല്ലാമാണ് ചെയ്യേണ്ടത്? പ്രത്യേകിച്ചും ഭക്ഷണ ക്രമങ്ങളിൽ നാം എന്ത് മാറ്റമാണ് വരുത്തേണ്ടത്? ജീവിതശൈലികളിലും ഭക്ഷണക്രമത്തിലും നാം എന്ത് മാറ്റമാണ് വരുത്തേണ്ടത്?
2: ഇതിൽ പ്രധാനമായും നമ്മൾ ഈ സെഡൻട്രി ലൈഫ് സ്റ്റൈൽ ഒഴിവാക്കുക എന്നുള്ളതാണ്. പതിവായി നമ്മൾ എക്സസൈസ് ചെയ്യണം, അതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്കിതിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്ന്. സെഡൻട്രി ലൈഫ് സ്റ്റൈൽ ഒഴിവാക്കുക അഥവാ ഡെയിലി എക്സസൈസ് ചെയ്യാം. മോസ്റ്റ് ഓഫ് ദ ഡേയ്സ് ഓഫ് ഒരു ഒരു ഒരു ഒരാഴ്ചയിലെ ഭൂരിഭാഗം ദിവസങ്ങളിൽ ഒരു 5 ദിവസമെങ്കിലും സ്ഥിരമായിട്ടും നാം എക്സസൈസ് ചെയ്യേണ്ടതാണ് ഒന്ന്. രണ്ടാമത്തേത് ഒരു ഡയറ്റ് തന്നെയാണ്, ഭക്ഷണത്തിൻ്റെ കാര്യത്തിലുള്ള ശ്രദ്ധകൾ വരുത്തേണ്ടതുണ്ട്. ഒന്ന് പ്രധാനപ്പെട്ടത് ഉപ്പിൻ്റെ ഉപയോഗം കുറക്കുക എന്നുള്ളതാണ്. ഉപ്പിൻ്റെ ഉപയോഗം 5 ഗ്രാമിൽ താഴെയാണ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന ഒരു ദിവസത്തേക്ക് കഴിക്കാവുന്ന ഉപ്പിൻ്റെ അളവ്. എന്നാൽ നമ്മുടെ ഒരു മലയാളി അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ സ്റ്റൈൽ വെച്ച് നോക്കുമ്പോൾ ഏകദേശം 11 ഗ്രാമോളം, 11 അതിൻ്റെ മുകളിലും ആണ് ഉപ്പിൻ്റെ ഉപയോഗം ഒരാൾക്ക് വരുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടുന്ന ഉപ്പിൻ്റെ പകുതിയിലേറെ നാം കുറയ്ക്കേണ്ടതാണ് ഈ റെക്കമെൻഡേഷൻ അനുസരിച്ച് പ്രഷർ കുറയാൻ വേണ്ടിയിട്ട്. അതായത് ആഡഡ് സോൾട്ടുള്ള ഈ അച്ചാർ, പപ്പടം, സൂപ്പുകൾ, അതേപോലെ ബേക്കറി ഐറ്റംസ്, ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനമായിട്ടും നമ്മുടെ ശരീരത്തിലേക്ക് ഉപ്പിൻ്റെ അഥവാ ഈ സോഡിയം എന്ന് പറയുന്ന ഈ ഉപ്പിൻ്റെ അളവ് കൂട്ടുന്ന പ്രധാനപ്പെട്ട ഭക്ഷണ പദാർത്ഥങ്ങൾ ഇതൊക്കെയാണ്. അച്ചാറ്, പപ്പടം, സൂപ്പ് അതേപോലത്തുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഉപ്പിൻ്റെ ഉപയോഗം പരമാവധി അതായത് പരമാവധി കുറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സ്റ്റൈൽ അനുസരിച്ച് ഇത്ര അധികം ഉപ്പ് കഴിക്കുന്നത് കൊണ്ട് ഏകദേശം വേണ്ടതിൻ്റെയും 120 ശതമാനം അധികമാണ് നാം കഴിക്കുന്നത് എന്നുള്ളത് കൊണ്ട് വളരെയധികം കുറച്ചാൽ പോലും നമ്മൾ ഏകദേശം റെക്കമെൻഡ് ഡോസ് ഉപ്പിൻ്റെ അളവിലേക്ക് മാത്രമാണ് എത്തുക. പിന്നെയുള്ളത് അതേപോലെ പുകവലി, മദ്യപാനം എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രഷർ കൂട്ടുന്ന കാര്യങ്ങളാണ്, അതൊക്കെ ഒഴിവാക്കേണ്ടതാണ്. അതേപോലെ തന്നെ പതിവായി രക്തസമ്മർദ്ദമുള്ള അധികമായിട്ടുള്ള ആളുകൾ അഥവാ ഹൈപ്പർടെൻസീവ് പേഷ്യൻസ് പതിവായിട്ട് രക്തസമ്മർദ്ദം പരിശോധിക്കുകയും അതിനനുസരിച്ചുള്ള ഡോസുകൾ മരുന്നുകളിലെ വ്യത്യാസങ്ങൾ വരുത്താൻ വേണ്ടി ഡോക്ടറെ കാണുകയും ചെയ്യേണ്ടതാണ്. പിന്നെ ഒരു പരിധിവരെ നമ്മുടെ മാനസിക സമ്മർദ്ദം നിയന്ത്രിക്കാനുള്ള കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കൂടുതൽ മാനസിക സമ്മർദ്ദം പ്രഷർ കൂട്ടുന്ന ഒരു കാര്യം തന്നെയാണ്.
1: ഉപ്പ് കുറക്കുക എന്നതല്ലാതെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നാം ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ടോ?
2: ഭക്ഷണത്തിൽ ഉപ്പ് കുറച്ചാൽ മാത്രം ഉപ്പ് കുറക്കുന്നതുകൊണ്ട് മാത്രമായില്ല, ഇതിനൊരു പ്രത്യേക തരത്തിലുള്ള ഒരു ഡയറ്റ് തന്നെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഡാഷ് ഡയറ്റ് എന്നാണ് പറയുക, ഡയറ്ററി അപ്രോച്ചസ് ടു സ്റ്റോപ്പ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞുകൊണ്ട്. അതിൽ പറയുന്നത് നമ്മൾ ഡെയിലി സേവിങ്സ് ആണ്. എല്ലാ ദിവസവും ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതേപോലെ തന്നെ തവിടോട് കൂടിയിട്ടുള്ള നമ്മുടെ ധാന്യങ്ങൾ, ഇതൊക്കെ എല്ലാ ദിവസവും കഴിക്കണമെന്നാണ് അതിൽ റെക്കമെൻഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ചെറിയ മത്സ്യങ്ങളും നട്ട്സ് പോലെയുള്ള അണ്ടിപ്പരിപ്പ് അങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെ കൂടുതലായിട്ട് ആഡ് ചെയ്യുന്നതാണ് ഒരു രീതി. പിന്നെ അതേപോലെ ഈ ഡയറ്ററി പ്രൊഡക്ട്സ് ഉണ്ടല്ലോ, അതായത് ഈ ഫാറ്റ് കളഞ്ഞിട്ടുള്ള ഫാറ്റ് ഫ്രീ മിൽക്ക്, അതും പ്രഷർ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. പിന്നെ നമ്മൾ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ, അതായത് ഭക്ഷണ പദാർത്ഥങ്ങളിൽപ്പെട്ടാണ് സാച്ചുറേറ്റഡ് ഫാറ്റ് കൂടുതലുള്ളത്. അതായത് ഈ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഭക്ഷണങ്ങളിലെല്ലാം സാച്ചുറേറ്റഡ് ഫാറ്റാണ് കൂടുതലുള്ളത്, അതൊക്കെ കുറയ്ക്കേണ്ടതാണ്. പിന്നെ അതേപോലെ തന്നെ റെഡ് മീറ്റ് അതായത് നമ്മുടെ ഇറച്ചികൾ, അത് കുറയ്ക്കണം. പിന്നെ മധുരവും കുറയ്ക്കുന്നത് തന്നെയാണ് പ്രഷർ കുറയാൻ നല്ലത്. പിന്നീട് നമുക്ക് കൂടുതലായിട്ട് കഴിക്കേണ്ട ഭക്ഷണ പദാർത്ഥങ്ങൾ, അതായത് കാൽസ്യം, മെഗ്നീഷ്യം, പൊട്ടാസ്യം, ഇത് മൂന്നുമുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് കഴിക്കേണ്ടത്. ഇത് ഫ്രൂട്ട്സിലുണ്ട്. അതേപോലെ തന്നെ പൊട്ടാസ്യം റിച്ചാണ് ഇളനീർ. അപ്പോൾ ഇളനീർ, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഇതൊക്കെ കൂടുതലായിക്കൊണ്ടുള്ള ഒരു ഡയറ്റ് ആണ് കഴിക്കേണ്ടത്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫാറ്റ് ഫ്രീ മിൽക്കും പാടയൊക്കെ ഒഴിവാക്കിയിട്ടുള്ള അഥവാ ഫാറ്റൊക്കെ ഒഴിവാക്കിയിട്ടുള്ള പാലും പ്രഷർ കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ്.
1: തീർച്ചയായും ഇന്ന് സോഷ്യൽ മീഡിയയിൽ ആളുകൾ ചികിത്സയ്ക്ക് വേണ്ടി സോഷ്യൽ മീഡിയകളെ അപ്രോച്ച് ചെയ്യുന്ന ഒരു ട്രെൻഡ് കൂടുതലായിട്ടുണ്ട്. ഇപ്പോൾ കൂടുതലായിട്ട് കാണുന്നതാണ് സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിപ്പിക്കുന്ന, അതായത് മരുന്ന് കഴിച്ചാൽ, പ്രഷറിൻ്റെ മരുന്ന് കഴിച്ചാൽ കിഡ്നി അടിച്ചു പോവും, അങ്ങനെ ഇതെല്ലാം കേട്ട് ആളുകൾ മരുന്ന് നിർത്തുകയും തലവേദനയോ മറ്റോ വരുമ്പോൾ മാത്രം മരുന്ന് കഴിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് ഇതിൻ്റെ പ്രത്യാഘാതം? അതല്ലെങ്കിൽ ഇത്തരം മരുന്നുകൾക്ക്, BP മരുന്നുകൾക്ക് ഇത്തരം സൈഡ് എഫക്റ്റുകൾ ഉണ്ടോ?
2: ഏതൊരു മരുന്നുകളുടെയും പോലെ തന്നെ BP മരുന്നുകൾക്കും സൈഡ് എഫക്റ്റുകളുണ്ട്. ഇഫക്റ്റുള്ള എല്ലാ മരുന്നിനും ചെറിയ രീതിയിലുള്ള സൈഡ് എഫക്റ്റുകൾ ഉണ്ടെങ്കിൽ പോലും ഈ പറയുന്ന രീതിയിലുള്ള ഒരു റീനൽ ഫെയിലിയറോ കിഡ്നി പോകുന്ന രീതിയിലുള്ള ഒരു സൈഡ് എഫക്റ്റുകളൊന്നും ഇതിനുള്ളതല്ല. പിന്നീട് ഈ സോഷ്യൽ മീഡിയയുടെ ഇത് പറഞ്ഞതുപോലെ തന്നെ ഈ പ്രഷർ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകൾ കഴിക്കുന്നതുകൊണ്ടുള്ള സൈഡ് എഫക്റ്റിനെ പേടിച്ചുകൊണ്ട് അവർ പ്രഷർ കൊണ്ടുള്ള ഒരുപാട് കോംപ്ലിക്കേഷൻസ് ആണ് വിളിച്ചു വരുത്തുന്നത്. കിഡ്നി ഡിസീസ് അല്ലാതെ തന്നെയാണ്, പ്രഷർ കൂടിയാലാണ് കിഡ്നി ഡിസീസ് പെട്ടെന്ന് വരിക, അല്ലാതെ അതിൻ്റെ മരുന്ന് കഴിച്ചാലല്ല. എന്നാലും വളരെ ചെറിയ രീതിയിലുള്ള സൈഡ് എഫക്റ്റ് ഇല്ലാതെ ഇല്ല. ഇപ്പോൾ ചില മരുന്നുകൾ, അതായത് ഇപ്പോൾ AC ഇൻഹിബിറ്റേഴ്സ് എന്നൊക്കെ പറയുന്ന നമ്മുടെ എനലാപ്രിൽ പോലെയുള്ള മരുന്നുകൾക്ക് ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഉണങ്ങിയ ചുമ അതൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. അതൊന്നും ഒരു ഒരു പേടിക്കേണ്ട ഒരു സൈഡ് എഫക്റ്റോ അങ്ങനത്തെ ഒന്നുമല്ല. അതിനൊക്കെ ആ മരുന്നുകൾ അങ്ങനെ വരുന്ന, അതും വളരെ ചെറിയ ശതമാനം ആളുകൾക്കാണ് ആ ഒരു ചുമ പോലും വരുന്നത്. അതിന് അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു മരുന്ന് മാറ്റി വേറൊരു മരുന്നാക്കണമെന്ന് മാത്രം. അതുപോലെ തന്നെ ചില വളരെ യമ്ലോഡിപ്പിൻ പോലെയുള്ള മരുന്നുകൾക്ക് ചിലർക്ക് കാലിന് നീര് വരാനുള്ള ഒരു സാധ്യതയുമുണ്ട്. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് മാറ്റിക്കഴിഞ്ഞാൽ അത് മാറാവുന്നേ ഉള്ളൂ. അതൊന്നും BP കൊണ്ടുണ്ടാവുന്ന പ്രത്യാഘാതങ്ങളുടെ ഒരു അടുത്തുപോലും ഇതൊന്നും എത്തുകയില്ല. ഇതൊക്കെ വളരെ നിസ്സാരമായി വളരെ എളുപ്പത്തിൽ ട്രീറ്റ് ചെയ്യാവുന്നതും അത് മരുന്നൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഇഫക്റ്റ് പോകുന്നതുമായിട്ടുള്ള സൈഡ് എഫക്റ്റുകൾ മാത്രമേ BP മെഡിക്കേഷൻസിനൊക്കെ ഉള്ളൂ.
1: തീർച്ചയായും ഇന്നത്തെ ചർച്ചയിൽ വളരെ ഉപകാരപ്രദമായ അറിവ് തന്ന ഡോക്ടർ ആസിഫ് അലി. പക്ഷേ സമയം അവസാനിക്കാറായതുകൊണ്ട് നാം ഇന്നത്തെ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാൻ നിർബന്ധിതനായിത്തീരുകയാണ്. നന്ദി ഡോക്ടർ ആസിഫ് അലി തയ്യിൽ ഈ ചർച്ച വളരെ സജീവമാക്കിയതിന്. വീണ്ടും അടുത്ത ആഴ്ച മറ്റൊരു ടോപ്പിക്കുമായി. പീസ് റേഡിയോ ആരോഗ്യവിചാരം.
0: ആരോഗ്യവിചാരം ഇവിടെ അവസാനിക്കുന്നു. പ്രഷറിനെക്കുറിച്ച് നമുക്ക് ചില തിരിച്ചറിവുകൾ നൽകിയത് ഡോക്ടർ ആസിഫ് അലി, കൂടെ പീസ് റേഡിയോ പ്രതിനിധി ഡോക്ടർ അസ്ഹർ.
3: ഇമാം നവവി റഹിമഹുല്ലയുടെ റിയാലുസ്സാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ഹദീസുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് ജുമാ ദിവസത്തിലെ പ്രത്യേക സമയം ഈ വിഷയത്തിൽ വന്ന ഹദീസ് വിശദീകരിച്ചുകൊണ്ട് അഷ്റഫ് സലഫി വാണിയമ്പലം നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
4: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലദ്ദാലിമീൻ വഅസ്ല്ലി വഅസല്ലിമു അലാ നബിയ്യിനാ റഹ്മത്തൻ ലിൽആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹു. റിയാദ് സ്വാലിഹീനിൽ ഇമാം നബവി റഹിമഹുല്ലാ ജുമാ ദിവസത്തിൻ്റെ ശ്രേഷ്ഠതകൾ വിശദീകരിക്കുന്ന അധ്യായത്തിൽ നിന്നുള്ള 1156-ാമത്തെ ഹദീസ്. وعن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم ذكر يوم الجمعة فقال فيها ساعة لا يوافقها عبد مسلم وهو قائم يصلي يسأل الله شيئا إلا أعطاه إياه وأشار بيده يقللها. متفق عليه. مهانا يا صحابي أبو هريرة رضي الله عنه إلنا رواية جينا حديث الله عند دودر صلى الله عليه وسلم ذكر يوم الجمعة ജുമുഅ ദിവസത്തെക്കുറിച്ച് പറയുകയുണ്ടായി. ഫഖാല, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജുമുഅ ദിവസത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഫഖാല, അദ്ദേഹം പറഞ്ഞു, فيها ساعه, ജുമുഅ ദിവസത്തിൽ ഒരു സമയമുണ്ട്. لا يوافقها عبد مسلم, മുസ്ലിമായ ഒരു അടിമക്ക് ആ സമയത്തോട് യോജിച്ചു വരുന്നില്ല. ആ അടിമ വഹുവ ഖായിമുൻ, അയാൾ നിന്നുകൊണ്ട് യുസല്ലി നമസ്കരിക്കുന്നു. യസ്അലുല്ലാഹ ഷൈഅൻ, അല്ലാഹുവിനോട് വല്ലതും ചോദിക്കുന്നു. ഇല്ലാ അഅതാഹു ഇയാഹു, അല്ലാഹു സുബ്ഹാനഹു വതആല അയാൾക്കത് നൽകിയിട്ടല്ലാതെ. വഅശാര ബിയദിഹി, അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കൈകൊണ്ട് ഈ ആംഗ്യം കാണിച്ചു, ഇഷാറത്ത് നൽകി, സൂചന നൽകി. യുഖല്ലിലുഹ, ആ സമയം വളരെ കുറച്ച് അല്പസമയം മാത്രമാണുള്ളത് എന്ന്. മുത്തഫഖുൻ അലൈഹി, ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും അവിടുത്തെ സ്വഹീഹുകളിൽ കൊണ്ടുവന്ന ഹദീസാണ്. സഹോദരങ്ങളെ, ജുമുഅ ദിവസത്തിൽ ഒരു സമയമുണ്ട്. ആ സമയത്ത് ഒരു മുസ്ലിമായ അടിമ നമസ്കാരം നിർവഹിച്ച് റബ്ബിനോട് എന്ത് ചോദിച്ചാലും അള്ളാഹു അത് നൽകുമെന്നാണ്. വഹാദാ മിൻ ഖസ്വാഇസ് യൗമിൽ ജുമുഅ, ഇത് ജുമുഅ ദിവസത്തിൻ്റെ പ്രത്യേകതകളിൽപ്പെട്ട ഒന്നാണ്. നീ അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും, അയ്യ ഷെയ്ഇൻ യക്കൂൻ, എന്താവട്ടെ, മാലം യക്കുൻ ഇസ്മൻ ഔ ഖതിഅത റഹിമിൻ, കുടുംബബന്ധം മുറിക്കാനോ അതല്ലെങ്കിൽ പാപത്തിനോ വേണ്ടിയല്ലാത്ത കാര്യങ്ങൾ, അത് അള്ളാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. ഫഇന്നല്ലാഹ തആല യുജീബുഹു, നിശ്ചയമായും അയാൾക്ക് അള്ളാഹു അതിന് ഉത്തരം നൽകും. ഈ ഹദീസിൽ വഹുവ ഖായിമു യുസല്ലി, നമസ്കാരം നിർവഹിച്ചുകൊണ്ട് എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല വഅശാറ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യുഖല്ലിലു ഹാദിഹി സഅ, ഈ സമയം വളരെ കുറവാണ്. ലൈസത്ത് തൊവയില, ഈ സമയം ദീർഘമായിക്കൊണ്ടില്ല. പണ്ഡിതന്മാർ ഈ സമയം എപ്പോഴാണ് എന്നത് നിർണയിക്കുന്നതിൽ ഇഖ്തിലാഫിലാണ്, അഭിപ്രായ വ്യത്യാസത്തിലാണ്. അവലിൻ നഹാറിലാണെന്ന് പറഞ്ഞവരുണ്ട്, വസ്തു നഹാർ പകലിൻ്റെ മധ്യത്തിലാണെന്ന് പറഞ്ഞവരുണ്ട്, അതേപോലെ തന്നെ ആഖിരിൻ നഹാർ പകലിൻ്റെ അവസാനത്തിലാണ് എന്ന രൂപത്തിലൊക്കെ. ഇഖ്തലഫു ഫീ, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ പറയുന്നു, ഇഖ്തലഫു ഫീഹ അല അക്സറ മിൻ 40 ഖൗലൻ, 40-ൽ അധികം അഭിപ്രായങ്ങൾ, കൗലുകൾ ആ വിഷയത്തിലുണ്ട് എന്നതാണ്. കമഖ്തലഫു ഫി തഈനി ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിനെ നിർണയിക്കുന്നതിൽ അവർ ഇഖ്തിലാഫിലായതുപോലെ, അതും അല അക്സറ മിൻ 40 ഖൗലൻ, 40-ൽ അധികം കൗലുകളൊക്കെ അതിലുണ്ട് എന്ന. എന്നാൽ ചില കൗലുകൾ അതിൽ ഉൾപ്പെടുന്നതാണ്, അത് പ്രത്യേകം ചുരുക്കിക്കൊണ്ട് പറയേണ്ടതാണ്, മനസ്സിലാക്കേണ്ടതാണ്. ഹദീസുകളിൽ വന്ന വിഷയങ്ങൾ കൂടി നമ്മളതിന് ചേർത്തുകൊണ്ട് മനസ്സിലാക്കേണ്ടതാണ്. വർജ സമനിൻ തക്കൂനു ഫീഹി ഹാദിഹി സഅ, ഈ സമയം കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. ഇമാം നവവി റഹിമഹുല്ല തന്നെ ഈ വിഷയത്തിൽ തുടർന്ന് 1157-ാമത്തെ ഹദീസ്, ഇവിഷയകമായി കൊണ്ടുതന്നെയാണ് നൽകിയിട്ടുള്ളത്. വഅൻ അബി ബുർദ ഇബ്നു അബി മൂസ അൽഅഷ്അരി റളിയല്ലാഹു അൻഹു ഖാല ഖാല അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അസമിഅത അബാക യുഹദ്ദിസു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഷഅ്നി സാഅത്തിൽ ജുമുഅ ഖാല ഖുൽതു നഅം സമിഅതുഹു യഖൂലു സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ഹിയ മാ ബൈന അൻ യജ്ലിസ അൽഇമാമു ഇലാ അൻ തുഖദ അസ്സലാത്തു റവാഹു മുസ്ലിം. അബൂ ബുർദ ഇബ്നു അബി മൂസ അൽഅഷ്അരി റളിയല്ലാഹു അൻഹു എന്നുള്ള ഹദീസിൽ ഈ വിഷയമായി വന്നിട്ടുള്ളത്. അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ചോദിക്കുന്നുണ്ട്, അസമിഅത അബാക, നിങ്ങളുടെ പിതാവ് പറയുന്നത് കേട്ടിട്ടില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ജുമാ ദിവസത്തിലെ സമയത്തിൻ്റെ വിഷയത്തിൽ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെ ഞാൻ കേട്ടിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് കേട്ടു. എന്താ? ഹിയ മാ ബൈന അൻ യജ്ലിസ അൽഇമാമു ഇലാ അൻ തുഖദ അസ്സലാ, ഇമാമ് മിമ്പറിൽ ഇരിക്കുന്നതിൻ്റെ ഇടയിൽ ഇരിക്കുന്നതിൻ്റെയും നമസ്കാരം നിർവഹിക്കപ്പെടുന്നതിൻ്റെയും ഇടയിലുള്ള ആ സമയമാണ് എന്ന്. അപ്രകാരം ഹദീസിൽ വന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. സഹോദരങ്ങളെ, വെള്ളിയാഴ്ച ദിവസത്തിലെ ഈ ഒരു സമയം, ആ സമയം വിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല മറ്റു ദിവസങ്ങളെക്കാളേറെ ജുമാ ദിവസത്തിന് ശ്രേഷ്ഠത നൽകി. അതേപോലെ തന്നെ പല വിധത്തിലുള്ള പല കാര്യങ്ങളും, ശ്രേഷ്ഠമായ മഹത്വമേറിയ കാര്യങ്ങളും വെള്ളിയാഴ്ച ദിവസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിപ്പിക്കപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജുമാഅയുടെ ജുമാ ദിവസത്തിൻ്റെ ഫളായിലുകൾ പറയുന്ന കൂട്ടത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ദുആഇന് വേണ്ടി പ്രത്യേകം ഇജാബത്ത് ലഭിക്കുന്ന ഒരു സമയം. അത് ആഗ്രഹിച്ചുകൊണ്ട്, അത് പ്രതീക്ഷിച്ചുകൊണ്ട് ദുആഇൽ പ്രാർത്ഥനയിൽ മുഴുകുവാൻ വേണ്ടി ആ സമയം ഒരാൾ ഉപയോഗപ്പെടുത്തിയാൽ തൗബക്ക് വേണ്ടി, മഗ്ഫിറത്തിന് വേണ്ടി റബ്ബിനോട് ദുനിയാവിൻ്റേതും ആഖിറത്തിൻ്റേതുമായ നന്മകൾ ചോദിക്കുവാൻ വേണ്ടി ഒരാളത് ഉപയോഗപ്പെടുത്തിയാൽ, റബ്ബിലേക്ക് അടുക്കുവാൻ പ്രാർത്ഥന കൊണ്ട് നമസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുന്നതായൊരു സമയത്താവാം. നമസ്കാരത്തെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സമയത്ത് പള്ളിയിലാവാം, അവൻ നമസ്കാരത്തിലാണെന്നാണല്ലോ പറഞ്ഞത്, പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. വഹാദ ഹുവൽ മുറാദു ബിസ്വലഹ് ഖായിമു യുസല്ലി, ഇവിടെ ഒരാൾ നിന്ന് നമസ്കരിക്കുന്നു എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഇപ്രകാരം പറയപ്പെട്ടിട്ടുണ്ട്. യഹ്തമിലു അൻ യകൂന അൽമുറാദു മിന അസ്സലാത്തി അദ്ദുആ, പ്രാർത്ഥനയാവാമെന്ന്. അതല്ല, യഥാർത്ഥത്തിൽ നമസ്കാരം നിർവഹിച്ചുകൊണ്ട് എന്നുള്ള രൂപത്തിലും പറയപ്പെട്ടിട്ടുണ്ട്. ഏതായിരുന്നാലും സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആല ഏതൊരു ഖൈറ് ചോദിച്ചാലും അയാൾക്കത് നൽകും, ഏത് ബലായിൽ നിന്ന് തിന്മയിൽ നിന്ന് രക്ഷ ചോദിച്ചാലും അവനത് നൽകും. ഖിയാമത്ത് നാളിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ആ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം അതിന് കൃത്യമായി ലഭിക്കും. ആ തിന്മകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു പക്ഷേ ആഖിറത്തിൽ അവന് രക്ഷപ്പെടാനായിരിക്കാം, അവൻ്റെ ശിക്ഷയെ മാറ്റിവെക്കലായിരിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറയുകയുണ്ടായി, യുഷീറു ഇലാ അന്നഹ വഖ്തുൻ ഖലീലുൻ ഖഫീഫുൻ, വളരെ ചെറിയ സമയമാണത്, കുറഞ്ഞ സമയമേ ഉള്ളൂ. രണ്ട് അഭിപ്രായങ്ങളാണ് ആ വിഷയത്തിൽ വന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഒന്ന്, ഇമാമ് മിമ്പറിലിരിക്കുന്ന സമയം നമസ്കാരം നിർവഹിക്കുന്നത് വരെയുള്ള ആ ഒരു സമയം, മറ്റൊന്ന് ബഅദുൽ അസർ, അസറിന് ശേഷമുള്ള സമയം എന്നുള്ളതാണ്. അപ്പോൾ സഹോദരങ്ങളെ, അബൂ മുസൽ അഷ്അരി റളിയല്ലാഹുവിൻ്റെ ഹദീസിൽ മാ ബൈന അൻ യജ്ലിസ അൽഇമാമു ഇലാ അൻ തുഖദ സ്വലാഹ്, ഇമാമ് മെമ്പറിലിരിക്കുന്നതിൻ്റെയും നമസ്കാരം നിർവഹിക്കപ്പെടുന്നതിൻ്റെയും ഇടയിലുള്ള സ്ഥലം എന്നാണ് പറയപ്പെട്ടിട്ടുള്ളത്. ഇദാ ദഖല അൽ ഇമാമു യൗമൽ ജുമുഅത്തി വസല്ലമ അലന്നാസി വജല

0: അഖ്റബു ഇലൽ ഇജാബ, ഫറദ് നമസ്കാരത്തിലുള്ള പ്രാർത്ഥന ഉത്തരം ലഭിക്കാൻ ഏറ്റവും അടുത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് സുജൂദ് നിർവഹിച്ചുകൊണ്ട് ആ ഒരു ജുമാ നമസ്കാരം നിർവഹിക്കുമ്പോഴാവാം അഖ്റബുമാ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദുൻ, ഒരടിമ തൻ്റെ റബ്ബിലേക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് സുജൂദിലാകുന്ന സമയത്താണല്ലോ. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ജുമാ ദിവസത്തിൽ ഈ ഒരു സമയം ഇമാം മിമ്പറിൽ കയറിയത് മുതൽ നമസ്കാരം നിർവഹിക്കപ്പെടുന്നത് വരെയുമുള്ള സമയത്തിനിടക്ക് നമസ്കാരത്തിലും മറ്റുമായിക്കൊണ്ട് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഷെയ്ഖ് ബിൻ ഉസൈമീൻ റഹിമഹുല്ലാ വിശദീകരിക്കുന്നു, ഫഅലിഹ യാ അഖി അലാ റബ്ബിക ബിദ്ദുആഇ ഫീ ഹാദിഹിൽ വഖ്തി ലഅല്ലല്ലാഹ അസ്സ വജൽ അയുജീബക വലാ തസ്തബ്തിൽ ഇജാബ. സഹോദര, നിന്റെ റബ്ബിനോട് ഈ സന്ദർഭങ്ങളിൽ ഈ സമയങ്ങളിൽ നീ പ്രാർത്ഥിക്കുവാൻ വേണ്ടി അങ്ങേയറ്റം താൽപ്പര്യത്തോടുകൂടി പ്രാർത്ഥനയിൽ മുഴുകി ആവർത്തിച്ചു റബ്ബിനോട് ചോദിക്കുവാൻ വേണ്ടി നീ തയ്യാറായാൽ നിനക്ക് വൈകിപ്പിക്കാതെ തന്നെ അതിന് ഇജാബത്ത് നൽകാൻ അള്ളാഹു സുബ്ഹാനഹു വതആല തയ്യാറാണ്. ലാ തസ്തഅദിമിസ് തലബ്, നീ റബ്ബിനോട് തേടുന്നത് അത് നീ മാറ്റിവെക്കരുത്, ഗൗരവത്തോടുകൂടി കാണണം. അള്ളാഹു സുബ്ഹാനഹു വതആലയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യവും ഹയ്യനുൻ അലല്ലാഹി അസ്സവജൽ, അള്ളാഹുവിന് നിസ്സാരമാണ്. ഫദു അല്ലാഹ സുബ്ഹാനഹു വതആല വഹ്രിസ് അല ദുആഇ ഫീ ഹാദൽ വഖ്ത്, നീ അങ്ങേയറ്റത്തെ താൽപ്പര്യം കാണിച്ചുകൊണ്ട് റബ്ബിനോട് ദുആ ചെയ്യുക ഈ സമയത്ത്. അതാണ് ഒന്നാമത്തെ സമയം, ഇമാമ് മിമ്പറിൽ ഖുതുബക്ക് വേണ്ടി ഇരുന്ന് നമസ്കാരം നിർവഹിക്കപ്പെടുന്നത് വരെയുള്ള സമയമാണ്. അൽ വഖ്തു സാനി, രണ്ടാമത്തെ സമയം. അൽ വഖ്തു സാനി, രണ്ടാമത്തെ സമയമായി പറയപ്പെടുന്നത് മിൻ സ്വലാത്തുൽ അസ്രി ഇലാ ഉറൂബി ശംസ്, അസർ നമസ്കാരം കഴിഞ്ഞ് സൂര്യൻ അസ്തമിക്കുന്നത് വരെയുള്ള സമയമാണ്. ഹാദ ഐദൻ തുർജാ ഫീഹിൽ ഇജാബ, ഈ സമയത്തും ഇജാബത്ത് ലഭിക്കാൻ ഏറ്റവും അനുയോജ്യമായതാണ്. വഹുവ ഖായിമു യുസല്ലി എന്ന് പറയുന്നുണ്ട്. ഫൈനൽ അസ്ര ലാ സ്വലാത്ത ഫീഹി വലാക്കിൻ ഖദ് യുഖാരു യഹ്താജുൽ ഇൻസാനു യതവല്ല ഫീ ഹാദൽ വഖ് വയതവല്ല ഉസ്മ യുസല്ലി റകഅതൈനിൽ വുദു. അപ്പോൾ ആ സമയത്ത് അസറിന് ശേഷമുള്ള സമയമാണെങ്കിൽ നമസ്കാരമില്ലല്ലോ പ്രത്യേകം, എങ്കിൽ വുദുവിനു വേണ്ടി രണ്ട് റക്അത്ത് നമസ്കരിക്കുക. വുദു ചെയ്തുകൊണ്ട്, വുദു ചെയ്താൽ രണ്ട് റക്അത്ത് ഉണ്ടല്ലോ, നമസ്കാരം പ്രതീക്ഷിച്ചുകൊണ്ട്, മഗ്രിബിനെ പ്രതീക്ഷിച്ചുകൊണ്ട് പള്ളിയിലിരിക്കുന്ന സമയമാവാം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പറയപ്പെട്ട ഹദീസുകളെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ ഹിക്മത്ത്. അള്ളാഹു സുബ്ഹാനഹു വതആല ചില സിറ്റികൾക്ക് ചില സിറ്റികളെക്കാൾ ശ്രേഷ്ഠത നൽകി, ചില സമയങ്ങൾക്ക് ചില സ്ഥലങ്ങൾക്ക് എല്ലാം അങ്ങനെയാണ്. മറ്റു സ്ഥലങ്ങളെക്കാൾ മക്കയ്ക്കുള്ള പ്രാധാന്യം, ചില കാലങ്ങൾക്ക് ചില ദിവസങ്ങൾക്ക്, അതിലാണ് ജുമാ ദിവസം. അതാ സാബിഇയായ അബൂ ബുർദ ഇബ്ൻ അബി മുസ്ലഹ് അശ്അരി, അദ്ദേഹമാണ് അബ്ദുല്ലാഹ് ഇബ്ൻ ഉമർ റളിയല്ലാഹുവിനോട് ചോദിക്കുന്നത്. ആ അബ്ദുല്ലാഹ് ഇബ്ൻ ഉമർ റളിയല്ലാഹുവിന് ചോദിക്കുന്ന അദ്ദേഹത്തോട്, നിങ്ങളുടെ പിതാവിനോട് ചോദിച്ചിട്ടില്ലേ, അതായത് അബൂ മുസ്ലഹ് അശ്അരി റളിയല്ലാഹുവിനോട് നിങ്ങൾ ചോദിച്ചിട്ടില്ലേ എന്ന് അബൂ ബുർദ ഇബ്ൻ അബി മുസ്ലഹ് അശ്അരി അബൂ മുസ്ലഹ് അശ്അരി റളിയല്ലാഹുവിൻ്റെ മകനായ അബൂ ബുർദയോട് ഇബ്ൻ ഉമർ റളിയല്ലാഹുവിന് ചോദിക്കുകയാണ്. അപ്പോഴാണ് ആ കാര്യം അവിടെ പറയുന്നത്, ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഈ ഒരു സമയം, ഈ ഒരു ഹദീസ് ആ ജുമാ ദിവസത്തിലെ പ്രത്യേകമായ സമയത്ത്. സഹോദരങ്ങളെ, മറ്റൊരു ഹദീസിൽ കാണാം, യോമുൽ ജുമാഅത്തി സിന്ത അഷറത സാഅത്തൻ, ഒരു 12 മണിക്കൂറുണ്ട് ജുമാ ദിവസത്തിൽ. ലാ യൂജദ് മുസ്ലിമുൻ യസ്അലുല്ലാഹ അസ്സ വജൽ ഷൈഅൻ ഇല്ലാ ആതാഹുല്ലാഹു അസ്സ വജൽ ഫൽതമിസുഹ ആഖിറ സാഅത്തിൻ ബഅദൽ അസർ. ജുമാ ദിവസത്തിലെ ആ ഒരു പകലിലെ 12 മണിക്കൂർ ഏതൊരടിമ അള്ളാഹുവിനോട് ചോദിക്കുന്നു, ഏതൊരു അടിമ റബ്ബിനോട് ചോദിക്കുന്നുവോ അള്ളാഹു അത് നൽകുമെന്നാണ്. അതുകൊണ്ട് നിങ്ങളതിനെ തേടണം അസറിന് ശേഷമുള്ള സമയത്ത്. സ്വഹീഹ് അബൂ ദാവൂദിൽ വന്നതാണ്, ഇമാം അൽബാനി റഹ്മഹുല്ലാ സ്വഹീഹാക്കിയിട്ടുണ്ട്. ജുമാ ദിവസത്തിൽ ഇസ്നത്ത അഷറത്ത സാഅത്തിന് 12 മണിക്കൂറുണ്ട്. ആ ഒരു സമയത്ത് മുസ്ലിമായ ഒരടിമ റബ്ബിനോട് ചോദിക്കുന്നു, അള്ളാഹു അത് നൽകും, നിങ്ങളതിനെ പ്രതീക്ഷിക്കണം. സഹോദരങ്ങളെ, സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ജുമാ ദിവസമാണ്. അത് മറ്റ് ദിവസങ്ങളെക്കാളേറെ വലിയ പ്രതിഫലവും ശ്രേഷ്ഠതയും ബറക്കത്തുകളും നിറഞ്ഞതാണ്. അള്ളാഹുവിൽ നിന്നുള്ള ബറക്കത്തുകൾ ഇറങ്ങുന്നുണ്ട്. അതാണ് പ്രത്യേകം ഒരു സമയമുണ്ട് വെള്ളിയാഴ്ച എന്ന് പറഞ്ഞത്. ദുആഇന് ഉത്തരം നൽകും, മൻ ദഅഹു വലാ യറുദ്ദു, ആര് പ്രാർത്ഥിക്കുന്നു റബ്ബിനോട് അത് തള്ളിക്കളയുകയില്ല എന്നത്. ആ ഉത്തരം ലഭിക്കാൻ വേണ്ടി, പ്രതിഫലം ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു 12 മണിക്കൂർ ഏതൊരു അടിമയും വിശ്വാസിയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, ഉത്തുലുബൂഹ വതഹറൗഹ, നിങ്ങളതിനെ തേടണം, കാത്തിരിക്കണം, പ്രത്യേകം പറയപ്പെട്ട ഈ സമയം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ സമയങ്ങളിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുവാനും റബ്ബിൽ നിന്നുള്ള എല്ലാവിധ ഖൈറിനും വേണ്ടി നമ്മൾ തേടുക. അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.
1: മാഷാ അല്ലാ ബാറക്കല്ലാഹു.

0: അലൈക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ റിയാലുസ് സ്വാലിഹീൻ. ഇമാം നവവി റഹിമഹുല്ലയുടെ റിയാലുസ് സ്വാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ഹദീസുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് ജുമാ ദിവസത്തിലെ പ്രത്യേക സമയത്തെ വിശദീകരിക്കുന്ന ഹദീസ് വിശദീകരിച്ചത് അഷ്റഫ് സലഫി വാണിയമ്പലം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: നമുക്കൊരു ചെറിയൊരു ഗാനം കേട്ടാലോ?
2: അതെ,
0: സ്വരം സ്വരത്തിലേക്ക് പ്രവേശിക്കാം. മണിമുത്ത് റസൂലിൻ്റെ എന്ന ഗാനം ആലപിക്കുന്നത് മുബീൻ പട്ടാണി.

0: റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗവുമായി ബന്ധപ്പെട്ട
1: അതെ,
0: അല്ലേ നമ്മൾ
1: നല്ലൊരു
0: ഇടക്കിടക്ക് കേൾക്കുന്ന ഒരു ഗാനാണ്.
1: ഗാനാണ്.
2: ദൈവിക ദർശനത്തിൻ്റെ മാനവിക നിലപാടുകളുമായി പീസ് റേഡിയോ ഇൻസൈറ്റിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. നിയമങ്ങളുടെ പ്രായോഗികത ക്ലാസ് എടുത്തുകൊണ്ട് അബ്ദുൽ മാലിക് സലഫി നമുക്കൊപ്പം ചേരുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാന്യരായ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആനിൻ്റെ അമാനുഷികതയുമായി ബന്ധപ്പെട്ട തെളിവുകളാണ് നമ്മൾ വിശകലനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ അത് പടച്ച റബ്ബിൽ നിന്ന് അവതീർണമായതാണ് എന്നതിൻ്റെ ചില തെളിവുകൾ നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. അതിൽ പ്രധാനമായി പറയാവുന്ന മറ്റൊരു തെളിവാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ള ഭാവിയിൽ നടക്കുമെന്ന് അറിയിച്ച ചില കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ചില വിവരണങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ പ്രവാചകൻ ആദ്യം പറയുകയും അഥവാ വിശുദ്ധ ഖുർആൻ പറയുകയും പിന്നീട് അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്ത ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പം അതിൽ വളരെ പ്രസിദ്ധമായൊരു സംഭവമാണ് റോമക്കാരുടെ വിജയം എന്ന് പറയുന്നത്. റോമ പേർഷ്യ സാമ്രാജ്യങ്ങളാണ് പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ വലിയ ശക്തികളായി ലോകത്തുണ്ടായിരുന്നത്. ആ കാലഘട്ടത്തിൽ റോമക്കാർ പൊതുവെ വേദക്കാരാണ്, പേർഷ്യക്കാർ ബഹുദൈവ വിശ്വാസികളാണ്, മുശ്രിക്കുകളാണ്. ഇപ്പം ഈ രണ്ട് വ്യത്യസ്തമായ മതക്കാർ തമ്മിൽ ഒരു യുദ്ധമുണ്ടായി. സ്വാഭാവികമായും അഹ്ലു കിതാബ് ഇസ്ലാമിൻ്റെ തുടക്ക കാലഘട്ടം എന്നുള്ള നിലയിലും വേദക്കാർ എന്നുള്ള നിലയിലും മുസ്ലിമീങ്ങൾക്ക് അഭിവാഞ്ചം ഉണ്ടായിരുന്നത്, ഒരു ചായ്വ് ഉണ്ടായിരുന്നത് റോമക്കാരോടാണ്. മക്കയിലെ മുശ്രിക്കുകളായ ആളുകൾക്ക് അനുഭാവം ഉണ്ടായിരുന്നത് പേർഷ്യക്കാരോടാണ്. അങ്ങനെ യുദ്ധം നടന്നു. റോമിനെ പേർഷ്യക്കാർ പരിശാക്കുന്ന അവസ്ഥയുണ്ടായി, അമ്പയെ പരാജയപ്പെടുത്തുന്ന അവസ്ഥയുണ്ടായി. ഇത് കണ്ട സന്ദർഭത്തിൽ മക്കയിലെ മുശ്രിക്കുകൾക്ക് വലിയ സന്തോഷമായി. കാരണം മുസ്ലിമീങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന, മുസ്ലിമീങ്ങൾ ജയിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള അഹ്ലു കിതാബിൽപ്പെട്ട ആളുകൾ, റോമക്കാർ പരാജയപ്പെട്ടിരിക്കുന്നു, അവർ മുസ്ലിമീങ്ങളെ അടുക്കുമെന്ന് പറഞ്ഞു, ഇതാ നിങ്ങളുടെ കൂട്ടുകാരെ ഞങ്ങൾ പരാജയപ്പെടുത്തിയിട്ടുണ്ട്, അടുത്ത ഊഴം നിങ്ങളുടേതാണ്, നിങ്ങൾ ജാഗ്രത കാണിച്ചോളൂ, ഈ പ്രവർത്തനത്തിൽ നിന്ന് പിന്മാറിയാൽ നിങ്ങൾക്കും രക്ഷപ്പെടാം, ഇല്ലെങ്കിൽ റോമക്കാരുടെ അവസ്ഥ നിങ്ങൾക്ക് വരാം. ഇത് പറഞ്ഞ് മുസ്ലിമീങ്ങളെ പരിഹസിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരവസ്ഥയുണ്ടായി. അപ്പോൾ വിശുദ്ധ ഖുർആൻ സൂറത്തു റോമിൽ നിങ്ങളാലോചിക്കും, റോമക്കാരെ സംബന്ധിച്ചൊരു അധ്യായം തന്നെ ഖുർആൻ നൽകുകയാണ് അഹ്ലു കിതാബിൽപ്പെട്ട ആളുകളെക്കുറിച്ച്. എന്താണ് റോമ സാമ്രാജ്യത്തെ സംബന്ധിച്ച് പറയുന്ന അധ്യായത്തിൽ പറഞ്ഞത്? ഗുലിബത്തി റോം, റോം അതിജയിക്കപ്പെട്ടിരിക്കുന്നു. ഫി അദനൽ അർളി വഹും മിൻ ബഅദി ഗലബിഹിം സയഗലിബുൻ, ഒരു ഭൂമിയുടെ താഴ്വരയിൽ വെച്ചുകൊണ്ട്. പക്ഷേ ഈ അതിജയിക്കപ്പെട്ടതിന് ശേഷം അവർ മറ്റുള്ളവരെ, ശത്രുവിനെ അതിജയിക്കുന്നൊരു കാലഘട്ടം വരാനുണ്ട്. അതെന്നായിരിക്കും? ഫി ബിദ്അഇ സിനീൻ, ഏതാനും വർഷങ്ങൾക്കുള്ളിൽ. അപ്പോൾ ഇത് ഒരു സത്യവചനമായിക്കണ്ടാണ് മുസ്ലിമീങ്ങൾ ഏറ്റെടുത്തത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിൻ്റെ പേരിൽ ആളുകളോട് പന്തയം വെക്കുന്ന അവസ്ഥ വരെ ഉണ്ടായി. കാരണം അന്ന് ആ രീതിയിൽ പന്തയം വെക്കുമെന്ന് വിരോധിക്കപ്പെട്ട കാലഘട്ടമായിരുന്നില്ല, മുസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടമായിരുന്നല്ലോ. അവസാനം അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ തന്നെ റോമക്കാർ വളരെ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ടും തന്നെ പേർഷ്യക്കാരെ അതിജയിക്കുകയും അവരെ നിലംപരിശാക്കുകയും ചെയ്തു. അള്ളാഹു പറയുന്നു, വയോമൈദി യഫ്രഹൽ മുഅ്മിനൂൻ, അന്ന് വിശ്വാസികൾ സന്തോഷിക്കും, അവർക്ക് സന്തോഷമായി. കാരണം മുസ്ലിമീങ്ങളോട് അന്ന് അനുഭാവം പുലർത്തിയിരുന്ന വേദക്കാരായിരുന്ന ആളുകൾ, അവർ വിജയിച്ചതിൽ മുസ്ലിമീങ്ങളായ ആളുകൾ സന്തോഷം പ്രകടിപ്പിച്ചു. അപ്പോൾ ഇവിടെ മുശ്രിക്കുകളായ ആളുകൾക്കൊരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത അതല്ലെങ്കിൽ ലോകത്ത് അന്ന് ജീവിച്ചിരുന്ന ആർക്കും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു വസ്തുതയാണ് വിശുദ്ധ ഖുർആൻ അവിടെ മുന്നോട്ട് വച്ചത്. പക്ഷേ ആളുകൾ അതിനെ പരിഹസിച്ചു, തള്ളിക്കളഞ്ഞു. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? റോമകത്രയും നിലംപരിശായി കിടക്കുന്ന റോമ ഇനി എങ്ങനെയാണ് പേർഷ്യ അതിജയിക്കുക എന്നൊക്കെ ആളുകൾ ചോദിച്ച് വഷളാക്കാനുള്ള പരിശ്രമം നടത്തും. പക്ഷേ അള്ളാഹ് പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. അഥവാ നടക്കാനിരിക്കുന്നൊരു കാര്യത്തെ വളരെ കൃത്യമായി ആ ഇന്ന സമയത്തിനുള്ളിൽ, ഫി ബിലാ സിനീൻ, ഏതാനും വർഷങ്ങൾക്കുള്ളിൽ, 10 വർഷത്തിന് താഴെയുള്ളതിനാണ് സാധാരണ ബില എന്ന് പറയുന്നത്, അത് സംഭവിക്കുക തന്നെ ചെയ്തു. അപ്പോൾ നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തമായി പറഞ്ഞുണ്ടാക്കിയതാണെങ്കിൽ ഒരിക്കലും ഇത് പറയാൻ സാധ്യമല്ല. കാരണം അന്ന് ജീവിച്ചിരിക്കുന്ന മുസ്ലിമീങ്ങൾക്ക് പോലും അത് അങ്ങനെ ചിന്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷെ അള്ളാഹ് പറഞ്ഞു, അത് സംഭവിച്ചപ്പോൾ പ്രവാചകൻ്റെതല്ല ഖുർആൻ, മുസ്ലിമീങ്ങളുടെതല്ല ഖുർആൻ, അന്ന് ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ്റെതല്ല ഖുർആൻ, അത് അള്ളാഹുവിൻ്റെതാണ്. ഇതേപോലെ തന്നെ പ്രവാചകൻ്റെ പ്രബോധന കാലഘട്ടത്തിൻ്റെ തുടക്കത്തിൽ അബൂ ലഹബ് എന്ന് പറയുന്ന പ്രവാചകൻ്റെ പിതൃവന്മാരിൽപ്പെട്ട ഒരു വ്യക്തി പ്രവാചകനെ അതിമോശമായിക്കൊണ്ട് നിക്ഷേപിച്ചു. തബ്ബൻ ലക്ക് എന്നൊക്കെ പറഞ്ഞു, നിനക്ക് നാശമുണ്ടാകട്ടെ. ആ സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ആയത്തിറക്കി, തബ്ബത് യദാ അബി ലഹബ് വതബ്ബ മാ ഗനാ അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാറൻ ദാത ലഹബ് വംബ്രഅതുഹു ഹമ്മാലത ൽഹത്തബ് ഫീ ജീദിഹാ ഹബ്ലു മിൻ മസദ്. ഈ സൂറത്തിറങ്ങിയപ്പോൾ അബൂലഹബുണ്ട്, ജീവിച്ചിരിക്കുന്നുണ്ട്. ജീവിച്ചിരിക്കുന്ന ഒരു കാഫറായ മനുഷ്യനെക്കുറിച്ചാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ വഹീന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു, ഇവൻ നരകത്തിലാണ്, ഇവനും ഇവൻ്റെ ഭാര്യയും നരകത്തിൻ്റെ വിറകുകളായിരിക്കും, ചുവറകു ചുമട്ടുകാരികളായിരിക്കും. ഇത് ഇസ്ലാമിൻ്റെ തുടക്കത്തിൽ തന്നെ ഇറങ്ങിയ ആയത്താണ്. അത് കഴിഞ്ഞ് പ്രവാചകൻ എത്ര വിജീവിച്ചു, അത് കഴിഞ്ഞ് അബൂലഹബ് എത്ര ജീവിച്ചു. ഒരിക്കൽ പോലും അബൂലഹബിനെ പ്രവാചകൻ്റെ അടുക്കൽ വന്ന് മുഹമ്മദ് നീ പറയുന്ന ഖുർആൻ തെറ്റാണ്, ഞാനിത് വിശ്വാസിയായിരിക്കുന്നു എന്ന് പറയാൻ തോന്നിയിട്ടില്ല, പറഞ്ഞിട്ടില്ല, പറഞ്ഞതായി ഒരു രേഖയുമില്ല, അത് പറയുകയുമില്ല. എന്തുകൊണ്ട്? ജീവിച്ചിരിക്കുന്ന പ്രവാചകൻ എങ്ങനെയാണ് ഇയാൾ നരകത്തിലാണെന്ന് ഖണ്ഡിതമായിക്കൊണ്ട് പറയാൻ കഴിയുക? മാത്രമല്ല, അങ്ങനെ ഒരു പ്രത്യക്ഷമായിക്കൊണ്ട് പോലും, അതായത് മനസ്സിലില്ലെങ്കിൽ പോലും ഒരു പ്രത്യക്ഷമായിക്കൊണ്ടെങ്കിലും ഇസ്ലാമായി എന്ന് ഒരു ജീവിതത്തിൽ ഒരു തവണയെങ്കിലും പറഞ്ഞിരുന്നുവെങ്കിൽ ഈ ആയത്ത് ഇനി എങ്ങനെ നിങ്ങൾ ഓതുമെന്ന് ഒരു പ്രാവശ്യമെങ്കിലും മുസ്ലിമിനോട് ചോദിക്കാമായിരുന്നില്ലേ? പക്ഷെ അതുണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ കൃത്യമായി അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ അടുക്കൽ എന്നുള്ളതല്ല ഖുർആൻ, അത് അള്ളാഹുവിൻ്റെ അടുക്കൽ എന്നുള്ളതാണ്. ആ ഖുർആൻ എത്തിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം മാത്രമേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റെടുത്തിട്ടുള്ളൂ എന്ന് വളരെ ക്ലിയറായി നമുക്ക് മനസ്സിലാവും. ഇതേപോലെ തന്നെയാണ് ഇസ്ലാമിൻ്റെ ഖുർആൻ മുന്നോട്ട് വച്ചിരിക്കുന്ന നിയമങ്ങളുടെ പ്രായോഗികത. അത് ദൈവികമാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവുകൾപ്പെട്ട ഒന്നാണ്. ബുദ്ധിശൂന്യമായ, അർത്ഥശൂന്യമായ, നീതിരഹിതമായ ഒരു നിയമവും അള്ളാഹുവിൻ്റെ ഖുർആനിലില്ല. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അള്ളാഹു അവതരിപ്പിച്ച ആ നിയമത്തിൽ ഏതെങ്കിലും ഒരു നിയമം ഇന്ന് മാറ്റേണ്ടതായിട്ടില്ല. നിങ്ങൾ നോക്കൂ, നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നിട്ട് എത്ര വർഷമായിട്ടുള്ളൂ? ആ ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം എത്ര തിരുത്തുകൾ, അമെൻമെൻറ്റുകൾ അതിൽ വരുത്തിയിട്ടുണ്ട്, എത്ര തിരുത്തുകൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അള്ളാഹുവിൻ്റെ ഖുർആനും അള്ളാഹുവിൻ്റെ ശരീഅത്തും 14 നൂറ്റാണ്ടായി ഇവിടെ നിലനിൽക്കുന്നു. ഒരു ഹർഫ് പോലും, ഒരു വാചകം പോലും അത് നമുക്ക് ഈ കാലത്ത് തിരുത്തേണ്ടതാണ്. പറയാൻ പറ്റില്ല, ആർക്കും പറയേണ്ട ആവശ്യവുമില്ല. എന്തുകൊണ്ട്? അതിൻ്റെയുള്ള നിയമങ്ങളുടെ പ്രായോഗികതയാണത്. ഇതൊരു ഒരു മനുഷ്യന് ഇതുണ്ടാക്കാൻ കഴിയുമോ? 14 അല്ല 10,000 നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും ഇത് തിരുത്തേണ്ട ആവശ്യം വരാത്ത വിധം ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഒരു നിയമം സൃഷ്ടിക്കാൻ സാധിക്കുക? ഇത് ചിന്തിക്കുന്ന ആളുകൾ മനസ്സിലാക്കണ്ടേ? 10,000 വർഷങ്ങളൊരു മനുഷ്യൻ ജീവിച്ചാലും ആ 10,000 വർഷത്തേക്കും ആവശ്യമായ ഒരു നിയമം ഒരു മനുഷ്യൻ എഴുതി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ വലിയ അസംബന്ധം ലോകത്തെന്താള്? അത് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഇത് അള്ളാഹുവിൻ്റെ ഗന്ധമാണ് എന്നൊരു തെളിവാണത്. ഇനി നിങ്ങൾ ഖുർആൻ പറഞ്ഞ് ഏത് കാര്യം എടുത്തോക്കൂ, ക്രിമിനൽ കുറ്റങ്ങൾ. ചില ആളുകൾ പറയും ഇസ്ലാമിൽ സ്ത്രീ സമത്വമില്ല. നമ്മൾ പറയുന്നു ഇസ്ലാമിൽ എന്ന ലോകത്തെവിടെയില്ല. ആണും പെണ്ണും രണ്ട് സ്വത്തങ്ങളാണ് എന്ന് അംഗീകരിക്കാത്തവർ ലോകത്താരാളുള്ളത്. അത് ഖുർആൻ മാത്രം പഠിപ്പിച്ചതല്ല, വലൈസ ദക്കറു കല്ലുൻസ, ആണിനെപ്പോലെയല്ല പെണ്ണ്, പെണ്ണിനെപ്പോലെയല്ല ആണ്. ഇത് ഖുറാന്റെ കട്ടായമായ നിർദ്ദേശമാണ്. ഇതിലെവിടെയാണ് സ്ത്രീ വിരുദ്ധമുള്ളത്? ഇനി ആണും പെണ്ണും ഒന്നാണെന്ന് വാദിക്കുന്ന ആളുകൾ, ഇപ്പം ഇന്ത്യൻ, ഇപ്പം നമ്മുടെ ഇന്ത്യ രാജ്യത്താണല്ലോ ജീവിക്കുന്നത്, നമ്മുടെ ഇസ്ലാമൊക്കെ മാറ്റിവെച്ചിട്ട് ഇന്ത്യയുടെ ഭരണഘടന എടുക്കുക. ഒരു മനുഷ്യൻ ഒരു ആണിനെ ആക്രമിക്കുന്നു, ഒരു പെണ്ണിനെ ആക്രമിക്കുന്നു, ഒരേ നിയമമാണ് ഇന്ത്യയിൽ ശിക്ഷക്ക്? അല്ലല്ലോ. പ്രത്യേകമായിട്ട് സ്ത്രീകളെ സംരക്ഷിക്കാൻ വേണ്ടി ഇന്ത്യയിൽ, ഇന്ത്യൻ ഭരണഘടനയിൽ ഒരുപാട് നിയമങ്ങളുണ്ട്. അത് പുരുഷന്മാർക്കില്ലാത്തതാണ്. ഒരു ആണിനെ ഒരു മനുഷ്യൻ ആക്രമിക്കുന്നതും ഒരു പെണ്ണിനെ ആക്രമിക്കുന്നതും തമ്മിൽ ഒരുപാട് ശിക്ഷയിലടക്കം വ്യത്യാസങ്ങളുണ്ട്. ഇതെങ്ങനെ സംഭവിച്ചു? ആണും പെണ്ണും ഒന്നാണ്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ തന്നെ നമ്മൾ ഇതൊക്കെ തിരുത്തേണ്ടി വരും. ഇനിയിപ്പോൾ നമ്മുടെ നാട്ടിൽ നോക്കൂ, സ്ത്രീകൾക്ക് പ്രത്യേകമായ ബസ് ഇളവ് അനുവദിച്ചിരിക്കുന്നു. അപ്പോൾ ഇത് പുരുഷനോട് അനീതിയാണോ? അപ്പം ആണും പെണ്ണും ഒന്നാണ് എന്ന് നമ്മുടെ നാട്ടിൽ തന്നെ പിന്നെ ബോയ്സ് സ്കൂളുകളും അതുപോലെ ഗേൾസ് സ്കൂളും ഒക്കെ നമുക്ക് നിരവധി കാണാൻ കഴിയും, ഗവൺമെൻറ് തലത്തിൽ തന്നെ. അപ്പം യഥാർത്ഥത്തിൽ അതിലാണ് വേണ്ടത്, ജസ്റ്റിസ്, നീതിയാണ് വേണ്ടത്, ഒരിക്കലും ഈക്വാലിറ്റി അല്ല. അത് പ്രകൃതി വിരുദ്ധമാണ്. ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഖുറാനിലും സ്ത്രീകൾക്ക് സ്ത്രീകളുടേതായ നിയമം, പുരുഷന്മാർക്ക് പുരുഷന്മാരുടെ നിയമങ്ങളുണ്ട്. അതേസമയത്ത് ഒരുപാട് കാര്യങ്ങളിൽ, ആരാധനകളിൽ, ഉത്തരവാദിത്തങ്ങളിൽ, പുരുഷൻ വിഭാഗത്തിലുള്ള എല്ലാ കാര്യങ്ങളും സ്ത്രീകൾ ചെയ്യണം. നമസ്കാരം, നോമ്പ്, ഹജ്ജ്, അതേപോലെ തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിൽ, പ്രതിക്രിയകളിൽ, ഹദൂദുകളിൽ ആണ് കെട്ടാലും പെണ്ണ് കെട്ടാലും ഒരേ ശിക്ഷയാണ് ഇസ്ലാമിൽ. അതുപോലെ തന്നെ വ്യഭിചാരത്തിൻ്റെ ശിക്ഷകൾ, ഇങ്ങനെ ഇസ്ലാമിൽ പല സംഗതികളും പിന്നെ യഥാർത്ഥത്തിൽ തുല്യതയുള്ളതുണ്ട്, നീതിപൂർവമുള്ളതുമുണ്ട്. എല്ലാ സ്ഥലത്തും തുല്യതയായാൽ അത് അനീതിയായിരിക്കും. എല്ലാ സ്ഥലത്തും തുല്യതയില്ലാതിരുന്നാൽ അതും അനീതിയായിരിക്കും. ഇതാണ് ഇസ്ലാമിൻ്റെ നിയമം. ആ ഖുർആൻ പറഞ്ഞ പ്രായോഗിക നിയമങ്ങൾ എത്ര സുന്ദരമാണ്! ഇതൊരു പ്രവാചകന് ഉമ്മിയായ, അക്ഷരമറിയാത്ത, വായിക്കാനറിയാത്ത, എഴുതാനറിയാത്ത മക്കയിൽ ജീവിച്ച ഒരു മനുഷ്യൻ ഈ നിയമങ്ങൾ മനുഷ്യൻ്റെ ബുദ്ധിയെ അത്ഭുതപ്പെടുത്തുന്ന, മനുഷ്യൻ്റെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളെ അത്ഭുതപ്പെടുത്തുന്ന ഈ നിയമങ്ങൾ ഒരു മനുഷ്യൻ കെട്ടി ഉണ്ടാക്കി എഴുതി കൂട്ടി എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുന്നവനേക്കാൾ വലിയ വിഡ്ഢിയാരാണ് ലോകത്തുള്ളത്. അപ്പം യഥാർത്ഥത്തിൽ ഇത് പ്രവാചകൻ്റെതല്ല, അള്ളാഹുവിൻ്റെതാണ്. ഇനി അതിൻ്റെ നിയമങ്ങൾ ഓരോന്നോട് എടുത്തുവേണമെങ്കിൽ നമുക്ക് പരിശോധിക്കാം. എൻ്റെ പ്രായോഗികത, സ്ത്രീ സുരക്ഷയുമായി കൊണ്ട് ബന്ധപ്പെട്ട നിയമം തന്നെ മാത്രം എടുക്കുക. ഇസ്ലാമിൽ സ്ത്രീകൾക്ക് സുരക്ഷ നൽകാൻ വേണ്ടി ഒരുപാട് നിയമങ്ങളുണ്ട്. അത് പുരുഷന്മാർക്കും ബാധകമാണ്, സ്ത്രീകൾക്കും ബാധകമാണ്. ചില ആൾക്ക് തെറ്റിദ്ധരിച്ചത് സ്ത്രീകൾക്ക് മാത്രമേ നിയമങ്ങളുള്ളൂ. സ്ത്രീകളെക്കാൾ എത്രയോ നിയമങ്ങൾ പുരുഷന്മാർക്ക് ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സ്ത്രീകളുമായി കൊണ്ട് ബന്ധപ്പെട്ട നിയമങ്ങൾക്ക് സ്ത്രീ സുരക്ഷയാകാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഇസ്ലാമിക രാജ്യങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കൂ, അവിടെ ഈ രാജ്യങ്ങളുള്ളതിനേക്കാൾ, ഇസ്ലാമല്ലാത്ത രാജ്യങ്ങളുള്ളതിനേക്കാൾ അവിടെ സ്ത്രീ സുരക്ഷിതയാണോ? അല്ലേ? ആണല്ലോ. എന്തുകൊണ്ട്? അവിടെയുമുള്ളത് ആണാണ്, പെണ്ണാണ്. പക്ഷെ എന്തുകൊണ്ട് അവിടെ പെണ്ണ് സുരക്ഷിതയാണ്? അത് നിയമങ്ങൾ, ഇസ്ലാമിക ശരീഅത്തിൻ്റെ നിയമങ്ങളുടെ കണിശതയും അത് പ്രാവർത്തികമാക്കുന്നതിൽ അവിടുത്തെ ഗവൺമെൻറ്റിനുള്ള ആർജവുമാണ് യഥാർത്ഥത്തിൽ ആ മനുഷ്യരെ, സ്ത്രീകൾ അവിടെ സുരക്ഷിതയാക്കുന്നത്. അതാണ് ഇസ്ലാമിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞു. ആ നിയമത്തിൽ മാറ്റം വരുത്തേണ്ട ആവശ്യം വന്നിട്ട് അത് വരൂല്ല. അപ്പം സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ ഖുർആൻ ദൈവികമാണ് എന്ന് തന്നെ നിയമങ്ങളുടെ പ്രായോഗികത തെളിവാണ്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ പ്രവചനം നടത്തി ഖുർആൻ. ഈ രണ്ട് പോയിന്റുകളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത്. ഇൻഷാല്ലാ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് വിശദീകരിക്കാം. അള്ളാഹു തൗഫീഖുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർകാത്തു.
2: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്, നിയമങ്ങളുടെ പ്രായോഗികത. ക്ലാസ് എടുത്തത് അബ്ദുൽ മാലിക് സലഫി.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
2: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ. ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും

0: നമ്മളിപ്പോൾ സാർ, നമുക്ക് പൊതുവേ മുൻഗാമികളുടെ മാർഗം പിന്തുടരുക എന്നുള്ളത് നമ്മളൊക്കെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷേ അത് പിഴച്ച മുൻഗാമികളുടെ മാർഗം പിന്തുടരുമ്പോൾ എന്താണ് സംഭവിക്കുക? ഇവിടെ ഒരു പ്രവാചക വചനവുമായി എല്ലാ ദിവസവും നമ്മൾ മോർണിംഗ് ലൈവ് ഷോയിൽ ശ്രോതാക്കളോടൊപ്പം ഒരു പ്രോഗ്രാമിലൂടെ എത്താറുണ്ട്. നമുക്ക് ഈ ഒരു സ്ലോട്ട് അതിനുവേണ്ടി മാറ്റിവെക്കാം.
1: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ, തിരുമൊഴികൾ.
0: പിഴച്ച മുൻഗാമികളുടെ മാർഗം പിന്തുടരുന്നവർ ബഹുമാന്യനായ കെ വി മുഹമ്മദ് അലി, അദ്ദേഹത്തിന്റെ സംസാരത്തിനായി നമ്മൾ കാതോർക്കുകയാണ്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇന്നൽ ഹംദുലില്ലാ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയ ശ്രോതാക്കളെ, സഹീഹുൽ ജാമിഉൽ നമുക്ക് വായിക്കാൻ കഴിയുന്ന ഒരു അല്പം വിശദമായ ഒരു ഹദീസിന്റെ ആശയമാണ് ഇന്ന് നാം തിരുമൊഴികളിൽ പഠിക്കുന്നത്. അബൂ വാഖിദ് അൽ ലൈസി റളിയല്ലാഹുഅൻഹുവാണ് ഹദീസ് നിവേദനം ചെയ്യുന്നത്. അബൂ വാഖിദ് അൽ ലൈസി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം ഹാരിസ് ബിൻ ഔഫ് എന്നാണ്. അബൂ വാഖിദ് അൽ ഹാരിസ് ബിൻ ഔഫ് അൽ ലൈസി എന്നാനും ഹദീസുകൾ അദ്ദേഹത്തിനുണ്ട്. ഫത്ഹ് മക്കയിൽ, മക്ക വിജയത്തിൽ, അയുദ്ധവേളയിൽ, ഫത്ഹ് മക്കയിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. മക്കയിലാണ് കൂടുതൽ കാലവും താമസിച്ച്, അവിടെ വെച്ചാണ് മരണം എന്നതും ചരിത്രം. ഹിജറ 65-ഓ 68-ഓ ആണ് അദ്ദേഹത്തിൻ്റെ മരണം. ബദർ യുദ്ധത്തിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് എന്നും അഭിപ്രായമുണ്ട്. അബൂ വഖ്ർ റളിയല്ലാഹു അൻഹു പറയുന്നത്, ഞങ്ങൾ ഹുനൈനിലേക്ക് പുറപ്പെട്ട വേളയിൽ, അതായത് ഹുനൈൻ യുദ്ധം, ഹിജറ 8-ഓ 9-ഓ നടന്ന യുദ്ധമാണല്ലോ ഹുനൈൻ യുദ്ധം. ഹുനൈൻ എന്ന് പറയുമ്പോൾ മക്കക്കും തായിഫിനുമിടയിലുള്ള ഒരു സ്ഥലമാണ്. ദുൽമജാസിനടുത്തുള്ള, തായിഫിനോട് അടുത്തൊരു പ്രദേശമാണ്. അവിടെ ജൂതഗോത്രമായ ഹവാസിൻ അവരുടെ താമസ സ്ഥലമാണ്. അവരോടൊപ്പം മറ്റ് ചില ഗോത്രങ്ങളും ചേർന്നും മുസ്ലിങ്ങളുമായി യുദ്ധം നടന്നു, പ്രത്യേകിച്ചും ഹവാസിൻകാരുമായിട്ട്. അതാണ് ഹുനൈൻ യുദ്ധം. അങ്ങോട്ട് പുറപ്പെട്ട ഒരു വേളയിലാണ് ഈ സംഭവം. അബൂ വാഖിദ് അൽ ലൈസി റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങളങ്ങനെ ഹുനൈനിലേക്ക് പുറപ്പെട്ട് പോകവേ വഴിമധ്യത്തിൽ മറ ബിഷജറത്തിൽ മുശ്രിക്കീൻ യുഖാലു ലഹാ ദാതു അൻവാഥിൻ, ദാതു അൻവാഥി എന്ന് പേരുള്ള മുശ്രിക്കീങ്ങളുടെ ഒരു മരത്തിനടുത്തുകൂടെ ഞങ്ങൾക്ക് പോകേണ്ടി വന്നു. ഒരു ഷജറ, ഒരു സിദ്രയാണ്, ഇലന്ത മരമാണ്, പച്ചിലകൾ നിബിഡമായുള്ള ഒരു വൃക്ഷം. ആ വൃക്ഷത്തിൻ്റെ പ്രത്യേകത അദ്ദേഹം പറയുന്നുണ്ട്, മക്കയിലെ മുശ്രിക്കീങ്ങൾ അതുവഴി യാത്ര പോകുമ്പോൾ അവരുടെ ആയുധങ്ങൾ ബർക്കത്തിനു വേണ്ടി ആ മരത്തിൽ തൂക്കിയിടാറുണ്ടായിരുന്നു. മാത്രവുമല്ല അവർ അവിടെ അതിനു ചുറ്റും ചുറ്റുകയും ഭജനമിരിക്കുകയൊക്കെ ചെയ്യാറുണ്ട് എന്നും ചില റിപ്പോർട്ടുകളുണ്ട്. യഅക്കുഫൂന ഹൗലഹ വയുഅല്ലിഖൂന ബിഹാ അസ്ലിഹതഹും യദ്ഊനഹ, അവർ ആയുധങ്ങൾ ആ മരത്തിൽ അനുഗ്രഹത്തിനും ബർക്കത്തിനു വേണ്ടി തൂക്കിയിടുകയും അങ്ങനെ ആ മരത്തിനോട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു എന്നും ചില നിവേദനങ്ങളിലുണ്ട്. ഏതായാലും ദാത്തു അൻവാത്തി എന്നാണ് അതിൻ്റെ പേര്. അതിനടുത്തുകൂടെ പോകുമ്പോൾ ഞങ്ങളിൽപ്പെട്ട ചില ആളുകൾ നബിയോട് പറഞ്ഞു, ജി അല്ലന ദാത്ത അൻവാഥിൻ കമാലഹും ദാത്തു അൻവാത്ത്, നബിയെ അവർക്ക് ദാത്തു അൻവാത്തുള്ളതുപോലെ ഞങ്ങൾക്കും ദാത്തു അൻവാത്തുമാണ്, അതായത് ഞങ്ങൾക്കും ബർക്കത്ത് ലഭിക്കാൻ ഒരു മരം നിശ്ചയിച്ചു തരണം. ഈ മരത്ത് ഞങ്ങൾക്ക് വേണ്ട, ഇത് മുശ്രിക്കുന്നവരുടെ മരമാണ്, അതുകൊണ്ട് ഞങ്ങൾക്കും ഇതേപോലെയുള്ളൊരു ബർക്കത്തിനൊക്കെ വേണ്ടി ഒരു മരം നിശ്ചയിച്ചു തരണമെന്ന് നബിയുടെ കൂടെ ഉണ്ടായിരുന്ന ചില ആളുകൾ പറഞ്ഞു എന്നാണ്. അബൂ വാഖിദ് അൽ ലൈസി റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നുണ്ട്, ഞങ്ങളുടെ കൂട്ടത്തിൽ, കാരണം ഹവാസിൻ യുദ്ധത്തിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെടുമ്പോൾ വിശ്വാസികളിൽ, പുതുവിശ്വാസികളായ മക്കയിൽ വെച്ച് ഇസ്ലാമിലേക്ക് കടന്നു വന്ന പുതിയതായ ഒരുപാട് ആളുകൾ മുസ്ലിങ്ങളോടൊപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ ഇതിൻ്റെ തെറ്റും ശരിയും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ ദാത്തു അൻവാത്തി എന്ന വൃക്ഷത്തെ ഇഷ്ടപ്പെട്ടിരുന്നവരും അതിനെ ആരാധിച്ചിരുന്നവരും ആ മരത്തിൽ ആയുധങ്ങൾ തൂക്കിയിട്ടിരുന്ന പലരും ഇന്ന് നബിയോടൊപ്പമുണ്ട്. അവർ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും സാധിച്ചിട്ടില്ല. അതുകൊണ്ടായിരിക്കാം ഞങ്ങളിൽ അങ്ങനെയുള്ള ആളുകളുണ്ട് എന്ന് അദ്ദേഹം ഹദീസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പക്ഷേ അതുകൊണ്ടായിരിക്കാം അവരിൽ ചിലരെങ്കിലും മറ്റൊന്നും ആലോചിക്കാതെ, അതിൻ്റെ നിജസ്ഥിതി അറിയാതെ, ഇജയല്ലന ഷജറ, ഞങ്ങൾക്കും ഒരു മരം വേണം, ഞങ്ങൾക്കും ഒരു മരം വേണം, ഇതുപോലെ ഞങ്ങളുടെ ആയുധങ്ങൾ തൂക്കിയിടണം, അപ്പം അതൊരു നല്ല കാര്യമാണ് എന്ന നിലക്കും, അള്ളാഹുലേക്ക് അടുക്കാനുള്ളൊരു കാര്യമാണെന്ന നിലക്കുമാണ് അവർ പറഞ്ഞത് എന്ന് ചുരുക്കം. ഏതായിരുന്നാലും അബൂ അക്കിദ ലൈസി റളിയല്ലാഹുവിന് പറയുന്നു ആ സന്ദർഭത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി ഇങ്ങനെ, സുബ്ഹാനല്ലാഹ്, ഹാദ കമ ഖാല ഖൗമു മൂസാ ഇജ്അല്ലനാ ഇലാഹൻ കമാലഹും ആലിഹ, അള്ളാഹു എത്ര പരിശുദ്ധൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞത്. അവരുടെ വാക്ക് നബിയെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. അത് വെറുക്കുന്ന വാക്കാണ്. കാരണം ഈ പറഞ്ഞത് കമാക്കാല കൗമു മൂസ ബനു ഇസ്രായേലർ മൂസാ നബിയോട് പറഞ്ഞ പോലെയായി. സൂറത്ത് അഹ്റാഫിലെ 138 ആയത്ത് നമുക്ക് കാണാം. ഒരുപാട് അനവധി അനുഗ്രഹങ്ങൾ നേരിട്ട് കണ്ടിട്ടും ഒരു സന്ദർഭത്തിൽ അവരുടെ പ്രവാചകൻ മൂസ അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞു, ഇജി അല്ലന ഇലാഹൻ കമാലഹും ആലിഹ, മൂസ അവർക്കൊക്കെ ഒരുപാട് ആരാധ്യന്മാരുള്ളതുപോലെ ഞങ്ങൾക്കും പ്രത്യേകമായൊരു ഇലാഹിനെ നീ ഉണ്ടാക്കിത്തരണം. അങ്ങനെ മൂസാ നബിയോട് ബനു ഇസ്രായേലുകാർ ഒരു ഇലാഹിനെ ഉണ്ടാക്കിത്തരണമെന്ന് പറഞ്ഞതുപോലെയാണ് നിങ്ങളൊരു വൃക്ഷം ഞങ്ങൾക്കും വേണമെന്ന് പറഞ്ഞത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് മറുപടി പറഞ്ഞത്. തുടർന്ന് ഇങ്ങനെ കൂടി പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെ സത്യം. ലതർകബുന്ന സനന മൻ കാന ഖബലകും, തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങൾക്ക് മുമ്പുള്ളവരുടെ ചരിരകളിൽ പിടിച്ചു കയറുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന മുൻഗാമികൾ ബനു ഇസ്രായേലുകളും അതേപോലെയുണ്ടായിരുന്ന ആളുകൾ ചെയ്ത അതേ ചര്യകൾ എന്റെ ഈ സമുദായവും ചെയ്യുമല്ലോ, അങ്ങനത്തെ ഒരവസ്ഥ വരും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിക്കുകയാണ്. മുശ്രിക്കീങ്ങളിലും യഹൂദികളിലും നസ്വാറാക്കളിലും പെട്ട ആളുകൾ ചെയ്തിരുന്ന ഇസ്ലാമിന് വിരുദ്ധമായ പല ചര്യകളും പല നടപടിക്രമങ്ങളും ഈ സമുദായത്തിലും ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിക്കുക കൂടി ചെയ്യുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. പ്രിയമുള്ളവരെ, തൗഹീദിന്റെ സുരക്ഷ അതൊരു മുഅ്മിൻ ശ്രദ്ധയോടെ കൊണ്ട് നടക്കേണ്ടതാണ്. ശിർക്കിനെ കരുതിയിരിക്കണം. പല രൂപത്തിലും ശിർക്ക് കടന്നുവരും. അത് വർക്കെടുത്തെടുത്തുകൊണ്ടാവാം, അത് മരത്തെ തൊട്ടുകൊണ്ടാകാം, മരത്തെ പൂജിച്ചുകൊണ്ടാകാം, അല്ലെങ്കിൽ മറ്റെന്തിൻ്റെയെങ്കിലും പേരിലാകാം. ചൂഷണം ചെയ്യുന്ന ആളുകൾ വർദ്ധിക്കും. ആ ചൂഷകന്മാരുടെ പിന്നാലെ തങ്ങളുടെ ഈമാനും തങ്ങളുടെ പണവും നഷ്ടപ്പെടുത്തി മുന്നോട്ടു പോകുന്ന, പരലോകം നഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടാകുമെന്ന താക്കീദാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചത്. കുഫാറുകളോട് സദൃശപ്പെടരുത് എന്ന സന്ദേശമുണ്ട്. അതുകൂടി നാം ഇവിടെ തിരിച്ചറിയണം. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഷം കൊണ്ട ദേഷ്യപ്പെട്ട ഒരു സന്ദർഭം കൂടിയാണ് ഇങ്ങനെയുള്ള സന്ദർഭം. അതോടൊപ്പം നാം തിരിച്ചറിയേണ്ട ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മുഅ്ജിസത്താണ്, ഒരു പ്രവചനമാണ്. അതും ഇന്ന് അതേപോലെ സംഭവിച്ചതുകൂടി നാം തിരിച്ചറിയുന്നു. അതുകൊണ്ട് പിഴച്ച മുൻഗാമികളുടെ മാർഗം പിന്തുടരാതെ യഥാർത്ഥ ഇസ്ലാമിൻ്റെ മാർഗത്തിലൂടെ തന്നെ മുന്നോട്ട് പോകാൻ വിശ്വാസികൾക്കാകണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, കെ വി മുഹമ്മദ് അലി ഉസ്താദിൻ്റെ എല്ലാ ദിവസവും നമ്മളിലേക്ക് എത്തുന്ന തിരിമൊഴികളിൽ ഓരോ ദിവസവും ഓരോ മെസ്സേജാണ്. ഇന്ന് അൽഹംദുലില്ലാ നമ്മൾ വഴിപിഴച്ച ആളുകളെ, അത്തരം മുൻഗാമികളെ പിന്തുടരുന്നവരോട് എന്നുള്ളൊരു ടൈറ്റിലുള്ള ഒരു ഹദീസാണ് അൽഹംദുലില്ലാ നമ്മൾ കേട്ടത്. കേൾക്കുക എന്നതിലപ്പുറം അത് ജീവിതത്തിൽ പകർത്താനുള്ള ഒരു തോഫീക്ക് അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ.

0: ഹൃദയത്തിൻ്റെ വസന്തം അത് വിശുദ്ധ ഖുർആനാണ്. ആ വിശുദ്ധ ഖുർആൻ പഠിക്കാനുള്ള അവസരമാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ഹൃദയ വസന്തം സൂറത്തു അന്നിസാഇൻ്റെ 82-83 വചനങ്ങൾ മുഹമ്മദ് കുട്ടി സലഫിയാണ് അവതരിപ്പിക്കുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി. أعوذ بالله من الشيطان الرجيم أفلا يتدبرون القرآن ولو كان من عند الله لوجدوا فيه اختلافا كثيرا. സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു നിസായിലെ 82-ാമത്തെ വചനമാണ് ഊതിക്കേൽപ്പിച്ചത്. അല്ലാഹു പറയുന്നു, അഫല യതദബ്ബറൂന, അപ്പോൾ അവർ ഉറ്റാലോചിക്കുന്നില്ലേ, അൽ ഖുർആന, ഖുർആനിനെക്കുറിച്ച്, വലൗ കാന, അതായിരുന്നെങ്കിൽ, മിൻ ഇന്ദി, അടുക്കൽ നിന്ന്, ഗൈരില്ലാ, അല്ലാഹു അല്ലാത്തവരുടെ, ലവജദു, അവർ കണ്ടെത്തുക തന്നെ ചെയ്യുമായിരുന്നു, ഫീഹി, അതിൽ, ഇഖ്തിലാഫൻ, പരസ്പര വ്യത്യാസം അല്ലെങ്കിൽ ഭിന്നിപ്പ്, കസീറ, ധാരാളം. ഇതാണ് 82-ാമത്തെ വചനത്തിലെ പദങ്ങളുടെ അർത്ഥം. എന്നാൽ അവർ ഖുർആനിനെക്കുറിച്ച് ഉറ്റാലോചിക്കുന്നില്ലേ, അത് അല്ലാഹുവല്ലാത്തവരുടെ അടുക്കൽ നിന്നായിരുന്നെങ്കിൽ വളരെ പരസ്പര വ്യത്യാസം അതിൽ അവർ കണ്ടെത്തുമായിരുന്നു, അഥവാ വൈരുദ്ധ്യം കണ്ടെത്തുമായിരുന്നു. ഇതാണ് 82-ാമത്തെ വചനത്തിൽ അല്ലാഹു വ്യക്തമാക്കുന്നത്. തൊട്ടുമുകളിൽ പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കൽ വന്നുകൊണ്ട് ഞങ്ങൾ അനുസരിക്കാൻ സന്നദ്ധരാണ് എന്ന് പറഞ്ഞ കപടവിശ്വാസികൾ അവിടുന്ന് പിരിഞ്ഞു പോയാൽ അവർ രഹസ്യമായ ഗൂഢാലോചന നടത്തുന്നു, പ്രവാചകനോട് പറഞ്ഞതിന് വിരുദ്ധമായി അവർ സംസാരിക്കുന്നു. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? അവർ വിശുദ്ധ ഖുർആനിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുകയോ മനസ്സിലാക്കുകയോ ചിന്തിക്കുകയോ ചെയ്യാത്തതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഒരിക്കലും ആ ഖുർആനിനെക്കുറിച്ച് വളരെ പക്വതയോടുകൂടി നിഷ്പക്ഷമായി അവർ പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിച്ചിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കാപട്യം അവർ കാണിക്കുമായിരുന്നില്ല. കാരണം ഖുർആൻ അല്ലാഹുവിൻ്റെ ഗ്രന്ഥമാണെന്നത് പക്വമതികളായ, ചിന്താശേഷിയുള്ള, ഖുർആനിനെ ആ നിലക്ക് പഠിക്കാൻ വേണ്ടി തുറന്ന മനസ്സോടുകൂടി സമീപിക്കുന്ന ഏതൊരാൾക്കും ബോധ്യപ്പെടുന്ന ഒരു യാഥാർത്ഥ്യമാകുന്നു. അതാണ് അല്ലാഹു ചോദിക്കുന്നത്, അഫല യതദബ്ബറൂനൽ ഖുർആൻ, അവർ ഖുർആനിനെക്കുറിച്ച് ഉറ്റാലോചിക്കുന്നില്ലേ. ഈ ചോദ്യം യഥാർത്ഥത്തിൽ ഈ ആളുകളുടെ കാര്യത്തിൽ മാത്രമല്ല, ഖുർആനിൻ്റെ അനുയായികളെന്ന് അവകാശപ്പെടുന്ന നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ്. അള്ളാഹുവിൻ്റെ ചോദ്യം നമ്മൾ ഓരോരുത്തരുമാണെന്നത് നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു തആല ഈ ഗ്രന്ഥം അവതരിപ്പിച്ചിരിക്കുന്നത് കേവല പാരായണത്തിന് വേണ്ടി അല്ല, മറിച്ച് പഠിക്കാനും അത് ചിന്തിക്കാനും അത് ഉൾക്കൊണ്ടുകൊണ്ട് അത് അംഗീകരിച്ചുകൊണ്ട് ജീവിക്കാനുമാണ് എന്ന് ഇത്തരം ആയത്തുകൾ ആ കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഖുർആനിലെ സൂറത്ത് സ്വാദ് എന്ന അധ്യായത്തിലെ 29-ാമത്തെ ആയത്തിൽ കാണാം, കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൽ ലിയദബ്ബറു ആയാതി വലിയതദക്കറ ഉലുൽ അൽബാബ്. കിതാബുൻ, ഒരു ഗ്രന്ഥം, അൻസൽനാഹു ഇലൈക, അതിനെ നാം താങ്കളിലേക്ക് ഇറക്കിയിരിക്കുന്നു, അവതരിപ്പിച്ചിരിക്കുന്നു, അതാകട്ടെ മുബാറകുൻ, അനുഗ്രഹീതമായ ഗ്രന്ഥമാകുന്നു, ലിയദബ്ബറു ആയാതിഹി, അതിലെ ആയത്തുകളെക്കുറിച്ച് അവർ ഉറ്റാലോചിക്കാൻ വേണ്ടി, ചിന്തിക്കാൻ വേണ്ടി. അപ്പോൾ വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ചിന്തിക്കാനും പഠിക്കാനും മനനം ചെയ്യാനുമുള്ളതാകുന്നു. വലിയ തതക്കറ, അതേപോലെ ഓർമ്മിക്കുവാൻ വേണ്ടി, ഉലുൽ അൽബാബ്, സൽബുദ്ധിയുള്ള ആളുകൾ. അപ്പോൾ ഇതാണ് ആ വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്ന കാര്യം. സൂറത്ത് മുഹമ്മദിൽ കാണാം, അഫല യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹ, അവർ വിശുദ്ധ ഖുർആനിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ലേ, അതല്ല, അത് ചിന്തിക്കുന്നതിൽ നിന്ന് അവരുടെ ഹൃദയങ്ങൾ അവർ പൂട്ടിവച്ചിരിക്കുകയാണോ. അപ്പോൾ ഈ ആഹ്വാനം, ഈ ചോദ്യം നമ്മൾ ഓരോരുത്തരുമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ട്? ഖുർആനിൻ്റെ ആയത്തുകളെ, ഖുർആനിൻ്റെ അധ്യാപനങ്ങളെ അത് പകർത്താൻ, അത് സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമ്മൾ സന്നദ്ധരാകുന്നില്ലെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നാം ഖുർആനിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, ഖുർആനിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല, ഖുർആനിക അധ്യാപനങ്ങളെ പഠിക്കാൻ തയ്യാറാകുന്നില്ല എന്നതാണ്. തുടർന്ന് അല്ലാഹു പറയാൻ, വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാ, ഇത് അല്ലാത്തവരിൽ നിന്നായിരുന്നെങ്കിൽ, ഈ ഗ്രന്ഥം അല്ലാത്ത മറ്റു വല്ലവരിൽ നിന്നും ആയിരുന്നെങ്കിൽ, ലവജദൂ ഫീഹി, അതിലവർ കണ്ടെത്തുക തന്നെ ചെയ്യുമായിരുന്നു, ഇഖ്തിലാഫൻ കസീറ, ധാരാളം വൈരുദ്ധ്യങ്ങൾ അല്ലെങ്കിൽ ഭിന്നതകൾ, പരസ്പര വ്യത്യാസങ്ങൾ. എത്ര ചിന്താശേഷിയുള്ള, എത്ര ധിഷണാശാലികളായ ആളുകൾ, എത്ര കൂടുതൽ ആളുകൾ ചേർന്നെഴുതിയ ഗ്രന്ഥമാണെങ്കിലും, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഭരണഘടനകളായിരുന്നാലും, എത്ര വലിയ അത്തരത്തിലുള്ള ഗ്രന്ഥങ്ങളായിരുന്നാലും, കാലം ഒരുപാട് പിന്നിടുമ്പോൾ ആ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളിലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ ഒരുപാട് പാകപ്പിഴവുകളും അപാകതകളും പോരായ്മകളും മനുഷ്യർക്ക് കണ്ടെത്താൻ സാധിക്കും. എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നു? അത് മനുഷ്യൻ കാലത്തിൻ്റെ പരിമിതിക്കുള്ളിൽ ജീവിക്കുന്നവനാണ്. ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് അത്ര ആഴത്തിൽ ചിന്തിക്കാൻ കഴിയുന്നവനല്ല മനുഷ്യൻ. എന്നാൽ പ്രപഞ്ച സ്രഷ്ടാവായ അല്ലാഹു, അവൻ കാലങ്ങൾക്ക് അതീതനാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ വചനങ്ങളും അവൻ്റെ ഉപദേശ നിർദ്ദേശങ്ങളും ഒരു കാലത്തെയും ഒരു കാലത്തിനും ഒരേതെങ്കിലും പരിമിതിക്കുള്ളിൽ ഒതുക്കപ്പെടേണ്ടതല്ല. കാലങ്ങളെ അതിജയിക്കാൻ കഴിവുള്ളതാകുന്നു അല്ലാഹുവിൻ്റെ വചനങ്ങൾ. ഖുർആൻ സൂറത്തുൽ ഫുർഖാനിലെ 25-ാമത്തെ സൂറത്തിലെ 6-ാമത്തെ ആയത്തിൽ പറയുന്നത് കാണാൻ സാധിക്കും. അൻസലഹുല്ലദി യഅലമു സിർറ ഫിസ് സമാവാത്തി വൽ അർദ്, ഈ ഗ്രന്ഥം അവതരിപ്പിച്ചിരിക്കുന്നത് ആകാശഭൂമികളിലെ രഹസ്യങ്ങൾ അറിയുന്നവനാകുന്നു. അതാണ് അതിൻ്റെ പ്രത്യേകത. മറ്റ് മനുഷ്യർക്കൊന്നുമില്ലാത്ത ഒരു പ്രത്യേകത, ആകാശഭൂമികളിലെ അതീവ രഹസ്യമായ കാര്യങ്ങൾ അറിയുന്നവനാണ് പ്രപഞ്ച സ്രഷ്ടാവായ പടച്ച തമ്പുരാൻ. അതുകൊണ്ട് തന്നെ അവൻ്റെ ഗ്രന്ഥത്തിൽ ഒരു വൈരുദ്ധ്യവും ഒരു പരസ്പരമുള്ള ഭിന്നിപ്പും വ്യത്യാസവും കാണുക എന്നത് സാധ്യമല്ല എന്നത് ആ ആയത്ത് അറിയിക്കുന്ന കാര്യമാണ്. നമുക്കറിയാമല്ലോ, വിശുദ്ധ ഖുർആൻ ചർച്ച ചെയ്യുന്ന കാര്യം ഏതെങ്കിലും പ്രത്യേക വിഷയം മാത്രമല്ല, ആയിരക്കണക്കിന് വിഷയങ്ങൾ, ആയിരക്കണക്കിന് കാര്യങ്ങളെക്കുറിച്ച് ഖുർആൻ പരാമർശിക്കുന്നു. പക്ഷേ ഒരിടത്തും ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ഖുർആനിൻ്റെ ഏതെങ്കിലും പരാമർശങ്ങൾ അത് തെറ്റിപ്പോയി, അത് കാലത്തോട് യോജിക്കുന്നതല്ല, അല്ലെങ്കിൽ അതിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കാൻ നാളിതുവരെ ഒരാൾക്കും സാധ്യമല്ല. എന്നാൽ തങ്ങളുടെ പരിമിതമായ ബുദ്ധി കൊണ്ട് ഖുർആൻ എന്താണോ മുന്നോട്ട് വെക്കുന്ന ആശയം, ആദർശം, അത് മനസ്സിലാക്കാതെ അതിൽ വൈരുദ്ധ്യമുണ്ട്, അത് പരസ്പര വൈരുദ്ധ്യമുള്ള വചനങ്ങളാണ് എന്നൊക്കെ പറയുന്ന ആളുകളെ കാണാൻ സാധിക്കും. അത് അല്പബുദ്ധികളായ, കാര്യങ്ങളെ നേരെ ചൊവ്വയെ മനസ്സിലാക്കാൻ സന്നദ്ധരല്ലാത്ത ആളുകളിൽ നിന്നുണ്ടാകുന്ന ജൽപ്പനങ്ങൾ മാത്രമാകുന്നു. അതാണ് ആവിശേകമായി മനസ്സിലാക്കേണ്ട കാര്യം. പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെക്കുറിച്ചുള്ള ധാരാളം പരാമർശങ്ങൾ ഖുർആൻ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യവും, ശാസ്ത്രീയമായ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെക്കുറിച്ചുള്ള ഒരു പരാമർശവും 6-ാം നൂറ്റാണ്ടിൽ അള്ളാഹു അവതരിപ്പിച്ച ഈ ഗ്രന്ഥം, ഏറ്റവും പുതിയ ഈ കാലത്ത്, ഈ 21-ാം നൂറ്റാണ്ടിൽ അതിൽ വൈരുദ്ധ്യമുണ്ട്, ആ പരാമർശം ശാസ്ത്രവിരുദ്ധമാണ്, അല്ലെങ്കിൽ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ അത് ഈ കാലത്തൊട്ടും യോജിക്കുന്നതല്ല എന്ന് പറയാൻ പോലും, പ്രകൃതിപരമായ കാര്യങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ പോലും അങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ പോലും ഒരാൾക്കും സാധ്യമല്ല. അത് നാം മനസ്സിലാക്കേണ്ട കാര്യം. അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്നതിൻ്റെ അനേകായിരം തെളിവുകളിൽ ഒരു തെളിവ് കൂടിയാകുന്നു എന്നത് മനസ്സിലാക്കേണ്ട കാര്യമാകുന്നു. അഫല യന്ദുറു ഹാഉലാഇ ഫിൽ ഖുർആനി, ഇക്കൂട്ടർ ഖുർആനിനെക്കുറിച്ച് നോക്കുന്നില്ലേ? വമാ ജാഅ ബിഹി മിനൽ ഹഖ് നദറു തഅമ്മുലിൻ വ തദബ്ബുരിൻ, ചിന്തയോടുകൂടിയുള്ള, ഗവേഷണത്തോടുകൂടിയുള്ള, ആലോചനയോടുകൂടിയുള്ള നോട്ടം അവർ നോക്കുന്നില്ലേ? ഹൈസു ജാഅ അലാ നസ്ഖു മുഹ്കമിൻ യഖ്തഉ ബിഅന്നഹു മിൻ ഇൻദില്ലാ വഹ്ദഹു, അങ്ങനെ ചിന്തിക്കുന്ന, ആലോചിക്കുന്ന ഏതൊരാൾക്കും വ്യക്തമായി ബോധ്യപ്പെടും ഇത് അല്ലാഹുവിങ്കിൽ നിന്ന് മാത്രമാകുന്നു എന്ന്. വലൗകാന മിൻ ഇൻദി ഗൈരിഹി ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, അതല്ല അല്ലാഹുവല്ലാത്ത മറ്റു വല്ലവരിൽ നിന്നുമാണ് ഈ ഖുർആൻ അവതീർണമായതെങ്കിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ അവർക്കതിൽ കാണാമായിരുന്നു എന്നൊക്കെയാണ് അല്ലാഹുവിൻ്റെ വചനത്തിൽ അല്ലാഹു വ്യക്തമാക്കുന്ന കാര്യം. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ വലൗ കാന മിൻ ഇൻദി ഗൈറില്ലാഹി ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറാ. തുടർന്ന് 83-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു, വഇദാ ജാഅഹും അംറും മിനൽ അംനി അബിൽ ഖൗഫ് അവിൽ ഖൗഫി അദാഉ ബി ولو ردوه الى الرسول والى اولي الامر منهم لعلمه الذين يستنبطونه منهم ولولا فضل الله عليكم ورحمته لاتبعتم الشيطان الا قليلا. ഇതാണ് 83-ാമത്തെ വചനം. واذا جاءهم അവർക്ക് വന്നാൽ അമ്രുൻ വല്ല കാര്യവും, മിനൽ അംനി നിർഭയത്വത്തെക്കുറിച്ച് അല്ലെങ്കിൽ സമാധാനത്തെക്കുറിച്ച്, അവിൽ ഖൗഫി അല്ലെങ്കിൽ ഭയത്തെ സംബന്ധിച്ച്, അദാഉ അവർ പ്രചരിപ്പിക്കും, ബിഹി അതിനെ, വലൗ റദ്ദൂഹു അവർ അതിനെ മടക്കിയിരുന്നെങ്കിൽ, ഇലർ റസൂലി റസൂലിലേക്ക്, വ ഇലാ ഉലിൽ അംരി കൈകാര്യമുള്ളവരിലേക്കും, മിൻഹും അവരിൽ നിന്നുള്ള, അഥവാ അവരിൽ കൈകാര്യകർത്താക്കളിലേക്കും, ലഅലിമഹു അതിനെ അറിയുമായിരുന്നു, അല്ലദീന യാതൊരു കൂട്ടർ, യസ്തംബിത്തൂനഹു അതിനെ ആരാഞ്ഞെടുക്കുന്ന അല്ലെങ്കിൽ പുറത്തു കൊണ്ടുവരുന്ന, മിൻഹും അവരിൽ നിന്ന്, വലൗല ഫദ്ലുല്ലാ അല്ലാഹുവിന് അനുഗ്രഹം ഇല്ലായിരുന്നെങ്കിൽ, അലൈക്കും നിങ്ങളുടെ മേൽ, വറഹ്മത്തു അവൻ്റെ കാരുണ്യവും, ലത്തബഅത്തും നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യുമായിരുന്നു, അശ്ശൈത്വാന പിശാജിനെ, ഇല്ലാ ഖലീല അല്പം ഒഴികെ. ഇതാണ് 83-ാമത്തെ ആയത്ത്. സമാധാനത്തെയോ ഭയത്തെയോ സംബന്ധിക്കുന്ന വല്ല കാര്യവും അവർക്ക് വന്നാൽ അവർ അതിനെ പ്രചരിപ്പിക്കുന്നതാണ്, അവർ അതിനെ റസൂലിലേക്കും അവരിൽ നിന്ന് കാര്യവിവരമുള്ളവരിലേക്കും മടക്കിയിരുന്നെങ്കിൽ, അവരിൽ നിന്ന് അതിനെ നിരീക്ഷിച്ചെടുക്കുന്നവർ അതിനെക്കുറിച്ച് അറിയുമായിരുന്നു. നിങ്ങളുടെ മേൽ അല്ലാഹുവിന് അനുഗ്രഹവും അവൻ്റെ കാരുണ്യവും ഇല്ലായിരുന്നെങ്കിൽ, നിങ്ങൾ അല്പം ആളുകളൊഴികെ പിശാചിനെ പിൻപറ്റിക്കളയുമായിരുന്നു. ഇതാണ് 83-ാമത്തെ വചനം. ഈ ആയത്ത് വിശുദ്ധ ഖുർആൻ ഇറങ്ങുന്ന കാലത്ത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ജീവിച്ചിരിക്കുന്ന കാലത്ത് ഉള്ള കാര്യമാണ് ആദ്യം പറയുന്നത്. വൈദാ ജാഅഹും അംറും മിനൽ അംനി അവിൽ ഖൗഫി, സമാധാനത്തെയോ ഭയത്തെയോ കുറിച്ചുള്ള വല്ല കാര്യവും അവർക്ക് വന്നാൽ അവർ പരസ്യപ്പെടുത്തും. രണ്ട് കാര്യം. ഒന്ന്, ദുർബല വിശ്വാസികളായ അല്ലെങ്കിൽ കപട വിശ്വാസികളായ ആളുകൾ അത് പരസ്യപ്പെടുത്തും, അതുകൊണ്ട് എന്തെങ്കിലും ഭവിഷ്യത്തുണ്ടാകട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട്. ചില ആളുകൾ സാത്വികന്മാരായ നേരെ ചൊവ്വേ ചിന്തിക്കുന്ന ആളുകൾ അതിൻ്റെ ഭവിഷ്യത്ത് മനസ്സിലാക്കാതെയും അവർ അത് പിന്നെ പരസ്യപ്പെടുത്തും. അവർ ദുരുദ്ദേശപൂർവമല്ല, അതെന്താണ് അതിലടങ്ങിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കാതെ, പക്ഷേ അതും ദോഷകരമാണ്. അതുകൊണ്ട് അല്ലാഹു പറയുന്നു, അവർ അതിനെ റസൂലിലേക്ക് മടക്കിയിരുന്നെങ്കിൽ അതിൻ്റെ ശരിയായ ഉദ്ദേശ്യം എന്താണ്, എന്താണിതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന കാര്യമൊക്കെ പ്രവാചകനോട് ചോദിച്ചറിഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവരിലെ തന്നെ അറിവുള്ള ആളുകളിലേക്ക് മടക്കിയിരുന്നെങ്കിൽ, നിരീക്ഷണ പാഠവുമുള്ള ആളുകൾ അതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുമായിരുന്നു. അതാണ് ലഅലിമഹുല്ലദീന യസ്തംബിതൂനഹു മിൻഹും. തുടർന്ന് അല്ലാഹു പറയുന്നു, അല്ലാഹുവിൻ്റെ അനുഗ്രഹവും കാരുണ്യവും ഇല്ലായിരുന്നെങ്കിൽ അവരിൽ കുറച്ച് ആളുകളല്ലാത്തവരൊക്കെ പിശാചിനെ പിൻപറ്റുമായിരുന്നു. അപ്പോൾ അത്തരം പ്രവർത്തനം, ഒരു കാര്യം കേട്ടാൽ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് പരിശോധിക്കാതെ അത് പ്രചരിപ്പിക്കുന്നത് പൈശാചിക പ്രേരണയോടുകൂടിയാണ്, ദുരുദ്ദേശപൂർവമാണ്, ഒരു നന്മയും അതിലടങ്ങിയിട്ടില്ല എന്നൊക്കെയാണ് ആ ആയത്ത് പഠിപ്പിക്കുന്നത്. വൈദാ ജാഅഹാഉലാ ഇല്ലദീന ലം യസ്തഖിറു അൽ ഈമാൻ ഫി ഖുലൂബിഹിം അംറുൻ യജിബു കത്മാനുഹു മുതഅല്ലിഖൻ ബിൽ അംനി അല്ലദി യഊദു ഖൈറുഹു അലൽ ഇസ്ലാമി വൽ മുസ്ലിമീൻ. ഈ വല്ല കാര്യം അവർക്ക് അവതീർണമായാൽ, അവർക്ക് വന്നു കിട്ടിയാൽ, മനസ്സിൽ ഈമാൻ രൂഢമൂലമായിട്ടില്ലാത്ത ആളുകൾ അത് പരസ്യപ്പെടുത്താൻ ശ്രമിക്കും. യഥാർത്ഥത്തിൽ അവരത് മറച്ചുവെക്കേണ്ടതാണ്. അത് ഇസ്ലാമിലേക്കും മുസ്ലിങ്ങൾക്കും അതിൻ്റെ നന്മ മടങ്ങും, ആ നന്മ കിട്ടുമെന്ന് ചിന്തിക്കേണ്ടവരാണ്. അല്ലെങ്കിൽ അവിൽ ഖൗഫി അല്ലദീ യുൽഖി ഫി ഖുലൂബിഹിം അദമുൽ ഇത്മിഇനാൻ, അല്ലെങ്കിൽ തങ്ങളുടെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്ന ഭയം ഉണ്ടാക്കുന്ന വല്ല കാര്യവും വല്ല വാർത്തയും കിട്ടിയാൽ അഫ്ഷൗഹു വഅദാഉ ബിഹി ഫിന്നാസ്, ഇത്തരം ആളുകൾ അത് പരസ്യപ്പെടുത്താൻ ശ്രമിക്കും, ജനങ്ങൾക്കത് പ്രചരിപ്പിക്കും. അല്ലാഹു പറയും വലൗ റദ്ദ ഹാഉലാഇ മാ ജാഅഹും ഇല റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഇല അഹ്ലിൽ ഇൽമി, തങ്ങൾക്ക് വന്ന തങ്ങൾ അറിഞ്ഞ ആ കാര്യം അതിൻ്റെ നിജസ്ഥിതി അറിയാൻ അവർ പ്രവാചകനെ സമീപിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അറിവുള്ള ആളുകളോട് ചോദിച്ചിരുന്നെങ്കിൽ, ലഅലിമ ഹഖീഖത മഅനാഹു അഹ്ലൽ ഇസ്തിംബാത്തു മിൻഹും, പരീക്ഷിച്ച് അല്ലെങ്കിൽ നിരീക്ഷിച്ചറിയുന്ന ആളുകൾ, അതിൻ്റെ ഉള്ളുകള്ളികൾ മനസ്സിലാക്കാൻ കഴിവുള്ള ആളുകൾ അത് കൃത്യമായി മനസ്സിലാക്കുമായിരുന്നു. വലൗല അൻ തഫദ്ദലല്ലാഹു അലൈക്കും വറഹിമക്കും ലത്തബഅതുമു ശൈത്വാൻ വവസാവിസിഹി ഇല്ലാ ഖലീലം മിൻകും, നിങ്ങൾ അല്ലാഹുവിന് അനുഗ്രഹമില്ലായിരുന്നെങ്കിൽ നിങ്ങളിൽ കുറച്ച് ആളുകളല്ലാത്തവരെല്ലാം പിശാചിൻ്റെ വലയിൽ അകപ്പെടുമായിരുന്നു, പിശാചിനെ പിൻപറ്റുമായിരുന്നു എന്നൊരു താക്കീത് കൂടി അല്ലാഹു അവർക്ക് നൽകുകയാണ്. സത്യത്തിൽ സത്യവിശ്വാസികളായ ആളുകൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് കേട്ടാൽ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിച്ചറിഞ്ഞ് അത് മനസ്സിലാക്കാൻ അവർക്ക് ബാധ്യതയുണ്ട്. സൂറത്തുൽ ഹുജറാത്തിൽ ഒരു വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു, ഹേ സത്യവിശ്വാസികളെ, ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു, വല്ല ദുർവൃത്തിക്കാരനും വല്ല വാർത്തയുമായി നിങ്ങളെ സമീപിച്ചാൽ അത് നിങ്ങൾ വ്യക്തമായി അറിയണം. അത് വാർത്തകളെക്കുറിച്ച് പരാമർശിക്കുന്ന വചനമാണ്. വല്ല വാർത്തയും കേട്ടാൽ അത് പരസ്യപ്പെടുത്തലല്ല, അല്ലെങ്കിൽ അത് ഏതെങ്കിലും തരത്തിൽ പ്രചരിപ്പിക്കലല്ല, മറിച്ച് ഫതബയ്യനു അൻ തുസീബു ഖൗമം ബിജഹാല, ഒരു ജനതയ്ക്കെതിരെ നിങ്ങൾ അറിവില്ലായ്മ പ്രവർത്തിക്കാതിരിക്കാൻ. എന്നതുപോലെ ഇത്തരത്തിൽ ഏതെങ്കിലും കാര്യങ്ങൾ കേട്ടാൽ അത് എന്തെങ്കിലുമൊക്കെ ആശയക്കുഴപ്പമുണ്ടാക്കാൻ സാധ്യതയുള്ള കാര്യമാണെങ്കിൽ അത് വ്യക്തമായി അതിൻ്റെ സത്യാവസ്ഥ, അതിൻ്റെ നിജസ്ഥിതി, അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നത് സത്യവിശ്വാസികൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പല വിഷയത്തിലും ഖുർആനിൻ്റെ ആയത്തുകളെ തെറ്റായി വ്യാഖ്യാനിക്കുന്നത് പോലും എന്തുകൊണ്ടാണ് ചോദിച്ചാൽ അത് പ്രമാണത്തിലേക്ക് മടക്കാത്തതിൻ്റെ പേരിലാണ്. എങ്ങനെയാണ് ആ ആയത്ത് പ്രവാചകൻ വിശദീകരിച്ചത് എന്ന് പരിശോധിക്കുക. ഇനി പ്രവാചക വചനങ്ങളിൽ അതിൻ്റെ വിശദീകരണം കാണുന്നില്ലെങ്കിൽ സ്വഹാബത്ത് ആ വചനത്തെ എങ്ങനെ മനസ്സിലാക്കിയെന്ന് പരിശോധിക്കുക. ഇങ്ങനെ യഥാർത്ഥത്തിൽ ആ ആയത്ത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അല്ലാഹുവും അവൻ്റെ റസൂലും ആ പ്രവാചകൻ നേർക്കുനേരെ കേട്ടുപഠിച്ച സ്വഹാബത്തും സലഫു സ്വാലിഹ്യങ്ങളുമൊക്കെ എങ്ങനെ മനസ്സിലാക്കി എന്നത് പരിശോധിക്കാതെ അതിൻ്റെ ബാഹ്യാർത്ഥം എടുത്തുകൊണ്ട് അത് തെറ്റാണ്, ആ വചനത്തിൽ ഇന്ന കാര്യമുണ്ട് അല്ലെങ്കിൽ ഇന്ന രൂപത്തിലാണ് എന്ന് തങ്ങളുടെ വകയായി വ്യാഖ്യാനിക്കുന്നത് വലിയ അപകടത്തിലേക്ക്, വലിയ അനർത്ഥങ്ങളിലേക്ക് ചെന്നെത്താൻ കാരണമാകുന്ന കാര്യമാണ്. ഇപ്പോൾ സിഹറുമായി ബന്ധപ്പെട്ടാകട്ടെ, അല്ലെങ്കിൽ കണ്ണേറുമായി ബന്ധപ്പെട്ടാകട്ടെ, അങ്ങനെയുള്ള ഖുർആനും ഹദീസും വ്യംഗ്യമായും അതേപോലെ ചില ഭാഗത്തൊക്കെ വ്യക്തമായും പരാമർശിച്ച കാര്യങ്ങൾ പോലും തങ്ങളുടെ ബുദ്ധിക്കു നിരക്കുന്നതല്ല, അല്ലെങ്കിൽ ഖുർആനിലെ ഏതെങ്കിലും വചനങ്ങൾക്കത് വിരുദ്ധമാണ് എന്നൊക്കെ കാര്യങ്ങൾ കൃത്യമായി പരിശോധിക്കാതെ പൂർവീകരെക്കുറിച്ച് സലഫു സ്വാലിഹ്യങ്ങളെക്കുറിച്ച് ഖുർആൻ വ്യാഖ്യാതാക്കൾ പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ അതിനെങ്ങനെ വ്യാഖ്യാനിച്ചു, എങ്ങനെ മനസ്സിലാക്കി എന്നൊന്നും പരിശോധിക്കാതെ അത് പ്രചരിപ്പിക്കുന്നത് വഴി പലപ്പോഴും അപകടങ്ങളിലേക്ക് അതല്ലെങ്കിൽ അനർത്ഥങ്ങളിലേക്ക് ചെന്നെത്തുന്ന അവസ്ഥകൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ വചനം അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. തീർച്ചയായും അല്ലാഹുവിൻ്റെ കലാം അത് ആദ്യമായി അവതീർണമായത് പ്രവാചകനാണ്. പ്രവാചകനിൽ നിന്ന് നേർക്കുനേരെ കേട്ട് പഠിച്ചത് ഒന്നാമതായി സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹും അജ്മഈൻ, അവരാണിത് കേട്ട് പഠിച്ചത്. പിന്നീട് ആ സ്വഹാബത്ത് നിന്ന് കേട്ട് പഠിച്ച താബിഈങ്ങളാണ് പിന്നെ മനസ്സിലാക്കിയത്. അങ്ങനെയാണ് നമ്മളിലേക്ക് ഇത് എത്തിച്ചേർന്നത്. ആ വഴികൾ, അതിന് നാൾ വഴികൾ അതൊന്നും പരിശോധിക്കാതെ നമുക്ക് നമ്മളോടാണ് നേർക്കുനേരെ അള്ളാഹു സംസാരിച്ചത് എന്ന രൂപത്തിൽ ആയത്തുകളെ തെറ്റായി വ്യാഖ്യാനിക്കുന്ന, ഹദീസുകളെ തെറ്റായി മനസ്സിലാക്കുന്ന പ്രവണത കരുതിയിരിക്കേണ്ട കാര്യമാണ്. ആ വചനത്തിൻ്റെ അവസാനത്തിൽ പറഞ്ഞ കാര്യം, നിങ്ങൾ അള്ളാഹുവിൻ്റെ കാരുണ്യം ഇല്ലായിരുന്നെങ്കിൽ ലത്തബഅതുമു ശൈത്വാന ഇല്ലാ ഖലീല, നിങ്ങളിൽ കുറച്ചുപേരല്ലാത്തവരെല്ലാം ഷെയ്ത്താനെ പിശാചിനെ പിൻപറ്റുമായിരുന്നു എന്ന പരാമർശം വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തുകളെയും ഹദീസുകളെയും അതിൻ്റെ യഥാർത്ഥ സ്രോതസ്സുകളിൽ നിന്ന് പഠിക്കാനും മനസ്സിലാക്കാനും അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനും നാം ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാഅല്ലാ, ബാരക്കല്ലാഹു ഫീക്കും. ഇപ്പോൾ നമ്മൾ കേട്ടുകഴിഞ്ഞത് പീസ് റേഡിയോ ഹൃദയ വസന്തം സൂറത്തു നിസായിലെ 82-83 വചനങ്ങളാണ് നാം ഇപ്പോൾ കേട്ടുകഴിഞ്ഞത്. അവതരിപ്പിച്ചത് മുഹമ്മദ് കുട്ടി സലഫി.

0: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ സവിശേഷം, ഒരു എക്സൈസ് ഉദ്യോഗസ്ഥന്റെ ജീവിതാനുഭവങ്ങൾ. ഇന്നത്തെ അതിഥി സുഹൈൽ പി പി, പ്രിവെന്റീവ് ഓഫീസർ, എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് കണ്ണൂർ. പീസ് റേഡിയോ പ്രതിനിധികളായി പീസ് റേഡിയോ ഡയറക്ടർ കെ താജുദ്ദീൻ സലാഹി, ഒപ്പം സ്വാദിഖ് ബിൻ സലീം.
1: ജോയിൻ ചെയ്യുന്നത് കണ്ണൂർ മയ്യിൽ സ്വദേശി എന്റെ പ്രിയ സുഹൃത്ത് സുഹൈൽ പി പി ആണ്. പ്രിവെന്റ് ഓഫീസർ, എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് കണ്ണൂർ, അതാണ് അദ്ദേഹത്തിന്റെ ഡെസിഗ്നേഷൻ. തീർച്ചയായും ഈ രംഗത്ത് ഒരുപാട് സഹപ്രവർത്തകരും ഉദ്യോഗസ്ഥരും ഒക്കെ നമുക്കുണ്ട്. യൂണിഫോം ജോബ് എന്നുള്ള നിലക്ക്, പിന്നെ പലപ്പോഴും പൊതു ഇടത്തിൽ, കൂട്ടായ്മകളിൽ, സംഘടനകളിലൊക്കെ അംഗമായി ചേർന്ന് പ്രവർത്തിക്കുന്നതിൽ അവർക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിലും സ്വാഭാവികമായും ഒരു ആശയധാരയും ചിന്തയും വിശ്വാസവും ഒക്കെ സ്വാതന്ത്ര്യത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും ഒക്കെ ഭരണഘടനയുടെയും ഒക്കെ തത്വത്തിൽപ്പെട്ടതായതുകൊണ്ട് തീർച്ചയായും അവർക്ക് നമ്മളുമായിട്ടും നമ്മളുടെ പിന്നെ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു മാനസിക അടുപ്പവും ബന്ധവുമൊക്കെ ഉണ്ടാവുമല്ലോ.
2: അതെ,
1: യൂണിഫോം ഡ്രസ് കോഡിൻ്റെ പരിമിതികളൊക്കെ ഉണ്ടാകുമ്പോഴും ആ നിലക്ക് അദ്ദേഹത്തോട് സംസാരിക്കുന്നതിൽ നമുക്ക് വലിയ സന്തോഷമുണ്ട്. സുഹൈൽ, അസ്സലാമു അലൈക്കും. സുഹൈൽ, കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ അദ്ദേഹത്തിന് നമ്മളൊരു ആദരം കൊടുത്തിരുന്നു. അപ്പൊ അദ്ദേഹം, എനിക്ക് സംസാരിക്കാൻ കഴിയില്ല, ഞാൻ അങ്ങനെ സംസാരിക്കുന്ന ഒരാളല്ല, മൂപ്പർക്ക് ഇങ്ങനെ കഞ്ചാവിന്റെ പാക്കറ്റ് മുന്നിൽ കിട്ടിയിട്ട് പ്രതിന് അപ്പുറത്ത് കിട്ടിയാലേ ഡയലോഗേ വരുള്ളൂ എന്നുള്ള മരുന്നൊരവസ്ഥയാണ്. അപ്പൊ നമ്മള് മൂപ്പരോട് വിളിച്ചു, വിളിച്ചു കഴിഞ്ഞപ്പോ നല്ല കിടിലൻ സ്പീച്ച്, ആ വളരെ അടിപൊളി സ്പീച്ചാണ് നടത്തിയത്. സുഹൈൽ, ഇന്നിപ്പോ എവിടെയാണുള്ളത്? വീട്ടിലാണോ അതോ ഓഫീസിലാണോ? കഴിഞ്ഞ ആഴ്ച ഇയാള് നമ്മള് പറ്റിച്ചു. എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇയാൾ വരാന്നൊക്കെ എത്തിയതിന്റെ ശേഷം പിന്നെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ എന്നുള്ളൊരു ഫോട്ടോ ആണ് കണ്ടത്. എന്താ വെച്ചാല്, മൂപ്പർക്ക് പെട്ടെന്ന് ഇൻഫർമേഷൻ കിട്ടി ഏതൊരു ചങ്ങാതി കഞ്ചാവ് ആയിട്ടവിടെ രംഗത്തിറങ്ങിയാണെന്നുള്ളത്. അപ്പൊ കേരള പോലീസ് ഇപ്പൊ ഒരു വലിയ ട്രാക്കിൽ ഓടുകയാണ്. നമ്മൾ നേരത്തെ ആ വിഷയോടെ പറയണ്ടായി, 3000+
2: പോലീസും എക്സൈസും.
1: എക്സൈസും, അതെ, കേരള പോലീസ് എന്നുള്ളതിൽ എക്സൈസും കൂടി ആണെങ്കിലും മെൻഷൻ ചെയ്ത് പറയേണ്ടത്. പറയുമ്പോ എല്ലാരും അങ്ങനെ മെൻഷൻ ചെയ്യണില്ല,
2: ഡ്യൂട്ടി ചെയ്യുന്നത് മുഴുവൻ എക്സൈസ് ആണ്, പേര് മുഴുവൻ പോലീസിനാണ്.
1: ഇനി പോലെ നമ്മൾ തെറ്റിക്കണ്ട, രണ്ടുപേരും ഉഷാറാകട്ടെ. എന്തായാലും നമുക്ക് ചോദിച്ചു
2: തുടങ്ങാം. നമ്മളെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. ഈ ഔദ്യോഗികമായ പരിമിതികൾ പലപ്പോഴും അദ്ദേഹത്തിന് മറുപടി പറയുന്നതിന് ഉണ്ടായിരിക്കും. എന്നിരുന്നാലും താങ്കളുടെ കരിയറിലെ ഏറ്റവും ത്രില്ലിംഗ് ആയ ഒരു അനുഭവം പറയാമോ?
1: സുഹൈൽ,
3: അനുഭവം വെച്ചാൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ വളരെ ബുദ്ധിമുട്ടിയിട്ടുമുണ്ട്, വളരെ കഷ്ടപ്പെട്ടിട്ടുമുണ്ട്. ചില കേസുകൾ പിടിക്കുമോ, പിന്നെ ചില ഏറ്റവും ബുദ്ധിമുട്ടിയ ചില കുടുംബങ്ങള്, ഉമ്മമാരുടെയും പിന്നെ മാതാപിതാക്കളും കരച്ചിലും, പിന്നെ ഞങ്ങള് കേസെടുക്കാൻ വീട്ടിൽ നിന്നൊക്കെ പോയപ്പോഴുള്ള അനുഭവങ്ങളാണ്. അവരെ കരച്ചിലും മറ്റും കാണുമ്പോൾ നമുക്ക് കേസെടുക്കാതെ ഉപേക്ഷിച്ചു വന്നാലോ എന്നൊക്കെ നമുക്ക് ചില സമയങ്ങൾ തോന്നിപ്പോയിട്ടുണ്ട്. ചില കുടുംബങ്ങളുടെ അവസ്ഥകളൊക്കെ കാണുമ്പോൾ, നമ്മള് ഇതുപോലെ സുബീക്കൊക്കെ നമ്മള് രാവിലെ തന്നെ വീട്ടിൽ കയറുമ്പോൾ ചിലപ്പോൾ ഉപ്പിയുണ്ടാവും, സ്കെച്ചിട്ട് പള്ളിയിൽ നിന്ന് തിരിച്ചു വരുന്നു, ആ സമയത്തൊക്കെ ആയിട്ട് ഞങ്ങൾ കയറുന്നുണ്ടാവും. അപ്പൊ അതൊക്കെ കാണുമ്പോൾ നമുക്ക് മാനസികമായിട്ട് ഭയങ്കര വിഷമമുണ്ടാവും. കാരണം രക്ഷിതാക്കള് പിന്നെ ആ അനുഭവങ്ങൾ കാണുമ്പോൾ ഭയങ്കര വിഷമമുണ്ടാവും. പിന്നെ ചില കേസില് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് പല കേസുകളും എടുക്കുന്നത് തന്നെ.
1: നിങ്ങളുടെ ഓർമ്മയിൽ ഏറ്റവും ചെറിയ പ്രായമുള്ള ഒരു ഒരു പെൺകുട്ടിനെ, ഒരു ആൺകുട്ടിനെ ഒക്കെ പിടിച്ച ഓർമ്മകളോ അനുഭവങ്ങളോ ഒക്കെ നിങ്ങൾ ഓർമ്മയിൽ വരുന്നുണ്ടോ?
3: 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ പിടിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്ന കണ്ണൂർ ജില്ലയിൽ തന്നെയുള്ള ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പഠിക്കുന്ന കുട്ടിയെ ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്. അപ്പോ അത് പിടിക്കാൻ കാരണം വെച്ചാല്, കുട്ടിയുടെ രക്ഷിതാവ് ഞങ്ങളെ ബന്ധപ്പെട്ടു, നമ്മൾ അവന്റെ സ്വഭാവ ദൂഷ്യത്തിലുള്ള മാറ്റങ്ങൾ